0: ഈ കുട്ടികളെ പ്രത്യേകം ട്രെയിനിൽ ബോഗിയൊക്കെ റിസർവ് ചെയ്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രണ്ടു മൂന്ന് ദിവസം ഇവരുടെ രക്ഷാകർത്താക്കൾ കൂടാതെ തന്നെ കൊണ്ടുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഇവർ പ്രയാസമുണ്ടാക്കുന്നൊരു സാഹചര്യം, അതുപോലെ പബ്ലിക് പാർക്കിലേക്ക് പൊതുയിടങ്ങളിലേക്ക് പബ്ലിക് വാഹനങ്ങളിൽ പബ്ലിക് ഹോട്ടലിലൊക്കെ കയറുമ്പം ഇവർ പ്രശ്നക്കാരാവും എന്നുള്ള അർത്ഥത്തിൽ രക്ഷാകർത്താക്കൾ ഇവരെ കൊണ്ടുപോവാതെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം. അതിനൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി ഇത്തരം വേളകളിൽ ഈ കുട്ടികൾ ഏത് രീതിയിലുള്ള പ്രയാസങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് കൂടെ ഇത്തരം ഔട്ടിങ്ങുകളുടെ ലക്ഷ്യമായിരുന്നു. അങ്ങനെ ആ ഔട്ടിംഗ് കഴിഞ്ഞാൽ പിന്നീടുള്ള ഞങ്ങളുടെ പ്രവർത്തനം ഈ ഓരോ കുട്ടിയും ഓരോ സന്ദർഭങ്ങളിലും ചെയ്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരിമിതികൾ എന്തൊക്കെയെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി അത് മറികടക്കാനുള്ള പ്രത്യേക ട്രെയിനിങ് കൊടുത്തതുകൊണ്ട് തന്നെ വലിയ മാറ്റമാണ് കുട്ടികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളൊക്കെ പരിഗണിച്ചിട്ടാവാം 2010 കേരളത്തിലെ മികച്ച സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്കുള്ള PV തമ്പി സ്മാരക അവാർഡ് നേടുകയുണ്ടായി. ഒപ്പം 2 തവണ സ്ഥാപനം കേരളത്തിലെ മികച്ച ഭിന്നശേഷി മേഖലയിലെ മികച്ച സ്ഥാപനത്തിനുള്ള അവാർഡുകളും നേടി. 2013 ഇന്ത്യയിലെ തന്നെ മികച്ച ഭിന്നശേഷി മേഖലയിലെ സ്ഥാപനം എന്നുള്ള അംഗീകാരം കൂടെ നേടാൻ സാധിച്ചിട്ടുണ്ട്.
1: ഈ ഭിന്നശേഷി വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ എത്ര വിഭാഗമുണ്ട്? കേരള കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഇവരെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്?
0: 2016 ഇന്ത്യൻ പാർലമെൻറ്റ് ഭിന്നശേഷി വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടൊരു നിയമം പാസാക്കുകയുണ്ടായി, ഭിന്നശേഷി അവകാശ നിയമം. അത് പ്രകാരം ഇന്ത്യയിൽ നിലവിൽ 21 തരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട്. ഈ നിയമം പാസാക്കുന്നത് വരെ 7 വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ 21 വിഭാഗങ്ങളുണ്ട്. ഈ 21 വിഭാഗങ്ങൾക്കും സംസ്ഥാനത്ത് പ്രത്യേക മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ നൽകുകയും അവർക്ക് അവരുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രത്യേക സഹായ സംവിധാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: ഈ 21 വിഭാഗം എന്ന് പറയുമ്പോൾ അതൊന്ന് ചുരുക്കി വിവരിക്കാമോ?
0: 21 വിഭാഗം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് 2016 വരെ ഉണ്ടായിരുന്ന 7 വിഭാഗങ്ങൾ ഏതൊക്കെ നോക്കാം. 1, കാഴ്ച വൈകല്യമുള്ളവർ. 2. ഭാഗിക കാഴ്ചക്കുറവ്. 3, കേൾവി വൈകല്യം. 4, ശാരീരിക വൈകല്യം. 5, മാനസിക വൈകല്യം. 6, മാനസിക രോഗം. 7, ഭേദമായ കുഷ്ഠരോഗം. ഈ 7 വിഭാഗങ്ങളായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ ഭിന്നശേഷി അവകാശ നിയമം വന്നതോടുകൂടി 14 വിഭാഗം കൂടെ കൂടുതലായിട്ട് ഭിന്നശേഷി മേഖലയിലേക്ക് വന്നു എന്നുള്ളതാണ് പ്രത്യേകത. ആ വിഭാഗങ്ങൾ സെർബ്രൽ പാൾസി, ഓട്ടിസം, പഠന വൈകല്യം, ഹൃസ്വകായത്വം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസബിലിറ്റീസ്, ഹീമോഫീലിയ, താലസീമിയ, സിക്കിൾ സെൽ അനീമിയ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്, പാർക്കിസൺസ് എന്നിവയാണ്. അങ്ങനെ മൊത്തം 21 വിഭാഗമാണ് ഇപ്പോൾ അംഗീകൃത ഭിന്നശേഷി വിഭാഗം.
1: നമുക്ക് ഇതിൽ ഇപ്പോൾ മാനസിക വൈകല്യമുള്ളവരുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.
0: തീർച്ചയായും.
1: അതിൽ ട്രെയിൻഡ് ആണല്ലോ താങ്കൾ. അപ്പോൾ മാനസിക വൈകല്യങ്ങൾ നമുക്ക് പല തരമുണ്ട്. അതായത് അത് 2, 3, 4 തരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അത് എങ്ങനെയൊക്കെയാണത്?
0: ഭിന്നശേഷി വിഭാഗങ്ങളിൽ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന വിഭാഗം സത്യത്തിൽ ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന വിഭാഗങ്ങളാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന നമ്മൾ MR എന്നൊക്കെ ഷോർട്ട് പേരിലറിയപ്പെടുന്ന വിഭാഗം. അവരിൽ തന്നെ മറ്റ് ഭിന്നശേഷി വിഭാഗങ്ങളെ പോലെ തന്നെ 4 കാറ്റഗറിയുണ്ട്. ചെറിയ തോതിലുള്ള ബുദ്ധിപരിമിതിയുള്ള മൈൽഡ് വിഭാഗങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഈ മാനസിക വെല്ലുവിളി നേരിടുന്നവരെ IQ മാനദണ്ഡമാക്കിയിട്ടാണ് വേർതിരിച്ചെടുക്കാറ്. IQ എന്ന് പറയുമ്പോൾ ബുദ്ധിമാനം. സാധാരണ വ്യക്തികളുടെ ബുദ്ധിമാനം ശരാശരി 100-നും 90-നും 110-നും ഇടക്കാണെന്ന് നമുക്കറിയാം. 70-ൽ താഴെ IQ ബുദ്ധിമാനമുള്ള വിഭാഗമാണ് സത്യത്തിൽ നമ്മൾ പറയുന്ന മാനസിക വെല്ലുവിളി നേരിടുന്നവർ. ഈ ഐ ക്യു 50-70 ഇടക്കുള്ള വിഭാഗം മൈൽഡ് എം ആർ അഥവാ നേരിയ ബുദ്ധിമാന്തിയുള്ളവർ എന്നറിയപ്പെടുന്നു. ഐ ക്യു 35-49 ഇടക്കാണെങ്കിൽ അവർ മോഡറേറ്റ് ആണ്, മിതമായ ബുദ്ധിമാന്ദ്യം. 20-34 ഇടക്കാണെങ്കിൽ സിവിയർ അഥവാ തീവ്ര ബുദ്ധിമാന്ദ്യം. 20 താഴെ ഐ ക്യു ഉള്ള കുട്ടികളെയാണ് നമ്മൾ പ്രൊഫൗണ്ട് എം ആർ അഥവാ ഗുരുതര ബുദ്ധിമാന്ദ്യം എന്ന് അറിയപ്പെടുന്നത്.
1: അപ്പോൾ നമ്മളീ ബുദ്ധിമാന്ദ്യം വളരെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ അത് തെറാപ്പിയും ചികിത്സയും ഒക്കെ കൊടുത്ത് മാറ്റാൻ ഏറെക്കുറെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയാലോ. അപ്പോൾ അതിന് ഈ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ, ഒരു കുട്ടിയാവുമ്പോൾ തന്നെ ഇത് കണ്ടുപിടിക്കാൻ എന്ത് സംവിധാനമാണ് നിലവിലുള്ളത്?
0: സത്യത്തിൽ ഈ ഭിന്നശേഷി വിഭാഗങ്ങളുടെ റീഹാബിലിറ്റേഷൻ അഥവാ പുനരധിവാസ പ്രക്രിയയിൽ വളരെ നിർണായകമായ രണ്ട് ഘട്ടങ്ങളാണ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച നേരത്തെ കണ്ടെത്തൽ, അതുപോലെ നേരത്തെയുള്ള ഇടപെടൽ, ഏർലി ഡിറ്റക്ഷൻ, ഏർലി ഇൻ്റർവെൻഷൻ. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രത്യേകിച്ചും സിവിയർ അല്ലെങ്കിൽ പ്രൊഫൗണ്ട് ഈ മോഡറേറ്റ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയൊക്കെ കൂടുതൽ പരിശീലനമില്ലാത്ത, കൂടുതൽ ധാരണയില്ലാത്ത സാധാരണ ജനങ്ങൾക്ക് പോലും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് വസ്തുത. ചെറിയൊരു ഈ മേഖലയെക്കുറിച്ച് ചെറിയൊരു അറിവ് ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ വളർച്ചാ വികാസഘട്ടങ്ങളിൽ കാലതാമസം നേരിടുന്നവരായിരിക്കും. നമ്മൾ ഡെവലപ്മെൻ്റൽ മൈൽസ്റ്റോൺസ് എന്ന് പറയാറുണ്ടല്ലോ. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഓരോ പ്രായത്തിലും ആ കുട്ടി ആർജിച്ചെടുക്കേണ്ട ചില വളർച്ചാഘട്ടങ്ങളുണ്ട്. അതിൽ കാലതാമസം നേരിടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ 2 മാസത്തിൽ സാധാരണ കുഞ്ഞ് അമ്മയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമെന്നുള്ളതാണ്. 4 മാസമാകുമ്പോൾ കഴുത്തുറയ്ക്കും. 6 മാസമാകുമ്പോൾ പിടിച്ചിരിക്കും. 8 മാസമാകുമ്പോൾ സ്വന്തമായിട്ടിരിക്കും. 10 മാസമാകുമ്പോൾ പിടിച്ചു നിൽക്കും തുടങ്ങിയ ഈ ഒരു ഘട്ടങ്ങൾ ഞാനീ പറഞ്ഞ ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം താമസിച്ചേ നടക്കും. അപ്പോൾ ഒരു 4 മാസമായിട്ട് കഴുത്തുറച്ചില്ല, നമുക്ക് പരമാവധി 1 മാസം കൂടെ വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. 5 മാസമായിട്ടും കഴുത്ത് ഉറയ്ക്കാത്ത കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രായത്തിൽ തന്നെ വിദഗ്ധ ഇടപെടലുണ്ടാവുകയാണെങ്കിൽ ഭാവിയിൽ സങ്കീർണതകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് കുഞ്ഞിനെ ഏറെക്കുറെ ഒരു സാധാരണ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇത്രയും നേരത്തെ കണ്ടെത്താനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ആ പ്രായത്തിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയൊരാളോളം ഇവരെ പ്രശ്നരഹിത വിഭാഗക്കാരാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഗുണപരമായ വസ്തുത.
1: അങ്ങനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവർക്ക് നിലവിലുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ തെറാപ്പി അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ, അതൊന്ന് വിശദീകരിച്ചു തന്നായിരുന്നു.
0: ഒത്തിരി സംവിധാനങ്ങളാണ് ഈ ഏർലി ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഏർലി ഇൻ്റർവെൻഷൻ മേഖലകളിൽ ഇപ്പം നിലവിലുള്ളത്. ഇപ്പം നമ്മളൊരു 10 വർഷം പിറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ മേഖലകളിൽ സംവിധാനങ്ങൾ വളരെ പരിമിതമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ നിലവിലൊരു സാഹചര്യം പരിഗണിക്കുമ്പോൾ ഗവൺമെൻറ് തലത്തിലും സന്നദ്ധ സംഘടനാ സംവിധാനങ്ങളിലുമൊക്കെയായി ഇത്തരം പ്രാരംഭ നിർണയ ഘട്ടങ്ങൾ അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ ഒത്തിരിയുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ പറയുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലും ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങൾ അഥവാ ഡിസ്ട്രിക്റ്റ് ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലാണെങ്കിൽ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ് ഈ സംവിധാനമുള്ളത്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പ്രായത്തിലുള്ള അഥവാ 1-2 മാസം അല്ലെങ്കിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ പോലും നമുക്കവിടെ ഒരു സംശയം തോന്നുകയാണ്, കുഞ്ഞ് മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നില്ല അല്ലെങ്കിൽ അമ്മയുടെ മുഖത്ത് നോക്കുന്നില്ല എന്ന് നമുക്കൊരു സംശയം തോന്നുന്നെങ്കിൽ ആ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് കുഞ്ഞിനെ ഈ സ്ഥാപനത്തിൽ എത്തിച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ തെറാപ്പിയും എല്ലാ എക്സ്പേർട്സും മാത്രമല്ല ആധുനിക ഉപകരണങ്ങളടക്കം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിനെ കൃത്യമായി പരിശോധിച്ചിട്ട് ഏത് തരം തുടർ സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ തുടർ തെറാപ്പി സംവിധാനങ്ങളാണ് കുഞ്ഞിന് വേണ്ടത് എന്ന് പരിശോധിച്ച് അതവിടെ നൽകുന്നു. ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്പീച്ച് തെറാപ്പി ആവണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിസിയോതെറാപ്പി, ഏർലി ഇൻ്റർവെൻഷൻ തെറാപ്പി, ഡിവലപ്മെൻ്റൽ തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും തീർത്തും സൗജന്യമായി ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകളിലുണ്ട്.
1: അത് മിക്കവാറും എല്ലാ ജില്ലാ സെന്ററും
0: എല്ലാ ജില്ലകളിലും ഉണ്ട്. ഇത് വെറും ഒരു ഡി ഐ സിയെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും കുറെ സംവിധാനങ്ങൾ, ഇപ്പോൾ ഓട്ടിസം വിഭാഗങ്ങളെ അത്തരം കുട്ടികൾക്ക് നേരത്തെ കണ്ടെത്താനും നേരത്തെ ഇടപെടാനുമായി ഓട്ടിസം സെന്ററുകൾ കേരളത്തിൽ 7 മെഡിക്കൽ കോളേജുകളോടനുബന്ധിച്ച്, 6 മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചും കൂടാതെ കോഴിക്കോട് ഇംഹാൻസ് എന്ന സ്ഥാപനത്തിലും, അങ്ങനെ 7 സ്ഥാപനങ്ങളിൽ സൗജന്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയും നേരത്തെ ഞാൻ സൂചിപ്പിച്ച എല്ലാ തെറാപ്പിസ്റ്റുകളുടെയും സേവനം തീർച്ചയായും സൗജന്യമാണ്.
1: ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി നമ്മളെപ്പോലെ എടുത്ത് നിങ്ങളെപ്പോലെയുള്ള ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആളുകളുടെ സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ അവർ ഗവൺമെൻറ്റോ സ്വകാര്യ മേഖലയോ ഒക്കെ നടത്തുന്ന സ്ഥാപനങ്ങളിലാണല്ലോ എത്തുക. അവിടെ നമുക്ക് എന്ത് ഏത് രീതിയിലാണ് ഇവരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക? ഒരു പൂർണ്ണമായിട്ടും നമുക്കത് മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു നോർമൽ പേഴ്സണാക്കി എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ തോത് കുറച്ച് ഡെയിലി ലിവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾ എന്ത് സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്?
0: ബുദ്ധി പരിമിതിയുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് കുഞ്ഞുങ്ങളിൽ നിന്നും ഇവർ ഏറെ വിഭിന്നരാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ദൈനംദിന കൃത്യനിർവഹണമുണ്ട്, അഥവാ ADL, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, ഇതിലിവർ സ്വയം പര്യാപ്തരായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ട്രെയിനിങ് നമ്മൾ ആരംഭിക്കുന്നത് അവിടെ വെച്ചാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3 വയസ്സായിട്ടും സ്വന്തമായിട്ട് പല്ല് തേക്കാത്ത, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത, 5 വയസ്സായിട്ടും സ്വന്തമായി പല്ല് തേക്കാത്ത, അല്ലെങ്കിൽ സ്വന്തമായി ഡ്രസ്സ് ചെയ്യാനറിയാത്ത ഇത്തരം കുഞ്ഞുങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1.5 വയസ്സ് 2 വയസ്സിൽ തന്നെ കണ്ടെത്തിയിട്ട് ആ പ്രായത്തിൽ തന്നെ ഇത്തരം ദൈനംദിന കൃത്യനിർവഹണത്തിൽ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് കേരളത്തിലെന്നല്ല ഈ ബുദ്ധി പരിമിതിയുള്ള കുഞ്ഞുങ്ങളുടെ മേഖലയിൽ ഇതം പ്രഥമമായി ചെയ്യേണ്ടതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതോടൊപ്പം ഈ ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റിങ്ങിൽ ബ്രഷിങ് ഡ്രസ്സിങ് ഗ്രൂമിങ് പോലെയുള്ള കാര്യങ്ങളിൽ പരിശീലനം കൊടുത്തു തുടങ്ങുമ്പോഴാണ് നമ്മൾ അക്കാഡമിക് മേഖലകൾ, എഴുതാനും വായിക്കാനും കണക്ക് കൈകാര്യം ചെയ്യാനൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് പടിപടിയായി വളർന്ന് കുഞ്ഞിനെ ഒരു തൊഴിലും കൂടെ അഭ്യസിപ്പിച്ചിട്ട് സമൂഹത്തിലേക്ക് ഇറക്കിവിടുക എന്നുള്ള സംവിധാനമാണ് ചെയ്യേണ്ടതും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: സാധാരണ ഇപ്പോൾ തൊഴിലിനെ കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചല്ലോ, എന്ത് തൊഴിലാണ് ഇവർക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുക, ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നത്?
0: പൊതുവായി ബുദ്ധി പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇന്ന മേഖല അല്ലെങ്കിൽ ഇന്ന തൊഴിൽ പഠിപ്പിച്ചെടുക്കാം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത് ഡിപ്പെൻസ് ആണ് ഓരോ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. ആ കുഞ്ഞിൻ്റെ പരിമിതികൾ കൃത്യമായി മനസ്സിലാക്കി ഒപ്പം അവൻ്റെ കഴിവുകളെയും കൃത്യമായി നമ്മൾ അസസ്മെൻ്റ് നടത്തിയിട്ട് കൃത്യമായി ഒരു മേഖല തിരഞ്ഞെടുക്കുന്നു, ആ മേഖലയിൽ പ്രാവീണ്യം നൽകുന്നു. മാത്രമല്ല ഒരു പക്ഷേ ചില പ്രത്യേക ഒരു സ്കില്ല് അല്ലെങ്കിൽ ചില പ്രത്യേക ഒരു ഒരു പ്രൊഡക്ഷൻ മേഖല 4-5 സ്റ്റെപ്പായി 4-5 കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പേപ്പർ കപ്പ് നിർമ്മാണം. ഈ പേപ്പർ കപ്പ് നിർമ്മാണത്തിൽ തന്നെ 4-5 സ്റ്റെപ്പുകളുണ്ട്. ആ പേപ്പർ കപ്പ് അത് പേപ്പർ റെഡിയായി കട്ട് ചെയ്തെടുക്കുക, അത് കൃത്യമായി ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുന്നു. അത് കൃത്യമായി ഫോൾഡ് ചെയ്തെടുക്കുക, അത് വേറെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നു. അതിൻ്റെ പെർഫെക്ഷൻ മറ്റൊരു കുഞ്ഞ്. പിന്നെ ആ രീതിയിൽ 4-5 പ്രോസസ്സ് ഓരോരുത്തരെയും പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഈ 4-5 കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് നമുക്കൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങാനും അവരെ ഒരു എന്താ പറയുക വരുമാനദായകനാക്കി മാറ്റിയെടുക്കാനും സാധിക്കും.
1: അപ്പം സാധാരണ ഒരു യൂണിറ്റിൽ ഒരു കുറഞ്ഞ ബുദ്ധി വൈകല്യമൊക്കെ ഉള്ള ഒരാളെ നമുക്ക് ഈ തരം ട്രെയിനിങ് കൊടുത്തിട്ട് വിടാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും. പലപ്പോഴും ഇത്തരം കുഞ്ഞുങ്ങൾ ഒരു സൂപ്പർവിഷൻ കൂടെ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പരിപൂർണമായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവനെ മാത്രം അങ്ങ് ഏൽപ്പിക്കാതെ ഒരു എന്താ പറയുക ഒരു മൾട്ടി യൂണിറ്റിൽ ഒരു ഭാഗവാക്കായിട്ട് ഒരു മോണിറ്ററിങ്ങോട് കൂടി കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ പെർഫെക്ഷനോടുകൂടി ഇവർ ചെയ്യുമെന്നുള്ളതാണ് വസ്തുത. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ തന്നെ 10 കുട്ടികളെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലോട്ട് വൊക്കേഷണലി ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റിയപ്പോൾ മനസ്സിലാവുന്നത് ഇവർ ചെയ്യുന്ന ജോലി വളരെ പെർഫെക്ഷനോടുകൂടി കൃത്യമായി ഇവർ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് രീതിയിലുള്ള താല്പര്യങ്ങളോ അല്ലെങ്കിൽ സമയം കൊല്ലികളോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവരതിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കും.
1: ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇവർക്ക് ഇവരുടെ പാരൻസ് സത്യത്തിൽ ഒരു കുട്ടി മെൻ്റലി റിട്ടാർഡേഷൻ അല്ലെ മെൻ്റലി ഹാൻഡിക്കാപ്പ്ഡ് ആകുമ്പോൾ അവരുടെ പാരൻറ് ശരിക്ക് മാനസികമായി പ്രയാസപ്പെടുന്നില്ലേ?
0: തീർച്ചയായിട്ടും.
1: അവരെ നമ്മളെങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യും?
0: പലപ്പോഴും ഇത്തരം കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഒരവസ്ഥയാണ് താങ്കൾ സൂചിപ്പിച്ചിട്ടുള്ളത്. കുഞ്ഞിന് ബുദ്ധിപരിമിതിയുണ്ട്, അല്ലെങ്കിൽ വളർച്ചാ വികാസത്തിൽ കാലതാമസം നേരിടുന്നുണ്ട് എന്നറിയുമ്പോഴേക്കും ഒരു പക്ഷേ രക്ഷാകർത്താക്കൾ തളർന്നു പോകുന്ന ഒരു സാഹചര്യം. മാത്രമല്ല ഇനി അങ്ങോട്ട് കുഞ്ഞിൻ്റെ ഭാവി എന്ത്, ഏത് രീതിയിലാണ് അവന് സേവനം കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി അറിയാത്തൊരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിൽ ഒരു താളക്രമം ഭംഗം സംഭവിക്കുന്നുണ്ട്. അത്തരം മേഖലകളിലാണ് പ്രൊഫഷണൽസിൻ്റെ ഇടപെടൽ വേണ്ടത്. അത്തരം കുടുംബങ്ങളെ തോളോട് തോൾ ചേർത്ത് പിടിക്കാനും കൃത്യമായി ഈ കുഞ്ഞിന് നൽകേണ്ട സഹായ സംവിധാനങ്ങളെക്കുറിച്ച് ഇടപെടലുകളെക്കുറിച്ച് കുടുംബത്തെ ബോധ്യപ്പെടുത്താനും അത്തരം സെൻ്ററുകളിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഇത്തരം ഏർലി പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇടപെടൽ നടത്താനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് തലത്തിലും മറ്റ് സന്നദ്ധ സംഘടനാ തലത്തിലും ധാരാളമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ DEIC ഒക്കെ ആണെങ്കിൽ ഗവൺമെൻറ് സംവിധാനങ്ങളാണ്. ഒപ്പം കേരളത്തിലെ മിക്ക ജില്ലകളിലും സന്നദ്ധ സംഘടന നടത്തുന്ന ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകൾ വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
1: അപ്പം ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം പൊതുവേ അതായത് ഭിന്നശേഷിക്കാരുടെ പേരൻസ് ഒക്കെ ഞാൻ കണ്ടുവരുന്നത് വളരെ പുവർ ഫാമിലിയിലാണ്. അല്ലാതെ അതിസമ്പന്നരോ സമ്പന്നരോ ആയതൊക്കെ വളരെ അപൂർവം ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഈ പാവങ്ങളായ ആളുകൾക്ക് ഇതും കൂടി വരുമ്പോൾ അവർക്ക് സത്യത്തിൽ അവർക്ക് അതെങ്ങനെയാണ് അവർ ഓവർകം ചെയ്തു പോവുക? അവർ അതിനെന്തെങ്കിലും സർക്കാരിനോ സ്വകാര്യ മേഖലക്കോ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ?
0: ധാരാളം സംവിധാനങ്ങളുണ്ട്. ഇത്തരം കുടുംബങ്ങളെ അവരെ അവരനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ അതിനൊരു സപ്പോർട്ട് എന്നുള്ള നിലക്ക് സഹായ സംവിധാനങ്ങൾ ഗവൺമെൻറ് തലത്തിൽ ധാരാളമുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലെ സംവിധാനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന സംവിധാനങ്ങൾ, സഹായ പദ്ധതികളുണ്ട്. ഇവരുടെ ആരോഗ്യ സുരക്ഷ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒത്തിരി സഹായ പദ്ധതികളുണ്ട്. വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ, നേരത്തെ പറഞ്ഞുള്ള സൗജന്യ തെറാപ്പി സംവിധാനങ്ങൾ, അതുപോലെ സൗജന്യ ഉപകരണ വിതരണ സഹായ പദ്ധതികൾ, യാത്രാ സൗജന്യങ്ങൾ, ധാരാളം ഇത്തരം പദ്ധതികൾ, അതുപോലെ തൊഴിൽ നൽകാനുള്ള സാമ്പത്തിക സഹായ പദ്ധതികൾ തുടങ്ങി ധാരാളം പദ്ധതികൾ ഗവൺമെൻറ് തലത്തിൽ നിലവിലുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായി എന്താണ് പറയുക, സെൻസിറ്റൈസേഷൻ, ബോധവൽക്കരണം അനിവാര്യമാണ്.
1: ജനക്ഷേമ പരിപാടിയുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ തീരുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർച്ച കേൾക്കാം.
2: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ജനക്ഷേമം. മാനസിക വൈകല്യം സംഭവിച്ചവരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളുമാണ് ഇന്ന് നാം ജനക്ഷേമത്തിലൂടെ ചർച്ച ചെയ്തത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുജീബ് റഹ്മാൻ തിരുത്തിയാട്, ഒപ്പം നവാസ് ഒളവണ്ണ.
3: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തിൽ നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
4: يا من يرى مد البعوض جناحها
5: മതപരമായ കാര്യങ്ങളിൽ കേട്ടുകേൾവികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വലിയ സ്ഥാനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ വിഷയത്തിൽ തന്നെ പലവിധത്തിലുള്ള വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും ഉയർന്നു കേൾക്കുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാകാതെ സാധാരണക്കാരായ മനുഷ്യർ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. വികാരങ്ങൾക്കും വ്യക്തിഗത അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകുന്ന ചർച്ചകൾ പലപ്പോഴും സത്യത്തെ മറച്ചുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആധികാരികമായ അറിവിൻ്റെയും തെളിവുകളുടെയും പ്രസക്തി. കേവലം ഊഹാപോഹങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. മതവിഷയങ്ങളിലെ ഭിന്നതകളും അഭിപ്രായ അനൈക്യങ്ങളും മാറ്റിനിർത്തി സത്യമെന്തെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരടക്കം പങ്കെടുക്കുന്ന ഗൗരവമേറിയ ചർച്ചകളിലൂടെ സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം പ്രൂഫ് പോയിന്റ്. മതപരമായ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പ്രമാണബദ്ധമായ തെളിവുകളോടെ മറുപടി നൽകുന്ന സദസ്സ് ഓരോ വിഷയത്തിലും സന്നിഗ്ധതകൾ നീക്കി സത്യത്തിന്റെ തെളിമയുള്ള വശങ്ങൾ മാത്രം പ്രമാണങ്ങളുടെ പിൻബലത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രൂഫ് പോയിന്റ് ചെയ്യുന്നത്. ചിന്തകൾക്ക് ദിശാബോധം നൽകാനും പ്രമാണബദ്ധമായ പൂർണ്ണമായ അറിവ് സ്വന്തമാക്കാനും ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ വ്യാഴാഴ്ചയും രാത്രി കൃത്യം 8:30 ലൈവായി കേൾക്കാം വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടിൽ നിന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ. വിസ്ഡം പ്രൂഫ് പോയിന്റ്, പൂർണ്ണമായ അറിവ് പ്രമാണങ്ങളിലൂടെ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: بك فحدث.
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده.
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له, له الملك وله الحمد وهو على كل شيء قدير. ربي أسألك خير ما في هذا اليوم وخير ما بعده, وأعوذ بك من شر ما في هذا اليوم وشر ما بعده. ربي أعوذ بك من الكسل وسوء الكبر. ربي أعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور.
3: سيد الاستغفار.
1: اللهم أنت ربي لا إله إلا أنت.
2: اللهم أنت ربي لا إله إلا أنت, خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت, أعوذ بك من شر ما صنعت, أبوء لك بنعمتك علي وأبوء بذنبي, فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهوه, നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناتنان.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ഏറ്റവും പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ പുഞ്ചിരിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. കാരണം നമ്മൾ നൽകുന്ന ഓരോ ചെറിയ പരിഗണന പോലും തകർന്നുപോയ ഏതൊക്കെയോ ഹൃദയത്തെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമായേക്കാം. മറ്റുള്ളവർക്കായി ചെയ്തു വെച്ച് പരലോകത്ത് നമുക്ക് മുതൽക്കൂട്ടാവാൻ കഴിയുന്ന കർമ്മങ്ങൾക്ക് സാക്ഷിയാവാനാണ് നമുക്കെന്നും സാധിക്കേണ്ടത്. ഈ ദിനവും നമുക്കതിന് പ്രേരകമാവട്ടെ.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ജസീൽ കുടിയത്തൂർ. കൂടെ ഉള്ളത് എല്ലാവർക്കും ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും.
1: പേര് പറയണ്ട.
0: പേര് പറയണ്ട. സലാം സാറാണ്, ഗ്രീൻ വാലി സ്റ്റുഡിയോ എന്നാണ്. ഇൻഷാല്ലാ.
1: ഓക്കെ, അപ്പൊ ഇന്ന് 2026 ഒക്ടോബർ 7 ബുധനാഴ്ചയാണ്.
0: ഓക്കെ, അപ്പോ ബുധനാഴ്ചയാണ്.
1: ദിവസങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഒരു ചരടിൽ നിന്നിങ്ങനെ പൊട്ടി ഉതിർന്നു വീഴുന്ന പോലെ ജീവിതം വന്ന ചരടിൽ നിന്ന് ഓരോ ദിനങ്ങൾ ഇങ്ങനെ ഉതിർന്നു പോവുകയാണ്.
0: ഇതിപ്പോ ഇങ്ങനെ വർഷങ്ങൾ നോക്കുമ്പോഴേ, ഒരു വർഷം ഗ്രിഗേറിയൻ കലണ്ടർ പ്രകാരം 2026, ഹിജ്റ വർഷപ്രകാരം 1448, കൊല്ലവർഷം 1202. വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഓരോന്നെടുക്കുമ്പോൾ ഓരോ ദിവസം ഇങ്ങനെ കൂടുന്നുണ്ടല്ലോ.
1: പണ്ട് ഒരാളോട് ചോദിച്ചു, ജീവിതത്തിൽ ഏറ്റവും ജീവിതത്തിന് ഏറ്റവും സൗന്ദര്യമാക്കുന്നത് എന്താണ്? അയാൾ പറഞ്ഞ ഉത്തരം എന്താണോ, അനിശ്ചിതത്വമാണെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരുന്ന വഴി തിരിവിൽ എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോ അത്രയും അത് അല്ലെങ്കിൽ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതേ സംഭവിക്കുന്നുള്ളൂ എങ്കിൽ ജീവിതത്തിന് വലിയ അർത്ഥങ്ങളൊന്നുമില്ല.
0: അപ്പോ നല്ല സിമ്പിൾ ആൻസർ ആണെങ്കിലും ഭയങ്കര ചിന്തനീയമായിട്ടുള്ള ആൻസർ ആണ്.
1: പക്ഷെ അപ്പൊ ഒരു വിശ്വാസം, അനിശ്ചിതത്വങ്ങളിൽ പലതും നമുക്ക് അക്സെപ്റ്റബിൾ ആവാം
0: അല്ലാതിരിക്കും.
1: പക്ഷെ അതിനെ മനോഹരമാക്കുന്ന പിന്നെ എങ്ങനെയാണ്? ഒരു വിശ്വാസിയാണ് അവന്റെ കാഴ്ചപ്പാടാണ് അതിനെ മനോഹരമാക്കുന്നത്. കാരണം അത് നമുക്ക് പറ്റിയില്ലെങ്കിലും എനിക്ക് റബ്ബ് വിധിച്ചതാണ്,
0: അത് ഹയറാവും,
1: അത് ഹയറാവും. കാരണം ഇപ്പൊ എനിക്ക് അതിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും വരുന്ന ഏതോ ഒരു വഴിത്തിരിവിൽ ഇതെനിക്ക് ഗുണകരമായിരിക്കാം.
0: ഓക്കെ,
1: ഇനി അതും അല്ലെങ്കിൽ ഇവിടെ അവസാനിച്ചതിന് ശേഷം നാളെ പരലോകത്ത് എനിക്കത്
0: ഉപകാരമാവും.
1: അവിടെ പിന്നെ ഏതായാലും പ്രതീക്ഷിക്കുന്നത് നടക്കുമോ പരലോകത്ത്?
0: അതെ അതെ.
1: അപ്പോ
0: ഓക്കെ, ഇൻഷാല്ലാ. നമ്മള് ചെറിയൊരു ചോദ്യം ചോദിക്കല്ലേ ഇന്ന്?
1: ചെറിയല്ല, നല്ല.
0: അപ്പൊ നമ്മള് ദിവസങ്ങളുടെ കുറിച്ചാണ് പറഞ്ഞു വന്നത് അല്ലേ. നിങ്ങളൊക്കെ പിന്നെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പഴയ കാലത്ത് നിങ്ങൾക്ക് ഇപ്പോൾ മിസ് ചെയ്യുന്നത് എന്താണ്, കാര്യമായിട്ടും മിസ്സാകുന്നത് എന്താന്നുള്ളതാണ് ചോദിക്കുന്നത്.
1: കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ,
0: അതെ, ഇപ്പോൾ നമുക്കത് കിട്ടുന്നില്ല. അതുപോലെ
1: വ്യക്തികളാവാം,
0: എന്തോ ആവാം,
1: വ്യക്തിയാവാം അല്ലേ,
0: അനുഭവങ്ങളാവാം. ഓക്കെ,
1: കിട്ടാത്തതും മുമ്പ് കിട്ടിയിരുന്നതും.
0: അതെ അതെ, അതാണ്. ഓക്കെ, മാഷാല്ലാ.
1: ചിലപ്പോ ഭക്ഷണാവാം
0: അല്ലേ. അതെ, ഇനി ക്ലൂ ഇല്ല, ഇനി അവര് അവര് പറയാം. യെസ്, മാഷാല്ലാ. ഒരുപാട് ആളുകള് നേരത്തെ തന്നെ ലൈവായി വന്നിട്ടുണ്ട്. ലൈവിൽ നഫീസ പി എ, താമരശ്ശേരി, മൈമൂന, പാറപ്പുറം, സിനത്ത് പുളിഞ്ഞാൽ, വയനാട്, മുംതാസ്, ബേപ്പൂർ, ഫാസില, എ ജി, പോത്താങ്കണ്ടം. പോത്താങ്കണ്ടം എനിക്ക് തോന്നുന്നു വേറെ ഒരാളുണ്ടായാലുണ്ട്.
1: യെസ്,
0: റുഖിയ പി, ചെമ്പക്കുത്ത്, അബ്ദുൽ കരീം, പടപ്പനാൽ അല്ലേ.
1: യെസ്, ഫസീല വിളത്തൂർ, നാജിയ കടമ്പഴിപ്പുറം, സഹൽ പീടപ്പലം, സീനബ കടമ്പഴിപ്പുറം, വസീല മുണ്ടക്കൽ, അജിത ഷൗക്കത്ത്, ഫാത്തിമ പൂവി, രാമനാട്ടുകര,
0: ഷാജിദ ശംസു കാസർകോട്, കെ വി കബീർ പാലക്കാഴി, ഷാജിദ വീട്ടി വല്ലപ്പുഴ, നസീമ ചക്കുംകടവ്, ജമീല വി കെ പൂനൂർ, ആയിഷ അങ്ങാടിപ്പുറം,
1: സമീറ ടി എം, സമീറ കെ എം താനൂർ, റസിയ മാളിയക്കൽ അരീക്കോട്, ജമീല വടശ്ശേരിക്കോണം വർക്കല, മിനിയ മറിയം വണ്ടൂർ,
0: സുബൈദ കുഞ്ഞിമംഗലം. പുതിയ പേരുകൾ
1: അല്ലേ,
0: നോക്കുമ്പോഴൊക്കെ പരിചയം ഉള്ള ആളുകൾ തന്നെയാണ്. പി ആർ ഫാമിലിയിൽ എപ്പോഴും സാന്നിധ്യം അറിയിക്കുന്ന ആളുകൾ തന്നെയാണുള്ളത്.
1: പോത്താങ്കണ്ടം,
0: യെസ്, അതാണ് പോത്താങ്കണ്ടം. നല്ല പരിചയമുള്ള
1: ഓർമ്മയുള്ളൂ.
0: പോത്താണ്ടം എവിടെ ഉണ്ടാവും അല്ലേ. യെസ്, ഫസീല അനസ്, മുളവൂർ,
1: സജിന കേടത്തനാട്ടുകര, ജാസ്മിൻ ഐ കെ, പുള്ളിപ്പാടം,
0: സജീന എം കെ, കാഞ്ഞിരമറ്റം.
1: യെസ്, നിങ്ങൾ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലരും. ഒന്നാമത്തെ ഉത്തരം ഞാൻ കണ്ടത് എന്റെ ഉപ്പാനെയും സ്കൂൾ ജീവിതവും മിസ് ചെയ്യുന്നു, ജമീല വി കെ പൂനൂർ.
0: യെസ്, നിശാ, നമുക്ക് അതിലേക്ക് വരാല്ലേ. നമുക്ക് ആദ്യം നമുക്ക് ഖുറാന്റെ ഒരു ഭാഗം, മധുരം ഖുറാൻ കേട്ടിട്ട് ഇൻഷാല്ലാ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വരാം ഇൻഷാല്ലാ. നമ്മൾ ഇന്ന് കേൾക്കുന്നത് സൂറത്തു റൂമിലെ വിശുദ്ധ ഖുർആൻ 30-ാമത്തെ അധ്യായം സൂറത്തു റൂമിലെ 50-ാമത്തെ വചനമാണ്. ഇൻഷാല്ലാ കേട്ടുവരാം.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, വളരെ ഇത് ശരിക്കും നമ്മൾ ചോദ്യത്തിൻ്റെ ഒരു ചെറിയൊരു ആൻസറായിട്ട് വരും ചിലപ്പോൾ,
1: യെസ്,
0: പഴയ ഒരു ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്.
1: അല്ലെ,
0: അപ്പോൾ
1: വിശുദ്ധ ഖുർആന്റെ വചനങ്ങളെ നമ്മൾ ഇങ്ങനെ ബാഹ്യമായ ഒരർത്ഥത്തിലൂടെ ഇങ്ങനെ പോണതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് കാണുന്നതാവില്ല, കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് എത്തുമ്പോൾ.
0: യെസ്
1: അപ്പോൾ കൈഫ യുഹയിൽ അർള ബഅദ മൗത്തിഹ, ഒരു സംശയമായിരിക്കും പലർക്കും ഉണ്ടാണ്. അത് അള്ള വിളി കറക്റ്റ് ഓരോ പിൻ പോയിൻ്റുകൾ ചെയ്തിട്ടുള്ള പറഞ്ഞുതരാണ്. ഇത് കണ്ടാൽ മതി നിങ്ങൾക്ക് അറിയാം, ഭൂമിയിൽ പുനർജീവനം, മനുഷ്യൻ്റെ പുനരുദ്ധാനം, ഇത് രണ്ടും ആ രണ്ട് ഭൂമിയിൽ തന്നെ നടക്കുന്നുണ്ട്. നിർജീവമായതിനെ ജീവിപ്പിക്കുന്നുണ്ടല്ലോ,
0: പ്രോസസ് നടക്കുന്നുണ്ട്
1: അതെ,
0: വേറെ രൂപത്തിൽ,
1: വേറെ രൂപത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു അതിലൂടെ അള്ളാഹു മനുഷ്യൻ എന്നതും ഇതുപോലെ വരും എന്നുള്ളത്, മഴ പെയ്ത് വരണ്ട മണ്ണിൽ നിന്ന് പച്ചപ്പുയരുന്ന് വിളകൾ വരുന്നു, ഭൂമി വീണ്ടും ജീവൻ നിറഞ്ഞതായി മാറുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്ന് അള്ളാഹു പറയണം. അതിപ്പോൾ ശരിക്ക് ഭൂമിയിൽ എന്താണ് നടക്കുന്നത്, നമുക്കിങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്ന സമയത്ത് വരണ്ട ഭൂമി അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല, പക്ഷെ പുറത്തേ കാണാൻ പറ്റത്തുള്ളൂ. അകത്ത് എന്ത് നടക്കുന്നുണ്ട്, മഴയില്ലാത്ത കാലത്ത് മണ്ണിൻ്റെ അകത്ത് സസ്യങ്ങൾ പുറത്തേക്ക് ഉണങ്ങി പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് സൂക്ഷ്മജീവികളുണ്ട്, പലപ്പോഴും മണ്ണിൽ വിത്തുകൾ പ്രവർത്തന സജീവമായിട്ടവിടെ കിടക്കുകയാണ്.
0: വെള്ളം വരുമ്പോൾ
1: അപ്പം അതെ, അപ്പം പ്രവർത്തന സജീവം പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തന രഹിതമായി കിടക്കുകയാണ്, അപ്പോഴാണ് വെള്ളം വരുമ്പോൾ പ്രവർത്തന സജീവമായി മാറുന്നത്. അപ്പം ഇതാരാണ് ചെയ്യിക്കുന്നത്? അപ്പം അതിലേക്ക് മഴയെ, അതിനെ ജീവിപ്പിക്കുന്ന മഴ ആരാ കൊണ്ടുവരുന്നത്? അപ്പോൾ അത് മനുഷ്യന് എവിടെയും ഒരു കൈകടത്തൽ അവിടെ അല്ല. മനുഷ്യൻ ആരോ അത് ഒരു സംഗതി ചെയ്യുന്നില്ല. മനുഷ്യൻ ചെയ്യുന്ന ആകെ അവൻ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഭൂകൃഷി അവൻ്റെ ആവശ്യത്തിലുള്ള മാത്രം ഇവിടെയും ചെയ്യുന്നു, അതിലല്ലാൻ്റെ പ്രോസസ്സിങ് നടക്കുന്നു.
0: ആ കൃഷി ചെയ്യാന്ന് പറഞ്ഞാലും അതിലും അത്ഭുതങ്ങളുണ്ടല്ലോ.
1: അതെ,
0: വിത്ത് വിതക്കാനേ
1: കഴിയുള്ളൂ, മുളപ്പിക്കാൻ കഴിയില്ല.
0: അതെ അതെ അതെ,
1: അതിൽ വേര് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അതുപോലെ പ്രകാശ, ഈ ഫോട്ടോസിന്തസിസ് ആ സംഗതി ആരാണ്? പച്ചിലകൾക്ക് സൂര്യപ്രകാശം, വെള്ളം, കാർബൺ ഡയോക്സൈഡ് ഇതൊക്കെ ഉപയോഗിച്ച് ഭക്ഷണം നിർമ്മിക്കുന്ന സംവിധാനം മണ്ണിൽ, പിന്നെ അതുപോലെ ഈ മണ്ണിനകത്തുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ, പിന്നെ ഇപ്പോൾ മഴയും ഈർപ്പും വർദ്ധിക്കുമ്പോൾ മണ്ണിലെ ബാക്ടീരിയ, ഫംഗസ് ഇതൊക്കെ സൂക്ഷ്മജീവിയുടെ പ്രവർത്തനം സജീവമാകുകയാണ്. അപ്പോൾ ജൈവ വസ്തുക്കൾ വിഘടിച്ച് സസ്യങ്ങൾക്ക് ആവശ്യമായ പോഷകം ലഭിക്കുന്നു. ഇതൊക്കെ ആരെങ്ങനെ ആക്കി വെക്കുന്നത്? ഇതിവിടെ ആരെങ്കിലും അതിനൊരു പ്രത്യേക വകുപ്പുണ്ടോ?
0: ഓരോ വകുപ്പ്
1: അവൻ്റെ വകുപ്പാണ്. അപ്പം അല്ല പറയാണ് ഇങ്ങനെ ചെയ്ത അള്ളാഹ് കൈഫ യുഹയ്യിറുള്ള ബഅദ മൗത്തിഹ എന്ന് ചോദിക്കുമ്പോൾ അത് അള്ളാഹാണ്.
0: അതിൻ്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വലുത്, ബഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊരു കാണുമ്പോൾ ഇതുപോലെയുള്ളത്, ഇത് മാത്രമല്ല ഒട്ടനവധി സംഗതികൾ നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോൾ ആലോചിക്കും. ഈ രൂപത്തിലേക്ക് ആലോചന പോകുമ്പോൾ പിന്നെ മനസ്സിൽ വരുമ്പോൾ സുബ്ഹാനല്ലാന്ന വരിക, അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണെന്നല്ലേ. ഇത് പറയുമ്പോൾ നമുക്ക് പിന്നെ നാഷണൽ ജിയോഗ്രഫി ചാനലിൻ്റെ പിന്നെ അറ്റാക്കാമ ഡെസേർട്ട്, ഒരു മരുഭൂമിയാണ്. ആ മരുഭൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്രയും പിന്നെ മണൽക്കാടുകൾ നിറഞ്ഞ ഒരു മരുപ്രദേശം, ഒരു മരങ്ങളും ഇല്ലാത്ത ഉണങ്ങിയ സ്ഥലത്ത് പിന്നെ ദിവസങ്ങളോളം മഴ പെയ്തു. മഴ ഇല്ലാത്ത സ്ഥലമാണ്, പൊതുവേ ഉണങ്ങിയ സ്ഥലമാണ്. പിന്നീട് അവിടെ സംഭവിച്ചത് അത്ര കാലം കാണാത്ത പുതിയ രൂപത്തിലുള്ള ചെടികൾ, ഒരുപാട് നിറമുള്ള പൂക്കൾ ഈ മരുഭൂമിയിലാണ് സംഭവിച്ചത്. ആ അത് പിന്നെ ക്യൂബയിലുള്ള മരുഭൂമി എന്നാണ് എൻ്റെ ഓർമ്മ.
1: അപ്പോൾ അത് നമ്മൾ പറഞ്ഞത്.
0: അപ്പോൾ
1: പിന്നെ അതിനെ സംവിധാനിക്കുന്ന അത് അതുവരെ എന്തുകൊണ്ട് മുളച്ചില്ല, അതുവരെ മരുഭൂമി ആയത്, പിന്നെ അപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ
0: പ്രവർത്തിക്കുന്നത്?
1: അതാണ് ഫന്ദുറയിൽ ആസാരി റഹ്മത്തില്ല, അള്ളാഹിൻ്റെ റഹ്മത്തിൽ.
0: ചിലിയിലാണ് ചിലിയിലാണ് നടക്കുന്നത്.
1: അപ്പോൾ ആ അടയാളങ്ങളിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന് അള്ളാഹു കൊണ്ടെത്തിക്കുന്ന വചനമാണ് വിശുദ്ധ ഖുർആനിലെ മധുരം ഖുർആനിലൂടെ പ്രിയമുള്ളവരെ നമ്മൾ കേട്ട് കഴിഞ്ഞു.
0: ശരിക്കും ആ ഖിറാഅത്ത് കേൾക്കുമ്പോഴേ ആ പിന്നെ ആ പ്രത്യേക ശൈലി, കൈഫ യുഹയ്യി അള്ളാഹു ബഅദ മൗതിഹ എന്ന് ഇദ്ദേഹത്തിൻ്റെ പാരായണത്തിൻ്റെ ഭയങ്കര ഒരു നമുക്കൊരു ഫീലിംഗ് തരും. ചെറുപ്പം ഒറ്റ ആയത്തെ നമ്മൾ കേട്ടുള്ളൂ, പക്ഷെ അതിൽ പോലും നമുക്കൊരു ഒരു ഒരു ഇമ്പം ആ ഖുർആൻ കേൾക്കുമ്പോൾ. അപ്പോൾ ശരിക്കും നമ്മളെ ടൈറ്റിലിനോട് യോജിച്ച മധുരം ഖുർആൻ എന്നുള്ളത് ആ കേൾക്കുമ്പോൾ നമുക്ക് അതിനോടൊരു പ്രത്യേകമായ ഇഷ്ടം നമുക്ക് തോന്നാണ്. ഏതായാലും മുമ്പ് ഒരുപാട് ആളുകൾ ഇത് നേരിട്ട് കേട്ടതും സി ഡി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് കിറാഅത്ത് കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെത്. മാഷാല്ലാ,
1: പിന്നെ ദാലിക ലമഹിയൽ മൗത,
0: ലമഹിയൽ മൗത, യെസ് യെസ്. അതുപോലെയാണ് പിന്നെ മരിച്ചവരെ അള്ളാഹു ജീവിപ്പിക്കുന്നത് അല്ലേ.
1: അപ്പം മഹിയൽ മൗത്ത്,

0: റേഡിയോയിലേക്ക് പോകുമ്പോൾ പീസ് ടൈം ഒന്ന് വായിച്ചാലോ?
1: ഓ, പീസ് ടൈം
0: ഒന്ന് വായിച്ചു.
1: കേൾക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കാൻ പീസ് റേഡിയോ എന്നെ സഹായിക്കുന്നു. പീസ് റേഡിയോയിലെ ചില പരിപാടികൾ കേട്ട ശേഷം ഏറെ നേരം അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നിട്ടുണ്ട്. അത്രത്തോളം ആഴമുള്ള സന്ദേശങ്ങളാണ് പലപ്പോഴും ലഭിക്കുന്നത്. ഓക്കെ,
0: പിന്നെ നിങ്ങളെ ചോദ്യത്തിന് ഇവിടെ ഗംഭീരമായ മറുപടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: യെസ്,
0: എഫിസപിയെ താമരശ്ശേരി
1: ഒരുപാട് ഓർമ്മകളായവരൊക്കെ ഉണ്ടാവും അല്ലേ?
0: കാലം ഓർക്കുമ്പോൾ എല്ലാം ഒരു സന്തോഷമുള്ള കാലമായിരുന്നു. കുട്ടികളെല്ലാം നടന്ന് സ്കൂൾ പോകുന്നതും തിരിച്ചു വരുന്നതും പോകുന്ന വഴിയിലെല്ലാം കളിയും തമാശയും ചിരിയുമായിട്ടുള്ള ആ കാലഘട്ടം മാറി ഇപ്പോൾ എല്ലാം ഒരു യാന്ത്രികമായിട്ട് ഇങ്ങനെ നടക്കുന്നു. ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ്.
1: ഇപ്പോൾ സ്കൂൾ പോക്കും വരവും ഒട്ടുമുക്കാൽ വീടുകളിലും സ്കൂൾ ബസ്സായി അല്ലേ? അങ്ങനെ ചുരുങ്ങി.
0: സീനത്ത് പാലക്കാട്, ഹബീബ, പടന്ന. സീനത്ത് പാലക്കാട് തന്നെയല്ലേ, മറ്റേ ഡൽഹി പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുമ്പോൾ ഹബീബ, പടന്ന, അതുപോലെ ഷാജിദ വീട്ടി, വല്ലപ്പുഴ, മഷാല്ല. പാലക്കാട് നല്ല മഴയുണ്ട്.
1: ഓ, ആയിഷ നാദാപുരം പറഞ്ഞത് ആദ്യകാലങ്ങളിൽ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമൊക്കെ വിഷമമായിരുന്നു, അന്ന് കിട്ടാൻ പ്രയാസമായിരുന്നു. പക്ഷേ ഇന്ന് അതില്ല. പക്ഷെ അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കിട്ടുന്ന ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇന്ന് അതുമില്ല, ഇന്ന് ഭക്ഷണമൊക്കെ വേസ്റ്റ് ആവുകയാണ്. ശരിക്കും ഈ വസ്ത്രത്തിനും ഭക്ഷണത്തിനൊക്കെ വിഷമമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ അൽഹംദുലില്ലാ പുരോഗതി പ്രാപിച്ചു വന്നു. ഇപ്പോൾ എല്ലാ സൗകര്യവും കൂടി, ഓരോന്ന് കൂടുമ്പോഴും അതിൽ നിന്നാണ് കിട്ടേണ്ടത്. അത് പലപ്പോഴും കിട്ടാതെ പോവാണ്.
0: നൌഷിദ ഷംസുദ്ദീൻ നടുവണ്ണൂരിൽ നിന്ന് പറഞ്ഞത്, അടുത്ത ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, ഓടി കളിച്ച പ്രദേശങ്ങൾ, കുട്ടിക്കാലം എല്ലാം മിസ് ചെയ്യുന്നുണ്ട്.
1: യെസ്,
0: ചിലത് നമുക്ക് മിസ് ചെയ്യുന്നതിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാവാം. ഇത് പക്ഷെ എന്നാലും പഴയ പോലെ ആവില്ല. ചിലത് ഒരു നിലക്കും ഒരു കാഴ്ചയോ ഒരു ചിത്രമോ ഒന്നുമില്ലാതെ വെറും ഓർമ്മകളിൽ മാത്രം അവശേഷിക്കുന്നുണ്ടാവും.
1: യെസ്,
0: ചില പ്രദേശങ്ങളുണ്ടാവില്ലേ, നമ്മൾ കുറേ കാലം ജനിച്ച് വളർന്ന സ്ഥലം ചിലപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. നമ്മളതേറ്റ് കുറേ അകന്നു പോയതായിരിക്കാം. നമുക്ക് അവിടെ തിരിച്ച് ചെല്ലുമ്പോൾ നമുക്കതൊരു
1: പഴയ ഓർമ്മകൾ. ചെറുപ്പകാലത്ത് ഉത്തരവാദിത്തം ഇല്ലാത്ത കാലമാണ് ആ കാലമുള്ള കൂട്ടുകുടുംബം അല്ലാതെ മിസ് ചെയ്യുന്നു. മൈമൂന പാറപ്പുറം, യെസ്, ഇന്ന് എല്ലായിടത്തും വീടാണ്. പുര നിറഞ്ഞിട്ട് പറമ്പുകളൊക്കെ കഴിഞ്ഞു. ജമീല വിക്ക പോകുന്നൊരു മധുരം ഖുർആൻ. ഇപ്പോൾ കഴിഞ്ഞ മനോഹരമായ ആയത്തുകളാണ് കേട്ടത്. അള്ളാഹ് അൽഹംദുലില്ലാ വിശദീകരണം അതിലേറെ മനോഹരമാണ്.
0: അബ്ദു എടുത്തനായിട്ട് കരാം സലാം പറഞ്ഞുകൂടെയുണ്ട്.
1: യെസ്,
0: മുഹമ്മദ് അയ്യൂബിയുടെ ഖുർആൻ എത്ര കേട്ടാലും മതി വരില്ല. രാവിലത്തെ ആ മധുരം ഖുർആൻ മനസ്സിന് നല്ലൊരു എനർജി തന്നെയാണ്.
1: ഖദീജ തൊടുപുയ അല്ലേ? യെസ്.
0: എൻ്റെ ഉപ്പാനെയാണ് ഓർമ്മ വരുന്നത്, ഷെരീഫ സി മുട്ടം. ഉപ്പാൻ്റെ ബർസഖിയായ ജീവിതം ഖൈറാക്കണേ അള്ളാഹ്. അമീൻ, അമീൻ. മുഹമ്മദ് അസ്ലം കോർഫുക്കാനിൽ നിന്നും ഖദീജ പി എന്താണ് കമാ എന്താണ്
1: ഞാൻ കണ്ടില്ല,
0: മാത്തോട്ട് താഴം അങ്ങനെ എന്തോന്നാണ്. പിന്നെ അൻവർ എൻ ടി മുട്ടിൽ വയനാട്. ചില കാഴ്ചകൾ കണ്ണുകൾ ഈറനണീക്കും, ചില കേൾവികൾ കാതുകൾ കരോചകമാവും, ചില വാർത്തകൾ മനസ്സിനെ വേദനിപ്പിക്കും. എന്നാൽ ഇതിനെല്ലാം ഒരുപോലെ തൃപ്തിപ്പെടുത്തി സമാധാനവും സന്തോഷവും നൽകുന്ന പീസ് റേഡിയോ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഹൈർ ചെല്ലിയട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്.
1: എത്ര മനോഹരമായതും അതിൻ്റെ അർത്ഥം ഓർത്തപ്പോൾ എത്ര അർത്ഥവത്തായതുമാണത്. അൽഹംദുലില്ലാ അല്ലാഹു നൽകിയത് എന്നാണ് സക്കീന ഉദരംപോയിൽ.
0: സീനത്ത് പി ചാലിയം പറഞ്ഞിട്ടുള്ളത്, പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് പേജിൽ എൻ്റെ ഒരു പേര് ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്തത് എപ്പോഴും അവിടെ കാണും, എന്നാൽ എൻ്റെ സഹോദരിയുടെ ഫോണിൽ അത് അവിടെ സേവായി കാണുന്നില്ല. നമ്മൾ ലൈവ് എടുത്ത് പിന്നീട് ഫീഡ്ബാക്ക് പേജ് എടുത്ത് നോക്കുമ്പോൾ അവിടെ വീണ്ടും പേരും സ്ഥലവും ഫോൺ നമ്പറും ടൈപ്പ് ചെയ്യേണ്ടതായി കാണുന്നു.
1: ടെക്നിക്കൽ ഇഷ്യൂസ്
0: എന്താണ്, സേവ് ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടതുണ്ടോ ഒന്ന്? ടെക്നിക്കലായിട്ടുള്ളതാണ്, നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയില്ല അല്ലേ.
1: അബ്ദുൽ ഹമീദ് സി കെ, ഹമീദ് സാഹിബ് പറഞ്ഞത്, മുൻപ് കിട്ടിയത് ചെറുപ്പത്തിലുള്ള സ്കൂൾ ജീവിതം, അതിനി കിട്ടൂല. അതേപോലെ ഉപ്പയുടെ ഉമ്മയുടെയും ആ സ്നേഹം ഇനി കിട്ടില്ല. അല്ലാഹു ബർസഖിയ ജീവിതം എളുപ്പമാക്കി കൊടുക്കട്ടെ. അമീൻ.
0: അതന്നെയാണ് ഉമൈബ കല്ലടിക്കോടും പറഞ്ഞത്, ഉപ്പാന്റെ സ്നേഹം മിസ് ചെയ്യുന്നു. ഞാൻ വാപ്പാന്റെ ചെറിയ മോൾ, അതുകൊണ്ട് വാപ്പാക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹമായിരുന്നു. എത്രമേൽ നമ്മൾ അടുപ്പിച്ചു വെച്ചതും ഇഷ്ടപ്പെട്ടതാണെങ്കിലും ഇതിനൊക്കെ ഒരു കാലയളവുണ്ട് എന്ന് ഇത് നമ്മളെ ഓരോരുത്തരെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ അറിയിക്കുന്ന വേറൊരു സന്ദേശമുണ്ട്. ജസി സാറേ, ഇപ്പോൾ ഒരാൾ പറഞ്ഞല്ലോ എൻ്റെ ഉപ്പാൻ്റെ സ്നേഹം എനിക്ക് ഭയങ്കര മിസ്സാവുന്നു, ഉമ്മാൻ്റെ സ്നേഹം മിസ്സാവുന്നു. പക്ഷേ ഉപ്പയുമ്മയൊക്കെ മരണപ്പെട്ടു പോയതുകൊണ്ട് അവർ ഓർക്കുകയാണ്. പക്ഷേ ഉപ്പയും ഉമ്മയും മരണപ്പെടാതെ തൊട്ടടുത്തുണ്ടായിട്ടും സ്നേഹം, സ്നേഹത്തിന്റെ തണൽ.

0: ിലേക്ക് ഇറങ്ങാനോ അവരെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ആളുകൾ ആലയിക്കേണ്ടത് നഷ്ടപ്പെടാൻ പോകുന്നൊരു നിധിയാണ് പലപ്പോഴും നമ്മളിങ്ങനെ കാത്തുവെച്ച് കിടക്കുന്നത്. അതുകൊണ്ട് അത്രമേൽ ഇഷ്ടത്തോടു കൂടി ചേർത്ത് വെക്കുക,
1: അതെ.
0: അതാണ് അതിലൊരു സന്ദേശം.
1: ഇൻഷാല്ലാ, അപ്പോൾ നമുക്ക് ഒന്ന് ഷെഡ്യൂളിൽ പോയി വരാം അല്ലേ.
0: തീർച്ചയായും.
1: നമ്മൾ ശരിക്ക് പിന്നെ ഓരോന്ന് ആലോചിച്ചെടുക്കുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. അതിനു മുമ്പ് പിന്നെ പുലരിവട്ടം കേട്ട് വരാം. യെസ്, ഇനി പുലരിവട്ടമാണ് കേൾക്കാൻ പോകുന്നത്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: ഇന്ന് നമ്മോടൊപ്പം പുലരിവട്ടത്തിൽ ഹാരിസ് ബിൻ സലീം, പീസ് റേഡിയോ CEO. മരണം അടുത്തുണ്ട് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇൻഷാല്ലാ പുലരിവട്ടം കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഏതു സമയത്തും നമ്മളിലേക്ക് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒന്നാണ് മരണം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, എൻ്റെ പ്രായം ചെറുപ്പമല്ലേ, അപ്പോൾ എനിക്ക് സമയമുണ്ടല്ലോ. ഒരാവറേജ് ആയുസ് എന്ന് പറഞ്ഞാൽ 70 വയസ്സ്, 75 വയസ്സൊക്കെ അല്ലേ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 30 വയസ്സല്ലേ, ഇനിയും 10-35 വർഷങ്ങളില്ലേ. ഇത് യഥാർത്ഥത്തിൽ മരണത്തെക്കുറിച്ച് നമുക്ക് നിർഭയത്വം നൽകുന്നുണ്ടോ? ഞാൻ എൻ്റെ ഓൾ ബോഡി ചെക്കപ്പ് നടത്തി. പ്രത്യേകിച്ച് എനിക്ക് അസുഖങ്ങളൊന്നുമില്ല, കിഡ്നി നല്ലതാണ്, ഹാർട്ടിന് പ്രശ്നങ്ങളില്ല, ബ്ലഡിൽ പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് എനിക്ക് അടുത്ത സമയത്തൊന്നും മരണമില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? അതായത് ഏതെങ്കിലും ചില കാരണങ്ങൾ മുൻനിർത്തിയിട്ട് നമുക്ക് മരണത്തിൽ നിന്ന് സുരക്ഷിതരാണെന്ന് പറയാൻ ആവുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എൻ്റെ പിതാമഹന്മാരൊക്കെ മരണപ്പെട്ടത് ഏകദേശം 80 വയസ്സിലാണ്. അതുകൊണ്ട് എനിക്ക് പാരമ്പര്യമായിട്ട് തന്നെ ആയുസ്സിൻ്റെ ഒരു അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് ഞാനും 10-80 വയസ്സുവരെയൊക്കെ ജീവിക്കും എന്ന് പറയാനാകുമോ? അല്ലെങ്കിൽ ഞാനൊരു അപകടത്തിൽപ്പെട്ടു, അപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ മരിച്ചു, എനിക്കൊന്നും സംഭവിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇനിയും ജീവിക്കും. ഞാൻ പറഞ്ഞത് എന്തൊരു കാര്യമാണ് എൻ്റെ മരണം വരാൻ സമയമായിട്ടില്ല എന്ന് പറയാൻ നമുക്കെന്താണ് ഒരു ധൈര്യമുള്ളത് എന്നുള്ളതാണ്. സത്യം നമ്മളെല്ലാം വിശ്വസിക്കുന്നത് നമ്മൾ ജനിക്കുന്ന സമയത്തു തന്നെ നമ്മുടെ മരണസമയം കുറിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഡേറ്റ് ഫിക്സഡാണ്, അത് നിശ്ചയിക്കപ്പെട്ടതാണ്. അതെന്തായിരുന്നാലും നമ്മൾ ആ സമയമാകുമ്പോൾ നമുക്ക് സംഭവിക്കും. ഇത്തരത്തിലുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കേട്ട വാർത്തകളെല്ലാം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. രാവിലെ ഒരു വ്യായാമത്തിന് വേണ്ടി പിന്നെ കളിക്കാൻ വേണ്ടി പോയ ഒരു നല്ല ചെറുപ്പക്കാരൻ, എല്ലാ അർത്ഥത്തിലും ആരോഗ്യവും അതേപോലെ തന്നെ യൗവനവുമുള്ളൊരു ചെറുപ്പക്കാരൻ അവിടെ ആ കളിക്കളത്തിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു എന്നതിൻ്റെ വാർത്ത അദ്ദേഹത്തിൻ്റെ ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത്. ഒരിക്കലും ബന്ധുക്കളോ അദ്ദേഹമോ അല്ലെങ്കിൽ ഭാര്യയോ ഒന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. പ്രതീക്ഷിക്കാത്തതാണ് അത്തരമൊരു മരണം. കുട്ടിയെ കളിപ്പിക്കാൻ വേണ്ടി വീട്ടിൻ്റെ ഉള്ളിൽ ഏൽപ്പിച്ച പൊന്നുമോള്, വളരെ ചെറിയ പ്രായം, പിന്നെ കുട്ടിയുടെ പിന്നെ മയ്യത്ത് കിട്ടുന്നത് എവിടെ നിന്നാണ്? പുഴയിൽ നിന്നാണ് കിട്ടുന്നത്. എത്രയും പെട്ടെന്നാണ്. ഒരിക്കലും ഒരു മരണത്തെ പ്രതീക്ഷിച്ചിട്ടില്ല ആ പ്രായത്തിൽ, ആ സമയത്തിൽ. പക്ഷേ മരണമാണ് സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ജീവിതത്തിൻ്റെ എത്രയോ സന്ദർഭങ്ങൾ ഇതുപോലെ നമ്മളെ സംബന്ധിച്ചു. ചെറിയൊരു പനി, 2 ദിവസം ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു, ഉടനെ എന്ത് ചെയ്യുന്നു? മരണം സംഭവിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ ഗേറ്റിൻ്റെ അടുക്കൽ നിൽക്കുകയാണ്. ആ സമയത്തൊരു ബൈക്ക് വന്ന് ഇടിച്ച് മാരകമായ പരിക്ക് പറ്റി കുറഞ്ഞ സമയം ആശുപത്രിയിൽ കിടന്നു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. കുറഞ്ഞ സമയം ഹോസ്പിറ്റലിൽ കിടന്ന് അദ്ദേഹം മരണപ്പെട്ടു. നല്ല ആരോഗ്യവാനായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു മധ്യവയസ്കതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഒന്നും തടസ്സമല്ല മരണത്തിന്. ഈ ആർക്കും മരണം ഏത് സന്ദർഭത്തിലും വരണം. ഇന്നിപ്പോൾ നമ്മൾക്ക് ആ ഒരു ധാരണ ശക്തിപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴുള്ള ഈ വൈറസ് ബാധ. അപ്പോൾ അത് ഏത് സമയത്തും ഞാൻ എവിടെയാണെങ്കിൽ എവിടെ എല്ലായിടത്തും മരണമുണ്ട് എന്നാണ്. ഞാനൊന്ന് കൈ തൊട്ടാൽ അവിടെ മരണമുണ്ട്, എൻ്റെ അടുത്ത് വന്നു നിൽക്കുന്ന ഒരു വ്യക്തി ഒന്ന് തുമ്മിയാൽ സംസാരിച്ചാൽ അതിൽ മരണമുണ്ട്. നമ്മൾ എവിടെയാണെങ്കിലും എന്തുണ്ട്, ഒരു ഒരു ഫ്ലൈറ്റിലാണെങ്കിൽ, ഒരു എയർപോർട്ടിലാണെങ്കിൽ, ഒരു ഹോട്ടലിലാണെങ്കിൽ, അവിടെ എല്ലാം മരണമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുകയാണ്. കാരണം ഈ വൈറസ് ബാധ അത്രയും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, സത്യത്തിൽ എന്താ വെച്ചാൽ ജീവിതത്തിലൊരു മനുഷ്യൻ ഏറ്റവും വലിയ ആശങ്കപ്പെടുന്ന ഒന്നല്ലേ മരണം എന്നാണ്. നമ്മളിപ്പോൾ പേടിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പേടി മരണമല്ലേ? രോഗങ്ങൾ പേടിക്കുന്നത് പോലും മരണം കൊണ്ടല്ലേ? അപ്പോൾ ഇത്രയും ഭയപ്പെടുന്നൊരു മരണത്തെ ഭയപ്പെട്ടുകൊണ്ടൊരു മനുഷ്യനെ എങ്ങനെയാണ് സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റുക? എപ്പോഴും ഒരു മരണഭയത്തോടെ ജീവിക്കുന്ന ഒരാൾക്ക് സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ ജീവിതാവശ്യങ്ങൾ നിർവഹിക്കാനോ പറ്റും. അപ്പം നമ്മുടെ ഒരു വിശ്വാസമാണ് ഇപ്പോൾ നമുക്ക് നൽകുന്നത്, ഞാനിപ്പോഴൊന്നും മരിക്കില്ല, എനിക്കത് ബാധിക്കില്ല, എനിക്കത് സംഭവിക്കില്ല എന്ന ഒരു ധാരണയാണ് എന്ത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എന്നാലത് ശരിയാണോ സത്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്കൊരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മരണം ഇപ്പോൾ വന്നാലും അയ്യോ എൻ്റെ സമയം അവസാനിച്ചല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന ഒരു ഖേദമില്ലാതെ നമ്മൾ മരണത്തെ ഏത് രൂപത്തിലും അതിജീവിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? മാനസികമായി തയ്യാറാവണം. ഒന്ന്, എനിക്കൊരു ദിവസം കിട്ടുന്നുവെങ്കിൽ അതെനിക്ക് ലാഭമാണ്. എത്രയോ ആളുകൾ മരിച്ചു കൂടുതൽ മരിക്കാൻ എനിക്ക് സാധ്യതയുണ്ട്. എന്നെക്കാളും പ്രായം കുറഞ്ഞവർ, എൻ്റെ ക്ലാസ്മേറ്റ്സ്, എൻ്റെ സഹോദരങ്ങൾ പലരും മരണപ്പെട്ടപ്പോൾ ഞാൻ മരിക്കാതിരിക്കുന്നത് എനിക്കൊരു സമയം എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ദിവസവും എനിക്ക് അധികം കിട്ടുകയാണ്. ഒരു വർഷം എനിക്ക് അധികം കിട്ടി, ഒരു മാസം എനിക്ക് അധികം കിട്ടി, ഒരു ദിവസം എനിക്ക് അധികം കിട്ടി എന്ന് നമ്മൾ എന്ത് ചെയ്യണം വിചാരിക്കുമ്പോൾ ആ കിട്ടുന്ന ഓരോ സമയത്തെയും വളരെ നന്നായി പ്രയോജനപ്പെടുത്തുവാനുള്ള ഒരു ഒരു പ്രചോദനം, ഒരു മനസ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, മരണം സംഭവിക്കുമ്പോൾ എനിക്ക് പശ്ചാത്തപിക്കാൻ പറ്റിയില്ലല്ലോ, എനിക്കല്ലെങ്കിൽ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനാവും എന്ന് ഖേദിക്കാതിരിക്കാൻ ഓരോ ദിവസങ്ങളെയും ധന്യമായ നന്മകളെക്കൊണ്ട് നിറക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, അതീവ ജാഗ്രത കാണിക്കുക എന്നുള്ളതാണ് മറ്റൊരു പരിഹാരമായിട്ടുള്ളത്. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് സന്ദർഭങ്ങളും സമയം കിട്ടുന്നുവോ അതെല്ലാം നന്മ നിറഞ്ഞതാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യുന്നൊരു കാര്യം. എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളും എന്താണെന്ന് വെച്ചാൽ അമിതമായ പ്രതീക്ഷയോടുകൂടെ അവൻ്റെ ജീവിതത്തിൽ എന്താണ് ഓരോ നിഷിദ്ധങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ആയുസ്സിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വിചാരിച്ചാൽ, അദ്ദേഹം ഭയങ്കര കടത്തിലാണ്, ഏകദേശം 75,000-80,000 റുപ്യ മാസത്തിൽ സാലറി കിട്ടിയിട്ടും ലോണിലേക്കും പലിശയിലേക്കും അടച്ചിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് വീണ്ടും അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം എന്താണ്, അദ്ദേഹത്തിൻ്റെ വീട് ആരെങ്കിലും ഏറ്റെടുക്കൂ, എന്നിട്ട് അദ്ദേഹം വീട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം, എന്നിട്ട് അയാൾ എന്ത് ചെയ്യാം പൈസ അടച്ചു കൊടുക്കുക, അയാളെ വീട് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് അയാൾ എന്ത് ചെയ്യുക അയാൾക്ക് ആവശ്യമുള്ള പണം കൊടുക്കുക, എന്നിട്ട് അത് മാസത്തിൽ 50,000 ഒക്കെ ആയിട്ട് അയാൾ അടക്കുക, അപ്പോൾ ഈ വാങ്ങിയ വ്യക്തിക്ക് എന്തെങ്കിലും ലാഭം കൊടുക്കും ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായി അനുവദനീയമല്ലാത്ത ഒരു സാമ്പത്തിക ഇടപാടിനെ കുറിച്ചാണ് വീണ്ടും അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വലിയ സംഖ്യയൊക്കെ പലിശയൊക്കെ എടുത്താൽ അത് പിന്നീട് ആരടക്കും, പിന്നീട് എന്ത് സംഭവിക്കും, നാം താമസിക്കുന്ന വീട് പോലും ഒരു പലിശയുടെ ഭവനമായി മാറുകയല്ലേ എന്ന് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? കാരണം നമുക്ക് ആയുസ്സുണ്ട്, നമുക്ക് മടങ്ങാം, കടങ്ങൾ വീട്ടാം, പശ്ചാത്തപിക്കാം, ഉംറ ചെയ്യാം, ഹജ്ജ് ചെയ്യാം എന്നൊക്കെ പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തോ ഉറപ്പാണ് നമുക്കുള്ളത്. ആ ലോൺ എടുത്ത് തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം അവസാനിക്കുമോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പം എന്താ മരണത്തെക്കുറിച്ചുള്ള ജീവിതത്തെക്കുറിച്ചുള്ള അമിതമായ പ്രതീക്ഷ, മരണം സംഭവിക്കുന്നില്ലെന്നുള്ള ഭയങ്കര അതിശക്തമായ ആത്മവിശ്വാസം, ഇതൊക്കെ മനുഷ്യനെ കൂടുതൽ തിന്മയിലേക്കാണ് പ്രേരിപ്പിക്കുന്നത്, കൂടുതൽ തെറ്റുകളിലേക്കാണ് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് മരണം എപ്പോഴും നമ്മുടെ കൺമുന്നിലുണ്ട്. അത് മിൻ ഷിറാഖിന് അലിഹി അവൻ്റെ കാൽ ചെരുപ്പിൻ്റെ വാറിനേക്കാളും അടുത്താണ് നിൽക്കുന്നത്. അതൊന്നും ആലോചിക്കാനും ചിന്തിക്കാനും സമയം തരാതെ നമ്മൾ തിരിച്ചു വിളിക്കപ്പെട്ടേക്കാം എന്ന് ചിന്തിക്കുകയും നമ്മൾ തൊടുന്നിടത്തും ഇരിക്കുന്നിടത്തും എല്ലാം മരണം പതിയിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഏത് സന്ദർഭത്തിലും തിരിച്ചു പോകാനുള്ള ഒരുക്കത്തോടുകൂടെ മരണത്തെ അതിജീവിക്കുവാനും മരണശേഷമുള്ള അനുഭവങ്ങളെ ഏറ്റവും സമാധാനകരമാക്കുവാനും നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അള്ളാഹു അത്തരത്തിൽ മരണം ഒരു ഉത്ബോധനമായി സ്വീകരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.

0: മാഷാല്ലാ. പ്രിയമുള്ളവരെ, അപ്പോൾ പുലരിവട്ടത്തിലൂടെ നമ്മൾ കേട്ടിരിക്കുന്ന വലിയൊരു സന്ദേശം
1: സാറേ, അബൂ സലീം എടുത്തിട്ട് വരാം. അബൂ സലീം, മരണചിന്ത മനുഷ്യരുടെ മനസ്സിൽ സ്ഥായിയായി നിലനിൽക്കാത്തൊരു പ്രതിഭാസമാണ്. അപ്രതീക്ഷിത മരണങ്ങൾ ചുറ്റുപാട് നടക്കുമ്പോഴും നാം മരിക്കുമെന്ന ചിന്ത നമ്മുടെ മനസ്സിനെ തൊട്ടു തീണ്ടാറില്ല. ഉമർ റളിയല്ലാഹു മരണത്തെ ഓർമ്മിപ്പിക്കാൻ മുടി നരക്കുന്നവരെ ഒരാളെ നിശ്ചയിച്ചിരുന്നു എന്നൊരു ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. ഓരോരുത്തരുടെയും മനസ്സിന് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാത്ത ഒരു ചിന്ത ഏറെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഓർമ്മിപ്പിച്ച പുലരിവട്ടത്തിനും പിസിഡിയോക്കും നന്ദി എന്നാണ് അബൂ സലീം എടത്തനാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇത് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. അതുപോലെ തന്നെയാണ് മൈമൂന കരുവാരക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ചുള്ളിയോട് മാഷാല്ല, പ്രതീക്ഷിക്കാതെ വരുന്ന മരണത്തെക്കുറിച്ച് നല്ലൊരു ഉപദേശം മൗലവിക്കും നമുക്ക് എല്ലാവർക്കും, അതിനുള്ള നല്ല മരണം നന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെയുള്ള ഉപദേശങ്ങളാണ് നമ്മൾ റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, നിങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ, ഇതിങ്ങനെ നമുക്ക് ഓരോ ഉണർത്തലുകൾ വരുമ്പോഴാണ് ഓരോ ബോധം നമുക്കുണ്ടാവുക. അപ്പോൾ ഡൊണേറ്റ് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് പി സി ഡിയോക്ക് നിങ്ങൾക്ക് എത്രയാണോ നൽകാൻ കഴിയുന്നത് അത്ര നൽകാം എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
0: പലപ്പോഴും അങ്ങനെയൊക്കെ നൽകാനും തോന്നല്. നമ്മൾ നമ്മുടെ മരണത്തെ ശരിക്കും ആലോചിക്കുമ്പോഴൊക്കെ കൊടുക്കാം.
1: യെസ്, അതാണ്
0: അല്ലേ? തീർച്ചയായിട്ടും
1: മാഷാല്ലാ, ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ പിന്നെ നല്ല മറുപടികളായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ച ചോദ്യതായിരുന്നു, നിങ്ങൾക്ക് പണ്ട് കാലങ്ങളിൽ നിങ്ങൾ കടന്നുപോയ അല്ലെ,
0: ഇപ്പോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു അല്ലെ, മിസ് ചെയ്യുന്നത്, നഷ്ടപ്പെട്ടതിൽ മിസ് ചെയ്യുന്നത് എന്തൊക്കെയാന്നുള്ള, അപ്പൊ അതിലെ വ്യക്തികളെ കുറിച്ചും സ്ഥലത്തെ കുറിച്ചും ഒക്കെ പല കമന്റുകൾ വന്നിട്ടുണ്ട്.
1: നമുക്ക് ക്വിസ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാം അല്ലേ?
0: ക്വിസ് കഴിഞ്ഞ് വരാം അല്ലത് ആവാം അല്ലേ? ഇനി നേരെ ക്വിസിലേക്ക്.
1: അതെ, മോർണിംഗ് ലൈവ് ക്വിസ് നമ്മള് അതിന്റെ സമയം അതിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് നിങ്ങൾ ഉത്തരം അയക്കേണ്ടത്, ഇതിൽ പങ്കെടുക്കേണ്ടത്. പുതിയ ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം പറയുകയാണ്, നിങ്ങളുടെ ഫോൺ പിസിഡിയോ ടാബിൽ ആ ഒരു വിൻഡോയിൽ ഏറ്റവും സെൻറ്ററിലുള്ള ഫീഡ്ബാക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കവിടെ പേര് അഡ്രസ്സ് കൊടുക്കാനുള്ള സ്ഥലം ഉണ്ടാകും. നെയിം എന്നുള്ളിടത്ത് നിങ്ങളുടെ പേരിൻ്റെ കൂടെ തന്നെ സ്ഥലവും കൂടി ചേർക്കുക. പിന്നെ പലപ്പോഴും ഇപ്പോൾ പല പണിയിലായിരിക്കും ഉണ്ടാവുക, രാവിലെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല, ഫോൺ അവിടെയും ഇവിടെയൊക്കെ ആയിരിക്കും. ചെറിയൊരു ഒരു കുറഞ്ഞൊരു സമയം അല്ലേ, ഒരു അര മിനിറ്റ് സമയം നിങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫോണ് കയ്യിലെടുക്കണം. കത്തിയൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ നിന്ന് മാറ്റി വെക്കാം, നന്നാവും.
0: ചോദ്യത്തിലേക്ക് പോവാം.
1: ഓക്കെ, സിമ്പിൾ ചോദ്യം അല്ലേ?
0: സിമ്പിൾ ചോദ്യമാണ്, തെറ്റിക്കരുത് കേട്ടോ. ഖുർആനിലെ സൂറത്ത് നംല് എന്നതിലെ നംല് എന്നാൽ ഏത് ജീവിയാണ്? ഓപ്ഷൻ എ ഈച്ച, ബി തേനീച്ച, സി ഉറുമ്പ്, ഡി ചിലന്തി.
1: ഉത്തരം ഓപ്ഷൻ മാത്രമാണ് അയക്കേണ്ടത്. ചോദ്യം ഒരിക്കൽ കൂടി, ഖുർആനിലെ സൂറത്തു നംല് എന്നതിലെ നംല് എന്നാൽ ഏത് ജീവിയാണ്? ഓപ്ഷൻസ് എ ഈച്ച, ബി തേനീച്ച, സി ഉറുമ്പ്, ഡി ചിലന്തി.
0: ഖുർആനിലെ സൂറത്തു നംല് എന്നതിലെ നംല് എന്നാൽ ഏത് ജീവിയാണ്? ഓപ്ഷൻ എ ഈച്ച, ബി തേനീച്ച, സി ഉറുമ്പ്, ഡി ചിലന്തി.
1: ഓക്കെ, ഉത്തരം എന്താണുള്ള സമയമാണ്. അപ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇപ്പം വരുന്ന ലൈവിൽ ചിലപ്പോൾ ക്വിസ് കഴിഞ്ഞോ എന്ന് പറഞ്ഞ് ചോദിച്ചു വരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ജസ്റ്റ് ചോദിക്കുകയാണ്, ഞാൻ ബീപ് ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ന് പറയാതിരിക്കാൻ ഏറ്റവും ചുരുക്കി ചോദിക്കാം. സൂറത്തു നംല് എന്ന സൂറത്തിൽ നംല് എന്നാൽ ഏത് ജീവിയാണെന്നാണ്. ഓപ്ഷൻസ് എ ഈച്ച, ബി തേനീച്ച, സി ഉറുമ്പ്, ഡി ചിലന്തി. യെസ്.

0: ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന സഹകരണങ്ങളും പരിഗണനയും സ്നേഹമൊന്നും കുടുംബങ്ങളിൽ നിന്ന് ഇല്ലല്ലോ എന്നൊരു ആധി, ഒരു കല്യാണം പോലും അങ്ങനെ ഇല്ല എന്നുള്ളതാണ് ഷാമില ഷംസുദ്ദീൻ വയൽക്കര അഭിപ്രായപ്പെടുന്നത്.
1: യെസ്,
0: അതിങ്ങനെ ചില ഇല്ല ഇല്ലാന്ന് 100% പറയാൻ പറ്റില്ല, പക്ഷെ കോമൺലി നമുക്ക് കാണുന്ന ചിലതിനെ നമ്മൾ ജനറലൈസ്,
2: പണ്ടത്തെ പോലെ അല്ല,
0: പണ്ടത്തെ പോലെ ഏതായാലും ഇല്ല. യെസ്, മുംതാസ് കാസർഗോഡ് നിന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്തായ വാക്കുകളാണല്ലോ ഹാരിസ് മൗലവി പറഞ്ഞത്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ആയുസ് കുറവാണ്, ഇപ്പോഴത്തെ ജീവിതശൈലി ആയിരിക്കാം കാരണം. 2 ദിവസം മുമ്പ് എൻ്റെ ഒരു ചെങ്ങാതിയുടെ മകൾ, 27 വയസ്സായിട്ടുള്ളൂ, 3 കുട്ടികളാണുള്ളത്, രാത്രി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കിടന്നതാണ്, രാവിലെ ഒളിച്ചു നോക്കുമ്പോൾ എണീക്കാൻ പറ്റിയിട്ടില്ല. മുംതാസ് കാസർഗോഡ്, അല്ലാഹു ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തിൽ നിന്നൊക്കെ നമ്മെ ഇവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ.
2: സക്കീന ഗോതമംഗലം ഇത്ര എളുപ്പമുള്ളൊന്നും ചോദിക്കില്ലേ എന്ന് പറഞ്ഞു ചോദ്യങ്ങൾ. ഓക്കെ, മാഷാല്ലാ.
0: എന്താ ഈ പ്രോഗ്രാമിനിടയിൽ സ്റ്റേഷൻ നിർജീവമാകുന്നു, ഇതൊരു പതിവ് പരിപാടിയായി മാറുന്നു, അതെന്താ മനസ്സിലായില്ല. അവരുടെ സ്റ്റേഷൻ പോയതായിരിക്കും, ചിലപ്പോൾ നമ്മളെ സ്റ്റേഷൻ സജീവമായിട്ട്
2: അറിയില്ലട്ടോ. ഓക്കെ, ശരി പറഞ്ഞിട്ടുള്ളത് തറവാട്ടിലെ ജീവിതം. നമ്മൾ നേരത്തെ കുടുംബങ്ങൾ, അതൊരു ശ്രോതാവ് നേരത്തെ അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 5 പെൺകുട്ടികളാണ്, 5 പേര് ഇപ്പോൾ 5 സ്ഥലത്താണ്. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയാണ് ഒരു സ്ഥലം, 5 പേരിപ്പോൾ 5 സ്ഥലത്താണ്. അപ്പോൾ അവർ ഒരുമിച്ചുള്ള ജീവിതം, അന്നത്തെ ജീവിതമാണ് ഭയങ്കര ഓർമ്മയിലുണ്ട്. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടല് ആകെ കൊല്ലത്തിലും 1 വർഷത്തിലൊക്കെയാണെന്നുള്ളത് മാഷാല്ല. അതിന് കഴിയുന്നുള്ളത് അല്ലേ മാഷാല്ല, ബാർക്കല്ലാഹു ഫീക്കും.
0: പുലരുവട്ടം മരണത്തെ ഓർമ്മിപ്പിച്ചു എല്ലാവരെയും, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ചൊല്ലി മരിപ്പിക്കട്ടെ അമീൻ എന്നാണ് നാദിറടി മുഴിക്കൽ.
2: യെസ്,
0: കാസർഗോഡ് ചീമേനി എന്ന സ്ഥലത്ത് 2 പോത്താങ്കണ്ടമുണ്ട്. ഒരു ഒരു എന്താണ്, ഒരു പുറക്കാണ് എൻ്റെ മക്കൾ ആണ് എന്ന് ബഷീർ എം കെ പോത്താങ്കണ്ടം. കാസർഗോഡാണപ്പം അല്ലേ, ചീമേനിയിൽ.
2: സാബിറ എനിക്കോട് ഷെയർ ചെയ്തതേ, പുലരിവട്ടം കേട്ടപ്പോൾ ഓർമ്മ വന്നത് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഒരാൾ ബിൽഡിങ് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്നിട്ട് വീണ സമയത്ത് കാറിൻ്റെ മുകളിലേക്ക് പോണത്, എല്ലാവരും പിന്നെ കാണുന്ന ആളുകളൊക്കെ അത് മരണപ്പെടും എന്നുള്ള തീർച്ചയാക്കിയ സമയമായിരുന്നു. നമ്മൾ മുമ്പ് കഥയിലൊക്കെ കേട്ടിട്ടുണ്ട്, കഥയാണോ സംഭവമാണോ എന്നറിയില്ല, സംഭവമായിട്ടാണ് പറയാറുള്ളത്. അങ്ങനെ അയാളെ കൂളായിട്ട് എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയതാണ്. അപ്പോൾ ആ സമയത്ത്
0: ആക്സിഡന്റ്,
2: അങ്ങനെ മുമ്പ് ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട് ആ സംഭവങ്ങളൊക്കെ.
0: വഹീദ പത്രിയാൽ പറഞ്ഞത് മുഹമ്മദ് അയ്യൂബിന്റെ ഓത്ത് എനിക്ക് ഇഷ്ടമാണ്, കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ചരിത്രഭൂമിയിലൂടെ എന്ന സിഡിയിലൂടെ കേട്ട ശബ്ദമാണ്. ആ കാലത്തേക്കും സമയത്തേക്കും ഒരു നിമിഷം തിരിച്ചുപോയി. ഏറ്റവും ഇഷ്ടമുള്ള പാരായണമാണ് അദ്ദേഹത്തിൻ്റെ ഇതെന്ന് വഹീദ പത്രിയാൽ. അതുപോലെ യാസീൻ ഷെരീഫ് നിറമരുതൂറും വസീല വൈലത്തൂരും ഒക്കെ ഉണ്ട്. പെട്ടെന്നുള്ള മരണത്തൊട്ട് അള്ളാഹു കാക്കട്ടെ, എൻ്റെ ഇത്താൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം ഒരു ക്ഷീണം തോന്നി ഒന്ന് കിടന്നതാണ്. അത് അവസാനത്തെ കിടത്തമാണെന്ന് ആർക്കും വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഓരോ മരണവും ജീവിച്ചിരിപ്പുള്ള നമ്മൾക്കുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. വസീല വൈലത്തൂർ,
2: എത്ര അർത്ഥവത്തായ വാക്കുകളാണ് ഉസ്താദ് പഠിപ്പിച്ചു തരുന്നത്. ഇപ്പോൾ ആർക്കും ഒരു ചിന്തയും ഇല്ലാത്തതും അത് തന്നെയാണ്. ഞാൻ ഒരുപാട് കാലം ജീവിക്കും എന്നുള്ള ധാരണയിലാണ് എല്ലാവരും ജീവിക്കുന്നത്. മരണത്തെ ഓർത്ത് ജീവിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്നാണ് നഫീസ പിയ താമരശ്ശേരി പറയുന്നത്. ആ ഒരു ചിന്ത ഉണ്ടല്ലോ, ഞാനിപ്പോഴൊന്നും മരിക്കൂല എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും നമ്മുടെ ലൈഫിൽ അത്ര തന്നെ ഒരു ഒരു ദീനിയായ ശ്രദ്ധ കുറയുന്നത് ഇത്തരം ചിന്തകൾ മുന്നിൽ വരുമ്പോഴാണ്.
0: റജിയത്ത് മാറഞ്ചേരി ഒരു പുതിയ ശ്രോതാവാൻ തോന്നുന്നു നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. പുലരോട്ടത്തിന് എന്തൊരു വെളിച്ചമാണെന്നാണ് അലി അക്ബർ ടി പി വലമ്പുറം പറയുന്നത്.
2: മാഷാല്ലാ. ജമീലയ്ക്ക് പോലും ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയായിട്ട് വരുന്ന മരണത്തെ പറ്റി ഓർക്കാൻ ആർക്കും ഇപ്പോൾ ഓർമ്മ ഉണ്ടാവാറില്ല. ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ എന്നാണ് പറഞ്ഞത്.
0: ഈ നമ്മളെ മനസ്സിന് ഇങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാൻ വലിയ പ്രയാസമുള്ളതാണ് ഈ മരണത്തെ കുറിച്ചുള്ള ചിന്ത എന്നാണ് പറഞ്ഞു. നമ്മള് പറഞ്ഞു എത്ര ഓർക്കാൻ ശ്രമിച്ചാലും മനസ്സ് ബോധപൂർവ്വം പറഞ്ഞല്ലേ,
2: പറഞ്ഞിട്ടില്ല.
0: എത്ര ഓർക്കാൻ ശ്രമിച്ചാലും മനസ്സ് ബോധപൂർവ്വം അതിങ്ങനെ മറപ്പിക്കുന്നത് പോലെ തോന്നും. പുലരിവട്ടം അതിലേക്ക് ഒരു ഹൃദ്യമായിട്ടുള്ള ഒരു സംസാരമായി എന്നാണ് സജ്ജന കേടത്തിനട്ടുകാരെ പറഞ്ഞത്.
2: യെസ് മാഷാല്ലാ. അപ്പോൾ നമ്മൾ പിന്നെ ആളുകൾ ഒരുപാട് മിസ്സായിട്ടുള്ള അല്ലേ മിസ്സിങ് സംഗതികൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അൻവർ എനിക്ക് മുട്ടിൽ പറഞ്ഞത് എനിക്ക് എൻ്റെ ഉപ്പയായിരുന്നു എല്ലാം, ഉപ്പയോടൊപ്പമുള്ള കാലം നല്ല ഓർമ്മകൾ, മരണപ്പെട്ടിട്ട് 19 വർഷമായി, ഉപ്പ മരിക്കുമ്പോൾ ഞാൻ സൗദിയിലാണ്, അവസാനമായി ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. ഉപ്പാന്റെ ഖബർ വിശാലമായി കൊടുക്കണേ റബ്ബെ, സ്വർഗം നൽകണേ.
0: സാബിറ അയനിക്കോട് പറഞ്ഞത് നേരത്തെ നിങ്ങൾ പറഞ്ഞ അത് അത് വെച്ചിട്ടാണോ പറഞ്ഞത്?
2: അത് വായിച്ചു, അതെ അതെ അത് വായിച്ചിട്ടാണ് പറഞ്ഞത്.
0: പുലരുവട്ടത്തെ കുറിച്ച് ഒരുപാട് കമൻറ്റുകളുണ്ട്. മഷാല്ലാ, സെഫിയ അടപ്പാളും അതുപോലെ തന്നെ സക്കീന ഉദരംപോയിലും ബേബി ഷാക്കിർ റഹ്മാനൂരൊക്കെ പുലരുവട്ടവുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അബ്ദുൽ ഹമീദ് സി കഴിയൂർ, മിസ് ലിയ കുഞ്ഞ്.
2: ചോദ്യം ചോദിച്ചപ്പോൾ ഞാനത് ആലോചിച്ചിരുന്നു, ഇതിപ്പോൾ അത്ര ഇത്ര എളുപ്പമുള്ള ചോദിച്ചാൽ എന്തപ്പം കൺഫ്യൂഷൻ ആക്കാൻ പറ്റിയ ഉത്തരങ്ങളും വല്ലാതെ ഇല്ല എന്നുള്ളതാണ്. അപ്പം നോക്കുമ്പോൾ ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്, ഞാൻ നംലും നെഹ്ലും മാറിപ്പോയി എന്നാ പറഞ്ഞു. അപ്പൊ തേനീച്ച കുറച്ച് കയറി വന്നു. ഓക്കെ, അപ്പൊ ഉത്തരം ഏതാന്നുള്ളത്? യെസ്,
0: നമ്മളെ ഷെഡ്യൂളിലേക്ക്.
2: ജമീല വി പി കളിയാവേ, ചായകടി ഉണ്ടാക്കട്ടെ, തിരക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: പുലരിവട്ടം വളരെ നല്ല ക്ലാസ് ആണ്. എല്ലാവരും മരണത്തെ പറ്റി ചിന്തിക്കണം, നല്ല കാര്യം ചെയ്ത് ശ്രമിക്കണമെന്നാണ്. അബൂബക്കർ സുലൈമാൻ പെരുമ്പട്ടം, അമീർ ടി എടത്തനാട്ടുകാരെ കൂടെയുണ്ട്, ഉമ്മ നഹിയ നെല്ലിശ്ശേരി ഉണ്ട്, അബൂ സാലിം അദ്ദേഹവും അത് നമ്മളെ കൂടെ ജോയിൻ ചെയ്ത് കമന്റുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഷെഡ്യൂളിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നുണ്ട്.
2: ഇനി എന്താണ്?
0: ഇനി
2: നമുക്ക്
0: പുലരിവട്ടം കഴിഞ്ഞു, ക്വിസ് കഴിഞ്ഞു, നമ്മളിനി വൺ മിൻ ടോക്കിലേക്കാണ് പോകുന്നത്.
2: മിൻ ടോക്കിൽ ആരാണ്?
0: മുജാഹിദ് അൽ ഹിക്കമി, അഹമ്മദ് ഷൗക്കിയുടെ മനോഹരമായ ഒരു കവിതയെക്കുറിച്ചുള്ള ഒറ്റ മിനിറ്റ് കൊണ്ട് ഈ ഒരു ആശയത്തിലേക്ക്.
1: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഹമ്മദ് ഷൗക്കി എന്ന അറേബ്യൻ കവിക്ക് വളരെ മനോഹരമായ രണ്ടു വരികളുണ്ട്. അന്നാസു സിൻഫാനി മൗത ഫി ഹയാതിഹിം വ ആഖറൂന ബി ബത്നിൽ അർദി അഹ്യാഹു. ജനങ്ങൾ രണ്ടു വിഭാഗമാണ്, ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരാണ്, അവരിവിടെ ഉണ്ട് എന്നതുകൊണ്ട് നാടിനോ നാട്ടുകാർക്കോ സമൂഹത്തിനോ കുടുംബത്തിനോ ഒരു പ്രയോജനമില്ല, ഭൂമിക്ക് ഭാരമാണവർ. എന്നാൽ രണ്ടാമതൊരു വിഭാഗമുണ്ട്, അവർ മരിച്ചിട്ട് വർഷങ്ങളും നൂറ്റാണ്ടുകളും കഴിഞ്ഞു, പക്ഷേ അവർ ലോകത്തിന് നൽകിയ സംഭാവനകളിലൂടെ, ജനങ്ങൾക്ക് ചെയ്ത സേവനങ്ങളിലൂടെ, കൈമാറിയ വൈജ്ഞാനിക വിസ്മയങ്ങളിലൂടെ അവരിന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചാൽ എന്താണ് ബാക്കിയാവുക? മരിക്കുന്ന ലോകത്ത് മരിക്കാത്ത നമ്മുടെ നന്മകളും ഓർമ്മകളും ഉണ്ടാകുമോ? അള്ളാഹു

0: ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഉരുക്കം അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളതായിരിക്കും ചോദ്യം. നമ്മളിങ്ങനെ എവിടെ ഇങ്ങനെ ഉരുകി ഉരുകി ഇങ്ങനെ മെൽറ്റായി തീരും നമ്മളുടെ ഉള്ളിൽ. അങ്ങനെ നമ്മൾ ശരിക്കും എവിടേക്ക് ഇങ്ങനെ പിടിച്ച് ഒട്ടി പിടിച്ച് നിൽക്കുന്നതിന് ഇങ്ങനെ ഉരുക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ചിന്തയാണ് മരണം. പാട്ട് കൂടി കേൾക്കുമ്പോൾ അതിമനോഹരമായിരിക്കുകയാണ്. മഷാല്ല, 2005 ദിവസങ്ങളായി നമ്മളിലേക്ക് ഒരു നിമിഷം കൊണ്ട് ഒരുപാട് ചിന്തകൾ അറിവുകളും പകർന്ന 1 മിനിറ്റ് ടോക്കാണ് തൊട്ട്
1: കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 2000 കഴിഞ്ഞത്.
0: കഴിഞ്ഞത്
1: യെസ്. ഈ പഴയകാലം ഒരു ഓർമ്മ തന്നെയാണ്, അതൊരിക്കലും മറക്കാൻ കഴിയില്ല. പഴയകാലത്തുള്ള ഒന്നും ഇപ്പോൾ ആരും അനുഭവിക്കുന്നില്ല എന്നാണ് സുഫിയൊക്കെ തിരുങ്ങാട് പറഞ്ഞത്. അതിൽ 1-2 വിഷയങ്ങൾ എടുത്തു പറഞ്ഞത്, അന്നത്തെ ഭക്ഷണം, അന്നത്തെ കളിച്ചിരി, അതൊന്നും ഇന്നില്ല. എല്ലാവരും ഫോണിലാണ്. ഇന്ന് അയൽപക്ക ബന്ധമില്ല, ചുറ്റും മതിലാണ്. പഴയകാലം ഒരു ഓർമ്മ തന്നെയാണ്. ശരിക്ക് ഒരുപാട് മതിലുകൾ ഉയർന്നു വന്നു, ബന്ധങ്ങളൊക്കെ അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. പക്ഷെ അവിടെയാണ് പീസ് റേഡിയോ ശരിക്ക്. ഇതൊന്നും അകൽച്ചയല്ല, കുറച്ച് അകലെയാണെങ്കിലും നമ്മൾ അടുപ്പിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് PAR ഫാമിലി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിസണേഴ്സ് കോൺഫറൻസ് പെരുമ്പാവൂർ ഒക്ടോബർ 15 ലിസണേഴ്സ് കോൺഫറൻസ്. അപ്പോൾ അത് ഫാമിലിയെ കണ്ടുമുട്ടാനുള്ള ഫാമിലി മീറ്റ് പോലെയായിട്ട് നമുക്ക് അല്ലേ ഒന്ന് അങ്ങനെയും പറയാം.
0: ചെറിയ കഥ പറഞ്ഞല്ലോ.
1: ഓ, കഥ
0: ഒരു കുഞ്ഞു കഥയാകാം. ഈ ഉറുമ്പുകളുടെ ഒരു കൂട്ടം, കുറേ ഉറുമ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉറുമ്പ് പറഞ്ഞു, കുറച്ച് ദൂരെ വലിയൊരു പ്ലാവുണ്ട്, ആ പ്ലാവിന് താഴെ ഒരു ചക്ക വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്മെല്ല്, ഞാനൊന്ന് പോയി വരാം, എന്നിട്ടത് നമുക്ക് പറ്റുമെങ്കിൽ ഞാൻ ഇവരെ അറിയിക്കാൻ വരാം, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്നിട്ട് ഉറുമ്പ് പോവാണ്. ഒരു ഉറുമ്പ് പോയി. അപ്പോൾ ഉറുമ്പ് പോയിട്ട് ഈ പറഞ്ഞ പോലെ പൊട്ടിക്കിടക്കുന്ന ചക്കിലേക്ക് കയറിയപ്പോൾ അവിടെ അതിനെ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് ഇതൊക്കെ പാടെ കണ്ടിട്ട് ഉറുമ്പിന്, ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ, എനിക്കുള്ളത് കൂടി മറ്റേതെല്ലാവരും പാടെ കൂടി വന്നു കഴിഞ്ഞാൽ അത് കിട്ടാതെ ആയാലോ എന്ന് വിചാരിച്ചിട്ട് പോരും. അത് അതിലകത്തേക്ക് ചക്കക്കകത്തേക്ക് കയറിയിട്ട് കഴിക്കുന്നതിനിടയിൽ വളഞ്ഞിലൊട്ടിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് വരുന്നത് എവിടെയെന്നുള്ളത് പോയ ആൾ വരുന്ന കാണാത്തപ്പോൾ അടുത്ത് ഉറുമ്പ് പറഞ്ഞു, ഞാനൊന്ന് പോയി നോക്കട്ടെ ഇപ്പോൾ വരാറ്. അടുത്ത ആൾ ചെന്നു, അടുത്ത ആൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന എന്താ, നേരത്തെ പോയ ആൾ അതിൻ്റെ അകത്തിരുന്ന് നന്നായി കഴിക്കുന്ന കാണുന്നു. അത് ശരി, ബാക്കിലുള്ളിൽ വരുന്നതിൻ്റെ മുമ്പ് സ്വന്തം തട്ടാള പരിപാടിയാണല്ലേ, എന്നാൽ പിന്നെ ഇനി ബാക്കിയുള്ള എനിക്ക് കൂടിയും കിട്ടാതെയാവും, ഞാനും കൂടി കയറട്ടെ. ആ ഉറുമ്പും അതുപോലെ കയറി, അതും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കയറി തിന്നതിനിടയിൽ വളഞ്ഞിയിലൊട്ടിപ്പോയി.
1: വിളഞ്ഞി എന്താന്നുള്ളത് ശ്രോതാക്കൾക്ക് അതെ,
0: ചക്കപ്പശ അതിലൊട്ടിപ്പോയി. അപ്പോൾ ഇത് ഈ പ്രോസസ്സിങ് ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ വിചാരിക്കണത്, ഇനി എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാതെ ആയാലോ, ഇവരൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളവരെല്ലാവരും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. വരുന്നവരൊക്കെ ഓരോരുത്തരീ കൂട്ടങ്ങൾ, അത് ശരി നേരത്തെ പോയിട്ട് എല്ലാവരും കഴിക്കുകയാണല്ലേ, അപ്പം അടുത്തോളം വീണ്ടും കയറി. അങ്ങനെ അങ്ങനെ കയറി കയറി കൂട്ടം ഏകദേശം ഒക്കെ ചക്കയിലൊട്ടിയിട്ടുണ്ട്. അവസാനത്തൊരു ഉറുമ്പ്, ഇവരൊക്കെ പോയല്ലോ, തിരിച്ചു വരുന്ന കാണില്ലല്ലോ. ഈ ഉറുമ്പ് പതുക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ കാണുമ്പോൾ ചക്കക്കകത്ത് എല്ലാവരും ഉണ്ട്. അപ്പം ഇങ്ങനെ ഇതെല്ലാവരും അതിൻ്റെ അകത്ത് ഇതിലെന്തോ ഒരു
1: പന്തിയെടുത്തു.
0: അപ്പോൾ ഉറുമ്പ് എന്ത് ചെയ്തു, താഴെ നിന്ന് നോക്കാതെ തൊട്ടടുത്ത് ആ പ്ലാവിൻ്റെ മുകളിലേക്കൊന്ന് കയറി. മുകളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് കൊമ്പത്ത് പോയി നോക്കുമ്പോൾ ശരിക്കെന്താ ഒന്നും അനങ്ങുന്നില്ല, ഒക്കെ ഒട്ടിപ്പിടിച്ചതായി കണ്ടു. സംഗതി അവിടെ എത്തുമ്പോൾ നല്ല സ്മെല്ലും ഭയങ്കര ആകർഷണീയതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് ചിന്തിച്ചു, അതുകൊണ്ട് മനസ്സിലായത് അപകടമാണ്, ആ ഉറുമ്പ് മാത്രം രക്ഷപ്പെട്ടു. ഇതാണ് കഥ.
1: കേൾക്കുമ്പോൾ ചെറിയ കഥയായിട്ട് തോന്നുമെങ്കിലും ശരിക്കും നമ്മുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പിന്നെ ആലോചിക്കാനുള്ള കഥയാണ് ശരിക്ക്. അവിടെ ഒന്ന് തിങ്ക് ഔട്ട് ഓഫ് ബോക്സ് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഒരേ ആംഗിളിൽ പോയപ്പോൾ ഒന്നൊന്ന് മാറി ആംഗിൾ മാറി ഇയാൾ. ഇയാൾ ജസ്റ്റ് മുകളിലേക്കായിരുന്നു, ശരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഒന്ന് സമയമെടുത്ത് ആലോചിക്കുന്നു. അവിടെ ശരിക്ക് അതിനൊക്കെ ആദ്യം വരുന്ന നമുക്ക് ഇൻസ്റ്റന്റ് തോട്ടുകൾക്കപ്പുറത്ത് ബോധപൂർവം ശരിക്ക്
0: ഒരേ പാറ്റേണിൽ ചിന്തിക്കുന്നവരൊക്കെ ഒരേ കുഴി ചെന്ന്.
1: അതാണ് ഒന്ന് മാറി ചിന്തി,
0: ഒന്ന് മാറി വെച്ചാൽ എന്താന്നുള്ളതൊന്ന് സമയമെടുത്ത് ആലോചിക്കുമ്പോൾ എന്തായാലും പറ്റും അതിൻ്റെ അപകടം മനസ്സിലാവും.
1: യെസ്. മാഷാല്ല. അപ്പോൾ വളരെ ചിന്തനീയമായ, വളരെ ചെറിയ കഥയാണെങ്കിലും വളരെ ചിന്തനീയമായ കഥയാണ് മാഷാല്ല സലാം സാർ. കഥ എന്ന് കേൾക്കുമ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വി ടി എന്ന രണ്ടക്ഷരമാണ് കഥ എന്ന രണ്ടക്ഷരം കേൾക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നത്. മാഷാല്ല ബറക്കലഫിക്കും. കിട്ടിയതും കിട്ടാത്തതും കിട്ടിക്കൊണ്ടിരിക്കുന്നതും നഷ്ടപ്പെട്ടതും എല്ലാം റബ്ബിൻ്റെ തീരുമാനം തന്നെ എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നഷ്ടപ്പെട്ടത് എല്ലാം ഇനി കിട്ടാനുള്ളതായിരിക്കും. അതാണ് ശരിക്കും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ വലിയൊരാശ്വാസവും പ്രതീക്ഷയും. അതാണ് ജമീല വിപ്പി കാളികാവാണ് അതായത് നമ്മൾ നേരത്തെ ഇട്ട നമ്മുടെ മിസ് ചെയ്യണ വിഷയങ്ങളിൽ എഴുതി പറഞ്ഞതാണ്. ഓക്കെ,
0: ഈ ക്വിസ് അയച്ച സമയത്ത് തേനീച്ച ഉറുമ്പ് ഒന്ന് മാറിപ്പോയി.
1: കൺഫ്യൂഷൻ ആയിപ്പോയി എന്ന് പറഞ്ഞ
0: അഭിപ്രായം
1: കുറച്ച് രണ്ട് മൂന്ന് പേര് അത് അയച്ചിട്ടുണ്ട്.
0: ശരി, മധുരം ഖുറാൻ, പുലരിവട്ടം, വൺ മിൻ ടോക്ക് എല്ലാം ഇന്ന് മരണത്തെ ഓർമ്മിക്കുന്നതാണല്ലോ എന്നാണ് ഹനീന സുൽഫി കൊട്ടാരക്കരയിൽ നിന്ന് ചോദിച്ചത്.
1: യെസ്,
0: നമ്മളത് ഓർത്തുകൊണ്ടേയിരിക്കുന്നിടത്തോളം കാലം നമുക്ക് നല്ലൊരു മനുഷ്യനായിട്ട് പോകാൻ പറ്റും.
1: അതെ, അതാണ്.
0: എന്തിനപ്പോൾ ഇതിങ്ങനെ മരണത്തെ ഓർത്തേണ്ട ഇടങ്ങാറ ബേജാറാവാണ്? അല്ല, അത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു അനുതാപം ഉണ്ടാവും, നമുക്കൊരു ഒരു ഒരു പാരസ്പര്യം തോന്നും, ഇഷ്ടം, സ്നേഹം, വിട്ടുകൊടുക്കൽ എല്ലാം തോന്നും.
1: അതാണ്.
0: മറ്റെന്താണോ നമ്മളിങ്ങോട്ട് ഒരു കാർക്കശ്യം കടുത്ത മനോഭാവമുള്ള ആൾക്കാരായി മാറും.
1: റുക്സാന ബാലുശ്ശേരി, എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ പൂമ്പാറ്റകൾ പോലെ ഫ്രീ ആയി ഉമ്മ ഉപ്പ സഹോദരങ്ങൾ കുടുംബം കുടുംബക്കാർ സ്കൂള് കൂട്ടുകാർ അവിടെയൊക്കെ കൂടെ ജീവിച്ച കാലം ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി. കുടുംബം, കടമകൾ, കടപ്പാടുകൾ, അലഹംദുലില്ലാ പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോകുന്നു. വളരെ ചുരുങ്ങിയ വാക്ക് ഒരുപാട് സംഗതികളെ ഉൾക്കൊള്ളിച്ചിട്ടാണ് കമൻ്റ് അയച്ചിട്ടുള്ളത് മാഷാല്ല.
0: ഈ നിമ്നോന്നതി എന്നൊക്കെ പറയില്ലേ നമ്മൾ ജീവിതത്തിലെ ഈ നിമ്നോന്നതി, ഉയർച്ച താഴ്ചകൾക്കിടയിലൂടെ ഇത് ഇതൊരു മാറ്റം, ഇതില്ലെങ്കിൽ പിന്നെ ജീവിതം ഇല്ലല്ലോ.
1: നൗഷിദ ശംസുദ്ദീൻ, അധികം കാണാത്ത അല്ലേ നൗഷിദ ശംസുദ്ദീൻ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കണക്കിനപ്പുറത്താണ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: ഒരു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, ഉമ്മു അമ്ന മക്കരപ്പറമ്പിൽ നിന്നും, എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ അറ്റാക്ക് വന്ന് കഴിഞ്ഞ 27 കുഴഞ്ഞ് വീണ് മരണപ്പെട്ടു, 5 മക്കളുണ്ട്, മഹഫ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. അമീൻ.
1: ഒരുപാട് സമയമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുലരിവട്ടത്തിൽ നമ്മൾ ഓർത്ത വിഷയം
0: അല്ല, നമുക്ക് ഈ മരണത്തെപ്പറ്റി പറയാൻ ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞ സ്പെഷ്യൽ ഒന്നുമില്ല, എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ.
1: ഓരോ സെക്കൻഡുകളിലും ലോകത്ത് ആ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു, ജനനവും നടന്നുകൊണ്ടിരിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്, നടപടിക്രമം. നമ്മൾ മിസ് ചെയ്യുന്ന വിഷയം ചോദിച്ചപ്പോൾ ആമിന കാരക്കൊന്ന് പറഞ്ഞിട്ടുള്ളത്, എല്ലാം മിസ് തന്നെയാണ് ഇന്നത്തെ കാലത്ത്, അന്നത്തെ കാലത്തെ അപേക്ഷിച്ചിട്ടെല്ലാം നമുക്ക് നഷ്ടം തന്നെയാണ്. ഇപ്പോൾ സമയക്കുറവാണ്, എൻ്റെ കുട്ടിക്കാലത്ത് എല്ലാത്തിനും സമയമുണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം ഒരു വിരൽത്തുമ്പിലുണ്ട്, എന്നിട്ടൊന്നുമില്ല, സമയമില്ല എന്നാണ് ഒരു പറഞ്ഞത്. യെസ്.
0: ഓക്കെ, നമ്മൾ സെമിയ ഉള്ളിയിൽ കണ്ണൂർ വലിയ വമ്പിച്ചൊരു മെസ്സേജ് വന്നിട്ട് നമുക്കൊരു ടാസ്ക് തന്നിരിക്കുകയാണ് ഇന്നലെ. പക്ഷെ അതിൽ കുറേ കാലം, ഇന്നലെ ഒരു അപ്രതീക്ഷിത മരണ വാർത്ത കേട്ടാൽ ഞങ്ങളുടെ നാട് ഉണർന്നത്. ബാംഗ്ലൂരിലേക്ക് സുഹൃത്തിനൊപ്പം പോയ ഞങ്ങളുടെ അയൽവാസി അറ്റാക്ക് വന്ന് മരിച്ചു. ദാഴ്വാ പ്രവർത്തനങ്ങളിൽ പോലും സജീവമായ സാജിർക്കയാണ് മരിച്ചത്.
1: നാടിനെ
0: ഒന്നാകെ കണ്ണീരിലാഴ്ത്തി. തലേ ദിവസങ്ങളിൽ പോലും ഹദീസ് ക്ലാസ്സിലൊക്കെ സജീവമായിരുന്നു. 5 പെൺകുട്ടികളും 1 വയസ്സുള്ള ആൺകുട്ടിയുമാണ് അദ്ദേഹത്തിന്. ഒരാൾക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് നല്ലതല്ലാതെ പറയാനില്ല. ജനാസ നമസ്കാരത്തിന് ഇവിടെ നിന്നൊക്കെയാണ് ആളുകൾ വന്നതെന്ന് അറിയില്ല. ബാങ്ക് വിളി കേട്ടാൽ എന്ത് പണിയാണെങ്കിലും അത് നിർത്തി പള്ളിയിലേക്ക് പോകുമായിരുന്നു. തൻ്റെ മകൻ്റെ കൈ പിടിച്ച് പള്ളിയിലേക്ക് പോകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത്രയ്ക്ക് സൗമ്യനായാണ് ജീവിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ആമീൻ. കണ്ണു നിറഞ്ഞിട്ടില്ലാതെ നമുക്കിതൊന്നും വായിക്കാൻ പറ്റില്ല.
1: ഓക്കെ ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെഡ്യൂൾ പോയിട്ട് തിരിച്ചു
0: വരാം.
1: ഇനി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ്. മറിയം, സൂറത്ത് മറിയമിലെ 59 മുതൽ 63 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: സലാം സാറേ, 2500-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. 2523 ദിവസമായി ഖുർആൻ സ്റ്റഡീസ് വീഡിയോ
1: തുടങ്ങിയിട്ടില്ല.
0: മാഷാല്ലാ, ഒരു 7 വർഷം ആവുകയാണ്. അപ്പോൾ ഇപ്പോൾ നേരത്തെ നമ്മുടെ 1 മിനിറ്റ് ടോക്കും ഇതുപോലെയുള്ള സംഗതികളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക. ജസ്റ്റ് ഒരു ഫോർവേഡ് ബട്ടൺ അടിച്ച് സ്റ്റാറ്റസ് ഇട്ടാൽ തന്നെ ഒരുപാട് ആളുകൾ കാണും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നു എന്നൊരു പ്രയാസം ഇപ്പോൾ വായിച്ചതാണ്, ഒരാൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്,
1: വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ.
0: അപ്പോൾ ഉമ്മുഗുൽസു ചെറുമംഗലം സലാം പറഞ്ഞ അടക്കം 3 മെസ്സേജ് അയച്ചു. സലാം പറഞ്ഞ് നമ്മൾ ഒരുപാട് ആളുകൾ അയക്കുന്നുണ്ട്, അപ്പോൾ കാണാതെ പോകണാണ്. പക്ഷേ ഒന്നുപോലും വായിച്ചില്ലെങ്കിലും വിഷമമുണ്ട്, എന്നാലും അയച്ചുകൊണ്ടിരിക്കും. മതി, തെറ്റാതെ തന്നെ മതി. യെസ്, ഓക്കെ.
1: നമ്മൾ ഇനി കമന്റിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ കുറെ മെസ്സേജുകൾ കാണുന്നുണ്ട്. പിന്നെ അതില് കഥകൾ,
0: കഥ കേൾക്കുകയാണെങ്കിൽ വീട്ടിൽ സാർ പറയുന്ന കഥകൾ കേൾക്കണം. ചിന്തിക്കാനും ചിരിക്കാനും ഒക്കെ വകയുണ്ടാകും. ഒട്ടുമിക്ക കഥകളും ഞാൻ കേൾക്കാറുണ്ട്, അലഹമ്ദുലില്ലാഹ്. നഫീസത്തെ പറഞ്ഞു, നഫീസത്തെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും
1: കേട്ടോ. അതാണ് അവരുടെ കഥകൾ നമുക്ക് മിസ് ചെയ്യുന്ന പറയല്ലേ. അവർക്ക് കഥ പറയട്ടെ. ചക്കയുടെ ഉറുമ്പിന്റെ കഥ വലിയ പാടുണ്ട് എന്നതാണ് അൻവർ എൻടി മുട്ടിൽ പറഞ്ഞിട്ടുള്ളത്.
0: അയ്യവ, കാക്ക കാരണവന്മാർ ചെയ്തതുപോലെ ഞങ്ങളും ചെയ്യുന്നു എന്ന് പറയുന്ന ആധുനിക ജനതയെ വരുന്ന നല്ല നല്ല ആംഗിളാണ്. യെസ് യെസ്, മാഷാല്ലാ. യെസ്, ഇന്ന് സ്വരത്തിൽ ഇപ്പോൾ പാടിയ പാട്ട് പാടാമോ എന്നാണ് നസീമ പി അഴിക്കൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അല്ലേ, നിങ്ങൾക്ക് അവസരമുണ്ട് ഇതുപോലെ ചോദിക്കുകയാണെങ്കിൽ. നമുക്ക് നമ്മുടെ ടെക്നിക്കൽ ടീം ഓക്കെ പറയുകയാണെങ്കിൽ ഇൻഷാല്ലാ നമുക്കതിൽ. യെസ്
1: ജസിൽ സാറേ, സീനത്ത് മണ്ണടിയിൽ ഒതായിൽ എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ നഷ്ടം മാതാപിതാക്കൾ ഈ ഭൂമിയിൽ ഇല്ലാത്ത തന്നെയാണ്. എൻ്റെ ഉപ്പ പോയിട്ട് 20 വർഷം, ഉമ്മ പോയിട്ട് 6 വർഷം, ഇതൊക്കെ വല്ലാത്ത നഷ്ടമാണ്. പക്ഷെ അവർ പഠിപ്പിച്ച പല നല്ല പാഠങ്ങളും ഇന്നും ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞതിൽ അൽഹംദുലില്ലാ. അവർ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് വിളിച്ച് കാണാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ്. അമീൻ
0: അമീൻ. ഈ ചക്ക് പശമരുന്ന് വെച്ച പോലെ ആയി ചക്കക്കഥ, ചിന്തിക്കാതെ പോയാൽ ജമീല വിപ്പി കളിയാവും. റിഹാന വാനത്തുടച്ച പറഞ്ഞതേ, സംഭവം ഈ കഥ വളരെ ചെറുതാണെങ്കിലും നല്ലൊരു കഥയാണ്. ഉറുമ്പ് ചെയ്തത് നല്ല കാര്യമാണ്. പിന്നെ പ്രോഫ് കോണിൽ ടി കെ അഷ്റഫ്ക്ക് ഒരു കുളത്തിൻ്റെ കഥ പറഞ്ഞിരുന്ന ഇത് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടാവും. ഇതേ ഇതേ ആശയമുള്ള
1: കുളം,
0: കുളം കുളം കുളം. യെസ്, ചെറുതാണെങ്കിലും അവതരണം അപാരമാണ് എന്നാണ്. മാഷാല്ലാ, കഥ നല്ല കഥയാണ്. അപ്പോൾ നല്ല കഥയുള്ള ഒരു കഥയാണ് നമ്മളിന്ന് കേട്ടിട്ടുള്ളത്, വളരെ ചെറിയ കഥയാണെങ്കിലും. ഇന്നലെ യെസ്,
1: പിന്നെ നമ്മുടെ ഒരു സഹോദരന്റെ മരണ വാർത്ത പറഞ്ഞപ്പോഴേ അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. കാരണം നല്ലൊരു മരണം ലഭിച്ചില്ലേ, ഹിദായത്തിലായി മരിക്കാൻ കഴിഞ്ഞില്ലേ. അനേകായിരം പേരുടെ പ്രാർത്ഥനയിൽ ഇടം ലഭിച്ചില്ലേ. അവരുടെ അള്ളാഹു സ്വർഗ്ഗ പൂന്തോ ഭംഗി കൊടുക്കട്ടെ. അമീൻ. കുടുംബത്തിന് ക്ഷമയും സമാധാനം അള്ളാഹു നൽകട്ടെ. അമീൻ അമീൻ അമീൻ യാ റബ്ബൽ ആലമീൻ.
0: ശരിക്കും ഇതൊക്കെയാണ് നമ്മൾ ശരിക്ക് ഇപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഉപ്പമാരും ഉമ്മമാരുടെയും പിന്നെ അവരിങ്ങനെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോഴും പ്രാർത്ഥനകളാണ് ഒരുപാട് ആളുകൾ. നമ്മളിവിടുന്ന് പിന്നെ എല്ലാവർക്കും കിട്ടാവുന്ന ഒരു വലിയൊരു പിന്നെ നേട്ടം നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇത് ഷെയർ ചെയ്യുന്നത് വഴി ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ ആമീൻ പറയുന്നു. യെസ്,
1: അബൂവിയെ അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട് എന്ന മെസ്സേജ് കണ്ട്. മനാഫ് പാലക്കഴി പറഞ്ഞ സുബൈ സൽഫി ഇന്നലെ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്, ഇന്നും പ്രതീക്ഷിക്കുന്നു. സുബൈ സൽഫി ഇന്ന് വരുമോ
0: അറിയില്ല.
1: മനാഫ് പാലക്കഴി പറഞ്ഞ് ഒരു അറിയെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം, പാടുമോന്ന് അറിയില്ല. പിന്നെ ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ ഇന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട്, അർത്ഥ സഹിതം പഠിക്കാൻ വളരെ ഉപകാരമാണ് എന്നാണ് സഫിയക്കെ തെരങ്ങാടി എച്ച് മെസ്സേജ്.
0: സഫ്ന മുഹമ്മദ് പാണക്കാട് പറഞ്ഞതേ, ചക്കപ്പശയിൽ ഒട്ടിപ്പോയ ഉറുമ്പുകളെ പോലെ ദുനിയാവിൻ്റെ ചില ആകർഷണങ്ങളിൽ മനുഷ്യനും അറിയാതെ കുടുങ്ങിപ്പോകാം. ആദ്യം മധുരമായി തോന്നുന്ന ചില കാര്യങ്ങൾ പിന്നീട് പുറത്തു കടക്കാൻ കഴിയാത്ത ബന്ധനങ്ങളായി മാറിയേക്കാം. അതുകൊണ്ടൊരു കാര്യത്തിലേക്ക് ചുവടുവയ്ക്കും മുമ്പ് അത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ അതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്നൊന്ന് ചിന്തിക്കണം. ദുനിയാവിൻ്റെ താൽക്കാലിക മധുരത്തിൽ ഒട്ടിപ്പോകാതെ ആഹ്റത്തിൻ്റെ ശാശ്വത വിജയത്തിലേക്ക് ഹൃദയം ചേർത്ത് പിടിക്കാം. കാര്യങ്ങൾ നല്ലപോലെ വിലയിരുത്തി മുമ്പോട്ട് പോകാം. അപ്പം ചെറിയൊരു കഥയെന്ന് പല രൂപത്തിലുള്ള ആംഗിളുകളാണ്. മാഷാല്ലാ, വായന ഒരുപാട് അല്ലേ, പല രൂപത്തിൽ പോയിട്ടുണ്ട്.
1: പക്ഷേ നമ്മൾ അൾട്ടിമേറ്റ് നമ്മൾ ആ ഒരു തോട്ട് പ്രോസസ്സിങ് വരെ ഉണ്ടെന്ന് വെച്ചാൽ മറ്റുള്ളവരോ ബാക്കിയുള്ളോ ഒന്നുമല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ അല്ലേ, അതൊരു പോയിന്റ് ആണല്ലോ അല്ലേ. ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം.
0: അതെ, ബാക്കിയുള്ള അങ്ങനെ ചെയ്തല്ലേ നോക്കണ്ട,
1: നോക്കണ്ട.
0: പക്ഷെ ചെയ്താലും അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം,
1: മുന്നോട്ട് പോവാം. റബ്ബിന് തൃപ്തി ഇല്ലാത്തതാണെങ്കിൽ ആർക്ക് തൃപ്തി ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മൾ മുന്നോട്ട് പോകണ്ട.
0: ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് ഇന്ന് നമ്മൾ കേൾക്കുന്നത് അടുത്തതായിട്ട് ഹിഫ്ളുൽ ഖുർആനാണ്. ഹിഫ്ളുൽ ഖുർആന് ശരിക്ക് കേൾക്കുന്ന ആളുകളുണ്ടാവും അല്ലേ, അതല്ലാത്ത ആളുകൾക്ക് ഒരു പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഒരുപാട് പ്രോഗ്രാമുകൾ പി സിഡിയിലുണ്ട്. അപ്പോൾ പലതും നമ്മൾക്ക് സൗകര്യമുള്ള സമയത്ത് കേൾക്കുമ്പോൾ ഇത്തരം പ്രോഗ്രാമുകൾ ചിലപ്പോൾ നമുക്ക് മിസ്സായി പോവും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രോഗ്രാമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് അത്തരം പ്രോഗ്രാമുകൾ പ്ലേ ചെയ്യുന്നത്. ഇന്ന് ഇൻഫ്ളുൽ ഖുർആൻ എല്ലാ ദിവസവും രാവിലെ 11 മണിക്കാണ് ഉണ്ടാവാറുള്ളത്. പലപ്പോഴും ജോലിയൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് പ്രയാസമായിരിക്കും. അപ്പോൾ റിമൈൻഡിൽ കിട്ടും. സക്കീർ മൗലവി അടുത്ത നാട്ടുകാർ, ജാഫർ സലഫി, ആദിൽ അബ്ദുൽ ഫത്താഹ് എന്നീ ആളുകളുടെ ക്ലാസ്സുകളാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. ഇന്ന് നമ്മൾ സൂറത്ത് ഇബ്രാഹിമിലെ 25-26 ആയത്തുകളാണ്. ഫവാസ് ഫൈറൂസ് ആണ് അതിന് നേതൃത്വം നൽകുന്നത്. ഇൻഷാല്ലാ ഹിഫ്ളുൽ ഖുർആൻ കേട്ടു മടങ്ങി വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിമിലെ 24 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം പഠിച്ചു വന്നത്. ഇന്ന് ഇൻഷാല്ലാ സൂറത്തു ഇബ്രാഹിമിലെ 25-26 വചനങ്ങളാണ് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഞാനൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

الأرض كشجرة خبيثة اجتثت من فوق الأرض.

അൽഹംദുലില്ല, നാം ഇന്ന് പഠിച്ചത് സൂറത്തു ഇബ്രാഹീമിലെ 25-26 വചനങ്ങളാണ്. ഇന്ന് പഠിച്ച വചനങ്ങൾ ശ്രോതാക്കൾ മനഃപ്പാഠമാക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ ഖുർആനിൻ്റെ ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: സലാം പറഞ്ഞത് മുതല് ഞാൻ രണ്ട് മൂന്ന് മെസ്സേജ് അയച്ചു, ഒന്നും ഇതുവരെ വായിച്ചിട്ടില്ല. ആങ്കർമാർ മെസ്സേജ് വായിക്കാതെ എന്നാൽ അയക്കുന്നവർക്ക് മടി വരും, എന്റേത് മാത്രം വായിക്കുന്നില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടാവും. എന്നാലും മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും ഇൻഷാല്ലാ. അതാ പണി നടക്കട്ടെ, ഇത് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല.
1: എന്നുള്ളത് ഒരുപാട് മെസ്സേജ് വരുമ്പോൾ
0: അതിന്റെ
1: കാണാതെ പോകുന്ന പ്രശ്നമാണ്.
0: ആളുകൾ ഒന്നാണ് വായിക്കുന്ന, വരുന്ന മെസ്സേജുകൾ
1: ഒരുപാടുണ്ട്,
0: നൂറെണ്ണം, നൂറിലധികം മെസ്സേജുകൾ.
1: യെസ്, നമ്മൾ നേരത്തെ ആ കളികളൊക്കെ പറഞ്ഞല്ലോ, മനസ്സിൽ മിസ്സാകുന്ന സംഗതികൾ. 10 പൈസക്ക് മിഠായി വാങ്ങാൻ ബസ് കയറാതെ നടന്നു പോകുന്ന കാലം, സാറ്റ് കളി, കുട്ടിയും കോലും കളി, പിന്നെ ഒക്കെ ഓർമ്മയിലാണ്. ഉപ്പയുടെ സ്നേഹം ഓർമ്മയിൽ മാത്രം. വിട്ടുപിരിഞ്ഞവർക്ക് ബർസഖ് ജീവിതം എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ. അതിൻ്റെ ഇടയിൽ സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ട പേരുകൾ, കാണുന്ന പേരുകളാണ്, ജസ്റ്റ് ഒരുപാട് മെസ്സേജുകളുണ്ട്. മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ഫൈസൽ എടുത്താട്ടെ, എൻ്റെ ഇടയിൽ മെസ്സേജ് അയച്ചത്, ഞാൻ എത്ര കാലം ജീവിച്ചു എന്നല്ല, ഞാൻ ജീവിച്ച കാലം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ശരിയായ രൂപത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. സെലീന കരുവാരക്കുണ്ട്, അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ, ആയിഷ മൻസിൽ, നെസ്ലി മുക്കം, സൗദ വയനാട്, ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി, ലൈല സി വി ആനക്കര, ഒരുപാട് ആളുകൾ ഇടയിൽ സലാം പറഞ്ഞു വന്നാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ പറഞ്ഞാണ്. യെസ്,
0: പിന്നെ ഈ ചില ആൾക്കാർ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അബൂ സാലിം എടുത്ത നാട്ടുകാര ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഫീഡ്ബാക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. ഒന്ന് പരീക്ഷ നോക്കിയതാണ്, അപ്പൊ ഇവിടെ ഇമേജ് നോട്ട്.
1: യെസ്,
0: നോക്കുന്നുണ്ടല്ലോ. പക്ഷേ
1: ഓക്കെ, 9-ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഹാഫിസ് നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ട്, മാഷാല്ല. യെസ്, സലാം പറഞ്ഞു, ഞാൻ 9-ാം ക്ലാസ്സിലെന്ന് പറഞ്ഞിട്ടുണ്ട്, മാഷാല്ല.
0: ഹാഫിസ് ഓക്കെ.
1: പിന്നെ ഈ ഓർമ്മകളിലെ പണ്ട് കാലങ്ങളിൽ പെരുന്നാൾ ദിവസം എല്ലാവരും കുടുംബങ്ങളിലും അയൽവാസികളുടെ വീട്ടിലുമൊക്കെ പോയിരുന്നു. ഇന്ന് നമ്മുടെ മക്കൾക്ക് ആ ചിന്തയില്ല എന്നൊരു ഒരു വിഷയം ഉമ്മുകുൽസു ചെറുമംഗല പറയുന്നുണ്ട്.
0: ശരി.
1: അപ്പോ
0: ജംഷീന മേപ്പാടി ആ ചക്കക്കഥ കേട്ടപ്പോ, പണ്ട് ഉപ്പച്ചി ഓസ് ശരിയാക്കാൻ പോയപ്പോ മലവെള്ളമാണ്, എന്താണ്, വെള്ളം വരും, മോട്ടോർ ഇടേണ്ട
1: ആവശ്യം, വെള്ളമായിരിക്കും പൈപ്പിലൂടെ വരുന്നത്.
0: പഴുത്ത ചക്ക കണ്ടപ്പോൾ കണ്ട ആവേശത്തിൽ മരത്തിൽ ഓടിക്കേറി, ചക്ക ഇട്ടപ്പോൾ മരത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. കുറേ നേരം കഴിഞ്ഞ് ഉപ്പയെ കാണാത്തപ്പോൾ ആങ്ങൾ പോയിട്ട് നോക്കി, അപ്പണ്ട് ഉപ്പ മരത്തിൽ തന്നെ ഇങ്ങനെ പറ്റി നിൽക്കുകയാണ്. അങ്ങനെ അവൻ്റെ സഹായത്തോട് മരത്തിൽ നിന്ന് അവസാനം ഉപ്പ് ഇറങ്ങിയ ഓർമ്മ, ഒരു കണക്ഷൻ വന്നപ്പോൾ അവർ ഓർമ്മ പങ്കുവെച്ചെന്ന്. പക്ഷേ അവസാനം അങ്ങനെയൊക്കെ ഓർമ്മ തന്ന ഉപ്പ ഇന്ന് ഞങ്ങളുടെ കൂടെയില്ല. ഉപ്പൻ്റെ ഖബറിടം അല്ലാഹ് വിശാലമാക്കി കൊടുക്കട്ടെ എന്നാണ്. അമീൻ.
1: ഓക്കെ, അമീൻ.
0: അല്ല, ഈ ലൈവ് മെസ്സേജ് എവിടെയാണ് സെൻഡ് ചെയ്യേണ്ടതെന്ന്?
1: അത്
0: നഫീസത്ത് ബി വി
1: സെൻഡ് ചെയ്ത് എത്തിനല്ലോ.
0: ഈ വീട്ടിലേക്ക് ഞാൻ എങ്ങനെയാ വരേണ്ടതെന്ന് ചോദിച്ചില്ല. വന്നു കഴിഞ്ഞ ശേഷം വാതില് തുറന്നകത്ത് കയറിയപ്പോളി
1: ഈ വീട്ടിലേക്ക് എങ്ങനെ വരികന്നല്ലേ.
0: അപ്പോ അതന്നെയാണ്, അതില് പ്രശ്നങ്ങളൊന്നുമില്ല.
1: യെസ്. അപ്പൊ അതില് പിന്നെ പറയാനുള്ളത്, ഫീഡ്ബാക്ക് എന്നുള്ളടത്ത് പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾ അയക്കേണ്ടത്. അവിടെ അപ്പോഴാണ് ലൈവായിട്ട് നിങ്ങളിപ്പോൾ അയച്ച മെസ്സേജ് ഇവിടെ എത്തിയിട്ടുണ്ട്. യെസ്.
0: ഈ ടെക്നിക്കൽ ടീമിന് ഇർഫാനെ സന്തോഷിക്കൂ, സുഹൈ പിന്നെ
1: നേരത്തെ പാട്ട്
0: ഇർഫാനും സന്തോഷം അറിയിച്ചുകൊണ്ട് സ്വപ്ന മുഹമ്മദ് പാണക്കാട് പറഞ്ഞ പ്രത്യേക അഭിനന്ദനം. ഇടയിൽ വരുന്ന എല്ലാ പാട്ടുകളും വളരെ ഹൃദ്യമായി തോന്നുന്നുണ്ട്.
1: ആ മാഷാല്ല. അയിലേ എൻ കെ മഷറഫ് അടുത്തുപേരി പറഞ്ഞത്, ഇന്നത്തെ സ്വരം പുലരിവട്ടത്തെ അനുസ്മരിപ്പിക്കുന്നതാവട്ടെ, നടക്കുമ്പോൾ ഓർക്കില്ല എന്നുള്ള സജഷൻ വന്നിട്ടുണ്ട്. നേരത്തെ കേട്ട പാട്ടാവണം എന്ന് പറഞ്ഞിട്ട് ഇതിപ്പം ഒന്നല്ലേ പെടാൻ പറ്റുള്ളൂ സ്വരത്തിൽ. ഇൻഷാല്ലാ.
0: നമ്മൾ ഷെഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ ഇനി
1: തിരുമൊഴികളുണ്ട്. യെസ്, കുറച്ച് വൈകി പോയോ സംശയമുണ്ട്.
0: കാരണം തിരുമൊഴികളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്, സമയം വൈകിപ്പിക്കുന്നില്ല.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
0: സ്വർഗത്തിന്റെ ഭംഗിയും ആകർഷണീയതയും, ഈ വിഷയത്തിലാണ് കെ വി മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم الجنة بناؤها لبنة من فضة ولبنة من ذهب وملاطها المسك الأذفر وحسباؤها اللؤلؤ والياقوت وتربتها الزعفران من يدخلها ينعم لا يبأس ويخلد لا يموت لا تبلى ثيابهم ولا يفني شبابهم. പ്രമുളവരെ സഹീൽ ജാമിയിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. അബു ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സഹർ അദ്ദൗസി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഹിജ്റ ഏഴാം കൊല്ലം ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹം യമനിലെ ദൗസ് ഗോത്രത്തിൽ ഹിജ്റ കുംഭ 21-ലാണ് ജനിക്കുന്നത്. പിന്നീട് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നബിയുടെ വിയോഗം വരെയും ജീവിച്ചു, നബിയോടൊപ്പം സഞ്ചരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും പകർത്തുകയും പിന്നീട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്ത മഹാനാണ് അദ്ദേഹം. 5374 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ജന്നത്തു സ്വർഗം, ബിനാഉഹ ലബിനത്തുൻ മിൻ ഫിദ്ദത്തിൻ വലബിനത്തുൻ മിൻ ദഹബിൻ, അതിൻ്റെ എടുപ്പ്, അതിൻ്റെ ബിനാ, സ്വർഗം എന്നത് ഫിദ്ദത്ത് എന്ന വെള്ളി, വെള്ളിയുടെ കട്ടയാൽ അതേപോലെ സ്വർണത്തിൻ്റെ കട്ടയാലുമാണ്. ചതുരക്കട്ടക്ക് ലബിന എന്ന് പറയും, ഇഷ്ടികക്കൊക്കെ പറയാറുണ്ട് ലബിനും ലബിനത്ത് എന്നൊക്കെ. അപ്പോൾ വെള്ളിയാലും സ്വർണത്താലുമുള്ള ചതുരക്കട്ടകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് സ്വർഗം. വമീല

അപ്പൊ സ്വർഗത്തിലെ ഏറ്റവും സുന്ദരമായ ശക്തമായ സുഗന്ധമുള്ള കസ്തൂരി ചേർത്തതായിരിക്കും അത് എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരണങ്ങളിലുണ്ട്. അത്രമാത്രം നല്ല സുഗന്ധമായിരിക്കും അതിലെ ആ മണ്ണിന് അല്ലെങ്കിൽ ആ മിശ്രിതത്തിന്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബ ഉഹ അല്ലുഉലുഉ വൽ യാഖൂത്തു. ആ സ്വർഗത്തിലെ ഹസ്ബ ഉകൾ, ഹസ്ബ് എന്ന് പറഞ്ഞാൽ ചരൽക്കല്ല്, സ്വർഗത്തിലുള്ള ചെറിയ കല്ലുകൾക്കാണ്, ചരൽക്കല്ലുകൾക്കാണ് ഹസ്ബ എന്ന് പറയുക. അത് ലുഉലുഉം യാക്കൂത്തുമായിരിക്കുമെന്നാണ്. ലുഉലുഉ എന്ന് പറഞ്ഞാൽ മുത്ത്, യാക്കൂത്ത് എന്ന് പറഞ്ഞാൽ മാണിക്യം. ലുഉലുഉ എന്നതിൻ്റെ ബഹുവചന രൂപമാണ് ലഅലി, യാക്കൂത്തിൻ്റെ യവാഖീത്. അപ്പം മുത്തും മാണിക്യവുമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മുത്തും പവിഴവുമൊക്കെ ആയിരിക്കും അവിടെ സ്വർഗത്തിലെ ചരൽക്കല്ലുകൾ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തുർബത്തുഹ അസഫറാൻ, അതിലെ തുർബത്ത് മണ്ണ് അസഫറാനായിരിക്കും, കുങ്കുമമായിരിക്കും. സഫറാൻ പോലെ അതിൻ്റെ രൂപത്തിലും അതിൻ്റെ ആ പരിശുദ്ധിയിലുമൊക്കെ ആയിരിക്കും അതിൻ്റെ മണ്ണുപോലും. തുടർന്ന് അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു എന്നാണ്, മൻ യദ്ഖുലുഹ യൻഅം ലാ യബ്അസ്, ആരെങ്കിലും ഈ അത്ഭുതകരമായ ഈ ലോകത്ത്, ഈ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവൻ പിന്നെ അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു, ലാ യബ്അസ്, ഒരിക്കലും അവന് ഒരു തരത്തിലുള്ള പ്രയാസമോ കഷ്ടപ്പാടോ ദാരിദ്ര്യമോ ഉണ്ടാവുകയില്ല. വയഹ്ലുത്ത്, അവൻ ശാശ്വതനായിരിക്കും, ലായമൂത്ത്, ലായമൂത്ത്, അവൻ ഒരിക്കലും മരിക്കുന്നുമില്ല. ഇത്ര കൂടി പറയുന്നു, ലാത്തബില സിയാബുഹും വലായഫ്നി ഷബാബുഹും, അദ്ദേഹത്തിൻ്റെ അവരുടെ ആ സ്വർഗപ്രവേശനം നേടുന്നവരുടെ വസ്ത്രങ്ങൾ പഴയതായി പോകുന്നില്ല, ലാ തബില നുരുമ്പിപ്പോകുന്നില്ല, അല്ലെങ്കിൽ അഴുക്ക് പുരണ്ടതോ പഴയതോ ആയി പോകുന്നില്ല, അതെപ്പോഴും പുതുപുത്തനായിരിക്കും. മാത്രവുമല്ല വലായഫ്നി ഷബാബുഹും, അവരുടെ അയുവത്വമുണ്ടല്ലോ അത് നശിക്കുന്നുമില്ല. സ്ഥിരമായി ശാരീരികമായോ അല്ലെങ്കിൽ മാനസികമായോ വാർദ്ധക്യം വരുന്നൊരവസ്ഥ അവർക്കുണ്ടാകില്ല. അവരെന്നും നല്ല ഊർജ്ജസ്വലരായ യുവാക്കൾ തന്നെയായിരിക്കും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൻ്റെ ചില സവിശേഷതകൾ, അത്ഭുതപ്പെടുത്തുന്ന ചില പ്രത്യേകതകൾ നമ്മെ അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, കണ്ടാൽ ഒരിക്കലും മതിവരാത്ത, ആസ്വദിച്ചാൽ ഒരിക്കലും മടുപ്പ് വരാത്ത, എല്ലാം ഉൾക്കൊള്ളുന്നതാണ് റഹ്മാനായ റബ്ബ് വിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതിൻ്റെ ഭംഗിയും ആകർഷണീയതയും വ്യത്യസ്തയോ ഒക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരു വചനമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയമുള്ളവരെ, ആഗ്രഹിക്കുക, അതനുഭവിക്കാൻ വേണ്ടി കൊതിക്കുക, പ്രാർത്ഥിക്കണം, പ്രയത്നിക്കുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ജന്നത കന്നഈം യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: اللهم إنا نسألك جنة النعيم لا ജന്നത്തക്ക നഅീം. ആ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലെപ്പോഴും തിരുമൊഴി അവസാനിക്കുമ്പോൾ ബാക്കിയായിരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ ഒരു ആന്തോളനം ബാക്കി ഉണ്ടാവില്ലേ? എനിക്ക് തോന്നി ആ തിരുമൊഴി അവസാനിക്കുമ്പോൾ ഏറ്റവും അവസാനിക്കുന്ന ആ വാക്ക് അതവിടെ ബാക്കിയാവുന്നത്.
1: ശുഹൈബ് ഭട്ടർ പറഞ്ഞതേ, ഇത്രയും നേരം പുലരിവട്ടവും മൺമിട്ടവും ഒക്കെ മരണത്തെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. കെ വി മൗലവി എന്ത് ചെയ്തു? അത് സ്വർഗവർണ്ണനെ കുറിച്ച് പറഞ്ഞ് അലഹമ്ദുലില്ലാ അള്ളാഹു നമ്മെല്ലാം നരണം നല്ല മരണത്തിനുടമയാക്കി സ്വർഗാവകാശപ്പെടുത്തട്ടെ. അമീൻ. അതിനാണ് നമ്മൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും സൈഫുന്നീസ അവർ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അടുക്കളയിൽ തിരക്കിൽ എന്ന് വിവരം കിട്ടി അല്ലേ?
0: വിവരം
1: കിട്ടി.
0: അങ്ങനെ ഒരു കമ്പി സൈഫുന്നീസ. പിന്നെ നമ്മുടെ സുഹാ ഷിബിലിന് എന്തോ നല്ല രസമുണ്ടെന്ന് പറയുന്നത്, എന്താ കഴിക്കണമെന്ന് അറിയില്ല, രാവിലെ തന്നെ
1: രസകരം.
0: പിന്നെ ഒരു കണ്ടും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കേൾക്കാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു മനസ്സിന് സങ്കല്പിക്കാൻ കഴിയാത്ത സ്വർഗം, അതിനെ കുറിച്ചാണ് സത്യവിശ്വാസികളുടെ തടസ്സം മരണം മാത്രമാണ്. അതിനകത്ത് തിരുമൊഴി കേൾക്കുമ്പോൾ കൊതി തോന്നുകയാണ് സ്വർഗത്തിൽ പ്രവേശിക്കും.

0: ഇരിക്കാൻ അന്വറ ടിമുട്ടിൽ വയനാട്. അള്ളാഹു നമ്മെ ഒരുമിപ്പിച്ച് കൂട്ടുമാറാവട്ടെ. അമീൻ.
1: അതിലേ പിന്നെ സ്വർഗത്തില് ദുനിയാവിലുള്ള ഒന്നുമില്ല പേരൊഴികെ എന്ന സംഗതി, ദുനിയാവിലെ പേര് മാത്രമേ ചിലപ്പോൾ സെയിം ഉണ്ടല്ലോ, ബാക്കിയൊന്നും നമ്മൾ ആലോചിക്കണ പോലെ അല്ല അവിടെ, അത് വേറെ തന്നെയാണ്. എല്ലാവർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഉദവി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ.
0: അമീൻ. സീനത്ത് പി ചാലിയും അത് തന്നെയാണ് പറഞ്ഞത്, അബ്ദുൽ ഹമീദ് സി കഴിയൂരും ഒക്കെ അത് തന്നെയാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമ്മളിനി ഷെഡ്യൂളിലേക്ക് നമുക്ക് തിരിച്ചു പോകണ്ടേ? അപ്പോൾ പുലരിവട്ടം മുതൽ നമ്മളിങ്ങനെ പോന്ന് പോന്ന് തിരുമൊഴികൾ കഴിഞ്ഞ് ഇനി തിരുമൊഴികൾക്ക് ശേഷം നമുക്ക് ചില അപ്ഡേറ്റ്സുകളൊന്ന് പറയണമെന്ന് തോന്നുന്നു.
1: അതല്ല, നമ്മൾ പിന്നെ ശരിക്ക് പഠനം എന്നുള്ളത് വെറും കേൾവിക്കപ്പുറം ബോധപൂർവമുള്ള പഠനമാണ് ശരിക്ക് നമ്മുടെ പീസറുടെ കോഴ്സസ് സംവിധാനിക്കുന്നത്. അപ്പോൾ അതിൽ ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സാണ് ഇപ്പോൾ ഒരുപക്ഷെ വലിയൊരു സ്റ്റെപ്പായിരിക്കുമോ ഈ ഈ ഒരു മേഖലയിൽ നമ്മളെ പീസറടി എടുത്ത വലിയൊരു സ്റ്റെപ്പാണ് അത്. അൽഹംദുലില്ലാഹ് ഈ കഴിഞ്ഞ മാസം സെപ്റ്റംബർ 1 അത് ആരംഭിച്ചത്. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ആണ് 10 മണിക്ക് ക്ലാസ് വരുന്നത്. നാളെ അതിൻ്റെ പിന്നെ 12-ാമത്തെ ക്ലാസ് വരുന്നുണ്ട് ഇൻഷാല്ലാ, വ്യായം ഓക്കെ. അപ്പോൾ ഇതിൽ പുതിയതായി വരുന്ന ആളുകളുണ്ടാവും, ചിലപ്പോൾ ഇത് എല്ലാ ദിവസവും ലൈവ് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇതിങ്ങനെ കേൾക്കുകയും പേരൻസ് കോഴ്സുകൾക്ക് ചേർന്നിട്ടുണ്ടാവും. അല്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ നിങ്ങളെ പീസ് റേഡിയോ ആ വിൻഡോയിലെ 2-ാമത്തെ ഓപ്ഷൻ കോഴ്സസ് എന്ന് പറഞ്ഞൊരു ഭാഗത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ആദ്യമായി വരുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻറോൾ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല അറബി ഭാഷ പഠനം, അറബിക്ക് ഖുറാനൊക്കെ ഓതും പക്ഷേ അർത്ഥം അറിയില്ല അല്ലെങ്കിൽ ഭാഷ അത്രയായിട്ട് പഠിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ പരാതിയുള്ള പഠിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകൾക്കുള്ള വലിയൊരു സഹായിയാണ് അറബി ഭാഷാ പഠനം. അതിൻ്റെ 2-ാമത്തെ മൊഡ്യൂൾ ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 21-ാമത്തെ 22-ാമത്തെ ക്ലാസ് ഈ ശനിയും ഞായറും രാത്രി വരും ഇൻഷാല്ലാ.
0: ജസ്റ്റ് സാറേ, നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകണമെന്ന് അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതായിരിക്കും?
1: നമുക്ക് ശ്രോതാക്കളോട് ചോദിക്കണി,
0: ചോദിക്കായിരുന്നു അല്ലേ. സ്വാഭാവികമായിട്ടും പിന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കാം
1: സ്വർഗത്ത് പോകണം,
0: സ്വർഗത്ത് പോകണം, ദുനിയാവിൽ പോകണം എന്ന് ആഗ്രഹിക്കണം. സ്വർഗത്തിൽ പോകാനുള്ള ഒരു കവാടായിട്ടുള്ള ഒന്നാണ് മസ്ജിദുൽ ഹറം, കഅബ അല്ലേ, മദീന. അപ്പൊ ആ സ്ഥലമൊക്കെ
1: ഹറം പറയാൻ വരുന്നു.
0: അപ്പൊ ഹറമിലേക്ക് നമുക്ക് പോവാനും അവിടെ നിൽക്കാനും എത്ര പോയ ആളുകളാണെങ്കിലും തിരിച്ചു വന്ന് വീണ്ടും അവിടേക്ക് നമ്മളൊരു കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ മസ്ജിദുൽ ഹറമിലേക്ക് പോയതും അവിടെ നിസ്കരിച്ചതും ആ ഓർമ്മകളൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവർക്കും പോവാൻ കൊതിക്കുന്ന ആളുകൾക്കുമൊക്കെ ഒരു നിമിഷം നമ്മളിങ്ങനെ മനസ്സറിഞ്ഞ് അതിലേക്ക് ഒഴുകി പോകാൻ പറ്റിയൊരു അവസരമാണ് ഇനി. സ്വരത്തിൽ നമുക്ക് ശരിക്കും അതിമനോഹരമായൊരു ഗാനം.
1: അപ്പം മരണത്തെക്കുറിച്ചൊരു പാട്ട് നേരത്തെ സജസ്റ്റ് ചെയ്തിരുന്നു, ചില വേറെ ദിവസം
0: അത് നമുക്ക് കുറച്ച് ഇതാക്കാൻ തോന്നും. കാരണം ഇത് അടിപൊളി, അത്രയും സൂപ്പർ ആയിട്ടുള്ളൊരു സോങ് ആണ് ഇത്. കാരണം
1: ഇൻഷാല്ലാ ഇൻഷാല്ലാ ഓക്കെ.

0: മഷാല്ലാ, അത്രമേൽ മധുരമായ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചേർന്നു പോകും. കാരണം നമ്മൾ അത്രയും ആഗ്രഹിക്കുന്നൊരു സ്ഥലത്തെക്കുറിച്ചും മക്കയും കഅബയും ഹറമും അതിൻ്റെ പരിസരങ്ങളും ഇതൊക്കെ കണ്ടവർക്കും ഇനി കാണാനിരിക്കുന്നവർക്കൊക്കെ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഗാനമാണ് സ്വരത്തിലൂടെ നമ്മൾ കേട്ടത്.
1: യെസ്, അപ്പോൾ കൂടുതൽ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവരുടെ ആഗ്രഹങ്ങളും അള്ളാഹു
0: സഫലമാകട്ടെ
1: സഫലമാക്കട്ടെ. കഅബയും അവിടുത്തെ ബാങ്കും ഒക്കെ ഓർമ്മ വരുന്നു എന്നാണ് റുക്സാന ബാലുശ്ശേരി മെസ്സേജ് അയച്ചത്.
0: പിന്നെ പാട്ട് സൂപ്പർ ആയിരുന്നു, ഉബ്ഷറ കെ മുറയൂർ, നല്ല സൗണ്ട് മാഷാല്ലാ, കേൾക്കാൻ എന്ത് രസമാണ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ്.
1: യെസ്, സ്വരം സൂപ്പർ മാഷാല്ലാ. മസ്ജിദുൽ ഹറം ഒരിക്കൽ കാണാൻ അള്ളാഹു തോഫീക്ക് നൽകി, അൽഹംദുലില്ലാ. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ച തന്നെയാണ്. അള്ളാഹു എല്ലാവർക്കും ഹറം കാണാൻ തോഫീക്ക് നൽകട്ടെ എന്നാണ്.
0: നസീമ തവാനു, മാഷാല്ലാ, കുറേ ദിവസമായി പാട്ട് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. അർത്ഥവത്തായ സോങ് ആണ് പാടിയത് എന്ന് ബഷീരി അബു തലശ്ശേരി. കഅബയും അവിടുത്തെ ബാങ്കും നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. ശരി, സ്വരം സൂപ്പറായി. പിന്നെ മുഹമ്മദ് കൈപ്പമംഗലം നേരത്തെ ഒരു മെസ്സേജ് അയച്ചു. മുഹമ്മദ് ഖന്ദ, ഞാൻ 3 ദിവസമായി മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നു, ഇതുവരെ അവിടെ കാണുന്നില്ല. മുഹമ്മദ് ഖാ ബോധപൂർവ്വം അല്ല, നിങ്ങൾക്ക് പറയാം, നമുക്കറിയാം. അപ്പോൾ ഇപ്പം നിങ്ങളുടെ മെസ്സേജ് നമ്മൾ കണ്ടപ്പോൾ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു എന്ന് മാത്രം.
1: പിന്നെ നമ്മൾ നേരത്തെ അപ്ഡേറ്റ്സ് പറഞ്ഞപ്പോഴേ പേരന്റിംഗ് കോഴ്സിനെ പറ്റി പറഞ്ഞപ്പോൾ ഇന്നലത്തെ പേരന്റിംഗ് ക്ലാസ്സും കേട്ടു. ടി കെ അഷ്റഫ് സാറിൻ്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ്സായിരുന്നു എന്നാണ് സഫിയ അടപ്പാളും അതുപോലെ തന്നെ 2-3 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതേ വിഷയത്തിൽ. പിന്നെ 3-ാം ക്ലാസ്, 9-ാം ക്ലാസ് മാത്രമല്ല, 3-ാം ക്ലാസ് ഉള്ളവരും ഞാൻ ലൈവ് കേൾക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുഹ ഷിബിൽ, ഇൻഷാല്ല മക്കയിൽ പോകണം, ഞാൻ അതിനാണ് ഹാഫിൾ ആവണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാല്ല, ഞാൻ 3-ാം ക്ലാസ്സിലാണെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാഷാല്ല ബാറക്കല്ലാഹു ഫിക്ക്. യെസ്,
0: ഹാഷിം കാക്കയങ്ങാട് അയച്ചിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ട് ജസീൽ സാറേ. ഒരു മനുഷ്യനെ കുറിച്ചുള്ള നനവുള്ള ഓർമ്മകൾ പങ്കുവെക്കണമെന്നാണ് അർത്ഥത്തിലാണ് അദ്ദേഹം. നമുക്കൊന്ന്
1: ഓ
0: ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വായിച്ചോക്കല്ലേ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കെ കെ സാജിർ ഉണ്ടല്ലോ, കണ്ണൂർ ജില്ലയിലെ. കുറെ കാലം ഗൾഫിൽ നിന്ന് അദ്ദേഹം ശേഷം ബാംഗ്ലൂരിൽ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കച്ചവടമൊക്കെ നടത്തി. കൊറോണ സമയത്ത് ആകെ ലോക്ക്ഡൌൺ ആയ സമയത്ത് കച്ചവടം ഒമ്പിച്ച് നഷ്ടത്തിലേക്ക് പോയി. എന്നാൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും തവക്കുലും ഒക്കെ കൈവിടാതെ മുന്നോട്ട് പോയി. ചെറിയ ചെറിയ പണികളെടുത്ത് ജീവിതം വീണ്ടും കരക്കെടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. തൻ്റെ സമൃദ്ധികാലത്ത് സമൂഹത്തിൽ ആരും ശ്രദ്ധിക്കാത്തവരെ കണ്ടെത്തി രഹസ്യമായി അവരെ സഹായിച്ചു. ഒരിക്കൽ പരിചയപ്പെട്ട പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ചെറിയ മക്കളോട് പോലും കൈകൊടുത്ത് വിശേഷങ്ങൾ തിരക്കുന്നൊരു മനുഷ്യൻ. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച സുബിസ്കാരത്തിന് ശേഷം നടന്ന ഖുർആൻ ഹദീസ് പഠന ക്ലാസ്സിൽ പങ്കെടുത്തു. അതിൽ പങ്കെടുത്തവർക്ക് തൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും ചായയും പലഹാരങ്ങളൊക്കെ നൽകി ബാംഗ്ലൂരിലേക്ക് ഇങ്ങനെ പോവായിരുന്നു. ആ പോണ സമയത്ത് പുതിയൊരു ജോലി സാധ്യത കണ്ടെത്താനുള്ളതായിരുന്നു ആ യാത്ര. ആ സുഹൃത്തിൻ്റെ കൂടെ രാത്രി വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടെ ബാംഗ്ലൂരിൽ വെച്ച് ഹൃദയാഘാതം സംഭവിക്കുകയാണ്. ആ വണ്ടി വെച്ച് എന്നെ മരണപ്പെടുകയും ചെയ്യുന്നു. ഇന്നലെ നേരം വെളുത്തപ്പോൾ കേട്ട പ്രിയപ്പെട്ട സാജിർക്കയുടെ വാർത്തയാണ്. ബാംഗ്ലൂർ കെ എം സി സിയും അവിടെയുള്ള ഇസ്ലായി പ്രവർത്തകരും ഒക്കെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്ത് രാവിലെ 10 മണിക്ക് മയ്യത്ത് വീട്ടിലെത്തി. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ ആയിരങ്ങളെ സാക്ഷിയാക്കി ലുഹർ നമസ്കാര ശേഷം സാജിർക്കൈ ലോകത്തുള്ള തൻ്റെ നിയോഗം പൂർത്തിയാക്കി ഖബറിലേക്ക് മടങ്ങി. ഭാര്യയും 5 പെൺമക്കളും 1 വയസ്സുള്ള ആൺകുട്ടിയും ഉൾപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബം, ഭാര്യയും മക്കളും മട്ടന്നൂർ സലഫി മദ്രസയിലെ അധ്യാപകരുമാണ്. ഇന്നലെ ഉളിയിൽ നടക്കേണ്ടിയിരുന്ന ഒരു അയൽക്കൂട്ടത്തിന് വേണ്ടി ആ പ്രദേശത്തുള്ള സഹോദരൻ്റെ വീട് തയ്യാറാക്കി നൽകിയതും സാജിർക്കയായിരുന്നു. പരലോകത്ത് വലത് കീഴിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ഒരു അവസരവും അദ്ദേഹം പാഴാക്കിയിരുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം, അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ സന്തോഷകരമായി കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. അമീൻ അമീൻ യാ റബ്ബൽ ആലമീൻ.
1: ഓക്കേ,
0: ചില ആളുകൾ നമുക്കൊക്കെ ഒരുപാട് സന്ദേശം നൽകിയിട്ടാണ്, അടയാളപ്പെടുത്തിയിട്ടാണ് കടന്നത്.
1: ഇന്ന് നേരത്തെ പിന്നെ 1 മിനിറ്റ് ടോക്കിൽ നമ്മൾ കേട്ടല്ലോ അന്നാസു സിൻഫാനി, 2 വിഭാഗമാണ് ആളുകളുള്ളത്. 1-ാമത്തെ ടീം മൗതാഫി ഹയാത്തിഹിമോ, അവരെ ജീവിതത്തിൽ തന്നെ അവർ മരിച്ചവരെ പോലെയാണെന്നുള്ളതാണ്. പക്ഷെ 2-ാമത് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, ആഹറൂന വിബത്തിനിൽ അർദി അഹ്യാവു, ഒലും ഭൂമിയിനടിയിലാണ് മരണപ്പെട്ട് കഴിഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു അവർ ബാക്കിവെച്ച നന്മകളിലൂടെ, ശ്രേഷ്ഠമായ കർമ്മങ്ങളിലൂടെ, അവരുടെ ഇടപെടലുകളിലൂടെ. അവിടെയാണ് ശരിക്കും ഇതുപോലെയുള്ള ആളുകൾ നമുക്ക് മാതൃകയാവുന്നത്. യെസ് അമീൻ. യെസ്, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൾ 18-ന് നടക്കുന്ന പ്രോഗ്രാമിന് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ എനിക്ക് വരാൻ പറ്റുന്നത്? 18-ാം തീയതി ആണോ പരിപാടി? 15-നല്ലേ പരിപാടി? ബിസിനസ് കോൺഫറൻസ്, പിന്നെ
0: അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ഡേറ്റ് കൺഫേം ആക്കാം. പിന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും അതിലില്ല.
1: 15-നാണ് 18-ന് നടക്കുന്ന പ്രോഗ്രാമിന് എങ്ങനെ രജിസ്റ്റർ ചെയ്യാന്ന് ചോദിച്ചതാ. പക്ഷേ 18 ഏത് പ്രോഗ്രാം എന്നറിയില്ല, തന്നെയാണ് ഉദ്ദേശം എന്നറിയില്ല.
0: പിന്നെ പിന്നെ വേറൊരു കാര്യം നമുക്ക് ഓർമ്മിപ്പിക്കാണ്ട്, നമ്മളെ കെ ടി സി കേരള ടീച്ചേഴ്സ്
1: കോൺഫറൻസ്
0: അല്ലേ?
1: അപ്പൊ ടീച്ചർമാരായിട്ടുള്ള എല്ലാവരും
0: ഇവിടെ ഉണ്ടെങ്കിൽ അവരൊന്നും ഉണർത്തിയതാണ്. അടുത്ത ഞായറാഴ്ച അല്ലേ,
1: ടീച്ചർമാർക്ക് ഇപ്പൊ ഇങ്ങനെ ഒരുങ്ങണ സമയക്കാരം സ്കൂളിൽ പോകാനുള്ള.
0: മക്കയും മദീനൊക്കെ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞു വന്നു, ഇനിയും പോകാനും കാണാനൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്നാണ് പാട്ട് കേട്ടപ്പോ നഫീസ ബി.
1: മാഷാല്ലാ, ഇന്നത്തെ പാട്ടൊക്കെ വളരെ എഫക്റ്റീവ് ആയ ആർക്കായിരിക്കും അറിയോ? നസീമ എച്ച് കൊടുവായൂർ. ഞാൻ ഉംറയുടെ ക്ലാസ്സിന് വേണ്ടി കോഴിക്കോട്ടിലേക്കുള്ള യാത്രയിലാണ്. എല്ലാവരും ദുആ ചെയ്യാം. മാഷാല്ലാ.
0: ഓക്കെ, അപ്പൊ നമുക്ക് ഷെഡ്യൂളിലേക്ക് പോണ്ടേ?
1: യെസ്. അപ്പൊ അതിനു മുമ്പ് ഇന്നത്തെ ക്വിസിന്റെ ആൻസർ പറയണം.
0: ഓ തീർച്ചയായും
1: അല്ല. അപ്പോ സൂറത്ത് ഖുർആനിലെ സൂറത്ത് നംല് എന്നതിലെ നംല് എന്നാൽ ഏത് ജീവിയെ കുറിച്ചാണ് പറയുന്നതെന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. അത്ര എളുപ്പമായിരുന്നു, ഒരുപാട് ആളുകൾ ഇത്തന്ന് എളുപ്പമാക്കരുത് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഓപ്ഷൻ സി ആയിരുന്നു ഉത്തരം. അയച്ചതിൽ എനിക്ക് തോന്നുന്നു 95% ആളുകളും സി ആണ്. ചില ആളുകൾക്ക് മാറിയിട്ട് തേനീച്ച നെമ്ലും നെഹലും മാറിയിട്ട് തേനീച്ച വന്ന ആൻസർ, വേറൊന്നും ആൻസർ കണ്ടിട്ടില്ല, ബിയും സിയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഉറുമ്പ് എന്നയച്ച, അതായത് ഓപ്ഷൻ സി എന്നയച്ച ആളുകളാണ് വിജയികളായിട്ടുള്ളത്. വിജയികൾ എന്നല്ല, ഉത്തരം ശരിയായിട്ടുള്ളത്. പങ്കെടുത്തവരൊക്കെ
0: വിജയിച്ചിട്ടുണ്ട്.
1: യെസ്, അതൊക്കെ ഇപ്പോൾ വരും ഇൻഷാല്ലാ.
0: പിന്നെ നാഥ, ഖബറിടം വിശാലമാക്കണേ, കുടുംബത്തിന് ക്ഷമയും സമാധാനവും കൊടുക്കണേ. കണ്ണീരോടല്ലാതെ വാക്കുകൾ കേൾക്കാൻ കഴിയുന്നില്ല മൈമുന ചീക്കിലോട്.
1: ഓക്കെ,
0: സ്വരം സൂപ്പർ, വീണ്ടും അങ്ങോട്ട് പോവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് സാജിദ ഷൗക്കത്ത് പറയുന്നത്. എനിക്ക് ടീച്ചേഴ്സ് കോൺഫറൻസിന് പങ്കെടുക്കാൻ കഴിയില്ല, ഞാൻ ടീച്ചറല്ല. പക്ഷേ താജ് ഓഡിറ്റോറിയം എൻ്റെ അടുത്താണ്, എന്നാലും ലൈവിൽ കേൾക്കാലോ. അള്ളാഹു വിജയമാക്കി തരട്ടെ. അപ്പോൾ മാഷാ സഫിയൊക്കെ തിരങ്ങാടിയാണ് അയച്ചത്.
1: യെസ്.
0: പിന്നെ
1: നെസ്രു മഞ്ഞപ്പെട്ടി അയച്ചത്, നേരത്തെ നിങ്ങൾ പറഞ്ഞ പാട്ടുണ്ടല്ലോ, സ്വരം മധുരതരം, കേട്ടിരിക്കാൻ ഏറെ ആഗ്രഹമുള്ള ഗാനങ്ങളിൽ ഒന്നാണെന്ന്.
0: എനിക്ക് തോന്നുന്നത് മുഹമ്മദ് ഇഖ്ബാൽ കൽപ്പറ്റ അയച്ച മെസ്സേജ് ഒന്ന് സാർ ഒന്ന് വായിക്കാൻ തോന്നുന്നുണ്ട്.
1: യെസ്. ഗാനം മനോഹരം. അല്ലാ, എന്റെ ആഗ്രഹം മക്ക എന്ന പുണ്യഭൂമിയിലേക്ക് എന്റെ കൽബിൽ കാലങ്ങളായി പൂത്തുവെച്ച ഏറ്റവും വലിയൊരു സ്വപ്നമുണ്ട്, വിശുദ്ധമായ മക്കയിലെത്തുക. ആ പുണ്യഭൂമിയിലേക്ക് ഒരിക്കലെങ്കിലും യാത്ര തിരിക്കണം. കണ്ണിൽ നിന്നൊഴുകുന്ന ആനന്ദ കണ്ണീരോടെ പരിശുദ്ധമായ കബാലത്തിന്റെ അരികിൽ ചെന്ന് നിൽക്കണം. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന തൽബിയത്ത് മന്ത്രങ്ങൾ വാനോളം ഉയരുന്ന ആ പരിശുദ്ധ സദസ്സിൽ ഒരു തുള്ളിയായി എനിക്ക് മലിയണം. പകലും രാവും ഒരുപോലെ പ്രകാശിക്കുന്ന മസ്ജിദുൽ ഹറമിലൂടെ നടക്കണം. സഫാ മർവ മലനിരകൾക്കിടയിലൂടെ ആത്മീയ നിർവൃതിയോടെ ഓടിയെത്തണം. പ്രാർത്ഥനകൾ പറ്റാത്ത മണ്ണിൽ വീണ് കണ്ണീരോടെ എൻ്റെ നാഥനോട് മനസ്സ് തുറക്കണം. ആശ്വാസത്തിൻ്റെ കുളിരേകുന്ന സംസം വെള്ളം കുടിച്ച് ആത്മാവിനെ കുളിരണിയിക്കണം. ഓരോ പ്രാർത്ഥനയിലും ഞാൻ കാത്തിരിക്കുന്നത് ആ പുണ്യ വിളിക്കായിട്ടാണ്. ആ ദൈവിക നഗരത്തിലേക്ക് എൻ്റെ കാലടികളെത്തുന്ന ആ സുദിനം എത്രയും വേഗം വന്നെത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനെ ആഗ്രഹം സഫലമാക്കി തരുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ. മുഹമ്മദ് ഇക്ബാൽ
0: കൽപ്പറ്റ. എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ തന്നെയാണ് അല്ലേ?
1: യെസ്. പക്ഷെ എല്ലാവരും ഇതേമാതിരി ഇത്ര വിശാലമായിട്ട്
0: എഴുതിയിട്ടില്ല. പക്ഷെ ഇത് അത്രമേൽ തീവ്രമായ ആഗ്രഹം കൊണ്ട് വാക്കുകൾക്ക് പോലും ചൂട് പിടിച്ചിരിക്കും.
1: യെസ്, മാഷാല്ലാ, ബാർക്കല്ലാഹു. അല്ലാഹു എത്രയും പെട്ടെന്ന് അതിനുള്ള അവസരം നൽകട്ടെ. ശരിക്കും നമുക്ക് ആ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ,
0: എത്തും.
1: എത്തിക്കാൻ അല്ലാഹു പല വഴിയും നമുക്ക് കാണിച്ചു തരും. ഞാൻ എൻ്റെ ലൈഫിലൊരു ഒരു ഇതെന്താ വെച്ചാല്, പിന്നെ ഒരു ഒരു സമയത്ത് പോകാൻ പിന്നെ റെഡി ആയ സമയത്ത് ഒരു ടീം കോണ്ടാക്ട് ചെയ്തു, നിങ്ങളിങ്ങനെ പോകണമെന്ന് പറഞ്ഞു. ഓക്കെ, ശ്രദ്ധ, പാസ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. അന്നത്തെ ആ സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് അവർ തന്നെ പറഞ്ഞു നമുക്ക് റെഡിയാക്കാൻ പറഞ്ഞിട്ട് അർജൻറ്റ് മോഡിൽ കൊടുത്തു, പാസ്പോർട്ടൊക്കെ റെഡിയായി. അങ്ങനെ ഡേറ്റൊക്കെ തീരുമാനിച്ച് ഇങ്ങനെ ആൾക്കാരോടൊക്കെ പറഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നപ്പോഴാണ് അന്നൊരു PSC ഇൻ്റർവ്യൂ വന്നു.
0: ആണോ?
1: അന്ന് എന്ത് ചെയ്യാൻ പോകാൻ
0: കഴിഞ്ഞില്ല.
1: അന്ന് പാസ്പോർട്ട് എടുത്തത് പിന്നെ ഹയറായി എന്നുള്ളത് പിറ്റത്തെ 2-3 മാസം കഴിഞ്ഞപ്പോൾ
0: പിന്നെ
1: പോയി. വേറൊരു വകുപ്പിലൂടെ അള്ളാഹു എളുപ്പാക്കി തന്നു. അത് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹത്തെ അള്ളാഹു എന്ത് ചെയ്യും പല രൂപത്തിൽ. നമ്മളൊരു ഒരു വഴി അടഞ്ഞു പോയപ്പോൾ അച്ചടാ കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കണ്ട. നമുക്ക് പല വഴികൾ അള്ളാഹു വേറെ തുറന്നു തരാൻ ഉണ്ട് എന്നാണ്. യെസ്, എൻ്റെ ഉത്തരം ശരിയായത് ഒരുപാട് ആളുകൾ സന്തോഷം അറിയിക്കുന്നുണ്ട്.
0: സിസ്റ്റം കാണാത്തതിന്റെ പരിപാടി എന്നാലും അൽഹംദുലില്ലാഹ് എന്നാണ് ജയിക്കേ പോനൂര്.
1: സിസ്റ്റം ഇൻഷാല്ലാ ഇന്ന് കുറെ പുതിയ ആളുകളുണ്ട് എന്നാണ് തോന്നുന്നത് അല്ലേ?
0: പിന്നെ വണ്ടൂര് നിംസിൽ വെച്ച് ഇന്നലെ പ്രസവ സമയത്ത് ഉള്ള ശസ്ത്രക്രിയയിലെ അബദ്ധം മരണപ്പെട്ട സ്ത്രീ, അവർ ഞങ്ങളുടെ ബന്ധുവാണ്. കുടുംബത്തിന് ക്ഷമ നൽകാനും പാപമോചനത്തിനും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തനെ അമീൻ അർബൽ ആലമിൻ. സഹല കരുവരെ കൊണ്ടാണ് അയച്ച മെസ്സേജ്. എന്നാലും ഞാൻ അതിന്റെ വീഡിയോ കാണേണ്ടായി. ഓരോ അവസ്ഥകൾ അല്ലേ?
1: യെസ്. അതിലേ മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ അയച്ചതേ, കോഴിക്കോട് നടക്കുന്ന പിന്നെ ഭിന്നശേഷിക്കാർക്കുള്ള പ്രോഗ്രാമാണെന്നാണ് ഒരു പറഞ്ഞിട്ടുള്ളത്, 18-ാം തീയതി.
0: ഓ,
1: അതിലേക്കുള്ള രജിസ്ട്രേഷൻ ആണ്.
0: അതെ, അത് അതെന്നാന്നുള്ളത്?
1: 18-നാണ് അവർ പറഞ്ഞത്.
0: 18-ന് അതിന്റെ ഡീറ്റെയിൽസ് നമ്മളൊന്ന് അന്വേഷിക്കണം അല്ലേ.
1: അപ്പൊ 18-ന് നമ്മൾ 18-ന് മാത്രം കിട്ടുമ്പോളേ ആശിം കട്ടാണ്, 18-ന് തളിപ്പറമ്പിൽ ഖുർആൻ സമ്മേളനം നടക്കേണ്ടത്. മാഷാല്ലാ. നമ്മള് ശരിക്കും നേരത്തെ ഒരാൾ ഈ മെസ്സേജ് അയച്ചിരുന്നു, പണ്ടത്തെ ഓർമ്മകൾ മിസ് ചെയ്യണം പറഞ്ഞു. പണ്ടൊക്കെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു, എല്ലായിടത്തും എല്ലാവരും കാണലുണ്ടായിരുന്നു. ഇപ്പോഴും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ?
0: ശരിക്കും
1: പരിപാടികൾ ഒരുപാട് കൂടിയതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പണ്ടൊക്കെ നടക്കാറുണ്ടപ്പോ വലിയ വലിയ പരിപാടികൾ അത്രയും കൂടുമ്പോ ഭയങ്കര ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടാവണം.
0: എന്റെ ഉപ്പ മരണപ്പെട്ടിട്ട് 9 വർഷമായി, അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ്. നൌഷിദ ശംസുദ്ദീൻ നടുവണ്ണൂർ, ഐ മീൻ അല്ലാഹുവിടെ മിശാരമാക്കട്ടെ.
1: ഓക്കെ, നമുക്കേ വിന്നേഷന് അല്ലേ പറയാം.
0: വിജയികൾ റെഡിയാണോ?
1: നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തൊരു ഇതുണ്ടായിരുന്നല്ലോ, 3 പേരെ പറയാന്നുള്ളത്.
0: യെസ്.
1: അപ്പൊ ആദ്യത്തെ 3 പേരാണ് നമ്മൾ പറയാൻ പോണത്.
0: ഒരു സർപ്രൈസ്.
1: ഇന്നത്തെ ആദ്യത്തെ 3 പേരിലൊരു ഒരു ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ?
0: സന്തോഷം.
1: മാഷാല്ലാ.
0: ഞാനും തന്നെ ഒന്ന് ഞെട്ടി.
1: ഞാനും ഞെട്ടി പേര് കണ്ടപ്പോൾ. യെസ്. അപ്പൊ ഇന്നത്തെ വിജയികളിൽ ആദ്യ 3 സ്ഥാനത്ത് വന്നിട്ടുള്ള ആളുകളാണ് നമ്മളിപ്പോ പറയണത്. 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഫാത്തിമത്ത് സുഹറ തിരുവനന്തപുരം.
0: 2-ാം സ്ഥാനം ഹാരിസ് ബിൻ സലീം.
1: യാ മാഷാല്ലാ. 3-ാം സ്ഥാനം ഉമ്മു ജമാൽ ആണ്, ഉമ്മു അജ്മൽ, സോറി, ഉമ്മു അജ്മലാണ്. അപ്പൊ ഉമ്മു അജ്മൽ സ്ഥലത്തിന്റെ പേര് കൊടുത്തിട്ടില്ല. അജ്മലിന്റെ എല്ലാ ഉമ്മമാർക്കും ഞാൻ വിജയിയാണ് എന്ന് എന്താ ചെയ്യാം പറയാവുന്ന രൂപത്തിലാണല്ലോ. അപ്പൊ ആദ്യത്തെ 3 സ്ഥാനത്താരെ ഒന്നുകൂടി പറയാണ്, ഫാത്തിമത്ത് സുഹറ തിരുവനന്തപുരം,
0: ഹാരിസ് ബിൻ സലീം.
1: യെസ്. 3-ാം സ്ഥാനം ഉമ്മു അജ്മൽ. ബാക്കിയുള്ളത് നമുക്ക് ഉടനെ അല്ലേ. യെസ്. അപ്പം
0: ഇപ്പൊ എല്ലാരും ഇത് കേൾക്കുമ്പോ ശ്രോതാക്കളും ഞെട്ടിണ്ടായേ, ഇതിൽ പങ്കെടുത്തിട്ടുണ്ടോ?
1: യെസ്. അതാണ് മാഷാല്ലാ. അപ്പം പിസ് റേഡിയോ സിഇഒ എന്ന് പറഞ്ഞിട്ട് മാഷാല്ലാ. അപ്പൊ എല്ലാത്തിലും അതിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ള തന്നെ നമ്മള് മനസ്സിലാക്കണം. നന്മകളിൽ നമ്മുടേതായ ഭാഗതയെ നിർവഹിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമ്മള് ശരിക്കേ നമുക്കൊരു ചിന്ത ഇനി വരുന്നുണ്ട്. അപ്പോ ചിന്തക്ക് മുന്നോടിയായിട്ട് വൈവിളക്ക്, ഇന്നത്തെ വൈവിളക്കിൽ എന്താണ് എന്ന് നമുക്കൊന്ന്. ശരിക്കും ഇന്നത്തെ വൈവിളക്ക് 3-ാമത്തെ വൈവിളക്കാ അറിയോ? 2678-ാമത്തെ വൈവിളക്ക്. ശരിക്കും ഇത് പറയുമ്പോൾ ശരിക്കും നമുക്കൊരു ഒരാൾ മൈൻഡിൽ വന്നൊരു ഒരു ചിന്തയാവല്ലോ ഇപ്പോൾ. ഒരു ഒരു ദിവസം ഒരു ഒരു ഹദീസോ ആയത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു നല്ല മെസ്സേജോ കൊടുക്കണം എന്നൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് 2600 ദിവസങ്ങൾ കഴിഞ്ഞ, 678 ദിവസം. ഇന്നത്തെ പിന്നെ മടിയുമായി ബന്ധപ്പെട്ട് അലസത വെടിയുക. ചിന്തയും ശ്രദ്ധയും പ്രയത്നവും വിജയത്തിൻ്റെ ചേരുവകളാണ്. അശ്രദ്ധയും അലസതയും അവസരങ്ങൾ പാഴാക്കും എന്നതാണ് ഇന്നത്തെ പിന്നെ വഴിവിളക്കിലുള്ള വളരെ ജനറൽ ആയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജാണ് നമ്മൾ ഇന്നത്തെ വഴിവിളക്കിലുള്ളത്.
0: എന്റെ അടുക്ക് ഞാനൊരു മെസ്സേജ് കണ്ടെന്ന് വെച്ചാല്, മനസ്സൊന്നുറങ്ങുന്ന വേദനയോടുകൂടി അയക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കും അത്. അജുവ വജീ കരുവാരക്കുണ്ട്, നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ശ്രോതാവാണ്. എന്റെ താത്തയാണ് വണ്ടൂർ മനസ്സിൽ വെച്ച് മരണപ്പെട്ടത്. എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന തന്നെയാണ് നമുക്ക് ഇനി കൊടുക്കാൻ പറ്റുന്നത്. റബ്ബിന്റെ വിധി കല അതിനെ തടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. പക്ഷെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ അല്ലേ.
1: ഇഷ്മ ഫാത്തിമ മേലാറ്റൂർ, നേരത്തെ നമ്മളൊരു ഇക്ബാൽക്കന്റെ കൽപ്പറ്റ ഒരു മെസ്സേജ് വായിച്ചല്ലോ. ഇക്ബാൽക്കയുടെ ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സഫലമാക്കട്ടെ, അതിന്റെ ആഴം എല്ലാവർക്കും അറിയാമെന്നാണ് പറഞ്ഞത്. മാഷാല്ലാ.
0: ഹാരിസ് മൗലി ഖിസ്വിന് പങ്കെടുത്ത സമയത്ത് അത് കേട്ടപ്പോ ഞങ്ങളുടെ കൂടെ ഖിസ്വിന് ഉത്തരം പറയുവാൻ അദ്ദേഹം ഉണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചു പോയി.
1: അതാണ് നാദിരയുടെ മുക്കിൽ മൗലവിമാർക്ക് പങ്കെടുക്കാൻ പറ്റുമോ?
0: പിന്നെ ഞങ്ങളുടെ ഒരു സ്ഥാനം ഹാരിസ് മൗലി കൊണ്ടുപോയി, സാരല്ല, സന്തോഷം തോന്നിയല്ലോ. എന്തല്ല, 3 പേരുടെ പേര് മാത്രമേ ഇന്ന് ഉള്ളൂ, അല്ല ബാക്കി വരുന്നുണ്ട്.
1: യെസ്. ബാക്കി
0: ലവിക്ക് പുന്നൂരാണ് ചോദിച്ചത്.
1: ബാക്കി 5 പേരെ നമ്മളിപ്പോ വായിക്കും, അതിനുശേഷം നമ്മൾ ചിന്തയിലേക്ക് പോകൂലേ.
0: യെസ്.
1: അപ്പൊ ബാക്കിയുള്ള 5 പേര്, 4-ാം സ്ഥാനം കിട്ടിയത് റാഷിദ് പി കണ്ണൂർ,
0: സാജിദ ചുണ്ടമ്പറ്റ.
1: 6-ാം സ്ഥാനം അനീസ്.
0: 7 ഷിജിന.
1: 8-ാം സ്ഥാനം ഉസ്മാൻ ടി കെ. ഒരു 3 പേരും നമ്മളോട് ചെയ്തത് ശരിയല്ലേ, സ്ഥലത്തിന്റെ പേര് കൂടി കൊടുക്കണം.
0: ഓക്കെ. 9 നഫീസത്ത് ബി വി.
1: അത് നമ്മൾ അടുത്ത ഫേസിൽ വായിക്കും. അപ്പോ 4-ാം സ്ഥാനം റാഷിദ് പി കണ്ണൂർ, 5 സാജിദ ചുണ്ടമ്പറ്റ, 6 അനീസ്, 7 ഷിജിന, 8 ഉസ്മാൻ ടി കെ. ബാക്കിയുള്ള 5 ഇൻഷാല്ല ഉടൻ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്ത അല്ലേ ഇന്നത്തെ ചിന്തിക്കാനുള്ളൊരു വക, കുറച്ച് കേൾക്കാം, ഒരു വോയിസ് കേൾക്കാം.

0: അപ്പൊ സലാം സാറേ, ഇതിൽ പറഞ്ഞ ഭാഗങ്ങളെ സാധാരണ നമ്മൾ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ മനുഷ്യന്മാരൊക്കെ തിരക്കിട്ടോട്ടതിലാണ്. അപ്പോൾ ചില ആളുകൾ ദുനിയാവിലെ വിഭവങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, നല്ല വീടും കൊട്ടാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേട്ട വരിയിൽ ഒരു വരി എന്താണ്, ഏത് കോട്ടയിലാണെങ്കിലും അന്തും ഫി ബുറൂജി മുഷയ്യദ എന്ന് വിശുദ്ധ ഖുറാനിൽ പറഞ്ഞ ഭാഗം അത് കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ്. ഏത് കോട്ടയിലാണെങ്കിലും മരണം വരാൻ്റെ സമയത്ത് വരും.
1: അതെ,
0: അതിൽ തന്നെ മരണം എന്തുണ്ട്, രണ്ട് വിധത്തിലുണ്ട്. ശരിക്കും ഇന്ന് നമ്മൾ പുലരിവട്ടത്തിലും അതുപോലെ തന്നെ വൺ മിൻ ടോക്കിലും ഒക്കെ ഇന്ന് ഓടിയിട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ള ഭാഗങ്ങൾ ശരിക്കും മരണത്തെക്കുറിച്ചാണ്. തിരുമൊഴികളിൽ നമ്മൾ സ്വർഗത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് കേട്ടു, സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥനകളൊക്കെ കേട്ടു. ശരിക്കും ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വായിക്കുമ്പോഴേ, ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ, നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോഴേ പലപ്പോഴും നമുക്കിത് ഓർമ്മ വരുന്നുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ലൈവ് കഴിഞ്ഞ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ കയറിയിരുന്ന് നമ്മളൊരു ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ക്ലാസ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു ബൂസ്റ്റ്, എനർജി ബൂസ്റ്റാവും, ഈമാൻ ബൂസ്റ്റ് ചെയ്യും. പക്ഷേ അതിന് ഇറങ്ങി നമ്മുടെ ജീവിത ചുറ്റുപാടിലേക്ക് പിന്നെ വ്യാപൃതരാകുമ്പോൾ ഈ ഓർമ്മകൾ മെല്ലെ മെല്ലെ ഇല്ലാതായി പോകും. അവിടെ ശരിക്കും നമ്മൾ നേരത്തെ നമ്മൾ ഒരു ഫീഡ്ബാക്ക് വായിച്ച പോലെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ നമ്മളെ തന്നെ പഠിപ്പിക്കണം ഓരോ സംഗതി കാണുമ്പോഴും. അപ്പോൾ ഓരോ ഇപ്പം ഖബർസ്ഥാൻ്റെ അടുക്കലേക്ക് കൂടെ പോകുമ്പോൾ അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണ്, ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളതാണ് എന്നുള്ളൊരു ഒരു ഒരു ഒരു നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ വണ്ടിയിൽ വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, പിന്നെ അറബിനാല മുൻകലിബു, പിന്നെ സുബൈക്ക് സുബയല്ല രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അവിടെ, പിന്നെ ഇലൈഹി നുഷൂർ, ഇതൊക്കെ ശരിക്കും എന്താണ് തിരിച്ചു പോകാനുള്ളതാണ്. പിന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവർക്ക് സംഭവിക്കുന്ന പിന്നെ എന്ത് പ്രയാസങ്ങളാവട്ടെ, അവിടെയൊക്കെ മുസീബത്ത് എന്നുള്ള രൂപത്തിൽ എന്തൊക്കെ ഉണ്ടോ അവിടെ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി രാജിഊൻ പറയാനാണ് പറഞ്ഞത്. അതും നമ്മൾ ഓർമ്മിപ്പിക്കണം എന്താണ്, നമുക്കൊക്കെ ഒരു മടക്കുണ്ട്. ഈ മടക്കത്തെക്കുറിച്ച് മറന്നു പോകുമ്പോഴാണ് മനുഷ്യൻ ഇവിടെയുള്ള ഓരോ തിരക്കുകളിലും മുഴുകിയിട്ട് അങ്ങനെ ജീവിക്കാൻ, അവിടെ ഒരു ഒരു ചെറിയൊരു പോസ് ഇട്ടിട്ട് മരിച്ചു പോകേണ്ടവനല്ലേ എന്നുള്ളൊരു ഒരു ഒരു ഓർമ്മയിൽ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് കൂടെയുള്ള ആളുകളെ, നേരത്തെ നമ്മുടെ പിന്നെ ഷാജിർക്കൻ്റെ ആ വിഷയമൊക്കെ വായിച്ചല്ലോ, ഷാജിർക്കൻ്റെ വിഷയത്തിൽ പിന്നെ പറഞ്ഞതുപോലെ കൂടെയുള്ളവർക്ക് പരമാവധി നന്മകൾ പകർന്നുകൊടുത്ത് മനസ്സുകളിൽ പ്രാർത്ഥന ഉയരുന്ന, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥന ഉയരുന്ന രൂപത്തിൽ നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാവണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടതാണ്. ഈ ഒരു അവസരത്തിൽ ഈ ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ഒരു ഗാനത്തിൻ്റെ ശകലങ്ങൾ ചെറിയ ഭാഗങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ശരിക്ക്
1: പറഞ്ഞപ്പോഴേ അതിലെ ഒരു ചെറിയ കവിതാ വാചകങ്ങൾ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എനിക്ക് പിന്നെ എക്സസൈസ് ചെയ്യണം, നാളെയാവാം,
0: യെസ്
1: അതുപോലെ എനിക്ക് ഇന്നത് ചെയ്യണം, ഒക്കെ നാളെയാവാം നാളെയാവാം നാളെയാവാം എന്ന് പറഞ്ഞ് തീരുമാനിച്ചിരുന്ന നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നാളെയാവുമെന്നില്ല, നാളെയായാൽ ചീഞ്ഞ് നാറും, ഇന്ന് തന്നെ കവറടക്കണം.
0: ഓ,
1: അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ നാളേക്ക് നീട്ടി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, നല്ലൊരു ഒരു ഒരു കവിത വാചകം മുമ്പ് വായിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയിരിക്കും. അപ്പോൾ മരണം ശരിക്കും നാളേക്ക് മാറ്റിവെക്കാനുള്ളതല്ല, ഇന്നേക്ക് ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്നതാണ് എന്നുള്ളൊരു ചിന്തയാണ് അതിലുള്ളത്.
0: യെസ്,
1: നാളെയാവാം നാളെയാവാമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്, അത് ഇങ്ങനെയൊരു സംഗതി ഇല്ല എന്ന് അറിയാതെ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ.
0: അതെ,
1: ഏത് സമയത്ത് സംഭവിക്കില്ല, അത് നാളെയോ മറ്റോ എന്ത് ദൂരെ എന്നോ നടക്കാനിരിക്കുന്നൊന്നാവുമ്പോൾ നമുക്ക് നാളെയാവാൻ നീട്ടി വെക്കാം.
0: നജീമുദ്ദീൻ കെ ടി പട്ടർക്കുളം മഞ്ചേരി മണ്ഡലത്തിലെ വിഷ്ടം യൂത്ത് ഭാരവാഹി ഞങ്ങളുടെ സജീവ പ്രവർത്തനമായ അനീസ് മുള്ളംപാറ രണ്ടു മാസം മുമ്പേ നടന്ന അപകടത്തിൽ പരിക്ക് പറ്റി അബോധാവസ്ഥയിൽ കഴിയുകയാണ്.
1: അനീസ്,
0: ഓ, ദുആയിൽ ഉൾപ്പെടുത്തണം അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളെല്ലാം, എത്രയും പെട്ടെന്ന് ദുരിതച്ചു കൊടുക്കട്ടെ, തിരിച്ചു വരാനുള്ള തോഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ. യെസ്, ഹസീന കെ കാസർകോട്. വീട്ടുജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ഉംറക്ക് പോകാൻ ആഗ്രഹം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവർക്ക് ആരുമില്ല. അങ്ങനെ ഇരിക്കുക ആരോഗ്യ പ്രശ്നമുള്ള വീട്ടുടമസ്ഥ സഹായിയായി കൂടെ പോകാൻ വേണ്ടി ആ സ്ത്രീയോട് ചോദിച്ചു. ചിലവെല്ലാം അവർ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാ, പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചാൽ ലഭിക്കുമെന്നുള്ള തെളിവാണിത്. ഒരു പ്രതീക്ഷ ഇല്ലാതിരുന്ന ആള് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് അള്ളാഹു എന്ത് ചെയ്തു, വഴി കൊടുത്തു എന്നുള്ളതാണ്. മാഷാ അല്ലാ, ബാറക്കല്ലാ.
1: സലീമ ഒതുക്കുങ്കിൽ പറഞ്ഞെന്താണ് ആഗ്രഹങ്ങൾ ഇങ്ങനെ ഇത് കേട്ടപ്പോഴേ ഞെട്ടൽ വന്നപ്പോൾ വാങ്കരിങ്ങിൽ തന്നെ ഞെട്ടൽ വന്നപ്പോൾ പണ്ഡിതന്മാരാരെങ്കിലും ആവും എന്ന് കരുതിപ്പോയി. അല്ലാമില്ല ഇതിങ്ങനെ അരസ്മലിയാന്ന് വിചാരിച്ചില്ല. വലിയ സന്തോഷമായി. അതെ,
0: ആരിഫ എം പി വെട്ടത്തൂർ പറഞ്ഞത് ആരിസ്മൗലിയ സിസ്റ്റം മറക്കാതെ തിരഞ്ഞെടുത്തല്ലോ, ആരെ തിരഞ്ഞെടുക്കണം എന്ന് കറക്റ്റ് അറിയാം സിസ്റ്റത്തിന്. അതായത് സന്തോഷമായി. സിസ്റ്റം റാൻഡം അല്ലേ സെലക്ഷനാണ് നടത്താറുള്ളത്. യെസ് മാഷാല്ലാ, നല്ല സോങ്, അർത്ഥവത്തായ വരികളാണ്, കേട്ട് മതിയായില്ല എന്നാണ് സജിന അടുത്തായിട്ട് പറയുന്നത്. ഇൻഷാല്ലാ വരും അല്ലേ നിങ്ങളുടെ.
1: പിന്നെ ഒരു അഭിപ്രായം.
0: യെസ് പറഞ്ഞോളൂ.
1: പറഞ്ഞ് പാതി വെച്ച് നിർത്തിപ്പോയതാണേ. പിന്നെ ഹർഷദ് ബാബു അതായി പറഞ്ഞതേ, നമ്മുടെ പണ്ഡിതന്മാരെല്ലാവരും ഈ ലൈവിൽ ജസ്റ്റ് സലാം പറഞ്ഞു പോകാൻ കഴിഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമായി മാറും. ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാനേ.
0: യെസ്,
1: ഞാനിട്ട എൻ്റെ എല്ലാ മെസ്സേജുകളും കണ്ണ് നീരിൽ കുതിർന്ന മെസ്സേജുകൾ മാത്രമാണ്. ഇന്ന് വല്ലാത്തൊരു വൈബ് തന്നെയാണ് പീസ് റേഡിയോക്ക് എന്നാണ് അന്നൂർ എൻ ടി മുട്ടിൽ വയനാട്. ഓക്കെ, അപ്പൊ ഉമ്മുകുൽസു ചിറമംഗലം പറഞ്ഞിട്ടുള്ളത് എന്താണോ, ഇന്ന് മരണത്തെ പറ്റിയാണ് വിഷയങ്ങൾ പലതും. എൻ്റെ ഉമ്മ മരിച്ചിട്ട് ഒന്നര മാസമായി ചിന്തിച്ചു, വിഷമിച്ചിരിക്കുകയാണ്, ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്നാണ്. അമീൻ റബ്ബൽ ആലമീൻ.
0: ഹുദ ഹാരിസ് ലെമൺ വാലി. ലെമൺ വാലി എവിടെയാണ്? നല്ല രസമുണ്ടല്ലോ സ്ഥലത്തിന്റെ പേര്.
1: ലെമൺ വാലി നാരങ്ങത്താഴ്വര.
0: മലയാള രസല്ല. റേഡിയോ ലൈവ് രാവിലെ വീടിനെ സജീവമാക്കുന്നു പറഞ്ഞത്. മാഷാല്ലാ.
1: ഇന്നലെയും ചിന്ത, പാട്ട്, വിഷയം, മരണം ഒക്കെ സുബൈർ സലഫി വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ എന്നൊരു പാട്ട് പാടിയിരുന്നു. ഇന്നലെയും അങ്ങനെ
0: ഉസ്മാൻക്ക് വന്നിട്ടുണ്ട്. ഉസ്മാൻ ടി കെ ഇരുവേറ്റിയാണ്
1: കേട്ടോ.
0: അപ്പൊ നമുക്ക് വിജയികളെ ബാക്കിയുള്ള ഫേസ് കൂടി വായിക്കണം.
1: വായിക്കാം.
0: ഒമ്പതാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് നഫീസത്ത് ബി വി ആണ്. അവരും സ്ഥലം അയച്ചിട്ടില്ല. ഇന്ന് വളരെ അധികം നമുക്ക് വലിയൊരു ഒരു ഒരു
1: വിഷമമുണ്ട്.
0: ഒരുപാട് ആളുകളുണ്ട് പേര്.
1: അതൊക്കെ അവരെന്താ, നമ്മൾ ഏതായാലും ഇതിൽ പെടൂല. അതുകൊണ്ട് അത് മതി. അങ്ങനെയുള്ള ആൾക്കാർ,
0: അങ്ങനെ ആൾക്കാരുണ്ടാവും.
1: അത് പ്രതീക്ഷിക്കേണ്ട. ഏത് സമയത്ത് പെടും?
0: പത്താം സ്ഥാനം
1: മുഹമ്മദ് അഫ്സൽ പി വി.
0: യെസ്. 11 നസീമ പി അഴീക്കൽ.
1: 12 സഫിയ കടവല്ലൂർ.
0: എന്ന് പറഞ്ഞ് നിർത്തിയ കൊറേ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇന്ന് അവരെന്ത്, സഫിയ കടവല്ലൂർ അല്ലേ. ഓക്കെ. 13 സ്ഥാനം അലി അക്ബർ ടി പി വലമ്പുറം.
1: അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം,
0: ഒന്ന് ഒരുമിച്ച് പറയാം
1: മൊത്തത്തിൽ
0: എല്ലാവരും. അപ്പൊ ഇന്നത്തെ ക്വിസിൽ വിജയികളായിട്ടുള്ള ആളുകൾ, ഒന്നാം സ്ഥാനം
1: ഫാത്തിമത്ത് സുഹ്ര തിരുവനന്തപുരം.
0: രണ്ടാം സ്ഥാനം ഹാരിസ് ബിൻ സലീം.
1: 3 ഉമ്മു അജ്മൽ.
0: 4 റാഷിദ് പി കണ്ണൂർ.
1: 5 സാജിദ ചുണ്ടമ്പറ്റ.
0: 6 അനീസ്.
1: 7 ഷിജിന.
0: 8 ഉസ്മാൻ ടി കെ ഇരുവേറ്റി.
1: 9 നഫീസത് ബി വി.
0: 10 മുഹമ്മദ് അഫ്സലു പി വി.
1: 11 നസീമ പി അഴീക്കൽ.
0: 12 സഫിയ കടവല്ലൂർ.
1: 13 അലി അക്ബർ ടി പി വലമ്പുറം.
0: ഓക്കെ,
1: എല്ലാവരുടെയും ഒന്നിച്ച് വായിച്ചല്ലോ.
0: യെസ്, എല്ലാവരും ഒരുമിച്ച് വായിച്ചു. ഗ്രീൻവാലിയുടെ സിസ്റ്ററാണ്.
1: ഗ്രീൻവാലിയുടെ സിസ്റ്ററാണോ ലെമൺവാലി?
0: മക്കളെ ബസ് കയറ്റാൻ പോയപ്പോ കേട്ടില്ലെന്നാണ് നൌഷിദ ശംസുദ്ദീൻ പറഞ്ഞത്. അപ്പൊ കുഴപ്പമില്ല, നടുവണ്ണൂർ അവര് ഇപ്പൊ മലയാളം വായിച്ചു, ഇപ്പൊ കേട്ടിട്ടുണ്ടാവും
1: അല്ലേ.
0: യെസ്. അപ്പൊ നമുക്ക് ഒരു ഒറ്റ ഭാഗം കൂടി ബാക്കിയുണ്ട്. ഒരു ചോദ്യം, ഒരു ഉത്തരമാണ് ഇനിയും ബാക്കിയുള്ളത്. അതും കൂടി കേട്ടിട്ട് നമുക്ക് ശ്രോതാക്കളിലേക്ക് തിരിച്ചു വരാം. ഒരു ചോദ്യം ഒരുത്തരത്തിൽ നമുക്കിന്നുള്ളത്, മൂന്നാമത്തെ റക്അത്തിലും പ്രാരംഭ പ്രാർത്ഥന വേണം എന്ന് പറയുന്നത് കേൾക്കുന്നു, അത് ശരിയാണോ എന്നാണ് ചോദ്യം.
2: കാരത്തിലെ ഒന്നാമത്തെ റക്അത്തിൽ മാത്രം പോരെ വജ്ഹത്ത് ഓതൽ, മൂന്നാമത്തെ റക്അത്തിലും പ്രാരംഭ പ്രാർത്ഥന വേണം എന്ന് പറയുന്നത് കേൾക്കുന്നു, അത് ശരിയാണോ എന്നാണ്.
3: നിസ്കാരത്തിലെ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ ഉടനെ ഒരാൾ ചെയ്യേണ്ട കർമ്മമാണ് അവൻ്റെ പ്രാരംഭ പ്രാർത്ഥന. വജ്ഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാത്തി വൽ അർളി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അള്ളാഹുമ്മ ബഇദ് ബൈനി വ ബൈന ഖതായായ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാം. അള്ളാഹുമ്മ റബ്ബ ജബ്രായീല വ മീകായീല എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥനയായി സ്ഥിരപ്പെട്ടു വന്ന ഏതു പ്രാർത്ഥനയും അത് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പിന്നീടുള്ള ഒരു റക്അത്തിലും അത്തരത്തിലുള്ള പ്രാർത്ഥനകളില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സലാം വീട്ടി പിന്നെ വീണ്ടും രണ്ടരക്കാത്ത് നിസ്കരിക്കുന്ന രൂപത്തിലുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അഥവാ തറാവീഹ് പോലെയുള്ള, വിത്തർ പോലെയുള്ള, തഹജ്ജുദ് പോലെയുള്ള നിസ്കാരങ്ങളിലൊക്കെ ഓരോ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ശേഷവും ഇത്തരത്തിൽ പ്രാരംഭ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കൽ തന്നെയാണ് സുന്നത്ത്. എന്നാൽ ഒറ്റ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഒന്നാമത്തെ റക്അത്തിലും മൂന്നാമത്തെ റക്അത്തിലും പ്രാരംഭ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക എന്ന രീതി ഹദീസുകളിൽ എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അത്തരത്തിൽ വാദിക്കുന്നുണ്ട് എങ്കിൽ അത് ബിദ്അത്തായി തീരുകയും ചെയ്യും. അല്ലാഹു അഅലം.
0: അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ സംശയം ഉണ്ടാവും അല്ലേ സലാം സാറേ. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനത്തെ സംശയങ്ങൾ, ഇതിപ്പോൾ കർമ്മശാസ്ത്രപരമായിട്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ് അത്. പിന്നെ മറ്റൊരു വിഷയങ്ങൾ, വിശ്വാസ വിഷയങ്ങളുണ്ടാകും, കർമ്മശാസ്ത്രം ഉണ്ടാകും, മറ്റു പലതുണ്ടാകും. ഇസ്ലാമികപരമായിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ നിൽക്കുന്നുണ്ടാകും. അത് തീർക്കാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ പി സി റെഡി ഒരുക്കുന്ന അൽ ഇജാബ എന്നുള്ള സംവിധാനം. അത് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം മെസ്സേജ് അയച്ചിട്ട് ചോദ്യമായിട്ട് ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്യണത്. പക്ഷേ ലൈവായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന അവസരമുണ്ട്. എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 വരെ നേരിട്ട് സംശയങ്ങൾ ചോദിക്കുന്ന അവസരമുണ്ട്. അലിജാബ അല്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 വരാറുള്ളത്. അതൊന്നും ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് ഇൻഷാല്ലാ. അപ്പോൾ വിജയികളിൽ ഞാനില്ല, പക്ഷേ ഞാൻ അയച്ച മികച്ച ഫീഡ്ബാക്കും വായിച്ചിട്ടുണ്ട്, മിക്ക ഫീഡ്ബാക്കും അല്ല മികച്ചതായിരുന്നു, അതുകൊണ്ടാണ് വായിച്ചത്. യെസ്, വിജയികളിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം പെട്ടു എന്നാണ് നസീമ പി അഴീക്കൽ പറഞ്ഞിട്ടുള്ളത്. മാഷാല്ലാ, ബറക്കല്ലാ ഫീക്കും.
1: വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സഫിയ എന്ന് വായിച്ചപ്പോ ഞാനാണെന്ന് ഒന്ന് കരുതി.
0: കുറച്ച് പോസ് ചെയ്തിട്ടില്ലേ,
1: സംഗതമില്ല, കുറെ പ്രാവശ്യം വിജയായിട്ടുണ്ട്. അപ്പം അധികം വിജയായ ആളുകള് അധികം പ്രതീക്ഷിക്കരുത്.
0: അതെ, മാഷാല്ലാ.
1: നമ്മൾ വന്നില്ലെങ്കിലും ആരിസ്മലി വന്നല്ലോ,
0: മാഷാല്ലാ. സംശയം ഉണ്ടെന്നാ പറഞ്ഞു, നിങ്ങൾക്ക് ചോദിക്കാം ഇൻഷാല്ലാ. പിസിഡിയിൽ അലിജാബയിലേക്ക് ചോദിക്കാം, അതിലെന്താണ് സംശയം ഉള്ളത്, സംശയം എഴുതി ചോദിക്കാവുന്നതാണ്. അലിജാബയിൽ നിങ്ങളുടെ ഉത്തരം വരുമ്പോൾ അറിയിക്കും ഇൻഷാല്ലാ.
1: ഈ കേട്ട വിജയികളൊന്നും ഞാനല്ല, പക്ഷെ ഞാൻ അയച്ച മിക്ക ഫീഡ്ബാക്കും ഇന്ന് വായിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷമാണ്. നൗഷിദ ശംസുദ്ദീൻ,
0: നിങ്ങളോട് ചോദ്യമുണ്ട്, നിങ്ങൾക്ക് മറുപടി അറിയില്ല, ഓഫീസിലോട്ട് ചോദിക്കേണ്ടതാണ്. ഇവിടെ കുട്ടീനെ ചേർക്കാൻ പറ്റുമോ, 8-ാം ക്ലാസ്സിൽ ചേർക്കാൻ എത്രയാണ് ഫീ, അഡ്മിഷൻ ഫീയും ചോദിച്ചിട്ടുണ്ട്.
1: ഓക്കെ, ഇൻഷാല്ലാ.
0: കോൺടാക്ട് ചെയ്തോളൂ അല്ലേ,
1: അതൊക്കെ പിന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ അതുപോലെ നല്ല പാട്ടുകളാണ് എപ്പോഴും വരാറുള്ളത്, മനസ്സിന് സന്തോഷമാണെന്ന് അഫ്സത്ത് ഈ ഏതിൽ നമ്മൾ സ്വരവുമായി ബന്ധപ്പെട്ട് ലെമൺ വാലി പറഞ്ഞാല് നാരങ്ങാക്കുണ്ടാണ്,
0: പെരിന്തൽമണ്ണ അല്ലേ,
1: പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ഒരു ശാഖയാണ് നെവില പെരിന്തൽമണ്ണ. അത്
0: നാരങ്ങ, നിങ്ങളെന്താ പറഞ്ഞ നാരങ്ങ തൈവര. യെസ്, ഓക്കെ. മുഹമ്മദ് എന്നാണ് ശ്രോതാവ്, അവരുടെ സ്ഥലം അറിയില്ല. എന്റെ ഭാര്യ പിതാവ് നാഥനിലേക്ക് മടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞു. അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിട്ടെ. ജീവിതത്തിൽ കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്ന സമയം കുറെ മാനസിക സപ്പോർട്ടായിരുന്നു നൽകിയിരുന്നത്. എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മാഷാല്ലാ, നമ്മുടെ ലൈവ് ഇതിന്റെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ് ഇൻഷാല്ലാ. നമ്മൾ 2 മണിക്കൂർ സമയമായി. യെസ്, ഉത്തരം ശരിയായി, വിജയികൾ വന്നില്ല എന്നുള്ള സങ്കടം കുറെ ആൾക്കാർക്ക് ഉണ്ടാകും. പക്ഷെ എല്ലാവരുടെയും സന്തോഷം തരും, ആരിസ് മൗലവി വിജയത്തിൽ സന്തോഷമുണ്ട്, നമുക്കൊക്കെ സന്തോഷമുണ്ട് മാഷാല്ലാ. ഓക്കെ ഇൻഷാല്ലാ, ബറക്കല്ലാഹു ഫീക്കും ജമീഅൻ. നന്മയുടെ കേൾവി തുടരാം. ഇനി റേഡിയോ വൈബ്സ് ആണ് ലൈവിന് ശേഷമുള്ളത് ഇൻഷാല്ലാ. വീണ്ടും വീണ്ടും ഈ നന്മയുടെ ഈ ഒരു യാത്രയിൽ കൂടെ ഉണ്ടാവുക ഇൻഷാല്ലാ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞ് പതിവ് പോലെ നമ്മളിതാ റേഡിയോ വൈബ്സിലേക്കാണ്. റേഡിയോ വൈബ്സിൽ ഇവിടെ നമ്മളിപ്പോൾ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നാണ് റേഡിയോ വൈബ്സിലുള്ളത്. കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാഹിൻ്റെ കൂടെ മനോർ സലാഹി ഉണ്ട്. അപ്പോൾ മനോർ സലാഹി, നമ്മൾ ഇന്ന് വൈബ്സിലെ ആദ്യത്തെ പ്രോഗ്രാം
1: ഇന്ന് ഇൻസൈറ്റ് ആണ്.
0: ഇൻസൈറ്റ് അപ്പോൾ എല്ലാ ദിവസവും ഇൻസൈറ്റ് ആണ് ഫസ്റ്റത്തെ പ്രോഗ്രാം ഉണ്ടാകുക. മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇൻസൈറ്റ് ആണല്ലോ. കഴിഞ്ഞിട്ട് അതിൽ ആരാണ് എന്നുള്ളതാണ്.
1: ഡോക്ടർ ഹിലാൽ സലീം സി പി ആണ്. ശരീഅത്ത് നിയമമാണ് ഏറ്റവും മാനവികം എന്നതാണ് അദ്ദേഹം ഇൻസൈറ്റിലൂടെ കൈകാര്യം ചെയ്യുന്നത്.
0: അപ്പോൾ നമുക്ക് ഇൻസൈറ്റ് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മാഈൻ അമ്മാബാദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ശരീഅത്ത് നിയമം എന്നുള്ളത് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് നമ്മുടെ മതപ്രഭാഷണങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ വേറെ ചിലയിടങ്ങളിലത് കേൾക്കാറുണ്ട്. ഇപ്പോൾ ബ്രിട്ടനിൽ ഈ അടുത്ത കാലത്തായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമാണ് ഇസ്ലാമൈസേഷൻ ഓഫ് ബ്രിട്ടൻ, അല്ലെങ്കിൽ ഇസ്ലാമൈസേഷൻ ഓഫ് യൂറോപ്പ്. അത് നടക്കുകയാണ്. അതായത് യൂറോപ്പിനെ ഇസ്ലാമിക വൽക്കരിക്കുകയാണ് ചില ആളുകൾ. ശരീഅത്ത് നിയമം ഇതാ യു കെയിലേക്ക് കൊണ്ടുവരാനിരിക്കുകയാണ് എന്നൊക്കെയുള്ള തരത്തിൽ പേടിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആളുകളെ ഭീതിയിലാക്കുന്നതോ ഉണ്ടോ, ഇസ്ലാമിക ശരീഅത്ത് നിയമം ഇവിടെ വരാൻ പോവുകയാണ്, നമുക്കൊന്നും ഇനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ള നിലക്കുള്ള ചില ചർച്ചകളൊക്കെ ഈ അടുത്ത് ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ശരീഅത്ത് നിയമം എന്താണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അത് മനസ്സിലായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു ഭീതിയോ പേടിയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അതിനപ്പുറം നിൽക്കുന്ന ആളുകൾ, ഈ ഇതെന്താണ് എന്ന് മനസ്സിലായിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ പിന്നെ കൈവെട്ടലും, അല്ലെങ്കിൽ പിന്നെ വിഭജിച്ചു കഴിഞ്ഞാൽ എറിഞ്ഞുകൊല്ലുക, ഇങ്ങനെ ഇങ്ങനെ കുറേ ഭീതിതമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇതാണ് ഇസ്ലാമിക ശരീഅത്ത് നിയമം. അതുകൊണ്ട് നമ്മൾ പേടിക്കണം. ഇത് പേടിപ്പിക്കാൻ വേണ്ടി കുറേ ആളുകളും മലയാളത്തിലടക്കം ചാനലുകൾ റൺ ചെയ്യുന്നുണ്ട്. പിന്നെ ചില മാധ്യമങ്ങളും ദിനപത്രങ്ങളും ഒക്കെ ഈ രീതിയിൽ പിന്നെ ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് ശരീഅത്ത് നിയമം എന്തോ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിലേക്ക് വരുന്ന ചില തോട്ട്സ് ഉണ്ട്. അതെന്തോ ഒരു ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ അതെന്തോ ഒരു കാർക്കശ്യം നിറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതൊരു തരത്തിൽ ശരിയാണ്. കാരണം അതിന് കൃത്യമായിട്ട് ഗൗരവം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇസ്ലാം അതിനെ കാണുന്നത്. ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമം എന്നുള്ളത് വളരെ ഗൗരവം നിറഞ്ഞ കാര്യമാണ്. കാർക്കശ്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് ഒരു കാർക്കശ്യം എന്നുള്ളത് അളക്കുന്നത്? ഒരു ഒരു ഇൻസിഡൻറ്റ് നടക്കുകയാണ്, ഒരു പ്രശ്നം നടക്കുകയാണ്. ആ പ്രശ്നത്തിൽ ഒരാൾ വാദിയാണ്, മറ്റേയാൾ പ്രതിയാണ്, അല്ലെങ്കിൽ ഒരാൾ ഇരയാണ്, മറ്റേയാൾ അത് ചെയ്ത ആളാണ്, ആ പ്രശ്നം ഉണ്ടാക്കിയ ആളാണ്. നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളുടെ കൂടെയാണോ? ഇപ്പോൾ നമ്മൾ ഈവൺ പിന്നെ സാധാരണ രീതിയിൽ പലപ്പോഴും മലയാളത്തിലുള്ള ന്യൂസ് പോർട്ടലുകളുടെ വാർത്തകളുടെ അടിയിൽ കമൻറ്റുകൾ വായിച്ചാൽ മനസ്സിലാവും, ഈ ഗോവിന്ദൻ ചാമിക്ക് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉണ്ട തീറ്റിക്കുന്നത്? അയാളെ സൗദിയിലെ നിയമം പോലെ പിന്നെ പിന്നെ എന്താ തല വെട്ടുകയാണ് വേണ്ടത്. കാരണം അയാൾ ചെയ്തത് വളരെ ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് സൗദിയിലെ ശരിയാ നിയമമാണ് വേണ്ടത് എന്ന് ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കമൻറ്റ് ബോക്സിൽ പറയാൻ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാർക്കശ്യം നിറഞ്ഞ കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെ, കാർക്കശ്യം നിറഞ്ഞാണ്. അതിൻ്റെ ഒരു വിഷയം വരുമ്പോൾ, ഒരു പർട്ടിക്കുലർ വിഷയം വരുമ്പം അതിന് എത്രമാത്രം കാർക്കശ്യം ആവശ്യമാണ് അത് കൃത്യമായിട്ട് ശരീഅത്ത് നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്നാണ് ഇതൊരു ക്രൂരമായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചില മീഡിയാസും അതേപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൊരു നെറേറ്റീവാണ്. ഇത് ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനവർ ചില ഉദാഹരണങ്ങൾ പറയും. ആ ഉദാഹരണങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും. എന്തായാലും നമുക്കതിലേക്ക് വരാം. അപ്പോൾ എന്തായാലും ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമം എന്നുള്ളത് യഥാർത്ഥത്തിൽ അതെന്താണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പേടിക്കാനുള്ള എന്തെങ്കിലും ഒരു ഉപാധി നമുക്കതിൽ കാണാൻ കഴിയില്ല. ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമം വരുന്നത് തന്നെ പ്രധാനമായും നാല് കാര്യങ്ങളിൽ നിന്നാണ്. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ നിന്നാണ് ഒന്നാമത് അതിലുള്ള പിന്നെ നിയമങ്ങൾ നിർദ്ധരിച്ചെടുക്കുന്നത്. രണ്ടാമത്തത് ഹദീസിൽ നിന്നാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു വിഷയത്തെ എങ്ങനെ സമീപിക്കണം എന്ന് പറഞ്ഞു, ആ കാര്യത്തെ സമീപിക്കുക എന്നുള്ളതാണ് രണ്ടാമത്. നമുക്ക് എന്തിൽ നിന്ന് ശരീഅത്ത് നിയമം നിർദ്ധരിച്ചെടുക്കുന്നു എന്നുള്ളതിൽ വരാൻ. മൂന്നാമത്തൊരു വിഷയം ഓരോ പിന്നെ ആദ്യകാല മുസ്ലിം സമൂഹം ഒരു വിഷയത്തെ പിന്നെ ഖുർആനും സുന്നത്തും ഒരു വിഷയത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്തു, എങ്ങനെ അവർ അതിൽ മനസ്സിലാക്കി എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമത്തെ വിഷയം വരുന്നത്. നാലാമത്തെ ഒരു വിഷയം വരുന്നത് അതിനുശേഷം വന്നിട്ടുള്ള നൂറ്റാണ്ടുകളിലുള്ള മുസ്ലിം പണ്ഡിതർ, അവർ സ്കോളേഴ്സ് കൊടുത്തിട്ടുള്ള ലീഗൽ റീസണിങ്. അപ്പോൾ ഇങ്ങനെ വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് ഈ ഒരു പിന്നെ ശരീഅത്ത് നിയമം എന്നുള്ളത്. അതേതെങ്കിലും പിന്നെ കല്ലെറിഞ്ഞു കൊല്ലലോ അല്ലെങ്കിൽ കൈവെട്ടലോ ഒന്ന് അത് മാത്രമാവരുത് ശരീഅത്ത് നിയമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇസ്ലാമിക നിയമം ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ ഖനപ്പെട്ട ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും, മുഹത്ത പോലെയുള്ള ഇമാം മാലിക്കിൻ്റെ മുഹത്ത പോലെയുള്ള ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ ഞാനീ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ശരീഅത്ത് നിയമവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ആദ്യം നമ്മൾ പരത എന്താണ് ഇതിലുള്ളത്, എന്താണ് ഇതിൻ്റെ കണ്ടൻസ് എന്നാണല്ലോ. ഇപ്പോൾ ഈ കണ്ടൻസ് നോക്കുകയാണെങ്കിൽ ഒന്ന് മുതൽ താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾ കാണുന്നത് കിതാബ് സ്വലാത്ത്, അതുപോലെ തന്നെ കിതാബ് പിന്നെ തൊഹാറ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധ നമസ്കാരം, ഒബ്ലിഗേറ്ററി പ്രയർ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അവർ അഞ്ചു നേരം നിസ്കരിച്ചിരിക്കണം ദിവസത്തിൽ. അതുപോലെ തന്നെ പിന്നെ പ്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കിതാബ് ബുക്ക്. അതുപോലെ തന്നെ സഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നമസ്കാരം മറന്നു കഴിഞ്ഞാൽ എങ്ങനെ, അതുപോലെ തന്നെ ജുമുഅയുമായി ബന്ധപ്പെട്ട് കിതാബ് ജുമുഅ, കിതാബുൽ ജുമുഅ, അതുപോലെ തന്നെ കിതാബുൽ ജമാ, ജമാഅത്ത് നമസ്കാരത്തെക്കുറിച്ച് ഇങ്ങനെ പോയി. പിന്നെ ഖിബ്ലയെക്കുറിച്ച്, ഖുർആനെക്കുറിച്ച്, ജനായിസ് ജനാസ നമസ്കാരത്തെക്കുറിച്ച്, സക്കാത്തിനെക്കുറിച്ച്, സുയാമിനെക്കുറിച്ച്, ലൈലത്തുൽ ഖദറിനെക്കുറിച്ച്, ഹജ്ജിനെക്കുറിച്ച് ഇങ്ങനെ പോകുകയാണ്. നമ്മൾ ഒരു പെട്ടെന്ന് പിന്നെ എന്താണ് ഇതാണ് കേട്ടോ ഈ മുഹത്തം എന്നുള്ളത്, അത് പിന്നെ ഇസ്ലാമിക് ജൂറിസ്പ്രൂഡൻസിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമത്തിൻ്റെ പുസ്തകമാണെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക എന്തൊക്കെ ശിക്ഷാവിധികളാണ് അതിലുള്ളതാണ്. പക്ഷേ അതിൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഇങ്ങനെ വളരെ ഒബ്ലിഗേറ്ററി ആയിട്ട് അല്ലെങ്കിൽ വളരെ നിർബന്ധപൂർവ്വം ഇസ്ലാം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അഞ്ച് നേരത്തെ നിസ്കാരം എന്നുള്ളത്, സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്, ഹജ്ജ് ചെയ്യുക എന്നുള്ളത്, നോമ്പെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് അതിൽ കാണാൻ കഴിയുക. ഇതിങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ കഴിയും, കിതാബുൽ ഹുദൂദ് വറജ്മ, ഈ മാൻഡേറ്ററി ക്രിമിനൽ പണിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിൽ കടന്നു വരുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസിക് ഐഡിയ ഇത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു പിക്ചറല്ല ഉണ്ടാവുക. ശരീഅത്ത് നിയമത്തിൻ്റെ പുസ്തകം അല്ലെങ്കിൽ ഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് പിന്നെ ക്രിമിനൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ക്രിമിനലായിട്ടുള്ള കുറേ ആൾക്കാരെ എങ്ങനെ ശിക്ഷിക്കണം എന്ന് മാത്രം പറയുന്നൊരു അല്ല. ശരീഅത്ത് എന്നുള്ളത് നമ്മുടെ ലൈഫിനുള്ളൊരു കോഡ് ഓഫ് കണ്ടക്റ്റാണ്. നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് പലപ്പോഴും ഇത് നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും വിചാരിക്കുക ശരീഅത്ത് നിയമത്തെ നമ്മൾ ഈ തുലനം ചെയ്യുക അല്ലെങ്കിൽ താരതമ്യം ചെയ്യുക ഇവിടെയുള്ള ഏതെങ്കിലും നിലവിലുള്ള നമ്മുടെ എന്താ പറയുക കോഡ് ഓഫ് കണ്ടക്ട്, ഇവിടെയുള്ള ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ പിന്നെ വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള നമ്മൾ കുറച്ചുകൂടി ലിബറലാണ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനോ അതൊക്കെ ആയിട്ട് തുലനം ചെയ്തുകൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് പല ആൾക്കാരും അതിനെ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല ആക്ച്വലി വേണ്ടത്. കാരണം ഇത് നമ്മൾ അക്കാഡമിക്കിൽ നോക്കുകയാണെങ്കിൽ ശരീഅത്ത് നിയമം എന്നുള്ളത് ലൈഫ്, നമ്മുടെ ടോട്ടൽ ജീവിതം, അതിനുള്ളൊരു കോഡ് ഓഫ് കണ്ടക്റ്റാണ്. അപ്പോൾ ആ രീതിയിലാണ് അതിനെ നമ്മൾ കാണേണ്ടത്. അത് ഏതെങ്കിലും രീതിയിൽ ക്രിമിനൽ ലോസിനെ മാത്രം പറയുന്ന ഒരു വിഷയമല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം. അപ്പോൾ ഈ ഇസ്ലാമിക നിയമശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജൂറിസ്പ്രൂഡൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ശരീഅത്ത് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും പല ആളുകൾക്കുള്ളൊരു വിഷയമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൂരമാണ് ഈ ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂരമാണ്, നമുക്കൊന്നും പിന്നെ സഹിക്കാൻ പറ്റാത്ത അസഹനീയമായിട്ടുള്ള എന്തോ ഒരു പരിപാടിയാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇസ്ലാമിക് ജൂറിസ്പ്രൂഡൻസ് ഒരു വിഷയത്തെ എങ്ങനെ സമീപിക്കുക. കിതാബുൽ ഹുദൂദ് റജിമിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ക്രിമിനൽ ലോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ അല്ലെങ്കിൽ പിന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. കാരണം വിമർശിക്കാൻ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ വിമർശിക്കാൻ പറ്റും, പക്ഷേ തെറ്റിദ്ധാരണ ഉണ്ടാവാം. കാരണം പഠിക്കാത്ത ആളുകൾക്കാണ് തെറ്റിദ്ധാരണ ഉണ്ടാവുക. അപ്പോൾ ആ വിഷയത്തിൽ ഉള്ള ഒരു സംഭവം പറയാം. അതിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം മായിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു വ്യഭിചാരം എന്ന് പറയുന്നൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ്. ഇസ്ലാമിൻ്റെ നിയമം പ്രകാരം വ്യഭിചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ലോ ഉണ്ട്. അവരെങ്ങനെ ശിക്ഷിക്കണം എന്നുള്ളതിന് ലോ ഉണ്ട്. അത് അവർ വിവാഹം കഴിച്ചതിന് മുമ്പാണെങ്കിൽ ഒരു ശിക്ഷയാണ്, വിവാഹം കഴിച്ചതിന് ശേഷമാണെങ്കിൽ മറ്റൊരു ശിക്ഷയാണ്. മായിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിവാഹം കഴിച്ച ഒരു ആളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം അതിൽ പിന്നെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയും വലിയൊരു ശിക്ഷയാണ് അടുത്തൊരു ലോകത്ത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം എന്നുള്ളത് പരീക്ഷണമാണ്. അടുത്തൊരു ലോകം വരാനുണ്ട്. അപ്പോൾ ആ ലോകത്ത് ഞാൻ രക്ഷപ്പെടില്ല അല്ലെങ്കിൽ രക്ഷപ്പെടുമോ എന്നൊരു ഭയം അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം സമീപിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണ്. അബൂബക്കർ റളിയല്ലാഹുവിനോട് അദ്ദേഹം ഈ വിഷയം പറയുകയാണ്. അബൂബക്കർ റളിയല്ലാഹുവിന് തിരിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇത് മറ്റാരെങ്കിലും അറിയുമോ എന്നാണ്. ഇത് മറ്റേതെങ്കിലും ആളുകൾ ഇത് അറിഞ്ഞിട്ടുണ്ടോ, ഇതൊരു പബ്ലിക്കായിട്ട് ഇത് അറിയോ? അപ്പോൾ അദ്ദേഹം പറയുന്നു ഇല്ല, ഇത് മറ്റാർക്കും അറിയില്ല, ഞങ്ങൾക്ക് മാത്രമേ അറിയൂ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീ അള്ളാഹു സുബ്ഹാന തലയോട് എന്ത് ചെയ്യുക, പിന്നെ പാപമോചനം തേടുക എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്. പക്ഷേ ആ ഒരു ഒരു ഒരു ഒരു ഉത്തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു മറുപടിയിൽ അദ്ദേഹത്തിന് തൃപ്തി വരുന്നില്ല. കാരണം ഇസ്ലാം ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്, അത് എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. വിവാഹം കഴിച്ച ശേഷം ഇങ്ങനെയുള്ള വിചാരത്തിൽ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ശിക്ഷ എറിഞ്ഞു കൊല്ലപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വീകരിക്കാതെ ഞാൻ ഈ ലോകത്തു നിന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലോകത്ത് അതിൻ്റെ കോൺസിക്വൻസസ് എനിക്കുണ്ടാകും, പ്രത്യാഘാതങ്ങൾ എനിക്കുണ്ടാകും എന്ന് അദ്ദേഹത്തിന് ആ മനസ്സിലുള്ളൊരു കുറ്റബോധം. അതുകൊണ്ട് അദ്ദേഹം ഈ മറുപടിയിൽ തൃപ്തനാകാതെ ഉമർ അള്ളാഹുവിൻ്റെ അടുത്ത് പോവാണ്. ഉമർ അള്ളാഹുവിനോട് ഈ വിഷയം പറയാണ്. അവിടുന്ന് ഉമർ അള്ളാഹുവിനും പറയുന്നത് അള്ളാഹുവിനോട് പാപോചനം തേടുമെന്നാണ്. പക്ഷേ അതിലും തൃപ്തി വരാതെ അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മാഇദ റളിയല്ലാഹു അൻഹു എത്താണ്. അങ്ങനെ ആദ്യത്തെ ദിവസം അദ്ദേഹം എത്തി, അദ്ദേഹം ഈ കാര്യം റസൂലിനോട് പറഞ്ഞു, റസൂൽ മുഖം തിരിച്ചു കളഞ്ഞു. അടുത്ത ദിവസം വീണ്ടും വന്ന് മാഇദ റളിയല്ലാഹു അൻഹു ഈ വിഷയം പറയുന്നു, റസൂൽ വീണ്ടും മുഖം തിരിച്ചു കളയാണ്. മൂന്നാം ദിവസവും ഇതേ കാര്യം നടക്കുകയാണ്. ഇദ്ദേഹം വന്ന് വിഷയം പറയാണ്, എന്നെ ശിക്ഷ നടപ്പിലാക്കണം എന്ന് പറയാണ്. പക്ഷേ റസൂൽ വീണ്ടും മുഖം തിരിച്ചു കളയാണ്. നാലാമത് വീണ്ടും ഇദ്ദേഹം ചെയ്ത സ്വന്തം നഫ്സിനോട് ചെയ്തിട്ടുള്ള ഈ ഒരു പാതകം അത് അദ്ദേഹം തുറന്ന് പറയുന്നത് നാലാമത്തെ ദിവസം തുടർന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട്, മറ്റൊരു റിപ്പോർട്ട് പ്രകാരം അവിടെയുള്ള ആളുകളോട് അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുകയാണ്, ഇദ്ദേഹത്തിന് എന്തെങ്കിലും മാനസികമായി പിന്നെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഇൽനെസ് എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ടുണ്ടോ. കാരണം ഇതിൻ്റെ ശിക്ഷ അത്രത്തോളം ഭീതിതമാണ്, അല്ലെങ്കിൽ അത്രത്തോളം കഠിനമായിട്ടുള്ളൊരു ശിക്ഷയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിലുള്ള വ്യഭിചാരം എന്നുള്ള വിഷയത്തിൽ ആ ഒരു കഠിനമായിട്ടുള്ളൊരു ശിക്ഷയാണുള്ളത്. അപ്പം ആ ചോദിക്കുകയാണ്, യാതൊരു പ്രശ്നവുമില്ല, ഇദ്ദേഹം വിവാഹം കഴിച്ചതാണോ, വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വിവാഹം കഴിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ശിക്ഷ എന്നുള്ളത് എറിഞ്ഞു കൊല്ലപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് എറിഞ്ഞു കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിന് പിന്നെ ആ ഒരു ശിക്ഷയ്ക്ക് വിധേയനാക്കുന്നതാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ആ ശിക്ഷയ്ക്ക് ശേഷം അദ്ദേഹത്തിന് വേണ്ടി റസൂല് നമസ്കരിക്കുന്നതും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാർക്കുള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ എന്തോ എവിടുന്നോ എന്തോ പറഞ്ഞു, ഇന്ന് രണ്ടാൾക്കാർ വിഭജിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നേരെ അവരെ പിടിച്ചു കൊണ്ടുവരുന്നു, കെട്ടിയിടുന്നു, അവരെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. ഇതാണ് പല ആൾക്കാരുടെയും ചിന്താഗതി, അല്ലെങ്കിൽ അവരെ അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, ആരാണോ തെറ്റ് ചെയ്തത് അവർ വീണ്ടും വീണ്ടും ഏറ്റു പറയുകയാണ്. അവർ വീണ്ടും വീണ്ടും ഏറ്റു പറയാണ്. ആ ഒരു ശിക്ഷ നടപ്പിലാക്കേണ്ട ആളുകൾ പോലും അതിൽ നിന്ന് കുറച്ച് കുറച്ച് ഡിലേ ചെയ്യുകയാണ്. കാരണം അത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അല്ലാതെ ഒരാളെ കണ്ടപാട് എറിഞ്ഞുമില്ല, അങ്ങനെ ഒരു പ്രശ്നം കണ്ടു അതുകൊണ്ട് എറിഞ്ഞുമില്ല എന്നുള്ളതല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് എന്നുള്ളത്. ഇൻഷാല്ലാ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം നമ്മളിവിടെ പറഞ്ഞു വെച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ചില ആളുകൾ പഠിപ്പിച്ച് ചില മീഡിയാസിലൊക്കെ വന്നിട്ടുള്ളത് പോലെ ഇസ്ലാമിക ശരിയായ നിയമം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ക്രൂരമാണ്, അത് ആളുകളെ എറിഞ്ഞു കൊല്ലാൻ പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എറിഞ്ഞു കൊല്ലുന്നതാണ് അല്ല, ഇതൊരു ഡീറ്റെയിൽഡ് പ്രോസസ്സാണ്, അത് പുതിയ കാലത്ത് വളരെ ഡീറ്റെയിൽഡ് ഉള്ള പ്രോസസ്സാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കിട്ടുന്നൊരു ടേക്ക് എവേ പോയിന്റ്. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മാഷാല്ലാ, പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടത് ഇൻസൈറ്റ് ആണ്. ഡോക്ടർ ഹിലാൽ സലീം സി പി, അദ്ദേഹം സംസാരിക്കുകയായിരുന്നു ശരീഅത്ത് നിയമമാണ് ഏറ്റവും മാനവികം എന്ന വിഷയത്തിൽ. ഇൻസൈറ്റ് കഴിഞ്ഞു, നമുക്കിനി
1: സ്വരം ഒരു പാട്ട് കേൾക്കാം. ഇൻഷാല്ലാ
0: പാട്ട് കേൾക്കാന്ന് പറയുമ്പോൾ ശരിക്ക് ഒരു പാട്ട് ഒരു പാടികൊണ്ട് കേൾപ്പിക്കാന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? രണ്ടുപേരെയൊക്കെ ഒന്ന് മുനർ സാർ ഒന്ന് പാടാം. നമുക്കപ്പോൾ പാട്ടാണല്ലോ കേൾക്കുന്നത്, പാട്ട് ഇന്നിപ്പോൾ ആരാണ് പാടുന്നത്?
1: ഹാഷിം എറണാകുളം, ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും എന്ന് തുടങ്ങുന്ന പാട്ടാണ് സ്വരത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇൻഷാല്ലാ

0: അപ്പോ സ്വരം കേട്ടുകഴിഞ്ഞു. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീ നാഥനെന്ന് തുടങ്ങുന്ന ഹാഷിം എറണാകുളത്തിന്റെ ആലാപനമാണ് നമ്മൾ കേട്ടത്. ഇനി ആരോഗ്യ വിചാരമാണ്.
1: ഡോക്ടർ മനോജ് കുമാർ, അതുപോലെ തന്നെ അഷ്റഫ്,
0: പീസ് റേഡിയോ പ്രതിനിധിയായിട്ടുള്ള
1: അഷ്റഫ്
0: മടത്തൊടി അല്ലേ, അദ്ദേഹം കൂടി. അന്നിപ്പോ ആരോഗ്യ വിചാരത്തിൽ, സാധാരണ എല്ലാ ആരോഗ്യ വിചാരത്തിലും വ്യത്യസ്ത ആരോഗ്യപരമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഇന്നിപ്പോ.
1: വളരെ സുപ്രധാനമായൊരു വിഷയമാണ് ഇന്ന് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന, പ്രായഭേദമന്യേ എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് വിഷാദ രോഗം.
0: എനിക്ക് തോന്നുന്നത് ഈ ഡോക്ടർ മനോജ് കുമാർ DPM സീനിയർ റെസിഡൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി MES മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്.
1: അതെ അതെ.
0: അപ്പൊ അതാ പിന്നെ നമുക്കതൊന്ന് കേട്ടുവരാം ഇൻഷാല്ലാ.
2: എല്ലാ മാന്യ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ വിഷാദ രോഗം എന്ന അവസ്ഥയെ വിശദീകരിച്ചുകൊണ്ട് MES മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ ഡോക്ടർ മനോജ് കുമാർ ആണ് നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടർ, പീസ് റേഡിയോയിലേക്ക് സ്വാഗതം. വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ഒരു പദമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു നിർവചനം? സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ഒരു ഒരു ഡെഫിനിഷൻ ഒന്ന് വിശദീകരിക്കാമോ?
3: അതായത് സാധാരണ മനുഷ്യർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റെല്ലാ വികാരങ്ങളെയും പോലെ ഉണ്ടാകുന്നൊരു സംഗതിയാണ് വിഷാദവും. നമുക്ക് വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ വളരെ ഇഷ്ടത്തോടെ വളർത്തുന്ന ഒരു മൃഗം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പരീക്ഷ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിലാകുന്നു, അപ്പം നമുക്കുണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം അല്ലെങ്കിൽ ദുഃഖം സങ്കടം ഒരു വിഷാദാവസ്ഥയാണ്. പക്ഷെ അത് നീണ്ടു നിൽക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ, നമ്മുടെ ദൈനംദിന ജീവിതത്തെ അത് ബാധിക്കുമ്പോൾ അത് വിഷാദ രോഗമുണ്ടെന്ന് സംശയിക്കാം.
2: ഓക്കെ, ഡോക്ടർ പറഞ്ഞതനുസരിച്ച് സ്വാഭാവികമായും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ദുഃഖവും പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിന്റെ ദിവസങ്ങളുടെ തോത്, നീണ്ടു നിൽക്കുന്ന തോത് വ്യത്യാസപ്പെടുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കി.
3: അതെ, അതായത് നമ്മളിപ്പം ഒരാൾക്ക് വിഷാദ രോഗം ബൈ ഡെഫിനിഷൻ, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് രോഗമുണ്ട് എന്ന് പറയുന്നത് അയാളുടെ ബുദ്ധിമുട്ടുകൾ രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കണം. മാത്രവുമല്ല, അയാൾക്ക് സ്ഥായിയായ വിഷാദമുണ്ടായിരിക്കണം, അകാരണമായ ക്ഷീണമുണ്ടായിരിക്കണം, ജോലിയിലുള്ള താല്പര്യക്കുറവ്, മറ്റുള്ളവരോട് സംസാരിക്കാൻ ഇടപഴകാനുമുള്ള താല്പര്യക്കുറവ്, ഇതിലേതെങ്കിലും രണ്ടെണ്ണം മിനിമം രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിന്നാൽ ഇയാൾക്ക് വിഷാദ രോഗമുണ്ട് അല്ലെങ്കിൽ വിഷാദ

0: രോഗത്തിന് സാധ്യതയുണ്ട് എന്ന് സംശയിക്കണം.
1: ഓക്കെ, ഡോക്ടറുടെ ഈ ഇത്രയും കാലത്തെ സൈക്കാട്രി എക്സ്പീരിയൻസിൽ ഇങ്ങനെ വരുന്ന രോഗികളിൽ പ്രായപരിധി പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ? ഇത്ര വയസ്സുമുതൽ ഇത്ര വയസ്സേ ഉള്ളവരാണ് കൂടുതൽ ഇത് കാണുന്നത്, അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ പരീക്ഷ ടെൻഷനും മറ്റുമൊക്കെ കൂടുതലുള്ള വിദ്യാഭ്യാസ ഈ ടീനേജ് പ്രായത്തിലുള്ളവർക്കോ ഇങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
0: അതായത് വിഷാന്തരോഗം സാധാരണ 20 വയസ്സിന് മേളിലാണ് കാണപ്പെടുന്നതെങ്കിലും അടുത്ത കാലത്തായി ഇത് കുട്ടികളിലും കൗമാരപ്രായക്കാരിലും കൂടുതലായി കാണുന്നുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്. കുട്ടികളിൽ കൂടുതലായി കാണപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ ഗാർഹിക അന്തരീക്ഷം, പഠനത്തിലെ പ്രശ്നങ്ങൾ, ലൈംഗിക പീഡനം, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് സാധാരണ കുട്ടികളിൽ ഇങ്ങനെയുള്ള വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വരാനുള്ള ഒരു പ്രധാന കാരണം.
1: ഗാർഹിക അന്തരീക്ഷം എന്ന പദം അല്പം ഒന്ന് വിശദീകരിക്കാമോ? ഏതെങ്കിലും പ്രത്യേക കേസുകളിൽ ഡോക്ടർ ശ്രദ്ധിക്കപ്പെട്ട പ്രത്യേകിച്ചുള്ള കേസ് ഒന്ന് വിശദീകരിക്കാം.
0: ഗാർഹിക അന്തരീക്ഷം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ തമ്മിലുള്ള സ്വരച്ചേർച്ച, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാതാവിനോ പിതാവിനോ സ്ഥലത്തുണ്ടാകാതിരിക്കൽ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ മിക്കവാറും മാതാപിതാക്കളിൽ മാതാവ് മാത്രമായിരിക്കും 3-4 കുട്ടികളെ നോക്കുന്നത്, പിതാവ് വിദേശ രാജ്യത്തായിരിക്കും. അപ്പം ഇവർക്ക് വേണ്ടത്ര ശിക്ഷണ രീതികൾ കിട്ടുന്നുണ്ടാവില്ല. പെൺകുട്ടികളെ പൊതുവെ കൂട്ടിലടച്ചും ആൺകുട്ടികളെ കുറച്ചഴിച്ചു വിട്ടുമാണ് വളർത്തുന്നത്. അതിൻ്റെ ഒരു ഒരു സ്വഭാവ വൈകല്യം ഇവരിൽ ആദ്യം മുതലേ കണ്ടു തുടങ്ങും. ഈ നോട്ടക്കുറവിൻ്റെ ഭാഗമായിട്ട് ഇവർ പലപ്പോഴും പലതരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനും പലതരം നടപടി ദൂഷ്യങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനെയുള്ളവർ പല ചൂഷണത്തിനും വഴിയാധാരമാകുന്നുമുണ്ട്.
1: ഡോക്ടർ, നോട്ടക്കുറവ് എന്നൊരു പദം പ്രയോഗിച്ചുവല്ലോ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? യഥാർത്ഥത്തിൽ മാതാവും പിതാവും വളരെയധികം ശ്രദ്ധിച്ച് സ്നേഹിച്ച് പരിപാലിച്ച് വളർത്തുന്ന കുട്ടികളെ നോട്ടക്കുറവ് എന്ന ഒരു പദം ഏത് രീതിയിലുള്ളതാണ് ഡോക്ടർ ഉദ്ദേശിച്ചത്?
0: ഞാനതാണ് പറഞ്ഞു വരുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള വീടുകളിൽ ഉത്തരവാദിത്തപ്പെട്ട പുരുഷന്മാർ കാണാറില്ല, അവർ വിദേശത്ത് ജോലിക്ക് പോയിരിക്കുകയായിരിക്കും.
1: തീർച്ചയായും.
0: പിന്നെയുള്ളത് അവരുടെ അമ്മമാരും ബാക്കിയുള്ള മുതിർന്ന പൗരന്മാരുണ്ടാകും, അവർക്ക് അവരുടേതായ ആരോഗ്യ പ്രശ്നങ്ങൾ കാണും. പിന്നെ കുട്ടികൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പീഡനം അനുഭവിക്കുന്നത് അവരെ ഏറ്റവും അടുത്തറിയുന്ന ആൾക്കാരിൽ നിന്നുള്ളതാണ് നമ്മുടെ എല്ലാ കണക്കുകളും സൂചിപ്പിക്കുന്നത്. അവരുടെ വളരെ വേണ്ടപ്പെട്ട നല്ല പരിചയക്കാരാണ് കുട്ടികളിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്.
1: പീഡനം എന്നോട് ഉദ്ദേശിച്ചത് ലൈംഗിക പീഡനവും മാനസിക പീഡനവും
0: എല്ലാം പെടും. അതിനകത്ത് ലൈംഗിക പീഡനമാണ് ഏറ്റവും പ്രധാനം. മറ്റുള്ള പീഡനങ്ങളും അവർക്ക് പിൽക്കാലത്ത് മാനസികമായ പല സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ കാരണമാണ്.
1: പലപ്പോഴും ഈ IT മീഡിയ വളരെ വളർന്ന് വികസിച്ച ഈ കാലഘട്ടത്തിൽ ഡോക്ടർ സൂചിപ്പിച്ച പോലെ പിതാവ് നാട്ടിലില്ലാതിരിക്കുകയും മാതാവിന് കാലഘട്ടത്തിനനുസരിച്ച IT വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അപകടങ്ങളെ IT മേഖലയിലുള്ള അപകടങ്ങളെക്കുറിച്ച് തിരിച്ചറിയാനുള്ള ശേഷിക്കുറവും ഉണ്ടായിരിക്കെ കുട്ടികളുടെ പ്രത്യേകിച്ച് ഇന്റർനെറ്റ്, ലാപ്ടോപ്പ്, മൊബൈൽ, ഫേസ്ബുക്ക്, വാട്സപ്പ് മുതലായവ ഉപയോഗിക്കുന്നതിലുള്ള വിവരക്കുറവും ഒരു പക്ഷേ ഇതിന് കാരണമായിട്ടുണ്ടോ? അങ്ങനെ ഡോക്ടർ ശ്രദ്ധയിൽ പലപ്പോഴും പെട്ടിട്ടുണ്ടോ?
0: അല്ല, ഇന്ന് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന സംഗതി. അതായത് ഈ ലോകത്ത് ഒരു സാധനവും ഗുണം മാത്രം നൽകുന്നില്ല, ഗുണവും ദോഷവും എല്ലാ സാധനത്തിനും ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഒരു ഇരുചക്ര വാഹനം. പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അപകടങ്ങളുടെ പരമ്പര തന്നെയുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്, കാരണം എല്ലാത്തിനും അതിൻ്റെതായ രീതികളുണ്ട്. അപ്പം അതിൻ്റെതായ രീതി വിട്ടുള്ള ഉപയോഗം വരുമ്പോഴാണ് എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാകുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇങ്ങനെയുള്ളപ്പോൾ അത് പ്രത്യേകിച്ച് മുതിർന്നവരുടെ മേൽനോട്ടത്തിലായിരിക്കണം. അതായത് വിഷാദരോഗത്തിന് നമ്മളീ പറഞ്ഞതുപോലെ സ്ഥായിയായ വിഷാദം, അകാരണമായ ക്ഷീണം, ജോലിയോടുള്ള താല്പര്യക്കുറവ്, മറ്റുള്ളവരോട് ഇടപഴകാനുള്ള താല്പര്യക്കുറവിന് പുറമേ ഇങ്ങനെയുള്ളവർക്കുള്ളതാണ് ഉറക്കക്കുറവ്, വിശപ്പില്ലായ്ക, ഭാവിയോടൊരു പ്രതീക്ഷയില്ലായ്ക, പിന്നെ ആത്മഹത്യാ പ്രവണത. ഇതൊക്കെ ഇങ്ങനെയുള്ളവരിൽ സ്ഥിരമായി കാണുന്നൊരു സംഗതിയാണ്. അതുമാത്രമല്ല, നമ്മുടെ പരാജ്യങ്ങളിൽ, അതായത് വികസിതമല്ലാത്ത രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ളവർക്ക് ശാരീരികമായ വേദനകളാണ് കൂടുതലായിട്ട് വിഷാദരോഗത്തിൽ കാണുന്നത്. ഇവർക്ക് വിട്ടുമാറാത്ത നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, നടുവേദന, കൈകാല് തരിപ്പ്, അങ്ങനെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വേദനകൾ ഇവർക്ക് അനുഭവപ്പെടാം. അത് ഡോക്ടർമാർ പരിശോധിച്ച് മറ്റ് രോഗങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇത് ഇവർക്കും വിഷാദരോഗമുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും.
1: പലപ്പോഴും ഈ അവസ്ഥയിൽ തിരിച്ചറിയാൻ വളരെ വൈകിപ്പോകാറുണ്ടോ? അങ്ങനെ കാരണം ഒരു കൈകാൽ തരിപ്പോ കടച്ചിലോ ഉറക്കമില്ലായ്മയോ അല്ലെങ്കിൽ വിശപ്പില്ലായ്മയോ ഉള്ള രോഗി നേരിട്ട് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പോകാനുള്ള സാധ്യത കുറവാണല്ലോ.
0: വളരെ വളരെ കുറവാണ്. തിരിച്ചറിയാൻ വൈകാറുണ്ട്. എന്നാലും പലപ്പോഴും ഡോക്ടർമാർ, മറ്റു ഭാഗത്തിലെ ഡോക്ടർമാർ അത് കണ്ടെത്താറുണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. പക്ഷെ ഇന്ത്യയിലെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ ശാസ്ത്രീയമായി വിഷാദരോഗത്തിന് ചികിത്സ 25% പേർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഏറ്റവും വലിയ ഒരു വലിയ ഭാഗം. അതായത് ബാക്കിയുള്ള 75% പേർക്ക് ശാസ്ത്രീയമായ ചികിത്സ ലഭിക്കുന്നില്ല.
1: അതിനൊരു കാരണം ഡോക്ടറുടെ നിരീക്ഷണത്തിൽ എന്തായിരിക്കാം?
0: പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആൾക്കാരുടെ ഇതിനോടുള്ള അജ്ഞത. രണ്ടാമത്, ഇത് മൂടി വയ്ക്കാനുള്ള ഒരു പ്രവണത. മൂന്നാമത്, ഇതിനുള്ള ചികിത്സാ സൗകര്യങ്ങളുടെ കുറവ്. അത് തന്നെയാണ് പ്രധാനമായിട്ടും.
1: പലപ്പോഴും മറ്റ് രോഗങ്ങളിൽ നിന്നും വിഭിന്നമായി ഈ വിഷാദ രോഗത്തിൽ പലപ്പോഴും അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യം, രോഗിയാണ് കൂടുതലും ഈ അവസ്ഥ, എനിക്കൊരു രോഗമുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? അതുകൊണ്ട് തന്നെ അവർ യഥാർത്ഥ രീതിയിലുള്ള ചികിത്സയ്ക്ക് വിധേയമാവാനും മറ്റും തയ്യാറാവാറില്ല.
0: ശരിയാണ്, അത് എല്ലാ രോഗികൾക്കും ഇല്ല. വിഷാദരോഗത്തിൽ ഞാൻ പറഞ്ഞു വരുമ്പോൾ, വിഷാദരോഗം എന്ന് പറയുന്നത് സൈക്യാട്രിയിലെ ജലദോഷമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതായത് ജലദോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വരുന്ന സർവ്വസാധാരണമായൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ വിഷാദരോഗം വളരെയേറെ കോമൺ ആണെന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇത് പല സ്റ്റേജിലുണ്ട്. അതായത് സിവിയർ ആയിട്ടുള്ളതുണ്ട്, മൈൽഡ് ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ രോഗ ലക്ഷണങ്ങളനുസരിച്ച് ഇതിനെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ചില രോഗികൾക്ക് അവർക്ക് ഉൾക്കാഴ്ച നഷ്ടപ്പെടും, ലാക്ക് ഓഫ് ഇൻസൈറ്റ്. എനിക്കൊരു രോഗമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഞാനൊരു പ്രതിസന്ധിയിലാണെന്ന് മനസ്സിലാക്കാൻ വിഷാദരോഗത്തിലുള്ളവർക്ക് താരതമ്യേന കുറവാണ്, എങ്കിലും അവർക്ക് നഷ്ടപ്പെടാറുണ്ട്. അങ്ങനെയുള്ളവരാണ് പലപ്പോഴും ചികിത്സയ്ക്ക് വിമുഖത കാണിക്കുന്നത്. അങ്ങനെയുള്ളവർ പലപ്പോഴും ആത്മഹത്യക്ക് ശ്രമിക്കാനും സാധ്യതയുണ്ട്.
1: ഇങ്ങനെ അവരോട് ഡോക്ടറോ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട മറ്റാരെങ്കിലുമോ ഈ കാര്യം സൂചിപ്പിച്ചാൽ പോലും അവരത് സ്വീകരിക്കാൻ വളരെ,
0: അതായത് അവര് അവർക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ അവരുടെ മാറിയിരിക്കുകയാണ്. അവർ വിചാരിക്കുന്നത് അവർ പറയുന്നതും കേൾക്കുന്നതും മാത്രമാണ് ശരി. നമ്മളൊരു കളറുള്ള കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നമുക്ക് ആ കളറുള്ളതായിട്ട് എല്ലാം കാണുന്നത്. അങ്ങനെയാണ് അവർക്ക് അവരുടെ മൈൻഡിലെല്ലാം വരുന്നത്. അതുകൊണ്ട് അവരോട് വിശദീകരിച്ച് കൊടുക്കുക മനസ്സിലാക്കൽ അത്ര എളുപ്പമല്ല. അവർക്ക് അതിന് ചികിത്സ, സയന്റിഫിക്കായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ തന്നെ ആവശ്യമാണ്.
1: ഇത്തരം അവസ്ഥയിൽ രോഗി ചികിത്സക്ക് തയ്യാറാകുന്നുമില്ല. കുടുംബങ്ങളും ഡോക്ടറും വളരെ വളരെ പ്രയാസപ്പെട്ട് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും നടക്കാത്ത ഒരവസ്ഥയിൽ എങ്ങനെയാണ് ഇത്തരം കേസുകളിലൊക്കെ ഡീൽ ചെയ്യാറുള്ളത്? അതൊന്ന്,
0: അതായത് ഒരു രോഗി അവനവനോ മറ്റുള്ളവർക്കോ ദോഷകരമായി ഭവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അയാളെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അത് രോഗിയുടെ ഇച്ഛക്കനുസരിച്ചോ രോഗിയുടെ താല്പര്യത്തിന് വിരുദ്ധമായോ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതായത് അവനവനോ മറ്റുള്ളവർക്കോ എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത, അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ രോഗി കുറച്ച് ദിവസങ്ങളായി ഭക്ഷണവും മരുന്നോ വെള്ളമോ ഒന്നും കഴിക്കാതിരിക്കുന്ന അവസ്ഥ. ഇതൊക്കെ അവനവനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ദോഷം ചെയ്യുന്ന അവസ്ഥകളാണ്. അപ്പോൾ രോഗിയെ നമുക്ക് ചികിത്സിക്കേണ്ടി വരും. അപ്പോൾ രോഗിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പറ്റിയെന്ന് വരില്ല. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും സമ്മതം തരുമ്പോൾ നമ്മൾക്ക് അഡ്മിറ്റ് ചെയ്ത് അതിനുള്ള ചികിത്സ നൽകേണ്ടി വരും.
1: ഓക്കെ, ഒരു വേള ഇങ്ങനെയൊക്കെ സമ്മതം നൽകാത്ത രോഗി പോലും പലപ്പോഴും ഇങ്ങനെ നിർബന്ധിത അവസ്ഥയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ച് അത് കാര്യം തിരിച്ചറിഞ്ഞ് വളരെ സന്തോഷപൂർവ്വം ഡോക്ടറെ സമീപിച്ച വല്ല കേസുകളും ഡോക്ടറെ അനുഭവത്തിലുണ്ടോ?
0: ഒത്തിരി പേരുണ്ട്. അതായത് നല്ലൊരു 100% ആൾക്കാർക്കും അവരുടെ അന്നത്തെ ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞ് പിൽക്കാലത്ത് ജീവിതത്തിലേക്ക് വരാൻ പറ്റുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടവർ. അത് ശരിക്കും വിഷാദരോഗത്തിലല്ല വരുന്നത്, അത് ശരിക്കും സംശയരോഗത്തിലാണ് കൂടുതലായിട്ട് വരുന്നത്. സംശയരോഗത്തിലുള്ളവർക്ക് അവയെ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഈ സംശയം പൂർണ്ണമായിട്ട് വിട്ടുപോവുക അത്ര എളുപ്പമല്ല. സംശയരോഗം മാത്രമുള്ളവർക്ക്, അത് വിഷാദരോഗത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന സംശയരോഗങ്ങൾ പൂർണ്ണമായിട്ടും മാറും. അതല്ല, സംശയരോഗം മാത്രമായിട്ടുള്ളവർക്ക് അവർക്ക് ഇത് വീണ്ടും വിചാരം വരാനുള്ള സാധ്യത കുറച്ച് കുറവാണ് ചികിത്സയുടെ ശേഷവും. അപ്പം അങ്ങനെയുള്ളവർ നമ്മളോട് അത്ര താങ്ക്ഫുൾ ആയിരിക്കില്ല.
1: ഓക്കെ, ഇതിൽ പാരമ്പര്യമായി വല്ല റോളുമുണ്ടോ? രോഗം വരാൻ കാരണം പാരമ്പര്യമായി പിതാവിനോ മാതാവിനോ അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജനിതക കോഡുകളിലൂടെ ഇങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ടോ? എങ്ങനെ അതിൻ്റെ ഒരു വശം?
0: അതായത് നമ്മുടെ അടുത്ത ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും വിഷാദരോഗമുണ്ടെങ്കിൽ അയാൾക്ക് വിഷാദരോഗം വരാനുള്ള സാധ്യത 3 ഇരട്ടിയിലധികമാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമുക്ക് ഈ അസുഖം മുൻകൂട്ടി കണ്ടെത്തുവാനോ പ്രതിരോധിക്കുവാനോ ഇന്ന് വൈദ്യശാസ്ത്രം വളർന്നിട്ടില്ല. രോഗലക്ഷണങ്ങൾ വരുമ്പോൾ അതിനെ ചികിത്സിക്കുക, അതിനെ ചികിത്സിച്ച് നിയന്ത്രിച്ച് നിർത്തുക എന്നല്ലാതെ അതിന് മുൻകൂട്ടി കണ്ടെത്തുക എന്നുള്ളത് ഇന്നും അപ്രായോഗികമായൊരു കാര്യം തന്നെയാണ്.
1: കാര്യങ്ങൾ ഇങ്ങനെ ആണെങ്കിൽ യഥാസമയം ഇത് ചികിത്സ കിട്ടിയില്ല എങ്കിൽ, അല്ലെങ്കിൽ വളരെ കാലം വൈകിയാണ് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞതെങ്കിൽ, അതുകൊണ്ട് ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ്, ഭാവിയിൽ വരാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, അതൊന്ന് വിശദീകരിക്കുക.
0: അതായത് നമ്മളിപ്പോൾ ഒരാൾക്കുള്ള മാനസിക രോഗം അല്ലെങ്കിൽ വിഷാദരോഗം ചികിത്സിച്ചില്ല എങ്കിൽ സ്വാഭാവികമായി അയാളുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരും. ആ പെരുമാറ്റത്തെ വ്യത്യാസം വരുമ്പോൾ നമ്മൾ പലപ്പോഴും അയലൊക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കും, ബന്ധുക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കും, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകും. കാരണം ഒരാളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നിരിക്കുകയാണ്. അത് ഒരു രോഗാവസ്ഥ കൊണ്ടാണെന്ന് മറ്റൊരാൾ മനസ്സിലാക്കുന്നില്ലല്ലോ.
1: അയാളും മനസ്സിലാക്കുന്നില്ല,
0: അയാളുടെ കൂടെ താമസിക്കുന്നവരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി അവിടെ ഒരു വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം കുടുംബ വഴക്കുകൾക്കിട കൊടുക്കും. ഇത് വിഷാദരോഗത്തിൻ്റെ കൂടെയുള്ള മറ്റുള്ള ശാരീരിക രോഗങ്ങൾ, അതായത് പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, മറ്റുള്ള പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ, ഇവയെല്ലാം കൂടാനിട കൊടുക്കും. പിന്നെ ചികിത്സ കിട്ടാത്ത വിഷാദരോഗികളിൽ ആത്മഹത്യാ പ്രവണത കൂടാനുള്ള സാധ്യതയുണ്ട്. വിഷാദരോഗികളിൽ 15% പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ചികിത്സ കിട്ടാത്തവർക്ക് പ്രത്യേകിച്ചും ആത്മഹത്യയ്ക്കുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇതും കൂടാതെ തന്നെ വിഷാദരോഗികളിൽ ചികിത്സിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ സമയബന്ധിതമായ ചികിത്സ ലഭിക്കാതിരുന്നാൽ, അവർ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ, വെള്ളം കുടിക്കാത്ത അവസ്ഥ, ആരോടും സംസാരിക്കാത്ത അവസ്ഥ, ഒരു പ്രതിമ കണക്ക് ഇരിക്കുകയും നിൽക്കുകയും ചെയ്യും ചില സമയത്ത് ദിവസങ്ങളോളം. അതും ജീവൻ അപകടം വരുന്നൊരു സംഗതിയാണ്. അങ്ങനെയുള്ള അവസ്ഥകളിൽ പലപ്പോഴും ചെറിയ തോതിലുള്ള കറണ്ട് ഉപയോഗിച്ച് വരെ ചികിത്സ വേണ്ടി വരാറുണ്ട്. അപ്പം വിഷാദരോഗം സമയോചിതമായി കണ്ടെത്തിയില്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങൾ കൂടുമെന്ന് മാത്രമല്ല, കൂടെ താമസിക്കുന്നവരുടെ മനസ്സമാധാനവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.
1: വിഷാദരോഗം എന്ന പദം കേൾക്കുമ്പോൾ പലപ്പോഴും ഒരു ഒതുങ്ങിക്കൂടി, കൂടുതൽ സംസാരിക്കാത്ത, സൊസൈറ്റിയുമായി മിംഗിൾ ചെയ്യാത്ത ഒരു അവസ്ഥയാണ് എന്ന് തോന്നിപ്പോകും. ഇതിന് തിരിച്ചുള്ള പല മാനസിക അവസ്ഥകളും കാണാറുണ്ട്. അത് ഈ ഗണത്തിൽപ്പെട്ടതാണോ അതോ മറ്റു വല്ല രോഗങ്ങളുമാണോ? പലപ്പോഴും അമിതമായി പ്രതികരിക്കുക മക്കളോട്, ഭർത്താവിനോട്, അല്ലെങ്കിൽ മാതാവിനോട്, പിതാവിനോട് വല്ലാതെ ദേഷ്യപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളും, ഇത് വിഷാദരോഗത്തിൽപ്പെട്ടതാണോ അതോ മറ്റെന്തെങ്കിലും അവസ്ഥയാണോ?
0: നിങ്ങളീ പറഞ്ഞ അവസ്ഥ ഉന്മാദരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അതായത് അമിത സന്തോഷം, അമിതമായ ഭക്തി, അമിത ദേഷ്യം, ആരോടും വഴക്കുണ്ടാക്കാനുള്ള സാധ്യത, പിന്നെ ഇതൊക്കെയാണ് ഇതിനകത്തെ മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ. ഇത് ഉന്മാദരോഗത്തിൽപ്പെടും. ഉന്മാദരോഗവും വിഷാദരോഗവും മാറി മാറി വരുന്ന അവസ്ഥയെ നമ്മൾ ബൈപോളാർ എന്നാണ് പറയുന്നത്, ബൈപോളാർ ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു രീതി. പിന്നെ പലരുടെയും സ്വഭാവ വൈകല്യങ്ങളിലും ഇതൊക്കെ വരാം. അപ്പം ആദ്യം നമ്മൾ ഒരാൾ വരുമ്പോൾ അവരുടെ സ്വഭാവം എങ്ങനെയാണ്, സ്വഭാവ വൈകല്യം ഉണ്ടോ, അതിനുശേഷമാണ് ഇത് ഉന്മാദരോഗമാണോ, അതല്ലെങ്കിൽ ഇതിനു മുമ്പ് വിഷാദരോഗം വന്നിട്ടുണ്ടോ, ഇയാൾ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, അതിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത് എന്നാണ് സാധാരണ നോക്കാറ്.
1: ഈ മനുഷ്യൻ്റെ ജീവിത ചുറ്റുപാടുകൾ, ഉദാഹരണമായി കല്യാണം കഴിച്ച വീട്ടിലെ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവ ദൂഷ്യം, അല്ലെങ്കിൽ തിരിച്ച് ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം, അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നുണ്ടാകുന്ന ഇത് ഒരിക്കലും മോചനം കിട്ടില്ല, ഇനി ഇത്തരം ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ കുടുങ്ങിപ്പോയി മാനസികമായി സമ്മർദ്ദത്തിൽ വരുമ്പോൾ, ഇങ്ങനെയുള്ള വല്ല പശ്ചാത്തലത്തിൽ നിന്നും അത് വിഷാദരോഗമായി മാറാൻ, അല്ലെങ്കിൽ മറ്റ് ഡോക്ടർ നേരത്തെ പറഞ്ഞ ഉന്മാദരോഗമായി മാറാൻ സാധ്യതയുണ്ടോ? അത്തരം എന്തെങ്കിലും ജീവിത സാഹചര്യങ്ങൾ ഈ രോഗത്തെ സൃഷ്ടിക്കുന്നതിൽ വല്ല പങ്കുമുണ്ടോ?
0: തീർച്ചയായും. ഞാൻ പറയുന്നത് സൃഷ്ടിക്കുകയല്ല, അതായത് ചില മനുഷ്യർക്ക് ജനിതകമായി ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ പ്രതിസന്ധികളില്ലാത്ത മനുഷ്യരില്ല. അത് നമ്മൾ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും ക്ലർക്ക് ആണെങ്കിലും സാധാരണ മനുഷ്യരാണെങ്കിലും പ്രതിസന്ധികൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. അത് ഒരേപോലെ ആയിരിക്കില്ല. ചിലർക്ക് പരീക്ഷയായിരിക്കും പ്രതിസന്ധി, ചിലർക്ക് ബാങ്കിലെ കട ആയിരിക്കും പ്രതിസന്ധി, ചിലർക്ക് മക്കളുടെ ആരോഗ്യമായിരിക്കും പ്രതിസന്ധി. പ്രതിസന്ധി എല്ലാവർക്കും ഉണ്ട്. ഇപ്പം എല്ലാ പ്രതിസന്ധിയിലും അസുഖം വരാൻ സാധ്യതയുള്ളവർക്ക് മാത്രമേ അസുഖം വരുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ സുനാമി വന്നു. സുനാമി വന്നതിന് ശേഷം ഒത്തിരി പേർക്ക് വീടും കൂടും ഒക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാവർക്കും ഒന്നും മാനസിക സംഘർഷങ്ങൾ ഉണ്ടായില്ല. കുറച്ച് പേർക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടായി. അതിൽ കുറച്ച് പേർക്ക് തന്നെ ചികിത്സ കൊണ്ട് പെട്ടെന്ന് ഭേദമായി, കുറച്ച് പേർക്ക് നീണ്ടു നിൽക്കുന്ന ചികിത്സ വേണ്ടി വന്നു. അതിൻ്റെ കാരണം ഇതാണ്, ജനിതകമായി അവർക്ക് അസുഖം വരാൻ സാധ്യതയുള്ളവർക്ക് ഇങ്ങനത്തെ പ്രതിസന്ധികൾ വരുമ്പോൾ അത് കൂടുതലാവും. അത് കുടുംബത്തിലാണേലും ജോലിസ്ഥലത്താണേലും സമൂഹത്തിലാണേലും അവർക്ക് ജനിതകമായി അതിനുള്ള സാധ്യതയുണ്ടോ, അത് കൂടും. അതായത് ഈ വിഷാദരോഗങ്ങളിലെ ചികിത്സ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഔഷധങ്ങളുണ്ട്, മനഃശാസ്ത്രപരമായ ചികിത്സയുണ്ട്, നമ്മുടെ ജീവിതചര്യയിലെ ചില വ്യത്യാസങ്ങൾ ഇത് ഇതിൻ്റെ ചികിത്സയിൽപ്പെടും. അതായത് മരുന്നുകൾ എന്ന് പറയുന്നത് മെയിൻലി ആൻറ്റി ഡിപ്രസൻസ് ആണ്. ഇന്ന് മോഡേൺ ആയിട്ടുള്ള മരുന്നുകളെല്ലാം തന്നെ പാർശ്വഫലങ്ങൾ പൊതുവെ കുറവുള്ളതാണ്, ഇല്ലെന്ന് പറയുന്നില്ല, പാർശ്വഫലങ്ങൾ പൊതുവെ കുറവുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു നിശ്ചിത കാലാവധി കഴിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ക്രമേണ കുറച്ചാണ് നിർത്തുക. പിന്നെ മനഃശാസ്ത്രപരമായ പല രീതികളും ഇന്ന് ചികിത്സയിൽ നിലവിലുണ്ട്.
1: കൗൺസിലിംഗ് പോലെയുള്ള
0: കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നാണ് ഒന്ന്. പിന്നെ മൈൻഡ്ഫുൾനെസ് തെറാപ്പി, റിലാക്സേഷൻ തെറാപ്പി എന്നിവയാണ് സാധാരണ മനഃശാസ്ത്രപരമായ ചികിത്സകൾ. മനഃശാസ്ത്രപരമായ ചികിത്സയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായ ചികിത്സ കൊടുക്കുന്നയാളുടെ യോഗ്യത, അത് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ്, എന്നാൽ ഈ രോഗികൾ ഒത്തിരി കൂടുതലുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് അവരുടെ യോഗ്യത കൂടെ കണക്കാക്കി വേണം ഈ ചികിത്സ കൊടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രയോജനം ലഭിക്കുകയുള്ളൂ. പിന്നെ ജീവിതചര്യയിലെ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ചിട്ടയായ ജീവിതം, അതായത് കൃത്യസമയത്തുള്ള ഭക്ഷണം, കൃത്യസമയത്തുള്ള പ്രാർത്ഥന, കൃത്യസമയത്തുള്ള വ്യായാമം, പിന്നെ ചെറിയ ചെറിയ സാമൂഹിക പ്രവർത്തനങ്ങളിലുള്ള ഏർപ്പെടൽ, ലഹരി വർജിക്കുക തന്നെ വേണം. ഇങ്ങനെയുള്ളത് ഒരു ജീവിത രീതി പെട്ടെന്ന് വിഷാദരോഗത്തിൽ നിന്ന് മുക്തനാകാൻ രോഗികളെ സഹായിക്കും. ഇത് ചെയ്തതുകൊണ്ട് ഇത് വരാനില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ഇത് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് മുക്തനാകാനുള്ള സാധ്യതയുണ്ട്.
1: ചെറിയ ചെറിയ തെറ്റുകൾ സ്വന്തം പിഞ്ചു മക്കളിൽ നിന്ന് പോലും, അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുന്ന മക്കളിൽ നിന്ന് പോലും കാണുന്ന ചെറിയ തെറ്റുകൾ, അവരുടെ ആ പ്രായത്തിനനുസരിച്ചുണ്ടാകുന്ന ചെറിയ തെറ്റുകൾ, ഇതിനോടുള്ള പ്രതികരണ ശൈലി ഇത്തരം രോഗികളിൽ കുറച്ച് കടന്നു പോകാറുണ്ടോ? അത്തരം ഏതെങ്കിലും അനുഭവങ്ങൾ ചിലതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ട്?
0: അതായത് മാനസിക രോഗങ്ങളിൽ പൊതുവെ, വിഷാദരോഗത്തിൽ പ്രത്യേകിച്ചും ക്ഷമ നഷ്ടപ്പെടുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ക്ഷമയോടുകൂടി പ്രതികരിക്കാൻ ഇവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളുടെ ചെറിയ തെറ്റുകൾക്ക് ഇവർ കുറച്ച് അമിതമായി പ്രതികരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അമിതമായി പ്രതികരിക്കുന്ന ഒരു മാതാവോ പിതാവോ മാനസിക രോഗത്തിന് അടിമയാണെന്നല്ല അതിൻ്റെ അർത്ഥം. അത് അവരുടെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ കൊണ്ടോ, അന്ന് അവരുടെ ജോലിയിലെ പ്രത്യേകതകൾ കൊണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാകാം. പക്ഷേ മാനസിക രോഗം, പ്രത്യേകിച്ച് വിഷാദരോഗമുള്ളവർക്ക് ക്ഷമ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടത്തിനുള്ള സാധ്യതയുണ്ട്.
1: സാധാരണഗതിയിൽ വിഷാദരോഗത്തിനും മറ്റും പൊതുവെ മാനസിക രോഗികൾക്കെല്ലാം ആധുനിക ചികിത്സ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഈ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ, മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ അത് ആജീവനാന്തം കഴിക്കേണ്ടി വരും, അങ്ങനെ അതിന് അഡിക്റ്റായി പോവും, അതുകൊണ്ട് അത് കഴിക്കേണ്ട എന്ന ഒരു ധാരണ പലപ്പോഴും പല ആളുകളിലും ഉണ്ട്. ഇതിൽ വല്ല സത്യവുമുണ്ടോ? എന്താണ് അതിൻ്റെ സത്യാവസ്ഥ?
0: വിഷാദരോഗം ആദ്യമായി വരുന്നവർക്ക് അവരുടെ രോഗം പൂർണ്ണമായി ഭേദമായതിനു ശേഷം ഉദ്ദേശം 9 മാസം ചികിത്സ വേണ്ടി വരും. രണ്ടാമതായി വരുന്നവർക്ക് ഉദ്ദേശം 2 വർഷം. മൂന്നാമതായി വരുന്നവർക്ക് നമ്മൾ കഴിയുന്നതും മരുന്ന് നിർത്താൻ ഉപദേശം കൊടുക്കാറില്ല. ഇതൊരു ആമുഖമായി പറഞ്ഞതാണ്. ഇതിനകത്ത് പല വ്യത്യാസങ്ങളും ഉണ്ട്, ഓരോ രോഗികളുടെ സാഹചര്യം അനുസരിച്ചാണ്. പലപ്പോഴും രോഗത്തിൻ്റെ സീരിയസ്നെസ് അനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ കാലാവധി തീരുമാനിക്കുക. ആൾക്കാർക്ക് വരുന്ന പ്രധാന ഡൗട്ട്, സാറേ ഇത് കഴിച്ചാൽ ഞങ്ങൾ ഇതിനടിമയാകുമോ എന്നുള്ളതാണ് പ്രധാന പേടി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന ആൻറ്റി ഡിപ്രസൻസ് SSRIs അല്ലെങ്കിൽ SNRIs വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ മരുന്നുകൾ. ഇതിന് രോഗികൾ അടിമയാകാറില്ല, പകരം അവരുടെ രോഗം പൂർണ്ണമായി ഭേദമാകാത്തത് കൊണ്ടാണ് മരുന്ന് നിർത്തുമ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത്, അല്ലാതെ അവരിതിനടിമയായതുകൊണ്ടല്ല. രണ്ടാമത്തെ കാര്യം, പലരും മരുന്നുകൾ ഇപ്പം 60 mg 70 mg കഴിക്കുന്ന മരുന്നുകൾ പെട്ടെന്ന് ഒരു ദിവസം നിർത്തിയാൽ ആർക്കും ബുദ്ധിമുട്ട് വരും. അതിന് പകരം ഈ 60 mg 70 mg കഴിക്കുന്ന മരുന്നുകൾ ക്രമേണ ഘട്ടം ഘട്ടമായി കുറച്ചാണ് നിർത്തേണ്ടത്.
1: ശരിക്കും പറഞ്ഞാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിച്ചാൽ ഒരു അഡിക്ഷനോ അല്ലെങ്കിൽ മറ്റൊന്നും കൂടാതെ വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് മരുന്ന് നിർത്താവുന്നതാണ് എന്നാണ് സത്യം.
0: നല്ലൊരു 10% പേർക്കും, എല്ലാവർക്കും ഞാൻ പറയില്ല, 10% പേർക്കും നിർത്താൻ പറ്റുന്നതാണ്.
1: പക്ഷേ പലപ്പോഴും സമൂഹത്തിലുള്ള ധാരണ നേരെ തിരിച്ചാണ്. അതൊരു പക്ഷേ ഡോക്ടർക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം.
0: തീർച്ചയായും, കാരണം ഇവർ വിചാരിക്കുന്നത് ഇത് ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ലേ. പക്ഷെ ഞാൻ പറയുന്നത് അവരോടും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണിത്. മാനസിക രോഗം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡിപ്രഷൻ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യത 50%.
1: വിഷാദരോഗത്തിന്റെ കൂടെ കാണപ്പെടുന്ന മറ്റ് രോഗാവസ്ഥകൾ എന്തൊക്കെയാണ്?
0: അത് ഓരോരുത്തരുടെ പ്രായം അനുസരിച്ചാണ്. മുതിർന്ന പൗരന്മാരിലാണെങ്കിൽ സാധാരണ നമ്മുടെ ജീവിതചര്യ രോഗങ്ങളുടെ കൂടെ തന്നെ പാർക്കിൻസോണിസം അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ നമ്മുടെ ത്വക്ക് രോഗങ്ങൾ അതിൻ്റെ കൂടെ കണ്ടുവരുന്നൊരു ഭാഗമാണ്. കുറച്ചുകൂടി ചെറിയ പ്രായത്തിലേക്ക് വരികയാണെങ്കിൽ, അതായത് ചെറുപ്പക്കാരിലേക്ക് വരികയാണെങ്കിൽ, ലഹരിയുടെ ഉപയോഗമാണ് സാധാരണ ഇതിൻ്റെ കൂടുതലായി കാണുക. മദ്യത്തിൻ്റെ ഉപയോഗം വളരെയേറെ ഇതിൻ്റെ കൂടെ കാണപ്പെടുന്നൊരു സാഹചര്യമാണ്. പിന്നെ ഉണ്ടാകുന്നത് ഉത്കണ്ഠ, അമിതമായ ഉത്കണ്ഠ. പിന്നെ പലതരത്തിലുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ ഇതിൻ്റെ കൂടെ കണ്ടുവരാറുണ്ട്. പ്രധാനമായിട്ട് ലഹരി തന്നെയാണ്. ഇനി അഥവാ ഒരാൾക്ക് മാനസിക രോഗമുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ നമ്മുടെ ചെറുപ്പക്കാർ കാണിക്കുന്ന ഒരു പ്രധാന രീതി, അവരുടനെ ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് അത് വായിക്കാൻ തുടങ്ങും, എന്നിട്ട് സ്വയം ചികിത്സ തുടങ്ങുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഇതെല്ലാം വായിച്ച് പഠിച്ചിട്ടാണ് ഡോക്ടറടുത്തേക്ക് വരിക, സാറേ ഈ മരുന്നിന് ഇന്ന സൈഡ് എഫക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഈ മരുന്ന് കഴിച്ചാൽ എൻ്റെ കിഡ്നിക്ക് കേടുവരുമോ, അല്ലെങ്കിൽ ഈ മരുന്ന് കഴിച്ചാൽ എൻ്റെ ലിവറിന് കംപ്ലയിൻറ്റ് വരുമോ.
1: തീർച്ചയായും.
0: അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ നേരത്തെ ബൈക്കിൻ്റെ ഉദാഹരണം പറഞ്ഞ പോലെയാണ്, ബൈക്ക് അല്ലെങ്കിൽ ഒരു ടൂ വീലർ അപകട സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ ഇത്രയും പ്രയോജനമുള്ളൊരു വാഹനം ഒരുപക്ഷേ ലോകത്തുണ്ടാവില്ല, നമ്മുടെ പോലെ ഒരു രാജ്യത്ത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ വളരെയേറെ പ്രയോജനമുള്ളൊരു സംഗതിയാണ് മാനസിക രോഗത്തിൻ്റെ മരുന്നുകൾ. അതിന് അപകടം താരതമ്യേന കുറവാണ്. അപ്പോൾ ഒരു രോഗി, പ്രത്യേകിച്ചും ഇവൻ ഞാൻ പറയുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ കൂടി, അയാൾക്കൊരു വിഷാദ രോഗം വരികയാണെങ്കിൽ തനിയെ ചികിത്സിക്കാതിരിക്കുന്നതാണ് ഉചിതം. അയാൾ മറ്റൊരു ഡോക്ടറുടെ ഉപദേശം തേടുക തന്നെ വേണം.
1: ഓക്കെ, നമുക്ക് അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അവസാനമായി ഒരു കാര്യം കൂടി, പലപ്പോഴും ഇത്തരം മാനസികാവസ്ഥകൾക്ക്, വിഷാദ രോഗത്തിനും മറ്റും ഡോക്ടർ എഴുതി കൊടുത്ത മരുന്നിന്റെ കുറിപ്പടി മെഡിക്കൽ ഷോപ്പുകളിലോ ഹോസ്പിറ്റലിലോ ചെന്നാൽ അതിന്റെ ഡേറ്റ് കഴിഞ്ഞാൽ വീണ്ടും ആ മരുന്ന് കിട്ടാത്ത പല അവസ്ഥകളും ഉണ്ടാവാറുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? ആ ഡേറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഡോക്ടറെ കാണുമെന്നൊക്കെ മറ്റു മരുന്നുകളിൽ നിന്ന് വിഭിന്നമായി അവർ പറയാറുണ്ട്. എന്താണ് ഇതിന്റെ സത്യം?
0: പലപ്പോഴും ഈ രോഗികൾ ഈ മരുന്ന് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാന വിഷയം. പലപ്പോഴും ഇങ്ങനെയുള്ളവർ ഈ മരുന്ന് കൂട്ടിവെച്ചത് ആത്മഹത്യക്ക് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്താണ് അത് കൊടുക്കാത്തത്. പിന്നെ പലപ്പോഴും ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഇതേ മരുന്ന് തന്നെയാണല്ലോ വീണ്ടും വീണ്ടും തരുന്നത്, അതുകൊണ്ട് എന്തിന് ഡോക്ടറെ കാണണം എന്നൊരു ചിന്തയും രോഗികളുടെ ഇടയിൽ വരാറുണ്ട്. അപ്പം രോഗികളുടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഡോക്ടറെ കണ്ട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുക. അപ്പം ഡോക്ടറെ കാണുന്നതിനും പിന്നെ ഈ മരുന്നുകളുടെ ദുരുപയോഗം ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ് വീണ്ടും ഡോക്ടറെ കാണാൻ ആവശ്യപ്പെടുന്നത്.
1: വാസ്തവത്തിൽ രോഗിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്.
0: അതെ, രോഗിയുടെ നന്മയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം.
1: പക്ഷെ പലപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി വിഷാദ രോഗവുമായി ബന്ധപ്പെട്ട വളരെ വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചതിൽ വളരെയധികം നന്ദിയുണ്ട് ഡോക്ടർ. വീണ്ടും നമുക്ക് പീസ് റേഡിയോയുടെ ആരോഗ്യവിചാരം പരിപാടിയിലേക്ക് അടുത്ത എപ്പിസോഡിൽ വിവിധ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം എന്ന ഒരു പ്രത്യാശയും കൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.
2: മാഷാ, അപ്പോ ആരോഗ്യ വിചാരം ഇവിടെ സമാപിക്കുകയാണ്. ഡി പി എം സീനിയർ റെസിഡന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി എം ഇസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ മനോജ് കുമാറും പീസ് റേഡിയോ പ്രതിനിധി അഷ്റഫ് മടത്തുടിയുമായിരുന്നു ആരോഗ്യ വിചാരത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത്.
3: പ്രാർത്ഥനാ പഠനമാണ് ഇൻഷാല്ലാ. പ്രാർത്ഥന വിശ്വാസികളുടെ ജീവിതത്തിലെ ആയുധമാണ്. അടുത്തതൊരു പ്രാർത്ഥന, സുപ്രധാനമായ ഒരുപാട് പ്രതിഫലം പ്രദാനം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇൻഷാല്ലാ.
2: അബ്ദുള്ള മുഹസിൻ വണ്ടൂർ അല്ലേ? അതുപോലെ പലരും ഓരോ സമയത്ത് പ്രാർത്ഥനാ പഠനം നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് അല്ലേ? ഇൻഷാല്ലാ പ്രാർത്ഥന പഠനം കേട്ടുവരും.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ആരെങ്കിലും അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ ഈയൊരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവൻ പ്രവേശിച്ചാൽ അവനക്ക് ആയിരം ആയിരം നന്മകൾ രേഖപ്പെടുത്തുകയും അവൻ്റെ ആയിരം ആയിരം തിന്മകളെ മായ്ക്കപ്പെടുകയും അവന് പദവികൾ ഉയർത്തപ്പെടുകയും അവന് സ്വർഗത്തിലൊരു വീട് പണിയുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതാണ് ആ പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം, യഥാർത്ഥ ആരാധ്യനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, അവൻ ഏകനാകുന്നു, അവന് യാതൊരു പങ്കുകാരുമില്ല, രാജാധിപത്യം അവന് മാത്രമാണ്, എല്ലാ സ്തുതികളും അവന് മാത്രമാണ്, അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ മരിക്കുകയേയില്ല. അവൻ്റെ കയ്യിലാകുന്നു മുഴുവൻ നന്മകളും. അവനെല്ലാത്തിനും കഴിവുള്ളവനുമാണ് എന്നതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹയ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ല ഇലാഹ ഇല്ലല്ലാഹു. ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. യുഹയ്യി വയുമീതു. യുഹയ്യി വയുമീതു. യുഹയ്യി വയുമീതു. വഹുവ ഹയ്യുൻ ലാ യമൂതു. വഹുവ ഹയ്യുൻ ലാ യമൂതു. വഹുവ ഹയ്യുൻ ലാ യമൂതു. ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. യുഹയ്യി വയുമീതു. വഹുവ ഹയ്യുൻ ലാ യമൂതു. ബിയദിഹിൽ ഖൈറു. ബിയദിഹിൽ ഖൈറു. ബിയദിഹിൽ ഖൈറു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. بيده الخير وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له. له الملك وله الحمد. يحيي ويميت. وهو حي لا يموت. بيده الخير وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له. له الملك وله الحمد. يحيي ويميت. وهو حي لا يموت. بيده الخير. وهو على كل شيء قدير. ഈ ഒരു പ്രാർത്ഥന നാം മനഃപാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. ഈ പ്രാർത്ഥന നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പുണ്യം ഓഫർ നൽകപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന. തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരു ദിവസം തന്നെ പലതവണ അങ്ങാടികളിലൂടെ പോകുന്ന ആളുകളാണ്. ബോധപൂർവം ഇത്തരം ദുആകളും അതുപോലെ തന്നെ ദിക്റുകളുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
2: നമുക്കിനി കുട്ടികൾക്കുള്ള ഒരു പ്രോഗ്രാമാണ് പൂമരത്തണ്ടല്. അപ്പോൾ സാധാരണ ഇതിൽ പിന്നെ കുട്ടികൾക്കുള്ള വിഷയം വ്യത്യസ്തമായിട്ടുള്ള വിഷയമായിരിക്കും. പക്ഷേ കുട്ടികൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന രൂപത്തിൽ കുട്ടികളെ കൂടി മുന്നിൽ കണ്ട് അവതരിപ്പിക്കുന്നതാണ്. പക്ഷേ കൂടുതലും റേഡിയോയിലുള്ള കുട്ടികളുടെ പ്രോഗ്രാമിൽ കുട്ടികൾ മാത്രമല്ല, വലിയ ആളുകൾ മുതിർന്നവരും കുട്ടികളായിട്ട് കേൾക്കാറുണ്ടല്ലോ. ശരി, അവന്ന് എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. അപ്പം മനഃപ്പാഠവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഹമ്മദ് ഷമീൽ ടി അല്ലേ,
3: കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെഷനുകളൊക്കെ അവതരിപ്പിച്ച് പരിചയമുള്ള ആളാണ്. എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം
2: ഇൻഷാല്ലാ. പൂമരത്തണലിൽ നമ്മൾ കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പീസ് റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൂമരത്തണലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ കൂട്ടുകാരുടെ സ്വന്തം എം എസ്. കൂട്ടുകാരെ, എല്ലാവർക്കും വളരെയധികം സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും അത്തരത്തിലാവാൻ എം എസ് പ്രത്യേകം പ്രാർത്ഥിക്കാം. കൂട്ടുകാരെ, ഇന്നും നമ്മുടെ പൂമരത്തണലിൽ വിവിധങ്ങളായ സെഷനുകളുമായിട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടുകൂടി റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ? ശരി കൂട്ടുകാരെ, എല്ലാ എപ്പിസോഡുകളിലും നമ്മൾ നമ്മുടെ സെഷനുകൾ ആരംഭിക്കുന്നതിന് മുമ്പായി നമ്മളൊരു കുഞ്ഞു മെസ്സേജ് പറയാറില്ലേ? അതെ, അത്തരത്തിലുള്ള ഒരു കുഞ്ഞു മെസ്സേജ് ഇന്നും എം എസ് പറയാം. ഇത്തരത്തിൽ എം എസ് പറയുന്ന എല്ലാ കുഞ്ഞു മെസ്സേജുകളും കൂട്ടുകാർ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടാവും എന്നാണ് എം എസിൻ്റെ വിശ്വാസം. ആണല്ലോ അല്ലേ? ശരി, ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ, കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഗാന്ധി ജയന്തി ദിനം. നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ സ്കൂളുകളിലും നാടുകളിലും ഒക്കെ ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കിയിട്ടുണ്ടാവും അല്ലേ, അത്തരത്തിൽ സേവന വാരങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ എം എസിൻ്റെ സ്കൂളിലും അത്തരത്തിൽ സംഘടിപ്പിച്ചപ്പോൾ എം എസിന് തോന്നിയൊരു കാര്യമാണ് കൂട്ടുകാരോട് കുഞ്ഞു മെസ്സേജായി ഇന്ന് പറയാൻ പോകുന്നത്. എന്താണെന്നറിയോ, ഞങ്ങൾ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ വൃത്തിയാക്കി, അവിടുത്തെ കാടൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി വെട്ടി ഉഷാറാക്കിയ സമയത്ത് അവിടെ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഇങ്ങനെ കിടന്ന് അതൊന്ന് അലിഞ്ഞു പോയിട്ടേയില്ല, എത്രയോ കാലം മുമ്പ് ഇട്ടതാവാം, അവിടെ എങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് എം എസിനൊരു കാര്യം തോന്നിയത്. അതാണ് കൂട്ടുകാരുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. എന്തെന്നറിയോ, നമുക്കറിയാലോ നമ്മുടെ ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ അത്യാവശ്യമായ ചില ഘടകങ്ങളുണ്ട്. നമുക്കറിയാലോ, വെള്ളം വേണം, വായു വേണം, അത്തരത്തിലൊന്നാണ് ശരിക്കും മണ്ണ് എന്ന് പറയുന്നത് അല്ലേ. മണ്ണില്ലെങ്കിൽ എന്തുണ്ടാവില്ല? സസ്യങ്ങൾ ഉണ്ടാവില്ല. സസ്യങ്ങളും ഒന്നുമില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ മണ്ണിനെ മലിനമാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ആളാണ് ശരിക്കും ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൂട്ടുകാരോട്, ഞങ്ങൾ വൃത്തിയാക്കിയ സമയത്ത് ഒരുപാട് പ്ലാസ്റ്റിക്, അതൊക്കെ ഒരുപാട് കാലം മുമ്പ് ഇട്ടതാന്ന് അത് കണ്ടാൽ നമുക്കറിയാം. പക്ഷേ ഇതുവരെ അത് അലിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നുരുമ്പി പോകുന്നോ ഉണ്ടായിട്ടില്ല. അതങ്ങനെ അവിടെ കിടക്കുകയാണ്. അത് തന്നെയാ വലിയ പ്രശ്നം. എന്താണെന്നറിയോ, ഇങ്ങനെ നമ്മുടെ മണ്ണിലൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മളൊരു വിത്ത് കുഴിച്ചിട്ടാൽ അല്ലെങ്കിൽ ഒരു ചെടി നട്ടാൽ അത് പിന്നെ അവിടെ വളരുമോ? ഒരിക്കലുമില്ലല്ലോ. ചെടികൾ വളരണമെങ്കിൽ അതിൻ്റെ വേരുകൾ താഴേക്ക് പോകണ്ടേ? വേരുകൾ താഴേക്ക് പോകുമ്പോൾ അവിടെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തടഞ്ഞു നിർത്തും. അങ്ങനെ ആ ചെടിയും വിത്തും ഒന്നും ഇല്ലാതായി പോവും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മണ്ണൊക്കെ മലിനമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ ഈ ഭൂമിയിൽ ഭീഷണിയിലാവില്ലേ? അതെ, നമ്മൾ ഭാവിയിലൊക്കെ ഒരുപാട്, നമ്മളൊക്കെ ഇനി വലിയ കുട്ടികളാവുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കും. അപ്പോൾ കൂട്ടുകാരെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? അതാണ് എം എസിനൊന്ന് പറയാനുള്ളത്. എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളുടെയൊക്കെ ഉപയോഗം വളരെയധികം കുറയ്ക്കണം, വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ, കൂട്ടുകാർക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എങ്ങനെയാണ് അത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ നാട്ടിൻ പുറങ്ങളിലൊക്കെ ആണെങ്കിൽ, ഇപ്പം ഇത് കേൾക്കുന്ന വിദേശ രാജ്യത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, അവർക്ക് ഒരു പക്ഷേ ഇത് ഓർമ്മ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പം നാട്ടിൻ പുറങ്ങളിലൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ എന്താ വെച്ചാൽ, വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടു വന്നാൽ എന്ത് ചെയ്യും, ഉമ്മ ഒരു ലിസ്റ്റ് തരും, സാധനങ്ങൾ വാങ്ങാനുള്ള അരി വേണ്ടി വരും, പഞ്ചസാര വേണ്ടി വരും, ഉള്ളി വേണ്ടി വരും, അങ്ങനെ ഒരു ലിസ്റ്റൊക്കെ ഇങ്ങനെ ഓരോന്നും 1.5 kg അല്ലെങ്കിൽ 1 kg 5 kg എന്നൊക്കെ ഇങ്ങനെ ലിസ്റ്റ് തരും ഉമ്മ. എന്നിട്ട് പൈസയും തരും. അങ്ങനെ നമ്മൾ കടയിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കളിക്കാനുള്ളൊക്കെ ധൃതിയിൽ നമ്മൾ പെട്ടെന്ന് ആ ലിസ്റ്റും വാങ്ങി കടയിലേക്ക് ഓടും. കടയിലേക്ക് ഓടി സാധനങ്ങൾ വാങ്ങുന്നു. വാങ്ങി ആ കടക്കാരൻ എന്ത് ചെയ്യുന്നു, ഒരു കവറിലിട്ട്, പ്ലാസ്റ്റിക് കവറിലിട്ട് നമുക്ക് തരുന്നു. നമ്മളതും പിടിച്ച് വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് സാധനങ്ങൾ എടുത്ത് മേശപ്പുറത്ത് വെക്കുന്നു. മറ്റേ കവറോ, നമുക്ക് കിട്ടിയ കവറോ, പ്ലാസ്റ്റിക് കവറ്, നമ്മളെന്ത് ചെയ്യുന്നു, നമ്മളതിൽ രണ്ട് കാര്യം ചെയ്യും. ഒന്നുകിൽ നമ്മളത് എങ്ങോട്ടെങ്കിലും മുറ്റത്തേക്കോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സ്ഥലത്തേക്ക് എറിയും, അതല്ലെങ്കിൽ നമ്മൾ കത്തിക്കും. രണ്ടായാലും ദോഷമല്ലേ? കത്തിച്ചാൽ നമുക്കറിയാം അതിൽ നിന്ന് വരുന്ന വളരെ വിഷമുള്ള വായു എന്ത് ചെയ്യും, നമ്മളൊക്കെ ശ്വസിച്ച് അസുഖങ്ങൾ വരും. അതല്ല, നമ്മൾ മണ്ണിലേക്ക് എറിഞ്ഞാലോ, നമ്മുടെ തൊടുവിലേക്കൊക്കെ എറിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മണ്ണ് മലിനമാകും, അത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരും. അപ്പോൾ കൂട്ടുകാരെ, ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ, ഒരു കാര്യമാണ് പറയുന്നത്, നമ്മൾ കടയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കയ്യിൽ എന്ത് ചെയ്യുക, പ്രത്യേകമായി ഒരു സഞ്ചിയൊക്കെ കരുതണം. നമ്മൾ വെറുതെ അങ്ങോട്ട് ഓടില്ല ലിസ്റ്റും വാങ്ങിയിട്ട്. പിന്നെയോ, നമ്മൾ സഞ്ചിയൊക്കെ കരുതി എല്ലാ ദിവസവും പോകുമ്പോൾ ഒരു സഞ്ചി എടുക്കുക. എന്നാൽ പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ കവർ വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരേണ്ടി വരുമോ? ഇല്ലല്ലോ, ആ സഞ്ചിയിലിട്ട് തന്നോളൂ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൂട്ടുകാരെ നമ്മൾ വളരെയധികം കുറക്കാൻ ശ്രമിക്കണം. അതുവഴി നമ്മൾ നമ്മളെ മണ്ണിനെയൊക്കെ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ കടമയാണത്. എങ്കിലേ ഇനി വരുന്ന തലമുറകൾക്കും അതുപോലെ നമ്മളും ഒക്കെ ഭാവിയിൽ ജീവിക്കുമ്പോൾ വളരെ നന്നായി ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. അപ്പൊ കൂട്ടുകാരെ, ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എം എസ് പറഞ്ഞു തുടങ്ങിയ രൂപത്തിൽ ഏതായിരുന്നു, ആ ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എം എസ് മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അല്ലേ. ആ നമ്മുടെ ശുചിത്വം, നമ്മൾ വൃത്തി പാലിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാൻ്റെ കൂടെ ഭാഗമായി റസൂല് പഠിപ്പിച്ചതല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലും നമ്മുടെ സ്കൂളിലും നമ്മുടെ വീട്ടിലുമൊക്കെ പരമാവധി വൃത്തിയുള്ള നല്ല കുട്ടികളാവാനും ശുചിത്വം പാലിക്കാനൊക്കെ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിവിധങ്ങളായ സെഷനുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൂട്ടുകാരെ, നമുക്കറിയാലോ നമ്മുടെ ഒന്നാമത്തെ സെഷൻ നമുക്കേറെ ആസ്വാദനം നൽകുന്ന, നമ്മുടെ കാതിന് ഇമ്പമേകുന്ന ഒരുപാട് ഗാനങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മുടെ ഒന്നാമത്തെ സെഷൻ ഏതായിരുന്നു? പേരോർക്കണം. ഏതായിരുന്നു? പാട്ടുപാടാം കൂട്ടുകൂടാം.

കൂട്ടുകാരെ, പാട്ടുപാടാം കൂട്ടുകൂടാം എന്നുള്ള ഈ സെഷനിൽ സാധാരണയായി നമ്മൾ കൂട്ടുകാർക്കായി ഒരു നല്ല ഗാനമാണ് നൽകാറുള്ളത്. ഇന്നും അതുപോലെ തന്നെ ഏറെ അർത്ഥസമ്പൂർണമായ മനോഹരമായ ഒരു ഗാനമാണ് കൂട്ടുകാർക്കായി വരാൻ പോകുന്നത്. എല്ലാ തവണയും പറയുന്ന പോലെ കൂട്ടുകാരെ കേൾക്കുക, ആസ്വദിക്കുക, ഒപ്പം പാടാൻ ശ്രമിക്കുക.

മാഷാല്ലാ, എത്ര മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഇത്തരത്തിലുള്ള ഏറെ അർത്ഥസമ്പൂർണമായ മനോഹരമായ ഗാനങ്ങളാണ് നമ്മുടെ കൂട്ടുകാരും ഈ പൂമരത്തനിൽ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും കേൾക്കാനും പഠിക്കാനും പാടാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഗാനങ്ങളും പാട്ടുകളുമൊക്കെയാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? ശരി, എങ്കിൽ നമ്മൾ പൂമരത്തണലിൻ്റെ അടുത്ത ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഏതായിരുന്നു അടുത്ത സെഷൻ? നമുക്കറിയാലോ, നമ്മളേറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, താല്പര്യത്തോടു കൂടി വെയിറ്റ് ചെയ്യുന്ന ഒരു സെഷൻ ഏതായിരുന്നു? കളിയിലൂടെ ഒരു കാര്യം.

കളിയിലൂടെ ഒരു കാര്യമെന്നുള്ള ഈ സെഷനിൽ സാധാരണയായി MS കൂട്ടുകാർക്കായി പറഞ്ഞു തരാറുള്ളത് ഒരു ഐഡിയയോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയോ ഒരു ഗെയിമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അല്ലേ? ഇന്നും അതുപോലെയുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില ആക്ടിവിറ്റികളൊക്കെ MS പറഞ്ഞിരുന്നു. കൂട്ടുകാരെല്ലാവരും അത് ചെയ്യുന്നുണ്ടാവുമെന്നാണ് MSന്റെ വിശ്വാസം. പ്രത്യേകിച്ചും നമ്മുടെ നമസ്കാര കലണ്ടറൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമസ്കാര കലണ്ടറൊക്കെ ഒക്ടോബർ മാസത്തിലേക്കുള്ളതും ഇനി അടുത്ത മാസത്തേക്കുള്ളതും ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ തയ്യാറാക്കി നമ്മുടെ നമസ്കാരം വളരെയധികം, അതും ജമാഅത്തായിട്ട് തന്നെ. നമുക്കറിയാം ജമാഅത്തായിട്ട് നമസ്കരിച്ചിരുന്നെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ കോളത്തിൽ അടയാളപ്പെടുത്തിയിരുന്നു അല്ലേ? അങ്ങനെയുള്ള ആക്ടിവിറ്റികളൊക്കെ കൂട്ടുകാർ വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ടാവും എന്നാണ് MSന്റെ വിശ്വാസം. ശരി, എങ്കിൽ ഇന്നത്തെ കളിയിലൂടെ ഒരു കാര്യം എന്നുള്ള സെഷനിൽ കൂട്ടുകാർക്കായി MS പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയ ട്രിക്കാണ്. ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് മെച്ചങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ കൂട്ടുകാരെ, നമ്മളെല്ലാവരും സ്കൂളുകളിലും മദ്രസകളിലും ഒക്കെ പല കാര്യങ്ങളും പഠിക്കുന്നവരാണ് അല്ലേ? പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ കാണാതെ പഠിക്കേണ്ടി വരും. അതുപോലെ കാണാതെ പഠിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മൾ മദ്രസയിൽ നിന്നൊരു പ്രാർത്ഥനയൊക്കെ പഠിച്ചു എന്ന് വിചാരിച്ചോളൂ. അത് കുറച്ചൊരു നീളമുള്ളതാണെങ്കിൽ നമുക്ക് എന്തെയില്ല, പെട്ടെന്ന് പഠിയില്ല ഇല്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അതിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഒക്കെ ചൊല്ലി നോക്കി ഒക്കെ പഠിക്കാൻ ശ്രമിക്കും. ചില കാര്യങ്ങൾ ചിലപ്പോൾ എത്ര വിചാരിച്ചാലും പഠിക്കാൻ സാധിക്കാതെ പോകാറുണ്ട് ചിലത് അല്ലേ? അത്തരത്തിൽ നമുക്കങ്ങനെ പ്രയാസം തോന്നുന്ന കാര്യങ്ങൾ, അത് പ്രാർത്ഥനകളെന്ന് മാത്രമല്ല, ഇനി സ്കൂളിലെ ഏതെങ്കിലും സമവാക്യങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും തത്വങ്ങളോ ഒക്കെ ഇതുപോലെ നമുക്ക് കാണാതെ പഠിക്കാൻ വിചാരിച്ചിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ചെറിയൊരു സൂത്രമാണ് MS കൂട്ടുകാർക്കായി പരിചയപ്പെടുത്തുന്നത്. ഇത് പല കൂട്ടുകാരും ചെയ്തു നോക്കുന്നുണ്ടാവും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം. എന്താന്ന് വെച്ചാൽ കൂട്ടുകാരെ, നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട എന്ന് വെച്ചാൽ കാണാതെ പഠിക്കേണ്ട ആ വാചകം അതേതാണോ അത് നമ്മൾ വളരെ വൃത്തിയായി നമ്മുടെ കൈപ്പടയിൽ തന്നെ, നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ ഒരു പേപ്പറിൽ നല്ല വൃത്തിയുള്ള ഒരു പേപ്പർ എടുത്ത് ആ പേപ്പറിൽ എഴുതുക. അഥവാ നല്ല വൃത്തിയിൽ എഴുതണം, നമുക്ക് പെട്ടെന്ന് കണ്ടാൽ നോക്കുന്ന രൂപത്തിൽ വളരെ വൃത്തിയിൽ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും കാണുന്നൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വായിക്കാനിരിക്കുന്ന ടേബിൾ അല്ലേ, അതിന് മുന്നിലുള്ള ചുമരിലാവാം, അതല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ നമ്മളെപ്പോഴും ഇങ്ങനെ പോയി നോക്കുന്ന ഏതെങ്കിലും സ്ഥലം, അതല്ലെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ എപ്പോഴും കാണാൻ സാധ്യതയുള്ള, എപ്പോഴും നോക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെക്കണം. ഒട്ടിച്ചു വെച്ചിട്ട് എന്തു ചെയ്യണം എന്നറിയോ, നമ്മൾ ഒരു ദിവസം തന്നെ അത് കാണുന്ന സമയത്തൊക്കെ ഒരു തവണയെങ്കിലും നമ്മളതൊന്ന് അങ്ങനെ വായിക്കണം. വെറുതെ നമ്മളിങ്ങനെ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഒന്ന് വായിച്ചാൽ മതി, അത് പഠിക്കാനൊന്നും ശ്രമിക്കേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ദിവസങ്ങളിങ്ങനെ നമ്മളിങ്ങനെ അതിലൂടെ ഒന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് നടക്കുമ്പോൾ ഒക്കെ അറിയാതെ വായിച്ച് വായിച്ച് കുറച്ച് സമയം കൊണ്ട് തന്നെ, ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊക്കെ തന്നെ എന്ത് ചെയ്യും, നമുക്ക് വളരെ പ്രയാസം തോന്നിയിരുന്ന കാര്യം നമ്മൾ അറിയാതെ മനപ്പാടാക്കിയിട്ടുണ്ടാവും. ഈ രൂപത്തിൽ എന്ത് ചെയ്യുക, കൂട്ടുകാർക്ക് അത്തരം പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനപ്പാടാക്കാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൂട്ടുകാർ കൂട്ടുകാരുടെ കൈപ്പടയിൽ തന്നെ എഴുതി വെക്കണം. അതല്ലാതെ എൻ്റെ കൈപ്പട കുറച്ച് മോശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശം, അതുകൊണ്ട് മറ്റാരെ കൊണ്ടെങ്കിലും എഴുതി തൂക്കാം എന്ന് വിചാരിക്കരുത്. നമ്മളായിട്ട് തന്നെ എഴുതി, നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര വൃത്തിയിൽ എഴുതി, നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് അത് ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് അതിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ അത് അറിഞ്ഞും അറിയാതെയൊക്കെ എന്ത് ചെയ്യണം, ഒരു തവണയെങ്കിലും വായിച്ചാൽ മതി, പ്രത്യേകമായിട്ട് പഠിക്കാനൊന്നും ശ്രമിക്കണ്ട. ഈ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടുകാർക്ക് വളരെ പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ വളരെ നിഷ്പ്രയാസം പലതും കാണാതെ പഠിക്കാൻ സാധിക്കും. ഈ ഒരു ഐഡിയ കൂട്ടുകാരൊന്ന് ഉപയോഗിച്ചു നോക്കൂ, ഒന്ന് ശ്രമിച്ചു നോക്കൂ, സാധിക്കും എന്നാണ് MSന്റെ വിശ്വാസം. ശരി, എങ്കിൽ ഇന്നത്തെ കളിയിലൂടെ ഒരു കാര്യമെന്നുള്ള ഈ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ അടുത്ത സെഷനിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത സെഷന്റെ പേരെന്തായിരുന്നു, കൂട്ടുകാർക്ക് ഏറെ താല്പര്യമുള്ള ഒരു സെഷനാണത്. അതെ, ഏതായിരുന്നു ആ സെഷൻ? കഥയിലൂ കേൾക്കാം ഒരു നല്ല കഥ.

0: കൂട്ടുകാരെ, കേൾക്കാം ഒരു നല്ല കഥ എന്നുള്ള ഈ സെഷനിൽ കൂട്ടുകാർക്കായി നമ്മൾ നൽകാറുള്ളത് ഒരു നല്ല ഗുണപാഠങ്ങളൊക്കെ ഉള്ള ഒരു കഥയാണ് അല്ലേ? അത്തരത്തിലൊരു കഥ തന്നെയാണ് എം എസ് ഇന്നും പറയാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞ കഥകളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ നിന്നുള്ള ഗുണപാഠങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ആ രൂപത്തിൽ ഇന്നും ഒരു നല്ല കഥ കൂട്ടുകാർക്കായി പറയാൻ പോവാം. എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കണം, ഒരു വരി പോലും ശ്രദ്ധിക്കാതെ പോവരുത്. കേട്ടല്ലോ, വളരെ രസകരമായൊരു കഥയാണ് പറയാൻ പോകുന്നത്. ഈ കഥയും മുമ്പൊക്കെ എം എസ് പറഞ്ഞ പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഒരു കഥ തന്നെയാണ്. ഈ കഥ എന്താണെന്നറിയോ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ബനു ഇസ്രായേൽ ഗോത്രം. അത്തരത്തിൽ ബനു ഇസ്രായേലിൽപ്പെട്ട മൂന്നാളുകളുണ്ടായിരുന്നു. ഈ മൂന്നാളുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരാൾക്ക് വെള്ളപ്പാണ്ടുള്ള ആളായിരുന്നു. എന്താ വെള്ളപ്പാണ്ട് എന്ന് പറഞ്ഞാൽ? അങ്ങനെ ഒരു അസുഖം കൂട്ടുകാർ കേട്ടിട്ടില്ലേ? ശരീരത്തിലൊക്കെ ഇങ്ങനെ നമ്മളുടെ സാധാരണ കളറല്ലാതെ കുറച്ചും കൂടിയൊക്കെ വെളുത്ത ഒരു ഭംഗിയില്ലാത്ത രൂപം ആവുന്ന അവസ്ഥ, അതിനാണ് നമ്മൾ വെള്ളപ്പാണ്ട് എന്ന് പറയുക. ഇങ്ങനെ വെള്ളപ്പാണ്ടുള്ള ഒരാൾ, ഈ മൂന്ന് പേരിൽ ഒരാൾക്ക് എന്തുണ്ട്? വെള്ളപ്പാണ്ട് എന്നുള്ള അസുഖമുണ്ട്. രണ്ടാമത്തെ ആൾക്കോ കഷണ്ടിയുണ്ട്. കഷണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, അതൊരു അസുഖമൊന്നുമല്ല. നമുക്ക് എന്ത് ചെയ്യില്ല, ഇപ്പോൾ തലയിൽ കുറച്ച് ഭാഗത്ത് മുടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ പല ഭാഗത്തും മുടിയില്ലാത്തൊരവസ്ഥ. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത ഉള്ള ആളായിരുന്നു രണ്ടാമത്തെ ആൾ, കഷണ്ടിക്കാരനായിരുന്നു. മൂന്നാമത്തെ ആളുടെ പ്രത്യേകത എന്താ അറിയോ? അദ്ദേഹത്തിന് കണ്ണു കാണില്ല. രണ്ടു കണ്ണും കാണാത്ത ഒരു അന്ധനായ മനുഷ്യനായിരുന്നു ആര്? മൂന്നാമത്തെ ആള്. ഇങ്ങനെയുള്ള മൂന്ന് പേരുടെ ഒരു കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഈ മൂന്ന് പേരെയും അവരെ ഒന്ന് പരീക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. അള്ളാഹു എന്ത് ചെയ്തു? ഇവരെ പരീക്ഷിക്കാനൊന്ന് തീരുമാനിച്ചു. പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് ഓരോ പരീക്ഷണങ്ങളൊക്കെ വരില്ലേ, അതുപോലെ ഇവരെയും ഒന്ന് പരീക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ? അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുക്കലേക്ക്, അവരുടെ അടുത്തേക്ക് ഒരു മലക്കിനെ പറഞ്ഞയച്ചു. മലക്കുകളെ നമുക്കറിയാലോ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അല്ലേ. ആ മലക്കുകളെ, അതിലൊരു മലക്കിനെ എന്ത് ചെയ്തു? അള്ളാഹു ഈ മൂന്ന് പേരുടെ അടുത്തേക്കും പറഞ്ഞയക്കുകയാണ് ഇവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ മലക്ക് ഒന്നാമത്തെ ആളെ സമീപിച്ചു. ഒന്നാമത്തെ ആളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നെന്താ? അയാൾക്ക് വെള്ളപ്പാണ്ട് എന്ന അസുഖം ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഈ വെള്ളപ്പാണ്ടിൻ്റെ രോഗിയായിട്ടുള്ള ഒന്നാമത്തെ ആളെ ഈ മലക്ക് സമീപിച്ചു. അങ്ങനെ ആ മലക്ക് ഒന്നാമത്തെ ആളോട്, ഈ വെള്ളപ്പാണ്ടൊക്കെ ഉള്ള ആളോട് ചോദിച്ചു, അല്ല നിനക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം, നിനക്ക് നീ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണ് എന്ന് മലക്ക് ചോദിക്കുകയാണ് ഈ വെള്ളപ്പാണ്ടുള്ള രോഗിയോട്. സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്ത് പറഞ്ഞിട്ടുണ്ടാവും? അയാൾക്ക് ഇങ്ങനെ ഈ വെള്ളപ്പാണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ആളുകളൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ടാവും അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പെട്ടെന്ന് മറുപടി പറഞ്ഞു. എന്ത്? എനിക്ക് നല്ല തൊലിയും അല്ലെങ്കിൽ നല്ല തൊലിയുടെ കളറും ഒക്കെയുള്ള നല്ലൊരു തൊലിയും നല്ലൊരു രൂപമൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്ന് അദ്ദേഹം സ്വാഭാവികമായിട്ടും പെട്ടെന്ന് തന്നെ പറഞ്ഞു. ഒപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി, അദ്ദേഹത്തിൻ്റെ സങ്കടം കൂടി പറഞ്ഞു. എന്ത്? ജനങ്ങളൊക്കെ ഇത് കാരണം എന്നെ വെറുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജനങ്ങളൊക്കെ എൻ്റെ അടുത്തേക്ക് അടുക്കുന്നില്ല, അതുകൊണ്ട് അങ്ങനെ പ്രയാസപ്പെടുത്തുന്ന ഈ രോഗം ഉണ്ടല്ലോ വെള്ളപ്പാണ്ട് എന്ന രോഗം, അതൊന്ന് മാറിക്കിട്ടണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ് എന്ന് ഈ ഒന്നാമത്തെ ആൾ പറയാം. അപ്പോൾ ഈ മലക്ക് എന്ത് ചെയ്തു അറിയോ? അള്ളാഹു പറഞ്ഞയച്ച മലക്കാണ്. ഈ മലക്ക് അദ്ദേഹത്തെ മെല്ലെ ഇങ്ങനെ സ്പർശിച്ചു. സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മെല്ലെ ഇങ്ങനെ തൊട്ടു. തൊട്ട സമയത്ത് എന്തു സംഭവിച്ചു? പെട്ടെന്നതാ അദ്ദേഹത്തിൻ്റെ പാണ്ഡുരോഗം ഇങ്ങനെ നീങ്ങി നീങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ പാണ്ഡുരോഗം പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ടുകൊണ്ട് മാറി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തൊലിയൊക്കെ നല്ല ഭംഗിയുള്ള കളറായി മാറി. അദ്ദേഹത്തിൻ്റെ പാണ്ഡുരോഗം ഒറ്റയടിക്ക് മാറുകയാണ്. എന്നിട്ട് മലക്ക് ഒരു കാര്യം കൂടി ഇയാളോട് ചോദിച്ചു. ഈ വെള്ളപ്പാണ്ഡുരോഗിയായിരുന്ന ഈ ഒന്നാമത്തെ ആളോട് ഒരു കാര്യം കൂടി ചോദിച്ചു. എന്താണെന്നറിയോ? നിനക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഒരു ധനം എന്താണ്? ധനം എന്ന് പറഞ്ഞാൽ സമ്പത്ത് അല്ലേ. അങ്ങനെ നിനക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള സമ്പത്ത് എന്താന്ന് ചോദിച്ചു. ചോദിച്ച സമയത്ത് ഈ വെള്ളപ്പാണ്ടൊക്കെ ഉണ്ടായിരുന്ന ഈ ദേഹം പറഞ്ഞു, ഒരു ഒട്ടകത്തിനെയോ ഒരു പശുവിനെയൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്ന രൂപത്തിൽ എന്ത് ചെയ്തു? ഒട്ടകോ പശുവോ എന്നൊക്കെ ഇദ്ദേഹം ഉത്തരം കൊടുത്തു. ഉത്തരം കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന് ഈ മലക്ക് എന്തു കൊടുത്തു? ആ നല്ല പ്രസവിക്കാനായിട്ടുള്ള നല്ല ഒരു ഒട്ടകത്തെ ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് ഒരു കാര്യം പ്രാർത്ഥിക്കുക കൂടി ചെയ്തു. എന്താ പ്രാർത്ഥിച്ചെന്നറിയോ? അള്ളാഹു നിനക്ക് ഈ ഒട്ടകത്തിൽ ഒക്കെ നല്ല അഭിവൃദ്ധി നല്ല ഐശ്വര്യമൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്തിട്ടാണ് മലക്ക് അവിടുന്ന് പോയത്. അങ്ങനെ മലക്ക് ഒന്നാമത്തെ ആളുടെ കഴിഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ആളുടെ അടുത്തെത്തി. ആര്? അള്ളാഹു പറഞ്ഞേച്ച ഈ മലക്ക്. അള്ളാഹു എന്തിനാ പറഞ്ഞേച്ചേ? ആ ഇവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്നാമത്തെ ആളത് കഴിഞ്ഞു, രണ്ടാമത്തെ ആള്. രണ്ടാമത്തെ ആളെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ? എന്തായിരുന്നു? ആ അദ്ദേഹം കഷണ്ടിക്കാരനായിരുന്നു. തലയിൽ അങ്ങനെ കൃത്യമായി മുടിയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെ ഈ കഷണ്ടിക്കാരൻ്റെ അടുത്ത് എത്തി മലക്ക്. മലക്ക് ഈ കഷണ്ടിക്കാരനോട് ചോദിച്ചു, അല്ല നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, നിനക്ക് കിട്ടണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ളത് എന്താണ് എന്ന് ഈ മലക്ക് ചോദിക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം പെട്ടെന്ന് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ആ എനിക്ക് നല്ല ഭംഗിയുള്ള മുടി വേണ്ടിയിരുന്നു, എനിക്ക് നല്ല അഴകൊക്കെ ഉള്ള നല്ല വൃത്തിയുള്ള നല്ല മുടി വേണ്ടിയിരുന്നു, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം എന്താ, ഈ ജനങ്ങളൊക്കെ എന്നെങ്ങനെ കാണുമ്പോൾ കളിയാക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന അല്ലെങ്കിൽ എന്നെ വെറുക്കുന്ന ഈ കഷണ്ടി ഉണ്ടല്ലോ, ഈ കഷണ്ടി രോഗം എനിക്ക് മാറിക്കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട മലക്ക് എന്ത് ചെയ്തു? നേരത്തെ വെള്ളപ്പാണ്ട് രോഗിയെ ചെയ്ത പോലെ തന്നെ ഈ മലക്ക് അദ്ദേഹത്തെ ഈ കഷണ്ടിയുള്ള ആളെ മെല്ലെ ഇങ്ങനെ തലോടി. തലോടിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയോ? ഇദ്ദേഹത്തിൻ്റെ കഷണ്ടി പൂർണ്ണമായും അങ്ങോട്ട് മാറി. എന്ന് പറഞ്ഞാൽ തലയിൽ നല്ല സുന്ദരമായ മുടി നന്നായിട്ട് വളർന്നുകൊണ്ട് വന്നു. വളരെ അത്ഭുതം അല്ലേ? അതോടുകൂടി അയാൾക്ക് വലിയ സന്തോഷമായി. അങ്ങനെ മലക്ക് വീണ്ടും ഒരു കാര്യം, നേരത്തെ വെള്ളപ്പാണ്ട് രോഗിയോട് ചോദിച്ച പോലെ തന്നെ വീണ്ടും ഒരു കാര്യം കൂടി ചോദിച്ചു. എന്താണെന്നറിയോ? അല്ല നിനക്കിപ്പോൾ നല്ല മുടിയൊക്കെ കിട്ടിയല്ലോ, നിനക്ക് സന്തോഷമായല്ലോ, ഇനി നിനക്ക് ഏതു ധനമാണ് ഏത് സമ്പത്താണ് നിനക്ക് കിട്ടണമെന്ന് ആഗ്രഹമുള്ളത് എന്ന രൂപത്തിൽ മലക്ക് ചോദിച്ചു. ചോദിച്ചപ്പോൾ ഈ കഷണ്ടിയൊക്കെ ഉണ്ടായിരുന്ന ഈ മനുഷ്യണ്ടല്ലോ, ഈ രണ്ടാമത്തെ ആള്, അദ്ദേഹം ഉത്തരം കൊടുത്തത് എന്താണെന്നറിയോ? എനിക്ക് നല്ലൊരു പശുവിനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു പശു എന്ന ഒരു സമ്പത്ത് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ മലക്ക് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഒരു പശുവിനെ നൽകി. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ കഷണ്ടിക്കാരനായിരുന്ന മനുഷ്യന് വേണ്ടിയിട്ടും എന്ത് ചെയ്തു? ഈ മലക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ച്? ആ നിനക്ക് ഈ സമ്പത്തിൽ അള്ളാഹു നല്ല ഐശ്വര്യവും വർധനവും ഒക്കെ നൽകട്ടെ എന്നു നന്നായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മലക്ക് അവിടുന്ന് പോയത്. അങ്ങനെ രണ്ടാമത്തെ ആളും കഴിഞ്ഞല്ലോ. മൂന്നാമത്തെ ആളെയും നമ്മൾ പറഞ്ഞല്ലോ. മൂന്നാമത്തെ ആൾ ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ആ അദ്ദേഹത്തിന് കണ്ണു കാണില്ലായിരുന്നു അല്ലേ? രണ്ട് കണ്ണും കാണാത്ത ഒരു അന്ധനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തും ഈ മലക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്തിയാണ്. അങ്ങനെ അന്ധൻ്റെ അടുത്ത് എത്തിയിട്ടും മലക്ക് ഇപ്രകാരമൊക്കെ ചോദിച്ചു. എന്ത്, നിനക്ക് ഏറ്റവും ആഗ്രഹമുള്ളത് എന്താണ്? അങ്ങനെ നിനക്ക് വേണ്ട ധനം എന്താണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു. എന്ത് പറഞ്ഞു? ആ അള്ളാഹു എനിക്ക് കാഴ്ചയൊക്കെ തിരിച്ചു നൽകി, അൽഹംദുലില്ലാ എന്ന രൂപത്തിൽ അദ്ദേഹം അള്ളാഹുവിന് ഒരുപാട് നന്ദിയൊക്കെ ഉള്ള രൂപത്തിൽ മറുപടി നൽകി. ഒപ്പം ഈ മലക്ക് ചോദിച്ചില്ലേ, നിനക്ക് ഇനി ആവശ്യമുള്ള അല്ലെങ്കിൽ നിനക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ധനം ഏതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു ആടിനെ വേണമെന്നായിരുന്നു, ആടിനെ കിട്ടിയാൽ കൊള്ളാമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഈ മലക്ക് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഒരു ഗർഭിണിയായിട്ടുള്ള അഥവാ പ്രസവിക്കാരായിട്ടുള്ള ഒരു നല്ല ഒരാടിനെ തന്നെ നൽകുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും മലക്ക് തിരിച്ചുപോയി. ഇങ്ങനെ ഈ മൂന്നാളുകളുടെ അടുത്തു നിന്നും എന്ത് ചെയ്തു? ആ മലക്ക് ഇത്തരത്തിൽ സംസാരിക്കുകയും ഉത്തരം വാങ്ങുകയും അങ്ങനെ തിരിച്ചു പോവുകയൊക്കെ ചെയ്തു. ആ ഇനിയാണ് കഥയുടെ പ്രധാന ഭാഗം കടക്കുന്നത്. ഇനിയാണ് മലക്ക് വീണ്ടും ഇവരുടെ അടുത്ത് പരീക്ഷിക്കാനായിട്ട് മറ്റൊരു രൂപത്തിൽ വരുന്നത്. അപ്പോഴാണ് ഇവരിൽ ആരാണ് നല്ല ആള്, ആരാണ് അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന ആള്, ആരാണ് അള്ളാഹിനോട് നന്ദികേട് കാണിക്കുന്ന ആള് എന്നൊക്കെ ഇനി വരുന്ന ഭാഗത്താ പറയാൻ പോകുന്നത്. അപ്പോഴാണ് ശരിക്കും ഇതൊക്കെ അവർക്ക് പരീക്ഷണമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഇപ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ കിട്ടല്ലേ ചെയ്തിട്ടുള്ളൂ, ഇനി അതിൻ്റെ പരീക്ഷണം എങ്ങനെയായിരുന്നു എന്നതാണ് ഇനിയുള്ള ഭാഗത്ത് പറയാൻ പോകുന്നത്. പക്ഷേ ആ ഭാഗം കൂട്ടുകാർ കേൾക്കണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ പറ്റൂ. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം, മലക്ക് മറ്റൊരു രൂപത്തിലേക്ക് വന്ന് ഇവരോടൊക്കെ എന്തൊക്കെ ചോദിക്കുന്നത് പറയുന്നത്, അപ്പോൾ ഇവരെന്തൊക്കെ ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാർക്കായി MS പറഞ്ഞു തരും. അതുകൊണ്ട് അടുത്ത എപ്പിസോഡ് വരെ കൂട്ടുകാരെ കാത്തിരിക്കണം. ഇന്നത്തേക്ക് പൂമരത്തണിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നും നമ്മൾ വിവിധങ്ങളായ സെഷനുകളിൽ കൂട്ടുകാർക്കായി ഒരുപാട് കളികളും പാട്ടുകളും കഥകളുമെല്ലാം നൽകി. കൂട്ടുകാർക്ക് വളരെയധികം ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാരെല്ലാ ആഴ്ചയും മുടങ്ങാതെ പൂമരത്തിനിൽ കേൾക്കണം. കൂട്ടുകാരുടെ ഫ്രണ്ട്സിനോടും ഇതൊക്കെ പറയണം. അവരോടും പീസ് റേഡിയോ ഒക്കെ ഈ പൂമരത്തിനിലും മറ്റുള്ള പ്രോഗ്രാമുകളൊക്കെ വളരെ ആസ്വദിച്ച് കേൾക്കുവാനൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല കൂട്ടുകാരായി എല്ലാവരും വളരണം. എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തേക്ക് പൂമരത്തണലിൽ അവസാനിപ്പിക്കുമ്പോൾ കൂട്ടുകാരോട് വിട ചോദിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിലും നല്ല നല്ല സെഷനുകളുമായി കൂട്ടുകാരോടൊപ്പം കൂടാം. ഇന്നത്തേക്ക് വിട ചോദിക്കുന്നു ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ള. പൂമരത്തണലിലാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം എന്ന വിഷയത്തിൽ കുട്ടികളോട് സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് ഷമീൽ ടി.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ.

0: അസമദ് കല്ലടിക്കോടാണതിന് ശബ്ദം നൽകിയിട്ടുള്ളത്.
1: സാഹോദര്യത്തിന്റെ വെളുത്ത തമ്പുകൾ, എഴുത്ത് ഇബ്നു അലി എടത്തനാട്ടുകര. തീ വെയിലിൽ നീണ്ട ക്യൂവിൽ വിയർപ്പിൽ കുളിച്ചു നിൽക്കുമ്പോൾ വളണ്ടിയർമാരിൽ നിന്ന് ലഭിച്ച ഒരു ചെറു തൂക്കുപാത്രത്തിലെ ചൂടുള്ള പൊടിയരിക്കഞ്ഞിയുമാണയാൾ തമ്പിനകത്തെ ഇളം തണുപ്പിലേക്ക് പ്രവേശിച്ചത്. മിനായിലെ തമ്പിലേക്ക്. തനിക്കായി അനുവദിക്കപ്പെട്ട 6 അടി നീളവും 2.5 അടി വീതിയുമുള്ള പരിമിത സ്ഥലത്ത് ആ ഹാജിയാറിയിരുന്നു. ആശ്വാസത്തോടെ. നാട്ടിൽ അയാളൊരു ചെരുപ്പ് നിർമ്മാണ കമ്പനി ഉടമയാണ്. 100 ജോലിക്കാരും വാഹനങ്ങളും ലക്ഷങ്ങളുടെ വിറ്റുവരവുമുണ്ട് അയാൾക്ക്. തൊട്ടടുത്തുള്ള ഹാജിയുമായി ആ കഞ്ഞി അയാൾ പകുത്തുകുടിച്ചു. ഒരു ചെറിയ അച്ചാർ പാക്കറ്റ് പൊട്ടിച്ച് അച്ചാർ തൊട്ടുകൂട്ടിക്കൊണ്ട്. കഞ്ഞി പകുത്തുകുടിച്ച മറ്റേ ഹാജി ഒരു ലോറി ഡ്രൈവറായിരുന്നു. സമത്വവും സാഹോദര്യവും അടുത്തറിയുന്ന അനുഭവങ്ങളാണ് മിനായിലെ വെളുത്ത ടെന്റുകളിലെ ഏതാനും ദിവസത്തെ ജീവിതം. എല്ലാവരും ശുഭ്രവസ്ത്രധാരികൾ. തുന്നിലില്ലാത്ത 2 കഷ്ണം വസ്ത്രം കൊണ്ട് ഉടുക്കുകയും പുതയ്ക്കുകയും ചെയ്യുന്നു. നാട്ടിൽ കോട്ടും സൂട്ടുമിട്ട് നടന്നവരും കള്ളിമുണ്ടുടുത്തിരുന്നവരുമെല്ലാം ഒരേ വസ്ത്രധാരികൾ. ബംഗ്ലാവുകളിലും മണിമന്ദിരങ്ങളിലും അന്തിയുറങ്ങിയിരുന്നവർ ഖബറ് പോലെ ഇടുങ്ങിയ സ്ഥലത്ത് കിടന്നും ഉറങ്ങിയും വിശ്രമിച്ചും നാളുകൾ കഴിച്ചുകൂട്ടുന്നു. തൃപ്തിയോടെ പ്രാർത്ഥനകളിൽ മുഴുകുന്നു. പ്രഭാതകർമ്മങ്ങൾക്കായി അവർ ശൗചാലയങ്ങളിലേക്ക് ക്ഷമാപൂർവം കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. നാട്ടിൽ, വീട്ടിൽ, ഓഫീസിൽ അനുഭവിച്ചിരുന്ന ആഡംബര ആധുനിക കുളിമുറിയിലെ വിശാലതയും ശാന്തതയും അവർ മനഃപൂർവ്വം മറന്നുകളയുന്നു. അംഗശുദ്ധി വരുത്താനായി വിശിഷ്യ നമസ്കാരവേളകളിൽ ക്യൂവിന്റെ നീളം കൂടുമ്പോഴും സംതൃപ്തിയോടെ ക്ഷമ അവലംബിക്കുന്നു. തമ്പുരുചാരെ ചുടുചായ നിറച്ച ചൂടാറാപാത്രത്തിനരികിൽ ഗ്ലാസും തൂക്കുപാത്രവുമായി വരി നിൽക്കുന്നു. ലഭിച്ച ചായ കൂട്ടുകാരുമായി പങ്കുവച്ച് തൃപ്തരാകുന്നു. തമ്പിന് പുറത്തിറങ്ങുന്ന ഇടനേരങ്ങളിൽ ഹദിയയായി ലഭിച്ച പഴമോ പലഹാരമോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണങ്ങിയ പഴങ്ങളോ പരമാവധി ഹാജിമാർക്ക് പകുത്തു നൽകി സായുജ്യമടയുന്നു. പകലിലെ പ്രാർത്ഥനകളിൽ മുഴുകുവാനായി അറഫയിലേക്കും രാപ്പാർക്കാൻ മുസ്ദലിഫയിലേക്കും പോകുമ്പോൾ ബസ്സിൽ കാലുകുത്താൻ ഇത്തിരി ഇടം കാത്ത് മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നു. നാട്ടിലുള്ള വാഹനങ്ങളെക്കുറിച്ച് അവർ അന്നേരം ചിന്തിക്കാതിരിക്കാൻ കഴിയില്ലെന്നതാണ് സത്യം. വെള്ളവസ്ത്രങ്ങളണിഞ്ഞ ജനലക്ഷങ്ങളുടെ പ്രവാഹത്തിൽ ഒരു ചെറുതരിയായി നടന്ന് നീങ്ങുമ്പോൾ മുന്നിലോ പിന്നിലോ ഒപ്പമോ നടക്കുന്നവരുടെ വർണ്ണമോ ദേശമോ ഭാഷയോ നോക്കാതെ ഭക്തിയിലലിഞ്ഞ് കിലോമീറ്ററുകൾ നടന്നു നീങ്ങുന്നു. ദാഹിക്കുന്ന സഹയാത്രികന് തന്റെ കുപ്പിവെള്ളത്തിൽ നിന്ന് പകുത്തുകൊടുത്ത് തൃപ്തിയടയുന്നു. ഡസനിൽ തുടങ്ങി 100 ഹാജിമാരെ ഉൾക്കൊള്ളുന്ന മിനായിലെ വെളുത്ത ടെന്റുകളിൽ തനിക്ക് ലഭിച്ച പരിമിത സ്ഥലത്ത് സ്വയം ഒതുങ്ങി തൃപ്തനാകുന്നു. പ്രാർത്ഥനകളുടെ ഇടവേളകളിൽ നാട്ടിലെയും കുടുംബത്തിലെയും വിശേഷങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നു. അതിൽ മീൻപിടുത്തക്കാരന്റെ തണുപ്പുണ്ട്, ഡ്രൈവറുടെ വിയർപ്പുണ്ട്, ഓഫീസറുടെ ആശങ്കയുണ്ട്, മുതലാളിയുടെ കച്ചവട വൈഭവങ്ങളുടെ കഥകളുണ്ട്, കൈത്തഴമ്പിന്റെ കരുത്തുണ്ട്, ജീവിതയാത്രയിലെ വൈവിധ്യമാർന്ന പാതകളിലെ കയറ്റിറക്കങ്ങൾ കൗതുകത്തോടെ ആകാംക്ഷയോടെ അവർ പങ്കുവെക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. മക്കയിലെത്തിയ അള്ളാഹുവിന്റെ അതിഥികളാണവർ എന്നതാണ് അവരുടെ ആത്മധൈര്യത്തിന്റെയും സംതൃപ്തിയുടെയും കാതൽ.
2: മാഷാല്ലാ. അപ്പോ നുറുങ്ങുകൾ കേട്ടു കഴിഞ്ഞല്ലോ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അസ്മാഉൽ ഹുസ്ന,
0: അള്ളാഹുവിന്റെ അൽ ഹക്കം എന്ന പേരിന്റെ വിശദീകരണവും അതിൻ്റെ തേട്ടവും നമ്മൾ ഇന്ന് മനസ്സിലാക്കുകയാണ്. അസ്മാഉൽ ഹുസ്നയിലൂടെ അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് ഈയൊരു ടോപ്പിക്ക് അവതരിപ്പിക്കുന്നത്. ഇൻഷാല്ലാ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലാഖിബത്തുൽ മുത്തഖീൻ. വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അതിൽ ഇന്ന് ഇൻഷാ അല്ലാ അൽ ഹക്കം എന്ന നാമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന നാമമാണ് അൽ ഹക്കം എന്നുള്ളത്. ഒരിക്കൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു ദൗത്യ സംഘം പുറപ്പെട്ടു വന്നു. അതിൻ്റെ നേതാവ് ഹാനി ഇബിന് യസീദ് അൽ കിന്ദിയൻ. ഹാനി ഇബിന് യസീദ് അൽ കിന്ദി അവരുടെ സമുദായവുമായിക്കൊണ്ട് റസൂൽ

0: അലൈഹിസ്സലമിൻ്റെ അടുക്കൽ വന്നെത്തിയപ്പോൾ ആ സമുദായത്തിൽപ്പെട്ട പലരും ഹാനിയെ വിളിച്ചത് അബുൽ ഹക്കം എന്നാണ്. ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫദഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൗത്യ സംഘത്തെ വിളിച്ചു. അങ്ങനെ വിളിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ്, അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നല്ലാഹ ഹുവൽ ഹക്കം, അള്ളാഹു ആകുന്നു ഹക്കം, വ ഇലൈഹിൽ ഹുക്കും, അവനിലാണ് ഹുക്കുമുള്ളത്, അവനാണ്, അവനിലേക്കാണ് വിധി നടപ്പിലാക്കൽ മടങ്ങുന്നത്. അതുപോലെ തന്നെ ഫലിമ തുക്കന്ന അബൽ ഹക്കം, എന്തുകൊണ്ടാണ് താങ്കളെ അബുൽ ഹക്കം എന്ന് വിളിക്കുന്നത്, എന്തിനാണ് അങ്ങനെയൊരു കുഞ്ഞിയത്ത് സ്വീകരിച്ചത് എന്ന ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ അവരോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ അബുൽ ഹക്കം, അതായത് ഹാനി എന്ന് പറയുന്ന ആ ദൗത്യ സംഘത്തിൻ്റെ നേതാവ് തിരിച്ചു മറുപടി കൊടുക്കുകയാണ്, ഇന്ന ഖൗമി ഇദഖ്തലഫു ഫീ ഷൈഇൻ അൻസലൂനി, എൻ്റെ കൗമ്, എൻ്റെ ഈ ഒരു നാട്ടുകാർ, അവർ ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി കഴിഞ്ഞാൽ അവർ എന്നെ വിളിക്കും, ഫഹക്കം തു, ഞാൻ അവരുടെ വിഷയത്തിൽ വിധി നടപ്പിലാക്കും, ഫഹക്കം തു ബൈനഹും, അവർക്കിടയിൽ ഒരു വിധി തീർപ്പാക്കും. എന്നിട്ടോ അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഫറലിയ കിലൽ ഫരീഖയീൻ, അങ്ങനെ രണ്ട് വിഭാഗവും അഭിപ്രായ ഭിന്നതയിലായ വിഷയത്തിൽ രണ്ട് വിഭാഗവും ഞാൻ എന്താണോ വിധിച്ചത് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവർ മടങ്ങും എന്ന് ആ ഒരു അബുൽ ഹക്കം എന്ന് വിളിക്കാനുള്ള കാരണമായിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കി പറയാണ്, ഫഖാല അലൈഹി സ്സലാം മാ അഹ്സന ഹാദാ, ഇതെത്ര നല്ല കാര്യമാണ്, എത്ര നല്ല കാര്യമാണ്. സുമ്മ കന്നാഹു ബി അബി ഷുറൈഹ്, എന്നിട്ട് ആ അബുൽ ഹക്കം എന്ന് വിളിച്ച ഹാനിക്ക് മറ്റൊരു കുഞ്ഞിയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചാർത്തി കൊടുക്കുന്നു. ഷുറൈഹ് എന്ന് പറയുന്ന തൻ്റെ മൂത്ത മകനിലേക്ക് ചേർത്തുകൊണ്ട് അബു ഷുറൈഹ് എന്ന് അദ്ദേഹത്തെ കുഞ്ഞിയത്ത് നൽകുകയും ചെയ്തു. ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തേത്, ഒരു അമുസ്ലിമായ വ്യക്തിയായിരുന്നു യഥാർത്ഥത്തിൽ ഹാനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിവേദന സംഘവുമായി വരുമ്പോൾ അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. മുസ്ലിം ആകാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് അവർ വരുന്നത്. അങ്ങനെ അവരുടെ മുൻകാല ചെയ്തികൾ കേട്ടപ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മാ അഹ്സന ഹാദാ, ഇതെത്ര വലിയ നല്ല പ്രവർത്തനമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നാമതായി നമ്മൾ പഠിക്കുന്ന പാഠം, ഒരു അമുസ്ലിമാണെങ്കിൽ പോലും നീതിപരമായി കൊണ്ട് വർത്തിച്ചു കഴിഞ്ഞാൽ, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, വിധി നടപ്പിലാക്കി കഴിഞ്ഞാൽ അവനെ പ്രശംസിക്കുന്നതിൽ തെറ്റില്ല എന്നതാണ്. അതായത് ഒരു അമുസ്ലിമാണ്, ആ അമുസ്ലിം നീതിപൂർവം ഒരു വിഷയത്തിൽ വിധി തീർപ്പാക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്താൽ അതിൽ അവനെ പ്രശംസിക്കുന്നതിൽ തെറ്റില്ല എന്ന ഒരു പാഠം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകളെങ്കിലും മറ്റുള്ള മതസ്ഥർ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അവരെ പരിഗണിക്കേണ്ടതില്ല എന്ന രൂപത്തിൽ വരെ ചിലർ പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. എന്നാൽ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഹാനിയുടെ ജാഹിലിയത്തിലുള്ള, ഇസ്ലാമിന് മുമ്പുള്ള ആ ഒരു അവസ്ഥ കേട്ടപ്പോൾ, മാ അഹ്സന ഹാദാ, ഇതെത്ര നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. മാത്രമല്ല, ഇനി രണ്ടാമത്തെ വിഷയം, ഇവിടെ ഹാനി എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സന്നിധിയിൽ വരുമ്പോൾ അബുൽ ഹക്കം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്ത്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും, കുഞ്ഞിയത്ത് സ്വീകരിക്കുക എന്നത് ഒരു പുണ്യമുള്ള നല്ല ഒരു കാര്യമായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്, നല്ല കാര്യമായിക്കൊണ്ട് പഠിപ്പിക്കുന്നു കുഞ്ഞിയത്ത് സ്വീകരിക്കുക എന്നത്. അത് മക്കളിലേക്ക് ചേർത്തി പറയുക എന്നത് നല്ലത് തന്നെയാണ്. ഇനി മക്കളില്ലെങ്കിലും, വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും കുഞ്ഞിയത്ത് സ്വീകരിക്കുന്നതിൽ അതിലൊരു ശുഭപ്രതീക്ഷയുണ്ട് എന്നാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു വിഷയം. ഇവിടെ അബുൽ ഹക്കം എന്ന് പറഞ്ഞ ആ വ്യക്തി, അവിടെ കുഞ്ഞിയത്തായിരുന്നു യഥാർത്ഥത്തിൽ അബു ഹക്കം, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ നാമം ഹാനി ഇബ്നു യസീദ് എന്നാണ്. ഹാനി എന്ന പേര് മാറ്റി, അല്ലെങ്കിൽ ആ പേരിന് പകരം ഒരു വിളിപ്പേര്, അത് സ്വീകരിക്കുന്നത് നന്മയാണ്, അത് നല്ല കാര്യമാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കുട്ടികളില്ലെങ്കിലും കുഞ്ഞിയത്ത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല, കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ബക്കർ എന്ന് പറയുന്ന മകനില്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ വിളിപ്പേരെന്താണ്? അബൂബക്കർ എന്നാണ്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു അബുത്തുറാബി എന്നാണ് അറിയപ്പെട്ടത്. അബൂ ഹുറൈറ, അവർക്കൊന്നും അങ്ങനെ മക്കളുള്ളതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയമോ അല്ല അവിടെ കുഞ്ഞത്തായി സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു മണ്ണിൽ കിടന്ന് പുരളുന്നത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ മണ്ണിൽ കിടന്നുറങ്ങുന്ന സാഹചര്യം കണ്ടപ്പോൾ, വീട്ടിൽ നിന്ന് ഭാര്യയുമായി കൊണ്ട് ചെറിയ പ്രശ്നത്തിൽ പള്ളിയിലേക്ക് വന്നു കിടന്നതാണ്. അപ്പോൾ ആ കാഴ്ച കണ്ടപ്പോഴാണ് അയാ അബാ തുറാബ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉമ്മു അബ്ദില്ലാ എന്ന പേര് കാണാം, എന്ന വിളിപ്പേര് കാണാം. എന്നാൽ അബ്ദുല്ലാ എന്ന് പറയുന്ന മകൻ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ജനിച്ചിട്ടില്ല. അപ്പോൾ കുഞ്ഞിയത്ത് സ്വീകരിക്കുക എന്നത് ഒരു നല്ല കാര്യമാണ്. അത് പ്രത്യേകം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മൂന്നാമതായി നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം, പ്രവാചകൻ ഹാനിയുടെ അബുൽ ഹക്കം എന്ന് പറയുന്ന നാമത്തെ തിരുത്തി അബു ഷുറൈഹ് എന്ന പേര് അദ്ദേഹത്തിന് നൽകി എന്നുള്ളതാണ്. അപ്പോൾ സ്വീകരിക്കുമ്പോൾ നല്ല പേരുകൾ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമുള്ളത്. അതോടൊപ്പം ഇതിൽ പഠിക്കാനുള്ള നാലാമത്തെ കാര്യം, തെറ്റ് തിരുത്തിയാൽ അതിനുള്ള പരിഹാരം കൂടി പറഞ്ഞു കൊടുക്കണം. ഒരു തെറ്റ് നമ്മൾ തെറ്റാണ് എന്ന് കണ്ട് ബോധ്യപ്പെട്ട് അത് തിരുത്തി കൊടുക്കുമ്പോൾ അതിനുള്ള മറ്റു പരിഹാരങ്ങൾ കൂടി കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ അബുൽ ഹക്കം എന്ന് പറയുന്ന പേര് ഇടാൻ പാടില്ല, കാരണം അള്ളാഹുവാണ് ഹക്കം. അങ്ങനെ ഒരിക്കലും പേരിടാൻ പാടില്ല, അതൊരു തെറ്റാണ്. ആ തെറ്റ് തിരുത്തി കൊടുത്തപ്പോൾ അബു ഷുറൈഹ് എന്ന് പറയുന്ന ഷുറൈഹ് എന്ന മൂത്ത മകനിലേക്ക് ചേർത്തുകൊണ്ട് ഹാനിക്ക് പേരിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിൽ മൂന്ന് നാല് കാര്യങ്ങളാണ് ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൽ തന്നെയും ഏറ്റവും പ്രധാനം, അള്ളാഹുവാണ് ഹക്കം, വ ഇലൈഹിൽ ഹുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മുടെ വിഷയവും അള്ളാഹു ഹക്കമാണ്, വിധി നടപ്പിലാക്കുന്നവനാണ്, അവനിലേക്കാണ് എല്ലാ വിധിയും അടങ്ങുന്നത്. നമ്മുടെ നാടുകളിൽ ചില ഭരണാധികാരികളുണ്ട്, അവർക്ക് ചില സന്ദർഭങ്ങളിൽ വിധി നടപ്പിലാക്കാനുള്ള അവകാശങ്ങളുണ്ട്, പക്ഷേ അതൊന്നും പൂർണ്ണമല്ല. പലരും വിധി നടപ്പിലാക്കുമ്പോൾ സ്വാധീനങ്ങൾ ചെലുത്താം, സാമ്പത്തിക ലാഭങ്ങൾ കണ്ടുകൊണ്ട് വിധികൾ മാറ്റിത്തിരുത്താം. ഈ ദുനിയാവിൽ പലതും അങ്ങനെ ക്രയവിക്രയങ്ങൾ മാറ്റത്തിരുത്തലുകൾ വന്നേക്കാം. എന്നാൽ പൂർണ്ണമായ നീതിയോടുകൂടി ഒരു അനീതിയും കാണിക്കാത്ത രൂപത്തിൽ പരിപൂർണാർത്ഥത്തിൽ വിധി നടപ്പിലാക്കുന്നവൻ അത് അല്ലാഹുവാണ്. വഖുലിയ ബൈനഹും ബിൽ ഹഖ്, ഏറ്റവും പരിപൂർണാർത്ഥത്തിൽ നല്ല രൂപത്തിൽ ഏറ്റവും സത്യസന്ധമായിക്കൊണ്ട് നീതിപൂർവമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല വിധി നടപ്പിലാക്കും. നാളെ മഹ്ശറയിൽ അള്ളാഹു വിധി നടപ്പിലാക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു ഹക്കം എന്ന് പറയുമ്പോൾ അവൻ പ്രാപഞ്ചികമായ ചില വിധികൾ നടപ്പിലാക്കാറുണ്ട്, അതുപോലെ തന്നെ ശറഈയായ മതപരമായ വിധി ഉണ്ട്. എന്താണ് പ്രാപഞ്ചികമായ വിധി എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തെ സൃഷ്ടിച്ചതും ഇവിടെ ഉള്ള സംവിധാനങ്ങളും, ഇവിടെ മഴ പെയ്യുന്നതും സൂര്യനും ചന്ദ്രനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും ഇതെല്ലാം പ്രാപഞ്ചികമായ ചില വിധികളാണ്. അള്ളാഹു വിധിച്ചതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു യഹ്കുമുമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വിധിക്കുന്നു. ആ വിധിയെ തടുക്കുവാനോ മാറ്റിത്തിരുത്തുവാനോ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു യഹ്കുമു ലാ മുഅഖിബ ലിഹുക്മിഹി, അവൻ്റെ വിധിയെ തടുക്കുവാനോ മാറ്റി മറിക്കുവാനോ ഒരാൾക്കും സാധ്യമല്ല, ഭേദഗതി വരുത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു തആല വിധിച്ചതാണ്. ഇനി ശറഈയായ വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? മതപരമായ വിധി എന്ന് പറഞ്ഞാൽ അള്ളാഹു ചിലതിനെ ഹറാമാക്കിയിട്ടുണ്ട്, ചിലത് ഹലാലാക്കിയിട്ടുണ്ട്, ചിലത് നിർബന്ധമാക്കിയിട്ടുണ്ട്, ചിലത് സുന്നത്താക്കിയിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ഹലാലും ഹറാമും ഫർളും വാജിബും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു പറയാണ് വമഖ്തലഫ്തും ഫീഹി മിൻ ഷൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്, നിങ്ങൾക്കിടയിൽ പരസ്പരം അഭിപ്രായ ഭിന്നതയിലായിട്ടുള്ള ആ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് വിധി നടപ്പിലാക്കും. ഇത് ഇസ്രായേൽ സന്തതികൾ അവർ അഭിപ്രായ ഭിന്നതയിലായി, ശരിയായ മതത്തെ സ്വീകരിക്കാതെയായി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിയുന്ന അവസ്ഥയിൽ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾക്കിടയിൽ നാളെ പരലോകത്ത് വിധി നടപ്പിലാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദീനിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല വിധി നടപ്പിലാക്കും. അതുപോലെ തന്നെ പ്രതിഫല നാളിലെ വിധി, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ആത്യന്തികമായ ചില വിധികൾ വരാനുണ്ട്. നമ്മളെല്ലാവരും അതിന് കീഴ്പ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിധി തീർപ്പ് അള്ളാഹു നടപ്പിലാക്കാനുണ്ട്. അവനാണ് ഹക്കം, ശരിയായ വിധി നടപ്പിലാക്കുന്നവൻ, പൂർണാർത്ഥത്തിൽ വിധി നടപ്പിലാക്കുന്നവൻ. ഒരു നിലക്കുമുള്ള സ്കലിതങ്ങളോ ന്യൂനതകളോ ഇല്ലാത്ത രൂപത്തിൽ, അതുപോലെ തന്നെ സ്വാധീനങ്ങളോ ചെലുത്താൻ സാധിക്കാത്ത രൂപത്തിൽ വിധി നടപ്പിലാക്കുന്നവൻ, അവനാണ് ഹക്കം എന്നുള്ളവൻ. അതാണ് അള്ളാഹുവിൻ്റെ ഹക്കം എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത്. പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ വിധിയാകട്ടെ, ശറഈയായ അള്ളാഹുവിൻ്റെ വിധിയാകട്ടെ, ഏതായാലും ഈ ലോകത്തുള്ള പടപ്പുകൾക്ക് ഒരാൾക്കും അതിനെ തടുക്കുവാനോ ഭേദഗതി വരുത്തുവാനോ സാധിക്കുകയില്ല. നമ്മളൊക്കെ നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, ദിക്റുണ്ട്. എന്താണ്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വല മുഅതിയ ലിമാ മനഅത വല യൻഫഉ ദൽ ജദ് മിൻകൽ ജദ്. അല്ലാഹുവേ, നീ തരാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഈ ലോകത്തുള്ള ആരു വിചാരിച്ചാലും, എല്ലാവരും ഒരുമിച്ച് കൂടിയാലും തരാൻ ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹുവേ, നീ തടയാൻ ഉദ്ദേശിച്ച ഒരു സാധനത്തെ എല്ലാവരും ചേർന്ന് പരിശ്രമിച്ച് നൽകണമെന്ന് ഉദ്ദേശിച്ചാലും അത് തരാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന ഒരു ദിക്കറാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. ഇത് അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസമാണ്. അവൻ്റെ വിധിയാണ്, ആ വിധി മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് പ്രാപഞ്ചികമായ വിധികൾ നടപ്പിലാക്കിയിട്ടുണ്ട്, മതപരമായ വിധികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി പരിശോധിക്കുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മസദ് അതിനേറ്റവും നല്ല ഉദാഹരണമാണ്. അബൂലഹബും അവൻ്റെ ഭാര്യയും മക്കളും അതിനെക്കുറിച്ചുള്ള ഒരു അധ്യായമാണ്. ആ അധ്യായം ഇറങ്ങി 10 വർഷമാണ് അബൂലഹബ് ജീവിച്ചത്. എന്നിട്ടും ആ ആയത്തിന് വിരുദ്ധമായിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടില്ല. അള്ളാഹു വിധിച്ചതാണ്, അതേ നടക്കുകയുള്ളൂ എന്നത് ഒരു നേർക്കാഴ്ചയായിക്കൊണ്ട് നമുക്ക് സൂറത്തുൽ മസദ് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇതുപോലെ തന്നെ ഫിർഔൻ, ഫിർഔൻ എന്നത് ഫിർഔനിൻ്റെയും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ചരിത്രം വായിക്കുമ്പോൾ, ആൺമക്കൾ ഉണ്ടാകാൻ പാടില്ല, ജനിക്കുന്ന ആൺമക്കളെ മുഴുവൻ കൊന്നുകളയുന്ന അവസ്ഥ. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമിനെ ഭയന്നുകൊണ്ടാണ് ആ രൂപത്തിലുള്ള തീരുമാനമെടുക്കുന്നത്. എന്നാൽ അതേ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിൻ്റെ വീട്ടിൽ വളർന്നു. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ ഭേദഗതി വരുത്തുവാനോ മറികടക്കുവാനോ ദുനിയാവിലുള്ള ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളതാണ്. ഇനി അസ്ഹാബുൽ ഉഖ്ദൂദിൻ്റെ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അസ്ഹാബുൽ ഉഖ്ദൂദിൻ്റെ കഥ വായിക്കുമ്പോൾ നമുക്കൊരു കുട്ടിയെ പരിചയപ്പെടാൻ സാധിക്കും. കറാമത്തുകൾ പ്രകടമായ കുട്ടിയാണ്. ആ കുട്ടിയിലൂടെ പല ആളുകളുടെയും കണ്ണുകാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പലരുടെയും രോഗങ്ങൾ ശിഫപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. ആ കുട്ടിയിലേക്ക് ആളുകൾ വിശ്വാസമർപ്പിക്കുന്ന അവസ്ഥയിലേക്കെത്തി. ആ കുട്ടിയുടെ രക്ഷിതാവ്, അതായത് അള്ളാഹുവിലേക്ക് ആളുകൾ തിരിയുന്ന അവസ്ഥയിലേക്കെത്തിയപ്പോൾ ആ നാട്ടിലുള്ള ഭരണാധികാരി ഭയപ്പെട്ടു. തന്നിൽ നിന്ന് എല്ലാവരും അകന്നു പോകുമോ എന്ന പേടിയുണ്ടായി. അങ്ങനെ തൻ്റെ കീഴിലുള്ള പ്രജകളോട് ആ കുട്ടിയെ കൊല്ലാൻ ആഹ്വാനം ചെയ്തു. അതിനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുത്തു. മലമുകളിൽ ചെന്ന് അവിടെ നിന്ന് നശിപ്പിക്കാൻ വേണ്ടി ആദ്യം കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോയ ദൗത്യസംഘം നശിച്ചു, കുട്ടി മാത്രം ബാക്കിയായി. രണ്ടാമത് കടലിൽ മുക്കിത്താക്കാൻ വേണ്ടി ആഴക്കടലിലേക്ക്, ഉൾക്കടലിലേക്ക് പോകുന്നു. പോയ സംഘം നശിക്കുകയും കുട്ടി തിരിച്ചു വരികയും ചെയ്തു. ഇങ്ങനെ പലതും ചെയ്തു നോക്കിയിട്ടും ആ കുട്ടി മരിക്കുന്നില്ല. അവസാനം ഈ കുട്ടി രാജാവിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്കെന്നെ കൊല്ലാൻ സാധിക്കണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടണം. ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം എൻ്റെ ആവനാഴിയിൽ നിന്ന് അമ്പെടുക്കണം. എന്നിട്ട് ബിസ്മില്ലാ റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞ് എൻ്റെ നേർക്ക് അമ്പ് ചെയ്യണം. അതെല്ലാവരും കേൾക്കുകയാണ് പറയേണ്ടത്. ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെന്നെ കൊല്ലാം എന്ന് ഈ കുട്ടി പറഞ്ഞു കൊടുക്കുന്നു. രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയുടെ ഷെറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കാതെ തന്നെ ആ കുട്ടിയെ കൊല്ലാൻ പരിശ്രമിച്ചു. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒച്ചത്തിൽ തന്നെ ബിസ്മില്ലാ റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്പു ചെയ്തു. ഇതോടുകൂടി കുട്ടി മരിക്കുന്നു. ഇത് കണ്ടുനിന്ന ബാക്കിയുള്ള മുഴുവൻ മനുഷ്യരും ആ സമയത്തു തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്താണോ ആ രാജാവ് ഭയപ്പെട്ടത് അതവിടെ സംഭവിച്ചു. ഇതാണ് റബ്ബിൻ്റെ തീരുമാനം, അവനാണ് അൽ ഹക്കം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. അത് എത്ര വലിയ രാജാവാണെങ്കിലും എത്ര വലിയ ഭരണം കയ്യിലുള്ള ആളാണെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ തീരുമാനം മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുകയുള്ളൂ, നടപ്പിലാവുകയുള്ളൂ എന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ പ്രത്യേകം ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു അൽ ഹക്കം എന്ന് പറയുമ്പോൾ ദുനിയാവിലും പരലോകത്തും ശരിയായ രൂപത്തിൽ വിധിക്കുന്നവൻ, അവൻ അള്ളാഹു അൽ ഹക്കമാണ് എന്നതാണ് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം അവൻ്റെ വിധി നീതിപൂർവമായിരിക്കും എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ്റെ വിധിയിലെല്ലാം ഒരു ദൃഷ്ടാന്തവും അല്ലെങ്കിൽ അതിലൊരു ഹിക്മത്തുമുണ്ട് എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കൂടുതൽ പഠിക്കുക. ജീവിതത്തിൽ അത്തരം ഒരു വിഷയം കൂടി ഈ ഹക്കമെന്ന് പറയുന്ന നാമം പഠിക്കുമ്പോൾ നമുക്കും ചില സമയത്ത് അധികാരങ്ങളോ മറ്റും വിധി കൽപ്പിക്കാനുള്ള സാഹചര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് നീതിപൂർവമായിരിക്കണം എന്നതാണ് നമ്മുടെ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകേണ്ടത് എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അപ്പോൾ പതിവ് പോലെ നമ്മൾ ഈ സമയമാകുമ്പോൾ അസ്മാഉൽ ഹുസ്ന കേൾക്കുന്നു. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരമ്പരകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കേട്ടത് പറഞ്ഞ പോലെ അൽ ഹക്കം എന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട് അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരം അദ്ദേഹമായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ശരി, ഇനി
2: കഥ പറയാം. ഉസ്മാൻ പാലക്കാഴി രചിച്ച പൂമരത്തണൽ എന്ന പുസ്തകത്തിലെ കൃഷിക്കാരൻ്റെ നല്ല മനസ്സ്, അതുപോലെ അഹങ്കാരം വരുത്തിവെച്ച നഷ്ടം, ഈ വിഷയത്തിലുള്ള
1: രണ്ട് കഥകളാണ്
2: അവതരിപ്പിക്കുന്നത് വിടി അബ്ദുസലാം.
1: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പതിവ് പോലെ രണ്ട് കഥകൾ. ഒന്നാമത്തെ കഥ കൃഷിക്കാരൻ്റെ നല്ല മനസ്സ്. കേൾക്കാം. ആ രാജാവ് നീതിമാനും നല്ലവനുമായിരുന്നു. എങ്കിലും അദ്ദേഹത്തെ മോശം രാജാവായി ചിത്രീകരിക്കുവാൻ ചില ദുഷ്ടബുദ്ധിക്കാർ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കുമായിരുന്നവർ. കാര്യമായി ഒന്നും രാജാവിനെതിരിൽ പറയുവാൻ അവർക്ക് കിട്ടിയിരുന്നില്ല. എവിടെയെങ്കിലും റോഡ് തകരാറിലായാൽ പോലും അതിൻ്റെ പേരിൽ അവർ രാജാവിനെ കുറ്റം പറയും. സ്വന്തമായി സേവനം അവർ ഒന്നും ചെയ്യില്ല, ഒക്കെ രാജാവ് ചെയ്യിക്കണം. അങ്ങനെയിരിക്കെ ഒരു ദിവസം കുറച്ചകലെ ഒരു സ്ഥലത്ത് വഴി തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ വലിയ ഒരു കല്ല് കുന്നിൻ മുകളിൽ നിന്ന് ഉതിർന്നു വീണ് കിടക്കുന്ന വാർത്ത പടർന്നു. ആരുമത് എടുത്തു മാറ്റുവാൻ ശ്രമിച്ചില്ല. താൻ ഭടന്മാരെ അയച്ചു മാറ്റും വരെ മറ്റാരുമത് എടുത്തു മാറ്റില്ല എന്ന് അറിയുന്ന രാജാവ് വേഷം മാറി തനിച്ചങ്ങോട്ട് യാത്രയായി. അദ്ദേഹം അവിടെ മറഞ്ഞിരുന്ന് ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ധനികരായ കച്ചവടക്കാരും കൊട്ടാരത്തിലെ തന്നെ ജോലിക്കാരും അതുവഴി കടന്നുപോയി. ആരും തന്നെ അത് നീക്കുവാൻ തുനിഞ്ഞില്ല. അങ്ങനെയിരിക്കെ ഒരു കൃഷിക്കാരൻ അതുവഴി വന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ പച്ചക്കറികളുടെ ഭാരിച്ച ചുമടുണ്ട്. ആളുകളുടെ സഞ്ചാരത്തിന് തടസ്സമാകുന്ന വിധത്തിൽ വഴിയിൽ വലിയ പാറക്കല്ല് കിടക്കുന്നത് കൃഷിക്കാരൻ കണ്ടു. അയാൾ തൻ്റെ തലയിലുണ്ടായിരുന്ന ചുമട് താഴെയിറക്കി, എന്നിട്ട് പാറക്കല്ല് നീക്കുവാൻ ശ്രമിച്ചു. ആ സമയം അതുവഴി പലരും കടന്നുപോയെങ്കിലും ആരും അദ്ദേഹത്തെ സഹായിക്കുവാനും തയ്യാറായില്ല. കൃഷിക്കാരൻ വളരെ പ്രയാസപ്പെട്ട് ഏറെ നേരം പരിശ്രമിച്ചതിൻ്റെ ഫലമായി കല്ലൊരു ഭാഗത്തേക്ക് തള്ളി നീക്കുവാൻ സാധിച്ചു. അയാൾക്ക് വളരെ സന്തോഷമായി. പച്ചക്കറികളടങ്ങുന്ന ചുമട് വീണ്ടും തലയിലേറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആ കല്ല് കിടന്നിരുന്ന ഭാഗത്ത് ഒരു പണക്കിഴി കിടക്കുന്നത് കണ്ടത്. അയാൾ അതെടുത്ത് തുറന്നു നോക്കി. അത്ഭുതം! അതിൽ നിറയെ സ്വർണനാണയങ്ങൾ, അതിലൊരു കടലാസുമുണ്ടായിരുന്നു. കൃഷിക്കാരൻ അതെടുത്ത് അതിലെഴുതിയിരുന്നത് വായിച്ചു. അത് രാജാവിൻ്റെ എഴുത്തായിരുന്നു. ഈ കല്ല് വഴിയിൽ നിന്ന് ആര് നീക്കം ചെയ്യുന്നുവോ അവർക്കുള്ളതാണ്
3: ഈ സ്വർണ നാണയങ്ങൾ എന്നാണ് അതിലെഴുതിയിരുന്നത്. പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്തതല്ലാത്തതിനാൽ അയാൾ ആ സ്വർണ നാണയങ്ങൾ എടുക്കാൻ മടിച്ചു നിന്നു. എന്നാൽ രാജാവ് തൃപ്തിപ്പെട്ട് സമ്മാനിച്ചതാണെന്ന് ഓർത്തപ്പോ അയാൾ സ്വർണ നാണയങ്ങൾ സന്തോഷത്തോടെ തൻ്റെ പച്ചക്കറികൾ നിറച്ച കുട്ടയിലിട്ട് യാത്ര തുടർന്നു. രാജാവ് മറഞ്ഞിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടെന്ന വിവരം അയാൾ അറിഞ്ഞതേയില്ല. കൂട്ടുകാരെ, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യൽ സത്യവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം നിങ്ങൾക്കറിയുമല്ലോ. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ല കാര്യങ്ങൾ നാം തന്നെ ചെയ്യുക. അതിന് മറ്റാരെയും കാത്തു നിൽക്കേണ്ടതില്ല. ഈ കഥയിലെ പാവപ്പെട്ട കൃഷിക്കാരൻ തന്നെ സഹായിക്കാൻ ആരും തയ്യാറാകാതിരുന്നിട്ടും വളരെ പ്രയാസപ്പെട്ട് ചെയ്തത് ഒരു സൽപ്രവർത്തനമാണ്. അയാൾ അതിന് ഇഹലോകത്ത് ആരെങ്കിലും പ്രതിഫലം തരുമെന്ന് ആഗ്രഹിച്ചിരുന്നോ? ഒരിക്കലുമില്ല. രണ്ടാമത്തെ കഥ കേട്ടാലോ. അഹങ്കാരം വരുത്തിയ നഷ്ടം. പൊങ്ങച്ചക്കാരിയും അഹങ്കാരിയുമായ കുട്ടിയായിരുന്നു ഹസീന. അവളുടെ പിതാവ് വളരെ സമ്പന്നനായിരുന്നു. അവൾ ആവശ്യപ്പെടുന്നതെന്തും വാങ്ങിക്കൊടുക്കും. എപ്പോഴും വിലപിടിപ്പുള്ള വസ്ത്രവും മുന്തിയ ചെരുപ്പും ധരിച്ചാണ് അവൾ നടക്കുക. അവളുടെ വീടിന് സമീപം പാവപ്പെട്ട ഒരാളുടെ വീടുണ്ട്. അവിടെ സൈനബ് എന്നു പേരുള്ളൊരു പെൺകുട്ടിയുണ്ട്, ഹസീനയുടെ അതേ പ്രായക്കാരി. അയൽക്കാരാണെങ്കിലും താൻ പണക്കാരൻ്റെ മകളാണെന്ന അഹങ്കാരത്താൽ അവൾ സൈനബിനോട് കൂട്ടുകൂടാനും അവളോടൊപ്പം കളിക്കാനും തയ്യാറാകില്ല. എന്തിനേറെ സംസാരിക്കാൻ പോലും മടി കാണിക്കും. അവരുടെ ഉപ്പമാർ ചെങ്ങാതിമാരായിരുന്നു. എന്നിട്ടും അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹസീനയുടെ പിതാവ് ഒരു അപകടത്തിൽ മരണപ്പെട്ടു. ഹസീന വല്ലാതെ സങ്കടപ്പെട്ടു. കൊട്ടാരം പോലുള്ള വീടിൻ്റെ മുറ്റത്തുള്ള പൂന്തോട്ടത്തിൽ ഒരു ദിവസം ഹസീന ദുഃഖിതയായിരിക്കുമ്പോൾ സൈനബ് അങ്ങോട്ട് ഓടിച്ചെന്നു. എൻ്റെ ഉപ്പാക്ക് തീരെ സുഖമില്ല, ഇനി രക്ഷയില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഉപ്പ നിന്നെ കാണണമെന്ന് ഓർമ്മ വരുമ്പോഴൊക്കെ പറയുന്നുണ്ട്. നിന്നോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നാണ് ഉപ്പ പറയുന്നത്, സൈനബ് സങ്കടം ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. ഹസീനക്ക് അവൾ പറഞ്ഞത് തീരെ ഇഷ്ടമായില്ല. വളരെ പാവപ്പെട്ട ആ മനുഷ്യൻ എന്നോട് എന്തു പറയാനെന്നായിരുന്നു അവളുടെ ചിന്ത. അയ്യേ, ഞാനില്ല നിന്റെ വീട്ടിലേക്ക്. നിന്റെ വീടിന് ഒരു വൃത്തികെട്ട മണമായിരിക്കും. എനിക്കത് ഇഷ്ടമല്ല, ഹസീന വെറുപ്പോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ദുഃഖത്തോടെ സൈനബ് മടങ്ങിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സൈനബ് ഓടിക്കിതച്ചുകൊണ്ട് വീണ്ടും ഹസീനയുടെ മുമ്പിലെത്തി. കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞു, എൻ്റെ ഉപ്പാക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിന്നോട് പറയാനുള്ളത്. നിന്റെ ഉപ്പ ഒരു സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കുറേ സ്വർണം കുഴിച്ചിട്ടിട്ടുണ്ട്. അതെവിടെയാണെന്ന് എൻ്റെ ഉപ്പാക്ക് മാത്രമേ അറിയൂ. നീ വലുതാകുന്നതുവരെ നിന്നോട് ഇക്കാര്യം പറയരുതെന്ന് നിന്റെ ഉപ്പ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ ഉപ്പ മരണാസന്നനാണ്. മരിക്കുന്നതിന് മുമ്പ് അക്കാര്യം നിന്നോട് പറയണമെന്ന് ഉപ്പ ആഗ്രഹിക്കുന്നു. ദയവായി വേഗമൊന്ന് വരൂ. സൈനബിൻ്റെ ഈ വാക്കുകൾ കേട്ട് ഹസീന ഞെട്ടിപ്പോയി. അവൾ പിന്നെ ഒന്നും ആലോചിക്കാതെ സൈനബിൻ്റെ വീട്ടിലേക്ക് ഓടി. പക്ഷേ വൈകിപ്പോയി. അവൾ അവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടിരുന്നു. ഹസീന വളരെയധികം ദുഃഖിച്ചു. അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. തൻ്റെ അഹങ്കാരമാണല്ലോ ഈ വമ്പിച്ച നഷ്ടത്തിന് ഇടവരുത്തിയത്. കൂട്ടുകാരെ, നാം ഒരിക്കലും അഹങ്കാരം കാണിക്കാൻ പാടില്ല. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അണുമണി തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാം അറിയണം. അഹങ്കാരം കാണിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയേയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഥയിൽ നിന്നുള്ള പാഠം എല്ലാവർക്കും അറിയാമല്ലോ. അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, അപ്പോൾ കഥ കേട്ടല്ലോ. ഇനി നമ്മൾ പറഞ്ഞ പോലെ പിന്നെ റേഡിയോയിൽ, സാധാരണ റേഡിയോ കേൾവിയാണല്ലോ ഫുള്ള്. അപ്പോൾ കേട്ടിട്ട് കാണാൻ പറ്റിയൊരു പ്രോഗ്രാമാണ് നമ്മളെപ്പോഴും പറയുന്നത്. ദൃശ്യം യാത്രാവിവരണ പ്രോഗ്രാമാണ്. ദൃശ്യത്തിൽ കാശ്മീർ സംസ്കാരവും സൗന്ദര്യവും ചേർന്നൊരിടം എന്നതിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ ലതീദ് നാലകത്താണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൃശ്യ ആവിഷ്കാരത്തിലേക്കാണ് നമ്മൾ ഇന്ന് അദ്ദേഹം യാത്രാ വിവരണ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ദൃശ്യത്തിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ദൃശ്യം പരിപാടിയിൽ നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ലബീദ് നാലകത്താണ്. സുലമുസലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പാലിയേറ്റീവ് കെയർ സ്റ്റേറ്റ് ട്രെയിനറും GCC കൺട്രീസ് അടക്കമുള്ള മറ്റു ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ 12-13 വരുന്ന രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ യാത്രാനുഭവമുള്ള ഡോക്ടർ ലബീദ് നാലകത്തിന് ഈ ഒരു ദൃശ്യം പരിപാടിയിലേക്ക് സ്വാഗതം. സർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഇന്ത്യയിലൂടെയുള്ള യാത്രയെക്കുറിച്ചാണ്. അപ്പോൾ അത് അതിൻ്റെ മറ്റൊരു ഒരു തലത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ, അപ്പോൾ ഇന്ത്യ ലോകത്തിലെ ഒരുപാട് ഭാഷകളും ഒരുപാട് കൾച്ചറുകളുമുള്ള, ഇപ്പോൾ ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ രാജ്യത്തിൻ്റെ കൾച്ചർ മൊത്തത്തിൽ ആ രാജ്യത്ത് കാണാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ ഏതാണ് കൾച്ചർ എന്നുള്ള ഒരു സ്റ്റേറ്റ് അടിസ്ഥാനത്തിലാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തുടങ്ങുക, എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വ്യത്യസ്ത കൾച്ചറുകളിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം പറഞ്ഞു തുടങ്ങാൻ പറ്റും.
4: ഞാൻ ഇന്ത്യയിലെ 26 സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് യാത്രയിൽ ഓരോ ഗ്രാമങ്ങളിലൂടെ പോവുകയാണെങ്കിലും, അതല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഡ്രൈവർമാരാണെങ്കിലും, ആ ഡ്രൈവർമാരോട് ചോദിച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഗ്രാമം കാണാൻ വേണ്ടി ഇങ്ങനെ പോകുക എന്നുള്ളതിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ രീതിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ യാത്രകളുടെ ഒരു രീതിയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഹൃദ്യമായത്, അല്ലെങ്കിൽ ഇപ്പോഴും മറക്കാനാകാത്ത ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, 20 വർഷം മുമ്പാണ് രാജസ്ഥാനിൽ യാത്ര പോയത്. മരുഭൂമിയാണ്, മരുഭൂമി എന്താണെന്ന് അറിയാം, ഒരു അധ്യാപകനാണ്, എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. പക്ഷെ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ഒട്ടകപ്പുറത്താണ് ആദ്യം പോണത്, അതിനെ വലിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ ചെക്കൻ, ഏകദേശം ഒരു 4-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു ചെക്കൻ അങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ വലിച്ചു കൊണ്ടു അതിൻ്റെ ഒട്ടകപ്പുറത്ത് ഞാനും കയറുക, അതുപോലെ വലിച്ചു കൊണ്ടുവന്ന ചെറിയ ഒരു കുട്ടിയും കൂടി ആയതോടുകൂടി ഒരു മാനസികമായിട്ടൊരു ഒരു പിന്നെ പ്രയാസം. അപ്പം ഞാനെന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ ഇറങ്ങാം, രാജസ്ഥാനി ഭാഷയാണ്, ഒന്നും അറിഞ്ഞോളന്നില്ല. അപ്പം ഞാനിങ്ങനെ ആദ്യം താളം കാട്ടിയിട്ട് ഇങ്ങനെ ആംഗ്യം കാട്ടി, ഞാൻ ഇറങ്ങിക്കൊള്ളാം, ഈ കയറിക്കോ എന്നുള്ള നിലക്ക് സംസാരിച്ചു. പിന്നീട് ഞാൻ ഹിന്ദിയാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് രണ്ട് രീതിയാണ് സംസാരിക്കുന്നത്. അവിടെ എത്തിയ സമയത്ത് കുറച്ച് അപ്പോൾ കുട്ടി പറഞ്ഞു, അല്ല സർ ഇങ്ങനെ ഇങ്ങനെ ആക്കി, അതോടുകൂടി ഞാൻ എന്നെ കയറാന്നുള്ള വെച്ചു. പിന്നെ ഒട്ടകം പുറത്ത് നമ്മൾ കയറാൻ പറ്റാത്ത രീതിയിൽ അത്രയും ദൂരം പോയതിന് ശേഷം നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞു. അവിടെ പിന്നെ കുറച്ചും കൂടി ഒരു 1-2 കിലോമീറ്ററോളം മരുഭൂമിയിൽ ഇറങ്ങു. ശരിക്കും ഒരു മരീചിക എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ എത്തും എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുക. അങ്ങനെ ഒരു 3-4 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ഒരു കുടിലിനെ പോലെ ചെറിയൊരു ഒരു ഹട്ട് ഉണ്ട്. അത് കണ്ടതോടുകൂടി ഞാൻ നല്ല ക്ഷീണമുണ്ട്. അവിടെ ആ പൊരി വെയിലാണെങ്കിൽ പോലും അതിൽ ഒരു ചെറിയ കട്ടിൽ ഇട്ടിട്ടുണ്ട്. ആ കട്ടിൽ ഞാൻ ഉറങ്ങി ഒരു 5-10 മിനിറ്റോളം, നല്ല ക്ഷീണം കൊണ്ടാണ് ഉറങ്ങി.
1: അത് കഴിഞ്ഞിട്ട് കൂടെ പിന്നെ വേറെ
4: ആളുകളുണ്ട്, അവരൊക്കെ ഇങ്ങനെ വരുന്നുള്ളൂ, ബാക്കിലുണ്ട്. ചില ആളുകൾ മുന്നിലോട്ട് വരുന്നുണ്ട്, ചില ആൾക്കാർ അവിടെ ക്ഷീണിച്ച് അവിടെ ഇരുന്നിട്ടുണ്ട്. നീ ഞാൻ ബാക്കി ഞാനില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ആ ചെക്കൻ ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയോട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്, അങ്ങനെ ആയിട്ടില്ല. എന്നാലും ഞാൻ എനിക്ക് തോന്നിയൊരു സംഗതി, ആ കുട്ടീനെ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള നിലക്കാണ് ഉള്ളത്. അപ്പം അന്ന് അത്ര ഗുരുതരമായ രീതിയോ ചിന്തയോ അങ്ങനെയല്ല, അല്ലെങ്കിൽ അങ്ങനെ രീതിയോ അല്ല. ഇപ്പം പിന്നീടാണ്, വർഷങ്ങൾക്ക് ശേഷമാണ് കുട്ടി കടത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകളൊക്കെ പിന്നീട് വന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുത്ത് അത്തരത്തിലുള്ള സംഗതികൾ ചെയ്യുക എന്നുള്ള അതാണ് ഉണ്ടായത്. ആ ഉറങ്ങിയതിന് ശേഷം വെള്ളം വേണം, വെള്ളം നല്ല ദാഹമുണ്ട്, വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് ഒരു ഒരു കവിളിൽ എടുക്കാൻ മാത്രമുള്ള വെള്ളമാണ് കിട്ടിയിട്ടുള്ളൂ.
1: വെള്ളം
4: കുടിക്കാൻ
1: അത് ഈ കുട്ടി കൊണ്ടുവന്നിരുന്നു.
4: അപ്പൊ അതിന് തന്നെ 10 രൂപ വിലയുണ്ട്, ചെറിയൊരു ഒരു റൗണ്ട്സ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചെറിയൊരു ഒരു ഭാഗത്തിന്. അപ്പൊ ഞാനൊരു ഒരു ഒരു ലിറ്ററിന്റെ കുപ്പിക്ക് എത്ര വില എന്ന് ചോദിച്ചപ്പോൾ 200 രൂപയാണ് എന്ന് പറഞ്ഞു. അപ്പം വില അത്രമാത്രം വില ഉണ്ട്. അവർ കൊണ്ടുവരുന്നത് 25-30 കിലോമീറ്ററുകൾ അങ്ങോട്ട് പോയിട്ട് അവർക്ക് വാഹനത്തിലല്ല കൊണ്ടുവരുന്നത്, അത് ഈ ഒട്ടകപ്പുറത്ത് നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഒരു വില മനസ്സിലാകുന്നത്, നമ്മൾ ധാരാളിത്വം ഉണ്ടായിട്ട് എത്രമാത്രം വെള്ളമാണ് നമ്മൾ കളയുന്നത്. പക്ഷേ അത്തരം പ്രദേശങ്ങളിൽ പോയ സമയത്ത് അത് തോന്നി. രണ്ടാമത്തെ ഒരു അനുഭവം അവിടുന്ന് തന്നെ ഉണ്ടായ ഒരു അനുഭവം, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു സ്കൂളിലേക്കാണ് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മഴ പെയ്യൂല. നമുക്ക് ചെറിയ ക്ലാസ്സിൽ LKG UKG ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു പിന്നെ പാട്ട് റെയിൻ റെയിൻ ഗോയവേ, അതാണ് നമ്മൾ പാടുക. അപ്പം വെള്ളം വന്നു, അങ്ങനെ വെള്ളം വന്നു വെള്ളം വന്നു, അതിൻ്റെ സംഗതികളാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ടീച്ചർ, ഞാൻ ക്ലാസ് എടുത്തു അല്ലെങ്കിൽ പാട്ട് പാടി കൊടുത്തു. പാട്ട് പാടിയിട്ട് കുട്ടികൾക്ക് റെസ്പോൺസൊന്നുമില്ല, കാരണം അത് അറിയില്ല, അവർക്ക് അറിയില്ല. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 20 വർഷമായിട്ട് അവിടെ മഴ പെയ്തിട്ടില്ല.
5: 20 വർഷമായിട്ട്
4: നല്ല അവർ മഴ എന്നുള്ളത് കണ്ടെങ്കിലല്ലേ കുട്ടികൾക്ക് അറിയുള്ളൂ. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, വല്ലാത്ത അനുഭവമായി. അങ്ങനെ ഒരു കഴിഞ്ഞ അത്രയും വർഷങ്ങളായിട്ട് മഴ പോലും കിട്ടാത്ത ഒരു പ്രദേശം ഇന്ത്യയിലുണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് വലിയൊരു ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ മക്കളോട് വടക്കുള്ള മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്.
5: അവര് അപ്പൊ പിന്നെ വെള്ളത്തിന് ഇത്രയും ദൂരത്തുനിന്ന് അവര് കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കുന്നത്
4: അത്രമാത്രം. അത് എന്നും ഡെയിലി കുളി എന്നുള്ള സംവിധാനം അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല, അതിന്റെ ആവശ്യമില്ല. അത്രയും വെള്ളത്തിന്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റിട്ടാണ് പോകുന്നത്.
5: പക്ഷെ അവിടെയൊക്കെ താമസമുണ്ട്, ഒരു
4: ഏരിയയിലെ ആൾക്കാരുണ്ട്,
5: ആൾക്കാരുണ്ട്.
4: ഒട്ടകത്തിനെ നോക്കുന്ന ആൾക്കാരാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൂറിസം വകുപ്പാണെങ്കിലൊക്കെ അവിടെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീടുണ്ടായ ഒരു അനുഭവം കശ്മീരിനാണ്. കശ്മീർക്ക് ജമ്മുവും കാശ്മീറും രണ്ട് തന്നെയാണ്. നമ്മൾ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ സ്വഭാവത്തിലും നിറത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഒരു സ്റ്റേറ്റാണെങ്കിലും രണ്ട് രീതി തന്നെ.
5: കശ്മീർ ജമ്മു കശ്മീർ വേറെ.
4: ആ ജമ്മു ആദ്യം പിന്നീടാണ് കശ്മീർ എത്തുന്നത്. അപ്പോൾ നല്ല തണുപ്പുള്ള സമയത്ത് അവരുടെ തലസ്ഥാനം ജമ്മുവിലായിരിക്കും. രണ്ടിനും രണ്ട് പിന്നെ പ്രത്യേകതകളുണ്ട്. അവിടുത്തെ ആൾക്കാർ വെളുത്ത് തുടുത്ത ആൾക്കാരാണെങ്കിൽ നേരെ കറുത്ത മനുഷ്യന്മാരാണ് താഴെ. കറുപ്പ് എന്ന് പറഞ്ഞുകൂടെ ഇരു നിറത്തിലുള്ള അവരുടെ സ്വഭാവത്തിലും വ്യത്യാസമുണ്ട്, അവിടെ പെരുമാറ്റത്തിലും വ്യത്യാസമുണ്ട്.
5: ഇടയ്ക്ക് വെച്ച് ചോദിക്കട്ടെ, ഈ കാലാവസ്ഥ മനുഷ്യന്റെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നു?
4: സ്വാഭാവികമായിട്ടും ഉണ്ട്, സയന്റിഫിക്കലി ഉണ്ട്. ദേശീയമാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും ഒക്കെ അതുണ്ട് എന്ന് തന്നെയാണ്.
5: അപ്പോൾ ഇവിടെ
4: ഈ രണ്ട് പ്രദേശം, അപ്പോൾ ഈ ജമ്മുവിൽ ഞങ്ങൾ 2-3 ഏരിയകളിൽ പ്രത്യേകിച്ചും ഒരു 4-5 ദിവസമായിട്ട് ജമ്മുവിൽ ഗ്രാമങ്ങളിലൂടെ പോയിട്ടുണ്ട്.
5: അവിടെ അത്ര ഒരുപാട് ഈ പിന്നെ ടെററിസം മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ള പ്രദേശമല്ലേ? അപ്പോൾ നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ അതിന് ചില പ്രത്യേകതകളിലൂടെ പോവരുത്, അല്ലെങ്കിൽ ഇനിയും ഒരു പ്രൊട്ടക്ഷനോടുകൂടി അങ്ങനെയുള്ളതൊക്കെ, അതോ നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങനെ പോകാൻ പറ്റുമോ?
4: ടൂറിസം എന്നുള്ള നിലക്കാവുമ്പോൾ എല്ലാ സ്ഥലങ്ങളും പ്രത്യേകിച്ച് കാണാൻ പറ്റും. ടൂറിസത്തിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോയെന്ന്, ഇപ്പോൾ ജമ്മുവിലേക്ക് കയറിയ സമയത്ത് ഞങ്ങൾ പരിശോധന നടത്തിയിരുന്നു. ഒരു 4-5 മണിക്കൂർ ട്രെയിൻ നിർത്തിയിട്ട് ആളുകളൊന്നു, ബോംബ് സ്ക്വാഡ് ടീം ഒന്നു, നായ ഒന്നു, അതിൻ്റെ പരിശോധനയും കാര്യങ്ങളും. പിന്നീട് ഓരോരുത്തരും എന്തിനാണ്, എന്ത് പ്ലാനാണ്, എന്ത് സംഗതിയാണെന്നുള്ളത് ചോദിച്ചു. അങ്ങനെ കൃത്യമായി അന്വേഷിച്ചതിന് ശേഷമാണ് പോവുക. സ്വാഭാവികമായിട്ട് നമ്മൾ നാടിനെ അറിയുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയുള്ളൊരു ഒരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ യാത്രയിൽ ഇതുവരെ അങ്ങനൊരു എതിർപ്പോ അല്ലെങ്കിൽ കാണാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനാണ് എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലൂടെ പോയി കുറേ 2-3 ദിവസം കഴിഞ്ഞാൽ ചില അന്വേഷണങ്ങൾ വരും. നിങ്ങൾ എന്ത് പ്ലാനാണുള്ളത്, എന്തിനാണ് ഇത്ര കാര്യങ്ങൾ ചെയ്യണത്, ആരോട് ചോദിച്ചിട്ടാണ് ചെയ്യണത്, അതിന് നമ്മൾക്ക്
5: പോലീസ് സ്റ്റേഷനിൽ
4: അന്വേഷണം ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ഈ ജമ്മുവിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവം, ഒരു നൌഷാദ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അദ്ദേഹം നമ്മൾ നിസ്കരിക്കണ കണ്ടതോടെ ഇത് മുസ്ലിങ്ങളാണെന്ന് മനസ്സിലായി. അന്വേഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു മലയാളിയും കൂടിയാണ്. അപ്പം നമ്മളെ പ്രദേശത്തിനെ കുറിച്ചും കോഴിക്കോടിനെ കുറിച്ച് മലപ്പുറത്തിനെ കുറിച്ചൊക്കെ അറിയാം. പക്ഷെ വർഷങ്ങളായിട്ട് 20 വർഷമായിട്ട് അദ്ദേഹം ജമ്മുവിലെ ഈ പോലീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനെയൊക്കെ ചില ചില നിമിത്തങ്ങളുണ്ട്. പിന്നീടുള്ള യാത്രകളൊക്കെ നൌഷാദ് സാറിൻ്റെ ഒരു സപ്പോർട്ടോടു കൂടി ഉണ്ടായിട്ട്
5: ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ ഏരിയയിൽ.
4: തീർച്ചയായും.
5: എത്ര തവണ പോയിട്ടുണ്ടാവും കാശ്മീരിൽ?
4: കാശ്മീരിൽ ഒരു 6-7 തവണ
5: പോയിട്ടുണ്ട്. ഈ 6-7 തവണകളിലും ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന എല്ലാം ഡിഫറെന്റ് ആയിരുന്നു.
4: കൂട്ടുകാർ വ്യത്യസ്തമാണ്, ഒരേ ടീമല്ല, പല പല പല ടീമുകൾ. ലാസ്റ്റ് പോയ ടീം എന്ന് പറഞ്ഞാൽ ഫാമിലി സൈഡാണ് പോയത്. അത് വേറൊരു യാത്രയാണ്, അതൊരു വേറൊരു അനുഭവമാണ്.
5: സാറിന്റെ യാത്രയുടെ ലക്ഷ്യത്തിൽ ഒരു നാടറിയാം, അവിടുത്തെ കൾച്ചർ അറിയാം, ഗ്രാമങ്ങൾ അറിയാം. അപ്പൊ ആദ്യം നിങ്ങൾ പോയി കണ്ട ഏതെങ്കിലും പ്രദേശങ്ങളിലോ ഗ്രാമങ്ങളിലോ ഉള്ള ആളുകളെ പിന്നെ കാണാൻ പറ്റിയിട്ടുണ്ടോ?
4: തീർച്ചയായിട്ടും.
5: അതിലെന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ കണ്ട?
4: ഇപ്പോഴും കണ്ട അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ 2-3 ഫാമിലീസ് നമ്മൾ ഇപ്പോഴും ഒരു 10 വർഷത്തിന് ശേഷവും അത് നിലനിർത്തുന്നുണ്ട്. അവർക്ക് പിന്നെ കല്യാണം, അവരെ കല്യാണമുള്ള സമയത്ത് വിളിച്ചിരുന്നു. ഒരു തവണ പോയിട്ടുണ്ട്. മുസ്ലിം ഫാമിലിയാണ്. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയും അവർ വിളിച്ചു.
5: അവരിങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടോ?
4: അങ്ങോട്ട് വന്നിട്ടുണ്ട്.
5: അങ്ങോട്ട്
4: വന്നിട്ടുണ്ട്, നാട്ടില് വീട്ടിലൊക്കെ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ സംഗതികളുണ്ട്.
5: അപ്പൊ അവരുടെ അടുത്ത് ആ നാടിൻ്റെതായ എന്തെങ്കിലും അവർക്ക് അനുഭവപ്പെട്ട, കാശ്മീർ ആകുമ്പോൾ ഒരുപാട് ഇതുണ്ടാവല്ലോ
4: അവർക്ക് മൊത്തത്തിൽ എന്ന് വെച്ചാല് ബുദ്ധിമുട്ടുകളുണ്ട്. അവര് സാധാരണ രീതിയിൽ പറയാം, ഞങ്ങൾ കാശ്മീരികളായിട്ട് നിന്നോളാം, ഇന്ത്യയല്ല, പാകിസ്ഥാനും അല്ല, ഞങ്ങൾ കാശ്മീരികളുടേതായിട്ടുള്ള സ്വഭാവവും പെരുമാറ്റവും രീതിയായിട്ട് ഞങ്ങളൊരു സ്വതന്ത്രമായ രീതിയിൽ ഇങ്ങനെ നിന്നോളാം എന്നാണ് അവര് സാധാരണ രീതിയിൽ പറയാം, കാഷ്വൽ ടോക്കില്. പക്ഷേ ഇന്ത്യയുടെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാവും. പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങളുടെ ഒരു ഭാഗമാണ്, അതിങ്ങനെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അവരുടെ മൊത്തം ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഒരു കശ്മീരി എന്നൊരു ഒരു ഒരു പ്രത്യേക രാജ്യമായിട്ട് നിൽക്കണം എന്നുള്ളതാണ് അവരുടെ വികാരം. അവരുടെ രീതികൾ, പെരുമാറ്റങ്ങൾ ഒക്കെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതി. പാകിസ്ഥാനിലെ ലാഹോറോ ഒന്നും ഇതിന് സമാനമല്ല, അല്ലെ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനം സമാനമല്ല. അത് അവരുടേതായിട്ടുള്ള രീതി, കൾച്ചറും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ. ഭൂമിയിലെ സ്വർഗം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടതും തന്നെയാണ്, സ്വർഗം കണ്ടിട്ടില്ല, എന്നാലും നമ്മളൊരു ഇമാജിനേഷനിൽ അതൊരു ഭംഗിയുള്ള സ്ഥലം, ഇപ്പോഴും ഇങ്ങനെ കണ്ണു തുറന്നാൽ കാണാവുന്ന രീതിയിൽ.
5: അപ്പം ആ കാഴ്ചയിൽ നിങ്ങളിപ്പോൾ അവിടെ മഞ്ഞ് അതുപോലെ തന്നെ മൂടിയ ആ ഒരു പ്രദേശം, അതല്ലേ പിന്നെ തടാകം?
4: അത് മൂന്ന് കാലാവസ്ഥകളുണ്ട്. ഈ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശമുണ്ട്, ആ സമയത്ത് നല്ല ചൂടുള്ള കാലാവസ്ഥയുള്ള സമയമുണ്ട്, ആ സമയത്ത് ഒരു മീഡിയം തണുപ്പും.
5: കാശ്മീരിന്റെ ഏറ്റവും നല്ല ഭംഗി ഏത് കാലാവസ്ഥയിലാണ്?
4: പലർക്കും പല രീതിയാണ്. ഞാൻ 3 കാലാവസ്ഥയിൽ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അനുഭവപ്പെട്ടത് എല്ലാ സ്ഥലത്തും ഐസുള്ള ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ വെറും ഐസാണ്, വെള്ളമില്ലാത്ത ഒരു സാധനം
5: കാണില്ല.
4: ചുറ്റുപാടും എല്ലാം ഐസാണ്, ചുറ്റുഭാഗം വെള്ള ഇങ്ങനെ മൂടിക്കിടക്കുന്ന രീതിയിൽ. നമ്മൾ തൊട്ടടുത്ത ഒരു 2-3 മീറ്ററുകൾക്ക് അപ്പുറം തന്നെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞ് മൂടി, അങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നത്.
5: അവിടെ കാഴ്ചകൾക്ക് വലിയ പ്രസക്തി ഇല്ല,
4: അവിടെ ഒന്നും ഇല്ലല്ലോ, എല്ലാം വെള്ളമല്ലേ. അതേസമയത്ത് പിന്നെ തുലിപ് ഗാർഡനൊക്കെ വ്യത്യസ്തമായ തുലിപ് പുഷ്പങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയി മാറുന്ന സമയത്ത് പ്രകൃതി, അതുപോലെ ആ മല, സൂര്യൻ വരുന്നത്, അതൊക്കെ ഭയങ്കര സംഭവം, ഭംഗിയുള്ള ഒരു തന്നെയാണ്.
5: അത് സീസൺ ഏതാണ് ശരിക്കും?
4: അത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ, നവംബർ മുതൽ ഒരു മാർച്ച് ഏപ്രിൽ വരെ തണുത്ത സീസണായിട്ട് മാറും, ഒരു 4 മാസം.
5: ഇതുപോലെ പിന്നെ ഇപ്പം കാശ്മീർ ഒരു അങ്ങേയറ്റാണല്ലോ, നമ്മൾ കേരളം ഇങ്ങേറ്റ, അതിൻ്റെ ഇടയിൽ കാശ്മീർ അല്ലാതെ വേറെ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചർ കൂടുതൽ നിങ്ങൾ പോയിട്ടുള്ള ഒരു ഏരിയ ഇന്ത്യയിൽ പിന്നെ ഏതാ?
4: കുളു, മനാലി, ആ ഏരിയ വ്യത്യസ്തമാണ്. അതെന്നല്ല, ആ ഭാഗത്തിൻ്റെ പ്രത്യേകത, പഞ്ചാബ്, അതുപോലെ ഹരിയാന, ചാണ്ടിഗഡ്, ഈ മൂന്ന് സ്റ്റേറ്റിൻ്റെയും പിന്നെ ചാണ്ടിഗഡാണ് അതിൻ്റെ തലസ്ഥാനമായിട്ട് വരുന്നത്. മൂന്ന് അവിടെ ഉണ്ടായിരുന്ന നല്ലൊരു അനുഭവമുണ്ട്. ഞങ്ങൾ പഞ്ചാബിൽ ഇറങ്ങി, ട്രെയിൻ ഇറങ്ങി, അവിടുന്ന് ഒരു ഓട്ടോ വരികയാണ് രാത്രി 1 മണിക്കാണ്. ഓട്ടോ വരുന്ന സമയത്ത് ഞങ്ങൾ 11 പേരുണ്ട്, ഒരു ഒറ്റ ഓട്ടോ ഉള്ളു. ഒറ്റ ഓട്ടോയിൽ 11 പേരും കയറി, ഞങ്ങളെ ലഗേജും കയറ്റി
5: ഈ ഓട്ടോയിൽ. നമ്മുടെ നാട്ടിൽ ഓട്ടോന്റെ അത്ര വലിപ്പമല്ലേ
4: അത്രേ ഉള്ളൂ. പക്ഷെ എങ്ങനെ കയറിയെന്നുള്ള ഇപ്പം ആലോചിച്ചുടാ. പക്ഷെ ആ 1 മണി രാത്രി 1 മണി ആയതോടുകൂടി ഞങ്ങളെ താമസം അവിടുത്തെ യൂത്ത് ഹോസ്റ്റൽ. ഞങ്ങളൊക്കെ എല്ലാ യാത്രകളിലും ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത് യൂത്ത് ഹോസ്റ്റലുകളാണ്. കാരണം
5: യൂത്ത് ഹോസ്റ്റലുകൾ
4: യൂത്ത് ഹോസ്റ്റലിൽ പറഞ്ഞാലും മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യാത്ര ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും യൂത്ത് ഹോസ്റ്റൽ, ഇപ്പോൾ കോഴിക്കോട് യൂത്ത് ഹോസ്റ്റലുണ്ട്, ഇതുപോലെ എല്ലാ യൂത്ത് ഹോസ്റ്റലുകളിലും നമ്മൾ യാത്രക്കാർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ സൗകര്യങ്ങളുണ്ടാവും. നല്ല സെക്യൂരിറ്റി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എല്ലാ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിലാണെങ്കിൽ 20 രൂപയാണ് താമസത്തിനാവുക ഒരു ദിവസത്തിന്
5: ഒരാൾക്ക്.
4: ഏതൊരാൾക്കും, മെമ്പർഷിപ്പുള്ള ആർക്കും വേണം. മെമ്പർഷിപ്പിന് യോഗ്യത എന്ന് പറഞ്ഞാൽ ഒരു മെമ്പർഷിപ്പുള്ള ആള് റെക്കമെൻഡ് ചെയ്യണം, ഇന്ന ആള് യാത്രകളൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് മെമ്പർഷിപ്പ് കിട്ടും, കാർഡ് കിട്ടും. കാർഡ് 3 വർഷത്തിനാണ് ഉണ്ടാവുക, അത് കഴിഞ്ഞാൽ പുതുക്കിയാൽ പിന്നീട് ഉപയോഗിക്കാം. അപ്പോൾ എനിക്കൊക്കെ കാർഡുണ്ട്. അപ്പോൾ നമുക്ക് യൂത്ത് ഹോസ്റ്റലുകളിൽ ഈ കാർഡ് കൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ റൂം അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഏത് സമയത്തും കിട്ടും. ഞാൻ അതല്ല, യാത്രകളിൽ മുൻകൂട്ടിയാണെങ്കിൽ ഞങ്ങൾ പിന്നെ ബുക്ക് ചെയ്യും. അപ്പോൾ ഈ പഞ്ചാബിൽ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം, അമൃത്സറിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ യൂത്ത് ഹോസ്റ്റലിലേക്ക് പോവാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒറ്റ വണ്ടിയുള്ളൂ, രാത്രി 1 മണിക്ക് ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് ഒറ്റ ഓട്ടോ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ കയറാം.
5: അവരും റെഡിയാണ് കൊണ്ടുപോകാൻ?
4: ആ, ഓല റെഡിയാണ്. കാരണം ഒരാൾക്ക് 5 രൂപ 10 രൂപ ഒക്കെ കിട്ടുന്ന രാത്രിയാണല്ലോ. അപ്പോൾ അയാളോട് ആദ്യം ചോദിക്കൂ, യൂത്ത് ഹോസ്റ്റലിൽ കണ്ടിട്ടുണ്ടോ, ഇന്ന ഏരിയയിലാണ് ഒക്കെ. മാലു എന്ന് പറയുന്ന സമയത്ത് അറിയാമെന്ന് പറഞ്ഞതോടുകൂടി നമ്മൾ പോകും. അപ്പോൾ മുന്നിൽ 4 ആളാണ്, ഡ്രൈവറെ കൂടാതെ 3 ആൾ. അപ്പോൾ ഞാൻ ഏറ്റവും പക്കത്താണ്, എൻ്റെ ഏകദേശം കാലിൻ്റെ ഒരു ഭാഗം മുഴുവൻ പുറത്താണ്. അപ്പോൾ പോലീസ് അവിടെ എത്തുന്ന സമയത്ത് ഒരു ടൗണിലെത്തി, ടൗണിലെത്തിയ സമയത്ത് 3 ഡ്രസ്സ് ഇട്ടിട്ടുള്ള പോലീസ് വന്നു. പോലീസായിരിക്കാം, ആരോ ആയിരിക്കാം, പിന്നീടാണ് പോലീസാണ് മനസ്സിലാണ്. ഞങ്ങൾ ആദ്യം ഒരു അടി കിട്ടിയോന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു അടി കിട്ടി. എന്താന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞങ്ങൾ ടീച്ചേഴ്സാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് യൂത്ത് ഹോസ്റ്റലിലേക്ക് പോവാണ്, വേറെ വാഹനം കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു, ബാക്കി ഡ്രൈവർ കാര്യങ്ങളൊക്കെ പൊരിപ്പിച്ചു. അദ്ദേഹം പോകട്ട്, അദ്ദേഹം 3 പോലീസും കൂടെ ഇങ്ങനെ നിന്നിട്ട്, ഞങ്ങളെ പിന്നെ വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, ഈ ആൾക്കാരൊക്കെ വന്നിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവരൊരു 5 മിനിറ്റ് അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടു. അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ട് തോന്നി. ഈ പ്രദേശങ്ങളിലും ഈ പറഞ്ഞ രീതിയിൽ 3 പോലീസുകാരും അല്ലെങ്കിൽ 3 സംസ്കാരവും 3 രീതി തന്നെയാണ്. ചാണ്ഡിഗഡിലെ ആളുകളുടെ എൻ്റർലി ഡിഫറൻ്റാണ് പഞ്ചാബിൽ. പഞ്ചാബിലെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിഖുകാരാണ്, സിഖുകാർ അവർ കൃത്യമായ രീതിയിൽ നമ്മൾക്ക് അവരുടെ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കേന്ദ്രങ്ങളിൽ ഗുരുദ്വാരയിലാണെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്തു പോരണം. നമ്മളൊക്കെ പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് നിസ്കരിക്കണം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ അതിങ്ങനെ ജനങ്ങൾ സേവനം ചെയ്തുകൊണ്ടേ ഇരിക്കാം 24 hours. അതൊരു രീതിയാണ്. അതേ സമയത്ത് ചാണ്ഡിഗഡ് വേറെയാണ്, ഹരിയാന വേറെയാണ്, അങ്ങനെ 3 ഏരിയകളിലൊക്കെ വ്യത്യസ്തമായ ഇത് കാണുന്നുണ്ട്. ഒരേ പ്രദേശമാണെങ്കിലും ആളുകളുടെ സ്വഭാവവും രീതിയും പെരുമാറ്റവും വ്യത്യസ്തമാണ്, കൾച്ചർ വ്യത്യസ്തമാണെന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട്.
5: അപ്പോൾ ഓക്കെ സാർ, നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള മറ്റു വിശേഷങ്ങൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. അപ്പോൾ ശ്രോതാക്കളെ, നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ലബീദ് നാലകത്താണ്. ഇന്ത്യയിലുള്ള യാത്രയുടെ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി മറ്റു യാത്രാ വിശേഷങ്ങളിലേക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, കാശ്മീരിൻ്റെ സംസ്കാരവും സൗന്ദര്യവും ചേർന്നൊരിടം. കാശ്മീർ എല്ലാവരുടെയും ഒരു സന്ദർശനത്തിന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്.
5: നിങ്ങൾ പോയിട്ടുണ്ടോ കാശ്മീരിൽ?
2: ഇല്ല.
5: പോണ്ടേ?
2: പോകണം,
5: പോകണം.
2: ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരിക്കും കാശ്മീർ പോകണം, മണാലി പോകണം എന്നൊക്കെ. അപ്പം അത് അതിൻ്റെ ഒരു യാത്രാനുഭവം.
1: അപ്പോൾ റേഡിയോ വൈബ്സ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി പീസ് റേഡിയോ എന്ന് പറഞ്ഞാൽ എപ്പോഴും വലിയൊരു ക്യാപ്ഷനിലൂടെ പറയുന്ന സ്നേഹക്കൂട് എന്ന പ്രോഗ്രാം, കുടുംബകങ്ങളിൽ കുളിർത്തന്നലായി അല്ലേ എപ്പോഴും കേൾക്കുന്നതാണ്. ഇന്ന് ആ ഒരു പ്രോഗ്രാമിൽ ആരൊക്കെയാണ് നമ്മുടെ കൂടെ?
2: പ്രൊഫസർ കെ പി സാദ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. രക്ഷിതാക്കൾ കുട്ടികളുടെ മനസ്സറിയുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അദ്ദേഹം ഇന്ന് കൈകാര്യം ചെയ്യുന്നത്.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ പാരന്റ് ചെയ്യുന്നതിൽ, വളർത്തുന്നതിൽ രക്ഷിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ വളരെയധികം വികസിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, സാങ്കേതികപരമായി ഉന്നതിയിൽ നിൽക്കുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ മനസ്സ് അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികളുടെ മനസ്സറിയാൻ എത്ര രക്ഷിതാക്കൾക്ക് സാധിക്കുന്നുണ്ട്? ശരിക്കും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കുട്ടി രക്ഷിതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്നേഹവാത്സല്യമാണ്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള, അനുകൂലമായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ കുട്ടികൾ വളർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ഭാവി ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് രക്ഷിതാക്കളിൽ നിന്ന് കുട്ടിക്ക് ലഭിക്കുന്നത് സ്നേഹവാത്സല്യമാണെങ്കിൽ കുട്ടിയുടെ സഹോദരങ്ങളുടെ സാമീപ്യവും നല്ല കൂട്ടുകാരുടെ സഹവാസവും വീട്ടിൽ നിന്ന് കിട്ടുന്ന സുരക്ഷിതത്വവും പഠിക്കുന്ന കലാലയത്തിൽ നിന്ന് ലഭിക്കുന്ന അവിസ്മരണീയമായിട്ടുള്ള നല്ല അനുഭവങ്ങളും ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ സാരവത്തായിട്ടുള്ള പങ്കാണ് വഹിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മിൽ എത്ര കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുട്ടിയുടെ മനസ്സിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന കാലമാണ് കുട്ടിക്കാലം. പ്രത്യേകിച്ച് കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്ക് നിർണായകമായ സ്വാധീനമാണുള്ളത്. പ്രശസ്തരുടെ ആത്മകഥകൾ ഇതിന് ആക്കം കൂട്ടുന്നതാണ്. നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകം, അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇതിന് സാക്ഷ്യം നിൽക്കുകയാണ്. അദ്ദേഹം ഓർക്കുന്നുണ്ട്, ഞാൻ സത്യസന്ധതയും അച്ചടക്കവും പഠിച്ചത് എൻ്റെ അച്ഛനിൽ നിന്നാണ്, അമ്മയിൽ നിന്ന് ദയാഗുണവും നന്മയിലുള്ള വിശ്വാസവും ആർജിച്ചു. ഉത്തമ ഗുണങ്ങളുള്ള മാതാപിതാക്കളാണ് എൻ്റെ വ്യക്തിത്വം രൂപപ്പെടുത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരോടൊപ്പം ചിലവിട്ട സമയങ്ങളാണ് സവിശേഷമായൊരു ബാല്യവും അർത്ഥവത്തായ പിൽക്കാലവും കെട്ടിപ്പടുത്തത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്കൂളിൽ പോയിട്ടില്ലാത്ത ആ ചങ്ങാതിമാരുടെ ജീവിത അവബോധവും മൂല്യങ്ങളുമാണ് എക്കാലത്തും എന്നിലെ സർഗാത്മകതയും ക്രിയാശേഷിയും വളർത്തിയത് എന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഓർത്തെടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾ കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ഏറ്റവും നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ബോധപൂർവം നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് പാരന്റിംഗ് എന്നുള്ളത്. ഓരോ രക്ഷിതാവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഓരോ കുഞ്ഞിൻ്റെയും ബാല്യം എന്ന് പറയുന്നത് ഒരു പളുങ്ക് പാത്രം പോലെയാണ്. നമുക്കറിയാം, ലോകം കണ്ട ഏറ്റവും ക്രൂരനായ മനുഷ്യൻ്റെ പേര് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ നാം പെട്ടെന്ന് പറയും, ജർമ്മനിയിലെ നാസിപ്പടയുടെ തലവനായ അഡോൾഫ് ഹിറ്റ്ലർ. യുദ്ധക്കാലത്ത് സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് മനുഷ്യജീവൻ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ശ്വാസം മുട്ടിച്ചു കൊന്ന ക്രൂരനായ ഹിറ്റ്ലർ. അങ്ങനെ ആവാൻ ചില കാരണങ്ങൾ ഉണ്ട് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഒരു കുട്ടിക്ക് താങ്ങാവുന്നതിൽ അപ്പുറം പീഡനങ്ങളും വേദനകളും ബാല്യത്തിൽ ഹിറ്റ്ലർ അനുഭവിച്ചിട്ടുണ്ട്. 60 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലർ അസ്വസ്ഥത മുറ്റി നിൽക്കുന്ന കുടുംബാന്തരീക്ഷത്തിലാണ് ജനിച്ചു വളർന്നത്. മെയിൻ കാഫ് എന്ന ആത്മകഥയിൽ ഹിറ്റ്ലർ ഈ കാലഘട്ടത്തിലേക്കുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. ഭരണകൂടത്തോട് അമിത വിധേയത്വമുള്ള ഉദ്യോഗസ്ഥനായ ഹിറ്റ്ലറുടെ അച്ഛൻ ഭാര്യയോടും മക്കളോടും വളരെ പരുഷമായിട്ടാണ് പെരുമാറിയിരുന്നത്. അച്ഛൻ വീട്ടിലുള്ളപ്പോൾ കുട്ടികൾക്ക് ശ്വാസം വിടാൻ പേടിയായിരുന്നു. എല്ലാവരെയും ക്രൂരമായി മർദ്ദിക്കുന്ന അച്ഛന്റെ മർദ്ദനം സഹിക്കവയ്യാതെ സഹോദരൻ നാടുവിട്ടുപോയി. ആ പങ്ക് കൂടി പിന്നീട് ഹിറ്റ്ലർക്കാണ് കിട്ടിയത്. ശരീരത്തിനേറ്റ മുറിവുകൾ ഉണങ്ങി, എന്നാൽ ഹിറ്റ്ലറുടെ മനസ്സിനേറ്റ മുറിവുകൾ ഒരു കാലത്തും ഉണങ്ങിയില്ല. തന്നെപ്പോലെ മകനെയും സർക്കാർ ഉദ്യോഗസ്ഥനാക്കണമെന്ന് വാശി പിടിച്ച ഹിറ്റ്ലറുടെ അച്ഛൻ അതിനുവേണ്ടി എല്ലാം ചെയ്തു. ഭൂമിയിൽ ആര് വിചാരിച്ചാലും തന്നെ എന്നെ സിവിൽ സർവൻ്റാക്കാൻ പറ്റില്ലെന്ന വാശി ഹിറ്റ്ലർക്കുണ്ടായിരുന്നു. അച്ഛനെ എല്ലാ നിലക്കും വെറുത്ത ആൺകുട്ടിയുടെ സകല സ്വഭാവ വിശേഷണങ്ങളും ഹിറ്റ്ലറിൽ ഉണ്ടായിട്ടുണ്ട്. ഭയം കലർന്ന വിധേയത്വമായിരുന്നു ഹിറ്റ്ലർക്ക് അച്ഛനോട് ഉണ്ടായിരുന്നത്. ഹിറ്റ്ലർ തൻ്റെ അമ്മയെ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ക്രൂരനും മദ്യപാനിയുമായിട്ടുള്ള അച്ഛൻ്റെ മർദ്ദനങ്ങൾ നിശബ്ദമായി സഹിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഹിറ്റ്ലർ. വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഹിറ്റ്ലർ അനുഭവിച്ച ആത്മനിന്ദയും അടക്കിപ്പിടിച്ച നിസ്സഹായതയും പ്രതിഷേധവും ഹിറ്റ്ലർ പിൽക്കാലത്ത് മനുഷ്യരുടെ മേൽ അഴിച്ചുവിടുകയായിരുന്നു. അച്ഛൻ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വീടിൻ്റെ ചുവരുകൾ പോലും ഭയന്ന് ഉൾവലിയുമെന്ന് ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ട്. അച്ഛനോടുള്ള ദേഷ്യമാണ് പഠനം ഉഴപ്പാൻ അവനെ പ്രേരിപ്പിച്ചത്. അച്ഛൻ വഴി ലഭിച്ച ജൂത പാരമ്പര്യത്തെ അവൻ വെറുത്തു. ജൂത കുലത്തോട് തന്നെ അടങ്ങാത്ത പകയായിരുന്നു ഹിറ്റ്ലർക്ക്. ഈ പക ഒരു രോഗമായി മാറി. എന്നാൽ ഹിറ്റ്ലറുടെ അമ്മ ഹിറ്റ്ലറിൻ്റെ ദൗർബല്യമായിരുന്നു. കുടുംബത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച അമ്മ ഹിറ്റ്ലറിന് നിരന്തര സ്നേഹവും പരിചരണവും നൽകി. ഹിറ്റ്ലറുടെ ഏറ്റവും കടുത്ത പിതൃവിരോധവും മാതാവിനോടുള്ള തീഷ്ണമായ സ്നേഹവും മാതൃ ജർമ്മനിക്ക് വേണ്ടിയുള്ള തീഷ്ണമായ പോരാട്ടത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാരൻസിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ സാരമായി സ്വാധീനിക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്ക് എല്ലാവരെയും പോലെ ആത്മാഭിമാനവും ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് മുതിർന്നവർ ഓർക്കുകയോ അറിയുകയോ ചെയ്യാറില്ല. എന്തിനും മുതിർന്നവരെ ആശ്രയിക്കേണ്ടി വരുന്ന കുട്ടികൾ അടിയും അപമാനവും സഹിക്കേണ്ടി വരുന്നത് നിസ്സഹായത കൊണ്ടാണ്. സങ്കടവും ദേഷ്യവും പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ വരുന്ന കുട്ടികൾ, അവർ രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് സങ്കടവും ദേഷ്യവും പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കുട്ടികൾ രണ്ട് തരക്കാരാണ്. ഒന്നുകിൽ തന്നെക്കാൾ ബലഹീനരോട് പക അഴിച്ചുവിടും, അല്ലെങ്കിൽ ആത്മവിശ്വാസവും ഇച്ഛാശക്തിയുമില്ലാത്തവരായി എപ്പോഴും മറ്റു വല്ലവരെയും ആശ്രയിച്ച് ജീവിതം കഴിക്കും. കുട്ടികളിൽ അക്രമവാസന വളരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പല കുട്ടികൾക്കും താഴെയുള്ള കുട്ടികളോട് അടങ്ങാത്ത ദേഷ്യം, വെറുപ്പ്, എന്നിട്ട് ആ കുട്ടികളെ തീരെ യുക്തിയില്ലാതെ ആക്രമിക്കുകയും മുറിപ്പെടുത്തുകയും സ്വന്തം ബ്രദറിനെ അല്ലെങ്കിൽ സ്വന്തം അനിയനെ പോലും ക്രൂരമായി മർദ്ദിക്കുന്ന അല്ലെങ്കിൽ കൊല ചെയ്യുന്ന സാഹചര്യം പോലും ഇന്ന് നമ്മൾ കേട്ടുവരുന്നു. ഇത്തരം അക്രമ പ്രവണതകൾ നമ്മുടെ കുട്ടികളിൽ വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൃശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് പോസിറ്റീവാകാം നെഗറ്റീവാകാം, കുട്ടികൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച്

ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇവിടെ ഉപ്പയും ഉമ്മയും തമ്മിൽ സദാസമയവും വഴക്കടിക്കുന്ന, ക്വാറൽ ചെയ്യുന്ന ഒരു സാഹചര്യം വീട്ടിലുണ്ടെങ്കിൽ അത്തരം സാഹചര്യം കുട്ടികളിൽ അക്രമവാസന ഉടലെടുക്കാൻ ഒരു കാരണമായേക്കാം. അതുപോലെ തന്നെ ടിവിയിലും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഗെയിംസ്, നമുക്കറിയാം കുട്ടികളുടെ മനസ്സിനെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് ഗെയിമുകൾ ഇന്ന് നിലവിലുണ്ട്. ബ്ലൂ വെയിൽ, പബ്ജി പോലെയുള്ള ഗെയിംസിനെ കുറിച്ച് നമുക്കറിയാം. ഇത്തരം വീഡിയോ ഗെയിംസിന് കുട്ടികൾ എഡിക്റ്റഡ് ആവുമ്പം അവർ ഒരു ഫാൻറ്റസി വേൾഡിലാണ്, ഒരു സാങ്കല്പിക ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഇൻസിഡൻസും ഓരോ സംഭവങ്ങളും റിയലിറ്റി ആയിട്ടാണ്, യാഥാർത്ഥ്യമായിട്ടാണ് കുട്ടികളുടെ മനസ്സ് സ്വീകരിക്കുക. സ്വാഭാവികമായും അവർ കണ്ടിട്ടുള്ള ഇത്തരം രംഗങ്ങളെ അനുകരിക്കാൻ ബാല്യത്തിൽ തന്നെ കുട്ടികൾ പ്രേരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ പലപ്പോഴും നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബോക്സിംഗ് അല്ലെങ്കിൽ റെസ്ലിംഗ് പോലെയുള്ള കാഴ്ചകൾ, ശത്രുവിനെ അടിച്ചു വീഴ്ത്തുന്നതും പരാജയപ്പെടുന്ന അയാളുടെ ശരീരത്തിൽ കയറിയിരിക്കുന്നതും വിജയമാഘോഷിക്കുന്നതും, ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അതായത് കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം കാഴ്ചകൾ കണ്ടു വളരുമ്പോൾ അതവരുടെ വ്യക്തിത്വത്തെ സാരമായി സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കൂടെ ബ്രോക്കൺ ഫാമിലിയിലുള്ള കുട്ടികൾ, എന്നുവെച്ചാൽ പാരൻസ് ഡൈവേഴ്സ്ഡ് ആവുന്ന ഒരു സാഹചര്യത്തിൽ വേണ്ട രൂപത്തിലുള്ള പരിചരണം, ശിക്ഷണം അല്ലെങ്കിൽ സ്നേഹം കുട്ടികൾക്ക് കിട്ടാതെ വരികയും സദാസന്ദർഭത്തിലും വഴക്കടിക്കുന്ന, ഡിവോഴ്സിന് മുമ്പ്, വിവാഹമോചനത്തിന് മുമ്പ് മാതാപിതാക്കൾ കലഹം നടത്തുകയും അത് നേരിട്ട് കാണാൻ വിധിക്കപ്പെടുകയും ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അക്രമവാസന ഉടലെടുക്കാൻ സാധ്യത ഏറെയാണ്. ഇത്തരം കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ അക്രമവാസന കുട്ടികളിൽ ഉടലെടുക്കാനുള്ള കാരണം എന്നാണ് എൻ്റെ നിരീക്ഷണം. ഒബ്സർവേഷണൽ ലേണിംഗ്, അതായത് പലതും കുട്ടികൾ പഠിക്കുന്നത് നിരീക്ഷണത്തിൽ കൂടിയാണ് എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും നന്നായി ഒബ്സേർവ് ചെയ്യുന്ന, നിരീക്ഷണം നടത്തുന്ന കുട്ടികൾ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒബ്സർവേഷനിൽ കൂടി, നിരീക്ഷണത്തിൽ കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ച് വളരെ പ്രഗത്ഭനായിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ ആൽബർട്ട് ബണ്ടൂര അഭിപ്രായപ്പെടുന്നത്, ഹിംസാത്മകമായിട്ടുള്ള ദൃശ്യങ്ങൾ കുട്ടികളിൽ അക്രമവാസനയുടെ വിത്തുപാകുന്നു എന്നുള്ളതാണ്. ടെലിവിഷനിലും കമ്പ്യൂട്ടറുകളിലും മൊബൈൽ ഫോണുകളിലും കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന അക്രമവാസന വളർത്തുന്ന ഗുസ്തി പ്രകടനങ്ങൾ ഏറെ ദോഷം ചെയ്യുന്നവയാണ്. എതിരാളിയെ ചുഴറ്റി നിലത്ത് അടിക്കുന്നതും തോറ്റ് തളർന്നു വീഴുന്നവൻ്റെ മേൽ കയറിയിരുന്ന് ചാടിക്കൊണ്ട് വിജയം പ്രഖ്യാപിക്കുന്നതും ചീത്ത സന്ദേശങ്ങളാണ് കുട്ടികൾക്ക് നൽകുക. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരുപാട് രംഗങ്ങൾ, ഇന്നത്തെ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ, പിടിച്ചുപറി, ഇതുപോലെയുള്ള ഒരുപാട് അധാർമിക പ്രവണതകൾ ഇന്ന് ഓരോ കുട്ടിയും നേരിട്ട് ലൈവായി അവരുടെ മൊബൈൽ ഫോണിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നു. ഭീതി ജനിപ്പിക്കുന്ന ചിത്രങ്ങൾ, ഗോസ്റ്റ് സ്റ്റോറീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ, ഇതെല്ലാം കുട്ടികൾ കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ കാണുമ്പോൾ അതവരുടെ മനസ്സിലുണ്ടാക്കുന്ന വലിയ സംഘർഷങ്ങളുണ്ട്. ഈ സംഘർഷങ്ങൾ അവരുടെ

0: മനസ്സിൽ ഒളിഞ്ഞുകിടക്കുകയും പിന്നീട് ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളെ കൃത്യമായി ധൈര്യത്തോടുകൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥാവിശേഷം അവർക്കുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സമ്മാനിക്കേണ്ടത് ഏറ്റവും നല്ല പുസ്തകങ്ങൾ വായിക്കാൻ നൽകുക. നല്ല പുസ്തകങ്ങൾ വായിക്കാൻ അവർക്ക് അവസരം കിട്ടുമ്പോൾ ആ റീഡിങ്ങിൽ കൂടി വായനയിൽ കൂടി ഒബ്സേർവ് ചെയ്യുന്നത് പ്രഗത്ഭരായിട്ടുള്ള ജീവിതത്തിൽ വിജയം വരിച്ച വ്യക്തികളുടെ ചരിത്രമായിരിക്കാം, കഥയായിരിക്കാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അത്തരം സംഭവങ്ങളാവട്ടെ, കാര്യങ്ങളാവട്ടെ കുട്ടികൾ കേൾക്കാൻ ഇടവരുമ്പോൾ സ്വാഭാവികമായി അതവരുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുകയും ആ രൂപത്തിൽ ലക്ഷ്യബോധത്തോടുകൂടി ജീവിതത്തിൽ വിജയം വരിക്കാനുള്ള മാർഗങ്ങൾ ഇന്നതാണ് എന്ന് കൃത്യമായി നിർവചിക്കാൻ കുട്ടികൾക്ക് സാധിക്കുകയും ചെയ്യും. എന്നാൽ കുട്ടികളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ ഓരോ രക്ഷിതാവും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം കുട്ടികളുടെ ആത്മാഭിമാനം മുറിപ്പെടുത്തുന്ന കാഴ്ചകളോ രംഗങ്ങളോ സംസാരങ്ങളോ ഇടപെടലുകളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിന് വലിയ സംഘർഷങ്ങളുണ്ടാക്കും. ക്ലാസ്സിൽ സ്ഥിരം പ്രശ്നക്കാരനായിട്ടുള്ള 9 വയസ്സുള്ള സാബിത് എന്ന ഒരു കുട്ടി പെൻസിലും കോമ്പസും കൊണ്ട് സഹപാഠികളെ കുത്തുക എന്നുള്ളത് അവൻ്റെ പതിവാണ്. ദേഷ്യം വന്നാൽ അവരുടെ പുസ്തകങ്ങൾ വലിച്ചെറിയുക, കടിക്കുക, ചവിട്ടുക, ഇതെല്ലാം ഈ സാബിത് എന്ന കുട്ടി പതിവാക്കി. കുട്ടികളുടെ പരാതി സഹിക്ക വയ്യാതെ വന്നപ്പോൾ ഒരിക്കൽ ക്ലാസ് ടീച്ചർ ഉള്ളം കയ്യിൽ സ്കെയിൽ കൊണ്ട് 2 അടി കൊടുത്തു. 3-ാമത്തെ അടിയിലേക്ക് പ്രവേശിച്ചപ്പോൾ സാബിത് എന്ന ഈ കുട്ടി ടീച്ചറുടെ കൈ പിടിച്ചു. ദേഷ്യം കൊണ്ട് വിറച്ച അവൻ പറഞ്ഞു, ടീച്ചർ അടിച്ചാൽ എനിക്ക് ഒരു ചുക്കുമില്ല, എന്റെ ഉപ്പ എന്നെ ദിവസവും അടിക്കും, ഞാൻ നന്നാവില്ല. സ്വാഭാവികമായും ടീച്ചർക്ക് വലിയ വിഷമമുണ്ടായി. അടുത്ത ദിവസം നീ തൻ്റെ ഉപ്പയെ കൂട്ടി വരണം എന്ന് ടീച്ചർ അവനോട് പറഞ്ഞു, അല്ല എങ്കിൽ നിന്നെ ക്ലാസ്സിൽ കയറ്റുന്നതല്ല. അടുത്ത ദിവസം സാബിത്ത് ഉപ്പയെ കൂട്ടി വന്നു. 24 മണിക്കൂറും ടെൻഷൻ ഉണ്ടാക്കുന്ന ജോലിയാണ് ബാപ്പയുടേത്. ഈ ജോലിയും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സാബിത്ത് കാണിച്ചു കൂട്ടുന്ന കുസൃതികൾ അത് ആസ്വദിക്കാനോ ഉൾക്കൊള്ളാനോ ഉപ്പക്ക് കഴിയാറില്ല. പകൽ മുഴുവൻ മേലധികാരിയുടെ ശാസനയും കുറ്റപ്പെടുത്തലും കിട്ടുന്ന സാബിത്തിൻ്റെ ഉപ്പക്ക് അതെല്ലാം ആരോടെങ്കിലും തീർക്കണം. അപ്പോൾ സൗകര്യത്തിന് ഈ ഉപ്പ കാണുന്നത് സാബിത്തിനെയാണ്. അതുകൊണ്ട് ഉപ്പയുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി സാബിത്തിനോടാണ് ഉപ്പ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ അടിക്കുന്നത്. ഈ അടിയാണ് കുട്ടിയുടെ മനസ്സിൽ വലിയ മുറിവ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലപ്പോഴും ഓരോ കുട്ടിക്കും അവൻ്റേതായിട്ടുള്ള ആത്മബോധവും ആത്മാഭിമാനവും ഉണ്ട് എന്ന് പല രക്ഷിതാക്കളും മനസ്സിലാക്കാറില്ല. നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, വീട്ടിൽ മുതിർന്നവർ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങൾ, ഇതാണ് ഓരോ കുട്ടിയും അവരുടെ സ്വന്തം ജീവിതത്തിൽ അനുകരിക്കുന്നത് അല്ലെങ്കിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പല രക്ഷിതാക്കളും കുട്ടികൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഒരു രക്ഷിതാവിൽ നിന്ന് കുട്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ അവരുടെ ദേഷ്യത്തിൽ അവർക്ക് ഈർഷ്യം വരുന്ന ഘട്ടത്തിൽ പറയാറുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം വാക്കുകൾ കുട്ടികൾ ഒപ്പിയെടുക്കുകയും പ്രത്യേക ചില സന്ദർഭങ്ങളിൽ ആ വാക്കുകൾ അവൻ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, തങ്ങളുടെ കുട്ടികളെ പാരന്റ് ചെയ്യുന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുട്ടി ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ ആവണമെങ്കിൽ കുട്ടിയോട് മാന്യമായി പെരുമാറാനുള്ള ഒരു അന്തസ് ഓരോ രക്ഷിതാവിനും വേണം. കൂടെ തന്നെ മര്യാദ കെട്ട് പെരുമാറുമ്പോൾ അത് കുട്ടിയുടെ വ്യക്തിത്വം മോശമാവുന്നതിലേക്ക് നയിക്കും എന്ന് തിരിച്ചറിയാനും രക്ഷിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ശിക്ഷണം അതൊരിക്കലും ശിക്ഷയാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള കുറവുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ഈ കുറവുകൾ ഒരു കുറ്റമായി നമ്മൾ കാണേണ്ടതില്ല. കാരണം വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും വ്യത്യസ്തമായിട്ടുള്ള ശേഷികളുമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ കുട്ടിക്കും ഓരോ വ്യക്തിക്കും നൽകിയിരിക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുട്ടി പിന്നിലാണെങ്കിൽ മറ്റ് ചില വിഷയങ്ങളിൽ കുട്ടി മുന്നിലായിരിക്കും. അതുകൊണ്ട് കുട്ടികൾ നമ്മോട് പ്രതികരിക്കുമ്പോൾ നമ്മെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ഉൾക്കൊള്ളാനും ക്ഷമിക്കാനുമുള്ള സഹിഷ്ണുതയാണ് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ മാത്രമാണ് കാര്യമായി ശരീരം നോവിക്കാതെ വേദനിപ്പിക്കാതെ തല്ലുക എന്ന പ്രക്രിയയിലേക്ക് പോകാൻ പാടുള്ളൂ. സാധാരണഗതിയിൽ കുട്ടികളെ തല്ലരുത്, കുട്ടികളെ അടിക്കരുത് എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അടിക്കാതെ എങ്ങനെയാണ് കുട്ടികളെ ശിക്ഷണം നൽകുക എന്ന ആധിയാണ് ഓരോ രക്ഷിതാവിനും ഉള്ളത്. മനസ്സ് സ്പർശിക്കുന്ന രീതിയിൽ കുട്ടികളോട് പെരുമാറാൻ ഓരോ രക്ഷിതാവിനും സാധിക്കുകയാണെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ വിവേചിച്ചറിയാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നതാണ്. പലപ്പോഴും രക്ഷിതാക്കൾ വാശി കാണിക്കുന്ന ഒരു സംഗതി രക്ഷിതാക്കളുടെ അതേ മനോഭാവം കുട്ടികൾക്കുണ്ടാവണം എന്നുള്ളതാണ്. രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ 40ഓ 50ഓ അല്ലെങ്കിൽ 35ഓ വയസ്സായിട്ടുണ്ടാവും. എന്നാൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ പ്രായം 10 വയസ്സോ അല്ലെങ്കിൽ 8 വയസ്സോ ആണ്. കുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കളിക്കുക അല്ലെങ്കിൽ കളിയിൽ കൂടി പഠനം നടത്തുക എന്നുള്ളതാണ്. എന്നാൽ കളിയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഇപ്പം ഈ കുട്ടികൾ രക്ഷിതാക്കളുമായി ക്വാറൽ ചെയ്യുന്ന അല്ലെങ്കിൽ തർക്കിക്കുന്ന അല്ലെങ്കിൽ അവരുമായി വഴക്കടിക്കുന്ന പ്രധാനപ്പെട്ട മേഖല കളിക്കാനുള്ള ഫ്രീഡം, കളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപ്പ നൽകുന്നില്ല അല്ലെങ്കിൽ ഉമ്മ നൽകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കളി എന്നുള്ളത് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പഠന ഉപാധിയാണ്. കാരണം ഒരു ടീം സ്പിരിറ്റ്, ഒരു ഒരു ഗ്രൂപ്പിൽ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പെരുമാറണം, എന്ത് സംസാരിക്കണം, എങ്ങനെ ഒരു തീരുമാനം എടുക്കണം, ഒരാളോട് ഏറ്റവും നന്നായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇതെല്ലാം ഒരു കുട്ടി പഠിക്കുന്നത്, സെൽഫ് റെസ്പെക്ട് കുട്ടി പഠിക്കുന്നത്, നെഗോഷിയേഷൻ എന്നുള്ളത് കുട്ടി പഠിക്കുന്നത്, മറ്റുള്ളവരുമായി അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് കുട്ടി പഠിക്കുന്നത് കളിയിൽ കൂടിയാണ്. അല്ലാതെ എല്ലാ സന്ദർഭത്തിലും വീട്ടിൽ തന്നെ പരിമിതപ്പെട്ട് അല്ലെങ്കിൽ അടങ്ങി നിന്ന് ഒരു കളിയിലും എൻഗേജ് ചെയ്യാതെയാണ് കുട്ടി വളരുന്നതെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല. അപ്പം കുട്ടിക്ക് ആത്മബോധവും ആത്മാഭിമാനവും തീരുമാനമെടുക്കാനുള്ള കഴിവും മറ്റുള്ളവരുമായിട്ട് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാനുള്ള പ്രാപ്തിയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ആ കുട്ടി കളിയിൽ പ്രവേശിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ രക്ഷിതാവും മനസ്സിലാക്കേണ്ടത് അവർക്ക് വീട്ടിൽ അർഹമായിട്ടുള്ള ആദരവും അംഗീകാരവും നൽകാൻ നമ്മൾ മടിക്കാൻ പാടില്ല. കുട്ടികളുടെ പ്രായമനുസരിച്ച് പിന്നെ അവർക്ക് വേണ്ട ഒരു റെക്കഗ്നിഷൻ, അംഗീകാരം നമ്മൾ കൊടുക്കുമ്പോൾ ഉത്തരവാദിത്വ ബോധം കുട്ടികളിൽ ഉണ്ടാവാൻ അതേറെ സഹായിക്കുന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് വന്നു. ആ കൗൺസിലിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മകളെ ഒരു ഒരു വ്യക്തി പ്രണയത്തിലേക്ക് അകപ്പെട്ടു. ആ പ്രണയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ആ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം 20 വയസ്സുള്ള പെൺകുട്ടി ഒരു പ്രണയത്തിൽപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിവാഹം അന്വേഷിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ നിന്ന സന്ദർഭത്തിലാണ് എനിക്ക് ഒരു വ്യക്തിയുമായിട്ട് അടുപ്പമുണ്ട്, അപ്പോൾ ആ വ്യക്തിയെ എനിക്ക് കല്യാണം കഴിച്ചു തരണം എന്ന് കുട്ടി പറയുന്നത്. സ്വാഭാവികമായും ഒരു നിലക്കും ആ വീട്ടുകാർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് കുട്ടി പ്രേമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയെ ഈ പ്രേമത്തിൽ നിന്ന് ഒന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അപ്പോൾ കാര്യങ്ങൾ സംസാരിച്ച വേളയിൽ എനിക്ക് ബോധ്യമായത് ഈ വീട്ടിലുള്ള ഏക പെൺകുട്ടിയാണ് ഇവൾ. 20 വയസ്സ് വരെ ഈ കുട്ടിക്ക് വേണ്ട രൂപത്തിലുള്ള ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള ഒരു കോച്ചിങ്ങും ഒരു ട്രെയിനിങ്ങും രക്ഷിതാവിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടില്ല. 20 വയസ്സായിട്ടുണ്ടെങ്കിലും കുട്ടി വീട്ടിലുള്ള ഒരു കാര്യത്തിലും ഇടപെടുകയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ജോലികളിൽ ഉമ്മയെ സഹായിക്കുകയോ ചെയ്യുന്നില്ല. കാരണം ഒരേ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അതെല്ലാം ഉമ്മ സ്വയം ഏറ്റെടുത്ത് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ ചീത്തയാക്കിയിരിക്കുന്നത്, അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ രക്ഷിതാവാണ്. അതുകൊണ്ട് വീട്ടിൽ ഓരോ കുട്ടിക്കും കണക്കില്ലാത്ത സ്നേഹം കൊടുത്തതിന് ശേഷം ഒരു നാൾ നമ്മളത് പെട്ടെന്ന് തിരിച്ചെടുക്കുമ്പോൾ അത് ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ വല്ലാതെ ബാധിക്കുന്നതാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഉയരം കൂടുന്തോറും വീഴ്ചക്ക് ആഘാതമേറും. നമ്മൾ അമിതമായ സംരക്ഷണവും അമിതമായ സ്നേഹവും നൽകുന്നതിന് ബദൽ എല്ലാം ഒരു മിതമായ രൂപത്തിൽ നൽകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ നേരിടാൻ പക്വമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ കുട്ടികൾക്ക് സാധിച്ചേക്കും. അതുകൊണ്ട് ഓരോ രക്ഷിതാവിൻ്റെയും ബാധ്യത കുട്ടികൾക്ക് വീട്ടിൽ അർഹമായിട്ടുള്ള അംഗീകാരം നൽകുക, കൂടെ തന്നെ ഓരോ പ്രായത്തിനനുസരിച്ച് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടീസ് ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള പരിഗണനയും അംഗീകാരവും കുട്ടികൾക്ക് നൽകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ സിബ്ലിംഗ് റിവൽറി എന്ന ഒരു ട്രെൻഡ് സാധാരണമാണ്. മൂത്ത കുട്ടി ഉണ്ടായി, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ഒരു കുട്ടി ജനിച്ചു. സ്വാഭാവികമായും മാതാപിതാക്കൾക്ക് രണ്ടാമത്തെ കുട്ടിയോട് പ്രത്യേകമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും അടുപ്പവും ആ രീതിയിലുള്ള പെരുമാറ്റവും ഉണ്ടായേക്കും. അപ്പോൾ സ്വാഭാവികമായി മൂത്ത കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിയോട് ഒരനിഷ്ടം രൂപപ്പെടുകയാണ്. കാരണം അതുവരെ ആ വീട്ടിലുള്ള എല്ലാ അംഗീകാരവും എല്ലാവരുടെ പ്രശംസയും എല്ലാവരുടെ അറ്റൻഷനും ഈ മൂത്ത കുട്ടിയിലായിരുന്നു. ആ മൂത്ത കുട്ടിയിൽ നിന്ന് രണ്ടാമത്തെ കുട്ടിയിലേക്ക് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധ മാറുമ്പോൾ അത് ഒന്നാമത്തെ കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിയോട് ശക്തമായിട്ടുള്ള എതിർപ്പും വിയോജിപ്പും ഉണ്ടാവാൻ കാരണമാവുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികൾ പ്രത്യേകിച്ച് കുടുംബത്തിലുണ്ടാവുമ്പോൾ മൂത്ത കുട്ടി രണ്ടാമത്തെ കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു ട്രെൻഡ് സർവ്വസാധാരണമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കുട്ടികളും മൂന്ന് കുട്ടികളും ഉള്ള രക്ഷിതാക്കൾ കുട്ടികൾക്കിടയിൽ നീതി പുലർത്താൻ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് ഒരു വസ്തു വാങ്ങിക്കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ പ്രത്യേകമായി ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ പ്രത്യേകമായി അഭിനന്ദിക്കുമ്പോൾ അത് മറ്റൊരാളുടെ വ്യക്തിത്വത്തെ ഇകഴ്ത്തുന്ന രൂപത്തിലാവാതിരിക്കാനും അവർക്കും അവരുടേതായിട്ടുള്ള അംഗീകാരം കൊടുക്കാനും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: മാഷാല്ലാ. അപ്പോൾ നമ്മൾ കേട്ടു, കുട്ടികൾ രക്ഷിതാക്കളുടെ മനസ്സറിയണം, അതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെയാണ് സ്നേഹക്കൂടൽ പ്രൊഫസർ കെ പി സാത് സാർ നമ്മളോട് സംസാരിച്ചത്. റേഡിയോ വൈബ്സിൻ്റെ അവസാന നിമിഷത്തിലാണ് നമ്മളുള്ളത്. അതും ഏറ്റവും ഒരു അടിത്തറയാണ് നമുക്ക് തരാൻ പോകുന്നത്. ഈ സമയത്ത് ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഇതുപോലത്തെ ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്ന സമയമാണ്. അൽ ഉസൂലാണ്. ഇനി അൽ ഉസൂലിൽ
2: സ്വഹാബത്തിനെ അറിയൽ ഭാഗം 2. ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫിയാണ് അൽ ഉസൂലിൽ നമ്മളുമായി സംവദിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്വഹാബത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ആരാണ് സ്വഹാബി, എങ്ങനെയാണ് നമുക്കൊരു സ്വഹാബിയെ മനസ്സിലാക്കാൻ സാധിക്കുക, സ്വഹാബത്തിൻ്റെ മഹത്വം എന്താണ് എന്നീ വിഷയങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി സ്വഹാബത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ നമുക്ക് എത്തിച്ചു തന്നതിൽ മുഖ്യ പങ്കുവഹിച്ചത് പ്രവാചകൻ്റെ സ്വഹാബത്താണല്ലോ. കാരണം അവർ ഊണിലും ഉറക്കിലും യാത്രയിലും വിശ്രമത്തിലുമെല്ലാം പ്രവാചകൻ്റെ കൂടെ ജീവിച്ച് സഹവസിച്ച് പ്രവാചകനെ സേവിച്ച് പ്രവാചകന് ആവശ്യമായ സംഗതികൾ നിർവഹിച്ചു കൊടുത്ത് ജീവിച്ച് വന്നവരാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ രാത്രിയും പകലും അവർക്ക് ഒരുപോലെ വെളിച്ചമുള്ളതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. 5374 ഹദീസുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ളത്. 5374 ഹദീസുകൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഏകദേശം 300 ചില്ലാനം ആളുകൾ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അഥവാ അബൂ ഹുറൈറ എന്ന ഉസ്താദിന് 300-ൽ ശിഷ്യന്മാർ ഉണ്ടാവുകയും അവർ അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് സാരം. ഇവിടെ സാന്ദർഭികമായി ചില കാര്യങ്ങൾ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണ് പ്രവാചകൻ്റെ കൂടെ ചേരുന്നത്. അത് ചരിത്രത്തിൽ തർക്കമില്ലാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ കാലം മാത്രമാണ് പ്രവാചകൻ്റെ കൂടെ അദ്ദേഹം ഉണ്ടായിട്ടുള്ളൂ. വളരെ കുറഞ്ഞ കാലം മാത്രം പ്രവാചകൻ്റെ കൂടെ സഹവസിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു ഇത്ര അധികം ഹദീസുകൾ എങ്ങനെ ലഭിച്ചു? പ്രവാചകൻ്റെ സഹചാരിയും സഹപ്രവർത്തകനും തൻ്റെ സഹധർമ്മിണിയുടെ പിതാവുമായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇവർക്കൊന്നും ഇത്രയധികം ഹദീസുകൾ എന്തുകൊണ്ട് ലഭിച്ചില്ല? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഇത്രയധികം ഹദീസുകൾ ലഭിക്കാൻ കാരണമെന്ത്? ഇതൊരു വലിയ ചോദ്യമായി ഹദീസ് വിമർശകന്മാർ സമൂഹത്തിന് മുന്നിൽ ഉദ്ധരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ചില വസ്തുതകൾ നമ്മൾ ഗ്രഹിക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏകദേശം 4 പ്രവാചകൻ്റെ കൂടെ ജീവിച്ചു എന്നുള്ളത് ശരി. ആ 4 അദ്ദേഹം പ്രവാചകൻ്റെ കൂടെയായിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ ചാരത്ത് അസ്ഹാബുസ് സുഫ എന്ന് പറയുന്ന പച്ചപാവമായ ആളുകൾ ജീവിച്ചിരുന്ന ഒരു അവരുടെ താമസ സ്ഥലമാണ് അസ്ഹാബുസ് സുഫയുടെ താമസ സ്ഥലം. ആ അസ്ഹാബുസ് സുഫയുടെ ആളുകളുടെ നേതാവായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വളരെ ദാരിദ്ര്യം പിടിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പലപ്പോഴും ഭക്ഷണം ലഭിക്കാതെ ബോധക്ഷയമുണ്ടായി പള്ളിയുടെ സമീപത്ത് വീണുകിടക്കുന്നത് പ്രവാചകൻ്റെ സ്വഹാബത്ത് ദർശിച്ചിട്ടുണ്ട്. ഏതു സമയവും പ്രവാചകൻ്റെ ഹദീസുകൾ ഗ്രഹിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുവാൻ അതീവ താൽപ്പര്യം പുലർത്തുകയും ആ ഹദീസുകളുടെ വിഷയത്തിൽ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അത് സഹിക്കാൻ സന്നദ്ധനാവുകയും ചെയ്തിട്ടുള്ള ഒരു മഹാനായ സ്വഹാബിയായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മറ്റു സ്വഹാബിമാർ പ്രവാചകൻ്റെ കൂടെ നിൽക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ കൂടെ ചെലവഴിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, പ്രവാചകൻ്റെ ഭവനം അതല്ലെങ്കിൽ പ്രവാചകൻ്റെ ഹുജുറാത്തുകൾ, ഭവനങ്ങൾ പള്ളിയോട് തൊട്ടുരുമ്മിയാണ് നിലകൊണ്ടിരുന്നത്. പ്രവാചകൻ ഭാര്യമാർക്ക് വേണ്ടി നിർമ്മിച്ച വീടുകൾ പള്ളിയുടെ ഓരത്ത് തന്നെയായിരുന്നു. പ്രവാചകൻ്റെ ഭരണകേന്ദ്രം എന്ന് പറയുന്നത് പള്ളിയാണ്, മസ്ജിദുന്നബവിയാണ്. അപ്പോൾ പ്രവാചകൻ്റെ വീടിൻ്റെ അയൽവാസിയായി, പ്രവാചകൻ്റെ പള്ളിയിലെ ഒരു അന്തേവാസിയായി ജീവിച്ച വ്യക്തിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മറ്റു സഹാബിമാർ, അബൂബക്കർ റളിയല്ലാഹു അങ്ങനെയല്ല, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അങ്ങനെയായിരുന്നില്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അങ്ങനെയായിരുന്നില്ല, പ്രവാചകൻ്റെ കൂടെ ചെറുപ്പം മുതലുള്ള അലീ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അങ്ങനെയായിരുന്നില്ല. അവരുടെയൊക്കെ വീടുകൾ വ്യത്യസ്തമായിരുന്നു. ഏത് സമയവും പ്രവാചകൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു അവസ്ഥ അവർക്കുണ്ടായിരുന്നില്ല. അതേസമയം അബൂ ഹുറൈറ റളിയല്ലാഹുവിനൊക്കെ അങ്ങനൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മൂന്നാമത്തെ ഒരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ശേഷം, കുറച്ച് കാലങ്ങൾക്ക് ശേഷം അബൂബക്കർ റളിയല്ലാഹു വഫാത്തായി. ആ ഒരു സന്ദർഭത്തിൽ ഹദീസുകളുടെ ക്രോഡീകരണമോ ഗ്രന്ഥ രൂപീകരണമോ ഒന്നും നടക്കാത്ത ഒരു കാലഘട്ടമാണ്. എല്ലാവർക്കും ഹദീസുകൾ അറിയാം. ഹദീസുകൾ അറിയുന്നവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു, കുറച്ചാളുകൾക്കൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അദ്ദേഹത്തിൻ്റെ കിട്ടിയ ലഭ്യമായ ഹദീസുകൾ അദ്ദേഹം പല ആളുകൾക്കും പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹുവിന് ധാരാളം ഹദീസുകൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധ്യമാണ്. അതേസമയം അബൂ ഹുറൈറ റളിയല്ലാഹുവാകട്ടെ, നാല് ഖലീഫമാരുടെ, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചു. ശേഷം അൽ ഖുലഫ ഉൽ അർബ എന്ന പേരിൽ അറിയപ്പെടുന്ന നാല് ഖലീഫമാരുടെ കാലഘട്ടത്തിലും ജീവിച്ചു. ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുവാനും പ്രവാചകൻ്റെ ഹദീസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അബൂ ഹുറൈറ റളിയല്ലാഹുവിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ള ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന സഹാബിമാരെക്കാൾ കൂടുതലായി ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു ഉദ്ധരിക്കാനുണ്ടായ പശ്ചാത്തലം. ചില ആളുകളെങ്കിലും ഇത് തെറ്റിദ്ധരിച്ച് ചോദിക്കാറുണ്ട്, പ്രവാചകൻ്റെ സഹധർമ്മിണിയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ വിവാഹത്തിൻ്റെ 25-ാമത്തെ വയസ്സിൽ തന്നെ പ്രവാചകൻ്റെ കൂടെ സഹധർമ്മിണിയായി ജീവിച്ചു വന്ന ഖദീജ റളിയല്ലാഹു അൻഹ, ആ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഒറ്റ ഹദീസും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുന്നില്ലല്ലോ. എന്നാൽ പ്രവാചകൻ്റെ കൂടെ വളരെ കുറച്ചു കാലം ജീവിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാകട്ടെ ധാരാളം ഹദീസുകൾ കാണപ്പെടുകയും ചെയ്യുന്നു. ഇതെന്തുകൊണ്ട്? ഇതിലെന്തോ കുഴപ്പമുണ്ടോ എന്ന് ചില ദുശക്തികളുടെ പ്രേരണയിൽ അകപ്പെട്ടുകൊണ്ട് ചില ആളുകൾ സംശയം ഉന്നയിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക, പ്രവാചകൻ്റെ മദനി അഥവാ മദീനത്തെ ജീവിതം ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടിട്ടുണ്ട്. അന്ന് അഥവാ പ്രവാചകൻ്റെ മക്ക കാലഘട്ടത്തിൽ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായിട്ടുണ്ട്. അന്ന് ഇത്തരത്തിലുള്ള ഹദീസുകളെ സംബന്ധിച്ചുള്ള സംശയം ആർക്കെങ്കിലും വന്നാൽ പ്രവാചകൻ ജീവിച്ചിരിക്കുന്നുണ്ട്, പ്രവാചകനെ സമീപിച്ചവർ സംശയ നിവാരണം നടത്തുകയാണ് പതിവ്. അതേസമയം പ്രവാചകൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് സഹാബത്തിനെ അവർ സമീപിച്ചിരുന്നത്. അങ്ങനൊരു സാഹചര്യം ഖദീജ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹുവിന് ഹദീസിൻ്റെ എണ്ണം വർദ്ധിക്കാൻ കാരണം. അദ്ദേഹം പ്രവാചകൻ്റെ ഹദീസുകൾക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച് പ്രവാചകൻ്റെ പ്രത്യേകമായ പ്രാർത്ഥന ലഭിച്ചിട്ടുള്ള സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ ഒരിക്കൽ വിരിപ്പ് വിരിച്ചുകൊടുത്ത് അതിലേക്ക് ആംഗ്യം കാണിച്ച് അത് ഹൃദയത്തോട് ചേർത്ത് വെച്ചു. അതിനുശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നു, ശേഷം ഞാൻ പഠിച്ചതൊന്നും മറന്നിട്ടില്ല. അതൊരു പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിരുന്നു. ഇങ്ങനെ അനവധി നിരവധി പ്രത്യേകതകൾ അബൂ ഹുറൈറ റളിയല്ലാഹുവിനുണ്ട്. അതുകൊണ്ടാണ് പ്രഗത്ഭരായ മുൻഗാമികളായ സ്വഹാബത്തിനില്ലാത്ത അത്രയും ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹുവിന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാന വസ്തുതകൾ. അപ്പോൾ 5374 ഹദീസുകളാണ് അബൂ ഹുറൈറ റളിയല്ലാഹുവിന് ഉദ്ധരിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഈ എണ്ണത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. ഇതിന് സംസാരിക്കുമ്പോൾ ഞാൻ അവലംബിച്ചത് തൈസീർ മുസ്തലൽ ഹദീസ് ദക്തൂർ മഹമ്മൂദ് തഹാൻ എഴുതിയിട്ടുള്ള തൈസീർ മുസ്തലൽ ഹദീസ് എന്ന് പറയുന്ന ഈ രംഗത്ത് പ്രസിദ്ധമായ ഒരു ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ടാണ് ഞാൻ ഈ എണ്ണം പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്നത് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത മുത്തബിഉ സുന്ന, പ്രവാചകന്റെ സുന്നത്തിനെ ഇത്തിബാ ചെയ്യുന്ന ആൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ ആദിയായ നാട്ടുനടപ്പുള്ള പ്രവാചകൻ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും അതിലും പ്രവാചകനെ അനുധാവനം ചെയ്ത് മാതൃക കാണിച്ച സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ. പ്രവാചകൻ നടക്കുമ്പോൾ കാല് വെച്ചയിടത്ത് വെക്കുക, പ്രവാചകൻ യാത്ര പോകുമ്പോൾ ഒരു മരത്തണലിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മരത്തണലിൽ അബ്ദുല്ലയും ഇറങ്ങുന്നു, പ്രവാചകൻ എവിടെ നിന്നാണ് വാഹനം കരുതെങ്കിൽ ആ വാഹനം അവിടെ തന്നെ കയറുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രവാചകനെ ഇത്തിബാ ചെയ്ത് പ്രവാചകനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഹദീസുകൾ രേഖപ്പെടുത്തിയ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. 2630 ഹദീസുകളാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ഹദീസിൻ്റെ എണ്ണം. അതിന് തൊട്ടു താഴെ വരുന്നത് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിനെ നമുക്കറിയാം, പ്രവാചകൻ്റെ ഖാദിമായി, പ്രവാചകൻ്റെ സേവകനായി വീട്ടിൽ 10 വർഷത്തോളം ജീവിച്ച സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ്റെ വീടിൻ്റെ അകവും പുറവും ഒരുപോലെ അറിയുന്ന, പ്രവാചകന് ഖിദ്മത്തുകൊണ്ട് സൗഭാഗ്യം സിദ്ധിച്ച ഒരു മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 2286 ഹദീസുകൾ അദ്ദേഹത്തിൻ്റെതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഇദ്ദേഹവും നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വീട്ടിലും യാത്രയിലും യുദ്ധത്തിലും കിടത്തത്തിലും ഇരുത്തത്തിലും എല്ലാ വേളകളിലും പ്രവാചകന് ഖിദ്മത്ത് ചെയ്ത് സേവനം ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് ബിൻ മാലിക്കാണ് ഹദീസ് നിവേദനം ചെയ്തതിൽ 3rd സ്ഥാനം അലങ്കരിക്കുന്നത്. 4th നമ്മുടെ മാതാവായ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം മറ്റു ഭാര്യമാർക്കില്ലാത്ത പ്രത്യേകതകൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുണ്ട്. മറ്റു ഭാര്യമാർ, പ്രവാചകൻ മരണപ്പെടുമ്പോൾ വഫാത്താകുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിക്കുന്നു, അതിൽ ആയിഷ റളിയല്ലാഹു അൻഹയുമുണ്ട്. മറ്റു 8 ഭാര്യമാരും വിധവകളാണ്. അവർക്ക് ആദ്യ വിവാഹത്തിൽ സന്താനങ്ങളുണ്ട്. അവരുടെ കാര്യങ്ങൾ പരിഗണിക്കണം, അവരെ പരിചരിക്കണം. ഇങ്ങനെ വ്യത്യസ്തമായ ശുഗുലുകൾ, ജോലി തിരക്കുകളുള്ളവരായിരുന്നു മറ്റു ഭാര്യമാർ. അതേസമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കന്യകയായിരുന്നു. അവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്താന സൗഭാഗ്യം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകന് കൂടുതൽ ഖിദ്മത്തെടുക്കാനും പ്രവാചകന്റെ കൂടെ കൂടുതൽ ചെലവഴിക്കാനും ഒക്കെ അവസരം ലഭിച്ച ഒരു സഹാബിയ വനിതയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. മാത്രമല്ല അറിവിനോട് അങ്ങേയറ്റമുള്ള മഹബത്തും ഹുബും സ്നേഹവും താൽപര്യവും ഒക്കെ മറ്റു ഭാര്യമാരേക്കാൾ കൂടുതൽ പ്രകടിപ്പിച്ച ഒരു സഹാബിയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. പ്രവാചകൻ്റെ കാലശേഷം അനവധി മസ്അലകളിൽ അവർ പരിഹാരം പറഞ്ഞിട്ടുണ്ട്. അവർ സഹാബത്തിനിടയിൽ വലിയ പണ്ഡിതയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പല സഹാബിമാരും പല സംശയങ്ങളും അവരോട് ചോദിച്ചിരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സഹാബിയാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ആ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 2210 ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമാണ്. അതുകഴിഞ്ഞാൽ 5 സ്ഥാനത്ത് വരുന്ന സ്വഹാബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹും നാം നേരത്തെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയം പറഞ്ഞതുപോലെ പ്രവാചകൻ്റെ ഒരു സേവനത്തിൽ ജീവിച്ച തൻ്റെ മൂത്താപ്പയുടെ മകനാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനു വേണ്ടി പ്രവാചകൻ പ്രത്യേകമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ അല്ലിംഹു തഅ്‌വീൽ, അല്ലാഹുവേ ഖുർആനിൻ്റെ വ്യാഖ്യാനം നീ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം, ദീനിൽ നീ വിജ്ഞാനിയാക്കണം എന്നെല്ലാം പ്രവാചകൻ്റെ തിരുനാവ് കൊണ്ട് പ്രാർത്ഥന ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ അദ്ദേഹത്തെ പ്രവാചകൻ്റെ സദസ്സിലും തടഞ്ഞിരുന്നില്ല. വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുമലുകളിൽ ഉണ്ടായിരുന്നില്ല. തീർത്തും സ്വതന്ത്രനായി പ്രവാചകൻ്റെ ഹദീസുകൾ ഹൃദ്യസ്ഥമാക്കുവാനും അതിൻ്റെ കാര്യങ്ങൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും മുന്നിൽ നിന്നിരുന്ന ഒരു ചെറിയ കുട്ടിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ മരിക്കുമ്പോൾ അദ്ദേഹം കുഞ്ഞായിരുന്നെങ്കിലും പ്രവാചകൻ്റെ മരണശേഷം ഒരുപാട് കാലം അദ്ദേഹം ജീവിക്കുകയും സ്വഹാബത്തിനും താബിഈകൾക്കും ഒരുപാട് വിജ്ഞാനങ്ങൾ അദ്ദേഹം പകർന്നു നൽകുകയും ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 1660 ഹദീസുകളാണ് ഉദ്ധരിക്കപ്പെടുന്നത്. മറ്റൊരു സഹാബിയായ ജാബിർ ബിൻ അബ്ദില്ലാ, ആനായ ജാബിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം 1540 ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അബൂ ഹുറൈറ, ഇബിൻ ഉമർ, അനസ് ബിൻ മാലിക്, ആയിഷ റളിയല്ലാഹു അൻഹ, ഇബിൻ അബ്ബാസ്, ജാബിർ ബിൻ അബ്ദില്ലാ, ഈ 6 വ്യക്തികളാണ് സഹാബത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്ത് നമുക്ക് കൈമാറിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ സഹാബത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഫത്വകൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നല്ലൊരു ഫഖീഹായിരുന്നു, ഖുർആൻ പണ്ഡിതനായിരുന്നു, ഹദീസ് പണ്ഡിതനായിരുന്നു. സഹാബത്തിനിടയിൽ വിജ്ഞാനം കൊണ്ട് അറിയപ്പെട്ട പ്രധാനപ്പെട്ട 6 വ്യക്തികളാണ് ഉണ്ടായിരുന്നത്. സഹാബത്തിലെ പണ്ഡിതന്മാർ, വിജ്ഞാനികൾ, ഉലമാക്കൾ, മറ്റെല്ലാവരും പണ്ഡിതന്മാരാണ്. സഹാബത്തിൽ ജീവിച്ച എല്ലാവരും ജ്ഞാനികളാണ്, അഗാധജ്ഞാനികളാണ്. അതേസമയത്ത് അവർക്കിടയിൽ ഉള്ള ഉലമാക്കളായ ഇൽമ്, ഇൻതഹ ഇൽമു സഹാബ ഇല സിത്ത, സഹാബത്തിൻ്റെ വിജ്ഞാനം മുഴുവനും 7 ആളുകളിൽ ചെന്ന് അവസാനിക്കുന്നു. ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു, എനിക്കു ശേഷം ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് ഉമർ ആകുമായിരുന്നു എന്ന് പഠിപ്പിച്ച ഉമർ ബിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ആഴമറിയാൻ ഒരു കാര്യം മാത്രം നാം ഗ്രഹിച്ചാൽ മതി, 10-15 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം മാനിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മഖാം ഇബ്രാഹിം മുസല്ലയാക്കണം, പ്രവാചകൻ്റെ ഭാര്യമാർക്ക് ഹിജാബ് ഉണ്ടാകണം, എന്നിത്യാദി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളായിരുന്നു. അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും ജ്ഞാനം ആഴവും ഉള്ള വ്യക്തിയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. സഹാബത്തിനിടയിൽ വിജ്ഞാനം കൊണ്ടും പ്രസംഗം കൊണ്ടും സാഹിത്യ അഭിരുചി കൊണ്ടുമൊക്കെ തിളങ്ങി നിന്നിരുന്ന ഒരു അതുല്യ വ്യക്തിത്വം എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വമായിരുന്നു അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഉബയ്യ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ആണ് മറ്റൊന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലം യകുനിൽ ലദീന കഫറു എന്ന ആയത്തിറങ്ങിയപ്പോൾ, എന്ന സൂറത്ത് അവതരിച്ചപ്പോൾ, ഇത് ഉബയ്യ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു നീ ഓതി കൊടുക്കു നബിയെ എന്ന് അള്ളാഹുവിൻ്റെ വഹയ് വരികയും ഉബയ്യ ബിൻ കഅബ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് പ്രവാചകൻ ഇത് പറയുകയും അള്ളാഹു എന്നോട് നിങ്ങൾക്ക് വേണ്ടി ഇത് ഓതിത്തരാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉബയ്യ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഹൽ സമ്മാനി അല്ലാഹ്, അള്ളാഹു എൻ്റെ പേര് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, നഅം, ഉബയ്യ ബിൻ കഅബ് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് സന്തോഷമായി കരച്ചിൽ വന്നു. അത്രയും വലിയ ജ്ഞാനത്തിൻ്റെ വിജ്ഞാന സാഗരമായിരുന്നു ഉബയ്യ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ സാബിത്, അബുദ്ദർദ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇവർ ഈ ആറാളുകൾ സഹാബത്തിനിടയിലെ മഹാന്മാരായ പണ്ഡിതന്മാരായിരുന്നു, വിജ്ഞാനികളായിരുന്നു. പണ്ഡിതന്മാർ പറയുന്നു, ഈ ആറാളുകളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്താൽ ഈ ആറാളുകളുടെ വിജ്ഞാനവും അബ്ദുല്ലാഹി ബിൻ മസ്ഊദിനും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും ഇവരിലേക്കാണ് ചെന്നെത്തി നിൽക്കുന്നത്. അത്രയും വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമകളായിരുന്നു അവർ എന്ന് ചുരുക്കം. സ്വഹാബത്തിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് അൽ അബാദില എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബത്ത്. അബാദില എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹ് എന്ന് പേരുള്ള സ്വഹാബിമാർ. അതിലേറ്റവും പ്രധാനമായി നാല് ആളുകളാണ് പ്രധാനമായും ഉള്ളത്. പ്രവാചകൻ്റെ സ്വഹാബത്തിൽ ഏകദേശം 300-ൽ അബ്ദുല്ലമാർ ഉണ്ടായിരുന്നു. 300-ൽ അബ്ദുല്ലമാർ. അപ്പോൾ ഒരു ഹദീസിൽ അൻ അബ്ദില്ലാഹ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കണ്ടു. ഒരു ഹദീസിൻ്റെ സനദിൽ അപ്രകാരമുണ്ടായാൽ ഈ 300 അബ്ദുല്ലമാരിൽ ഏത് അബ്ദുല്ലയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഗ്രഹിക്കാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അവരെ പ്രത്യേകമായി വേർതിരിക്കുകയും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുള്ള 4 അബ്ദുല്ലമാരെ അവർ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും എന്നിട്ട് അൽ അബാദില അബ്ദുല്ലമാർ എന്ന പേരവർക്ക് കൊടുക്കുകയും ചെയ്തു. ഏതൊക്കെയാണ് ഈ അൽ അബാദില എന്ന ഗണത്തിൽപ്പെടുന്ന അബ്ദുല്ലമാർ? ഒന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ, മറ്റൊന്ന് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, മൂന്നാമതായി അബ്ദുല്ലാഹി ബിൻ സുബൈർ, നാലാമതായി അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹും. അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബ്ദുല്ലാഹി ബിൻ സുബൈർ, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ്. ഈ നാല് സ്വഹാബിമാർക്കും പറയുന്ന പേരാണ് അൽ അബാദില. ഫിഖ്ഹുകളിലും ഹദീസിന് ഗ്രന്ഥങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും, അജ്മഉ അലാ ഷൈഇൻ മിനൽ ഫത്വ ഖീല ഹാദാ ഖൗലുൽ അബാദില. ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർ യോജിച്ചു കഴിഞ്ഞാൽ ഈ നാല് അബ്ദുല്ലമാരും ഒരേ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഹാദാ ഖൗലുൽ അബാദില എന്ന് പറയാറുണ്ട്. ഇത് അബ്ദുല്ലമാരുടെ ഖൗലാണ് ഈ നാല് അബ്ദുല്ലമാർ. അതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ നാല് അബാദിലമാരിൽ എണ്ണപ്പെടാറില്ല. അപ്പോൾ ആരാണ് സ്വഹാബത്ത്? സ്വഹാബത്തിൻ്റെ മഹത്വം എന്താണ്? ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത സ്വഹാബി ആരാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ അബ്ദുല്ലമാരിൽ നാല് അബ്ദുല്ലമാർ അബാദിലത്താരാണ് എന്നുള്ളത് നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞു. ഇൻഷാല്ലാ ബാക്കിയുള്ള സ്വഹാബത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ ആഴത്തിൽ പഠിച്ച് അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാ സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരു ലോകത്തും വിജയിക്കുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാല്ലാ പ്രിയമുള്ളവരെ, അപ്പോൾ റേഡിയോ വൈബ്സിൻ്റെ അവസാന പ്രോഗ്രാമായ അല്ലുസൂല് കൂടി നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലേ. അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യന്മാരായിട്ടുള്ള സ്വഹാബത്തിനെ അറിയുക എന്നുള്ളത് നമ്മളെ ദീനിൻ്റെ അടിത്തറയുടെ ഒരു ഭാഗം തന്നെയാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ കേട്ടത്. ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു അല്ലുസൂലിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത്. റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. റേഡിയോ വെബ്സിൽ ഇതുവരെ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഞങ്ങളുടെ കൂടെ മനോർ സലായിയുടെ കൂടെ ഞാൻ വീട്ടി അബ്ദുൽ സലാമായിരുന്നു ആങ്കറിംഗ് ഡെസ്കിൽ ഉണ്ടായിരുന്നത്. മറ്റൊരു ദിവസം അപ്പം നമുക്ക് വേണ്ട കാണാം. റേഡിയോ വെബ്സ് ഇവിടെ സമാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: حلو.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ അത് വായിച്ചു തീർക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല, ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട അള്ളാഹുവിൻ്റെ വചനമാണ് വിശുദ്ധ ഖുർആൻ. ഹൃദ്യസ്ഥമാക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഹിഫ്ളുൽ ഖുർആനിൻ്റെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലൂടെയായി നമ്മൾ സൂറത്ത് ഇബ്രാഹിം 46 ആയത്തുകൾ ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്, മനഃപാഠമാക്കിയിട്ടുണ്ട്. ഇന്ന് 47, 48 വചനങ്ങളാണ് നമ്മൾ ഹൃദ്യസ്ഥമാക്കുന്നത്. ഫവാസ് ഫൈറോസ് ആണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഉള്ളത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ 46 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം പഠിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാ സൂറത്ത് ഇബ്രാഹിമിലെ തന്നെ 47, 48 വചനങ്ങളാണ് നാം ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിക്കൊണ്ട് ഞാനതൊന്ന് പാരായണം ചെയ്യാം.

مخلف. فلا تحسبن الله مخلف وعده رسله. مخلف وعده رسله

0: അൽഹംദുലില്ലാ, ഇന്നത്തോടുകൂടി സൂറത്ത് ഇബ്രാഹിമിലെ 48 വചനങ്ങളാണ് നാം പഠിച്ചത്. ശ്രോതാക്കൾ, ഇതുവരെയുള്ള വചനങ്ങൾ പ്രത്യേകം മനഃപ്പാഠമാക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ബറകല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ബറകല്ലാഹു ഫീക്ക്, ജസാകല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആൻ ഹൃദയസ്ഥമാക്കാൻ പീസ് റേഡിയോ ഒരുക്കിയ ഈ ഒരു പ്രോഗ്രാം, അത് നമ്മൾ മുടങ്ങാതെ കേൾക്കണം എന്നുകൂടി ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു എപ്പിസോഡ് വീണ്ടും കേൾക്കാനായി ശ്രോതാക്കൾക്ക് റിവൈൻഡ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്താം. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് കേട്ട് മനഃപ്പാഠമാക്കി പരലോകത്തേക്കുള്ള ഒരു സമ്പാദ്യമാക്കി മാറ്റണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിൽ നിന്നും 47-48 വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഫവാസ് ഫൈറോസ്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 90 ഒഴിവുണ്ട്. ഡൽഹിയിലെ നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സൂപ്പർവൈസർ ജൂനിയർ മെയിൻ്റനൻസ് തസ്തികയിലായി 9 തസ്തികകളിലായി 90 ഒഴിവുകൾ. കരാർ നേരിട്ടുള്ള നിയമനം. ഒക്ടോബർ 9 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ BSc IT BE BTech അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൽ എഞ്ചിനീയറിംഗ് ബിരുദം ആയിരിക്കണം. ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ശമ്പളം 37,000 മുതൽ 115,000 വരെ. സൂപ്പർവൈസർ കോർപ്പറേറ്റ് ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ഹോട്ടൽ മാനേജ്മെന്റിൽ ബിരുദമുണ്ടായിരിക്കണം. സൂപ്പർവൈസർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിരുദവും മാസ് കമ്മ്യൂണിക്കേഷൻ പബ്ലിക് റിലേഷനിൽ PG ബിരുദം PG ഡിപ്ലോമയും. ജൂനിയർ മെയിൻ്റനർ ഇലക്ട്രീഷ്യൻ ഫിറ്റർ റെഫ്രിജറേഷൻ ആൻഡ് AC ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ട്രേഡ് ITI 18,250 മുതൽ 59,000 വരെയാണ് ശമ്പള സ്കെയിൽ. പ്രായപരിധി 28. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 90 ഒഴിവ് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കാം www.ncrtc.in. നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്കിറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാനെന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: പ്രിയപ്പെട്ട ഹാപ്പി സ്റ്റേഡിയോ ശ്രോതാക്കളെ, സമയമില്ലാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് ഒരു വലിയ ആശയം നമ്മളുമായി പങ്കുവെക്കുന്ന നുറുങ്ങുകളിൽ ഇന്ന് ആശിക എ വി നടുവട്ടം രചിച്ച കൗമാരക്കാരുടെ മനസ്സറിയുക എന്ന ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരം അബ്ദുസമദ് കല്ലടിക്കോടാണ് ചെയ്യുന്നത്. നമുക്കത് കേട്ട് തിരിച്ചു വരാം.
1: കൗമാരക്കാരുടെ മനസ്സറിയുക, എഴുത്ത് ആശിക എ വി നടുവട്ടം. പുതിയ ചിന്തകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ കൗമാരം അക്കാലം മനോഹരമാണ്. പൂവിടാൻ തുടങ്ങുന്ന കൊമ്പുപോലെ മനസ്സും ശരീരവും പുതുമയിലേക്ക് വിരിയുന്നു. ബാല്യത്തിൻ്റെ നിറങ്ങളും യൗവനത്തിൻ്റെ സ്വപ്നങ്ങളും കൈകോർക്കുന്ന കൗമാരത്തിൽ ജീവിതം വർണ്ണങ്ങളണിയുന്നു.

0: ശ്രമിക്കുന്നു. കുട്ടികളുടെ തെറ്റുകൾക്കെടുത്തു ചാടി ശകാരിക്കുന്നതിനു പകരം തെറ്റുകൾ വരാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവരുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് എന്നൊരു ബോധം കുട്ടിക്ക് നൽകാൻ കഴിയുമ്പോഴാണ് മാതാപിതാക്കൾ വിജയിക്കുന്നത്. അധ്യാപകർക്കും കൗമാരക്കാരെ നേരെ നയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കാനാകും. മുമ്പിലിരിക്കുന്ന കൗമാരക്കാരായ വിദ്യാർത്ഥികളെ അപമാനിക്കാതെ, പഠനത്തിലോ സ്വഭാവത്തിലോ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യാതെ ആവശ്യമായ പ്രോത്സാഹനവും പരിഗണനയും നൽകണം. മാതൃപിതൃ നിർഭരമായ സ്നേഹം നൽകാൻ അധ്യാപകർക്കായാൽ അവർ അനുസരണയും അച്ചടക്കമുള്ളവരുമായി മാറും. സോഷ്യൽ മീഡിയകൾ പുതിയ അറിവുകളും സൗഹൃദങ്ങളും വളർത്തുന്നതിനോടൊപ്പം പ്രശ്നങ്ങളിലേക്കും എടുത്തുചാടിക്കുന്നുണ്ട്. ലൈക്കുകളെയും ഫോളോവേഴ്സിനെയും എണ്ണി അതിലെ കുറവിനെ തൻ്റെ കുറവായി കണ്ട് നിരാശപ്പെടുന്ന കുട്ടികളുണ്ട്. മറ്റുള്ളവരുടെ മിന്നുന്ന പ്രകടനം കാണുമ്പോൾ താനൊരു പരാജയമാണെന്ന് വിലയിരുത്തുന്നവരുണ്ട്. അതവരിലെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു. സോഷ്യൽ മീഡിയയല്ല ജീവിതമെന്നും ഉത്തരവാദിത്തത്തോടെ നല്ലതിനു വേണ്ടി മാത്രം അവയെ ഉപയോഗിക്കണമെന്നും അല്ലാത്ത പക്ഷം വലിയ പ്രയാസങ്ങളെ നേരിടേണ്ടി വരുമെന്നും അവരെ ബോധ്യപ്പെടുത്തണം. കൂട്ടുകാർ അവരുടെ ജീവിതത്തിൻ്റെ നിറങ്ങളാണ്. നല്ല കൂട്ടുകാർ ജീവിതത്തെ പ്രകാശിപ്പിക്കുമ്പോൾ തെറ്റായ കൂട്ടുകാർ വെളിച്ചം കെടുത്തിയേക്കും. ചീത്ത കൂട്ടുകെട്ടിൽ പെടാതിരിക്കാൻ പ്രത്യേകം ഉപദേശിക്കണം. അവരിൻ്റെ ദൂഷ്യം മനസ്സിലാക്കിക്കൊടുക്കാൻ പറ്റിയ എത്രയോ ഉദാഹരണങ്ങൾ ദിനേന പത്രമാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട്. എതിർലിംഗത്തിൽ പെട്ടവരുടെ പ്രത്യേകമായ കരുതലും ശ്രദ്ധയും പ്രണയമെന്ന വികാരങ്ങളിലേക്ക് അവരെ എത്തിച്ചേക്കും. ലിബറൽവാദികളുടെ ദുഷിച്ച ആശയങ്ങളിൽ അവർ അകപ്പെട്ടുപോകരുത്. ശരിയായ മാർഗനിർദ്ദേശങ്ങളും മതപരമായ അറിവും കരുതലും ലഭിക്കുമ്പോൾ അവർ നല്ല മക്കളും മികച്ച പൗരന്മാരുമായി മാറും.
1: ബറകല്ലാഹു ഫിക്. കൗമാരക്കാരുടെ മനസ്സറിയുക എന്ന ആഷിക എ വി നടുവേടത്തിൻ്റെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകിയത്. പീസ് റേഡിയോ നുറുങ്ങുകൾ ഇവിടെ സമാപിക്കുന്നു.
2: സർക്കാർ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അൺഫണ്ടഡ് ഡെപ്റ്റ് ആണ്. കാരണം അതിൽ നിന്നും പണം കൊടുക്കാൻ വേണ്ടി സർക്കാരിന് ബാധ്യതപ്പെടേണ്ടതില്ല.
3: എടുത്തു കൊടുത്താൽ മതി.
2: അത് മാനേജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ അതും ഡെപ്പോസിറ്റ്, പിന്നെ ഒരു നിരവധി ഡെപ്പോസിറ്റ്, ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, പേഴ്സണൽ ഡെപ്പോസിറ്റ്.
4: പീസ് റേഡിയോ സർവീസ് സഹായി. സർക്കാർ ജീവനക്കാരും അധ്യാപകരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സർവീസ് സംബന്ധമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന പീസ് റേഡിയോ സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. പ്രമുഖ സർവീസ് കൺസൾട്ടന്റും IMG പരിശീലകനുമായ സൈനുദ്ദീൻ മാസ്റ്റർ പട്ടാമ്പി നേതൃത്വം നൽകുന്ന പീസ് റേഡിയോ സർവീസ് സഹായി.
2: പ്രൈവറ്റ് വ്യക്തികൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ട്രഷറിയിൽ നിന്ന് കിട്ടും. സർക്കാർ ഓഫീസുകൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ഗവൺമെന്റ് പ്രസ്സിൽ നിന്ന് കിട്ടും. ഓരോ ജില്ലകളിലും ഫോം സ്റ്റോർ എന്ന് പറയുന്നത് പ്രസിന്റെ നിയന്ത്രണത്തിലുള്ള
3: സ്ഥാപനം
2: ഓരോ ജില്ലയിലും ജില്ലാ ഫോം സ്റ്റോഴ്സ് എന്നുള്ള പേരിലാണ്.
4: എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണിക്ക് പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് സംവിധാനത്തിലും ഈ പരിപാടി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കുക പീസ് റേഡിയോ സർവീസ് സഹായി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: IT ജാലകത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കൊരു ഇന്റീരിയർ ഡിസൈനറാവാം. സാങ്കേതിക ജ്ഞാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഡോക്ടർ ഷാനിദ് മലയിലാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
7: അസ്സലാമു അലൈക്കും. നമ്മുടെ വീടും ഓഫീസും റൂമൊക്കെ ഡിസൈൻ മാറ്റാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു ആർക്കിടെക്റ്റ് വേണം, നല്ല ഡിസൈനിങ് അറിയുന്ന ആൾ വേണം എന്നുള്ളൊക്കെ ഒരു സാഹചര്യം വരാറുണ്ട്. എന്നാൽ ഇത് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, AI വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ഫോട്ടോ ഫോണിൽ ആദ്യം എടുത്തു വെക്കുക, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എടുക്കാം. പിന്നെ ഫോട്ടോ ഫോണിൽ എടുത്തു വെച്ചതിന് ശേഷം ഇപ്പോൾ ഒരു ചെറിയ പഴയൊരു റൂമിൻ്റെ നമ്മൾ എന്ത് ചെയ്തു, ഫോട്ടോ എടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതൊന്ന് ഡിസൈൻ മാറ്റണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ജെമിനി എടുക്കുക, പ്ലസ് അടിക്കുക. പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ മാറ്റേണ്ടത് അതിൻ്റെ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക, ഡൺ അടിക്കുക. അപ്പോൾ അതോടെ ഫോട്ടോ എന്ത് ചെയ്തു, ജെമിനിക്ക് എത്തി, അതിങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന കാണാൻ പറ്റും. ശേഷം നമ്മൾ എന്ത് ഇങ്ങനെ കൊടുക്കുക, റീഡിസൈൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോംപ്റ്റ് കൊടുക്കട്ടോ, റീഡിസൈൻ ദിസ് റൂം ടു മേക്ക് ഇറ്റ് മോഡേൺ. എന്തെങ്കിലും കൊടുക്കുക, മോഡേണായിട്ട് ഇതൊരു പിന്നെ ഡിസൈൻ ആക്കി തരാം എന്ന് പറയാം. നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം, അതാണെങ്കിൽ മലയാളത്തിൻ്റെ വോയിസ് എടുക്കും. ഇവിടെ ഒരു വോയിസിൻ്റെ ബട്ടൺ കാണാൻ പറ്റും, അത് അമർത്തിയിട്ട് മലയാളത്തിൽ പറഞ്ഞാലും പറ്റും എനിക്കിൻ്റെ റൂമൊന്ന് അടിപൊളിയാക്കി തരണം എന്ന് പറഞ്ഞാൽ മതി. ശേഷം ഓക്കെ അടിക്കുക. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളെ റൂം എന്ത് ചെയ്തു, ഡിസൈൻ മാറി പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി. ഇപ്പം ഇത് എന്ത് ചെയ്തിട്ടുണ്ട്?

0: നമുക്ക് വേണ്ട രൂപത്തിലൊക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് അഭിപ്രായങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് പറയാം ഇതിൽ ടൈൽസിൻ്റെ കളർ വേണം, അല്ലെങ്കിൽ ജനൽ അങ്ങനെ വേണം, പലതും നമുക്ക് എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഒക്കെ ആ രൂപത്തിലൊക്കെ എന്ത് ചെയ്യും, ഇത് മോഡേൺ ആക്കിയിട്ട് എന്ത് ചെയ്യും നമുക്ക് തരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അപ്ഡേറ്റ് സീലിംഗ് ടു മേക്ക് ലൈറ്റ്സ് മോഡേൺ. നമുക്ക് ഇംഗ്ലീഷ് പക്ക പെർഫെക്റ്റ് ആണെന്നൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു നമുക്കറിയുന്ന ഇംഗ്ലീഷൊക്കെ വെച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ മലയാളത്തിൽ കൊടുത്താലും മതി, ജെമിനിക്കൊക്കെ അത് മനസ്സിലാവും. പിന്നീട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ സീലിംഗ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റം വരുത്തി തന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് എന്തിയിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയില്ല. അപ്പം ഈ ഡിസൈനൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്തൊക്കെ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, പർച്ചേസ് ലിസ്റ്റ് ഫോർ ദിസ് ഡിസൈൻ. അപ്പോൾ നമുക്കൊരു ലിസ്റ്റൊക്കെ എന്ത് ചെയ്യും തരുമോ നമുക്ക് നോക്കാം. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു, വെബ്സൈറ്റിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന സംഗതി വേണം, ഇതിലെന്തൊക്കെ സംഗതി വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, പിന്നെ തന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പറയാം, ടേബിളേറ്റ് വിത്ത് പ്രൈസ്, അതിൻ്റെ സാധനങ്ങളും അതിനുള്ള പിന്നെ വിലകളൊക്കെ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടെ തരും. ഓക്കെ, അപ്പോൾ അതിൽ തന്നിട്ടുണ്ട് ഓരോന്നിൻ്റെ വില തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നെറ്റിൽ നിന്ന് എടുക്കുന്ന വിലകളാണ്, നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം, അതിൽ കൂടുതൽ റിസർച്ച് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. നിങ്ങൾക്കൊരു ഇൻറ്റീരിയർ ഡിസൈനറാവാം, ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഡോക്ടർ ഷാനിദ് മലയിലാണ് ഇതുവരെ നമുക്കൊപ്പം ചേർന്നത്.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
3: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമ് കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അത് നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ ഇത്താത്താരൊക്കെ വിളിച്ചു വരുത്തി, അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു, ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, പോണില്ലേ, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ, അയാളൊരു ആണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം, എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിന്നോടത്തല്ലേ, അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാ ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടി പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വൈറ്റ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്, മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവെ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക, എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം

0: ഒരു വ്യക്തിയുടെ റൂമിലേക്ക്, അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യാം, ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ കുറച്ച് കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകൻ. അപ്പോൾ മലയാളിയായ അദ്ദേഹം അറബിയായ ഒരു കുട്ടിയെയാണ് അവിടെ ട്യൂഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ വേറെ മറ്റു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികളും അവിടെ ഉണ്ട്. അപ്പോൾ ആരാണ് ഈ കുട്ടികളെ പറ്റി വെറുതെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയാണ്. അപ്പോൾ പറഞ്ഞു തന്നു, സ്കൂളിൽ ഈ കുട്ടി നല്ല മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു. അവൻ നന്നായി പഠിച്ചു, പക്ഷേ പഠനത്തിലൊന്ന് പിന്നോട്ട്, ചെറുതായിട്ട് അല്പം പിന്നോട്ട് പോയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനെ കണ്ട സമയത്ത് രക്ഷിതാവിനോട് സൂചിപ്പിച്ചു, അവനക്ക് എന്തോ ഒരു ഡിപ്രഷനുണ്ട്, ഒരു മാനസികമായ ഒരു പ്രയാസം അവൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, കുട്ടിക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞത് ആ രക്ഷിതാവ് വലിയ ദേഷ്യത്തിലാണ് അതെടുത്തത്. നിങ്ങൾ എന്നെ എൻ്റെ കുട്ടീനെ വെറുതെ കളിയാക്കുകയാണ്, അപമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടിയെ കാര്യം പിന്നെ സ്വാഭാവിക രക്ഷിതാക്കളോട് പറഞ്ഞു, അതിൽ നിന്ന് പിന്മാറി. ബസ് പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള റീസൺ എന്താണെന്ന് രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞു. കുട്ടിക്ക് അങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ട് എന്ന് രക്ഷിതാക്കൾ, ഒരു മെൻ്റൽ ഡിസോർഡർ തന്നെ ശരിക്കും കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തിയതിന് ശേഷം പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലായത്? ഞങ്ങൾക്ക് വീട്ടിലുള്ള ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു, നമ്മൾ ഇത്ര കൊല്ലമായി കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ കുട്ടികളുടെ ഓരോ ചെറുതും വലുതുമായ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ കൂടുതൽ അദ്ദേഹത്തോട് അടുക്കുകയും അവൻ്റെ പഠനകാര്യങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ മാറ്റി പൂർണ്ണമായി അദ്ദേഹത്തെ അവരുടെ പഠന ചുമതല ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മളോട് ഏത് രക്ഷിതാവിനും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു രക്ഷിതാവിനോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ടല്ലോ, ഒരു മാനസിക വൈകല്യം ഉണ്ട്, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റോ മറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ, എന്നാൽ കുട്ടിക്ക് അതിൻ്റേതായ കുറേ ആനുകൂല്യങ്ങളുണ്ടാവും, പത്താം ക്ലാസ് എത്തുമ്പോൾ പഠനത്തിന് പരീക്ഷ എഴുതാനൊക്കെ സൗകര്യം ഉണ്ടാവും, അങ്ങനെ ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയാം ഇങ്ങനൊരു പ്രയാസം ഉണ്ടെന്നറിയാം. അപ്പോൾ അവർ പറഞ്ഞത്, പെൺകുട്ടിയല്ലേ, കല്യാണമൊക്കെ നോക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ്, അതിൻ്റേതായ ഒരു പ്രയാസം ഒരു പക്ഷേ ഉണ്ടാകുമെന്ന പേടിയായിരിക്കും. പക്ഷേ ഇത്തരം മാനസിക പ്രയാസങ്ങളുള്ള ആളുകളെ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക പരിമിതികളുള്ള ആളുകളെ പറ്റി മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ, പ്രത്യേകിച്ച് അധ്യാപകരോ അല്ലെങ്കിൽ അധ്യാപകർക്ക് രക്ഷിതാക്കളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ, അതിൽ അവർക്ക് അതിൽ ലഭിക്കേണ്ട ഒരു ചികിത്സ ഉണ്ട്, അല്ലെങ്കിൽ അതിന് ലഭിക്കേണ്ട ഒരു പരിഗണന ഉണ്ട്. ആ പരിഗണന നമ്മുടെ ഒരു നിലപാട് കാരണത്താൽ ആ പരിഗണന ഇല്ലാതെ പോകരുത് എന്നത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ.
1: അതായത് നമ്മളുടെ ഒരു പിന്നെ തൊട്ട് മുമ്പ് ലൈവ് കഴിഞ്ഞ് ഒരു ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാണ്. വളരെ ഹൃദ്യമായൊരു അനുഭവമായിട്ട് തോന്നി. അപ്പോൾ നമ്മളെ ലൈവ് കഴിഞ്ഞ് നേരത്തെ ചെല്ലുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാമത്തെ ടോക്കണായി, ആളുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ ആശുപത്രിയിലേക്ക്, ഒരു 8 മണിക്ക് ശേഷമാണല്ലോ. അപ്പോൾ ഡോക്ടറെ കാണുന്നതിന് മുമ്പുള്ള പ്രാഥമികമായിട്ടുള്ള ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഞാനവിടെ ആ വെയിറ്റിംഗ് ലോഞ്ചിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രായമുള്ളൊരു ഉപ്പ വന്നു. അപ്പോൾ ഉപ്പ എന്നെ കണ്ടപ്പോൾ ആദ്യമൊന്ന് ചിരിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പിന്നെ ഒരു മൊബൈലിലേക്ക് ഇങ്ങനെ നോക്കി സമയം കളയുന്നതിന് പകരം ഒരാളെ സംസാരിക്കാൻ കിട്ടുമല്ലോ വെച്ചാൽ ഞാനും ഒരു പുഞ്ചിരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 70 മുകളിൽ പ്രായം തോന്നിക്കുന്ന രണ്ടു പേരും, അപ്പോൾ ഭാര്യയുടെ കൈ പിടിച്ചിട്ടാണ് നടക്കാൻ പ്രയാസം രണ്ടുപേരും ഇങ്ങനെ കടന്നു വരുന്നത്. അങ്ങനെ അവരെയും ഡോക്ടറെ കാണാനുള്ള പ്രാഥമികമായ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അവരും എൻ്റെ കൂടെ വന്നിരുന്നു. അപ്പോൾ ഉപ്പ എൻ്റെ അടുത്താണ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അടുത്തിരുന്ന് ഒരു സംസാരത്തിന് ഇങ്ങനെ തുടക്കിടുമ്പോൾ ഇദ്ദേഹം നന്നായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട് ഇദ്ദേഹത്തിന്. അപ്പോൾ അതിൻ്റെ പിന്നെ വല്ലാത്ത ഇങ്ങനെ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു വലിവ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു തുടക്കിടെന്ന് വെച്ചാൽ നല്ല ശ്വാസം മുട്ടുന്നുണ്ടല്ലേ ചോദിച്ചു. അപ്പോൾ ആ ശ്വാസം മുട്ടുന്നുണ്ട്, അതെനിക്കുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരെ കാണിക്കാനാണ് വന്നിട്ടുള്ളത് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഭാര്യയെ കാണിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞാൻ പിന്നെ ചോദിച്ചു, നിങ്ങൾ ഒറ്റക്കാണോ വന്നത്? അപ്പോൾ പിന്നെ സ്ഥലം ചോദിച്ചപ്പോൾ ഒരു 10-15 km അപ്പുറത്തുള്ള സ്ഥലത്തിൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കാണോ വന്നത്? ഞങ്ങളൊരു ഓട്ടോറിക്ഷയിലാണ് വന്നത്. അപ്പോൾ ഇപ്പം അടുത്ത് ഈ ഇവിടെ ആ ആശുപത്രി നിൽക്കുന്ന സ്ഥലത്ത് അവിടേക്ക് ഒരു മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അതാണ് നമ്മുടെ ഹൈലൈറ്റ്, ഇന്നത്തെ അനുഭവത്തിലെ ഹൈലൈറ്റ് അതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പിന്നെയും അവരുടെ കുടുംബവിശേഷങ്ങളും പിന്നെ എന്നെക്കുറിച്ചൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഈ രണ്ടാമത്തെ മകൾ കടന്നു വരികയാണ്. അപ്പോൾ അതൊരു ഹൃദ്യമായി തോന്നിയതുകൊണ്ടാണ് ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. വേഗം വന്നിട്ട് ഉപ്പ അസ്ലാം അലൈക്കും എന്നൊരു ഉപ്പാക്ക് കൈ കൊടുത്തു. എന്നിട്ട് ഏകദേശം ഒരു 19 അടുത്ത് പ്രായമുണ്ട് ഈ മകൾക്ക്, രണ്ടാമത്തെ മകൾക്ക്. എന്നിട്ട് അവിടെ ഇങ്ങനെ ഉപ്പാനെങ്ങനെ ചുറ്റിപ്പറ്റി നിന്നിട്ട്, അപ്പോൾ നമ്മളൊക്കെ നമ്മളെ വീട്ടിലെ മക്കളെ പെൺകുട്ടികളെ കുറിച്ച് ആലോചിച്ചത്, ഈ മകൾ നിന്നിട്ട് പങ്ങളിൽ 50 rupees ചോദിച്ചു. അപ്പോൾ എന്താടി എന്ന് ചോദിച്ചിട്ട് ഉപ്പ ഇങ്ങനെയാണ് മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞ്, ഇപ്പം ഇരിക്കുകയാണല്ലോ മോളെ അടുത്ത് നിൽക്കുകയാണ്, അവിടെ ഓട്ടോറിക്ഷക്കാരെ നിൽക്കുന്നുണ്ട്, അതിന് പൈസ കൊടുക്കാൻ ചില്ലറല്ലാതുള്ളത്. അപ്പോൾ ഞാൻ ഏതോ നമ്മുടെ ഒരു പണ്ഡിതൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെ ആലോചിച്ചു, എന്ത് നിങ്ങൾ കെട്ടിച്ച് വിട്ടാൽ നിങ്ങൾ വിചാരിക്കും സമാധാനമായി എന്നുള്ളത്, ഒരിക്കലും സമാധാനമാവില്ല. നിങ്ങളെത്ര ആയുസ്സുണ്ടോ അതുവരെയും പെൺകുട്ടികൾ എന്ത് ചെയ്യും, നിങ്ങളെ മക്കൾ നിങ്ങളെ ചുറ്റുപാടത്തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ അവിടെ ഒരു ചെറിയ ഒരു 1st class രണ്ടാം ക്ലാസ്സിലോ ഒരു പെൺകുട്ടികൾ ഇപ്പോൾ നമ്മളെ കണ്ടാൽ, ഇപ്പോൾ മാഷന്മാരെ കണ്ടാൽ ഇങ്ങനെ വരുമല്ലോ, അതുപോലെ ഉപ്പാനെങ്ങനെ ചുറ്റിപ്പറ്റിക്കുന്നത്, എന്നിട്ട് ഇപ്പം പോക്കറ്റിൽ നിന്ന് പിന്നെ ഒരു പൈ പിന്നെ കുറേ നോട്ടുകൾ എടുത്തു, എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടി വെച്ച നോട്ടുകളാണ്, എന്നിട്ട് അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ നീട്ടി, അപ്പം ഇപ്പം അതിൽ ആ നോട്ടല്ല ഈ നോട്ടല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരഞ്ഞ് തിരഞ്ഞിട്ട് അതിനൊരു 50 നോട്ടെടുത്തിട്ട് കൊടുത്ത് മകൾ എന്ത് ചെയ്തു, അത് റിക്ഷക്കാരന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോയി. എന്നിട്ട് വേഗം തിരിച്ചു വന്നിട്ട് ഉമ്മൻ്റെ അടുത്ത് ചെന്നു, ഉമ്മ അസ്സലാം വലൈക്കും. അപ്പോൾ നമ്മളിത് ആരും ഇല്ലാത്തതുകൊണ്ടാണ്, കാരണം വേറെ രോഗികളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഉമ്മ അസ്സലാം വലൈക്കും, നിങ്ങൾ ചായ പിടിച്ചോ? അപ്പോൾ ഉമ്മ, ആ ഇല്ല കുട്ടി, ഞാൻ ചായ പിടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ സംസാരം അങ്ങനെ തുടർന്ന് പോവുകയാണ്. അപ്പം ഞാനിവിടെ പങ്കുവെക്കാൻ, ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരിത്, എനിക്കതൊരു ഹൃദ്യമായിട്ട് തോന്നി.
2: തീർച്ചയായും ഇപ്പോൾ നമ്മൾ അതിൽ കിട്ടുന്ന ഒരു വലിയൊരു മെസ്സേജ് എനിക്ക് തോന്നുന്നത്, ഈ മകൾ, മകളുടെ പ്രായം ഏകദേശം 50 എന്ന് പറഞ്ഞു, അവർ തന്നെ ഒരു ഉമ്മയാണ്. ചിലപ്പോൾ ഒരു വല്യമ്മയായിട്ടുണ്ടാകും, ഒരു അമ്മായിമ്മയായിട്ടുണ്ടാകും. വളരെയേറെ പ്രാരാബ്ദങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ ഉള്ള ഒരു കുടുംബിനിയാണ് അവർ. പക്ഷെ സ്വന്തം വാപ്പയുടെയും ഉമ്മയുടെയും അടുത്തെത്തുമ്പോൾ അവരൊരു കുഞ്ഞാവുകയാണ്. തൻ്റെ ഏറ്റവും ചെറുപ്പവും ബാല്യവും അവരോർക്കുകയും അവരവിടെ ആസ്വദിക്കുകയാണ് തൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ചെറുമകളായി. അപ്പൊ ആ സമയം അത് ആശുപത്രി വരാന്തയാണോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. ശരിക്ക് അത് ഞാൻ മനസ്സിലാക്കുന്നത്, ആ കുട്ടിക്ക് അങ്ങനെ ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുത്തത് ആ ഉപ്പയും ഉമ്മയുമാണ്. ആ കുട്ടിക്ക് അങ്ങനെ പെരുമാറാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുത്തത് ആ ഉപ്പയും ഉമ്മയുമാണ്.
1: അതോടൊപ്പം
2: കാരണം എന്താ വെച്ചാല്, ആ ഉപ്പാക്കും ഉമ്മാക്കും തങ്ങളുടെ മക്കള് അവരെത്ര വലുതായാലും എന്റെ മോളാണ്, അതെന്റെ മക്കളാണ്. അപ്പൊ അവരത്രയും വാത്സല്യത്തോടെ അവരോട് നിൽക്കുമ്പോഴാണ് മതി മറന്ന്, നമ്മുടെ പ്രായം മറന്ന്, നമ്മുടെ പക്വതകളെ മറന്ന്, നമ്മുടെ പ്രാരാബ്ദങ്ങളെ മറന്ന് ഉമ്മയുടെ ഉപ്പയുടെ ചെറുമകനായി ചെറുമകളായി അങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നത് രക്ഷിതാക്കൾ അവർക്ക് സ്പേസ് കൊടുക്കുന്നത് കൊണ്ട് കൂടിയാണ്.
1: മാത്രമല്ല അതിലൊരു അദബ്, പിന്നെ എന്റെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്, ആ മോള് വന്നപ്പോ ഏകദേശം ഒരു 19 സലാം പറഞ്ഞിട്ടാണ് വന്നത്. വേറെ എത്രയോ നമ്മൾ മുസ്ലിം കുടുംബങ്ങളെ കാണുന്നു, എത്രയോ ആൾക്കാർ പിന്നീട് എന്ത് ചെയ്യുന്നു, രോഗികൾ വന്നിരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരുപാട് മുസ്ലിം കുടുംബങ്ങളുണ്ട്, വരുന്നു പോകുന്നുണ്ട്. പക്ഷേ പിന്നെ മോള് വന്നിട്ട് ആദ്യം ഉപ്പ അസ്സലാമു അലൈക്കും, ഉമ്മ അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ആലോചിച്ച് നോക്കണം, ആ ഒരു ഒരു ഒരു അദബുണ്ടല്ലോ. അതായത് ആ ഒരു പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ പിന്നെ പ്രസംഗങ്ങളിലൊക്കെ കേൾക്കാറുണ്ട്, എന്ത് നമ്മൾ ഈ ഒരു ദീനീ പശ്ചാത്തലത്തിലേക്ക് കടന്നു വന്നത് അത്ര ഒരു ദീനീബോധമൊന്നുമില്ലാത്ത ഉമ്മമാർ ആ ഉറക്കച്ചടവിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ച് മുസാഫിൻ്റെ ആ മറ്റേ ആ ഒരു പിന്നെ മുസാഫ് ഇട്ടേക്കുന്ന ഒരു പിന്നെ പിന്നെ തുണിൻ്റെ ഒരു കവറുണ്ടല്ലോ അങ്ങനെ കെട്ടിയിട്ടൊക്കെ, നമുക്ക് മദ്രസയിൽ പോകുമ്പോണ്ടായിരുന്നു, അതൊക്കെ വെച്ച് തന്നിട്ട് ചായയൊക്കെ ചിലപ്പോൾ നടത്തിയിട്ടായിരിക്കും കുടിപ്പിക്കുക, അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് മദ്രസയിലേക്ക് പറഞ്ഞയപ്പിച്ചു.
2: ശരിയാണ്,
1: ആ ഒരു ഉമ്മയുടെ ബോധം, ഒരു അറബി കോളേജിൽ പോകാത്ത ഒരു കിതാബ് ഓതാത്ത എൻ്റെ കുട്ടി നല്ല മക്കളായിട്ട് വരണം, ആ ഒരു പ്രാർത്ഥനയായിരിക്കാം ഇപ്പം നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇപ്പം ഇങ്ങനെ വന്നിരിക്കാനൊക്കെ ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ഉമ്മമാരുടെ ആ നിഷ്കളങ്കത, ഉപ്പമാരുടെ ആ നിഷ്കളങ്കത, അത് ലൈവായിട്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ അത് ശ്രോതാക്കളും കൂടി അറിയട്ടെ, നമുക്കും നമുക്കിടയിലും മക്കളുണ്ടല്ലോ, അവരും ആ ഒരു രൂപത്തിൽ നമ്മൾ അങ്ങനെ ആകുമ്പോൾ അത് നമുക്ക് ദുനിയാവ് തന്നെ തിരിച്ചു കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു രേ കുറത്തായു എന്ന് പറയില്ലേ, റബ്ബന ഹബുലനാ മിന്ന സുവാജിനാ വദുജിയാത്തിന കുറത്തായു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, അവർ പ്രാർത്ഥിക്കുന്നതാണ്. അള്ളാഹു മക്കളെ കാണുമ്പോൾ കൺകുളിർമ. അപ്പോൾ ചിലപ്പോൾ ആ ഉപ്പനേക്കാൾ കൂടുതൽ എനിക്കാണ് കൺകുളിർമ ഉണ്ടായത്. അവരിങ്ങനെ ഓടി വന്നു, ഈ ഒരു ഒരു മര്യാദയും അതബും ഒക്കെ കൂടി കണ്ടപ്പോൾ അത് വല്ലാത്തൊരു മനസ്സിനെ ഹെർട്ട് ചെയ്തു. ആ ഒരു പ്രാർത്ഥനയുടെ വചനം ഉണ്ടല്ലോ പടച്ചോനെ, മക്കളെ കാണുമ്പോൾ കൺകുളിർമ, ഇണകളെ കാണുമ്പോൾ കൺകുളിർമ, അത് ദുനിയാവിൽ അള്ളാഹു നൽകുന്ന വല്ലാത്തൊരു ഒരു ഒരു അനുഗ്രഹമാണ്. അത് നേടാൻ വേണ്ടി നമ്മളെല്ലാവരും റബ്ബിനോട് ദുആ ചെയ്യണം. ആ ഒരു തരത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം.
2: രക്ഷിതാക്കള് മാതാപിതാക്കള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ, അവതരണം അബ്ദുള്ള സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓരോ വിശ്വാസിയും അവനുമായി ബന്ധപ്പെട്ട എന്തിനേക്കാളും ഏറെ അവൻ്റെ മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, സഹോദരങ്ങൾ, അവൻ്റെ സമ്പത്ത്, അവൻ്റെ കച്ചവട സ്ഥാപനങ്ങൾ, അവൻ്റെ വീട്, അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യനുമായി ബന്ധപ്പെടുന്ന എല്ലാറ്റിനേക്കാളുമുപരി സ്വന്തം നഫ്സിനേക്കാൾ, സ്വന്തം ജീവനേക്കാളേറെ ഓരോ വിശ്വാസിയും അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടതുണ്ട്. എങ്കിലേ അവൻ്റെ ഈമാൻ പരിപൂർണമാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിലൊരാളും വിശ്വാസിയാവുകയില്ല, നിങ്ങളിലൊരുത്തൻ്റെയും വിശ്വാസം, ഈമാൻ പരിപൂർണമാവുകയില്ല നിങ്ങളുടെ മാതാപിതാക്കളേക്കാൾ, മക്കളേക്കാൾ, വന്നാസി അജ്മഈൻ, മുഴുവൻ മനുഷ്യരെക്കാളും അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനായിത്തീരുന്നത് വരെ നിങ്ങളിലൊരാളും പരിപൂർണ വിശ്വാസികളാവുകയില്ല എന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാനിൻ്റെ പൂർണ്ണതക്ക്, നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് ഹബ്ബുൻ നബിയ്യ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് തന്നെ അതെങ്ങനെയാണ്, അതിൻ്റെ കൈഫിയത്ത്, അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്നും പഠിപ്പിക്കുകയുണ്ടായി. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, ആര് എന്റെ സുന്നത്തിനെ സ്നേഹിച്ചുവോ, എന്റെ ചര്യയെ ആർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചുവോ, അവനാണ് ഫഖദ് അഹബ്ബനി, എന്നെ സ്നേഹിച്ചവൻ. എന്റെ സുന്നത്തിനെ സ്നേഹിച്ച നിലക്കാണ് എന്നെ സ്നേഹിക്കേണ്ടത്. ഒമൻ അഹബ്ബനീം, അങ്ങനെ എന്റെ സുന്നത്തിനെ സ്നേഹിച്ചതായ നിലക്ക് ആരെന്നെ സ്നേഹിച്ചുവോ, കാന മഅയ്യ ഫിൽ ജന്ന, അവൻ നാളെ പരലോകത്ത് സ്വർഗത്തിൽ എന്റെ കൂടെയുണ്ടാകും എന്നും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, അവിടുത്തോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിർബന്ധമായും നമ്മളിലുണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമുണ്ട്. ആ ഗുണം സൂറത്തുൽ അഹ്സാബിൻ്റെ 56-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബിയ്, يا ايها الذين امنوا صلوا عليه وسلموا تسليما. ان الله നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഗുണത്തിനു വേണ്ടി അല്ലാഹു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗുണം നൽകുന്നുണ്ട്, ഗുണം ചൊരിയുന്നുണ്ട്. വമലായികതഹു, അതേപോലെ തന്നെ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അല്ലാഹുവിനോട് ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, വിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും അധികരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണം, അദ്ദേഹത്തിന് വേണ്ടി ഗുണത്തിന് ചോദിക്കണം അല്ലാഹുവിനോട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഒരു ദുആ നമുക്കൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ ഇപ്രകാരം വായിക്കാം. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുവേ, എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി മാറ്റരുതേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ റബ്ബേ. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ അവരുടെ കാലശേഷം, അവരുടെ വഫാത്തിനു ശേഷം അവരിൽ പലരുടെയും ഖബറുകളെ പിന്നീട് ആരാധനാ കേന്ദ്രങ്ങളാക്കി തീർത്തു ആ സമുദായം. അതുപോലെ എന്റെ ഖബറിനെ ജനങ്ങൾ ആരാധിക്കരുതേ പടച്ചവനെ, എന്റെ ഖബറിനെ ജനങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും നീ സംരക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം അവിടുന്ന് പറഞ്ഞു, വസ്വല്ലു അലയ്യ, വസ്വല്ലു അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചെല്ലണം, എനിക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ഗുണത്തിന് വേണ്ടി ചോദിക്കണം, ധാരാളമായി സ്വലാത്ത് ചെല്ലണം. فَإِنَّ صَلَاتَكُمْ تَبْلُغَنِي حَيْثُ كُنْتُمْ, നിശ്ചയമായും നിങ്ങളുടെ സ്വലാത്ത്, നിങ്ങൾ എനിക്ക് വേണ്ടി നടത്തുന്ന സ്വലാത്ത്, അത് നിങ്ങൾ എവിടെയായിരുന്നാലും ലോകത്തിൻ്റെ ഏത് മുക്കുമൂലകളിൽ നിന്ന് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാലും അതെൻ്റെ റബ്ബ് എനിക്കെത്തിച്ചു തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ പ്രകടമായ തെളിവുകളിൽ ഒന്നാണ് സ്വലാത്തും അധികരിപ്പിക്കുക എന്നുള്ളത്. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലേ, ഖദ് അല്ലമനാ കൈഫ നുസല്ലിമു അലൈക്, അങ്ങേക്കെങ്ങനെയാണ് സലാം പറയേണ്ടത് എന്ന് താങ്കൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. വകൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലേ, എങ്ങനെയാണ് താങ്കളുടെ മേൽ ഞങ്ങൾ സ്വലാത്തു ചൊല്ലേണ്ടത്. സലാം എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം, സ്വലാത്ത് എങ്ങനെയാണ് റസൂലേ എന്ന് സ്വഹാബത്ത് വന്ന് ചോദിച്ചപ്പോൾ അഷ്റഫൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രസിദ്ധമായ ഇബ്രാഹീമിയ സ്വലാത്ത് അത് സ്വഹാബത്തിന് പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. അല്ലാഹുവേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നീ ഗുണം ചൊരിഞ്ഞ പോലെ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും നീ ഗുണം ചൊരിയണേ. അല്ലാഹുവേ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചൊരിഞ്ഞതുപോലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചൊരിയണേ. ഇതാണ് എൻ്റെ മേൽ നിങ്ങൾ അധികരിപ്പിക്കേണ്ടതായ സ്വലാത്ത് എന്ന് അവിടുന്ന് സ്വഹാബത്തിനെ ഉണർത്തുകയാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും അവരുടെ നിർബന്ധ നമസ്കാരങ്ങളിൽ മാത്രം, അതല്ലെങ്കിൽ അവർ നമസ്കരിക്കുമ്പോൾ, നിർബന്ധമാകട്ടെ ഐച്ഛികമായ സുന്നത്തായ നമസ്കാരങ്ങളാകട്ടെ, നമസ്കാരത്തിൽ മാത്രം, അതിലെ തശഹുദിൽ മാത്രം അവൻ ഈ സ്വലാത്ത് ഒതുക്കുന്നു. അങ്ങനെയാവരുത്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഒഴിഞ്ഞിരിക്കുന്ന വേളകളിൽ യാത്ര ചെയ്യുമ്പോൾ, സഹോദരിമാർ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, അല്ലേ മക്കളെ ആട്ടിയുറക്കുമ്പോൾ, തൊട്ടിലിൽ ആട്ടി മക്കളെ ഉറക്കുമ്പോൾ, അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ വിശ്വാസിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ട് എന്നതിൻ്റെ പ്രകടമായ തെളിവ്. അവിടുന്ന് പഠിപ്പിക്കുകയാണ്, മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ, സ്വല്ലല്ലാഹു അലൈഹി ബിഹ അശ്ര, അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യന് പത്ത് ഗുണം ചൊരിയും. എനിക്ക് ഗുണത്തിന് വേണ്ടി ആരെങ്കിലും ഒരു തവണ സ്വലാത്തു ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യന് വേണ്ടി പത്ത് ഗുണം ചൊരിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം ഹത്തത്തു അൻഹു അശ്റു ഖതീആത്ത്, പത്ത് തിന്മകൾ ആ മനുഷ്യനിൽ നിന്നും മായ്ക്കപ്പെടും. റുഫിഅത്ത് ലഹു അശ്റു ദറജാത്ത്, പദവികൾ ഈ മനുഷ്യന് ഉയർത്തപ്പെടും. അപ്പം നമ്മൾ ഒരൊറ്റ സ്വലാത്ത് ജീവിതത്തിൽ ചൊല്ലിയാൽ, ഒരേ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്കല്ലാഹു പത്ത് ഗുണം പ്രതിഫലമായി നൽകും. നമ്മുടെ പത്ത് പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരും. നമുക്ക് പത്ത് പദവികൾ ദുനിയാവിലും ആഖിറത്തിലും ഉയർത്തപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു പതിവ്, സ്വലാത്തു ചൊല്ലുക എന്ന ഒരു പതിവ് നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കണം. അതേറെ നമുക്ക് ഗുണകരമായ ഒന്നാണ്. അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഔല നാസിബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്ത്, നാളെ പരലോകത്ത് ഞാനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ നാളെ പരലോകത്ത് അക്സറുഹും അലയ്യ സ്വലാത്ത്, എൻ്റെ മേൽ ധാരാളമായി സ്വലാത്തു ചൊല്ലിയവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് അടുപ്പം കിട്ടാൻ, സാമീപ്യം കിട്ടാൻ, പരലോകത്ത് വിശിഷ്യ സ്വർഗത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം, ആ മഹനീയമായ സാമീപ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? സ്വലാത്ത് ചൊല്ലിയാൽ പോരാ, അക്സറുഹും അലയ്യ സ്വലാത്ത്, ഏറ്റവും കൂടുതലായി സ്വലാത്ത് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണം. പലപ്പോഴും പലർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ മടിയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എവിടെ എപ്പോ നമ്മൾ കേൾക്കുന്നോ അവിടെ സ്വലാത്ത് ചൊല്ലാൻ ഒരു മടിയും നമ്മൾ കാണിക്കരുത്. അവിടുന്ന് പറഞ്ഞല്ലോ, അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു സുമ്മ ലം യുസല്ലി അലയ്യ. ഏറ്റവും വലിയ പിശുക്കൻ ആരാണ്? അവന്റെ അടുക്കൽ എന്റെ പേര് പരാമർശിക്കപ്പെട്ടു, സുമ്മ ലം യുസല്ലി അലയ്യ, പക്ഷേ എന്റെ പേര് കേട്ടിട്ടും അവൻ എന്റെ മേൽ സ്വലാത്തു ചൊല്ലിയില്ല. അവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പിശുക്കനാകാൻ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിന്മേൽ കയറുകയാണ് ഖുതുബ നിർവഹിക്കാൻ വേണ്ടി. ആ സമയത്ത് മിമ്പറിൻ്റെ ഓരോ പടവുകളും കയറുമ്പോൾ, മൂന്ന് പടവുകളിലേക്ക് കയറുമ്പോൾ മൂന്ന് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞു. ആ സമയത്ത് മിമ്പറിന്മേൽ നിന്നിറങ്ങിയതിനു ശേഷം സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങെന്തിനാണ് മൂന്ന് തവണ ആമീൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ മേൽ എന്റെ അടുക്കൽ ജിബ്രിൽ അലൈഹിസ്സലാം വന്നു, എന്നിട്ട് അദ്ദേഹം മൂന്ന് ദുആ നടത്തി. ആ മൂന്ന് ദുആക്കാണ് ഞാൻ മൂന്ന് തവണ ആമീൻ പറഞ്ഞത്. അതിലൊരു ദുആ ഇപ്രകാരമായിരുന്നു, റഹിമ അം ഫുറജുലിൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. റഹിമ അം ഫുറജുലിൻ, ഒരു മനുഷ്യൻ മൂക്കുകുത്തി വീഴട്ടെ, ഒരു മനുഷ്യൻ നശിക്കട്ടെ എന്നർത്ഥം. ദുക്കിർതു ഇൻദഹു, അവന്റെ അടുക്കൽ എന്റെ പേര് പരാമർശിക്കപ്പെട്ടു. ഫലം യുസല്ലി അലയ്യ, പക്ഷേ അവൻ എന്റെ മേൽ സ്വലാത്തു ചൊല്ലിയില്ല. അങ്ങനെയുള്ള ഒരാൾ, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്തു ചൊല്ലാത്തവൻ നശിക്കട്ടെ ദുനിയാവിലും ആഖിറത്തിലും എന്ന പ്രാർത്ഥന ജിബ്രീൽ അലൈഹിസ്സലാം അഫ്ദലുൽ മലായിക്കയാണ് നടത്തിയപ്പോ, അഫ്ദലുൽ അംബിയ ആയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആക്ക് ആമീൻ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആ ഒരു നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടരുത്. നമസ്കാരത്തിലെ തശഹുദ് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തു ചൊല്ലാൻ പഠിപ്പിച്ച മേഖലയാണ്. മയ്യത്ത് നിസ്കാരത്തിലെ രണ്ടാമത്തെ തക്ബീറിനു ശേഷമുള്ള സമയം, അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് മുമ്പ്, അതേപോലെ തന്നെ ബാങ്ക് വിളി കേട്ടതിനു ശേഷമുള്ള ദുആ ചൊല്ലുന്നതിന് മുമ്പ്, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലുന്നതിനു മുമ്പ് എന്റെ മേൽ നിങ്ങൾ സ്വലാത്തു ചൊല്ലണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ അഫ്ദലി അയ്യാമികും യൗമൽ ജുമുഅ, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഫഅക്സിറു ഫീഹി സ്വലാത്തു അലയ്യ, അന്ന് എന്റെ മേൽ നിങ്ങൾ ധാരാളമായി സ്വലാത്ത് അധികരിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട വിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. നിത്യേന സ്വലാത്തു ചൊല്ലുന്ന പതിവ് നാം ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം അബ്ദുള്ള സലഫി.
5: രാത്രി ഏകദേശം രണ്ടു മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തൻ്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ്, ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. മധുരം ഒഴിവാക്കിയാലുള്ള ഗുണങ്ങൾ. അവതരണം ഡോക്ടർ സാദിഖ് തിരൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ. അൽഹംദുലില്ല. മധുരം, അത് നമ്മൾ പല ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ്. അമിതമായ മധുരം ഒഴിവാക്കേണ്ടതാണ് എന്ന് നമുക്കേവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. ഈ മധുരം ഒഴിവാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ഗ്ലൂക്കോസ് ആവശ്യമാണ്. ഗ്ലൂക്കോസ് ആണ് തലച്ചോറിൻ്റെ ആരോഗ്യം നൽകുന്നത്. ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാകും. നമ്മൾ കഴിക്കുന്ന നമ്മുടെ അരിയാഹാരങ്ങൾ, ചോറായാലും നമ്മുടെ മറ്റു പലഹാരങ്ങളായാലും, അവയിലൂടെ എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഗ്ലൂക്കോസുകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ അമിതമായിക്കൊണ്ട് മധുരം ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയും നമ്മെ ക്ഷീണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ അമിതമായ മധുരവും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കിയാൽ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും എന്നുള്ളതാക്കുന്നു ഒന്നാമതായി നമുക്ക് ലഭിക്കുന്ന ഗുണം. മറ്റൊന്ന്, ഉദരാരോഗ്യമാണ്. മധുരം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിന് വളരെ നല്ല ഒരു ഫ്രീയായ ഒരു അനുഭവമായിരിക്കും. അമിതമായ മധുരം ഉപയോഗിക്കുന്നത് ഉദരരോഗങ്ങൾക്ക് കാരണമാവുകയും വയറ് സ്തംഭിക്കലിലേക്കും വയറിനകത്തുള്ള ബാക്ടീരിയകളുടെ വളർച്ചകൾക്ക് അത് സഹായകമാവുകയും ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. എന്നാൽ മധുരം ഒഴിവാക്കുന്നതോടുകൂടി ആ ഒരു പ്രശ്നമില്ലാതാവുകയും ദഹനം മെച്ചപ്പെടുകയും കൃത്യമായ രീതിയിൽ നമ്മുടെ പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും. മറ്റൊരു കാര്യം, ശരീരത്തിൻ്റെ ഭാരം കുറക്കാൻ ഇത് സഹായിക്കും. അമിതമായ മധുരമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുന്നത്. കാരണം അമിതമായി നമ്മൾ ഉപയോഗിക്കുന്ന മധുരം അത് കൊഴുപ്പായി ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നു. അപ്പോൾ അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം കുറച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറക്കാൻ സാധിക്കും. ഇപ്പോൾ പലപ്പോഴും നമുക്ക്, നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാകാം, റൈസ് കൂടുതലായിട്ട് ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെയൊക്കെ പരിപാടികൾക്ക് പോകുമ്പോൾ അതിനുശേഷം കിട്ടുന്ന ഡെസേർട്ടുകൾ, പായസങ്ങൾ, ഐസ്ക്രീമുകൾ, ഇങ്ങനെ ഒരുപാട് മധുരങ്ങൾ. അപ്പോൾ ഇന്നിപ്പം പരിപാടികളില്ലാത്ത ദിവസമില്ല എന്ന് തന്നെ പറയാം. ട്രീറ്റായിട്ടും കല്യാണങ്ങളായിട്ടും ഫംഗ്ഷനുകളായിട്ടൊക്കെ ഒരുപാട്. അപ്പം ഇവിടെയൊക്കെ നമ്മുടെ ശരീരത്തെ മറന്നുകൊണ്ടുള്ള ഒരു കഴിപ്പിലേക്ക് പോവാതെ ആവശ്യത്തിന് വേണ്ട രീതിയിൽ കഴിക്കുക. അമിതമായ മധുരം ഒഴിവാക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന് കരളിൻ്റെ ആരോഗ്യം. കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈ മധുരം കുറക്കുന്നത് സഹായിക്കും. അമിതമായി കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രക്ടോസാണ് കരളിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. അപ്പം അമിതമായ മധുരം, അതാണ് കരളിൽ കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നതും അത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് സിറോസിസിനൊക്കെ കാരണമായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം. അതുകൊണ്ട് അമിതമായ മധുരവും കൊഴുപ്പും ഒഴിവാക്കിയാൽ അതിൽ നമ്മുടെ കരളിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി സഹായിക്കും. മറ്റൊന്ന് നമ്മുടെ ചർമ്മാരോഗ്യം, നമ്മുടെ തൊലിപ്പുറത്തെ സ്കിന്നിൻ്റെ ആരോഗ്യം, അതിനും മധുരം കുറക്കുന്നത് കൂടുതൽ സഹായകമാകും എന്നുള്ളതാണ്. പഞ്ചസാര ചർമ്മത്തിൽ പ്രായമാകൽ വേഗത്തിലാക്കും. ഗ്ലൈക്കേഷൻ എന്നാണ് ഈ പ്രക്രിയയുടെ പേര്. നമ്മുടെ തൊലിപ്പുറത്തുള്ള കൊളാജിൻ, ഇലാസ്റ്റിൻ എന്ന് പറയുന്ന രണ്ട് തരം, അതിനെ ഇല്ലാതാക്കി തകരാറിലാക്കുകയും അങ്ങനെ ചർമ്മം വലിഞ്ഞ് തൂങ്ങാനും ചർമ്മത്തിൽ ചുളിവുണ്ടാകാനൊക്കെ അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം കാരണമാകും. അപ്പം നമ്മൾ ഒരു മാസമെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മധുരം നിയന്ത്രിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വളരെയധികം ഒരു ഉന്മേഷം കിട്ടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചർമ്മാരോഗ്യത്തിന് മധുരം ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ വെള്ളം ധാരാളമായി കൊണ്ട് ഉപയോഗിക്കുന്നതും നല്ലതാണ്. ധാരാളം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിലുള്ള ഒരു വെള്ളം നമ്മളത് ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതാണ് മധുരം ഒഴിവാക്കിയാൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഏതാനും ചില ഗുണങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. മധുരം ഒഴിവാക്കിയാലുള്ള ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ. പീസ് റേഡിയോ. Tune to reality.
7: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ഡയലോഗ്. വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച വിസ്ഡം ഡയലോഗ് പ്രോഗ്രാമുകളിലെ പ്രസക്ത ഭാഗങ്ങൾ ശ്രോതാക്കളെ കേൾപ്പിക്കുന്ന പ്രോഗ്രാമാണ് പീസ് റേഡിയോ ഡയലോഗ്. ഇന്ന് ഇസ്ലാം വിമർശനങ്ങളിലെ നൈതികത, ഈ വിഷയത്തിൽ ബഹുമാന്യ പണ്ഡിതൻ ഷമീർ മദീനി നടത്തിയ സംസാരം കേൾക്കാം.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ സല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل يا اهل الكتاب هل تنقمون منا الا ان امننا بالله وما انزل الينا وما انزل من قبل وان اكثركم فاسقون اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ

0: ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രോഗ്രാമിന് സാക്ഷികളായിട്ടുള്ള സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കി. ഇസ്ലാമിക പണ്ഡിതന്മാരും ക്രൈസ്തവ പണ്ഡിതന്മാരും തമ്മിൽ വളരെ മാന്യവും അതേപോലെ തന്നെ വൈജ്ഞാനികവുമായ സംവാദങ്ങളും ചർച്ചകളുമൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉടനീളം നടന്നിട്ടുണ്ട്. വിശിഷ്യ കേരളത്തിലും അത്തരം സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസങ്ങളുടെ പാരമ്പര്യം മാത്രമല്ല, ചരിത്രങ്ങളുടെ നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് അതിനെ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ വൈജ്ഞാനികമായ വിഷയാധിഷ്ഠിതമായ ചർച്ചയുടെ പേരിൽ രണ്ട് മതങ്ങൾ തമ്മിൽ, സമുദായങ്ങൾ തമ്മിൽ കലഹിക്കുകയോ കലാപങ്ങൾ ഉണ്ടാക്കുകയോ അടിപിടുകൂടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും നമുക്കറിയാവുന്ന വസ്തുതയാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി ചില ആളുകൾ വസ്തുതാവിരുദ്ധമായി യാതൊരു വൈജ്ഞാനികമായ സത്യസന്ധതയും പുലർത്താതെ, യാതൊരു നീതിബോധവുമില്ലാതെ കുറേ കെട്ടുകഥകളും ഊഹാപോഹങ്ങളുമായി ഇസ്ലാമിന് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെറുപ്പും വിദ്വേഷവും സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ ബോധപൂർവം ശ്രമിക്കുന്നു എന്നുള്ളത് മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരും തിരിച്ചറിയേണ്ടതുണ്ട്. പരസ്പരം സഹിഷ്ണുതയോടുകൂടി കഴിയുന്ന മലയാളി സമൂഹത്തിൽ പ്രത്യേകിച്ചും ഉത്ബുദ്ധരായ മലയാളികൾ അത്തരം ആളുകളെ തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരം ആളുകൾ ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ ക്രൈസ്തവരായ നല്ല മനുഷ്യന്മാർക്ക് പോലും അത് അവജ്ഞയാണ്, അല്ലെങ്കിൽ അപകടമാണ് ഉണ്ടാക്കുന്നത്. അവർക്ക് പോലും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ചാവേറുകളാണ് അവർ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. സമൂഹത്തിൽ അത്തരം വിഷവിത്തുക്കൾ ഇറക്കിക്കൊണ്ട് താൽക്കാലിക ലാഭം കൊയ്യുവാൻ വേണ്ടി ആർക്കൊക്കെയോ വേണ്ടി പണിയെടുക്കുകയാണവർ എന്നുള്ള വസ്തുത നാം തിരിച്ചറിയണം. സഹോദരങ്ങളെ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്തറിയുന്ന എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്, മുസ്ലിങ്ങളായ എല്ലാവരും ഏറെ ആദരിക്കുന്നവരാണ് അമ്പിയാക്കന്മാർ അഥവാ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതരായ അഞ്ച് നബിമാരെ സംബന്ധിച്ച്, പ്രവാചകന്മാരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഉലുൽ അസ്മി മിനർ റുസുൽ, അഥവാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അഞ്ച് പ്രവാചകന്മാരിൽ ഒരാളായ ഈസാ നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ച് പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കും, അവരുടെ പേരിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകാൻ, സമാധാനമുണ്ടാകുവാൻ, പീസ് ബി അപ്പോൺ ഹിം അലൈഹിസ്സലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവരെ പരിചയപ്പെടുത്താറുള്ളത്. അങ്ങനെയുള്ള ഈസാ നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ച് അഥവാ ക്രൈസ്തവർ വിശ്വസിക്കുന്ന യേശുവിനെ സംബന്ധിച്ച്, ജീസസ് ക്രൈസ്റ്റിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ ചില പുരോഹിതന്മാർ പറഞ്ഞ വാചകങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.
1: അപ്പോൾ ഈസ എന്ന വാക്കിൻ്റെ അർത്ഥം പുരാണികമായി നോക്കിയാൽ, അതിൻ്റെ അറബി പദത്തിൻ്റെ അർത്ഥം, അതിൻ്റെ ഫിലോളജി അറിയുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നത് കാട്ടുകഴുതയുടെ മൂത്രമെന്നാണ്. കാട്ടുകഴുതയുടെ മൂത്രം. അപ്പൊ ഈസ എന്ന വാക്ക്
2: ബൈബിളിൽ പ്രതിപാദിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് ഖുർആൻ ആരെഴുതിയോ അയാൾ എഴുതിയത്. പക്ഷെ ലിമിറ്റാണ് എഴുതിയത്. അതിനെന്താ തെളിവ്? ഈസ എന്ന അറബി പദത്തിന്റെ അർത്ഥം പോലും കാട്ടുകഴുതയുടെ മൂത്രം ആ പേരായിട്ട് കൊടുത്തത്, അല്ലാതെ യസോ എന്നല്ല. യസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിശിഹ എന്നാണ്, അത് തെറ്റില്ലാത്ത വാക്കാണ് അറബിയിൽ. പക്ഷെ ഈസ എന്നായിട്ടത് കാട്ടുകഴുതി. ബൈബിളിൽ പ്രതിപാദി
1: ഈസ എന്ന വാക്കിന് ഫലീഖ് സലാം എന്ന് പറയുന്ന ഒരു അറബി പണ്ഡിതൻ കൊടുത്തിരിക്കുന്ന അർത്ഥം ഖുറൈശികളുടെ ഇടയിൽ ഈസ എന്ന വാക്കിന് രണ്ടർത്ഥം വിശ്വസിക്കുന്നത് ഈസ എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് കാട്ടുകഴുതയുടെ മൂത്രം എന്നാണ്. കാട്ടുകഴുതയുടെ മൂത്രം. വേറൊരു കൂട്ടര് അതിനെ പോയിസൺ അല്ലെങ്കിൽ വിഷം എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. ഈസ
0: ഇവർ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഖുർആൻ ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന യേശുവിനെ ഈസ എന്ന് വിളിക്കുക വഴി ഈസ എന്ന പദത്തിൻ്റെ അറബിയിലുള്ള അർത്ഥം കാട്ടുകഴുതയുടെ മൂത്രമെന്നാണ്. അഥവാ ക്രൈസ്തവർ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന യേശുവിനെ മുസ്ലിങ്ങൾ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞു വച്ചത്. അത് കേവലം ഏതെങ്കിലും ഒരാൾ പറഞ്ഞതല്ല, പലരും പറഞ്ഞത് നിങ്ങൾ കേട്ടു. അറബി ഭാഷ അറിയുന്ന ഒരാളും പറയില്ല ഈസ എന്ന വിശുദ്ധ നാമത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ് എന്ന്. ഈ പറയുന്ന ആളുകൾ പോലും അവരുടെ വാദത്തിന് ഉപോത്ബലകമായി ഒരു അറബി ഡിക്ഷണറി ഉദ്ധരിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഈസ എന്ന പദത്തെ അറബി ഭാഷാ നിഘണ്ടുക്കൾ പരിശോധിച്ചാൽ

0: കാണുവാൻ സാധിക്കും. ഹിബ്രു പദത്തിൽ നിന്ന് അറബിയിലേക്ക് വന്ന ഒരു പദമാണ്, ഒരു നാമമാണത് എന്നും അതിൻ്റെ അർത്ഥം ജ്ഞാനി എന്നും വിശ്വഗരൻ അഥവാ അൽ ഹക്കീം അ ത്വബീബ് അറിവുള്ള മനുഷ്യൻ, വൈദ്യശാസ്ത്രം പഠിച്ച ആൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമെന്നും ഭാഷാ ഡിക്ഷണറികൾ വിശദീകരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിവരക്കേടും അതേപോലെ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടക്കുന്നത്. ഇന്നും ലോകത്തുടനീളം മുസ്ലിങ്ങൾ അവരുടെ മക്കൾക്ക് ഈസ എന്നുള്ള നല്ല പേര് അഭിമാനത്തോടുകൂടി ആദരവോടുകൂടി നൽകുന്നത് ഇസ്ലാമിക ലോകത്ത് അറബികൾക്കിടയിലും അല്ലാത്തവർക്കിടയിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളിലും ഈസാ നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ച് എത്രയോ വിവരണങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പരാമർശം പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നിന്ദിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്ന ഒരു വരി പോയിട്ട് ഒരു അരവരിയെങ്കിലും ഉദ്ധരിക്കുവാനോ കാണിക്കുവാനോ ഇവർക്കാർക്കും സാധിക്കുകയില്ല. പരിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറത്ത് മറിയം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതാവിൻ്റെ പേരിലാണ് എന്നുള്ള വസ്തുത പലരും മറച്ചു വെക്കുകയാണ്. സ്വന്തം മാതാവിൻ്റെ ചാരിത്രശുദ്ധിയിൽ സംശയിക്കുന്ന ഒരു വിഭാഗത്തിനിടയിൽ നിന്നുകൊണ്ട് അത്ഭുതകരമായി സംസാരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ 30 മുതൽ 40 വരെയുള്ള വചനങ്ങളിലൂടെ നമുക്കത് കാണുവാൻ സാധിക്കും. തൊട്ടിലിൽ കിടക്കുന്ന ഈസാ അലൈഹിസ്സലാം പറയുന്നു, ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ, എനിക്ക് അല്ലാഹു വേദം നൽകിയിട്ടുണ്ട്, എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട്, ഞാൻ ആ അള്ളാഹുവിൻ്റെ അടിമയാണ്, ദാസനാണ് എന്ന് അങ്ങനെ പറയുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുസ്ലിങ്ങൾ എത്രമാത്രം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് ഏതെങ്കിലും മുസ്ലിം പണ്ഡിതൻ ആ യേശു പിടച്ചു പറ്റു എന്ന് പറയുമോ? പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യേശു എന്ന് പറയുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ജാരസന്തതിയാണ് എന്ന് മുസ്ലിം പണ്ഡിതൻ പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പുകലുകൾ ഉണ്ടാക്കിയത്, ബഹളങ്ങൾ ഉണ്ടാക്കിയത്, സാമൂഹ്യ അന്തരീക്ഷത്തെ മലീമസമാക്കുവാൻ ശ്രമിച്ചത് നമ്മൾ മറന്നുപോയിട്ടുണ്ടാവുകയില്ല. അതേപോലെ സഹോദരങ്ങളെ, മറ്റൊരു ആരോപണം, അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങളായ നമ്മളെല്ലാവരും മൃഗത്തെ അറുക്കാറുള്ളത്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ മൃഗത്തിൻ്റെ കഴുത്തിൽ മൂർച്ചയുള്ള കത്തി വെച്ച് അറുക്കുമ്പോൾ മുസ്ലിങ്ങൾ അങ്ങനെ അറുക്കുന്നത് പടച്ചറബ് നൽകിയ ഔദാര്യമാണ്, അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉച്ചരിച്ചുകൊണ്ട് അറുത്ത് വേണം നിങ്ങൾ ഭക്ഷിക്കുവാൻ എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമമായി നാം അംഗീകരിക്കുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ അത് ക്രിസ്ത്യാനിക്ക് ഭക്ഷിക്കുവാൻ പറ്റില്ല എന്നും കാരണമെന്താണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്നത് അറേബ്യയിലെ ഒരു ഗോത്ര ദൈവമാണ്, ആ ദൈവത്തിൻ്റെ പേരാണ് എന്നുള്ളത് കൊണ്ട് ക്രിസ്ത്യാനികൾക്കത് ഭക്ഷിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ഹലാൽ വിവാദത്തിന് തീ പകർന്ന ഒരു പുരോഹിതന്റെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടുനോക്കൂ.
1: ഹലാൽ എന്നുള്ള ബോർഡിലൂടെ ആ ഹലാൽ ആ കടക്കാരൻ ഇവരോട് പറയുന്നത് എന്താണ്? ഇത് ഞാൻ എന്റെ ദൈവമായ അള്ളാഹുവിന്റെ നാമത്തിൽ അറബി മന്ത്രം കേറി അർത്ഥം കൊണ്ടാണ്. അപ്പൊ അവരാ പറയുന്ന ഒറ്റ കാരണം കൊണ്ട് ക്രിസ്ത്യാനികൾ ധരിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ക്രിസ്ത്യാനികൾ
0: അള്ളാഹുവിനെ കുറിച്ച് മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താണ് എന്ന് പറയാനുള്ള അവകാശമെങ്കിലും മുസ്ലിങ്ങൾക്ക് വകവെച്ച് കടത്തുകൂടെ? പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ പഠിപ്പിച്ചത് എന്താണ് എന്നത് പരിശുദ്ധ ഖുർആനിലൂടെ ഒന്ന് പരിചയപ്പെടുവാനും വായിക്കുവാനും ഒന്ന് ശ്രമിച്ചുകൂടെ? ലോകത്തുള്ള വിവിധ മതവിഭാഗങ്ങൾ സാക്ഷാൽ സത്യദൈവത്തെ വിളിച്ചു പോകുന്ന പേരാണ് അള്ളാഹു എന്നുള്ളത്. ഇന്നും നമുക്ക് സോഷ്യൽ മീഡിയകളിലൂടെ ഗൂഗിളിലൂടെയെങ്കിലും ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു ലളിതമായ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ പറഞ്ഞു വച്ചത് അള്ളാഹു എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടെത്തിയ അന്നത്തെ അറേബ്യയിലെ ഒരു ഗോത്ര ദൈവത്തിൻ്റെ പേരാണ് എന്നാണ്. സത്യത്തിൽ സഹോദരങ്ങളെ, ക്രൈസ്തവ വിശ്വാസികളായ ദൈവശാസ്ത്രത്തിൽ PhD എടുത്ത ആളുകളടക്കം പറഞ്ഞിട്ടുള്ളത് പ്രപഞ്ച സൃഷ്ടാവിനെ, അബ്രഹാമിൻ്റെ ദൈവത്തെ അതിനെയാണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്നത്, അവന് വിളിക്കുന്ന പേരാണ് അള്ളാഹു എന്നത്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന നിരവധി വചനങ്ങളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ 112-ാം അധ്യായം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഏകനായ സത്യദൈവത്തെ പരിചയപ്പെടുത്തുകയാണ് ഖുർആൻ അവിടെ. അള്ളാഹു സമദ്, എല്ലാവരുടെയും ആശ്രയമായിട്ടുള്ളവൻ, അവനാരുടെയും ആശ്രയം ആവശ്യമില്ല. ലം യലിദ് വലം യൂലദ്, അവനാരുടെയും സന്താനമല്ല, ഒരാളുടെയും പിതാവല്ല. അഥവാ പിതാവായി ഉണ്ടായവനോ അത് പുത്രനായി ജനിച്ചവനോ അല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 95 മുതലുള്ള വചനങ്ങൾ

0: ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാണവൻ. ഫഅബുദൂഹു, അതിനാൽ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണം. വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ, എല്ലാ കാര്യങ്ങളുടെയും നോട്ടക്കാരൻ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിലെ 102 ആയത്തിലൂടെ വിശദീകരിക്കുകയാണ്. അറബി അറിയാവുന്ന യഹൂദരും ക്രിസ്ത്യാനികളുമായ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഇസ്ലാമിലെ ദൈവവിശ്വാസവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് അവർ പറഞ്ഞത്, വി ആർ വർഷിപ്പിംഗ് സെയിം ഗോഡ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരുമൊക്കെ അല്ലാ എന്ന് പേരിട്ട് വിളിച്ച് ആരാധിക്കുന്നത് ഒരേ ഒരു ദൈവത്തെ തന്നെയാണ്, അത് വേറെ വേറെ സങ്കല്പങ്ങളല്ല എന്നവർ വിശദീകരിക്കുന്നു. അറബി ഭാഷയിലുള്ള ബൈബിളെങ്കിലും പരിശോധിക്കുകയായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ വിളിച്ചു പറയുവാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്കം മുതൽ നമ്മളൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കുന്നത് പോലെ, ഫിൽ ബദ്ഇ ഖലഖല്ലാഹു സമാവാത്തി വൽ അർദ്, ഉൽപ്പത്തിയുടെ ആദ്യ വചനം അങ്ങനെയാണ്, ആദിയിൽ സ്രഷ്ടാവ് അഥവാ ദൈവം ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. അവിടെ ദൈവം എന്ന സ്ഥാനത്ത് അല്ലാഹു എന്നാണ് അറബി ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നത്. തുടർന്നുള്ള വചനങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും ആ ദൈവത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അറബി ബൈബിളിൽ നമുക്ക് അല്ലാഹു എന്നുള്ള പദം ആവർത്തിച്ചാവർത്തിച്ച് വരുന്നു എന്നുള്ളത് കാണുവാൻ സാധിക്കും. അഥവാ സാക്ഷാൽ ഏക ദൈവത്തിൻ്റെ നാമമാണ് അല്ലാഹു എന്നത്. ആ നാമത്തിൽ ഒരു മൃഗത്തെ അറുത്ത് ഭക്ഷിക്കണമെന്നത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അതിൽ എന്തിന് അസഹിഷ്ണുത പ്രകടിപ്പിക്കണം? അതിൽ എന്തിന് വർഗീയത കാണണം? എല്ലാം നൽകിയ നാഥൻ്റെ നാമത്തിൽ അറുക്കുകയും അവൻ്റെ നാമത്തിൽ ബിസ്മില്ലാ എന്നുച്ചരിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ എത്രമാത്രം യുക്തിഭദ്രമാണ്, നീതിയുടെ മതമാണ്. വല തഅകുലു മിമ്മാ ലം യുദ്കരിസ്മുല്ലാഹി അലൈഹി വഇന്നഹു ഫിസ്ഖ്, അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിച്ചതല്ലാതെ മറ്റാരുടെയെങ്കിലും നാമത്തിൽ അറുത്തത് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിലെ തന്നെ 121 ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നിരന്തരം ഇവർ വിഴപ്പലക്കിക്കൊണ്ടിരിക്കുന്നൊരു സംഗതി മതപരിവർത്തനത്തിൻ്റെ വിഷയമാണ്. അഥവാ മുസ്ലിങ്ങളായ ചെറുപ്പക്കാർ പ്രണയിച്ച് സ്ത്രീകളായ യുവതികളായ ആളുകളെ അവരുടെ കൂടെ കൂടി നടന്ന് അവരെ ശാരീരികമായി പീഡിപ്പിച്ച് ലൈംഗികമായി ഉപയോഗിച്ച് പിന്നീട് അവരോട് പറയും, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ മതം മാറണം, ഇല്ല എങ്കിൽ അവർ തെരുവിലാകും. അങ്ങനെ അവരെ നിർബന്ധിച്ച് മതം മാറ്റുന്നു. ഇങ്ങനെ നിർബന്ധിച്ച് മതം മാറ്റുന്ന, പ്രണയിച്ച് മതം മാറ്റുന്ന ലൗ ജിഹാദ് എന്ന് പറയുന്ന പെരും നുണയെ സംബന്ധിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ കടന്നു വന്നപ്പോൾ അതിൻ്റെ കൂടെ അവർ ചേർത്ത് പറയും, പണം കൊടുത്തുകൊണ്ട് ആളുകളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി അവരെ പണം കൊടുത്ത് മതത്തിലേക്ക് നിർബന്ധിച്ച് പരിവർത്തനം ചെയ്യിപ്പിക്കുന്ന ഒരു ഗൂഢമായ പ്രവർത്തനം ഇവിടെ ഇസ്ലാമിൻ്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് വലിയൊരു ജിഹാദായി ഇവർ കാണുന്നു എന്നൊക്കെ പറയുന്ന ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കുക.
1: ഇപ്പൊ നമുക്ക് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ, എന്റെ എണ്ണി പറയാനാണെങ്കിൽ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ. അതിനകത്ത് ഏറ്റവും ഭീകരമായിട്ടുള്ള നമ്മൾ കാണുന്ന ഇതാണ്, ഇവര് കൊണ്ടുപോയി ഇതിന് ശരീരം 1, 2, 3, 4, 5, 6 മാസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ഗ്യാപ്പ് ഇടുക, പിന്നെ അടുത്ത കണ്ടീഷൻ മതം മാറാതെ എന്റെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല എന്ന്. യഥാർത്ഥ പ്രണയമാണ്, റിയൽ ലവ് ആണെന്ന് പറയുന്നതിനകത്ത് പിന്നെ എന്താണ് മതമാറ്റം? ഇവരെന്തിനാ മതം മാറാൻ നിർബന്ധിക്കുന്നത്?
0: അപ്പൊ പ്രണയിച്ച് കൂടെ കൊണ്ടുപോയി ലൈംഗികമായി ഉപയോഗിച്ച് ഒരു നിവൃത്തിയുമില്ലാതെ അവരെ മതം മാറ്റിയെടുക്കുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. വാസ്തവത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരെയും വിലക്ക് വാങ്ങേണ്ടുന്ന ഗതികേടില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി ഒരാളെ മതം മാറ്റുക എന്നത് നിഷിദ്ധമാണ്. കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നു 2 സൂറത്തുൽ ബക്കറയിലെ 256 ആയത്തിലൂടെ, ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. നിർബന്ധിച്ച ഒരാളെയും മതത്തിൽ ചേർക്കേണ്ടതില്ല. പടച്ചവന്റെ പുണ്യം കിട്ടാൻ, പരലോകത്ത് രക്ഷപ്പെടാൻ, സ്വർഗം കിട്ടുവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ അല്ലാഹു വിലക്കുന്നു. നിർബന്ധിച്ചാരെയും മതം മാറ്റേണ്ടതില്ല. കാരണം ഖത്തബയ്യന റുഷ്ദു മിനൽ ഗയ്, സത്യവും അസത്യവും ഇവിടെ വേർതിരിഞ്ഞ് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. സത്യം അറിയാൻ, കാര്യങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അറിയുവാനുള്ള എമ്പാടും വഴികളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ ആരെയും നിർബന്ധിച്ച് വില കൊടുത്ത് കെട്ടിവലിച്ച് മതത്തിലേക്ക് ചേർക്കേണ്ട

0: ആവശ്യമില്ല. ഖുർആൻ പറയുന്നു 18-ാം അധ്യായം സൂറത്തുൽ കഹഫിലെ 29-ാമത്തെ വചനത്തിലൂടെ, വഖുലിൽ ഹഖു മിർ റബ്ബിക്കും, പറയൂ പ്രവാചകരെ, സത്യം നിങ്ങളുടെ രക്ഷിതാവിന്റെ പക്കൽ നിന്നുള്ളതാണ്. ഫമൻ ഷാ ഫൽയുമിൻ വമൻ ഷാ ഫൽയക്ഫുർ, അതുകൊണ്ട് ആരുദ്ദേശിക്കുന്നുവോ അത് സ്വീകരിക്കുവാനും വിശ്വസിക്കുവാനും അവർ വിശ്വസിച്ചു കൊള്ളട്ടെ, സ്വീകരിച്ചു കൊള്ളട്ടെ. വമൻ ഷാ ഫൽയക്ഫുർ, അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവിശ്വസിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവിശ്വസിക്കാം. എത്ര സിമ്പിളാണ്, എത്ര വ്യക്തമാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ മക്കാ വിജയത്തിൻ്റെ ദിവസത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുണ്ടായിരുന്ന ആളുകൾ, അവരെല്ലാവരും പ്രവാചകൻ്റെ മുന്നിലേക്ക് അവരൊരു അടിമയെപ്പോലെ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരെയും പിടിച്ച് നിർബന്ധമായും മതം മാറ്റി ചേർത്ത ഒരു ചരിത്രം നമ്മൾ വായിക്കുന്നില്ല. മറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുല്യതയില്ലാത്ത വിട്ടുവീഴ്ചയുടെയും കാരുണ്യത്തിൻ്റെയും ചരിത്രമാണ്. നിങ്ങൾ പോയിക്കൊള്ളുക. കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറഞ്ഞയച്ചു. അതാണ് ഇസ്ലാമിൻ്റെ ചരിത്രമെങ്കിൽ, സഹോദരങ്ങളെ, ഇസ്ലാമിലേക്ക് പണം കൊടുത്ത് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറുക്കുവടികളിലൂടെ നിർബന്ധിച്ച ആളുകളെ മതം മാറ്റിക്കൊണ്ടുവരിക എന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എന്നിട്ടല്ലേ ലൈംഗികമായി ചൂഷണം ചെയ്തുകൊണ്ട് ഇസ്ലാം വിലക്കിയ ഒരു തിന്മയുടെ വഴി ഇസ്ലാം മതപരിവർത്തനത്തിൻ്റെ മാർഗമായി സ്വീകരിച്ചു എന്ന് ആരോപിക്കുവാൻ എത്രമാത്രം ഒളിപ്പില്ലാത്ത, നീതിയില്ലാത്ത, അതല്ലെങ്കിൽ സത്യസന്ധതയില്ലാത്ത വർത്തമാനങ്ങളാണത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു അന്യസ്ത്രീയെ ലൈംഗിക ചുവയോടുകൂടി നോക്കുന്നത് പോലും, അവരെ സ്പർശിക്കുന്നത് പോലും, അവരുമായി തനിച്ചാകുന്നത് വരെയും വലിയ പാപങ്ങളാണ്, തിന്മകളാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് എങ്ങനെയാണ് ഒരു അന്യസ്ത്രീയെ പ്രേമിക്കുകയും അവളുമായി ശരീരം പങ്കിടുകയും അങ്ങനെ അവളെ ആ വഴിയിലൂടെ മതത്തിലേക്ക് മാറ്റുകയും ചെയ്യുക എന്നുള്ള പണി നടത്തുവാൻ സാധിക്കുക. എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യഭിചാരത്തിൻ്റെ വിവിധങ്ങളായ വഴികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം വിലക്കിയ ഇസ്ലാമിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, കണ്ണിന് വ്യഭിചാരത്തിൻ്റെതായ പങ്കുണ്ട്, കയ്യിനും കാലിനും നാവിനും ചുണ്ടിനും എല്ലാമുണ്ട് എന്നൊക്കെ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൻ്റെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്റായിലെ 32-ാമത്തെ വചനം ഓതി നമ്മെ പഠിപ്പിച്ചത്, വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിഷതം വസാഅ സബീല, വ്യഭിചരിക്കരുത് എന്ന് മാത്രമല്ല വ്യഭിചാരത്തെക്കുള്ള നിങ്ങൾ അടുത്തു പോലും പോകരുത്, അതിലേക്ക് വരുന്ന എല്ലാ വഴികളെയും ബന്ധിച്ചിരിക്കുകയാണ് ഇസ്ലാം. എന്നിട്ട് നിഷിദ്ധമായ ഹറാമായ മാർഗത്തിലൂടെ ഒരു കുടുംബത്തെ ശിഥിലമാക്കി ഒരു സ്ത്രീയെ അപമാനിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നവരെ ഇസ്ലാമിൻ്റെ പേരിൽ എങ്ങനെ ചേർത്ത് പറയുവാൻ സാധിക്കും? മാത്രമല്ല നിർബന്ധ മതപരിവർത്തനം മതപരമായി ശരിയല്ല എന്ന് മാത്രമല്ല ബുദ്ധിപരമായും ശരിയല്ല എന്ന് എല്ലാവരെക്കാളും മുമ്പ് തിരിച്ചറിഞ്ഞവരാണ് മുസ്ലിങ്ങൾ. കാരണം ഇന്ന് നമ്മൾ 1000 കൊടുത്ത് ഒരാളെ മതം മാറ്റിയാൽ നാളെ ഒരാൾ 1500 2000 കൊടുത്താൽ അങ്ങോട്ട് മതം മാറും. പിന്നെ എന്ത് മതം മാറ്റത്തിന് അർത്ഥമുള്ളത്? ആദർശത്തിലാണ് മാറ്റമുണ്ടാകേണ്ടത്. മസ്തിഷ്കത്തിലൂടെ, ബുദ്ധിപരമായ ചർച്ചയിലൂടെ, ചിന്തയിലൂടെ അവരുടെ മനം മാറ്റമാണ് വേണ്ടത് എന്ന് ഇസ്ലാം ഉദ്ഘോഷിക്കുമ്പോൾ അതിന് വിരുദ്ധമായി പണം കൊടുത്തുകൊണ്ടും പ്രണയിച്ചുകൊണ്ടും ഒരാളെ മതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ബുദ്ധിപരമല്ല, മതപരമല്ല, നീതിബോധമുള്ള ആരും അതിനുവേണ്ടി സമയവും സമ്പത്തും ചെലവഴിക്കുകയില്ല എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെ മാത്രമല്ല, നേരത്തെ നമ്മൾ കേട്ടതുപോലെ മനുഷ്യരായ എല്ലാവരെയും അവർ സഹായം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ സഹായിക്കുക എന്നത് ഇസ്ലാമിൻ്റെ ബാധ്യതയാണ്, മുസ്ലിമിൻ്റെ കടമയാണ്. അവിടെ ജാതി നോക്കാറില്ല, മതം നോക്കാറില്ല, അവിടെ എല്ലാവരെയും സഹായിക്കും, മതത്തിലേക്ക് വന്നവരെയും സഹായിക്കും, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കും, രോഗിയായ ആളുകൾക്ക് ചികിത്സിക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇതെല്ലാം ഇസ്ലാം പഠിപ്പിച്ച മര്യാദകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിൻ്റെ അർത്ഥം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖുർആൻ പറഞ്ഞത് എത്ര വ്യക്തമാണ് എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഖുൽ യാ അഹ്ലൽ കിതാബ്, പറയൂ പ്രവാചകരെ, ഓ വേദക്കാരെ, ഹൽ തൻഖിമൂന മിന്ന, നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ശത്രുത പുലർത്തുന്നത്? എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള എതിർപ്പ്? ഇല്ല അൻ ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നത് മാത്രമാണോ ഞങ്ങളെ കുറ്റക്കാരായി, ഞങ്ങൾക്കെതിരിൽ ഒരു ചാർജ് ഷീറ്റ് അവതരിപ്പിക്കുവാൻ നിങ്ങൾക്കുള്ളത്? വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില മിൻ ഖബൽ, ആ പടച്ചവൻ ഞങ്ങളിലേക്ക് ഇറക്കിയതും മുമ്പ് പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ചതുമായ സത്യവേദങ്ങളെയും സന്ദേശങ്ങളെയും എല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു എന്നതാണോ ഞങ്ങളോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുവാനുള്ള കാരണം? വ അന്ന അക്സറകും ഫാസിഖൂൻ, നിങ്ങളിൽ മഹാഭൂരിഭാഗവും അധാർമ്മകാരികളാണ്, ധിക്കാരികളാണ് എന്നുള്ളതുമാണോ ഞങ്ങൾ ചെയ്ത അപരാധം? അഥവാ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ മാന്യമാകണം, വസ്തുനിഷ്ഠമാകണം, സത്യസന്ധമാകണം. എങ്കിൽ ഇസ്ലാമിക ലോകത്ത് ചുണക്കുട്ടികളായ ചെറുപ്പക്കാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, അതിന് വസ്തുനിഷ്ഠമായി മറുപടി പറയുവാനും അതിൻ്റെ സത്യാസത്യ വിവേചനത്തിൻ്റെ വിവരണങ്ങൾ നൽകുവാനുമൊക്കെ ആർജവമുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ള കാര്യം സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ ഇന്നത്തെ ഡയലോഗ് പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.

0: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. കർഷകർക്കായി ആത്മനിർഭരത ഇൻപൾസസ്. അത്യുൽപാദന ശേഷിയുള്ളതും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ കഴിവുള്ളതുമായ വിത്തിനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചെറുപയർ, ഉഴുന്ന്, തുവര, പയർവർഗ്ഗങ്ങളുടെ കൃഷി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ആത്മനിർഭരത ഇൻ പൾസസ് പദ്ധതിയുടെ ഭാഗമായി പയർവർഗ്ഗങ്ങളുടെ കൃഷിയിൽ താൽപ്പര്യമുള്ള കർഷകർ അതത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണം. കർഷകർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ്. കർഷകർക്കായി ആത്മനിർഭരത ഇൻ പൾസസ് സംബന്ധിച്ച വിവരങ്ങൾക്ക് വിളിക്കാം 9744959945.
3: ഒരു കണക്കുമാഷിന്റെ പീരീഡാണ്. അപ്പൊ ഏറ്റവും പിറകിലിരിക്കുന്ന കുട്ടിയോട് മാഷ് ചോദിക്കുന്നുണ്ട്. അവനിങ്ങനെ കണക്ക് ശരിയായിട്ട് കിട്ടുന്നില്ല. അപ്പം അവനിങ്ങനെ എണ്ണമൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സാങ്കല്പികമായ ചോദ്യം ചോദിക്കാൻ അവനോട്.
4: ഈ കണക്ക് മാഷ്,
3: കണക്ക് മാഷ്. അപ്പം മൂന്നാം ക്ലാസ്സുകാരനായ കുട്ടിയോട്, മോനെ ഞാൻ നിനക്ക് 3 മിഠായി തന്നു എന്ന് നീ സങ്കല്പിക്കാം. എന്നിട്ട് 3 മിഠായി നീ കഴിച്ചു എന്നും വിചാരിക്കണം. അതിനുശേഷം ഞാൻ നിനക്ക് 3 മിഠായി നിന്റെ കയ്യിലും തന്നു, പിന്നെയും തന്നു. അപ്പം എത്ര മിഠായി ഉണ്ടാവും? അപ്പോൾ അവന് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, മൊത്തം 6 മിഠായി. 3 മിഠായി കൊടുത്തു, അതവൻ കഴിച്ചു, മൊത്തം 6 മിഠായി എന്നാണല്ലോ. അപ്പം അവൻ ഉത്തരം പറയണത് 7 മിഠായി എന്ന്. അപ്പം മാഷ് വീണ്ടും ചോദ്യം മാറ്റി, ഞാൻ നിനക്ക് 3 ഓറഞ്ച് തന്നു,

0: അപ്പോൾ അവൻ്റെ ചോദ്യം, നേരത്തെ ചോദ്യം മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചോദ്യം ഒന്നുകൂടി മാറ്റിയത്. മൂന്ന് ഓറഞ്ച് തന്നു, ആ മൂന്ന് ഓറഞ്ച് നീ കഴിച്ചു, പിന്നെ ഞാൻ മൂന്ന് ഓറഞ്ച് കൂടി തന്നു, അപ്പോൾ എത്രയോ? അപ്പോൾ പറഞ്ഞു ആറ് എന്ന് പറഞ്ഞു. ആ അപ്പോൾ കറക്റ്റാണല്ലോ. അപ്പോൾ നേരത്തെ നിന നീ ഏഴ് പറഞ്ഞത്? അപ്പോൾ അവൻ പറഞ്ഞു ആ അത് ഏഴാണ്. അതെങ്ങനെ ഏഴാവുന്നത്? ആദ്യം നിങ്ങളോട് പറഞ്ഞ എന്നോട് കഴിച്ച മൂന്ന് മിഠായി കഴിച്ചു എന്ന് പറയാൻ പറഞ്ഞല്ലോ. ശരി, ഞാൻ ആ മൂന്ന് മിഠായി കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു മിഠായി ഓൾറെഡി കഴിച്ചിരുന്നു, അത് കൂട്ടിയിട്ടാണ്. അപ്പോൾ സത്യം മാത്രമേ പറയാവൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അതാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നവൻ പറഞ്ഞു എന്നാണ് കഥ. ഇത് ഞാനിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, കുട്ടികൾ അവർ ശരിക്കും എന്താണോ അവരുടെ റിയാലിറ്റി എന്താണോ അത് തുറന്ന് പറയുന്നവരാണ്. അവർക്ക് ചോദ്യത്തിൻ്റെ സാങ്കത്യം എന്താണോ, അത് എന്തിനാ ചോദ്യം എന്നുള്ളതായിരിക്കില്ല, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത് തുറന്ന് പറയും. അവൻ നിഷ്കളങ്കരാണ്. അപ്പോൾ സത്യം മാത്രമേ പറയാവൂ ശരിക്ക് എന്ന് മാഷ ചോദിക്കുമ്പോൾ സത്യമായിട്ടേ പറയാവൂ എന്നുള്ളതുകൊണ്ട് കുട്ടി വേറൊന്നും ആലോചിച്ചില്ല. അവൻ മൂന്ന് മിഠായി എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് മിഠായിയും കഴിച്ചു, പക്ഷെ ആ മൂന്ന് മിഠായി കഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എത്ര മിഠായി കഴിച്ചു എന്നെല്ലാം കൂട്ടിയത് നാല് മിഠായി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ അങ്ങനെയാണ് വളരുന്നത്, സത്യസന്ധമായിട്ടാണ് അവരുടെ മനസ്സും കാര്യങ്ങളും. പിന്നെ എപ്പോഴാണ് അവർ എല്ലാം ഒളിപ്പിച്ചു വെക്കുന്നവരും എല്ലാം കാപട്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവരും സത്യം പറയാതിരിക്കുന്നവരും ഒക്കെ ആയിട്ട് മാറുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
1: യെസ്, നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോഴേ പലർക്കും ഉണ്ടാവുന്ന അനുഭവമായിരിക്കും അത്. വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് എന്താണോ ഉപ്പയോട് പറയണ്ട എന്ന് പറഞ്ഞത് അതായിരിക്കും കുട്ടികൾ ആദ്യം പറയാ. ഞാൻ ഇത്താത്താനെ വികൃതി കാണിച്ചിട്ടില്ല എന്നാണ് പറയാ. പക്ഷെ അവള് വെറുതെ കരയാണ് കേട്ടോ, ശ്രദ്ധിച്ചിട്ടില്ലേ? അതല്ലെങ്കിൽ ഇത് വേറെ രൂപത്തിലേക്കായിരിക്കും മക്കൾ ആദ്യം പറയാം. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ശുദ്ധ പ്രകൃതി തന്നെയാണ് എല്ലാ കുട്ടികളും ഉള്ളത്. പക്ഷെ നമ്മളെ കൂടെ കൂടുമ്പോഴാണ് കുട്ടികൾ കേടരുന്നത്. ഇപ്പൊ നമ്മൾ നല്ല ശീലമുള്ള ആളുകളാണെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾക്ക് ആ ഒരു സംഭവം തിന്ന് രക്ഷപ്പെടാം.
0: തീർച്ചയായും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സംരംഭമാണ് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്ത് മുഹമ്മദിലെ 22-ാം വചനമാണ് നാം പഠിക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖുർആനിൻ്റെ കേൾവിക്കും മനഃപ്പാഠത്തിനുമായി കാതോർത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തു മുഹമ്മദിലെ 22-ാം വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ചെറിയ ആയത്താണ്. ക്ലാസ് കഴിയുന്നതുവരെ കൃത്യമായി ശ്രദ്ധിച്ച് കേട്ട് കൂടെ പാരായണം ചെയ്ത് എല്ലാവരും പഠിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. 20-ാം വചനം മുതൽ പാരായണം ചെയ്തുകൊണ്ടാണ് മനഃപ്പാഠം ആരംഭിക്കുന്നത്.
5: ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.

0: ഇൻഷാ അല്ലാ. 23-ാമത്തെ ആയത്ത് പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാകുമുല്ലാഹു ഖൈറ. നാം കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം പഠിച്ചത് സൂറത്ത് മുഹമ്മദിലെ 22-ാം വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: قد كفاني علم ربي من سؤالي.
3: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
4: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
3: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
4: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: നമ്മൾ ഇനി തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. തിരുനബിയോടൊപ്പമുള്ള ഇന്നത്തെ യാത്രയിൽ വിശ്വാസിയായ അയൽവാസി എന്ന വിഷയത്തിലാണ് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമ്മളോട് സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ആരാണ് അയൽവാസി എന്നും അയൽവാസികളെക്കുറിച്ച് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും എന്താണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്നുമൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. അയൽവാസി എന്നത് നമ്മുടെ ഒരു കുടുംബം പോലെയാണ് എന്ന് പല ആളുകളും പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, അതായത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ അയൽവാസിയുടെ വിഷയത്തിൽ ഉപദേശിക്കാറുണ്ടായിരുന്നു, എത്രത്തോളം എനിക്ക് ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം എൻ്റെ അയൽവാസിക്ക് നൽകേണ്ടി വരുമോ എന്ന് തോന്നും വിധം എന്നെ അത്രത്തോളം ഉപദേശിച്ചിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, ഒരു കുടുംബബന്ധം എന്ന നിലക്ക് പോലും ആ ഒരു പദവിയിലേക്ക് അയൽവാസിയെ നാം കാണേണ്ടി വരും ചില സമയങ്ങളിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അയൽവാസിയെ ദ്രോഹിക്കുന്നവൻ വിശ്വാസിയല്ല എന്നുള്ളതാണ്. തൻ്റെ ആഗ്രഹങ്ങൾ തൻ്റെ അയൽവാസിക്കും ലഭിക്കണം എന്ന ചിന്ത വരുന്നതുവരെ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നാണ്. തനിക്കൊരു ജോലി വേണം, തനിക്ക് നല്ലൊരു വീട് വേണം, ഒരു കാറ് വേണം എന്നൊക്കെ, നല്ലൊരു കുടുംബം വേണം എന്നെല്ലാം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ

0: അയൽവാസിക്കും അതുപോലൊന്ന് കിട്ടണം. അത്തരം അവസ്ഥകൾ അവനുമുണ്ടാവണം, അവനും സന്തോഷിക്കണം എന്നാഗ്രഹിക്കുന്നതുവരെ ഒരാളും മുസ്ലിമാവുകയില്ല എന്നൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചതായി നാം മനസ്സിലാക്കുകയുണ്ടായി. അവിടുന്ന് അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നിങ്ങളുടെ അയൽവാസിക്കും ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതുവരെ ഒരാളും വിശ്വാസിയാവുകയില്ല. സഹോദരങ്ങളെ, നാം വിശ്വാസിയാണ് എങ്കിൽ അയൽവാസിയെ ആദരിക്കണം. നാം വിശ്വാസിയാണെങ്കിൽ നമ്മുടെ അയൽവാസിയെ നാം ബഹുമാനിക്കണം. നമ്മുടെ അയൽവാസിയെ നാം ഇഷ്ടപ്പെടണം. നാം വിശ്വാസിയാവണമെങ്കിൽ നമ്മുടെ അയൽവാസിക്ക് ഉപകാരം ചെയ്യാനും ഉപദ്രവം ചെയ്യാതിരിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടോ, ഫൽ യുക്രിം ജാറഹു, അവൻ അവൻ്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ, അവൻ്റെ അയൽവാസിയെ അവൻ ബഹുമാനിച്ചു കൊള്ളട്ടെ. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്, അവൻ്റെ അയൽവാസിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുക എന്നത്. അവൻ്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ശ്രദ്ധ ചെലുത്തി വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യൽ, അത് ഈമാനിൻ്റെ ഭാഗമാണ്. മറ്റൊരു ഹദീസിൽ കാണാമൻ ഖാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ഫൽ യുഹ്സിൻ ജാറഹു, അവൻ അവൻ്റെ അയൽവാസിക്ക് നന്മ ചെയ്യട്ടെ. അയൽവാസിക്ക് നന്മയുള്ളവനാണ്, അയൽവാസിക്ക് നന്മയുള്ളവനാവാനാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ, ഫലാ യുഅ്ദി ജാറഹു, അവൻ അവൻ്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുകയേ ചെയ്യരുത്. നാം കാരണം നമ്മുടെ അയൽവാസിക്ക് വേദനിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവരുത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ കൽപ്പിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പൊക്കി പുകയ്ത്തി പറഞ്ഞ സന്ദർഭങ്ങൾ പല ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്നത് ഒരു ജീവവായുവായി കണ്ട ഒരാളായിരുന്നു അദ്ദേഹം. ഒരിക്കൽ സദസ്സിലിരിക്കുന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയുണ്ടായി, മയ്യ അഖുദു മിന്നീഹ ഉലൈൽ കലിമാത്ത് വയുഅല്ലിമു ബിഹിന്ന ഔ യുഅല്ലിമു മയ്യഅമലു ബിഹിന്ന, എന്നിൽ നിന്ന് ഈ വാചകങ്ങൾ നിങ്ങൾ സ്വീകരിക്കാൻ നിങ്ങളിൽ ആരാണുള്ളത്, എന്നിട്ട് അതൊന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ കൂട്ടത്തിലിരിക്കുന്നവരിൽ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് പോയിട്ട് ഞാനുണ്ട് പ്രവാചകരെ എന്ന് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കൈയൊന്നിങ്ങനെ പിടിച്ചിട്ട് ധാരാളം ഉപദേശങ്ങൾ നൽകാൻ തുടങ്ങി. അതിനിടയിൽ നമുക്ക് കാണാം, അഹ്സന ഇലാ ജാരിക, നീ നിന്റെ അയൽവാസിക്ക് നന്മ ചെയ്യണേ അബൂ ഹുറൈറ, എങ്കിൽ തകുൻ മുഅ്മിന, നിനക്കൊരു വിശ്വാസിയാവാം. ഈ ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞത് ഇതൊരു ഷർത്തും ജവാബും പോലെയാണ്, അഥവാ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രമല്ല, രണ്ടും ഉണ്ടാവും. വിശ്വാസിയാവണമെങ്കിൽ അയൽവാസിക്ക് ഉപകാരം മാത്രം ചെയ്യുന്നവനാവണം. ഇനി അയൽവാസിക്ക് നന്മ ചെയ്യാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നീ നിന്റെ ഈമാനിനെ പരിശോധിക്കണമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഇത് നീ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നല്ലവരാവണം നാം. അള്ളാഹുവിൻ്റെ മുമ്പിൽ തഖ്വയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനെ പറ്റിയ ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നല്ലവർ, ഖൈറുഹും ലിസാഹിബിഹി, തൻ്റെ കൂട്ടുകാരോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ്. നല്ലൊരു പെരുമാറ്റം, നല്ലൊരു കൂട്ടുകാരനും കൂട്ടുകെട്ടും, ദീനിയായ അന്തരീക്ഷം, ഇതൊക്കെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. വഖൈറുൽ ജീറാനി ഇൻദല്ലാ, അയൽവാസികളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നല്ല അയൽവാസി, ഖൈറുഹും ലിജാരിഹി, തൻ്റെ മറ്റുള്ള അയൽവാസികളോട് മാന്യമായി പെരുമാറുന്നവനാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം നല്ല കൂട്ടുകാരനെയും നല്ല അയൽവാസികളെയുമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മാത്രവുമല്ല, ഞാൻ നല്ലൊരു വ്യക്തിയാണോ എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡമാണ് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ അയൽവാസിയോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ചിന്തിക്കൽ. ഒരിക്കലൊരു സഹാബി പ്രവാചകനോട് വന്ന് ചോദിക്കുന്നുണ്ട്, കൈഫലി അന അലമു ഇദ അഹ്സനത് വ ഇദ അസഅത്, റസൂലെ, ഞാനൊരു നല്ലവനാണോ മോശക്കാരനാണോ എന്ന് എനിക്കെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു ആശയം തന്നെ പഠിപ്പിച്ചു. പ്രവാചകൻ പറഞ്ഞു, ഇദാ സമിഅത ജീറാനക യഖൂലൂൻ ഖദ് അഹ്സൻത ഫഖദ് അഹ്സൻത, നിന്റെ അയൽവാസികൾ നീ നല്ലവനാണ് എന്ന് അഭിപ്രായപ്പെട്ടാൽ, ഫഖദ് അഹ്സൻത, നീ നല്ലവനാണ്, നിന്റെ അയൽവാസിയാണത് തീരുമാനിക്കുന്നത്, നിന്നെ വല്ലപ്പോഴും കാണുന്നവരല്ല, എപ്പോഴും കാണുന്നവരാണത് തീരുമാനിക്കുക. വൈദാ യഖൂലൂൻ ഖദ് അസഅത ഫഖദ് അസഅത, ഇനി നിന്റെ അയൽവാസിക്ക് നീ ഉപദ്രവകാരിയാണെന്ന അഭിപ്രായമുണ്ട് എങ്കിൽ തീർച്ചയായും നീ മോശക്കാരനാണ്. നിന്റെ അയൽവാസി പറയാണ്, എന്നിരുന്നാലും ആള് കുറച്ച് പശകനാണ് എന്ന് നിന്നെക്കുറിച്ച് പറഞ്ഞാൽ ഫഖദ് അസഅത, നീ ഒരു മോശക്കാരൻ തന്നെയാണ്. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വന്തം അയൽവാസികളെ ബഹുമാനിക്കാൻ, അവർക്ക് നന്മ ചെയ്യാൻ നാം തയ്യാറാവണം. ഇനി സഹായിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഒരു നിലക്കും അവരെ പ്രയാസപ്പെടുത്താതിരിക്കാൻ, അവർക്കുണ്ടാകുന്ന നന്മകളെ ഒരിക്കലും തടയാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഇല്ലായെങ്കിൽ അയൽവാസികളെ ഉപദ്രവിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് നാളെ പരലോകത്ത് നാം ഖേദിക്കേണ്ടി വരും. അല്ലാഹു അത്തരത്തിലുള്ള കുറ്റവാളികളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബറകല്ലാഹു ഫീക, ജസാകല്ലാഹു ഖൈറ. വിശ്വാസിയായ ഒരു അയൽവാസി ഈ ഒരു വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുകയായിരുന്നു ബഹുമാന്യനായ അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. തിരുനബിയോടൊപ്പം ഇവിടെ സമാപിക്കുന്നു.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 9020840840. www.peaceradio.com.
2: പീസ് റേഡിയോ നബി ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവ ചരിത്രം വിശദീകരിക്കുന്നത് മുനീർ ഷർഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് തുറന്നുകൊണ്ടും നമ്മൾ സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഞ്ഞുകുട്ടിയായിരിക്കെ തന്നെ അവിടുത്തെ വളർത്തിയതിൽ ഏറെ പങ്കുവഹിച്ച ഒരു സ്ത്രീയാണ് ഉമ്മു ഐമൻ. ഇവരുടെ യഥാർത്ഥ പേര് ബറക്ക എന്നാണ്. അവിടുത്തെ ബാല്യത്തിലും യൗവനത്തിലും പൗരുഷത്തിലും വാർദ്ധക്യത്തിലും എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിലും ഒരുപോലെ സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം കിട്ടിയ ഏക സ്ത്രീയാണ് ഉമ്മു ഐമൻ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചിരുന്നത് ഉമ്മ എന്നാണ്. ഇവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചിട്ടുണ്ട്. സയ്യിദ് റളിയല്ലാഹു അൻഹു അവരെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന ബിൻതു വഹബ് അബവായിൽ വെച്ച് മരണപ്പെടുമ്പോൾ അവിടെ വെച്ച് ഉമ്മു ഐമന്റെ കൈകളിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന 6 വയസ്സുകാരനെ ഏൽപ്പിക്കുന്നത്. മദീനക്കടുത്തുള്ള അബവായിൽ നിന്ന് മക്കയിലേക്ക് നബിയെ തിരിച്ചു കൊണ്ടുവരുന്നത് പിന്നീട് ഉമ്മു ഐമനാണ്. ഈ ഉമ്മു ഐമൻ എന്ന് പറയുന്ന സ്ത്രീക്ക് ചരിത്രത്തിലുള്ള സ്ഥാനം അതുല്യമാണ്. മറ്റൊരു സ്ത്രീയും വഹിക്കാത്ത സ്ഥാനമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവരുടെ സ്ഥാനമെന്ന് നമുക്ക് ചരിത്രം വായിച്ചാൽ കാണുവാൻ സാധിക്കും. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജയാകട്ടെ, മകളിൽ തൻ്റെ മകൾ ഫാത്തിമയാകട്ടെ, മറ്റു മക്കളും ഭാര്യമാരുമാവട്ടെ, ആർക്കും ഇത്രയധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സഹവസിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചരിത്രത്തിൽ 3 സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലയൂട്ടിയിട്ടുണ്ട്. അതിലൊന്ന് ആമിന ബിൻതു വഹബ് സ്വന്തം മാതാവാണ്. പക്ഷെ അത് ചരിത്രത്തിൽ 3 ദിവസം മാത്രം എന്ന് മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. പിന്നീട് സുവൈബ അൽ അസ്ലമിയ എന്ന് പറയുന്ന സ്ത്രീയാണ്. ഇവർക്ക് മസ്റൂഹ് എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. സുവൈബക്ക് മസ്റൂഹ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. ഈ കുട്ടിക്ക് മുലയൂട്ടേണ്ട സമയമായപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ തന്നെ നബിയുടെ പിതൃവ്യൻ ഹംസക്കും അവർ മുലയൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹംസ റളിയല്ലാഹു അൻഹു പിതൃവ്യൻ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തുവൈബയുടെ ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ അബൂലഹബ് സന്തോഷാധിക്യം കൊണ്ട് സുഹൈബയെ മോചിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുവാനും നബിദിനം ആഘോഷിക്കുവാനും സന്തോഷം പങ്കിടാനും തെളിവായി കൊണ്ടുവരാറുള്ള സംഭവമാണ് ഈ സംഭവം. എന്നാൽ അബൂലഹബ് മുഹമ്മദ് എന്ന കുട്ടി ഉണ്ടായപ്പോൾ സുവൈബയെ മോചിപ്പിച്ചു എന്നത് ശരിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ച് 13 വർഷം മക്കയിൽ പ്രബോധനം നടത്തി തുടർന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ അതിൽ സന്തോഷിച്ചാണ് അടിമയെ മോചിപ്പിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇതാണ് ഏറ്റവും ശരിയായ റിപ്പോർട്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിൻ്റെ പേരിലാണ് അബൂലഹബ് അത് ചെയ്തതെങ്കിലും ഇയാൾ ചെയ്തത് നമുക്ക് ദീനിൽ തെളിവാണോ? ഒരിക്കലുമല്ല. കാരണം അദ്ദേഹം ഒരു മുസ്ലിമല്ല, ഇസ്ലാമിൻ്റെ ആദർശം സ്വീകരിച്ച വ്യക്തിയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് വിമർശിച്ച ഒരേ ഒരു വ്യക്തിയാണ് അബൂലഹബ്. തബ്ബത് യദ അബി ലഹബിൻ വത്തബ് എന്ന് പറയുന്ന അധ്യായം ഉണർത്തുന്നത് ആ കാര്യമാണല്ലോ. അപ്പോ അബൂലഹബ് തൻ്റെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചു എന്നുള്ളത് നബിദിനം ആഘോഷിക്കാനുള്ള തെളിവായി ചില ആളുകൾ കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന് പറയാനാണ് ഇതുണർത്തിയത്. കാരണം നബിയെയും അവിടുത്തെ കുടുംബത്തെയും വളരെയധികം ദ്രോഹിച്ച വ്യക്തിയാണ് ഈ അബൂലഹബ്. അവൻ്റെ ഭാര്യയായിരുന്നു ഉമ്മു ജമീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ മരണപ്പെടുമ്പോൾ കൂടുതൽ സങ്കടപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അനന്തരം എടുക്കാൻ പോലും ഒരു ആൺതരിയില്ലാത്തവൻ, വാലറ്റ് പോയവൻ എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അവനും ഭാര്യയും പറഞ്ഞത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വഴി തടസ്സപ്പെടുത്തിയും മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ടും അവിടുത്തെ ദ്രോഹിച്ച വ്യക്തിയായിരുന്നു അബൂലഹബ്, അവിടുത്തെ ഭാര്യയായിരുന്ന ഉമ്മു ജമീൽ. സഹിക്കാവുന്നതിലും അപ്പുറമായപ്പോൾ പുറത്തിറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽവാസികളായവരോട് പറഞ്ഞു, യാ ബനി അബ്ദി മനാഫ് അയ്യു ജിവാരിൻ ഹാദാ, അബ്ദു മനാഫിൻ്റെ മക്കളെ ഇതെന്ത് അയൽപ്പക്ക ബന്ധമാണ് എന്ന് കാണുവാൻ സാധിക്കും. ഇതേപോലെ തന്നെയാണ് ഉമ്മു ജമീലും അവിടുത്തോട് പെരുമാറിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്ന് ചില കാര്യങ്ങൾ ശ്രോതാക്കളായ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. അള്ളാഹു കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് നബി ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം വിശദീകരിച്ചത് മുനീർ ഷറഫി.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
5: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അതുങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അമ്മാകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ തത്താരൊക്കെ വിളിച്ചു വരുത്തി. അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു. ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ആയിക്കോട്ടെ, പോണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷെ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത് അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല. അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ മൂന്നീസ് ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്. ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം? എങ്ങനെയാകണം കല്യാണം? എന്താണ് സെക്സ്? എന്താണ് ബെഡ്റൂം? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം? മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിന്നോടത്തല്ലേ, അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടി പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്. പ്രൊഫസർ നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെ ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
6: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്. നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി. വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
7: Peace Radio. Tune to reality.

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. അവതരിപ്പിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. ലോകമാസകലം ഒരു വലിയ പരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണല്ലോ നാം ഓരോരുത്തരും ഉള്ളത്. COVID-19 എന്ന നാമത്തിൽ അറിയപ്പെടുന്ന കൊറോണ വൈറസ് ലോകത്തിൻ്റെ ചലനങ്ങളെ തന്നെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. പല മേഖലകളിൽ നിന്നുകൊണ്ടുള്ള ചർച്ചകൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈയൊരു സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളായ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അവർ അന്വേഷിക്കുകയും പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടുന്ന ചില സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളെ മറന്നുകൊണ്ടോ അവയെ അവഗണിച്ചുകൊണ്ടോ നാം മുന്നോട്ടു പോവുകയാണെങ്കിൽ ഈയൊരു പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് ശരിയായ രൂപത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും എന്ന് നാം കരുതേണ്ടതില്ല. എന്താണ് നാം മനസ്സിലാക്കേണ്ടുന്ന ആ യാഥാർത്ഥ്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ എന്തിനാണ് പരീക്ഷിക്കുന്നത്?

മനുഷ്യരെ. മിനൽ അദാബിൽ അദ്നാ, ചില ചെറിയ തരം ശിക്ഷകൾ കൊണ്ട്. മിനൽ അദാബിൽ അദ്നാ എന്ന് പറഞ്ഞാൽ ചെറിയ രൂപത്തിലുള്ള ശിക്ഷകൾ കൊണ്ട് നാം അവരെ ആസ്വദിപ്പിക്കും. ദൂനൽ അദാബിൽ അക്ബർ, വലിയ ശിക്ഷക്ക് പുറമേ. ഖിയാമത്ത് നാളിലും മരണാനന്തര ജീവിതത്തിലും സംഭവിക്കുന്ന ശിക്ഷയാണ് അദാബുൽ അക്ബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിനു മുന്നോടിയായി തന്നെ, അവിടേക്കെല്ലാം എത്തുന്നതിനു മുമ്പ്, മരണത്തിലേക്ക് എത്തുന്നതിനു മുമ്പ്, അന്ത്യസമയം സംഭവിക്കുന്നതിനു മുമ്പ്, ചില ശിക്ഷകൾ കൊണ്ട് മനുഷ്യനെ നാം ആസ്വദിപ്പിക്കുന്നതാണ്. എന്താണതിൻ്റെ ലക്ഷ്യം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങുവാൻ വേണ്ടി. മനുഷ്യർ മടങ്ങുവാൻ വേണ്ടി എന്നു പറഞ്ഞാൽ അവർ ആലോചിക്കുകയും ചിന്തിക്കുകയും നിലപാടുകളിൽ നിന്ന് മടങ്ങി ശരിയായ നിലപാടുകളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി. ദൈവനിഷേധത്തിൽ നിന്ന് ദൈവവിശ്വാസത്തിലേക്ക്, ബഹുദൈവാരാധനയിൽ നിന്ന് ഏകദൈവ ആരാധനയിലേക്ക്, അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്ന് ധാർമികമായ ജീവിതത്തിലേക്ക്, ദുസ്വഭാവങ്ങളിൽ നിന്ന് സൽസ്വഭാവത്തിലേക്ക്, ഇങ്ങനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് മടങ്ങി വരാനും, സ്രഷ്ടാവുണ്ട് എന്ന് തിരിച്ചറിയുവാനും, അവനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി വിനയപ്പെടുവാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ശിക്ഷകൾ നൽകുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അളമു മിമ്മൻ ദുക്കിറ ബി ആയാത്തി റബ്ബിഹി സുമ്മ അഅറദ അൻഹ. എന്നാൽ നമ്മുടെ വചനങ്ങൾ കൊണ്ട് താക്കീത് നൽകപ്പെട്ടതിന് ശേഷവും ആരെങ്കിലും അതിൽ നിന്ന് തെറ്റിപ്പോയാൽ, അതിനെ അവഗണിച്ചാൽ, ഇന്ന മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, തീർച്ചയായും മുജ്രിമീങ്ങളായ അക്രമികളായ ആളുകളോട് നാം ശിക്ഷാ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ടതിന് ശേഷവും അതിനെ അവഗണിച്ചാൽ, അതിനെ നിരാകരിച്ചാൽ, അത്തരം കുറ്റവാളികളോട് അള്ളാഹു ശിക്ഷാ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ വചനങ്ങളിലൂടെ നാം ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ സഹോദരങ്ങളെ, അതിനെ നാം പൂർണ്ണമായും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക. ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ആ ദൃഷ്ടാന്തങ്ങൾ യഥാർത്ഥത്തിൽ ഉത്ബോധനമാണ്. ആ ഉത്ബോധനങ്ങളെ നമ്മൾ സ്വീകരിക്കണം, ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷകൾക്ക് നാം വിധേയമാകുമെന്നാണ് ഈ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളെ ഓർമ്മപ്പെടുത്തുന്നത്. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ടുന്ന സത്യമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥത്തിലൂടെ ഈ ഒരു കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തു റൂമിലെ 41-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്, കരയിലും കടലിലും മനുഷ്യരുടെ കഴുകൽ പ്രവർത്തിച്ചതുകൊണ്ട് പല കുഴപ്പങ്ങളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ലിയുദീഖഹും ബഅദല്ലദീ അമിലു, അവർ പ്രവർത്തിച്ചതിൻ്റെ തിക്തഫലം അവർ ആസ്വദിക്കുവാൻ വേണ്ടിയാണ്. ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങിയേക്കാമല്ലോ, കുറ്റബോധമുണ്ടായേക്കാമല്ലോ, ചെയ്തത് തെറ്റായി എന്ന ബോധമുണ്ടായി സത്യത്തിലേക്ക് അവർക്ക് തിരിച്ചുവരാമല്ലോ, പ്രവാചകന്മാരിലേക്കും വേദഗ്രന്ഥങ്ങളിലേക്കും അവർക്ക് മടങ്ങിവരാമല്ലോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പല പരീക്ഷണങ്ങളും നൽകുന്നതും നമ്മെ ശിക്ഷിക്കുന്നതുമെല്ലാം നാം അല്ലാഹുവിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്ത് അൻആമിലെ 42-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലഖദ് അർസൽന ഇല ഉമമിൻ മിൻ ഖബ്ലിക ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാ ലഅല്ലഹും യതദറഊൻ, താങ്കൾക്ക് മുമ്പും പല സമൂഹങ്ങളിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്,

0: ആ സമൂഹങ്ങളെ പല നിലക്കുമുള്ള കഷ്ടപ്പാടുകൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും നാം പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാണത്? ലഅല്ലഹും യതദറഉൻ, മനുഷ്യർ വിനയപ്പെടുവാനും അള്ളാഹുവിലേക്ക് മടങ്ങുവാനും വേണ്ടി. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പരീക്ഷണങ്ങളെ അതിജയിക്കാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നത് നാം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവാനും വിനയപ്പെടുവാനും വേണ്ടിയാണ്. അതുകൊണ്ട് നാം എല്ലാവരും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും തൗബ ചെയ്യുകയും ഈ ഒരു സന്ദേശം മറ്റുള്ള ആളുകൾക്ക് കൂടി സാധിക്കുന്നത്ര നാം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദി വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നമ്മൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. വിഷയം അവതരിപ്പിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ
1: വേറെ ചിന്ത ഇടാൻ പറ്റുമോ?
2: വേറെ ചിന്ത
1: റെഡിയാണെങ്കിൽ
2: റെഡിയാണോ?
1: കുറച്ച് സമയമുണ്ട്.
3: അയ്യോ, എനിക്ക് 10 മിസ്ഡ് കോള്.
4: ആരുടെയാ?
3: അറിയില്ല,
4: ഫോൺ സൈലന്റിലായിരുന്നു.
5: ബാബു, ജീവിതത്തിൽ അവസരങ്ങളും ഇങ്ങനെയാ, വന്നിട്ട് നിശബ്ദമായി പോവും.
6: ഷാജി, മനുഷ്യന് വാങ്ങാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ എന്താണെന്നറിയാവോ? സമയവും ഉറക്കവും. ഒന്ന് കഴിഞ്ഞുപോയ സമയം, രണ്ടാമത്തത് ആത്മാർത്ഥമായ വിശ്വാസം.
3: ബാബു, നീ വ്യായാമം ചെയ്യാറുണ്ടോ?
6: ഉണ്ട്.
3: എന്താ ചെയ്യുന്നത്?
6: രാവിലെ അലാറം ഓഫ് ചെയ്യാൻ കൈനീട്ടും, അതാണ് എന്റെ ഡെയിലി എക്സസൈസ്.
3: റഹീംക, ആ പൂച്ചാണ്ടിയെ കണ്ടോ?
6: കണ്ടു. അവൻ സ്വന്തം വഴി നനഞ്ഞാണ് നടന്നത്, പക്ഷേ മറ്റൊരാളുടെ യാത്ര എളുപ്പമാക്കി. അതാണല്ലോ യഥാർത്ഥ വലിയ മനസ്സ്.
3: റഹീംക, ഇന്നത്തെ അവസാന പാഠം: നല്ല വാക്കുകൾ പറയാൻ പണം വേണ്ട, ചിരിക്കാൻ കാരണം തേടൂ, സഹായിക്കാൻ അവസരം നഷ്ടപ്പെടുത്തരുത്.
6: ഓർക്കൂ, നമ്മൾ പോയതിന് ശേഷവും ആളുകൾ ഓർക്കുന്നത് നമ്മുടെ സമ്പത്തിനെയല്ല. ഇന്നത്തെ അവസാന പാഠം: നല്ല മനുഷ്യനാകാൻ ഒരു കാരണവും വേണ്ട, ഒരു നല്ല മനസ്സ് മാത്രം മതി.
1: കുറേ കാര്യങ്ങളുണ്ട്. ചിലതിനെ നമ്മൾ, എനിക്കിങ്ങനെ കേട്ടപ്പോൾ തോന്നി, ഇത് ഒരു പക്ഷെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ ഇത്ര ചിന്തിക്കാൻ പറ്റില്ല.
2: അതെ അതെ.
1: ചിലതിന് ചില സ്പേസിലിട്ട് കേൾക്കുമ്പോൾ മാത്രമേ അതിനൊരർത്ഥം കിട്ടുമെന്ന് തോന്നുന്നു. ഒരുപാട് അലമ്പുകൾക്കിടയിലൂടെ മാറി മറിയുന്ന ഇതുപോലത്തെ സന്ദേശങ്ങൾ നമ്മുടെ മനസ്സിൽ എവിടെയും തട്ടാതെ പോകുന്നു. പക്ഷെ ഇപ്പം റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഈ സ്പേസ് മാറിയപ്പോൾ അതിന് വലിയൊരു പോയിന്റ് തോന്നിയിട്ടുണ്ടാവും.
2: യെസ്,
1: അല്ലേ? സത്യമല്ലേ?
2: അതെ. ഒരുപാട് റീലുകൾക്കിടയിൽ ഇത് കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു ഒരു ശ്രദ്ധിക്കാതെ പോണ സംഗതിയായിരിക്കും. പക്ഷെ ഇപ്പോൾ ലൈവിലുള്ള ഈ ചിന്തയുടെ ഭാഗത്ത് കേൾക്കുമ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കും.
1: യെസ്. അപ്പോ അതിൽ വേറെ ചിന്ത എന്താണോ, നമ്മള് ചിലത് അത് ഉണ്ടാവേണ്ട ചില സ്പേസ് ഇട്ട് കൊടുക്കും. ചിലതിനൊരു സ്പേസ് ഉണ്ട്, അവിടെ നിന്നാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൂ എന്നുള്ളൊരു വേറെ ഒരു ചിന്ത അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ചിന്തിക്കാണ്ടെന്ന്. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു മനസ്സാണ് വേണ്ടത് അല്ലേ? അവസാനം പറഞ്ഞ കാര്യമാണല്ലേ. നല്ല, എന്താ അവസാനം പറഞ്ഞത്? ഏറ്റവും നല്ല
2: സന്തോഷിക്കാൻ വേറെ ഒന്നും കാരണം തേടി നടക്കണ്ട, നല്ല മനസ്സിലായ മതി.
1: ഹാപ്പിനെസ് ഓരോ കാരണം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും.
2: പിന്നെ ഈ യാത്ര പോവുക, ട്രിപ്പ് പോവുക എന്നുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും ഈ ഫേമസ് ആയ സ്പോട്ടിൽ പോയാലേ യാത്രയാവുള്ളൂ. ശരിക്കും നമ്മൾ ഇന്ന് യാത്ര പോകണ്ട്, നമ്മുടെ സ്ഥാപനത്തിൽ പോകുന്നുണ്ടാകും, അങ്ങാടിക്ക് പോകുന്നുണ്ടാകും. പണ്ട് ഈ കോവിഡിന്റെ സമയത്ത് ഒരു ചങ്ങായി വ്ലോഗ്, ഇന്ന് നമുക്കൊരു യാത്ര വ്ലോഗാണ്. ചെറിയ അഞ്ചോ ആറോ വയസ്സുള്ള ചെറുപ്പക്കാരാണ്, ചെറിയ കുട്ടിയാണ്. ഓൻ പറഞ്ഞ അന്നത്തെ വ്ലോഗ് എന്താ അറിയോ, പീഡിയ പോയിട്ട് സാധനം വാങ്ങണത് ഓൻ വ്ലോഗാക്കി. അതിൽ വേറെ മെസ്സേജ് ഉണ്ട്, അതായത് നമ്മൾ എങ്ങനെ ഒരു സംഗതിയെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഒരേ റൂട്ടിലൂടെ പോകുന്ന യാത്രക്കാരാണെങ്കിലും കാഴ്ചപ്പാടും ഈ സംഗതികളൊക്കെ വേറെ വേറെ ആയിരിക്കും. നമ്മൾ കാണുന്ന കാഴ്ചകളും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന സംഗതികളൊക്കെ വേറെ വേറെ സംഗതികളാണ്. ഒരേ റൂട്ടിലാണെങ്കിൽ ആളുകൾ മാറും, ചിലപ്പോൾ നമ്മൾക്ക് പിന്നെ അനുഭവങ്ങൾ മാറും. ആ അത്തരം സന്ദർഭം മടുപ്പിന് പകരം ഇതുപോലുള്ള ഒരു ഒരു ഒരു കണ്ണാടി മാറ്റുക എന്നുള്ളതാണ് നമ്മൾക്ക് ശരിക്ക് ഈ വിഷയത്തിൽ ഒരുപാട് സന്ദേശങ്ങൾ ആ ചിന്തയിലുണ്ട്. നല്ല മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏത് വിഷയത്തിലും സന്തോഷിക്കാനുള്ള സംഗതി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, റിയാദു സ്വാലിഹീൻ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്വപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമായ റിയാദു സ്വാലിഹീനിലെ ഹദീസുകൾ പഠിപ്പിക്കപ്പെടുന്ന പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ പരിപാടിയിൽ ഇപ്പോൾ സംസാരിക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ. വസ്സലാത്തു വസ്സലാമു ലത്തമ്മാനിൽ അക്മലാൻ അലൽ മബ്ഊസി റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കുവാനും പറഞ്ഞതുപോലെ, വിശ്വാസികൾ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ് ആ നമസ്കാരം സൂക്ഷിക്കുന്നത് പോലെ തന്നെ വുളൂവിൻ്റെ കാര്യവും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലാ യുഹാഫിളു അലൽ വുളൂഇ ഇല്ലാ മുഅ്മിനുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വുളൂ അതിൽ നിഷ്ഠ പാലിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുകയില്ല, ഇല്ലാ മുഅ്മിനുൻ, സത്യവിശ്വാസിയല്ലാതെ. സത്യവിശ്വാസിയുടെ ഒരു പ്രത്യേകതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറയുന്നൊരു കാര്യം, എപ്പോഴും വുളുവോടുകൂടെ നടക്കുവാൻ അവൻ ശ്രദ്ധിക്കും എന്നതാണ്. എപ്പോഴും വുളു ഉണ്ടാക്കുവാൻ, വുളുവോടുകൂടെ നടക്കുവാൻ, ശുദ്ധിയോടുകൂടെ നടക്കുവാൻ ശ്രദ്ധിക്കുകയും അതിൽ നിഷ്ഠ പുലർത്തുകയും ചെയ്യുന്നത് വിശ്വാസിയുടെ ലക്ഷണമാണ്. നമസ്കരിക്കാനോ ഖുർആൻ പാരായണം ചെയ്യാനോ കിടന്നുറങ്ങുവാനോ ഒന്നുമല്ലെങ്കിൽ പോലും ഒരു ഒളു ഉണ്ടാക്കുക, ഒളുവോടുകൂടെ നടക്കുക എന്നുള്ളത് വിശ്വാസിയുടെ പ്രത്യേകതയാണ്. വിശ്വാസികൾ ഒളു ഉണ്ടാക്കേണ്ടെന്ന ഒളുവോടുകൂടെ ആയിരിക്കണമെന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. നമസ്കരിക്കുവാൻ നിർബന്ധമായും ഒളു വേണം. കിടന്നുറങ്ങുമ്പോൾ ഒളു ഉണ്ടായിരിക്കൽ സുന്നത്താണ്. തവാഫ് ചെയ്യുമ്പോഴും ഒളു ഉണ്ടായിരിക്കണം. ഇനി ഇതൊന്നുമല്ലെങ്കിൽ പോലും ഒളു ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതെല്ലാം ഇഹ്ഫദില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതേപോലെ സൂക്ഷിക്കുവാനും പാലിക്കുവാനും കൽപ്പിക്കപ്പെട്ട മറ്റൊരു കാര്യമാണ് നാം നിർവഹിക്കുന്ന സത്യങ്ങൾ. സത്യം ചെയ്തു കഴിഞ്ഞാൽ അത് പാലിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഖുർആൻ പ്രത്യേകമായി അത് സൂക്ഷിക്കുവാൻ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സൂറ മാഇദയിലെ 89-ാമത്തെ വചനത്തിൽ കാണാം, വഹ്ഫളൂ അയ്മാനക്കും, നിങ്ങളുടെ ശപഥങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ധാരാളം ആളുകൾ സത്യം ചെയ്യുകയും അതിനർഹിക്കുന്ന പ്രാധാന്യം നൽകാതെ, ഗൗരവം നൽകാതെ സത്യം ചെയ്യുകയും ലംഘിക്കുകയുമൊക്കെ ചെയ്യാറുണ്ട്. അത് പാലിക്കുന്ന വിഷയത്തിൽ വീഴ്ചകൾ വരുത്തുകയുമൊക്കെ ചെയ്യാറുണ്ട്. അതൊന്നും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ലെന്നും അപകടമാണെന്നും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ നാവ്, അതേപോലെ ഗുഹ്യാവയവങ്ങൾ, അത് സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ശുദ്ധ ഖുർആനും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓരോ അവയവങ്ങൾ സൂക്ഷിക്കുന്നതിനെ സംബന്ധിച്ച്. ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, തീർച്ചയായും കേൾവിയും കാഴ്ചയും ഹൃദയവും ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. കേൾക്കുന്ന കാര്യങ്ങൾ, അതേപോലെ കാണുന്ന കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടും, ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് അതിനെ സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ഹാക്കിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ ഹഫിള മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി ദഖല അൽജന്ന, ആർ തൻ്റെ നാവിനെയും അതേപോലെ ഗുഹ്യാവയവങ്ങളെയും സൂക്ഷിക്കുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന ആശയത്തിലുള്ള ഹദീസും നമുക്ക് കാണാം. അങ്ങനെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്ന ആളുകളെ അല്ലാഹു, കണ്ണുകളെയും ഗുഹ്യാവയവങ്ങളെയും ഒക്കെ സൂക്ഷിക്കുന്ന ആളുകളെ അല്ലാഹു പ്രശംസിച്ച് പറയുന്നതും ഖുർആനിൽ വന്നിട്ടുണ്ട്. ഈ അവയവങ്ങളെയൊക്കെ പ്രത്യേകമായി നിയന്ത്രിക്കണമെന്ന കൽപ്പന പോലും ശുദ്ധ ഖുർആനിലുണ്ടല്ലോ. ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, സത്യവിശ്വാസികളോട് പറയുക അവർ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ എന്നല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു നൂറിൻ്റെ 30-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാതി വദ്ദാകിരീന അല്ലാഹ കസീറ വദ്ദാകിറാത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറത വഅജ്റൻ അദീമ എന്നല്ലാഹു സുബ്ഹാനഹു വതആല സൂറ അൽഅഹ്സാബിൻ്റെ 35-ാമത്തെ വചനത്തിലും പറഞ്ഞിട്ടുണ്ട്. ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്നവ പുരുഷന്മാർ, അതുപോലെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്ന സ്ത്രീകൾ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാർ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകൾ, അവർക്കെല്ലാം അല്ലാഹു പാപമോചനവും വമ്പിച്ച പ്രതിഫലവും സജ്ജമാക്കി വച്ചിട്ടുണ്ട് എന്നും, അതേപോലെ സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നു, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ അഥവാ വിശ്വാസികൾ അവരുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള, സൂക്ഷിക്കുവാനായി എടുത്തു പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ യഹ്ഫളുക്ക അല്ലാഹു തആല നിന്നെ സംരക്ഷിക്കുന്നതാണ്, അല്ലാഹു തആല നിനക്ക് സംരക്ഷണമേകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ശുദ്ധ ഖുർആനിലും അക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി വൗഫൂ ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും, എന്നോടുള്ള കരാർ നിങ്ങൾ പൂർത്തീകരിക്കുക എങ്കിൽ നിങ്ങളോടുള്ള കരാർ ഞാനും പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞതും, ഫദ്കുറൂനി അദ്കുറുക്കും നിങ്ങൾ എന്നെ ഓർക്കുക ഞാൻ നിങ്ങളെയും ഓർക്കും, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അവൻ നിങ്ങളെയും സഹായിക്കുമെന്ന് പറയുന്ന ഈ വചനങ്ങളിലൂടെയെല്ലാം സമാനമായ ആശയങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ അത് സൂക്ഷിച്ചാൽ അല്ലാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കും എന്നുള്ള വാഗ്ദാനം ഈ ഹദീസിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണതിൻ്റെ ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. സ്വഹാബികളിൽ നിന്ന് തന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വന്നതായി നമുക്ക് കാണാം. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ബ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ്, മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
1: നമുക്ക് മധുരം ഖുറാനാണുള്ളത്. മധുരം ഖുറാൻ കേട്ടതിന് ശേഷം ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുറാനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കതൊന്ന് കേൾക്കാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

الله قل أفلا تذكرون قل من رب السماوات السبع ورب العرش

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം, മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ കുറേശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കങ്ങളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെ അത് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാന്ന് ചോദിക്കുമ്പോൾ, അപ്പം അള്ളാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശിന്റെ ഉടമസ്ഥനും ആരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളഹയാണ്. എല്ലാം അള്ളാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫഅന്നാത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കുമാണല്ലോ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനും ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മളെത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലോ, ഒന്ന് മക്കത്ത മുശ്രിക്കുകൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും ഇതെല്ലാം എല്ലാ പരമാധികാരം അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ,
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന് ഇതെല്ലാം നസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തി ഇല്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
1: അതെ, പിന്നെ എന്തും മായത്തിലാണ് അല്ലെ? അവിടെ ചോദ്യം അങ്ങനെ തന്നെയാണ്, കാരണം അതിനപ്പുറത്തേക്കൊരു ചോദ്യമില്ല. ഫഅന്നാതുസ്ഹറൂന്ന് അവിടെ എന്തോ ഒരു മായം ഒരു സംഭവിച്ചിരിക്കുക തന്നെയാണ് എന്ന ചോദ്യമാണ്. മാഷാല്ലാ, നമ്മൾ ഖിറാഅത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ കാര്യൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ് ഡോക്ടർ സാദിഖ് തിരൂർ. ആർത്തവ വേദന ചില കാരണങ്ങൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീരിയഡ്സ് ടൈമിലെ വേദന അഥവാ മെൻസസ് ടൈമിലെ വേദന, അത് പല ആളുകളിലും കാണാറുള്ളതാണ്. ആർത്തവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന സാധാരണ വേദനകൾ, അത് കൗമാരപ്രായത്തിലും 20-കളുടെ തുടക്കത്തിലൊക്കെ ഉണ്ടാകുന്ന ചില വേദനകൾ, അത് സാധാരണ, അത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ, ശരീരത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഉണ്ടാകുന്ന വേദനയാണിത്. ഓവുലേഷന് ശേഷം ആർത്തവം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഗർഭാശയഭിത്തിയിലെ എൻഡോമെട്രിയൽ കോശങ്ങൾ വലിയ അളവിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അത് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഈ രാസവസ്തുക്കൾ ഗർഭാശയ മയോമെട്രിക്കൽ പേശികളെ തീവ്രമായിട്ട് ചുരുക്കും, ഈ ഗർഭാശയ ഭിത്തികളെ അങ്ങനെ ഭയങ്കര തീവ്രമായിട്ട് ചുരുക്കും. അപ്പോൾ അത് പേശികൾ അമിതമായിട്ട് ചുരുങ്ങുമ്പോൾ ഗർഭാശയത്തിലേക്കുള്ള രക്തയോട്ടം താൽക്കാലികമായിട്ട് തടസ്സപ്പെടുകയും നാഡീയഗ്രങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും ചെയ്ത് കഠിനമായ വേദന അനുഭവപ്പെടാം. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ പിന്നെ സാധാരണയായിട്ട് ആർത്തവ രക്തസ്രാവം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ തുടങ്ങുന്നതോടൊപ്പമോ അല്ലെങ്കിൽ 1 മുതൽ 48 മണിക്കൂർ വരെയാണ് ഇത് അനുഭവപ്പെടുക. അതിൻ്റെ ഒരു വേദനയുടെ സ്വഭാവം, ചിലർക്ക് അത് അടിവയറ്റിൽ കൊളുത്തി പിടിക്കുന്നത് പോലെയുള്ള വേദന, ഇത് ചിലപ്പോൾ നടുവിലേക്കും ബാധിക്കുന്ന തരത്തിലുണ്ടാകാറുണ്ട്. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ രക്തത്തിൽ കലരുന്നത് മൂലം പിന്നെ തലവേദന, ഛർദി, മനംപിരട്ടൽ, വയറിളക്കം, ക്ഷീണം തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് സാധാരണഗതിയിൽ കാണുന്നതാണ്. പിന്നെ അത് നമ്മുടെ മരുന്ന് കുടിച്ച് അത് മാറ്റാം. എന്നാൽ ചില ആളുകളിലെങ്കിലും ഇതല്ലാതെ പിന്നെ ചില മറ്റു അസുഖങ്ങൾ കൊണ്ട് വേറെ ചില ലക്ഷണങ്ങൾ കൊണ്ട് കൂടി ഇത്തരത്തിലുള്ള വേദനകൾ വരാം. അവിടെ ഒന്ന് എൻഡോമെട്രിയോസിസാണ്, ഗർഭാശയത്തിനുള്ളിൽ വളരേണ്ട കോശങ്ങൾ പുറത്തേക്ക് അഥവാ അണ്ടാശയം ഫലോപ്യൻ ട്യൂബ് തുടങ്ങിയവയിൽ വളരുന്നൊരവസ്ഥ ഉണ്ടാവുക. ഇത് എന്തു ചെയ്യാം, ഈ പീരീഡ്സിൻ്റെ സമയത്ത് മീൻസ് ആർത്തവത്തിൻ്റെ സമയത്ത് വേദനകൾ ഉണ്ടാക്കാം. മറ്റൊന്ന് ഫൈബ്രോയിഡുകളാണ്, ഈ ഗർഭാശയ ഭിത്തിയിൽ ഉണ്ടാകുന്ന അപകടകരമല്ലാത്ത മുഴകൾ, അതും ഈ ഒരു മെൻസസിൻ്റെ സമയത്ത് പെയിൻ ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. പിന്നെ മറ്റൊന്ന് അഡിനോമയോസിസ്, ഈ ഗർഭാശയം ഉൾപ്പാളി പിന്നെ പേശികളിലേക്ക് വളരുന്ന ഒരവസ്ഥ, ഇതും ഈ അഡിനോമയോസിസ് കൊണ്ടും ചില ആളുകൾക്കെങ്കിലും മെൻസസിൻ്റെ സമയത്ത് വേദന ഉണ്ടാക്കാം. പിന്നെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയും, അണുബാധ ഉണ്ടാവുക, ഈ ഒരു പ്രത്യുത്പാദന അവയവങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധ ഈ ആർത്തവത്തിൻ്റെ സമയത്ത് വേദനകൾ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേദന കുറയ്ക്കാൻ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ ചൂട് പിടിക്കുക, അടിവയറ്റിലോ അല്ലെങ്കിൽ നടുവിലോ ഹോട്ട് വാട്ടർ ബാഗ് വയ്ക്കുകയോ ചെറു ചുടുവെള്ളത്തിൽ കുളിക്കുകയോ ചെയ്യുന്നത് ഗർഭാശയ പേശികളെ അയവ് വരുത്താനും വേദന പെട്ടെന്ന് കുറയ്ക്കാനും സഹായിക്കും. മറ്റൊന്ന് ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നത് വയറു വീർക്കലും പേശി വലുകളും കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഇടം ചുടുവെള്ളം കുടിക്കുന്നത് കൂടുതൽ ഉചിതമാണ്. പിന്നെ ചെറിയ ചെറിയ ലളിതമായ സ്ട്രെച്ചിങ് എക്സസൈസ് പോലെയുള്ള എക്സസൈസുകൾ ചെയ്യാം. അമിതമായ ഉപ്പ്, മധുരം, കഫീൻ അത് ഈ സമയത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളമായിക്കൊണ്ട് പച്ചക്കറികൾ കഴിക്കാനും പഴങ്ങൾ, നട്സുകളൊക്കെ ഈ ഒരു സമയത്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് പിന്നെ അതിശക്തമായ വേദന തീരെ സഹിക്കാൻ വയ്യ, നമ്മുടെ ദൈനംദിന കർമ്മങ്ങൾക്ക് തടസ്സമാകുന്നു നമ്മുടെ വേദന എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മടി കാണിക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളത് തിരിച്ചറിയുകയും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റുകൾ ആരംഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
2: താങ്ക് യു ഡോക്ടർ സാദിഖ്. സ്ത്രീകൾ പൊതുവെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ആർത്തവ സമയത്തെ വേദനയും ബുദ്ധിമുട്ടുകളും. ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് ബഹുമാന്യനായ ഡോക്ടർ സാദിഖ് നമ്മളോട് സംസാരിച്ചത്.
4: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ടൈം ഒന്ന് വായിക്കാൻ തോന്നുന്നു.
6: ഓരോ ദിവസവും എന്തെങ്കിലും നല്ലത് കേൾക്കണമെന്ന ചിന്ത വന്നാൽ ഞാൻ ആദ്യം ഓർക്കുന്നത് പീസ് റേഡിയോയാണ്. പീസ് റേഡിയോയിലെ നല്ല സന്ദേശങ്ങൾ ചിലപ്പോൾ ദിവസങ്ങളോളം മനസ്സിൽ തങ്ങി നിൽക്കാറുണ്ട്. കേട്ടുകഴിഞ്ഞാൽ മറന്നു പോകുന്ന പരിപാടികളേക്കാൾ കേട്ടതിന് ശേഷം ജീവിതത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന പരിപാടികളാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് പീസ് റേഡിയോ ഞാൻ തിരഞ്ഞെടുക്കുന്നതെന്നുള്ള. അപ്പോൾ ഇത് നമുക്കറിയാം, പീസ് ടൈമിൽ നേരത്തെ തിരഞ്ഞെടുത്ത ഫീഡ്ബാക്കുകളിൽ വരുന്ന മെസ്സേജുകളാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പലപ്പോഴും ആ ഒരു മെസ്സേജിൻ്റെ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, പലപ്പോഴും നമ്മൾ കേട്ട് മറന്നു പോകുന്നില്ലാറല്ല. പീസ് റേഡിയോയിലെ മെസ്സേജുകളോ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ കേട്ട് അത് ജീവിതത്തിൽ പകർത്തുന്നവരായിരിക്കും കൂടുതലുണ്ടാവുക അല്ലേ. അവർക്ക് അതുകൊണ്ടൊരു ഗുണം കിട്ടി കാണും, ഒന്നുകിൽ മനസ്സിനൊരു ആശ്വാസം കിട്ടി കാണും, ഇല്ലെങ്കിൽ ഒരു പുതിയ അറിവ് കിട്ടി, അതുവഴി ഒരു പുതിയ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിലേക്ക് അടുക്കാനൊക്കെ, അങ്ങനെ ഒട്ടനവധി അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം മെസ്സേജ് ചെയ്തിട്ടുള്ളത്.

0: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ, അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
3: മുതു എടുക്കുമ്പോൾ തട്ടമിടൽ നിർബന്ധമാണോ എന്നാണ്.
4: സ്ത്രീകൾ ഖുർആൻ ഓതുന്ന വേളയിലാകട്ടെ, ഉതു കൊടുക്കുന്ന വേളയിലാകട്ടെ, തലമറക്കലുമായി യാതൊരു ബന്ധവുമില്ല. അന്യ പുരുഷന്മാരുടെ മുമ്പിൽ, മഹ്റമല്ലാത്ത ആളുകൾക്ക് മുമ്പിൽ അവർ നിൽക്കുമ്പോൾ ഉള്ള വേളയിൽ മാത്രമാണ് അവർ തലമറക്കേണ്ടത്. അഥവാ സ്ത്രീകൾ മാത്രം ഉള്ള അവസ്ഥയിൽ ഉതു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ തലമറക്കേണ്ടതില്ല. അതേപോലെ തന്നെ മഹ്റമായ ആളുകൾ മാത്രമുള്ള അവസ്ഥയിലാണെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ പ്രത്യേകിച്ച് തലമറക്കേണ്ടതില്ല. അഥവാ തല ഉതു ഖുർആൻ ഓതുവാനും ഉതു എടുക്കുവാനും തലമറക്കൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിബന്ധനയല്ല, ഷർത്തല്ല എന്ന് മനസ്സിലാക്കണം.
3: മാതാവ് ജീവിച്ചിരിക്കെ മകൾ മരിച്ചാൽ മാതാവിന്റെ സ്വത്തിൽ മകളുടെ മക്കൾക്ക് അവകാശമുണ്ടോ എന്ന്?
5: പേരമക്കൾക്ക് സ്വത്തവകാശമുണ്ടോ എന്ന വിഷയമാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചതിന്റെ ആകത്തുക. പേരമക്കൾക്ക് അവരുടെ വെല്ലിപ്പയിൽ നിന്നും വെല്ലിമയിൽ നിന്നും സ്വത്ത് ലഭിക്കുന്ന സാഹചര്യവുമുണ്ട്, അഥവാ അനന്തരമായി സ്വത്ത് ലഭിക്കുന്ന സാഹചര്യവുമുണ്ട്, ലഭിക്കാത്ത സാഹചര്യവുമുണ്ട്. ലഭിക്കുന്ന സാഹചര്യങ്ങളൊന്ന്, ജീവിച്ചിരിക്കുന്ന ഈ വെല്ലിമ്മക്കും അതല്ലെങ്കിൽ വെല്ലിപ്പക്കും മക്കളായിട്ടുള്ളത് ഒരു മകൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ ഒരു മകൾക്ക് സ്വത്തിൻ്റെ പകുതിയുണ്ട്, ബാക്കി വരുന്ന പകുതി മരണപ്പെട്ടു പോയ മക്കളുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും കൂടിയുള്ളതാണ്. അതവർക്കിടയിൽ ഒരാണിന് രണ്ട് പെണ്ണിൻ്റെ അവകാശം എന്നുള്ള രൂപത്തിൽ ലിദക്കരി മിസ്ലു ഹലിൽ ഉൻസയൈൻ എന്ന രൂപത്തിലാണ് വീതിക്കപ്പെടുക. ഇനി ജീവിച്ചിരിക്കുന്ന വെല്ലിപ്പക്കും വെല്ലിമ്മക്കും ഒരു മകളും മകൻ്റെ ഒരു മകളുമാണ് ജീവിച്ചിരിപ്പുള്ളത് എങ്കിൽ ഈ വെല്ലിമയുടെ സ്വത്ത് അതല്ലെങ്കിൽ വെല്ലിപ്പയുടെ സ്വത്ത് മൊത്തം ആറോഹരിയാക്കി, ആറോഹരിയിൽ ആദ്യം മൂന്ന് ഓഹരി മകൾക്കും ഒരു ഓഹരി മകൻ്റെ മകൾക്കും നൽകും. ബാക്കി വീണ്ടും രണ്ടോഹരി അവിടെ ബാക്കിയായി അവശേഷിക്കുന്നുണ്ട്. അത്തരം ഘട്ടത്തിൽ മൊത്തം സ്വത്തിനെ ആറോഹരിയാക്കുന്നതിൽ നിന്നും നാലോഹരിയാക്കി മാറ്റി മൂന്ന് ഓഹരി ഈ മകൾക്കും ഒരു ഓഹരി മകൻ്റെ മകൾക്കുമാണ് നൽകേണ്ടത്. ഇനി രണ്ട് പെൺമക്കളും അതുപോലെ തന്നെ മരിച്ച വ്യക്തിക്കുള്ളത് ആൺമക്കളും പെൺമക്കളുമാണ് എങ്കിൽ വെല്ലിപ്പയുടെ അതല്ലെങ്കിൽ വെല്ലിമ്മയുടെ സ്വത്ത് വീതിക്കുന്ന സമയത്ത് അവരുടെ രണ്ട് പെൺമക്കളുടെ സ്വത്ത് എന്നുള്ള നിലയ്ക്ക് മൂന്നിൽ രണ്ട് ഓഹരി ആ പെൺമക്കൾക്കും അവശേഷിക്കുന്ന ഒരു ഓഹരി മരണപ്പെട്ടു പോയ ആൺകുട്ടിയുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും കൂടിയാണ് നൽകാൻ സാധിക്കുക. ഈ രൂപത്തിലാണ് പേരമക്കൾക്ക് അനന്തരം ലഭിക്കുന്ന അവസ്ഥകളുള്ളത്. ഇനി മരണപ്പെട്ട വ്യക്തിക്ക് സഹോദരന്മാർ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ മാതാപിതാക്കളുടെ സ്വത്തിൽ നിന്നും ആ മരണപ്പെട്ട വ്യക്തിയുടെ മക്കൾക്ക് നേരിട്ട് അനന്തരം ലഭിക്കുന്ന സാഹചര്യമില്ല. എന്നാൽ അത്തരം ഘട്ടത്തിൽ ആ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി സ്വത്തിൽ നിന്നും ഒരു വിഹിതം അത് ഈ മാതാപിതാക്കൾ നിർബന്ധമായും വസീയത്ത് ചെയ്യണം എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തു ബഖറയിലെ 180-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, കുതിബ അലൈക്കും ഇദാ ഹളറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറനൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖ്റബീൻ ബിൽമഅറൂഫ് ഹഖൻ അലൽ മുത്തഖീൻ. കുതിബ അലൈക്കും, നിങ്ങളുടെ മേലിൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, ഇദാ ഹളറ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണമാസന്നമാവുകയും, ഇൻതറക ഖൈറനൽ വസിയ്യ, ഇൻതറക ഖൈറ, നിങ്ങൾ സ്വത്തുക്കൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എങ്കിൽ, അൽ വസിയ്യത്തു, കുത്തിബൽ വസിയ്യത്തു, വസിയ്യത്ത് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആർക്കു വേണ്ടി? ലിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് വേണ്ടി ആ സ്വത്തിൽ നിന്നും വസിയ്യത്തു ചെയ്യേണ്ടതുണ്ട്. വൽ അഖ്റബീൻ, അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയും ആ സ്വത്തിൽ നിന്നും വസിയ്യത്ത് ചെയ്യേണ്ടതുണ്ട്, ബിൽ മഅറൂഫ്, ഏറ്റവും നല്ല രൂപത്തിൽ. ഹഖൻ അലൽ മുത്തഖീൻ, ഇത് മുത്തഖികളുടെ മേലിൽ ബാധ്യതയുമാണ്. ഈ ആയത്ത് അതിൻ്റെ വിധി ദുർബലപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. വിധി ദുർബലപ്പെട്ടിട്ടില്ല എന്ന അഭിപ്രായമാണ് ആ വിഷയത്തിൽ ശരിയായ നിലപാട്. ഇവിടെ മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് നൽകുക? കാരണം ഇന്നല്ലാഹ അഅതദി കുല്ലി ഹഖിൻ ഹഖഹു ലാ വസിയ്യത്ത് ലി വാരിസിൻ, അല്ലാഹു ഓരോരുത്തർക്കും അവരുടെ അവകാശങ്ങൾ നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. അതിനാൽ അനന്തരവകാശികൾക്ക് വസിയ്യത്തില്ല എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസിനോട് ഈ ആയത്ത് എതിരാവുകയില്ലേ, അതല്ലെങ്കിൽ ഈ ആയത്തിനോട് ആ ഹദീസ് എതിരാവുകയില്ലേ എന്ന് ചിന്തിക്കുന്നവരുമുണ്ടായേക്കാം. ഇവിടെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ഈ ആയത്ത് അനന്തരമെടുക്കുന്ന മാതാപിതാക്കളെക്കുറിച്ചല്ല. അനന്തരമെടുക്കാത്ത മാതാപിതാക്കൾ, അഥവാ മയ്യത്തിൽ നിന്നും നേരിട്ട് അനന്തരമെടുക്കാത്ത മാതാപിതാക്കളും അനന്തരമെടുക്കാത്ത ബന്ധുക്കളുമാണ് ഈ ആയത്തിലെ വിഷയം. അഥവാ അനന്തരമെടുക്കാത്ത മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തി മുസ്ലിമായി, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുമില്ല. ഇസ്ലാമിൻ്റെ പൊതു നിയമപ്രകാരം ലാ യരിസുൽ കാഫിറു അൽ മുസ്ലിമ വലൽ മുസ്ലിമു അൽ കാഫിറ എന്നാണ്. സത്യനിഷേധിയായ ആളുകളെ മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളെ സത്യനിഷേധികളും അനന്തരമെടുക്കുകയില്ല എന്നാണ്. എന്നാൽ തൻ്റെ ഉത്തരവാദിത്തത്തിലാണ് ഈ മാതാപിതാക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമായ മകൻ്റെ ഉത്തരവാദിത്തത്തിലാണ് അമുസ്ലിമീങ്ങളായ ഈ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നത്. അവരെ പോറ്റുന്നതും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഭൗതിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുമെല്ലാം ബാധ്യത ഈ മകനിൽ തന്നെ നിക്ഷിപ്തവുമാണ്. അദ്ദേഹം ഇസ്ലാമായി എന്നതുകൊണ്ട് മാതാപിതാക്കളെ ഉപേക്ഷിക്കുവാനോ അവരെ വഴിയാധാരമാക്കുവാനോ ഒന്നും പാടില്ല. അതിനാൽ തൻ്റെ കാലശേഷം തൻ്റെ സ്വത്ത് നേരിട്ട് തൻ്റെ മാതാപിതാക്കൾക്ക് ലഭിക്കാത്ത അവസ്ഥയുണ്ട് താനും, അവർ വഴിയാധാരമാകുമെന്ന് ഉറപ്പുള്ള സാഹചര്യവുമുണ്ട് എങ്കിൽ മുസ്ലിമായ മകൻ്റെ

0: സംരക്ഷിക്കുവാനോ തയ്യാറാവുകയില്ല എന്നൊക്കെ തോന്നുന്ന ഘട്ടമുണ്ട് എങ്കിൽ ആ ഘട്ടത്തിൽ താൻ നോക്കിക്കൊണ്ടിരിക്കുന്ന തൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള തൻ്റെ ബന്ധുക്കൾക്കും തൻ്റെ പേരമക്കൾക്കുമെല്ലാം ആ സ്വത്തുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വത്തിൽ നിന്നും ഒരു ഓഹരി അവരുടെ പേരിൽ എഴുതി വെക്കുക എന്നത് നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലേതു സാഹചര്യമാണ് ചോദ്യകർത്താവിനുള്ളത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവുന്നതാണ്. ഇതാണ് ഈ വിഷയത്തിൽ മൊത്തത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
1: വിശ്വാസിനികളായ അന്യ സ്ത്രീകളോട് മുഖത്ത് നോക്കാതെ സലാം പറയുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
0: വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയുക എന്നത് അവരുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഹദീസുകളിൽ നിന്ന് അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. സലാം പറയേണ്ട മര്യാദകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ കുട്ടികൾ മുതിർന്നവരോടും നടക്കുന്നവർ ഇരിക്കുന്നവരോടും ചെറിയ സംഘം വലിയ സംഘത്തോടുമൊക്കെ സലാം പറയണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായി, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സലാം പറയുമ്പോൾ ഒരിക്കലും തന്നെ മനസ്സിൽ രോഗമുള്ള പുരുഷന്മാർക്ക് രോഗം വർദ്ധിക്കുവാൻ ആവശ്യമായ രൂപത്തിൽ, ശബ്ദത്തിൽ വശ്യതയും നൈർമല്യവും കൊണ്ടുവരുന്ന രീതി ഒരിക്കലും തന്നെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. സലാം കേട്ടാൽ തന്നെ അത് സലാം പറയുമ്പോഴും കേൾക്കുമ്പോഴും സലാം പറയുന്നതും മടക്കുന്നതുമൊക്കെ മറ്റു ഹറാമായ ചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും വഴി നടത്തുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ അന്യപുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ സലാം പറയുന്നത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. സലാം പറയുന്ന സമയത്ത് മുസാഫഹത്ത് ചെയ്യൽ സുന്നത്തുണ്ട് എന്നതിനാൽ തന്നെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലാണ് സലാം പറയുന്നത് എങ്കിൽ അവിടെ ആ രൂപത്തിൽ മുസാഫഹത്തും ചെയ്യേണ്ടതില്ല, ചെയ്യാൻ പാടുള്ളതല്ല, അത് ഹറാമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അഅലം.
1: ഉറങ്ങുമ്പോൾ വുളു എടുത്തിട്ടാണ് കിടക്കാറുള്ളത്. പക്ഷേ വയറിൽ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് കിടന്നു കുറച്ചു സമയം കഴിഞ്ഞാൽ കീഴ്വായു പോകാറുണ്ട്, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എനിക്ക് വുളു എടുത്തതിൻ്റെ സുന്നത്ത് കിട്ടുമോ എന്നാണ്.
0: വുളു എടുത്ത് കിടന്ന് പ്രാർത്ഥനകളെല്ലാം ചൊല്ലി ഉറങ്ങുന്നതിന് മുമ്പ് വുളു നഷ്ടപ്പെട്ടാൽ വീണ്ടും വുളു എടുക്കുക തന്നെയാണ് വേണ്ടത്. അതാണ് പ്രവാചകൻ്റെ സുന്നത്ത്. രാത്രി നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ അവിടെയും ഒലു എടുക്കുവാൻ സാധിക്കുമെങ്കിൽ ഒലു എടുക്കുക തന്നെയാണ് വേണ്ടത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതും. അങ്ങനെ ഒലു എടുക്കുകയും രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുവാൻ കഴിയുകയും ചെയ്യുമെങ്കിൽ സുന്നത്ത് കൂടി നിസ്കരിക്കേണ്ടതുണ്ട്. കാരണം ഒരാൾ ഉറങ്ങുന്ന സമയത്ത് പിശാജ് അവൻ്റെ ശരീരത്തിൽ മൂന്ന് കെട്ടുകൾ കെട്ടുമെന്നും ഉണരുന്നതോടുകൂടി ഒന്നാമത്തെ കെട്ട് പൊട്ടുമെന്നും ഒലു എടുക്കുന്നതോടുകൂടി രണ്ടാമത്തെ കെട്ടും പൊട്ടി അവൻ നിസ്കരിക്കുന്നതോടുകൂടി അവനെ കെട്ടിയിട്ടുള്ള മൂന്നാമത്തെ ബന്ധനവും അവന് അത് മോചിപ്പിക്കപ്പെടുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോൾ വുളൂവിലായിക്കൊണ്ട് തന്നെ കിടക്കുവാനും ഉറങ്ങുവാനുമാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാഹു അലം.
1: ളുഹറിന് മുമ്പുള്ള നാല് റക്കഅത്ത് സുന്നത്ത് നിസ്കാരം ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുമോ? അല്ല, അത് രണ്ട് രണ്ടായാണോ നിസ്കരിക്കേണ്ടത് എന്നാണ്.
2: ളുഹർ നമസ്കാരത്തിന് മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നാല് റക്കഅത്ത്, അത് ഒന്നിച്ച് നിസ്കരിക്കണോ അതല്ല രണ്ട് റക്കഅത്ത് നിസ്കരിച്ച് സലാം വീട്ടി രണ്ട് റക്കഅത്ത് നിസ്കരിച്ച് സലാം വീട്ടുകയാണോ വേണ്ടത് എന്നതാണ് ചോദ്യം. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. എങ്ങനെ? രണ്ട് റക്കഅത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ രണ്ട് റക്കഅത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. നമസ്കാരങ്ങൾ ഈ രണ്ട് റക്കഅത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. നാലും ഒന്നിച്ച് നിസ്കരിക്കുക എന്നുള്ളതല്ല. ചില ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, യുസല്ലി അർബാൻ അല്ലെങ്കിൽ അർബ റക്കാത്ത് കബില അബ്ദുഹുർ, ദുഹുറിന് മുമ്പ് നാല് റക്കായത്ത് സല്ല അർബാൻ, നാല് റക്കായത്ത് നിസ്കരിച്ചു എന്നത് ചില ആളുകൾ അത് ഒന്നിച്ച് നിസ്കരിച്ചു, ഒരു സലാം വീട്ടുന്ന രീതിയിൽ നിസ്കരിച്ചു എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അത് ശരിയോടടുത്തൊരു നിലപാടോ അഭിപ്രായമോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഐച്ഛികമായ നമസ്കാരങ്ങൾ രാത്രി നമസ്കാരം വെച്ച് ബാക്കിയുള്ളതൊക്കെ രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ്. രാത്രി നമസ്കാരത്തിൻ്റെയും സാധാരണഗതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ് രണ്ട് റക്കഅത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ രണ്ട് റക്കഅത്ത് നിസ്കരിച്ച് സലാം വീട്ടി, ഇങ്ങനെയാണ്. അതേസമയം ചില സന്ദർഭങ്ങളിൽ രാത്രി നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിച്ച് നിസ്കരിച്ച് പാറക്കായത്ത് ഒന്ന് നിസ്കരിച്ച് വിത്തറും നിസ്കരിച്ച് അവസാനം സലാം വിട്ടുന്ന രീതി ചില സന്ദർഭങ്ങളിൽ നിംസലാസ്ലമാതങ്ങൾ അനുഷ്ഠിച്ചു.

0: ഉണ്ട്. അതേസമയം പകലുകളിലുള്ള നിസ്കാരങ്ങൾ, അതേപോലെ മറ്റ് ഐച്ഛിക നിസ്കാരങ്ങളൊക്കെ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് സലാം വീട്ടുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാധാരണ പതിവ്. രാത്രി നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത് സലാത്തുൽ ലൈലി മസ്ന മസ്ന എന്നുള്ളതാണ്, ഈ രണ്ടരക്കാലത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദുഹറിന് മുമ്പ് നാലരക്കാലത്ത് നിസ്കരിക്കേണ്ടത് രണ്ടരക്കാലത്ത് നിസ്കരിച്ച് സലാം വീട്ടുക, വീണ്ടും രണ്ടരക്കാലത്ത് നിസ്കരിച്ച് സലാം വീട്ടുക എന്നുള്ളതാണ്. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
1: ആർത്തവമുള്ള ഒരു സ്ത്രീക്ക് അവളുടെ ഉമ്മ ഉപ്പ ഭർത്താവ് അല്ലെങ്കിൽ ഏറ്റവും അടുത്തവർ മരണപ്പെട്ടാൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നീട് ശുദ്ധിയായ ശേഷം അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുവാൻ പറ്റുമോ എന്നാണ്.
2: അംറ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ ആർത്തവകാരികളായിരുന്നാൽ അവർ നോമ്പ് മടക്കി നിർവഹിക്കണമെന്നും നമസ്കാരം കലാ വീട്ടേണ്ടതില്ല എന്നും പറഞ്ഞിരുന്നതായി കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ആർത്തവ സമയത്ത് ഫർള് നമസ്കാരം പോലും നിഷിദ്ധമാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ അപ്രകാരം തന്നെയാണ്. ഫർളായ നമസ്കാരങ്ങൾ ആ വേളയിൽ നഷ്ടപ്പെട്ടത് പിന്നീട് തിരിച്ചെടുക്കേണ്ടതില്ല, കലാ വീട്ടേണ്ടതില്ല. എങ്കിൽ ആർത്തവകാരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമസ്കരിക്കുവാൻ പറ്റാത്ത ഒരു വേളയിലായിരുന്നു മയ്യിത്ത് നമസ്കാരം നിർവഹിക്കപ്പെട്ടത് എന്നതുകൊണ്ട് പിന്നീട് അത് മടക്കി നിർവഹിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
1: കുളിച്ചാൽ വുളു ആകുമോ അതോ വുളു വേറെ തന്നെ എടുക്കേണ്ടതുണ്ടോ? സാധാരണ കുളിയാണെങ്കിലും വലിയ അശുദ്ധിയുടെ കുളിയാണെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ്.
3: പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുളിയും വുളുവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. വുളുവിൽ പണ്ഡിതന്മാരെല്ലാം നിബന്ധനയായി പറഞ്ഞ കാര്യമാണ് അത്തർത്തീബു ബൈനൽ അഅള, വുളുവിൻ്റെ അവയവങ്ങളിൽ ക്രമം സ്വീകരിക്കണമെന്നത്. ഒരു ക്രമം ഇസ്ലാം അതിന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആദ്യം മുൻകൈകൾ കഴുകുക, പിന്നീട് വായിൽ വെള്ളം കൊപ്പിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, അതു കഴിഞ്ഞ് മുഖം കഴുകുക, അത് കഴിഞ്ഞ് വീണ്ടും കൈ മുട്ടുൾപ്പെടെ കഴുകുക. മൂന്ന് പ്രാവശ്യം കൈ മുട്ടുൾപ്പെടെ ആദ്യം വലത് കൈയും പിന്നീട് ഇടത് കൈയും കഴുകുക, പിന്നീട് തല തടവുക, പിന്നെ ചെവി തടവുക, പിന്നീട് കാല് കഴുകുക. ഈ ഒരു രീതിയിൽ തന്നെ വേണം വുളു ചെയ്യാൻ. ആ ഒരു തർത്തീബ് അഥവാ ക്രമം എന്നത് വുളു ശരിയാകുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിബന്ധനകളിലാണ് പണ്ഡിതന്മാരെണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ നെയ്യത്ത് വെച്ചുകൊണ്ട് ശരീരത്തിലൂടെ വെള്ളമൊഴിച്ചാൽ അത് വുളു ആകുന്നതല്ല. എന്നാൽ കുളിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു തർത്തീബ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആദ്യം തലയിലൂടെ വെള്ളം പാരുക, പിന്നീട് മറ്റു വാങ്ങൾ എന്നൊന്നും കുളിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു തർത്തീബ് പറഞ്ഞിട്ടില്ല. ശരീരത്തിൽ മുഴുവനും വെള്ളമൊഴുക്കുക, ഒഴിക്കുക, ഒലിപ്പിക്കുക എന്നതാണ് കുളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുളിയുടെ ഉദ്ദേശത്തോടുകൂടി ഒരാൾ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കുളി ശരിയാകും. വുളുവിൻ്റെ ഉദ്ദേശത്തോടുകൂടി ഒരാൾ കുളിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വുളു അവന് ലഭിക്കുന്നില്ല, മാത്രമല്ല അവിടെ അവൻ്റെ കുളിയും ലഭിക്കില്ല. അതേസമയത്ത് നമ്മൾ ആ വിഷയവുമായി മനസ്സിലാക്കേണ്ടത് ഒരാൾ ജനാബത്ത് കുളിക്കുകയാണ്. ജനാബത്ത് കുളിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രീതി ആദ്യം അയാൾ വുളു ചെയ്ത് പിന്നീട് ശരീരത്തിലൂടെ വെള്ളമൊഴിച്ച് കുളിക്കുക എന്നതാണല്ലോ. ഒരാളെ സംബന്ധിച്ചിടത്തോളം വുളു ചെയ്യാതെ തന്നെ ഒരാൾ ജനാബത്ത് കുളിക്കുന്നു എന്ന ഉദ്ദേശത്തോടുകൂടി അയാൾ ശരീരത്തിലൂടെ മുഴുവൻ വെള്ളം ഒഴിച്ചു. ശരീരത്തിലൂടെ മുഴുവൻ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അവൻ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായി. അങ്ങനെ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അഥവാ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകുന്നതോടൊപ്പം തന്നെ അവൻ ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിട്ടുണ്ട്. ചെറിയ അശുദ്ധിയിൽ നിന്നും അവൻ ശുദ്ധിയായിട്ടുണ്ട്. അതുകൊണ്ട് ജനാബത്ത് കുളി കുളിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ പിന്നീട് അവന് ചെറിയ അശുദ്ധി ഉണ്ടാകുന്നതിന് മുമ്പ് നിസ്കരിക്കുകയാണെങ്കിൽ വുളു ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയത്ത് കുളിക്കുന്ന സമയത്ത് വുളുവിൻ്റെ നിയ്യത്തോടുകൂടി ശരീരത്തിലേക്ക് വെള്ളം പാർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വുളു ശരിയല്ല, വുളു ആയിട്ടില്ല. അതോടൊപ്പം തന്നെ അയാൾ നിസ്കരിക്കുകയാണെങ്കിൽ രണ്ടാമത് വുളു ചെയ്യുകയും വേണം. ജനാബത്ത് കുളി കുളിക്കുന്ന സമയത്തു മാത്രമാണ് ഇങ്ങനെ ഒരു ഉദറുള്ളത്. അഥവാ അവൻ്റെ വലിയ അശുദ്ധി ഉയർത്തുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയ അശുദ്ധിയും സ്വാഭാവികമായും ഉയരുന്നു എന്നതാണ്. അതേസമയത്ത് ഒരാൾ ഒലൂ ചെയ്തുകൊണ്ട് കുളിക്കുകയാണ്, ഒലൂ മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അയാൾ ശരീരം തണുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ തബരീദിൻ്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ തൻലീഫിൻ്റെ ഭാഗമായിട്ടോ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ കുളിക്കുന്നതാണ്. കുളിക്കുന്ന സമയത്ത് അയാൾ സാധാരണ ഒലൂ ചെയ്യുന്നത് പോലെ ആദ്യം ഒലൂ ചെയ്ത് ശേഷമാണ് കുളിച്ചത് എങ്കിൽ ഒലൂ മുറിയുന്ന സംഭവങ്ങളൊന്നും കുളിക്കുന്നതിനിടയിലോ കുളിച്ചതിനു ശേഷമോ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒലൂ ബാക്കിയുണ്ട്. ആ ഒലൂ കൊണ്ട് അയാൾക്ക് നിസ്കരിക്കാവുന്നതാണ്. അതേസമയത്ത് ഒലൂ ചെയ്യാതെ സുന്നത്ത് കുളിക്കുന്നു എന്ന ഉദ്ദേശത്തോടുകൂടി ഒരാൾ കുളിക്കുകയാണ്, അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സുന്നത്ത് കുളി ഒരിക്കലും തന്നെ അയാളുടെ ഒലുവിന് പകരമാവുകയില്ല. അതേസമയത്ത് ജനാബത്ത് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒലൂ ചെയ്യാതെ അവൻ ജനാബത്ത് കുളിക്കുന്നു എന്ന ഉദ്ദേശത്തോടുകൂടി കുളിച്ചാൽ തന്നെ അവൻ്റെ വലിയ അശുദ്ധി ഇല്ലാതെയാകുന്നതോടൊപ്പം ചെറിയ അശുദ്ധിയും ഇല്ലാതെയാകുന്നു എന്നതാണ് മനസ്സിലാക്കാനുള്ളത്. ഇതാണ് ഒലുവും കുളിയും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഒലൂവിൻ്റെ ഉദ്ദേശത്തോടുകൂടി ഒരാൾ ഒലൂവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് രൂപമാണോ പഠിപ്പിച്ചു തന്നത് ആ രൂപത്തിൽ ചെയ്താലേ ഒലൂ ലഭിക്കുകയുള്ളൂ. ജനാബത്ത് കുളി കുളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും ഒരേ സമയം ഇല്ലാതെയാകുന്നു. ഒലൂ ചെയ്യുന്നത് കൊണ്ട് ജനാബത്ത് ഇല്ലാതെയാകുന്നില്ല, ചെറിയ അശുദ്ധി മാത്രമാണ് ഇല്ലാതെയാകുന്നത്. ജനാബത്തിൽ തഖ്ഫീഫ് സംഭവിക്കുന്നു എന്നതാണ് അതുമായി ബന്ധപ്പെട്ട്, അശുദ്ധിയിൽ ലഘൂകരണം സംഭവിക്കുന്നു എന്നതാണ് അതിൽ നിന്ന് ലഭിക്കുക. അതേസമയത്ത് ജനാബത്ത് കുളി കുളിക്കുന്നതോടുകൂടി ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയിൽ നിന്നും അയാൾ മുക്തനാകുന്നു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: മുടി കറുപ്പിച്ച ഒരാളെ നിസ്കാരത്തിൽ ഇമാമാക്കാൻ പറ്റുമോ എന്നാണ്
0: സഹോദരന്റെ ചോദ്യം. ഒരാൾ ഇമാമത്ത് നിൽക്കുന്നു, ആ ഇമാം താടിയും മുടിയും കറുപ്പ് നിറം കൊടുക്കുന്ന ആളാണ്, അപ്പം അയാളെ തുടർന്നാൽ നിസ്കാരം ശരിയാകുക എന്നുള്ളതാണ്. ഒന്ന്, ശരിയാണ്, താടിയും മുടിയും കറുപ്പിക്കുക എന്നുള്ളത് മതപരമായി വിലക്കുള്ള വിഷയമാണ്. ചില മുന്നറിയിപ്പുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ചില താക്കീദിൻ്റെ സ്വരമുള്ളതിനാൽ അത് വലിയ കുറ്റമായി പണ്ഡിതന്മാർ അതിനെ എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് താടിയും മുടി കറുപ്പിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. അതല്ലാത്ത മറ്റ് കളറുകൾ കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഒരു വ്യക്തി താടിയും മുടിയും കറുപ്പിച്ചു എന്നതിനാൽ അയാളുടെ പിന്നിൽ നമസ്കരിക്കുന്നത് നിഷിദ്ധമല്ല. പിന്നിൽ നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കാത്ത അവസ്ഥയില്ല, നിസ്കാരം സാധുവാകും. നിസ്കരിക്കുന്നതിന് വിഷയമല്ല അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ എന്ന് പറഞ്ഞാൽ, ഇമാമത്ത് നിൽക്കുന്നവൻ ബറായാലും ഫാജിറായാലും ഒരു പുണ്യാളനായാലും പാപിയായാലും അയാളുടെ പിന്നിൽ നിസ്കരിക്കാം, നിസ്കാരം സാധുവാകും എന്നുള്ളതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ എന്ന് പറയാൻ കാരണം. ആ വിഷയത്തിൽ അഹ്ലു സുന്നത്തിനോട് എതിരാണ് ഖവാരിജുകൾ. ഖവാരിജുകൾ പറയുന്നത് വൻപാപം ചെയ്യുന്ന, തെറ്റ് ചെയ്യുന്ന ആളുകൾ ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണ്, അവരുടെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതൊരു തീവ്ര ആശയമാണ്. അങ്ങനെ ഒരു തീവ്ര ആശയം അത് മുസ്ലിമീങ്ങൾക്ക് പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ശരിയാണ്, ഒരു ഇമാം അത് മാതൃകാ പുരുഷനായിരിക്കണം. അയാൾ മറ്റുള്ളവർക്കൊക്കെ മാതൃകയാവുന്ന, ദീൻ അറിയുന്ന, പാരായണം അറിയുന്ന വ്യക്തിയായിരിക്കണം. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇമാം നിൽക്കുന്ന വ്യക്തി അയാൾ വൈയക്തികമായി ചില ദുർഗുണങ്ങളുള്ള ആളാണെങ്കിലും അയാളുടെ പിന്നിൽ നിസ്കാരം അത് സാധുവാകും, നമസ്കാരം അനുവദനീയമാകും. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്.
4: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
5: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത്. അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ ശബ്ദം.

പീസ് റേഡിയോ സ്വരം വശ്യസുന്ദരമായ ഈണത്തിൽ കാതുകൾക്ക് കുളിർമയേകുന്ന ഇന്നത്തെ സ്വരത്തിൽ സമാനിൻ കൂരിരുൾക്കാട്ടിൽ ഈ ഗാനം ആലപിക്കുന്നത് ബഹുമാനിനായ ഹാഷിം എറണാകുളം.

0: ജസാക്കും അല്ലാ ഖൈറൻ. ശ്രദ്ധകൾ കേട്ടത് പീസ് റേഡിയോ സ്വരം. ജമാനിൻ കുരിലുൽ കാട്ടിൽ ഗാനം ആലപിച്ചത് ബഹുമാനിയനായ ഹാഷിം എറണാകുളം.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വ സമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിന്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു വൺ മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം, മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് വൺ മിനിറ്റ് ടോക്ക് വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിലൂടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കീ കൊടുത്താൽ ഇളകി കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൗൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി സ്റ്റാർ ക്വസ്റ്റ്, വിസ്ഡം ബാലവേദി കുരുന്നു കൂട്ടുകാർക്ക് വേണ്ടി പീസ് റേഡിയോ വഴി നടപ്പാക്കുന്ന അവരുടെ സർഗ കഴിവുകളെ പരിപോഷിപ്പിക്കുവാനും പ്രോത്സാഹനം നൽകുന്നതിനും വേണ്ടി ഒരുക്കുന്ന സ്റ്റാർ ക്വസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മനോഹരമായ അനുഭവങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളുമാണ് സ്റ്റാർ ക്വസ്റ്റിന്റെ ഓരോ എപ്പിസോഡുകളും ഓരോ വീടകങ്ങളിലും നമുക്ക് സമ്മാനിക്കാറുള്ളത്. സമാനമായ ഒരു എപ്പിസോഡിലേക്ക് നമ്മളുടെ കുട്ടികളുടെ വിവിധങ്ങളായ കഴിവുകൾ, പാട്ടുകൾ, കഥകൾ, പ്രസംഗങ്ങൾ എല്ലാം അടങ്ങുന്ന മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരെയും, കുരുന്നുകളെയും കുടുംബാംഗങ്ങളെയും, ഈ ശബ്ദത്തിന് കാതോർക്കുന്ന മുഴുവൻ ആളുകളെയും സ്റ്റാർ ക്വസ്റ്റിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഈ എപ്പിസോഡിൽ ആദ്യമായി നമ്മൾ കേൾക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലുള്ള 3ാം ക്ലാസ് വിദ്യാർത്ഥി മുജാഹിദ് ഇബിനു ജമാൽ അവതരിപ്പിച്ച വളരെ മനോഹരമായ ഒരു ഗാനമാണ്.

മാഷാഅല്ലാ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലുള്ള മുജാഹിദ് ഇബ്നു ജമാൽ അവതരിപ്പിച്ച വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു ഗാനമാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ കേട്ടിട്ടുള്ളത്. നമ്മുടെ കുരുന്നുകളുടെ വളരെ മനോഹരമായ, സന്തോഷകരമായ, നമ്മുടെ മനസ്സിന് ഏറെ ഇമ്പം നൽകുന്ന പരിപാടികളിലൂടെയാണ് സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡുകൾ മുന്നോട്ടു പോകുന്നത്. സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഇനി നമ്മൾ കേൾക്കുന്നു പാലക്കാട് ജില്ലയിലെ വേലിക്കാട് പ്രദേശത്തുള്ള AUP സ്കൂൾ രണ്ടാം തരം വിദ്യാർത്ഥി ബാസിം ഹനാൻ അവതരിപ്പിച്ച മനോഹരമായൊരു ഗാനം.

0: മാഷാ അല്ലാ. മുണ്ടൂർ AUP സ്കൂൾ രണ്ടാം തരം വിദ്യാർത്ഥി ബാസിം ഹനാൻ അവതരിപ്പിച്ച മനോഹരമായ ഗാനമാണ് സ്റ്റാർ ക്വസ്റ്റിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്. സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഇനി നമ്മൾ കേൾക്കുന്നത് വളാഞ്ചേരി MES സെൻട്രൽ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി തഹാനി അബ്ല അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ പ്രസംഗമാണ്.
1: സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പ്രിയ കൂട്ടുകാരെ, വൻപാപങ്ങൾ ഏഴാണല്ലോ. അതിൽ ഏറ്റവും വലിയ ഷിർക്കിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഷിർക്ക്? അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുക. നോക്കൂ, ആരാണ് ആകാശഭൂമിയുടെ ഉടമസ്ഥൻ? ആരാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത്? ഇതിനെല്ലാം ആകെ ഒരേ ഒരു ഉത്തരം, അല്ലാഹു, അവൻ മാത്രം. നിങ്ങൾക്കറിയാമോ, മനുഷ്യർ ചിലർ ബിംബങ്ങളോടും ചിലർ ജീവിച്ചിരിക്കുന്നവരോടും ചിലർ മരിച്ചുപോയവരോടും പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്ത് എത്രയോ മനുഷ്യന്മാരുണ്ട്, പല ഭാഷകളിലും പല സ്ഥലത്തിൽ നിന്നും. ആ കൂട്ടത്തിൽ ചിലർ ഉറക്കെ പ്രാർത്ഥിക്കുന്നു, ചിലർ വളരെ പതുക്കെ പ്രാർത്ഥിക്കുന്നു. ഇതിനൊക്കെ വേർതിരിച്ച് കേട്ട് ഉത്തരം നൽകാൻ ആർക്കാണ് കഴിയുക? ജീവിച്ചു പോയ ആളുകൾക്ക് കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. കാരണം അവനാണ് ഈ ലോകം സൃഷ്ടിച്ചത്. എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് അവൻ. നിശ്ചയമായി ഷിർക്ക് മഹാ അക്രമമാണ്. സൂറത്തുൽ നിസായിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, തന്നോട് പങ്കു ചേർക്കുന്നവൻ അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. വേറെ എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു അത് പൊറുത്തു തരും. ഇതിന് നാം വിശ്വാസികളായ നാം ഓരോരുത്തരും അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക, അവൻ്റെ പ്രതിഫലം മാത്രം നാം ആഗ്രഹിക്കുക. ഇഹലോകത്തും പരലോകത്തും നമ്മളെ രക്ഷിക്കാൻ അള്ളാഹു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.
0: നമ്മുടെ വിശ്വാസരംഗത്ത് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിയാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാരി വളാഞ്ചേരി MES സെൻട്രൽ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി തഹാനി അബ്ല മനോഹരമായ പ്രസംഗം സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ നിർവഹിച്ചിട്ടുള്ളത്. നമ്മുടെ മക്കളിലെല്ലാം വിവിധങ്ങളായ കഴിവുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ കഴിവുകളെ നന്മയുടെയും നേരിൻ്റെയും വഴിയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് കൃത്യമായ ദിശ പകർന്നു നൽകുന്നതിനു വേണ്ടി കുരുന്നു പ്രതിഭകൾക്കായി വിസ്ഡം ബാലവേദി പീസ് റേഡിയോ വഴി നടപ്പാക്കുന്ന സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഇനി നമ്മൾ കേൾക്കുന്നു മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടിരി ALP സ്കൂളിലെ 3ാം തരം വിദ്യാർത്ഥിനി മിൻഹ സഹല അവതരിപ്പിച്ച ഒരു കഥയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്.
2: പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ്. നമ്മുടെ ആദി നബി ആരാണ്? ആദം അലൈഹിസലാം. ആദം അലൈഹിസലാമയെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയ കഥയാണ് ഞാൻ ഇന്ന് കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു ഈ കാണുന്ന പ്രപഞ്ചം സൃഷ്ടിച്ചു. അങ്ങനെ അല്ലാഹു ഭൂമിയിൽ നിന്നും കളിമണ്ണ് കൊണ്ടുവരാൻ മലക്കുകളോട് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി, അവനെ ആദം എന്ന് വിളിച്ചു. ഇത് കണ്ട് ഇബിലിസ് അത്ഭുതപ്പെട്ടു. അല്ലാഹു എല്ലാ മലക്കുകളോടും ആദം നബി അലൈഹിസലാമയ്ക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും അതനുസരിച്ചു. ഇബിലിസ് ഒഴികെ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യുകയോ? ഞാനാണ് അവനേക്കാളും ക്വേമൻ, ഇബിലീസ് പറഞ്ഞു. അല്ലാഹു ഇത് കേട്ട് കോപിച്ചു. അല്ലാഹു ഇബിലീസിനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി. അന്നു മുതൽ അവനെ ഷെയ്ത്താൻ എന്നു വിളിച്ചു. ഷെയ്ത്താൻ മനുഷ്യരെ വഴിതെറ്റിക്കാൻ അവസരം കാത്തിരുന്നു. ആദം നബി അലൈഹിസലാം സ്വർഗത്തിൽ നല്ല സന്തോഷത്തോടെ ജീവിച്ചു. അല്ലാഹു അദ്ദേഹത്തിനു ഒരു ഇണയെ നൽകി. ഹവ്വ എന്ന് അവർക്ക് പേരിട്ടു. അവ സന്തോഷത്തോടെ ഇണകളായി ജീവിച്ചു. ഷെയ്ത്താൻ അപ്പോഴും പകയും കൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അള്ളാഹു ആദം നബി അലൈഹിസലാമയ്ക്ക് സ്വർഗത്തിലെ ഒരു പഴം മാത്രം വിലക്കിയിരുന്നു. അതായത് ബാക്കിയുള്ള എല്ലാ ഫലവർഗങ്ങളും കഴിക്കാൻ അദ്ദേഹത്തിനു അള്ളാഹു അനുവാദം നൽകിയിരുന്നു. ഷെയ്ത്താൻ അവർ സ്വർഗത്തിൽ നിന്നും പുറത്താക്കാൻ ഒരു സൂത്രം പ്രയോഗിച്ചു. ആദമിനെയും ഹവ്വായിനെയും ആ വിലക്കപ്പെട്ട പഴം കഴിക്കാൻ ഷെയ്ത്താൻ പ്രോത്സാഹിപ്പിച്ചു. ഷെയ്ത്താൻ്റെ വാക്കുകൾ കേട്ട് അവർ ആ പഴം കഴിക്കുകയും വൈകാതെ അവർക്ക് തെറ്റു മനസ്സിലാക്കുകയും ചെയ്തു. കുറ്റബോധം കൊണ്ട് അവർ വിഷമിച്ചു. അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഓർത്ത് ഭയപ്പെട്ടു. ഇതറിഞ്ഞ അള്ളാഹു കോപിച്ചു, അവരെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി. അവർ വളരെയധികം വിഷമിച്ചു ഭൂമിയിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, ഇങ്ങനെയാണ് ആദം നബി അലൈഹിസലാം സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ആരും തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഷെയ്ത്താനെ അനുസരിക്കുന്നവരായി തീരരുത്. അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ചീത്ത ചിന്തകൾ മനസ്സിൽ ഉണ്ടാവുമ്പോൾ തന്നെ നാം എല്ലാവരും ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് പിശാചിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടണം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.
0: മാഷാല്ലാ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്ക് സമീപമുള്ള പുഴക്കാട്ടിരി പ്രദേശത്തെ ALP സ്കൂളിലെ മൂന്നാം തരം വിദ്യാർത്ഥിനി മിൻഹ സഹല അവതരിപ്പിച്ച ഗാനമാണ് സ്റ്റാർക്വസ്റ്റ് പരിപാടിയുടെ ഈ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. സ്റ്റാർക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് തുടരുമ്പോൾ തൃശൂർ ജില്ലയിലെ കുറഞ്ഞിയൂർ പ്രദേശത്തുള്ള ആയിഷ ദിയ രാജാ സീനിയർ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ആയിഷ ദിയ അവതരിപ്പിച്ച ഗാനം കേൾക്കാം.

മാഷാല്ലാ, മനോഹരമായ മറ്റൊരു ഗാനം കൂടി കേൾക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ആയിഷ ദിയ തൃശൂർ ജില്ലയിലെ കുറഞ്ഞിയൂർ പ്രദേശത്തുള്ള നമ്മുടെ കൂട്ടുകാരിയാണ്. രാജ സീനിയർ സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആയിഷ ദിയ അവതരിപ്പിച്ച ഗാനമാണ് സ്റ്റാർ ക്വസ്റ്റിൽ നമ്മൾ കേട്ടത്. സ്റ്റാർ ക്വസ്റ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് അതിന്റെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളുടെ മക്കളുടെ മനോഹരമായ കഥകൾ, ഗാനങ്ങൾ, പ്രസംഗങ്ങൾ എല്ലാം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷകരമായ ഒരു എപ്പിസോഡ് അതിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്റ്റാർ ക്വസ്റ്റ് നമ്മളുടെ കുട്ടികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി വിസ്ഡം ബാലവേദി പീസ് റേഡിയോ വഴി നടപ്പാക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ്. രക്ഷിതാക്കൾ നമ്മളുടെ മക്കളെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ, പ്രത്യേകിച്ചും നമ്മളുടെ വിദ്യാഭ്യാസ സംവിധാനം ഒരു അവധിക്കാലത്തിലേക്ക് പ്രവേശിച്ച ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ മക്കളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അധ്യാപകന്മാർ, അധ്യാപികമാർ, പ്രൈമറി തലങ്ങളിൽ പഠിപ്പിക്കുന്നവർ തങ്ങളുടെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിന്റെ ഈ എപ്പിസോഡിൽ നിന്നും വിട ചോദിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത കാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ്. സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: പീസ് റേഡിയോ അൽ മിമ്പർ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള മിമ്പറുകളിൽ നിന്നും നടക്കുന്ന ജുമാ ഖുത്ബകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് അൽ മിമ്പറിലൂടെ. പീസ് റേഡിയോ അൽ മിമ്പറിലൂടെ ഇന്ന് നമ്മൾ ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി നിർവഹിച്ച തൗഹീദ് ചൂഷണങ്ങളിൽ നിന്നുള്ള രക്ഷ എന്ന വിഷയത്തിലുള്ള ജുമാ ഖുത്ബയാണ് നമ്മൾ കേൾക്കുന്നത്.
1: ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധമായ ദീനിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും തഖ്വ കൈവിടാതെ ജീവിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യണം എന്നാമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനേറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിൻ്റെ സമാധാനം എന്നുള്ളത്. വലിയ അധികാരങ്ങളും സമ്പത്തും മക്കളും വാഹനവും വീടും എല്ലാം ഒരു മനുഷ്യന് ഒത്തിണങ്ങിയാലും അവൻ്റെ മനസ്സിന് സമാധാനമില്ലെങ്കിൽ, ശാന്തിയില്ലെങ്കിൽ അവൻ്റെ ജീവിതം വളരെ പ്രയാസമുള്ളതായിത്തീരും. അവൻ്റെ സമ്പത്തും അവൻ്റെ അധികാരങ്ങളും അവൻ്റെ സന്താനങ്ങളും അവൻ്റെ ഇണകളുമൊന്നും അവൻ കൺകുളിർമ നൽകുന്ന ഒരവസ്ഥ സംജാതമാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യൻ്റെ മനസ്സുകൾക്ക് സമാധാനമുണ്ടാക്കുന്ന, അതിന് സമാധാനമേകുന്ന കാര്യങ്ങളാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും, മനുഷ്യൻ്റെ മനസ്സുകളെന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ളതാണ്. മൂന്ന് തരത്തിലാണ് മനുഷ്യൻ്റെ മനസ്സുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് സത്യവിശ്വാസികളായ ആളുകളുടെ മനസ്സുകളാണ്, അൽ നഫ്സുൽ മുത്മഇന്ന. ഏത് സമയത്തും സമാധാനത്തിൽ മാത്രം ജീവിക്കുന്നു, അവർക്ക് ടെൻഷനുകൾ ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ അവർക്ക് ഉണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളും ഉണ്ടാകാം, പക്ഷേ എന്നിരുന്നാലും അവിടെ നഫ്സുകൾ മുത്മഇന്നത്താണ്. അത് ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, യാ അയ്യതുഹന്നഫ്സുൽ മുത്മഇന്ന. വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ആത്മാവിനെ കുറിച്ച് അള്ളാഹു പ്രയോഗിച്ചത് അൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവ്. ആ ആത്മാവിനെ വിളിച്ചുകൊണ്ട് മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ പറയാണ്, ഇർജിഇ ഇലാ റബ്ബിക്കി റാളിയത്തൻ മർളിയ, നിന്റെ റബ്ബിൻ്റെ അടുക്കിലേക്ക് നീ സംതൃപ്തകരമായ ഒരു മടക്കം, ത്വയ്യിബത്ത ഒരു മടക്കം നീ മടങ്ങണം. ഒരു വിശ്വാസിയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. അള്ളാഹുവിനെക്കുറിച്ചുള്ള അവൻ്റെ

ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സു, നിശ്ചയമായും ഒരു മനുഷ്യന്റെ മനസ്സ് തിന്മകളെ കൊണ്ട് കൽപ്പിക്കുന്നതാണ്. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിലാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ സാഹചര്യം വിശദീകരിക്കുന്നതിനിടക്കാണ്, അഥവാ ഒരു തോന്നിവാസത്തിലേക്ക് ഒരു പെണ്ണ് അദ്ദേഹത്തെ ക്ഷണിച്ച ആ സന്ദർഭത്തിൽ ആ നഫ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വിശുദ്ധ ഖുർആൻ ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സു, നിശ്ചയമായിക്കൊണ്ടും ചില മനസ്സുകൾ അത് തിന്മകൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന മനസ്സുകളാണ്. ഈ മനസ്സുകൾ ആ തിന്മയിൽ നിന്ന് പിടിച്ചു നിർത്തുകയും നന്മയിലേക്ക് അതിനെ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണമായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഒരു ഇഖ്തിബാറാണ്, പരീക്ഷണവുമാണ്. മൂന്നാമത്തെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അബദ്ധം സംഭവിച്ചു പോയാൽ, ഇതും വിശ്വാസികൾക്കുണ്ടാകുന്നതാണ്, ഒരു തെറ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആ തെറ്റിൽ നിന്ന് മടങ്ങാനും അതുപോലെ അതിൽ ഖേദം പ്രകടിപ്പിക്കാനുമുള്ള ഒരു പ്രേരണ നൽകുന്ന മനസ്സ്, അതാണ് അന്നഫ്സുൽ ലവ്വാമ ലാ ഉഖസിമു ലാ ഉഖസിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖസിമു ബിന്നഫ്സിൽ ലവ്വാമ. ലവ്വാമത്തായ നഫ്സിനെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സത്യം ചെയ്യുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. ഇതും ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഒരു മനസ്സാണ്. അഥവാ ഒരു അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ആ അബദ്ധത്തിൽ ഖേദം പ്രകടിപ്പിക്കാനുള്ള മനസ്സുണ്ടാകണം. പല ആളുകൾക്കും പല വിശ്വാസികൾക്കും അത് ഉണ്ടാകാറില്ല എന്നുള്ളതാണ് സഹോദരന്മാർ വാസ്തവം. ഒരു അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ആ അബദ്ധം മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാലും അബദ്ധത്തെ എങ്ങനെയെങ്കിലും ന്യായീകരിച്ച് ആ അബദ്ധത്തിൽ തന്നെ നിലയുറപ്പിക്കാനാണ് പലപ്പോഴും ആളുകൾ പരിശ്രമിക്കാറുള്ളത്. ഒരു വിശ്വാസി ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല. അവൻ്റെ മനസ്സ് ആ തെറ്റിനെക്കുറിച്ച്, ആ തെറ്റിൽ വന്നിരിക്കുന്ന അബദ്ധങ്ങളെക്കുറിച്ചും അവൻ്റെ മനസ്സിനോട് മന്ത്രിച്ചുകൊണ്ടേയിരിക്കണം. അതൊരു ഖേദപ്രകടനത്തിന് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ മാനസികമായിക്കൊണ്ട് സൗഖ്യം ഒരു വിശ്വാസിക്കുണ്ടാവുകയും അവൻ്റെ മനസ്സിനെ ഒരു വിശ്വാസി അവൻ്റെ മനസ്സിനെ മലിനപ്പെടുത്താതെ സൂക്ഷിക്കുകയും തിന്മകളിൽ നിന്ന്, വേണ്ടാവൃത്തികളിൽ നിന്ന്, തോന്നിവാസത്തിൽ നിന്ന്, അത്തരം ചിന്തകളിൽ നിന്നൊരു മനുഷ്യൻ ഒരു മനസ്സിനെ രക്ഷപ്പെടുത്തിയെടുക്കുകയും ചെയ്യുമാണ്. ഒന്ന്, സമാധാനം ഉണ്ടാകുക. രണ്ടാമതായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അവനാണ് സ്വർഗം കിട്ടുക. വിശുദ്ധ ഖുർആൻ സൂറത്ത് നാസിഅത്തിൽ പറയാണ്, അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവ, അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരും എന്നൊരു മനുഷ്യൻ പേടിക്കുകയും വനഹ നഫ്സ അനിൽ ഹവ, ഹവകളിൽ നിന്ന്, തോന്നിവാസത്തിലേക്കുള്ള ചിന്തകളിൽ നിന്ന്, വേണ്ടാവൃത്തികളിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന് ഒരു മനുഷ്യൻ തന്റെ നഫ്സിനെ പിടിച്ചു നിർത്തുകയും ചെയ്താൽ, അതാണ് തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സുകളുണ്ട്. ആ തെറ്റ് ചെയ്താൽ അതിന് തോപ ചെയ്യാൻ വേണ്ടി ആ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സുകൾ, ഈ മനസ്സുകളിൽ നിന്നൊക്കെ ഒരു മനുഷ്യൻ തന്റെ ഹവയെ പിടിച്ചു നിർത്തി, ഹവയിൽ നിന്ന് തന്റെ നഫ്സിനെ പിടിച്ചു നിർത്തിയാൽ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ സഹോദരന്മാരെ, സ്വന്തം മനസ്സിനെ ശുദ്ധീകരിക്കുകയും അതിലൊരു ആത്മീയമായിട്ടുള്ള ചൈതന്യവും അതുപോലത്തെ ഒരു സമാധാനവും ഒരു മനുഷ്യന് എപ്പോ കൊടുക്കാൻ കഴിയുന്നു, അപ്പോഴേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം അവൻ നേടാൻ കഴിയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമാധാനം കിട്ടാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങളിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച ദീനിന്റെ മാർഗങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ തന്നെ ആത്മാവിന് സമാധാനം കിട്ടും, മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആത്മീയമായിട്ടുള്ള വ്യാപാരങ്ങളിലേക്കും ജാരങ്ങളിലേക്കും മക്ബറുകളിലേക്കും അതുപോലെ തന്നെ പുണ്യന്മാരെന്ന് പറയപ്പെടുന്ന പുരുഷന്മാരിലേക്കും ഇതര സൃഷ്ടികളിലേക്കാണ് മനുഷ്യന്മാർ പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ ദീനിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ആത്മീയമായ ആനന്ദം ലഭിക്കുന്നില്ല. ആ ആത്മീയമായ ആനന്ദം ലഭിക്കാതിരിക്കുമ്പോൾ അവൻ തിന്മകളിലേക്ക് പോകും. ആ തിന്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെയാണ് ഈ ആത്മീയ ചൂഷകന്മാർ അവർ വലവിരിച്ച് കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസികളായ ആളുകൾ പലരും ഇത്തരം ചൂഷങ്ങളിൽ പോയി ചാടുന്നതും അതുപോലെ തന്നെ ഇവിടെ സമ്പത്തും മാനവും അഭിമാനവും എല്ലാം അവിടെ പോയി കളഞ്ഞുകുടിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇസ്ലാമിനനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരു കിട്ടുന്നൊരു ആനന്ദമുണ്ട്, ഒരു ഈമാനിൻ്റെ മാധുര്യമുണ്ട്. ആ മാധുര്യം കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിന് ആശ്വാസം വേണം, സമാധാനം വേണം. അവൻ എവിടെ കിട്ട, ജാറത്ത് പോയൊക്കെ അവിടെ കിട്ടും, അല്ലെങ്കിൽ ഇന്ന തങ്കന്മാരത്ത് പോയൊക്കെ അവിടെ കിട്ടും എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന പണിക്കന്മാരത്ത് പോയി അവിടെ കിട്ടും എന്ന് പറയും. സഹോദരന്മാർ, ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുക ചോദിച്ചാൽ, വിശ്വാസം മനസ്സിലേക്ക് ഉള്ളിൽ കയറി അതിൻ്റെ ഒരു ഈമാനികമായൊരു ആവേശം, ഈമാനികമായൊരു ആനന്ദം ഒരു വിശ്വാസിക്ക് കിട്ടണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല 5 നേരം നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ടല്ലോ.
എന്തിനാണ് അഞ്ച് നമസ്കാരം നിർബന്ധമാക്കി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം

0: ഇബ്നു അലി സ്വലാത്തു വസ്സലാമോട് പറയാറുണ്ട്, അരിഹ്ന ബിസ്സലാത്തി യാ ബിലാൽ. ബിലാൽ നിസ്കാരം കൊണ്ട് ഒരു മനസ്സിന് ആശ്വാസം കൊണ്ടത്. കാരണം ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് വെക്കുമ്പോൾ റസൂൽ നിസ്കരിക്കുക. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിസ്കരിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിന് ആശ്വാസം കിട്ടും. കാരണം നമസ്കാരത്തിൽ ഒരു വിശ്വാസി അള്ളാഹുവിനോട് കരാറിലേർപ്പെടുന്നു, അള്ളാഹുവിനോട് സംസാരിക്കുന്നു, അവന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കുന്നു, അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു, അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കുന്നു. ഖൽവത്താണ്, നമ്മൾ ഒറ്റക്ക നിൽക്കുന്നത്. ജമാഅത്തെ നിൽക്കുന്നുണ്ടെങ്കിലും ഇയ്യാക നഅബ്ദു ഇയ്യാക നസ്തഈൻ, അത് നമ്മൾ ഒറ്റക്കാണ് പടച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ അടുക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ സമാധാനം ഉണ്ടാകുക. അവനാർക്കും പറ്റിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക്കൻ അളില്ല ഉളല്ല, അള്ളാഹുവേ ഞാൻ ഈ വീട്ടിൽ നിന്ന് നിന്റെ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങുകയാണ്, അതുകൊണ്ട് ഞാൻ വഴിതെറ്റിപ്പോകുന്നില്ല, പടച്ചോനെ നീ എന്നെ കാക്കണം. മാത്രമല്ല മറ്റുള്ള ആളുകൾ എന്നെ വഴിതെറ്റിക്കുന്നതിൽ നിന്നും നീ എന്നെ കാക്കണം എന്നാണ്. എന്റെ വിവര എന്റെ വിരൽ എന്റെ വിരലമ്മയെ കൊണ്ടോ, അതുപോലെ തന്നെ എന്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ എന്നെ മറ്റുള്ളവർ അബദ്ധത്തിൽ ചാടിക്കുന്നതിൽ നിന്ന് നീ എന്നെ കാക്കണം. ഔ അസില്ല ഔ ഉസല്ല, അതും അതേ അർത്ഥം തന്നെയാണ്. ഔ അദ്ലിമ ഔ ദലമ, ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ നിന്നും മറ്റുള്ളവർ എന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്നും, ഔ അജ്ഹല ഔ യുജ്ഹൽ അലയ്യ, ഞാൻ സ്വയം വിഡ്ഢിയായി പോകുന്നതിൽ നിന്നും മറ്റുള്ളവർ എന്നെ വിഡ്ഢിയാക്കുന്നതിൽ നിന്നും അള്ളാഹു ഇനി എന്നെ കാക്കണം. ഇത് പടച്ചോനെ ഏൽപ്പിച്ച് പുറത്തിറങ്ങുന്ന ഒരു മനുഷ്യന് പിന്നെ ഓനെ എന്ത് ആളുകൾ എന്തൊക്കെ പറഞ്ഞ് അവനെ പറ്റിക്കാൻ ശ്രമിച്ചാലും സഹോദരന്മാരെ അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രവാചകൻ ലാ യുദ്ദഉൽ മുഅ്മിനു മിൻ ജുഹരി വാഹിദ മറത്തൈൻ, ഒരു വിശ്വാസിയെ രണ്ട് തവണ ഒരു മാണത്തിൽ നിന്ന് ഒരിക്കലും പാമ്പ് കടിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരു വിശ്വാസി രണ്ട് പ്രാവശ്യം പാമ്പ് കടിക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ രണ്ടോ മൂന്നോ പ്രാവശ്യം പിന്നെ പാമ്പിന്റെ കടി ഏൽക്കൂല എന്നല്ല, നേരെ മറിച്ച് ഒരു അബദ്ധത്തിൽ വിശ്വാസി ചാടിക്കഴിഞ്ഞാൽ പിന്നീട് ആ അബദ്ധം അവൻ ജീവിതത്തിൽ ആവർത്തിക്കൂല എന്നാണ്. ഇത് പ്രവാചകൻ പറഞ്ഞത് അബു ഇസ എന്ന് പറയുന്നൊരു കവി, മക്കയിൽ പ്രവാചകനെ അതികഠിനമായിക്കൊണ്ട് വിമർശിച്ചിരുന്ന ആളായിരുന്നു. അയാൾ ബദറിൽ ബന്ദികളായി പിടിക്കപ്പെട്ട സന്ദർഭത്തിൽ അയാളുടെ വാക്സാമർത്ഥ്യം കൊണ്ട് പ്രവാചകന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ടു പോയി, കുറച്ച് ഫിദി വാങ്ങി റസൂലുള്ളാഹി വിട്ടു. ഉഹുദിൽ അതേ മനുഷ്യൻ വീണ്ടും പിടിക്കപ്പെട്ടപ്പോൾ അവിടെ വാക്സാമർത്ഥ്യം കൊണ്ട് വീണ്ടും രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത് ഒരു വിശ്വാസിയെ ഒരു പ്രാവശ്യം പാമ്പ് കടിക്കുള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം കടിക്കൂല. അങ്ങനെ അയാൾ കൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ പിന്നെ കൽപ്പന കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് എത്രമാത്രം അവൻ അടുക്കുന്നുവോ അത്രയാണ് അവന് മനസ്സിന് സമാധാനം കിട്ടുക. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവുമായി കൊണ്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിടത്തൊക്കെ ഫഫിറു ഇലല്ലാഹ് എന്നാ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിലേക്ക് നടന്നു വരണം എന്നല്ല, നിങ്ങൾ അള്ളാഹുവിലേക്ക് സഅയ് നടത്തണം എന്നല്ല. വിശുദ്ധ ഖുർആനിൽ മഷി എന്നുണ്ട്, അതുപോലെ തന്നെ സഅയ് എന്നുണ്ട്, ഒക്കെ ഉണ്ട്. നിസ്കാരത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു വൈദാ അനൂദിയ ലിസ്സലാത്തി യൗമൽ ജുമാ ഫസഅഉ ഇലാ ദിക്രില്ല, നിങ്ങൾ അള്ളാഹുലേക്ക് സഅയ് നടത്തണം. പക്ഷെ അള്ളാഹുലേക്ക് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഫഫിറു ഇലല്ലാ, നിങ്ങൾ അള്ളാഹുലേക്ക് ഓടിപ്പോകണം എന്നാണ്. അള്ളാഹുലേക്ക് നിങ്ങൾ ഓടിപ്പോകണം. കാരണം എന്താ വെച്ചാൽ നമ്മളുമായി കൊണ്ട് പടച്ചോൻ വളരെ അടുത്താണ്, പക്ഷെ നമ്മൾ അള്ളാഹുലേക്ക് അടുപ്പുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു നമ്മോട് വളരെ സമീപസ്ഥനാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വലഖദ ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ നഫ്സുകൾ മന്ത്രിക്കുന്ന എല്ലാ കാര്യങ്ങളും നാം അറിയുന്നുണ്ട്. അത്രമാത്രം പടച്ചോൻ നമ്മോട് അടുത്തവനാണ്, പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് എത്രമാത്രം അടുത്തവരാണ്, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഈ അള്ളാഹുവിൽ നിന്ന് നമ്മൾ വിദൂരമായി പോകുമ്പോഴാണ് മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. ഒരു പ്രയാസം വന്ന ആകെ ടെൻഷനായിപ്പോയി, ഒരു പരീക്ഷണം വന്നാൽ വലിയ പ്രയാസത്തിലകപ്പെടും, ആത്മഹത്യയിലേക്ക് വരെ പോകുന്ന അവസ്ഥ ഉണ്ടല്ലോ മുസ്ലിം സമുദായത്തിൽ. കാരണം പടച്ചോ നമ്മുടെ സമീപസ്ഥനാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅനി, എന്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ നീ അവരോട് പറയണം ഞാൻ വളരെ സമീപസ്ഥനാണ്, എന്ത് ചോദിച്ചാലും ഞാൻ അവനക്ക് ഉത്തരം കൊടുക്കും. ഈ ആയത്ത് എപ്പോൾ ഇറങ്ങിയതറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിൽ വന്നുകൊണ്ട് ചില ജൂതന്മാർ പറയാണ്, എന്താ പറഞ്ഞത്? യാ മുഹമ്മദ് കൈഫ യസ്മഉ റബ്ബുന ദുആന വ അൻത തസൂ അന്ന ബൈനന വ ബൈന സമാഇ മസീറത 500 ആമീൻ. അല്ല പ്രവാചകരെ, റസൂലുള്ളാഹിന്റെ പേര് വിളിച്ചുകൊണ്ട് പറയാണ്, എങ്ങനെയാണ് പടച്ചോൻ നമ്മുടെ സംസാരങ്ങളൊക്കെ കേൾക്കുക? അപ്പൊ നീ പറയുന്ന എന്താണ്? ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഏകദേശം പിന്നെ 500 വർഷത്തെ വൈദൂരമുണ്ട്. ആ അങ്ങനെ ആ പിന്നെ ഒരു ഭൂമിയിൽ നിന്ന് ഒരാകാശത്തേക്ക് 500 വർഷത്തെ വൈദൂരമുണ്ട്. ആ ആകാശത്തിന് രണ്ടാം ആകാശത്തേക്ക് അത്ര തന്നെ വൈദൂരമുണ്ട്. അങ്ങനെ 7 ആകാശങ്ങൾക്ക് അപ്പുറത്താണ് പടച്ചോ ഉള്ളത്. അപ്പൊ ആ പടച്ചവൻ എങ്ങനെയാണ് ഈ ഭൂമിയിലുള്ള നമ്മുടെ സംസാരം കേൾക്കുക? അത്രയും ദൂരെയുള്ള റബ്ബ് എങ്ങനെയാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ള നമ്മുടെ സംസാരം കേൾക്കുക? അപ്പോഴാണ് ഫനസലത്ത് ഹാദിയിൽ ആയ, അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. ഇലാ സഅലക ഇബാദി അന്നി, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പ്രവാചകൻ നിങ്ങൾ പറയാൻ, ഫൈനി ഖരീബ്, ഞാൻ അവരോട് അടുത്തവൻ തന്നെയാണ്. എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് സംസാരിച്ചാലും, ഉജീബു ദഅവത ദഅഇദാദാനി, എന്നോടവർ ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഉത്തരം കൊടുക്കാൻ അള്ളാഹു സമീപസ്ഥനായിക്കൊണ്ട്, അള്ളാഹു ദാത്തിയായ സമീപസ്ഥനെന്നല്ല, അസ്മഉ വറാ, കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു നമ്മോട് അടുത്തവനാണ്. ഈ അടുപ്പം ഇവിടെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പൗരോഹിത്യം കടന്നുകൂടുന്നത്. നിങ്ങൾ ആലോചിച്ചു, അള്ളാഹു സുബ്ഹാനഹു നമ്മോട് അടുത്തവനാണ്, പക്ഷെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം. പക്ഷെ ആ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ അയക്കാതെയാണ് പൗരോഹിത്യം അവിടെ കയറിക്കുക. നിങ്ങൾക്ക് നേരിട്ട് പോകാൻ പറ്റില്ല, വളഞ്ഞ വയ്യിൽ പോകണം, ഒരു ഇടയിൽ ഒരാൾ വേണം. അള്ളാഹു നമ്മോട് അടുത്തവനാണെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്താൽ പ്രശ്നം തീരും. പക്ഷെ ആ അടുക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിച്ച് അവിടെയാണ് യഥാർത്ഥത്തിൽ പുരോഹിതന്മാർ കയറി നിന്ന് നിങ്ങൾക്ക് നേരിട്ട് പടച്ചോട് ചോദിക്കാൻ പറ്റൂല. എംബിയാക്കന്മാരോട് വേണം, മൗലിയാക്കന്മാർ വേണം, ബീവിമാർ വേണം, ഹോജവാനം വേണം, തങ്ങന്മാർ വേണം, അവരടുത്തു കൂടെ പോകാൻ പറ്റുള്ളൂ, ബൈപ്പാസ് വഴി പോകാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് മനുഷ്യന്മാരെ പറ്റിക്കാനും അതുപോലത്തെ മനുഷ്യന്മാരെ അബദ്ധത്തിൽ ചാടിക്കാനും ഒക്കെയുള്ള മാർഗങ്ങളായി അവർ സ്വീകരിക്കുന്നത്. അവിടെയാണ് ജാറങ്ങൾ വരുന്നത്, അവിടെയാണ് പിന്നെ മഹാത്മാക്കൾ വരുന്നത്. ഈ നമ്മൾ അള്ളാഹുമായിട്ട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അള്ളാഹുലേക്ക് എത്രമാത്രം അടുക്കുന്നുവോ അത്രയും അള്ളാഹു സുബ്ഹാനഹു നമ്മിലേക്ക് അടുക്കും. പ്രവാചകൻ പറഞ്ഞ ഒരു ഖുദ്സി ഹദീസിൽ കാണാം, നിങ്ങൾ അള്ളാഹുലേക്ക് ഒരു ചാനെടുത്താൽ അള്ളാഹു നിങ്ങളേക്ക് ഒരു മുഴമെടുക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു നിങ്ങൾക്ക് നടന്നു വന്നാൽ അള്ളാഹ് നിങ്ങളിലേക്ക് ഓടി വരും. അള്ളാഹുലേക്ക് ഓടി വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ, നമ്മുടെ പ്രതികരണം എന്താണോ അള്ളാഹുവിനോടുള്ളത്, അതിനനുസരിച്ച് കൊണ്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മോടടുക്കുക. ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു അടുപ്പം സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് പല അബദ്ധങ്ങൾ നമ്മൾ പോയി ചാടുന്നതും. ഈ തൗഹീദ് തന്നെ പൊളിഞ്ഞു പാളീസായി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണമത്. അല്ല പറയാൻ അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന തഖദൂന വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയ മാ നഅബ്ദുഹും ഇല്ലാ ലിയഖരീബൂന ഇലല്ലാഹി സുൽഫ. അല്ലാഹുവിന് പുറമേ ഔലിയാക്കന്മാരെ സ്വീകരിച്ച ആളുകൾ പറഞ്ഞ ന്യായം എന്താണ്? ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അവിടെ പുരോഹിതന്മാർ കയറുന്നതിൻ്റെ പരിണിത ഫലമാണിത്. യഥാർത്ഥത്തിൽ അള്ളാഹുലേക്ക് അള്ളാഹു നമ്മുടെ അടുത്തവനാണെങ്കിൽ ആ അള്ളാഹുലേക്ക് നമ്മൾ അടുത്താൽ മതി, അത് വേറെ ആളുകൾ ആവശ്യമില്ല. പക്ഷെ അവർ പറയുന്ന ന്യായം എന്താ? ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുലേക്ക് ഞങ്ങൾക്ക് അടുപ്പിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അടുപ്പിക്കാൻ വേണ്ടി ആവശ്യമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വിവരമില്ലാത്ത ആൾക്കാരാണ്, നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് പിന്നെ അവിടെ സലാത്തെല്ലണം, ഇവിടെ സലാത്തെല്ലണം, അവിടെ മജിരിച്ചോണം, ഇവിടെ മജിരിച്ചോണം, അങ്ങനെയാണ് പുരോഹിതന്മാർക്ക് ഇടപെടാണ്ടാകാം. നിങ്ങൾ ആലോചിച്ച് നിസ്കാരത്തെ നമ്മൾ അള്ളാഹുവിനോട് ഇയ്യാക്കാൻ അബദു ഇയ്യാക്കാൻ സ്തായിം പറഞ്ഞില്ലേ? അവിടെ ആരെങ്കിലും മധ്യസ്ഥനുണ്ടോ? അള്ളാഹുവിന് ഇന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, അവിടെ പിന്നെ മധ്യസ്ഥന്മാരില്ലല്ലോ. പടച്ചോളം നേരിട്ടാ പറഞ്ഞത്. ഇത് ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ സഹോദരന്മാരെ പിന്നീട് നമുക്ക് ശിർക്കിന് ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകൂല. മാത്രമല്ല വയഅബുദൂന മിൻ ദൂനില്ല മാലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാ ശഫഉന ഇൻദല്ലാ. നമുക്ക് അള്ളാഹിനോട് നേരിട്ട് പറയാൻ പറ്റൂല. അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന ചില ആൾക്കാർ വേണം, അവരൊക്കെ തന്നെയും ഇവർ നമ്മുടെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശകന്മാരാണ് എന്നവർ പറയും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് മറുപടി പറയുന്നത് എങ്ങനെ അറിയും? കുല്ലബി, നിങ്ങൾ ചോദിക്കണം, അതുനബ്ബിഉന അല്ലാഹ ബിമാ യഅലമു ഫിസ്സമാവാത്തി വലാ ഫിൽ അർളി. അള്ളാഹ്ക്ക് അറിയാത്തക്കല്ല ആകാശത്തും ഭൂമിയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹ്ക്ക് പഠിപ്പിച്ചു കൊടുക്കണോ? ഒരു മനുഷ്യൻ എങ്ങനെയാണ് പടച്ചോനിലേക്ക് അടുക്കേണ്ടത് അള്ളാഹ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗത്തിൽ നിങ്ങൾ അള്ളാഹുലേക്ക് അടുത്താൽ മതി. അതിനപ്പുറത്തേക്ക് പടച്ചോൻ അറിയാത്ത ചില വഴികളും മാർഗങ്ങളൊക്കെ ആകാശങ്ങളിലും ഭൂമിയിലൊക്കെ നിങ്ങൾ അള്ളാഹുവിനും അറിയിച്ചു കൊടുക്കുക, അള്ളാഹ്ക്ക് പഠിപ്പിച്ചു കൊടുക്കണോ? അങ്ങനെ അവസാനം എന്തുണ്ടാകുക? വസുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, നിങ്ങൾ ചെയ്യുന്ന ശിർക്കിനെ തൊട്ട് അള്ളാഹു എത്ര പരിശുദ്ധനാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സഹോദരന്മാർ, ഇതാണ് ഒരു മാർഗം, അഥവാ മനുഷ്യന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന മാർഗം എന്ന് അള്ളാഹുലേക്ക് അങ്ങോട്ട് അടുക്കുക. നമ്മൾ അബാദത്തുകളുടെയും അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള കാര്യങ്ങളെടുക്കുക. എങ്ങനെയാണ് പടച്ചോനിലേക്ക് അടുക്കൽ? പടച്ചോനിലേക്ക് അടുക്കാൻ ഒരു കുറുക്കോഴിയും അള്ളാഹിന്റെ റസൂലും അല്ലാതെ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകം പറയാണ്, അള്ളാഹുലേക്ക് അടുക്കാൻ ഒരു മനുഷ്യന് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഫീമഫ്തറത്തു അലൈഹി, ഞാൻ എന്താണോ അവർക്ക് നിർബന്ധമാക്കിയത് ആ നിർബന്ധമായ കാര്യങ്ങൾ അവർ ചെയ്യുക, ഇതാണ് അള്ളാഹുലേക്ക് അടുക്കളേ ഏറ്റവും സുഖമായ മാർഗം. അള്ളാഹ് നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിസ്കാരം, നോമ്പ് കാര്യങ്ങൾ, അത് മാത്രമല്ല വസ്ത്രധാരണ രീതി, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സാമ്പത്തിക രംഗം, അതുപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതം, ഇതൊക്കെ അല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ നിർബന്ധമാക്കിയ കാര്യങ്ങൾ കൃത്യമായി ചെയ്താത്ത നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കും. അതാണ് പ്രവാചകൻ ഖുദൈസി ഹദീസിൽ പറഞ്ഞത്, അള്ളാഹു നിങ്ങൾക്ക് എന്തൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ കൃത്യമായി ചെയ്യണം. അപ്പൊ നമ്മൾ അള്ളാഹുലേക്ക് അടുത്താൽ അള്ളാഹു ഇങ്ങോട്ടും അടുക്കും, പിന്നെ അവിടെ ഇടയിൽ കയറി നിൽക്കാൻ ഗ്യാപ്പ് ഉണ്ടാവില്ല. ആ ഇടയിൽ കയറി നിൽക്കുമ്പോഴാണ് നമ്മുടെ സമ്പത്തും അഭിമാനമൊക്കെ. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ആരാണെന്നും അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ പിന്നെ മഗ്ഫിറത്തിനെ സംബന്ധിച്ചും റഹ്മത്തിനെ സംബന്ധിച്ചൊക്കെ സഹോദരന്മാരെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഈ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ച് മനസ്സിലാകാതിരിക്കുമ്പോഴാണ് നമുക്കിനി നമ്മളൊക്കെ ഒരുപാട് തെറ്റ് ചെയ്ത ആൾക്കാരാണ്, നമുക്ക് അങ്ങനെ നേരിട്ടാണ് പോകാൻ പറ്റില്ല എന്നൊക്കെ ചില ആളുകൾക്ക് തോന്നുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൂറത്തു ഫുർഖാനിൽ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയണം, മക്കയിലെ മുശ്രിക്കുകൾ പടച്ചോൻ അറിഞ്ഞിട്ടില്ല, പക്ഷെ അറിയേണ്ടത് പോലും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ശിർക്ക് സംഭവിച്ചത്. വൈദാ ഖീലല്ലഹു മുസ്ജുദൂ ലിർറഹ്മാൻ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സുജൂദ് ചെയ്യൂ എന്നവരോട് പറയപ്പെട്ടാൽ എന്താ അവർ പറയാ? അള്ളാഹിനെ അംഗീകരിച്ചിട്ടുണ്ട്, റഹ്മാന് വേണ്ടി നിങ്ങൾ സുജൂദ് ചെയ്യൂ എന്ന് പറയാൻ അവർ പറയും, ഖാലു വമർ റഹ്മാൻ, ആരാണ് ഈ റഹ്മാനായ പടച്ചോൻ? ഞങ്ങൾക്ക് അള്ളാഹിനെ അറിയുള്ളൂ, ലോകം സൃഷ്ടിച്ചിരിക്കുന്ന പിന്നെ സംരക്ഷിച്ച് പരിപാലിക്കുന്ന പടച്ചോനെ നമുക്കറിയാം, പക്ഷെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചും അള്ളാഹു റഹ്മാനാണെന്ന വിവരത്തെക്കുറിച്ചും അവർക്ക് അറിയാതെ പോയി. അതുകൊണ്ടാണ് ശിർക്കിലേക്ക് സംഭവിക്കുന്നത്. പലപ്പോഴും എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ സംബന്ധിച്ചുള്ള തെറ്റായ വിശ്വാസവും തെറ്റായ ബോധ്യവുമാണ് ആളുകളെ ശിർക്കിലേക്ക് പിന്നെ കൊണ്ടെത്തിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കി, നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചുള്ള പറയുന്ന പേരുകളാണ് അത് കൂടുതൽ നമുക്ക് പഠിപ്പിച്ചെന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞ എന്താണ് അള്ളാഹുവിൻ്റെ ജബ്ബാർ എന്ന പേരുകൾ വളരെ കുറച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അൽ മുത്തക്കബ്ബർ എന്ന പേര് വളരെ കുറച്ച് സ്ഥലത്തെ അല്ല പറഞ്ഞിട്ടുള്ളൂ. അതേസമയത്ത് റഹ്മാനും റഹീമും ഗഫൂറും തവ്വാബും വദൂദും ഇങ്ങനെ അർഹമു റഹീം ഇങ്ങനെ ഒരുപാട് പേരുകൾ വിശുദ്ധ ഖുർആൻ മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ്? ഈ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ കാരണത്തെ സംബന്ധിച്ചും ആളുകൾ മനസ്സിലാകാതിരിക്കുമ്പോഴാണ് അവിടെ പടച്ചവൻ്റെ ഇടയിൽ ആളുകൾക്ക് കയറിയിരിക്കാൻ കഴിയുക. ഇതാണ് യഥാർത്ഥത്തിൽ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും സംഭവിച്ച്. അവർ തെറ്റ് ചെയ്താൽ എന്താ അവർ ക്രിസ്ത്യാനികളായ ആളുകൾ തെറ്റ് ചെയ്താൽ എന്താ ചെയ്യുക? അവരവരുടെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് കുംഭസരിക്കും. ആ കുംഭസാരത്തിലൂടെയാണ് അവർ ദൈവത്തിലേക്ക് അടുക്കുന്ന അവരുടെ വിശ്വാസം. അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ കുംഭസരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ചില ആളുകൾ ഈ കുംഭസാരത്തിൻ്റെ വേറെ വേർഷം കൊണ്ടുവന്ന് എന്തുകൊണ്ടാണ്? അള്ളാഹുലേക്ക് നേരിട്ട് പറഞ്ഞാൽ അവരെ റസൂലുള്ളാഹിനെ അടയാളനാക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടയാളനാക്കണം, നേരിട്ട് പറഞ്ഞാൽ പടച്ചവൻ സ്വീകരിക്കും എന്നുള്ള ഭയപ്പാട് കൊണ്ടാണ്. ഇതും യഥാർത്ഥത്തിൽ സഹോദരന്മാരുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹി വൽമസീഹ ഇബ്നു മർയം, അവരെന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്? അവർ അവിടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹ്ക്ക് പുറമെ റബ്ബുകളാക്കി മാറ്റിയെന്ന. അള്ളാഹ്ക്ക് പുറമെ റബ്ബുകളാക്കി മാറ്റി. എന്താ അവർ റബ്ബുകളാക്കി മാറ്റിയത്? അവരെന്ത് പറഞ്ഞാലും അത് ദീനായി സ്വീകരിക്കും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുലേക്ക് നേരിട്ടെടുക്കേണ്ട, നമ്മളിൽ മുഖേന എന്ത് തെറ്റുണ്ടെങ്കിലും ഇവിടെ ഒന്ന് പറയാം, കുംഭസരിക്കുക, എന്നിട്ട് പടസോനിലേക്ക് ഏറ്റു പറയുക. അങ്ങനെ ഒരു ഏർപ്പാട്, കുംഭസാരത്തിൻ്റെ ഏർപ്പാട് തന്നെ യഥാർത്ഥത്തിൽ സഹോദരൻ ഇസ്ലാമല്ല. ഇങ്ങനെ ഈ രണ്ട് കാര്യം, അഥവാ അള്ളാഹുലേക്ക് അടുക്കാൻ ഇടയാളന്മാർ വേണം, നമ്മളൊരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ആ തെറ്റുകൾ ചെയ്തതുകൊണ്ട് തന്നെ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയില്ല, ഈ രണ്ട് വാദങ്ങളും യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിരർത്ഥകമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്ത് പ്രയാസങ്ങൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും അമ്പിയാക്കന്മാർ സഹിച്ച ത്യാഗമൊന്നും സഹോദരന്മാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ. പ്രവാചകൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാക്കുക അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കാണ്. ഒരു പ്രവാചകന് കൊടുക്കുന്ന പരീക്ഷണം എന്നൊരു സാധാരണക്കാർക്ക് കൊടുക്കൂല. ആ പ്രവാചകന്മാർക്കുണ്ടായ പരീക്ഷണങ്ങളിൽ പോലും അവർ മാതൃക നമുക്ക് കാണിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചു നോക്കിയാൽ മതി. പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായ പ്രയാസങ്ങളും അഹ്സാബ് യുദ്ധത്തിലും ഖന്ദഖ് യുദ്ധത്തിലും അതുപോലെ തന്നെ തബൂക്ക് യുദ്ധത്തിലും ബനുൽ മുസ്തലഖ് യുദ്ധമൊക്കെ അതിൻ്റെ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും അതിന് നാലായലത്ത് പോലും ഒന്നും സഹോദരമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ അവർ തവക്കുലാക്കി പടച്ചവനിലേക്ക് അടുത്തടുത്തടുത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവർ സ്വർഗത്തിലേക്ക് നടന്നെടുത്തിരിക്കണം. ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പടച്ച റബ്ബിലേക്ക് നമ്മൾ അടുക്കും തോറും നമ്മുടെ മനസ്സിന് ശാന്തത ഉണ്ടാകും. അള്ളാഹുവിലേക്ക് നമ്മൾ എത്രമാത്രം വിദൂരത്തിലേക്ക് പോകുന്നുവോ അത്രമാത്രം നമ്മുടെ മനസ്സിന് അസ്വസ്ഥതകളുണ്ടാകും. ആ അസ്വസ്ഥതകൾ ഉള്ളിടത്താണ് പിന്നീട് പുരോഹിതന്മാർ കയറി നിന്ന് നമ്മുടെ ദീനിനെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ അഭിമാനത്തെയും ഒക്കെ നഷ്ടപ്പെടുത്തുകയും അവസാനം പരലോകം തന്നെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിന്നെ രണ്ട് മക്കളെ കാണാതായി പ്രയാസങ്ങൾ അനുഭവിച്ചു. അദ്ദേഹം ഒരു പ്രവാചകനായിട്ട് പോലും എവിടെയാണ് തൻ്റെ മക്കളെന്ന് അള്ളാഹു വഹി കൊടുക്കാത്തതുകൊണ്ട് അറിഞ്ഞില്ല. അദ്ദേഹം അവസാനം പറഞ്ഞ വാക്കെന്താ, ഇന്നമ അശ്കു ബസി വഹുസ്നി ഇലല്ലാ, എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ദുഃഖങ്ങളൊക്കെ ഞാൻ പടച്ചോനിലേക്കാണ് കൊണ്ടു ചെന്നെത്തിക്കുന്നത്, ആ അള്ളാഹുലേക്കാണ് ഞാൻ പരാതി പറയുന്നത്. കാരണം പടച്ചോനോട് മാത്രമാണ് എല്ലോ പരാതികളും പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പരാതികൾ, എല്ലാ പരാതിയും ഒരു മനുഷ്യ ഒരു ശക്തിയുടെ മുമ്പിൽ വെക്കാൻ പറ്റുമെങ്കിൽ പടച്ചോനല്ലേ ഉള്ളൂ. നമുക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? സ്വന്തം ഭാര്യയോട് പോലും എല്ലാ പരാതികളും പറയാൻ പറ്റുമോ? സ്വന്തം ബാപ്പാനോട് പറയാൻ പറ്റുമോ? സ്വന്തം മക്കളോട് പറയാൻ പറ്റുമോ? നമുക്കുള്ള നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സ് തുറന്ന് വെക്കാൻ പറ്റിയത് അള്ളാഹു സുബ്ഹാനതാല മുമ്പിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കുക, ആ ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഈ പുരോഹിതന്മാരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ നഷ്ടപ്പെടുത്തി. നിങ്ങൾ അള്ളാഹിലേക്ക് അങ്ങോട്ട് അടുത്താൽ പുരോഹിതന്മാർക്ക് കാശ് കിട്ടൂല, പുരോഹിതന്മാർക്ക് പട്ടിണിയാകും. അതുകൊണ്ടാണ് ഈ പുരോഹിതന്മാർ ഏത് മതത്തിലും അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിൽ സഹോദരൻ അതിനൊന്നും ഒരു ചാൻസും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അത്ഭുത സംഭവങ്ങൾ കണ്ടിട്ടാണല്ലോ ആളുകളൊക്കെ ഈ പുരോഹിതന്മാരിലേക്ക് വന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരിച്ച അന്ന് സൂര്യഗ്രഹണം ഉണ്ടായല്ലോ, നമുക്കെല്ലാവർക്കും ചരിത്രം അറിയില്ലേ. അപ്പൊ ചില സഹാബത്ത് പറയുക പോലും ചെയ്തു, റസൂലുള്ളാന്റെ മകൻ മരിച്ചപ്പോ അതിൽ ദുഃഖം, സൂര്യന് പോലും ദുഃഖമുണ്ടായി, അപ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടായത്. നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരാണെങ്കിൽ എന്താ വിചാരിക്കുക, അവ കിട്ടിപ്പോയി, ഇതിൻ്റെ കറാമത്തുണ്ടോ? പ്രവാചകൻ അവിടെ ഉടൻ മിമ്പറിലേക്ക് കയറാണ്, മിമ്പറിലേക്ക് കയറിട്ട് പറഞ്ഞു, ഇന്നശംസ വൽ ഖമർ ആയതാനി മിൻ ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് സൂര്യനും ചന്ദ്രനും. അതൊരു ഭൂമിയിൽ ഒരാൾ മരിച്ചുകൊണ്ട് അവിടെ സൂര്യഗ്രഹണം ഉണ്ടാവില്ല, അവിടെ ഒരാൾ ജീവിച്ചുകൊണ്ടും ജനിച്ചുകൊണ്ടും അവിടെ സൂര്യഗ്രഹണം ഉണ്ടാവില്ല, അത് അള്ളാഹ് നിശ്ചയിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പ്രവാചകൻ ഇടപെട്ടുന്ന അഥവാ തന്നെ മഹത്വവൽക്കരിക്കുന്ന ഒരു രീതി സഹാബത്തിൻ്റെ അടുക്കൽ ഉണ്ടാകുമ്പോഴേക്കും പ്രവാചകൻ ഇടപെടുകയാണ്. ഇവിടെ അങ്ങനെ ഇല്ലാത്ത മഹത്വത്തിൻ്റെ പേരിൽ ആളുകളിൽ നിന്ന് പൈസയും പെടുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പ്രവാചകൻ്റെ അടുത്തുനിന്നൊരു സഹാബി പ്രവാശ അള്ളാഹു ശിഅതാ നബിയെ, അല്ലാഹു നിങ്ങൾ ഉദ്ദേശിച്ചുണ്ടാവുന്നു. നബി എന്താ പറഞ്ഞത്? അജഅൽതനി ലില്ലാഹി നിദ്ദൻ, നീ അള്ളാഹുവിന് എന്നെ സമനാക്കുകയാണോ? മാഷാ അള്ളാഹ് എന്ന് മാത്രം പറയാൻ പാടുള്ളൂ. പ്രവാചകനോട് അവിടെ ആ സഹാബി ഒരിക്കലും അള്ളാഹിനെ പോലെ റസൂലുള്ള ദൈവമാണെന്നോ അല്ലെങ്കിൽ പടച്ചോനെന്നോ ഒന്നും വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ആ വാക്കിൽ പോലും അള്ളാഹുവിനോട് തുല്യത വരുന്ന ഒരു പദവിയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകാൻ പാടില്ല എന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. ഇന്നത്തെ പുരോഹിതന്മാരും ഇന്നത്തെ ഈ തൈബ് മറ്റുള്ള ആളുകൾ ചൂഷണം ചെയ്യുന്ന ആളുകളും റസൂലുള്ളം എവിടെ നിൽക്കുന്നു, അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ സഹാബത്ത് ഈ ആത്മീയതയുടെ വിഷയത്തിൽ ഒരു 4-5 വയസ്സ് പോലും സഹാബത്ത് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഇന്ന് നിങ്ങൾ ആലോചിച്ചോക്കണം, ഈ ആളുകൾ പിന്നീട് ഒരു സ്ഥലത്ത് പിടിക്കപ്പെട്ടാൽ യൂട്യൂബിൽ വന്നിട്ട് വീണ്ടും ഈ തട്ടിപ്പ് നടത്തുകയാണ്, വേറെ സ്ഥലത്ത് പോവുകയാണ്, വേറെ തങ്ങളും ബീവിയേറ്റ് അവിടെ പിന്നെ പിടിക്കപ്പെടുമ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറുകയാണ്. എന്തുകൊണ്ടാണ് ഈ മുസ്ലിം സമുദായം പഠിക്കാത്തതെന്നും എത്ര സമ്പത്തും എത്ര പിന്നെ അഭിമാനവും മാനം നഷ്ടപ്പെട്ടാലും പിന്നെയും ഇത്തരം ആളുകളുടെ മുമ്പിലേക്ക് പോകണമെന്ന് വെച്ചാൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുകൊണ്ടാണ്. എന്ത് ഇന്ന മാഷ്കു ബസി വഹസിന് ഇലല്ലാന്ന് പറയാനൊരു വിശ്വാസിക്ക് എപ്പോൾ കഴിയുന്നോ അപ്പോൾ അവൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാകും, അപ്പോൾ അവൻ്റെ സമ്പത്തിന് സംരക്ഷണം ഉണ്ടാകും, അപ്പോൾ അഭിമാനം നഷ്ടപ്പെടാത്ത അവസ്ഥ ഉണ്ടാവും. ഇതാണ് സഹോദരന്മാർ ഈ പരിഹാരം. ഫഫിറു ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിലേക്ക് കണ്ട് ഓടിച്ചെല്ല, എന്തുണ്ടെങ്കിലും പടച്ചോനോട് പറയാം. നിങ്ങൾ ആലോചിച്ച റസൂലിന്റെ സഹാബത്ത് പോലും അങ്ങനെ, പ്രവാചകന്റെ സഹാബത്ത്, അവർക്ക് മറ്റുള്ളവർക്ക് ചെയ്തു തരാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും അവർ മറ്റുള്ളവർ ചോദിക്കാതെ അള്ളാഹു സുബ്ഹാനതാലയോട് ചോദിച്ചിരുന്ന, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനതാലയോട് ചോദിച്ചിരുന്ന ഒരു കാര്യങ്ങൾ സഹാബത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് എല്ലാത്തിനും പടച്ചോണ്ട്. നിങ്ങൾ ആലോചിച്ചോക്കണം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസം കുറച്ചൊക്കെ പറഞ്ഞാൽ ചില ആളുകൾ പറയല്ലോ, ഇങ്ങനെ മനസ്സിങ്ങനെ വിങ്ങി പൊട്ടി നിൽക്കുമ്പോൾ മറ്റുള്ളവരോട് അതുകൊണ്ട് പറഞ്ഞാൽ കുറേ സമാധാനം തീരുന്ന, ഒരു മനസ്സിന് സമാധാനം ഉണ്ടാവും. ഒരു പടപ്പിനോട് പറഞ്ഞാൽ തീരുന്ന സമാധാനം സഹോദരന്മാരെ അള്ളാഹിനോട് പറഞ്ഞു നോക്കിങ്ങൾ, എത്രമാത്രം ആശ്വാസം ഉണ്ടാകും. പടച്ചവനെ നീ എൻ്റെത് കാണുക, അത് ഏറ്റവും പറയാൻ പറ്റിയ സമയമാണ് നമ്മുടെ സുബഹിൻ്റെ മുമ്പുള്ള സമയം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ആത്മീയമായ ആനന്ദം ലഭിക്കുന്ന, ആത്മീയമായ കുളിർമ ലഭിക്കുന്ന നിസ്കാരമാണ് ശരിക്കും തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞത്. ഒരു സുബഹിൻ്റെ അരമണിക്കൂർ മുമ്പ് എണീറ്റ് ഒരു റക്അത്തോ 3 റക്അത്തോ 5 റക്അത്തോ നിസ്കരിച്ച് അവിടെ അള്ളാഹിനോട് എന്ത് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരം ഉണ്ടാകും. പരിഹാരമുണ്ടായിട്ടുണ്ട്. അത് റസൂലിന്റെ കാലം മുതൽക്ക് തന്നെ ഇന്നേക്കു വരെയുള്ള മുസ്ലിമീങ്ങൾ പറ്റിത്തെളിഞ്ഞ ഒരു അനുഭവ സാക്ഷ്യമാണത്. പക്ഷെ അതിനൊന്നും നമുക്ക് സമയമുണ്ടാവില്ല. നമുക്കിങ്ങനെ ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് ഇങ്ങനെ പോയി നമ്മുടെ സമ്പത്ത് പോകാനും ശ്രമം. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുക, അത് മാത്രമാണ് ഒരു വിശ്വാസിയുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന പരിഹാരം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ മനസ്സിലാക്കി പഠിച്ചതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
1: ബാറകല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. അൽ മിമ്പർ ഇവിടെ സമാപിക്കുമ്പോൾ, തൗഹീദ് എല്ലാ ചൂഷണങ്ങളിൽ നിന്നുള്ള ഒരു രക്ഷ എന്ന നിലക്ക് നമുക്ക് ജീവിതത്തിൽ ചേർത്തു വെക്കാൻ ഉതകുന്ന ഒരുപാട് ഉപദേശങ്ങളാണ് അൽഹംദുലില്ലാഹ് നമുക്ക് ലഭിച്ചത്. ഖുത്ബ നിർവഹിച്ചത് ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ്. റെയിൽവേ പാരാമെഡിക്കൽ കാറ്റഗറിയിലെ 560 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരണമായ എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ സെപ്റ്റംബർ 12 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഒക്ടോബർ 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. നഴ്സിംഗ് സൂപ്രണ്ട്, ഫാർമസിസ്റ്റ്, ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ, ലാബ് അസിസ്റ്റന്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ എന്നീ തസ്തികയിലായി മുൻവർഷം 434 ഒഴിവാണ് ഉണ്ടായിരുന്നത്. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ www.rrb.indianrailways.gov.in ൽ പ്രസിദ്ധീകരിക്കുന്ന മുഴക്കി ലഭ്യമാകുന്നതാണ്. റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കാം www.rrb.indianrailways.gov.in.

0: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ്. എന്റെ ദുഃഖങ്ങൾ അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം ബഷീർ VP.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമാ ബഅദ്. ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പലപ്പോഴും പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ചില ഉപദേശങ്ങൾ കൊണ്ട് ആകുമെന്നത് ഈയൊരു പ്രോഗ്രാമിൻ്റെ ടൈറ്റിലിൽ നാം പലപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ആ നിലക്ക് ഈയൊരു പ്രോഗ്രാമിനെ നാം കാണുമ്പോൾ നമ്മോടൊപ്പം ഇത്തരം പ്രോഗ്രാമുകൾ സ്ഥിരമായി ഉണ്ടാകാറുള്ള ഹാരിസ് മൗലവി തന്നെയാണ് നമ്മോടൊപ്പം ഇന്നും ഈയൊരു ഓൺലൈൻ കൗൺസിലിംഗ് പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യമായി നമുക്ക് ശ്രോതാവ് ലൈനിൽ കാത്തു നിൽക്കുന്നു, അവരുടെ സംസാരത്തിലേക്ക് പോകാം. ഹലോ.
4: ഹലോ, അസ്സലാമു അലൈക്കും.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആ കേൾക്കാം, കേൾക്കാം, പറഞ്ഞു.
4: ഞാനേ 8 വർഷമായി എന്റെ വിവാഹം കഴിഞ്ഞിട്ട്. അപ്പം പിന്നെ എന്റെ ഭാര്യയെ കുറിച്ചുള്ള ഒരു സംഗതി പറയാനാണ് വിളിച്ചത്.
3: എന്റെ
4: ഭാര്യ ഭയങ്കര ഒരു ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ്. ഹലോ.
3: കേൾക്കാം, കേൾക്കാം. ഹാരിസ് കേൾക്കുന്നില്ല, നിങ്ങൾക്ക് പറയാം.
4: അതെ, ഭയങ്കര ദേഷ്യം പിടിക്കുന്ന ഒരു ചെറിയ കാര്യത്തിൽ പോലും ഭയങ്കരമായിട്ട് പിന്നെ ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ചെറിയ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലാവാത്തൊരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മള് നല്ല രീതിയിൽ പറഞ്ഞാലും അത് ദേഷ്യപ്പെട്ട് പറഞ്ഞാലും ഒരിക്കലും അത് ശരിയാവാത്തൊരു പ്രശ്നം. അപ്പൊ അതിനുള്ള ഒരു പരിഹാരം തേടാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്.
5: ശരി, നിങ്ങളത് കേട്ടു. സാധാരണ ഭാര്യയ്ക്ക് ഒരു അനുസരണക്കേടുണ്ട്, അതേപോലെ തന്നെ പലപ്പോഴും ദേഷ്യം പിടിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ദാമ്പത്യപരമായ മുന്നോട്ട് പോക്കിന് വിഷമം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ് അതിൻ്റെ ചില ഉദാഹരണങ്ങളും കാര്യങ്ങളൊക്കെ വിശദമായി കിട്ടുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായി ലഭിക്കുക. പക്ഷെ അതിപ്പോൾ പറയാനുള്ള സമയ പരിമിതികളുണ്ട്. ഒരു പേഴ്സണൽ കൗൺസിലിംഗ് ആകുമ്പോഴേ അത് പറ്റുള്ളൂ. എങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞതിന് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു പൊതുവായ പരിഹാരമാണ് നമ്മൾ നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു വിവാഹത്തിലെപ്പോഴും നായകത്വം എന്നുള്ളത്, അതിൻ്റെ നേതൃത്വം എന്നത് ഭർത്താവാണ്. അപ്പോൾ നിങ്ങളുടെ കീഴിൽ നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സ്വഭാവ പ്രശ്നങ്ങളും പെരുമാറ്റ തകരാറുകളും എല്ലാം നമ്മളതിനോട് ഏറ്റുമുട്ടുകയല്ല വേണ്ടത്, നമ്മളത് പരിഹരിക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നിങ്ങൾക്കൊരു മോളുണ്ടെങ്കിൽ, ഒരു മോനുണ്ടെങ്കിൽ, അവൻ്റെയൊക്കെ സ്വഭാവ പ്രശ്നങ്ങളെയും അവൻ്റെയൊക്കെ അവനുണ്ടോ ബുദ്ധിമുട്ടുകളെയും നമ്മൾ എങ്ങനെയാണോ പരിഹരിക്കുന്നത്, അതേപോലെ നിങ്ങളുടെ ഭാര്യയുടെ സ്വഭാവ പ്രശ്നങ്ങളെയും പരിഹരിക്കണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡൈവേഴ്സിൻ്റെ വക്കിലെത്തിയ ഒരു കേസിൽ അവസാനം ഭർത്താവ് പറഞ്ഞു, 100% അവൾ ഞാൻ വിചാരിച്ചതുപോലെയുള്ള ഒരു സ്ത്രീ ആയിട്ട് എൻ്റെ കൂടെ വരുന്നുവെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകാമെന്നാണ്. അപ്പം ഞാൻ ചോദിച്ചത്, നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല, അതാണ് ശരി. കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 18 എന്താണ് അവളുടെ ഭാഗത്തുനിന്ന് അനുഭവിച്ച അനുസരണക്കേടുകളും സ്വഭാവ പ്രശ്നങ്ങളും എല്ലാം ഇന്നത്തൊരു ദിവസം കൊണ്ട് 100% ഇല്ലാതാക്കി ഒരു പുതിയ പെണ്ണായി അവൾ വരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കും കഴിയാത്ത കാര്യമാണ്. അപ്പോൾ ചില ക്യാരക്ടർ, ഒരു വ്യക്തിത്വപരമായ ചില പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ ആ പ്രശ്നങ്ങളുടെയൊക്കെ അതിനേക്കാളും എത്രയോ വലിയ ഗുണങ്ങൾ, നീ ഒരു കാര്യം വെറുക്കുമ്പോൾ അതിനേക്കാളും വലിയ ഗുണങ്ങൾ അവളിലുണ്ടാവും. അത് പലപ്പോഴും പല ആളുകൾക്കും മനസ്സിലാകും. എപ്പോഴാണെന്ന് വെച്ചാൽ, ഈ ഭാര്യനെ മാറ്റി വേറൊരു കല്യാണമൊക്കെ കഴിച്ച് ഇനി ഉഷാറാകാമെന്ന് വിചാരിക്കുമ്പോഴാണ് എത്രയോ മെച്ചമായിരുന്നു ഇതിൻ്റെ മുമ്പുള്ള ഭാര്യ എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ അവരിൽ നിന്ന് ഒരു കാര്യം നീ വെറുക്കുമ്പോൾ നിനക്ക് ഇതിനെ സന്തോഷിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ വേറെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഒന്നോ രണ്ടോ വിഷയങ്ങളിലൊക്കെയാണെങ്കിൽ, ഒരു ദേഷ്യം പിടിക്കലോ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വിമർശിക്കുമ്പോൾ ഒരു അനുസരണക്കേടൊക്കെ ആണെങ്കിൽ അതൊക്കെയാണ് കണ്ടില്ലാന്ന് വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുക, നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് മുന്നോട്ട് പോകുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് വാരിയല്ലിൽ നിന്നാണ്, ഏറ്റവും മുകളിലുള്ള വാരിയല്ല, ഏറ്റവും വളഞ്ഞ വാരിയല്ലിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്. അതുകൊണ്ട് നീ അതിനെ നിവർത്താൻ പോയാൽ പൊട്ടിപ്പോകും, പക്ഷേ നീ എന്തിനാ വളവിനെ നീ ആസ്വദിക്കുക എന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ ആസ്വദിക്കേണ്ടത് അനുസരണത്തെയും വിധേയത്തെയും സ്നേഹത്തെയും മാത്രമല്ല ആസ്വദിക്കേണ്ടത്, ഒരു ഭാര്യയ്ക്കുണ്ടാവുന്ന സ്വഭാവപരമായ ഇത്തരം പ്രശ്നങ്ങൾ കൂടെ നമ്മൾ ആസ്വദിക്കണം. അതെങ്ങനെ ആസ്വദിക്കുക, നമ്മളൊരു കാര്യം പറയുമ്പോൾ അങ്ങനെ ഒരു പ്രതികരണം വരുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയും. അപ്പം എന്തെയും, ഞാൻ വിചാരിച്ച സെയിം പ്രതികരണം വരുമ്പോൾ ഞാൻ വിചാരിച്ചതന്നെ അല്ലേ സംഭവിച്ചത് എന്നുള്ള സന്തോഷം, അതിനോട് പ്രതികരിച്ച് വെറുതെ എൻ്റെ ജീവിതം പ്രശ്നമാക്കണ്ട എന്ന നിലക്കുള്ള സമീപനങ്ങളിലൂടെ മുന്നോട്ട് പോകാനേ പറ്റുകയുള്ളൂ എന്നെനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാം മാറ്റി റെഡിയാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട, കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൂടെ നിന്ന് സഹിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ചില നല്ല സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ നല്ല നിലക്കൊക്കെ ആ തകരാറുകളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പരിഹരിക്കാൻ ശ്രമിച്ചാൽ നടക്കുമെന്നാണ് തോന്നുന്നത്. ഇൻഷാല്ലാ, അള്ളാഹു നിങ്ങളുടെ മനസ്സുകളെ പരസ്പരം യോജിപ്പിക്കട്ടെ.
4: എന്നോട് അനുബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൂടി ചോദിച്ചോട്ടെ?
3: ചോദിച്ചോളൂ.
4: അതായത് എനിക്ക് പിന്നെ മനസ്സിലായത്, അവൾക്ക് ഈ തീരെ വീട് തീരെ ഇഷ്ടമല്ല. ഇവിടെ ഒരു കുറച്ചൊരു പഴയ ഒരു സിസ്റ്റമാണല്ലോ, പണിക്കാരും അങ്ങനത്തെയുള്ള ഒരു വീടാണല്ലോ. അപ്പൊ ഈ വീട് ഒരിക്കലും അവൾ പ്രതീക്ഷിച്ച രീതിയിലല്ല. അപ്പൊ ആ ഒരു സംഗതിയാണ് ഇവളെ എപ്പോഴും ദേഷ്യമായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ അത് നമുക്ക് എത്രത്തോളം പരിഹരിക്കാം, അപ്പൊ അതിനെ നമുക്ക് പരിഹരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട്. നമുക്ക് കുടുംബപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട്.
5: തീർച്ചയായും നിങ്ങൾ അത് ചോദിച്ചു നന്നായി. എന്താ ഇതിനൊരു കാരണമുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറുപടി തന്നെ ഇങ്ങനെ ആവൂല. അതായത് ഈ ഒരു പിന്നെ സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഏതൊരു പെൺകുട്ടിക്കും വിവാഹം കഴിയുമ്പോൾ ചില സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. അത് ആ സ്വപ്നങ്ങൾ പലപ്പോഴും രൂപപ്പെട്ടു വരുന്നത് അവരുടെ കൂട്ടുകാരികളോ അവളുടെ ജ്യേഷ്ഠാനുജത്തിമാരൊക്കെ അവരൊക്കെ നയിക്കുന്ന ഒരു കുടുംബ വിവാഹ ജീവിതത്തെ കാണുമ്പോൾ എനിക്കും അങ്ങനെയെല്ലാം വേണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ അവളുടെ കൂട്ടുകാരികളും അവൾക്ക് പരിചയമുള്ളവരൊക്കെ നല്ല വീടുണ്ടാക്കി അതിലൊക്കെ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി അതൊക്കെ നല്ല ടൈൽസ് ഒട്ടിച്ച് മനോഹരമായി കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ വീട് അങ്ങനെ അല്ലാതിരിക്കുന്നു എന്നത് അവരുടെ മനസ്സിലുണ്ടാവുകയും ഭർത്താവിൻ്റെ വിഷമങ്ങളും ദാരിദ്ര്യവും ഒക്കെ അറിയുമെങ്കിലും ആ ഒരു സ്വപ്നമുണ്ടല്ലോ, ഒരു നല്ല വീടുണ്ടാവാനുള്ള ഒരു സ്വപ്നം, അത് മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് പലപ്പോഴും പറ്റുന്ന അബദ്ധം, ആ വീടിനെക്കുറിച്ച് അവൾ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് പെട്ടെന്നതൊക്കെ പൊളിച്ചൊരു വീടുണ്ടാക്കാൻ പറ്റുമോ, നമുക്കത് വിഷമല്ലേ, നമുക്കതിനുള്ള പണം എവിടെ എന്ന നമ്മളുടെ പരാധീനതകളാണ് നമ്മൾ പറയാൻ ശ്രമിക്കുക. അവിടെയാണ് നമുക്ക് അബദ്ധം പിണയുന്നത്. അവിടെ നമ്മൾ പറയണത്, നീ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു വീട് ഉണ്ടാക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അത് പോസിബിളാണ്, അത് എൻ്റെയും കൂടെ ഒരു സ്വപ്നമാണ്, അത് സാധ്യമാണ് എന്നതിലേക്കുള്ള സ്റ്റെപ്പുകൾ അവരോട് നിങ്ങൾ പറഞ്ഞു തുടങ്ങണം. അത് സാധിച്ചാലും ഇല്ലെങ്കിലും അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണ്ടേ? നമ്മൾ പരിശ്രമിക്കണ്ടേ? അപ്പോൾ നമ്മൾ അവളോട് പറയും, എന്താണ് ഇതിപ്പോൾ 10 സെൻറ്റ്സ്, ഞാനൊരു വെറുതെ എക്സാമ്പിളാണ്, നിങ്ങളുടെ പ്രായോഗിക രംഗത്തുള്ള എക്സാമ്പിൾ വേറെ ആയിരിക്കും, ഇതിപ്പോൾ 10 സെൻറ്റ്സ് തരണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 സെൻറ്റ് സ്ഥലം ഒരു നല്ല സമയം വരുമ്പോഴാണ് കൊടുക്കുക. 5 സെൻറ്റ് സ്ഥലം വിറ്റാൽ 1 സെൻറ്റിന് 1.5 ലക്ഷം കിട്ടുകയാണെങ്കിൽ ശരിക്കും ഒരു 7.5 ലക്ഷം രൂപ ഉണ്ടാവും, നമുക്കൊരു നല്ല വീട് ഉണ്ടാക്കാൻ അതുപോലെ. ഇനി അതല്ല നമുക്ക് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു അടുത്ത വർഷം തന്നെ ഒരു തറ ഇടാൻ പറ്റും, നമുക്ക് തറയിടുക, ഒരു ചെറിയ രൂപ ഉണ്ടാക്കി മുന്നോട്ട് പോകുക. ഇൻഷാല്ലാ വളരെ വൈകാതെ നമ്മുടെ ഈ മോളും മകനൊക്കെ ഒന്ന് വലുതായി വരുമ്പോഴേക്കിന് നമുക്കൊരു നല്ല, എന്തായാലും ഇനി പുതിയ കുട്ടികൾക്കൊക്കെ ജീവിക്കണമെങ്കിൽ ഈ വീടൊന്നും പറ്റില്ല, ഒരു പുതിയ വീട് വേണം എന്നത് വളരെ റീസണബിളായി നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്നും അതിനുള്ള പരിശ്രമങ്ങളും ആഗ്രഹവും നിന്നെപ്പോലെ എനിക്കുണ്ടെന്നും അത് സാധ്യമാകും വഴിയെ എന്നുമുള്ള പ്രതീക്ഷ നൽകുന്നതോടുകൂടെ വീടുണ്ടായ പോലെയായി. ഞാൻ പറഞ്ഞു പിന്നെ വീടുണ്ടായ പോലെയായി. നേരെ മറിച്ച് നമ്മളെപ്പോഴും അതിനെ എന്ത് ചെയ്യാണ്, നമ്മുടെ വിഷമങ്ങളും പരാധീനതകളും ഇങ്ങനെ പറയുമ്പോൾ നമ്മളതിന് ആഗ്രഹമില്ലെന്നും അത് നടക്കില്ലെന്നും ആ സ്വപ്നം ഈ ജീവിതത്തിൽ പൂവണിയാത്തതാണെന്നും വരുമ്പോൾ ആ ടെൻഷൻ അവരെ എന്ത് ചെയ്യും, മൊത്തം കാര്യങ്ങളെ ബാധിക്കും. ആ ടെൻഷൻ കുട്ടികളെ നോക്കുന്നതിനെ ബാധിക്കും, നിങ്ങളെ ദാമ്പത്യത്തെ ബാധിക്കും, വീടിൻ്റെ സ്വസ്ഥതയെ ബാധിക്കും, എല്ലാം ബാധിക്കും. അതുകൊണ്ട് ഇതൊരു നല്ല ആഗ്രഹമാണ്, ആർക്കും ആഗ്രഹിക്കാൻ പറ്റിയ ആഗ്രഹമാണ്. ആഗ്രഹങ്ങൾക്കൊരു പ്രശ്നമല്ല, ആ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നിങ്ങളാണ്, അതിന് പ്രതീക്ഷ കൊടുക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ അതെങ്ങനെ ബുദ്ധിപരമായി ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുക.
3: തീർച്ചയായും ഒരു ഓൺലൈൻ കൗൺസിലിംഗ് എന്നതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സഹോദരൻ്റെ സംശയത്തിന് വിശദീകരണം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി നാം മറ്റൊരു ശ്രോതാവ് കൂടി നമ്മെ ലൈനിൽ കാത്തു നിൽക്കുന്നു. ആ ശ്രോതാവിൻ്റെ വിഷയത്തിലേക്ക് വരാം. ഹലോ,
6: ഹലോ,
3: ആ കേൾക്കാം, പറഞ്ഞോളൂ. ഹാരിസ് മൗലവി, നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം.
6: അങ്ങനെ ഞങ്ങളങ്ങനെ കുടുംബമായിട്ട് ജീവിക്കണം, ഇതിനടുത്ത് തന്നെ ഭർത്താവ് ഒരു ഒപ്പം പണിയെടുത്ത് ജോലി ചെയ്തിരുന്ന ആളെ കൊണ്ട് പോയി. അപ്പൊ കുഞ്ഞിന് ചെറിയ മക്കളാണ്, അപ്പൊ മക്കളെ കൊണ്ട് ജീവിക്കാനിപ്പോ ഞാനിവിടെ ഓർഫനേജിൽ നിൽക്കുകയാണ് ചെറിയ മക്കളായിട്ട്. അപ്പൊ അവരെ കൊണ്ടിപ്പോ അവര് ഭർത്താവിന്റെ ഒരു ഇതില്ല, മക്കളെ കുറിച്ച് ഒരു ഇതില്ല. പക്ഷെ ഞാന് വേണ്ട, ഞാൻ മക്കളെ കുറിച്ച് അവരെ ഒരുക്കുന്നില്ലെങ്കിൽ വേണ്ട, അങ്ങനെയുണ്ട്. പക്ഷേ മക്കളെ കൊണ്ട് എന്താ ചെയ്യാ, അങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ എന്താ ചെയ്യാന്നുള്ള ഇതിലാണ്. കൊറേ അനുസവത്തൽക്ക് ഉള്ളതാണ് എനിക്ക് ജീവിക്കുന്നൊക്കെ. പക്ഷെ അതിന് കയ്യിലുള്ള മനസ്സിന് എന്തോ പോലെ, വലിയ കുട്ടിക്ക് 10 വയസ്സാണ്, ഒരു ഇപ്പൊ 2ാമത്തെ 6 വയസ്സായ കുട്ടിയാണ്, 3ാമത്തെ 3 വയസ്സായ കുട്ടിയാണ്. അപ്പൊ അവരെ കൊണ്ട് എനിക്ക് മാനസികമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഒരു വിഷമവും ഒക്കെ മനസ്സ് തകരോ എന്നുള്ളൊരു ഭയമുണ്ട്. അപ്പൊ എനിക്ക് അവസരം.
5: ഓക്കെ, ഡൈവേഴ്സ് ആയിട്ടുണ്ടോ, ലീഗലി നിയമപരമായി നിങ്ങൾ ഡൈവേഴ്സ് ആയിട്ടുണ്ടോ? ഇപ്പൊ കോണ്ടാക്ട്സ് ഒന്നും ഇല്ല, നിങ്ങളും അവരും തമ്മിൽ ഫോൺ വിളിക്കലോ സംസാരിക്കലോ ഒന്നും ഇല്ല?
6: ഫോൺ വിളിച്ചാൽ ആദ്യമൊക്കെ വിളിച്ച് ഇങ്ങനെ ചീത്ത പറയുന്നൊക്കെ ആയിരുന്നു, അപ്പൊ ഞാൻ ഫോൺ എടുക്കാനും പോയിരുന്നു. ഇപ്പൊ ഇങ്ങനെ വിളിക്കൊന്നും ഇല്ല.
5: ഓക്കെ, ഇപ്പൊ അയാളുടെ കൂടെ ഉള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ അവര് നിയമപരമായി വിവാഹം കഴിഞ്ഞവരാണോ?
6: അല്ല, അവര് ഒരു രാത്രി പോയതാണ്, അവര് വിവാഹം കഴിഞ്ഞിട്ടൊന്നുമില്ല.
5: അപ്പൊ അവരിപ്പോഴും ഒന്നിച്ചാണ് ജീവിക്കുന്നത് അല്ലേ?
6: അപ്പോഴും ഒന്നിച്ചാ, ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല, പിന്നെ ലാസ്റ്റ് ആണ് അറിഞ്ഞത്. പിന്നെ വീട്ടിലെല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്, അവര് പോയി.
5: ഇപ്പൊ നിങ്ങൾ ഒന്നിച്ച് ജീവിച്ച സമയത്തും നിങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ഒരു ഭർത്താവ് എന്നുള്ള നിലക്കുള്ള സംരക്ഷണവും സാമ്പത്തികമായ ചെലവുകളും കുട്ടികളോടുള്ള സ്നേഹവും ബന്ധവും ഒക്കെ നിലനിന്നിരുന്നോ? കൂടെയുള്ള സമയത്ത് ഉണ്ടായിരുന്നോ അങ്ങനെ?
6: പിന്നെ ഈ പ്രശ്നം നോക്കുകയൊക്കെ ചെയ്തിരുന്നു, പിന്നെ ഞാൻ ഭാര്യയാണെന്നുള്ളതുപോലെ മക്കളാണെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഒരു അവളേച്ച് കൂടിയിട്ട് 2.5 വർഷമായിരുന്നു അപ്പോഴൊന്നും. പക്ഷെ എനിക്കത് അറിയാൻ കഴിഞ്ഞില്ല, ലാസ്റ്റ് ഘട്ടത്തിലാണ് ഞാൻ അറിഞ്ഞത്. ഒരു ബന്ധം അങ്ങനൊന്നും ഇല്ല. മക്കള് ഇന്നെ വീട്ടിൽ വന്നാൽ ഭയങ്കര ദേഷ്യമായിരിക്കും, ഫോണ് വീട്ടിൽ വന്നാൽ ഫോണ് സ്വിച്ച് ഓഫ് ആണ്, പുറത്തിറങ്ങിയ ഫോണുണ്ട്. പിന്നെ എനിക്ക് ആരോടും മിണ്ടാനും ഇതിനൊന്നും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് ദേഷ്യം കൂടുതലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ദേഷ്യം കൊണ്ടായിരിക്കാം, പക്ഷെ ഞാൻ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലത് അറിഞ്ഞത്.
5: നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വിചാരിച്ചാൽ, ഒരു സ്ത്രീയുമായിട്ട് അവിഹിതമായി ജീവിക്കുന്നു എന്നറിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിങ്ങൾ ജീവിക്കാന്നുള്ള ഒരു ദീനിയായി നിങ്ങൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും മാനസികമായി സാധിക്കുന്ന ഒന്നല്ല. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായി ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതാവസ്ഥ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളുടെ കൂടെ ജീവിക്കാനോ അയാളെ ഉൾക്കൊള്ളാനോ കഴിയാത്ത ഒരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ വെച്ചാൽ, നമ്മൾ ഏതൊരു വ്യക്തിയാണെങ്കിലും അയാൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകാം, അയാൾ പശ്ചാത്തപിക്കാം, അയാൾ തിരിച്ചു വരാം എന്ന ഒരു പ്രതീക്ഷയും പ്രാർത്ഥനയും നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ കയ്യിലുള്ളത് അദ്ദേഹത്തിൻ്റെ കുട്ടികളാണ്. അയാൾ എത്ര മോശമായാലും എത്ര തന്നെ വഴിതെറ്റിപ്പോയാലും കുട്ടികളുടെ പിതാവ് എന്നുള്ളവർക്ക് അയാൾ പിതാവാണല്ലോ. അതുകൊണ്ട് നാളെ അഭിമാനത്തോടുകൂടെ നമ്മുടെ കുട്ടികൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ വാപ്പ ആര് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു മാന്യനായിരിക്കുക എന്നുള്ളത് കൊണ്ട് അദ്ദേഹം നന്നാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു ജീവിതത്തിൽ ഇത്തരം പിഴച്ച വഴിയിലൂടെ പോകുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും, പലപ്പോഴും ഫസൻ യസ്സിർഹുലിൽ ഒഴ്സ്ര എന്നാണ്. അത്തരം ആളുകൾക്ക് വലിയ വലിയ പ്രതിസന്ധികളാണ് ജീവിതത്തിൽ വന്നു ചേരുക. ആ പ്രതിസന്ധികളിൽ നട്ടം തിരിയുമ്പോൾ അവരെന്ത് ചെയ്യും, ഒരു പക്ഷേ ഒരു മനസ്താപം കൊണ്ട് തിരിച്ചു വരുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇനി അയാളെ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നല്ലൊരു ദീനിയായ ഒരു മാറ്റത്തോടുകൂടെ, ഇപ്പോൾ നിങ്ങൾ ഈ പീസ് റേഡിയോ ഒക്കെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ ഒരു ദീനിയായി ചിന്തിക്കുന്ന ഒരാളായി, നിങ്ങൾക്കൊരു ദീനിയായ ഭർത്താവും നിങ്ങളുടെ കുട്ടികൾക്കൊരു ദീനിയായ പിതാവുമായി തിരിച്ചു വരലാണ് നമ്മുടെ ആവശ്യം. അതിന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വല്ല സുഹൃത്തുക്കളോ ദീനിയായ ആളുകളുണ്ടെങ്കിൽ അവർ അദ്ദേഹവുമായിട്ടൊരു ദാവത്ത് ദീനിയായ ബന്ധങ്ങൾ സ്ഥാപിച്ച് അയാൾക്ക് ഒരു നല്ല വഴിയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, അയാളുടെ സുഹൃത്തുക്കൾ വഴി നടത്താൻ പറ്റുന്ന വല്ല മാർഗ്ഗങ്ങളും ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ ബന്ധുക്കളെയോ ആളുകളെയോ ഉപയോഗപ്പെടുത്തി നിങ്ങളതിനു വേണ്ടി ശ്രമിക്കുക. അങ്ങനെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് പറ്റില്ലെങ്കിൽ പറ്റാവുന്ന വഴികളുണ്ട്, അന്വേഷിക്കുക, പ്രാർത്ഥിക്കുക ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു വശം എന്ന് പറഞ്ഞാൽ, ഈ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ രണ്ട് കുട്ടികളുമായി ജീവിച്ചു പോകുന്നതിൻ്റെ നിങ്ങളുടെ മാനസിക പ്രയാസങ്ങളാണ് നിങ്ങൾ ഷെയർ ചെയ്തത്. തീർച്ചയായും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജീവിതം എന്തായിരുന്നാലും ചില തീവ്രമായ പ്രതിസന്ധികളെ അതിജീവിച്ച് തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മരണത്തിന് മുമ്പ് വളരെ വലിയ പരീക്ഷകൾ കടന്നുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ വിശ്വാസവും നമ്മുടെ ദീനും നമ്മുടെ ആത്മാർത്ഥതയും ഒക്കെ തെളിയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു തന്നൊരു പരീക്ഷണമാണ്, വലിയൊരു പരീക്ഷണമാണ്. ഒരു വൈധവ്യം എന്നത്, വിധവയാവുക എന്നത് വലിയൊരു പരീക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിൻ്റെ പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ മുന്നോട്ട് പോകും. കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട്. ആ രണ്ട് കുട്ടികൾ എന്തായിരുന്നാലും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 10 വയസ്സായ ഒരു കുട്ടി, ഒരു ആൺകുട്ടി, 10 വയസ്സായ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു 5-6 വർഷം കഴിയുമ്പോഴേക്ക് അവൻ എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനും നിങ്ങളുടെ ഈ ഒറ്റപ്പെടൽ അറിയാനും നിങ്ങളുടെ മനോവേദനകൾ മനസ്സിലാക്കാനും അത് ഉമ്മയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വരാനും ഒക്കെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ വർഷങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മക്കളിൽ നിന്ന് നിങ്ങൾക്കൊരു സംരക്ഷണവും സഹായവും സ്നേഹമൊക്കെ ലഭിക്കാൻ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഈ വെറുതെ എൻ്റെ ജീവിത ഭാവി പോകുമെന്ന് വേണ്ടതില്ല. പ്രതീക്ഷകൾ നിങ്ങൾ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് ഒരു സുരക്ഷിതത്തിൻ്റെ പ്രതീക്ഷ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികളുമായി നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകും. ഒരിക്കലും നമ്മുടെ ജീവിതം എന്ത് ചെയ്യുന്നില്ല, ജീവിതത്തിന് സന്തോഷങ്ങളോ സുഖങ്ങളോ ഇല്ലാതാവുന്നില്ല. ഏത് പ്രായത്തിലും ഏത് സമയത്തിലും നമുക്ക് വിവാഹം ചെയ്യാനും ഒരു കുടുംബജീവിതം സ്വീകരിക്കാനും ഒക്കെ നമുക്ക് അവസരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ നമുക്ക് എത്തിച്ചേരുന്നത്, അതിൽ നമ്മൾ ക്ഷമിക്കുമ്പോൾ ആ ക്ഷമയിലൂടെ അള്ളാഹു നമുക്ക് കൂടുതൽ സഹായങ്ങൾ തരും. നമ്മുടെ ക്ഷമ കൈവിട്ടു പോകുമ്പോൾ തീർച്ചയായും അള്ളാഹു നമ്മളെ കൈവിടും. ഇന്ന അല്ലാഹു മഅ സ്വാബിരീന, ക്ഷമിക്കുന്നവരോടൊപ്പം അള്ളാഹു നിൽക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ക്ഷമിക്കാൻ ഇപ്പോൾ പറ്റുകയാണെങ്കിൽ കണക്കില്ലാത്ത പ്രതിഫലം പരലോകത്ത് കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം ക്ഷമ തന്നെയാണ്. അള്ളാഹു നാം കാണാത്ത വഴിയിലൂടെ നമ്മുടെ അടുക്കലേക്ക് വരും, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതിന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. തിന്മകൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ധാരാളം ആളുകൾ നമ്മളെ ചൂഷണം ചെയ്യാനും നമ്മളെ വഴിതെറ്റിക്കാനുമൊക്കെ വരും. അതൊക്കെ നിങ്ങൾ നല്ലവണ്ണം സൂക്ഷിക്കണം, കെയർഫുൾ ആവണം. ഈ പരീക്ഷണ ഘട്ടത്തിൽ ഒരു അധാർമികതയിലേക്ക് നമ്മൾ പോയാൽ, അദ്ദേഹത്തെ പോലുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ തീർച്ചയായും അത് വളരെ ഗുരുതരമായ ഒരവസ്ഥയായിരിക്കും കുട്ടികൾക്ക് സൃഷ്ടിക്കുക. അതുകൊണ്ട് പിന്നെ കുട്ടികളും അതൊരു മാതൃകയാക്കി വഴിപിഴച്ച് പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും നിങ്ങളൊരു ദീനിയായ വഴിയിലാണെന്നുള്ളതാണ് നമ്മുടെ പീസ് റേഡിയോയിലേക്ക് വിളിക്കുന്ന ഒരു ശ്രോതാവ് എന്നിലേക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സൂക്ഷ്മതയോടെ ജീവിക്കുക, കുട്ടികളെ നല്ല അന്തരീക്ഷത്തിൽ വളർത്തുക. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കുന്നുള്ള വിജയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും പുതിയ ചില സന്ദർഭങ്ങൾ, നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ചില കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒന്നും ആ നിലക്ക് പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുക. അള്ളാഹു നിങ്ങൾക്ക് നല്ല സൗഭാഗ്യകരമായൊരവസ്ഥയും നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾക്കൊരു കൺകുളിർമയും നല്ലൊരു കുടുംബജീവിതവും അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ.
3: ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു ശ്രോതാവിലേക്ക് നാം പോവുകയാണ്. ഹലോ, ഓക്കെ ഓക്കെ, ഹാരിസ് മാലുവി, നിങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നുണ്ട്, താങ്കൾക്ക് പങ്കുവെക്കാനുള്ളത് പറയാവുന്നതാണ്. ആരെ കുറിച്ചാണ്?
7: എന്നെ കുറിച്ച് തന്നെയാ പറയുന്നത്.
3: ആ ഓക്കെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
7: പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ചെറിയ കാര്യങ്ങൾ ആൾക്കാരെ കൺട്രോൾ ചെയ്യാനാവുന്നേയില്ല.
3: ഒരു പരിഹാരമാണ് താങ്കൾ ആവശ്യപ്പെടുന്നത് അല്ലേ?
7: ആ അതെ.
5: പ്രായം പറയോ, നിങ്ങൾ എത്ര വയസ്സായിട്ടുണ്ട് പറയോ?
7: 17 വയസ്സ്.
5: 17 വയസ്സ് അല്ലേ, ആൺകുട്ടിയാണല്ലോ അല്ലേ? അതെ. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പൊ എന്തിനെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? ഇരിക്കുകയാണ് ചെയ്യുന്നത്. പഠനമൊക്കെ, പഠനത്തിലൊക്കെ എങ്ങനെയാണ്? നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ടോ? മാർക്കുകളൊക്കെ ഉണ്ടോ? അതില് ശ്രദ്ധ കിട്ടുന്നുണ്ടോ?
7: മാർക്കുകളൊക്കെ ഉണ്ട്, 10-ാം ക്ലാസ്സില് ഫുള്ള് പ്ലസ് ഒക്കെ ഉണ്ട്.
5: ഓക്കെ ഓക്കെ. പിന്നെ വീട്ടില് വാപ്പയും ഉമ്മയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉമ്മണ്ട്. ഈ ദേഷ്യം ഏറ്റവും അധികം, ദേഷ്യം ഏറ്റവും അധികം നിങ്ങൾക്ക് തോന്നുന്നത് ഉമ്മനോടാണോ? അപ്പൊ നിങ്ങളുടെ ഈ ദേഷ്യം, നിനക്ക് ഭയങ്കര ദേഷ്യമാണ്, നിന്റെ ഈ ദേഷ്യം ഭയങ്കര പ്രശ്നമാണ് എന്ന് നിങ്ങളോട് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഉമ്മ പറഞ്ഞിട്ടുണ്ടോ? അതികളും പറയാറുണ്ട്. അതെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഇമോഷണൽ, പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വരലാണോ, അതോ എന്ത് കാര്യവും എപ്പോഴും ദേഷ്യം വന്നുകൊണ്ടിരിക്കുമോ? നമ്മൾ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ദേഷ്യം, എങ്ങനെയാണ്? ഇതിപ്പോ നിങ്ങൾക്ക് തുടങ്ങിയിട്ട് അടുത്ത കാലത്താണോ അതോ ചെറുപ്പം മുതൽ നിങ്ങൾ ഇങ്ങനെയാണോ?
7: ചെറുപ്പം മുതലൊന്നുമില്ല, ഇപ്പോ 15-16 വർഷങ്ങളൊക്കെ ഉണ്ട്. 3 വർഷങ്ങളായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നു. ഇപ്പോ കുറെ പറയൂ, ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നത് വീട്ടിൽ പിള്ളേർ ഇങ്ങോ വേണ്ടി കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ കാര്യാ മതി, എന്നാലൊന്നും നടക്കുന്നില്ല.
5: ഓക്കെ. ഇപ്പോ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ടോ? സ്കൂളില് ടീച്ചേഴ്സിനോടൊക്കെ ബന്ധപ്പെടുമ്പോ ഇതേ പ്രശ്നങ്ങളുണ്ടോ? ക്ലാസ്സിലൊക്കെ എങ്ങനെ ദേഷ്യപ്പെടുന്ന പ്രശ്നങ്ങളും അധ്യാപകന്മാര് അതിന്റെ പേര് എന്തെങ്കിലും പറഞ്ഞിട്ടോ? അധ്യാപകന്മാര്
7: അതില്ല. വീട്ടിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ, നാട്ടിലൊന്നും സ്കൂളിലൊന്നും ഇല്ല.
5: സ്കൂളില് നിങ്ങൾക്ക് അധ്യാപകന്മാരോ ടീച്ചേഴ്സിനോടൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല? ഫ്രണ്ട്സിനോടോ?
7: ഇല്ല, ഒന്നുമില്ല. നാട്ടിന്നും സ്കൂളിന്നൊന്നുമില്ല, വീട്ടിൽ മാത്രം ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വല്ലാണ്ട് ദേഷ്യം പിടിക്കും, ഉമ്മാനോട് ദേഷ്യം പിടിക്കും.
5: നമുക്കിതിന്റെ ശരിക്കുള്ള ഒരു സൊല്യൂഷൻ പറയണമെങ്കിൽ എന്താ വെച്ചാൽ, വീട്ടിൽ നിന്നുള്ള ഉമ്മനോട് നമ്മൾ, ഉമ്മനോടോ ഉപ്പനോടോ നമ്മൾ സംസാരിക്കണം. എന്നിട്ട് നമുക്ക് ചില ഡീറ്റെയിൽസ് കിട്ടുമ്പോഴാണ് നമുക്കിതിന് പൂർണ്ണമായ ഒരു മറുപടി പറയാൻ കഴിയുക. നമ്മൾ ഒരു നിഗമനം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഒരു പ്രായം അനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ ചില ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. ചില ഒന്ന് കളിക്കാൻ പോകണം, പുറത്ത് പോകണം, അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കണം, നിങ്ങളുടേതായ ചില താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ വീട്ടിലാകുമ്പോൾ വീട്ടുകാർക്ക് എന്താ വെച്ചാൽ, വാപ്പയും ഉമ്മയും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെയല്ല, നമ്മളോട് വളരെ സ്നേഹവും ഗുണകാംക്ഷയുള്ള ആളുകളായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മളുടെ സമയം വെറുതെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റിലേക്ക് പോകുമെന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ വല്ലാതെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കും. ഈ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക്, നമ്മളൊരു നല്ലൊരു വ്യക്തിയല്ലേ, നമുക്ക് കാര്യങ്ങളൊക്കെ അറിയില്ലേ, എനിക്ക് ശരിയും തെറ്റുമൊക്കെ അറിയില്ലേ, അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അത് അനാവശ്യമായി ഇടപെടുകയാണോ എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പലപ്പോഴും ദേഷ്യം വന്നു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാരണം എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഉമ്മയോട് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉമ്മ ഉപ്പ ഇത് നമ്മൾ അള്ളാഹുവിനെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും അധികം എന്താണ് കടമകളും കടപ്പാടുകളും നമ്മൾ നിർവഹിക്കേണ്ട ആളുകളാണ് അവർ. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അവർ നമ്മളോട് സ്നേഹത്തിലും വളരെ സോഷ്യലായിട്ടും പെരുമാറുന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങേയറ്റം ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട ആളുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഖുർആൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വലാത്തക്കുല്ലഹുമ ഉഫിൻ എന്നാണ്. അതായത് നമ്മളുടെ അവർ പറയുന്നൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മുടെ മുഖത്ത് പോലും തോന്നാൻ പാടില്ല എന്നുള്ളതാണ്. അത്രമാത്രം അച്ചടക്കത്തിലും അനുസരണത്തിലും നിൽക്കേണ്ട ആളുകളാണ് മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെന്താ വെച്ചാൽ, ഇത് ഞാൻ ചെയ്യുന്നത് മഹാപാപമാണല്ലോ, വലിയ തെറ്റാണല്ലോ മാതാപിതാക്കളെ വിഷമിപ്പിക്കൽ എന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പരമാവധി നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ സ്വാഭാവികമായി എന്താണെന്ന് വിചാരിച്ചാൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉമ്മയെ ഉമ്മ പറയുകയാണെങ്കിൽ നമ്മളെന്താ വെച്ചാൽ, ആ ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞാൽ അതിനോട് ഒരിക്കലും പ്രതികരിക്കരുത്. നമ്മൾ തൽക്കാലം അത് കേൾക്കുക. ആ കേട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മൾ പ്രതികരിക്കുമ്പോൾ പിന്നെ അതൊരു ബഹളമാകും, അതിന് മറുപടി ഉമ്മ പറയും, അതൊരു പ്രശ്നത്തിലേക്ക് എത്തും. പക്ഷെ നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മളൊന്ന് പ്രതികരിക്കാതിരുന്നാൽ അത് അവിടെ ഉണ്ട് അവസാനിക്കും. അപ്പോൾ പ്രശ്നങ്ങൾ അവസാനിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താ, നമ്മൾ പ്രതികരിക്കാതിരിക്കലാണ്. അപ്പോൾ ഉമ്മ എന്ത് പറഞ്ഞാലും അത് നമ്മൾ മൗനമായി കേൾക്കുക, എന്തെങ്കിലും പറയുമെന്ന് എപ്പോഴും പ്രതീക്ഷിക്കുക, ആ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നമ്മൾ മൗനം ദീക്ഷിക്കുക, അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ ഉമ്മനോടോ വാപ്പനോടോ ഒന്ന് പേഴ്സണലായിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി നിങ്ങൾ എന്തായിരുന്നാലും ഒരു 17-ാമത്തെ വയസ്സിൽ നിങ്ങളുടെ ഈ ദേഷ്യം പരിഹരിക്കണമെന്ന നിലക്ക് സ്വയം നിങ്ങളൊരു ചോദ്യകർത്താവായി പി സി റേഡിയോയിൽ വന്നു എന്നുള്ളത് വളരെ നിങ്ങളെ നമ്മൾ ആദരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു മനസ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം തന്നെ ഒരു ട്രീറ്റ്മെൻറ്റും കൗൺസിലിംഗും ഇല്ലാതെ മാറാൻ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി അതിനൊരു ഹെൽപ്പ് എന്നുള്ള നിലക്ക് നിങ്ങളുടെ ഉമ്മയോടൊന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞൊരു മാർഗനിർദ്ദേശം പറഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് മനസ്സിലാവുന്നത്.
3: തീർച്ചയായും. ഇനി മറ്റൊരു സഹോദരിയുടെ വാക്കുകളിലേക്കാണ്, ടെക്സ്റ്റ് ആയി നൽകിയ അയച്ച ഒരു മെസ്സേജിലേക്കാണ് നാം പോകുന്നത്. വളരെ സംക്ഷിപ്തമായി എഴുതിയ വരികൾ നമുക്കിങ്ങനെ വായിക്കാം. ഞാൻ 2 കുട്ടികളുടെ ഉമ്മയാണ്. മൂത്ത മകൾക്ക് പ്രായം 20-ഓടടുത്തു. 3 വർഷം മുമ്പ് സ്വന്തം വാപ്പാൻ്റെ അവിഹിതം നേരിട്ട് കാണേണ്ടി വന്ന മോൾ, അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അവൾക്ക് വിവാഹം വേണ്ടെന്ന് പറയുന്നു. ഞാൻ അവളോട് എന്തു പറയണം? ഞാനും ഹസ്ബൻഡും മക്കളും ഒരുമിച്ച് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എനിക്ക് ഉത്തരമില്ല. ഞാൻ എങ്ങനെ അവളെ പറഞ്ഞു മനസ്സിലാക്കണം? ഹാരിസ് മൗലവിയുടെ സംസാരത്തിലേക്ക്.
5: ഇത് നമുക്ക് വ്യക്തമായ കാരണമുള്ളൊരു വിഷയമാണിത്. കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഏറ്റവും അധികം ആദരിക്കുന്ന പിതാവിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പെരുമാറ്റം കാണുമ്പോൾ സ്വാഭാവികമായും ഒരു പെൺകുട്ടി മകൾ എന്ന നിലക്ക് അവൾക്ക് വലിയൊരു ഷോക്ക് മാനസികമായി ഉണ്ടാവും. അതൊരു തലം വരെ മാനസിക പ്രശ്നങ്ങളിലേക്ക് അവരെ എത്തിക്കുവാനും അതേപോലെ തന്നെ സെക്സിനോട് തന്നെ മടുപ്പുണ്ടാവാനും പിതാവിനോട് മാനസികമായ അകലമുണ്ടാവാനും ജീവിതത്തോട് തന്നെ വലിയ നിരാശ തോന്നാനൊക്കെ കാരണമാകാവുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ, അവൾക്ക് എന്താണ് ഇതിലൂടെ ഫീൽ ചെയ്തത്, എന്തൊക്കെയാണ് അവൾക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ തോന്നിയത്, എങ്ങനെയൊക്കെയാണ് അവളുടെ മനസ്സിനത് പ്രതികൂലമായി ബാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അവളുടെ മനസ്സിൽ നിന്നേ അത് കിട്ടുള്ളൂ നമുക്ക്. അതായത്, ഇത്തരമൊരു സംഭവം കാണുന്ന എല്ലാ വ്യക്തികളും ഒരേപോലെയല്ല അവരത് സ്വാധീനിക്കുകയും അവരിലത് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു കാഴ്ച അവളെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവൾക്ക് പിന്നെ പൊതുവേ ഇതിനെ ഒരു ഭീകര, അതായത് സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ഒരു ഭയങ്കര ഒരു ക്രൂരതയായി അല്ലെങ്കിൽ ഒരു വളരെ വലിയൊരു പ്രശ്നമായിട്ട് അവൾക്ക് ഫീൽ ചെയ്തോ, അതല്ലെങ്കിൽ എന്താണത് തോന്നിയത് എന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും പഠിക്കേണ്ടതുണ്ട്. തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, അവളെ ഒരു വിവാഹത്തിലേക്ക് അവൾ എത്തണമെങ്കിൽ, ഒരു നല്ലൊരു ലൈഫിലേക്ക് അവൾ പോകണമെങ്കിൽ, മനസ്സിൽ നിന്ന് ഈ ഒരു ഇതിൻ്റെ ഇതുമൂലമുണ്ടാകുന്ന എല്ലാ ആഘാതങ്ങളും വിട്ടു നിൽക്കണമെങ്കിൽ ഒരു കൗൺസിലറുടെ സഹായം നിങ്ങൾ തേടണം നിർബന്ധമായും. ഒരു ലേഡീസൊക്കെ ആയിട്ടുള്ളൊരു ലേഡി ആയിട്ടുള്ളൊരു കൗൺസിലറെ കണ്ട് അവളൊരു പേഴ്സണൽ കൗൺസിലിങ്ങിന് നിങ്ങൾ നിർബന്ധമായും വിധേയമാക്കേണ്ടതുണ്ട്. കാരണം ഈ സംഭവം ഉണ്ടായി എന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെങ്കിലും ആ സംഭവം ഈ വ്യക്തിയെ എങ്ങനെ ബാധിച്ചു എന്നറിയാൻ ആ വ്യക്തിയിൽ നിന്ന് മാത്രമേ നമുക്ക് പറ്റൂ. അതറിയാതെ നമുക്കിതിന് മറുപടി പറയുക വളരെ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് ഒരവസരം ഉണ്ടാക്കുകയായിരിക്കും നന്നായിരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു.
3: തീർച്ചയായും. മറ്റൊരു ശ്രോതാവ് ലൈനിൽ കാത്തു നിൽക്കുന്നു, നമുക്ക് അവരുടെ ശബ്ദത്തിലേക്ക് പോകാം. ഹലോ, വലിസ്സലാം വറഹ്മത്തുള്ള, കേൾക്കാം. ഹാരിസ് മൗലവിക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കാം, പറഞ്ഞോളൂ.
8: ഞാൻ എന്റെ മോനെ വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ കുട്ടി ഇപ്പൊ 4-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതേ.
3: ഓക്കെ.
8: വന്നിട്ട് എക്സ്ട്രാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവര് സ്കൂളിൽ നിന്ന് കൊടുക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ മറ്റുള്ളതായിട്ടുള്ള നമ്മുടെ ഈ കലാപരമായ ആഴ്ചപരമായിട്ടുള്ള ഇതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ഞാൻ പുതിയായിട്ട് വന്നൊരു ആളാണ്, പിന്നെ ഇസ്ലാമിക്ക് വന്നൊരാളാണ് ഞാൻ. എനിക്ക് അതിന്റെ കുറച്ചുള്ള പ്രശ്നങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും എന്റെ മോനെ ഞാൻ ആഡ് ചെയ്യാറില്ല. അപ്പൊ അതിനൊന്നും ചേർത്തിട്ടില്ല, ഒരു പ്രശ്നമോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിപാടികൾക്കൊന്നും ഞാൻ ചേർത്തില്ല.
3: അപ്പൊ
8: അവന് വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഇഷ്ടം തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ വന്നിട്ട് ഇതൊക്കെ നല്ല ഹൈ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്, ഇപ്പൊ അറിയാലോ.
3: പിന്നെ
8: പാട്ടായാലും ഡാൻസ് ആയാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു 10-14 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഉപേക്ഷിച്ച ആളാണ്. പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ അതൊക്കെ രക്ഷയെ ഉപേക്ഷിച്ച ആളാണ്. എനിക്ക് അതിനൊന്നും താല്പര്യമില്ലാണ്ട് ഇങ്ങനെ ഒഴിവാക്കിയ ആളാണ്. പക്ഷെ എനിക്ക് എന്റെ മോന്റെ കാര്യങ്ങൾ വരുമ്പോ പിന്നെ നമ്മളെങ്ങനെയാണ് അവന് ഏത് രീതിയിലാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നത്, വീട്ടിലൂടെ അന്തരീക്ഷം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ജോയിന്റ് ഫാമിലിയാണ്, തറവാട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ വേറെയും കുട്ടികളുണ്ട്, അതുകൊണ്ട് തന്നെ ടിവി കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റാച്ച്ഡ് ആണ്. ഹലോ,
3: അതെ അതെ കേൾക്കാം.
8: അപ്പൊ ഞാൻ വന്നിട്ട് വേണ്ടാന്ന് വെച്ചെങ്കിലും കൂടി മറ്റുള്ളവരത് വേണ്ടാന്ന് വെക്കുന്നില്ല. പിന്നെ ഇപ്പൊ വന്നിട്ട് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണല്ലോ,
9: അപ്പൊ
8: വന്നിട്ട് എല്ലാ കുട്ടികൾക്കും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്റെ കുഞ്ഞാണെങ്കിൽ കുറച്ച് ഫോർവേഡാണ്. പിന്നെ നമുക്ക് വേറെ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഒരു 10 വർഷത്തോളമായി ഞാൻ എന്റെ ഈ വീട്ടിൽ നിന്ന് പിന്നെ ഓൾറെഡി ഒന്ന് പുറത്തു പോവുക അല്ലെങ്കിൽ പിന്നെ ഒരു മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇൻവോൾവ്ഡേ അല്ല. പിന്നെ ഞാനൊരു ഡിഗ്രി വരെ അറ്റ്ലീസ്റ്റ് ഒന്ന് മുട്ടിച്ച് പഠിച്ച ആളാണ്. വളരെ ബുദ്ധിമുട്ടിലും കഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അത്യാവശ്യം അറിയപ്പെടുന്ന നല്ലൊരു കുടുംബത്തിലേക്ക് ഉള്ള ഒരാളെന്ന് വിവാഹിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോ വന്നിട്ട് എനിക്ക് ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീടും അങ്ങനെ ഒന്നും പോകാനൊന്നും സ്ഥലമില്ല. അവര് 3 വർഷത്തോളമായി ഗൾഫിലാണുള്ളത്. നാട്ടിലേക്ക് വന്നിട്ട് തന്നെയില്ല. പിന്നെ ഇതന്നെ ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 3-4 പേര് കൂടിയിട്ട് ഒരു ബിസിനസ് നടത്തി. അവര് 3 പേരും കൂടെ കൂടിയിട്ട് എനിക്ക് ഫിനാൻസ് എന്റെ ഹസ്ബൻഡിന്റെ പേരിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകളൊക്കെ തകർച്ചയായപ്പോ മൂപ്പരാണ് ഒരുപാട് ബാധിച്ചത്. അപ്പൊ അത് കാരണം സമ്മർദ്ദത്തിലായിട്ട് 1.5 വർഷത്തോളം വീട്ടിലിരുന്നു. പിന്നിപ്പോ ഗൾഫിൽ പോയിട്ട് 3 വർഷത്തോളം ആവുന്നു. ഈ അസുഖം കാരണം മാത്രല്ല, അല്ലെങ്കിലും വരാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. ജോലി ജോലിയും ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പൊ എന്റെ മോനാണെങ്കിൽ ഇപ്പൊ വീട്ടിലിരുന്നിട്ടാണ് പഠിക്കുന്നൊക്കെ. ഇപ്പൊ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് മൂപ്പര് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവന് മെന്റലൊരു ഓട്ടിസത്തിന്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്. അതായത് എഴുതാൻ മറ്റുള്ള കുട്ടികൾ ചെയ്യുന്നത് പോലെ കണ്ട പ്രശ്നമൊന്നുമില്ല, എഴുതും വായിക്കൊക്കെ ചെയ്യും. പക്ഷെ അതിന് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ എടുക്കുകയൊന്നുമില്ല. ഒരു ആക്ടിവിറ്റി കൂടുതലുള്ള പോലെ ഒരു സ്വഭാവമൊക്കെയാണ്.

0: ഏത് നിലക്ക് ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നതാണ് താങ്കൾ ചോദിക്കുന്നത്.
1: പിന്നെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞതിലുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഒരു ദാമ്പത്യ ജീവിതത്തിലെ നിങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള ചില ക്രൈസിസുകൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒരു ഭാഗത്തുണ്ട്. അത് നമ്മളെ ഒരു മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ജീവിത സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതോടൊപ്പം ഒരു വലിയ കുടുംബത്തിൽ നമ്മൾ മറ്റു കുട്ടികൾക്കിടയിൽ നമ്മുടെ കുട്ടിയെ ദീനിയായി വളർത്തുന്നതിൻ്റെ പ്രായോഗികത, ഈ രണ്ട് വശങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ തുടങ്ങിയിടത്തുനിന്ന് തുടങ്ങാം. ആദ്യം നിങ്ങളുടെ മകൻ്റെ കാര്യത്തിൽ നമ്മൾ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇസ്ലാം എന്നുള്ളത് വളരെ പ്രായോഗികമായിട്ടുള്ളൊരാശയമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ട, നമ്മളിപ്പോൾ ഒരു മുതിർന്ന ആളുകളെ പോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഇപ്പം തന്നെ നമ്മളെന്ത് ചെയ്യേണ്ട, ഇസ്ലാം വെക്കാത്തൊരു നിയന്ത്രണം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വെക്കേണ്ട കാര്യമില്ല. കാരണം കുട്ടികൾക്ക് എന്താ വെച്ചാൽ, ഈ പഠനത്തിനപ്പുറത്ത് മറ്റു പ്രവർത്തനങ്ങൾ, പഠനേതര പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അത് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റാണ്, ഒരു മാനസിക ഉല്ലാസം അവർക്ക് ലഭിക്കുന്നു. ഒരാൾ പന്ത് കളിക്കുകയോ എഴുതി വായിക്കുകയോ വരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു മാനസിക ഉല്ലാസം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ എപ്പോഴും നമ്മളൊരു മുതിർന്ന ആളെപ്പോലെ എപ്പോഴും ഒരു, ഇപ്പോൾ നമ്മൾ ചില ഹോസ്റ്റലുകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അവിടെ കളിക്കാനൊരു ഗ്രൗണ്ടോ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു കുട്ടി നിന്ന് പോവില്ല. അവർ എത്ര നല്ല ഫുഡ് കൊടുത്താലും എത്ര നല്ല AC ഫിറ്റ് ചെയ്താലും അവരവിടെ നിൽക്കില്ല. അവരുടെ എൻ്റർടൈൻമെൻറ്റുകൾ, അവരുടെ വിനോദങ്ങൾ, അനുവദനീയമായ തലത്തിലെ വിനോദങ്ങൾ കുട്ടികൾക്ക് തീർച്ചയായും വേണം. എങ്കിലേ അവർ ഉന്മേഷത്തോടുകൂടെയും സന്തോഷത്തോടുകൂടിയും വളരുകയുള്ളൂ. ഒന്ന്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ സ്കില്ലുകൾ വളരണം. ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുകൾ ഉണ്ടായിരിക്കും. ആ കഴിവുകൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കഴിവുകൾ അവർ പ്രകടിപ്പിക്കും. അത് പ്രകടിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ നിന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുക. ആ കഴിവുകൾ ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത കഴിവുകളാകാൻ നമ്മൾ പാരൻസ് ശ്രദ്ധിക്കുക. ഇതില്ലാതെ പോകാൻ പറ്റില്ല. എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ വായിച്ചതാണ്, ഒരു അനാവശ്യമായ നിയന്ത്രണങ്ങൾ അവന് നൽകുമ്പോൾ ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവന് തെറ്റാണെന്ന് തോന്നാത്തൊരു കാര്യത്തിന് നമ്മൾ തടസ്സം നിൽക്കുമ്പോൾ അവന് മതത്തിനോട് തന്നെ എന്ത് ചെയ്യും, വിരോധമുണ്ടാകും. ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്ന മതമാണെങ്കിൽ എനിക്കത് വേണ്ടാന്നുള്ള ഒരു മതവിരോധം അവൻ്റെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റു കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ അവനെ വിലക്കുമ്പോൾ എന്താണ്, അവർക്കൊക്കെ പറ്റും എനിക്ക് പറ്റില്ല, അതെൻ്റെ ഉമ്മൻ്റെ പ്രശ്നമാണ് എന്ന നിലക്ക് നിങ്ങളോടുള്ളൊരു വിരോധത്തിനും അതിന് കാരണമായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടിക്ക് വരക്കാം. വരക്കുന്നതിന് ഇസ്ലാമിൽ ഒരു പ്രശ്നമില്ല. വരയിലെന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ജീവനുള്ള വസ്തുക്കൾ വരക്കുന്നിടത്ത് മാത്രമേ നമ്മുടെ പ്രശ്നമുള്ളൂ. അതല്ലാതെ ഒരു വെള്ളച്ചാട്ടമോ ഒരു സീനറിയോ അല്ലെങ്കിൽ ഒരു മരമോ ഒരു പുഷ്പമോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ എന്തും വരക്കാം. നിരുപാധികമായ അനുവാദമാണ് അതൊക്കെ വരക്കാൻ. അതുകൊണ്ട് നല്ല കളറും നല്ല പേനയും പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് അവന് വരക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവൻ്റെ വരയെ പ്രോത്സാഹിപ്പിക്കണം. അവന് വരക്കുന്നതിന് മാർക്കിട്ട് കൊടുക്കണം. വരക്കാൻ അറിയുന്ന ആരെയെങ്കിലും കൊണ്ട് എന്ത് ചെയ്യണം, അവന് ഇത്തരം വരയുടെ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരണം. മുറ്റത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു കസേരട്ട് കൊടുത്തിട്ട് ഒരു നല്ല മരം കാണിച്ചു വെച്ചിട്ട് ആ മരത്തെ അതേപോലെ വരക്കാൻ വേണ്ടി പറയുക. അങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അവനെ പരമാവധി ആ രംഗത്ത് പ്രോത്സാഹിപ്പിക്കണം. എന്താണോ അവൻ്റെ സ്കില്ല്, പാടാനാണെങ്കിൽ പാടാൻ, നിങ്ങൾ നമുക്ക് പാടാൻ വരുമല്ലോ, മ്യൂസിക് പാടില്ല എന്നുള്ളതുകൊണ്ട് പാട്ട് പ്രശ്നമില്ലല്ലോ, പാടാം. അവൻ്റെ സ്കൂളിൽ അവൻ്റെ ക്വിസ് മത്സരങ്ങൾ, അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ സ്പോർട്സ് ഇനങ്ങൾ, ഇതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അവന് കഴിയുന്ന പോലെ, പ്രത്യേകിച്ച് നീ അവന് ചെറിയൊരു പിന്നെ ബുദ്ധിപരമായ ചെറിയൊരു പ്രശ്നം നിങ്ങൾ പറഞ്ഞപ്പോൾ, അങ്ങനെയും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും അത്തരം കുട്ടികൾക്ക് കൂടുതലായി ഇതിന് അവസരം കൊടുക്കുകയാണ് വേണ്ടതെന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ശരി എന്താണ് തെറ്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ആർട്സ് പരിപാടികളും വല്ല പരിപാടികളും എല്ലാം തെറ്റാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അതിൽ ചില കാര്യങ്ങൾ മാത്രം അവർ, നമ്മുടെ ഒരു ഇസ്ലാമികമായ നിലക്കുള്ള വസ്ത്രമര്യാദകൾ, അതേപോലെയുള്ള മ്യൂസിക് പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചില നിഷിദ്ധങ്ങളായ വശങ്ങളുണ്ട്. അതിപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് പറ്റാത്തതാണ്. അത് മാറി നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ അവൻ്റെ ഒരു 10 വയസ്സെന്നൊക്കെ പറയുമ്പോൾ എന്താ അറിയോ, അതിനെപ്പറ്റിയൊന്നും അല്ലാതെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. അവൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് അവനെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ കൂടെ നിന്ന് കൊടുത്താൽ അവൻ എല്ലാ രംഗത്തും വളർന്നു വരും, ഇൻഷാല്ലാ. പിന്നെ നിങ്ങളെ കുടുംബപരമായ പ്രശ്നങ്ങളാണ് ഞാൻ അതിൽ പറയണതെന്ന് വെച്ചാൽ, ഈ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഭർത്താവിനുണ്ടാവും, ഭാര്യ നിലക്ക് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ ഇതിൽ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. അതായത് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളും സമീപനങ്ങളും അനുസരിച്ചാണ്. ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ, പരീക്ഷയ്ക്ക് എടുത്തിട്ട് ഒരാളെ ബിസിനസ് കയറങ്ങിയാൽ അയാൾ പരാജയപ്പെട്ടിരിക്കും. ഇനി വിജയിച്ചാൽ തന്നെ അത് ആത്യന്തികമായ വിജയമല്ല. അത് കാരണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ നമ്മൾ പോകുന്നുണ്ടോ അല്ലേ നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്, അത് എത്രയും പെട്ടെന്ന് അതിന് തിരിച്ചു വരാൻ ഭർത്താവിന് ഉപദേശിക്കണം. കാരണം ആ വഴിയിലൂടെ വിജയം ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഭർത്താവിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവും.

0: കടം ഉള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ പരിഹരിച്ചോളും. നിങ്ങൾ അതിലൊന്നും വല്ലാതെ വ്യാകുലപ്പെടേണ്ട. അദ്ദേഹം നാട്ടിലേക്ക് വരികയാണെങ്കിൽ വന്നു കൊള്ളട്ടെ. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങളൊരു പിന്തുണ കൊടുത്ത് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് നിൽക്കുക. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരാധീനതകളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് ആകെ ടെൻഷനായതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. അത് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യത്തിൽ നമ്മൾ ടെൻഷൻ എടുക്കാറില്ല. ചെയ്യാൻ കഴിയുന്ന നമ്മൾ ചെയ്യുക, ബാക്കി നമ്മൾ അള്ളാഹുവിന് വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക അവസ്ഥകൾക്ക് എന്താണൊരു ഗുണകരമായ പരിഹാരമെന്ന് നിങ്ങൾ ബന്ധുക്കളോടൊക്കെ ആലോചിച്ചിട്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുക, എല്ലാവരും കൂടെ കൂടി പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് പ്രായോഗികമായി പറയാനുള്ളത്.
1: ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കാൻ അടുത്തു എന്ന് റെക്കോർഡിംഗ് ഡെസ്കിൽ നിന്ന് വിവരം ലഭ്യമാകുന്നതിനാൽ തൽക്കാലം ഇവിടെ വിടവാങ്ങുകയാണ്. സമൂഹത്തിൻ്റെയും കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും നീറുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി പല നിലക്കും പീസ് റേഡിയോ ഇടപെടാറുള്ളതുപോലെ തന്നെ ഓൺലൈൻ കൗൺസിലിംഗ് എന്ന ഈ ഒരു സംരംഭം അത് വളരെ ക്രിയാത്മകമായി മുന്നോട്ട് പോകുന്നു എന്നതിൽ നമുക്കേവർക്കും സന്തോഷമുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായി നമ്മോടൊപ്പം എന്നും ഉണ്ടാവാറുള്ള ഹാരിസ് മൗലവി വളരെ വ്യക്തമായി ഓരോ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടികൾ നൽകുകയുണ്ടായി. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇനിയും ദീർഘകാലം ഇത്തരം സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. മനസ്സിലെ നൊമ്പരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ധാരാളം ആളുകൾ നമ്മുടെ കൗൺസിലിംഗിൽ പങ്കെടുത്തു കഴിഞ്ഞു. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം ബഷീർ വി പി.

0: ഇരു കിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.
1: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് മുഖമൊഴി. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടെല്ലായി നിലകൊള്ളേണ്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും അതിരൂക്ഷമായ വിമർശനങ്ങളുടെയും വിവാദങ്ങളുടെയും കേന്ദ്രബിന്ദുവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വയംഭരണാധികാരവും നിഷ്പക്ഷതയും നേരിടുന്ന വെല്ലുവിളികളെ ചൊല്ലി രാജ്യത്തുടനീളം വലിയ ആശങ്ക ഉയരുമ്പോൾ അത് വെറുമൊരു രാഷ്ട്രീയ ആരോപണം മാത്രമായി തള്ളിക്കളയാനാവില്ല. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രപരിശോധനയുമായി ബന്ധപ്പെട്ട് കമ്മീഷനുള്ളിൽ തന്നെ ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ അടുത്തിടെ പുറത്തുവന്നത് സ്ഥാപനത്തിന്റെ പ്രവർത്തന രീതിയിലെ സുതാര്യതയില്ലായ്മ വെളിവാക്കുന്നതാണ്. പ്രക്രിയകളിലെ ഏകപക്ഷീയമായ സമീപനത്തെയും വോട്ടർമാരുടെ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ തിരിമറികളെയും ചോദ്യം ചെയ്ത് കമ്മീഷനിലെ അംഗങ്ങൾ തന്നെ രംഗത്തു വന്നു എന്ന റിപ്പോർട്ടുകൾ ജനാധിപത്യ ഇന്ത്യയെ ഞെട്ടിക്കുന്നതാണ്. തീരുമാനങ്ങൾ സമവായത്തിലൂടെയോ ഭൂരിപക്ഷാഭിപ്രായത്തിലൂടെയോ എടുക്കേണ്ട ഒരു സ്ഥാപനത്തിൽ ഏകപക്ഷീയമായി പരിഷ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നത് ഭരണഘടനാപരമായ തത്വങ്ങളുടെ ലംഘനമാണ്. പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിലും ഫോം 6 അപേക്ഷകളിൽ അനാവശ്യ ഉപാധികൾ ഉൾപ്പെടുത്തിയതിലും വരുത്തിയ മാറ്റങ്ങൾ സ്വതന്ത്ര വോട്ടവകാശത്തിന് തടസ്സമാകുന്നുവെന്ന വിലയിരുത്തലുകൾ നിസ്സാരമല്ല. ശേഖരിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് വിവരങ്ങളുടെ സുരക്ഷയും ആധികാരികതയും മുതൽ വോട്ടർ പട്ടികയിലെ കൂട്ടിച്ചേർക്കലുകളും കൂട്ടമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും സംശയത്തിന്റെ നിഴലിലാണ്. പ്രതിപക്ഷ കക്ഷികൾ തെളിവുകൾ സഹിതം നിരന്തരമുന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുന്നതിനു പകരം സാങ്കേതിക ന്യായീകരണങ്ങൾ നൽകി ഒഴിയാനാണ് കമ്മീഷൻ ശ്രമിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും വലിയ കരുത്ത് എന്നത് നിയമങ്ങൾ മാത്രമല്ല, ജനങ്ങൾക്ക് ആ സ്ഥാപനത്തിലുള്ള വിശ്വാസ്യതയാണ്. ഭരണപക്ഷത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുന്ന രീതിയിലുള്ള പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും ഏകപക്ഷീയമായ തീരുമാനങ്ങളും ഈ സ്ഥാപനത്തിന്റെ നിഷ്പക്ഷതയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ഏറ്റവും വലിയ പരീക്ഷണഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കമ്മീഷന്റെ തലപ്പത്തുള്ളവരുടെ നിയമന രീതി മുതൽ തീരുമാനമെടുക്കൽ പ്രക്രിയ വരെയുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായ സുതാര്യത കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാവലാൾ തന്നെ വഴിമാറി നടക്കുന്ന അവസ്ഥ ജനാധിപത്യത്തിനാപത്താണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വന്തം ഭരണഘടനാപരമായ പദവിയും ഉത്തരവാദിത്വവും തിരിച്ചറിഞ്ഞ് ഏതു വിധത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും അതീതമായി പ്രവർത്തിക്കാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഈ രാജ്യത്തെ സാധാരണക്കാരന് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടും. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തകർച്ചയുടെ തുടക്കമായിരിക്കും.
1: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
3: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ. മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ഹൃദയവസന്തം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് എത്തിക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഹൃദയവസന്തം എന്ന പ്രോഗ്രാം. അൽഹംദുലില്ലാ, നമ്മൾ സൂറത്തുൽ ഹജ്ജിലെ 53 വരെയുള്ള വചനങ്ങൾ വ്യത്യസ്ത എപ്പിസോഡുകളിലൂടെയായി അർത്ഥസഹിതം കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മൾ 54, 55 വചനങ്ങളാണ് സൂറത്തുൽ ഹജ്ജിൽ നിന്നും പഠിക്കുന്നത്. ഇൻഷാല്ലാ അബ്ദുൽ വഹാബ് സലാഹിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وليعلم الذين أوتوا العلم أنه الحق من ربك فيؤمنوا به فتخبت

0: ولا يزال الذين كفروا في مرية منه حتى تأتيهم الساعة بعتة أو يأتيهم عذاب يوم عقيم. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അഥവാ അതിൻ്റെ 54-55 ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാചകന്മാർ ഒരു വചനം ഓതിക്കൊടുക്കുമ്പോൾ പിശാജ് അവിടെ വസ്വാസുണ്ടാക്കുകയും ദുർബോധനം നടത്തുകയും അതിൽ അവിശ്വാസികളായ ആളുകൾ അല്ലെങ്കിൽ ഹൃദയത്തിൽ രോഗമുള്ളവർ, ഹൃദയം കടുത്തുപോയ ആളുകൾ അതിൽ പെട്ടുപോവുകയും ചെയ്യുമെന്നതെല്ലാം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അത് അവർക്കൊരു പരീക്ഷണമായിരിക്കും എന്നതെല്ലാം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അപ്രകാരം വിശ്വാസികളായ ആളുകൾക്ക് ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും എന്നതാണ് വിശദീകരിക്കുന്നത്. ആയത്തിൻ്റെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം
1: وليعلم الذين أوتوا العلم أنه الحق من ربك وليعلم അറിയുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി. الذين أوتوا العلم
0: അറിവ് നൽകപ്പെട്ടതായ ആളുകൾ, അറിവ് നൽകപ്പെട്ടതായ ആളുകൾക്ക് അറിയുന്നതിന് വേണ്ടി, മനസ്സിലാകുന്നതിന് വേണ്ടി. എന്ത്?
1: أنه الحق من ربك അന്നഹു,
0: തീർച്ചയായിട്ടും അത്.
1: അൽ ഹഖു മിർ റബ്ബിക,
0: നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള സത്യമാണ് എന്ന്. അത് നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള സത്യമാണ് എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയും. ഫയുമിനു ബിഹി,
1: അങ്ങനെ അതിൽ വിശ്വസിക്കുന്നതിന് വേണ്ടിയും. എത്രയത്?
0: ഫതുഹ്ബിത ലഹു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അതിന് കീഴ്പ്പെടുകയും ചെയ്യും. അവരുടെ ഹൃദയങ്ങൾ അതിന് കീഴ്പ്പെടുകയും ചെയ്യും. അതിനാണ് ഇടയാക്കുക, അവരുടെ ഹൃദയങ്ങൾ അതിന് കീഴ്പ്പെടാനാണ് ഇടയാക്കുക അത്.
1: വഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. ലഹാദില്ലദീന ആമനു,
0: വിശ്വസിച്ചതായ ആളുകളെ നയിക്കുക തന്നെ ചെയ്യും.
1: ഇലാ സിറാത്തിം മുസ്തഖീം,
0: നേരായ ഹൃജുവായ പാതയിലേക്ക് വിശ്വസിച്ചതായ ആളുകളെ അല്ലാഹു നയിക്കുക തന്നെ ചെയ്യും. അഥവാ അറിവ് നൽകപ്പെട്ടതായ ആളുകൾക്ക് ആ പ്രവാചകന്മാർ ഓതിക്കൊടുക്കുന്ന കാര്യം, അതാണ് അന്നഹു എന്ന് പറഞ്ഞത്, ഖുർആൻ എന്നും അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. അത് റബ്ബിൽ നിന്നുള്ള സത്യമാണ് എന്നറിയുന്നതിന് വേണ്ടിയും. ഫയുമിനു ബിഹി, അങ്ങനെ അതിലവർ വിശ്വസിക്കുകയും. ഫതുഹ്ബിത ലഹു ഖുലൂബുഹും, അതിനവരുടെ ഹൃദയങ്ങൾ കീഴ്പ്പെടുകയും ചെയ്യുന്നതിനൊക്കെ വേണ്ടി എന്നാണ് പറഞ്ഞത്. തീർച്ചയായും അല്ലാഹു വിശ്വസിച്ചതായ ആളുകളെ നേരായ പാതയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. വിജ്ഞാനം നൽകപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഇത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യം തന്നെയാണെന്ന് മനസ്സിലാക്കുകയും അതിൽ വിശ്വസിക്കുവാനും അങ്ങനെ അവരുടെ ഹൃദയങ്ങൾ അതിന് കീഴ്പ്പെടുവാനുമാണ് അതിടയാക്കുക. തീർച്ചയായും അല്ലാഹു സത്യവിശ്വാസികളെ നേരായ പാതയിലേക്ക് നയിക്കുന്നവനാകുന്നു. എന്നിട്ട് അല്ലാഹു അടുത്ത് പറയുന്നു, വലാ യസാലുല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ ആയിക്കൊണ്ടേയിരിക്കും. ലാ യസാലു, ആയിക്കൊണ്ടേയിരിക്കും.
1: അല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ.
0: ഫീ മിരിയത്തിൻ, സംശയത്തിലായിക്കൊണ്ടേയിരിക്കും. മിൻഹു, അതിനെ സംബന്ധിച്ച്.
1: ഹത്താ തഅ്തിയഹുമുസ്സാഅ,
0: അന്ത്യനാൾ അവർക്ക് വരുന്നതുവരെയും, അന്ത്യനാൾ അവർക്ക് വരുന്നതുവരെയും അവർ സംശയത്തിലായിക്കൊണ്ടേയിരിക്കും.
1: ബഗ്തതൻ, പെട്ടെന്ന്,
0: അന്ത്യനാൾ പെട്ടെന്ന് അവർക്ക് വന്നെത്തുന്നതുവരെയും.
1: ഔ, അല്ലെങ്കിൽ.
0: യഅ്തിയഹും അദാബു യൗമിൻ അഖീം,
1: ഒരു ശിക്ഷ അവർക്ക് വരുന്നതുവരെ. ഔ യഅ്തിയഹും, അവർക്ക് വരുന്നതുവരെ.
0: അദാബു യൗമിൻ അഖീം,
1: വിനാശകരമായ ഒരു ദിവസത്തെ ശിക്ഷ.
0: അദാബു യൗമിൻ അഖീം,
1: വിനാശകരമായ ഒരു ദിവസത്തെ ശിക്ഷ അവർക്ക് വന്നെത്തുന്നതുവരെയോ, അല്ലെങ്കിൽ അന്ത്യനാൾ പെട്ടെന്ന് അവർക്ക് വരുന്നതുവരെയോ അവിശ്വാസികളായ ആളുകൾ ആ കാര്യത്തിൽ സംശയത്തിലായിക്കൊണ്ടേയിരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പഠിക്കുന്നത്. അഥവാ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു തുടർച്ചയാണ്. പ്രവാചകന്മാർ ഒരായത്ത് ഓതിക്കേൾപ്പിച്ചു കഴിഞ്ഞാൽ ആ ഓതിക്കേൾപ്പിക്കുന്നതിൽ പിശാജ് ദുർബോധനം നടത്തും, വസ്വാസ് ഉണ്ടാക്കും. അവിടെ തന്നെ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ, ആ പിശാജുണ്ടാക്കുന്ന ദുർബോധനത്തെ മായ്ച്ചു കളയുകയും അതിനെ ബലപ്പെടുത്തുകയും ചെയ്യും. അതാണിവിടെ പറയുന്നത്. എന്നാൽ ഹൃദയത്തിൽ രോഗമുള്ള, ഹൃദയകാഠിന്യമുള്ള ആളുകൾക്കത് പരീക്ഷണമാവുകയും ചെയ്യും, അഥവാ അവരതിൽ വീണു പോവുകയും ചെയ്യും എന്നർത്ഥം. അവിടെയാണ് ഇവിടെ എന്ത് ചെയ്യുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വിശ്വാസികളായ ആളുകൾ, അതാണ് ഊത്തുൽ ഇൽം, അറിവ് നൽകപ്പെട്ടതായ ആളുകൾ, അവർക്ക് റബ്ബിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ്, സത്യമാണ് അത്. ആ ഓതിക്കേൾപ്പിക്കുന്ന കാര്യം അത് റബ്ബിൽ നിന്നുള്ള ഒരു സത്യമാണെന്ന് അവർ അറിയുന്നതിന് വേണ്ടിയാണ്. മാത്രമല്ല ഫയുമിനു ബിഹി, അതിലൂടെ അവർ ആ സത്യത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല ഫതുഹ്ബിത ലഹു കുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ആ സത്യത്തിന് വേണ്ടി കീഴൊതുങ്ങുകയും ചെയ്യുന്നു. ആ പ്രവാചകന്മാർ ഓതിക്കൊടുക്കുന്നതിൽ അത് സത്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നു, ആ മനസ്സിലാക്കിയ സത്യത്തിൽ അവർ വിശ്വസിക്കുന്നു, ആ സത്യത്തിന് വേണ്ടി അവരുടെ ഹൃദയങ്ങളെ കീഴ്പ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളെ, അഥവാ ഇന്നല്ലാഹ ലഹാദില്ലദീന ആമനു, അങ്ങനെ വിശ്വസിച്ചതായ ആളുകളെ അള്ളാഹു നയിക്കുക തന്നെ ചെയ്യും. ഇലാ സിറാത്തി മുസ്തഖീം, നേരായ പാതയിലേക്ക്, ചൊവ്വായ പാതയിലേക്ക് അള്ളാഹു നയിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. അതാ ഇലാ സിറാത്തി മുസ്തഖീം എന്ന് പറഞ്ഞാൽ അത് ആ സത്യത്തിൻ്റെ പാത, അതാണ് ആ സത്യത്തിൻ്റെ പാതയിലേക്ക് അവരെ നയിക്കുക തന്നെ ചെയ്യും. ബിസബബി ഈമാനിഹിം, അവരുടെ ഈമാൻ കാരണത്താൽ, അവർ ആ വിശ്വസിച്ചു എന്ന ആ കാരണത്താൽ ആ സത്യത്തിൻ്റെ പാതയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും, അവരെ നയിക്കുക തന്നെ ചെയ്യും എന്നാണ് വിശദീകരിച്ചത്. എന്നാൽ നേരെ മറിച്ച് അവിശ്വാസികളായ ആളുകളോ, അവരെന്നും അത് സംശയത്തിൽ തന്നെയായിരിക്കും. എഫിമിരിയത്തി മിൻഹു, അതിനെക്കുറിച്ച് അവർ സംശയത്തിൽ തന്നെയായിരിക്കും. അഥവാ ഈ പറഞ്ഞ സത്യമാണോ, ഈ പറഞ്ഞതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള ഒരു സംശയത്തിലായിരിക്കും അവരുണ്ട്. അതാണ് ഫീ മിറിയത്തിം മി വലാ യസാലുല്ലദീന കഫറു ഫീ മിറിയത്തിം മിൻ, ആ സംശയത്തിലാകും. അഥവാ ഐ ഫീ ശക്കിൻ വറൈബിം മിൻ ഹാദൽ ഖുർആൻ എന്നാണ്. ഈ ഖുർആനിൽ നിന്നുള്ള ഈ കാര്യത്തിൽ അവർ എപ്പോഴും ശക്കിലും റൈബിലും സംശയത്തിലായിക്കൊണ്ടേയിരിക്കും. അതൊക്കെ സത്യമാണോ, അതല്ല, അത് ശരിയാണോ, ഇങ്ങനെ അവരൊരു ഇതിലായിരിക്കും ഉണ്ടാവുക. അതാണ് പിശാജ് അവർക്ക് ഇട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞത്. പിശാജ് അവർക്ക് അവരിൽ, അവരെ വസ്വാസിൽ ആക്കുന്നു. അതെത്ര കാലമുണ്ടാകും ആ സംശയം, അതവർ തീരുകയില്ല. ഏതുവരെ, പെട്ടെന്നൊരു നാൾ, അന്ത്യനാൾ സംഭവിക്കുന്നതുവരെ, അവർക്ക് അന്ത്യനാൾ വന്നെത്തുന്നതുവരെയും അവരാ സംശയത്തിൽ തന്നെ ആയിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അല്ലെങ്കിൽ വിനാശകരമായ ഒരു ശിക്ഷ അവർക്ക് വരുന്നതുവരെ, വിനാശകരമായ ഒരു ശിക്ഷ അവർക്ക് വന്നെത്തുന്നതുവരെയും അവർ ആ സംശയത്തിലായിക്കൊണ്ടേയിരിക്കും. ആ സംശയത്തിൽ നിന്ന് മാറാൻ അവർക്ക് കഴിയുകയില്ല. കാരണം പിശാജ് അവർക്ക് ആ വസ്വാസ് ഇട്ടിങ്ങനെ കൊടുക്കുകയാണ്. പ്രവാചകന്മാർ ഓരോ സത്യത്തിൻ്റെ വചനങ്ങളും ഓതിക്കൊടുക്കുമ്പോൾ അതിലേക്ക് പിശാജ് വസ്വാസ് ഉണ്ടാക്കി കൊടുക്കുന്നു, ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദുർബോധനത്തിൽ കുടുങ്ങി അവർ ആ സംശയത്തിലായിക്കൊണ്ടേ ഇരിക്കും എന്നാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഹൃദയത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ദൃഢത എത്രമാത്രമുണ്ടോ അതിനനുസരിച്ചായിരിക്കും വിശുദ്ധ ഖുർആനിലെ ഓരോ വചനവും ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ, ഓരോ വചനവും കേൾക്കുമ്പോൾ, പഠിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസത്തിൻ്റെ ആ ഒരു ദൃഢതക്കനുസരിച്ചായിരിക്കും എന്നർത്ഥം. അല്ല എങ്കിൽ അവിടെ പിശാജിന് സ്ഥാനമുണ്ടാകും, പിശാജ് വസ്വാസ് ഉണ്ടാക്കും, നമ്മളെ സംശയത്തിലാക്കും. അതിപ്പോൾ അങ്ങനെ ഉണ്ടാകുമോ? ഇതിങ്ങനെ ഉണ്ടാകുമോ, അതിപ്പോ ശരിയാകുമോ, ഇങ്ങനെ സംശയത്തിലാക്കി നമ്മെ അവിശ്വാസത്തിലേക്ക് നമ്മെ എത്തിക്കുകയും ചെയ്യും. അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ഹൃദയത്തിൽ ഈമാൻ രൂഢമൂലമാക്കി ആ പറഞ്ഞ കാര്യങ്ങളിൽ സത്യമാണ് എന്ന് മനസ്സിലാക്കി അതിൽ വിശ്വസിച്ച് നമ്മുടെ ഹൃദയത്തെ അതിനുവേണ്ടി കീഴ്പ്പെടുത്തുന്ന കീയൊതുങ്ങുന്ന തരത്തിലേക്കാക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. ഒന്ന് ഒരിക്കൽ കൂടി നമുക്കതൊന്ന് പാരായണം ചെയ്യാം.
0: വലിയഅലമൽ ലദീന ഊതുൽ ഇൽമ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക ഫയുമിനു ബിഹ് ഫതുഖ്ബിത ലഹു ഖുലൂബുഹും وَإِنَّ اللَّهَ لَهَادِ الَّذِينَ آمَنُوا وَإِنَّ اللَّهَ لَهَادِ الَّذِينَ آمَنُوا إِلَى صِرَاطٍ مُسْتَقِيمٍ وَلَا يَزَالُ الَّذِينَ كَفَرُوا فِي مِرْيَةٍ مِنْهُ حَتَّى تَأْتِيَهُمُ السَّاعَةُ بَغْتَةً أَوْ يَأْتِيَهُمْ عَذَابُ يَوْمٍ عَقِيمٍ.
1: കൃത്യമായി ഓരോ പദങ്ങളുടെയും അർത്ഥവും ആയത്തിൻ്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുവാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാരകല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. ഹൃദയവസന്തം പ്രോഗ്രാം ഇവിടെ സമാപിക്കുമ്പോൾ ഒരുപാട് നന്മകളാണ് നമ്മുടെ മനസ്സിൽ കോറിയിട്ടുകൊണ്ട് ബഹുമാന്യനായ അബ്ദുൽ വഹാബ് സലാഹി ഇവിടെ ക്ലാസ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അത് അറിവ് നൽകപ്പെട്ടവർ പ്രവാചകന്മാർ ഓതിക്കൊടുക്കുന്നത് വിശ്വസിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യും എന്നൊരു സന്ദേശം നമുക്ക് ലഭിച്ചു. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും അതിൽ സംശയത്തിൽ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്ന ഒരു ഓർമ്മപ്പെടുത്തലുകൂടി ഇവിടെ ബഹുമാന്യനായ അബ്ദുൽ വഹാബ് സലാഹി ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.

0: അപ്പു അമ്മു എന്ന് പറയുന്ന അയൽവാസികളായ രണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ അപ്പുവിൻ്റെ കയ്യിൽ അതിമനോഹരമായ കോട്ടികളുണ്ട് അല്ലേ, കോട്ടി തന്നെയാണ് പറയാം, ഗോലി കോട്ടി. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പുവിന്. അപ്പുവിൻ്റെ അയൽവാസിയായ അമ്മുണ്ട് ചെറിയ കുട്ടി, അവളുടെ കയ്യിൽ നല്ല വർണ്ണങ്ങളുള്ള തിളങ്ങുന്ന കുറേ വളപ്പൊട്ടുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ ഒരു ദിവസം തൻ്റെ ഗോലി അല്ലെങ്കിൽ ഈ കോട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു അമ്മുവിൻ്റെ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അമ്മു നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ, ഞാൻ നിൻ്റെ ഗോലി നിനക്ക് തരാം, ഞാൻ എൻ്റെ ഗോലിയൊക്കെ നിനക്ക് തരാം, നിൻ്റെ വളപ്പൊട്ടുകളൊക്കെ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അപ്പു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അമ്മു ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മു വീട്ടിൽ പോയിട്ട് അവരുടെ വളപ്പൊട്ടുകൾ എടുത്തിട്ട് അപ്പുവിന് കൊടുത്തു. അപ്പു അത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവൻ ഇഷ്ടപ്പെട്ട അവൻ്റെ ഗോലികളെല്ലാം കയ്യിൽ വെച്ചപ്പോൾ അവനൊരു തോന്നൽ, എല്ലാം കൊടുക്കണ്ട, കുറച്ചതിനൊന്ന് മാറ്റി വെച്ചു. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മുവിന് കൊണ്ടി കൊടുത്തു. അമ്മ അത് വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി അപ്പു കുറേ നേരം ആലോചിച്ചു. അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം എനിക്കും അതുപോലെ തന്നെയായിരിക്കും അമ്മ തന്നിട്ടുണ്ടാവുക, മുഴുവൻ വളപ്പൊട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവളും ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇത് ആലോചിച്ചിട്ട് അവൻ ഉറക്കം വരുന്നില്ല, അസ്വസ്ഥതയാണ്. പക്ഷേ അതേ രാത്രി തന്നെ അമ്മു ഇതൊന്നും ആലോചിക്കാതെ കിട്ടിയ ഗോലി എടുത്തു വെച്ച് വളരെ ശാന്തമായി ഉറങ്ങി,
1: സമാധാനമായി
0: ഉറങ്ങി. ഇതാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിൽ, അശുഭകരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കുമുണ്ട് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളൊരു മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓനും അങ്ങനെ തന്നെ
1: കാരണം.
0: അപ്പം അത്ര എളുപ്പത്തിൽ ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ഓനും എന്നെ പറ്റിക്കും, തിരിച്ചും നമ്മളെയും പറ്റിക്കാം. അപ്പം നമ്മളൊരാളെ വഞ്ചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും സംശയാലുക്കളായിരിക്കും, അവരും നമ്മളെ വഞ്ചിക്കും. എല്ലാവരെയും സംശയത്തിൻ്റെ ആ ഒരു ഇതിലൂടെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക.
1: സംശയത്തിൻ്റെ ഒരു മൂട് പടം എപ്പോഴും അവരുടെ മേലിൽ നമുക്കിങ്ങനെ തോന്നില്ലേ, കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രൈറ്റായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്, നന്മ മാത്രം ആലോചിക്കുക, നന്മ പ്രവർത്തിക്കുക, അപ്പോൾ സമാധാനം കൂടിയും കിട്ടും അല്ലേ. നമുക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല, ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവേണ്ട സാധ്യതയില്ല.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها. رب أعوذ بك من الكسل وسوء الكبر. رب أعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്.
5: അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
6: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
5: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
6: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക.
5: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
6: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
5: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
6: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
5: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
6: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വഅഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
5: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ്. പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഈവനിങ് ലൈവിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എന്നത്തെയും പോലെ സാധാരണ നമ്മൾ ഈവനിങ് ലൈവിലും അതുപോലെ തന്നെ അദ്കാറു മസാ രാവിലെയുള്ള ലൈവിൽ നമ്മൾ അദ്കാറു സബാഹൊക്കെ ഓർമ്മപ്പെടുത്താറുണ്ട്. അതെല്ലാവരും ചൊല്ലിയിട്ടുണ്ടാവുന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും ഇൻഷാല്ലാഹ് ഇന്ന് നമ്മളെ ഗ്രീൻ വാലി സ്റ്റുഡിയോയിലാണുള്ളത്. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ ഇന്ന് ആങ്കർ ഡെസ്കിൽ ഞാൻ അനൂസ് മഞ്ചേരി, അതുപോലെ എന്നോടൊപ്പം
1: ഞാൻ ഷമീം ചുങ്കത്തറ,
0: അതുപോലെ ഇന്ന് മൂന്ന് അതിഥികളാണ് നമ്മോടൊപ്പം ഉള്ളത്. അവരൊന്ന് പരിചയപ്പെടുത്തും.
2: ആതിഫ് അബ്ദുള്ള.
0: ആതിഫ് അബ്ദുള്ള, സ്ഥലം
2: ആലപ്പുഴ.
0: ആലപ്പുഴ.
3: അസൂർ.
0: അസൂർ. ആ
3: ഹസൂർ.
0: ഹസൂർ. ആ പിന്നെ അടുത്ത ആള്
2: അഹ്സാൻ.
0: അഹ്സാനോടെ സ്ഥലം
2: കാസർഗോഡ്.
0: കാസർഗോഡ്. ഓക്കെ. പിന്നെ ഓക്കെ, എന്തായാലും മൂന്നാളുകൾ ഇന്ന് നമ്മളൊപ്പം ഉണ്ട്. കഥയുണ്ട്, പ്രസംഗമുണ്ട്, പാട്ടൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ എന്തായാലും ഒന്ന് ചില ദിവസങ്ങൾ നമുക്ക് അല്ലേ ആകെ ഒന്നോ രണ്ടോ, ചിലപ്പോൾ ഒരു കുട്ടികളും ഇല്ലാത്ത
1: അവസ്ഥയിലുണ്ട്.
0: ഇന്നിപ്പോൾ മൂന്നാളുണ്ട്. ഏതായാലും ഒരുപാട് ആളുകൾ മാഷാല്ലാ നമ്മുടെ ലൈവ് തുടങ്ങുന്നതിന് മുന്നേ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. ഇന്ന് നമ്മോടൊപ്പം സലാം പറഞ്ഞു വന്നിട്ടുള്ളത് സന ഒറ്റപ്പാലം, നഫീസ കാടാമ്പുഴ, ഷംനാദ് ഖാൻ, റഫീഖ് ടൈലർ മാംഗ്ലൂർ, ഉമ്മുകുൽസു ചിറമംഗലം, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ആയിഷ തോട്ടശ്ശേരിയറ, ആയിഷ അങ്ങാടിപ്പുറം, സൽമാൻ ഓരാടംപാലം, നഫീസ പി എ താമരശ്ശേരി, സാജിദ ഷൗക്കത്ത്, അതുപോലെ അമിറ്റിടത്തനാട്ടുകാരി, സീനത്ത് പാലക്കാട്, ജമീല വി പി കാളിക്കാവ്, ഇവരൊക്കെയാണെന്ന് സലാം പറഞ്ഞ് നമ്മളൊപ്പമുള്ളത്. എന്തായാലും അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് സലാം അടക്കാല്ലേ.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി
0: വബറകാത്തുഹു. ഏതായാലും നമ്മുടെ എന്നും തുടങ്ങുന്ന നമ്മുടെ അമീർ സാഹിബിന്റെ എഴുത്തുണ്ട്. ഇൻഷാല്ലാഹ് നമുക്ക് അതിൽ തന്നെ എന്താക്കാം,
1: തുടങ്ങല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചില വാക്കുകൾ കാറ്റിൽ അലിഞ്ഞു പോകും, ചില വാക്കുകൾ ഒരു ഹൃദയത്തിൽ വർഷങ്ങളോളം ജീവിക്കും. നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെട്ട ഓരോ വാക്കും ഒരു വിത്താണ്. അത് നന്മയായാൽ ഒരു ഹൃദയത്തിൽ പൂവാകും, വേദനയായാൽ നിശബ്ദമായൊരു മുറിവാകും. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് വാക്കുകളോട് ചോദിക്കാം, ഇത് പറയുന്നത് എൻ്റെ റബ്ബിനെ സന്തോഷിപ്പിക്കുമോ? ഒരു നല്ല വാക്ക് ഒരു തളർന്ന മനസ്സിനെ പ്രതീക്ഷയാകാം. ഒരു ആശ്വാസവാക്ക് ഒരാളുടെ കണ്ണുനീർ തുടയ്ക്കാം. ഒരു സ്നേഹവാക്ക് തകർന്നൊരു ബന്ധത്തെ വീണ്ടും ചേർക്കാം. സായാഹ്നം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ജീവിതം അവസാനിച്ചാലും നമ്മുടെ വാക്കുകളുടെ സ്വാധീനം മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ തുടർന്നേക്കാം. അതിനാൽ ഇന്ന് നാം വിട പറയുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഒരു മുറിവല്ല, ഒരു നല്ല ഓർമ്മയായിരിക്കട്ടെ നമ്മുടെ അടയാളം. അള്ളാഹുവേ, ഞങ്ങളുടെ നാവിനെ നന്മയുടെ വാക്കുകൾ വേണ്ടി ഉപയോഗിക്കണമേ. ഞങ്ങളുടെ വാക്കുകളിലൂടെ ആരുടെയും ഹൃദയം വേദനിക്കാതിരിക്കാനും ആശ്വാസമാകുന്ന വാക്കുകൾ പറയാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
0: അതെ, നല്ല
1: എല്ലാ ഈവനിങ് ലൈവിലും ഉണ്ടാവൂലേ, നല്ല അർത്ഥവത്തായൊരു ഇതാണ്.
0: അദ്ദേഹത്തിന് ഈ കുറഞ്ഞ വാക്കുകളുടെ ആവശ്യം ഉള്ളു. അദ്ദേഹത്തിൻ്റെ ഓവറായിട്ടുള്ള വലിച്ചു നീട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കും എന്നുള്ളതാണ്. മാഷാല്ലാഹ്. ഇന്ന് നാവിനെ കുറിച്ചിട്ട് അല്ലേ, നാവിനെ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, പലപ്പോഴും നമ്മളൊക്കെ ദൗർബല്യപ്പെട്ടു പോകുന്ന ഒരു ഏരിയയും കൂടിയാണ് നാവിനെ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ. ഒന്നല്ലെങ്കിൽ പുറത്ത് നന്നായാലും ഉള്ളിലെന്താകും, പെരൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പല ആളുകളും എന്തപ്പോൾ പറയാറുണ്ട്, അപ്പോൾ ഇന്നും കൂടി ഞാനൊരു സംസാരം കേട്ടു. അതായത് ചില ആളുകൾ ഈ കൗൺസിലിംഗ് നടത്തുന്ന ആളുകളൊക്കെ ഈ ചില പെൺകുട്ടികൾ പ്രയാസം പറഞ്ഞ്, അതായത് ആൺകുട്ടികളൊക്കെ ഈ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ മെസ്സേജ് അയക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ് അവരെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, അതായത് വീട്ടിലുള്ള കാരണവരായിട്ടുള്ള ഉപ്പാൻ്റെ ഒരു ബിഹേവിയറാണ്. പുറത്താളെന്താണ് ഉഷാറാണ്, എല്ലാവരോടും നല്ല മാന്യമായിട്ട് പെരുമാറുന്ന വ്യക്തി. പിന്നീട് വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വളരെ ഷൗട്ട് ചെയ്ത് ആ കൊച്ചപ്പാടും ബഹളും, കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടിയാണ്, നമുക്കൊന്നും കാര്യങ്ങളൊന്നും പറയാൻ പറ്റണില്ല, അങ്ങനെ ഒരു അവസ്ഥ. അത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിപ്പോൾ ഒരു സ്വഭാവമാണ്, ഒരു നാവിൻ്റെ ഒരു ദൂഷ്യവിപത്തും കൂടിയാണ് അവിടെ ആ മക്കളെ ഒരു ഒരു പ്രയാസം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ എത്ര നമ്മൾ അറിവ് പഠിച്ചാലും റസൂലിൻ്റെ ഒരു റസൂലിൻ്റെ ക്വാളിറ്റി ആയിട്ട് ഫലിയക്കുൽ ഖൈറ നൗലിയ സ്മുത്ത് അല്ലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അല്ലേ, നല്ല പറയാ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക.
1: അതായത് നമ്മൾ പറയുമ്പോൾ ചിന്തിക്കുക, ഇത് മറ്റുള്ളവർക്ക്. ഇപ്പോൾ നമ്മളൊക്കെ നമ്മളെ ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട് അല്ലേ, എന്തെങ്കിലും കാര്യം പറയും. അപ്പോൾ ഈ ഫ്രണ്ട്സിനെ താഴ്ത്തുന്ന ഇകയത്തുന്ന ഒരു സംസാരമാണോ സംസാരിക്കുന്നത്, അതോ ഓനെ ഓനിക്ക് പോസിറ്റീവായൊരു എനർജിയാണോ നമ്മൾ ആ സംസാരത്തിന് കൊടുക്കുന്നത്, ഫസ്റ്റ് ചിന്തിക്കുക എന്നിട്ടാണ് പറയേണ്ടത്. ഫസ്റ്റ് ചിന്തയാണ് വേണ്ടത്.
0: അതെ, എന്തപ്പോൾ നമ്മൾ ഒരു കൂട്ടത്തിലൊക്കെ കൂടി സംസാരിക്കുന്ന സമയത്ത് നമ്മളെ സാധാരണ താഴ്ത്തി കിട്ടുന്ന വാക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഒരു പ്രയാസം ഉണ്ടാകും. നമ്മൾ നമ്മളെ നാവിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണത്. എന്തായാലും നമ്മളെ അതിഥികളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്തപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ആരെങ്കിലും ഒരു മോശമായിട്ടുള്ളൊരു സംസാരം സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു റിയാക്ഷൻ എന്തായിരിക്കും? ഒന്നും വേണ്ട, നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങളിങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കുന്ന സുഹൃത്തുക്കളോടൊത്ത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ഒരാൾ ഒന്ന് എന്തെങ്കിലും നിങ്ങളെ ഒരു ഒരു നിങ്ങൾ മറന്നുപോയൊരു തെറ്റ്, നിങ്ങൾ മറന്നുപോയ തെറ്റൊരാൾ വീണ്ടും ആ ഒരു കൂട്ടത്തിലെ ആൾക്കാരൊക്കെ കേൾക്കുന്ന ഒരു സമയത്ത് പറയുമ്പോൾ നിങ്ങളൊരു മാനസികാവസ്ഥ എന്തേ കാരണം സങ്കടം
2: വരുമോ?
0: നമ്മളൊന്നും ഇല്ലാതായി പോണ മാതിരി തോന്നൂലേ? കുറച്ച് ആൾക്കാരിങ്ങനെ കൂട്ടി ഒന്നും വേണ്ട, നമ്മളൊരു ചെറിയൊരു തെറ്റ്, നമ്മളൊരു കല്യാണത്തിന് പോയി, ആൾക്കാർ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ നമ്മളൊരാൾ ഉറക്കാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, എടാ അയ്യാ ചെയ്തവനല്ലേ എന്ന് പറഞ്ഞു. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാക്ക് അവിടെ ഉള്ള ഒരാളത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു അവസ്ഥ എന്തേ കാരണം? എന്തേക്കാരം നമ്മളൊരു അവസ്ഥ? നമ്മളാകെപ്പാടെ എന്താവും? ഡൗൺ ആവും അല്ലേ. പിന്നെ ആ കല്യാണം എങ്ങനെയൊക്കെ കഴിഞ്ഞ് കിട്ടിയാൽ മതി ആരേക്കും അല്ലേ, പറയുമ്പോൾ കല്യാണം നല്ല സന്തോഷമുള്ള കല്യാണമാണ്. പക്ഷെ അവിടെ ആരെങ്കിലും നമ്മളെ പിടിച്ചു കൊണ്ട് എന്താക്കും അങ്ങോട്ട് താഴ്ത്തുകയാണെങ്കിൽ നമുക്ക് പിന്നെ അങ്ങോട്ട് ആ ഭാഗത്തേക്കിനെ പോകേണ്ടില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ അമീർ സാഹിബ് പറഞ്ഞിട്ടുള്ള ഈ നാവിൻ്റെ അല്ലേ, അതും നാവ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വഭാവമായി ചേർത്ത് വെച്ച് പറയേണ്ട ഒരു സംഗതി തന്നെ.
1: യെസ്.
0: ഏതായാലും വേറെയും ഒരുപാട് ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്.
1: സഹൽ പി ഇടപ്പലം, അതുപോലെ തന്നെ ജമീല വി പി, അതുപോലെ തന്നെ റാബിയത്ത് റാബിയത്ത് ഷംസാദ് തലശ്ശേരി, ഇവരൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സമീജ പാറാൽ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ഒരാൾ സൗണ്ട് കുറവുണ്ടെന്ന് പറയുന്നുണ്ട്, ഇൻഷാല്ലാ റെഡി ആയിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, ഏതായാലും നമ്മളെ സാരോപദേശത്തിൻ്റെ സമയമായിട്ടുണ്ട്. നമ്മളെ എന്നും ഈ ഒരു സമയത്താണ് നമ്മൾ സാരോപദേശം നമ്മൾ പ്ലേ ചെയ്യാറുള്ളത്. ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് പോയിട്ട് തിരിച്ചു വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു റസൂലില്ലാ. നമുക്ക് ഇങ്ങനെ തോന്നാറുണ്ടോ, എൻ്റെ ബാഗിനേക്കാൾ നല്ല ബാഗാണ് അവൻ്റെത്, എൻ്റെ വീടിനേക്കാൾ നല്ല വീടാണ് അവൻ്റെത്, എൻ്റെ ഡ്രസ്സിനേക്കാൾ നല്ല ഡ്രസ്സാണ് അവൻ്റെത്, എന്നേക്കാൾ നല്ല ഗ്ലാമറാണ് അവൻ. ഇങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഒരു ട്രാപ്പിലാണ്. ആ ട്രാപ്പിൻ്റെ പേര് കമ്പാരിസൺ ട്രാപ്പ് എന്നാണ്. നമ്മൾ നമ്മെ മറ്റുള്ളവരിലേക്ക് കമ്പയർ ചെയ്യാം. അങ്ങനെ ഒരു കമ്പാരിസൺ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായിട്ടും നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, നമുക്കൊരു അസംതൃപ്തി ഉണ്ടാവും. നമ്മൾ സൗന്ദര്യമില്ല, നമുക്കറിവില്ല, നമുക്ക് കഴിവില്ല, നമ്മുടെ വീട് ചെറുതാണ്, നമുക്ക് സൗകര്യങ്ങളില്ല, ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, സാറ്റിസ്ഫാക്ഷൻ്റെ ഓപ്പോസിറ്റ്. അത് പിന്നീട് മറ്റുള്ളവരോട് അസൂയയിലേക്കും തന്നോടുള്ള വെറുപ്പിലേക്കും ഒക്കെ നമ്മളെ നയിക്കും. അവിടെ നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട സംഗതി എന്താണ്? എനിക്ക് ഇല്ലാതെ പോയതിൻ്റെ പട്ടികയല്ല ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്, മറിച്ച് പടച്ചവൻ എനിക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. കാശ് കൊടുത്താൽ പോലും നമ്മൾ നമ്മുടെ കാഴ്ച ശക്തി കൊടുക്കുമോ? കേൾവി ശക്തി കൊടുക്കുമോ? സംസാരിക്കുന്ന നാവ് മുറിച്ച് തന്നാൽ നിനക്ക് 10 ലക്ഷം തരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കുമോ? ഇപ്പം നമ്മുടെ ബോഡിയിൽ പടച്ചോ നമുക്ക് തന്നത്, ഈ ഭൂമിയിൽ പടച്ചോ നമുക്ക് തന്നത്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ പിന്നെ അറിവിൻ്റെ രംഗത്ത്, പഠനത്തിൻ്റെ രംഗത്ത്, അങ്ങനെ എണ്ണി നോക്കൂ. വ ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയാൽ ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയൂല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം നമുക്ക് ഏറ്റവും നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു മെഡിസിൻ, വാട്ട് ഈസ് ദാറ്റ് മെഡിസിൻ? ആ മെഡിസിൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂട്ടുകാരന് ഉപദേശം കൊടുക്കുകയാണ്. എന്താണ്? വർദ്ദ ബിമാ ഖസമ അല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. അല്ല, എല്ലാവർക്കും ഒരുപോലെയല്ല കൊടുക്കുന്നത്. ബിക്കോസ് വി ആർ ഇൻ എ എക്സാം ഹാൾ. എക്സാം ഹാളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ? ഇപ്പം നമ്മുടെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാം ഹാളാണ്, ഒരു പരീക്ഷണമാണ്. നമുക്ക് കിട്ടിയത് എന്ത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കിട്ടിയത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ് നോക്കേണ്ടത്. കിട്ടാത്തത് എന്ത്, അവന് കിട്ടിയത് എന്ത്, ഇവൾക്ക് കിട്ടിയത് എന്ത്, ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് നോക്കി നോക്കി നടന്നാൽ അവസാനം തൻ്റെ തൊട്ടു മുന്നിലുള്ള കുഴി കാണാതെ അതിലേക്ക് വീണു പോവും ആള്. മേലോട്ട് നോക്കി നടന്ന എന്തായിരിക്കും അവസ്ഥ അല്ലേ? സോ ഏറ്റവും നല്ല പണക്കാരനാവാൻ എന്താണ് മാർഗം? വർദ്ദ ബിമാ ഖസമ അല്ലാഹു ലക് തകുന്നഗനന്നാസ്, അള്ളാഹു നിനക്ക് വീതം വെച്ച് നൽകിയതിൽ നീ തൃപ്തിപ്പെട്ട് ജീവിക്കുക. നോക്കൂ, സ്വഹാബത്തൊക്കെ അവർക്ക് എന്താണ് ഉണ്ടായിരുന്നത്? അവരാരും ദുനിയാവിനെക്കുറിച്ച് പരാതിപ്പെട്ടില്ലല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വികാരമുണ്ട്. അതെന്താ? സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹദീസ് റിവായത്ത് ചെയ്ത സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികാവസ്ഥ എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ശാരീരികാവസ്ഥ എന്തായിരുന്നു? അദ്ദേഹം ബലഹീനനായിരുന്നു, പണമില്ലാത്ത സാധുവായിരുന്നു. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം, അദ്ദേഹം പകർന്നു നൽകിയ അഹദീസുൻ നബവിയ്യ, അത് ഏറ്റവും വലിയ സംഭാവനയല്ലേ? സോ വി ഷുഡ് തിങ്ക് അബൌട്ട് അവർ സ്ട്രെങ്ത്. നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് ആലോചിക്കുക. പടച്ചറബ് നമുക്ക് നൽകിയിട്ടുള്ള ബ്ലെസ്സിങ്സിനെ കുറിച്ച് ആലോചിക്കുക. എന്നിട്ട് അതിന് നന്ദി കാണിച്ചിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക. മറ്റെല്ലാ വേണ്ടാത്ത ചിന്തകളും വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ഉപേക്ഷിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ അല്ലേ? അപ്പം നമ്മളെങ്ങനെ ഇതൊന്ന് പരിശീലിക്കാം. ഓരോ ദിവസം കിടക്കാൻ പോകുമ്പോഴും നമ്മൾ നമുക്കെന്ത് മിസ്സായി എന്ന് ചിന്തിക്കാതെ നമുക്കിന്ന് എന്തെല്ലാം കിട്ടി, അതാണ് നമ്മളിന്ന് ഓരോ ദിവസം കിടക്കാൻ പോകുമ്പോഴും ചിന്തിക്കേണ്ടത്. എന്നിട്ട് ഓരോന്നിനും പടച്ചവനോട് അൽഹംദുലില്ലാ എന്ന് പറയാം.
0: ഓക്കെ, മാഷാല്ലാ, നമ്മൾ നല്ലൊരു സാരോപദേശമാണ് ഇപ്പോൾ കേട്ടിട്ടുള്ളത്. ഖനാഅത്തിനെ കുറിച്ചിട്ടാണ് ഉള്ളത് കൊണ്ട്
1: തൃപ്തിപ്പെട്ട് ജീവിക്കുക
0: നമ്മൾ എപ്പോഴും അല്ലേ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ബാക്കിയുള്ളവരെ എനിക്കൊന്നാണ് ഈ സോഷ്യൽ മീഡിയേൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ഇത് കൂടുതൽ താരതമ്യം ചെയ്യൽ. നമ്മൾ ഓരോരുത്തരുടെ വ്ളോഗൊക്കെ കണ്ടിട്ടെ പൊതുവെ ഞാൻ മനസ്സിലാക്കുന്നത് വീട്ടിലുള്ള സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച് എനിക്കിതില്ല, എനിക്ക് അവർക്കതുണ്ട്, അവർ ഉള്ളത് സംഗതി. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അല്ലെന്ത് തന്നു അതിന് അൽഹംദുലില്ലാന്ന് അല്ലേ എപ്പോഴും പറയാന്നുള്ളതാണ്. അപ്പം എത്ര ചെറുതായാലും വലുതായാലും പടച്ചവനോട് എന്താക്കതിന് മനസ്സിലാതെ നന്ദി പറയാം.
1: അതിപ്പോൾ നമുക്ക് അറിയാം, അലി റളിയല്ലാഹു അൻഹു തഖ്‌വേൻ്റെ ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. അതിൽ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 1-ാമത്തത് അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുക. പിന്നെ ഉള്ളത് വൽ അമലു ബിത്തൻസീൽ, നമ്മൾ അമൽ പ്രാവർത്തികമാക്കുക. നബിയും അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക. അതിന് 3-ാമത്തെ പറഞ്ഞതാണ് വർദില്ലാ ബിൽ ഖലീൽ, കുറച്ചാണെങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. അത് തഖ്‌വേൻ്റെ ഡെഫിനിഷനായിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ
0: അങ്ങനെ
1: കഴിയുള്ളൂ. അള്ളാഹിനെ ഭയപ്പെട്ട്, അള്ളാഹിൻ്റെ മക്കാമിനൊക്കെ ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ആ ഒരു തൃപ്തി. അപ്പോൾ അവനക്ക് 2 നല്ല കെട്ടിടമുണ്ട്, അവനക്ക് 3 വാഹനങ്ങളുണ്ട്, എനിക്കെന്താ പഠിച്ചോണ്ട് 3 തന്നത്, കുറച്ചല്ലേ ഇതെന്താ? അപ്പോൾ അള്ളാഹിനെ പരിഹസിക്കുകയും അള്ളാഹിനെ അങ്ങനെ ഇതെന്ന് കുറച്ചാക്കി കൊച്ചാക്കി കളയുന്ന ഒരവസ്ഥയ്ക്ക് വരും.
0: അതെ, തീർച്ചയായും നമ്മൾ ഈ ഖനാഅത്തിൻ്റെ വിഷയം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ തെക്കുവയുമായി ബന്ധപ്പെടുത്തി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വിഷയമാണ് കനാളത്ത് തൃപ്തിപ്പെടുക എന്നുള്ളത്. അതായത് മാഷാല്ലാ വീണ്ടും ഒരുപാട് ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. ഷാജിദ വീട്ടി വല്ലപ്പുഴ, മാഹിറ സുലാഹുദ്ദീൻ നെടുമങ്ങാട്, ജസ്ന ഫാത്തിമ സുഹറ മാംഗ്ലൂർ. നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മൾ ചില ആളുകളൊക്കെ നജ്ജാഷിയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുള്ളൊരു ഭാഗമാണ് നജ്ജാഷിയുടെ സന്നിധിയിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തൊരു സ്വഹാബി അല്ലേ, അത് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അതായത് നജ്ജാഷിയുടെ സന്നിധിയിൽ വെച്ചിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടുള്ളത് ആരായിരുന്നു? അപ്പോൾ ഇൻഷാല്ലാ ഇതിൻ്റെ ഉത്തരം അറിയുന്ന ആളുകൾ എന്താക്കുക, പെട്ടെന്ന് ഉത്തരം അയക്കുക. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ അതിഥികളിലേക്ക് പോവാം. അതിഥികൾ വളരെ ബോറടിച്ച് നിൽക്കണമെന്ന് തോന്നുന്നുണ്ട്. ഉണ്ടോ? ഇല്ല. ആദ്യം ആരെന്നാ? എന്താ ഒരു പാട്ടില്ലേ, എന്തേലും പേര്?
2: ഹസൂർ.
0: ഹസൂർ, ഹസൂറിന്റെ ഒരു പാട്ടിലേക്കാണ് നമ്മൾ ഇൻഷാല്ലാ പോണത്. ഓക്കെ.
2: മക്ക ബക്കൂർ മിക്ക ഹക്കിൽ അതിർപ്പം ഭംഗീശം തികവാ മിക്കോർ സുഹൃദപ്പൻ ശൗക്കിലരിപ്പം ബംഗോശം തികവാ മക്ക ബക്കൂർ മിക്ക ഹക്കിൽ അതിർപ്പം ഭംഗീശം തികവാ മിക്കോർ സുഹൃദപ്പൻ ശൗക്കിലരിപ്പം ബംഗോശം തികവാ തികമിക വാലതിവാദറൊത്ത ബാധനം ശോഭ തരിശോട് പുസ്തിക്കോതിയൊത്ത ജമാലും ശബാൻ മമതമികന്തോർ സുന്ദരദീനിൻ പോരുളറിന്തേ മനമതിലങ്കും മിസ് അബുറങ്കായി ഉണർന്നേ ചിന്ത ചിന്ത പിറന്ത് നടന്നവരർക്കം വൈത്തുട പാശം നേശമില്ലേ ചുന്തിരവദനം ചിന്തുമേജവില്ലുള്ളറിയാനുണ്ടാശിയില്ലേ മക്ക ബക്കൂർ മിക്ക ഹക്കിലതിർപ്പം ഭംഗീശം തികവാ മിക്കോർ സുഹൃദപ്പൻ ശൗക്കിലരിപ്പം ബംഗോശം തികവാ തക്കുറുമിക്കുറു ചൊക്കര മിസ് അബ് തക്കമാക്ക് ശ്രവിത്തിടലായി തക്കിടലായൊലി ബക്കമിലായി മനഷൗക്കാൽ ഫുർഖാൻ.

ശൗക്കിലരിപ്പം പങ്കോശം തികവാ. മക്കുറബതി കടങ്ങൾ മുശ്രിക്കില്ല ദുർഭംഗം തക്ക നോക്കി നടന്തിയുടെ ശരം ഒയ്യാൽ മക്കികളുന്നായന്തിയുടെ കുഫിരിങ്ങൾ ഖലീഫയുടെ ഹുനസ്വപ്നി വിധുവയുടെ മൊയ്യാൽ മക്കുറബതി കടങ്ങൾ മുശ്രിക്കില്ല ദുർഭംഗം തക്ക നോക്കി നടന്തിയുടെ ശരം ഒയ്യാൽ മക്കികളുന്നായന്തിയുടെ കുഫിരിങ്ങൾ ഖലീഫയുടെ ഹുനസ്വപ്നി വിധുവ

അബ്ബാലേ ചെന്നിട് ഭാഷ, ഉബ്ബാലെ ചേർന്ന് ഹുനാസ, അബ്ബാലെ ചെന്നിട് ഭാഷ, റബ്ബുകളെ വിട കൊള്ളുക വയ്യ, അബ്ബമുഖദ്ദിമിലുള്ളൊരു വയ്യ, റബ്ബുകളെ വിട കൊള്ളുക വയ്യ, അബ്ബമുഖദ്ദി.

0: മനമതിലെങ്കും നിസ്അബ്രംഗായി ഉണർന്നേ ചിന്ത. ചിന്ത പിറന്ന് നടന്നവരർക്കും വൈത്തുട പാശം നേശമില്ലേ. ചുന്തിരവദനം ചിന്തുമേജവില്ലുള്ളറിയാനുണ്ടാശയില്ലേ. മക്കാ ബക്കൂർ മിക്കാക്കില തൃപ്പം പങ്കീശം തികവാ. മിക്കോർ സുഹൃതപ്പൻ ശൗക്കിലരിപ്പം പങ്കോശം തികവാ.
1: മാഷാല്ലാ ബാറക്കല്ലാ ഫീക്ക്. നല്ല അടിപൊളി പാട്ട്,
2: അടിപൊളി
1: പാട്ടാണ്. അതെ, മാപ്പിളപ്പാട്ടാണല്ലോ ഉഷാറായിട്ടും പാടി. ഹസൂറിന്റെ നല്ല അടിപൊളി പാട്ട്, മാഷാല്ലാ. നമ്മള് നല്ല നല്ല വോയിസ് അല്ലേ. ഇനി പാട്ട് പഠിക്കണം. അവർ ആദ്യം രണ്ട് പാട്ടുണ്ടായിരുന്നു, ഇപ്പം രണ്ട് പാട്ടില്ല. ആ അപ്പോ ഇൻഷാല്ലാ പാടും.
2: യെസ്,
1: ഓനെ ഓനെ എന്താ ഇപ്പൊ നമ്മള് മൂച്ചുമ്മ കേറ്റുന്നറിയില്ല. ഹസൂറിന്റെ നാടെവിടെയെന്ന്?
0: തിരൂര്.
1: തിരൂര്. ഓക്കെ, തിരൂർ ആരാണ് ഹസൂർ. ഓക്കെ, ഇപ്പൊ എത്ര മാസത്തിലാണ് പഠിക്കണേ?
0: മുംബൈയില്.
1: മുംബൈയില്. ഇവിടെ ഇപ്പൊ എത്ര വർഷമായി ഹോസ്റ്റലിൽ തുടങ്ങിയിട്ട്?
0: ഹോസ്റ്റലിൽ ഇപ്പൊ ഒന്നാമത്തെ വർഷം.
1: ഒന്നാമത്തെ വർഷം അല്ലേ. ഇതിന്റെ മുന്നേ അപ്പൊ തിരൂര് നാട്ടിലുള്ള സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്?
0: അല്ല, ഞാൻ ഇവിടെ തന്നെ.
1: ഇവിടെ തന്നെ. അപ്പൊ ഡെയിലി വന്നു പോയേ?
0: ആ, ഉമ്മന്റെ തറവാട് ഇവിടെ ഉണ്ടായി.
1: അപ്പൊ അങ്ങനെ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. അതെ, എട്ടിലെ ഇങ്ങോട്ട്, എട്ടാം ക്ലാസ്സിലേക്ക് ഇങ്ങോട്ട് വന്നേ?
0: ഒമ്പേന്ന്.
1: അതല്ല, ഇവിടുന്ന് അഡ്മിഷൻ എടുത്തത് എട്ട് മുതലാണ് അല്ലേ. ഏഴ് വരെ നാട്ടിൽ പഠിച്ചു. ഏതായാലും നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതായത് നജാഷിയുടെ സന്നിധിയിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത് ആരാണെന്നുള്ളത്.
2: കുറേ പേര് മെസ്സേജ് ഉത്തരവയച്ചിട്ടുണ്ട്.
1: അതെ, ഒരുപാട് ആളുകളുണ്ട്.
2: അത് നമുക്ക് ഉത്തരം പറയല്ലേ?
1: അതെ, ഇൻഷാല്ലാ. ജഅ്ഫർ ബിൻ അബി ത്വാലിബാണ് ഉത്തരം.
2: ആ, ജഅ്ഫർ ബിൻ. അതിൽ ആദ്യമായി ഉത്തരം അയച്ചിട്ടുള്ളത് ഷമീജ പാറാൽ.
1: ഇല്ല, അവരെയും മുന്നുണ്ട്.
2: ആ, അവിടെ മുമ്പുണ്ടല്ലേ.
1: റഫീഖ് ടൈലർ മാംഗ്ലൂർ.
2: ആ,
1: അദ്ദേഹം ഉത്തരം
2: ആദ്യമായി അയച്ചത്,
1: ആദ്യമായിട്ട് ശരിയാക്കിയിട്ടുള്ളത്.
2: യെസ്,
1: മാഷാല്ലാ ബറക റഫീഖ്. പിന്നെ ജഹാന ഷിറിൻ എ വി വയനാട് കാക്കവയൽ. ഷംനാദ് ഖാൻ, സൽമ ഫറൂഖ്, ജമീല വി പി കാളികാവ്, ഇവരൊക്കെ ആണ് ഉത്തരം ശരിയാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളെ സഫിയ കെ തിരൂരങ്ങാടി പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അടിപൊളിയായി അടിപൊളിയായി പാടി. റേഡിയോ തുറന്നപ്പോൾ തന്നെ പാട്ടാണ് കേട്ടത്. അള്ളാഹു മോനെ ഉയർച്ചയിൽ എത്തിക്കട്ടെ. ആമീൻ അബ്ബുൽ ആലമീൻ. ഒരു പ്രാർത്ഥനയും കിട്ടി അല്ലെ. വെറുതെ വെറും കൈയോടെ ഓടിയിട്ട് റേഡിയോ ഒന്ന് പോകണ്ടെന്നാ.
2: യെസ്
1: അല്ലേ, പ്രാർത്ഥന. അതിന് ആയിഷ അങ്ങാടിപ്പുറം, ഇവരൊക്കെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനിയും ചോദ്യങ്ങൾ വേണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ചോദ്യം നിലവിൽ ഒന്നേ വന്നിട്ടുള്ളൂ, അത് അമീർ സാഹിബിൻ്റെ ചോദ്യമായിരുന്നു. നമ്മൾ ഉത്തരം പറഞ്ഞു, ഉത്തരം മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും ചോദ്യങ്ങൾ വരണം. അതുപോലെ ചില ആളുകൾ ചോദ്യങ്ങൾ കേൾക്കാൻ എനിക്ക് തോന്നുന്നൊരു താമസമുള്ള പോലെ തോന്നുന്നുണ്ട്. അതായത് ഉത്തരം പറഞ്ഞ് ചിലപ്പോൾ ഒരു രണ്ടിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ഉത്തരമാക്കി ആൾക്കാരൊക്കെ. അപ്പോൾ ചോദ്യങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുക, അതിൻ്റെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് തന്നെ ഉത്തരം പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഏതായാലും ഇൻഷാല്ലാ നമ്മളെ അടുത്ത
2: രണ്ട് ഗസ്റ്റിലേക്ക് പോലെ.
1: അതെ, ഇൻഷാല്ലാ. ഞാരാ? ഓക്കെ, എന്തേത് പേര്? അതീഫ്.
0: അതീഫ്.
1: അതീഫ്. ഓക്കെ,
2: അതീഫ് എന്താണ് അവതരിപ്പിക്കുന്നത്?
0: പ്രസംഗമാണല്ലേ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, എൻ്റെ പ്രിയപ്പെട്ട പീസ്

0: റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് നിത്യജീവിതത്തിലെ മര്യാദകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം നമസ്കാരവും നോമ്പും പോലുള്ള ആരാധനകൾ മാത്രമല്ല പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, വീട്ടിൽ എങ്ങനെ പ്രവേശിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഇസ്ലാം നല്ല മര്യാദകൾ ആക്കി പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായി മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക, അവരോട് ശബ്ദം ഉയർത്താതെ സംസാരിക്കുകയും അവരെ ബഹുമാനിക്കുകയും സഹായിക്കുകയും ചെയ്യണം. രണ്ടാമതായി, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നല്ല വാക്കുകൾ ഉപയോഗിക്കുക. പരിഹസിക്കുക, കളിയാക്കുക, അപമാനിക്കുക, കള്ളം പറയുക എന്നിവ ഒഴിവാക്കണം. അള്ളാഹു പഠിപ്പിക്കുന്നു, അള്ളാഹു നമ്മോട് പറയുന്നു, ജനങ്ങളോട് നല്ല വാക്കുകൾ സംസാരിക്കുക. മൂന്നാമതായി, ഭക്ഷണത്തിൻ്റെ മര്യാദകൾ പാലിക്കുക. ഭക്ഷണത്തിന് മുമ്പ് ബിസ്മില്ല പറയുക, വലത് കൈകൊണ്ട് ഭക്ഷിക്കുക, ഭക്ഷണം പാഴാക്കാതിരിക്കുക, അവസാനം അള്ളാഹുവിനെ സ്തുതിക്കുക എന്നിവ നല്ല മര്യാദകളാണ്. നാലാമതായി, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയുകയും അനുവാദം ചോദിക്കുകയും വേണം. മറ്റുള്ളവരോട് ബഹുമാനിക്കുകയും അവരോട് നല്ല വാക്കുകൾ പറഞ്ഞു കയറുകയും. അഞ്ചാമതായി, പള്ളിയുടെ മര്യാദകൾ പാലിക്കണം. പള്ളിയിൽ ശാന്തമായി ഇരിക്കുക, മറ്റുള്ളവരോട് സംസാരിക്കാതെ ഇരിക്കുക, നമസ്കാരത്തിന് തടസ്സമുണ്ടാക്കാതെ ഇരിക്കുക, വൃത്തിയും ശുചിത്വവും പാലിക്കുക എന്നിവ ഓരോ മുസ്ലിമിൻ്റെയും ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ റോഡിലും സ്കൂളിലും യാത്രകളിലും കൂട്ടുകാരോടൊപ്പവും നല്ല പെരുമാറ്റം കാണിക്കണം. ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നിയാലും ഇവയാണ് നമ്മുടെ സ്വഭാവത്തെ മനോഹരമാക്കുന്നത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നല്ല സ്വഭാവമുള്ളവരാണ്. അതിനാൽ ഒരു മുസ്ലിം എന്നത് ആരാധനകൾ മാത്രം ചെയ്യുന്ന ഒരാളല്ല, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. അള്ളാഹു നമ്മെ നല്ല സ്വഭാവവും നല്ല മര്യാദകളും പാലിക്കുന്ന ഒരാളായി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, നല്ല അടിപൊളിയായില്ലേ പ്രസംഗം.
2: അതെ, ഒരുപാട് പോയിന്റ്സുകൾ
1: പറഞ്ഞു. അതായത് പെരുമാറ്റത്തെ കുറിച്ചും ഒരു മുഅ്മിൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചാണ് അല്ലെ. ഏറ്റവും അവസാനം പറഞ്ഞു, ഏറ്റവും ഉത്തമർ എന്നുള്ളത്, ജനങ്ങളെ ഏറ്റവും ഉത്തമർ എന്നുള്ളത് നല്ല സ്വഭാവമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞു. അതിൽ എടുത്തു വെക്കേണ്ട ഒരു പോയിന്റാണ് അല്ലേ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം എന്നുള്ളത് കാന ഖുൽഖുഹു അൽ ഖുർആൻ, ഖുർആൻ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരന്മാരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, നാവിൻ്റെ പറഞ്ഞല്ലോ നമ്മൾ തുടക്കത്തിൽ. അപ്പോൾ നമ്മൾ നാവ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ, പല്ലിയക്കുല്ല ഹൈറൻ ഔലിയസ്മുത്ത്, ഒന്നേ നല്ലത് പറയുക അല്ലെങ്കിൽ ഉണ്ടാതിരിക്കുക. അപ്പോൾ മറ്റുള്ളവരെ താഴ്ത്തുന്ന ഒരു സംസാരം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞേ, എന്താ, ഖൈറുന്നാസ് ജനങ്ങളെ ഏറ്റവും ഉത്തമർ എന്നുള്ളത് അൽ ഖൽബിൽ മഹ്മൂം, ഹൃദയം ശുദ്ധമായവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, മനിൽ ഖൽബിൽ മഹ്മൂമി യാ റസൂലുള്ളാ, ആരാണ് ഈ ശുദ്ധമായ ഹൃദയത്തിൻ്റെ ആളുകളെന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറഞ്ഞാരോ, അത്തഖിയുൻ നഖിയുല്ലദി ലാ ഇസ്മ ഫീഹി വലാ ഹസദ വലാ ബഗിയ വലാ ഗില്ല. അതായത് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ താഴ്ത്തുന്ന, മറ്റുള്ളവരെ അസൂയപ്പെടുന്ന, മറ്റുള്ളവർക്കൊരു എന്താ ഒരു വെറുപ്പും ഉണ്ടാക്കാത്ത നല്ല മനസ്സിൻ്റെ ആളുകളാണ് ഈ ഖൽബിൽ മഹ്മൂമ് കൊണ്ട് ഉദ്ദേശമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ നല്ല സ്വഭാവം ഉണ്ടാകുക, മറ്റുള്ളവർക്ക് താഴ്ത്തുന്ന കയറ്റുന്ന ഒരു സംസാരവും നമ്മളിൽ നിന്ന് വന്നു പോകരുത് എന്നാണ് അതിൻ്റെ ആകത്തുക.
2: ഏതായാലും ഇനി നമുക്ക് വേറൊരു ആളും കൂടി ഉണ്ട്, നമുക്ക് അയാളത് കേൾക്കല്ലേ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്താക്കാം, എന്നിട്ട് അടുത്തൊരു ഗസ്റ്റിലേക്ക് കടക്കാം. ആയിഷ അങ്ങാടിപ്പുറാണ് ചോദിച്ചിട്ടുള്ളത്, വിശുദ്ധ ഖുർആനിൽ റാസിഖീൻ എന്നുള്ള പദം എത്ര തവണ വന്നിട്ടുണ്ട്? റാസിഖീൻ എന്നുള്ള ഒരു പദം വിശുദ്ധ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ എന്താക്കട്ടെ ഉത്തരം?
1: ആയിക്കോട്ടെ. അപ്പോൾ ഇടയ്ക്ക് അബ്ദുൽ ഹമീദ് സി കഴിയൂർ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്.
2: വലൈക്കും സലാം.
1: ഓരോ തിരക്കിലപ്പെട്ടിട്ടായിരിക്കും അല്ലേ ഇതിന്റെ പകുതി പിന്നിടുമ്പോ ലൈവിന്റെ പകുതി
2: പിന്നിടുമ്പോ പല ആളുകളും അങ്ങനെ വരാറുണ്ട്. പക്ഷെ വരുന്ന ആളുകൾ പറയാറുണ്ട്, സലാം പറയാറുണ്ട്, ആരൊക്കെ നേരത്തെ വന്നു നേരത്തെ വന്നില്ല എന്നറിയും. റബിയത്തോ റാബിയത്തോ മാഷാല്ലാ, ആദ്യത്തെ പാട്ടും ഗംഭീരം, പ്രസംഗവും നന്നായി മാഷാല്ലാ. ബാറക്കല്ലാ ഫീക്കും. ആതിഫ് അബ്ദുള്ളയുടെ ഉമ്മ. ആ
1: റാബിയത്ത് എന്റെ ഉമ്മയാണ്. മാഷാല്ലാ. അതുപോലെ തന്നെ സാജിദ ഷൗക്കത്ത്, മാഷാല്ലാ ബാറക്കല്ലാ, ഗ്രീൻ ഹോം കുട്ടികൾ എപ്പോഴും പൊളി തന്നെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സാജിദ ഷൗക്കത്ത് ഇവിടുത്തെ ടീച്ചറാണ് തോന്നുന്നത്, സാജിദ ഷൗക്കത്ത്.
2: ഏതായാലും വേറെയും ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ മുന്നേ നമ്മൾ വേറൊരു ഗസ്റ്റ് ഉണ്ട് അല്ലേ, മൂന്നാളുണ്ട്, രണ്ടാളത്തെ കഴിഞ്ഞിട്ടുള്ളൂ.
1: യെസ്,
2: കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട് പ്രോഗ്രാം.
1: ഇനിയുണ്ടല്ലേ.
2: ആ എന്നാ എന്താണ് കഥയോ? എന്താണ് പാട്ടാണ്? മാഷാല്ലാ, എന്നാ പാടിക്കോ.
0: ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ,

0: മാഷാ അല്ല
1: നല്ലൊരു സോങ് ആയിരുന്നു. നമ്മളെ വിസ്ഡം ഇസ്ലാമിക്
0: കേരള
1: ഓർഗനൈസേഷൻ്റെ
0: സ്റ്റുഡൻസ്
1: സ്റ്റുഡൻസ്
0: കോൺഫറൻസ്.
1: കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെ, ലഹരിക്കെതിരെയുള്ള ഒരു സോങ് ആയിരുന്നു. മാഷാ അല്ല, എന്തായാലും ഉഷാറായി. നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ടോ?
0: ഉത്തരം വന്നിട്ടുണ്ട്.
1: അതെ, ഒരു എണ്ണ ആയതുകൊണ്ട് ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതേ, സൂറത്ത് വിശുദ്ധ ഖുർആനിലെ റാസിഖീൻ എന്നുള്ള പദം എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. സഫിയ കെ തിരുവങ്ങാടി പറയുന്നതിൻ്റെ ചോദ്യം കേട്ടിട്ടില്ല എന്നുള്ളത് എന്നാൽ ഒന്നുകൂടി ചോദിക്കാം അല്ലേ.
0: യെസ്.
1: വിശുദ്ധ ഖുർആനിൽ റാസിഖീൻ എന്നുള്ള പദം എത്ര തവണ വന്നിട്ടുണ്ട് എന്നാണ് ചോദ്യം. ആളുകൾ ഉത്തരം ഇങ്ങനെ അയക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഒരു കുറച്ച് സമയം കൂടി കൊടുക്കാൻ തോന്നണം അല്ലേ,
0: യാ
1: കുറച്ച് ടൈം കൂടി കൊടുക്കാം. പിന്നെ
0: അതുപോലെ തന്നെ പാട്ടിനെ കുറിച്ച് കുറേ കമൻ്റ് വന്നിട്ടുണ്ട്. ഉമ്മുകുൽസും ചിറമംഗലും പറഞ്ഞിട്ടുള്ളത്, ഈ പാട്ട് ഞാൻ കാണാപ്പാഠമാക്കിയിട്ടുണ്ട്, നല്ല വോയിസ് മോനെ, അതേ ഈണത്തിൽ പാടി, മാഷാ അല്ലാ, അല്ലാഹുമ്മ ബറക്കല്ലാഹു ഫീക്കും.
1: അമീർ ടി അടത്തനാട്ടുകര പറയുന്നുണ്ട് അസ്സലാമു അലൈക്കും. ലൈവിൽ നിന്ന് തൽക്കാലം ഇറങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അസർ നമസ്കാരത്തിൻ്റെ സമയമായി എന്ന്.
0: ആ റിയാദിൽ.
1: ആ അതെ,
0: യെസ്.
1: റിയാദിൽ. ഏതായാലും നേരത്തെ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു, അതിൻ്റെ ഉത്തരങ്ങൾ പെട്ടെന്ന് തന്നെ അയക്കാം. വിശുദ്ധ ഖുർആനിൽ റാസിഖീൻ എന്നുള്ള പദം എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും നമുക്ക് ഇനിയും നമ്മളെ പ്രോഗ്രാമുകളുണ്ട്.
0: യെസ്.
1: ഇനി എന്താ ഹസൂറെ പാട്ടില്ലേ?
2: നോക്കട്ടെ.
1: ആ ഹസൂറിൻ്റെ പാട്ടുണ്ട്, അതുപോലെ തന്നെ അത്തീഫിൻ്റെ എന്താ ഇനി കഥ ഉണ്ട്.
0: കഥയുണ്ട്.
1: ഓക്കെ, ഇനി ആ ഓക്കെ, രണ്ടാൾക്കും ഇനിയും പ്രോഗ്രാമുണ്ട്. ഏതായാലും അവര് കുറച്ച് ഒരു ഒരു കഥ ആയിക്കോട്ടെ.
0: യെസ്, കഥ കേട്ട
1: ഒരു പാട്ട് കേട്ടല്ലോ, ഇപ്പം ഷല്ലൊരു കഥ പറഞ്ഞോ.
2: ഖുർആനിൻ്റെ മാധുര്യം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പലർക്കും സംഗീതം ഇന്നൊരു ഹരമാണ്. സങ്കടങ്ങളിൽ പലരും ആശ്രയിക്കുന്ന സംഗീതത്തെയാണ്. പക്ഷേ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് സംഗീതം ഹറാമാണ്. ഏതവസ്ഥയിലും നമുക്ക് ശാന്തി തരുന്ന വചനങ്ങൾ പ്രപഞ്ചനാഥൻ്റെ വാക്കുകൾ അഥവാ വിശുദ്ധ ഖുർആൻ. ഖുർആനിൻ്റെ അത്ഭുതം നിറഞ്ഞ ഒരു ചരിത്രകഥ നമുക്ക് വായിക്കാം. ശരീരത്തിൽ ഏറെ പരീക്ഷണത്തിന് വിധേയനായ ഒരു വ്യക്തിയായിരുന്നു ഇമാം അബ്ദുൽ ആലിയ റഹ്മഹുള്ള. ഒരിക്കൽ ജിഹാദിനായി പുറപ്പെടുമ്പോൾ കാലിൽ വേദന അനുഭവപ്പെടുകയും യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വിധം അദ്ദേഹത്തിന് വേദന വർദ്ധിക്കുകയും ചെയ്തു. പരിശോധനയിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അപായപ്പെടുന്ന ഒരു രോഗമാണ് ബാധിച്ചതെന്ന് സ്ഥിരീകരിച്ചു. കണ്ണങ്കാൽ മുറിച്ചു മാറ്റണം പ്രതിവിധിയാണ് പറഞ്ഞത്. കാൽ മുറിച്ചു മാറ്റാനുള്ള സാന്നദ്രാമികൾ വൈദ്യന്മാരും വന്നു അദ്ദേഹത്തോട് ചോദിച്ചു, ബോധം കെടുത്താനും വേദന അറിയാതിരിക്കാനും ഉള്ള മരുന്ന് പ്രയോഗിക്കട്ടെ? അദ്ദേഹം പറഞ്ഞു, വേണ്ട, അതിനേക്കാൾ വിശിഷ്ടമുള്ള ഒന്നുണ്ട്. ഖുർആൻ കൃത്യമായി മനോഹരമായി പാരായണം ചെയ്യുന്ന ഒരാളെ കൊണ്ടുവരിക. അയാൾ ഖുർആൻ പാരായണം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഖം ചുമക്കുകയും കണ്ണ് വിടരുകയും മാനത്ത് എൻ്റെ ദൃഷ്ടികൾ പതിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ചെയ്യുക. വൈദ്യന്മാർ അപ്രകാരം ചെയ്തു. ഖുർആൻ പാരായണം കേട്ട് അദ്ദേഹത്തിൻ്റെ മുഖം ചുമക്കുകയും കണ്ണുകൾ ആകാശത്തേക്കാവുകയും ചെയ്തപ്പോൾ അവർ കാലുകൾ മുറിച്ചു മാറ്റാൻ തുടങ്ങി. അപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിച്ചു, കണ്ണങ്കാൽ മുറിച്ചു മാറ്റുന്ന വേദന താങ്കൾ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവോടുള്ള സ്നേഹം തീർത്ത കുളിർമയും വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ ഉണ്ടായ മാധുര്യം ഈർച്ച വാളിൻ്റെ ചൂടിനെ മറപ്പിച്ചു. മുറിച്ചു മാറ്റിയ കാലിലേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞു, എൻ്റെ 40 വർഷത്തെ ജീവിതത്തിനിടയിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടമാക്കാതെ ഒരു പ്രവൃത്തിയും നിന്നിലൂടെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ അഭിമാനിക്കുന്നു. അള്ളാഹുവിൻ്റെ വചനങ്ങൾ നമുക്ക് ശാന്തി നേടിത്തരും, നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവുകളും ഉണ്ടാക്കിത്തരും. ഒരു ലോകം നമുക്കത് വിജയമാക്കി തരും തീർച്ച. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. കഥയാണല്ലേ. മാഷാല്ലാ, അടിപൊളിയായി. ഏതായാലും കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. മാഷാല്ലാ, അടിപൊളി കഥയാണ് മോൻ അവതരിപ്പിച്ചത്. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. അതുപോലെ തന്നെ ജമീല വി കെ പോനൂർ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, വൈകിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ജമീല കുറേ ഉള്ളതുകൊണ്ട് എന്താ വെച്ചാലെ,
0: യെസ്,
1: ഇപ്പം ആരെന്നുള്ള പ്രശ്നമല്ല. ഒന്ന് വി കെ, ആ
0: ജമീല വി കെ,
1: ജമീല കാളികാവും ഉണ്ട് അല്ലേ.
0: യെസ്,
1: എന്തായാലും ഒരു ഒരു ജമീല നേരെ വൈകിട്ടുണ്ട്. ഏതായാലും ഷിഹാബ് കൽപ്പറ്റ, അസ്സലാമു അലൈക്കും. കൽപ്പറ്റയിൽ നല്ല മഴയാണ്, ലൈവ് കേൾക്കാൻ സാധിക്കുന്നില്ല. അലഹമ്മദില്ല, നല്ല മക്കൾ, നല്ല പ്രോഗ്രാമുകൾ, അള്ളാഹു മക്കൾ ഉയരത്തിൽ എത്തിക്കട്ടെ. ഏതായാലും നേരത്തെ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു, വിശുദ്ധ ഖുർആനിൽ റാസിഖിൻ അല്ലേ എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ ചോദ്യത്തിന് ഉത്തരം ശരിയാക്കിയത് ആദ്യം ജമീല വി പി കാളികാവാണ്.
0: ജമീല വി പി,
1: അവര് മറ്റേ
0: ജമീല വി കെ,
1: വി കെ പൂനൂരാണ്.
0: യെസ്,
1: ഇത് അഞ്ചാണ് എന്ന് ഡൗട്ട് ഉണ്ട്, കാരണം ഉത്തരം അഞ്ചാണ്.
0: യെസ്,
1: ജമീല വി പി കാളികാവിന് ഡൗട്ട് ഉണ്ട് എന്നാണ്. പിന്നെ ഷംനാദ് ഖാൻ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്,
0: ആറ് എന്ന് പല ആൾക്കാരും
1: പറഞ്ഞിട്ടുണ്ട്. ആറ്, ആറ്. ഏതായാലും വേറെയും ചില ക്വസ്റ്റ്യൻസുകൾ എന്തുണ്ട് വന്നിട്ടുണ്ട്.
0: അത് ചോദിക്കാം.
1: അതിലിഞ്ഞൊരു ഒരു ഒരു കുസൃതി ആയിക്കോട്ടെ അല്ലേ.
0: യെസ്,
1: വെള്ളമില്ലാത്ത സമുദ്രം അവിടെ ഉണ്ട് എവിടെ?
0: വെള്ളമില്ലാത്ത സമുദ്രമുണ്ട്,
1: ആ
0: എവിടെയാണ് അല്ലേ?
1: അവിടെ ഉണ്ട് എവിടെ?
0: ആ യെസ്,
1: വെള്ളമില്ലാത്ത സമുദ്രം അവിടെ ഉണ്ട് എവിടെ? എനിക്കൊന്നും ചില ആൾക്കാർക്ക് കിട്ടും,
0: കിട്ടും, കിട്ടും.
1: ആയിഷ അങ്ങാടിപ്പുറാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്, വെള്ളമില്ലാത്ത സമുദ്രം അവിടെ ഉണ്ട്
0: എവിടെയാണ്?
1: വെറൈറ്റി ക്വസ്റ്റ്യനാണ്, ഞാൻ ആദ്യമായിട്ട് കേൾക്കണം കേട്ടോ.
0: ഏതായാലും ഉത്തരം അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് മുമ്പേ ഞാൻ ഇന്നൊരു ഹദീസ് ക്ലാസ് കേട്ടു, അത് ഇവിടെ പറയാമെന്ന് കരുതുന്നു. അതായത് മറ്റുള്ളവരെ സന്ദേശമോ അല്ലെങ്കിൽ കത്തോ അനുവാദമില്ലാതെ അതിലേക്ക് നോക്കുക, മറ്റുള്ളവരെ ഫോണിലേക്ക് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ നളറ ഫീ കിതാബി അഖീഹി ബിഗൈരി ഇദ്നിഹി ഫകഅന്നമ യൻറു ഫിന്നർ. അതായത് ഒരാൾ തൻ്റെ സഹോദരൻ്റെ കത്തിലേക്കോ രേഖകളിലേക്കോ സന്ദേശങ്ങളിലേക്കോ അനുവാദം കൂടാതെ നോക്കുകയാണെങ്കിൽ അവൻ നരകത്തിലേക്ക് നോക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത്. ഈ ഹദീസാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സത്യത്തിൽ നമ്മളൊക്കെ എന്താ ശരിക്കും ശ്രദ്ധിക്കേണ്ട, നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഇതാണ്. അതായത് പലപ്പോഴും നമ്മൾ ഉസ്താദുമാരാകട്ടെ അല്ലെങ്കിൽ ഉപ്പമാരാകട്ടെ, ഓരോക്കെ ഫോണൊക്കെ നോക്കുമ്പോൾ, ഇപ്പോഴത്തെ കാലത്ത് ഫോണാണ് കത്തുകളും രേഖകളും പറഞ്ഞത്, കിതാബെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഫോണൊക്കെ നമ്മളിങ്ങനെ നോക്കൂലേ, ഒരു കാണാതെ ഇങ്ങനെ നോക്കും എന്താ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഡയറിയിലൊക്കെ കുറിച്ച് വെക്കാറുണ്ട്. ഇപ്പോൾ ഈ ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്, ഇന്ന ദിവസം ഇതൊക്കെ ചെയ്ത് പറഞ്ഞിട്ട് എഴുതി വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പോലെ അനുവാദം കൂടാതെ നമ്മൾ എടുത്തു നോക്കാറുണ്ട്. അപ്പോൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണ കാര്യമാണ്. അതായത് അത് അനുവാദം കൂടാതെ നോക്കുകയാണെങ്കിൽ അത് നരകത്തിലേക്ക് നോക്കുന്നത് തുല്യമാണ് എന്നാണ് ഹദീസിലൂടെ മനസ്സിലാക്കിയത്.
1: പുതിയൊരു പുതിയൊരു കാര്യമാണ് കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊക്കെ അറിയാതെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കും, പ്രത്യേകിച്ച് ബസ്സിലൊക്കെ പോകുമ്പോഴും.
0: അല്ലേ എന്താ ഹദീസ് ക്ലാസ് ഒരാളെടുത്തു, അപ്പോൾ ഹദീസ് ക്ലാസ് എടുത്തപ്പോൾ അതിൻ്റെ അർത്ഥം എന്നുള്ളത് രേഖകളിലേക്ക് നോക്കുക, കത്തുകളിലേക്ക് നോക്കുകയാണ്. അതിൽ അവസാനം ഒരാൾ പറഞ്ഞേ, ഇപ്പത്തെ കാലത്ത് കത്തുകളിലേക്കാണ് നോക്കണത്, ഫോണിലേക്കാണ് നോക്കണത് എന്ന് പറഞ്ഞു.
1: അപ്പൊ ഹദീസൊക്കെ ഉണ്ടല്ല, എല്ലാ കാലത്തേക്കും ഉള്ളതാണ്, അതാണ് ആ വിരൽ ചൂണ്ടുന്ന ആ ഒരു കാര്യം. ആ പോയിന്റ് ഭയങ്കര പ്രധാനമാണ്, മാഷാല്ലാ. ഏതായാലും നമുക്കൊരു പുതിയൊരു അറിവ് കിട്ടി, ബാറക്കല്ലാഹു ഫീക്കും. ഏതായാലും നമുക്ക് നേരത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ അങ്ങോട്ട് വന്നിട്ടില്ല. അതായത് വെള്ളമില്ലാത്ത സമുദ്രം അവിടെ ഉണ്ട് എവിടെ, അതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരങ്ങൾ അങ്ങോട്ട് എന്തായിട്ടില്ല, ആയിട്ടില്ല. അപ്പോൾ അതിന് ഉത്തരങ്ങൾ അറിയുന്ന ആളുകൾ പെട്ടെന്ന് എന്താക്കുക, അയക്കുക. ആകെ ഒന്ന് രണ്ട് ആളുകളെ അയച്ചിട്ടുള്ളൂ. ഇൻഷാല്ലാ നമ്മൾ പാട്ട് അല്ലേ, ആയിക്കോട്ടെ, ഇൻഷാല്ലാ പാടിക്കൂടെ.
3: അസ്സലാമു അലൈക്കും. ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്ങളും, മുടയനടുക്കുന്നു ലക്ഷ്യം. ഇലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ടി ജപതി നടത്തും. ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തു രസിച്ച് പതിമക്ക

ജനകൊടിയടങ്ങളും ഉടയനടുക്കുന്നു ലക്ഷ്യം. ഇലാന്റെ പൊരുത്തത്തിനൊരുങ്ങി കൊണ്ടിച്ച പൊതി നടത്തും. ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടൻ ഓർത്തു രസിച്ച് പതിമ

അഖിലരും കരയിലുള്ള വിളിച്ചൊരു വിളി കെട്ട്, അതിർപ്പത്തിൻ തസ്ബീഹത്തിൻ വചനങ്ങൾ ഉരുവിട്ട് പാടി അവർ തേടി. ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനെ വിണ്ടാനെ ഒന്ന് കൂടാനേ. ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്ങളും ഉടയനടക്കുന്നു ലക്ഷ്യം. ഇലാഹിന്റെ പൊരുത്തത്തിനൊരുങ്കൊണ്ടിച്ച പൊതി നടത്തും ഉള്ള് തൊടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടൻ ഓർത്തു രസിച്ച് പതിമക്കത്തടുത്തിടും.

0: ദിനമായി വന്നെത്തി. സ്മൃതികളിൽ പകരുന്ന ജലസംസ കുടിച്ചിട്ട് സുബാനിൽ തസ്ബീയും തക്ബീറും ഉരുവിട്ട് പാടി. അവർ തേടി ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനെ വിണ്ടാനെ ഗുണം പൂണ്ടാനേ ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്ങളും ഉടയനടക്കും ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ടിച്ച് പൊതി നടത്തും ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുണനോർത്തു രസിച്ച് പതിമൊക്കെ തടുത്തിരുന്നേ കൽബിൽ ഉദിവിത്ത് നടത്തിരുന്നേ കൽബിൽ പെരുത്ത മോഹത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനെ വിണ്ടാനെ ഗുണം പൂണ്ടാനേ.
1: മശാല്ലാ മശാല്ലാ ബാർക്കല്ലാഹു ഫീക്കും വജസാക്കും ലാഹു ഖൈറ. രണ്ട് പാട് പാടിയില്ലേ അസൂർ, മശാല്ലാ അടിപൊളിയായിട്ടുണ്ട്. മശാല്ലാ നല്ല പാട്ടാണ്. ബാർക്കല്ലാഹു ഫീക്കും വജസാക്കും ലാഹു ഖൈറൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ, നേരത്തെ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു, എന്താണ്? വെള്ളം ഇല്ലാത്ത സമുദ്രം അവിടെയുണ്ട്, എവിടെയാണ് എന്നാണ്. നിങ്ങൾക്ക് ഉത്തരം അറിയോ?
0: അവിടെ.
1: എവിടെയാണ്?
0: അവിടെ.
1: എവിടെയാണ് വെള്ളമില്ലാത്ത സമുദ്രമുണ്ട്, അവിടെ എവിടെയാണ് എന്നുള്ളത്. എവിടെ പറയോ?
0: അവിടെ.
1: ഓക്കെ, എന്തായാലും നമുക്ക് ഉത്തരങ്ങൾ കുറേ പേര് അയച്ചിട്ടുണ്ട്. അതിൽ ശരി ഉത്തരം അയച്ചിട്ടുള്ളത് സാജിദ ഷൗക്കത്ത്, അതുപോലെ തന്നെ മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്, ഇവരാണ് ശരി ഉത്തരം അയച്ചിട്ടുള്ളത്. എവിടെ അറിയോ? ഭൂപടത്തിൽ, മാപ്പിൽ, മാപ്പ്. അവിടെ സമുദ്രമുണ്ട്, വെള്ളമില്ലാത്ത സമുദ്രമുണ്ട് അവിടെ. എവിടെയാണ് ചോദിച്ചത്? മാപ്പിൽ. അതുപോലെ തന്നെ ജമീല വി പി കാളികാവും ഭൂപടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെഫിയ കെ തിരുവങ്ങാടി മാപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ശരി ഉത്തരമാണ്. ഏതായാലും ഇൻഷാല്ലാ നമുക്കേ പാഠക്കുറിപ്പിലേക്ക് പോകാം. ഇൻഷാല്ലാ പാഠക്കുറിപ്പിലേക്ക് പോയിട്ട് ഇൻഷാല്ലാ നമുക്ക് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, ഇന്ന് പാഠക്കുറിപ്പ് എന്ന സെഷനിൽ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട, അതിൻ്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഹദീസ് പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വാബിസ എന്നു പേരുള്ളൊരു സ്വഹാബി വന്നു. അദ്ദേഹം പറയാണ്, അതൈത്തു റസൂല, ഞാൻ നബിൻ്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് ഞാൻ നബിൻ്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ നബിനോട് ചോദിച്ചു, ജിഇത തസ്അലു അനിൽ ബിർ, വാബിസ നീ വന്നത് നന്മയെപ്പറ്റി അന്വേഷിക്കാനാണോ അറിയാനാണോ? കുൽത്തു, അപ്പം ഞാൻ പറഞ്ഞു നബിനോട്, വാബിസ റസൂലിനോട് പറയണേ, നാം, അതെ. ഫഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക, നന്മനെപ്പറ്റി എനിക്കറിയണോ, ഞാൻ നിൻ്റെ സ്വന്തം ഹൃദയത്തിനോട് തന്നെ ചോദിക്കുക, നിൻ്റെ കൽബിനോട് തന്നെ ചോദിക്കുക, എന്താണ് പിന്നെ നന്മ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നബിയുടെ സംസാരം നിർത്താതെ വീണ്ടും തുടർന്നു, അൽബിർ റുമത്ത് മഅന്നത്ത് ഇലൈഹി നഫ്സ്. നബി പറയണേയും നന്മ എന്ന് പറഞ്ഞാൽ മത്ത് മഅന്നത്ത് ഇലൈഹി നഫ്സ്, നമ്മുടെ ഹൃദയത്തിന് അതിനോടൊരു ഇഷ്ടമുണ്ടാകും, അത് ചെയ്യുമ്പം ഒരു സമാധാനം കിട്ടും. വത്ത് മഅന്ന ഇലൈഹിൽ ഖൽബ്, നമ്മുടെ ഹൃദയത്തിന് അതിനോടൊരു കൂറ് പുലർത്താൻ സാധിക്കും, അതിലൊരു സമാധാനം കണ്ടെത്താൻ സാധിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നന്മ. നന്മ ചെയ്തിട്ട് ആരെങ്കിലും അത് വേണ്ടിയില്ലായിരുന്നു എന്ന് പറയുന്ന നമ്മൾ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ഏതെങ്കിലും സുഹൃത്തുക്കൾ നമ്മളോട് അങ്ങനെ പറയുന്ന നമ്മൾ കേട്ടിട്ട്, നമ്മുടെ സ്കൂളിലോ നമ്മുടെ ചുറ്റുപാടിലോ നമ്മുടെ കുടുംബത്തിലോ അയൽവാസികളിലോ ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി നിർത്തിയില്ല, വൽ ഇസ്മു മാ ഹാകഫി നഫ്സ് വതറദ്ദദ ഫി സദ്, തിന്മ എന്ന് പറഞ്ഞാൽ, നന്മ മാത്രം പറഞ്ഞാൽ പോരല്ലോ, തിന്മ കൂടി പറയണല്ലോ, തിന്മ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. വതറദ്ദദ ഫി സദ്ർ, ഹൃദയത്തിൽ വീണ്ടും വീണ്ടും സംശയം ജനിപ്പിക്കും, അത് ചെയ്യേണ്ടില്ലായിരുന്നു, അത് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നിപ്പിക്കും. ഈ ഒരു വിഷയം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയണം എന്തിനാറിയങ്ങൾ, നമ്മൾ ഹൃദയവുമായി ബന്ധപ്പെട്ട് ഇതിന് വലിയ ബന്ധമുണ്ട്. നമ്മളൊരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് അത് സ്വാധീനിക്കും, നമ്മുടെ ഹൃദയത്തിൽ അത് വന്ന് പതിഞ്ഞു നിൽക്കും. പിന്നീട് നമ്മൾ നമ്മുടെ ഹൃദയത്തിനനുസരിച്ച്, ഹൃദയം പറയുന്നതിനനുസരിച്ച്, ഹൃദയം തോന്നിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ വ ഇന്ന ഫിൽ ജസദി മുൽഗതൻ, നിങ്ങളുടെ ശരീരത്തിൽ, നമ്മുടെയൊക്കെ ശരീരത്തിലെയും ഒരു അവയവമുണ്ട്, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു. നബി പറയാണേ, ആ ശരീരത്തിലെ അവയവം ശരിയായാൽ ശരീരം മുഴുവനും ശരിയായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, ഇനി ശരീരത്തിലെ ഈ അവയവം കേടുവന്നാലോ, അത് വൃത്തികേടായാലോ, അത് മലീമസമായാൽ ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും കേടെന്ന പോലെ ആയി എന്ന് പറയുന്നത്. നബി പറയണേ, അലാ വഹിയൽ ഖൽബ്, ആ അവയവം അത് ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിനെ പറ്റിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്ക് സമാധാനമുള്ള ഹൃദയത്തിൻ്റെ ആളാവണോ, നല്ല സമാധാനം കിട്ടുന്ന ഹൃദയത്തിൻ്റെ ഉടമയാകണോ, എന്നാൽ നമ്മൾ നന്മകൾ ചെയ്യുന്ന ആളുകളായി മാറുക. നബി നേരത്തെ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നബി പറഞ്ഞു, നന്മ ഹൃദയത്തിന് സമാധാനം ഉണ്ടാക്കുന്നതാണ്. എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ കൂട്ടുകാരെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് സഹായം ചെയ്യുക, ഉമ്മാനെ സഹായിക്കുക, വീട്ടിലെ കാര്യങ്ങളിൽ നമ്മൾ സഹായിക്കുക, നല്ല വാക്കുകൾ പറയുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എത്രയോ ഗുണങ്ങൾ, നിസ്കാരം മുതൽ ദിക്റുകൾ, ഖുർആൻ പാരായണങ്ങൾ, ഇങ്ങനെ ഇങ്ങനെ ധാരാളം ഒട്ടനവധി നന്മകൾ നമുക്ക് ചുറ്റുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ മനസ്സിന് വലിയ സമാധാനം നേടാൻ സാധിക്കുമെന്നുള്ളത്. ഈ സമാധാനമുള്ള ഹൃദയവുമായിട്ടാണ് അള്ളാഹ് നമ്മൾ കണ്ടുമുട്ടുന്നത്. നമ്മളൊക്കെ ഇവിടുന്ന് മരണപ്പെട്ടു പോകുമല്ലോ ഒരു ദിവസം, എന്തായാലും മരിക്കുന്ന ഉറപ്പാണല്ലേ. അങ്ങനെ മരിക്കുന്ന ദിവസം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ സമാധാനത്തിൻ്റെ ഹൃദയമുള്ള ആളായി മരണപ്പെടാനുള്ള ഒരു അവസരം കിട്ടണം. അങ്ങനെയുള്ള ആളുകളെ വിജയിക്കുള്ളൂ. അല്ല പറയണേ, സ്വത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്തൊരു ദിവസമുണ്ട്. നമുക്ക് കുറേ സമ്പത്തുണ്ടാകും, നല്ല പൈസ ഒക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ഭയങ്കര സ്വാധീനമൊക്കെ ഉണ്ടാകും, നല്ല കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകും, അതൊക്കെ ഉണ്ടാകും, ഭയങ്കര സ്വാധീനക്കാരാണ്. പക്ഷെ അതൊന്നും പരലോകത്ത് ഉപകാരപ്പെടില്ല. പരലോകത്ത് ഉപകാരപ്പെടാൻ ആർക്കറിയോ, സമാധാനമുള്ള ഹൃദയമുള്ള ആളുകൾക്കാണ് ഉപകാരം ഉണ്ടാകുക, അവർക്കാണ് സ്വർഗത്തേക്ക് പോകാനുള്ള ചാൻസ് കിട്ടുക. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന കാര്യങ്ങൾ എങ്ങനെ സമാധാനം കിട്ടുക, അല്ലദീനാമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ദിക്ർ മനസ്സിലുണ്ടാകുമ്പോഴേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. നമ്മൾ നിസ്കാരമുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, മറ്റു ദിക്റുകളൊക്കെ ചെല്ലുന്ന ആളുകളാണ്, ഇതൊന്നും മുടങ്ങാതെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് സമാധാനം കിട്ടും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ല പറയണം തരങ്ങൾ, ഹൃദയങ്ങളിലുള്ള സമാധാനം ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ ദിക്റു കൊണ്ടാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെറിയ പരിശ്രമം നമ്മൾ നടത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യുക. ചില കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട ഗുണകാംശം നമ്മൾ പറഞ്ഞു. അതുള്ള ആളുകൾക്ക് അള്ളാഹുവരുടെ ഹൃദയത്തിൽ സമാധാനം നൽകും, സന്മാർഗം നൽകും, അവർക്കൊരു ഗൈഡൻസ് നൽകും, അവർക്ക് അള്ളാഹു കാരുണ്യം കൊടുക്കും. ഇതൊക്കെ അള്ളാഹു വിശ്വാസികൾക്ക് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നു പറഞ്ഞതാണ്. അപ്പോൾ ആ നിലക്കുള്ളൊരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എന്നാൽ ഇതൊന്നും വേണ്ട, എനിക്കിതൊന്നും വേണ്ട, ഞാനിതൊന്നും ഫോളോ ചെയ്യില്ല, ഞാൻ ഇനിയും തെറ്റുകളെ ചെയ്യുള്ളൂ, ഞാൻ അത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സിനോടും നമ്മുടെ അധ്യാപകന്മാരോടും വീട്ടിലുള്ള ഉപ്പാനോടും ഉമ്മാനോടൊക്കെ നമ്മൾ വാശി പിടിച്ചിരുന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ആ രോഗം വർദ്ധിക്കും, അത് വീണ്ടും വീണ്ടും വർദ്ധിക്കും. എന്നിട്ടെന്താണോ, നമ്മളങ്ങനെ ഒരു നന്ദി കെട്ട ആളായി മരണപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അതിനെ നമ്മൾ ഭയപ്പെടുക, നമ്മൾ നല്ല കുട്ടികളായാൻ ശ്രമിക്കുക. ഒരു പ്രാർത്ഥന പറഞ്ഞ് നിർത്തുക, നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് കൽബി അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ. ഈ പ്രാർത്ഥന നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യങ്ങളിൽ പറയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته
1: وعليكم السلام ورحمه الله وبركاته ഫൈസൽ ഹക്കമി നമ്മുടെ പാഠക്കുറിപ്പിലൂടെ ഒരു നല്ലൊരു പാഠമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് ഏതൊരു നന്മ ചെയ്യുമ്പോഴും അതിനോട് പ്രിയം, ഒരു ഇഷ്ടം തോന്നുക എന്നുള്ളത്. നമ്മളിപ്പോ നമസ്കരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സദഖകളാകട്ടെ, ഏതൊരു തരം നന്മകളാകട്ടെ, ഈ നന്മകൾ എന്നുള്ളത് നമ്മൾ നല്ല നീയത്തോടു കൂടി, ശുദ്ധമായ ഇഖ്ലാസോടു കൂടി, നല്ലൊരു നീയത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അത് ഇബാദത്തായി മാറ്റാം. ഏതൊരു ചെറിയ കാര്യവും, അത് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കലാകട്ടെ, നമ്മൾ നിസ്സാരമായി കരുതുന്ന ഓരോ നന്മകളും ആ നന്മകളൊക്കെ ഇബാദത്തായി മാറ്റണമെങ്കിൽ, അല്ലേ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ അഹ്സനു അമല പറഞ്ഞാൽ എന്താ, ഏറ്റവും നല്ല പ്രവർത്തനം. അത് ആരാണ് ചെയ്യുന്നതെന്ന് നോക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു ജീവിതത്തെയും മരണത്തെയും അള്ളാഹു സൃഷ്ടിച്ചത്. അപ്പോൾ അഹ്സനു അമല ആകണം വേണ്ടി ഇഖ്ലാസും ആകണം, നീയത്തുണ്ടാകണം. ഇഖ്ലാസും ഉണ്ടാകണം, നീയത്തുണ്ടാകണം. ഇത് രണ്ടുണ്ടെങ്കിൽ മാത്രമാണ് നല്ല ഏറ്റവും നല്ല കർമ്മമായി മാറുകയുള്ളൂ. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ഉണ്ടാകണം നിസ്കാരത്തിലൊക്കെ. ഇപ്പോൾ ഞങ്ങൾക്ക് മുനാഫിക്കിൻ്റെ ലക്ഷണം അറിയില്ലേ, ഒരു എന്താ നിസ്കാരത്തിലേക്ക് വന്നാൽ കാമു കുസാല മടിയന്മാരെ കൊണ്ടാണ് നിസ്കരിക്കുക. ഇപ്പോൾ പല പല ആൾക്കാരും ഹുത്തുബക്കൊക്കെ വരുമ്പോൾ, വെള്ളിയാഴ്ച ഹുത്തുബക്കൊക്കെ വരുമ്പോൾ ഒല എന്താ ചെയ്യല്, പെട്ടെന്ന് ഒന്ന് കഴിഞ്ഞെങ്കിലേ ഒരു സംസാരിച്ചിങ്ങനെ നിൽക്കും, എന്നിട്ട് പെട്ടെന്നൊന്ന് കഴിഞ്ഞെങ്കിലൊന്ന് ആഗ്രഹിക്കും അല്ലേ. നിസ്കാരമൊക്കെ ഇപ്പോൾ സുബഹി ജമാഅത്തിലൊക്കെ പോയാൽ ഇമാമ് രണ്ട് പേജ് ഒരു ഒരു പേജ് ഒന്നര പേജൊക്കെ ഓതും. അപ്പോൾ പെട്ടെന്ന് റുക്കുവൊക്കെ പോയെങ്കിൽ, പെട്ടെന്ന് സലാം വിട്ടിയെങ്കിൽ ഒരു മനസ്സിൽ തോന്നും, പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു മനസ്സിൽ ഇങ്ങനെ തോന്നും. അപ്പോൾ അതൊക്കെ മുനാഫിക്കിൻ്റെ ലക്ഷണമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ എന്തുണ്ടെങ്കിലും നമസ്കരിക്കുകയാണ്, എന്ത് ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും അതിൽ കൺകുളിർമ ഉണ്ടാകുക അല്ലേ. ജുഅൽതു ഖുർറത ഐനി ഫിസ്സല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ജുഅൽതു ഖുർറത ഐനി ഫിസ്സല, എൻ്റെ കൺകുളിർമ അത് നമസ്കാരത്തിലാക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ ഫൈസൽ അലിക്കമി അവസാനമായിക്കൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ, അള്ളാഹുമ്മ, നിങ്ങൾക്കറിയോ പ്രാർത്ഥന, ആ അള്ളാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് അല്ലേ, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അള്ളാഹുവെ എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. എപ്പോഴും ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക, രാവിലെയും വൈകുന്നേരവും ഒക്കെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അള്ളാഹുമ്മ യാ മുസറിഫൽ ഖുലൂബ് സറിഫ് ഖൽബി അലാ തഹാത്തിക്. അതുപോലെ തന്നെ നമ്മുടെ ഈമാൻ, അൽ ഈമാനു യസീദു വ യൻഖുസു ആണ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫി ഖൽബി, അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫി ഖൽബി, ജദ്ദിദ് പറഞ്ഞെന്താ, ജദ്ദിദിൽ ഈമാന ഫി ഖൽബി പറഞ്ഞെന്താ,
0: വർദ്ധിപ്പിക്കണം,
1: പുതുക്കണമേ എന്നാ, എൻ്റെ ഹൃദയത്തിൽ ഈമാനെ നീ പുതുക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഈ പ്രാർത്ഥനയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്താ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാ നമ്മുടെ ഈവൻ ലീവിൻ്റെ അതിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ അല്ലേ, ഇന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഹസൂറിൻ്റെ പാട്ടും അതുപോലെ തന്നെ പ്രസംഗവും കഥയൊക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു അല്ലേ, നല്ലൊരു രസം ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാ നമുക്ക് എന്തായാലും അവസാനിപ്പിക്കാം. ഏതായാലും അടുത്തൊരു ഈവൻ ലീവിൽ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്ന് ഞാൻ മുഹമ്മദ് ഷമീം ചുങ്കത്ര,
0: ഹസൂർ വി,
3: അഹ്സാൻ,
0: ആതിഫ് അബ്ദുള്ള,
1: ഏതായാലും ഇൻഷാ അല്ലാ നമുക്ക് അടുത്തൊരു ഈവനിൽ പിന്നെയും കാണാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദുല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.

കുറുമിക്കുറു ചൊക്കരമിസ് അബ് തക്കമെ ഹക്ക് ശ്രവിത്തിടലായി തക്കിടലായൊലി ബക്കമിലായി മനം ഷൗക്കാൽ ഫുറുഖാൻ പൂക്കിടലായി തക്കുറുമിക്കുറു ചൊക്കരമിസ് അബ് തക്കമെ ഹക്ക് ശ്രവിത്തിട

0: മക്കുറബതി കടങ്ങൾ മുഷിരിക്കിലെ ദൃപ്പുങ്കും തക്ക നോക്കി നടന്തിട ശരമയ്യാൽ മക്കികളും നയന്തിയുടെ കുഫിരിങ്ങൾ ഖലീഫയുടെ ഹുനസ പൊന്നി ബധുവയിടമയ്യായി മക്കുറബതി കടങ്ങൾ മുഷിരിക്കിലെ ദൃപ്പുങ്കും തക്ക നോക്കി നടന്തിട ശരമയ്യാൽ മക്കികളും നയന്തിയുടെ കുഫിരിങ്ങൾ ഖലീഫയുടെ ഹുനസ പൊന്നി ബധുവയിടമയ്യായി അയ്യൻ
1: പീസ് റേഡിയോ സ്വരം സൂര്യചന്ദ്രന്മാരുടെ ഗതിവിഗതികൾ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ എല്ലാറ്റിലും മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട്. ദയാപരനായ അള്ളാഹുവിൻ്റെ സൃഷ്ടിവൈഭവങ്ങളിലേക്ക് ഒരു ലളിതഗീതം. ആലാപനം റിയ എടവണ്ണ.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഓർമ്മ. നിസ്വാർത്ഥനായ മാർഗദർശകൻ. ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: എഴുത്ത് പി എം അബ്ദുറഹ്മാൻ എം എ. തുടർവായന. തിരൂരങ്ങാടി എത്തീംഖാനയ്ക്ക് വിശാലമായ സൗദാബാദിൽ നവീന സൗകര്യങ്ങളോടുകൂടി പണികഴിക്കാറായി പരന്നു പന്തലിച്ചു നിൽക്കുന്ന കൂറ്റൻ കെട്ടിടങ്ങൾ മിക്ക ദിവസങ്ങളിലും മൗലവി സാഹിബിനെ അങ്ങോട്ട് ആകർഷിക്കാറുണ്ടായിരുന്നു. രോഗബാധിതനാകുന്നതിന് 4 ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ 4 വയസ്സായ മകനെയും കൂട്ടി ഉലാത്താനായി ഇറങ്ങിയ ഞാൻ അവിടെ വെച്ച് മൗലവി സാഹിബിനെ കണ്ടുമുട്ടി. ചുറ്റി നടത്തം കഴിഞ്ഞ് മടങ്ങാനായി പുറത്തിറങ്ങിയ മൗലവി സാഹിബ് മഗരിബിന് ഇനിയും കുറേ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ അല്പം ഇരുന്നിട്ട് പോയാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കസേര കൊണ്ടുവരാനായി ഏർപ്പാട് ചെയ്തു. 2 എണ്ണം വേണമെന്ന് മൗലവി സാഹിബും പറഞ്ഞു. ഒന്നിൽ അദ്ദേഹം ഇരിക്കുകയും മറ്റേതിൽ ഇരിക്കാനായി എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തുവെങ്കിലും എന്റെ മകനെ ഇരുത്തി ഞാൻ അഭിമുഖമായി നിന്നതേയുള്ളൂ. തന്റെ പാവനമായ കയ്യ് ആ കുട്ടിയുടെ ശിരസിൽ വെച്ച് അവൻ അനുഗ്രഹിച്ചത് നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ അനുസ്മരിക്കുകയാണ്. അള്ളാഹുവേ, നീ ഇവനെ നിന്റെ ഉത്തമരായ ദാസരിൽ പെടുത്തേണമേ. നീ ഇവന് വിജ്ഞാനവും നൽകേണമേ. നിന്റെ സമുദായത്തിന് സേവനമർപ്പിക്കാനുള്ള കെൽപ്പും ത്യാഗബുദ്ധിയും സൗകര്യവും നീ ഇവന് പ്രദാനം ചെയ്യണമേ. ഞങ്ങളെയും ഇവനെയും നിന്റെ പ്രിയപ്പെട്ട അടിമകളായി ജീവിക്കാനും മരിക്കാനും അനുഗ്രഹീതമായ നിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാനും കടാക്ഷിക്കണമേ തുടങ്ങിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്ക് ഞാൻ ആമീൻ ചൊല്ലി പിന്നെ ഒരു ചങ്ങാതിയെപ്പോലെ അവരോട് സംസാരിച്ചു തുടങ്ങി. അപ്പോഴേക്കും യത്തീംഖാന അന്തേവാസികളും ട്രെയിനിങ് സ്കൂൾ വിദ്യാർത്ഥികളും പ്രധാന അധ്യാപകനും ഞങ്ങളുടെ അടുത്തേക്ക് വന്നതോടുകൂടി എല്ലാവർക്കും താൽപ്പര്യമുള്ള തന്റെ ബാല്യകാലാനുഭവത്തിൽ നിന്നുള്ള ചിലത് വിവരിച്ചു തന്നു. ഇതായിരുന്നു ഈ ഭൂമുഖത്ത് വച്ച് ഞങ്ങൾ തമ്മിൽ അവസാനമായി സംസാരിച്ചു പിരിഞ്ഞ രംഗം. പിറ്റേന്ന് കാലത്ത് തിരുവനന്തപുരത്തേക്ക് പോയ ഞാൻ മടങ്ങി വന്നപ്പോൾ കേട്ടത് മൗലവി സാഹിബിന്റെ നടുക്കുന്ന രോഗവാർത്തയാണ്. അറേബ്യയിലെ കാലം ചെന്ന അസീസ് ഇബിൻ സൗദിനെ നേരിൽ കണ്ട് ചില സംഗതികൾ ധരിപ്പിക്കാനുള്ളതുകൊണ്ട് മൗലവി സാഹിബ് ഒരു കൂടിക്കാഴ്ചയ്ക്ക് അപേക്ഷിച്ചു. തന്റെ ഔദാര്യം കാംക്ഷിക്കുന്ന ഒരു പണ്ഡിതനായിരിക്കുമെന്ന് കരുതി അദ്ദേഹം ജോലി തിരക്ക് കാരണം നേരിൽ കാണാൻ തൽക്കാലം സൗകര്യമില്ലെന്നും തന്റെ വക ഒരു ചെറു സംഭാവന സ്വീകരിക്കണമെന്നും കാണിച്ച് 50 പവന്റെ ഒരു ചെക്കും അയച്ചു കൊടുത്തുവെന്നും ആ ചെക്ക് തിരസ്കരിക്കുക വഴി ജിദ്ദയിലെ രാജകീയ ഉദ്യോഗസ്ഥന്മാരെ അമ്പരപ്പിച്ചുവെന്നും കേട്ടിട്ടുണ്ട്. നേരിൽ ഉണർത്താനുണ്ടായിരുന്ന സംഗതികൾ നാട്ടിൽ വന്ന ഉടനെ എഴുതി അറിയിക്കുകയും അവ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചുകൊള്ളാമെന്ന് അദ്ദേഹത്തിൽ നിന്ന് മറുപടി കിട്ടുകയും അവയെല്ലാം നിർവഹിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചതെന്നും കേട്ടിട്ടുണ്ട്. അമീർ ഫൈസൽ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയിൽ മൗലവി സാഹിബ് അരിശം കൊള്ളുകയും ഇസ്ലാമിന് നിരക്കുന്ന വിധത്തിൽ തന്റെ സഹോദരനോട് ഭാവിയിൽ പെരുമാറാൻ നിഷ്കർഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അടുത്ത കാലം വരെ നാൾവാണിരുന്ന സൗദി അബ്ദുൽ അസീസുബിന് മൗലവി സാഹിബ് എഴുതി ആവശ്യപ്പെട്ടു. നന്ദി പറഞ്ഞുകൊണ്ടും ഇനി അത്തരം ഭോഷത്വം വരികയില്ലെന്ന് ഉറപ്പു പറയാറുമുള്ള ഒരു മറുപടി വരുത്തുകയും ചെയ്തു. ചുരുക്കത്തിൽ മൗലവി സാഹിബിന് എന്റെ 4 വയസ്സുള്ള ബാലന്റെ നിലയിലേക്ക് താഴാനും രാജാക്കന്മാർക്ക് കൂടി സാരവത്തായ ഉപദേശം നൽകുമാർ ഉയരാനും കഴിഞ്ഞിരുന്നു. ലൗകിക പാരതന്ത്രത്തിൽ മുഴുകിയിരുന്ന മൗലവി സാഹിബിനെ രാജകീയ സമ്മാനം പോലും വശീകരിച്ചില്ല. മതത്തിനും നീതിക്കും സത്യത്തിനും വേണ്ടി എന്ത് ത്യാഗവും ആനന്ദത്തോടെ അദ്ദേഹം സഹിച്ചുപോന്നു. അള്ളാഹുവേ, ഞങ്ങളെ നീ നിന്റെ സജ്ജനങ്ങളായ ദാസരിൽ പെടുത്തേണമേ എന്ന പരേതന്റെ നിത്യപ്രാർത്ഥനയോടെ ഞാൻ ഇത് ഉപസംഹരിക്കട്ടെ.
0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഓർമ്മ എന്ന പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നിസ്വാർത്ഥനായ മാർഗദർശകൻ. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

സെറാമിക് കലം ഉണ്ടാക്കുന്ന പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി. എന്നിട്ട് ഗ്രൂപ്പ് എ ടീമിനോട് പറഞ്ഞു, നിങ്ങൾക്ക് അടുത്ത സെമസ്റ്റർ വരെ ടൈം തരും, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ ലോകത്തിനെ നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ മാക്സിമം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കലം നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അവരോട് ആ ഡ്യൂട്ടി കൊടുത്തു. ഗ്രൂപ്പ് ബിയോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കലം അടുത്ത സെമസ്റ്ററിൻ്റെ ഉള്ളിൽ ഏറ്റവും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിങ്ങൾ ഉണ്ടാക്കിയോളി. അങ്ങനെ ഈ വർക്ക് കൊടുത്തു കഴിഞ്ഞു. അടുത്ത സെമസ്റ്ററിൻ്റെ സമയമാകുമ്പോഴേക്കും അതിൻ്റെ മുന്നേ തന്നെ ഗ്രൂപ്പ് ബി വന്നിട്ട് 50-ൽ അല്ലെങ്കിൽ 100 വരുന്ന കലങ്ങളുമായിട്ടാണ് അവർ വരുന്നത്. അതിൽ തന്നെ ചെറിയ കുഴപ്പങ്ങളുണ്ട്, എന്നാൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കലങ്ങളുണ്ട്. വൈവിധ്യമായിരുന്ന കൂടുതലും മനോഹരമായ നല്ല പെർഫെക്ഷൻ തോന്നിക്കുന്ന അത്ര നല്ല കലങ്ങളുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹം വിചാരിച്ചു, എന്നാൽ ഇനി ഗ്രൂപ്പ് എനോട് പ്രത്യേകം കണ്ടീഷൻ വെച്ചാണല്ലോ. അവരടുത്ത് ചോദിക്കുമ്പോൾ അവരിതുവരെ കലം ഉണ്ടാക്കിയില്ല, അവരുടെ റിസർച്ചിലാണ്, സെമസ്റ്ററിൻ്റെ സമയമായി, ഇപ്പോഴും

0: സത്യമാണ്. അതില് പിന്നെ പലപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, കാരണം പെർഫെക്ഷന് വേണ്ടി ഇങ്ങനെ തപ്പി തെരഞ്ഞ് അല്ലെങ്കിൽ ടൈം പോയിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ അപ്പൊ നമുക്ക് വീണ്ടും സംശയമാവും, ഇത്ര മതിയോ, അപ്പൊ ഇതിലേറെ ബെറ്റർ ആക്കിക്കൂടെ, അല്ലെങ്കിൽ അതുകൂടി അതിൽ ചേർത്തൂടെ, അത് ഇങ്ങനെ ആക്കിക്കൂടെ, ഇങ്ങനെ സംശയങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ബെറ്റർ ആക്കണം എന്നുള്ള ചിന്ത കൊണ്ട് തുടങ്ങാൻ ടൈം എടുക്കണം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. മറ്റേതാകുമ്പോൾ നമ്മൾ തുടങ്ങിയിടുന്നു, തുടങ്ങുമ്പോൾ മിസ്റ്റേക്കുകൾ ചിലപ്പോൾ കാണാം, പോരായ്മകൾ ഉണ്ടാവാം, അപ്പോൾ അതിൽ നിന്ന് പഠിച്ച് അടുത്തത് കുറച്ചുകൂടി ബെറ്റർ ആക്കി ചെയ്യാൻ കഴിയും. അങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ലാസ്റ്റ് എത്തുമ്പോൾ ഇതിന് പെർഫെക്ഷൻ ആവും ചെയ്യും, ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും കിട്ടും. നമ്മൾ ചെയ്ത ഇപ്പോൾ ഈ ഒരു കല ഉണ്ടാക്കുന്നതാണെങ്കിലും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും, അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി അനുഭവത്തിൽ നിന്ന് പഠിച്ച് പോരായ്മകൾ കണ്ടെത്തി നമുക്ക് തന്നെ സ്വയം അത് തിരുത്തി പോകാനുള്ള
1: സാധ്യത പരിചയത്തിലൂടെയാണ് അതിലേക്ക് നമ്മൾ
0: എത്തുന്നത്. അതെ അതെ,
1: ഈ മാർക്ക് ട്വൈൻ്റെ ഒരു ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെയാണ് തോന്നുന്നുണ്ട്, ഈറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞാൽ തവളയെ തിന്നുക. തവളയെ തിന്നു പറഞ്ഞാൽ അതൊരു സാങ്കല്പികമായ തവളയാണ്. തവള എന്ന് ഉദ്ദേശിച്ച് ഒരു മനുഷ്യന്റെ മുമ്പിൽ അയാൾക്ക് ആ ദിവസം കഴിഞ്ഞു പോകണമെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, തവളയെ തിന്നണം. അപ്പൊ തവളയെ തിന്നു പറയുമ്പോൾ തവള തിന്നാൻ പറ്റണല്ലോ, പച്ചക്ക തവള തിന്നാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അയാൾ പറയണത് അങ്ങനെ തിന്നലേ പറ്റൂ, വേറെ നിവൃത്തിയില്ലാന്നെങ്കിൽ അതിന് വൈകുന്നേരം വരെ കാത്തിരി, രാവിലെ എന്നൊന്നും അലയ്ക്കാതെ വേഗം തിന്നാം.
0: പിന്നെ ആ ദിവസം ഫുള്ള പണിയാണ്. അത് പ്രതീക്ഷിച്ചിരിക്കേണ്ട
1: കഴിഞ്ഞു. പിന്നെ ഇനി വ്യത്യസ്ത തവളകളുണ്ട്, കുറച്ചുകൂടി അഗ്ലിയായിട്ടുള്ള തവളുണ്ട്, നല്ല തവളുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത തവളുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം അഗ്ലിയാളിനെ കഴിക്കണം, എന്നിട്ട് ബാക്കിയിലേക്ക് പോകും. അപ്പോൾ അത്രയും എളുപ്പം കഴിയും. ഇവിടെ ഇതൊക്കെ കൊണ്ടുവരേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചെയ്യാനുള്ളതിൽ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത്, ഏറ്റവും സുഖമുള്ളതിനെ ആദ്യം ചെയ്തു തുടങ്ങരുത് എന്നാണ്. ഇതൊക്കെയാണ് അതിൻ്റെ തിയറികൾ പറയുന്നത്. ആദ്യം ടാസ്ക്കായിട്ട് തോന്നിനെ വേഗം ചെയ്യുക. രാവിലെ മുതൽ ഒരു കോൾ ചെയ്യാണ്ട് 10 മിനിറ്റ് വിളിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കോൾ ചെയ്ത് ഒരു ടാസ്ക്കാണെന്ന് കൂട്ടിക്കോ. അപ്പോൾ അതിന് വേണ്ടി കാത്തിരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ വിളിക്കേണ്ട എങ്ങോട്ടാണ്ട് നിന്ന് ആ ദിവസം വൈകുന്നേരം വരെ ഇത് ആലോചിച്ച് നിന്നിട്ട് അത്രയും ഭാരമാണ്. ഒരു 10 മിനിറ്റ് ആ കോൾ ചെയ്യാൻ കൂടുന്ന അത്രയും 10 മിനിറ്റിൻ്റെ ഭാരം നമ്മൾ താങ്ങുകയാണ്. 24 മണിക്കൂറിൻ്റെ ഭാരമാണ് ചെറിയൊരു ടാസ്കിന് വേണ്ടി താങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് പെട്ടെന്ന് 5, 4, 3, 2, 1, 0 വേഗം ചെയ്യാം.
0: പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം അതാണ്. പിന്നെ ടാസ്ക് ഉള്ളത് ഉദ്ദേശിച്ച് ഇങ്ങനെ അല്ലെങ്കിൽ വലിയൊരു ഭാരമായി കണ്ട് അത് എങ്ങനെ ചെയ്യാ ചെയ്യാതിട്ട് മടി പിടിച്ച് ബാക്കിയുള്ള പണി നടക്കൂല, ഇത് നടക്കൂല, അങ്ങനെ പ്രശ്നം ഉണ്ടാവും.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
5: അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന ഉണ്ടാവാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവോ? ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന തലവേദനയാണ് മൈഗ്രെയിൻ. ലോകത്ത് 9-ൽ 1 മൈഗ്രെയിൻ ഉണ്ട് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അതിൻ്റെ ലക്ഷണം കാര്യമായിട്ട് വരുന്നത് തലവേദന, ഓക്കാനം, ഛർദി എന്നിവയാണ്. സാധാരണ തുടക്കത്തിൽ

0: നല്ല വിശപ്പും ദാഹവും കൂട്ടുവായിടലും ഒക്കെ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ ഒരു കണ്ണിൻ്റെ മുൻപിൽ പ്രത്യേക രീതിയിലുള്ള വെളിച്ചം പായുന്ന പോലെ തോന്നാം, കണ്ണിരിട്ടാവുന്ന പോലെ തോന്നാം, പല ഡിസൈനുകളിലും മിന്നിമറിയുന്ന പോലെ, വെളിച്ചം മിന്നിമറിയുന്ന പോലെയൊക്കെ തോന്നാം. അതിനുശേഷം ശക്തമായ തലവേദനയും ഛർദിയും ഓക്കാനും ഒക്കെ ഉണ്ടാവും. ഈ തലവേദനയുടെ കൂടെ തന്നെ ഉണ്ടാവാറുള്ളതാണ് ശബ്ദം, വെളിച്ചം എന്നിവ കേൾക്കുമ്പോഴുള്ള വളരെ പ്രയാസം, ഫോട്ടോഫോബിയ, ഫോണോഫോബിയ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. സാധാരണഗതിയിൽ ഉറക്കം അളക്കുക, ഒരുപാട് വിശക്കുക, ദൂരയാത്ര ചെയ്യുക, ചില പ്രത്യേക രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, സാധാരണ അജിനമോട്ടോ ഉള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ചില പ്രത്യേക രീതിയിലുള്ള സീ ഫുഡുകൾ കഴിച്ചാലും ഇങ്ങനെയൊക്കെ മൈഗ്രെയിൻ തലവേദന ഉണ്ടാവാറുണ്ട്. സാധാരണ ഇത് തലവേദന ഒരു ഭാഗത്ത് പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അത് രണ്ട് ഭാഗത്തുമായിട്ട് വ്യാപിക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. വളരെ അപൂർവമായിട്ട് ഒരു ഭാഗം തരിപ്പ്, ശരീരത്തിൻ്റെ ഒരു ഭാഗം തരിപ്പ്, തളർച്ച, തളർവാദം, തലകറക്കം എന്നിവയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ കാരണം പ്രധാനമായിട്ടും പാരമ്പര്യമായിട്ട് ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. അതോടൊപ്പം തന്നെ പോഷകക്കുറവ്, ഉറക്കക്കുറവ്, ഹോർമോണിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് മൈഗ്രെയിൻ ഉണ്ടാവാം. മൈഗ്രെയിൻ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ തുടർച്ചയായിട്ട് തലവേദന വരികയും അത് ജീവിതത്തെ തന്നെ ബാധിക്കുകയും ചെയ്യാനുള്ളൊക്കെ ഒരു സാധ്യതയുണ്ട്. ചില അപൂർവം ചില സമയങ്ങളിൽ തളർവാദം വരെ വരാം. എല്ലാ മൈഗ്രെയിനും എല്ലാ തലവേദനയും മൈഗ്രെയിൻ ആയിക്കൊള്ളണമെന്നില്ല. ചില മൈഗ്രെയിനുകൾ, ചില തലവേദനകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പുലർച്ചെ തലവേദന കൊണ്ട് എണീക്കുക, ഛർദ്ദിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അസാധാരണമായ തലവേദന, നമ്മൾ സാധാരണ ഉണ്ടാവുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള തലവേദന, അതിശക്തമായ തലവേദന, നല്ല തലവേദന, പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്ന തലവേദന, നമ്മൾ സാധാരണ വരുന്ന തലവേദനയല്ല, ഇതിലെന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരു വിദഗ്ധ ഉപദേശം തേടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തലവേദനയുടെ കൂടെ അപസ്മാരമോ അല്ലെങ്കിൽ ഒരു ഭാഗം ചെറിയ രീതിയിൽ തളരുകയോ അല്ലെങ്കിൽ ചുണ്ട് കൂടിപ്പോവുകയോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള നാഡീസംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഡോക്ടറെ, വിദഗ്ധ ഡോക്ടറെ കാണിച്ച് പരിഹാരം തേടേണ്ടതാണ്.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഇൻസൈറ്റ്, ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന ഇൻസൈറ്റ് പ്രോഗ്രാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ ഇനി കടക്കുന്നത്. ബഹുമാന്യനായ അബ്ദുറഷീദ് കുട്ടമ്പൂരിന്റെ ഇന്നത്തെ സംസാരത്തിൽ അറിവ് വെളിച്ചമാണ് എന്ന സന്ദേശമാണ് നമുക്ക് നൽകുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബിഷ്റഹ്ലി സ്വദിരി വയസ്സിർലി അംരി വഹലുൽ ഉഖദതമിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യ സഹോദരങ്ങളെ, മനുഷ്യന് മനുഷ്യനെന്ന പേര് ലഭിക്കാൻ കാരണം മനനം ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണല്ലോ. ശരി തെറ്റുകളെ കുറിച്ച് ആലോചിച്ച് വേർതിരിച്ച് മനസ്സിലാക്കി നല്ലത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും സിദ്ധിയും അള്ളാഹു മനുഷ്യന് നൽകി. ഈ മഹത്തായ സൗഭാഗ്യം അഥവാ അറിവ് നൽകപ്പെട്ടു എന്നത് മനുഷ്യന് ലഭിച്ച അതിമഹത്തായൊരു സൗഭാഗ്യമാണ്. വിജ്ഞാനത്തിന് അതിയായ പ്രാധാന്യം നൽകിയിട്ടുള്ള മതമാണ് ഇസ്ലാം. നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത് അറിവിൻ്റെ വികാസം ഏറെ നേടിയെടുത്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് പോലും വ്യത്യസ്തമാക്കി തീർക്കുന്ന അതിപ്രധാനമായ ഘടകം അറിവാണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഒന്നാമത്തെ ദൈവിക സന്ദേശം വഹയ് അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഹിറ ഗുഹയുടെ ഏകാന്തതയിലിരുന്നു കൊണ്ട് ഏകനായ നാഥനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പ്രവാചകനിലേക്ക് ആദ്യ വഹയ് എത്തിച്ചു കൊടുക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്ക അല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക എന്ന സന്ദേശം. വായന അറിവിലേക്കുള്ള കവാടമാണ്. ആ വായന സൃഷ്ടിച്ചവനായ നാഥൻ്റെ നാമത്തിലാകണമെന്നുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. ഇവിടെ വായന എന്ന കാര്യത്തെയും സൃഷ്ടിപ്പ് എന്ന മഹാത്ഭുതത്തെയും അത് നിർവഹിച്ചിട്ടുള്ള റബ്ബ് എന്ന ശക്തിയെയും ഈ ഒരൊറ്റ വചനത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവിലേക്കുള്ള കവാടമായ ഈ വായനയോടുള്ള താല്പര്യവും വിജ്ഞാനത്തോടുള്ള സ്നേഹവും അവനെന്നും നിലനിർത്തേണ്ടതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു, ത്വലബുൽ ഇൽമി ഫരീളതുൻ അലാ കുല്ലി മുസ്ലിം. വിജ്ഞാനത്തെ അന്വേഷിക്കുക എന്നത്, അതാർജിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുക എന്നത് ഓരോ മുസ്ലിമിനും ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. ഇസ്ലാമിൻ്റെ ഈ സമീപനം അജ്ഞതയുടെ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ജനതയെ 23 വർഷക്കാലമെന്ന നിസ്സാരമായ വളരെ ചുരുങ്ങിയൊരു കാലഘട്ടം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിച്ചത് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വച്ചിട്ടുള്ള ഈ മഹത്തായ ജ്ഞാന സന്ദേശമാണ്. മനുഷ്യബുദ്ധിയോട് അഫലാ യഅഖിലൂൻ, അഫലാ യസ്മഊൻ, അഫലാ യതദബ്ബറൂൻ, അവർ ആലോചിക്കുന്നില്ലേ, അവർ കേൾക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ എന്നിങ്ങനെ നിരവധി സ്ഥലങ്ങളിലാണ് പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്നത്. അപ്പോൾ അറിവുള്ള മനുഷ്യനു മാത്രമേ യഥാർത്ഥമായ സത്യം ജീവിതത്തിൽ ആർജിച്ചെടുക്കാൻ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഇസ്ലാമിൻ്റെ അറിവിനോടുള്ള ജ്ഞാനത്തോടുള്ള ഈ സമീപനമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മഹത്തായ ഈ സന്ദേശം പ്രചരിക്കപ്പെട്ടതോടുകൂടി വൈജ്ഞാനിക വിസ്ഫോടനം നടക്കാൻ കാരണമായി തീർന്നിട്ടുള്ളത്. പഴയകാലത്തെ റോമിൻ്റെയും അതുപോലെ തന്നെ ഗ്രീസിൻ്റെയും അവർ മുന്നോട്ട് വച്ചിരുന്ന ഒട്ടനവധി വരുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളെ, ആദർശങ്ങളെ, ആശയങ്ങളെ, അതിനെയൊക്കെ അതിജയിക്കത്തക്ക വിധത്തിൽ ഒരു ജൈത്രയാത്ര നടത്താൻ ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമായി തീർന്നത് ഖുർആൻ സൃഷ്ടിച്ചെടുത്ത ഈ വൈജ്ഞാനിക വിപ്ലവമാണ്. അടിസ്ഥാനപരമായി സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ടും ജീവിത ലക്ഷ്യത്തെ മനസ്സിലാക്കിക്കൊണ്ടും പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അന്വേഷണങ്ങളിൽ നിന്ന് അന്വേഷണങ്ങളിലേക്ക് നീങ്ങാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിൻ്റെ അടുക്കൽ മനുഷ്യൻ്റെ പദവി ഉയർത്തുന്നത് 2 കാര്യങ്ങളാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമദ റജാസ്, നിങ്ങളിൽ നിന്ന് വിശ്വാസം മുറുകെ പിടിച്ചവരെയും അതുപോലെ തന്നെ അറിവ് ആർജിച്ചെടുത്തവരെയും അള്ളാഹു പദവികൾ ഉയർത്തും എന്ന് ഖുർആനിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിങ്കൽ മനുഷ്യൻ്റെ പദവി ഉയർത്തുന്നതാണ് വിജ്ഞാനമെന്നുള്ളത്. അതുകൊണ്ട് അതിനെ അന്വേഷിച്ചിറങ്ങുക എന്നത് പുണ്യകർമ്മമാണ് എന്നാണ് മഹാനായ പ്രവാചകൻ്റെ അധ്യാപനം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ആരെങ്കിലും അറിവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ചാൽ അവനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും, സമുദ്രത്തിലെ മത്സ്യങ്ങൾ വരെ എന്നാണ് തിരുദൂതർ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, മലക്കുകൾ അവരുടെ ചിറകുകൾ വിജ്ഞാന വഴിയിൽ ഇറങ്ങിത്തിരിച്ചവന് വേണ്ടി താഴ്ത്തിക്കൊടുത്ത് സംരക്ഷിക്കുമെന്നും അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തമാണ് ധർമ്മനിഷ്ഠയുള്ള ജീവിതം നയിക്കുക എന്നത്. അതിന് പ്രേരിപ്പിക്കുന്നത് ദൈവിക ഭയമാണ്. എൻ്റെ കർമ്മങ്ങളെ കാണുന്ന, വിലയിരുത്തുന്ന, മരണശേഷം വിചാരണ നടത്തുന്ന ഒരു നാഥനുണ്ട് എന്ന ബോധമാണ്. ആ ബോധം മനുഷ്യനിൽ സൃഷ്ടിച്ചെടുക്കാനും അതുവഴി ജീവിതമൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവനാക്കി അവനെ മാറ്റാനും സാധിക്കുന്നത് അറിവിലൂടെയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, തീർച്ചയായും അള്ളാഹുവിൻ്റെ അടിമകളിൽ അവനേറ്റവും കൂടുതൽ ഭയപ്പെടുന്നവർ അറിവുള്ളവരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുമാത്രവുമല്ല, ഒരു മനുഷ്യന് ഔന്നത്യം നൽകാൻ, ഒരു മനുഷ്യനെ പ്രത്യേകമായി അള്ളാഹു സ്നേഹിക്കുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അവനെ മതപരമായ അറിവ് ഉള്ളവനാക്കി മാറ്റുകയാണ് ചെയ്യുക എന്ന് പ്രവാചകൻ വിശദീകരിച്ചു. മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അവനെ മതത്തിൽ അവഗാഹമുള്ളവനാക്കി തീർക്കും എന്ന് അവിടുന്ന് വിശദീകരിച്ചു. അതുകൊണ്ടുതന്നെ ജ്ഞാനത്തോടുള്ള സ്നേഹം വിശ്വാസിയുടെ ബാധ്യതയാണ്. അത് ആർജിച്ചെടുക്കുന്ന വഴിയിൽ അധ്വാനിക്കാൻ അവൻ തയ്യാറായിത്തീരണം. ദൈവത്തിങ്കൽ പദവിയർത്തപ്പെടുന്ന മഹത്തായ കാര്യമെന്നുള്ള നിലക്ക് അതിൻ്റെ ഗൗരവത്തോടുകൂടി അതിനെ സമീപിക്കുകയും ചെയ്യണം. നാം ജീവിക്കുന്നത് AI യുഗത്തിലാണ്. സൗകര്യങ്ങൾ ഇന്നേറെ വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സൗകര്യങ്ങളെയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി അറിവ് നേടാനുള്ള ശ്രമം ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അതിലേറ്റവും അടിസ്ഥാനപരമായത് ജ്ഞാനത്തിൻ്റെ ആധാരം, അറിവിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള തലമെന്നത് ദൈവത്തെ അറിയലാണ്, ജീവിത ലക്ഷ്യത്തെ തിരിച്ചറിയലാണ്. അതില്ലാതെ പോയാൽ ഏത് അറിവും ഫലശൂന്യമായിത്തീരും. ഒരാൾക്ക് ഏറെ ഡിഗ്രികളുണ്ട്, ഏറെ സർട്ടിഫിക്കറ്റുകളുണ്ട്, പക്ഷേ അയാളുടെ രഹസ്യ ജീവിതം നല്ലതല്ല എങ്കിൽ, അതുപോലെ അയാൾ ലഹരി കടിമപ്പെട്ടവനാണെങ്കിൽ, അയാൾ മനുഷ്യർക്ക് ദ്രോഹം ചെയ്യുന്നവനാണെങ്കിൽ, അയാൾ നേടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കൊണ്ട്, സാക്ഷ്യപത്രങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അതുകൊണ്ട് മനുഷ്യൻ നേടുന്ന എല്ലാ നേട്ടങ്ങൾക്കും വിലയുണ്ടാകുന്നത് അയാൾക്ക് അടിസ്ഥാനപരമായ അറിവുണ്ടാകുമ്പോഴാണ്. ആ അറിവ് ദൈവത്തെക്കുറിച്ചും ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുമുള്ള അറിവാണ്. അതുകൊണ്ട് അത് ആർജിച്ചെടുത്തെങ്കിൽ മാത്രമേ മറ്റുള്ള അറിവുകൾ ഫലപ്രദമായിത്തീരുകയുള്ളൂ. അതോടൊപ്പം കർമ്മതലത്തിലുണ്ടാകുമ്പോൾ മാത്രമാണ് അറിവിന് അതിൻ്റെ ഫലമുണ്ടാകുന്നത്. പൂർവികരായ മഹത്തുക്കൾ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്, കർമ്മമില്ലാത്തവൻ്റെ അറിവ് അവനിൽ അഹങ്കാരം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ജ്ഞാനം സത്യത്തിൽ മനുഷ്യനെ വിനയാന്വിതനാക്കേണ്ടുന്നതാണ്. ജ്ഞാനത്തിലൂടെ വിനയം നേടാൻ സാധ്യമാകണമെങ്കിൽ ആർജിച്ചെടുത്ത അറിവ് ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. വിശുദ്ധ ഖുർആൻ ഇത് വളരെ ഗൗരവത്തോടുകൂടിയാണ് പറയുന്നത്. പറയുന്നതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് വലിയ കുറ്റമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് കൂടുതൽ ശിക്ഷയ്ക്ക് കാരണമായിത്തീരുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു താക്കീത് നൽകുന്നു. അതുകൊണ്ട് നേടിയെടുത്ത, ആർജിച്ചെടുത്ത അറിവ് ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. പരലോകത്ത് ദൈവിക വിചാരണയുടെ ഘട്ടത്തിൽ മറുപടി പറയേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നായിട്ട് പ്രവാചകൻ ഈ വിഷയം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാദാ അമൽത ബിമാ അലിംത, നീ അർജിച്ചെടുത്ത അറിവുകൊണ്ട്, നീ സമ്പാദിച്ച വിജ്ഞാനം കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ആർജിച്ചെടുത്ത അറിവുകൾ നമ്മുടെ കർമ്മപഥത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. ജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ ഫലപ്രദമാകാത്ത അറിവുകളിൽ നിന്ന് രക്ഷ ചോദിക്കാൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ മഹാനായ തിരുദൂതർ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിൻ്റെ കൽപ്പന, വഖുർ റബ്ബി സിദ്നി ഇൽമ, നാഥ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നിരന്തരമായി നീ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ്. അങ്ങനെ അറിവിനെ സ്നേഹിക്കുന്നവരായി അത് നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി അതിനുവേണ്ടി ജീവിതത്തിൽ സമയം നീക്കിവെച്ച് ഗ്രന്ഥപാരായണവും അതുപോലെയുള്ള ആധുനിക സൗകര്യങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനുള്ള ശ്രമം നമ്മിൽ നിന്നുണ്ടാകണം. നേരത്തെ സൂചിപ്പിച്ച വിധത്തിൽ അതിൻ്റെ ആധാരമായി മതപരമായ അറിവ് പരമാവധി ആർജിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും നാം നടത്തിക്കൊണ്ടേയിരിക്കണം. ഈ നിലക്ക് അറിവിനെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിങ്കൽ പദവി ഉയർത്തപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അല നബി വ അല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ബാരകല്ലാഹു ഫീക്. ജസാകല്ലാഹു ഖൈറ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറിവ് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇന്നത്തെ ഇൻസൈറ്റിലൂടെ സാധിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ അബ്ദുർ റഷീദ് കുട്ടമ്പൂരിൻ്റെ സംസാരമാണ് നമ്മൾ കേട്ടത്. അറിവ് വെളിച്ചമാണ് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ചത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
3: നാലാമത്തെ ഒന്നെന്താ വെച്ചാൽ, മതം എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമാണ്. അത് എന്തു ചെയ്യേണ്ടതല്ല, ഒരു സമുദായമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പിന്നെ അധ്യക്ഷന്മാരുടെ താക്കീതുകൾക്കും അവർ പറയുന്ന വ്യാഖ്യാനങ്ങൾക്കും ഒക്കെ അനുസൃതമായിട്ടൊന്നും വേണ്ട. ഓരോരുത്തരും എന്ത് ചെയ്താൽ മതി, വ്യക്തിപരമായി ആചരിച്ചാൽ മതി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ വാദങ്ങൾക്കെല്ലാം വിരുദ്ധമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചോളം അത് ഒരിക്കലും അതിൻ്റെ വേദഗ്രന്ഥം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കൈകടത്തൽ സാധ്യമല്ല. അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് എന്താണ്, പ്രവാചകനാണ് നിർവഹിച്ചത് അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്ന, പിന്നെ പ്രവാചകൻ എങ്ങനെയാണോ അത് വ്യാഖ്യാനിച്ചത് അതേ മാതൃകയിൽ മാത്രമേ വ്യാഖ്യാനിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പം ഇതുപോലെ തന്നെ ഇത് വ്യക്തിനിഷ്ഠമേ അല്ല, വളരെ സാമൂഹികമായിട്ടുള്ള മതമാണ്. അതിൻ്റെ ഒരു ചട്ടക്കൂടുണ്ട്, നിയതമായ നിയമങ്ങളുണ്ട്, ശരിയത്ത് എന്ന് പറയുന്നൊരു ഭാഗം മതത്തിനുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നിഷേധിച്ചുകൊണ്ട് മാത്രമേ ഇപ്പറയുന്ന ഒരു ആത്മീയ അനുഭൂതിക്ക് ആളുകൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വശത്ത് നമുക്കിപ്പോൾ ത്വരീഖത്തുകൾ എടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്താണ്, ഒരു പ്രത്യേക ഗുരുവിൻ്റെ അല്ലെങ്കിൽ വെച്ചാൽ അവർക്ക് എന്തുണ്ടാവും, ഒരു ഷെയ്ഖ് ഉണ്ടാവും. ആ ഷെയ്ഖ് നിശ്ചയിക്കുന്നതാണ് മതം. അദ്ദേഹത്തെ അത് ഷെയ്ഖുമാർക്കിടയിൽ വ്യത്യാസങ്ങളുണ്ടാവും. അവരിപ്പോൾ എന്നെ കണ്ട എന്നോട് പറയുന്നത്, നീ എല്ലാ ദിവസവും 10,000 സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ മതി എന്ന് പറയും. മുജീബ് സാറെ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റൊന്നാൾക്കാർ എന്ത് ചെയ്യാൻ കൊടുക്കുക. അതിനെക്കുറിച്ച് അവരുടെ വ്യാഖ്യാനം എന്താണ്, ഇത് ആ വ്യക്തിയെ അവൻ്റെ ഉള്ളറിയുന്ന ഷെയ്ഖ് നൽകുന്ന പിന്നെ ഉപദേശമാണെന്നാണ്. ചിലപ്പോൾ ചിലരോട് നിങ്ങൾ ഓരോ ദിവസം ഒരു പെഗ് കള്ളുപിടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക വെച്ചാൽ അതും അത് വിടുന്നർത്ഥം. സൂഫിസത്തിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ്, പഴയ സൂഫി വര്യന്മാരുടെ മാതൃക പിന്തുടരുന്നു എന്ന രീതിയിൽ അത്തരത്തിലുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന പലതിനെ എന്ത് ചെയ്യുക, അതുവഴി സ്വീകരിക്കാൻ ചെയ്യുന്നത്. ഇവിടെ എന്തായാലും ഈ അതൊരു വഴിയാണെന്നാണ് എന്ത് ചെയ്യുക, വാദിക്കുക. എന്തായാലും ഇതൊക്കെ വിനാശത്തിലേക്കുള്ള വഴികാട്ടികളാണ്. അത് വളരെ ക്ലിയറാണ്. കാരണം വെച്ചാൽ മാനദണ്ഡങ്ങളില്ലാത്ത മതം, അളവുകോലില്ലാത്ത മതം, പിന്നെ വെറും ആത്മീയതയാണ് എന്ന് മാത്രം വാദിക്കുന്ന മതങ്ങൾ വലിയ അപകടം ഉണ്ടാക്കും. ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളൊരു ഈ അതീന്ദ്രിയ അനുഭവങ്ങളെ അല്ലെങ്കിൽ അത്തരം അനുഭൂതികളെ കഥകളായി, പാട്ടുകളായി, സംഗീതമായി, നൃത്തമായി ആവിഷ്കരിച്ച് അതിൽ ലയിച്ചു ചേർന്ന വ്യക്തികളെ നമുക്ക് ഭക്തരായിട്ട് അളക്കാം എന്ന് പറഞ്ഞാൽ അതാണിപ്പോൾ ഇത്തരം പല ഗ്യാദറിങ്ങുകളിലൊക്കെ നടക്കുന്നത്. അതൊരിക്കലും തന്നെ ഒബ്ജക്റ്റീവല്ല. ഇവരുടെ ഉള്ള് മറ്റാർക്കും അളക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ആയാസരഹിതമായി ചെയ്യാവുന്ന അവരുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നൊരു പ്രവൃത്തി മാത്രമാണ്. എന്തായാലും ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ വലിയ പണ്ഡിതന്മാർ പോലും ചിലപ്പോൾ തെറ്റിയെന്ന് വെച്ചാൽ, ഈ മതത്തിൽ ബലാത്കാരമല്ല നമുക്കറിയാം, പക്ഷേ എന്ന് വെച്ചാൽ മതത്തിൽ നിർബന്ധ ബുദ്ധിയില്ല. പക്ഷെ മതത്തിൽ നിർബന്ധ ബുദ്ധിയുണ്ട് ചില കാര്യങ്ങളിൽ. മതത്തിൽ പെടുന്ന ഒരാളെ സംബന്ധിച്ചോളം എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് പാലിക്കേണ്ടതുണ്ട്. അതില്ലാന്ന് അതിനെന്തില്ല, അർത്ഥമില്ലല്ലോ. എന്നാലും ഞാൻ പറഞ്ഞത് ചെയ്യാം, എന്താച്ചാൽ ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ആത്മീയ പ്രസ്ഥാനങ്ങൾ ലോകത്ത് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അത് പലതും കൾട്ടുകളായിട്ടാണ് പിന്നീട് രൂപപ്പെടുന്നത്. ഈ കൾട്ടുകൾ ലോകത്ത് അതിഭീകരമായിട്ടുള്ള അപകടങ്ങൾ വിതച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡേവിഡ് ഖുറൈഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇതുപോലെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഒരുപാട് പേരെ അടർത്തി മാറ്റിക്കൊണ്ട് ഒരു പ്രസ്ഥാനമായിട്ട് മാറി. അദ്ദേഹം ചെയ്തത് എന്താണ്, 2,000-ലധികം ആളുകളെ ഒന്നിച്ച് ഒരു കൂടാരത്തിനുള്ളിലേക്ക് കയറ്റിയാണ് കത്തിച്ചു. എന്നിട്ട് അദ്ദേഹം എല്ലാവരും കൂടെ സ്വർഗത്തിലേക്ക് എന്ത് ചെയ്തു, ഒന്നിച്ചങ്ങ് പോയി. അപ്പോൾ നമുക്കൊക്കെ പരിചിതനായിട്ടൊരു വ്യക്തിയാണ് ഓഷോ, രജനീഷ്. അദ്ദേഹം ഇതുപോലെ ആനന്ദാനുഭൂതി അല്ലെങ്കിൽ ആനന്ദമൂർച്ച ഓഫർ ചെയ്ത ആളായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പിൽക്കാലത്ത് കേട്ട കഥകൾ നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. അന്ന് അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളെ സംബന്ധിച്ചോളം ആരാധ്യ പുരുഷനായിരുന്നു. പിന്നെ നമ്മൾ ചരിത്രത്തിൽ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ മാൻസൺ ഫാമിലി എന്ന് പറയുന്ന 1969 ഇത് ബ്രൂക്ക്ലിൽ ഉണ്ടായ ഇവർ സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ പേരിൽ എന്ത് ചെയ്യാണ് പിൽക്കാലത്ത് വലിയ കോളക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഡേവിഡ് ബർഗിൻ്റെ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ശരിക്കും പറഞ്ഞാൽ അത് അവർ ചെയ്തെന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ചൈൽഡ് അബ്യൂസായിരുന്നു. അതിനുവേണ്ടി അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. അതിനുവേണ്ടി അദ്ദേഹം എന്താണ് ഇത്തരത്തിലൊരു ആത്മീയ പ്രസ്ഥാനത്തെ ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. അതുപോലെ ഹെവൻ ഗേറ്റ് എന്ന് പറയുന്ന മാസുവിഡൻ്റെ അല്ലെങ്കിൽ പ്രസ്ഥാനം, ഒറിജിൻ ഓഫ് ഒറിഗോൺ ഹോളി എന്താണ് അതിൻ്റെ പേര്, റോളേഴ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനം, ഇതിലൊക്കെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതൊന്നുകിൽ സാമ്പത്തിക തട്ടിപ്പുകൾ അതല്ലെങ്കിൽ സെക്ഷുവൽ അബ്യൂസിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നൊരു തരം എക്സ്റ്റസിയാണ് എന്ന് വാദിക്കുന്നതിലൂടെ, ആനന്ദാനുഭൂതിയാണെന്ന് വാദിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ വളരെ വികൃതമായൊരു താല്പര്യത്തെയും വളരെ എളുപ്പത്തിൽ അതിന് സാധിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഇന്ത്യയിൽ തന്നെ പുറത്തു വന്ന എത്ര സാധനങ്ങളുണ്ട്, ഇപ്പോൾ ഈ ആഷാറാം ബാപ്പുവിൻ്റെ ആണെങ്കിലും റാം റഹീമിൻ്റെയൊക്കെ പ്രസ്ഥാനങ്ങൾ, ഇവരൊക്കെ ആൾദൈവങ്ങൾ ചമഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ഓഫർ ചെയ്തത് ഇത്തരത്തിലുള്ള മറ്റേ ആത്മീയ അനുഭവങ്ങളാണ്. അവരൊക്കെ പുറത്തു വന്ന കാര്യങ്ങളാണ് പറയുന്നത്. ചിലതൊക്കെ എന്താണ് പൂർണ്ണമായി പുറത്തു വരാത്ത സാധനങ്ങൾ ഉണ്ട്. എന്തായാലും പണം, ലൈംഗികത, ഈ സാധനങ്ങൾ ആവശ്യത്തിലധികം എക്സ്പ്ലോയിറ്റേഷന് വിധേയമാകുന്ന ഒന്നായിട്ടാണ് ഇത്തരം ആത്മീയ പ്രസ്ഥാനങ്ങളൊക്കെ മാറുന്നത്. നമ്മൾ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇവരെ ഈ ഗ്രൂപ്പുകളിപ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ പറയുന്നത്. പക്ഷെ ഇത്തരം ഗ്രൂപ്പുകളൊക്കെ ഗ്യാതറിങ്ങുകളായിട്ട് മാറും. ആ ഗ്യാതറിങ്ങുകൾ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകും. ഈ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു ഈ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും എവിടേക്ക് എത്തിപ്പെടും നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ ഒരു 1-2 കൊല്ലം മുമ്പ് നമ്മുടെ കൊടുങ്ങല്ലൂർ ഒരു മൊഹസാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ആൾദൈവമായിട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ ആ പ്രസ്ഥാനം പൊളിഞ്ഞു. അത് അയാളെന്തോ 3 കോടിയോ 4 കോടിക്ക് എന്താണ് തട്ടിച്ച് മുങ്ങിയെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഒരു ചരിത്രത്തിൻ്റെ അടുത്ത കാലത്ത് വന്നതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ എടുത്തു നോക്കൂ. ആ വ്യക്തിയുടെ പിന്നെ കുറിച്ച് അപദാനങ്ങൾ വാഴ്ത്തുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് അയാളുടെ പുറകിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്നും നീണ്ടു നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുമല്ല, യഥാർത്ഥ ആത്മീയ അനുഭവങ്ങളല്ല അവർ നൽകാൻ പോകുന്നത്. ഒരു കാര്യം നോക്കിക്കോളൂ, ഇത് പല വികലമായ സാധനങ്ങൾ ഓപ്പനിംഗ് ആയിട്ട് മാറും. രണ്ടൊരു ലേശം കാത്തിരുന്നാൽ മതി. ലേശം കാത്തിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയുന്നത് അവർക്കിടയിൽ തന്നെ വിമർശനങ്ങളായിട്ട് പലതും ഉയർന്നു വരും. കാരണം ഇത് ലോകത്തിൽ ചരിത്രത്തിൽ അനവധി തവണ ആവർത്തിക്കപ്പെട്ട സ്യൂഡോ സ്പിരിച്വാലിറ്റിയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് പൊളിയും, പക്ഷെ അപ്പോഴേക്ക് കുറേ പേർക്ക് അതിൻ്റെ ദുരന്തങ്ങളുടെ ഭാഗമാകേണ്ടി വരും.
4: തീർച്ചയായും ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ പുറത്ത് കിടക്കുന്ന രീതിയിലുള്ള ഒരു പ്രചാരണം ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും സ്വീകാര്യത ലഭിക്കുന്നതും. അദ്വൈതത്തിൻ്റെ അംശങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആശയം. മുജീബിക്ക് എന്താ അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്?
5: അതിൽ ആത്മീയതയാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം പറഞ്ഞത്, സ്പിരിച്വാലിറ്റി. അപ്പം അതിൽ ശരിക്കും എന്ന് വെച്ചാൽ ഇപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പച്ചയായ ഒരു ജീവിതമാണ്. ശരിക്കൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു സാമൂഹ്യ ജീവിയാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടമകളും ബാധ്യതകളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ശൈലിയാണ് ശരിക്കും മനുഷ്യൻ സ്വീകരിക്കേണ്ടത്. മറ്റു മൃഗങ്ങളെ, ജീവജാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് ശ്രേഷ്ഠതകളും പ്രത്യേകതകളും മനുഷ്യന്മാർക്കുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത് കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭർത്താവായിരുന്നു, മകനായിരുന്നു, അതേപോലെ തന്നെ ഗുരുനാഥനായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, അതേപോലെ പിന്നെ ഒരു ഭരണാധികാരിയായിരുന്നു. അങ്ങനെ എല്ലാ തലങ്ങളിലും കൃത്യമായി ഒരു സാമൂഹ്യ ജീവിതം നയിച്ചു കാണിച്ചു കൊടുത്ത മഹാരഥനായ ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹ ജീവിതം നയിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കൃത്യമായി അറിയുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹിനേക്കാളും കൂടുതൽ ആത്മീയതയുള്ളവനാണ് മറ്റുള്ളവർ എന്ന് പറയുന്നതിലെ ആ ഒരു വൈരുദ്ധ്യം നാം മനസ്സിലാക്കണം. കാരണം ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നേരത്തെ സൂഫികളുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ യഥാർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആത്മീയത അത് അതിൻ്റെ പേരിൽ വന്നുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഒരു കാപട്യം നടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതശൈലി മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ ബാക്ക് ഫയൽ എടുത്തു നോക്കിയാൽ അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഒന്നുകിലൊരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു പിന്നെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം, കുടുംബങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം, അതേപോലെ തന്നെ കൂടുതൽ ബാധ്യതകൾ ഏൽക്കാതിരിക്കാനുള്ള ആ ഒരു അലസത, അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ക്രിമിനൽ കുറ്റങ്ങളിലൊക്കെ ഇടപഴകി അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. അപ്പം ഒരുപാട് അങ്ങനെ ആത്മീയ ആചാര്യന്മാർ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പുറത്തു വന്നതും കൊലപാതകങ്ങളൊക്കെ അവസാനം നമ്മളെ കേരളത്തിൽ അറിയപ്പെടുന്ന പിന്നെ ഒരു ആൾദൈവത്തെക്കുറിച്ച് തന്നെ അവിടെയുള്ളൊരു ശിഷ്യ ഓസ്ട്രേലിയക്കാരായിട്ടുള്ള ശിഷ്യ ഇതിൽ ദി ഹെൽ എന്ന് പറഞ്ഞൊരു പുസ്തകമൊക്കെ വളരെ വിവാദമായ അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ പിന്നെ ഒരു ഒളിച്ചോട്ടാണ്. അപ്പോൾ ഇതിനെ ഇതിൽ ഒരു ഇസ്ലാമികരോ ടച്ച് കൊടുക്കാൻ വേണ്ടി നടക്കുന്നൊരു ടീമാണ് യഥാർത്ഥത്തിൽ സൂഫികൾ. സൂഫികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഹൈന്ദവ ദർശനത്തിൽ നിന്ന് കടമെടുത്തതാണ്. ഇപ്പോൾ നമ്മൾ മുഗൾ രാജാക്കന്മാരൊക്കെ പല ആളുകൾ, ഇപ്പോൾ ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ആയിട്ടുള്ളൊരു ചക്രവർത്തിയുണ്ട്, അയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഉപനിഷത്തുകളും കാര്യങ്ങളൊക്കെ അവൻ്റെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തും, അതേപോലെ അങ്ങനെ ഒരു പിന്നെ ഒരു മതപരമായിട്ടുള്ള ഒരു ലയനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കടമെടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ സൂഫികളുടെ കാര്യം പറയുമ്പോഴാണ് എത്തിയ ഒരു അവരുടെ പിന്നെ ആത്മീയമായ ചില ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ഫന എന്ന് പറയുന്നത് അതായത് ഒരു പിന്നെ അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു, അതേപോലെ തന്നെ വഹ്ദത്തുൽ വുജൂദ് ഇതൊക്കെ സംഗതികളൊക്കെ വഹ്ദത്തുൽ വുജൂദും കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അദ്വൈത സിദ്ധാന്തം
4: കാര്യങ്ങളെടുത്തുകൊണ്ട്
5: അതിൽ രസകരമായിട്ട് ചില റഖസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു ഡാൻസ്, അതായത് ഇങ്ങനെ ആരാധനയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പിന്നെ റൗണ്ടിൽ നിന്നുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ആംഗ്യ ഭാവത്തോടു കൂടിയുള്ള നൃത്തം, അത് പിന്നെ ഒരു വിഭാഗം അവരുടെ ഇത് തന്നെ ജലാലുദ്ദീൻ റൂമിയുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരു ടീം നടത്തുന്ന ഒരു ആചാരമാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ സംഗതികളൊക്കെ ആളുകൾക്കിടയിൽ ഇങ്ങനെ ഇറക്കുമതി ചെയ്ത് ആ രീതിയിൽ ജനങ്ങളെ ശരിയായ ഒരു ദിശയിൽ നിന്ന് തെറ്റിക്കുകയും അവരുടെ ഉത്തരവാദിത്വ ബോധങ്ങളിൽ നിന്നും അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധത ഇതൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ ശ്രമം മാത്രമാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ദൈവിക മതമായി ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എത്തിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ അവരൊക്കെ ഒരു ആത്മീയതയുടെ പരിവേഷം അണിഞ്ഞ് ആ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നൊരു വല്ലാത്തൊരു പരിഹാസ്യമാണ്. കാരണം ആത്മാവിനെക്കുറിച്ച് ഒരിക്കലും അംഗീകരിക്കാത്ത ഈ വിഭാഗം ആളുകൾ ഞങ്ങൾ ആത്മീയതയുടെ ആളുകളാണെന്ന് പറഞ്ഞു വരുന്നതിലെ അതിൻ്റെ ഒരു വൈരുദ്ധ്യമൊക്കെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, റിയാദു സ്വാലിഹീനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. ബഹുമാന്യനായ അഷ്റഫ് സലഫി വാണിയമ്പലം ഇന്ന് സംസാരിക്കുന്നത് സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്ന ക്ലാസ്സാണ്. ഇൻഷാല്ലാ ഇന്നത്തെ റിയാദു സ്വാലിഹീനിലൂടെ നമ്മൾ കേൾക്കുന്നത്.
4: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുള്ള 212-ാമത്തെ അധ്യായം, ബാബു ഫദ്ലി ഖിയാമില്ലൈൽ, രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ 1166-ാമത്തെ ഹദീസായി കൊണ്ടുവരുന്നത്, വഅൻ അബ്ദുല്ലാഹി ബിൻ സലാമിൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അയ്യുഹന്നാസ് അഫ്ഷു സലാമ വഅത്വഇമു ത്വആമ വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാമിൻ. അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹു ജൂദ പണ്ഡിതനായിരുന്നു. ജൂദനായ യഹൂദിയായ വ്യക്തിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണുണ്ടായത്. അദ്ദേഹം ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, അഫ്ഷു സലാം നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, വഅത്വഇമു ത്വആം നിങ്ങൾ ഭക്ഷണം നൽകുക, ഭക്ഷണം ഭക്ഷിപ്പിക്കുക, വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രിയിൽ നമസ്കരിക്കുക, തദ്ഖുലുൽ ജന്നത ബിസലാം സമാധാനത്തോടെ രക്ഷയോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. റവാഹു തിർമിദി, ഇമാം തിർമിദി അവിടുത്തെ സുനനിൽ കൊണ്ടുവന്ന ഹദീസാണ്. ഈ ഒരു ഹദീസ് അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന സന്ദർഭത്തിൽ അവിടുത്തെ മദീനയിൽ അവിടുത്തെ ആളുകളോട്, സ്വഹാബത്തിനോട്, വിശ്വാസികളോട് ഉണർത്തിയ ഒരു കാര്യമാണ്. ലമ്മ ഖദിമ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ, ഇൻജഫല നാസു ഖബലഹു, ആളുകളെല്ലാം തന്നെ അതിനു മുമ്പ് അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് വന്നിട്ടുണ്ട്, റസൂലെത്തിയിരിക്കുന്നു. ഫജിഅ്തു ഫിന്നാസ്, അപ്പോഴാണ് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നത്, ജനങ്ങൾക്കിടയിൽ ഞാനും പോയി, അല്ലെ അന്തുറ നോക്കാൻ വേണ്ടിയിട്ട്. ഫലമ്മ തബയ്യൻതു വജുഹഹു, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തു നിന്ന് തന്നെ വ്യക്തമായി. അറഫ്തു അന്ന വജുഹു ലൈസ ബി വജുഹി കദ്ദാബ്, അറഫ്തു ഞാൻ മനസ്സിലാക്കി, അന്ന വജുഹഹു നിശ്ചയമായും അവിടുത്തെ മുഖം ലൈസ ബി വജിഹി കദ്ദാബിൻ, ഒരു കള്ളന്റെ മുഖമല്ല, ഒരു കളവ് പറയുന്നയാളുടെ മുഖമല്ല. ഫകാന അവ്വലു ശൈഇൻ സമിഅതുഹു തകല്ലമ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് അവിടുത്തെ ആദ്യമായിക്കൊണ്ട് അവിടുത്തെ വാക്കുകൾ ഞാൻ കേട്ടത് അൻകാല, ഈ പറയുന്ന കാര്യങ്ങളാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, രക്ഷയാണ് രക്ഷ, സമാധാനമാണ് സമാധാനം, അത് വ്യാപിപ്പിക്കുക. വാത്തുഇമുത്തഅം, ഭക്ഷണം ഭക്ഷിപ്പിക്കുക, വിശക്കുന്നവർക്ക്, പാവപ്പെട്ടവർക്ക്, ആവശ്യക്കാരായ ആളുകൾക്ക്. വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുക. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി നമസ്കരിക്കുക. തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾ സമാധാനത്തോടുകൂടി സ്വർഗീയ ലോകത്തേക്ക്, രക്ഷയോടുകൂടി സ്വർഗീയ ലോകത്തേക്ക് നിങ്ങൾ പ്രവേശിക്കുക. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട ഒരുപാട് ഗുണപാഠങ്ങൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, യുറബ്ബിന്നാസ അലൽ ഫദാഇലി വൽ മക്കാരിം, ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ, ആദരിക്കപ്പെട്ടതായ കാര്യങ്ങൾ പഠിപ്പിച്ചു വളർത്തിക്കൊണ്ടുവരികയാണ്. ഹത്തായ കൂനൽ മുജ്തമിഉ മുതഹാബ്ബൻ മുതആവിനൻ, സമൂഹത്തിൽ സ്നേഹവും സാഹോദര്യവും ഐക്യവും സഹായവും ഉണ്ടാവണം. കമാ ബയ്യന അന്ന മക്കാരിമൽ അഖ്ലാഖി ലഹ അജ്റുൻ അദീമുൻ ഇൻദല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തന്നതുപോലെ സൽസ്വഭാവത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമാണല്ലോ ഉള്ളത്. അതാണ് അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ ജാഅ വഹാജറ, ഹിജ്റ ചെയ്തുകൊണ്ട് വന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക്. ഇൻജഫലന്നാസു ഖിബലഹു എന്ന് പറഞ്ഞാൽ, ഇത്തജഹന്നാസു നാഹിയതഹു വദഹബു ഇലൈഹി മുസ്രിഇന, ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിക്കാൻ, നബിയെ കാണുവാൻ വേണ്ടി നബിയുടെ അടുത്തേക്ക് ധൃതിപ്പെട്ടുകൊണ്ട് പോവുകയാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അവിടെ. അങ്ങനെ ആളുകൾക്കിടയിൽ ഇദ്ദേഹവും പോവുകയാണ്. ആ സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിന്ന് തന്നെ വ്യക്തമാകുന്നു, ലിമാ യബ്ദു അലൈഹി മിനൻ നൂരി വൽ ജമാലി വൽ ഹൈബത്തി സ്വാദിഖ, ആ സത്യസന്ധമായ ശോഭയും ആ സുന്ദരമായ പ്രകാശവുമുള്ളതായ തിളങ്ങി നിൽക്കുന്ന അവിടുത്തെ മുഖത്തു നിന്ന് തന്നെ, ഇതൊരു കളവ് പറയുന്നയാളല്ല. മാത്രമല്ല സഹോദരങ്ങളെ, ഇവിടെ ഒന്നാമതായി പഠിപ്പിക്കപ്പെടുന്നത് യാ യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയുക, സമൂഹത്തിൽ ആ ഒരു സൊസൈറ്റിയിൽ ആ ജനങ്ങൾക്കിടയിൽ അഫ്ഷുസ്സലാം, സലാം വ്യാപിപ്പിക്കുക. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, വി ഇഫ്ഷാ ഇസ്സലാമി നശ്രുഹു വൽ ഇക്സാറു മിൻഹു, അധികരിപ്പിക്കുക, സലാം അധികരിപ്പിക്കുക, അത് വ്യാപിപ്പിക്കുക. അസ്സലാം എന്നുള്ളത് ഇസ്മു മിൻ അസ്മാഇല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അസ്സലാം. ഹു അല്ലാഹു അല്ലദി ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ ഹു അർറഹ്മാനുർ റഹീം, ഹു അല്ലാഹു അല്ലദി ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസ് അസ്സലാം അൽ മുഅ്മിനുൽ മുഹൈമിൻ, സൂറത്തുൽ ഹശറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയിട്ടുണ്ട്. അസ്സലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്. ഇഫ്ഷാഉ സലാം, സലാം വ്യാപിപ്പിക്കുക എന്നത് ത്വരീഖുൻ മൂസിലുൽ മഹബ്ബത്തി ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ, ആ ഒരു ചേർച്ചയുണ്ടാകാനുള്ള വഴികളിൽപ്പെട്ടതാണ്. വസ്സലാമു ഹുവ തഹിയ്യത്തു അൽ മുബാറക, അനുഗ്രഹീതമായ ഒരു അഭിവാദ്യമാണ്. ഫി ഹാദിഹിൽ ഉമ്മ, മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു അഭിവാദ്യം, ഏത് സന്ദർഭത്തിലും എവിടെയും ഏത് സദസ്സിലും എവിടെയും നമുക്ക് പറയാവുന്ന ഒരു വാക്ക്. മരണവീട്ടിലായിരുന്നാലും കല്യാണ വീട്ടിലായിരുന്നാലും ഏത് മജ്ലിസിൽ പോയാലും ഇസ്ലാമിൻ്റെ തഹിയ്യത്ത് അഭിവാദ്യം ആണ്. അതാണ് വഖദ് ജഅല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൈരിൽ അഖ്വാലി ഫിൽ ബിർരി വൽ ഇക്റാം വഇഫ്ഷാ അസ്സലാം അല്ലദീ യഅമ്മു വലാ യഖുസ്, പ്രത്യേകമായിട്ട് ആൾക്കാർക്കല്ല, മൊത്തത്തിൽ എല്ലാവർക്കും, കാണുന്നവർക്ക്, അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാവർക്കും സലാം വ്യാപിപ്പിക്കുക എന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വാക്കുകളിലുള്ള നന്മയാണത്, ആ ഒരു പുണ്യമാണത്, ആ ആദരവ്, സലാം വ്യാപിപ്പിക്കുക എന്നുള്ളത്. മൻ ആറഫ മൻ ലം യഅരിഫ്, അറിയുന്നവരാവട്ടെ അറിയാത്തവരാവട്ടെ എല്ലാവർക്കും സലാം പറയണം അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്. രണ്ടാമത്തൊരു കാര്യം വാത്തുഇമുത്തഅം, ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അതിലെല്ലാം ഉൾപ്പെട്ട് സദഖയാവട്ടെ, ഹദിയയാവട്ടെ, അതിഥികൾക്കാവട്ടെ, പാവപ്പെട്ടവരാവട്ടെ, ആരാണെങ്കിലും, അവർക്കൊക്കെ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. അർഹാം എന്നുള്ളത് വഹും ആരാണ് കുടുംബക്കാർ? അർഹാം കുല്ലു മൻ തർബിതുക ബിഹിം റഹിമുൻ ഔ ഖറാബത്തുൻ മിൻ ജിഹത്തിൽ അബിയവിൽ ഉമ്മ, ഉമ്മയുടെയോ വാപ്പയുടെയോ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബന്ധങ്ങൾക്കൊക്കെ ആ ഒരു കുടുംബബന്ധം എന്ന് പറയും. വിശുദ്ധ ഖുർആൻ അത് ചേർക്കുന്ന വിഷയത്തിൽ വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞു, ജാഗ്രത കാണിക്കാൻ വേണ്ടി പറഞ്ഞു. വഹദ്ദറ അഷദ്ദ തഹ്ദീർ മിൻ ഖത്അഹിം, അത് മുറിക്കുന്ന കുടുംബബന്ധം മുറിക്കുന്ന ആളുകളെ താക്കീത് നൽകുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. സൂറത്തുൻ നിസായിലെ ഒന്നാമത്തെ ആയത്ത് തന്നെ അതാണ്, നിങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനെ സൂക്ഷിക്കണം, വല്ല അർഹാം കുടുംബബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണേ എന്ന്. വസല്ലു ബില്ലൈൽ വന്നാസ് സുനിയാവൻ, നമ്മുടെ അധ്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം ഇവിടെ വരുന്നത്, ആളുകൾ ഉറങ്ങുന്ന സമയത്ത് രാത്രി നമസ്കരിക്കുക, സൊല്ലു നവാഫിൽ ഐച്ഛികമായ നമസ്കാരങ്ങൾ നിർവഹിക്കുക, മിനൽ ഖിയാമി വത്തഹജ്ജുദി ഫില്ലൈലി, രാത്രി നമസ്കരിക്കുന്ന തഹജ്ജുദ് നമസ്കാരം, രാത്രി നമസ്കാരം, അതാണല്ലോ സത്യവിശ്വാസികളെ വർണ്ണിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫും വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവരുടെ പാർശ്വങ്ങൾ അവരുടെ കിടപ്പറകൾ വിട്ട് അകലുന്നതാണ്, റബ്ബിനോട് ഭയത്തോടെ പ്രതീക്ഷയോടെ അവർ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഖിയാമുല്ലൈൽ അതിൽ താല്പര്യമുണ്ടാവണം. ആ ഒരു കാര്യം പാപങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്ന് ദൂരയാക്കുന്നതാണത്. രാത്രി ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ തദ്ഖുൽ ജന്നത്ത ബിസലാം, സമാധാനത്തോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. തക്കൂനുൽ ജന്ന ജസാ അല്ലിമൻ ഫഅല ഹാദിഹിൽ ഖിസാൽ, ഈ കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് പ്രതിഫലമായി സ്വർഗം നൽകും. പക്ഷേ ഇത് ചെയ്യുന്നത് മുഖ്ലിസ്സലം ഫീഹാൽ ഇല്ലാഹി അസവജൽ, അള്ളാഹൻ്റെ വജുഹുദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഒരു ഹദീസിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസ് നമുക്ക് പകർന്നു നൽകുന്നതായ പാഠങ്ങൾ, സലാം വ്യാപിപ്പിക്കുക അതൊരു അഭിവാദ്യമാണ്. ജനങ്ങൾക്കിടയിൽ വിശ്വാസികൾ പരസ്പരം കാരുണ്യത്തിൻ്റെ സ്തുത്യർഹമായൊരു കാര്യമാണത്. അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുക, കുടുംബബന്ധം മുറിക്കാൻ പാടില്ല. രാത്രി നമസ്കാരം, അത് ഐച്ഛികമായ നമസ്കാരം, അതിൻ്റെ പ്രാധാന്യം അവിടെ ഉണർത്തുന്നുണ്ട് പ്രത്യേകം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത്, യുഹന്നാ സഫ്ഷു സലാം എന്ന് പറയുന്ന ഈ ഒരു ഹദീസ്, ഇഅലം അന്ന ഖിതാബ ശറഈ ഇദാ സദറ ബിന്നിദാ, നിങ്ങൾ മനസ്സിലാക്കണം, ശറഇ അള്ളാഹുവിൻ്റെ മതനിയമം വിളിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, തുടങ്ങിയത് എങ്കിൽ, ഈ അഭിസംബോധന ചെയ്യുന്ന ഈ പറയപ്പെടുന്ന കാര്യങ്ങളുടെ പ്രാധാന്യമാണ് അത് അറിയിക്കുന്നത്. യാ യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലിഅന്ന നിദാഅ, നിശ്ചയമായും തീർച്ചയായും ആ വിളി, യൂജിബു തനബ്ബുഹൽ മുഖാത്തബ്, ആരെയാണോ അഭിസംബോധന ചെയ്യുന്നത്, ആരോടാണോ ആ പറയുന്നത്, അവർക്ക് ആ കാര്യം നിർബന്ധമായി ചെയ്യണമെന്നതാണ് അറിയിക്കുന്നത്. കാര്യം വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നതിനേക്കാളും ഈ വ്യത്യാസമുണ്ട്. അയ്യുഹന്നാസ് വബൈന അൻ സുനാദാ മൻ തുഖാതിബ്, പറയുന്ന ആളുകളോട് വിളിച്ചുകൊണ്ട് പറയുമ്പോൾ. ഫസ്സാനി, രണ്ടാമതായി, യക്കൂനു അബ്ലഗ ഫി തംബീഹി വൽ ഇൻതിബ, ഒരു ഉണർത്തൽ, ഒരു അലേർട്ട് അതിലുണ്ട് അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ, ഇതിൻ്റെ ഗൗരവം. യഖൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യുഹന്നാസ് അഫ്ഷു സലാം, അല്ലയോ ജനങ്ങളെ നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. അഫ്ഷു എന്ന് പറഞ്ഞാൽ അദ്ഹിറു വഅലിനു, അത് പരസ്യമാക്കണം, അത് നിങ്ങൾ പ്രകടമാക്കണം. വഅക്സിറു മിനസ്സലാം, സലാം നിങ്ങൾ ധാരാളമായി പറയണം. വസ്സലാമു യുഖാത്തിബു ബിഹിൽ മുസല്ലിമു വൽ മുസല്ലമു അലൈഹി, സലാം പറയുന്ന ആൾ ആരോടാണോ പറയുന്നത്, ആ ഒരാൾ, ഫൈനൽ മുസ്ലിമ യംബഗി ലഹു അയ്യുസല്ലിമ അലാ കുല്ലി മൻ ലാഖാഹു, മുസ്ലിമിൻ്റെ മേൽ അനിവാര്യമാണ് കാണുന്നവരോടൊക്കെ സലാം പറയണം. മിമ്മ യസ്തഹഖു അയ്യുസല്ലിമ അലൈഹി, സലാം പറയൽ അതിനവകാശപ്പെട്ട ആളുകൾ, സവാ അൻ അറഫഹു ഔലം യഅരിഫുഹു, അറിയുന്ന ആളാവട്ടെ അറിയാത്ത ആളാവട്ടെ, അതിനവകാശപ്പെട്ട ആളുകളോടത് പറയണം. വല്ലദി യസ്തഹഖു അയ്യുസല്ലിമ അലൈഹി വൽ മുസ്ലിമു അല്ലദീ ലാ യഹില്ലു ഹജ്റുഹു, ഹജർ ചെയ്യപ്പെടാത്ത, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആളുകളെ സംബന്ധിച്ച് അവരെ ഹജർ ചെയ്ത് മാറ്റി നിർത്തിയിരുന്നു, അവരോട് സലാം പോലും പറയാൻ പാടില്ല എന്ന് പറയപ്പെട്ടിരുന്നു. അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടെങ്കിൽ അവരോടല്ലാതെ ബാക്കി എല്ലാവരോടും പറയണം. അമ്മൽ കാഫിർ, ഒരു സത്യനിഷേധിയാണെങ്കിൽ ഫലാ തബ്ദ ഉഹ് ബിസ്സലാം, നമ്മൾ സലാം കൊണ്ട് തുടങ്ങേണ്ടതില്ല. സവാ അങ്കാന കാഫിറൻ ലാ യൻതസിബുലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ചേർക്കപ്പെട്ടിട്ടില്ലാത്ത ആളുകളോടൊക്കെ തന്നെ, ഏതായിരുന്നാലും അങ്ങനെയുള്ള ബിദ്അത്തിൻ്റെ ആളുകൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ബിദ്അത്തുൻ മുക്കഫറ കാഫിറായിട്ടുള്ള ബിദ്അത്തൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് നമ്മളായിട്ട് തുടങ്ങേണ്ടതില്ല, അവർ അർഹിക്കുന്നില്ല സലാം എന്ന്. ലാ തബ്ദ ഉൽ യഹൂദവൻ നസാറ ബിസ്സലാം, യഹൂദി നസാറാക്കളോടൊന്നും നിങ്ങൾ സലാം കൊണ്ട് തുടങ്ങരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത്, വയം ബഖീലിൽ മുസല്ലിം അയ്യർ ഫഅസൗതുഹു ഹത്താ യുസ്മഅ, നമ്മളെ സലാം പറയുന്നത് കേൾക്കണം അവർ. വല്ലാ യുസല്ലിം ബി അംഫിഹി, മൂക്കൊണ്ട് സലാം പറയലല്ല. ലിഅന്ന ബഅദ അന്നാസ്, ചില ആൾക്കാർ അങ്ങനെ, നസ്അലുല്ലാഹ ലനാ വലഹുമുൽ ഹിദായ, നമുക്ക് അവർക്കൊക്കെ അള്ളാഹ് ഹിദായത്ത് നൽകട്ടെ, ഒരു ധാർഷ്ട്യത്തോടുകൂടി അഹങ്കാരത്തോടുകൂടിയുള്ള ആളുകൾ, ഫൈദാ ലാഖാ കസല്ലമ അലൈക ബി അംഫിഹി, കണ്ടുമുട്ടിയാൽ മൂക്കുകൊണ്ട് സലാം പറയാം, കേൾക്കൊന്നുമില്ല. അത് ഇഫ്ഷാ ഉസ്സലാമിനെതിരാണ്, സലാം വ്യാപിപ്പിക്കുക എന്നതിനെതിരാണ്. ഇഫ്ഷാ ഉസ്സലാം എന്താണ്? അത് അൻചറഫ അസൗതക വതജ്ഹർ ബിഹി, നീ നിന്റെ ശബ്ദമുയർത്തണം, ഉയർത്തിക്കൊണ്ട് പറയണം അസ്സലാം അലൈക. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇല്ല ഇദ സല്ലമ അലാ ഖൗമിൻ ഐഖാദിൻ ബൈനഹും നിയാമുൻ ഫലാ യംബഗി അൻ യർഫ സൗതഹു റഫ്അൻ യസ്തൈഖദു ബിഹി നിയാം ലിഅന്ന ഹാദ യുദി നായിമിൻ. ഇന്നൊരാൾക്കാർ ഉറങ്ങുന്ന ആൾക്കാരാണ്, ഉറങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ അവരുടെ ഉറക്കം ഉണർത്തുന്ന രൂപത്തിൽ ശബ്ദമുയർത്തി പറയേണ്ടതില്ല, കാരണം അത് ഉറങ്ങുന്നവരെ ഉപദ്രവിക്കലാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സലാം പറയുമ്പോഴുള്ള ആദാബുകളൊക്കെ. സഹോദരങ്ങളെ, ഈ ഹദീസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ ഹദീസുകളുടെയും പാഠം ഉൾക്കൊണ്ട് അത് ജീവിതത്തിലോട് ചേർത്ത് വെക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
3: ബാരകല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
5: വുദു എടുത്തുകൊണ്ടിരിക്കെ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ബാങ്കിന് ഇജാബത്ത് നൽകാമോ എന്നാണ്.
6: ഒരു കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന, ഒരു ഇബാദത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് തടസ്സമാകുന്ന രൂപത്തിലുള്ള മറ്റു ഇബാദത്തുകളാണ് പാടില്ലാത്തത്. അതുതന്നെ ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും അർഹവുമായിട്ടുള്ളത് ഏതാണോ അത് ചെയ്യുകയാണ് ഇങ്ങനെ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് പള്ളിയിൽ കയറിയ ഒരു മനുഷ്യൻ, പള്ളിയിൽ കയറിയ ഒരു മനുഷ്യന് ആ സമയത്താണ് ബാങ്ക് വിളിക്കുന്നത്. ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്കിന് ഇജാബത്ത് നൽകുക എന്ന് പറയുന്നത് ബാങ്ക് വിളിക്കുന്ന ആളെപ്പോലെ തന്നെ ആ വാക്കുകൾ ഉരുവിടുക, അതിനുശേഷം പ്രാർത്ഥിക്കുക എന്നത് വളരെ പുണ്യമുള്ള സുന്നത്തായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ മനുഷ്യൻ ബാങ്ക് വിളിച്ച് കഴിയുന്നത് വരെ അവിടെ നിൽക്കുന്നു, എന്നിട്ട് ബാങ്ക് വിളിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥന ഒക്കെ ചൊല്ലിയതിന് ശേഷം വീണ്ടും നിസ്കരിക്കുന്നു. കാരണം അവൻ പള്ളിയിൽ കയറിയതാണല്ലോ, തഹിയ്യത്ത് നിസ്കാരം വേണമല്ലോ. അപ്പോൾ ഇത് വേണ്ടതുണ്ടോ എന്നതാണ് അവിടെ നമ്മൾ നോക്കേണ്ടത്. പള്ളിയിൽ കയറിയ ആദ്യം ഒതുവെടുത്ത് പള്ളിയിൽ കയറിയ ഒരു മനുഷ്യൻ അവൻ്റെ വാജിബായിട്ടുള്ള അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് തന്നെയാണെങ്കിൽ ഏറ്റവും മോക്കതായ സുന്നത്ത്, അതല്ല നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് ഫർള് തന്നെയായിത്തീരുന്ന ഈ തഹയ്യത്ത് നമസ്കാരമാണ് ബാങ്കിന് ഉത്തരം കൊടുക്കുന്നതിനേക്കാൾ അവൻ മുന്തിക്കേണ്ടത്. അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യങ്ങളിൽ പ്രധാനമേതാണ്? രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതാണ്. അതേപോലെ തന്നെയാണ് നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുന്ന ഒരു സമയത്ത് ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി, അയാൾക്ക് പള്ളിയിൽ കയറിയാൽ ഒരു തഹിയ്യത്ത് നമസ്കാരമുണ്ട്, അല്ലെങ്കിൽ ആ നമസ്കാരത്തിൻ്റെ തൊട്ടുമുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങളുണ്ടാകാം. എന്നാൽ ജമാഅത്ത് നമസ്കാരം അവിടെ നടക്കുന്ന സമയത്ത് തഹിയ്യത്ത് നമസ്കാരത്തിനോ മറ്റ് സുന്നത്ത് നമസ്കാരത്തിനോ അല്ല നിൽക്കേണ്ടത്, അതിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത്. ഇതേപോലെ തന്നെയാണ് ഇവിടെ പള്ളിയിലേക്ക് വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേഗത്തിൽ ഒതുവെടുത്ത് പള്ളിയിൽ കയറുകയാണ് വേണ്ടത്. അത് ബാങ്ക് വിളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതില്ല. പ്രത്യേകിച്ച് ആ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്ന പ്രവർത്തനമടക്കം അതിന് ഉളുവിന് തടസ്സമില്ലാതെ ഇതിൽ നിർവഹിക്കാവുന്നതാണ്. ഉളുവിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ സംബന്ധിച്ച് ശ്രദ്ധിച്ച് നിൽക്കേണ്ടുന്ന ഒരു കാര്യം തുടക്കത്തിൽ നിയ്യത്തും ബിസ്മി ചൊല്ലലുമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അവൻ ഫ്രീയാണ്. ആ നിയ്യത്തോടുകൂടി തന്നെ അത് നിർവഹിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടക്ക് തന്നെ ഒരാൾക്ക് ഉളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല, രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ബാങ്ക് വിളിച്ച് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതില്ല. ഉളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാങ്കിന് ഇജാബത്ത് നൽകുകയും ചെയ്യാവുന്നതാണ്. ഹദാ വല്ലാഹു അഅലം.
5: രാവിലെ ചൊല്ലേണ്ട ദിക്റുകൾ സുബഹി ബാങ്കിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിൽ ചൊല്ലുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
6: അത് നമ്മൾ അതിൻ്റെ മഹത്വം തിരിച്ചറിയുക തന്നെ ചെയ്യേണ്ടതുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സംരക്ഷണം അവനെല്ലാ രംഗത്തും ആവശ്യമാണ്. അള്ള സംരക്ഷണം വിശ്വാസികൾക്ക് നൽകാമെന്ന് ഏറ്റിട്ടുമുണ്ട്. റബ്ബിനോട് എപ്പോഴും അവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ചോദിക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ ഈ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അതിലെ ചില ദിക്റുകൾ നബി എടുത്തു പറയുകയും ചെയ്തു. ഉദാഹരണമായിട്ട്, മൻ ഖാല ബിസ്മില്ലാഹ് അല്ലദി ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്ന ഒരു ചെറിയ ദുആ, ചെറിയ ദിക്റ്, ആ ദിക്റ് രാവിലെ ഒരു മനുഷ്യൻ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ അവൻ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും, അവന് അപകടങ്ങൾ സംഭവിക്കില്ല എന്നാണ്. രാത്രി ഒരു മനുഷ്യൻ, വൈകുന്നേരം ഒരു മനുഷ്യൻ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നേരം പുലരുവോളം അവന് പെട്ടെന്നുള്ള അപകടങ്ങളും മറ്റുമൊക്കെ അള്ളാഹു അവൻ്റെ മലക്കുകളിലൂടെ അവൻ തടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ദുആകളുടെ മഹത്വങ്ങളും പ്രത്യേകതകളും പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദുആകളും ദിക്റുകളും ഒക്കെയാണ് രാവിലെയും വൈകുന്നേരവുമായിട്ട് നമ്മൾ ചൊല്ലേണ്ടുന്നത്. അത് ചൊല്ലേണ്ടുന്ന സമയം അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ഇപ്പോൾ സുബഹിയുടെ സമയമായാൽ നമസ്കരിച്ചിട്ടില്ലെങ്കിലും ആ ഇരിക്കുന്ന നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു ഇരുത്തത്തിൽ ചൊല്ലാൻ പറ്റുമോ എന്നാണ്. ഏറ്റവും നല്ലത് സുബിഹ് നമസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലുന്നത് തന്നെയാണ്. എന്നാൽ വേണമെങ്കിൽ ഒരാൾക്ക് സമയമുണ്ട്, വേറെ അവസരമുണ്ട് എങ്കിൽ അതിന് മുമ്പ് തന്നെ ചൊല്ലിത്തുടങ്ങുന്നതിന് വിരോധമില്ല. ഇനി സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയമാണ്.

0: അസ്കലാനി റഹിമുള്ളയോട് ചേർത്തി പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്കലാനി റഹിമുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്കിവിടെ
1: ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
0: അതെ,
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതെ,
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
0: അതിരുകൾ.
1: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
0: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാകുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio, tuned to reality.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. വാർദ്ധക്യം കരുതലോടെ മുന്നേറാം. ഡോക്ടർ നെഹ്ല തമന്നയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: വാർദ്ധക്യം കരുതലോടെ മുന്നേറാം. എഴുത്ത് ഡോക്ടർ നെഹ്ല തമന്ന. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും പിന്നിട്ട് മനുഷ്യൻ എത്തിച്ചേരുന്ന സ്വാഭാവിക ഘട്ടമാണ് വാർദ്ധക്യം. പ്രായം കൂടുന്നതിനനുസരിച്ച് ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. വാർദ്ധക്യം ജീവിതത്തിന്റെ ക്ഷയകാലമല്ല, പരിചയസമ്പത്തിൻ്റെയും പക്വതയുടെയും മനോഹരമായൊരു കാലഘട്ടമാണ്. ശരിയായ ജീവിതശൈലിയും ആരോഗ്യപരിചരണവും സാമൂഹിക പിന്തുണയും ലഭിച്ചാൽ ഈ കാലഘട്ടവും ആസ്വാദ്യകരമാക്കാൻ കഴിയും. ശക്തിയും സൗന്ദര്യവും ആരോഗ്യവും ക്രമേണ ക്ഷയിക്കുന്ന ഈ ഘട്ടത്തെക്കുറിച്ച് ഖുർആൻ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നു, നിങ്ങളെ ബലഹീനമായ അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയവനാകുന്നു അല്ലാഹു. പിന്നെ ബലഹീനതയ്ക്ക് ശേഷം അവൻ ശക്തിയുണ്ടാക്കി, പിന്നെ അവൻ ശക്തിക്കു ശേഷം ബലഹീനതയും നരയുമുണ്ടാക്കി. വിശുദ്ധ ഖുർആൻ അധ്യായം 30:54. പ്രായം കൂടുമ്പോൾ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു. വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനശേഷിയിൽ ക്രമേണ മാറ്റങ്ങളുണ്ടാകും. കാഴ്ചയും കേൾവിയും കുറയുക, പേശികളുടെ ശക്തി കുറയുക, സന്ധികളിൽ വേദനയും ചലനപരിമിതിയും ഉണ്ടാവുക, ഉറക്കരീതിയിൽ മാറ്റം വരിക തുടങ്ങിയവ സാധാരണയായി കണ്ടുവരുന്ന മാറ്റങ്ങളാണ്. അതോടൊപ്പം ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, തൈറോയ്ഡ്

0: പിടിരോഗങ്ങൾ, അസ്ഥിക്ഷയം, സന്ധിരോഗങ്ങൾ തുടങ്ങിയ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. എന്നാൽ ഇവയിൽ പലതും നേരത്തെ കണ്ടെത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിലൂടെ ആയാസകരമായ വാർദ്ധക്യ ജീവിതം നയിക്കാൻ സാധിക്കും. ആരോഗ്യം ഒരു അമാനത്ത്. മനുഷ്യ ശരീരം ഒരു അമാനത്താണ്. അതിനാൽ ശരീരത്തെ സംരക്ഷിക്കുകയും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുകയും ചെയ്യുന്നത് പ്രധാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ശരീരത്തിനും നിന്റെ മേൽ അവകാശമുണ്ട്. സുഹൈഹുൽ ബുഖാരി. ഈ ഹദീസ് ആരോഗ്യപരിപാലനത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. പ്രായമായവർക്കും തങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് ഭക്ഷണം, വിശ്രമം, ശാരീരിക പ്രവർത്തനം, ചികിത്സ എന്നിവയിൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. വാർദ്ധക്യകാലത്തെ ആരോഗ്യപരിപാലനം. ഭക്ഷണം. ഭക്ഷണം ആരോഗ്യത്തിന്റെ അടിസ്ഥാനമാണ്. പ്രായം കൂടുമ്പോൾ ശരീരത്തിനാവശ്യമായ കലോറിയുടെ അളവ് കുറയാമെങ്കിലും പോഷകങ്ങളുടെ ആവശ്യകത കുറയണമെന്നില്ല. അതിനാൽ പോഷകസമൃദ്ധമായ ഭക്ഷണം പ്രധാനമാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, ആവശ്യമായ അളവിലുള്ള പ്രോട്ടീൻ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. മതിയായ അളവിൽ വെള്ളം കുടിക്കേണ്ടതും പ്രധാനമാണ്. ഉപ്പ്, പഞ്ചസാര, എണ്ണ എന്നിവ പരമാവധി നിയന്ത്രിക്കുന്നതും നന്നായിരിക്കും. ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, വിശപ്പില്ലായ്മ, വിഴുങ്ങാനുള്ള പ്രയാസം തുടങ്ങിയവ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ അവഗണിക്കാതെ ഡോക്ടറുടെ സഹായം തേടണം. വ്യായാമം ശരീരത്തിനും മനസ്സിനും. വാർദ്ധക്യത്തിൽ ചലനശേഷി കുറയുന്നത് സ്വാഭാവികമായ ഒന്നാണ്. എന്നാൽ കഴിയുന്നത്ര സജീവമായി തുടരുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണ്. പ്രായമായി ഇനി വ്യായാമം വേണ്ട എന്ന ചിന്ത ഒഴിവാക്കണം. വ്യക്തിയുടെ ആരോഗ്യനിലയ്ക്ക് അനുയോജ്യമായ ശാരീരിക പ്രവർത്തനങ്ങൾ വാർദ്ധക്യത്തിലും പ്രാധാന്യമർഹിക്കുന്നു. നടത്തം, പേശീശക്തി വർദ്ധിപ്പിക്കുന്ന ലളിതമായ വ്യായാമങ്ങൾ, ബാലൻസ് മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യാം. സ്ഥിരമായ ശാരീരിക പ്രവർത്തനം പേശികളുടെ ശക്തി നിലനിർത്താനും ചലനശേഷി മെച്ചപ്പെടുത്താനും വീഴ്ചയുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കും. വീഴ്ചകൾ. പ്രായമായവരിൽ വീഴ്ചകൾ ഗൗരവതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. കാഴ്ചക്കുറവ്, ബാലൻസ് പ്രശ്നങ്ങൾ, പേശികളുടെ ബലക്കുറവ്, ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ എന്നിവ വീഴ്ചയ്ക്ക് കാരണമാകാറുണ്ട്. വീട്ടിൽ വഴുതി വീഴാൻ സാധ്യതയുള്ള പരവതാനികൾ ഒഴിവാക്കുക, മതിയായ വെളിച്ചം ഉറപ്പാക്കുക, കുളിമുറിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക, ആവശ്യമെങ്കിൽ കൈപ്പിടികൾ ഉപയോഗിക്കുക തുടങ്ങിയ ചെറിയ മുൻകരുതലുകൾ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. വാർദ്ധക്യം കരുതലോടെ മുന്നേറാം. ഡോക്ടർ നഹ്ല തമന്നയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ചെയ്യേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പഥം വാരിക. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ ലൈവ് പ്രോഗ്രാമിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ നമ്മൾ ഇന്നും ആരോഗ്യപരമായ ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മറവി രോഗം എന്നൊരു വിഷയത്തിൽ നമ്മോടൊപ്പം ഇന്ന് ചേർന്നിട്ടുള്ളത് ഡോക്ടർ ഷെഫീഖ് ഉസ്മാൻ, പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റാണ്. അസ്സലാമു അലൈക്കും സാർ.
2: വലൈക്കും അസ്സലാം.
1: ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് സെഷനിലോട്ട് കടക്കുന്നതിന് മുന്നേ ശ്രോതാക്കൾക്ക് വേണ്ടി സാറിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം ഇൻഷാല്ലാ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ ഡോക്ടർ ഷെഫീഖ്, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ ന്യൂറോളജിസ്റ്റായി, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. ഞാൻ പെരിന്തൽമണ്ണ നിവാസിയാണ്. മുന്നേ MES മെഡിക്കൽ കോളേജിലും മൗലാന ഹോസ്പിറ്റലിലും വർക്ക് ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ, അപ്പോൾ പെരിന്തൽമണ്ണയിലെ നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് എല്ലാം വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, മാഷാല്ലാ. അപ്പോൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക്, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് സംസാരിച്ച് തുടങ്ങാൻ തോന്നുന്നു. അപ്പോൾ സാധാരണ ഇപ്പോൾ കോമൺ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് മറവി, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാഷ്വൽ ടോക്കിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ് സാധാരണയായി പറഞ്ഞ് കേൾക്കലുണ്ട്, ഓ അത് പ്രായമായി വരുന്നതല്ലേ, അപ്പോൾ മറവി അതിൻ്റെ ഭാഗമായിരിക്കുക എന്നുള്ള രീതി. അപ്പോൾ മറവി രോഗം എന്താണെന്നുള്ളതിനെ കുറിച്ച് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു ഷാ.
2: ഓക്കെ, മറവി രോഗം എന്ന് പറയുന്നത് ശരിക്കൊരു അംബ്രല്ല ടേമാണ്. അതിൻ്റെ അടിയിൽ കുറേ സംഗതികൾ വരുന്നുണ്ട്.
1: ഓക്കെ,
2: ഡിമെൻഷ്യ എന്നാണ് പൊതുവെ നമ്മൾ അതിനെ വിളിക്കാറുള്ളത്. ഇപ്പോൾ അതിനോടനുബന്ധിച്ച സ്റ്റിഗ്മ കാരണം ആ പേര് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ശാസ്ത്രം അതിനെ വിളിക്കുന്നത് മേജർ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ എന്നാണ് അതിനെ വിളിക്കുന്നത്.
1: ഓക്കെ,
2: പ്രധാനമായിട്ടും തലച്ചോറിലെ കോശങ്ങൾ വളരെ പതുക്കെ പതുക്കെ നശിച്ചു പോകുന്നൊരവസ്ഥയാണ് ഡിമെൻഷ്യ അഥവാ മറവി രോഗം.
1: ഓക്കെ,
2: അതിലെ ഒരു ഭാഗം മാത്രമാണ് മറവി.
1: മറവി, ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന മറവി രോഗം, അതുപോലെ തന്നെ നമുക്ക് പ്രായാധിക്യം കൊണ്ട് യൂഷ്വലി മറവി സംഭവിക്കാമല്ലോ, അപ്പോൾ അത് രണ്ടും എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ സാർ?
2: പ്രായം ആകുന്തോറും തലച്ചോറിൽ ഈ മെമ്മറി എന്ന് പറയുന്ന നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പോഴും മനസ്സിലാവാത്തൊരു സംഗതിയാണ്. എങ്ങനെയാണത് തലച്ചോറിൽ സൂക്ഷിക്കപ്പെടുന്നത്, ഏത് മെമ്മറിയാണ് പുറത്തോട്ട് കളയപ്പെടുന്നത്, ഏത് മെമ്മറിയാണ് കുറെ കാലം നിലനിൽക്കുന്നത്, അതിനെപ്പറ്റി വ്യക്തമായ ധാരണ ശാസ്ത്രത്തിന് ഇപ്പോഴും കിട്ടിയിട്ടില്ല. എന്നാലും അറിവുള്ളത് വെച്ചിട്ട് പ്രായം കൂടുന്തോറും കണക്ഷൻസാണ് ഈ മെമ്മറി എന്ന് പറയുന്നത്, ഇൻഫർമേഷൻസ് പല രീതിയിൽ തലച്ചോറ് പല പല കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. പ്രായം കൂടുന്തോറും സ്വാഭാവികമായിട്ട് ആ കണക്ഷൻസിൻ്റെ വേഗവും നമ്പറും കുറഞ്ഞു വരും. പ്രായം കൂടുമ്പോൾ ചെറിയ തോതിൽ ഓർമ്മക്കുറവ് ഉണ്ടാവാം. എന്നാൽ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ചില സമയത്ത് മറവി പ്രശ്നമുണ്ടാവും. മറവി ഒരു രോഗമല്ല, മറവി ഒരു ലക്ഷണം മാത്രമാണ്. തലച്ചോറിന് ഒരുപാട് ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ഇൻഫർമേഷനും തലച്ചോറിന് ഉൾക്കൊള്ളാൻ കഴിയില്ല, മറവി ഉണ്ടാവാം. എന്നാൽ അതിനെ നമ്മൾ മറവി രോഗവുമായി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. മറവി ഒരു ലക്ഷണമായി, ഇപ്പോൾ ഒരു ചാവി വെച്ച് മറക്കുക, ചിലപ്പോഴും ഒരു പേഴ്സ് വെച്ചത് കാണാതിരിക്കുക, ഇതൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമുക്കൊക്കെ സംഭവിക്കുന്ന. എന്നാൽ അത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിന്, നമ്മൾ ഡെയിലി ചെയ്യുന്ന പ്രക്രിയകളെ ഒരു നല്ല രീതിയിൽ ബാധിച്ചു തുടങ്ങുമ്പോൾ അതിനെ നമ്മൾ ഡിമെൻഷ്യ അഥവാ മറവി രോഗം എന്ന് വിളിക്കുന്നു.
1: വിളിക്കുന്നു അല്ലേ. ഓക്കെ, സാധാരണ ഡെയിലി ലൈഫിൽ എല്ലാവർക്കും സാർ സൂചിപ്പിച്ചതുപോലെ ചെറിയ ചെറിയ മറവികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രായം കൂടി വരുന്ന ആൾക്കാർക്ക് മറവി കൂടുതലായിട്ട് കാണപ്പെടുന്നു, അപ്പോൾ അത് പ്രായം കൂടി വരുന്ന ആൾക്കാർക്ക് ഈ ഒരു മറവി ഉള്ള കണ്ടീഷൻ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണോ, എല്ലാ പ്രായമായ ആൾക്കാരിലും ഇത്തരം മറവി രോഗങ്ങൾ അല്ലെങ്കിൽ മറവി ഉള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ടോ എന്നതിനെ കുറിച്ചൊന്ന് പറയാം.
2: ശാസ്ത്രം പറയുന്നത് 60 വയസ്സിന് ശേഷം ഓരോ 10 വർഷവും നിങ്ങൾക്ക് ഡിമെൻഷ്യ വരാനുള്ള സാധ്യത 2 ഇരട്ടിയായി മാറുന്നു. 60 വയസ്സുള്ള ഒരാൾക്കാലും 70 വയസ്സുള്ള ഒരാൾക്ക് 2 ഇരട്ടി ചാൻസ് എന്നുള്ളതാണ്. ഓരോ പ്രായം കൂടുന്തോറും തലച്ചോറിൻ്റെ കണക്ഷൻസൊക്കെ പതുക്കെ പതുക്കെ അതിൻ്റെ സ്പീഡും അതിൻ്റെ നമ്പറും ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ റിലീസ് ചെയ്യുന്നതൊക്കെ കുറയും. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ നല്ല പ്രായമായിട്ടുള്ള 80 വയസ്സായിട്ടുള്ള നല്ല ഓർമ്മശക്തിയുള്ള ആളുകളുണ്ടാവും. നിങ്ങൾ എത്രമാത്രം നിങ്ങളെ തലച്ചോറിനെ യൂസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസും നിങ്ങളുടെ ലാംഗ്വേജ് സ്റ്റാറ്റസും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതുണ്ടാവുക.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ തലച്ചോറിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്നതാണ് പറഞ്ഞതിലെ ഒരു ചുരുക്കം അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രായം പണ്ട് ഇപ്പോൾ പ്രായമായ ആൾക്കാർ പണ്ടുള്ള രീതിയിൽ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ കുറവായത് കൊണ്ട് ആ ഒരു ഇതിലോട്ട് എത്താൻ ചാൻസസ് കൂടുതലായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ മറവി രോഗത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ എല്ലാവർക്കും അതിപ്പോൾ മനസ്സിൽ സ്വാഭാവികമായിട്ട് തോന്നാം. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലോട്ട് എത്താനുള്ള കാരണങ്ങൾ, ഇപ്പോൾ മറവി രോഗത്തിലോട്ട് ഒരാൾ എത്തുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് സൂചിപ്പിക്കാം.
2: മറവി രോഗത്തിലേക്കുള്ള കാരണം ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന തലച്ചോറിനെ പതുക്കെ പതുക്കെ നശിപ്പിക്കുന്ന അസുഖങ്ങൾ തന്നെയാണ്. അതിലേറ്റവും കോമൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അൽഷിമേഴ്സ് രോഗം, അൽഷിമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നതാണ്. ഒരു 70% ആളുകൾക്ക് ഡിമെൻഷ്യ വരുന്നതിൽ മറവി രോഗത്തിൽ അൽഷിമേഴ്സ് തന്നെയാണ്. ആ ഗ്രൂപ്പിൽപ്പെട്ട മറ്റു അസുഖങ്ങളായിട്ടുള്ള ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, അതിൽ ഫ്രോണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിന് മുൻഭാഗം കൂടി അതിലുൾപ്പെടും. ടെമ്പറൽ ലോബ് എന്ന് പറയുന്നു ടെമ്പറൽ രണ്ട് ഭാഗം നശിച്ചു പോകുന്നു. പിന്നീട് ലൂയി ബോഡി ഡിമെൻഷ്യ, ഒരു പ്രത്യേകതരം അടിഞ്ഞുകൂടും, ലൂയി ബോഡി അടിഞ്ഞുകൂടുന്ന ഡിമെൻഷ്യാണത്. മറ്റ് പാർക്കിൻസൺസ് ഡിസീസ് ഡിമെൻഷ്യ, അങ്ങനത്തെ ഇതൊക്കെ ന്യൂറോ ഡീജനറേറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട ഡിസീസുകളാണ്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ അത്ര കോമൺ അല്ല വേറെ കാണപ്പെടുന്ന വാസ്കുലാർ ഡിമെൻഷ്യ. ഇപ്പോൾ ഈ ഷുഗർ പ്രഷറൊക്കെ വളരെ കോമൺ ആണ്. ഇതൊക്കെ ഇടയ്ക്ക് ഓവറാവുന്ന സമയത്ത് തലച്ചോറിൽ കുത്തുകൾ പോലെ വീഴുകയും തലച്ചോറിൻ്റെ കണക്ഷൻസ് കുറച്ച് വീക്കാവുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് വാസ്കുലാർ ഡിമെൻഷ്യ. ഒരുപക്ഷെ അൽഷിമേഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും കോമൺ കാണുന്ന സാധനം വാസ്കുലാർ ഡിമെൻഷ്യ ആയിരിക്കും. പിന്നീട് ഞങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് സ്ട്രോക്കുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് പക്ഷാഘാതം വരിക, തലച്ചോറിൻ്റെ ഒരു ഭാഗം നശിച്ചു പോവുക, അല്ലെങ്കിൽ തലച്ചോറിൽ ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം വരിക, അതായത് ഒരു ട്യൂമർ വരിക, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ട്രോമ വലിയൊരു അപകടം വന്നിട്ട് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഹൈഡ്രോസെഫാലസ് നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലസ് എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങളുണ്ട്, തലച്ചോറിൻ്റെ ഉള്ളിൽ നീര് വർദ്ധിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം വന്നാലും നമുക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവാം. മറ്റു കാരണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ, വൈറ്റമിൻ B12, തയമിൻ മുതലായവയുടെ കുറവ്, തൈറോയ്ഡ് ഹോർമോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ലിവർ ഡിസീസ്, കിഡ്നി പ്രോബ്ലംസ്, ഇതെല്ലാം ഡിമെൻഷ്യ ഉണ്ടാക്കാം. അതിനോടൊപ്പം തന്നെ പിന്നീട് ചില ഇൻഫെക്ഷൻസും ഉണ്ടാക്കാം. തലച്ചോറിനെ ബാധിക്കുന്ന TB, HIV പോലത്തെ ഇൻഫെക്ഷൻസ്, സിഫിലിസ് പോലത്തെ ഇൻഫെക്ഷൻസ് ഇതെല്ലാം, പിന്നെ ചില തലച്ചോറിനെ ബാധിക്കുന്ന വാദം പോലത്തെ അസുഖങ്ങൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് ഡിമെൻഷ്യ.
1: ഡയബറ്റിക് പേഷ്യൻസും അതുപോലെ തന്നെ TB പേഷ്യൻസ് അങ്ങനെയുള്ള പേഷ്യൻസിനും കോമൺ ആയിട്ടും ഇത് വരാൻ ചാൻസ് കൂടുതലാണ് അല്ലേ. ഓക്കെ. അപ്പോൾ സാറ് നേരത്തെ സംസാരത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ഡിമെൻഷ്യ അതുപോലെ അൽഷിമേഴ്സ് രണ്ട് കണ്ടീഷൻസ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും മറവി രോഗങ്ങളെ സൂചിപ്പിക്കുന്ന ടേംസ് ആണല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കി എടുക്കാം എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ സാർ?
2: ഈ ഡിമെൻഷ്യ നമ്മൾ കോമൺ ആയിട്ട് മറവി രോഗം എന്ന് പറയുമെങ്കിലും ഡിമെൻഷ്യയിൽ മറവി ഓർമ്മശക്തി മാത്രമല്ലല്ലോ, അതിൽ 6 ഡൊമൈനുകളുണ്ട്. തലച്ചോറിൻ്റെ വിവിധ മണ്ഡലങ്ങളെ സൂചിപ്പിക്കുന്ന 6 ഡൊമൈനുകളുണ്ട്. അതിലേത് നഷ്ടപ്പെട്ട് നമ്മളെ ദൈനംദിന പ്രവൃത്തികൾ ബാധിച്ചാലും അതിനെ ഡിമെൻഷ്യ എന്നാണ് വിളിക്കുക. അതിൽ ടെമ്പറൽ ലോബ്, നമ്മളെ ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ട ലോബിനെ ബാധിക്കുന്ന അസുഖം ആദ്യം ആണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, അതിൽ മുൻഭാഗമാണ് തലച്ചോറിൻ്റെ മുൻഭാഗം അറ്റൻഷനുമായിട്ടും നമ്മുടെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ്, ഒരാളുടെ സംസാരം ഇതുമായി ബന്ധപ്പെട്ട ഏരിയാസൊക്കെ മുന്നിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് പോയാലും ആൾക്ക് ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ വരാം. നേരെ മറിച്ച് പരേറ്റൽ ലോബ്, അത് നമ്മളെ വിഷോസ്പേഷ്യൽ, നമ്മളെ സ്ഥലകാല ബോധവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടാലും ഡിമെൻഷ്യ വരാം. ചില ആൾക്കാർക്ക് കേൾവിശക്തി, ചില ആൾക്കാർക്ക് ഗ്രാഹ്യശക്തി, ഇതൊക്കെ നഷ്ടപ്പെട്ടാലും ഡിമെൻഷ്യ. ഈവൻ സോഷ്യൽ കോഗ്നിഷൻ, അതായത് ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള ശക്തി വരെ ഈ ഡൊമൈനുകളിൽ പെട്ടാണ്. അപ്പോൾ ഇതിലേത് നഷ്ടപ്പെട്ടാലും ദൈനംദിന പ്രവൃത്തികളെ ബാധിക്കുന്ന ഒരു സ്ഥിതിയിലെത്തിയാൽ ഡിമെൻഷ്യ എന്നാണ് വിളിക്കുക. എന്നാൽ പ്രധാനമായിട്ടും ടെമ്പറൽ ലോബ് പറയട്ടല്ലോ, ഇതിന് ഓർമ്മശക്തി പ്രധാനമായിട്ടും നഷ്ടപ്പെടുന്ന സംഗതി അൽഷിമേഴ്സ് രോഗം എന്നറിയപ്പെടുന്നു. അതാണ് ഏറ്റവും കോമൺ ആയത്. അതായതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാം. എന്നാൽ ഡിമെൻഷ്യയും അൽഷിമേഴ്സും ഒന്നല്ല,
1: രണ്ട് ഡിഫറൻസ് ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ തലച്ചോറിന്റെ ഏത് ഭാഗത്തിനെയാണ് ഇത് ബാധിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വ്യത്യസ്തപ്പെടുത്തി എടുക്കുന്നത് അല്ലേ. ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ തുടക്കത്തിൽ സംസാരത്തിൽ സൂചിപ്പിക്കുണ്ടായി, ഇപ്പോൾ കോമൺ ആയിട്ട് പറഞ്ഞു ചെറുപ്പക്കാരുടെ ഇടയിൽ ഇപ്പോൾ സംസാരിച്ച് വരുമ്പോൾ തമാശയ്ക്കൊക്കെ പറയലുണ്ട് പ്രായമായി വരികയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഭാഗമാണ് മറവി എന്നുള്ളത്. അപ്പോൾ മീൻസ് ചെറുപ്പക്കാരിൽ ഈ ഒരു മറവി രോഗം അല്ലെങ്കിൽ അൽഷിമേഴ്സ് ഡിമെൻഷ്യ പോലുള്ള ഇത് വരാനുള്ള ചാൻസസ് എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ച് ഒന്ന്.
2: ഞങ്ങൾ ന്യൂറോളജിസ്റ്റുകൾ ഡെയിലി ഒ പിയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്. ചെറുപ്പക്കാർ ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലമാണ്. പഠനങ്ങൾ തെളിയിക്കുന്നത് യങ് ഓൺസെറ്റ് ഡിമെൻഷ്യ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. യൂഷ്വലി അൽഷിമേഴ്സ് രോഗം വരുന്നത് 65 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ്. അപ്പം 60 വയസ്സിന് താഴെയുള്ള ഡിമെൻഷ്യക്ക് യങ് ഓൺസെറ്റ് ഡിമെൻഷ്യ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ കോമണസ്റ്റ് കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പഠനങ്ങൾ വളരെ കുറച്ച് പഠനങ്ങളേ ഉള്ളൂ പറയുന്നത് അൽഷിമേഴ്സ് തന്നെ ഏർലി ഓൺസെറ്റ് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. പലപ്പോഴും ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കാരണമൊക്കെ ഏർലി ഓൺസെറ്റ് അൽഷിമേഴ്സ് വരാം. പിന്നെ ഈ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ എന്ന് പറയുന്നത് മുൻഭാഗം കൂടി ചുരുങ്ങുന്ന അസുഖം, അതും കുറച്ച് നേരത്തെ വരാം, ഒരു 40-50 വയസ്സിലൊക്കെ വരാം. പിന്നീട് ചെറുപ്പക്കാരിൽ കൂടുതൽ ഇപ്പോൾ കണ്ടുവരുന്ന സംഗതി എന്ന് പറയുന്നത് വൈറ്റമിൻസ് ലോസ് കാരണം, ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കാരണം, പിന്നെ തലച്ചോറിനെ ബാധിക്കുന്ന വാദം, ഓട്ടോഇമ്മ്യൂൺ എൻസെഫലൈറ്റിസ് പോലത്തെ അസുഖം കാരണം ഉള്ള സംഗതി വരാം. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും യങ്സ്റ്റ് അൽഷിമേഴ്സ് പേഷ്യന്റ് ഡോക്യുമെന്റഡ് ആയിട്ടുള്ളത് ചൈനയിലാണ്.
1: ചൈന
2: അയാളുടെ പ്രായം 19 വയസ്സാണ്.
1: ഓഹോ,
2: അത് ആക്ച്വലി ഇപ്പോഴും ഒരു ഒരു സോൾവ് ചെയ്യാത്ത മിസ്റ്ററി ആയിട്ട് തുടരുകയാണ്. ആ പേഷ്യന്റിന് 17 വയസ്സിൽ അയാൾക്ക് ഓർമ്മക്കുറവ് തുടങ്ങി, 19 വയസ്സിൽ അത് ഡയഗ്നോസ്ഡ്. പക്ഷേ അയാളുടെ ജനിതക ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. അയാളുടെ ബയോമാർക്കേഴ്സും അയാളുടെ MRI ഒക്കെ വെച്ചിട്ട് അയാൾക്ക് അൽഷിമേഴ്സ് രോഗമാണെന്ന് ഉറപ്പിച്ചു ഡോക്ടർമാർ. പക്ഷെ അതിനെ എന്താണ് അതിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞില്ല. അതിനു മുന്നേ 21 വയസ്സായിരുന്നു.
1: ഓഹോ, ഇപ്പം
2: ചെറുപ്പക്കാരിലും വരാം.
1: ഓക്കെ, അത് ശരി. അപ്പോൾ 19 വയസ്സ് ചെറുപ്പമോലും ഇതിലെ ഒരു,
2: പിന്നെ പുതുതായിട്ട് വരുന്ന തലമുറയിലുള്ള സ്ട്രെസ്, ഉറക്കക്കുറവ്, ഇതെല്ലാം
1: അതിനൊരു കാരണമായിരിക്കാം.
2: പിന്നെ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ, ഇതെല്ലാം ഇതിലേക്ക് നയിക്കുന്നുണ്ട്.
1: എക്സാക്ട് എന്താണ് കാരണം എന്നുള്ളത്,
2: പക്ഷേ പ്രായം കുറഞ്ഞു വരുന്നുണ്ട്. പ്രായം കുറഞ്ഞവരിലും ഡിമെൻഷ്യ
1: വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറുപ്പക്കാരിൽ ഈ ഒരു ഡിമെൻഷ്യ എത്രത്തോളം മീൻസ് ഉണ്ടാവുന്നു എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ ഓരോ രോഗത്തിൽ ഇപ്പോൾ കാഴ്ചശക്തി, അതുപോലെ കേൾവിക്കുറവ്, അതൊക്കെ നമ്മൾ പേഷ്യൻസിനോട് നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ ആർക്കെങ്കിലും ഇത്തരം ഇതുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മറവി രോഗത്തിനും മീൻസ് നമുക്ക് ജനിതകവുമായിട്ട് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററിയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നതിനെ കുറിച്ച്?
2: തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷേ അതൊരു വറി ചെയ്യേണ്ട വിധത്തിലല്ല.
1: ഇപ്പോൾ
2: ചില ജനിതക കാര്യങ്ങൾ കണ്ടെത്തി, മെയിനായിട്ടും പ്രീസെനിലിൻ 1, പ്രീസെനിലിൻ 2, അപ്പോ E4. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോ E4 എന്ന് പറഞ്ഞ സംഗതിയാണ്. നിങ്ങളെ ജനിതക ഘടനയിൽ അപ്പോ E4 എന്ന് പറഞ്ഞ അലീൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇരട്ടി ചാൻസാണ് സാധാരണ ആൾക്കാർ അപേക്ഷിച്ച് അൽഷിമേഴ്സ് വരാൻ. എന്നാൽ അത് എപ്പോഴാണ് നിങ്ങൾക്ക് വരുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നിങ്ങളുടെ ഒരു ഫാദറോ അല്ലെങ്കിൽ മദറോ 70 വയസ്സോ 80 വയസ്സാകുമോ അൽഷിമേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ അറിയേണ്ട ആവശ്യം ഇല്ല.
1: നമുക്കൊരു കോൾ റെഡിയുണ്ട്, കോളിലേക്ക് പോകാൻ ദിവസം. ഹലോ, അസ്സലാമു അലൈക്കും. പീസ് റേഡിയോ ഡോക്ടറിനോട് ചോദിക്കാം, ഫോണിംഗ് ലൈൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം, ചോദിച്ചോളൂ.
2: വാലൈക്കും അസ്സലാം.
3: നല്ല ഓർമ്മശക്തിയുള്ള ആൾക്കെ മറവി രോഗം വരാൻ കൂടുതൽ സാധ്യത ഉണ്ടോ?
2: ഇല്ല, നിങ്ങൾക്ക് ഒരുപാട് ലാംഗ്വേജുകൾ അറിയുന്ന ആളോ, അല്ലെ, നിങ്ങൾ ഈ നല്ല ഓർമ്മശക്തി എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യത്യാസം ഉണ്ടല്ലോ, ഈ നല്ല ഓർമ്മശക്തി ഒന്ന് വിശദമാക്കാമോ?
3: എന്ത്, ഇപ്പോ 2.5 വയസ്സില് കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഇപ്പൊ 45 വയസ്സായി, അതൊക്കെ ഓർമ്മ ഉണ്ട്.
2: അവിടെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു പ്രോബ്ലം കിടക്കുന്നത്. ഈ അൽഷിമേഴ്സ് പോലുള്ള മറവി രോഗങ്ങളിൽ റീസെന്റ് മെമ്മറി, ഇപ്പൊ അടുത്ത് നടന്ന കാര്യങ്ങളിലാണ് മെമ്മറി പ്രോബ്ലം ഉണ്ടാവുക. ഈ അഡ്വാൻസ്ഡ് ആയിട്ട് ഏറ്റവും അവസാനത്തെ സ്റ്റേജിലേക്ക് പോയാൽ പോലും പഴയ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ടാവും. കാരണം അത് നമ്മുടെ തലച്ചോറ് വളരെ ഡീപ്പായിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. അപ്പൊ അതൊരു ക്രൈറ്റീരിയ അല്ല. പുതിയ കാര്യങ്ങളാണ് ഈ മറവി രോഗത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, ഇപ്പം ഇന്ന് രാവിലെ എന്ത് ഭക്ഷണം കഴിച്ചു, ഇന്ന് രാവിലെ കടയിൽ പോയി ബാക്കി വാങ്ങാൻ മറക്കുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. പഴയ കാര്യങ്ങൾ എല്ലാ അൽഷിമേഴ്സ് രോഗികൾക്കും നല്ല ഓർമ്മയുണ്ട്, അവസാന സ്റ്റേജ് വരെ നല്ല ഓർമ്മയുണ്ടാവും.
1: ഓക്കെ, വാലൈക്കും അസ്സലാം. ഓക്കെ, അപ്പോൾ ഒരു സംശയമായിരുന്നു. പഴയ ചെറുപ്പം, അത്രയും ചെറുപ്പകാലത്തുള്ള ഒരു ഓർമ്മ ഇപ്പോഴും ഉള്ളത് അത് ഏഴ് മറവി ലക്ഷണത്തിന്റെ.
2: കോമൺ ആയിട്ട് ഞങ്ങൾ കേൾക്കുന്ന ആൾക്ക് നല്ല ഓർമ്മയാണ് പഴയ കാര്യങ്ങളൊക്കെ. നല്ല പഴയ കാര്യങ്ങൾ എപ്പോഴും നല്ല
1: ഓർമ്മയുണ്ടാവും,
2: പുതിയ കാര്യങ്ങളാണ് ബുദ്ധിമുട്ടുണ്ട്.
1: ഓക്കെ ഓക്കെ. മീൻസ് ആ അൽഷിമേഴ്സ് പേഷ്യന്റിന്റെ ഒരു ഇതാണോ, സിംപ്റ്റം ആണോ അങ്ങനെ?
2: അതെ അതെ, അൽഷിമേഴ്സ് രോഗത്തിൽ ഏറ്റവും ആദ്യത്തെ സിംപ്റ്റം എന്ന് പറയുന്നത് എപ്പിസോഡിക് മെമ്മറി ലോസ് ആണ്, വല്ലപ്പോഴും ഉണ്ടാവുന്ന ഒരു ഓർമ്മക്കുറവാണ്. നിങ്ങൾ കടയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വല്ലപ്പോഴും ബാക്കി വാങ്ങാൻ മറക്കുക, അപ്പോൾ അല്ലെങ്കിൽ കഴിച്ച വീട്ടിലേക്ക് എല്ലാ ദിവസവും പള്ളിയിൽ നിന്ന് വരുന്ന വഴി ഒരു ദിവസം പെട്ടെന്ന് മറന്നു പോവുക, എല്ലാ ദിവസവും വരുന്ന വഴി, അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ചാവി അല്ലെങ്കിൽ ഒരു കണ്ണട അതൊക്കെ ഒരു സ്ഥലത്ത് വെച്ചു, സ്ഥിരം വെക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വെച്ച്, എന്നിട്ട് അതിങ്ങനെ തെരഞ്ഞ് നടക്കുക. അത് ആദ്യമൊക്കെ നമുക്ക് ഇതിൻ്റെ മുന്നത്തെ സ്റ്റേജ് ഉണ്ട്, അൽഷിമേഴ്സിൻ്റെ മുന്നത്തെ സ്റ്റേജ് MCI എന്ന് പറയും, മിനിമൽ കോഗ്നിറ്റീവ് ഇംപെയർമെന്റ്.
1: ഓക്കെ,
2: അതായത് തിരിച്ചറിയാൻ വളരെ
1: ബുദ്ധിമുട്ടാണ്. കോളും കൂടി ലൈനിലുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം, ചോദിച്ചോളൂ. വോയിസ് ക്ലിയർ അല്ല, ഒന്നുകൂടി ചോദിക്കാം. ഹലോ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. ആ ചോദിച്ചോളൂ,
3: ചോദിച്ചോളൂ. വർഷം മുമ്പ് ഒരു അത് കഴിഞ്ഞിട്ട്
1: നിങ്ങടെ വോയിസ് വീണ്ടും ബ്രേക്ക് ആവുന്നുണ്ട്, റേഞ്ച് ഒന്ന് നോക്കാവോ.
3: അതെ, ഈ മൂന്ന് വർഷം മുമ്പ് കഴിഞ്ഞതാണ്.
1: വീണ്ടും ക്ലിയർ ആയിട്ടില്ല, മൂന്ന് വർഷം മാത്രമേ
3: കേട്ടുള്ളൂ.
1: സർജറി കഴിഞ്ഞിരുന്നോ? ഓക്കെ, ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. മൂന്ന് വർഷം മുന്നേ നെറ്റിയുടെ വലതുഭാഗത്ത് സർജറി കഴിഞ്ഞിരുന്നു, അപ്പൊ അതിനുശേഷം ഇതുണ്ട്, മെമ്മറി ലോസ് ഉണ്ടെന്നാ പറഞ്ഞു.
2: ഞാൻ ഓൾറെഡി പറഞ്ഞു, തലച്ചോറിൽ ഉണ്ടാവുന്ന പ്രത്യേകിച്ച് ഓർമ്മയുടെ ഭാഗത്തൊക്കെയാണ് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിയായിട്ട് ചെറിയ ഓർമ്മക്കുറവ് ഉണ്ടാവുന്നതാണ്.
1: നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ,
2: നമുക്ക് ഒരു തലച്ചോറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തലച്ചോറ് മറ്റുള്ള തൊലിപ്പുറത്തോ അല്ലെങ്കിൽ ലിവറിന്റെ പോലെയല്ല, ഒരു തവണ കോശങ്ങൾ നശിച്ചു അല്ലാതെ റീജനറേറ്റ് ചെയ്യാൻ വളരെ സാധ്യത കുറവാണ്.
1: പക്ഷെ
2: അതിന്റെ പടച്ചോ എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹം എന്താ വെച്ചാൽ നല്ലൊരു ഭാഗം തലച്ചോറ് നഷ്ടപ്പെട്ടാലും ഒരു വ്യക്തിക്ക് നോർമലായിട്ട് തന്നെ ചെയ്യാൻ പറ്റും, മറ്റുള്ള തലച്ചോറിന്റെ ഭാഗങ്ങൾ ആ പണി ഏറ്റെടുക്കും. ഒരു തലച്ചോറിന്റെ ഭാഗം നഷ്ടപ്പെട്ടാൽ മറ്റുള്ള തലച്ചോറിന്റെ ഭാഗം, ഇപ്പോൾ ലെഫ്റ്റ് സ്ട്രോക്ക് വന്നൊരു രോഗി ഇടത് ഭാഗത്ത് ഫുള്ളായിട്ട് പോയാൽ പോലും കുറച്ചു കാലം കഴിയുമ്പോൾ നല്ല ഉഷാറായിട്ട് വരാറുണ്ട്, കാരണം മറ്റുള്ള ഭാഗത്ത് നിന്ന് രക്തം തിരിച്ചുവിട്ട് അത് ശരിയാക്കാറുണ്ട്. ട്യൂമറിന്റെ കാര്യത്തിൽ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, കാരണം അവിടെ ഒരു ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയുള്ള സർജറി ആയിരിക്കും മിക്കവാറും ചെയ്തിട്ടുണ്ട്. എന്നാലും അത് നമുക്ക് നല്ല രീതിയിലുള്ള സൈക്കോളജി കൗൺസിലിങ്ങും നല്ല സിമുലേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇമ്പ്രൂവ്മെന്റ് വന്നേ
1: കൊണ്ടുവരാം അല്ലേ. ഇത് ഏജ് ഒരു ഫാക്ടറാണോ സാർ, ലൈക്ക് യങ്ങർ ഏജിൽ ഈ പറഞ്ഞ പോലെ റിക്കവറി സ്റ്റേജ്? ഞാൻ ചോദിച്ചത് ഇതുപോലെ സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസ് അല്ലെങ്കിൽ ആക്സിഡന്റ് ഒക്കെ വരുന്ന പേഷ്യൻസിന് യങ്ങർ ഏജിൽ ഇതുപോലെ ബ്രെയിൻ സർജറി കഴിഞ്ഞാൽ ഇതുപോലെ മെമ്മറി ലോസ് വന്നാൽ അത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് എൽഡർ ഏജിനെക്കാളും റിക്കവറായി വരാനുള്ള ചാൻസ്?
2: തീർച്ചയായിട്ടും. സിനാപ്സ് എന്ന് പറയും, തലച്ചോറിന്റെ കോശങ്ങൾ തമ്മിലുള്ള കണക്ഷൻ, സിനാപ്സിന്റെ നമ്പറും ഒക്കെ ഓരോ പ്രായം കൂടുന്തോറും വളരെ കുറയും. പിന്നെ റിസ്ക് ഫാക്ടേഴ്സും മറ്റ് ഡയബറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ പ്രായ ആൾക്കാരിൽ കാർഡിയാക് റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം കൂടുതലായിരിക്കും. ഒരു പ്രായം കുറഞ്ഞ ആൾക്ക് ഓർമ്മക്കുറവ് വന്നു കഴിഞ്ഞാൽ ശരിയാവാനാണ് കൂടുതൽ സാധ്യത.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ശ്രോതാവ് കേട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മള് നമ്മുടെ ഫാമിലി ഹിസ്റ്ററിനെ കുറിച്ചാണ്. ഹലോ,
2: അത് നിങ്ങളുടെ സർജറി ചെയ്ത ഭാഗം പോലെ ഇരിക്കും, ഏത് ഭാഗത്താണ് സർജറി ചെയ്തത്. ഇപ്പോൾ ഓർമ്മശക്തിനെയൊക്കെ ബാധിക്കുന്ന സ്ഥലത്ത് എന്തിനു വേണ്ടിയായിരുന്നു സർജറി ചെയ്ത്? ആക്സിഡന്റ് ആയിരുന്നോ? ആ, ട്യൂമറിന് വേണ്ടി. അപ്പൊ അതിന്റെ സ്ഥലം പോലെ ഇരിക്കും, തലച്ചോറിലെ മെമ്മറിയുടെ ഒക്കെ മർമ്മ ഭാഗത്താണെങ്കിൽ അത് ഓർമ്മശക്തിനെ കുറച്ച് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് ആ ഓപ്പറേഷൻ ചെയ്ത സ്ഥലം പോലെ ആണ് ഉണ്ടാവുക.
1: നിങ്ങളുടെ വോയിസ് വീണ്ടും ബ്രേക്ക് ആവാണ്, ക്ലിയർ ആവുന്നില്ലല്ലോ.
3: ഡോക്ടർ പറഞ്ഞത് പഠനമായിട്ട് ബന്ധപ്പെട്ടുള്ള
2: അതെ അതെ അതെ, പ്രായം കുറവായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പരിധിവരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾ സർജറി ചെയ്ത ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ പ്രായം കുറഞ്ഞ ആളുകൾക്ക് മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്.
1: ഓക്കെ, അപ്പോൾ കുട്ടിയുടെ സർജറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംശയമായിരുന്നു ശ്രോതാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഇതിനെ മറവി രോഗത്തിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ചാണ്. ഒന്ന് കണ്ടിന്യൂ ആവുക സാർ.
2: ചില ജനിതക അംശങ്ങളുണ്ട്, ഇപ്പോൾ അപ്പോ ഈ ഫോർ പ്രീസെല്ലിൻ ടു പോലത്തെ സംഗതികൾ, അതുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ജനറേഷനിലേക്കും എസ്പെഷ്യലി ഏർലി ഓൺസെറ്റ് ഡിമെൻഷ്യാണ്. ഇപ്പം നിങ്ങളുടെ ഒരു പാരൻറ്റിന് അയാൾക്ക് ഏർലി ഓൺസെറ്റ് വളരെ നേരത്തെ അൽഷിമസ് രോഗം വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ജനിതക ഘടന അതിൽ പ്രോബ്ലം അതിൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രീ സെല്ലിനോ അപ്പോൾ ഈ ഫോറോ അങ്ങനെ എന്തെങ്കിലും അയാൾക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത 50%. അല്ലെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് പോകാനുള്ള സാധ്യത 50%. കാരണം അധിക ഇങ്ങനത്തെ ജീനുകൾ ഓട്ടോസോമൽ ഡോമിനൻ്റ് ആയിട്ടാണ് അത് ജനറ്റിക്കലി പോകുക. നേരെ മറിച്ച് നിങ്ങളുടെ പിതാവിനോ അല്ലെങ്കിൽ മാതാവിനോ 80 വയസ്സോ 70 വയസ്സിന് ശേഷം അൽഷിമേഴ്സ് സ്ഥിരീകരിച്ചതിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ അത് അടുത്ത ജനറേഷനിൽ വരാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. നമ്മൾ റുട്ടീനായിട്ട് അങ്ങനെ പറയാറില്ല. അപ്പോൾ ഞങ്ങൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഫാദറിന് അൽഷിമേഴ്സ് വന്നിട്ടുണ്ട്, പ്രായമായിട്ടാണ് വന്നത്, അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും സ്കാനിങ് ഒക്കെ എടുക്കണോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ റുട്ടീനായിട്ട് സ്ക്രീൻ ചെയ്യാൻ ന്യൂറോളജി പറയുന്നില്ല.
1: ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഈ ഒരു അൽഷിമേഴ്സിൻ്റെ ഒരു മീൻസ് ഈ പ്രായമായ എല്ലാ ആൾക്കാരിലും ഈ അൽഷിമേഴ്സ് വരുമോ, അതേ പർട്ടിക്കുലർ ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും മീൻസ് ഇത് ഇപ്പോൾ ഈ പറഞ്ഞ നമുക്ക് അപ്പോൾ ലൈക്ക് ഒരു ഹിയറിംഗ് ലോസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രെസ്ബൈക്യൂസ് മീൻസ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് ഉണ്ടല്ലോ, അപ്പോൾ ഈ പ്രായമായ എല്ലാ ആൾക്കാരിലും ഈ ഒരു മറവി രോഗം സ്വാഭാവികമായിട്ട് കോമൺ ആയിട്ട് കാണുന്നതാണോ എന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
2: നമുക്ക് ഈ ഏജ് റിലേറ്റഡ് മെമ്മറി ലോസും ഈ അൽഷിമേഴ്സും തമ്മിൽ ഏർലി സ്റ്റേജിൽ തിരിച്ചറിയാൻ ഭയങ്കര പാടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എപ്പിസോഡിക് മെമ്മറി ലോസ് വല്ലപ്പോഴും ഉണ്ടാവുന്ന ഒരു മെമ്മറി ലോസ് ആണ് ആദ്യം ഉണ്ടാവുക. പിന്നീട് അത് അതിന്റെ ഫ്രീക്വൻസി കൂടിക്കൂടി തുടങ്ങും. ഇടക്കിടക്ക് മറക്കും, ഓരോ സാധനങ്ങൾ മറന്നുപോവാ. പിന്നെ ഇപ്പൊ കഴിച്ച ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഒരാൾ വന്നിട്ട് ഞാൻ കഴിച്ചിട്ടില്ല, ഒന്നുകൂടി ബ്രേക്ക്ഫാസ്റ്റ് ഇതാന്ന് പറയാം. നിസ്കരിച്ചു, നിസ്കാരം നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അയാൾ ആ ഞാൻ ഒന്നുകൂടി സുബഹിസ്കരിക്കാന്ന് പറഞ്ഞിട്ട് അടുത്ത സുബഹിസ്കരിക്കുക, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഒന്നോ രണ്ടോ തവണ ഒരു പ്രായ ആളത് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളത് മൈൻഡ് ചെയ്യണമെന്നില്ല. പക്ഷേ പിന്നീട് അയാളുടെ ചില ജനിതക ഫാക്ടേഴ്സ് ഉണ്ട്, പിന്നെ ഒരുപാട് നമുക്ക് അറിയാത്ത എൻവയോൺമെന്റലായിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അത് മിനിമൽ കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് സ്റ്റേജ്, ഡിമെൻഷ്യയുടെ മുന്നിലുള്ള സ്റ്റേജാണ് മിനിമൽ കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് സ്റ്റേജ്. ആ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നീട് നമ്മൾ കെയർഫുള്ളായിട്ട് ഒരു ഒബ്സർവ്, പിന്നീട് ഈ ഫ്രീക്വൻസി കൂടിക്കൂടി വരുമ്പോൾ ദൈനംദിന പ്രവൃത്തികളെ ബാധിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അത് ഓരോ വ്യക്തിയുടെയും ദൈനംദിന പ്രവൃത്തികൾ ഡിഫറെൻ്റാണ്. ഇപ്പോൾ നല്ല ഹൈ ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ടീച്ചർ, അയാൾ സ്കൂളിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ കണക്ക് എഴുതുന്ന ഒരു അക്കൗണ്ടൻറ്റ്, അപ്പം അയാൾക്ക് ഡിമെൻഷ്യ വന്ന് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും. കാരണം അയാൾ ഹൈ ഫങ്ഷനിങ് ഇൻഡിവിജ്വലാണ്. നേരെ മറിച്ച് വളരെ ചെറിയ ലോകമുള്ള, വളരെ എഡ്യൂക്കേഷൻ കുറവായിട്ടുള്ള ഒരു സാധാരണ സ്ത്രീയാണെങ്കിൽ അവരുടെ രോഗം ചെറുതാണ്. അപ്പോൾ അവരുടെ മിക്കവാറും മരുമക്കളൊക്കെ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ചെയ്യാൻ, കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, സലാത്ത് നിസ്കാരം ചിലപ്പോൾ അടുക്കളയിൽ സഹായിക്കും. അപ്പം അങ്ങനത്തെ പലപ്പോഴും സ്ത്രീകളിൽ ഞങ്ങൾ
1: കണ്ടിട്ടുണ്ട്.
2: ഇതിൻ്റെ ഡിമെൻഷ്യയുടെ ഡയഗ്നോസ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അത് പലപ്പോഴും കാണാറുള്ളത് ഒരു വീട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും, അതായത് അവർക്കൊരു അസുഖം, വേറെ എന്തെങ്കിലും അസുഖം, ഒരു സർജറി കഴിഞ്ഞു, ഒരു ഇടുപ്പല് പൊട്ടി, അല്ലെങ്കിൽ ഒരു അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ, അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കും. മറ്റേതൊരു അയാൾ വയസ്സായ ഒരാളാണ്, അപ്പോൾ അതിപ്പോൾ എന്തായാലും വയസ്സിൻ്റെ അല്ലേ എന്നുള്ളത് വരിക. പിന്നെ എന്താണെന്ന് വെച്ചാൽ സാഡായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു പാർട്ട്ണറുടെ മരണം, ഹസ്ബൻഡ് മരിക്കുമോ വൈഫ്, ആ അതിനുശേഷം മാക്ക്, ഇതാണ് വിഷാദത്തിൻ്റെ ഭാഗമായിട്ടും വരാം.
1: അപ്പം
2: ഇങ്ങനത്തെ സാഹചര്യങ്ങളാണ് പലപ്പോഴും ഈ ചെറിയ ഡിമെൻഷ്യയൊക്കെ പുറത്തോട്ട് വരാറുള്ളത്. ഏർലി സ്റ്റേജിൽ ഈ പ്രായാധിക്യം കൊണ്ടുള്ള ഓർമ്മക്കുറവ് ഇത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്.
1: ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം സോഷ്യൽ ഇൻട്രാക്ഷൻസ് അധികമുള്ള ആൾക്കാരിൽ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കാണുമ്പോഴും നമുക്ക്
2: ആ വ്യക്തിയുടെ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസും അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസും അയാളുടെ ഫങ്ഷനിങ് സ്റ്റാറ്റസും ഒക്കെ അയാളുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്ന ഇതുപോലെ
1: ഇരിക്കും അല്ലേ. ഓക്കെ ഓക്കെ, നമുക്ക് ഒരു കോളും കൂടി ഉണ്ട്. ഹലോ, ഇപ്പോൾ ഹലോ, അസ്സലാമു അലൈക്കും. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം, ഫോണിൻ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം, ചോദിച്ചോളൂ.
3: ഇരുപത് വർഷമായിട്ട് ഞാന് പിന്നെ ഒസിഡിക്കുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. ഈ തലച്ചോറിലെ സിറട്ടോൾ പറഞ്ഞ ഇത് ഇല്ലാനിത്.
2: ഓക്കെ,
3: അപ്പൊ അത് അതുകൊണ്ടുണ്ടാക്കോ മറവി ശീലിച്ചുള്ള ഈ ഗുളിക കഴിക്കണോണ്ട്.
2: നിങ്ങൾ കഴിക്കുന്ന മരുന്ന് ഏതാണ്?
3: മരുന്ന് എട്ട് വിധ മരുന്നുണ്ട്, മരുന്നിന്റെ പേര് എനിക്ക് അങ്ങനെ അറിയില്ല.
2: ഓക്കെ, ചില സൈക്കാട്രിക് മരുന്നുകളുടെ തുടർച്ചയായിട്ട് ഉപയോഗം കാരണം ചെറിയ രീതിയിലുള്ള മെമ്മറി ലോസ് ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. മിനിമൽ കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്, അതായത് ഡിമെൻഷ്യയുടെ മുന്നേ ഉള്ള സ്റ്റേജ്, മറവി രോഗത്തിന് മുന്നേ ഉള്ള സ്റ്റേജ് പലപ്പോഴും കാണാറുണ്ട്. പിന്നീട് സ്യൂഡോ ഡിമെൻഷ്യ, നമ്മളിപ്പോൾ ആകാംക്ഷ, ഉത്കണ്ഠ, അല്ലെങ്കിൽ ഒരു വിഷാദ രോഗം, ഇങ്ങനത്തെ രോഗങ്ങൾ കാരണം നമുക്ക് മറവി രോഗം പോലെ ഉള്ള അവസ്ഥ ഡിമെൻഷ്യ, സൂഡോ ഡിമെൻഷ്യ എന്ന് പറയാറുണ്ട്. അതും ഉണ്ടാവാറുണ്ട്. അതിന് പൊതുവെ ഞങ്ങൾ ചികിത്സിക്കാറില്ല. ആ പ്രാഥമിക രോഗം, മെയിനായിട്ടുള്ള രോഗം എന്താണെന്ന് അതിന് ചികിത്സ കൊടുത്താൽ ആ മെമ്മറി കുറവ് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതാണ് പൊതുവെ കാണാറുള്ളത്. ഇങ്ങനെ കാണാവുന്നതാണ്.
1: ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു മെഡിസിൻ റിലേറ്റഡ് അത് ഡിമെൻഷ്യ വരും എന്നുള്ളതായിരുന്നു ശ്രോതാവിൻ്റെ സംശയം. ഓക്കെ, ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മീൻസ് ഈ ഒരു ഡിമെൻഷ്യ പ്രായമായ എല്ലാ ആൾക്കാരിലും വരുമോ എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചില സംസാരങ്ങളിൽ ഇപ്പോൾ ഫ്രണ്ട്സ് കൂടി സംസാരിക്കുക, അല്ലെങ്കിൽ റിലേറ്റീവ്സ് അങ്ങനെ കോമൺ ടോക്സിലൊക്കെ നമ്മൾ ഒരു കാര്യം വീണ്ടും വീണ്ടും എടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം വീണ്ടും വീണ്ടും എടുത്ത് ചോദിക്കുക, അത് മറവിയുടെ ലക്ഷണമായിട്ട് കണക്കാക്കാൻ കഴിയോ എന്താണ് ഇതിനെക്കുറിച്ച്?
2: അത് പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഈ അൽഷിമേഴ്സ് പോലെ രോഗങ്ങളിൽ നമുക്ക് ഇനീഷ്യലി ഉണ്ടാകുന്നത് എപ്പിസോഡിക് മെമ്മറി ലോസാണ്, ഇടക്കിടക്ക് ഉണ്ടാകുന്ന മെമ്മറി പ്രശ്നങ്ങൾ. പിന്നീട് അത് റീസെൻറ്റ് മെമ്മറി ഇമ്പയർമെൻ്റ്, അതായത് ഏറ്റവും അടുത്ത കാലത്ത് എന്ത് നടന്നു എന്നുള്ള ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന സ്റ്റേജിലേക്ക് പോവാം. അപ്പോൾ ചിലപ്പോൾ ഈ ചെയ്ത കാര്യങ്ങൾ വീണ്ടും ചെയ്യുക, ചിലപ്പോൾ ഒരാളെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് വീണ്ടും അയാളെ വിളിക്കുക, ചെയ്ത കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ലക്ഷണം കാണാറുണ്ട്, മെമ്മറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാണാറുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഈ അടുത്തിടെ നടന്ന കാര്യങ്ങളിലും അവർക്ക് ഇതുപോലത്തെ
2: വളരെ, ഇപ്പം അന്ന് രാവിലെ ഭക്ഷണം കഴിച്ച് എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും ഡിമെൻഷ്യ ഒരാൾക്ക് അറിയുന്നുണ്ടാവും. എന്നാൽ അയാളോട് കല്യാണം കഴിഞ്ഞ വർഷം ചോദിച്ച അയാൾ വ്യക്തമായിട്ട്
1: പറയുന്നുണ്ടാവില്ലേ? ഓക്കെ ഓക്കെ, ഓരോരുത്തരിലും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്.
2: പഴയ മെമ്മറികൾ വളരെ ക്ലിയർ ആയിരിക്കും.
1: ഓക്കെ,
2: പുതിയ മെമ്മറികളാണ് നഷ്ടപ്പെടുന്നത്.
1: ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ സാറ് തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, നമുക്ക് അടുത്തിടെ മീൻസ് ഇപ്പോൾ അടുത്തിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് മറക്കുന്നതാണോ, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള മറവിയാണോ ഏറ്റവും ഇതിൽ മീൻസ് കോമൺ ആയിട്ട് കാണുന്നത്, ഏതാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച്?
2: ഈ പഴയ കാര്യങ്ങൾ വളരെ ലാസ്റ്റ്, പഴയ കാര്യങ്ങൾ വളരെ ഉറച്ചാണ് ബ്രെയിനിലിരിക്കുന്നത്. അതിൻ്റെ സിഗ്നലുകളും അതിൻ്റെ ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടാണ് ബ്രെയിനിലിരിക്കുന്നത്.
1: അപ്പം
2: അത് ഏറ്റവും ലാസ്റ്റ് ഒരു അൽഷിമേഴ്സ് രോഗിക്ക് നഷ്ടപ്പെടുകയുള്ളൂ. അയാൾക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് ആ സമയത്ത് മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. റീസെൻറ്റ് മെമ്മറി അല്ലെങ്കിൽ ഏറ്റവും അടുത്ത മെമ്മറി, ഇന്ന് രാവിലെ എന്ത് സംഭവിച്ചു, കുറച്ച് മുന്നേ എന്ത് സംഭവിച്ചു, ഇപ്പോൾ കഴിച്ച ഭക്ഷണം എന്താണ് രാവിലത്തെ, ചെയ്ത കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദൈനംദിന പ്രവർത്തികളെ ബാധിക്കുന്ന ചെറിയ കാര്യങ്ങളാണ് ഉണ്ടാവുക.
1: ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ചില ആൾക്കാർക്ക് സംഭവിക്കാറുണ്ട് നമ്മുടെ സംസാരിക്കുന്നതിനിടയ്ക്ക് അപ്പോൾ സംസാരത്തിൽ കറക്റ്റായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ കിട്ടാതെ വരുന്ന കണ്ടീഷൻസ് പല ആൾക്കാർക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് മറവിയുടെ ഒരു ലക്ഷണം ആണോ, അത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയെന്ന് വെച്ചാൽ?
2: ഞാൻ നേരത്തെ പറഞ്ഞു, ഡിമെൻഷ്യ എന്ന് പറയുന്നത് ആ അസുഖം ഏത് ഭാഗത്തിനെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് അതിനെ പോലെ ഇരിക്കും. ഇപ്പോൾ ഈ സംസാരം കിട്ടാതാവുന്നതൊക്കെ അധികം ഫ്രോണ്ടൽ ലോബ്, തലച്ചോറിന് മുൻഭാഗമായി ബന്ധപ്പെട്ട് ചുരുക്കം വരുന്ന അസുഖങ്ങളിലാണ് ഉണ്ടാവുക. സപ്പോസ് ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ എന്നൊക്കെ പറയും. അതിൽ തന്നെ പ്രൈമറി പ്രോഗ്രസീവ് അഫേസിയ, അതായത് നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ആക്റ്റീവായിട്ടൊരാൾ പെട്ടെന്ന് ഭയങ്കര സൈലൻ്റ് ആയി പോവുക, പെട്ടെന്നല്ല ഒരു 6-7 മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 വർഷം കൊണ്ടോ സൈലൻ്റ് ആവുക. അയാളുടെ വാക്കുകളുടെ അളവ് ഭയങ്കര കുറയുക, പെട്ടെന്ന് അയാൾ വളരെ കുറച്ച് മാത്രം സംസാരിക്കുക, അളവ് കുറക്കുക. എന്തെങ്കിലും ഇപ്പോൾ അയാൾക്ക് അതിൻ്റെ കൂടെ തന്നെ അയാൾക്ക് താല്പര്യക്കുറവുണ്ടാവും. ഇപ്പോൾ ഒരു പെരുന്നാൾ അല്ലെങ്കിൽ ഒരു ആഘോഷമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാത്തിനും മുന്നിലുള്ളൊരു വ്യക്തി പെട്ടെന്ന് എല്ലാം ഉൾവലിഞ്ഞ് ഒന്നും ഒരു താല്പര്യക്കുറവായിട്ട് അങ്ങനെ വരുന്നത്, അതാണ് ഈ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യയിൽ ഇങ്ങനത്തെ ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാവും. അതിനുശേഷം മാത്രമേ മെമ്മറി പ്രോബ്ലത്തിലേക്ക് നീങ്ങുള്ളൂ. പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇത് ഒരു മാനസിക രോഗം എന്നുള്ള രീതിയിൽ മുദ്രകുത്തപ്പെടാറാണ് സാധാരണ കാണാറുള്ളത്.
1: ഓക്കെ ഓക്കെ. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന നമ്മുടെ പെരുമാറ്റത്തിലും അതുപോലെ സ്വഭാവത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ
2: പേരുകൾ കിട്ടാതാവും. എന്നാൽ ചില സമയത്ത് ഒരു പേരുകൾ കിട്ടാതാവുന്നത് എല്ലായ്പ്പോഴും ഡിമെൻഷ്യ ആവണമെന്നില്ല.
1: ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിന് മീൻസ് കറക്റ്റായിട്ട് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും? മീൻസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഇപ്പോൾ ഡിപ്രഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ എന്തെങ്കിലും അവരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം, അപ്പോൾ പെട്ടെന്ന് സ്വഭാവത്തിലും അതുപോലെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ മാറ്റം ഉണ്ടാവുക. അപ്പോൾ അതിങ്ങനെ തുടർച്ചയായിട്ട് തുടർന്ന് പോകുമ്പോഴാണോ നമ്മൾ ഇതിലോട്ട് മീൻസ് ഡയഗ്നോസിലോട്ട് എത്തുക എന്നത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് സാർ?
2: അത് ഈ ഫ്രോണ്ടോട്ടോമറൽ ഡിമെൻഷ്യ പോലുള്ള സംഗതിയാണെങ്കിൽ ആദ്യം നമുക്ക് ബിഹേവിയറൽ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, പലപ്പോഴും സൈക്യാട്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെയാണ് കാണാം. അതിനുശേഷം അവർക്ക് ഓർമ്മക്കുറവിലേക്ക് പോകും. അപ്പോൾ നല്ലൊരു സൈക്യാട്രിസ്റ്റ് ആണെങ്കിൽ സൈക്യാട്രി അവരും ഡിമെൻഷ്യ അതിനെ പറ്റിയൊക്കെ നല്ല പഠനം നടത്തിയ ആളുകളാണ്. അവരാണ് പലപ്പോഴും നമുക്ക് ഈ ഫ്രോണ്ടോട്ടോമറൽ ഡിമെൻഷ്യ പോലുള്ള പേഷ്യൻസിനെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ പുതിയ ടെക്നോളജികൾ അവൈലബിൾ ആണ്, ഫങ്ഷണൽ MRI പോലുള്ള പുതിയ ടെക്നോളജികൾ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് പ്രതികരണം കുറവ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും.
1: ഇപ്പൊ
2: അൽഷിമേഴ്സ് ആണെങ്കിലും ഈ ഇതേപോലെ ഫ്രോണ്ടോട്ടോമറൽ ഡിമെൻഷ്യ ആണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ടെക്നോളജി ഇപ്പൊ നിലവിലുണ്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ നമ്മളെ ഡിസ്കഷനിൽ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ടായി ഡിപ്രഷൻ വരുന്ന പേഷ്യൻസിനും ഡിമെൻഷ്യ വരാനുള്ള, അപ്പോൾ ഈ ഒരു മറവി രോഗം അതായത് ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസിന് ഡിപ്രഷൻ വരാനുള്ള ചാൻസസ് ഉണ്ടോ, അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുക?
2: വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും ഇവിടെ ഒരു എഗ് ഓർ ചിക്കൻ ഫിനോമിനൻ ആണ്, കോഴി മുട്ടയാണോ മുട്ടയാണോ. ഇപ്പോൾ അൽഷിമേഴ്സ് ഉള്ള ഒരു മൂന്നിലൊന്ന് ആളുകൾക്കും ഡിപ്രഷൻ ഉണ്ടാവും, അൽഷിമേഴ്സ് രോഗികൾ. കാരണം അത് പലപ്പോഴും അവർക്ക് അവരോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ട് കാരണം, സമൂഹത്തിൽ ഐസൊലേഷൻ കാരണം, സ്റ്റിഗ്മ കാരണം ഒക്കെ ഡിപ്രഷൻ ഉണ്ടാവും. എന്നാൽ ഡിപ്രഷൻ കാരണം ഒരു ഡിമെൻഷ്യ പോലുള്ള അവസ്ഥ ഉണ്ടാവാം, സൂഡോ ഡിമെൻഷ്യ എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കാറുള്ളത്. കാരണം പലപ്പോഴും അവര് ഈ വിഷാദ രോഗത്തിന് അടിമപ്പെട്ട് അവരുടെ സംസാരം കുറയുന്നു, ആ ഉള്ളിലോട്ട് വലിഞ്ഞ് എപ്പോഴും ലോ മൂഡായിട്ടിരിക്കുമ്പോൾ പലപ്പോഴും അത് ഡിമെൻഷ്യയെ തെറ്റിദ്ധരിക്കപ്പെടും. ആ സമയത്ത് നമ്മൾ ഒരു സൈക്യാട്രി രീതിയിൽ അതിന്റെ ചികിത്സ പോയി വിഷാദ രോഗത്തിലെ ചികിത്സ നേടിയാൽ പൂർണ്ണമായിട്ടും പലപ്പോഴും ഈ മറവി രോഗത്തിലേക്ക് നയിക്കുന്ന സംഗതി ഇമ്പ്രൂവ് ചെയ്തേക്കും.
1: ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഡിപ്രഷൻ വലിയൊരു ഫാക്ടർ ആണല്ലേ?
2: അതെ, ഡിപ്രഷൻ കാരണം ചിലപ്പോൾ ഡിമെൻഷ്യ പോലെ വരാം. ഡിമെൻഷ്യയിൽ എന്തായാലും ഡിപ്രഷനും ഉണ്ട്.
1: ഓക്കെ, രണ്ടിനും ചാൻസസ് ഉണ്ട്.
2: അതെ അതെ.
1: ഓക്കെ ഓക്കെ ഓക്കെ. സാറിൻ്റെ തുടക്കത്തിലുള്ള ടോക്കിൽ സാർ സൂചിപ്പിക്കുന്നുണ്ടായി നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ മീൻസ് ലൈഫ് ചേഞ്ചസ് ഡിസീസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ യങ്ങർ ജനറേഷനിലൊക്കെ ലൈഫ് സ്റ്റൈല് വളരെ ഡിഫറെൻ്റ് ആണ്, എൻ്റെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇപ്പോൾ പൊതുവേ ഉറക്കമില്ലാത്ത രാത്രിയിലാണല്ലോ എല്ലാവരും. അപ്പോൾ ഈ ഉറക്കക്കുറവ് ഈ ഡിമെൻഷ്യനെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്?
2: ഉറക്കം ആണ് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള ഓർമ്മയുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല സംഗതി. എന്നുവെച്ചാൽ നമ്മുടെ തലച്ചോറിൽ മെമ്മറികൾ, തലച്ചോറ് ഒരുപാട് ഇൻഫർമേഷൻ ഡെയിലി കിട്ടുന്നുണ്ട്, പല ഭാഗത്തുനിന്നായി പല ഇന്ദ്രിയങ്ങളിൽ നിന്നായി പല സാധനങ്ങൾ കിട്ടുന്നുണ്ട്. എല്ലാ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അൺലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള സാധനം അല്ല തലച്ചോറ്. അപ്പം അതിന് വേണ്ടത് എടുത്തിട്ട് എല്ലാ മെമ്മറിയും സ്റ്റോർ ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് ഒരു ഇമോഷണൽ കണക്ഷനുള്ള ഒരു മെമ്മറി ഉണ്ടാവും, അത് നമുക്ക് വളരെ വേണ്ടത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ആലോചിച്ച് വെച്ച ഒരു സംഗതി ഉണ്ടാവും. ഇപ്പോൾ ഒരു നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പഠിക്കുന്നു, നമുക്കൊരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന സംഗതി ഉണ്ടാവും, ഒരു ടാർജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് സംഗതി, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷനുള്ള ഒരു മെമ്മറി. ഈ മെമ്മറിയൊക്കെ നമ്മളെടുക്കും. അപ്പോൾ ഈ ഉറക്കത്തിലാണ് എസ്പെഷ്യലി ഗാഢ നിദ്ര, സ്ലോ വേവ് സ്ലീപ്പ് എന്ന് പറയും. 10 മണിക്ക് ഉറങ്ങാൻ കിടക്കുന്ന ഒരാൾ ഒരു 2 മണി അല്ലെങ്കിൽ 3 മണി സ്ലീപ്പിൽ കുറേ ഭാഗങ്ങളുണ്ട്, റം സ്ലീപ്പ്, NREM സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അതിൽ ഈ ഗാഢ നിദ്ര അല്ലെങ്കിൽ സ്ലോ വേവ് സ്ലീപ്പിലാണ് ഈ മെമ്മറികൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെടുന്നത്. വേണ്ട സാധനം എടുത്ത് തലച്ചോറിൻ്റെ ഒരു വേസ്റ്റ് ക്ലീനിങ്, നമ്മളിപ്പോൾ ഒരു കട അടക്കുന്ന സമയത്ത് കട അടിച്ചു വാരും, അതുപോലെ തലച്ചോറ് അന്ന് ദിവസത്തെ അടിച്ചു വാരൽ പ്രക്രിയ നടത്തുന്നത് അതിന് ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്നാണ് പറയുക. ആവശ്യമുള്ള സാധനം എടുത്തിട്ട് ആവശ്യമില്ലാത്തത് കളയുന്നത് സ്ലോ വേവ് സ്ലീപ്പിലാണ്. പലപ്പോഴും നമ്മൾ ഈ 5 മണിക്കൂറും 4 മണിക്കൂറും ഒക്കെ ഉറങ്ങുന്ന സമയത്ത് സംഭവിക്കുന്നത് സ്ലോ വേവ് സ്ലീപ്പില്ല,
1: കിട്ടൂല.
2: ആ സമയത്ത് ഈ മെമ്മറികളൊന്നും കൺസോളിഡേറ്റ് ചെയ്യപ്പെടില്ല, അത് ഉറപ്പ് വരുന്നില്ല. എന്തോ ഇൻഫർമേഷൻ വരുന്നു തലച്ചോറിന് ആ കൺഫ്യൂഷനാണ് വെച്ചത്, കുറേ ഇൻഫർമേഷൻ വരുന്നു, ഒന്നും അതിന് സ്റ്റേബിൾ ആക്കാൻ
1: പറ്റുന്നില്ല.
2: പലപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ബിഹേവിയറും ഉറക്ക കുറവും അറ്റൻഷൻ പ്രോബ്ലം ഒക്കെ വരുന്നതിൻ്റെ മെയിൻ കാരണം ഉറക്കാണ്. തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ശാസ്ത്രം പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഓർമ്മശക്തിയും ഉറക്കവുമായി ഡയറക്റ്റ് കോറിലേഷനാണ്.
1: ഓക്കെ. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഉറക്കാത്ര നിസ്സാരമായി കാണേണ്ട ഒരു സംഗതിയല്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നതും ആവശ്യമില്ലാത്തത് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആ ഒരു ഉറക്കത്തിൽ നടക്കുന്നുണ്ട്. അപ്പം യങ്ങർ ജനറേഷനൊക്കെ പ്രത്യേകം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടിയാണെന്നാണ് സാറ് സൂചിപ്പിക്കേണ്ടത്. ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിമെൻഷ്യയുടെ പല കാര്യങ്ങളും ചർച്ച ചെയ്തു വന്ന് ഓക്കെ, നമുക്കൊരു കോൾ റെഡിയുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ഫോണിൽ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം, ചോദിച്ചോളൂ.
4: നമ്മളിപ്പോ സാധാരണ മറവി പ്രായം കൊണ്ട് മറവി ഉണ്ടാവും എന്നാണ് പൊതുവെ ഡോക്ടർമാരൊക്കെ പറയുന്നത്. മറവി പ്രായം കൊണ്ട് സംഭവിച്ചതാണോ അതോ ഇനി മറവി മറ്റൊരു രോഗം കൊണ്ട് സംഭവിച്ചതാണോ? ഇപ്പൊ പ്രമേയം പോലത്തെ അസുഖങ്ങളൊക്കെ, അപ്പോ ഉമ്മാക്ക് പ്രമേയമുണ്ട്,
2: ഓൾറെഡി നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റാണ് പ്രമേഹം, പ്രഷർ, ഇതെല്ലാം പ്രമേഹത്തിന്റെ അളവ്, പ്രഷറിന്റെ കൂടുതൽ, ഇതെല്ലാം തലച്ചോറിലേക്കുള്ള രക്തോട്ടം പതുക്കെ പതുക്കെ കുറയ്ക്കുന്നുണ്ട്. അതെപ്പോഴും സ്ട്രോക്കിന്റെ രൂപത്തിലാണോ നിർബന്ധമല്ല, പക്ഷെ പല രീതിയിലായിട്ട് അത് മെമ്മറി കുറക്കുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇനിയിപ്പോൾ പ്രായം കൂടുതലാണെങ്കിൽ പറയുകയാണെങ്കിൽ പ്രായം കൂടുന്തോറും തലച്ചോറിലെ കണക്ഷനുകളൊക്കെ പതുക്കെ പതുക്കെ കുറയും, തലച്ചോറിന് ചുരുക്കം സംഭവിക്കുന്നുണ്ട്. ഒരു 21 വയസ്സുകാരൻ്റെ ബ്രെയിനും 60 വയസ്സുകാരൻ്റെ ബ്രെയിനും ഒന്നല്ല. അപ്പോൾ ഇത് രണ്ട് കാരണവും മെമ്മറി മറവി രോഗം ഉണ്ടാവാം. പക്ഷേ നമ്മൾ ഇതിനെ ഒരു മറവി രോഗം അല്ലെങ്കിൽ അൽഷിമേഴ്സ് അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് വിളിക്കുന്നത് അവരെ ഡെയിലി പരിപാടി, ഡെയിലി അവർ ചെയ്യുന്ന കാര്യം അവരെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തുമ്പോൾ മാത്രമാണ് നമ്മളതിനെ ഡിമെൻഷ്യ എന്ന് വിളിക്കുന്നത്.
1: ഓക്കെ,
2: ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഉറപ്പാണ്. അതായത് ഷുഗർ കാരണം, ബി പി കാരണം ഒക്കെ, രക്തോട്ടത്തിലൊക്കെ വരുന്ന വേരിയേഷൻസ് കാരണം, പിന്നെ ഷുഗറൊക്കെ തലച്ചോറിലെ ഇൻഫ്ലമേഷൻ, തലച്ചോറിലുണ്ടാവുന്ന ഈ പ്രക്രിയ, ഈ അൽഷിമേഴ്സൊക്കെ വരുന്ന തലച്ചോറിലെ ഇൻഫ്ലമേഷൻ വന്നിട്ടാണ് ഒരു പഴുപ്പ് പോലത്തെ ഒരു പ്രക്രിയ, അതൊക്കെ കൂട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെമ്മറിയൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഷുഗർ ബി പി കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്.
4: രണ്ടാമത് പിന്നെ ഞാൻ പഠിച്ചോല്ലേ
2: അതൊക്കെ എപ്പിസോഡിക്കായിട്ട് എപ്പോഴെങ്കിലും ഒരു തരം ഉണ്ടാവുന്ന നമ്മളെ കോൺസെൻട്രേഷൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാവാം. നമുക്കിപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ വരുന്നുണ്ട്, നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കുകയാണ് ആ സമയത്ത്. ഈ മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമ്മൾ ആ സാധനം തലച്ചോറിൽ രജിസ്റ്റർ ആവണം, അതിനുശേഷം അതൊരു സ്ഥലത്ത് സ്റ്റോർ ആവണം, എന്നിട്ട് അത് റിട്രീവ് ചെയ്തെടുക്കണം. പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണ്, അറ്റൻഷൻ കുറവ് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇതൊക്കെ, ഈ ഒരു മിക്കവാറും അറ്റൻഷൻ കുറവുണ്ടാവാം. എന്നാൽ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും അടക്കുന്ന വാതിൽ നിങ്ങൾ അടക്കുന്നില്ലെങ്കിൽ അതൊരു മെമ്മറി പ്രോബ്ലം തന്നെ ആവാം. ഒന്നോ രണ്ടോ ഉണ്ടാവുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധക്കുറവാണ് അതിന്റെ കാരണം.
1: ഓക്കെ,
4: ക്ലിയർ
1: ആണോ?
2: ഓക്കെ, താങ്ക് യു.
1: അപ്പോൾ നമ്മൾ ഡിസ്കഷനിൽ സൂചിപ്പിച്ച ഒരു ഡൗട്ടായിരുന്നു ശ്രോതാവിനുണ്ടായിരുന്നത്. ഇതുപോലെ ഡയബറ്റിക് പേഷ്യൻസ് ഇതുപോലെ മറവി കാണിക്കുന്നത് ഡയബറ്റിക് കൊണ്ടാണോ അതേ മറവിയുടെ ഇത് കൊണ്ടാണോ എന്നുള്ളത്.
2: ഡയബറ്റീസിലും ഹൈപ്പർ ടെൻഷനിലും ഒക്കെ മെമ്മറിയുമായി ഡയറക്റ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാസ്കുലാർ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്, അതായത് അൽഷിമേഴ്സ് പോലെ തന്നെ, അൽഷിമേഴ്സ് ഒരുപക്ഷെ അൽഷിമേഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ളത് വാസ്കുലാർ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്, വാസ്കുലാർ ഡിമെൻഷ്യ എന്നും വിളിക്കും. തലച്ചോറിലെ കുത്തുകുത്തു പോലെ ഇത് വീഴും. ഷുഗർ ബി പി ഒക്കെ കണ്ടാണ് ആളുകൾക്ക് സബ്കോട്ടിക്കൽ ഡിമെൻഷ്യ എന്നൊക്കെ വിളിക്കും. കുത്തുകുത്തു പോലുള്ള അരിപ്പ പോലെയാവും തലച്ചോറ് നിങ്ങൾ പറയാറുണ്ട് നാടൻ ഭാഷയിൽ. ആ സമയത്ത് തലച്ചോറിന് കണക്ഷനുകൾ നഷ്ടപ്പെടുകയാണ്, തലച്ചോറ് ചുരുങ്ങുന്നില്ല, കണക്ഷൻസ് നഷ്ടപ്പെടും. ഓരോ ഭാഗത്തിലും ഓരോ ഫംഗ്ഷൻസ് ആണല്ലോ, അത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ അവർക്ക് ശരിക്ക് സാധാരണ നമ്മൾ അൽഷിമേഴ്സ് രോഗികളെ പോലെ ഓർമ്മക്കുറവല്ല വരിക, അവർക്ക് എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ ആണ് വരിക. എങ്ങനെ വെച്ചാൽ അവർക്ക് ഇപ്പോൾ നിസ്കരിക്കുകയാണെങ്കിൽ, നിസ്കാരമാണ് നമ്മൾ കോമൺ എക്സാമ്പിൾ ടോക്ക്, നിസ്കരിക്കുന്ന ആൾക്ക് അക്രമം തെറ്റിപ്പോവും.
1: ഓക്കെ,
2: അപ്പോൾ ഒരു റക്കാത്തിന് പകരം അയാൾ രണ്ട് റക്കാത്ത നിസ്കരിക്കും. അപ്പോൾ അത് മറവിയല്ല, ആ സീക്വൻസ്
1: തെറ്റിപ്പോവും.
2: അപ്പോൾ നമ്മൾ ചെല്ലുന്നതൊക്കെ ചിലപ്പോൾ ഞങ്ങളുടെ കൂടെ മാറിപ്പോവും, അതിനൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ സ്ഥിരമായിട്ട് ഉപ്പിടുന്ന, ഇപ്പോൾ ഭർത്താവ് മിക്കവാറും പറയാം, ഇവള് നന്നായിട്ട് ചായ ഉണ്ടാക്കുന്ന ആളായിരുന്നു ഡോക്ടറെ, ഇപ്പോൾ ചായക്ക് പല ടേസ്റ്റ് ഇല്ല. അപ്പോൾ ആ അളവുണ്ടല്ലോ, പാചകം ഒരു സ്കില്ല. അപ്പൊ ആ ഒരു ക്രമം അങ്ങോട്ട് തെറ്റിപ്പോ, എഫിഷ്യൻസി കുറയാ, അതാണ് പലപ്പോഴും ഉണ്ടാവുക. ഈ വാസ്കുലാർ കോഗ്നിറ്റീവ് ഡിക്ലൈനിലും ഇങ്ങനെ സാധനങ്ങളൊക്കെ, ഈ ഫ്രോണ്ടൽ രോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ, എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ, പിന്നെ ശ്രദ്ധക്കുറവ്, അറ്റൻഷൻ കുറവ്, അങ്ങനത്തെയൊക്കെയാണ് കൂടുതലുണ്ടാവുക. എന്നാൽ അൽഷിമേഴ്സ് രോഗികളിലാണെങ്കിൽ ഓർമ്മക്കുറവ് തന്നെയാണ് ഉണ്ടാവുക. ചെയ്ത കാര്യങ്ങൾ വീണ്ടും ചെയ്യുക, ചെയ്തത് മറന്നുപോവുക, പൈസ മറന്നുപോവുക, ബുക്ക് മറന്നുപോവുക, കാര്യങ്ങൾ മറന്നുപോവുക, ചിലപ്പോൾ സ്ഥലകാല ബോധം നഷ്ടപ്പെടുക, ഇത് എൻ്റെ വീടല്ല എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ അവർ പറയും അൽഷിമേഴ്സ് നല്ല അഡ്വാൻസ് ചെയ്ത രോഗി പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും.
5: എന്നിട്ട്
2: അവർ പറയും ചിലപ്പോൾ തറവാട് വീട് അപ്പുറത്തുണ്ടാവും, എല്ലാവരും ഒരുമിച്ച് താമസിക്കായിരിക്കും. അപ്പോൾ അവരെ പോയി തപ്പുമ്പോൾ അവർ തറവാട്ടിലുണ്ടാവും, അപ്പം എന്താ അവിടെ, ഇത് എൻ്റെ വീടല്ലേ എന്ന് പറയും. അപ്പൊ അവരെ മനസ്സിലാ പഴയ ഓർമ്മ, പഴയ ഓർമ്മ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ അവർക്ക് തോന്നുന്ന ഒരു വിഷ്വോ സ്പേഷ്യൽ ഡിസോറിയന്റേഷൻ മനസ്സിലായ കാലപോലെ നഷ്ടപ്പെടുകയാണ്, ഇത് എന്റെ വീടല്ല എന്ന് തോന്നുകയാണ്. പിന്നെ പലപ്പോഴും സംഭവിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാല്, ഇവര് വേറെ പരിചിതമല്ലാത്ത അറ്റ്മോസ്ഫിയർ പോകുമ്പോൾ വളരെ സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇവർക്ക് അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ഉണ്ടാവും. ചില കാലപോലെ നഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ അവർ ഭയങ്കര പാനിക് ആവുക, ആളുകൾ കൂടുന്ന സ്ഥലത്ത്, അതൊക്കെ അൽഷിമേഴ്സ് രോഗികൾക്ക് ഉണ്ടാവാറുണ്ട്.
5: അപ്പോൾ നമുക്ക് മീൻസ് സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ അവരുടെ മറവി മീൻസ് മനഃപൂർവ്വമായിട്ട് അല്ലെങ്കിൽ മറവി ഇന്ന സാധനങ്ങൾ പർപ്പസ്ഫുള്ളി മറന്നു പോകുന്നതും രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇതിനെ മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സിനെ കുറിച്ച് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യുന്നത് ഏത് രൂപത്തിലാണ്? ഇപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് സ്കാനിങ് അങ്ങനെ, അപ്പോൾ ഇതിനായിട്ടുള്ള ഒരു എക്സാക്ട് ഡയഗ്നോസ്റ്റിക് ടൂള് എന്താണ് ഇതിന് നമുക്ക് ഉപയോഗിക്കുന്നത്?
2: അൽഷിമേഴ്സിനെ സംബന്ധിച്ചോളം ഡയഗ്നോസ് എന്ന് പറയുന്നത് നിങ്ങളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ന്യൂറോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു കോഗ്നിറ്റീവ് സയൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുമായി ഒരു മെഡിക്കൽ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നോക്കണം. അതിനുശേഷം ഒരു കെയർ ഗീവറിൻ്റെ അടുത്ത് നിന്ന്, മിക്കവാറും അൽഷിമേഴ്സ് ഉള്ള രോഗി പറയാം എനിക്കൊരു കുഴപ്പമില്ല എന്നായിരിക്കും പറയാം, അയാളെ ഇമീഡിയറ്റ് കെയർ ഗീവർ വേണം. അതായത് തൊട്ടടുത്ത് പലപ്പോഴും കൊണ്ടുവരുന്നത് ഹോസ്പിറ്റലിൽ സ്ഥിരം കാണുന്ന അബദ്ധങ്ങളാണ്. അപ്പുറത്ത് ഏതോ ഗൾഫിൽ നിന്ന് വന്നൊരു മകൾ വരുമ്പോഴായിരിക്കും കൊണ്ടുവരിക, അവൾക്ക് ഒന്നും
5: അറിയുന്നുണ്ട്.
2: അപ്പോൾ കൂടെ നിൽക്കുന്ന ഒരാൾ വരണം, അയാളെടുത്ത് കിട്ടുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി. നമ്മളെന്താ ചോദിക്കുക വെച്ചാൽ, രാവിലെ എത്ര മണിക്ക് നീക്കും, അത് എന്ത് ചെയ്യും, ബാത്റൂമിലേക്ക് ഒറ്റയ്ക്ക് പോകും, നിസ്കരിക്കുന്നുണ്ടോ, നിസ്കാരത്തിലാണ് നമ്മളെ പല കാര്യങ്ങളും, നിസ്കാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. നിസ്കാരം നിങ്ങൾ പായ ഇടുന്നത് മുതൽ തുടങ്ങി, ആ ഡയറക്ഷൻ തെറ്റാണെങ്കിൽ വിഷ്വോ സ്പേഷ്യൽ ഡിസോറിയന്റേഷൻ ആണ്, പരേറ്റൽ ലോബിലേക്ക് പോകും. നിങ്ങൾ ചെയ്യുന്ന ചൊല്ലുന്ന ഓർമ്മയുണ്ടോ, അത് ഓർമ്മക്കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്തത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു, നിസ്കരിച്ച നിസ്കാരം വീണ്ടും നിസ്കരിക്കുന്നെങ്കിൽ അത് അൽഷിമേഴ്സ് ആവാം. നിസ്കരിച്ച നിസ്കാരം അതിൽ ക്രമം തെറ്റുന്നുണ്ട്, ഒരു റക്കാത്തിന് വരെ രണ്ട് റക്കാത്ത് അല്ലെങ്കിൽ ഇടയിലുള്ള സാധനങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് ഫ്രോണ്ടോ ടെമ്പറൽ ഫ്രോണ്ടോയിൽ ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവാം. അപ്പോൾ നിസ്കാരത്തിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുക. സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ഒരു ടീച്ചർക്ക് അയാളുടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പെയിന്റർക്ക് അയാളെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണ് അതിനെ ഡിമെൻഷ്യ എന്ന് വിളിക്കും. അല്ലാതെ അതിന്റെ താഴെയുള്ളതിനെ നമ്മൾ മിനിമൽ കോഗ്നിറ്റീവ് ഇംപെയർമെന്റ് അതാ MCI എന്നാണ് വിളിക്കുക. അപ്പൊ നമുക്ക് അതിന് കുറെ ടൂളുണ്ട്. ഇതിൽ ഏതാ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സ്കെയിലും ക്വസ്റ്റിനെയറും ഒക്കെ ഉണ്ട്. അതിന് MMSE സ്കോർ, മോക്ക സ്കെയിൽ, അങ്ങനെ കുറെ ഡിമാൻഡ്സ് ബാറ്ററി, അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടും OP ബേസിൽ ചെയ്യാവുന്ന സിമ്പിൾ ക്വസ്റ്റിനിയർ ആണ്. കേൾക്കുമ്പോൾ നമുക്ക് വളരെ സ്റ്റുപ്പിഡാകുന്ന തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പേഷ്യൻസ് ചോദിക്കാറുണ്ട്, എന്തിനാ ഇങ്ങനത്തെ പൊട്ട ചോദ്യമൊക്കെ ചോദിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മളൊരു സ്കോർ ഉണ്ടാക്കും. നമ്മൾ ഈ ഡീറ്റെയിൽഡ് ഹിസ്റ്ററിയും ക്ഷമാപൂർവ്വമായിട്ടുള്ള എക്സാമിനേഷനും വെച്ചിട്ട് നമ്മളൊരു ഇതുണ്ടാക്കും. അതിന് ശേഷമാണ് നമ്മളത് മിനിമൽ കോഗ്നിറ്റീവ് ഇംപെയർമെന്റ് ആണോ ഡിമെൻഷ്യ ആണോ എന്ന് തീരുമാനിക്കുക. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്കാനിങ് ചെയ്യാം, തലച്ചോറിൻ്റെ ഉള്ളിൽ എന്താണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിപ്പോൾ ചികിത്സ മാറ്റാവുന്ന കാരണങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ മുഴ ഉണ്ടാവാം, നമ്മളറിയാതെ സ്ട്രോക്ക് വന്നു പോയിട്ടുണ്ടാവാം, അതൊക്കെ മനസ്സിലാക്കാനും തലച്ചോറ് എത്രമാത്രം ചുരുങ്ങുന്നുണ്ട്, ഏത് ഭാഗമാണ് ചുരുങ്ങുന്നത് അറിയാവുന്ന സാധാ MRI ഉണ്ട്. CT അധികം എടുക്കാറില്ല, CT വലിയ യൂസ്ഫുൾ അല്ല. CT ഒരു എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ CT ബ്രെയിനിന് പ്രസക്തിയുള്ളൂ. MRI ആണ് എടുക്കാറുള്ളത്. എല്ലാ ടെസ്റ്റിലും 1.5 ടെസ്റ്റിലും പോലെ 8 ടെസ്റ്റിലും അവരുടെ MRI നാട്ടിൽ ലഭ്യമാണ്. ഇനി ഫംഗ്ഷണൽ MRI ലഭ്യമാണ്. ഫംഗ്ഷണൽ MRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറക്റ്റ് ഭാഗത്തിന് ഫംഗ്ഷനിങ് എത്ര ഉണ്ട് എന്നുള്ളത് വരെ പറയുന്നത് MRI ലഭ്യമാണ്. അപ്പൊ അതിനുശേഷം ഇപ്പൊ പുതിയ ഏറ്റവും പുതിയ ടെക്നോളജി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ അൽഷിമേഴ്സിന്റെ ഈ പ്രക്രിയ കുറേ മുന്നേ തുടങ്ങണമെന്നാണ് പറയുന്നത്. തലച്ചോറിൽ ഒരു പ്രത്യേക സാധനം അമൈലോയ്ഡ് എന്ന് പറഞ്ഞ സാധനം അടിഞ്ഞു തുടങ്ങുന്നത് 10-15 കൊല്ലം മുന്നേ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ പുതിയ ടെസ്റ്റുകൾ, ആദ്യമൊക്കെ അത് നട്ടെല്ലാം നീര് ഊത്തിയെടുത്ത് പരിശോധിക്കായിരുന്നു, CSF എന്ന് എടുത്ത് പരിശോധിക്കും. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റുകൾ തന്നെ അവൈലബിൾ ആണ്.
5: അപ്പോൾ
2: ഒരു 10-15 വർഷത്തിനുള്ളിൽ ന്യൂറോളജിയിൽ ഏറ്റവും വിപ്ലവം നടക്കുന്ന ഒരു ഫീൽഡാണ് ഈ അൽഷിമേഴ്സുമായി ബന്ധപ്പെട്ട്. ഇപ്പം നമുക്കത് വളരെ നേരത്തെ ബ്ലഡ് ടെസ്റ്റിലൂടെ തന്നെ ഓൾമോസ്റ്റ് 94% വരെ സ്പെസിഫിറ്റിയിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. വളരെ ചെറിയ ബ്ലഡ് ടെസ്റ്റുകളാണ്, PTAU അല്ലെങ്കിൽ അമൈലോയ്ഡ് ബീറ്റ പ്രോട്ടീൻസ്, ഇതൊക്കെ നമുക്ക് ബ്ലഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈവൻ ഈ ചുരുങ്ങുന്ന സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് ഓൾമോസ്റ്റ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പുതിയ പുതിയ ട്രീറ്റ്മെന്റുകളും ഇപ്പൊ വന്നു.
5: സാറ് പറഞ്ഞതിൽ ഏറ്റവും രസകരമായിട്ടും കൗതുകമായിട്ടും തോന്നിയത് നിസ്കാരം ഇതിന് വലിയൊരു ഡയഗ്നോസ്റ്റിക് ടൂൾ ആയിട്ട്.
2: നിസ്കാരം നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. എന്റെ പ്രൊഫസർ എന്നെ പഠിപ്പിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഡിമെൻഷ്യ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇനി മീഡിയം പഠിക്കുന്ന സമയത്ത് ഒരു 2-2.5 മണിക്കൂറാണ് ഞങ്ങൾ ഒരു ഡിമെൻഷ്യ രോഗിയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഒരു ഡീറ്റെയിൽ ഡയഗ്നോസ് വരുന്നത് ഞങ്ങൾ. അപ്പോൾ അതിൽ മെയിൻ നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന ഒരു സംഗതി, ഒ പിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അത്രയും സമയമില്ല. ഒ പിയിൽ രോഗി വരുന്ന സമയത്ത് അപ്പോൾ സ്റ്റുഡന്റ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം. ഒ പിയിൽ രോഗി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് കിട്ടാവുന്ന നിസ്കാരം. നിസ്കാരം വെച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലോക്കലൈസ്
5: ചെയ്യാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് വിളിച്ച ശ്രോതാവിനും എനിക്ക് തോന്നുന്നു ഇതൊന്ന് ഹെൽപ്ഫുൾ ആവും തോന്നുന്നു. ഉമ്മയുടെ നിസ്കാരം കറക്റ്റ് ആയിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്താൽ അത് ഡിമെൻഷ്യ റിലേറ്റഡ് ആണോ അല്ലെങ്കിൽ ഇതിൻ്റെതാണോ എന്ന് കണ്ടെത്താൻ പറ്റും തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് നമുക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. ഇപ്പോൾ പറഞ്ഞ അഡ്വാൻസ്ഡ് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ സാർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിന് മെമ്മറി ടെസ്റ്റ് ചെയ്യാൻ കഴിയുമോ? അത് ഏത് രൂപത്തിലാണ് ഈ ഒരു ഡിമെൻഷ്യ പേഷ്യൻസിന് മെമ്മറി ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ സാർ?
2: ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ഡീറ്റെയിൽഡ് ന്യൂറോ സൈക്യാട്രിക് ബാറ്ററി ടെസ്റ്റുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിംഹാൻസ് ബാറ്ററി, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് സ്കെയിൽ, കുറേ തരത്തിലുള്ള കോഗ്നിറ്റീവ് സ്കെയിലുകളുണ്ട്. ഒ പി ബേസിൽ നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് മോക്ക എന്ന് പറയുന്നൊരു ടെസ്റ്റ്, അതുപോലെ തന്നെ MMSE. ഈ രണ്ട് സ്കെയിലുകളാണ് പൊതുവേ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളത്. അതിലൊരു സ്കോറാണ്, 30 ഉള്ളിലൊരു സ്കോറാണ് വരുന്നത്. അതിലൊരു 24 അല്ലെങ്കിൽ 22 താഴെയൊക്കെ ആണെങ്കിൽ മൈൽഡ് എന്ന രീതിയിലും, അത് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ സിവിയറിറ്റി മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ ഏറ്റവും കൂടിയ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യാറുണ്ട്. ക്ലിനിക്കലി നമ്മൾ അങ്ങനെയാണ് അസസ് ചെയ്യാറുള്ളത്.
5: ഓക്കെ ഓക്കെ, അപ്പോൾ മെമ്മറി ടെസ്റ്റ്
2: ഒരു പരിധി വരെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും.
5: അസസ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. എല്ലാ പേഷ്യൻസിനും ഇപ്പോൾ ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾഷിമേഴ്സ് വരുന്ന എല്ലാ പേഷ്യൻസിനും നമുക്ക് ഇപ്പോൾ MRI ആവശ്യമായി വരാറുണ്ടോ, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ഇപ്പം കോമൺ ആയിട്ട് സജസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ?
2: ബ്ലഡ് ടെസ്റ്റിന്റെ അവൈലബിലിറ്റി ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റ് ഇപ്പോൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് ഉപയോഗിക്കാനുള്ള തടസ്സം മെയിനായിട്ട് എന്ന് വെച്ചാൽ നട്ടെല്ലത് നേരിടത്ത് പരിശോധിക്കണം എന്നുള്ളതായിരുന്നു. റീസെന്റ്ലി ആണ് അത് വന്നത്. പക്ഷെ അതിന്റെ ചെലവ് ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പൊ അതൊരു കുറഞ്ഞു വന്നു, ഏകദേശം ഒരു 6,000-5,000 രൂപ രീതിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 95% നമുക്ക് ഏളി പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ പക്ഷെ ഇപ്പോഴും നമ്മൾ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ക്ലിനിക്കൽ എക്സാമിനേഷൻ തന്നെയാണ്. ഒരു രോഗി വന്നതിന് ശേഷം അവരുടെ ഹിസ്റ്ററിയും അവരെ എക്സാമിനേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് അല്ല ഇപ്പോഴും അതിന് അവൈലബിലിറ്റി ഇപ്പോഴും കുറവാണ്. പെരുന്തമണ്ണ പോലത്തെ നഗരങ്ങളുണ്ട്, എല്ലായിടത്തും അവൈലബിൾ ആണെന്നില്ല. MRI തന്നെയാണ് ഞങ്ങളെ മെയിൻ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത്. പിന്നെ അതിനോട് അതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളുണ്ട്. അപ്പം ഇതൊന്നും നമുക്ക് ഒരു പരിധി വരെ റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത സംഗതികളാണ്. ഒരു നിയന്ത്രിച്ച് കൊണ്ടാവുന്ന അസുഖങ്ങളാണ് അൽഷിമേഴ്സ് ഒക്കെ. റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വൈറ്റമിൻ്റെ അളവ്, വൈറ്റമിൻ B12 അളവ്, തൈറോയിഡിൻ്റെ അളവ്, ലിവർ ഡിസീസ് ഉണ്ടോ, കിഡ്നി ഡിസീസ് ഉണ്ടോ എന്നൊക്കെയുള്ള ബ്ലഡ് ടെസ്റ്റുകളും ഞങ്ങൾ ഇതിനിവിടെ ചെയ്യാറുണ്ട്. അൽഷിമേഴ്സ് അല്ലാതെ വേറെ കാരണം കൊണ്ട് ഓർമ്മക്കുറവ് വരാമല്ലോ, അതുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റുകളും പൊതുവേ
5: ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് ഈ തൈറോയ്ഡ് പേഷ്യൻസിന് കോമൺ ആയിട്ടും ഈ ഒരു ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾഷിമേഴ്സ് വരാനുള്ള ചാൻസസ് എത്രത്തോളം?
2: ഹൈപ്പോ തൈറോയിഡിസം ഓർമ്മശക്തിയുമായി, അതായത് തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് കുറയുന്നത് ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
5: ഓക്കെ, ഹൈപ്പോതൈറോയിഡ് കുറയുന്നല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്.
2: നമുക്ക് ആ തൈറോയ്ഡ് ഹോർമോണിന്റെ ചികിത്സ നടത്തിക്കാൻ ഒരു പരിധി വരെ റിവേഴ്സ് ചെയ്യാൻ,
5: മീൻസ് ഡിമെൻഷ്യനെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
2: അതായത് ഡിമെൻഷ്യ സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചാൽ, ഒരു MCI അഥവാ മിനിമൽ കോഗ്നിറ്റീവ് ഇംപെയർമെന്റ് സ്റ്റേജിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഈ മൂല കാരണം ചികിത്സിച്ചാൽ അത് മാറ്റാൻ കഴിയും. അതിനെ നമ്മൾ റിവേഴ്സിബിൾ ഡിമെൻഷ്യ എന്ന് വിളിക്കും.
5: ഓക്കെ ഓക്കെ. നമ്മൾ ഡയബറ്റിക്കിനെ കുറിച്ചും തൈറോയിഡിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് റിലേറ്റഡ് മീൻസ് ഡയബറ്റിക് പേഷ്യൻസിന് തൈറോയിഡ് പേഷ്യൻസിന് ഡിമെൻഷ്യ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഡയബറ്റിക്കിൻ്റെ മെഡിക്കേഷനും തൈറോയിഡിൻ്റെ മെഡിക്കേഷനും അല്ലാതെ വേറെ ഏതെങ്കിലും മെഡിക്കേഷൻസ് ഇതുപോലെ നമുക്ക് ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾഷിമേഴ്സ് ഉണ്ടാക്കുന്നു, നമുക്ക് അതിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കോളും കൂടി ഉണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം, ഫോണിൽ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ.
4: അസ്സലാമു അലൈക്കും.
2: വലൈക്കും അസ്സലാം. ചോദിച്ചോളൂ.
4: പിന്നെ സാറ് ഓർമ്മക്കുറവാണ് അധികം. ഇതിന് ഇതിന് പറഞ്ഞ മാതിരി തന്നെ രാവിലത്തെ ഭക്ഷണമൊന്നും അറിയില്ല, അറിയാൻ വെച്ചില്ല. പിന്നെ നമസ്കാരത്തിലുള്ള പ്രശ്നമുണ്ട്. നമസ്കാരം തെറ്റിയാൽ തന്നെ സൗകര്യത്തെ ചെയ്യാൻ തന്നെ മറന്നുപോകും.
2: നമസ്കരിച്ച നിസ്കാരം വീണ്ടും നിസ്കരിക്കുന്നുണ്ടോ? രാവിലെ സുബ നിസ്കരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും നിസ്കരിക്കുന്നുണ്ടോ?
4: അങ്ങനല്ല.
2: ഓക്കെ,
4: മാറ്റമില്ല, റക്കഅത്തിലെ മാറ്റമില്ല.
2: അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ശ്രദ്ധക്കുറവിന്റെ ഭാഗമായിട്ടും ആവാം. മീൻസ് നിങ്ങൾക്ക് രാവിലെ കാര്യമായിട്ടുള്ള ഒരു ഓർമ്മക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ന്യൂറോളജിസ്റ്റിന്റെ സഹായം തേടേണ്ടതാണ്. ഇപ്പോൾ ഇന്ന് ഉച്ചയായിട്ട് രാവിലെ എന്താ കഴിച്ചതെന്ന് ഓർമ്മയില്ലെങ്കിൽ അത് റീസെന്റ് മെമ്മറി ഇമ്പയർമെന്റ് ആവാം. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുടെ സഹായം തേടേണ്ടതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള സ്ഥലമാണോ, അതായത് സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളാണോ അതോ പരിചയമില്ലാത്ത സ്ഥലങ്ങളാണോ? അല്ല, ഒരുപാട് മുന്നേ പോയ സ്ഥലങ്ങളാണോ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളാണോ? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, പഴയ മെമ്മറീസ് ഒരിക്കലും നഷ്ടപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സംഗതികളാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ്. നോക്കണ്ട, നേരെ മറിച്ച് സ്ഥിരമായിട്ട് നിങ്ങൾ പണ്ട് ഒരുപാട് മുന്നേ പോയുള്ള ഒരു സ്ഥലം ഓർമ്മയില്ല, അല്ലെങ്കിൽ ഒരുപാട് മുന്നേ കണ്ട ഒരാളുടെ ഫേസ് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഒരുപാട് മുന്നേ ഒരു പേര് ഓർമ്മയില്ല, അതൊന്നും എത്ര വയസ്സ് എത്രയാണ്?
4: വയസ്സ് 73 ആണ്.
2: അങ്ങനെയുള്ള സംഗതികൾ ചെറുതായിട്ടൊക്കെ ഓർമ്മ

0: ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടാതെ വെള്ളം കുടിക്കാൻ പറ്റാതെ അങ്ങനത്തെ കുറേയൊക്കെ ശരിയായി വരുന്നത്
1: ഓക്കെ ഓക്കെ ഓക്കെ
0: ബന്ധത്തിന്റെ വ്യത്യാസം ഉണ്ടാവും.
1: ഓക്കെ.
0: അപ്പൊ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ?
1: സ്ഥിരമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം ടെസ്റ്റ് അല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥിരമായിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു മെമ്മറി പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഡോക്ടറെ കാണുക. ന്യൂറോളജി ബന്ധപ്പെട്ട ഡോക്ടർമാരെല്ലാം ഒന്ന് കാണുന്നതായിരിക്കും നല്ലത്. ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെ കണ്ടാലാണ് ഏറ്റവും നല്ലത്. ന്യൂറോളജി ഈ തലച്ചോറുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെ കാണുന്നതായിരിക്കും നല്ലത്.
0: ഓക്കെ
1: ഓക്കെ.
2: ഓക്കെ. അപ്പോൾ ഉമ്മയുടെ മറവി രോഗവുമായി സംബന്ധിച്ചിട്ടുള്ള ഡൗട്ടായിരുന്നു. ഏജ് റിലേറ്റഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ സ്ട്രോക്ക്
1: പറഞ്ഞതിൽ ഒരു ആശങ്ക ആണ് കൂടുതലെന്ന് തോന്നുന്നു പറഞ്ഞ കേട്ടിട്ട്.
2: ഓക്കെ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മുടെ മെഡിക്കേഷൻസിൻ്റെ കാര്യമാണ്. ഇപ്പോൾ തൈറോയിഡും നമ്മളെ ഡയബറ്റിക്കിൻ്റെ ഒക്കെ ഇത് പറഞ്ഞു. അപ്പോൾ വേറെ ഏതെങ്കിലും മെഡിക്കേഷൻ സ്ഥിരമായി കഴിക്കുന്ന മെഡിക്കേഷൻസ് ഇതിൻ്റെ ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾഷിമേഴ്സ് വരാനുള്ള ചാൻസസ് എത്രത്തോളമാണെന്ന്?
1: നമ്മൾ ആദ്യത്തെ ഒരു കോളർ സൂചിപ്പിച്ച പോലെ ലോങ് ടേം ആയിട്ട് സൈക്യാട്രിക് മെഡിസിൻസ് മെല്ലി ബെൻസോഡയസപീൻ ഗ്രൂപ്പിലുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ ചെറിയ തോതിലുള്ള ഓർമ്മക്കുറവ്, അൽഷിമേഴ്സ് പോലെയല്ല മിനിമൽ കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് പോലുള്ള ഓർമ്മക്കുറവ്, മൈൽഡ് ആയിട്ടുള്ള ഓർമ്മക്കുറവ് ഉണ്ടാവാം എന്ന് പറയുന്നുണ്ട്.
2: ഓക്കെ ഓക്കെ.
1: പിന്നീട് ചില കീമോതെറാപ്പിയുടെ മരുന്നുകൾ, ക്യാൻസറുമായി ബന്ധപ്പെട്ട മരുന്നുകൾ, ടിബിയുമായി ബന്ധപ്പെട്ട മരുന്നുകൾ, ചില വാതരോഗത്തിൻ്റെ മരുന്നുകൾ, ഇതെല്ലാം ഓർമ്മക്കുറവുണ്ടാവും. അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് വെച്ചാൽ അത് വൈറ്റമിൻ്റെ വിശപ്പ് കുറയ്ക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുറയും, അങ്ങനെ ഓർമ്മക്കുറവ് ഉണ്ടാവും. പിന്നെ വൈറ്റമിൻസിൻ്റെ ഒക്കെ അളവ് അബ്സോർപ്ഷൻ ചെയ്യുന്നത് കുറയ്ക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്.
2: ഓക്കെ ഓക്കെ. നമ്മൾ ഈ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന മെഡിക്കേഷൻസ് നമുക്ക് എത്രത്തോളം എഫക്റ്റീവാണ് അതിൻ്റെ ഒരു കോളും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. പി ശ്രീയുടെ ഡോക്ടറോട് ചോദിക്കാം, ഫോണിൽ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ. ഹലോ
3: ഹലോ,
2: ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട്,
1: ചോദിച്ചോളൂ.
2: ചോദ്യം ക്ലിയർ ആയില്ല. എന്ത് മറന്നു പോകുന്നാണ് ചോദിച്ചത്?
3: ഈ നമസ്കരിക്കുമ്പോൾ
2: ചൊല്ലുന്നതാണോ? നമസ്കാരത്തിൽ ചൊല്ലുന്നത് മറന്നു പോകുന്നതാണോ?
3: അല്ല അല്ല, നമസ്കാരം എത്ര വെച്ചാത്തായി എന്നുള്ളതൊക്കെ മറന്നു പോവാ. അതുപോലെ പല കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടയിലൊക്കെ പോയി മറന്നു പോവാ.
2: ഓക്കെ.
1: അത് ഇടക്കിടക്കുള്ളോ അതോ സ്ഥിരമായിട്ടുണ്ടോ?
3: സ്ഥിരമായിട്ടുണ്ട്.
1: ആ ഓക്കെ. അത് നിങ്ങൾ കാര്യമായിട്ട് ഇപ്പോൾ നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം വീണ്ടും നിസ്കരിക്കുക, അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണം വീണ്ടും കഴിക്കാൻ ആവശ്യപ്പെടുക, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
3: അങ്ങനെയല്ല, നിസ്കാരത്തില് ഡൗട്ടുകൾ.
1: ആ അത് പലപ്പോഴും നമുക്ക് ശ്രദ്ധക്കുറവിൻ്റെ ഭാഗമായിട്ടും അങ്ങനെ ഉണ്ടാവാം സംഗതി. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലക്ഷണങ്ങളുണ്ട്, പൈസ അല്ലെങ്കിൽ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സാധനങ്ങൾ മറന്നു വെക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുന്നത് തന്നെയാണ് നല്ലത്. ശ്രദ്ധ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ പലപ്പോഴും നിസ്കാരമൊക്കെ പലപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന ഒരു സംഗതിയാണ്, ഉപബോധ മനസ്സിലേക്ക് നീങ്ങുന്ന സംഗതിയാണ്. അപ്പം നമ്മൾ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി ഒന്നുകൂടി അതായത് നമ്മൾ ആ അവിടെ തന്നെ നിന്നുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് ചെയ്ത് നോക്കും കാര്യങ്ങൾ. ഇടക്കിടക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് പ്രായത്തിന് വയസ്സ് എത്രയാണ്?
3: 85.
1: ആ വയസ്സിൻ്റെ ഭാഗമായിട്ട് കുറച്ചുണ്ടാവാം. പക്ഷെ നിങ്ങൾക്കതൊരു സ്ഥിരമായിട്ട് നിങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്യുന്ന ദൈനംദിന പ്രവൃത്തികളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. ഓക്കെ. അത് എന്തായാലും ഒരു ഡിമെൻഷ്യ, അതായത് മറവി രോഗം ആവാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. മിക്കവാറും ഏജുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാവാം. നിങ്ങൾക്ക് വേറെ ബി പി, ഷുഗർ, അങ്ങനെ സ്ട്രോക്ക് വരെ അങ്ങനത്തെ എന്തെങ്കിലും
3: ഉണ്ടായിട്ടുണ്ടോ?
1: ആ എന്തായാലും ബി പി, ഷുഗർ പോലത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നിയന്ത്രിക്കുക, സമീകൃതമായിട്ടുള്ള ആഹാരം കഴിക്കുക, 8 മണിക്കൂർ ഉറങ്ങുക, ഇതൊക്കെ ചെയ്യുക. ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക, ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് മറവി വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. അതെ അതെ, ഉറക്കം മറവിയുമായി നല്ല ബന്ധമുള്ള സംഗതിയാണ്. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മക്കുറവ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയാൽ മതി.
3: വർക്ക്.

0: എല്ലാത്തിനുള്ള സൊല്യൂഷൻ. അതിനോട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഡോക്ടർമാരെ കണ്ടാൽ മതി, ഒന്ന് സാധാരണ ഡോക്ടർമാരെ കണ്ടാലും മതി. ഇപ്പൊ ഉറക്കത്തിനായിട്ടുള്ള ഇത് ഡിസ്കസ് ചെയ്താൽ മതി, നിങ്ങളെ അടുത്തുള്ള ഫാമിലി ഡോക്ടറെ കണ്ടാൽ മതി, അവര് അതിനുള്ള സംവിധാനം പറഞ്ഞു തരും.
1: ഉറക്കവും ശരിയാവാത്ത പ്രശ്നമുണ്ട്.
0: ഒരു പ്രായ ആളുകളിൽ ഒരു നല്ലൊരു ശതമാനം ആളുകൾക്ക് ഉറക്കം ഒരു പ്രശ്നം.
1: അവർ പകല് കുറേ നേരം റെസ്റ്റ് എടുക്കുന്നുണ്ടായിരിക്കും രാത്രി ഉറക്കത്തിൻ്റെ അതിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡിമെൻഷ്യ വരുന്ന മീൻസ് അല്ലെങ്കിൽ അൽഷിമേഴ്സ് ഡയഗ്നോസ്റ്റ് ചെയ്ത എല്ലാ പേഷ്യൻസിനും നമുക്ക് മെഡിക്കേഷൻസ് ആവശ്യമായി വരും, അല്ലെങ്കിൽ മെഡിക്കേഷൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും റെമഡി നമുക്ക് അതിന് സജസ്റ്റ് ചെയ്യാനുണ്ടോ സാർ?
0: ഈ ഞാൻ പറഞ്ഞല്ലോ, മിനിമൽ കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് എന്ന് പറയുന്ന സ്റ്റേജ് ഡിമെൻഷ്യയുടെ മുന്നേയുള്ള സ്റ്റേജാണ്. ആ സ്റ്റേജിൽ പലപ്പോഴും നമ്മൾ എന്തെങ്കിലും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കും. വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഇപ്പോൾ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്ക് വൈറ്റമിൻ്റെ കുറവുണ്ടാവും, വൈറ്റമിൻ ബി12 കുറവുണ്ടാവും. നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവുള്ള ആളാണെങ്കിൽ തൈറോയിഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. വേറെ വാദമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. തലച്ചോറിലൊരു സ്കാൻ ചെയ്തിട്ട് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു നീരിൻ്റെ അളവ് കൂടുതലുണ്ട്, അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ മരുന്നില്ലാതെ തന്നെ അയാൾ ഇമ്പ്രൂവ് ചെയ്തുകൂടായികല്ല, റിവേഴ്സിബിൾ ആയിട്ടുള്ള കാരണമല്ല. വേറെ എന്തെങ്കിലും കാരണമാണ്, ജനിതക കാരണങ്ങളല്ലാതെ അൽഷിമേഴ്സ് എന്ന് പറയുന്നത് തലച്ചോറിന് മാത്രം അസുഖമാണ്, വേറെ എന്തെങ്കിലും സിസ്റ്റമിക് ആയിട്ടുള്ള അസുഖം കാരണമാണ്, ഇപ്പോൾ വല്ല മരുന്നുകളാണെന്നുണ്ടെങ്കിൽ ആ മരുന്ന് നിർത്തി നോക്കാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ശരിയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഡിമെൻഷ്യ സ്റ്റേജിലെത്തി, അതായത് തലച്ചോറ് ചുരുങ്ങുന്ന സ്റ്റേജിലെത്തിക്കാൽ പിന്നെ മരുന്നുകൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടി വരും.
1: ഓക്കെ, ഈ മെഡിക്കേഷൻ നമുക്ക് വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, അതെ നമുക്ക് അതിൻ്റെ പ്രോഗ്നോസിസ് അനുസരിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു
0: മെഡിക്കേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ? ഈ തലച്ചോറിനെ ഞാൻ ഓൾറെഡി പറഞ്ഞു, തലച്ചോറിൻ്റെ സെല്ലുകൾ ഒരു തവണ നശിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന സംഗതികളല്ല.
1: അപ്പോൾ
0: നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് തന്നെ നോർമലാക്കി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ല. പേഷ്യൻസ് കൊണ്ട് പൊതുവെ പറയാറുണ്ട്, നിങ്ങളുടെ ലോകത്തിൻ്റെ പോക്കിൻ്റെ സ്പീഡ് ഒന്ന് സ്ലോ ആക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ നിലവിലുള്ള ട്രീറ്റ്മെൻറ്റ് അതാണ് നമുക്ക് മാക്സിമം ചെയ്യാവുന്നത്. പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നേരത്തെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ചില പുതിയ ബ്ലഡ് ടെസ്റ്റുകൾ, അമൈലോയ്ഡ് പോലത്തെ ടോപ്പ് പ്രോട്ടീൻ പോലത്തെ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, അതിലൊക്കെ ഈ MCI സ്റ്റേജിൽ വളരെ നേരത്തെ അത്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് കൂടിക്കാഴ്ച, ഒരു ന്യായാധിപന്റെ നിയമവഴിയിലെ ജീവിതയാത്രയാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിലൂടെ നാം മനസ്സിലാക്കുന്നത്. നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര, ഒപ്പം അലി മുഹമ്മദ് തയ്യിൽ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോയുടെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി കൂടിക്കാഴ്ച പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെയുള്ളത് റിട്ടയേർഡ് ജില്ലാ ജഡ്ജി അലി മുഹമ്മദ് തയ്യൽ അവർകളാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ സവിശേഷമായ തൂണുകളിലൊന്ന് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും ദീർഘകാലം ജുഡീഷ്യറി സർവീസിൽ മുൻസിഫ് സബ് ജഡ്ജ്, ജില്ലാ ജഡ്ജ് തലങ്ങളിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ അനുഭവ പരിചയം ഉള്ള അദ്ദേഹം നമ്മളുമായി കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കും. സർ, പീസ് റേഡിയോയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. അസ്സലാമു
4: അലൈക്കും.
3: സാറ് മുൻസിഫ് ജഡ്ജായി, വക്കീലായി തിരൂരിലും മണ്ണാർക്കാടും ഒറ്റപ്പാലത്തുമൊക്കെ പ്രവർത്തിക്കുന്നതിനിടയിലാണല്ലോ മുൻസിഫ് ജഡ്ജായി മാറുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ നേരിട്ടുള്ള നിയമനമായിരുന്നോ അതോ ഇന്നത്തെ പോലെ ഒരു പരീക്ഷ സംവിധാനത്തിലൂടെ ആയിരുന്നോ, എങ്ങനെയായിരുന്നു അത് മുൻസിഫ് ജഡ്ജായി മാറുന്നത്?
4: പരീക്ഷ നടന്നിട്ട് തന്നെയായിരുന്നു. പക്ഷെ അതുവരെ ഞങ്ങളുടെ ബാച്ച് വരെ PSC ആയിരുന്നു പരീക്ഷ നടത്തി തെരഞ്ഞെടുത്തിരുന്നത്. ഞങ്ങളുടെ ബാച്ച് മുതലാണ് ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട് ജഡ്ജസിനെ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയത്. ആ നിലയിൽ ഞങ്ങളുടെ ബാച്ചാണ് ഫസ്റ്റ് ബാച്ച് ആ കാര്യത്തിൽ. അപ്പോൾ ഹൈക്കോടതിയാണ് പരീക്ഷ
3: നടത്തുകയും
4: ഇന്റർവ്യൂ നടത്തുകയും ഒക്കെ ചെയ്ത്
3: മേൽനോട്ടത്തിൽ
4: ഹൈക്കോടതി ജഡ്ജസ് തന്നെയാണ്.
3: അതിന് പ്രത്യേക സംവിധാനം
4: നടത്തുന്നില്ല, ഹൈക്കോടതി അതിൻ്റെതായ ഒരു വിങ് ഉണ്ട്. ഹൈക്കോടതി ജഡ്ജസ് ആണ് ഞങ്ങളെ ഇന്റർവ്യൂ നടത്തുന്നത്, പരീക്ഷ നടത്തുന്നത് ഒക്കെ അവർ തന്നെയാണ്. അതിന്റെ എല്ലാ കൺട്രോളും അവരിൽ തന്നെ.
3: അങ്ങനെ വന്ന ആദ്യത്തെ
4: ബാച്ചാണ് ഞങ്ങളുടെ ബാച്ച്.
3: അന്ന് എത്രാം റാങ്ക് ആയിരുന്നു ഒന്ന് ഓർമ്മ ഉണ്ടോ?
4: എനിക്ക് 25-ാം തറ 60-ൽ ചില്ലാൻ ആൾക്കാരെയാണ് 25-ാം തറ
3: നിയമിച്ചത്. 25-ാം തറ ആയിട്ടാണ് കയറുന്നത്. ഇന്റർവ്യൂ ബോർഡിൽ ആരായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഓർമ്മയുണ്ടോ?
4: ഇന്റർവ്യൂ ബോർഡിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് മലിമത്ത് സാറുണ്ടായിരുന്നു, ജസ്റ്റിസ് സുകുമാരൻ സാറുണ്ടായിരുന്നു, ജസ്റ്റിസ് ഫാത്തിമ ബീവി ഉണ്ടായിരുന്നു, പിന്നെ ജസ്റ്റിസ് വേറെ ഒരു ജഡ്ജും.
3: ഓക്കെ, പ്രഗത്ഭരായ ആളുകളാണ് അന്ന് ഇന്റർവ്യൂ ബോർഡിൽ
4: ഉണ്ടായിരുന്നു.
3: അവരൊക്കെ ഹൈക്കോടതി ജഡ്ജിമാരായിരുന്നു.
4: ഹൈക്കോടതി ജഡ്ജിമാരായിരുന്നു.
3: ഈ മുൻസിഫ് ആയിട്ട് മുൻസിഫ് എന്നുള്ളതാണോ ജഡ്ജിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യത്തെ പദവി?
4: സിവിൽ സൈഡിൽ അതാണ് പദവി, ആദ്യത്തെ സ്റ്റെപ്പ്.
3: ക്രിമിനൽ സൈഡിൽ
4: മജിസ്ട്രേറ്റ്.
3: മജിസ്ട്രേറ്റ്
4: മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. ആദ്യം സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ എടുത്ത് ഇപ്പൊ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്.
3: ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്നാണ് ഒരു ക്രിമിനൽ കോടതിയുടെ ആദ്യത്തെ
4: സ്റ്റെപ്പ്.
3: സിവിൽ കേസുകൾ പരിഗണിക്കുന്ന ആദ്യത്തെയാണ് മുൻസിഫ്.
4: അതിപ്പോ ഇപ്പോ സിവിൽ ജഡ്ജ് ജൂനിയർ എന്നൊക്കെയാണ് പറയുക, സബ് ജഡ്ജ് ആകുമ്പോൾ സിവിൽ ജഡ്ജ് സീനിയർ, പിന്നെ ഡിസ്ട്രിക്ട് ജഡ്ജ്.
3: മുൻസിഫ് എന്നുള്ള പ്രയോഗമില്ല,
4: ഉണ്ട്, ഇങ്ങനെയും പറയുന്നുണ്ട്.
3: പുതിയ ഡെസിഗ്നേഷനുകൾ
4: അങ്ങനെ കാണുന്നു.
3: മുൻസിഫ് എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഉപയോഗിച്ചു വരുന്ന പദമാണ്, ഒരു അറബി പദം കൂടിയാണ്.
4: ഇൻസാഫിന്റെ
3: നിഷ്പക്ഷത, നിഷ്പക്ഷനായ
4: നീതി.
3: അതെ,
4: ശരിയാണ്.
3: ഉറുദു ആ തലത്തിൽ അങ്ങനെ വന്നതായി
4: പലതും നിയമ ഈ ഫീൽഡിലുള്ള പല വാക്കുകൾ അറബി വാക്കുകൾ.
3: അതെ അതെ,
4: വക്കീല്, വക്കാലത്ത്,
3: ഫസിയത്ത്,
4: കുറെ ഉണ്ട്,
3: ഒരുപാട് പദങ്ങളുണ്ട്. ആദ്യത്തെ നിയമനം എവിടെയായിരുന്നു?
4: അദ്ദേഹം നാദാപുരം മുൻസിഫായിട്ടാണ്.
3: നാദാപുരം മുൻസിഫായിട്ട് മുൻസിഫ് കോടതി അല്ലേ. അവിടുത്തെ അനുഭവങ്ങൾ എന്തായിരുന്നു? ആദ്യത്തെ ദിവസം ഓർത്തെടുക്കാൻ കഴിയും?
4: ഓർക്കുന്നുണ്ട്. കാരണം ഞാൻ ക്രിമിനൽ സൈഡിലായിരുന്നു പ്രാക്ടീസ്. എന്റെ സീനിയർ ക്രിമിനൽ വക്കീലായിരുന്നു.
3: പറഞ്ഞു മുഹമ്മദ് വക്കീൽ,
4: വക്കീല്, പിന്നെ അഹമ്മദ് വക്കീലൊക്കെ. അപ്പോ സിവിൽ കോടതിയിൽ അങ്ങനെ പോകാറില്ല, കാര്യമായിട്ട് പോകാറില്ലായിരുന്നു. ക്രിമിനൽ കേസിലായിരുന്നു മുഴുവൻ കഴിഞ്ഞു. അവക്ക് ഞങ്ങൾ മൂന്ന് പേരാണ് തിരൂരിൽ നിന്ന് ഇന്റർവ്യൂവിന് പോയത്, തിരൂർ ബാലിൽ നിന്ന്. രണ്ടുപേരും സിവിൽ സൈഡിലുള്ള വലിയ, ഞാൻ മാത്രം ക്രിമിനൽ സൈഡിലാണ്. പക്ഷെ എന്തോ അവന്റെ തീരുമാനം, ഞാൻ എനിക്കാണ് സെലക്ഷൻ കിട്ടിയത്. മൂന്നാൾ പോയിട്ട് മുൻസിഫായിട്ട്, മജിസ്ട്രേറ്റായിട്ടല്ല മുൻസിഫായിട്ട് സിവിൽ സൈഡിൽ. പക്ഷെ എന്ത് എങ്കിലും ഞാൻ എനിക്ക് സിവിൽ സൈഡിൽ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയൊരു ഭയം ഉണ്ടായിരുന്നു. നമ്മള് സിവിൽ സൈഡ് അങ്ങനെ പോയില്ലല്ലോ. പക്ഷെ എന്നാലും ഒരു ധൈര്യം എടുത്ത് തവക്കലത്ത് വരള്ളാതായിട്ട് പോയി. എനിക്കറിയാം ഇന്ന് 11 മണിക്ക് തുടങ്ങിയാൽ 5 മണിയാവും, അതിൻ്റെ ഇടയിൽ ഞാൻ വല്ലതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് പോയത്. പക്ഷെ പിന്നെ ദിവസങ്ങൾ കൊണ്ട് നമ്മളൊക്കെ പഠിച്ചു. ഒരു ഒരു ജഡ്ജി ആയാലും അയാളൊരു 6 മാസം കൊണ്ടോ 1 കൊല്ലം കൊണ്ടോ പഠിക്കുന്നത് വലിയൊരു വക്കീൽ പഠിക്കുന്നത് അത്ര പഠിക്കേണ്ടി വരും. കാരണം അത്ര നമുക്ക് പഠിച്ച നിർവാഹമുള്ളൂ വക്കീലന്മാർക്ക് പഠിച്ച്. അതുകൊണ്ട് നമ്മൾ വലിയൊരു സിവിൽ ലോയറായി മാറും
3: മുൻസിഫ് ആകുമ്പോൾ തന്നെ. ഒരു മുൻസിഫ് ജഡ്ജ് നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചുരുക്കി പറയാം.
4: മുൻസിഫ് ജഡ്ജ് എന്ന് പറഞ്ഞാൽ ജൂറിസ്ഡിക്ഷനിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക എമൗണ്ട് വരെ പൂക്കന്മാർ അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ, അതിപ്പോൾ 10 രൂപ വരെയുള്ള കേസുകൾ
3: പെനാൽറ്റി
4: അല്ല, വെൽത്ത് വർത്ത്, പ്രോപ്പർട്ടി ആണ് അതിൻ്റെ വർത്ത്. 10 രൂപ വരെ വിലയുള്ള പ്രോപ്പർട്ടിയുടെ കേസൊക്കെയാണ് ഇങ്ങനെ
3: കഴിഞ്ഞാൽ ഇപ്പൊ
4: എന്താ നിനക്ക് എല്ലാം നോക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ സബ്ജഡ്ജിന് അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല.
3: പിന്നെ
4: ഡിസ്ട്രിക്ട് ജഡ്ജ്, സിവിൽ സൈഡിൽ മുൻസിഫ്, അതിനുശേഷം പിന്നത്തെ സബ് ജഡ്ജ്, പിന്നെ ഡിസ്ട്രിക്ട് ജഡ്ജ്.
3: അപ്പോൾ മുൻസിഫിന്റെ മുന്നിലേക്ക് ഇപ്പോൾ ഈ വർത്തിന് മുകളിലുള്ള കേസ് വരുമല്ലോ, വക്കീലുമാർ സബ്മിറ്റ് ചെയ്യുമല്ലോ. തെറ്റായ ഒരു ഇതായതുകൊണ്ട് അവർ പറയും ഇത് മുൻസിഫിലല്ല ജഡ്ജിലേക്ക്
4: പോകേണ്ടത്. മറ്റേ സൈഡ്
3: ഒരു വക്കീലിന്റെ ആവശ്യം എന്താ ഒരു സാധാരണക്കാരന്?
4: വക്കീലിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ
3: നമുക്ക് സാധാരണ വ്യവഹാരികളായ ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുമല്ലോ. നമ്മളെ വിഷയം, ഇപ്പൊ എനിക്കൊരു വിഷയമുണ്ട്, എന്റെ വീട്ടിലൊരു സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കം. അപ്പൊ അതിന്റെ നിയമം എനിക്കറിയില്ലാണ്ടെങ്കിലും അത് ഒരാളുടെ മുന്നിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്കറിയാം.
4: അങ്ങനെ
3: ഫാക്ട്സ് കറക്റ്റ് അറിയാം. അപ്പൊ ഈ ഫാക്ട്സ് അറിഞ്ഞ ഒരാൾക്ക് നേരിട്ട് വന്ന് ഒരു കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ഇത്
4: പറ്റും, പക്ഷെ കുറച്ചും കൂടി നിയമം അറിഞ്ഞാൽ കുറെയൊക്കെ പറ്റും. കാരണം വെച്ചാൽ ഇതിന്റെ ചില പ്രൊസീജിയർ ഉണ്ട്. നമ്മളെ ഫാക്സ് പറഞ്ഞാൽ നമ്മളിപ്പോ എനിക്ക് ഇന്ന പ്രോപ്പർട്ടിന്റെ ഇന്ന കാര്യമുണ്ട് ഒരാളോട് നമ്മൾ പോയി പറഞ്ഞാൽ വരില്ലല്ലോ. നിയമപരമായിട്ടായിരിക്കും ആ പറച്ചിൽ വേണ്ടത്. അപ്പൊ അതിന് പ്രൊസീജിയർ ഉണ്ട്. അന്യായം ബോധിപ്പിക്കണം, അന്യായം ഇങ്ങനെ ഇന്ന രീതിയിലാണെന്നുള്ള നിയമം പറയുന്നുണ്ട്. അതിൽ ഇന്ന
3: വകുപ്പായിരിക്കണം,
4: മാത്രം പോരാ, അതിന്റെ സെക്ഷൻ ചട്ടപ്രകാരം ആയിരിക്കണം. സിവിൽ പ്രൊസീജിയർ കൂടെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കണം. നമ്മൾ കോടതിയിൽ
3: ഒരു
4: പത്രിക ബോധിപ്പിക്കുമ്പോ അതിന് പത്രിക എന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ എന്നതാണ് പ്രൊസീജിയർ. ഇതൊക്കെ അറിഞ്ഞാല് ഫാക്ട്സ് അറിഞ്ഞാൽ ഇതൊക്കെ ഇതും കൂടെ അറിയണം. അതുകൊണ്ടാണ് നമ്മൾ വക്കീൽമാരെ
3: ആവശ്യം
4: വരുന്നത്.
3: പിന്നീട് നാദാപുരത്തിന് ശേഷം
4: പിന്നെ ഞാൻ അവിടുന്ന് കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ആയി നാദാപുരം, പിന്നെ കോഴിക്കോട്, പിന്നെ തലശ്ശേരി.
3: തലശ്ശേരി
4: ഒരു വർഷം മുൻസിഫ്, പിന്നെ മജിസ്ട്രേറ്റ്. അവിടെ തന്നെ മജിസ്ട്രേറ്റ്
3: ആയിട്ട്
4: പ്രൊമോഷൻ അല്ല, രണ്ടും പാരലായിട്ടാണ്. ക്രിമിനൽ സൈഡ് ആകുമ്പോ മജിസ്ട്രേറ്റ്, അത് മുൻസിഫ് മജിസ്ട്രേറ്റ് ശരിക്കും പറയാം. മുൻസിഫിനെ തന്നെ മജിസ്ട്രേറ്റ് മഹേശ്വരി കോടതിയിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മജിസ്ട്രേറ്റ് ആകും. ആള് മാറൂല, പക്ഷെ
3: പദവി മാറും, കേസുകളുടെ രീതി മാറും. താങ്കൾ പിന്നെ മുൻസിഫിൽ നിന്ന് മജിസ്ട്രേറ്റിലേക്ക് മാറി?
4: മാറി മാറി, പ്രൊമോഷൻ അല്ല, മാറി. പിന്നെ മജിസ്ട്രേറ്റ് ആയി, പിന്നെ സബ് ജഡ്ജി ആയി.
3: സബ് ജഡ്ജിയാണ് പ്രൊമോഷൻ,
4: മുൻസിഫിന്റെ പ്രൊമോഷൻ സബ് ജഡ്ജിയാണ്.
3: ജില്ലാ ജഡ്ജിന്റെ കാറ്റഗറിയിലേക്കാണ്.
4: അല്ല, അത് പിന്നെ മൂന്നാമത്തെ
3: സബ് ജഡ്ജും ജില്ലാ കാറ്റഗറി
4: അല്ല. സബ് ജഡ്ജി കഴിഞ്ഞാലാണ് ജില്ലാ ജഡ്ജി.
3: സബ് ജഡ്ജിയുടെ ഒരു അധികാര പരിധി എവിടെ വരെ, എത്ര ആയിരിക്കും ഒരു ജില്ലയുടെ
4: അധികാരപരിധി? ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാല് അധികാര പരിധി നിർണയിച്ചിട്ടുണ്ട്. അത് ഹൈക്കോടതിയാണ്. അത് സി പി സി പറയുന്നുണ്ട് അതിന്റെ, അതിനനുസരിച്ചാണ് സബ് ജഡ്ജി. സബ് ജഡ്ജി പിന്നെ പണത്തിന്റെ വാല്യൂ അനുസരിച്ചുള്ളതില്ല, അൺലിമിറ്റഡ്
3: ആണ്.
4: സബ് ജഡ്ജി ആയിട്ട് ഞാൻ അധികം ഇരുന്നിട്ടില്ല എന്നാ പറയുന്നത്. സബ് ജഡ്ജി ആയിട്ട് ഞാൻ ഒന്ന് രണ്ട് സെഷനിലേ
3: ഇരുന്നിട്ടുള്ളൂ.
4: ആലപ്പുഴ വർക്ക് ചെയ്യേണ്ടി വന്നില്ല, വെക്കേഷൻ കാലഘട്ടത്താണ് പോസ്റ്റിംഗ്. വെക്കേഷൻ തീർന്നോടുകൂടി തിരുവനന്തപുരം സബ് ജഡ്ജി ആയി. തിരുവനന്തപുരം ഞാനൊരു മൂന്ന് വർഷം ഇരുന്ന്, പിന്നെ പത്തനംതിട്ട ഒന്നിച്ചില്ലാ വർഷം, ഒരു നാലഞ്ച് വർഷം ഏകദേശം സബ് ജഡ്ജി
3: ആയിട്ടുണ്ടാവും.
4: കോടതി സാധാരണ ഏപ്രിൽ ഒരു 10-35-40 ദിവസത്തോളം ഉണ്ടാവും. ഇപ്പൊ അതും കുറച്ചുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പിന്നെ സിവിൽ സൈഡിലേ ഉള്ളു വെക്കേഷൻ. അന്ന് സബ് ജഡ്ജി മുൻസിഫ്
3: ഡിസ്ട്രിക്ട് രംഗത്തുള്ള ഓണം വെക്കേഷൻ, ക്രിസ്മസ്
4: ഓണം വെക്കേഷൻ ഉണ്ട്, ക്രിസ്മസ് വെക്കേഷൻ ഉണ്ട്.
3: എത്ര ദിവസം ഉണ്ട്?
4: അത് സാധാരണ കുട്ടികൾ കൊടുക്കുന്ന തന്നെ. ക്രിമിനൽ സൈഡ് ഇല്ല, മജിസ്ട്രേറ്റ്മാർക്കോ സി ജെവിനോ ഒന്നും കിട്ടില്ല.
3: ക്രിമിനൽ കോടതി എപ്പോഴും പ്രവർത്തിക്കേണ്ടതാണ് കുറച്ചുകൂടി രാജ്യത്തിന്റെ
4: പ്രതികളൊക്കെ കൊണ്ടുവരുന്നതിനേക്കാള് വേണ്ട
3: ആ സംഗതികൾ നടക്കണം. സിവില് പിന്നെ കുറച്ച് മാറ്റി
4: കുഴപ്പമൊന്നുമില്ല. സിവിൽ സൈഡിൽ മുൻസിഫ്മാർക്കൊക്കെയാണ് കിട്ടുള്ളൂ. പിന്നെ അത് മറ്റവർക്ക് അതിന്റെ ലീവ് വേറെ കിട്ടും. മറ്റേത് ഏൺ ലീവ് ഒക്കെ ആയിട്ട് എടുക്കും. ഇവർക്ക് ഉണ്ടാവില്ല, വെക്കേഷൻ ഉള്ളവർക്ക് അത് ഉണ്ടാവില്ല.
3: നോൺ വെക്കേഷൻ സ്റ്റാഫാണ്. ജില്ലാ ജഡ്ജിയായി ആദ്യം വരുന്നത് എവിടെയാണ്?
4: ജില്ലാ ജഡ്ജിയായി വരുന്നത് ഞാൻ ആദ്യം വഖഫ് ട്രൈബ്യൂണലിലാണ്, എന്റെ കോഴിക്കോട്.
3: വഖഫിലേക്ക് വരാൻ നിങ്ങൾ പ്രത്യേകം താല്പര്യം കാണിച്ചുകൊണ്ടാണോ അതോ അങ്ങനെ
4: നിയമിക്കപ്പെട്ടതല്ലേ?
3: പൊതുവെ അലി മുഹമ്മദ് സാറ് കുറച്ചും കൂടെ ഒക്കെ ഒരു വഖഫിനോട് താല്പര്യമുള്ള
4: ഹൈക്കോടതി
3: ജഡ്ജിമാര്
4: ഹൈക്കോടതി തീരുമാനിച്ചതാണ്.
3: കോഴിക്കോടാണ് വരുന്നത്.
4: കോഴിക്കോട്
3: വഖഫ് ട്രിബ്യൂണലിൽ ഇരിക്കുമ്പോഴുള്ള മുസ്ലിം കേസുകളും മുസ്ലിം സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ പള്ളികളുടെ തർക്കങ്ങളൊക്കെ കേസുകളും.
4: പിന്നെ അത് മാത്രല്ല, അവിടെ മറ്റു കേസുകളും മേക്ക് ഓവർ ചെയ്യും. മറ്റു കോടതി, ഇപ്പോൾ ഡിസ്ട്രിക്ട് കോടതിയിലൊക്കെ കേസ് അധികം ഉള്ള സ്ഥിതിക്ക് എനിക്ക് ഞാൻ വഖഫ് ട്രൈബ്യൂണലായിരിക്കുമ്പോൾ വഖഫ് കേസുകൾ മാത്രല്ല, ക്രിമിനൽ അപ്പീലുകൾ തന്നിരുന്നു. ക്രിമിനൽ അപ്പീലുകൾ
3: ഇവിടെ നിങ്ങൾക്ക് ജോലി ഭാരം കുറവാണെന്ന് കണ്ടിട്ട്
4: ആയിരിക്കും, എന്താ അറിയില്ല. അപ്പോൾ അന്ന് ഇതൊക്കെ ഇന്നൊക്കെ ട്രൈബ്യൂണലൊക്കെ കേസുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഞാൻ ക്രിമിനൽ അപ്പീൽ കൈകാര്യം ചെയ്യും, പിന്നെ മോട്ടോർ ആക്ഷൻ ക്ലെയിം കേസുകൾ ഉണ്ടായിരുന്നു, MACT കേസുകൾ, പിന്നെ ഒക്കെ കേസുകളും. ഇങ്ങനെ മൂന്ന്
3: ഈ വഖഫ് കേസുകളുമായി ബന്ധപ്പെട്ട പ്രമാദമായ ഏതെങ്കിലും കേസുകളുടെ ഭാഗമായി മാറിയിട്ടുണ്ടോ?
4: അങ്ങനെ
3: സ്ഥാപനങ്ങളോ കാര്യങ്ങളൊന്നും പറയണമെന്നില്ല,
4: അതുണ്ട്. വളരെ കണ്ടസ്റ്റഡ് ആയ ചില ഒക്കെ കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്.
3: അതിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ
4: വെച്ചാല്, ഉദാഹരണം പറഞ്ഞപ്പോൾ എൻ്റെ തന്നെ, ഞാൻ പണ്ട് പഠിച്ച കോളേജിൻ്റെ പ്രിൻസിപ്പളുടെ ഒരു ഓർഡർ തന്നെ എനിക്ക് സെറ്റ് അസൈഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഫറൂഖ് കോളേജ് പഠിച്ച കാലത്ത് അന്ന് KA ജലീൽ അദ്ദേഹമായിരുന്നു ഒക്കെ ബോർഡ് ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഓർഡർ എൻ്റെ മുന്നിൽ ചാലഞ്ച് ചെയ്ത്, വളരെ കണ്ടസ്റ്റഡ് ആയ കേസായിരുന്നു. അപ്പോൾ ഞാനത് ഒക്കഫ് ആണ്, ആ സ്ഥാപനം ഒക്കഫാണ് എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തു സ്ഥാപനത്തെ. അപ്പോൾ അവരത് ഒക്കഫ് അല്ല എന്നുള്ള നിലക്ക് എൻ്റെ മേലെ ഒക്കഫാണെന്ന് പറഞ്ഞിട്ടാണ് ചെയർമാൻ ഓർഡർ എൻ്റെ പ്രിൻസിപ്പൾ ആയിരുന്നു. അപ്പോൾ അതെൻ്റെ മുന്നിൽ ചാലഞ്ച് ചെയ്തു. പിന്നെ ഞാൻ വളരെ കൺസിഡർ ചെയ്ത് എല്ലാം വളരെ രണ്ടുപേരും നന്നായി കണ്ടിഷ്ട ഒക്കെ ബോർഡും ഈ സ്ഥാപനവും. അവസാനം ഞാൻ ഒക്കഫ് അല്ല എന്നിട്ട് ഈ
3: ഓർഡർ
4: ഈ ഓർഡർ ഞാൻ സെറ്റ് അസൈഡ് ചെയ്ത് വീണ്ടും നിയമപരമായി ശരിക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി. അത് വലിയൊരു കേസായിരുന്നു, വളരെയധികം കണ്ടസ്റ്റഡ് ചെയ്തു. കുറേ അതുപോലത്തെ കുറേ കേസ്. പിന്നെ ക്രിമിനൽ അപ്പീൽസ്, വേറെ ക്രിമിനൽ അപ്പീൽ തന്നെ എനിക്ക് വളരെ പറയാവുന്ന ഒരു കേസ്, ഒരു കുട്ടിയെ വടകര മനുഷ്യൻ്റെ ഒരു ഓർഡർ, ഒരു അധ്യാപകനെ ശിക്ഷിച്ചു ഒരു കുട്ടിയെ അടിച്ചതിന്. കുട്ടിയെ അടിച്ച് ഒരു കടപ്പുറത്തുള്ള ഒരു സ്കൂളിലെ കുട്ടിയാണ് വടകര. അവിടെ വടകരയുള്ള മനുഷ്യരെ അയാളെ ശിക്ഷിച്ചു അധ്യാപകന്.
3: അപ്പോൾ
4: അതിൻ്റെ അപ്പീലാണ്. ആ അപ്പീല് വലിയ പ്രകോപനായ ഒരു വക്കീലാണ് കോഴിക്കോടത്തെ ഈ അധ്യാപകന് വേണ്ടി ഹാജരാകുന്നത് അപ്പീലിൽ.
3: അപ്പം
4: അദ്ദേഹം വളരെ വിദഗ്ധമായി ആർഗ്യ. അപ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് ശരിയാണ്, അധ്യാപകൻ ഒരു കുട്ടിയെ അടിക്കാൻ ഇത്ര വലിയ കാര്യമുണ്ട്, അത്ര വളരെ വിദഗ്ധമായിട്ടാണ് ആർഗ്യത്. പക്ഷേ കേസൊക്കെ എടുത്തു നോക്കുമ്പോൾ വളരെ ദയനീയമായ കാര്യമാണ് തോന്നിയത് എനിക്ക്. കാരണം ഒരു കുട്ടിയെ ബോർഡിനോട് തല വെച്ച് ഇടിച്ച് വൈകുന്നേരം ചെന്ന് ഛർദ്ദിച്ച് അപ്പോൾ അടുത്തുള്ള കുട്ടി പറഞ്ഞിട്ടാണ് പാവങ്ങളാണ്. അപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഞാനത് കൺഫേം ചെയ്തേണ്ടി വന്നു. ആ വിധി കൺഫേം, 3 മാസമായിട്ട് കൊടുത്തിരുന്ന ഞാൻ കൺഫേം ചെയ്ത് വിട്ട്. അത്ര വക്കീൽ ആർഗ്യുമ്പോൾ നമുക്ക് വളരെ ഇത് തോന്നുന്നു, അധ്യാപകൻ ജോലി പോകും. പക്ഷേ ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ജോലിയല്ല, എന്ത് പോയാലും വേണില്ല, അത്ര വില കുറവ്. അപ്പം
3: അങ്ങനത്തെ
4: അത് കഴിഞ്ഞിട്ട് ആ വക്കീലിൻ്റെ ജൂനിയറിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, സാറ് ഉള്ളിൽ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കഷ്ടമാണെന്ന് നമ്മളെൻ്റെ സീനിയർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കും കുട്ടികളെല്ലാം അല്ലേ
3: വക്കീല്.
4: അങ്ങനെയുള്ള ചില സ്ട്രെച്ചിങ് കേസുകളൊക്കെ
3: സമ്മർദ്ദങ്ങൾ ഈ ജോലിയിൽ എത്രമാത്രം ഉണ്ടാവും?
4: സമ്മർദ്ദങ്ങൾ കുറേ ഉണ്ടാവും. അല്ലാതെ ചില കേസുകൾ വളരെ എമോഷണലായിട്ട് കേസുകളുണ്ടാവും, വളരെ അങ്ങനെ കുറേ സമ്മർദ്ദങ്ങളുള്ള കേസ്. എന്നാലും നമ്മൾ ആ സമ്മർദ്ദങ്ങളൊക്കെ മറികടക്കും.
3: അതിജീവിക്കാൻ ഈ ജഡ്ജസിന് വല്ല പ്രത്യേക ട്രെയിനിങ്ങോ കോച്ചിങ്ങോ അങ്ങനെ
4: എന്തെങ്കിലും
3: സ്വയം
4: അതിജീവിക്കുക? കുറേ ആൾക്കാരെ ഞാൻ ജീവരും തടഞ്ഞ് വിട്ട് തടവിന് ശിക്ഷിച്ചിട്ടുണ്ട്, കുറേ വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പം ചില കേസുകളൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്നുള്ള നിലക്ക് ഇങ്ങനെ ആലോചിച്ച് കുറേയൊക്കെ തല പുണ്ണാക്കും. പിന്നെ കുറേ ഇങ്ങനെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് അതൊന്നൊരു പ്രശ്നമില്ലാതായി മാറും.
3: അങ്ങനെ ജീവപര്യന്തം കേസ് ശിക്ഷ വിധിച്ച ആളുകളെ പിന്നീട് കണ്ടുമുട്ടേണ്ടി വരികയും
4: കണ്ടിട്ടുണ്ട്. ഞാനൊരു ഒരു ദിവസം ഞാൻ തലശ്ശേരി അഡീഷണൽ ഫസ്റ്റ് അഡീഷൻ ഡിസ്ട്രിക്ട് ജഡ്ജ് ആകുമ്പോൾ നമ്മൾ കണ്ണൂർ സെൻട്രൽ ജയിൽ വിസിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ സ്റ്റാഫ് ഉണ്ടാവും, ഒരു പോലീസുകാരനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോ അറകളിലൊക്കെ പോയി നമ്മളെ കൂടെ ജയിൽ സൂപ്രണ്ട് എല്ലാവരും ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തര അനുഭവങ്ങളൊക്കെ പറയും. പിന്നെ വൈകുന്നേരം അവരെ വെറുതെ വിടും, ഇങ്ങനെ നടക്കാൻ വിടും.
3: പ്രതികൾക്ക് അവിടെ മാനസിക പരിഗണന കിട്ടുന്നുണ്ടോ എന്നുള്ള
4: നോക്കാനാണ് നമ്മൾ പോണത്. അപ്പോൾ ഓരോരുത്തരുടെ കംപ്ലൈന്റ് നമ്മളോട് പറയും, പലതും പല പല. ഒരാൾ ഒരു ബ്രദറെ കുത്തിക്കൊന്ന കേസാണ് ഒരുത്തൻ, അവൻ്റെ കഥ പറയാം. അപ്പോൾ അവൻ പറയുന്നത് എന്താ വെച്ചാൽ, അവൻ കുത്തിക്കൊല്ലാനുള്ള കാരണം പറഞ്ഞു വെച്ചാൽ, അവൻ്റെ വീട്ടിൽ നിന്നല്ല ഒരുതരം ഒരു ഇതിന് പോകത്തില്ല, ഒരു ജാറത്തിലൊരു ഇതുണ്ടല്ലോ, അത് ഉറൂസ് എന്തോ ഉണ്ട്, എല്ലാവരും അതിന് പോയപ്പോൾ ഇവൻ്റെ ഭാര്യ അവനോട് പറഞ്ഞത്ര ഒരിക്കലും പോയരുത്. പക്ഷെ ആ ഭാര്യൻ്റെയും ഇത് അത് പോയി. അങ്ങനെ ആ നടക്കുമ്പോൾ അവൻ്റെ ബ്രദർ അറിയാതെ ആ നേരത്ത് വന്ന് ഇവൻ്റെ ഭാര്യയെ പീഡിപ്പിക്കുന്നത്, അങ്ങനെയാണ് ഇവനെ ഇയാളെ കൊല്ലുന്നത്.
3: ആ അവസ്ഥയിലാണ്.
4: അപ്പം അങ്ങനെയുള്ള കഥകൾ. പിന്നെ ഇവരിങ്ങനെ നടക്കുന്നുണ്ട് വൈകുന്നേരം, ഇവരങ്ങനെ വിട്ടു. അപ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ ജയിൽ പുള്ളികൾ. അപ്പോൾ ചിലർ ഒന്ന് രണ്ടാൾ ഒരാൾ വന്നിട്ട് തോളിൽ തട്ടി, സാർ ഞാൻ നോക്കുമ്പോൾ ഞാൻ ജോണാണ് സാർ. അപ്പോൾ ജോണിനെ ഞാൻ ഇങ്ങോട്ട് വിട്ടതാണ്, കൊലപാതകം ശിക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വിട്ടതാണ്. ജീവരും ഞാൻ വേറെ വന്നിട്ട് ഒരു വേലായുധം തന്നുവരും. അവർക്കൊക്കെ നമ്മളൊരു വലിയ ബഹുമാനം സ്നേഹം. അപ്പം എനിക്ക് സംതൃപ്തിയാണ് ഞാൻ അവരെ ഇങ്ങോട്ട് വിട്ടത്. അവർക്ക് തന്നെ അറിയാം,
3: അവർക്ക് മനസ്സിലായി. അവരെ തെറ്റ് മനസ്സിലാക്കിയിട്ടില്ലേ,
4: അവർ കുറ്റം ചെയ്തില്ലേ, അവർക്ക് അവരൊരു സ്നേഹം നമ്മളോടുണ്ടാവില്ല. അവരൊരു പക്ഷേ വിചാരിക്കുന്ന എന്നെ തൂക്കി കൊല്ലാൻ വെച്ചില്ലല്ലോ എന്നതായിരിക്കും. പക്ഷെ അത് ഞാൻ ഒരിക്കലും ചെയ്തില്ല. ആരും ഇതുവരെ
3: അവരെ
4: തൂക്കി കൊല്ലാൻ വെച്ചില്ല.
3: അങ്ങനത്തെ അത്തരം പ്രമാദമായ കേസുകൾ
4: കേസ് വേണമെങ്കിൽ ചെയ്യാവുന്നതൊക്കെ ഉണ്ടാ. ഇപ്പോ അയാളെ പേര് ഞാൻ മറന്നു. അവർ കേസ് ഒരു ഒരു ഭാര്യ പിതാവ് മരുവനെ കൊന്നതാണ്, വളരെ വെട്ടി വെട്ടി വെട്ടി കൊന്നതാണ്. അതിലൊക്കെ വേണമെങ്കിൽ, പക്ഷെ എങ്കിലും നമ്മൾ ചിന്തിക്കും എന്തെങ്കിലും ഒരു ഒരു ദുരൂഹ ഒരു ദൂര സാധ്യത വല്ലതുണ്ടെങ്കിലോ. ഒരാളെ ജീവനല്ലേ, ഇത്ര തന്നെ എന്ത് തന്നെ നമ്മൾ ക്രിമിനൽ നിയമം പറയുന്നത് തന്നെ വളരെ ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്യണം. വെറുതെ പ്രൂവ് ചെയ്താൽ പോരെ, റീസണബിൾ ഡൗട്ട്, സാധാരണ ഡൗട്ടല്ല, റീസണബിൾ ഡൗട്ടിന് അപ്പുറം പ്രൂവ് ചെയ്യണം പ്രോസിക്യൂഷൻ, എന്നാലേ ശിക്ഷിക്കാൻ പാടുള്ളൂ.
3: അപൂർവങ്ങളിൽ
4: അത് കൊലപാതക നമ്മൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെങ്കിൽ അപൂർവങ്ങളിൽ റയറസ്റ്റ് ഓഫ് ദി റയർ
3: എന്ന കാറ്റഗറി തന്നെ വരണം.
4: എന്നാലേ ഇത് കൊലപാതകത്തിന് നമ്മൾ ഇത് ഹാങ്ങിങ് കൊടുക്കാൻ
3: പറ്റും.
4: മറ്റേത് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് കൊടുക്കാവുന്നത് ജീവായുരന്തം, ലൈഫ് ഇംപ്രിസൺമെന്റ്. അങ്ങനെയാണ് ചിലർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരിപ്പെട്ട ചിലരാണ് എന്നെ വന്ന് വിളിച്ച്. അതല്ലാത്തൊരു രസമുള്ള അനുഭവം.
3: ഒരു ചോദ്യം കൂടി, തിരക്കേറിയ ഒരു ജഡ്ജ് ജീവിത കാലഘട്ടത്തിലാണെങ്കിലും സർവീസിൽ ആകുമ്പോഴും മതപരമായ ചിട്ടകളൊക്കെ പാലിച്ചു പോരുന്ന ഒരാളായിട്ടാണ് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ പാലിച്ചു പോരുമ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതോ അതൊരു റൊട്ടീനായി അങ്ങനെ ഒരു സിസ്റ്റം ആക്കി കൊണ്ടുവന്നത് കൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു?
4: ബുദ്ധിമുട്ട് നമ്മുടെ മതപരമായ ചിട്ടയിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകും, ചില ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ നമ്മൾ മറികടക്കുന്നത്
3: വിചാരിച്ചാൽ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും,
4: തീർച്ചയായിട്ടും പറ്റും. അപ്പം നമുക്ക് കുറച്ചൊക്കെ പലരും പലതും പറയും ചിലപ്പോൾ നമ്മൾ നിലപാടെടുക്കുമ്പോഴൊക്കെ. അതിനൊക്കെ
3: മറികടന്നുണ്ടാവും,
4: അതെല്ലാം വീടിനും അതിനെ മറികടന്നുകൊണ്ട്
3: സത്യസന്ധമായി
4: നിഷ്പക്ഷമാണ്
3: എവിടെയും
4: കിട്ടും, അത് ആരിൽ നിന്നും കിട്ടും
3: തീർച്ചയായും.
4: അവിടെ ഒരു വിവേചനം ഉണ്ടാവില്ല
3: തീർച്ചയായും.
4: പക്ഷെ അതിൽ ആ സ്റ്റെപ്പ് നമ്മൾ എടുക്കണം. അത് നമ്മളെ ആരുപ്പിക്കൂല, നമ്മൾ എടുക്കണം
3: തീർച്ചയായും. പീസ് റേഡിയോയുടെ കൂടിക്കാഴ്ച പരിപാടിയിൽ ഇതുവരെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് റിട്ടയർഡ് ജഡ്ജ് അലി മുഹമ്മദ് തയ്യൽ സാറാണ്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷക ജീവിതത്തിന് ശേഷം ജഡ്ജായി സേവനം ചെയ്ത കാലഘട്ടത്തിലെ അനുഭവങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. അവസാനം സൂചിപ്പിച്ചതുപോലെ ഏത് തലത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിലും അവിടെ മതപരമായ നമ്മളുടെ ഒരു ഒരു കോഡ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് നമ്മളുടെ ഒരു വൈവിധ്യങ്ങളാർന്ന സംവിധാനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും യാതൊരു പ്രയാസവുമില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷെ നമ്മളതിന് ക്യാപ്പബിൾ ആവുകയും നമ്മളതിന് ഏറ്റവും വിശുദ്ധമായ രീതിയിൽ നമ്മളതിനെ ഒരു റെസ്പെക്റ്റോടുകൂടി സമീപിക്കുകയും ചെയ്യുന്ന ആളുകളായാൽ മതി എന്നുള്ളതാണ് അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചത്. നന്ദി സർ ഈ എപ്പിസോഡിൽ പങ്കെടുത്തതിന്. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കൂടിക്കാഴ്ച, ഒരു ന്യായാധിപന്റെ നിയമവഴിയിലെ ജീവിതയാത്ര. കൂടിക്കാഴ്ചയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര, ഒപ്പം അലി മുഹമ്മദ് തയ്യിൽ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
6: പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിൻ്റെ തിരുദൂതർ എന്ന പുസ്തകത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ്. ആരോപണങ്ങൾ പ്രശസ്തി വർദ്ധിപ്പിച്ചു എന്ന ഭാഗമാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത്. അവതരണം സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ദമാദ് റളിയല്ലാഹു അൻഹുവും പ്രവാചകനുമായിട്ടുള്ള സംഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. ആ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ അവിടുത്തെ വ്യക്തിഹത്യ നടത്തിയും ദുഷ്പ്രചരണങ്ങൾ നടത്തിയും ജനങ്ങൾക്കിടയിൽ മോശക്കാരനാക്കാൻ ശത്രുക്കൾ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം പാഴ്വേലയായി മാറുകയാണ് ചെയ്തത്. ഇന്നും എന്നും ഇപ്രകാരം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ ലൈംഗിക വിശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള സിനിമകൾ ഇറങ്ങുന്നു. അവിടുത്തെ മനസ്സ് ക്രൂരത നിറഞ്ഞതാണെന്ന രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കാർട്ടൂണുകൾ ഇറങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെപ്പറ്റി ജനങ്ങൾക്കിടയിൽ മോശമായി കാണുന്നതിനാണല്ലോ ശത്രുക്കൾ ഈ വേലകൾ ഒപ്പിക്കുന്നത്. എന്നാൽ അന്ന് ദമാദ് റളിയല്ലാഹു അൻഹുവും പിന്നീട് അദ്ദേഹം നിമിത്തം അദ്ദേഹത്തിന്റെ സമൂഹവും ഇസ്ലാമിലേക്ക് വരാൻ കാരണമായതുപോലെ ഈ സിനിമകളും കാർട്ടൂണുകളും കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനും ഇസ്ലാമിലേക്ക് കടന്നുവരാനും ഈ വേലകളെല്ലാം നിമിത്തമാകാറുണ്ട്. നബിയുടെ മുഖത്ത് നോക്കി ദമാദ് റളിയല്ലാഹു അൻഹു ഞാൻ നിങ്ങളെ ചികിത്സിക്കാം എന്നെല്ലാം പറഞ്ഞപ്പോൾ അവിടുന്ന് കാണിച്ച സഹനവും വിവേകവും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ദമാദ് റളിയല്ലാഹു അൻഹു നിരപരാധിയാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഏത് കാലത്തും നാം കൈക്കൊള്ളേണ്ടവരാണ്. നബിയുടെ സ്വഭാവ മഹിമയെ ഖുർആൻ പല സ്ഥലത്ത് പുകഴ്ത്തിയിട്ടുണ്ട്. നബിയെ, അല്ലാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞുപോയി കളയുമായിരുന്നു. ആകയാൽ നീ അവർക്ക് മാപ്പു കൊടുക്കുകയും അവർക്കു വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക. കാര്യങ്ങളിൽ നീ അവരോട് കൂടിയാലോചിക്കുകയും ചെയ്യുക. അങ്ങനെ നീ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. തന്നിൽ ഭരമേൽപ്പിക്കുന്നവരെ തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. സൂറത്തുൽ ആലു ഇംറാൻ വചനം 159. ലോകർക്ക് കാരുണ്യമായിക്കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. സൂറത്തുൽ അംബിയ വചനം 107. തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിലാകുന്നു. സൂറത്തുൽ ഖലം വചനം 4. ലോകത്തിന് കാരുണ്യമായി അയക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെയും സഹനത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും മകുടോദാഹരണമായിരുന്നു. ഇത്ര മഹത്തായ സ്വഭാവമുള്ള ഒരാൾ ഭൂമിയിൽ പിറന്നിട്ടില്ല, പിറക്കുകയുമില്ല. അധികാരം ലഭിച്ചപ്പോൾ പോലും ശത്രുക്കൾക്ക് മാപ്പ് നൽകിയ പ്രവാചകൻ. എല്ലാവരോടും നൈർമല്യത്തോടെ പെരുമാറിയ പ്രവാചകൻ. പാവങ്ങളെ സഹായിക്കാൻ മടി കാണിക്കാതിരുന്ന പ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരുക്കൻ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് അകലുമായിരുന്നു. എന്നാൽ അല്ലാഹുവിൽ നിന്ന് പ്രത്യേകമായി നൽകപ്പെട്ട കാരുണ്യത്താൽ സൽസ്വഭാവിയായ ആ പ്രവാചകനെ എല്ലാവരും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ചരിത്രമാണ് പ്രവാചക ജീവിത ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയാണെന്ന് തെറ്റിദ്ധരിച്ച് വന്ന ദമാദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഉപദേശപ്രസംഗങ്ങളുടെയും തുടക്കത്തിൽ പറയാറുണ്ടായിരുന്ന ആ വാചകങ്ങൾ ചൊല്ലി, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയെന്നും അവനെ അതിന് അർഹതയുള്ളൂ എന്നും അവനോട് മാത്രമാണ് നാം സഹായം തേടേണ്ടതെന്നും അല്ലാഹു ഒരാളെ വഴികാടിലാക്കിയാൽ അവന് നേർവഴി നൽകാനോ അല്ലാഹു ഒരാളെ നേർവഴിയിലാക്കിയാൽ അവനെ പിഴപ്പിക്കുവാനോ ഒരാൾക്കും കഴിയില്ലെന്നും അല്ലാഹു മാത്രമാണ് ആരാധ്യനെന്നും അവൻ ഏകനാണെന്നും അവന് പങ്കുകാരനില്ലെന്നും ഭ്രാന്തനെന്നും കവിയെന്നുമെല്ലാം പറഞ്ഞ് പരിഹസിക്കപ്പെട്ട ഈ മുഹമ്മദ് അല്ലാഹുവിന്റെ ദാസനും ദൂതനുമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു. അല്ലാഹുവിനെ പറ്റിയുള്ള ഈ മഹത്വപ്പെടുത്തലുകൾ കേട്ടപ്പോഴേക്ക് ദമാദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് അതിൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു. ദമാദ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംസാരം കേട്ടപ്പോൾ ഇനിയും അതൊന്ന് കേൾക്കാൻ കൊതിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വചനങ്ങൾ ആവർത്തിക്കാൻ വേണ്ടി പറഞ്ഞത് നാം കണ്ടല്ലോ. സത്യം മനസ്സിലായ അദ്ദേഹത്തിന് മറിച്ചൊന്നും ആലോചിക്കാനില്ലായിരുന്നു. അദ്ദേഹം ഈ സത്യം സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരാർ ചെയ്തു. നിഷ്കളങ്ക ഹൃദയമുള്ള ഒരാളുടെ ഹൃദയം സത്യത്തെ പുൽകാൻ ഏത് സമയവും വെമ്പൽ കൊള്ളും. സത്യത്തിന് മനുഷ്യഹൃദയത്തിൽ ഒരു സ്ഥാനമുണ്ട്. അത് കളങ്കപ്പെടുത്തിയാൽ അവൻ അധമനിൽ അധമനാകുകയും ചെയ്യും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ ചരിത്രത്തിൽ ഫിർഔനിന്റെ അണികൾ ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം ഓർത്തുനോക്കൂ. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഖുർആനിലും ഹദീസുകളിലും നമുക്ക് കാണാം. ഏതൊരാളും നരകത്തിൽ പ്രവേശിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ വിഷമമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതിനാൽ അവിടുന്ന് ജനങ്ങൾക്ക് ഈ സത്യം എത്തിക്കാനാവുന്ന മാർഗങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി. ദിമാദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിമാദ് റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങളുടെ സമൂഹത്തോടും ഈ കാര്യം എത്തിക്കുമല്ലോ എന്ന് ആരായുന്നത് അവിടത്തേക്ക് ജനങ്ങളോടുള്ള ഗുണകാംക്ഷയായിരുന്നു. ഇസ്ലാമിക പ്രബോധനത്തിന്റെ മഹത്വമാണ് ഇതിലൂടെയെല്ലാം നാം മനസ്സിലാക്കേണ്ടത്. ദിമാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി ആദ്യം കേൾക്കുന്നത് അവിടുന്ന് ഭ്രാന്തനാണ് എന്നായിരുന്നല്ലോ. ആ സമയത്തൊന്നും അദ്ദേഹം ബഹുദൈവ വിശ്വാസം വെടിഞ്ഞിരുന്നില്ല. അദ്ദേഹം അപ്പോൾ പറഞ്ഞ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത്, അദ്ദേഹത്തെ എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്ന് അയാളെ ചികിത്സിക്കാമായിരുന്നു. അങ്ങനെ എന്റെ കൈകളാൽ അദ്ദേഹത്തിനല്ലാഹു ശമനം നൽകിയേക്കാം. മുശ്രിക് ആയിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹുവിന് പുറമെ സൃഷ്ടികളോടും പ്രാർത്ഥിക്കുന്നതിനാൽ അവരുടെ വിശ്വാസം പിഴവിലായി. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ് എന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പേ വിശ്വസിച്ചിരുന്നു എന്നും നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇൻഷാല്ലാ, പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
6: ബാരകല്ലാഹു ഫീകും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. ആരോപണങ്ങൾ പ്രശസ്തി വർദ്ധിപ്പിച്ചു എന്ന ഭാഗത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ്, അല്ലെങ്കിൽ രണ്ടാം ഭാഗമാണ് നാം കേട്ടുകഴിഞ്ഞത്. അവതരിപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
8: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
9: പീസ് റേഡിയോയിൽ ഇനി ചുവരെഴുത്ത്, ചരിത്രത്തിൻ്റെ താളുകളിൽ ഒട്ടേറെ സത്യങ്ങൾ നാം അറിയാതെ കിടക്കുന്നു. തെറ്റുധാരണപരമായ വാർത്തകളാണ് പലപ്പോഴും ചരിത്രത്തെ വളച്ചൊടിക്കുന്നവർ പുറത്തേക്ക് എഴുതിവിടുന്നത്. ചരിത്രത്തിൻ്റെ വിശദീകരണവുമായി ചുവരെഴുത്ത് പരിപാടിയിൽ ഇപ്പോൾ ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി നമ്മോടൊപ്പം ചേരുന്നു.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ചുവരെഴുത്തെന്ന നമ്മുടെ ഈ തുടർ പങ്ക്തിയിൽ പരിപാടിയിൽ ഇന്ന് ഇൻഷാ അല്ലാ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ബനു ഹാഷിം കുടുംബവും സഹാബികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതിൽ ഒരു വിശാലമായ ഭാഗം ഇവിടെ വിശദീകരിക്കുവാൻ നമ്മുടെ സമയം പരിമിതമാണ്. പക്ഷേ ബനു ഹാഷിം കുടുംബവുമായി സഹാബികളിൽ പ്രമുഖരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവർക്കുണ്ടായിരുന്ന ബന്ധമാണ് ഇവിടെ ഇന്ന് വിശദീകരിക്കുന്നത്. നമ്മളീയൊരു ഭാഗം പറഞ്ഞു തുടങ്ങിയതിൻ്റെ സാഹചര്യം ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും. കർബല പോർക്കളത്തിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ദാരുണമായി വധിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹം രക്തസാക്ഷിയാവുകയുണ്ടായി. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ രക്തസാക്ഷിയാകുമ്പോൾ നബി കുടുംബത്തിൽ നിന്ന് കുറേ പേർ ഹുസൈനോടൊപ്പം വധിക്കപ്പെടുകയുണ്ടായി, രക്തസാക്ഷികളാവുകയുണ്ടായി. ആ വധിക്കപ്പെട്ടവരിൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നീ പേരുകളുണ്ട്. ആരാണ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നീ പേരുകൾക്ക് ഉടമസ്ഥർ? അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരങ്ങളാണ്, അഥവാ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മക്കളാണ്. അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമയല്ലാത്ത ഭാര്യമാരുണ്ടായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വിയോഗ ശേഷം അലി റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിച്ച ഭാര്യമാർ, അവരിൽ അലിയിനുണ്ടായ മക്കളാണ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നിവർ. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ അർദ്ധ സഹോദരങ്ങൾ. അവർ കർബലയിൽ ഷുഹദാക്കളാണ്. അതേപോലെ വേറെയും അബൂബക്കറും ഉമറും കർബലയിൽ ഷഹീദായിട്ടുണ്ട്. അപ്പോൾ കർബലയിലെ ഷുഹദാക്കളെ എണ്ണുമ്പോൾ നബി കുടുംബത്തിൽ നിന്ന് രണ്ട് അബൂബക്കർ, രണ്ട് ഉമർ, ഈ പേരുകൾ നമ്മൾ കേൾക്കുമ്പോൾ ആ രണ്ടാമത്തെ അബൂബക്കറും ഉമറും ആരാണ്? അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പൂർണ്ണ സഹോദരൻ ഹസൻ്റെ മക്കളാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മക്കൾക്ക് അബൂബക്കർ, ഉമർ, ഉസ്മാൻ പേരുകൾ ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരമക്കൾക്ക് അബൂബക്കർ, ഉമർ പേരുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു വിഷയം നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയത്തിലേക്ക് വരുന്നത്. എന്താ കാര്യം? ഇന്ന് ഷിയാ ലോകത്തിന്, വിശിഷ്യ അവരിലെ തീവ്രന്മാർ റാഫുദികൾ, അവർക്ക് ഏറെ വെറുപ്പുള്ള പേരുകളാണ് അബൂബക്കറും ഉമറും ഉസ്മാനും. ഇന്നത്തെ ഷിയാ ലോകം ശപിക്കുകയും ഈർഷ്യതയിൽ കേൾക്കുകയും ചെയ്യുന്ന പേരുകളാണ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ പേരുകൾ. നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്ന മഹത്തുക്കൾക്ക് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഏറ്റവും ഇമ്പമുള്ള പേരുകൾ അബൂബക്കറും ഉമറും ഉസ്മാനുമായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നു. അതേ നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ പിൽക്കാലത്ത് അവർക്ക് ഏറ്റവും വെറുക്കപ്പെട്ട പേര് അബൂബക്കറും ഉമറും ഉസ്മാനും എന്ന് നമ്മൾ കേൾക്കുന്നു. ഇവിടം നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി കുടുംബത്തിലെ ആദ്യകാല മെമ്പർമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകൾ അബൂബക്കറും ഉമറും ഉസ്മാനും ആയതിനാലാണ് അവരുടെ ബീജത്തിൽ പിറന്ന സ്വന്തം മക്കൾക്ക്, തങ്ങളുടെ ഇഷ്ട പുത്രന്മാർക്ക് അവർ അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നീ പേരുകൾ വിളിച്ചത്. പക്ഷെ പിൽക്കാലക്കാരായ ഷിയാലോകം, ഇന്നത്തെ ഷിയാലോകം, അവർ അവരുടെ പൂർവികനായ മഹത്വക്കളെ അനുധാവനം ചെയ്തല്ല ഇന്ന് ജീവിക്കുന്നത്. അവർ ഒരു വേദിയിൽ, വീതിയിൽ പിൽക്കാല ഷിയാലോകം ആ വിഷയത്തിൽ മറ്റൊരു ലോകത്ത്. ഇന്നത്തെ ഷിയാലോകം അവർ അബൂബക്കറിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, ഉമറിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, ഉസ്മാനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഖുറൈശികളുടെ, ബഹുദൈവ വിശ്വാസികളുടെ രണ്ട് വിഗ്രഹങ്ങളായിട്ടാണ് ഷിയാലോകം ഇന്ന് അബൂബക്കറിനെയും ഉമറിനെയും വിശിഷ്യ പരിചയപ്പെടുത്തുന്നത്. ദുആഉ സ്വനമൈ ഖുറൈശ്, ഖുറൈശികളുടെ ഇരു വിഗ്രഹങ്ങൾക്ക് എതിരിൽ ഒരു ദുആയുണ്ട് ഷിയാക്കൾക്ക്. മിഫ്താഹുൽ ജിനാൻ എന്ന ഷിയാലോകത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥം ആയത്തുള്ള ഖുമൈനി തഹ്ഖീഖ് ചെയ്ത, പരിശോധിച്ച ഗ്രന്ഥമാണത്. അതിൽ ഈ പ്രാർത്ഥനയുണ്ട്. അതേപോലെ ബിഹാറുൽ അൻവാർ എന്ന് പറയുന്ന ഷിയാക്കളുടെ ഒരു ആധികാരിക ഗ്രന്ഥം അൽ മജ്ലിസിയുടേത്, അതിൽ ഈ ദുആയുണ്ട്. ഈ ദുആയുടെ മഹത്തെന്താ? ആദ്യം ഞാൻ ആ ദുആ നിങ്ങളെ കേൾപ്പിക്കാം. ഷിയാക്കൾ വളരെ പോരിശയിൽ മഹത്വമുള്ളതായി ഗണിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ദുആയാണ്. അത് അബൂബക്കറിനെയും ഉമറിനെയും വിശിഷ്യ ശപിച്ചുകൊണ്ടാണ്. അല്ലാഹുമ്മൽ അൻ സനമൈ ഖുറൈശ് വജിബ്തൈഹ വതാഗൂതൈഹ വഇഫ്കൈഹ വബ്നതൈഹിമ. തുടക്കം തന്നെ അങ്ങനെയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സലാത്ത് കഴിഞ്ഞിട്ടാണ് ഈ ദുആ വരുന്നത്. അല്ലാഹുവേ, ഇൽ അൻ സനമൈ ഖുറൈശ്, ഖുറൈശികളുടെ ഇരു വിഗ്രഹങ്ങളെ നീ ശപിക്കണമേ. വജിബ്തൈഹ, ഖുറൈശികളുടെ രണ്ട് ജിബിത്തുകളെയും, പിശാച് എന്ന അർത്ഥത്തിൽ. അതേപോലെ താഗൂത്തൈഹ, ഖുറൈശികളുടെ രണ്ട് താഗൂത്തുകൾ, അവരെയും നീ ശപിക്കണമേ. വ ഇഫ്കൈഹ, ഖുറൈശികളുടെ വ്യാജന്മാർ രണ്ടുപേരെ ശപിക്കണമേ. വ ബിനത്തൈഹിമ എന്ന് പറഞ്ഞാൽ ഖുറൈശികളുടെ രണ്ട് വിഗ്രഹങ്ങളുടെ രണ്ട് പെൺമക്കളെ ശപിക്കണമേ. ഉദ്ദേശം ആയിഷയും ഹഫ്സയുമാണ് റളിയല്ലാഹുഅൻഹുമ, അവരെയും ശപിക്കാനുള്ള ദുആയാണ്. എന്നിട്ട് അബൂബക്കറിനെ കുറിച്ചും ഉമറിനെ കുറിച്ചും ദുആയിൽ തുടർന്ന് പറയുന്നത്, അല്ലദൈ നിഖാലഫ അമ്രക്, അള്ളാഹു അവർ രണ്ടുപേരും നിന്റെ കൽപ്പന ലംഘിച്ചു. വ അങ്കറ വഹയെ, നിന്റെ വഹീനെ നിഷേധിച്ചു. വ ജഹദ ഇനാമക്, നിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു. വ അസയ റസൂലക്, നിന്റെ റസൂലിനെ ധിക്കരിച്ചു. വ ഖല്ലബ ദീനക്, നിന്റെ ദീനിനെ അവർ മാറ്റിമറിച്ചു. വ ഹറഫ കിതാബക്, നിന്റെ ഗ്രന്ഥത്തെ അവർ വളച്ചൊടിച്ചു. വ അത്തല അഹ്കാമക്, നിന്റെ മതവിധികളെ അവർ കാറ്റിൽ പറത്തി. വ അബ്തല ഫറായിദക്, നിന്റെ നിർബന്ധ കൽപ്പനകൾ അവർ അസാധുവാക്കി. വ അൽഹദഫി ആയാതിക്, നിന്റെ വചനങ്ങളിൽ അവർ കൃത്രിമത്വം നടത്തി. വ ആദയ ഔലിയാഅക്, നിന്റെ ഔലിയാക്കളോട് അവർ ശത്രുത വെച്ച് പുലർത്തി. വ വാലയ അദാഅക്, നിന്റെ ശത്രുക്കളോട് അവർ മൈത്രി വെച്ച് പുലർത്തി. വ ഖറബ ബിലാദക്, നിന്റെ നാടുകളെ അവർ നശിപ്പിച്ചു. വ അഫ്സദ ഇബാദക്, നിന്റെ ദാസന്മാരെ അവർ കുഴപ്പത്തിലാക്കി തുടങ്ങി. പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിനെയും ഉമർ റളിയല്ലാഹുവിനെയും ശപിക്കുവാനുള്ള ഷിയാക്കളുടെ ചാർജ് ഷീറ്റ് ഇതേപോലെ വ്യാജമായി കൊടും ക്രൂരമായിട്ട് അവർ നിരത്തുകയാണ് ഈ ദുആഉ സനമൈ ഖുറൈഷ് എന്ന് പറയുന്ന ഷിയാക്കളുടെ ഇന്നത്തെ പ്രാർത്ഥനാവചനം. ഇതവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിലുള്ളതാണ്. മാത്രമല്ല ഈ ദുആ ചൊല്ലുന്നതിൻ്റെ മഹത്വം അവർ പറയുന്നത് കതബല്ലാഹു ലഹു സബീന അൽഫ് ഹസന എന്നാണ്. അൽമജ്ലിസി ബിഹാറുൽ അൻവാർ എന്ന് പറയുന്ന കിതാബിൽ ഈ ദുആ ചൊല്ലുന്നവർക്ക് ഉള്ള മഹത്വം പറയാണ്. കതബല്ലാഹു ലഹു സബീന അൽഫ് ഹസന എന്നാണ്. 70,000 നന്മ ലഭിക്കും ഈ ദുആ ചൊല്ലിയാൽ. വ മഹാ അൻഹു സബീന അൽഫ് ഹസയ്യ എന്ന, 70,000 തിന്മ അയാളെ തൊട്ട് മായ്ക്കപ്പെടും. വ റഫാ ലഹു സബീന അൽഫ് ദറജ, 70,000 ദറജ ഉയർത്തപ്പെടും. വയുഖ്ദാ ലഹു സബഊന അൽഫ് ഹാജ, 70,000 ആവശ്യങ്ങൾ അയാളുടേത് നിർവഹിക്കപ്പെടും ഈ ദുആ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ എന്നാണ് ആര് പറയുന്നത്. ഈ ദുആയുടെ പോരിശിയായിട്ട് മുഹമ്മദ് ബാഖിർ അൽമജ്ലിസി എന്ന ഷിയാ പണ്ഡിതൻ അല്ലാമത്തു ഷിയ പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഷിയാക്കളുടെ അടുക്കൽ പോരിശയാക്കപ്പെട്ട ദുആയാണിത്. അബൂബക്കറിനെ ശപിച്ചും ഉമറിനെ ശപിച്ചുമുള്ള ഈ ദുആഉ സനമൈ ഖുറൈശ് വൈകുന്നേരവും രാവിലെയും അബൂബക്കറിനെയും ഉമറിനെയും ശപിച്ചിട്ടുണ്ട് എങ്കിൽ, രാവിലെയാണ് ശപിക്കുന്നതെങ്കിൽ വൈകുന്നേരം വരെ ഒരു കുറ്റവും രേഖപ്പെടുത്തൂല, വൈകുന്നേരമാണ് ശപിക്കുന്നതെങ്കിൽ പുലരും വരെയും ഒരു കുറ്റവും രേഖപ്പെടുത്തപ്പെടൂല എന്ന് പറയുന്ന പിന്നെ വരികളൊക്കെ അതിലുണ്ട്. ഏതായാലും ഇവിടെ വിഷയം അബൂബക്കറിനോടും ഉമറിനോടുള്ള ഇന്നത്തെ ഷിയാ ലോകത്തിൻ്റെ മനസ്ഥിതിയാണ്, അവരുടെ സമീപനാണ്. അതുകൊണ്ടാണ് അവർക്ക് ശാപാർഹരാണ് അബൂബക്കർ ഉമർ. അവർ ശാപ പ്രാർത്ഥന ഇവർക്കെതിരിൽ നടത്തുന്നു. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ഈ ഗൾഫ് കൺട്രീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഷിയാക്കൾക്കിടയിൽ ജോലി ചെയ്യുന്നവർ അവർക്ക് ഷിയാക്കളുടെ പ്രതികരണത്തെക്കുറിച്ച് അബൂബക്കർ ഉമർ പേരുകൾ കേൾക്കുമ്പോൾ, കാരണം അത് അവർ ഈ രീതിയിൽ പഠിപ്പിക്കപ്പെടുന്നവരാണ്. ഷിയാക്കളുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഇപ്പോൾ ഞാൻ ചില ഉദാഹരണങ്ങൾ, അസ്സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് സൈനുദ്ദീനുൽ നബാത്തി അദ്ദേഹത്തിനൊരു കിതാബുണ്ട്. അതിൽ അബൂബക്കർ ഉമർ എന്നിവരുടെ ഖിലാഫത്ത് അംഗീകരിക്കുന്നവൻ നാസിബിയാണ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഖവാരിജിയാണ്. നമ്മൾ അബൂബക്കർ ഉമറിൻ്റെയൊക്കെ ഖിലാഫത്ത് അംഗീകരിക്കണില്ല. റസൂലിനെ ശേഷം ഖലീഫയായി വന്നത് അബൂബക്കറാണ്, പിന്നീട് ഉമറാണ്. നാല് ഖുലഫാക്കളെ അവരോധിച്ചതിനാൽ അള്ളാഹുവോടൊപ്പം മൗലിയാക്കളെ സ്വീകരിച്ചവനാണ് സുന്നി എന്നാണ് അവർ പറയുന്നത് അസ്സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് എന്താ പറയുന്നത്, ഉമറിനെ കുറിച്ച് എന്താ പറയുന്നത്? അബൂബക്കർ ഉമർ എന്നിവരിൽ നിന്ന് ഒഴിയൽ ഇസ്ലാമാകുവാനുള്ള നിബന്ധനയാണെന്നാണ്. അതായത് ഒരാൾ മുസ്ലിം ആണെങ്കിൽ അബൂബക്കറിനെ ഒഴിവാക്കണം, ഉമറിനെ ഒഴിവാക്കണം, അവരെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അബൂബക്കർ ഉമർ എന്നിവർ ജാരസന്തതികൾ എന്നാണ് ഈ സൈനുദ്ദീനുൽ നിബാത്തി അസ്സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയത്. അബൂബക്കർ ഷെയ്ത്താൻ്റെ ഖലീഫയാണ് എന്ന് ആ ഗ്രന്ഥത്തിൽ തന്നെ കാണാം. ഒന്നും രണ്ടു ഖലീഫമാരുടെ മേൽ അള്ളാഹുവിൻ്റെ മുഴുവൻ ശാപം ഉണ്ടാകട്ടെ എന്ന് ശാപ പ്രാർത്ഥന. ഇതേപോലെ അബൂ ജാഫർ അൽ ഖുമ്മി മുഹമ്മദ് ബിൻ ഹസൻ സഫാർ, അയാൾക്ക് ബസായിറുദ് ദറജാത്ത് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. ബസായിറുദ് ദറജാത്ത്, അതിൽ പറയുന്നത് ഷിയ ഇമാമുകൾ ജംറകളിൽ എറിയുന്നത് അബൂബക്കർ ഉമർ എന്നിവരെയാണ്. ജംറകളിൽ നമ്മൾ ഹജ്ജിൽ കല്ലെറിയില്ലേ, ജംറകളിൽ അവിടെ ആരെ കല്ലെറിയണത്? ഷിയാക്കൾ കല്ലെറിയുന്നത് അത് അബൂബക്കറിനെയും ഉമറിനെയുമാണെന്നാണ്. ഇതേപോലെ ഉള്ള കിതാബുകളാണ് ഷിയാക്കൾക്ക് ഓതിപ്പഠിക്കാനും അവർക്ക് ആത്മീയമായി പ്രചോദനമായി വർത്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഷിയ ലോകം ഇന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ശപിക്കുകയും ആ പേര് കേൾക്കുമ്പോൾ അവർക്ക് അലവസരവും അലർജിയും ഉണ്ടാവുകയും ചെയ്യുന്നുവെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷെ നമ്മുടെ വിഷയം, ഞാൻ ഇതൊക്കെ ഇവിടെ ആമുഖമായിട്ട് ഉണർത്തുന്നത് പിൽക്കാല ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളമാണ് അവർക്ക് അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയൊക്കെ വിഷയത്തിൽ ഇത്തരം നിലപാടുകൾ, സമീപനങ്ങൾ. എന്നാൽ പൂർവ്വകാലത്ത് നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്ന മഹത്തുക്കളെ സംബന്ധിച്ചിടത്തോളം, അലിയിനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ ഹസൻ, ഹുസൈൻ തുടങ്ങിയ മഹത്തുക്കളെ സംബന്ധിച്ചിടത്തോളം, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകൻ അലി സൈനുലാബിദീനെ സംബന്ധിച്ചിടത്തോളം, അലി സൈനുലാബിദീൻ്റെ മകൻ മുഹമ്മദുൽ ബാക്കറിനെ സംബന്ധിച്ചിടത്തോളം, മുഹമ്മദുൽ ബാക്കറിൻ്റെ മകൻ ജാഫർ സാദിഖിനെ സംബന്ധിച്ചിടത്തോളം, ഇവരൊക്കെ മഹത്തുക്കളല്ലേ? പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയ നബി കുടുംബത്തിലെ ബനു ഹാഷിമിലെ മെമ്പർമാരാണ്. അവരെങ്ങനെയായിരുന്നു അബൂബക്കറിനെ കണ്ടിരുന്നത്, ഉമറിനെ കണ്ടിരുന്നത്, ഉസ്മാനെ കണ്ടിരുന്നത്? ഈ മഹത്വക്കളും നബി കുടുംബവും തമ്മിലുള്ള ബന്ധം എന്താണ് നമുക്കറിയില്ലേ? ഇപ്പോൾ ഇമാം ജാഫർ സാദിഖ്, അദ്ദേഹം ജനിക്കണതെന്ന, ഇമാം ജാഫർ സാദിഖ് ജനിക്കുന്നത് ഹിജ്റാബ്ദം 80-ലാണ്, 80-ൽ. ഇമാം ജാഫർ സാദിഖിൻ്റെ ഉമ്മാര, ഇമാം ജാഫർ സാദിഖിൻ്റെ മാതാവ് ഉമ്മു ഫർവയാണ്. ഉപ്പയാര മുഹമ്മദുൽ ബാക്കിറാണ്, മുഹമ്മദുൽ ബാക്കിർ. ആരെ ഈ മുഹമ്മദുൽ ബാക്കിർ? മുഹമ്മദുൽ ബാക്കിർ അലി റളിയല്ലാഹുവിൻ്റെ പേരമക്കളിൽ, അലി റളിയല്ലാഹുവിൻ്റെ മകൻ ഹുസൈൻ, ഹുസൈൻ്റെ മകൻ അലി സൈനുൽ ആബിദീൻ, അലി സൈനുൽ ആബിദീൻ്റെ മകനാണ് മുഹമ്മദുൽ ബാക്കിർ. തികഞ്ഞ പണ്ഡിതനായിരുന്നു, നിറഞ്ഞ വിജ്ഞാന കുതുകിയായിരുന്നു മുഹമ്മദുൽ ബാക്കിർ റഹിമഹുള്ള. ഈ മുഹമ്മദുൽ ബാക്കിർ ഹുസൈൻ്റെ പേരക്കുട്ടി. ആ പേരക്കുട്ടി കല്യാണം കഴിച്ചത് ആരെയാണ്? കല്യാണം കഴിച്ചത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിയെയാണ് മുഹമ്മദുൽ ബാക്കിർ കല്യാണം കഴിച്ചത്. ആ മുഹമ്മദുൽ ബാക്കിർ അതേപോലെ തന്നെ ഉമ്മു ഫർവ എന്ന അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടി, ആ ഉമ്മു ഫർവ മുഹമ്മദുൽ ബാക്കിർ ദമ്പതികൾക്ക് പിറന്ന കുട്ടിയാണ് ഇമാം ജാഫർ സാദിഖ്. ഈ ഇമാം ജാഫർ സാദിഖാണ് ജാഫരിയ മദ്ഹബിൻ്റെ ഇമാമാണ്, ഷിയാക്കളുടെ അലംഘനീയ നേതാവുമാണ്. ഷിയാക്കൾ ഇസ്നാശരികൾ എന്ന പേരിന് അർഹരാണല്ലോ. ആരെ, എന്തുകൊണ്ടാണ് ഷിയാക്കൾക്ക് ഇസ്നാശരികൾ എന്ന പേര്? അവർ 12 ഇമാമന്മാരെ തങ്ങളുടെ നേതാക്കളായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗശേഷം അവരാണ് ഖലീഫമാരായി വരേണ്ടത് എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ഇമാമിയ എന്നും ഇസ്നാശരിയ എന്നും ഷിയാക്കൾക്ക് പേര് വരാൻ കാരണം ഈ 12 ഇമാമന്മാർ അവർ തിരുവിയോഗശേഷം ഖലീഫമാരായി വരേണ്ടവരാണ് എന്ന വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതിനസ്സായി റസൂലുള്ള പ്രമാണബദ്ധമായിട്ട് സ്ഥിരീകരിച്ചതും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുവ്യക്തമായിട്ട് പറഞ്ഞതുമാണ് ഈ 12 ഇമാമന്മാർ എന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത്. ശരിയല്ല, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. ഖിലാഫത്തിൻ്റെ വിഷയത്തിൽ സൂചന മാത്രമേ ഉള്ളൂ, വ്യക്തമായ ടെക്സ്റ്റ് ആ വിഷയത്തിലില്ല. സൂചന അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലാണ് ഉള്ളത് താനും. ഏതായാലും ഷിയാക്കൾ 12 ഇമാമന്മാരെ വിശ്വസിക്കുന്നു. ആ 12 ഇമാമന്മാരാരൊക്കെ? അലി റളിയല്ലാഹു തആലാനു, പിന്നെ ഹസൻ റളിയല്ലാഹു തആലാനു, പിന്നീട് ഹുസൈൻ റളിയല്ലാഹു തആലാനു, പിന്നീട് അലി സൈനുൽ ആബിദീൻ ഹുസൈൻ്റെ മകൻ, പിന്നീട് അലി സൈനുൽ ആബിദീൻ്റെ മകൻ മുഹമ്മദുൽ ബാക്കിർ, പിന്നീട് ജാഫർ സാദിഖ്, പിന്നെ മൂസൽ ഖാദിം, ഇങ്ങനെ പോകല്ലേ. അപ്പോൾ ഇവിടെ അവരുടെ ഇമാമുമാരിൽ അലി, ഹസൻ, ഹുസൈൻ, മുഹമ്മദുൽ ബാക്കിർ എത്രാമത്തെ ആളാ? നാലാമത്തെ ആള്. അല്ല, അലി സൈനുൽ ആബിദീൻ കഴിഞ്ഞിട്ട് മുഹമ്മദുൽ ബാക്കിർ അഞ്ചാമത്തെ ഇമാം. അവരുടെ അഞ്ചാമത്തെ ഇമാം അദ്ദേഹം കല്യാണം കഴിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടി ഉമ്മു ഫർവയെയാണ് മുഹമ്മദുൽ ബാക്കിർ എന്ന ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടി കല്യാണം കഴിച്ചത്. ആ ദമ്പതികൾക്ക്, മുഹമ്മദുൽ ബാക്കിർ ഉമ്മു ഫർവ ദമ്പതികൾക്ക് പിറന്ന മകനാണ് ഇമാം ജാഫർ സാദിഖ്. ഹിജ്റയുടെ 80-ൽ, ഹിജ്റയുടെ 80-ൽ. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്താ? ആ കാലങ്ങളിൽ നബി കുടുംബവും സഹാബത്തും, ആലും അസ്ഹാബും, നബി കുടുംബവും സഹാബികളും തമ്മിലുള്ള സുദൃഢ ബന്ധം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കുടുംബവുമായി നബി കുടുംബത്തിനുള്ള സുദൃഢ ബന്ധം എത്രയെന്ന് മനസ്സിലാക്കാനാണ്. ഇത് പല ആളുകൾക്കും അജ്ഞമായിട്ടുള്ള ചരിത്ര റിപ്പോർട്ടുകളാണ്. ഇത് ഷിയാ ഗ്രന്ഥങ്ങളെ തന്നെ ഉദ്ധരിച്ചിട്ട് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന വിഷയവുമാണ്. ഷിയാ ഗ്രന്ഥങ്ങളാണ് ഈ യാഥാർത്ഥ്യങ്ങൾ പറയുന്നത്. അബൂബക്കറിന്റെ പേരക്കുട്ടി ഉമ്മു ഫർവയെ മുഹമ്മദ് ബാഖിർ കല്യാണം കഴിച്ചു. ജാഫർ സാദിഖിൻ്റെ ഉമ്മ ഉമ്മു ഫർവയാണ്, ഉപ്പ മുഹമ്മദുൽ ബാഖിറാണ്. അതുകൊണ്ട് ജാഫർ സാദിഖ് പറയാറുണ്ട്, വലദനി അബൂബക്കർ മറത്തൈനി, വലദനി അബൂബക്കർ മറത്തൈൻ, അബൂബക്കർ എനിക്ക് രണ്ട് തവണ ജന്മം നൽകി എന്ന്. എന്തിനാ ജാഫർ സാദിഖ് അത് പറയണത്? അബൂബക്കർ എനിക്ക് രണ്ട് നിലക്ക് ജന്മം നൽകി എന്ന്, രണ്ട് നിലക്ക് ജന്മം നൽകി എന്ന് ജാഫർ സാദിഖ് പറയണത് എന്തുകൊണ്ടാണ്? ആരെയ്യ അബൂബക്കർ? ഇന്ന് ഷിയാ ലോകം ശാപ പ്രാർത്ഥന നടത്തുന്ന, രാവിലെയും വൈകുന്നേരം ശപിക്കണം എന്ന് പറയുന്ന, ശപിച്ച വലിയ കൂലിയുണ്ട് എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചാണ് ജാഫർ സാദിഖ് പറയുന്നത്, അബൂബക്കർ എനിക്ക് രണ്ട് തവണ ജന്മം നൽകി, രണ്ട് നിലക്ക് ജന്മം നൽകി. അതെന്താ പറയാൻ കാരണം എന്നറിയോ? ഈ ഉമ്മു ഫർവയുടെ മാതാപിതാക്കൾ അബൂബക്കർ റളിയല്ലാഹു തആലാവിൻ്റെ പേരമക്കളാണ്. ഉമ്മയും വാപ്പയും, ഉമ്മു ഫർവയുടെ ഉമ്മ അസ്മ, ഉമ്മു ഫർവയുടെ ഉപ്പ ഖാസിം, ഉപ്പ ഖാസിം. ഈ ഖാസിമും അസ്മയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മക്കളായ മുഹമ്മദിൻ്റെയും അബ്ദുറഹ്മാൻ്റെയും മക്കളാണ്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ മുഹമ്മദിൻ്റെ മകൻ ഖാസിം, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ്റെ മകൾ അസ്മ. ഖാസിമും അസ്മയും തമ്മിൽ കല്യാണം നടന്നു. ആ കല്യാണത്തിലുണ്ടായ കുട്ടിയാണ് ഉമ്മു ഫർവ. ഈ ഉമ്മു ഫർവയെയാണ് മുഹമ്മദുൽ ബാഖിർ കല്യാണം കഴിച്ചത്. അതിലാണ് ജാഫർ സാദിഖ് റഹിമഹുള്ള കുട്ടി ഉണ്ടായത്. അതുകൊണ്ടാണ് ജാഫർ സാദിഖ് പറയുന്നത് അബൂബക്കർ എനിക്ക് രണ്ട് നിലക്ക് അല്ലെങ്കിൽ രണ്ട് തവണ ജന്മം നൽകി എന്നുള്ളത്. അപ്പം സഹോദരന്മാരെ, ഈ ഒരു ഉദാഹരണം ഞാനിവിടെ എടുത്ത് ഉദ്ധരിച്ചത് എന്തിനാണ്? നമ്മൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വക്താക്കൾ, സുന്നികൾ, സലഫികൾ, നമ്മൾ സച്ചരിതരെ അനുധാവനം ചെയ്യുന്നവരും പൂർവികരെ യഥാവിധം മാതൃകയാക്കുന്നവരുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നബി കുടുംബവുമായിട്ടുള്ള ബന്ധം, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കുടുംബത്തിന് നബി കുടുംബവുമായിട്ടുള്ള ബന്ധം, അതെത്ര സുദൃഢമായിരുന്നു! ഷിയാലോകം തങ്ങളുടെ ഇമാം എന്ന് പ്രഖ്യാപിക്കുന്ന അനിഷേധ്യമായ അവരുടെ നേതാവായ മുഹമ്മദുൽ ബാഖിർ ഹുസൈൻ്റെ പേരക്കുട്ടി, അദ്ദേഹം കല്യാണം കഴിച്ചത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിയെയാണ് എന്ന് പറയുമ്പോൾ എത്ര സുദൃഢമായ ബന്ധമായിരുന്നു ആ ബന്ധം. ഇതേപോലെ ഇവർ ശപിക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് ഉമർ, ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ ദുആ സനമൈ ഖുറൈഷ്, ഖുറൈശികളുടെ രണ്ട് വിഗ്രഹങ്ങൾ, അതിന് എതിരിലുള്ള ദുആ ഉണ്ടല്ലോ, ആ ദുആയിൽ ഒന്ന് അബൂബക്കറിനെതിരാണ്, മറ്റൊന്ന് ഉമറിനെതിരാണ്. ഈ ഉമർ ആരാ? ആ ഉമറും നബി കുടുംബവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഉമർ റളിയല്ലാഹു തആല അൻഹു ആരെ വിവാഹം കഴിച്ച്? ഉമർ വിവാഹം കഴിച്ചത് ഉമ്മു കുൽസൂം ബിന്ത് അലിയിനെയാണ്, അലിയുടെ മകൾ ഉമ്മു കുൽസൂമിനെയാണ്. ഈ ഉമറിൻ്റെ ഭാര്യ, ഉമറിൻ്റെ ഭാര്യ ഉമ്മു കുൽസൂം, ഈ ഉമ്മു കുൽസൂമിലെ സൈദെന്നും സൈനബെന്നും രണ്ട് കുട്ടികൾ, സൈദെന്നും സൈനബെന്നും രണ്ട് കുട്ടികൾ ഉമറിനുണ്ടായിട്ടുണ്ട്. ഉമ്മു കുൽസൂമിൻ്റെ ഉപ്പ അലിയാണ്. ആരാണ് അലി? അലി ഇബ്നു അബി താലിബ്. ഉമ്മു കുൽസൂമിൻ്റെ ഉമ്മ ആരാ? ഉമ്മു കുൽസൂമിൻ്റെ ഉമ്മ ഫാത്തിമ ബിന്ദു മുഹമ്മദ് അലൈഹി മസലാം, റസൂലുള്ളാഹിൻ്റെ മകൾ ഫാത്തിമയാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് ഹസൻ, ഹുസൈൻ, സൈനബ്, ഉമ്മു കുൽസൂം, അതേപോലെ മുഹ്സിൻ, ഇങ്ങനെ അഞ്ച് മക്കളാണ്. അതിൽ മുഹ്സിൻ ചരിത്രത്തിൽ പ്രസിദ്ധമായിട്ടില്ല, കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ചെറുപ്രായത്തിൽ മരണപ്പെട്ടു പോയി എന്നതിനാൽ. പക്ഷേ ഹസൻ, ഹുസൈൻ, സൈനബ്, ഉമ്മു കുൽസൂം എന്നീ ഫാത്തിമയുടെ മക്കൾ പ്രസിദ്ധരാണ്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്ക് അലിന് ഫാത്തിമയിലൂടെ ഉണ്ടായ മകളാണ് ഉമ്മു കുൽസൂം. ഈ ഉമ്മു കുൽസൂമിനെ ആര് കല്യാണം കഴിച്ചിരുന്നു? ഉമർ കല്യാണം കഴിച്ചിരുന്നു. മാത്രമല്ല ഉമർ മാത്രമേ അവരെ കല്യാണം കഴിച്ചിട്ടുള്ളൂ. ഉമറിൻ്റെ സഹധർമ്മിണിയായിരിക്കെയാണ് ഉമ്മു കുൽസൂം മരണപ്പെടുന്നത്. മാത്രമല്ല ഉമ്മു കുൽസൂം ബിന്ത് അലിയിലാണ് ഉമറിന് സെയ്ദ്, സൈനബ് മക്കളുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറുമായിട്ട് വൈവാഹിക ബന്ധം ഉണ്ടല്ലോ. ഉമറിൻ്റെ മകൾ ഹഫ്സയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ച്. നിസ്ലാ സ്വല്ലം തങ്ങൾ ബനു ഹാഷിമാണ്. ഉമറോ ഖുറൈശികളിൽ ബനു അദിയാണ്. അപ്പോൾ ബനു അദി ഗോത്രക്കാരനായ ഉമർ തൻ്റെ മകൾ ഹഫ്സയെ റസൂലുള്ളാഹി കല്യാണം കഴിച്ചു കൊടുത്തതിലൂടെ ബന്ധം നോക്കൂ നിങ്ങൾ. മാത്രമല്ല ഉമർ ബനു ഹാഷിമിൽ നിന്നൊരു കല്യാണം കഴിക്കുകയാണ്. ആരാ ബനു ഹാഷിമിൽ നിന്ന് കല്യാണം കഴിക്കുന്നത്? ബനു ഹാഷിമിൽ നിന്ന് ഉമർ കല്യാണം കഴിക്കുന്നത് അലിയിൻ്റെ മകൾ ഉമ്മു കുൽസൂമിനെയാണ്. ഉമ്മു കുൽസൂം ബിന്ത് അലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അന്ത്യനാളിൽ എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകും, എല്ലാ ബന്ധങ്ങളും അന്ത്യനാളിൽ മുറിയും. എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുന്ന അവസ്ഥയാണ്. പക്ഷേ എൻ്റെ നസബും അതേപോലെ തന്നെ എൻ്റെ സിഹറും, ഞാനുമായി വൈവാഹിക ബന്ധം ആർക്കുണ്ടോ, ഞാനുമായി കുടുംബ ബന്ധം ആർക്കുണ്ടോ, ആ ബന്ധം നിലനിൽക്കും എന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ മൂത്ത ആഗ്രഹമാണ് നബി കുടുംബത്തിൽ നിന്ന്

നമുക്കറിയാം, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ മദീനയിൽ പട്ടിണി വ്യാപകമായി. അതേപോലെ തന്നെ അറേബ്യൻ ഉപദ്വീപിൻ്റെ വിവിധ ഭാഗങ്ങളിലും കൊടിയ പട്ടിണിയും ക്ഷാമവും ഉണ്ടായി. മഴ പെയ്യാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ആമുർ റമാദ എന്ന പേര്, ആമുൽ മജാ എന്നൊക്കെ പേര് ആ വർഷത്തിന് വന്നത്, പട്ടിണിയുടെ വർഷം. അതേപോലെ തന്നെ പിന്നെ മഴയില്ലാതെ മണ്ണ് പൊടിപാറി, അങ്ങനെ പിന്നെ ആമുർ റമാദ എന്ന പേരിലും ആ വർഷത്തിന് പേരുണ്ട്. നമ്മളെന്താ ചരിത്രത്തിൽ വായിക്കുന്നത്? ചരിത്രത്തിൽ വായിക്കുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹു ആളുകൾ പട്ടിണിയിൽ കഴിഞ്ഞപ്പോൾ ഉമറും ഭക്ഷണം കഴിക്കാതെ ആളുകളെ സേവിക്കുവാനും അവരുടെ പട്ടിണി മാറ്റാനും പണിയെടുത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉറക്കല്ല, രാവിൻ്റെ മറവിൽ ആളുകളുടെ അവസ്ഥ അന്വേഷിച്ച് പുറപ്പെടും. അങ്ങനെയാണ് ഒരിക്കൽ ഒരു മലഞ്ചെരുവിൽ ഒരു ടെൻറ്റ് കാണുന്നത്. അപ്പോൾ ആ ടെൻറ്റ് കണ്ടപ്പോൾ ഉമർ ചെന്നു തിരക്കി, എന്താ വിഷയം? ടെൻറ്റിനകത്ത് നിന്ന് ഒരു സ്ത്രീയുടെ നമ്പര കരച്ചിൽ. ടെൻറ്റിൻ്റെ പുറത്തൊരാണ് പ്രയാസപ്പെട്ട് നിൽക്കുന്നു, ആറാബി, ഗ്രാമീണൻ. അപ്പോൾ ഗ്രാമീണനോട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ വിഷയം? എന്തിനാണ് നിങ്ങൾ വന്നത്? എന്താണ് ടെൻറ്റ് കെട്ടിയണ? അപ്പോൾ പറയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ വല്ല പിന്നെ സംഭാവനയും നൽകുന്നു എങ്കിൽ ആ സംഭാവന സ്വീകരിക്കാൻ വേണ്ടി ഗ്രാമീണതയിൽ നിന്ന് വന്നതാണ്. ഞാനും എൻ്റെ ഭാര്യയുണ്ട്. പക്ഷേ ഈ മലഞ്ചെരുവിലെത്തിയപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് പ്രസവവേദന വന്ന്, അവർ ഗർഭിണിയാണ്. അതുകൊണ്ട് വേഗം ടെൻറ്റ് കെട്ടി ഭാര്യ പ്രസവിക്കാൻ അവരാ ടെൻറ്റിലിരുത്തിയിരിക്കുകയാണ്. അവരാണ് കരയുന്നത്. ഞാൻ അവരുടെ പ്രസവ സമയം കാത്ത് ഇവിടെ നിൽക്കുകയാണ്. സഹായിക്കാൻ ആരുമില്ല. അവർക്കറിയില്ല, ഗ്രാമീണന് അറിയില്ല അത് അമീറുൽ മുഅ്മിനീൻ ഉമർ, ഖലീഫ ഉമറാണ് ഈ തന്നോട് ചോദിക്കുന്നതെന്നും ഈ രാവിൻ്റെ മറവിൽ തൻ്റെ ആവശ്യം അന്വേഷിക്കുവാൻ, ജനങ്ങളുടെ ആവശ്യം അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ച വ്യക്തി ഉമറാണെന്ന്, അമീറുൽ മുഅ്മിനീൻ ആണെന്ന് അയാൾക്കറിയില്ല. പക്ഷേ അയാൾ തൻ്റെ ആവശ്യം പറഞ്ഞു. ഉമർ ഉടനെ മദീനയിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ടൊരു സ്ത്രീയെ, തൻ്റെ ഭാര്യയെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. എന്തിന്? ഈ നൊമ്പരമെടുത്ത് വേദനിക്കുന്ന, പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയുടെ പ്രസവ ശുശ്രൂഷക്ക്. ഉമർ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയ തൻ്റെ ഭാര്യ ആരാണ്? അത് അലി റളിയല്ലാഹുവിൻ്റെ മകൾ ഉമ്മു കുൽസൂമാണ്. നമ്മളുടെ ചർച്ചയിൽ വിഷയീഭവിച്ച ഉമ്മു കുൽസൂം ബിന്ത് അലിയിനെയാണ് ഉമർ തൻ്റെ വീട്ടിൽ നിന്ന് വിളക്കി വിളിച്ചു കൊണ്ടുപോയി എന്ത് ചെയ്യണത്, ആ സ്ത്രീയുടെ സഹായത്തിന് നിർത്തുന്നത്. അങ്ങനെ ആ സ്ത്രീ പ്രസവ വേദന എടുത്ത്, പ്രസവ സമയമെടുത്ത സ്ത്രീയെ ഉമ്മു കുൽസൂം ബിന്ത് ശുശ്രൂഷിച്ചു. അവിടെ പ്രസവം നടന്നു. ആ സമയം ഉമർ ടെൻറ്റിന് പുറത്ത് ഈ അറാബിയോടൊപ്പം, ഈ പ്രസവിച്ച സ്ത്രീയുടെ ഭർത്താവിനോടൊപ്പം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഉമർ അയാളോടൊപ്പം ഇരുന്നിട്ട് അടുപ്പിൽ ഊതി റൊട്ടി പാകം ചെയ്യുകയാണ്. ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്. അപ്പോഴാണ് ഉമറിൻ്റെ ഭാര്യ ഉമ്മു കുൽസൂം പ്രസവിച്ച കുഞ്ഞിനെയും കൊണ്ട് അമീറുൽ മുഅ്മിനീനെ വിളിക്കുന്നത്. അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ കൂട്ടുകാരനെ ഒരാൺകുഞ്ഞ് പിറന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ. അപ്പോഴാണ് ഈ ആറാബി തന്നെ അറിയുന്നത്, തന്നെ സഹായിച്ചത് ഞാൻ തിരക്കി വന്ന ഭരണാധികാരി ഉമറാണ്, അമീറുൽ മുഅ്മിനീനാണ് എന്ന്. തന്നെ സഹായിക്കാൻ അമീറുൽ മുഅ്മിനീൻ കൊണ്ടുവന്ന സ്ത്രീ, പ്രസവമെടുക്കാൻ കൊണ്ടുവന്ന സ്ത്രീ ആ അമീറുൽ മുഅ്മിനീൻ്റെ ഭാര്യയാണ് എന്നുള്ളത് അപ്പോഴാണ് ആറാബി മനസ്സിലാക്കുന്നത്. ചരിത്രം അത് വിശാലമാണ് ആ വിഷയത്തിൽ. പക്ഷേ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഈ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹുവിന് കല്യാണം കഴിച്ച മഹദി ആര്? അത് ഉമ്മു കുൽസൂമാണ്. ആ ഉമ്മു കുൽസൂം ഏതെങ്കിലും കുറച്ച് നാളുകൾ മാത്രം ഉമറിനോടൊത്ത് കഴിഞ്ഞ് ഞാൻ ബനു ഹാഷിമാണെന്ന ഗർവിൽ ജീവിച്ച മഹദിയല്ല, പ്രത്യുത അമീറുൽ മുഅ്മിനീൻ ഉമറിൻ്റെ വിരക്ത ജീവിതത്തിന് അനുകൂലമായി, അതേപോലെ അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾക്ക് സഹായിയായി വർത്തിച്ച ഉമ്മു കുൽസൂമാണ്. അപ്പോൾ ബനു ഹാഷിം കുടുംബം, അതേപോലെ തന്നെ ഉമറിൻ്റെ കുടുംബം എത്ര സുദൃഢ ബന്ധം നിലനിർത്തിയിരുന്ന മഹത്തുക്കളാണ്. ഇത് മനസ്സിലാക്കാനാണ് സഹോദരന്മാരെ ഇത്തരം ഉദാഹരണങ്ങൾ ഇവിടെ ഞാൻ വിശദീകരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലത്ത് ആൽ നബി കുടുംബം ഏറെ ആദരിച്ച് ബഹുമാനിച്ചിരുന്നതായ ഉമറിനെയാണ്, അതേപോലെ അബൂബക്കറിനെയാണ് ഇന്ന് ഷിയാലോകം ഏറെ വെറുപ്പിൽ, അറപ്പിൽ കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത്. ഇവർക്കെതിരിലാണ് ഷിയാലോകം ശാപപ്രാർത്ഥന നടത്തുന്നത് എന്ന് പറയുമ്പോൾ വിഷയം എത്ര ഗൗരവമാണ്. ഈ ഷിയാലോകം അവർ ചരിത്രത്തോട് എന്ത് നീതിയാണ് പുലർത്തുന്നത്, തങ്ങളുടെ പൂർവികരോട് അവർക്ക് എന്ത് കടപ്പാടാണുള്ളത്, ഇത് മനസ്സിലാക്കാൻ കൂടിയാണ് ഞാൻ ഇവിടെ ഈ ഉദാഹരണങ്ങൾ വിശദീകരിക്കുന്നത്. അലി റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വിവാഹം കഴിച്ച മഹദിയാണ് അസ്മ ബിന്ദ് ഉമൈസ്. അസ്മ ബിന്ദ് ഉമൈസ്, അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വിയോഗശേഷം അലി റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിച്ചു അസ്മയെ. അതിനുമുമ്പ് അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിരുന്നു ഉമാമയെ. ആരാ ഈ ഉമാമ? അതും നമ്മുടെ വിഷയത്തിൽ
കഴിഞ്ഞ

0: ക്ലാസ്സിൽ നമുക്ക് പറയാൻ സംസാരത്തിൽ വരേണ്ടിയിരുന്ന ഒരു ഭാഗം കൂടിയാണ്. ഉമാമ ആരാണ്? ഉമാമ ബിന്ദ് അബുൽ ആസ് ആണ്. അബുൽ ആസ് അദ്ദേഹം ബനു ഉമയ്യ ഗോത്രത്തോട് കടപ്പെട്ട ആളാണ്. അബുൽ ആസ് ഇബ്നു റബീഅ്. ഈ അബുൽ ആസ് കല്യാണം കഴിച്ചത് ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ സൈനബിനെയാണ്. റസൂലുള്ളാഹിൻ്റെ പുത്രി, മൂത്ത പുത്രി സൈനബ് ബിന്ദു മുഹമ്മദ് അലൈഹി അസ്സലാം, അവരെയാണ് അബുൽ ആസ് ഇബ്നു റബീഅ കല്യാണം കഴിച്ചിരുന്നത്. അബുൽ ആസ് ബനു ഹാഷിമല്ല, അബുൽ ആസ് ബനു അബ്ദു ഷംസിൽപ്പെട്ടാണ്. ബനു അബ്ദു ഷംസിൽപ്പെട്ടതാണ് അബുൽ ആസ് ഇബ്നു അബ്ദുൽ ഉസ്സ ഇബ്നു അബ്ദു ഷംസാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ബനു ഉമയ്യയോടാണ്. അങ്ങനെയുള്ള അബുൽ ആസിനാണ് റസൂലുള്ള സ്വന്തം പുത്രി സൈനബിനെ കല്യാണം കഴിച്ചു കൊടുത്തത്. ആ സൈനബ് അബുൽ ആസ് ദമ്പതികൾക്കുണ്ടായ കുട്ടിയാണ് ഉമാമ. ഉമാമ റളിയല്ലാഹു തആല അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിൽ ചുമന്ന് നമസ്കരിച്ചിരുന്നൊക്കെ നമ്മൾ വായിക്കണില്ലേ. ഈ ഉമാമയെ അലി റളിയല്ലാഹുവിന് കല്യാണം കഴിച്ചിരുന്നു. ഉമാമയിൽ അലിയിനുണ്ടായ കുഞ്ഞാണ് മുഹമ്മദുൽ ഔസത്ത്. മുഹമ്മദുൽ ഔസത്ത് ചരിത്രത്തിൽ നമ്മൾ വായിക്കണം. ഏതായാലും ഉമാമ റളിയല്ലാഹു അൻഹു അവരെ അലിയെ കല്യാണം കഴിച്ചു. അതേപോലെ അലി കല്യാണം കഴിച്ച മഹദിയാണ് അസ്മ ബിന്ദു ഉമൈസ്. ആരാ അസ്മ ബിന്ദു ഉമൈസ്? അസ്മ ബിന്ദു ഉമൈസ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിധവയാണ്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വിധവയാണ്. അതായത് അസ്മ ബിന്ദു ഉമൈസിനെ കല്യാണം കഴിച്ചത്. അസ്മ ബിന്ദു ഉമൈസ് ബനു ഹാഷിം ഗോത്രക്കാരിയല്ല. അസ്മ ബിന്ദു ഉമൈസ് അവർ ബനു മുസ്തലഖ് ഗോത്രക്കാരിയാണ്, അല്ലെങ്കിൽ ബനു ഹസ്അം ഗോത്രക്കാരിയാണ്, ബനു ഹാഷിമല്ല. ഈ അസ്മ ബിന്ദു ഉമൈസിനെ ആദ്യം കല്യാണം കഴിച്ചത് ജാഫർ തയ്യാറായിരുന്നു. ജാഫർ റളിയല്ലാഹു അൻഹു മുഅ്തയിൽ വധിക്കപ്പെട്ടപ്പോൾ വിധവയായ അസ്മയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിച്ചു. അവർക്കൊരു ജീവൻ നൽകി, ജീവിതം നൽകി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോൾ വീണ്ടും അസ്മ ബിന്ദു ഉമൈസ് വിധവയായി. ആ വിധവയെ വിവാഹം കഴിച്ചത് ആരാണ്? അലി റളിയല്ലാഹു തആല അൻഹുവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവനും അനിഷ്ടമുള്ളവനുമായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ വിധവയെ ഒരിക്കലും അലി കല്യാണം കഴിക്കൂല. ബനു ഹാഷിമും ബനു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഗോത്രമായ ബനു തൈമും അവർ ബന്ധം, വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം സുദൃഢമായിരുന്നു എന്നറിയിക്കുന്ന ചരിത്രത്തിലെ ഉദാഹരണങ്ങൾ ഇതുപോലെ നമുക്ക് ധാരാളം മനസ്സിലാക്കാനും അറിയാനുമുണ്ട്. ഇവിടെ പ്രത്യേകം ഈ വശങ്ങൾ, ഈ ഒരു വിഷയങ്ങൾ ഇവിടെ ഉണർത്താൻ കാരണം ഈ വിഷയത്തിൽ ഇന്നത്തെ ഷിയാലോകം സൃഷ്ടിക്കുന്നതായ പല ആശയവ്യതിയാനങ്ങളും സന്ദേഹങ്ങളും പലരിലും സ്വാധീനിക്കപ്പെടുന്ന ഒരു ദുസ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ചരിത്ര ഉദാഹരണങ്ങളിലൂടെ ഇന്നത്തെ ആധുനികതയിലെ ഷിയാലോകത്തിൻ്റെ കാപട്യവും അവരുടെ ഈ നിഷേധ മനസ്ഥിതിയും ലോകം വേർതിരിച്ചറിഞ്ഞേ മതിയാകൂ. ആദർശപരമായി വൈജ്ഞാനികമായി വിഷയം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് അവരുടെ ഈ രാഷ്ട്രീയ കളരിയിൽ, അവരുടെ ഈ കപട നാടകങ്ങൾ അത് കേവലം ഉപരിപ്ലവ നാടകങ്ങളാണ്, കാപട്യമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണ് നബി കുടുംബത്തോട് പെരുമാറിയിരുന്നത്? നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അലിയാരോട് പറയാണ്, വല്ലദീ നഫ്സി ബിയദി ഇല്ല ഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ അൻ അസില മിൻ ഖറാബത്തി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബക്കാരോടുള്ള ബന്ധം ചേർത്തലാണ് എൻ്റെ കുടുംബത്തോട് ബന്ധം ചേർത്തുന്നതിനേക്കാൾ എനിക്ക് ശ്രേഷ്ഠം, എനിക്ക് ശ്രേഷ്ഠം. ഇതാണ് ആര് പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സ്വന്തം കുടുംബം ബനു തൈം ഗോത്രം അവരോട് കുടുംബ ബന്ധം ചേർത്തുന്നതിനേക്കാൾ റസൂലുള്ളാഹിൻ്റെ കുടുംബത്തോട് ബന്ധം ചേർത്തലാണ് എനിക്ക് ഏറെ ഇഷ്ടം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സഹയായി കാണാൻ സാധിക്കും. ആരോടത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്? അത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രത്തിൽ വായിക്കണില്ലേ. അപ്പോൾ നമുക്കറിയാം അലി റളിയല്ലാഹു അൻഹുവിന് മുഹമ്മദ് ബിനുൽ ഹനഫിയ എന്നൊരു മകനുണ്ട്. മുഹമ്മദ് ബിനുൽ ഹനഫിയ. ഈ മുഹമ്മദ് ബിനുൽ ഹനഫിയൻ്റെ മാതാവ് ആരാണ്? അത് ബനു ഹനീഫ ഗോത്രക്കാരിയാണ്. ബനു ഹനീഫ ഗോത്രക്കാരിയാണ്. അവരുടെ പേര് ഖൗല. ഖൗല. ഈ ഖൗല എന്ന് പറയുന്ന മഹദിയെ അലിയിന് കല്യാണം കഴിച്ചു കൊടുത്തതാരാ? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അത് നമുക്ക് ചരിത്രത്തിൽ അതിൻ്റെ സംഭവം വായിക്കാൻ സാധിക്കും. ഷിയ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കാൻ സാധിക്കും, സുന്നികളുടെ അവലംബ കൃതികളിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അലി റളിയല്ലാഹു തആല എന്നോട് കേവലം ഒരു വാക്ക് പറഞ്ഞ് സുഖിപ്പിച്ചതല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി കുടുംബത്തോടുള്ള ബന്ധം ചേർത്താൽ എൻ്റെ കുടുംബത്തോട് ബന്ധം ചേർത്തതിനേക്കാൾ എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ സഹിഹായിട്ടുള്ള ശരിയായിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വർത്തമാനമാണ്. ഇതേപോലെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും ഉമർ റളിയല്ലാഹു തആലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം. എന്താണ് സംഭവം? അലിയാരുടെ ശരീരത്തിൽ ഒരു വസ്ത്രം കാണപ്പെട്ടു. ആ വസ്ത്രം കണ്ടപ്പോൾ ആ വസ്ത്രം അലി കൂടുതൽ ധരിക്കുമായിരുന്നു എന്നാണ്, കൂടുതൽ ധരിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ അലിയാരോട് പറയാണ്, ഇന്നക്കല തുക്സിറുൽ ലുബ്സ ഹാദൽ ബുർദ്, അലി നിങ്ങൾ ഈ വസ്ത്രം വളരെ കൂടുതൽ ധരിക്കുന്നുണ്ടല്ലോ, കൂടുതൽ ഇതാണല്ലോ നിങ്ങൾ ധരിക്കുന്നത്, മറ്റു വസ്ത്രങ്ങളല്ലല്ലോ. അപ്പോൾ അലിയാരുടെ പ്രതികരണം എന്താണെന്നറിയോ? അലിയാരുടെ ആ പ്രതികരണം ആ അറബി ഇബാറത്തിനെ ഞാൻ ഇവിടെ വായിക്കാം. ഇന്നഹു കസാനീഹി ഖലീലി വസഫിയി വസദീഖി വഖാസതി ഉമർ റളിയല്ലാഹു തആല അൻഹു. കാരണം പറയണം, എന്തുകൊണ്ടാണ് ആ വസ്ത്രം കൂടുതൽ ഞാൻ ധരിക്കുന്നത്? ഇന്നഹു കസാനീഹി, ആ വസ്ത്രം എന്നെ ധരിപ്പിച്ചത് ഖലീലി, എൻ്റെ ഇഷ്ടഭാജനാണ്. വസഫിയി, എൻ്റെ തെളിഞ്ഞ സുഹൃത്താണ്. വസദീഖി, എൻ്റെ മിത്രാണ്. വഖാസതി, എൻ്റെ പ്രത്യേകക്കാരനാണ്. ആരാണത്? ഉമർ. അപ്പോൾ ഉമറിനെ അലി വിശേഷിപ്പിക്കുകയാണ്, എൻ്റെ ഖലീൽ, എൻ്റെ സഫീ, എൻ്റെ സദീഖ്, എൻ്റെ ഖാസത്ത്. അപ്പോൾ അത്ര ഇഷ്ടഭാജനാണ്, സ്നേഹഭാജനാണ് ഉമർ ആർക്ക്? അലിന്. അതുകൊണ്ടാണ് ഞാൻ ഈ വസ്ത്രം, അത് ഉമർ എനിക്ക് സമ്മാനിച്ചു എന്നതിനാലാണ് ഞാൻ ആ വസ്ത്രം കൂടുതൽ ധരിക്കുന്നത് എന്ന് അലി പറയാണ്. എന്നിട്ട് അലി പറയാണ്, ഇന്ന ഉമറ നാസഹല്ലാഹ ഫനസഹഹുല്ലാഹ്. ഉമർ അള്ളാഹുവിനോട് സത്യസന്ധമായി വർത്തിച്ചു, അള്ളാഹുവിനോടുള്ള നിലപാട് സത്യസന്ധമാക്കി. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അലിയുടെ നിലപാടുകളെ സത്യപ്പെടുത്തി. അലി സത്യസന്ധനാണ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല തെളിയിച്ചു. ഇത് പറഞ്ഞിട്ട് സുമ്മ ബക, അലി റളിയല്ലാഹു തആലനു കരയുകയുണ്ടായി എന്നാണ് ഇമാം ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ നിവേദനം ചെയ്ത, ഇമാം ദാറഖുത്നി ഫവായിൽ സഹാബയിൽ നിവേദനം ചെയ്ത സംഭവമാണ്. വേറെയും ചരിത്ര ഗ്രന്ഥങ്ങൾ, താരീഖ് ദിമഷ്കിൽ ഇബ്നു അസാക്കിർ, അതേപോലെ തന്നെ താരീഖുൽ മദീനയിൽ ഇബ്നു ശബ്ബ, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഈ വസ്ത്രം ധരിച്ച് കൂടുതൽ ധരിച്ചത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, എന്താ നിങ്ങളിത് ഇത്ര ഇഷ്ടത്തിൽ കൂടുതലായിട്ട് ധരിക്കണമെന്ന് ചോദിച്ചപ്പോൾ പ്രതികരിച്ചത്. അപ്പോൾ സഹോദരന്മാരെ, പിന്നെ എത്രമാത്രം ഉമറും അതേപോലെ തന്നെ നബി കുടുംബവും, അതിൽ പ്രത്യേകിച്ച് അലി റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു എത്രമാത്രം ബന്ധം നിലനിർത്തിയിരുന്നു എന്നുള്ളതാണ്. അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഉമറിനോട് ഒരു സഹായം ചോദിച്ചു. എന്താ ഉമർ സഹായിച്ചത്? എംബു എന്ന് പറയുന്ന സ്ഥലമാണ് സമ്മാനിച്ചത്, ഇന്നത്തെ എംബു ഉണ്ടല്ലോ, യാമ്പു. ആ യാമ്പു അത് ഉമറിന്, ഉമർ അലിയാർക്ക് സമ്മാനിക്കുകയുണ്ടായി എന്ന് നമുക്ക് ഇതേപോലെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അബൂബക്കറിനെയും ഉമറിനെയും ക്ഷമിക്കാൻ പ്രത്യേക പ്രാർത്ഥന, പോരിശയാക്കപ്പെട്ട പ്രാർത്ഥന ആരുടെ അടുക്കൽ? ഷിയാലോകത്തിനടുത്ത്. അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ അവർ എഴുതി പിടിപ്പിച്ച അവരുടെ പ്രാർത്ഥന അത് നമ്മൾ കേട്ട്, അവരെ ശപിച്ചുകൊണ്ട്, അവരെ മോശമായി താഗൂത്ത്, ജിബ്ത്ത്, സനം എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട്, ഇഫ്ക്ക് തുടങ്ങിയ വിശേഷണം നൽകിക്കൊണ്ട്, പിന്നെ അവരാണ് എല്ലാ കുഴപ്പങ്ങൾക്കും ഫസാദിനും കാരണം, വേദഗ്രന്ഥത്തിൽ മാറ്റം വരുത്തിയവർ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മാറ്റം വരുത്തിയവർ തുടങ്ങിയതായ വിശേഷണങ്ങളൊക്കെ ചാർത്തിയിട്ട് ഇകഴ്ത്തിക്കൊണ്ടുള്ളതായ അവരുടെ പരാമർശങ്ങൾ. അപ്പോൾ ഈ ഈ ഒരു ചരിത്രത്തിലെ ഈ ഒരു വൈരുദ്ധ്യം, ഷിയാലോകത്തിൻ്റെ ഈ ഒരു കാപട്യം, പൂർവികരുടെ, സച്ചരിതരായ പൂർവികരുടെ, തങ്ങളുടെ പൂർവികരുടെ പിന്തുണയില്ലാത്ത ഈ ഒരു ജൽപ്പനങ്ങൾ, ഇതൊക്കെ നമ്മളിവിടെ വേറിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഭാഗം ഇവിടെ വിശദീകരിച്ചത്. തുടർ ഭാഗം ഇൻഷാല്ലാ നമുക്ക് ഇനിയും വരും, അവിടെ കൂടുതൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അത് അനുധാവനം ചെയ്യാൻ അള്ളാഹു നമുക്ക് തുണയേകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി തയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ചുവരെഴുത്ത് പരിപാടിയാണ് ഇപ്പോൾ നാം കേട്ടത്. ചരിത്ര വിശദീകരണവുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി.
2: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കാം. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്ത് എത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം, അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തെറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio.

വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിൻ്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതുതരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ. കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി നമ്മൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു ഇബ്രാഹിം 45-46 വചനങ്ങളാണ് നാം പഠിക്കാൻ പോകുന്നത്. ക്ലാസ് എടുക്കുന്നത് ഫവാസ് ഫൈറൂസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് സൂറത്തു ഇബ്രാഹിമിലെ 44 വചനങ്ങളാണ് നാം പഠിച്ചത്. ഇന്ന് ഇൻഷാല്ലാ 45-46 വചനങ്ങളാണ് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിക്കൊണ്ട് ഞാനതൊന്ന് പാരായണം ചെയ്യാം.

0: അൽഹംദുലില്ലാ. ഇതോടുകൂടി സൂറത്ത് ഇബ്രാഹീമിലെ 46 വചനങ്ങളാണ് നാം പഠിച്ചത്. ശ്രോതാക്കൾ ഇതുവരെയുള്ള വചനങ്ങൾ പ്രത്യേകം മനഃപ്പാഠമാക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ ബാറകല്ലാ. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു ഇബ്രാഹിം 45-46 വചനങ്ങളാണ് നാം ഇതുവരെ പഠിച്ചത്. ക്ലാസ് എടുത്തത് ഫവാസ് ഫൈറൂസ്.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. അറിവില്ലായ്മയുടെ അനന്തരഫലങ്ങൾ. ഡോക്ടർ യാസ്മിൻ എം അബ്ബാസിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: അറിവില്ലായ്മയുടെ അനന്തരഫലങ്ങൾ. എഴുത്ത് ഡോക്ടർ യാസ്മിൻ എം അബ്ബാസ്. സ്ത്രീ സ്വാതന്ത്ര്യമെന്നും സ്ത്രീ പുരുഷ സമത്വമെന്നുമുള്ള ഓമനപ്പേരുകളിൽ സമൂഹത്തെ അരാജകത്വത്തിലേക്കും അധാർമികതയിലേക്കും നയിക്കുകയും ആ ഒഴുക്കിനെത്ത് നീങ്ങുകയും ചെയ്യുന്ന വലിയൊരു സമൂഹം ഒരു വശത്ത്, മറുവശത്ത് സ്ത്രീകളെ അടിച്ചമർത്തുകയും അവർക്ക് യാതൊരു വിലയും കൽപ്പിക്കുകയും ചെയ്യാത്ത മതമാണ് ഇസ്ലാമെന്ന തെറ്റിദ്ധാരണ സമൂഹത്തിൽ വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു കൂട്ടരും. ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങൾക്കെതിരിൽ വിദ്വേഷം പ്രചരിപ്പിക്കാനും ഇസ്ലാമിനെ അപരിഷ്കൃത മതമായി ചിത്രീകരിക്കാനും പരിശ്രമിക്കുന്നവർക്ക് മുന്നിൽ തന്റെ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കാനും ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാനും ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം എന്തുകൊണ്ട് ഇസ്ലാം ഇത്രമേൽ വിമർശിക്കപ്പെടുന്നു എന്നത് നിഷ്പക്ഷമായി ചിന്തിച്ച് മനസ്സിലാക്കലും എതിരാളികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കുള്ള കൃത്യമായ മറുപടികൾ വ്യക്തമായി അറിഞ്ഞിരിക്കുക എന്നതും അനിവാര്യമാണ്. ഇസ്ലാമിനെക്കുറിച്ചുള്ള ശരിയായ അറിവും വർത്തമാന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധവും അതോടൊപ്പം വിവാദ വിഷയങ്ങളുടെ ആഴത്തിലുള്ള പഠനവും ഉണ്ടായിരിക്കുമ്പോഴാണ് ഒരു മുസ്ലിമിനോ അമുസ്ലിമിനോ ഇത്തരം മേഖലകളിൽ ആരോഗ്യപരമായ അഭിപ്രായങ്ങളുണ്ടായിരിക്കുക. മദ്രസാ പഠന കാലഘട്ടത്തിൽ ലഭിച്ച ഏതാനും അറിവുകൾ കൊണ്ട് മാത്രം ജീവിതകാലം കഴിച്ചുകൂട്ടുന്നവരാണ് ഭൂരിപക്ഷം വിശ്വാസികളും. മദ്രസാ കാലഘട്ടം അവസാനിക്കുന്നതോടെ മതപഠനം അവസാനിക്കുന്നില്ലെന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. തുടർ പഠനം നടത്തുകയും വർത്തമാന സാമൂഹികാന്തരീക്ഷം സസൂക്ഷ്മം വിലയിരുത്തുകയും ചെയ്യുമ്പോഴാണ് പ്രബോധനത്തിന്റെ ആവശ്യകതയും അത് പ്രവാചകന്മാരിൽ നിന്നും സത്യവിശ്വാസികളിലേക്ക് കൈമാറപ്പെട്ട നിർബന്ധ ബാധ്യതകളിൽപ്പെട്ടതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുക. മതപരമായ വിഷയങ്ങളിൽ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത ചില വാക്കുകളോ പ്രയോഗങ്ങളോ മാത്രം ചർച്ച ചെയ്ത് വിവാദങ്ങളുണ്ടാക്കുന്നതും മതത്തെ തന്നെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നതുമെല്ലാം ആ വിഷയത്തെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ യാതൊരു ആധികാരിക വിവരവുമില്ലാത്തവരിൽ നിന്നാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇത് ഇസ്ലാമോഫോബിയ വളർത്തിയെടുക്കുകയെന്ന കൃത്യമായ അജണ്ടയ്ക്ക് വലിയ പിന്തുണയാവുകയും ചെയ്യുന്നു. ഇത്തരം ചർച്ചകൾ മതേതര കേരളത്തിന് മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ഉപസംഹരിക്കപ്പെടുന്നതിലും പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ വ്യാപിക്കുന്നതിലും ആശ്ചര്യപ്പെടാനല്ല. സ്വന്തം ജീവിതം കൊണ്ടും വിവാദ വിഷയങ്ങളിലുള്ള പക്വമായ ഇടപെടലുകളിലൂടെയും ഇത്തരം ഒളി അജണ്ടകളെയും തെറ്റിദ്ധാരണകളെയും തിരുത്തിയെഴുതാൻ ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട്. ഏതൊരാളും താൻ ഇടപെടുന്ന മേഖലയിലുള്ള ആധികാരികമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ മാത്രമാണ് അവിടെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും പ്രസക്തിയുണ്ടാകുന്നത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, അറിവില്ലായ്മയുടെ അനന്തരഫലങ്ങൾ. ഡോക്ടർ യാസ്മിൻ എം അബ്ബാസിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണവിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ഹൃദയവസന്തം. സൂറത്തുൽ മുഅ്മിനൂൻ ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് സഫീർ അൽ ഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അല മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. റബ്ബ് ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന വസീദിന ഇൽമ. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം എപ്പിസോഡുകളിലൂടെ പഠിച്ചു പോകുന്നത്. നമ്മൾ കഴിഞ്ഞ 9 ക്ലാസ്സുകളിലായി സൂറത്തുൽ മുഅ്മിനൂന്റെ 30 വരെയുള്ള വചനങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ കഴിഞ്ഞ വചനങ്ങൾ ഇതുവരെ കഴിഞ്ഞു പോയത് ആദ്യം വിജയിച്ച വിശ്വാസികളുടെ ഗുണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യത്തെ വചനങ്ങളിൽ പഠിപ്പിച്ചത്, 12 വരെയുള്ള വചനങ്ങളിൽ. പിന്നീട് അതിനുശേഷം ഉള്ള 13-30 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന, പൊതുവേ ഖുർആനിൽ പ്രയോഗിച്ചു പോകുന്ന 3 രീതികളാണ് പിന്നീട് തുടർന്ന് പറഞ്ഞത്. ആദ്യം മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ, ഒരു വ്യക്തി അവൻ്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ തന്നെ കാണാവുന്ന അത്ഭുതങ്ങളിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി, ആ അത്ഭുതങ്ങൾ അള്ളാഹുവിന് മാത്രം സാധ്യമാകുന്നതാണ് എന്നതാണ് അവിടെ പഠിപ്പിച്ചത്. അതിനുശേഷം മനുഷ്യ ശരീരത്തിന് പുറത്തുള്ള ചുറ്റുപാടുമുള്ള ജീവികളെക്കുറിച്ചും പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചുമാണ് അതിനുശേഷമുള്ള വചനങ്ങൾ പഠിപ്പിച്ചത്. ആകാശങ്ങൾ, ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന, ഇറങ്ങി വരുന്ന മഴ, അതിലൂടെ ചെടികൾ മുളച്ചു വരുന്നത്, പിന്നീട് അത് ഭക്ഷിച്ച് ജീവിക്കുന്ന കാലികൾ, ആ കാലിൽ ലഭിക്കുന്ന പാല്, അതേപോലെ തന്നെ ഒട്ടകം, കപ്പൽ തുടങ്ങിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച്, ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് പിന്നീട് പറഞ്ഞത്. അതിനുശേഷം അള്ളാഹുവിൻ്റെ 3-ാമത്തെ രീതി മുൻകഴിഞ്ഞ കാലഘട്ടത്തിലെ ചരിത്രങ്ങളിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തലാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറയാൻ പറ്റിയ കാര്യങ്ങളായിരുന്നില്ല. അത് മുൻകഴിഞ്ഞ ചരിത്രത്തെക്കുറിച്ച് പ്രവാചകൻ അറിവില്ലായിരുന്നു. അത് പറഞ്ഞു നൽകാൻ കഴിയുന്നത് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രമാണ് അതിന് ശേഷം മുതൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. 30 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് അള്ളാഹു പറഞ്ഞു തുടങ്ങിയത്. മുർസലുകളിൽ 1-ാമത്തെ വ്യക്തിയാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആദ്യമയക്കപ്പെട്ട നബി ആദം അലൈഹിസ്സലാം ആണെങ്കിലും ആദ്യമയക്കപ്പെട്ട റസൂൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ആ പ്രവാചകൻ നടത്തിയ പ്രബോധനവും അവിടെ ഉണ്ടായ പ്രയാസങ്ങളും ഒക്കെയാണ് 30 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സൂചിപ്പിച്ചത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിന്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം, അദ്ദേഹത്തിൻ്റെ കൗമിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്നാണ് തുടർന്നുള്ള വചനങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثُمَّ أَنشَأْنَا مِن بَعْدِهِمْ قَرْنًا آخَرِينَ فَأَرْسَلْنَا فِيهِمْ رَسُولًا مِّنْهُمْ أَنِ اعْبُدُوا اللَّهَ مَا لَكُم مِّنْ إِلَٰهٍ غَيْرُهُ أَفَلَا تَتَّقُونَ وقال الملأ من قومه الذين كفروا وكذبوا بلقاء الآخرة وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم يأكل مما تأكلون منه ويشرب مما تشربون. ഈ 3 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൂഹ് നബിക്ക് ശേഷം അയക്കപ്പെട്ട പ്രവാചകന്മാരുടെ സംഭവത്തെക്കുറിച്ചുള്ള തുടക്കം സൂചന നൽകുകയാണ്. ഫുമ്മ, പിന്നീട്. ഫുമ്മ എന്നത് ശേഷം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. വ, ഫ, സുമ്മയൊക്കെ ശേഷം, പിന്നെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വാ, ഫ എന്നതൊക്കെ തൊട്ടുടനെ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നതെങ്കിൽ, സുമ്മ എന്ന് പറഞ്ഞ ഒരു ഗ്യാപ്പിന് ശേഷം, ഒരു കാര്യം നടന്ന് അല്പം ഗ്യാപ്പിന് ശേഷം നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് സുമ്മ എന്ന് ചേർത്ത് പറയാറുള്ളത്. സുമ്മ, പിന്നീട്, ശേഷം. അൻഷ ഇന, നഷ ആ എന്ന് പറഞ്ഞാൽ വളർന്നു എന്നാണ് അർത്ഥം. അൻഷ ആ എന്ന് പറഞ്ഞാൽ വളർത്തി എന്നാണ്. അൻഷ ഇന എന്ന് പറഞ്ഞാൽ നാം വളർത്തി. മിംബഅദിഹിം, അവർക്ക് ശേഷം, അഥവാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് ശേഷം. കർണൻ, കർണൻ എന്ന് പറഞ്ഞാൽ സമൂഹം അല്ലെങ്കിൽ തലമുറ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ തലമുറ എന്ന ഉദ്ദേശമാണ്. ആഹരീൻ, മറ്റൊന്ന്. അപ്പോൾ സുമ്മ അൻഷഇനാ മിൻ ബഅദിഹിം ഖർനൻ ആഖരീൻ, പിന്നെ അദ്ദേഹത്തിന് ശേഷം, അവർക്ക് ശേഷം നാം മറ്റൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവന്നു എന്നാണ്. എന്നിട്ടോ ആ വളർത്തിക്കൊണ്ടുവന്ന സമൂഹത്തിൽ ഫഅർസൽന, ഫ എന്നിട്ട് അല്ലെങ്കിൽ അപ്പോൾ, അർസൽന നാം അയച്ചു, ഫീഹിം അവരിലേക്ക്, റസൂലൻ റസൂലിനെ, ദൂതനെ, മിൻഹും അവരിൽ നിന്ന് തന്നെയുള്ളത്. ഫഅർസൽന ഫീഹിം റസൂല മിൻഹും എന്ന് പറഞ്ഞാൽ പിന്നീട് അപ്പോൾ അങ്ങനെ നാം അവരിലേക്ക്, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ, ദൂതനെ നാം പറഞ്ഞയച്ചു. എന്തിനാണ് ദൂതൻ വന്നത്? ആ ദൂതൻ പറഞ്ഞ കാര്യം എന്താണ്? അനിഅബ്ദുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ എന്ന് പറയാൻ വേണ്ടിയാണ്. ഉഅബ്ദു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്ക്, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ എന്ന് പറയാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവർക്ക് ശേഷം ഉള്ള സമൂഹത്തിലേക്ക് റസൂലിനെ നാം പറഞ്ഞയച്ചത്. ആ പ്രവാചകൻ പറഞ്ഞ കാര്യം എന്താണ്? അനിഅബ്ദുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഒരു ആരാധ്യനും, ഗൈറുഹു അവർക്ക് അവര് ശേഷം, അവനല്ലാതെ അഥവാ അള്ളാഹുവിൻ്റെ പുറമേ നിങ്ങൾക്ക് മറ്റൊരു ആരാധ്യനുമില്ല. അങ്ങനെയുള്ള ഏക ആരാധ്യനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്നാണ് ആ പ്രവാചകന്മാരൊക്കെ പറഞ്ഞത്. അഫല തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് ശേഷം, ആ ജനതയെ നമ്മൾ പറഞ്ഞു, ആ ജനത ഒരു കപ്പലിലേക്ക് കയറി, അതല്ലാത്ത മുഴുവൻ ആളുകളും നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ നശിപ്പിക്കപ്പെട്ട ഈ കൗമിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുശേഷം ഈ കൗമിന്, ഈ സമൂഹത്തിന് ശേഷം ഒരു പുതിയ തലമുറയെ അള്ളാഹു സുബ്ഹാനഹു വതആല വളർത്തിക്കൊണ്ടുവരികയാണ്. പുതിയ തലമുറ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം, അവർക്ക് അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കണം, അവർ യഥാർത്ഥമായ ദീനിലേക്ക്, യഥാർത്ഥ ആശയത്തിലേക്ക് അവരെ ക്ഷണിക്കണം. ആ കാര്യത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഫർസൽന ഇലൈഹിം റസൂല മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകനെ പറഞ്ഞയച്ചു. ഇവിടെ അർസൽന ഇലൈഹിം റസൂല മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ളത് എന്ന പ്രയോഗം ഏറെ ശ്രദ്ധേയമാണ്. അള്ളാഹു എല്ലാ പ്രവാചകന്മാരെയും അയച്ചത് അവരിൽ നിന്ന് തന്നെയുള്ളൊരു ആ സമൂഹത്തിൽ തന്നെയുള്ളൊരു വ്യക്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സൂറത്തുൽ ജുമുഅയിൽ അള്ളാഹു പറഞ്ഞല്ലോ, അവരിൽ നിന്ന് തന്നെയുള്ളൊരു പ്രവാചകനെ നാം പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന്. നേരത്തെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പറഞ്ഞപ്പോഴും അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാ പ്രവാചകന്മാരും, ആ പ്രവാചകന്മാർ ഏതൊരു സമൂഹത്തിലാണ് ജീവിച്ചിരുന്നത്, ആ സമൂഹത്തിൽ തന്നെയുള്ള ഒരു വ്യക്തിയായിരുന്നു ആ പ്രവാചകൻ, അഥവാ അവരുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു പ്രവാചകൻ. അള്ളാഹു മനുഷ്യന്മാരല്ലാത്ത ഒരാൾ പ്രവാചകനെ മനുഷ്യരിലേക്ക് അയച്ചിട്ടില്ല. കാരണം അങ്ങനെ പുറമേ നിന്നൊരാൾ വന്നു കഴിഞ്ഞാൽ ആ പ്രവാചകനെ അംഗീകരിക്കാൻ അവർക്ക് സാധ്യമാകാതിരിക്കും. ഇത് മറ്റൊരു ജീവിയാണ്, നമ്മൾക്കിങ്ങനെ ജീവിക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ അവർ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർക്കേറെ പരിചയമുള്ള, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ പറഞ്ഞത്. എന്നിട്ട് ആ പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് എന്താണ്? അനിഅബ്ദുല്ലാ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ എന്നാണ്. എല്ലാ പ്രവാചകന്മാരും ഈ കാര്യമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിഷയം വിശുദ്ധ ഖുർആൻ കുറേ സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സൂറത്ത് നഹ്ലിൽ പഠിപ്പിച്ച വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനിഅബ്ദുല്ലാ വജ്തനിബു ത്താഗൂത്ത്. എല്ലാ പ്രവാചകന്മാരും അള്ളാഹു പറഞ്ഞ ചിന്തനാണ്. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്, അവരെല്ലാം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അനിഅബ്ദുല്ലാ വജ്തനിബു ത്താഗൂത്ത്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. വജ്തനിബു ത്താഗൂത്ത്, നിങ്ങൾ താഗൂത്തിനെ, ദുർമൂർത്തികളെ, അഥവാ അള്ളാഹുവിൻ്റെ പുറമെ നിങ്ങൾ ആരാധിക്കുന്നതായ എന്തൊക്കെയുണ്ടോ ആ ആരാധിക്കപ്പെടുന്ന മുഴുവൻ ദുർമൂർത്തികൾ നിങ്ങൾ വെടിയണം. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. അപ്പോൾ എല്ലാ പ്രവാചകന്മാരുടെയും പരമപ്രധാനമായ പ്രബോധനം, ഏത് പ്രവാചകൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധന ദൗത്യം എന്ന് പറഞ്ഞാൽ അത് തൗഹീദ് പ്രചരിപ്പിക്കലാണ്, ശിർക്കെതിരെ പോരാടലാണ്. എന്നാൽ എല്ലാ പ്രവാചകന്മാരും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാമൂഹിക ജീർണതകൾക്കെതിരെ, പിന്നെ അരാജകത്വങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗതിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വേച്ഛാധിപതികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയവരൊക്കെ അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അരാജകത്വങ്ങൾക്കെതിരെ, അധാർമികതകൾക്കെതിരെ, മൂല്യച്യുതികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അതായിരുന്നില്ല ഒരു പ്രവാചകൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. എല്ലാ പ്രവാചകന്മാരുടെയും ഒന്നാമത്തേത്, ആദ്യത്തെ പ്രബോധന ദൗത്യം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേപോലെ തന്നെ അള്ളാഹു മുഹമ്മദ് റസൂലുള്ള എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹുവിനെ, അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് യഥാർത്ഥമായി ആരാധനക്കർഹനെ മറ്റാരുമില്ല, അള്ളാഹുവിനെ ആരാധിക്കണം, നിങ്ങൾ അവന് പങ്കു ചേർക്കരുത്. തൗഹീദ് പഠിപ്പിക്കാനും ശിർക്കിൽ നിന്നും നിങ്ങൾ പോ ശിർക്കിലേക്ക് നിങ്ങൾ പോകരുതെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരും അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളും ചെയ്യേണ്ട പ്രബോധനത്തിൻ്റെ ഒരു രീതിശാസ്ത്രം ഇതാണ്. ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത് പ്രബോധനം ചെയ്യണം എന്താണ്? അത് തൗഹീദ് തന്നെയാണ്. കാരണം അള്ളാഹു പഠിപ്പിക്കുന്നു, ഇന്നഹുമ യുശ്രികുബില്ല ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഒരാൾ ശിർക്ക് ചെയ്താൽ അവൻ്റെ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഹറാമാക്കി കളയും. ഉവാഹുന്നാർ, അവൻ്റെ നിത്യസങ്കരം അള്ളാഹു നരകമാക്കി തീരും. ഇന്നഹു അള്ളാഹു മറ്റൊരിക്കൽ പഠിപ്പിച്ചത് ശിർക്ക് ചെയ്ത അള്ളാഹു ഇന്നല്ലാഹു ലാ ഗഫിറു യുശ്റക ബിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ പങ്കു ചേർക്കുന്നതിന് ഒരിക്കലും പുറത്തുവരില്ല. വയഗഫിറു മാ ദൂന ദാലിക ലിമൻ യശ, അതല്ലാത്ത എന്തെല്ലാം പാപങ്ങളുണ്ടോ അതൊക്കെ ഉള്ള പുറത്തുവരും. ഒരു മനുഷ്യൻ മുഴുവൻ തിന്മകൾ ചെയ്താലും അവൻ്റെ ജീവിതത്തിൽ തൗഹീദുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാഹു ഉദ്ദേശിച്ചാൽ പാപങ്ങൾ മുഴുവൻ പുറത്ത് നേരെ സ്വർഗ്ഗത്തിലെ പ്രവേശിക്കാൻ പറ്റും. അല്ല എങ്കിൽ പാപങ്ങൾക്കുള്ള ശിക്ഷകൾക്ക് ശേഷം അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. എന്നാൽ തൗഹീദില്ലാത്ത ഒരു വ്യക്തി എത്രത്തോളം നന്മകൾ ചെയ്താലും ആ നന്മകളൊന്നും അവന് ഉപകാരപ്രദമാവുകയില്ല. അവൻ നേരെ നരകത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് ചെന്നാവധിക്കുമെന്ന് ഉള്ളതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും പരമപ്രധാനമായും തൗഹീദ് പ്രബോധനം ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെയും പ്രബോധന ദൗത്യം ഏറ്റവും പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് തൗഹീദ് പ്രബോധനം തന്നെയാണ്. അങ്ങനെ തൗഹീദ് പ്രബോധനം ചെയ്തപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് തേടാൻ പാടില്ല എന്ന് പഠിപ്പിച്ചപ്പോഴൊക്കെ അവിടെ നടന്നതെന്താണ്? അത് അടുത്തായതിലുള്ള പഠിപ്പിക്കുന്നത് വക്കാല പറഞ്ഞു. അൽ മലഅ്, മലഅ് എന്ന് പറഞ്ഞാൽ നേരത്തെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയം പഠിപ്പിക്കുന്നിടത്തും അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. മലഅ് എന്ന് പറഞ്ഞ പ്രമാണി, ആ നാട്ടിലെ ഉന്നതിയിലുള്ള ആളുകൾ എന്നർത്ഥം. പ്രമാണികൾ പറഞ്ഞു, എങ്ങനെയുള്ളത്? മിൻ ഖൗമിഹി, അവരുടെ കൗമിൽ, ആ പ്രവാചകൻ്റെ കൗമിലുള്ള, ആ പ്രവാചകൻ്റെ സമൂഹത്തിലുള്ള പ്രമാണികൾ പ്രമാണി പറഞ്ഞു. എങ്ങനെയുള്ള പ്രമാണിമാർ? അല്ലദീന കഫറൂ, അവരെന്താണ്? നിഷേധിച്ചവർ അഥവാ തൗഹീദുള്ളവരല്ല, മുഅ്മിനീങ്ങളല്ല, നിഷേധികളായ കുഫ്ഫാറുകളായ ആ പ്രവാചകൻ്റെ സമൂഹത്തിലെ പ്രമാണിമാരായ ആളുകൾ ആ പ്രവാചകനോട് പറഞ്ഞു. പിന്നെയോ അവരെന്ത് ചെയ്തു? വക്കദ്ദബു ബിലിഖാഇല്ലാഹിറ, വക്കദ്ദബൂ, അവർ കളവാക്കി. കദീബ് എന്ന് പറഞ്ഞാൽ കളവ് എന്നാണ്, കദ്ദബ എന്ന് പറഞ്ഞാൽ കളവാക്കി എന്നാണ്. കദ്ദബൂ, അവർ കളവാക്കി. എന്താണ് കളവാക്കിയത്? ബി ലിഖാഇല്ലാഹിറ, ലിഖാ കണ്ടുമുട്ടൻ, ലിഖാഇൽ ആഖിറത്തി, ആഖിറത്തിൻ്റെ, പരലോകത്തെ കണ്ടുമുട്ടുക എന്നതിനെ അവർ നിഷേധിച്ചു. എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടില്ല, അള്ളാഹുവിനെ നിഷേധിച്ചു, അതോടൊപ്പം തന്നെ പരലോകത്തെ കളവാക്കി. പരലോകമെന്ന ഒന്നുമില്ല എന്ന രൂപത്തിൽ അവർ കളിയാക്കുകയുണ്ടായി. പിന്നെ അവരുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? വ അച്ചറഫിനാഹും ഫിൽ ഹയാത്തി ദുന്യ, വ അത്തറഫിന, അത്തറഫ എന്ന് പറഞ്ഞാൽ സുഖാഡംബരങ്ങൾ എന്നർത്ഥം. അത്തറഫ, അള്ളാഹു സുഖാഡംബരങ്ങൾ നൽകി. അത്തറഫിന, നാം സുഖാഡംബരങ്ങൾ നൽകിയിട്ടുണ്ട്. ഹും, അവർക്ക്, ഫിൽ ഹയാത്തി ദുന്യ, ഈ ദുനിയാവിൽ, ഈ ദുനിയാവിൽ അടിച്ച് പൊളിക്കാനുള്ള, അടിച്ച് പൊളിച്ച് ആർമാദിക്കാൻ മാത്രമുള്ള സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും നാം നൽകിയിട്ടുണ്ട് അവർക്ക്. അപ്പോൾ എന്താണ്? സുഖസൗകര്യങ്ങളുള്ള, ആഡംബരങ്ങളുള്ള, എല്ലാവിധ ഭൗതിക നേട്ടങ്ങളും ഉള്ള ആളുകൾ. അതോടൊപ്പം തന്നെ അവർ അള്ളാഹുവിനെ നിഷേധിച്ചു, പരലോകത്തെ കളവാക്കി. അങ്ങനെ നിഷേധിയും തെമ്മാടികളുമായി ജീവിച്ചിരുന്ന അവരുടെ കൂട്ടത്തിലെ ഉന്നതന്മാർ, അവർക്ക് സമ്പത്തുണ്ട്, ഭൗതികമായ എല്ലാ വിഭവങ്ങളുമുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് അഹങ്കാരമുണ്ടായി. ഇത് വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട വിഷയമാണ്. സമ്പത്ത് കൂടുമ്പോൾ നമ്മൾക്ക് അഹങ്കാരം വരുന്നതിന് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഹങ്കാരമാണ് ഒരു വ്യക്തിയെ നന്മകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ തടയാൻ പ്രേരിതമാക്കുന്നത്. പ്രവാചകനെ പഠിപ്പിച്ചില്ലേ, നിങ്ങൾ അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. ആരുടെയെങ്കിലും കലിബിൽ മിസ്കാലു ദറത്തിൻ മിൻ കിബരിൻ, അണുമണി തൂക്കം ഒരുവൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ലായദുഹുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ അഹങ്കാരത്തിൻ്റെ വിശദീകരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു. അതെന്താണ്? ബത്തറുൽ ഹഖി വഗംതുന്നാസ്, രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ബത്തറുൽ ഹഖ്, സത്യത്തെ നിരാകരിക്കുക. കിവറങ്ങ് കൂടിക്കഴിഞ്ഞാൽ സത്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല. എൻ്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്നത് ഞാൻ പറയുന്നിടത്താണ്. അതുകൊണ്ട് മറ്റൊരാളെ പറയുന്ന എനിക്ക് വിശ്വസിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല. ആ സത്യത്തെ നിരാകരിക്കാൻ അവന് കഴിയും. അപ്പോൾ അത് കിബറാണ്. വഹംതുന്നാസ്, ജനങ്ങളെ കൊച്ചാക്കാനാണ്. ഇവിടെ എന്താണ്? സമ്പത്ത് അവർക്കുണ്ട്, അതുകൊണ്ട് അവർ അഹങ്കരിച്ചു. ആ അഹങ്കാരം സത്യനിഷേധത്തിലേക്ക്, പരലോകത്തെ കളവാക്കുന്നതിലേക്ക് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് അവർ പറഞ്ഞ കാര്യം എന്താണ്? മാ ഹാദാ ഇല്ലാ ബഷറുൻ, മാ ഹാദാ, ഇതല്ല, ഇല്ല ബഷർ, മനുഷ്യരല്ലാതെ. മാ ഹുവ ഇല്ലാ ബഷർ എന്ന് പറഞ്ഞിട്ടില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞ അതേ വർത്തമാനമാണ്. ഹാദ എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ സാധാരണ ഇത് വസ്തുവിനെ സൂചിപ്പിക്കാൻ, ഹുവ എന്നാണ് വ്യക്തിയെ സൂചിപ്പിക്കാനും വേണ്ടി പറയുക, എന്നാൽ വ്യക്തിയെ സൂചിപ്പിക്കാൻ ഹാദ എന്ന് ഭാഷാവർ പ്രയോഗിക്കാറുമുണ്ട്. പക്ഷെ ഇവിടെ മാ ഹാദ ഇല്ല ബഷർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഒരു മനുഷ്യനായി പോലും അംഗീകരിക്കാൻ അവർക്ക് സാധ്യമാകാത്ത രൂപത്തിൽ കളിയാക്കുന്ന, കുറവാക്കുന്ന, ഇതെന്തൊരു സാധനമാണ് എന്ന രൂപത്തിൽ പറഞ്ഞു എന്ന രൂപത്തിലാണ്. അപ്പോൾ മാ ഹാദ ഇല്ല ബഷറിൻ, ഇതൊരു മനുഷ്യനല്ലാതെ വേറൊന്നുമല്ല, എങ്ങനെയുള്ളത്? മിസ്ലുക്കും നിങ്ങളെപ്പോലെയുള്ളത്, യഅ്കുലു അവൻ ഭക്ഷിക്കുന്നു, അവൻ തിന്നുന്നു, മിമ്മാ തഅ്കുലൂന നിങ്ങൾ തിന്നുന്ന ഒന്ന്, നിങ്ങൾ തിന്നുന്നത് തന്നെയാണ് അവനും തിന്നുന്നത്, വയശ്റബു തഅ്കുലൂന മിൻഹു നിങ്ങൾ തിന്ന്, വയശ്റബു അവൻ കുടിക്കുന്നു, മിമ്മാ തശ്റബൂൻ നിങ്ങൾ കുടിക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങളെപ്പോലെ തിന്നുന്ന, നിങ്ങളെപ്പോലെ കുടിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുക. അപ്പോൾ നിങ്ങൾ നോക്കൂ, അഹങ്കാരികൾ, സമ്പത്തുള്ള ആളുകൾക്ക് അഹങ്കാരമുണ്ടാകുന്നു. അഹങ്കാരമുണ്ടാകുമ്പോൾ സത്യത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് തടസ്സമാകും. എത്ര സമ്പത്തുണ്ടെങ്കിലും കൂടുതൽ വിനയം, ശുക്ർ കാണിക്കാനായിരിക്കും നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് പാവങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ റസൂൽ പഠിപ്പിച്ചു. ഇല്ലെങ്കിൽ അഹങ്കാരം നമ്മളെ പിടികൂടുകയും സത്യത്തിൽ നിന്നും വഴിദൂരം ആയിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. അവർ പറഞ്ഞ കാര്യം എന്താണ്? മാ ഹാദ ഇല്ല ബഷറുൻ മിസ്ലുക്കും യഅ്കുലു മിമ്മാ തഅ്കുലൂന മിൻഹു വയശ്റബു മിമ്മാ തശ്റബൂൻ, നിങ്ങൾ തിന്നും പോലെ, നിങ്ങൾ കുടിക്കും പോലെ, തിന്നേം കുടിക്കും ചെയ്യുന്ന മനുഷ്യനാണ് ഇതെന്ന് എല്ലാ പ്രവാചകന്മാരും ഇത് കേട്ടിട്ടുണ്ട്. പിന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇത് മലക്കനല്ല എക്കാമായിരുന്നു, പക്ഷെ അള്ളാഹ് അയച്ചില്ല, ഇതൊരു മനുഷ്യൻ മാത്രമാണ് എന്നാണ്. പ്രവാചകന്മാരൊക്കെ അള്ളാഹു മനുഷ്യന്മാരുടെ കൂടെ തിരഞ്ഞെടുത്ത അയച്ച എന്തിനാണ്? മനുഷ്യന്മാരല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പറ്റിയതല്ലെന്ന് അവർ പറയുമായിരുന്നു. മനുഷ്യനാകുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ മനുഷ്യനും പറയുന്നത് എന്ന ബോധ്യം അവർക്കുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും ഇതേ വർത്തമാനം അവർ പറഞ്ഞിട്ടുണ്ട്. മലിഹാദ റസൂൽ, ഇതെന്തൊരു മനുഷ്യനാണ്, അവൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രമാണ്. കുലത്ത് ആം വയം ഷീഫിൽ അസ്വാഖ്, ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു എന്ന രൂപത്തിൽ ഒന്നുമില്ല. സാധാരണ നിങ്ങളെപ്പോലെ അങ്ങാടിയിൽ നടക്കുന്ന, നിങ്ങളെപ്പോലെ ഭക്ഷിക്കുന്ന, നിങ്ങളെപ്പോലെ കുടിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ മാത്രമാണ് ഇവർ. അതുകൊണ്ട് അവനെ നിങ്ങളാരും വിശ്വസിക്കേണ്ട, അവനെ നിങ്ങളെ അംഗീകരിക്കേണ്ട, അവനെ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നും നമ്മൾക്കില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള നിഷേധങ്ങൾ, ഈ രൂപത്തിലുള്ള കുറവാക്കലുകൾ, മനുഷ്യന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കലുകളൊക്കെ അവർക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായി? അതിൻ്റെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നു, അവർക്ക് ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഡംബരങ്ങൾ നൽകി. സമ്പത്തും അധികാരങ്ങളും അതേപോലെ തന്നെ സുഖ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ മതിമറന്ന് പോകുന്ന അവസ്ഥ മനുഷ്യന്മാർക്കുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ അവസ്ഥകൾ എടുത്തു നോക്കൂ, വലിയ പൈസ ഉണ്ടാകുമ്പോൾ സ്ത്രീകളാകട്ടെ, പുരുഷന്മാരാകട്ടെ, കുട്ടികളാകട്ടെ, സ്വന്തമായി സ്വന്തം കാലിൽ നിൽക്കാൻ സമ്പത്തുണ്ട്, ആ സമ്പത്ത് കൊണ്ട് എന്തും ചെയ്യാമെന്നാണ്. വലിയ വലിയ പിന്നെ വാഹനങ്ങൾ വാങ്ങുന്നു, അതുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു, മറ്റു തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. എൻ്റെ വീട് വലുതാണെങ്കിൽ അതിന് മതിൽ കെട്ടിയാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, അവൻ എൻ്റെ വഴിയിലൂടെ നടക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമ്പത്ത് കൂടുമ്പോൾ കിബറുണ്ടാകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ആ സമ്പത്തുണ്ടാകുമ്പോൾ വലിയ ഫോണുകൾ വാങ്ങാൻ പറ്റുമ്പോൾ, നല്ല വസ്ത്രങ്ങൾ വാങ്ങാൻ പറ്റുമ്പോൾ, ആ വസ്ത്രങ്ങൾ കൊണ്ട് ഇസ്ലാമിൻ്റെ വസ്ത്രധാരണത്തെ മാറ്റിവെക്കുവാൻ, അതേപോലെ തന്നെ അള്ളാഹുവിനെ പരിഹസിക്കുവാൻ, അങ്ങനെയൊക്കെ നടക്കാൻ അവർക്ക് യാതൊരു മടിയും ഇല്ലാതാകുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ അഹങ്കാരം കൊണ്ട് അവർക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സമ്പത്തുണ്ടാകുന്നത്, ആഡംബരങ്ങൾ ഉണ്ടാകുന്നത് ഒക്കെ വലിയ പ്രയാസമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു ഈ ദുനിയാവിനെ പഠിപ്പിച്ച കാര്യം എന്താണ്? ഈ ദുനിയാവ് ആദ്യ ഹയാത്തു ദുനിയ ലഇബുൻ വലഗുൻ, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അത് കളിയും ചിരിയും വിനോദവും വർത്തമാനങ്ങളും മാത്രമാണ്, വേറൊന്നുമല്ല, വേറൊന്നുമല്ല. ഇവിടെ നമ്മൾ ജീവിച്ചാൽ ഇവിടെ നമ്മൾ മരിക്കും. നൈമിഷികമായ ആഡംബരങ്ങളും സുഖങ്ങളും മാത്രമാണ് ഈ ലോകത്ത് കിട്ടുന്നത്. എന്നാൽ വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖ, പരലോകമാണ് ഏറ്റവും ഉന്നതമായതും എന്നെന്നും ബാക്കിയാകുന്നതുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ധാരണ ഉൾക്കൊണ്ടുകൊണ്ട് പരലോകത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതം ക്രമീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിക്ക് ശേഷം അയച്ച പ്രവാചകനും ആ പ്രവാചകനെ പറഞ്ഞ തൗഹീദിൻ്റെ പ്രഖ്യാപനവും ആ തൗഹീദ് പ്രഖ്യാപിച്ചപ്പോൾ അവിടുത്തെ പ്രമാണിമാർ നിഷേധിച്ചതുമാണ് അള്ളാഹു ഇവിടെ പഠിപ്പിച്ചത്. ഇതിൽ നമുക്കുള്ള പാഠം എന്താ? ആ പ്രമാണിമാരെ പോലെ നിഷേധികളായി നമ്മൾ മാറാനും വേണ്ടി പാടില്ല. ആ പ്രവാചകന്മാരെ പോലെ എതിർപ്പുകളുടെയും ആക്ഷേപങ്ങളുടെയും ഒക്കെ നടുവിൽ ഈമാൻ മുറുകെ പിടിക്കുവാൻ, ഇസ്ലാം മുറുകെ പിടിക്കുവാൻ, അതനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നമ്മൾക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിനി വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ

0: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: നമ്മൾ കാതോർക്കുന്നു മധുരം ഖുർആൻ.
2: أعوذ بالله من الشيطان الرجيم.

0: ആത്മീയത നിറഞ്ഞ പാരായണ ശൈലിയിലൂടെ ലോകമെമ്പാടുമുള്ള ജനശ്രദ്ധ നേടിയ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഖലീഫ മുഹമ്മദ് തുനൈജി. യു എ ഇയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവനായി ഹെഫലാക്കുകയും ശേഷം ഉന്നത നിലവാരത്തിലുള്ള ഖുർആൻ തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തുകയും ചെയ്തു. യു എ ഇയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലന സംവിധാനം നടപ്പാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രവണമനോഹരമായ ആ ഒരു പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 55 അധ്യായം സൂറ റഹ്മാനിലെ 17 മുതലുള്ള ആയത്തുകളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന വളരെ ചിന്തനീയമായ ചില ഭാഗങ്ങളിലൂടെയാണ് മധുരം ഖുർആൻ കടന്നുപോയത്. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്‌രിബൈൻ, രണ്ട് ഉദയസ്ഥാനങ്ങളുടെ റബ്ബും രണ്ട് അസ്തമനസ്ഥാനങ്ങളുടെ റബ്ബുമാകുന്നു അവൻ. ഫബി അയ്യി ആലാ ഇ റബ്ബിക്കുമാ തുക്കദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? മറജൽ ബഹ്റൈനി യൽ തഖിയാൻ, രണ്ട് സമുദ്രങ്ങളെ അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക നിലയിൽ അവൻ അയച്ചുവിട്ടിരിക്കുന്നു. ബൈനഹുമാ ബർസഖുല്ലാ യബ്ഗിയാൻ, അവ രണ്ടും അന്യോന്യം അതിക്രമിച്ചു കടക്കാതിരിക്കത്തക്ക ഒരു മറ അവക്കിടയിലുണ്ട്. ഫബി അയ്യി ആലാ ഇ റബ്ബിക്കുമാ തുക്കദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല വളരെ മനോഹരമായ ഒരു സൂറയാണ് സൂറത്തു റഹ്മാൻ. അതിലെ ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഓരോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടും ഫബി അയ്യ ആലാ റബ്ബിക്കുമാ തുക്കദിബാൻ എന്നുള്ള ആവർത്തനം, അതീവ മനോഹരമായൊരു പാരായണം സൂറത്തു റഹ്മാനിൻ്റേത് നമുക്ക് സാധ്യമാക്കുന്നു. അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞതിൻ്റെ ഒരു അല്പ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുപോകാം. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഉദയാസ്തമന സ്ഥാനങ്ങളെ സംബന്ധിച്ചാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയാസ്തമനങ്ങളെ ഉദ്ദേശിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അതിലടങ്ങിയ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും

0: മനുഷ്യനോട് ചിന്തിക്കാൻ പറയുകയും ആ ചിന്തക്കവൻ കടപ്പെട്ടവനാകുന്നു എന്ന ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവരികയും ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് ഒന്നാമത്തെ ആയത്തിലൂടെ പറഞ്ഞതെങ്കിൽ, തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് രണ്ട് സമുദ്രങ്ങളെക്കുറിച്ചാണ്. ആ രണ്ട് സമുദ്രങ്ങൾ കൊണ്ട് ഉദ്ദേശം ശുദ്ധജലാശയങ്ങളും ഉപ്പുജലാശയങ്ങളുമാകുന്നു. രണ്ടും ഒന്നിനോടൊന്ന് തൊട്ടും അടുത്തടുത്തും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഒന്ന് മറ്റേതിനെ ആക്രമിച്ച് അതിൽ ലയിപ്പിക്കുന്നില്ല. ഓരോന്നും അതതിൻ്റെ വ്യത്യസ്തമായ പ്രകൃതി വിശേഷത്തോടെ തന്നെ നിലനിൽക്കത്തക്കവണ്ണം അവക്കിടയിൽ അള്ളാഹു എന്തോ ഒരു മറയും തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഭാഗമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളോട് ആലോചിക്കുവാനും അവനോട് ആരാധന അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടിയാണ് ഈ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം അള്ളാഹു നമ്മളിലേക്ക് ഇട്ടുതരുന്നത് എന്ന ഒരു ഭാഗം കൂടിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം.
1: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അറിവില്ലായ്മ മൂലം പല നഷ്ടങ്ങളും നമുക്ക് പരലോകത്ത് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള ഒരു അറിവ് നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹഖു ഉംറിഇൻ മുസ്ലിമിൻ ലഹു ഷൈഉൻ യൂസീ ഫീഹി യബീതു ലൈലത്തൈൻ ഇല്ലാ വവസിയ്യത്തുഹു മക്തൂബത്തുൻ ഇന്ദ. ഈ ഹദീസിൻ്റെ ആശയം, ഒരു മുസ്ലിമിനും പാടില്ലാത്തതാണ് എന്ത്? അവന് എന്തെങ്കിലും വസീയത്ത് ചെയ്യാനുണ്ടെങ്കിൽ ആ വസീയത്ത് അവൻ്റെ അടുക്കൽ എഴുതി വെക്കാതെ രണ്ടു രാത്രി കഴിച്ചു കൂട്ടുക എന്നുള്ളത് ഒരു മുസ്ലിമിനും പാടില്ലാത്ത കാര്യമാകുന്നു എന്നാണ് ഈ ബുഖാരി മുസ്ലിം ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഈ ഒരു വിവരം കിട്ടിയതിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മാ മറത്ത് അലയ്യ ലൈലത്തുൻ മുന്തു സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ദാലിക് ഇല്ലാ വഇന്ദി വസിയ്യത്തി. എൻ്റെ അടുക്കൽ എൻ്റെ വസിയ്യത്ത് ഉണ്ടായിക്കൊണ്ടല്ലാതെ അതിനുശേഷം ഒരു രാത്രി പോലും ഞാൻ കഴിച്ചു കൂട്ടിയിട്ടില്ല എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. ധാരാളം അപകടങ്ങളും അബദ്ധങ്ങളും സംഭവിക്കുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഈ വസിയ്യത്തിനെ കുറിച്ചുള്ള ഈ ഹദീസ് ഇവിടെ വായിക്കാൻ കാരണം. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് വസിയ്യത്ത് പറഞ്ഞാൽ? അതൊരു കരാറാണ്. അതായത് ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ധനം കൈകാര്യം ചെയ്യുന്നിടത്ത് അദ്ദേഹം മറ്റുള്ളവർക്ക് നൽകുന്ന ചില കരാറുകളാണത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, തനിക്ക് ചെറിയ കുട്ടികളുണ്ട്, അവരെ നോക്കണം, സംരക്ഷിക്കണം എന്ന നിലക്ക് ഒരാളെ ഏൽപ്പിക്കലാവാം. അതല്ലെങ്കിൽ തൻ്റെ സമ്പത്ത് തൻ്റെ അനന്തരാവകാശികളല്ലാത്ത മറ്റാർക്കെങ്കിലും നൽകണമെന്ന സാമ്പത്തികമായിട്ടുള്ള വസീയത്തുകളാവാം. ഇതൊക്കെ എന്തു ചെയ്യാം, വസീയത്തിൽപ്പെടും. ഒരു കരാർ, മരണാനന്തരം പാലിക്കണം എന്ന നിലക്ക് ഒരു വ്യക്തി മറ്റുള്ളവർക്ക് നൽകുന്ന കരാറിനാണ് എന്ത് പറയുക, വസീയത്ത് എന്ന് പറയാം. ഇതേതെങ്കിലും ഒരു വ്യക്തി ഇന്ന വ്യക്തിയിലേക്ക് വസീയത്ത് ഇല ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നവൻ്റെ മകൻ ഇന്നവന് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഒരു വസീയത്ത് നൽകുന്നു എന്ന നിലക്കാണ് ആ വസീയത്ത് എഴുതി വെക്കേണ്ടതും വസീയത്ത് പറയേണ്ടതും അങ്ങനെയാണ് വേണ്ടത്. വസീയത്തിനെ പണ്ഡിതന്മാർ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് നിർബന്ധമായത്, മറ്റൊന്ന് നിഷിദ്ധമായത്, മറ്റൊന്ന് അനുവദനീയമായത്. നിർബന്ധമായത് എന്ന് പറഞ്ഞാൽ അത് മിൻ ഹുഖൂഖിൽ വാജിബത്താണ്. അതായത് മരണത്തിന് ശേഷം അനന്തരാവകാശികൾ നിഷേധിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് തെളിവില്ലാത്ത കാര്യങ്ങളിൽ വളരെ കൃത്യമായി ഇന്നതു ചെയ്യണം എന്ന് പറയൽ അയാളുടെ മേൽ നിർബന്ധമാണ്. അങ്ങനെ വസീയത്ത് അയാൾ ചെയ്തിരിക്കണം, അതല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? കുറ്റക്കാരനായിത്തീരും. കാരണം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ കൊടുക്കാനുള്ള കടം, അത് അയാൾ കൃത്യമായി വസീയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ കടക്കാർക്ക് കിട്ടൂല. മാത്രമല്ല അയാൾ അതിൻ്റെ പ്രയാസം പരലോകത്ത് അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. കാരണം ഓരോരുത്തർ വന്നിട്ട് എന്ത് ചെയ്യാണ്, നിങ്ങളുടെ വാപ്പ ഇത്ര എനിക്ക് തരാണ്ട് എന്ന് പറഞ്ഞ് വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ ഒരിക്കലും ആര് ബാധ്യസ്ഥരല്ല? അനന്തരാവകാശികൾ ബാധ്യസ്ഥരല്ല. കാരണം അവർക്ക് തെളിവില്ലല്ലോ. ഇന്നലി അല മയ്യത്തിക്കും കഥാ വക്കഥ, എൻ്റെ നിങ്ങളെ ഈ മരണപ്പെട്ട ഈ വ്യക്തി ഇന്നിന്നതൊക്കെ എനിക്ക് തരാനുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കതെങ്ങനെ സ്ഥിരീകരിക്കാൻ പറ്റും? അപ്പോൾ അത് സ്ഥിരീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ അയാൾക്കത് കിട്ടാണ്ടെങ്കിൽ അത് അയാൾക്ക് അവകാശം നിഷേധിക്കപ്പെടും, ഇയാൾ അതിൻ്റെ കടബാധിതനായി തീരുകയും ചെയ്യും എന്നുള്ളതാണ്. കുത്തിബാലയ്ക്കും ഇതാ ഹദർ അഹദക്കുമുൽ മൗത്ത് ഇൻ തറക്ക ഹൈറൻ, സമ്പത്ത് ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരാൾക്ക് മരണം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വസീയത്ത് പറയണം എന്ന് പ്രത്യേകമായി വിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അതും ഈ ആയത്തിൽ കാണാൻ പറ്റും. രണ്ടാമത്താൽ വസീയത്തുൽ മുഹറമത്താണ്, നിഷിദ്ധമായിട്ടുള്ള വസീയത്ത്. നിഷിദ്ധമായിട്ടുള്ള വസീയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ഇതാ ഔസാലി അഹദിമിനിൽ വറസ, അതായത് മരിച്ചു കഴിഞ്ഞാൽ അനന്തരാവകാശം കിട്ടേണ്ട ഒരു വ്യക്തിക്ക് വസീയത്ത് പറയാൻ പറ്റൂല. മൂത്ത മകൻ ഇത്ര കൊടുക്കണം, ഭാര്യയ്ക്ക് ഇത്ര കൊടുക്കണം, ചെറിയ കുട്ടിക്ക് ഇത്ര കൊടുക്കണം എന്ന് എന്ത് ചെയ്യാൻ പറ്റൂല ഒരാൾക്ക്. അത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ അങ്ങനെ പറയൽ നിഷിദ്ധമാണ്. അവർക്ക് എന്താണോ അനന്തരാവകാശമായി കിട്ടുന്നത് അതുകൊണ്ട് അവരെന്ത് ചെയ്യണം, അതുകൊണ്ട് തൃപ്തിപ്പെടാനേ പറ്റുള്ളൂ. ഇപ്പോൾ ചില ആളുകളുടെ ചില ഭാര്യമാരെന്ത് ചെയ്യും, വളരെ ത്യാഗം ചെയ്ത് ചിലപ്പോൾ നീണ്ട കാലം അസുഖമായിട്ട് കിടക്കുമ്പോൾ അയാൾ ബഹുമാനിച്ചും ആദരിച്ചും അനുസരിച്ചും കൊണ്ടുനടന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ ആ ഭാര്യയ്ക്ക് വേണ്ടി പ്രത്യേകം എന്തെങ്കിലും ഒരു പ്രത്യുപകാരം നിലക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അതേപോലെ ചില മക്കൾ, ചില ആൾക്കാർ പറയും എൻ്റെ സ്വത്തിലൊക്കെ എൻ്റെ മകനൊക്കെ പങ്കാളിയാണ് എല്ലാ അർത്ഥത്തിലും, അതുകൊണ്ട് അവന് കുറച്ചധികം കൊടുക്കണം എന്നൊന്നും പറയാൻ യാതൊരു വകുപ്പുമില്ല. കാരണം അനന്തരാവകാശികൾക്ക് എന്തില്ല? വസീയത്തില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ എന്താ വെച്ചാൽ അബദ്ധത്തിൽ ചില ആളുകൾ വിചാരിക്കാറുണ്ട്, ഇപ്പോൾ ഒരു മകന് നമ്മൾ കല്യാണം നടത്തി കൊടുത്തപ്പോൾ വലിയ സംഖ്യ ചിലവായി, അപ്പോൾ ഇനി ആ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കിയുള്ള മക്കളെ വിവാഹം വരുന്നതെങ്കിൽ ഇതേപോലെ സംഖ്യ അവർക്കും വേണ്ടി ചിലവഴിക്കണം എന്ന് പറയാനും വകുപ്പില്ല. കാരണം വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ എന്തുണ്ടായിരിക്കും? വാപ്പ ജീവിച്ചിരിക്കുന്നു, അപ്പോൾ മക്കളെടുത്ത് പൈസ ഇല്ലെങ്കിൽ, പണമില്ലെങ്കിൽ ഇയാൾ കൊടുക്കണം. പണം ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ? കാര്യമില്ല. അത് ആ സന്ദർഭത്തിനനുസരിച്ചാണ്. അപ്പോൾ ചിലപ്പോൾ ഇനി അടുത്ത മക്കളെ കല്യാണം വരുന്ന സമയത്ത് അവർക്ക് പണം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് സന്ദർഭത്തിൽ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ഒരു മകനെ കല്യാണം നടത്തി കൊടുത്തുള്ളവർക്ക് ഇനി വരുന്ന മക്കൾക്കെല്ലാം കൊടുക്കണം എന്ന് പറയേണ്ട കാര്യം ഇല്ല എന്നർത്ഥം. അപ്പോൾ വാജിബായത് കടമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് അനന്തരാവകാശികളല്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും സമ്പത്ത് കിട്ടേണ്ടതുണ്ടെങ്കിലൊക്കെ അതെന്ത് ചെയ്യണം? അയാൾ നിർബന്ധമായ വസീയത്തപ്പെടും. നിഷിദ്ധമായ വസീയത്ത് അനന്തരാവകാശികൾക്ക് വസീയത്ത് ചെയ്യാൻ പാടില്ല, അത് നിഷിദ്ധമാണ്. ഇനി അനുവദനീയമായ വസീയത്ത്. അനുവദനീയമായ വസീയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ധാരാളം സമ്പത്ത് നമുക്കുണ്ടെങ്കിൽ ആ സമ്പത്ത് മുഴുവനും അനന്തരാവകാശികൾക്ക് തന്നെ കിട്ടണമെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമല്ല. എന്നാൽ അനന്തരാവകാശികൾ അതിനുമാത്രം പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കൊടുക്കൽ തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അല്ലാത്ത ഘട്ടത്തിൽ ധാരാളം സമ്പത്തുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ മൂന്നിൽ ഒന്ന് വസീയത്ത് ചെയ്യാൻ പള്ളിക്ക് വേണ്ടി, അല്ലെങ്കിൽ അനാഥാലയങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, കുടുംബത്തിൽപ്പെട്ട കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പത്താക്ക ഒരു വീട് വെച്ച് കൊടുക്കണം, 5 സെൻറ്റ് വെച്ച്, ഇങ്ങനെയൊക്കെ അവരൊക്കെ പറയാം. അതിനായൊക്കെ അനുവദന ഉണ്ട്. അതിനിപ്പം ബന്ധുക്കളെയോ അനന്തരാവകാശിയുടെ തൃപ്തി അതിലൊരു വിഷയമല്ല. കാരണം ഇസ്ലാം അനുവദിച്ചൊരു കാര്യമാകുന്നതുകൊണ്ട് അയാൾക്കത് പറയാൻ അവകാശവും അർഹതയും ഉള്ള കാര്യമാകുന്നു. അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ മൂന്നിലൊന്ന് എന്നത് 4-ൽ 1 ആകാം, 5-ൽ 1 ആകാം. ഒരുപക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞ 4-ൽ 1, 5-ൽ 1 ഒക്കെ ആകണമാണ് ഉത്തമം എന്നാണ്. 3-ൽ 1 മാക്സിമാണ്. 3-ൽ 1 കൊടുക്കണമെന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലും എന്ത് ചെയ്യാം, 4-ൽ 1-ഓ 5-ൽ 1-ഓ ഒക്കെ കൊടുക്കാൻ പറ്റുമെന്നാണ്. കാരണം ഇന്നക്ക ഇൻ തദർ വറസത്തക്ക അഗനിയ, നീ നിന്റെ അനന്തരാവകാശികളെ എന്താണ് സമ്പന്നന്മാരായിട്ട് ഉപേക്ഷിക്കുക. ഹൈറും മിൻ അൻ തദറുഹും ആല, അവരെ പ്രാരാബ്ദക്കാരായി ഉപേക്ഷിക്കുന്നതിനെ, തകഫഫുനസ്, ജനങ്ങളോട് ഇങ്ങനെ യാചിച്ച് നടക്കുന്ന പ്രാരാബ്ദക്കാരാക്കുന്നതിനേക്കാളും നല്ലത് അവരെ സമ്പന്നന്മാരായി ഉപേക്ഷിക്കലാണ് എന്ന തത്വപ്രകാരം എന്ത് ചെയ്യാണ് അവർക്കത് പിന്നെ ഉണ്ടെങ്കിൽ എന്താണ് നമ്മളതിൻ്റെ ഒരു നാലിലൊന്നോ അഞ്ചിലൊന്നോ ഒക്കെ കൊടുക്കുക, ബാക്കി നമ്മൾ എന്ത് ചെയ്യുക അനന്തരാവകാശം കിട്ടുന്ന രൂപത്തിലാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ്. ഇത്തരമൊരു വസീയത്ത് എഴുതി വെച്ചുകൊണ്ട് മാത്രമേ ഒരു വ്യക്തി മരണപ്പെട്ടു പോകാൻ പറ്റുള്ളൂ. ഏറ്റവും മിനിമം സുഹൃത്തുക്കളെ നമ്മളൊക്കെ കൊടുക്കാനുള്ള കടങ്ങളുണ്ടല്ലോ, ആ കടങ്ങൾ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം രേഖപ്പെടുത്തണം. അത് നിർബന്ധമായ വസീയത്താണ്. നമ്മളത്തൊരു രേഖ ഇല്ലെങ്കിൽ സാധാരണ മരിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ ആളുകൾ അനൗൺസ് ചെയ്യും, ഇങ്ങനെ തന്നെ ഞങ്ങളുടെ വാപ്പക്ക് വല്ല കട ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്തു. പക്ഷെ ഒരാളും വരൂല, മനസ്സിലെ? നമ്മളങ്ങനെ അനൗൺസ് ചെയ്ത് വരുത്തേണ്ട സംഭവമല്ല. ഇനിയിപ്പോൾ അനൗൺസ് ചെയ്യാൻ തന്നെ അവിടെ എല്ലാ ആൾക്കാരും ഉണ്ടായിക്കോളൊന്നുമില്ല. അപ്പോൾ നമ്മളത് എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യണം, ആ എഴുതി വെച്ച് രേഖയാണെങ്കിൽ അത് നമ്മളിൽ തന്നെ അടുക്കൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്താൽ അനന്തരാവകാശം സംബന്ധിച്ചൊരു എളുപ്പമാണ്. മാത്രമല്ല അത് കൊടുത്തിട്ടേ ബാക്കി സ്വത്ത് അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ, നമ്മൾ എഴുതി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇബ്നു ബറീദാ ഇത് കേട്ടതിന് ശേഷം തൻ്റെ വസീയത്ത് എഴുതി വെക്കാതെ ഉറങ്ങിയിരുന്നില്ല എന്നാണ് കേൾക്കുന്നത്. ദീൻ്റെ കാര്യങ്ങൾ അതനുസരിച്ച് പാലിക്കുവാനും ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
3: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അധ്യാപകൻ കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നം അവതരിപ്പിക്കുകയാണ്. എന്താ പ്രശ്നമെന്നോ? അടുത്തടുത്തുള്ള രണ്ട് റെയിൽവേ പാളങ്ങൾ, അപ്പുറപ്പുറമുള്ള രണ്ട് റെയിൽവേ പാളം, ഒന്ന് ട്രെയിൻ പോകുന്നതുമാണ്, മറ്റേത് ട്രെയിൻ പോകാത്തതുമാണ്.
6: രണ്ട് പാളങ്ങൾ,
5: രണ്ട് പാളമുണ്ട്. ഒന്ന് ട്രെയിൻ പോകുന്ന പാളം, മറ്റൊന്ന് ട്രെയിൻ പോകാത്തതാണ്. അതിലൂടെ ട്രെയിൻ പോകില്ല. അങ്ങനെ ട്രെയിൻ പോകാത്ത പാളത്തിലിരുന്നിട്ട് ഒരു കുട്ടി കളിക്കുന്നുണ്ട്. ട്രെയിൻ പോവാത്ത പാളത്തിലിരുന്നിട്ട് ഒരു കുട്ടി കളിക്കുന്നുണ്ട്. ട്രെയിൻ പോകുന്ന പാളത്തിലിരുന്ന് 10 കുട്ടികൾ കളിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ട്രെയിന് വരികയാണ്. അപ്പോൾ ട്രെയിന് വരുമ്പോൾ ട്രെയിൻ മാറ്റിവിടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ്?
6: വരുന്ന പാളത്തു നിന്ന് മാറ്റി,
5: അതായത് ട്രെയിനിങ്ങനെ രണ്ട് പാളം അപ്പുറപ്പെടുത്തുകയാണ്, ട്രെയിനിങ്ങനെ വരികയാണ്. അപ്പോൾ ഒന്നുകിൽ ഈ പിന്നെ രണ്ട് പാളത്തിലൂടെയും, ഒന്ന് വരാത്ത പാളമാണ്, ഒന്ന് വരുന്ന പാളമാണ്. പക്ഷെ ട്രെയിന് വരുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് ദൂരെ.
6: യെസ്.
5: അപ്പം ഇതിലെ പോവുക എന്നുള്ളത് കാണുന്ന ഒരാൾക്ക് അറിയില്ല.
6: ഓക്കെ. ദൂരത്ത് കാണുന്നുണ്ട്,
5: ദൂരത്തു നിന്ന് കാണുന്നു. അപ്പം ഇങ്ങനെയുള്ള കാഴ്ചയിൽ എന്ത് ചെയ്യും നിങ്ങളെന്ന് അധ്യാപകൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിൻ്റെ ഉത്തരം കുട്ടികൾ പറഞ്ഞെന്താണ്? ഒരു കുട്ടി ആ സമയത്ത് എണീറ്റ് പറഞ്ഞ കാര്യം, ട്രാക്കിലേക്ക്, ഈ കുട്ടി കളിക്കുന്ന ട്രാക്കുണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് ട്രെയിന് തിരിച്ചുവിടും. ഒരു കുട്ടി കളിക്കുന്ന
6: ട്രാക്കിൽ.
5: അതെന്തിനാ അങ്ങനെ? മറ്റേ ട്രാക്കിലൂടെ പോയ 10 കുട്ടികളെ മരിക്കാം. ഒരു മറ്റേത് ഒരു കുട്ടിയിലെ മരിക്കുള്ളൂ. അപ്പം മരണസംഖ്യ കുറക്കാനാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്നാണ്
6: കുട്ടികൾ,
5: പിന്നെ കുട്ടികളുടെ അത് അധ്യാപകന് മനസ്സിലായി. ഇതിലെന്താണ്, ഇതിന് വേറെ അനുബന്ധമായ കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായിരിക്കും നമ്മളത് ചേർത്ത് പറയുക എന്നുള്ളതാണ്. ഇതൊരു സമൂഹത്തിൻ്റെ ഒരു ചിത്രം അങ്ങനെയാണ്. അതായത് ട്രെയിൻ വരുന്നറിയാഞ്ഞിട്ടും അല്ല വരുമെന്നറിഞ്ഞിട്ടും ട്രാക്ക് തെറ്റിച്ച് കളിച്ച കുട്ടികൾ അവിടെ രക്ഷപ്പെടും.
6: അതെ,
5: മറ്റേത് ട്രെയിൻ വരാത്ത ട്രാക്കാണ്. അപ്പോൾ ആ ട്രെയിൻ വരാത്ത സ്ഥലത്ത് ആർക്കൊരു ശല്യമില്ലാതെ കളിച്ച കുട്ടി ചെയ്യാത്ത തെറ്റിന് കുട്ടി ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇവിടെ നമ്മൾ കുറച്ച് ചിന്തകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മൾ ശരിക്കും ശരി തെറ്റിൻ്റെ ഒരു ആപേക്ഷികത ഉണ്ട് രണ്ടിനിടയിലുള്ള. അപ്പോൾ ഒരു മനുഷ്യൻ നമ്മൾ കാണുന്നത് എപ്പോഴും പിന്നെ കൂടുതൽ ആളുകൾ
6: ഒരു വൈകാരികത
5: കൂടുതൽ ആളുകൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ ചെയ്യാത്ത തെറ്റിന് എന്ത് ചെയ്യുക, ശിക്ഷിക്കുക. ഇത് സമൂഹത്തിൽ ഒരു ചിത്രമാണ്. ചിലപ്പോൾ അവിടെ ന്യായീകരിക്കപ്പെടും, തിന്മകൾ ന്യായീകരിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടി എന്നുള്ളത് കൊണ്ട് തിന്മകൾ ന്യായീകരിക്കപ്പെടുക, അവർക്ക് രക്ഷ കിട്ടുക. ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്നതുകൊണ്ട് അവരുടെ നന്മയോ അവരുടെ ശരിയോ
6: അറിയപ്പെടാതിരിക്കുക,
5: അല്ലെങ്കിൽ അത് അവഗണിക്കപ്പെടുക. ഇതാണ് ഇന്നത്തെ ചിന്ത. ഇതിനോടനുബന്ധമായി നമുക്ക് പലതും ചേർത്ത് നോക്കാൻ പറ്റും. രണ്ട് സംഭവം
4: പീസ് റേഡിയോ ഇൻസൈറ്റ്. ഇസ്ലാം സ്ത്രീവിരുദ്ധമോ? നമ്മോട് സംസാരിക്കുന്നു അബ്ദുറഷീദ് കുട്ടമ്പൂർ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബിശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യ സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന ലോകത്ത് നിരവധി ചർച്ചകളും സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമകാലിക സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ അവസ്ഥകളും ഇസ്ലാമിന് സ്ത്രീയോടുള്ള നിലപാടുകളും. നമുക്കറിയാം, മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള മതമാണ് ഇസ്ലാം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അനിവാര്യമാണ്. അത് മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിച്ച് കണ്ടെത്തുക സാധ്യമല്ല. വ്യക്തവും കൃത്യവുമായ ഈ മാർഗനിർദ്ദേശങ്ങൾ സൃഷ്ടാവിന് മാത്രമേ നൽകാൻ സാധ്യമാകുള്ളൂ എന്നതാണ് ആത്യന്തികമായ സത്യം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെയും ആ ഖുർആനിൻ്റെ വ്യാഖ്യാനമായ പ്രവാചകൻ്റെ ജീവിതത്തിലൂടെയും മനുഷ്യജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കുമുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളാണ് ഇസ്ലാം സമർപ്പിക്കുന്നത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന കാലഘട്ടം നമുക്കറിയാം. മദ്യത്തോടും യുദ്ധത്തോടും അതുപോലെ തന്നെ വ്യഭിചാരത്തോടും താല്പര്യം നിലനിന്നിരുന്ന ഒരു സമൂഹത്തിലേക്ക് അവിടുന്ന് കടന്നു വരികയാണ്. ജനിച്ച കുഞ്ഞ് പെണ്ണാണെന്ന കാരണത്താൽ മാത്രം ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. സ്ത്രീക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട സമൂഹം, അവരിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. ഈ പാതകത്തിനെതിരെ അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവിടുന്ന് കൽപ്പിച്ചു, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നൽകുന്ന നിർദ്ദേശം, നിങ്ങൾ ഒരിക്കലും ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലരുത്. വലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ്. കാരണം നിങ്ങൾക്കും ആ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഭക്ഷണം നൽകുന്നത് നാമാണ് എന്ന അള്ളാഹുവിൻ്റെ വചനം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. മാത്രവുമല്ല, മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട്. അവിടെ ഈ നിസ്സഹായയായ കുഴിച്ചു മൂടപ്പെട്ട കുഞ്ഞ് ഹാജരാക്കപ്പെടും. ആ കുഴിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞിനോട് ചോദിക്കപ്പെടും, ഫൈദൽ മൗഊദത്തു സുഇലത്ത് ബി അയ്യി ദംബിൻ ഖുതിലത്ത്, എന്തൊരു തെറ്റിൻ്റെ പേരിലാണ് അവൾ കുഴിച്ചു മൂടപ്പെട്ടത് എന്ന് ചോദിക്കപ്പെടുമെന്ന്. അങ്ങനെ മരണാനന്തര ലോകത്ത് ശിക്ഷയുള്ള ഒരു പാതകമാണ് പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടുക എന്ന് അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്ക് നൽകുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അതേ വിധത്തിൽ സ്വത്തിൻ്റെ കാര്യത്തിൽ അവകാശമില്ലാതിരുന്ന സമൂഹത്തോട് പുരുഷന് മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോകുന്നതിൽ ഏതു പ്രകാരത്തിൽ അവകാശമുണ്ടോ അതേ വിധത്തിൽ തന്നെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോകുന്ന സമ്പത്തിൽ സ്ത്രീക്കും അവകാശമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പ്രപഞ്ചത്തിൻ്റെ നാഥൻ പഠിപ്പിച്ചു. അങ്ങനെ ജനിക്കാനുള്ള സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സ്വത്തവകാശവും ഇസ്ലാം സ്ത്രീക്ക് നൽകി. ആരാധനയുടെ കാര്യത്തിൽ ആരാധനാലയത്തിൻ്റെ കവാടങ്ങൾ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാ, അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ നിങ്ങൾ സ്ത്രീകൾക്ക് വിലക്കരുത് എന്ന് കൽപ്പിച്ചുകൊണ്ട് ആരാധനാലയത്തിൻ്റെ വാതിലുകൾ അവർക്ക് തുറന്നു കൊടുക്കാൻ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അങ്ങനെ അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യവും വകവെച്ചു കൊടുത്തു. അറിവുകൾ നേടുന്ന വിഷയത്തിൽ പ്രവാചകൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് അവർ സംശയങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് കണ്ട പ്രിയപത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകനോട് പറഞ്ഞു, എത്ര നല്ല സ്ത്രീകളാണ് നമ്മുടെ ഈ സ്ത്രീകൾ. അൻസാരി വനിതകളുടെ മതം പഠിക്കാനുള്ള അറിവ് നേടാനുള്ള താല്പര്യത്തെ പ്രവാചകൻ്റെ മുമ്പിൽ വെച്ച് അവർ പ്രശംസിച്ചുകൊണ്ട് പങ്കുവെക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്ത്രീയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള മതമാണ് ഇസ്ലാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരാൾ രണ്ട് പെൺകുട്ടികളെ അവർക്ക് പ്രായപൂർത്തി എത്തുന്നവരെ സംരക്ഷിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്താൽ ഞാനും അവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് സമീപസ്ഥമായ രണ്ട് വിരലുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അങ്ങനെ മകൾ എന്നുള്ള നിലക്ക് അവൾക്ക് സ്നേഹവും കാരുണ്യവും ചൊരിഞ്ഞു കൊടുക്കണം. ഭാര്യ എന്നുള്ള നിലക്ക് സ്ത്രീക്ക് നൽകേണ്ടുന്ന അവകാശങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പ്രവാചകൻ കൽപ്പിച്ചു. ഒരിക്കലും തന്നെ അവളോട് അന്യായം കാണിക്കരുത്. നീ ഭക്ഷിക്കുന്നത് അവളെ ഭക്ഷിപ്പിക്കണം, നീ ധരിക്കുന്നത് അവളെ ധരിപ്പിക്കണം. മുഖത്തടിക്കുകയോ വൈരൂപ്യം വരുത്തുന്ന ശിക്ഷാമുറകൾ സ്വീകരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നവിടുന്ന് കൽപ്പിച്ചു. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ സ്ത്രീകളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ് എന്ന് അവിടുന്ന് ഉത്ബോധിപ്പിച്ചു. അങ്ങനെ ഭാര്യ എന്നുള്ള നിലക്ക് സ്ത്രീക്ക് നൽകേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു. മൂന്നാമത്തേത് സ്ത്രീയുടെ റോള് മാതാവ് എന്നുള്ള നിലക്കാണ്. പ്രവാചകൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് ഏറ്റവും ഉത്തമമായ പെരുമാറ്റം കൊണ്ട് ഞാൻ ഏറ്റവും കടപ്പെട്ടത് ആരോടാണ് എന്ന ചോദ്യത്തിന് ഉമ്മുക്ക നിൻ്റെ മാതാവിനോടാണ് എന്നവിടുന്ന് മറുപടി പറഞ്ഞു. വീണ്ടും ചോദിച്ചപ്പോഴും വീണ്ടും ചോദിച്ചപ്പോഴും എല്ലാം നിൻ്റെ മാതാവിനോടാണ് എന്നവിടുന്ന് പ്രതികരിച്ചു. നാലാമത്തെ തവണ വീണ്ടും ചോദിച്ചപ്പോൾ നിൻ്റെ പിതാവിനോട് എന്ന് അവിടുന്ന് മറുപടി പറഞ്ഞു. മാതാവിന് നൽകേണ്ടുന്ന ആദരവ്, അവരോട് കാണിക്കേണ്ടുന്ന ബഹുമാനം, അതാണ് ഈ വചനത്തിലൂടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്. ആ മാതാവ് എത്രമാത്രം നാം അവർക്ക് ആദരവ് നൽകുന്നുവോ, അവരുടെ മനസ്സിൽ നമ്മളോട് എത്രമാത്രം പ്രാർത്ഥനയും നമ്മുടെ കാര്യത്തിൽ നല്ല ചിന്തയും ഉണ്ടാകുന്നുവോ, അതിനനുസരിച്ചാണ് രണ്ട് ലോകത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം കുടികൊള്ളുന്നത്. അങ്ങനെ മകളെന്ന നിലക്കും ഭാര്യ എന്ന നിലക്കും മാതാവെന്ന നിലക്കും അതേപ്രകാരം സഹോദരി എന്ന നിലക്കും ഒക്കെ സ്ത്രീക്ക് നൽകേണ്ടുന്ന ആദരവിനെ ബഹുമാനത്തെക്കുറിച്ച് വളരെ കൃത്യവും വ്യക്തവുമായി ഇസ്ലാം പഠിപ്പിച്ചു. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷന് തുല്യമാണോ എന്ന ചർച്ച സമൂഹത്തിലെ കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്. നമുക്കറിയാം ആദിപാപത്തിൻ്റെ കാരണം സ്ത്രീയാണ് എന്ന് വ്യക്തമാക്കുന്ന ദർശനങ്ങളുണ്ട്. സ്ത്രീക്ക് അവളുടെ ഹൃദയം കഴുതപ്പുലിയുടേതിന് സമാനമാണ് എന്ന് എഴുതി വെക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ഇസ്ലാം ഒരിക്കലും ആ കാര്യങ്ങളോട് യോജിക്കുന്നില്ല. തീർച്ചയായും ആദിപാപം അവർ രണ്ടുപേരും ഒന്നിച്ചാണ് ആ പഴം കഴിച്ചത് എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചിടത്ത് രണ്ടുപേർക്കുമുള്ള പങ്കാളിത്തം തുല്യമാണ് എന്നർത്ഥം. ആ ഒരു കാരണത്തിൻ്റെ പേരിൽ സ്ത്രീ പാപിയാണ് എന്ന് പറയുക സാധ്യമല്ല. അതേപോലെ സ്ത്രീയുടെ മനസ്സ് വൃത്തികെട്ടതാണ് എന്ന് ഒരു നിലക്കും പുരോഗതിയുള്ള ഒരു സമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രണ്ട് അസ്തിത്വങ്ങളാണ് സ്ത്രീയും പുരുഷനും. പ്രപഞ്ചത്തെ സംബന്ധിച്ച ഇസ്ലാമിൻ്റെ വീക്ഷണം, വമിൻകുല്ലി ഷൈഇൻ ഖലഖന സൗജൈൻ, സകല വസ്തുക്കളെയും നാം സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ് എന്നാണ്. ഇണകളായാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളുടെയും നിലനിൽപ്പുള്ളത്. അതുപോലെ തന്നെ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ്. ഇണകൾ വ്യത്യസ്ത സ്വഭാവമുള്ളവയാണ്, വ്യത്യസ്ത അസ്തിത്വമുള്ളതാണ്, ഘടനാപരമായ വ്യത്യസ്തത ഉള്ളതാണ്. ആ വൈജാത്യവും വൈരുദ്ധ്യവും ഉൾക്കൊള്ളണം എന്നത് തന്നെയാണ് ബുദ്ധി നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പുരുഷനും സ്ത്രീയുമാകുന്ന രണ്ട് ഇണകൾ എല്ലാ അർത്ഥത്തിലും തുല്യമാവുക എന്ന് പറയുന്നത് പ്രാപഞ്ചിക സംവിധാനത്തിനെതിരാണ്. സ്ത്രീക്ക് സ്ത്രീയുടേതും പുരുഷന് പുരുഷൻ്റേതുമായ വ്യക്തിത്വവും അസ്തിത്വവുമുണ്ട്. എന്നാൽ രണ്ടുപേരും പൊതുവിൽ അംഗീകരിക്കേണ്ടുന്ന നിയമങ്ങളും നിയമാവലികളുമുണ്ട്. ആരാധനയുടെ വിഷയത്തിൽ, ജീവിതത്തിലെ സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ, എല്ലാത്തിലും സ്ത്രീക്കും പുരുഷനും പ്രതിഫലം തുല്യമാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നാൽ സ്ത്രീക്ക് പ്രത്യേകമായ ചില കാര്യങ്ങളിൽ അവൾക്ക് അവകാശങ്ങൾ വകവെച്ചു കൊടുത്തിട്ടുണ്ട്. വസ്ത്രം ധരിക്കുന്നിടത്ത്, ആഭരണങ്ങൾ അണിയുന്നിടത്ത്, പട്ട് പുരുഷന് നിഷിദ്ധമെന്ന് പഠിപ്പിച്ചപ്പോൾ അത് സ്ത്രീക്ക് അനുവദനീയമെന്ന് പഠിപ്പിച്ചു. സ്വർണം പുരുഷന് നിഷിദ്ധമെന്ന് പഠിപ്പിച്ചപ്പോൾ സ്ത്രീക്ക് അനുവദനീയമെന്ന് പഠിപ്പിച്ചു. പൊതുവായ നിയമങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം ഈ രണ്ട് ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ നിയമാവലികളും പ്രകൃതിമതമായ ഇസ്ലാം പഠിപ്പിക്കുന്നു. അതല്ലാതെ സ്ത്രീയെ എവിടെയെങ്കിലും താഴ്ത്തിക്കെട്ടുന്നതിൻ്റെ, അവൾ സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിൽ ജീവിക്കേണ്ടവളാണ് എന്നുള്ള കൽപ്പന ഇസ്ലാമിൽ കാണുക സാധ്യമല്ല. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഗാർഹികമായ ചുമതല അവൾക്കാണ്. അവളുടെ വീടിൻ്റെ കാര്യങ്ങൾ അവൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിലെ ഭരണാധികാരിയാണ് അവൾ. അവളതേക്കുറിച്ച് ചോദിക്കപ്പെടും എന്ന് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ നായകത്വം അവനാണ്. സ്ത്രീകളുടെ മേൽ അവർ ഭരണാധികാരികളാണ്. അതിനുള്ള കാരണം അവർക്ക് ചില സവിശേഷതകൾ സ്ത്രീകളെക്കാൾ കൂടുതൽ നൽകപ്പെട്ടിട്ടുണ്ട്. സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വവും പുരുഷനിലാണ് എന്ന നിലക്ക് കുടുംബ വ്യവസ്ഥതയിൽ അതിൻ്റെ നാഥനായി, ഭരണാധികാരിയായി പുരുഷനാണ് ഉണ്ടാകേണ്ടത് എന്നതും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെ പാരസ്പര്യ ബന്ധത്തിലൂടെ, നിർമ്മാണാത്മകമായൊരു സമീപനത്തിലൂടെ, പോസിറ്റീവായൊരു കാഴ്ചപ്പാടിലൂടെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെ നോക്കിക്കാണുകയും ഒരു സ്ത്രീക്ക് തൻ്റെ ശാരീരികമായ സൗന്ദര്യം പ്രകടമാക്കാതെ തൻ്റേതായ കാര്യങ്ങളിലേക്ക് മറ്റൊരാളെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ഭാവ പെരുമാറ്റങ്ങളില്ലാതെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചുകൊണ്ട് അറിവ് നേടുന്നതിനോ ആരാധനാലയങ്ങളിൽ പോകുന്നതിനോ ഇസ്ലാം വിലക്ക് ഏർപ്പെടുത്തുന്നില്ല. എന്നാൽ ജാഹിലിയ കാലഘട്ടത്തിലെ പോലെ നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു അഴിഞ്ഞാട്ടത്തിന് സ്ത്രീകളെ അനുവദിക്കരുത് എന്നതാണ് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നത്. കാരണം സാമൂഹികമായ ധാർമ്മിക മൂല്യങ്ങളുടെ നിലനിൽപ്പിന് ഈ സൂക്ഷ്മത അനിവാര്യമാണ്. അങ്ങനെ വീട്ടിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട്, കുടുംബത്തിൻ്റെ ചുമതലകൾ നിർവഹിച്ചുകൊണ്ട്, പുരുഷൻ്റെ കൂടെ നിന്നുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾക്ക് ഒരിക്കലും വിഘാതം സംഭവിക്കാത്ത രൂപത്തിലുള്ള പെരുമാറ്റ രീതികളിലൂടെ, ഉത്തരവാദിത്ത നിർവഹണത്തിലൂടെ സ്ത്രീയെ അതിന് പാകപ്പെടുത്തുകയും സ്ത്രീയുടെ ഉത്തരവാദിത്തവും സ്ത്രീയുടെ സ്ഥാനവും ഉയർത്തുകയാണ് പരിശുദ്ധ ഇസ്ലാം ചെയ്തിട്ടുള്ളത് എന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ലിബറലിസത്തിൻ്റെയും ഫാഷിസത്തിൻ്റെയും വക്താക്കൾക്ക് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കൽ അവരുടെ ഒരു ലക്ഷ്യമാണ് എന്നതുകൊണ്ട് ലഭ്യമാകുന്ന ഓരോ സന്ദർഭത്തെയും വിവാദങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ഉപയോഗപ്പെടുത്തുകയും ഇസ്ലാമിലെ സ്ത്രീ അവൾ പീഡിപ്പിക്കപ്പെടുന്നു, അവൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്ന വ്യാജമായ ആരോപണങ്ങൾ മീഡിയകളിലൂടെ എന്നും നടത്തുകയാണ് ചെയ്യുന്നത്. അവരുടെ ലക്ഷ്യം സ്ത്രീയെ വിൽപ്പനച്ചരക്കാക്കി മാറ്റണമെന്നതാണ്. ക്യാപിറ്റലിസത്തിൻ്റെ താല്പര്യങ്ങളും ലിബറലിസത്തിൻ്റെ താല്പര്യങ്ങളും സ്ത്രീയെ വിൽപ്പനച്ചരക്കാക്കുക എന്നതാണ്. ഇസ്ലാം ഒരിക്കലും അതിന് അനുമതി നൽകുന്നില്ല. അവൾക്ക് അവളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ട്, അവളുടെ സാമൂഹികമായ സ്ഥാനം ഉയർത്തിക്കൊണ്ട്, സമൂഹ നിർമ്മിതിക്ക്, കുടുംബ നിർമ്മിതിക്ക് സ്ത്രീയുടെ പങ്കാളിത്തത്തെ ഉപയോഗപ്പെടുത്തുന്ന ക്രിയാത്മകമായ മാർഗനിർദ്ദേശങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തെറ്റിദ്ധാരണകൾ അകറ്റണം എന്നതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു.
4: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ഇസ്ലാം സ്ത്രീ വിരുദ്ധമോ? ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അബ്ദുൽ റഷീദ് കുട്ടമ്പൂർ.
8: hello@peaceradio.com. ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
9: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം
3: ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ് എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ് എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്ത് സത്യം തിരിച്ചറിയാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞ് പതിവ് പോലെ നമ്മളിതാ റേഡിയോ വൈബ്സിലേക്കാണ്. റേഡിയോ വൈബ്സിലിവിടെ നമ്മളിപ്പോൾ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നാണ് റേഡിയോ വൈബ്സിലുള്ളത്. കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാഹിൻ്റെ കൂടെ മനോർ സലാഹി ഉണ്ട്. അപ്പോൾ മനോർ സലാഹി, നമ്മൾ ഇന്ന് വൈബ്സിലെ ആദ്യത്തെ പ്രോഗ്രാം
1: ഇന്ന് ഇൻസൈറ്റ് ആണ്.
0: എല്ലാ ദിവസവും ഇൻസൈറ്റ് ആണ് ഫസ്റ്റത്തെ പ്രോഗ്രാം ഉണ്ടാകുക. മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇൻസൈറ്റ് ആണല്ലോ. കഴിഞ്ഞിട്ട് അതിൽ ആരാണ് എന്നുള്ളതാണ്.
1: ഡോക്ടർ ഹിലാൽ സലീം സി പി ആണ്. ശരീഅത്ത് നിയമമാണ് ഏറ്റവും മാനവികം എന്നതാണ് അദ്ദേഹം ഇൻസൈറ്റിലൂടെ കൈകാര്യം ചെയ്യുന്നത്.
0: അപ്പോൾ നമുക്ക് ഇൻസൈറ്റ് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മാഈൻ അമ്മാബാദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കൾ, ശരീഅത്ത് നിയമം എന്നുള്ളത് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് നമ്മുടെ മതപ്രഭാഷണങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ വേറെ ചിലയിടങ്ങളിലത് കേൾക്കാറുണ്ട്. ഇപ്പോൾ ബ്രിട്ടനിൽ ഈ അടുത്ത കാലത്തായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമാണ് ഇസ്ലാമൈസേഷൻ ഓഫ് ബ്രിട്ടൻ, അല്ലെങ്കിൽ ഇസ്ലാമൈസേഷൻ ഓഫ് യൂറോപ്പ്. അത് നടക്കുകയാണ്. അതായത് യൂറോപ്പിനെ ഇസ്ലാമികവൽക്കരിക്കുകയാണ് ചില ആളുകൾ. ശരീഅത്ത് നിയമം ഇതാ യു കെയിലേക്ക് കൊണ്ടുവരാനിരിക്കുകയാണ് എന്നൊക്കെയുള്ള തരത്തിൽ പേടിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആളുകളെ ഭീതിയിലാക്കുന്നതോ ഉണ്ടോ, ഇസ്ലാമിക ശരീഅത്ത് നിയമം ഇവിടെ വരാൻ പോവുകയാണ്, നമുക്കൊന്നും ഇനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ള നിലക്കുള്ള ചില ചർച്ചകളൊക്കെ ഈ അടുത്ത് ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ശരീഅത്ത് നിയമം എന്താണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അത് മനസ്സിലായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു ഭീതിയോ പേടിയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അതിനപ്പുറം നിൽക്കുന്ന ആളുകൾ, ഈ ഇതെന്താണ് എന്ന് മനസ്സിലായിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ പിന്നെ കൈവെട്ടലും, അല്ലെങ്കിൽ പിന്നെ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ എറിഞ്ഞുകൊല്ലുക, ഇങ്ങനെ ഇങ്ങനെ കുറേ ഭീതിതമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇതാണ് ഇസ്ലാമിക ശരീഅത്ത് നിയമം, അതുകൊണ്ട് നമ്മൾ പേടിക്കണം. ഇത് പേടിപ്പിക്കാൻ വേണ്ടി കുറേ ആളുകളും മലയാളത്തിലടക്കം ചാനലുകൾ റൺ ചെയ്യുന്നുണ്ട്. പിന്നെ ചില മാധ്യമങ്ങളും ദിനപത്രങ്ങളും ഒക്കെ ഈ രീതിയിൽ പിന്നെ ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് ശരീഅത്ത് നിയമം എന്തോ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിലേക്ക് വരുന്ന ചില തോട്ട്സ് ഉണ്ട്. അതെന്തോ ഒരു ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ അതെന്തോ ഒരു കാർക്കശ്യം നിറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതൊരു തരത്തിൽ ശരിയാണ്, കാരണം അതിന് കൃത്യമായിട്ട് ഗൗരവം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇസ്ലാം അതിനെ കാണുന്നത്. ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമം എന്നുള്ളത് വളരെ ഗൗരവം നിറഞ്ഞ കാര്യമാണ്. കാർക്കശ്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് ഒരു കാർക്കശ്യം എന്നുള്ളത് അളക്കുന്നത്? ഒരു ഒരു ഇൻസിഡൻറ്റ് നടക്കുകയാണ്, ഒരു പ്രശ്നം നടക്കുകയാണ്. ആ പ്രശ്നത്തിൽ ഒരാൾ വാദിയാണ്, മറ്റേയാൾ പ്രതിയാണ്, അല്ലെങ്കിൽ ഒരാൾ ഇരയാണ്, മറ്റേയാൾ അത് ചെയ്ത ആളാണ്, ആ പ്രശ്നം ഉണ്ടാക്കിയ ആളാണ്. നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളുടെ കൂടെയാണോ? ഇപ്പോൾ നമ്മൾ ഈവൺ പിന്നെ സാധാരണ രീതിയിൽ പലപ്പോഴും മലയാളത്തിലുള്ള ന്യൂസ് പോർട്ടലുകളുടെ വാർത്തകളുടെ അടിയിൽ കമൻറ്റുകൾ വായിച്ചാൽ മനസ്സിലാവും, ഈ ഗോവിന്ദൻ ചാമിക്ക് പിന്നെ നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഉണ്ട തീറ്റിക്കുന്നത്? അയാളെ സൗദിയിലെ നിയമം പോലെ പിന്നെ പിന്നെ എന്താ തല വെട്ടുകയാണ് വേണ്ടത്. കാരണം അയാൾ ചെയ്തത് വളരെ ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് സൗദിയിലെ ശരിയാ നിയമമാണ് വേണ്ടത് എന്ന് ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കമൻറ്റ് ബോക്സിൽ പറയാൻ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാർക്കശ്യം നിറഞ്ഞ കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെ, കാർക്കശ്യം നിറഞ്ഞാണ്. അതിൻ്റെ ഒരു വിഷയം വരുമ്പോൾ, ഒരു പർട്ടിക്കുലർ വിഷയം വരുമ്പം അതിന് എത്രമാത്രം കാർക്കശ്യം ആവശ്യമാണ് അത് കൃത്യമായിട്ട് ശരീഅത്ത് നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്നാണ് ഇതൊരു ക്രൂരമായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചില മീഡിയാസും അതേപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൊരു നെറേറ്റീവാണ്. ഇത് ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനവർ ചില ഉദാഹരണങ്ങൾ പറയും. ആ ഉദാഹരണങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും. എന്തായാലും നമുക്കതിലേക്ക് വരാം. അപ്പോൾ എന്തായാലും ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമം എന്നുള്ളത് യഥാർത്ഥത്തിൽ അതെന്താണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പേടിക്കാനുള്ള എന്തെങ്കിലും ഒരു ഒരു ഒരു ഉപാധി നമുക്കതിൽ കാണാൻ കഴിയില്ല. ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമം വരുന്നത് തന്നെ പ്രധാനമായും നാല് കാര്യങ്ങളിൽ നിന്നാണ്. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ നിന്നാണ് ഒന്നാമത് അതിലുള്ള പിന്നെ നിയമങ്ങൾ നിർദ്ധരിച്ചെടുക്കുന്നത്. രണ്ടാമത്തത് ഹദീസിൽ നിന്നാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു വിഷയത്തെ എങ്ങനെ സമീപിക്കണം എന്ന് പറഞ്ഞു, ആ കാര്യത്തെ സമീപിക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമുക്ക് എന്തിൽ നിന്ന് ശരീഅത്ത് നിയമം നിർദ്ധരിച്ചെടുക്കുന്നു എന്നുള്ളതിൽ വരാൻ. മൂന്നാമത്തൊരു വിഷയം ഓരോ പിന്നെ ആദ്യകാല മുസ്ലിം സമൂഹം ഒരു വിഷയത്തെ പിന്നെ ഖുർആനും സുന്നത്തും ഒരു വിഷയത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്തു, എങ്ങനെ അവർ അതിൽ മനസ്സിലാക്കി എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമത്തെ വിഷയം വരുന്നത്. നാലാമത്തെ ഒരു വിഷയം വരുന്നത് അതിനുശേഷം വന്നിട്ടുള്ള നൂറ്റാണ്ടുകളിലുള്ള മുസ്ലിം പണ്ഡിതർ, അവർ സ്കോളേഴ്സ് കൊടുത്തിട്ടുള്ള ലീഗൽ റീസണിങ്. അപ്പോൾ ഇങ്ങനെ വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് ഈ ഒരു പിന്നെ ശരീഅത്ത് നിയമം എന്നുള്ളത്. അതേതെങ്കിലും പിന്നെ കല്ലെറിഞ്ഞു കൊല്ലലോ അല്ലെങ്കിൽ കൈവെട്ടലോ ഒന്ന് അത് മാത്രമാവരുത് ശരീഅത്ത് നിയമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇസ്ലാമിക നിയമം ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ ഖനപ്പെട്ട ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും, മുഹത്ത പോലെയുള്ള ഇമാം മാലിക്കിൻ്റെ മുഹത്ത പോലെയുള്ള ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ ഞാൻ ഈ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ശരീഅത്ത് നിയമവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ആദ്യം നമ്മൾ പരതുക എന്താണ് ഇതിലുള്ളത്, എന്താണ് ഇതിൻ്റെ കണ്ടൻസ് എന്നാണല്ലോ. ഇപ്പോൾ ഈ കണ്ടൻസ് നോക്കുകയാണെങ്കിൽ ഒന്ന് മുതൽ താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾ കാണുന്നത് കിതാബ് സ്വലാത്ത്, അതുപോലെ തന്നെ കിതാബ് പിന്നെ തൊഹാറ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധ നമസ്കാരം, ഒബ്ലിഗേറ്ററി പ്രയർ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അവർ അഞ്ച് നേരം നിസ്കരിച്ചിരിക്കണം ദിവസത്തിൽ. അതുപോലെ തന്നെ പിന്നെ പ്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കിതാബ് ബുക്ക്, അതുപോലെ തന്നെ സഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നമസ്കാരം മറന്നു കഴിഞ്ഞാൽ എങ്ങനെ, അതുപോലെ തന്നെ ജുമുഅയുമായി ബന്ധപ്പെട്ട് കിതാബ് ജുമുഅ, കിതാബുൽ ജുമുഅ, അതുപോലെ തന്നെ കിതാബുൽ ജമാ, ജമാഅത്ത് നമസ്കാരത്തെക്കുറിച്ച് ഇങ്ങനെ പോയി. പിന്നെ ഖിബ്ലയെക്കുറിച്ച്, ഖുർആനെക്കുറിച്ച്, ജനായിസ് ജനാസ നമസ്കാരത്തെക്കുറിച്ച്, സക്കാത്തിനെക്കുറിച്ച്, സുയാമിനെക്കുറിച്ച്, ലൈലത്തുൽ ഖദറിനെക്കുറിച്ച്, ഹജ്ജിനെക്കുറിച്ച് ഇങ്ങനെ പോകണം. നമ്മൾ ഒരു പെട്ടെന്ന് പിന്നെ എന്താണ് ഇതാണ് കേട്ടോ ഈ മുഹത്തം എന്നുള്ളത്, അത് പിന്നെ ഇസ്ലാമിക് ജൂറിസ് പ്യൂഡൻസിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമത്തിൻ്റെ പുസ്തകമാണെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക എന്തൊക്കെ ശിക്ഷാവിധികളാണ് അതിലുള്ളതാണ്. പക്ഷേ അതിൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഇങ്ങനെ വളരെ ഒബ്ലിഗേറ്ററി ആയിട്ട് അല്ലെങ്കിൽ വളരെ നിർബന്ധപൂർവ്വം ഇസ്ലാം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അഞ്ച് നേരത്തെ നിസ്കാരം എന്നുള്ളത്, സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്, ഹജ്ജ് ചെയ്യുക എന്നുള്ളത്, നോമ്പെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് അതിൽ കാണാൻ കഴിയുക. ഇതിങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ കഴിയും, കിതാബുൽ ഹുദൂദ് വറജും, ഈ മാൻഡേറ്ററി ക്രിമിനൽ പണിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിൽ കടന്നു വരുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസിക് ഐഡിയ ഇത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പിക്ചർ അല്ല ഉണ്ടാവുക. ശരീഅത്ത് നിയമത്തിൻ്റെ പുസ്തകം അല്ലെങ്കിൽ ഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് പിന്നെ ക്രിമിനൽ പണിഷ്മെൻ്റ് അല്ലെങ്കിൽ ക്രിമിനലായിട്ടുള്ള കുറേ ആൾക്കാരെ എങ്ങനെ ശിക്ഷിക്കണം എന്ന് മാത്രം പറയുന്നൊരു അല്ല. ശരീഅത്ത് എന്നുള്ളത് നമ്മുടെ ലൈഫിനുള്ളൊരു കോഡ് ഓഫ് കണ്ടക്റ്റാണ്, നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് പലപ്പോഴും ഇത് നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും വിചാരിക്കുക ശരീഅത്ത് നിയമത്തെ നമ്മൾ ഈ തുലനം ചെയ്യുക അല്ലെങ്കിൽ താരതമ്യം ചെയ്യുക ഇവിടെയുള്ള ഏതെങ്കിലും നിലവിലുള്ള നമ്മുടെ എന്താ പറയുക കോഡ് ഓഫ് കണ്ടക്ട്, ഇവിടെയുള്ള ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ പിന്നെ വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള നമ്മൾ കുറച്ചുകൂടി ലിബറലാണ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനോ അതൊക്കെ ആയിട്ട് തുലനം ചെയ്തുകൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് പല ആൾക്കാരും അതിനെ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല ആക്ച്വലി വേണ്ടത്. കാരണം ഇത് നമ്മൾ അക്കാഡമിക്കിൽ നോക്കുകയാണെങ്കിൽ ശരീഅത്ത് നിയമം എന്നുള്ളത് ലൈഫ്, നമ്മുടെ ടോട്ടൽ ജീവിതം, അതിനുള്ളൊരു കോഡ് ഓഫ് കണ്ടക്റ്റാണ്. അപ്പോൾ ആ രീതിയിലാണ് അതിനെ നമ്മൾ കാണേണ്ടത്. അത് ഏതെങ്കിലും രീതിയിൽ ക്രിമിനൽ ലോസിനെ മാത്രം പറയുന്ന ഒരു വിഷയമല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം. അപ്പോൾ ഈ ഇസ്ലാമിക നിയമശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജൂറിസ് പ്രൂഡൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ശരീഅത്ത് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും പല ആളുകൾക്കുള്ളൊരു വിഷയമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൂരമാണ് ഈ ഇസ്ലാമിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂരമാണ്, നമുക്കൊന്നും പിന്നെ സഹിക്കാൻ പറ്റാത്ത അസഹനീയമായിട്ടുള്ള എന്തോ ഒരു പരിപാടിയാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇസ്ലാമിക് ജൂറിസ് പ്രൂഡൻസ് ഒരു വിഷയത്തെ എങ്ങനെ സമീപിക്കുക, കിതാബുൽ ഹുദൂദ് റജിമിൽ കാണാൻ കഴിയുന്നൊരു കാര്യമാണ് ഈ ക്രിമിനൽ ലോസുമായി ബന്ധപ്പെട്ടുമാണ്, അതാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ അല്ലെങ്കിൽ പിന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു, കാരണം വിമർശിക്കാൻ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ വിമർശിക്കാൻ പറ്റും, പക്ഷേ തെറ്റിദ്ധാരണ ഉണ്ടാവാം, കാരണം പഠിക്കാത്ത ആളുകൾക്കാണ് തെറ്റിദ്ധാരണ ഉണ്ടാവുക. അപ്പോൾ ആ വിഷയത്തിൽ ഉള്ള ഒരു സംഭവം പറയാം, അതിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം. മായിസ് റളിയല്ലാഹു അദ്ദേഹം ഒരു വ്യഭിചാരം എന്ന് പറയുന്നൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ്. ഇസ്ലാമിൻ്റെ നിയമം പ്രകാരം വ്യഭിചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ലോ ഉണ്ട്, അവരെങ്ങനെ ശിക്ഷിക്കണം എന്നുള്ളതിന് ലോ ഉണ്ട്. അത് അവർ വിവാഹം കഴിച്ചതിന് മുമ്പാണെങ്കിൽ ഒരു ശിക്ഷയാണ്, വിവാഹം കഴിച്ചതിന് ശേഷമാണെങ്കിൽ മറ്റൊരു ശിക്ഷയാണ്. മഹദ് റഹ്ലാഹു അദ്ദേഹം വിവാഹം കഴിച്ച ഒരു ആളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമായി, അദ്ദേഹം അതിൽ പിന്നെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല, കാരണം അത്രയും വലിയൊരു ശിക്ഷയാണ് അടുത്തൊരു ലോകത്ത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം എന്നുള്ളത് പരീക്ഷണമാണ്, അടുത്തൊരു ലോകം വരാനുണ്ട്. അപ്പോൾ ആ ലോകത്ത് ഞാൻ രക്ഷപ്പെടില്ല അല്ലെങ്കിൽ രക്ഷപ്പെടുമോ എന്നൊരു ഭയം അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം സമീപിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹുവിനാണ്. അബൂബക്കർ റളിയല്ലാഹുവിനോട് അദ്ദേഹം ഈ വിഷയം പറയുകയാണ്. അബൂബക്കർ റളിയല്ലാഹു തിരിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇത് മറ്റാരെങ്കിലും അറിയുമോ എന്നാണ്. ഇത് മറ്റേതെങ്കിലും ആളുകൾ ഇത് അറിഞ്ഞിട്ടുണ്ടോ, ഇതൊരു പബ്ലിക്കായിട്ട് ഇത് അറിയോ? അപ്പോൾ അദ്ദേഹം പറയുന്നു ഇല്ല, ഇത് മറ്റാർക്കും അറിയില്ല, ഞങ്ങൾക്ക് മാത്രമേ അറിയൂ എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നീ അള്ളാഹു സുബ്ഹാന തലയോട് എന്ത് ചെയ്യുക, പിന്നെ പാപമോചനം തേടുക എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്. പക്ഷേ ആ ഒരു ഒരു ഒരു ഒരു ഉത്തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു മറുപടിയിൽ അദ്ദേഹത്തിന് തൃപ്തി വരുന്നില്ല. കാരണം ഇസ്ലാം ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്, അത് എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. വിവാഹം കഴിച്ച ശേഷം ഇങ്ങനെയുള്ള വിചാരത്തിൽ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ശിക്ഷ എറിഞ്ഞു കൊല്ലപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വീകരിക്കാതെ ഞാൻ ഈ ലോകത്തു നിന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലോകത്ത് അതിൻ്റെ കോൺസിക്വൻസസ് എനിക്കുണ്ടാകും, പ്രത്യാഘാതങ്ങൾ എനിക്കുണ്ടാകും എന്ന് അദ്ദേഹത്തിന് ആ മനസ്സിലുള്ളൊരു കുറ്റബോധം. അതുകൊണ്ട് അദ്ദേഹം ഈ മറുപടിയിൽ തൃപ്തനാകാതെ ഉമർ അള്ളാഹുവിൻ്റെ അടുത്ത് പോവാണ്. ഉമർ അള്ളാഹുവിനോട് ഈ വിഷയം പറയാണ്. അവിടുന്ന് ഉമർ അള്ളാഹുവിനും പറയുന്നത് അള്ളാഹുവിനോട് പാപോചനം തേടുമെന്നാണ്. പക്ഷേ അതിലും തൃപ്തി വരാതെ അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മാജിദ് റളിയല്ലാഹു അൻഹു എത്താണ്. അങ്ങനെ ആദ്യത്തെ ദിവസം അദ്ദേഹം എത്തി, അദ്ദേഹം ഈ കാര്യം റസൂലിനോട് പറഞ്ഞു, റസൂൽ മുഖം തിരിച്ചു കളഞ്ഞു. അടുത്ത ദിവസം വീണ്ടും വന്ന് മാജിദ് റളിയല്ലാഹു അൻഹു ഈ വിഷയം പറയുന്നു, റസൂൽ വീണ്ടും മുഖം തിരിച്ചു കളയാണ്. മൂന്നാം ദിവസവും ഇതേ കാര്യം നടക്കുകയാണ്. ഇദ്ദേഹം വന്ന് വിഷയം പറയാണ്, എന്നെ ശിക്ഷ നടപ്പിലാക്കണം എന്ന് പറയാണ്. പക്ഷേ റസൂൽ വീണ്ടും മുഖം തിരിച്ചു കളയാണ്. നാലാമത് വീണ്ടും ഇദ്ദേഹം ചെയ്ത സ്വന്തം നഫ്സിനോട് ചെയ്തിട്ടുള്ള ഈ ഒരു പാതക അത് അദ്ദേഹം തുറന്ന് പറയുന്നത് നാലാമത്തെ ദിവസം തുടർന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട്, മറ്റൊരു റിപ്പോർട്ട് പ്രകാരം അവിടെയുള്ള ആളുകളോട് അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുകയാണ്, ഇദ്ദേഹത്തിന് എന്തെങ്കിലും മാനസികമായി പിന്നെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഇൽനെസ് എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ടുണ്ടോ. കാരണം ഇതിൻ്റെ ശിക്ഷ അത്രത്തോളം ഭീതിതമാണ്, അല്ലെങ്കിൽ അത്രത്തോളം കഠിനമായിട്ടുള്ളൊരു ശിക്ഷയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിലുള്ള വ്യഭിചാരം എന്നുള്ള വിഷയത്തിൽ ആ ഒരു കഠിനമായിട്ടുള്ളൊരു ശിക്ഷയാണുള്ളത്. അപ്പം ആ ചോദിക്കുകയാണ്, യാതൊരു പ്രശ്നവുമില്ല, ഇദ്ദേഹം വിവാഹം കഴിച്ചതാണോ, വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വിവാഹം കഴിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ശിക്ഷ എന്നുള്ളത് എറിഞ്ഞു കൊല്ലപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് എറിഞ്ഞു കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിന് പിന്നെ ആ ഒരു ശിക്ഷയ്ക്ക് വിധേയനാക്കുന്നതാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ആ ശിക്ഷയ്ക്ക് ശേഷം അദ്ദേഹത്തിന് വേണ്ടി റസൂല് നമസ്കരിക്കുന്നതും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയുന്നതും ഒക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാർക്കുള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ എന്തോ എവിടുന്നോ എന്തോ പറഞ്ഞു, ഇന്ന് രണ്ടാൾക്കാർ വിഭജിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നേരെ അവരെ പിടിച്ചു കൊണ്ടുവരുന്നു, കെട്ടിയിടുന്നു, അവരെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. ഇതാണ് പല ആൾക്കാരുടെയും ചിന്താഗതി, അല്ലെങ്കിൽ അവരെ അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, ആരാണോ തെറ്റ് ചെയ്തത് അവർ വീണ്ടും വീണ്ടും ഏറ്റു പറയുകയാണ്. അവർ വീണ്ടും വീണ്ടും ഏറ്റു പറയാണ്, ആ ഒരു ശിക്ഷ നടപ്പിലാക്കേണ്ട ആളുകൾ പോലും അതിൽ നിന്ന് കുറച്ച് കുറച്ച് ഡിലേ ചെയ്യുകയാണ്. കാരണം അത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അല്ലാതെ ഒരാളെ കണ്ടപാട് എറിഞ്ഞു കൊല്ലുക, അങ്ങനെ ഒരു പ്രശ്നം കണ്ടു അതുകൊണ്ട് എറിഞ്ഞു കൊല്ലുക എന്നുള്ളതല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് എന്നുള്ളത്. ഇൻഷാല്ലാ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം നമ്മളിവിടെ പറഞ്ഞു വെച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ചില ആളുകൾ പഠിപ്പിച്ച് ചില മീഡിയാസിലൊക്കെ വന്നിട്ടുള്ളത് പോലെ ഇസ്ലാമിക ശരിയാ നിയമം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ക്രൂരമാണ്, അത് ആളുകളെ എറിഞ്ഞു കൊല്ലാൻ പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എറിഞ്ഞു കൊല്ലുന്നതാണ് അല്ല, ഇതൊരു ഡീറ്റെയിൽഡ് പ്രോസസ്സാണ്, അത് പുതിയ കാലത്ത് വളരെ ഡീറ്റെയിൽഡ് ഉള്ള പ്രോസസ്സാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കിട്ടുന്നൊരു ടേക്ക് അവേ പോയിന്റ്. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മാഷാല്ലാ, പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടത് ഇൻസൈറ്റ് ആണ്. ഡോക്ടർ ഹിലാൽ സലീം സി പി, അദ്ദേഹം സംസാരിക്കുകയായിരുന്നു ശരീഅത്ത് നിയമമാണ് ഏറ്റവും മാനവികം എന്ന വിഷയത്തിൽ. ഇൻസൈറ്റ് കഴിഞ്ഞു, നമുക്കിനി
1: സ്വരം ഒരു പാട്ട് കേൾക്കാം. ഇൻഷാല്ലാ
0: പാട്ട് കേൾക്കാന്ന് പറയുമ്പോൾ ശരിക്ക് ഒരു പാട്ട് ഒരു പാടികൊണ്ട് കേൾപ്പിക്കാന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? രണ്ടുപേരെയൊക്കെ ഒന്ന് മുനർ സാർ ഒന്ന് പാടാം. നമുക്കപ്പോൾ പാട്ടാണല്ലോ കേൾക്കുന്നത്, പാട്ട് ഇന്നിപ്പോൾ ആരാണ് പാടുന്നത്?
1: ഹാഷിം എറണാകുളം, ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും എന്ന് തുടങ്ങുന്ന പാട്ടാണ് സ്വരത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇൻഷാല്ലാ

0: അപ്പോ സ്വരം കേട്ടുകഴിഞ്ഞു. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീ നാഥനെ എന്ന് തുടങ്ങുന്ന ഹാഷിം എറണാകുളത്തിന്റെ ആലാപനമാണ് നമ്മൾ കേട്ടത്. ഇനി ആരോഗ്യ വിചാരമാണ്.
1: ഡോക്ടർ മനോജ് കുമാർ, അതുപോലെ തന്നെ അഷ്റഫ്,
0: പീസ് റേഡിയോ പ്രതിനിധിയായിട്ടുള്ള
1: അഷ്റഫ്
0: മടത്തൊടി അല്ലേ, അദ്ദേഹം കൂടി അന്നിപ്പോ ആരോഗ്യ വിചാരത്തിൽ. സാധാരണ എല്ലാ ആരോഗ്യ വിചാരത്തിലും വ്യത്യസ്ത ആരോഗ്യപരമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഇന്നിപ്പോ.
1: വളരെ സുപ്രധാനമായൊരു വിഷയമാണ് ഇന്ന് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന, പ്രായഭേദമന്യേ എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് വിഷാദ രോഗം.
0: എനിക്ക് തോന്നുന്നത് ഈ ഡോക്ടർ മനോജ് കുമാർ ഡി പി എം സീനിയർ റെസിഡൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി എം ഇ എസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്.
1: അതെ അതെ.
0: അപ്പൊ അതാ പിന്നെ നമുക്കതൊന്ന് കേട്ടുവരാം ഇൻഷാല്ലാ.
2: എല്ലാ മാന്യ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ വിഷാദ രോഗം എന്ന അവസ്ഥയെ വിശദീകരിച്ചുകൊണ്ട് എം ഇ എസ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ ഡോക്ടർ മനോജ് കുമാർ ആണ് നമ്മോടൊപ്പം ഉള്ളത്. ഡോക്ടർ, പീസ് റേഡിയോയിലേക്ക് സ്വാഗതം. വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ഒരു പദമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു നിർവചനം? സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ഒരു ഒരു ഡെഫിനിഷൻ ഒന്ന് വിശദീകരിക്കാമോ?
3: അതായത് സാധാരണ മനുഷ്യർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റെല്ലാ വികാരങ്ങളെയും പോലെ ഉണ്ടാകുന്നൊരു സംഗതിയാണ് വിഷാദവും. നമുക്ക് വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ വളരെ ഇഷ്ടത്തോടെ വളർത്തുന്ന ഒരു മൃഗം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പരീക്ഷ അല്ലെങ്കിൽ ഒരു ഒരു ബുദ്ധിമുട്ടിലാകുന്നു, അപ്പം നമുക്കുണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം അല്ലെങ്കിൽ ദുഃഖം സങ്കടം ഒരു വിഷാദാവസ്ഥയാണ്. പക്ഷെ അത് നീണ്ടു നിൽക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ, നമ്മുടെ ദൈനംദിന ജീവിതത്തെ അത് ബാധിക്കുമ്പോൾ അത് വിഷാദ രോഗമുണ്ടെന്ന് സംശയിക്കാം.
2: ഓക്കെ, ഡോക്ടർ പറഞ്ഞതനുസരിച്ച് സ്വാഭാവികമായും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ദുഃഖവും പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിന്റെ ദിവസങ്ങളുടെ തോത്, നീണ്ടു നിൽക്കുന്ന തോത് വ്യത്യാസപ്പെടുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്.
3: അതെ, അതായത് നമ്മളിപ്പം ഒരാൾക്ക് വിഷാദ രോഗം ബൈ ഡെഫിനിഷൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരാൾക്ക് രോഗമുണ്ട് എന്ന് പറയുന്നത് അയാളുടെ ബുദ്ധിമുട്ടുകൾ രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കണം. മാത്രവുമല്ല, അയാൾക്ക് സ്ഥായിയായ വിഷാദമുണ്ടായിരിക്കണം, അകാരണമായ ക്ഷീണമുണ്ടായിരിക്കണം, ജോലിയിലുള്ള താല്പര്യക്കുറവ്, മറ്റുള്ളവരോട് സംസാരിക്കാൻ ഇടപഴകാനുമുള്ള താല്പര്യക്കുറവ്, ഇതിലേതെങ്കിലും രണ്ടെണ്ണം മിനിമം രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിന്നാൽ ഇയാൾക്ക് വിഷാദരോഗമുണ്ട്, അല്ലെങ്കിൽ വിഷാദരോഗത്തിന് സാധ്യതയുണ്ട് എന്ന് സംശയിക്കണം.
2: ഓക്കെ, ഡോക്ടറുടെ ഈ ഇത്രയും കാലത്തെ സൈക്യാട്രി എക്സ്പീരിയൻസിൽ ഇങ്ങനെ വരുന്ന രോഗികളിൽ പ്രായപരിധി പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ? ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സേ ഉള്ളവരാണ് കൂടുതൽ ഇത് കാണുന്നത്, അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ പരീക്ഷ ടെൻഷനും മറ്റുമൊക്കെ കൂടുതലുള്ള വിദ്യാഭ്യാസ ഈ ടീനേജ് പ്രായത്തിലുള്ളവർക്കോ ഇങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
3: അതായത് വിഷാദരോഗം സാധാരണ 20 വയസ്സിന് മേളിലാണ് കാണപ്പെടുന്നതെങ്കിലും അടുത്ത കാലത്തായി ഇത് കുട്ടികളിലും കൗമാരപ്രായക്കാരിലും കൂടുതലായി കാണുന്നുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്. കുട്ടികളിൽ കൂടുതലായി കാണപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ ഗാർഹിക അന്തരീക്ഷം, പഠനത്തിലെ പ്രശ്നങ്ങൾ, ലൈംഗിക പീഡനം, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് സാധാരണ കുട്ടികളിൽ ഇങ്ങനെയുള്ള വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വരാനുള്ള ഒരു പ്രധാന കാരണം.
2: ഗാർഹിക അന്തരീക്ഷം എന്ന പദം അല്പം ഒന്ന് വിശദീകരിക്കാമോ? ഏതെങ്കിലും പ്രത്യേക കേസുകളിൽ ഡോക്ടർ ശ്രദ്ധിക്കപ്പെട്ട പ്രത്യേകിച്ചുള്ള കേസ് ഒന്ന് വിശദീകരിക്കാമോ?
3: ഗാർഹിക അന്തരീക്ഷം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ തമ്മിലുള്ള സ്വരച്ചേർച്ച, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാതാവിനോ പിതാവിനോ സ്ഥലത്തുണ്ടാകാതിരിക്കൽ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ മിക്കവാറും മാതാപിതാക്കളിൽ മാതാവ് മാത്രമായിരിക്കും 3-4 കുട്ടികളെ നോക്കുന്നത്, പിതാവ് വിദേശ രാജ്യത്തായിരിക്കും. അപ്പം ഇവർക്ക് വേണ്ടത്ര ശിക്ഷണ രീതികൾ കിട്ടുന്നുണ്ടാവില്ല. പെൺകുട്ടികളെ പൊതുവെ കൂട്ടിലടച്ചും ആൺകുട്ടികളെ കുറച്ചഴിച്ചു വിട്ടുമാണ് വളർത്തുന്നത്. അതിൻ്റെ ഒരു ഒരു സ്വഭാവ വൈകല്യം ഇവരിൽ ആദ്യം മുതലേ കണ്ടു തുടങ്ങും. ഈ നോട്ടക്കുറവിൻ്റെ ഭാഗമായിട്ട് ഇവർ പലപ്പോഴും പലതരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനും പലതരം നടപടി ദൂഷ്യങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനെയുള്ളവർ പല ചൂഷണത്തിനും വഴിയാധാരമാകുന്നുമുണ്ട്.
2: ഡോക്ടർ, നോട്ടക്കുറവ് എന്നൊരു പദം പ്രയോഗിച്ചുവല്ലോ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? യഥാർത്ഥത്തിൽ മാതാവും പിതാവും വളരെയധികം ശ്രദ്ധിച്ച് സ്നേഹിച്ച് പരിപാലിച്ച് വളർത്തുന്ന കുട്ടികളെ നോട്ടക്കുറവ് എന്ന ഒരു പദം ഏത് രീതിയിലുള്ളതാണ് ഡോക്ടർ ഉദ്ദേശിച്ചത്?
3: ഞാനതാണ് പറഞ്ഞു വരുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള വീടുകളിൽ ഉത്തരവാദിത്തപ്പെട്ട പുരുഷന്മാർ കാണാറില്ല, അവർ വിദേശത്ത് ജോലിക്ക് പോയിരിക്കുകയായിരിക്കും.
2: തീർച്ചയായും.
3: പിന്നെയുള്ളത് അവരുടെ അമ്മമാരും ബാക്കിയുള്ള മുതിർന്ന പൗരന്മാരുണ്ടാകും, അവർക്ക് അവരുടേതായ ആരോഗ്യ പ്രശ്നങ്ങൾ കാണും. പിന്നെ കുട്ടികൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പീഡനം അനുഭവിക്കുന്നത് അവരെ ഏറ്റവും അടുത്തറിയുന്ന ആൾക്കാരിൽ നിന്നുള്ളതാണ് നമ്മുടെ എല്ലാ കണക്കുകളും സൂചിപ്പിക്കുന്നത്. അവരുടെ വളരെ വേണ്ടപ്പെട്ട നല്ല പരിചയക്കാരാണ് കുട്ടികൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്.
2: പീഡനം എന്നോട് ഉദ്ദേശിച്ചത് ലൈംഗിക പീഡനവും മാനസിക പീഡനവും
3: എല്ലാം പെടും, എല്ലാം പെടും. അതിനകത്ത് ലൈംഗിക പീഡനമാണ് ഏറ്റവും പ്രധാനം. മറ്റുള്ള പീഡനങ്ങളും അവർക്ക് പിൽക്കാലത്ത് മാനസികമായ പല സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ കാരണമാണ്.
2: പലപ്പോഴും ഈ IT മീഡിയ വളരെ വളർന്ന് വികസിച്ച ഈ കാലഘട്ടത്തിൽ ഡോക്ടർ സൂചിപ്പിച്ച പോലെ പിതാവ് നാട്ടിലില്ലാതിരിക്കുകയും മാതാവിന് കാലഘട്ടത്തിനനുസരിച്ച IT വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അപകടങ്ങളെ IT മേഖലയിലുള്ള അപകടങ്ങളെക്കുറിച്ച് തിരിച്ചറിയാനുള്ള ശേഷിക്കുറവും ഉണ്ടായിരിക്കെ കുട്ടികളുടെ പ്രത്യേകിച്ച് ഇന്റർനെറ്റ്, ലാപ്ടോപ്പ്, മൊബൈൽ, ഫേസ്ബുക്ക്, വാട്സപ്പ് മുതലായവ ഉപയോഗിക്കുന്നതിലുള്ള വിവരക്കുറവും ഒരു പക്ഷേ ഇതിന് കാരണമായിട്ടുണ്ടോ? അങ്ങനെ ഡോക്ടർ ശ്രദ്ധയിൽ പലപ്പോഴും പെട്ടിട്ടുണ്ടോ?
3: അല്ല, ഇന്ന് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന സംഗതി. അതായത് ഈ ലോകത്ത് ഒരു സാധനവും ഗുണം മാത്രം നൽകുന്നില്ല, ഗുണവും ദോഷവും എല്ലാ സാധനത്തിനുമുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഒരു ഇരുചക്ര വാഹനം. പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അപകടങ്ങളുടെ പരമ്പര തന്നെയുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം എല്ലാത്തിനും അതിൻ്റെതായ രീതികളുണ്ട്. അപ്പം അതിൻ്റെതായ രീതി വിട്ടുള്ള ഉപയോഗം വരുമ്പോഴാണ് എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാകുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇങ്ങനെയുള്ളപ്പോൾ അത് പ്രത്യേകിച്ച് മുതിർന്നവരുടെ മേൽനോട്ടത്തിലായിരിക്കണം. അതായത് വിഷാദ രോഗത്തിന് നമ്മളീ പറഞ്ഞതുപോലെ

0: ശ്വാസം മുട്ടൽ, നടുവേദന, കൈകാല് തരിപ്പ്, അങ്ങനെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വേദനകൾ ഇവർക്ക് അനുഭവപ്പെടാം. അത് ഡോക്ടർമാർ പരിശോധിച്ച് മറ്റു രോഗങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇത് ഇവർക്കും വിഷാദരോഗമുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും.
1: പലപ്പോഴും ഈ അവസ്ഥയിൽ തിരിച്ചറിയാൻ വളരെ വൈകിപ്പോകാറുണ്ടോ? അങ്ങനെ കാരണം ഒരു കൈകാൽ തരിപ്പോ കടച്ചിലോ ഉറക്കമില്ലായ്മയോ അല്ലെങ്കിൽ വിശപ്പില്ലായ്മയോ ഉള്ള രോഗി നേരിട്ട് ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പോകാനുള്ള സാധ്യത കുറവാണല്ലോ.
0: വളരെ വളരെ കുറവാണ്. തിരിച്ചറിയാൻ വൈകാറുണ്ട്. എന്നാലും പലപ്പോഴും ഡോക്ടർമാർ, മറ്റു ഭാഗത്തിലെ ഡോക്ടർമാർ അത് കണ്ടെത്താറുണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. പക്ഷെ ഇന്ത്യയിലെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ ശാസ്ത്രീയമായി വിഷാദരോഗത്തിന് ചികിത്സ 25% പേർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഏറ്റവും വലിയൊരു വലിയ ഭാഗം. അതായത് ബാക്കിയുള്ള 75% പേർക്ക് ശാസ്ത്രീയമായ ചികിത്സ ലഭിക്കുന്നില്ല.
1: അതിനൊരു കാരണം ഡോക്ടറുടെ നിരീക്ഷണത്തിൽ എന്തായിരിക്കാം?
0: പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആൾക്കാരുടെ ഇതിനോടുള്ള അജ്ഞത. രണ്ടാമത്, ഇത് മൂടി വയ്ക്കാനുള്ള ഒരു പ്രവണത. മൂന്നാമത്, ഇതിനുള്ള ചികിത്സാ സൗകര്യങ്ങളുടെ കുറവ്. അത് തന്നെയാണ് പ്രധാനമായിട്ടും.
1: പലപ്പോഴും മറ്റ് രോഗങ്ങളിൽ നിന്നും വിഭിന്നമായി ഈ വിഷാദ രോഗത്തിൽ പലപ്പോഴും അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യം, രോഗിയാണ് കൂടുതലും ഈ അവസ്ഥ, എനിക്കൊരു രോഗമുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? അതുകൊണ്ട് തന്നെ അവർ യഥാർത്ഥ രീതിയിലുള്ള ചികിത്സയ്ക്ക് വിധേയമാവാനും മറ്റും തയ്യാറാവാറില്ല.
0: ശരിയാണ്, അത് എല്ലാ രോഗികൾക്കും ഇല്ല. വിഷാദരോഗത്തിൽ ഞാൻ പറഞ്ഞു വരുമ്പോൾ, വിഷാദരോഗം എന്ന് പറയുന്നത് സൈക്യാട്രിയിലെ ജലദോഷമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതായത് ജലദോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വരുന്ന സർവ്വസാധാരണമായൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ വിഷാദരോഗം വളരെയേറെ കോമൺ ആണെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇത് പല സ്റ്റേജിലുണ്ട്. അതായത് സിവിയർ ആയിട്ടുള്ളതുണ്ട്, മൈൽഡ് ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ രോഗ ലക്ഷണങ്ങൾ അനുസരിച്ച് ഇതിനെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ചില രോഗികൾക്ക് അവർക്ക് ഉൾക്കാഴ്ച നഷ്ടപ്പെടും, ലാക്ക് ഓഫ് ഇൻസൈറ്റ്. എനിക്കൊരു രോഗമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഞാനൊരു പ്രതിസന്ധിയിലാണെന്ന് മനസ്സിലാക്കാൻ, വിഷാദരോഗത്തിലുള്ളവർക്ക് താരതമ്യേന കുറവാണ് എങ്കിലും അവർക്കത് നഷ്ടപ്പെടാറുണ്ട്. അങ്ങനെയുള്ളവരാണ് പലപ്പോഴും ചികിത്സയ്ക്ക് വിമുഖത കാണിക്കുന്നത്. അങ്ങനെയുള്ളവർ പലപ്പോഴും ആത്മഹത്യക്ക് ശ്രമിക്കാനും സാധ്യതയുണ്ട്.
1: ഇങ്ങനെ അവരോട് ഡോക്ടറോ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട മറ്റാരെങ്കിലുമോ ഈ കാര്യം സൂചിപ്പിച്ചാൽ പോലും അവരത് സ്വീകരിക്കാൻ വളരെ,
0: അതായത് അവർക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ അവരുടെ മാറിയിരിക്കുകയാണ്. അവർ വിചാരിക്കുന്നത് അവർ പറയുന്നതും കേൾക്കുന്നതും മാത്രമാണ് ശരി. നമ്മളൊരു കളറുള്ള കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നമുക്ക് ആ കളറുള്ളതായിട്ടെല്ലാം കാണുന്നത്. അങ്ങനെയാണ് അവർക്ക് അവരുടെ മൈൻഡിലെല്ലാം വരുന്നത്. അതുകൊണ്ട് അവരോട് വിശദീകരിച്ച് കൊടുക്ക് മനസ്സിലാക്കൽ അത്ര എളുപ്പമല്ല. അവർക്ക് അതിന് ചികിത്സ, സയന്റിഫിക്കായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ തന്നെ ആവശ്യമാണ്.
1: ഇത്തരം അവസ്ഥയിൽ രോഗി ചികിത്സക്ക് തയ്യാറാകുന്നുമില്ല. കുടുംബങ്ങളും ഡോക്ടറും വളരെ വളരെ പ്രയാസപ്പെട്ട് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും നടക്കാത്ത ഒരവസ്ഥയിൽ എങ്ങനെയാണ് ഇത്തരം കേസുകളിലൊക്കെ ഡീൽ ചെയ്യാറുള്ളത്? അതൊന്ന്,
0: അതായത് ഒരു രോഗി അവനവനോ മറ്റുള്ളവർക്കോ ദോഷകരമായി ഭവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അയാളെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അത് രോഗിയുടെ ഇച്ഛക്കനുസരിച്ചോ രോഗിയുടെ താല്പര്യത്തിന് വിരുദ്ധമായോ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതായത് അവനവനോ മറ്റുള്ളവർക്കോ എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത, അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ രോഗി കുറച്ച് ദിവസങ്ങളായി ഭക്ഷണവും മരുന്നോ വെള്ളമോ ഒന്നും കഴിക്കാതിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ അവനവനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ദോഷം ചെയ്യുന്ന അവസ്ഥകളാണ്. അപ്പോൾ രോഗിയെ നമുക്ക് ചികിത്സിക്കേണ്ടി വരും. അപ്പോൾ രോഗിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പറ്റിയെന്ന് വരില്ല. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും സമ്മതം തരുമ്പോൾ നമ്മൾക്ക് അഡ്മിറ്റ് ചെയ്ത് അതിനുള്ള ചികിത്സ നൽകേണ്ടി വരും.
1: ഓക്കെ, ഒരു വേള ഇങ്ങനെയൊക്കെ സമ്മതം നൽകാത്ത രോഗി പോലും പലപ്പോഴും ഇങ്ങനെ നിർബന്ധിത അവസ്ഥയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ച് അത് കാര്യം തിരിച്ചറിഞ്ഞ് വളരെ സന്തോഷപൂർവ്വം ഡോക്ടറെ സമീപിച്ച വല്ല കേസുകളും ഡോക്ടറുടെ അനുഭവത്തിലുണ്ടോ?
0: ഒത്തിരി പേരുണ്ട്. അതായത് നല്ലൊരു 100% ആൾക്കാർക്കും അവരുടെ അന്നത്തെ ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞ് പിൽക്കാലത്ത് ജീവിതത്തിലേക്ക് വരാൻ പറ്റുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടവർ, അത് ശരിക്കും വിഷാദരോഗത്തിലല്ല വരുന്നത്, അത് ശരിക്കും സംശയരോഗത്തിലാണ് കൂടുതലായിട്ട് വരുന്നത്. സംശയരോഗത്തിലുള്ളവർക്ക് അവയെ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഈ സംശയം പൂർണ്ണമായിട്ട് വിട്ടുപോവുക അത്ര എളുപ്പമല്ല. സംശയരോഗം മാത്രമുള്ളവർക്ക്, അത് വിഷാദരോഗത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന സംശയരോഗങ്ങൾ പൂർണ്ണമായിട്ടും മാറും, അതല്ല സംശയരോഗം മാത്രമായിട്ടുള്ളവർക്ക്, അവർക്ക് ഇത് വീണ്ടും വിചാരം വരാനുള്ള സാധ്യത കുറച്ച് കുറവാണ് ചികിത്സയുടെ ശേഷവും. അപ്പം അങ്ങനെയുള്ളവർ നമ്മളോട് അത്ര താങ്ക്ഫുൾ ആയിരിക്കില്ല.
1: ഓക്കെ, ഇതിൽ പാരമ്പര്യമായി വല്ല റോളുമുണ്ടോ? രോഗം വരാൻ കാരണം പാരമ്പര്യമായി പിതാവിനോ മാതാവിനോ അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജനിതക കോഡുകളിലൂടെ ഇങ്ങനെ

0: വരാനുള്ള സാധ്യത ഉണ്ടോ? എങ്ങനെ അതിന്റെ ഒരു വശം?
1: അതായത് നമ്മുടെ അടുത്ത ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും വിഷാദരോഗമുണ്ടെങ്കിൽ അയാൾക്ക് വിഷാദരോഗം വരാനുള്ള സാധ്യത മൂന്നിരട്ടിയിലധികമാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമുക്ക് ഈ അസുഖം മുൻകൂട്ടി കണ്ടെത്തുവാനോ പ്രതിരോധിക്കുവാനോ ഇന്ന് വൈദ്യശാസ്ത്രം വളർന്നിട്ടില്ല. രോഗലക്ഷണങ്ങൾ വരുമ്പോൾ അതിനെ ചികിത്സിക്കുക, അതിനെ ചികിത്സിച്ച് നിയന്ത്രിച്ച് നിർത്തുക എന്നല്ലാതെ അതിന് മുൻകൂട്ടി കണ്ടെത്തുക എന്നുള്ളത് ഇന്നും അപ്രായോഗികമായൊരു കാര്യം തന്നെയാണ്.
0: കാര്യങ്ങൾ ഇങ്ങനെ ആണെങ്കിൽ യഥാസമയം ഇത് ചികിത്സ കിട്ടിയില്ല എങ്കിൽ, അല്ലെങ്കിൽ വളരെ കാലം വൈകിയാണ് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞതെങ്കിൽ, അതുകൊണ്ട് ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ്, ഭാവിയിൽ വരാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, അതൊന്ന് വിശദീകരിക്കാം.
1: അതായത് നമ്മളിപ്പോൾ ഒരാൾക്കുള്ള മാനസിക രോഗം അല്ലെങ്കിൽ വിഷാദരോഗം ചികിത്സിച്ചില്ല എങ്കിൽ സ്വാഭാവികമായി അയാളുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരും. ആ പെരുമാറ്റത്തെ വ്യത്യാസം വരുമ്പോൾ നമ്മൾ പലപ്പോഴും അയലൊക്കെക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കും, ബന്ധുക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കും, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകും. കാരണം ഒരാളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നിരിക്കുകയാണ്. അത് ഒരു രോഗാവസ്ഥ കൊണ്ടാണെന്ന് മറ്റൊരാൾ മനസ്സിലാക്കുന്നില്ലല്ലോ.
0: അയാളും മനസ്സിലാക്കുന്നില്ല,
1: അയാളുടെ കൂടെ താമസിക്കുന്നവരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി അവിടെ ഒരു വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം കുടുംബ വഴക്കുകൾക്ക് ഇട കൊടുക്കും. ഇത് വിഷാദരോഗത്തിൻ്റെ കൂടെയുള്ള മറ്റുള്ള ശാരീരിക രോഗങ്ങൾ, അതായത് പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, മറ്റുള്ള പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ, ഇവയെല്ലാം കൂടാനിട കൊടുക്കും. പിന്നെ ചികിത്സ കിട്ടാത്ത വിഷാദരോഗികളിൽ ആത്മഹത്യാ പ്രവണത കൂടാനുള്ള സാധ്യതയുണ്ട്. വിഷാദരോഗികളിൽ 15% പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ചികിത്സ കിട്ടാത്തവർക്ക് പ്രത്യേകിച്ചും ആത്മഹത്യക്കുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇതും കൂടാതെ തന്നെ വിഷാദരോഗികളിൽ ചികിത്സിക്കാതിരുന്നാൽ അല്ലെങ്കിൽ സമയബന്ധിതമായ ചികിത്സ ലഭിക്കാതിരുന്നാൽ അവർ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ, വെള്ളം കുടിക്കാത്ത അവസ്ഥ, ആരോടും സംസാരിക്കാത്ത അവസ്ഥ, ഒരു പ്രതിമ കണക്ക് ഇരിക്കുകയും നിൽക്കുകയും ചെയ്യും ചില സമയത്ത് ദിവസങ്ങളോളം. അതും ജീവൻ അപകടം വരുന്നൊരു സംഗതിയാണ്. അങ്ങനെയുള്ള അവസ്ഥകളിൽ പലപ്പോഴും ചെറിയ തോതിലുള്ള കറണ്ട് ഉപയോഗിച്ച് വരെ ചികിത്സ വേണ്ടി വരാറുണ്ട്. അപ്പം വിഷാദരോഗം സമയോചിതമായി കണ്ടെത്തിയില്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങൾ കൂടുമെന്ന് മാത്രമല്ല, കൂടെ താമസിക്കുന്നവരുടെ മനസ്സമാധാനവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.
0: വിഷാദരോഗം എന്ന പദം കേൾക്കുമ്പോൾ പലപ്പോഴും ഒരു ഒതുങ്ങിക്കൂടി കൂടുതൽ സംസാരിക്കാത്ത, സൊസൈറ്റിയുമായി മിംഗിൾ ചെയ്യാത്ത ഒരു അവസ്ഥയാണ് എന്ന് തോന്നിപ്പോ. ഇതിന് തിരിച്ചുള്ള പല മാനസിക അവസ്ഥകളും കാണാറുണ്ട്. അത് ഈ ഗണത്തിൽപ്പെട്ടതാണോ അതോ മറ്റു വല്ല രോഗങ്ങളുമാണോ? പലപ്പോഴും അമിതമായി പ്രതികരിക്കുക മക്കളോട്, ഭർത്താവിനോട്, അല്ലെങ്കിൽ മാതാവിനോട്, പിതാവിനോട് വല്ലാതെ ദേഷ്യപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളും, ഇത് വിഷാദ രോഗത്തിൽപ്പെട്ടതാണോ അതോ മറ്റെന്തെങ്കിലും അവസ്ഥയാണോ?
1: നിങ്ങൾ ഈ പറഞ്ഞ അവസ്ഥ ഉന്മാദ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. അതായത് അമിത സന്തോഷം, അമിതമായ ഭക്തി, അമിത ദേഷ്യം, ആരോടും വഴക്കുണ്ടാക്കാനുള്ള സാധ്യത, പിന്നെ ഇതൊക്കെയാണ് ഇതിനകത്തെ മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ. ഇത് ഉന്മാദ രോഗത്തിൽപ്പെടും. ഉന്മാദരോഗവും വിഷാദരോഗവും മാറി മാറി വരുന്ന അവസ്ഥയെ നമ്മൾ ബൈപോളാർ എന്നാണ് പറയുന്നത്, ബൈപോളാർ ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു രീതി. പിന്നെ പലരുടെയും സ്വഭാവ വൈകല്യങ്ങളിലും ഇതൊക്കെ വരാം. അപ്പം ആദ്യം നമ്മൾ ഒരാൾ വരുമ്പോൾ അവരുടെ സ്വഭാവം എങ്ങനെയാണ്, സ്വഭാവ വൈകല്യമുണ്ടോ, അതിനുശേഷമാണ് ഇത് ഉന്മാദരോഗമാണോ, അതല്ലെങ്കിൽ ഇതിനു മുമ്പ് വിഷാദരോഗം വന്നിട്ടുണ്ടോ, ഇയാൾ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, അതിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത് എന്നാണ് സാധാരണ നോക്കാറ്.
0: ഈ മനുഷ്യൻ്റെ ജീവിത ചുറ്റുപാടുകൾ, ഉദാഹരണമായി കല്യാണം കഴിച്ച വീട്ടിലെ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവദൂഷ്യം, അല്ലെങ്കിൽ തിരിച്ച് ഭാര്യയുടെ സ്വഭാവദൂഷ്യം, അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നുണ്ടാകുന്ന ഇത്, ഒരിക്കലും മോചനം കിട്ടില്ല, ഇനി ഇത്തരം, ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ കുടുങ്ങിപ്പോയി മാനസികമായി സമ്മർദ്ദത്തിന് വരുമ്പോൾ, ഇങ്ങനെയുള്ള വല്ല പശ്ചാത്തലത്തിൽ നിന്നും അത് വിഷാദരോഗമായി മാറാൻ, അല്ലെങ്കിൽ മറ്റ് ഡോക്ടർ നേരത്തെ പറഞ്ഞ ഉന്മാദരോഗമായി മാറാൻ സാധ്യതയുണ്ടോ? അത്തരം എന്തെങ്കിലും ജീവിത സാഹചര്യങ്ങൾ ഈ രോഗത്തെ സൃഷ്ടിക്കുന്നതിൽ വല്ല പങ്കുമുണ്ടോ?
1: തീർച്ചയായും. ഞാൻ പറയുന്നത് സൃഷ്ടിക്കുകയല്ല, അതായത് ചില മനുഷ്യർക്ക് ജനിതകമായി ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ പ്രതിസന്ധികളില്ലാത്ത മനുഷ്യരില്ല. അത് നമ്മൾ ഡോക്ടറായാലും എഞ്ചിനീയറായാലും ക്ലർക്കാണേലും സാധാരണ മനുഷ്യരാണേലും പ്രതിസന്ധികൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. അത് ഒരേപോലെ ആയിരിക്കില്ല. ചിലർക്ക് പരീക്ഷയായിരിക്കും പ്രതിസന്ധി, ചിലർക്ക് ബാങ്കിലെ കട ആയിരിക്കും പ്രതിസന്ധി, ചിലർക്ക് മക്കളുടെ ആരോഗ്യമായിരിക്കും പ്രതിസന്ധി. പ്രതിസന്ധി എല്ലാവർക്കും ഉണ്ട്. ഇപ്പം എല്ലാ പ്രതിസന്ധിയിലും അസുഖം വരാൻ സാധ്യതയുള്ളവർക്ക് മാത്രമേ അസുഖം വരുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ സുനാമി വന്നു. സുനാമി വന്നതിന് ശേഷം ഒത്തിരി പേർക്ക് വീടും കൂടുമൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാവർക്കും ഒന്നും മാനസിക സംഘർഷങ്ങൾ ഉണ്ടായില്ല. കുറച്ച് പേർക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടായി, അതിൽ കുറച്ചു പേർക്ക് തന്നെ ചികിത്സ കൊണ്ട് പെട്ടെന്ന് ഭേദമായി, കുറച്ചു പേർക്ക് നീണ്ടു നിൽക്കുന്ന ചികിത്സ വേണ്ടി വന്നു. അതിൻ്റെ കാരണം ഇതാണ്, ജനിതകമായി അവർക്ക് അസുഖം വരാൻ സാധ്യതയുള്ളവർക്ക് ഇങ്ങനത്തെ പ്രതിസന്ധികൾ വരുമ്പോൾ അത് കൂടുതലാവും. അത് കുടുംബത്തിലാണേലും ജോലിസ്ഥലത്താണേലും സമൂഹത്തിലാണേലും അവർക്ക് ജനിതകമായി അതിനുള്ള സാധ്യതയുണ്ടോ അത് കൂടും. അതായത് ഈ വിഷാദ രോഗങ്ങളിലെ ചികിത്സ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഔഷധങ്ങളുണ്ട്, മനഃശാസ്ത്രപരമായ ചികിത്സയുണ്ട്, നമ്മുടെ ജീവിതചര്യയിലെ ചില വ്യത്യാസങ്ങൾ ഇത് ഇതിൻ്റെ ചികിത്സയിൽപ്പെടും. അതായത് മരുന്നുകൾ എന്ന് പറയുന്നത് മെയിൻലി ആൻറ്റി ഡിപ്രസൻസ് ആണ്. ഇന്ന് മോഡേണായിട്ടുള്ള മരുന്നുകളെല്ലാം തന്നെ പാർശ്വഫലങ്ങൾ പൊതുവെ കുറവുള്ളതാണ്, ഇല്ലെന്ന് പറയുന്നില്ല, പാർശ്വഫലങ്ങൾ പൊതുവെ കുറവുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു നിശ്ചിത കാലാവധി കഴിച്ച് ഡോക്ടർ നിർദ്ദേശപ്രകാരം ക്രമേണ കുറച്ചാണ് നിർത്തുക. പിന്നെ മനഃശാസ്ത്രപരമായ പല രീതികളും ഇന്ന് ചികിത്സയിൽ നിലവിലുണ്ട്.
0: കൗൺസിലിംഗ് പോലെയുള്ള
1: കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നാണ് ഒന്ന്. പിന്നെ മൈൻഡ്ഫുൾനെസ് തെറാപ്പി, റിലാക്സേഷൻ തെറാപ്പി എന്നിവയാണ് സാധാരണ മനഃശാസ്ത്രപരമായ ചികിത്സകൾ. മനഃശാസ്ത്രപരമായ ചികിത്സയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായ ചികിത്സ കൊടുക്കുന്നയാളുടെ യോഗ്യത, അത് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ്, എന്നാൽ രോഗികൾ ഒത്തിരി കൂടുതലുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് അവരുടെ യോഗ്യത കൂടെ കണക്കാക്കി വേണം ഈ ചികിത്സ കൊടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രയോജനം ലഭിക്കുകയുള്ളൂ. പിന്നെ ജീവിതചര്യയിലെ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ചിട്ടയായ ജീവിതം, അതായത് കൃത്യസമയത്തുള്ള ഭക്ഷണം, കൃത്യസമയത്തുള്ള പ്രാർത്ഥന, കൃത്യസമയത്തുള്ള വ്യായാമം, പിന്നെ ചെറിയ ചെറിയ സാമൂഹിക പ്രവർത്തനങ്ങളിലുള്ള ഏർപ്പെടൽ, ലഹരി വർജിക്കുക തന്നെ വേണം. ഇങ്ങനെയുള്ളത് ഒരു ജീവിത രീതി പെട്ടെന്ന് വിഷാദരോഗത്തിൽ നിന്ന് മുക്തനാകാൻ രോഗികളെ സഹായിക്കും. ഇത് ചെയ്തതുകൊണ്ട് ഇത് വരാനില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ഇത് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് മുക്തനാകാനുള്ള സാധ്യതയുണ്ട്.
0: ചെറിയ ചെറിയ തെറ്റുകൾ സ്വന്തം പിഞ്ചു മക്കളിൽ നിന്ന് പോലും, അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുന്ന മക്കളിൽ നിന്ന് പോലും കാണുന്ന ചെറിയ തെറ്റുകൾ, അവരുടെ ആ പ്രായത്തിനനുസരിച്ചുണ്ടാകുന്ന ചെറിയ തെറ്റുകൾ, ഇതിനോടുള്ള പ്രതികരണ ശൈലി ഇത്തരം രോഗികളിൽ കുറച്ച് കടന്നു പോകാറുണ്ടോ? അത്തരം ഏതെങ്കിലും അനുഭവങ്ങൾ ചിലതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ട്?
1: അതായത് മാനസിക രോഗങ്ങളിൽ പൊതുവെ, വിഷാദരോഗത്തിൽ പ്രത്യേകിച്ചും ക്ഷമ നഷ്ടപ്പെടുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ക്ഷമയോടുകൂടി പ്രതികരിക്കാൻ ഇവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികളുടെ ചെറിയ തെറ്റുകൾക്ക് ഇവർ കുറച്ച് അമിതമായി പ്രതികരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അമിതമായി പ്രതികരിക്കുന്ന ഒരു മാതാവോ പിതാവോ മാനസിക രോഗത്തിന് അടിമയാണെന്നല്ല അതിൻ്റെ അർത്ഥം. അത് അവരുടെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ കൊണ്ടോ, അന്ന് അവരുടെ ജോലിയിലെ പ്രത്യേകതകൾ കൊണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാകാം. പക്ഷേ മാനസിക രോഗം, പ്രത്യേകിച്ച് വിഷാദരോഗമുള്ളവർക്ക് ക്ഷമ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടത്തിനുള്ള സാധ്യതയുണ്ട്.
0: സാധാരണഗതിയിൽ വിഷാദരോഗത്തിനും മറ്റും പൊതുവെ മാനസിക രോഗികൾക്കെല്ലാം ആധുനിക ചികിത്സ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഈ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ, മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ അത് ആജീവനാന്തം കഴിക്കേണ്ടി വരും, അങ്ങനെ അതിന് അഡിക്റ്റായിപ്പോവും, അതുകൊണ്ട് അത് കഴിക്കേണ്ട എന്ന ഒരു ധാരണ പലപ്പോഴും പല ആളുകളിലും ഉണ്ട്. ഇതിൽ വല്ല സത്യവുമുണ്ടോ? എന്താണ് അതിൻ്റെ സത്യാവസ്ഥ?
1: വിഷാദരോഗം ആദ്യമായി വരുന്നവർക്ക് അവരുടെ രോഗം പൂർണ്ണമായി ഭേദമായതിന് ശേഷം ഉദ്ദേശം 9 മാസം ചികിത്സ വേണ്ടി വരും. രണ്ടാമതായി വരുന്നവർക്ക് ഉദ്ദേശം 2 വർഷം. മൂന്നാമതായി വരുന്നവർക്ക് നമ്മൾ കഴിയുന്നതും മരുന്ന് നിർത്താൻ ഉപദേശം കൊടുക്കാറില്ല. ഇതൊരു ആമുഖമായി പറഞ്ഞതാണ്. ഇതിനകത്ത് പല വ്യത്യാസങ്ങളും ഉണ്ട്, ഓരോ രോഗികളുടെ സാഹചര്യം അനുസരിച്ചാണ്. പലപ്പോഴും രോഗത്തിൻ്റെ സീരിയസ്നെസ് അനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ കാലാവധി തീരുമാനിക്കുക. ആൾക്കാർക്ക് വരുന്ന പ്രധാന ഡൗട്ട്, സാറേ ഇത് കഴിച്ചാൽ ഞങ്ങൾ ഇതിന് അടിമയാകുമോ എന്നുള്ളതാണ് പ്രധാന പേടി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ആൻറ്റി ഡിപ്രസൻസ് SSRIs അല്ലെങ്കിൽ SNRIs വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ മരുന്നുകൾ. ഇതിന് രോഗികൾ അടിമയാകാറില്ല, പകരം അവരുടെ രോഗം പൂർണ്ണമായി ഭേദമാകാത്തതുകൊണ്ടാണ് മരുന്ന് നിർത്തുമ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത്, അല്ലാതെ അവരിതിന് അടിമയായതുകൊണ്ടല്ല. രണ്ടാമത്തെ കാര്യം, പലരും മരുന്നുകൾ ഇപ്പം 60 mg 70 mg കഴിക്കുന്ന മരുന്നുകൾ പെട്ടെന്ന് ഒരു ദിവസം നിർത്തിയാൽ ആർക്കും ബുദ്ധിമുട്ട് വരും. അതിന് പകരം ഈ 60 mg 70 mg കഴിക്കുന്ന മരുന്നുകൾ ക്രമേണ ഘട്ടം ഘട്ടമായി കുറച്ചാണ് നിർത്തേണ്ടത്.
0: ശരിക്കും പറഞ്ഞാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിച്ചാൽ ഒരു അഡിക്ഷനോ അല്ലെങ്കിൽ മറ്റൊന്നും കൂടാതെ വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് മരുന്ന് നിർത്താവുന്നതാണ് എന്നാണ് സത്യം.
1: നല്ലൊരു 10% പേർക്കും, എല്ലാവർക്കൊന്നും ഞാൻ പറയില്ല, 10% പേർക്കും നിർത്താൻ പറ്റുന്നതാണ്.
0: പക്ഷേ പലപ്പോഴും സമൂഹത്തിലുള്ള ധാരണ നേരെ തിരിച്ചാണ്. അതൊരു പക്ഷേ ഡോക്ടർക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം.
1: തീർച്ചയായും, കാരണം ഇവര് വിചാരിക്കുന്നത് ഇത് ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ലേ. പക്ഷെ ഞാൻ പറയുന്നത് അവരോടും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണിത്. മാനസിക രോഗം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡിപ്രഷൻ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യത 50%.
0: വിഷാദ രോഗത്തിന്റെ കൂടെ കാണപ്പെടുന്ന മറ്റ് രോഗാവസ്ഥകൾ എന്തൊക്കെയാണ്?
1: അത് ഓരോരുത്തരുടെ പ്രായം അനുസരിച്ചാണ്. മുതിർന്ന പൗരന്മാരിലാണെങ്കിൽ സാധാരണ നമ്മുടെ ജീവിതചര്യ രോഗങ്ങളുടെ കൂടെ തന്നെ പാർക്കിൻസോണിസം അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ നമ്മുടെ ത്വക്ക് രോഗങ്ങൾ അതിൻ്റെ കൂടെ കണ്ടുവരുന്നൊരു ഭാഗമാണ്. കുറച്ചുകൂടി ചെറിയ പ്രായത്തിലേക്ക് വരികയാണെങ്കിൽ, അതായത് ചെറുപ്പക്കാരിലേക്ക് വരികയാണെങ്കിൽ, ലഹരിയുടെ ഉപയോഗമാണ് സാധാരണ ഇതിൻ്റെ കൂടുതലായി കാണുന്നത്. മദ്യത്തിൻ്റെ ഉപയോഗം വളരെയേറെ ഇതിൻ്റെ കൂടെ കാണപ്പെടുന്നൊരു സാഹചര്യമാണ്. പിന്നെ ഉണ്ടാകുന്നത് ഉത്കണ്ഠ, അമിതമായ ഉത്കണ്ഠ. പിന്നെ പലതരത്തിലുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ ഇതിൻ്റെ കൂടെ കണ്ടുവരാറുണ്ട്. പ്രധാനമായിട്ട് ലഹരി തന്നെയാണ്. ഇനി അഥവാ ഒരാൾക്ക് മാനസിക രോഗം ഉണ്ടെങ്കിൽ, സാധാരണഗതിയിൽ നമ്മുടെ ചെറുപ്പക്കാർ കാണിക്കുന്ന ഒരു പ്രധാന രീതി, അവരുടനെ ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് അത് വായിക്കാൻ തുടങ്ങും. എന്നിട്ട് സ്വയം ചികിത്സ തുടങ്ങുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഇതെല്ലാം വായിച്ച് പഠിച്ചിട്ടാണ് ഡോക്ടറടുത്തേക്ക് വരിക. സാറേ, ഈ മരുന്നിന് ഇന്ന സൈഡ് എഫക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഈ മരുന്ന് കഴിച്ചാൽ എൻ്റെ കിഡ്നിക്ക് കേടുവരുമോ, അല്ലെങ്കിൽ ഈ മരുന്ന് കഴിച്ചാൽ എൻ്റെ ലിവറിന് കംപ്ലൈൻറ്റ് വരുമോ?
0: തീർച്ചയായും.
1: അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ നേരത്തെ ബൈക്കിൻ്റെ ഉദാഹരണം പറഞ്ഞ പോലെയാണ്. ബൈക്ക് അല്ലെങ്കിൽ ഒരു ടൂ വീലർ അപകട സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ ഇത്രയും പ്രയോജനമുള്ളൊരു വാഹനം ഒരുപക്ഷെ ലോകത്തുണ്ടാവില്ല, നമ്മുടെ പോലെ ഒരു രാജ്യത്ത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ വളരെയേറെ പ്രയോജനമുള്ളൊരു സംഗതിയാണ് മാനസികരോഗത്തിൻ്റെ മരുന്നുകൾ. അതിന് അപകടം താരതമ്യേന കുറവാണ്. അപ്പോൾ ഒരു രോഗി, പ്രത്യേകിച്ചും ഈവൻ ഞാൻ പറയുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ കൂടി, അയാൾക്കൊരു വിഷാദ രോഗം വരികയാണെങ്കിൽ തനിയെ ചികിത്സിക്കാതിരിക്കുന്നതാണ് ഉചിതം. അയാൾ മറ്റൊരു ഡോക്ടറുടെ ഉപദേശം തേടുക തന്നെ വേണം.
0: ഓക്കെ, നമുക്ക് അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അവസാനമായി ഒരു കാര്യം കൂടി, പലപ്പോഴും ഇത്തരം മാനസികാവസ്ഥകൾക്ക്, വിഷാദ രോഗത്തിനും മറ്റും ഡോക്ടർ എഴുതി കൊടുത്ത മരുന്നിന്റെ കുറിപ്പടി മെഡിക്കൽ ഷോപ്പുകളിലോ ഹോസ്പിറ്റലിലോ ചെന്നാൽ അതിന്റെ ഡേറ്റ് കഴിഞ്ഞാൽ വീണ്ടും ആ മരുന്ന് കിട്ടാത്ത പല അവസ്ഥകളും ഉണ്ടാവുന്നുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? ആ ഡേറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഡോക്ടറെ കാണുമെന്നൊക്കെ മറ്റു മരുന്നുകളിൽ നിന്ന് വിഭിന്നമായി അവർ പറയാറുണ്ട്. എന്താണ് ഇതിന്റെ സത്യം?
1: പലപ്പോഴും ഈ രോഗികൾ ഈ മരുന്ന് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാന വിഷയം. പലപ്പോഴും ഇങ്ങനെയുള്ളവർ ഈ മരുന്ന് കൂട്ടിവെച്ചത് ആത്മഹത്യക്ക് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്താണ് അത് കൊടുക്കാത്തത്. പിന്നെ പലപ്പോഴും ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഇതേ മരുന്ന് തന്നെയാണല്ലോ വീണ്ടും വീണ്ടും തരുന്നത്, അതുകൊണ്ട് എന്തിന് ഡോക്ടറെ കാണണം എന്നൊരു ചിന്തയും രോഗികളുടെ ഇടയിൽ വരാറുണ്ട്. അപ്പം രോഗികളുടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഡോക്ടറെ കണ്ട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുക. അപ്പം ഡോക്ടറെ കാണുന്നതിനും പിന്നെ ഈ മരുന്നുകളുടെ ദുരുപയോഗം ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ് വീണ്ടും ഡോക്ടറെ കാണാൻ ആവശ്യപ്പെടുന്നത്.
0: വാസ്തവത്തിൽ രോഗിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്.
1: അതെ, രോഗിയുടെ നന്മയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം.
0: പക്ഷെ പലപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി വിഷാദ രോഗവുമായി ബന്ധപ്പെട്ട വളരെ വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. ഡോക്ടർ, വീണ്ടും നമുക്ക് പീസ് റേഡിയോയുടെ ആരോഗ്യവിചാരം പരിപാടിയിലേക്ക് അടുത്ത എപ്പിസോഡിൽ വിവിധ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം എന്ന ഒരു പ്രത്യാശയും കൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.
2: മാഷാല്ലാ, അപ്പോൾ ആരോഗ്യ വിചാരം ഇവിടെ സമാപിക്കുകയാണ്. DPM സീനിയർ റെസിഡന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്യാട്രി MES മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ മനോജ് കുമാറും പീസ് റേഡിയോ പ്രതിനിധി അശ്രഫ് മടത്തുടിയുമായിരുന്നു ആരോഗ്യ വിചാരത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത്.
3: പ്രാർത്ഥനാ പഠനമാണ് ഇൻഷാല്ലാ. പ്രാർത്ഥന വിശ്വാസികളുടെ ജീവിതത്തിലെ ആയുധമാണ്. അടുത്തതൊരു പ്രാർത്ഥന, സുപ്രധാനമായ ഒരുപാട് പ്രതിഫലം പ്രദാനം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇൻഷാല്ലാ.
2: അബ്ദുള്ള മുഹസിൻ വണ്ടൂർ അല്ലേ? അതുപോലെ പലരും ഓരോ സമയത്ത് പ്രാർത്ഥനാ പഠനം നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണല്ലേ. ഇൻഷാല്ലാ പ്രാർത്ഥന പഠനം കേട്ടുവരും.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ആരെങ്കിലും അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ ഈയൊരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവൻ പ്രവേശിച്ചാൽ അവനക്ക് ആയിരമായിരം നന്മകൾ രേഖപ്പെടുത്തുകയും അവൻ്റെ ആയിരമായിരം തിന്മകളെ മായ്ക്കപ്പെടുകയും അവന് പദവികൾ ഉയർത്തപ്പെടുകയും അവന് സ്വർഗത്തിലൊരു വീട് പണിയുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു. വഹു അല കുല്ലി ഷൈഇൻ ഖദീർ എന്നതാണ് ആ പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം, യഥാർത്ഥ ആരാധ്യനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല, അവൻ ഏകനാകുന്നു, അവന് യാതൊരു പങ്കുകാരുമില്ല, രാജാധിപത്യം അവന് മാത്രമാണ്, എല്ലാ സ്തുതികളും അവന് മാത്രമാണ്, അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരിക്കുകയേയില്ല, അവൻ്റെ കയ്യിലാകുന്നു മുഴുവൻ നന്മകളും, അവനെല്ലാത്തിനും കഴിവുള്ളവനുമാണ് എന്നതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹയ്യു വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. لا اله الا الله وحده لا شريك له. لا اله الا الله وحده لا شريك له. له الملك وله الحمد. له الملك وله الحمد. لا اله الا الله وحده لا شريك له. له الملك وله الحمد. يحيي ويميت. يحيي ويميت. يحيي ويميت. وهو حي لا يموت. وهو حي لا يموت. وهو حي لا يموت. لا إله إلا الله وحده لا شريك له. له الملك وله الحمد. يحيي ويميت وهو حي لا يموت. بيده الخير. بيده الخير. بيده الخير وهو على كل شيء قدير. وهو على كل شيء قدير. بيده الخير وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له. له الملك وله الحمد. يحيي ويميت. وهو حي لا يموت. بيده الخير. وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له. له الملك وله الحمد. يحيي ويميت. وهو حي لا يموت. بيده الخير. وهو على كل شيء قدير. ഈയൊരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. ഈ പ്രാർത്ഥന നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പുണ്യം ഓഫർ നൽകപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന. തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരു ദിവസം തന്നെ പലതവണ അങ്ങാടികളിലൂടെ പോകുന്ന ആളുകളാണ്. ബോധപൂർവം ഇത്തരം ദുആകളും അതുപോലെ തന്നെ ദിക്റുകളുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
2: നമുക്കിനി കുട്ടികൾക്കുള്ളൊരു പ്രോഗ്രാമാണ് പൂമരത്തണ്ണലി. അപ്പോൾ സാധാരണ ഇതിൽ പിന്നെ കുട്ടികൾക്കുള്ള വിഷയം വ്യത്യസ്തമായിട്ടുള്ള വിഷയമായിരിക്കും. പക്ഷേ കുട്ടികൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന രൂപത്തിൽ കുട്ടികളെ കൂടി മുന്നിൽ കണ്ട് അവതരിപ്പിക്കുന്നതാണ്. പക്ഷേ കൂടുതലും റേഡിയോയിലുള്ള കുട്ടികളുടെ പ്രോഗ്രാമിൽ കുട്ടികൾ മാത്രമല്ല, വലിയ ആളുകൾ മുതിർന്നവരും കുട്ടികളായിട്ട് കേൾക്കാറുണ്ടല്ലോ. ശരി, അവന്ന് എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. അപ്പം മനഃപ്പാഠവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഹമ്മദ് ഷമീൽ ടി അല്ലേ,
3: കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെഷനുകളൊക്കെ അവതരിപ്പിച്ച് പരിചയമുള്ള ആളാണ്. എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം.
2: ഇൻഷാല്ലാ പൂമരത്തണലിൽ നമ്മൾ കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൂമരത്തണലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ കൂട്ടുകാരുടെ സ്വന്തം എം എസ്. കൂട്ടുകാരെ, എല്ലാവർക്കും വളരെയധികം സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും അത്തരത്തിലാവാൻ MS പ്രത്യേകം പ്രാർത്ഥിക്കാം. കൂട്ടുകാരെ, ഇന്നും നമ്മുടെ പൂമരത്തണലിൽ വിവിധങ്ങളായ സെഷനുകളുമായിട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടുകൂടി റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ? ശരി കൂട്ടുകാരെ, എല്ലാ എപ്പിസോഡുകളിലും നമ്മൾ നമ്മുടെ സെഷനുകൾ ആരംഭിക്കുന്നതിന് മുമ്പായി നമ്മളൊരു കുഞ്ഞു മെസ്സേജ് പറയാറില്ലേ? അതെ, അത്തരത്തിലുള്ള ഒരു കുഞ്ഞു മെസ്സേജ് ഇന്നും MS പറയാം. ഇത്തരത്തിൽ MS പറയുന്ന എല്ലാ കുഞ്ഞു മെസ്സേജുകളും കൂട്ടുകാര് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടാവും എന്നാണ് MSന്റെ വിശ്വാസം. ആണല്ലോ അല്ലേ? ശരി, ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ, കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഗാന്ധി ജയന്തി ദിനം. നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ സ്കൂളുകളിലും നാടുകളിലും ഒക്കെ ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കിയിട്ടുണ്ടാവും അല്ലേ, അത്തരത്തിൽ സേവന വാരങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ MSന്റെ സ്കൂളിലും അത്തരത്തിൽ സംഘടിപ്പിച്ചപ്പോൾ MSന് തോന്നിയൊരു കാര്യമാണ് കൂട്ടുകാരോട് കുഞ്ഞു മെസ്സേജായി ഇന്ന് പറയാൻ പോകുന്നത്. എന്താണെന്നറിയോ, ഞങ്ങള് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ വൃത്തിയാക്കി, അവിടുത്തെ കാടൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി വെട്ടി ഉഷാറാക്കിയ സമയത്ത് അവിടെ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഇങ്ങനെ കിടന്ന് അതൊന്നും അലിഞ്ഞു പോയിട്ടേയില്ല, എത്രയോ കാലം മുമ്പ് ഇട്ടതാവാം, അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് MSനൊരു കാര്യം തോന്നിയത്. അതാണ് കൂട്ടുകാരുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. എന്തെന്നറിയോ, നമുക്കറിയാലോ നമ്മുടെ ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കണമെങ്കിൽ അത്യാവശ്യമായ ചില ഘടകങ്ങളുണ്ട്. നമുക്കറിയാലോ, വെള്ളം വേണം, വായു വേണം, അത്തരത്തിലൊന്നാണ് ശരിക്കും മണ്ണ് എന്ന് പറയുന്നത് അല്ലേ? മണ്ണില്ലെങ്കിൽ എന്തുണ്ടാവില്ല? സസ്യങ്ങൾ ഉണ്ടാവില്ല. സസ്യങ്ങളും ഒന്നുമില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവനും കാര്യങ്ങളൊക്കെ ഉണ്ടാവോ? ഇല്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ മണ്ണിനെ മലിനമാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ആളാണ് ശരിക്കും ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൂട്ടുകാരോട്, ഞങ്ങൾ വൃത്തിയാക്കിയ സമയത്ത് ഒരുപാട് പ്ലാസ്റ്റിക്, അതൊക്കെ ഒരുപാട് കാലം മുമ്പ് ഇട്ടതാന്ന് അത് കണ്ടാൽ നമുക്കറിയാം. പക്ഷെ ഇതുവരെ അത് അലിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നുരുമ്പി പോകുന്നോ ഉണ്ടായിട്ടില്ല. അതങ്ങനെ അവിടെ കിടക്കുകയാണ്. അത് തന്നെയാ വലിയ പ്രശ്നം. എന്താണെന്നറിയോ, ഇങ്ങനെ നമ്മുടെ മണ്ണിലൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മളൊരു വിത്ത് കുഴിച്ചിട്ടാൽ അല്ലെങ്കിൽ ഒരു ചെടി നട്ടാൽ അത് പിന്നെ അവിടെ വളരുമോ? ഒരിക്കലുമില്ലല്ലോ. ചെടികൾ വളരണമെങ്കിൽ അതിൻ്റെ വേരുകൾ താഴേക്ക് പോകണ്ടേ? വേരുകൾ താഴേക്ക് പോകുമ്പോൾ അവിടെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തടഞ്ഞു നിർത്തും. അങ്ങനെ ആ ചെടിയും വിത്തും ഒന്നും ഇല്ലാതായി പോവും അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മണ്ണൊക്കെ മലിനമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ ഈ ഭൂമിയിൽ ഭീഷണിയിലാവില്ലേ? അതെ, നമ്മൾ ഭാവിയിലൊക്കെ ഒരുപാട് നമ്മളൊക്കെ ഇനി വലിയ കുട്ടികളാവുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കും. അപ്പോൾ കൂട്ടുകാരെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, അതാണ് MSനൊന്ന് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളുടെയൊക്കെ ഉപയോഗം വളരെയധികം കുറയ്ക്കണം, വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ, കൂട്ടുകാർക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാം എങ്ങനെയത് ചെയ്യാന്ന് വെച്ചാൽ. ഇപ്പോൾ നാട്ടിന് പുറങ്ങളിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഇത് കേൾക്കുന്ന വിദേശ രാജ്യത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, അവർക്ക് ഒരു പക്ഷേ ഇത് ഓർമ്മ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ നാട്ടിന് പുറങ്ങളിലൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ എന്താ വെച്ചാൽ, വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടു വന്നാൽ എന്ത് ചെയ്യും, ഉമ്മ ഒരു ലിസ്റ്റ് തരും, സാധനങ്ങൾ വാങ്ങാനുള്ള അരി വേണ്ടി വരും, പഞ്ചസാര വേണ്ടി വരും, ഉള്ളി വേണ്ടി വരും, അങ്ങനെ ഒരു ലിസ്റ്റൊക്കെ ഇങ്ങനെ ഓരോന്നും 1.5 kg അല്ലെങ്കിൽ 1 kg 5 kg എന്നൊക്കെ ഇങ്ങനെ ലിസ്റ്റ് തരും ഉമ്മ, എന്നിട്ട് പൈസയും തരും. അങ്ങനെ നമ്മൾ കടയിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കളിക്കാനുള്ളൊക്കെ ധൃതിയിൽ നമ്മൾ പെട്ടെന്ന് ആ ലിസ്റ്റും വാങ്ങി കടയിലേക്ക് ഓടും. കടയിലേക്ക് ഓടി സാധനങ്ങൾ വാങ്ങുന്നു. വാങ്ങി ആ കടക്കാരൻ എന്ത് ചെയ്യുന്നു, ഒരു കവറിലിട്ട്, പ്ലാസ്റ്റിക് കവറിലിട്ട് നമുക്ക് തരുന്നു. നമ്മൾ അതും പിടിച്ച് വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് സാധനങ്ങൾ എടുത്ത് മേശപ്പുറത്ത് വെക്കുന്നു. മറ്റേ കവറോ, നമുക്ക് കിട്ടിയ കവറോ, പ്ലാസ്റ്റിക് കവറ്, നമ്മളെന്ത് ചെയ്യുന്നു, നമ്മളതിൽ രണ്ട് കാര്യം ചെയ്യും. ഒന്നുകിൽ നമ്മളത് എങ്ങോട്ടെങ്കിലും മുറ്റത്തേക്കോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സ്ഥലത്തേക്ക് എറിയും, അതല്ലെങ്കിൽ നമ്മൾ കത്തിക്കും. രണ്ടായാലും ദോഷമല്ലേ? കത്തിച്ചാൽ നമുക്കറിയാം അതിൽ നിന്ന് വരുന്ന വളരെ വിഷമുള്ള വായു എന്ത് ചെയ്യും, നമ്മളൊക്കെ ശ്വസിച്ച് അസുഖങ്ങൾ വരും. അതല്ല നമ്മൾ മണ്ണിലേക്ക് എറിഞ്ഞാലോ, നമ്മുടെ തൊടുവിലേക്കൊക്കെ എറിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മണ്ണ് മലിനമാകും, അത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരും. അപ്പോൾ കൂട്ടുകാരെ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ, ഒരു കാര്യമാണ് പറയുന്നത്, നമ്മൾ കടയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കയ്യിൽ എന്ത് ചെയ്യുക, ആ പ്രത്യേകമായ ഒരു സഞ്ചിയൊക്കെ കരുതണം. നമ്മൾ വെറുതെ അങ്ങോട്ട് ഓടില്ല ലിസ്റ്റും വാങ്ങിയിട്ട്. പിന്നെയോ, നമ്മൾ സഞ്ചിയൊക്കെ കരുതി എല്ലാ ദിവസവും പോകുമ്പോൾ ഒരു സഞ്ചി എടുക്കുക. എന്നാൽ പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ കവർ വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരേണ്ടി വരുമോ? ഇല്ലല്ലോ, ആ സഞ്ചിയിലിട്ട് തന്നോളൂ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൂട്ടുകാരെ നമ്മൾ വളരെയധികം കുറക്കാൻ ശ്രമിക്കണം. അതുവഴി നമ്മൾ നമ്മളെ മണ്ണിനെയൊക്കെ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ കടമയാണത്. എങ്കിലേ ഇനി വരുന്ന തലമുറകൾക്കും അതുപോലെ നമ്മളും ഒക്കെ ഭാവിയിൽ ജീവിക്കുമ്പോൾ വളരെ നന്നായി ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എം എസ് പറഞ്ഞു തുടങ്ങിയ രൂപത്തിൽ ഏതായിരുന്നു, ആ ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എം എസ് മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അല്ലേ. ആ നമ്മുടെ ശുചിത്വം, നമ്മൾ വൃത്തി പാലിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാൻ്റെ കൂടെ ഭാഗമായി റസൂല് പഠിപ്പിച്ചതല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലും നമ്മുടെ സ്കൂളിലും നമ്മുടെ വീട്ടിലും ഒക്കെ പരമാവധി വൃത്തിയുള്ള നല്ല കുട്ടികളാവാനും ശുചിത്വം പാലിക്കാനൊക്കെ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിവിധങ്ങളായ സെഷനുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൂട്ടുകാരെ, നമുക്കറിയാലോ നമ്മുടെ ഒന്നാമത്തെ സെഷൻ നമുക്കേറെ ആസ്വാദനം നൽകുന്ന, നമ്മുടെ കാതിന് ഇമ്പമേകുന്ന ഒരുപാട് ഗാനങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മുടെ ഒന്നാമത്തെ സെഷൻ ഏതായിരുന്നു? പേരോർക്കണം, ഏതായിരുന്നു? പാട്ടുപാടാം, കൂട്ടുകൂടാം.

കൂട്ടുകാരെ, പാട്ടുപാടാം കൂട്ടുകൂടാം എന്നുള്ള ഈ സെഷനിൽ സാധാരണയായി നമ്മൾ കൂട്ടുകാർക്കായി ഒരു നല്ല ഗാനമാണ് നൽകാറുള്ളത്. ഇന്നും അതുപോലെ തന്നെ ഏറെ അർത്ഥസമ്പൂർണമായ മനോഹരമായ ഒരു ഗാനമാണ് കൂട്ടുകാർക്കായി വരാൻ പോകുന്നത്. എല്ലാ തവണയും പറയുന്ന പോലെ കൂട്ടുകാരെ കേൾക്കുക, ആസ്വദിക്കുക, ഒപ്പം പാടാൻ ശ്രമിക്കുക.

മാഷാല്ലാ, എത്ര മനോഹരമായ ഒരു ഗാനമാണ്! നമ്മൾ കേട്ടുകഴിഞ്ഞത് ഇത്തരത്തിലുള്ള ഏറെ അർത്ഥസമ്പൂർണമായ മനോഹരമായ ഗാനങ്ങളാണ് നമ്മുടെ കൂട്ടുകാരും ഈ പൂമരത്തണലിൽ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും കേൾക്കാനും പഠിക്കാനും പാടാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഗാനങ്ങളും പാട്ടുകളും ഒക്കെയാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? ശരി, എങ്കിൽ നമ്മൾ പൂമരത്തണലിൻ്റെ അടുത്ത ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഏതായിരുന്നു അടുത്ത സെഷൻ? നമുക്കറിയാലോ, നമ്മളേറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, താല്പര്യത്തോടു കൂടി വെയിറ്റ് ചെയ്യുന്ന ഒരു സെഷൻ ഏതായിരുന്നു? കളിയിലൂടെ ഒരു കാര്യം.

കളിയിലൂടെ ഒരു കാര്യമെന്നുള്ള ഈ സെഷനിൽ സാധാരണയായി MS കൂട്ടുകാർക്കായി പറഞ്ഞു തരാറുള്ളത് ഒരു ഐഡിയയോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയോ ഒരു ഗെയിമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അല്ലേ. ഇന്നും അതുപോലെയുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില ആക്ടിവിറ്റികളൊക്കെ MS പറഞ്ഞിരുന്നു. കൂട്ടുകാരെല്ലാവരും അത് ചെയ്യുന്നുണ്ടാവുമെന്നാണ് MS വിശ്വാസം. പ്രത്യേകിച്ചും നമ്മുടെ നമസ്കാര കലണ്ടറൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമസ്കാര കലണ്ടറൊക്കെ ഒക്ടോബർ മാസത്തിലേക്കുള്ളതും ഇനി അടുത്ത മാസത്തേക്കുള്ളതും ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ തയ്യാറാക്കി നമ്മുടെ നമസ്കാരം വളരെയധികം, അതും ജമാഅത്തായിട്ട് തന്നെ. നമുക്കറിയാം ജമാഅത്തായിട്ട് നമസ്കരിച്ചിരുന്നെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ കോളത്തിൽ അടയാളപ്പെടുത്തിയിരുന്നു അല്ലേ. അങ്ങനെയുള്ള ആക്ടിവിറ്റികളൊക്കെ കൂട്ടുകാർ വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ടാവും എന്നാണ് MS വിശ്വാസം. ശരി, എങ്കിൽ ഇന്നത്തെ കളിയിലൂടെ ഒരു കാര്യം എന്നുള്ള സെഷനിൽ കൂട്ടുകാർക്കായി MS പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയ ട്രിക്കാണ്. ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് മെച്ചങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ കൂട്ടുകാരെ, നമ്മളെല്ലാവരും സ്കൂളുകളിലും മദ്രസകളിലും ഒക്കെ പല കാര്യങ്ങളും പഠിക്കുന്നവരാണ് അല്ലേ. പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ കാണാതെ പഠിക്കേണ്ടി വരും. അതുപോലെ കാണാതെ പഠിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിനിപ്പോൾ നമ്മൾ മദ്രസയിൽ നിന്നൊരു പ്രാർത്ഥനയൊക്കെ പഠിച്ചു എന്ന് വിചാരിച്ചുള്ളൂ. അത് കുറച്ചൊരു നീളമുള്ളതാണെങ്കിൽ നമുക്കെന്തെയ്യില്ല, പെട്ടെന്ന് പഠിയില്ല ഇല്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അതിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഒക്കെ ചൊല്ലി നോക്കി ഒക്കെ പഠിക്കാൻ ശ്രമിക്കും. ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ എത്ര വിചാരിച്ചാലും പഠിക്കാൻ സാധിക്കാതെ പോകാറുണ്ട് ചിലത് അല്ലേ. അത്തരത്തിൽ നമുക്കങ്ങനെ പ്രയാസം തോന്നുന്ന കാര്യങ്ങൾ, അത് പ്രാർത്ഥനകളെന്ന് മാത്രമല്ല, ഇനി സ്കൂളിലെ ഏതെങ്കിലും സമവാക്യങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും തത്വങ്ങളോ ഒക്കെ ഇതുപോലെ നമുക്ക് കാണാതെ പഠിക്കാൻ വിചാരിച്ചിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ചെറിയൊരു സൂത്രമാണ് MS കൂട്ടുകാർക്കായി പരിചയപ്പെടുത്തുന്നത്. ഇത് പല കൂട്ടുകാരും ചെയ്തു നോക്കുന്നുണ്ടാവും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം. എന്താന്ന് വെച്ചാൽ കൂട്ടുകാരെ, നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട എന്ന് വെച്ചാൽ കാണാതെ പഠിക്കേണ്ട ആ വാചകം അതേതാണോ അത് നമ്മൾ വളരെ വൃത്തിയായി നമ്മുടെ കൈപ്പടയിൽ തന്നെ, നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ ഒരു പേപ്പറിൽ നല്ല വൃത്തിയുള്ളൊരു പേപ്പർ എടുത്ത് ആ പേപ്പറിൽ എഴുതുക. അഥവാ നല്ല വൃത്തിയിൽ എഴുതണം, നമുക്ക് പെട്ടെന്ന് കണ്ടാൽ നോക്കുന്ന രൂപത്തിൽ വളരെ വൃത്തിയിൽ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും കാണുന്നൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വായിക്കാനിരിക്കുന്ന ടേബിൾ അല്ലേ, അതിന് മുന്നിലുള്ള ചുമരിലാവാം, അതല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ നമ്മളെപ്പോഴും ഇങ്ങനെ പോയി നോക്കുന്ന ഏതെങ്കിലും സ്ഥലം, അതല്ലെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ എപ്പോഴും കാണാൻ സാധ്യതയുള്ള, എപ്പോഴും നോക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെക്കണം. ഒട്ടിച്ചു വെച്ചിട്ട് എന്തു ചെയ്യണം എന്നറിയോ, നമ്മൾ ഒരു ദിവസം തന്നെ അത് കാണുന്ന സമയത്തൊക്കെ ഒരു തവണയെങ്കിലും നമ്മളതൊന്ന് അങ്ങനെ വായിക്കണം. വെറുതെ നമ്മളിങ്ങനെ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഒന്ന് വായിച്ചാൽ മതി, അത് പഠിക്കാനൊന്നും ശ്രമിക്കേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ദിവസങ്ങളിങ്ങനെ നമ്മളിങ്ങനെ അതിലൂടെ ഒന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് നടക്കുമ്പോൾ ഒക്കെ അറിയാതെ വായിച്ച് വായിച്ച് കുറച്ച് സമയം കൊണ്ട് തന്നെ, ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊക്കെ തന്നെ എന്ത് ചെയ്യും, നമുക്ക് വളരെ പ്രയാസം തോന്നിയിരുന്ന കാര്യം നമ്മൾ അറിയാതെ മനപ്പാടാക്കിയിട്ടുണ്ടാവും. ഈ രൂപത്തിൽ എന്ത് ചെയ്യുക, കൂട്ടുകാർക്ക് അത്തരം പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനപ്പാടാക്കാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൂട്ടുകാർ കൂട്ടുകാരുടെ കൈപ്പടയിൽ തന്നെ എഴുതി വെക്കണം. അതല്ലാതെ എൻ്റെ കൈപ്പട കുറച്ച് മോശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശം, അതുകൊണ്ട് മറ്റാരെ കൊണ്ടെങ്കിലും എഴുതി തൂക്കാം എന്ന് വിചാരിക്കരുത്. നമ്മളായിട്ട് തന്നെ എഴുതി, നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര വൃത്തിയിൽ എഴുതി നമ്മളെന്ത് ചെയ്യണം, എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് അത് ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് അതിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ അത് അറിഞ്ഞും അറിയാതെയൊക്കെ എന്ത് ചെയ്യണം, ഒരു തവണയെങ്കിലും വായിച്ചാൽ മതി, പ്രത്യേകമായിട്ട് പഠിക്കാനൊന്നും ശ്രമിക്കണ്ട. ഈ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടുകാർക്ക് വളരെ പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ വളരെ നിഷ്പ്രയാസം പലതും കാണാതെ പഠിക്കാൻ സാധിക്കും. ഈ ഒരു ഐഡിയ കൂട്ടുകാരൊന്ന് ഉപയോഗിച്ച് നോക്കൂ, ഒന്ന് ശ്രമിച്ചു നോക്കൂ, സാധിക്കും എന്നാണ് MS വിശ്വാസം. ശരി, എങ്കിൽ ഇന്നത്തെ കളിയിലൂടെ ഒരു കാര്യം എന്നുള്ള ഈ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ അടുത്ത സെഷനിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത സെഷൻ്റെ പേരെന്തായിരുന്നു, കൂട്ടുകാർക്ക് ഏറെ താല്പര്യമുള്ള ഒരു സെഷനാണത്. അതേ, ഏതായിരുന്നു ആ സെഷൻ? കഥയിലൂടെ കേൾക്കാം ഒരു നല്ല കഥ.

0: കൂട്ടുകാരെ, കേൾക്കാം ഒരു നല്ല കഥ എന്നുള്ള ഈ സെഷനിൽ കൂട്ടുകാർക്കായി നമ്മൾ നൽകാറുള്ളത് ഒരു നല്ല ഗുണപാഠങ്ങളൊക്കെ ഉള്ള ഒരു കഥയാണ് അല്ലേ? അത്തരത്തിലൊരു കഥ തന്നെയാണ് എം എസ് ഇന്നും പറയാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞ കഥകളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ആ അതിൽ നിന്നുള്ള ഗുണപാഠങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ആ രൂപത്തിൽ ഇന്നും ഒരു നല്ല കഥ കൂട്ടുകാർക്കായി പറയാൻ പോവാം. എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കണം, ഒരു വരി പോലും ശ്രദ്ധിക്കാതെ പോവരുത്. കേട്ടല്ലോ, വളരെ രസകരമായൊരു കഥയാണ് പറയാൻ പോകുന്നത്. ഈ കഥയും മുമ്പൊക്കെ എം എസ് പറഞ്ഞ പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഒരു കഥ തന്നെയാണ്. ഈ കഥ എന്താണെന്നറിയോ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ബനു ഇസ്രായേൽ ഗോത്രം. അത്തരത്തിൽ ബനു ഇസ്രായേലിൽപ്പെട്ട മൂന്നാളുകളുണ്ടായിരുന്നു. ഈ മൂന്നാളുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരാൾക്ക് വെള്ളപ്പാണ്ടുള്ള ആളായിരുന്നു. എന്താ വെള്ളപ്പാണ്ട് എന്ന് പറഞ്ഞാൽ? അങ്ങനെ ഒരു അസുഖം കൂട്ടുകാർ കേട്ടിട്ടില്ലേ? ശരീരത്തിലൊക്കെ ഇങ്ങനെ നമ്മളുടെ സാധാരണ കളറല്ലാതെ കുറച്ചും കൂടിയൊക്കെ വെളുത്ത ഒരു ഭംഗിയില്ലാത്ത രൂപം ആവുന്ന അവസ്ഥ, അതിനാണ് നമ്മൾ വെള്ളപ്പാണ്ട് എന്ന് പറയുക. ഇങ്ങനെ വെള്ളപ്പാണ്ടുള്ള ഒരാൾ, ഈ മൂന്ന് പേരിൽ ഒരാൾക്ക് എന്തുണ്ട്? വെള്ളപ്പാണ്ട് എന്നുള്ള അസുഖമുണ്ട്. രണ്ടാമത്തെ ആൾക്കോ കഷണ്ടിയുണ്ട്. കഷണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, അതൊരു അസുഖമൊന്നുമല്ല. നമുക്ക് എന്ത് ചെയ്യില്ല, ഇപ്പോൾ തലയിൽ കുറച്ച് ഭാഗത്ത് മുടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ പല ഭാഗത്തും മുടിയില്ലാത്തൊരവസ്ഥ. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത ഉള്ള ആളായിരുന്നു രണ്ടാമത്തെ ആൾ, കഷണ്ടിക്കാരനായിരുന്നു. മൂന്നാമത്തെ ആളുടെ പ്രത്യേകത എന്താ അറിയോ? അദ്ദേഹത്തിന് കണ്ണു കാണില്ല. രണ്ടു കണ്ണും കാണാത്ത ഒരു അന്ധനായ മനുഷ്യനായിരുന്നു ആര്? മൂന്നാമത്തെ ആള്. ഇങ്ങനെയുള്ള മൂന്ന് പേരുടെ ഒരു കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഈ മൂന്ന് പേരെയും അവരൊന്ന് പരീക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. അള്ളാഹു എന്ത് ചെയ്തു? ഇവരെ പരീക്ഷിക്കാനൊന്ന് തീരുമാനിച്ചു. പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് ഓരോ പരീക്ഷണങ്ങളൊക്കെ വരില്ലേ, അതുപോലെ ഇവരെയും ഒന്ന് പരീക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ? അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുക്കലേക്ക്, അവരുടെ അടുത്തേക്ക് ഒരു മലക്കിനെ പറഞ്ഞയച്ചു. മലക്കുകളെ നമുക്കറിയാലോ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അല്ലേ. ആ മലക്കുകളെ, അതിലൊരു മലക്കിനെ എന്ത് ചെയ്തു? അള്ളാഹു ഈ മൂന്ന് പേരുടെ അടുത്തേക്കും പറഞ്ഞയക്കുകയാണ് ഇവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ മലക്ക് ഒന്നാമത്തെ ആളെ സമീപിച്ചു. ഒന്നാമത്തെ ആളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നെന്താ? അയാൾക്ക് വെള്ളപ്പാണ്ട് എന്ന അസുഖം ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഈ വെള്ളപ്പാണ്ടിൻ്റെ രോഗിയായിട്ടുള്ള ഒന്നാമത്തെ ആളെ ഈ മലക്ക് സമീപിച്ചു. അങ്ങനെ ആ മലക്ക് ഒന്നാമത്തെ ആളോട്, ഈ വെള്ളപ്പാണ്ടൊക്കെ ഉള്ള ആളോട് ചോദിച്ചു, അല്ല നിനക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം, നിനക്ക് നീ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണ് എന്ന് മലക്ക് ചോദിക്കുകയാണ് ഈ വെള്ളപ്പാണ്ടുള്ള രോഗിയോട്. സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്ത് പറഞ്ഞിട്ടുണ്ടാവും? അയാൾക്ക് ഇങ്ങനെ ഈ വെള്ളപ്പാണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ആളുകളൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ടാവും അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പെട്ടെന്ന് മറുപടി പറഞ്ഞു, എന്ത്? എനിക്ക് നല്ല തൊലിയും അല്ലെങ്കിൽ നല്ല തൊലിയുടെ കളറും ഒക്കെയുള്ള നല്ലൊരു തൊലിയും നല്ലൊരു രൂപവും ഒക്കെയാണ് എനിക്ക് വേണ്ടത് എന്ന് അദ്ദേഹം സ്വാഭാവികമായിട്ടും പെട്ടെന്ന് തന്നെ പറഞ്ഞു. ഒപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി, അദ്ദേഹത്തിൻ്റെ സങ്കടം കൂടി പറഞ്ഞു, എന്ത്? ജനങ്ങളൊക്കെ ഇത് കാരണം എന്നെ വെറുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജനങ്ങളൊക്കെ എൻ്റെ അടുത്തേക്ക് അടുക്കുന്നില്ല, അതുകൊണ്ട് അങ്ങനെ പ്രയാസപ്പെടുത്തുന്ന ഈ രോഗം ഉണ്ടല്ലോ വെള്ളപ്പാണ്ട് എന്ന രോഗം, അതൊന്ന് മാറിക്കിട്ടണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ് എന്ന് ഈ ഒന്നാമത്തെ ആൾ പറയാം. അപ്പോൾ ഈ മലക്ക് എന്ത് ചെയ്തു അറിയോ? അള്ളാഹു പറഞ്ഞേച്ച മലക്കാണ്. ഈ മലക്ക് അദ്ദേഹത്തെ മെല്ലെ ഇങ്ങനെ സ്പർശിച്ചു. സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മെല്ലെ ഇങ്ങനെ തൊട്ടു. തൊട്ട സമയത്ത് എന്ത് സംഭവിച്ചു? പെട്ടെന്നതാ അദ്ദേഹത്തിൻ്റെ പാണ്ഡുരോഗം ഇങ്ങനെ നീങ്ങി നീങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ പാണ്ഡുരോഗം പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ടുകൊണ്ട് മാറി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തൊലിയൊക്കെ നല്ല ഭംഗിയുള്ള കളറായി മാറി. അദ്ദേഹത്തിൻ്റെ പാണ്ഡുരോഗം ഒറ്റയടിക്ക് മാറുകയാണ്. എന്നിട്ട് മലക്ക് ഒരു കാര്യം കൂടി ഇയാളോട് ചോദിച്ചു. ഈ വെള്ളപ്പാണ്ഡുരോഗിയായിരുന്ന ഈ ഒന്നാമത്തെ ആളോട് ഒരു കാര്യം കൂടി ചോദിച്ചു. എന്താണെന്നറിയോ? നിനക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഒരു ധനം എന്താണ്? ധനം എന്ന് പറഞ്ഞാൽ സമ്പത്ത് അല്ലേ. അങ്ങനെ നിനക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള സമ്പത്ത് എന്താണെന്ന് ചോദിച്ചു. ചോദിച്ച സമയത്ത് ഈ വെള്ളപ്പാണ്ടൊക്കെ ഉണ്ടായിരുന്ന ഈ ദേഹം പറഞ്ഞു, ഒരു ഒട്ടകത്തിനെയോ ഒരു പശുവിനെയൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്ന രൂപത്തിൽ എന്ത് ചെയ്തു? ഒട്ടകോ പശുവോ എന്നൊക്കെ ഈ ദേഹം ഉത്തരം കൊടുത്തു. ഉത്തരം കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന് ഈ മലക്ക് എന്തു കൊടുത്തു? ആ നല്ല പ്രസവിക്കാനായിട്ടുള്ള നല്ല ഒരു ഒട്ടകത്തെ ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് ഒരു കാര്യം പ്രാർത്ഥിക്കുക കൂടി ചെയ്തു. എന്താ പ്രാർത്ഥിച്ചതെന്നറിയോ? അള്ളാഹു നിനക്ക് ഈ ഒട്ടകത്തിൽ ഒക്കെ നല്ല അഭിവൃദ്ധി, നല്ല ഐശ്വര്യമൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്തിട്ടാണ് മലക്ക് അവിടുന്ന് പോയത്. അങ്ങനെ മലക്ക് ഒന്നാമത്തെ ആളുടെ കഴിഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ആളുടെ അടുത്തെത്തി. ആര്? അള്ളാഹു പറഞ്ഞേച്ച ഈ മലക്ക്. അള്ളാഹു എന്തിനാ പറഞ്ഞേച്ച്? ആ ഇവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്നാമത്തെ ആളത് കഴിഞ്ഞു, രണ്ടാമത്തെ ആള്. രണ്ടാമത്തെ ആളെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ? എന്തായിരുന്നു? ആ അദ്ദേഹം കഷണ്ടിക്കാരനായിരുന്നു. തലയിൽ അങ്ങനെ കൃത്യമായി മുടിയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെ ഈ കഷണ്ടിക്കാരൻ്റെ അടുത്തെത്തി മലക്ക്. മലക്ക് ഈ കഷണ്ടിക്കാരനോട് ചോദിച്ചു, അല്ല നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, നിനക്ക് കിട്ടണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ളത് എന്താണ് എന്ന് ഈ മലക്ക് ചോദിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം പെട്ടെന്ന് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ആ എനിക്ക് നല്ല ഭംഗിയുള്ള മുടി വേണ്ടിയിരുന്നു, എനിക്ക് നല്ല അഴകൊക്കെ ഉള്ള, നല്ല വൃത്തിയുള്ള, നല്ല മുടി വേണ്ടിയിരുന്നു, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം എന്താ, ഈ ജനങ്ങളൊക്കെ എന്നെങ്ങനെ കാണുമ്പോൾ കളിയാക്കുന്ന, അല്ലെങ്കിൽ പരിഹസിക്കുന്ന, അല്ലെങ്കിൽ എന്നെ വെറുക്കുന്ന ഈ കഷണ്ടി ഉണ്ടല്ലോ, ഈ കഷണ്ടി രോഗം എനിക്ക് മാറിക്കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട മലക്ക് എന്ത് ചെയ്തു? നേരത്തെ വെള്ളപ്പാണ്ട് രോഗിയെ ചെയ്ത പോലെ തന്നെ ഈ മലക്ക് അദ്ദേഹത്തെ, ഈ കഷണ്ടിയുള്ള ആളെ മെല്ലെ ഇങ്ങനെ തലോടി. തലോടിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയോ? ഇദ്ദേഹത്തിൻ്റെ കഷണ്ടി പൂർണ്ണമായും അങ്ങോട്ട് മാറി. എന്ന് പറഞ്ഞാൽ തലയിൽ നല്ല സുന്ദരമായ മുടി നന്നായിട്ട് വളർന്നുകൊണ്ട് വന്നു. വളരെ അത്ഭുതം അല്ലേ? അതോടുകൂടി അയാൾക്ക് വലിയ സന്തോഷമായി. അങ്ങനെ മലക്ക് വീണ്ടും ഒരു കാര്യം, നേരത്തെ വെള്ളപ്പാണ്ട് രോഗിയോട് ചോദിച്ച പോലെ തന്നെ വീണ്ടും ഒരു കാര്യം കൂടി ചോദിച്ചു. എന്താണെന്നറിയോ? അല്ല നിനക്കിപ്പോൾ നല്ല മുടിയൊക്കെ കിട്ടിയല്ലോ, നിനക്ക് സന്തോഷമായല്ലോ, ഇനി നിനക്ക് ഏതു ധനമാണ്, ഏത് സമ്പത്താണ് നിനക്ക് കിട്ടണമെന്ന് ആഗ്രഹമുള്ളത് എന്ന രൂപത്തിൽ മലക്ക് ചോദിച്ചു. ചോദിച്ചപ്പോൾ ഈ കഷണ്ടിയൊക്കെ ഉണ്ടായിരുന്ന ഈ മനുഷ്യണ്ടല്ലോ, ഈ രണ്ടാമത്തെ ആള്, അദ്ദേഹം ഉത്തരം കൊടുത്തത് എന്താണെന്നറിയോ? എനിക്ക് നല്ലൊരു പശുവിനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു പശു എന്ന ഒരു സമ്പത്ത് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ മലക്ക് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഒരു പശുവിനെ നൽകി. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ കഷണ്ടിക്കാരനായിരുന്ന മനുഷ്യന് വേണ്ടിയിട്ടും എന്ത് ചെയ്തു? ഈ മലക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ച്? ആ നിനക്ക് ഈ സമ്പത്തിൽ അള്ളാഹു നല്ല ഐശ്വര്യവും വർധനവും ഒക്കെ നൽകട്ടെ എന്നു നന്നായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മലക്ക് അവിടുന്ന് പോയത്. അങ്ങനെ രണ്ടാമത്തെ ആളും കഴിഞ്ഞല്ലോ. മൂന്നാമത്തെ ആളെയും നമ്മൾ പറഞ്ഞല്ലോ. മൂന്നാമത്തെ ആൾ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആ അദ്ദേഹത്തിന് കണ്ണു കാണില്ലായിരുന്നു അല്ലേ? രണ്ട് കണ്ണും കാണാത്ത ഒരു അന്ധനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തും ഈ മലക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്തിയാണ്. അങ്ങനെ അന്ധൻ്റെ അടുത്ത് എത്തിയിട്ടും മലക്ക് ഇപ്രകാരമൊക്കെ ചോദിച്ചു. എന്ത്, നിനക്ക് ഏറ്റവും ആഗ്രഹമുള്ളത് എന്താണ്, അങ്ങനെ നിനക്ക് വേണ്ട ധനം എന്താണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു. എന്ത് പറഞ്ഞു? ആ അള്ളാഹു എനിക്ക് കാഴ്ചയൊക്കെ തിരിച്ചു നൽകി, അൽഹംദുലില്ല എന്ന രൂപത്തിൽ അദ്ദേഹം അള്ളാഹുവിനൊരുപാട് നന്ദിയൊക്കെ ഉള്ള രൂപത്തിൽ മറുപടി നൽകി. ഒപ്പം ഈ മലക്ക് ചോദിച്ചില്ലേ, നിനക്ക് ഇനി ആവശ്യമുള്ള, അല്ലെങ്കിൽ നിനക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ധനമേതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു ആടിനെ വേണമെന്നായിരുന്നു, ആടിനെ കിട്ടിയാൽ കൊള്ളാമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഈ മലക്ക് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഒരു ഗർഭിണിയായിട്ടുള്ള അഥവാ പ്രസവിക്കാരായിട്ടുള്ള ഒരു നല്ല ഒരാടിനെ തന്നെ നൽകുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും മലക്ക് തിരിച്ചുപോയി. ഇങ്ങനെ ഈ മൂന്നാളുകളുടെ അടുത്തു നിന്നും എന്ത് ചെയ്തു? ആ മലക്ക് ഇത്തരത്തിൽ സംസാരിക്കുകയും ഉത്തരം വാങ്ങുകയും അങ്ങനെ തിരിച്ചു പോവുകയൊക്കെ ചെയ്തു. ആ ഇനിയാണ് കഥയുടെ പ്രധാന ഭാഗം കടക്കുന്നത്. ഇനിയാണ് മലക്ക് വീണ്ടും ഇവരുടെ അടുത്ത് പരീക്ഷിക്കാനായിട്ട് മറ്റൊരു രൂപത്തിൽ വരുന്നത്. അപ്പോഴാണ് ഇവരിൽ ആരാണ് നല്ല ആള്, ആരാണ് അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന ആള്, ആരാണ് അള്ളാഹിനോട് നന്ദി കേട് കാണിക്കുന്ന ആള് എന്നൊക്കെ ഇനി വരുന്ന ഭാഗത്തെ പറയാൻ പോകുന്നത്. അപ്പോഴാണ് ശരിക്കും ഇതൊക്കെ അവർക്ക് പരീക്ഷണമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഇപ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ കിട്ടല്ലേ ചെയ്തിട്ടുള്ളൂ, ഇനി അതിൻ്റെ പരീക്ഷണം എങ്ങനെയായിരുന്നു എന്നതാണ് ഇനിയുള്ള ഭാഗത്ത് പറയാൻ പോകുന്നത്. പക്ഷേ ആ ഭാഗം കൂട്ടുകാർ കേൾക്കണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ പറ്റൂ. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം, മലക്ക് മറ്റൊരു രൂപത്തിലൊക്കെ വന്ന് ഇവരോടൊക്കെ എന്തൊക്കെ ചോദിക്കുന്നത് പറയുന്നത്, അപ്പോൾ ഇവരെന്തൊക്കെ ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാർക്കായി MS പറഞ്ഞു തരും. അതുകൊണ്ട് അടുത്ത എപ്പിസോഡ് വരെ കൂട്ടുകാരെ കാത്തിരിക്കണം. ഇന്നത്തേക്ക് പൂമരത്തണലിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നും നമ്മൾ വിവിധങ്ങളായ സെഷനുകളിൽ കൂട്ടുകാർക്കായി ഒരുപാട് കളികളും പാട്ടുകളും കഥകളുമെല്ലാം നൽകി കൂട്ടുകാർക്ക് വളരെയധികം ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാരെല്ലാ ആഴ്ചയും മുടങ്ങാതെ പൂമരത്തിനിൽ കേൾക്കണം. കൂട്ടുകാരുടെ ഫ്രണ്ട്സിനോടും ഇതൊക്കെ പറയണം. അവരോടും പീസ് റേഡിയോക്കെ ഈ പൂമരത്തണലിലും മറ്റുള്ള പ്രോഗ്രാമുകളൊക്കെ വളരെ ആസ്വദിച്ച് കേൾക്കുവാനൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല കൂട്ടുകാരായി എല്ലാവരും വളരണം. എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തേക്ക് പൂമരത്തണലിൽ അവസാനിപ്പിക്കുമ്പോൾ കൂട്ടുകാരോട് വിട ചോദിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിലും നല്ല നല്ല സെഷനുകളുമായി കൂട്ടുകാരോടൊപ്പം കൂടാം. ഇന്നത്തേക്ക് വിട ചോദിക്കുന്നു. ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: പൂമരത്തണലിലാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം എന്ന വിഷയത്തിൽ കുട്ടികളോട് സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് ഷമീൽ ടി.
2: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
3: Peace Radio.

0: നുറുങ്ങുകൾ.
1: ചെറിയ ചെറിയ കുഞ്ഞു ലേഖനങ്ങളെ ഒരു ശബ്ദാഖ്യാനമായിട്ടാണ് നമ്മൾ നുറുങ്ങുകളിലൂടെ കൊണ്ടുവരാറുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഈ ലേഖനം എഴുതിയത് ഇബ്നു അലി അടുത്തനാട്ടുകരയാണ്. സാഹോദര്യത്തിൻ്റെ വെളുത്ത തമ്പുകൾ, അതിൻ്റെ ശബ്ദാഖ്യാനം
0: അബ്ദുസ്സമദ് കല്ലടിക്കോടാണ് അതിന് ശബ്ദം നൽകിയിട്ടുള്ളത്.
2: സാഹോദര്യത്തിൻ്റെ വെളുത്ത തമ്പുകൾ, എഴുത്ത് ഇബ്നു അലി എടത്തനാട്ടുകര. തീ വെയിലിൽ നീണ്ട ക്യൂവിൽ വിയർപ്പിൽ കുളിച്ചു നിൽക്കുമ്പോൾ വളണ്ടിയർമാരിൽ നിന്ന് ലഭിച്ച ഒരു ചെറു തൂക്കുപാത്രത്തിലെ ചൂടുള്ള പൊടിയരിക്കഞ്ഞിയുമാണ് അയാൾ തമ്പിനകത്തെ ഇളം തണുപ്പിലേക്ക് പ്രവേശിച്ചത്. മിനായിലെ തമ്പിലേക്ക്, തനിക്കായി അനുവദിക്കപ്പെട്ട 6 അടി നീളവും 2.5 അടി വീതിയുമുള്ള പരിമിത സ്ഥലത്ത് ആ ഹാജിയാറിയിരുന്നു. ആശ്വാസത്തോടെ, നാട്ടിൽ അയാളൊരു ചെരുപ്പ് നിർമ്മാണ കമ്പനി ഉടമയാണ്. 100 ജോലിക്കാരും വാഹനങ്ങളും ലക്ഷങ്ങളുടെ വിറ്റുവരവുമുണ്ട് അയാൾക്ക്. തൊട്ടടുത്തുള്ള ഹാജിയുമായി ആ കഞ്ഞി അയാൾ പകുത്തുകുടിച്ചു. ഒരു ചെറിയ അച്ചാർ പാക്കറ്റ് പൊട്ടിച്ച് അച്ചാർ തൊട്ടുകൂട്ടിക്കൊണ്ട്. കഞ്ഞി പകുത്തുകുടിച്ച മറ്റേ ഹാജി ഒരു ലോറി ഡ്രൈവറായിരുന്നു. സമത്വവും സാഹോദര്യവും അടുത്തറിയുന്ന അനുഭവങ്ങളാണ് മിനായിലെ വെളുത്ത ടെന്റുകളിലെ ഏതാനും ദിവസത്തെ ജീവിതം. എല്ലാവരും ശുഭ്രവസ്ത്രധാരികൾ. തുന്നിലില്ലാത്ത 2 കഷ്ണം വസ്ത്രം കൊണ്ട് ഉടുക്കുകയും പുതയ്ക്കുകയും ചെയ്യുന്നു. നാട്ടിൽ കോട്ടും സൂട്ടുമിട്ട് നടന്നവരും കള്ളിമുണ്ടുടുത്തിരുന്നവരുമെല്ലാം ഒരേ വസ്ത്രധാരികൾ. ബംഗ്ലാവുകളിലും മണിമന്ദിരങ്ങളിലും അന്തിയുറങ്ങിയിരുന്നവർ ഖബർ പോലെ ഇടുങ്ങിയ സ്ഥലത്ത് കിടന്നും ഉറങ്ങിയും വിശ്രമിച്ചും നാളുകൾ കഴിച്ചുകൂട്ടുന്നു. തൃപ്തിയോടെ പ്രാർത്ഥനകളിൽ മുഴുകുന്നു. പ്രഭാതകർമ്മങ്ങൾക്കായി അവർ ശൗചാലയങ്ങളിലേക്ക് ക്ഷമാപൂർവം കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. നാട്ടിൽ, വീട്ടിൽ, ഓഫീസിൽ അനുഭവിച്ചിരുന്ന ആഡംബര ആധുനിക കുളിമുറിയിലെ വിശാലതയും ശാന്തതയും അവർ മനഃപൂർവ്വം മറന്നുകളയുന്നു. അംഗശുദ്ധി വരുത്താനായി വിശിഷ്യ നമസ്കാരവേളകളിൽ ക്യൂവിൻ്റെ നീളം കൂടുമ്പോഴും സംതൃപ്തിയോടെ ക്ഷമ അവലംബിക്കുന്നു. തമ്പിനുചാരെ ചുടുചായ നിറച്ച ചൂടാറാ പാത്രത്തിനരികിൽ ഗ്ലാസും തൂക്കുപാത്രവുമായി വരി നിൽക്കുന്നു. ലഭിച്ച ചായ കൂട്ടുകാരുമായി പങ്കുവച്ച് തൃപ്തരാകുന്നു. തമ്പിന് പുറത്തിറങ്ങുന്ന ഇടനേരങ്ങളിൽ ഹദിയയായി ലഭിച്ച പഴമോ പലഹാരമോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണങ്ങിയ പഴങ്ങളോ പരമാവധി ഹാജിമാർക്ക് പകുത്തു നൽകി സായുജ്യമടയുന്നു. പകലിലെ പ്രാർത്ഥനകളിൽ മുഴുകുവാനായി അറഫയിലേക്കും രാപ്പാർക്കാൻ മുസ്ദലിഫയിലേക്കും പോകുമ്പോൾ ബസ്സിൽ കാലുകുത്താൻ ഇത്തിരി ഇടം കാത്ത് മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നു. നാട്ടിലുള്ള വാഹനങ്ങളെക്കുറിച്ചവർ അന്നേരം ചിന്തിക്കാതിരിക്കാൻ കഴിയില്ലെന്നതാണ് സത്യം. വെള്ളവസ്ത്രങ്ങളണിഞ്ഞ ജനലക്ഷങ്ങളുടെ പ്രവാഹത്തിൽ ഒരു ചെറുതരിയായി നടന്നു നീങ്ങുമ്പോൾ മുന്നിലോ പിന്നിലോ ഒപ്പമോ നടക്കുന്നവരുടെ വർണ്ണമോ ദേശമോ ഭാഷയോ നോക്കാതെ ഭക്തിയിലലിഞ്ഞ് കിലോമീറ്ററുകൾ നടന്നു നീങ്ങുന്നു. ദാഹിക്കുന്ന സഹയാത്രികന് തൻ്റെ കുപ്പിവെള്ളത്തിൽ നിന്ന് പകുത്തുകൊടുത്ത് തൃപ്തിയടയുന്നു. ഡസനിൽ തുടങ്ങി 100 ഹാജിമാരെ ഉൾക്കൊള്ളുന്ന മിനായിലെ വെളുത്ത ടെന്റുകളിൽ തനിക്ക് ലഭിച്ച പരിമിത സ്ഥലത്ത് സ്വയം ഒതുങ്ങി തൃപ്തനാകുന്നു. പ്രാർത്ഥനകളുടെ ഇടവേളകളിൽ നാട്ടിലെയും കുടുംബത്തിലെയും വിശേഷങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നു. അതിൽ മീൻപിടുത്തക്കാരൻ്റെ തണുപ്പുണ്ട്, ഡ്രൈവറുടെ വിയർപ്പുണ്ട്, ഓഫീസറുടെ ആശങ്കയുണ്ട്, മുതലാളിയുടെ കച്ചവട വൈഭവങ്ങളുടെ കഥകളുണ്ട്, കൈത്തഴമ്പിൻ്റെ കരുത്തുണ്ട്, ജീവിതയാത്രയിലെ വൈവിധ്യമാർന്ന പാതകളിലെ കയറ്റിറക്കങ്ങൾ കൗതുകത്തോടെ ആകാംക്ഷയോടെ അവർ പങ്കുവയ്ക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. മക്കയിലെത്തിയ അള്ളാഹുവിൻ്റെ അതിഥികളാണവർ എന്നതാണ് അവരുടെ ആത്മധൈര്യത്തിൻ്റെയും സംതൃപ്തിയുടെയും കാതൽ.
1: മാഷാല്ലാ. അപ്പോ നുറുങ്ങുകൾ കേട്ടുകഴിഞ്ഞല്ലോ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അസ്മാഉൽ ഹുസ്ന,
0: അള്ളാഹുവിൻ്റെ അൽ ഹക്കം എന്ന പേരിൻ്റെ വിശദീകരണവും അതിൻ്റെ തേട്ടവും നമ്മളിന്ന് മനസ്സിലാക്കുകയാണ് അസ്മാഉൽ ഹുസ്നയിലൂടെ. അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് ഈയൊരു ടോപ്പിക്ക് അവതരിപ്പിക്കുന്നത്. ഇൻഷാല്ലാ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അതിൽ ഇന്ന് ഇൻഷാല്ലാ അൽ ഹക്കം എന്ന നാമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന നാമമാണ് അൽ ഹക്കം എന്നുള്ളത്. ഒരിക്കൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു ദൗത്യ സംഘം പുറപ്പെട്ടു വന്നു. അതിൻ്റെ നേതാവ് ഹാനി ഇബ്നു യസീദ് അൽ കിന്ദിയൻ. ഹാനി ഇബ്നു യസീദ് അൽ കിന്ദി അവരുടെ സമുദായവുമായി കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നെത്തിയപ്പോൾ ആ സമുദായത്തിൽപ്പെട്ട പലരും ഹാനിയെ വിളിച്ചത് അബുൽ ഹക്കം എന്നാണ്. ഇത് കേട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫദഅഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൗത്യ സംഘത്തെ വിളിച്ചു. അങ്ങനെ വിളിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ്, അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നല്ലാഹ ഹുവൽ ഹക്കം, അള്ളാഹു ആകുന്നു ഹക്കം, വ ഇലൈഹിൽ ഹുക്കും, അവനിലാണ് ഹുക്കുമുള്ളത്, അവനാണ് അവനിലേക്കാണ് വിധി നടപ്പിലാക്കൽ മടങ്ങുന്നത്. അതുപോലെ തന്നെ ഫലിമ തുക്കന്ന അബൽ ഹക്കം, എന്തുകൊണ്ടാണ് താങ്കളെ അബുൽ ഹക്കം എന്ന് വിളിക്കുന്നത്, എന്തിനാണ് അങ്ങനെയൊരു കുഞ്ഞിയത്ത് സ്വീകരിച്ചത് എന്ന ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ അവരോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ അബുൽ ഹക്കം, അതായത് ഹാനി എന്ന് പറയുന്ന ആ ദൗത്യ സംഘത്തിൻ്റെ നേതാവ് തിരിച്ചു മറുപടി കൊടുക്കുകയാണ്, ഇന്ന ഖൗമി ഇദഖ്തലഫു ഫീ ഷൈഇൻ അൻസലൂനി, എൻ്റെ കൗമ് എൻ്റെ ഈ ഒരു നാട്ടുകാർ അവർ ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി കഴിഞ്ഞാൽ അവർ എന്നെ വിളിക്കും, ഫഹക്കം തു, ഞാൻ അവരുടെ വിഷയത്തിൽ വിധി നടപ്പിലാക്കും, ഫഹക്കം തു ബൈനഹും, അവർക്കിടയിൽ ഒരു വിധി തീർപ്പാക്കും. എന്നിട്ടോ അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഫറലിയ കിലൽ ഫരീഖയീൻ, അങ്ങനെ രണ്ട് വിഭാഗവും അഭിപ്രായ ഭിന്നതയിലായ വിഷയത്തിൽ രണ്ട് വിഭാഗവും ഞാൻ എന്താണോ വിധിച്ചത് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവർ മടങ്ങും എന്ന് ആ ഒരു അബുൽ ഹക്കം എന്ന് വിളിക്കാനുള്ള കാരണമായിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കി പറയാണ്, ഫഖാല അലൈഹി സലാം മാ അഹ്സന ഹാദാ, ഇതെത്ര നല്ല കാര്യമാണ്, എത്ര നല്ല കാര്യമാണ്. സുമ്മ കന്നാഹു ബി അബി ഷുറൈഹ്, എന്നിട്ട് ആ അബുൽ ഹക്കം എന്ന് വിളിച്ച ഹാനിക്ക് മറ്റൊരു കുഞ്ഞിയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാർത്തി കൊടുക്കുന്നു. ഷുറൈഹ് എന്ന് പറയുന്ന തൻ്റെ മൂത്ത മകനിലേക്ക് ചേർത്തുകൊണ്ട് അബു ഷുറൈഹ് എന്ന് അദ്ദേഹത്തെ കുഞ്ഞിയത്ത് നൽകുകയും ചെയ്തു. ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തത്, ഒരു അമുസ്ലിമായ വ്യക്തിയായിരുന്നു യഥാർത്ഥത്തിൽ ഹാനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിവേദന സംഘവുമായി വരുമ്പോൾ അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. മുസ്ലിം ആകാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് അവർ വരുന്നത്. അങ്ങനെ അവരുടെ മുൻകാല ചെയ്തികൾ കേട്ടപ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മാ അഹ്സന ഹാദാ, ഇതെത്ര വലിയ നല്ല പ്രവർത്തനമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നാമതായി നമ്മൾ പഠിക്കുന്ന പാഠം, ഒരു അമുസ്ലിമാണെങ്കിൽ പോലും നീതിപരമായി കൊണ്ട് വർത്തിച്ചു കഴിഞ്ഞാൽ, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, വിധി നടപ്പിലാക്കി കഴിഞ്ഞാൽ അവനെ പ്രശംസിക്കുന്നതിൽ തെറ്റില്ല എന്നതാണ്. അതായത് ഒരു അമുസ്ലിമാണ്, ആ അമുസ്ലിം നീതിപൂർവം ഒരു വിഷയത്തിൽ വിധി തീർപ്പാക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്താൽ അതിൽ അവനെ പ്രശംസിക്കുന്നതിൽ തെറ്റില്ല എന്ന ഒരു പാഠം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകളെങ്കിലും മറ്റുള്ള മതസ്ഥർ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അവരെ പരിഗണിക്കേണ്ടതില്ല എന്ന രൂപത്തിൽ വരെ ചിലർ പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. എന്നാൽ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഹാനിയുടെ ജാഹിലിയത്തിലുള്ള, ഇസ്ലാമിന് മുമ്പുള്ള ആ ഒരു അവസ്ഥ കേട്ടപ്പോൾ, മാ അഹ്സന ഹാദാ, ഇതെത്ര നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. മാത്രമല്ല, ഇനി രണ്ടാമത്തെ വിഷയം, ഇവിടെ ഹാനി എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സന്നിധിയിൽ വരുമ്പോൾ അബുൽ ഹക്കം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്ത്.

യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ നാമം ഹാനി ഇബ്നു യസീദ് എന്നാണ്. ഹാനി എന്ന പേര് മാറ്റി, അല്ലെങ്കിൽ ആ പേരിനു പകരം ഒരു വിളിപ്പേര്, അത് സ്വീകരിക്കുന്നത് നന്മയാണ്, അത് നല്ല കാര്യമാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കുട്ടികളില്ലെങ്കിലും കുഞ്ഞിയത്ത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ബക്കർ എന്ന് പറയുന്ന മകനില്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ വിളിപ്പേരെന്താണ്? അബൂബക്കർ എന്നാണ്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു അബുത്തുറാബ് എന്നാണ് അറിയപ്പെട്ടത്. അബൂ ഹുറൈറ, അവർക്കൊന്നും അങ്ങനെ മക്കളുള്ളതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയമോ അല്ല അവിടെ കുഞ്ഞിയത്തായി സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു മണ്ണിൽ കിടന്ന് പുരളുന്നത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ മണ്ണിൽ കിടന്നുറങ്ങുന്ന സാഹചര്യം കണ്ടപ്പോൾ, വീട്ടിൽ നിന്ന് ഭാര്യയുമായി കൊണ്ട് ചെറിയ പ്രശ്നത്തിൽ പള്ളിയിലേക്ക് വന്നു കിടന്നതാണ്. അപ്പോൾ ആ കാഴ്ച കണ്ടപ്പോഴാണ് അയാ അബാ തുറാബ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉമ്മു അബ്ദില്ലാ എന്ന പേര് കാണാം, എന്ന വിളിപ്പേര് കാണാം. എന്നാൽ അബ്ദുല്ലാ എന്ന് പറയുന്ന മകൻ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ജനിച്ചിട്ടില്ല. അപ്പോൾ കുഞ്ഞിയത്ത് സ്വീകരിക്കുക എന്നത് ഒരു നല്ല കാര്യമാണ്. അത് പ്രത്യേകം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മൂന്നാമതായി നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം, പ്രവാചകൻ ഹാനിയുടെ അബുൽ ഹക്കം എന്ന് പറയുന്ന നാമത്തെ തിരുത്തി അബു ഷുറൈഹ് എന്ന പേര് അദ്ദേഹത്തിന് നൽകി എന്നുള്ളതാണ്. അപ്പോൾ സ്വീകരിക്കുമ്പോൾ നല്ല പേരുകൾ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമുള്ളത്. അതോടൊപ്പം ഇതിൽ പഠിക്കാനുള്ള നാലാമത്തെ കാര്യം, തെറ്റ് തിരുത്തിയാൽ അതിനുള്ള പരിഹാരം കൂടി പറഞ്ഞു കൊടുക്കണം. ഒരു തെറ്റ് നമ്മൾ തെറ്റാണ് എന്ന് കണ്ട് ബോധ്യപ്പെട്ട് അത് തിരുത്തി കൊടുക്കുമ്പോൾ അതിനുള്ള മറ്റു പരിഹാരങ്ങൾ കൂടി കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ അബുൽ ഹക്കം എന്ന് പറയുന്ന പേര് ഇടാൻ പാടില്ല, കാരണം അള്ളാഹുവാണ് ഹക്കം. അങ്ങനെ ഒരിക്കലും പേരിടാൻ പാടില്ല, അതൊരു തെറ്റാണ്. ആ തെറ്റ് തിരുത്തി കൊടുത്തപ്പോൾ അബു ഷുറൈഹ് എന്ന് പറയുന്ന ഷുറൈഹ് എന്ന മൂത്ത മകനിലേക്ക് ചേർത്തുകൊണ്ട് ഹാനിക്ക് പേരിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിൽ മൂന്ന് നാല് കാര്യങ്ങളാണ് ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെയും ഏറ്റവും പ്രധാനം, അള്ളാഹുവാണ് ഹക്കം, വ ഇലൈഹിൽ ഹുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മുടെ വിഷയവും. അള്ളാഹു ഹക്കമാണ്, വിധി നടപ്പിലാക്കുന്നവനാണ്, അവനിലേക്കാണ് എല്ലാ വിധിയും അടങ്ങുന്നത്. നമ്മുടെ നാടുകളിൽ ചില ഭരണാധികാരികളുണ്ട്, അവർക്ക് ചില സന്ദർഭങ്ങളിൽ വിധി നടപ്പിലാക്കാനുള്ള അവകാശങ്ങളുണ്ട്, പക്ഷേ അതൊന്നും പൂർണ്ണമല്ല. പലരും വിധി നടപ്പിലാക്കുമ്പോൾ സ്വാധീനങ്ങൾ ചെലുത്താം, സാമ്പത്തിക ലാഭങ്ങൾ കണ്ടുകൊണ്ട് വിധികൾ മാറ്റിത്തിരുത്താം. ഈ ദുനിയാവിൽ പലതും അങ്ങനെ ക്രയവിക്രയങ്ങൾ മാറ്റത്തിരുത്തലുകൾ വന്നേക്കാം. എന്നാൽ പൂർണ്ണമായ നീതിയോടുകൂടി ഒരനീതിയും കാണിക്കാത്ത രൂപത്തിൽ പരിപൂർണാർത്ഥത്തിൽ വിധി നടപ്പിലാക്കുന്നവൻ അത് അല്ലാഹുവാണ്. വഖുലിയ ബൈനഹും ബിൽ ഹഖ്, ഏറ്റവും പരിപൂർണാർത്ഥത്തിൽ നല്ല രൂപത്തിൽ ഏറ്റവും സത്യസന്ധമായിക്കൊണ്ട് നീതിപൂർവമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല വിധി നടപ്പിലാക്കും. നാളെ മഹ്ശറയിൽ അല്ലാഹു വിധി നടപ്പിലാക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു ഹക്കം എന്ന് പറയുമ്പോൾ അവൻ പ്രാപഞ്ചികമായ ചില വിധികൾ നടപ്പിലാക്കാറുണ്ട്, അതുപോലെ തന്നെ ശറഈയായ മതപരമായ വിധി ഉണ്ട്. എന്താണ് പ്രാപഞ്ചികമായ വിധി എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തെ സൃഷ്ടിച്ചതും ഇവിടെ ഉള്ള സംവിധാനങ്ങളും, ഇവിടെ മഴ പെയ്യുന്നതും സൂര്യനും ചന്ദ്രനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും ഇതെല്ലാം പ്രാപഞ്ചികമായ ചില വിധികളാണ്. അല്ലാഹു വിധിച്ചതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു യഹ്കുമുമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വിധിക്കുന്നു. ആ വിധിയെ തടുക്കുവാനോ മാറ്റിത്തിരുത്തുവാനോ ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹു യഹ്കുമു ലാ മുഅഖിബ ലിഹുക്മിഹി, അവൻ്റെ വിധിയെ തടുക്കുവാനോ മാറ്റി മറിക്കുവാനോ ഒരാൾക്കും സാധ്യമല്ല, ഭേദഗതി വരുത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല വിധിച്ചതാണ്. ഇനി ശറഈയായ വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? മതപരമായ വിധി എന്ന് പറഞ്ഞാൽ അല്ലാഹു ചിലതിനെ ഹറാമാക്കിയിട്ടുണ്ട്, ചിലത് ഹലാലാക്കിയിട്ടുണ്ട്, ചിലത് നിർബന്ധമാക്കിയിട്ടുണ്ട്, ചിലത് സുന്നത്താക്കിയിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല ഹലാലും ഹറാമും ഫർളും വാജിബും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു പറയാണ്, വമഖ്തലഫ്തും ഫീഹി മിൻ ഷൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്, നിങ്ങൾക്ക്

0: പരസ്പരം അഭിപ്രായ ഭിന്നതയിലായിട്ടുള്ള ആ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനു തആല നാളെ പരലോകത്ത് വിധി നടപ്പിലാക്കും. ഇത് ഇസ്രായേൽ സന്തതികൾ അവർ അഭിപ്രായ ഭിന്നതയിലായി ശരിയായ മതത്തെ സ്വീകരിക്കാതെയായി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിയുന്ന അവസ്ഥയിൽ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്കിടയിൽ നാളെ പരലോകത്ത് വിധി നടപ്പിലാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദീനിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനു തആല വിധി നടപ്പിലാക്കും. അതുപോലെ തന്നെ പ്രതിഫല നാളിലെ വിധി, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ആത്യന്തികമായ ചില വിധികൾ വരാനുണ്ട്. നമ്മളെല്ലാവരും അതിന് കീഴ്പ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിധി തീർപ്പ് അള്ളാഹു നടപ്പിലാക്കാനുണ്ട്. അവനാണ് ഹക്കം, ശരിയായ വിധി നടപ്പിലാക്കുന്നവൻ, പൂർണാർത്ഥത്തിൽ വിധി നടപ്പിലാക്കുന്നവൻ. ഒരു നിലക്കുമുള്ള സ്കലിതങ്ങളോ ന്യൂനതകളോ ഇല്ലാത്ത രൂപത്തിൽ, അതുപോലെ തന്നെ സ്വാധീനങ്ങളോ ചൊലുത്താൻ സാധിക്കാത്ത രൂപത്തിൽ വിധി നടപ്പിലാക്കുന്നവൻ, അവനാണ് ഹക്കം എന്നുള്ളവൻ. അതാണ് അള്ളാഹുവിൻ്റെ ഹക്കം എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത്. പ്രാപഞ്ചികമായ അള്ളാഹുവിൻ്റെ വിധിയാകട്ടെ, ശറഈയായ അള്ളാഹുവിൻ്റെ വിധിയാകട്ടെ, ഏതായാലും ഈ ലോകത്തുള്ള പടപ്പുകൾക്ക് ഒരാൾക്കും അതിനെ തടുക്കുവാനോ ഭേദഗതി വരുത്തുവാനോ സാധിക്കുകയില്ല. നമ്മൾക്ക് നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, ദിക്റുണ്ട്. എന്താണ്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ് മിൻകൽ ജദ്. അല്ലാഹു, നീ തരാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഈ ലോകത്തുള്ള ആരു വിചാരിച്ചാലും എല്ലാവരും ഒരുമിച്ച് കൂടിയാലും തരാൻ ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹുവെ, നീ തടയാൻ ഉദ്ദേശിച്ച ഒരു സാധനത്തെ എല്ലാവരും ചേർന്ന് പരിശ്രമിച്ച് നൽകണമെന്ന് ഉദ്ദേശിച്ചാലും അത് തരാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന ഒരു ദിക്കറാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. ഇത് അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. അവൻ്റെ വിധിയാണ്, ആ വിധി മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് പ്രാപഞ്ചികമായ വിധികൾ നടപ്പിലാക്കിയിട്ടുണ്ട്, മതപരമായ വിധികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി പരിശോധിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മസദ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അബൂലഹബും അവൻ്റെ ഭാര്യയും മക്കളും അതിനെക്കുറിച്ചുള്ള ഒരു അധ്യായമാണ്. ആ അധ്യായം ഇറങ്ങി 10 വർഷമാണ് അബൂലഹബ് ജീവിച്ചത്. എന്നിട്ടും ആ ആയത്തിന് വിരുദ്ധമായിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടില്ല. അള്ളാഹു വിധിച്ചതാണ്, അതേ നടക്കുകയുള്ളൂ എന്നത് ഒരു നേർക്കാഴ്ചയായിക്കൊണ്ട് നമുക്ക് സൂറത്തുൽ മസദ് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇതുപോലെ തന്നെ ഫിർഔൻ, ഫിർഔൻ എന്നത് ഫിർഔനിൻ്റെയും മൂസ നബി അലൈഹി സ്വലാമിൻ്റെയും ചരിത്രം വായിക്കുമ്പോൾ ആൺമക്കൾ ഉണ്ടാകാൻ പാടില്ല, ജനിക്കുന്ന ആൺമക്കളെ മുഴുവൻ കൊന്നുകളയുന്ന അവസ്ഥ. എന്നാൽ മൂസ നബി അലൈഹി സ്വലാമിനെ ഭയന്നുകൊണ്ടാണ് ആ രൂപത്തിലുള്ള തീരുമാനമെടുക്കുന്നത്. എന്നാൽ അതേ മൂസ നബി അലൈഹി സ്വലാം ഫിർഔനിൻ്റെ വീട്ടിൽ വളർന്നു. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ ഭേദഗതി വരുത്തുവാനോ മറികടക്കുവാനോ ദുനിയാവിലുള്ള ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളതാണ്. ഇനി അസ്ഹാബുൽ ഉഖ്ദൂദിൻ്റെ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അസ്ഹാബുൽ ഉഖ്ദൂദിൻ്റെ കഥ വായിക്കുമ്പോൾ നമുക്കൊരു കുട്ടിയെ പരിചയപ്പെടാൻ സാധിക്കും. കറാമത്തുകൾ പ്രകടമായ കുട്ടിയാണ്. ആ കുട്ടിയിലൂടെ പല ആളുകളുടെയും കണ്ണുകാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പലരുടെയും രോഗങ്ങൾ ശിഫപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. ആ കുട്ടിയിലേക്ക് ആളുകൾ വിശ്വാസമർപ്പിക്കുന്ന അവസ്ഥയിലേക്കെത്തി. ആ കുട്ടിയുടെ രക്ഷിതാവ് അതായത് അള്ളാഹുവിലേക്ക് ആളുകൾ തിരിയുന്ന അവസ്ഥയിലേക്കെത്തിയപ്പോൾ ആ നാട്ടിലുള്ള ഭരണാധികാരി ഭയപ്പെട്ടു. തന്നിൽ നിന്നെല്ലാവരും അകന്നു പോകുമോ എന്ന പേടിയുണ്ടായി. അങ്ങനെ തൻ്റെ കീഴിലുള്ള പ്രജകളോട് ആ കുട്ടിയെ കൊല്ലാൻ ആഹ്വാനം ചെയ്തു. അതിനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുത്തു. മലമുകളിൽ ചെന്ന് അവിടെ നിന്ന് നശിപ്പിക്കാൻ വേണ്ടി ആദ്യം കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോയ ദൗത്യസംഘം നശിച്ചു, കുട്ടി മാത്രം ബാക്കിയായി. രണ്ടാമത് കടലിൽ മുക്കിത്താക്കാൻ വേണ്ടി ആഴക്കടലിലേക്ക് ഉൾക്കടലിലേക്ക് പോകുന്നു. പോയ സംഘം നശിക്കുകയും കുട്ടി തിരിച്ചു വരികയും ചെയ്തു. ഇങ്ങനെ പലതും ചെയ്തു നോക്കിയിട്ടും ആ കുട്ടി മരിക്കുന്നില്ല. അവസാനം ഈ കുട്ടി രാജാവിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്കെന്നെ കൊല്ലാൻ സാധിക്കണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടണം. ആളുകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം എൻ്റെ ആവനാഴിയിൽ നിന്ന് അമ്പെടുക്കണം. എന്നിട്ട് ബിസ്മില്ലാ റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞ് എൻ്റെ നേർക്ക് അമ്പ് ചെയ്യണം. അതെല്ലാവരും കേൾക്കുകയാണ് പറയേണ്ടത്. ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെന്നെ കൊല്ലാം എന്ന് ഈ കുട്ടി പറഞ്ഞു കൊടുക്കുന്നു. രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയുടെ ഷെറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കാതെ തന്നെ ആ കുട്ടിയെ കൊല്ലാൻ പരിശ്രമിച്ചു. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒച്ചത്തിൽ തന്നെ ബിസ്മില്ല റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്പു ചെയ്തു. ഇതോടുകൂടി കുട്ടി മരിക്കുന്നു. ഇത് കണ്ടുനിന്ന ബാക്കിയുള്ള മുഴുവൻ മനുഷ്യരും ആ സമയത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്താണോ ആ രാജാവ് ഭയപ്പെട്ടത് അതവിടെ സംഭവിച്ചു. ഇതാണ് റബ്ബിൻ്റെ തീരുമാനം. അവനാണ് അൽ ഹക്കം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. അത് എത്ര വലിയ രാജാവാണെങ്കിലും എത്ര വലിയ ഭരണം കയ്യിലുള്ള ആളാണെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ തീരുമാനം മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുകയുള്ളൂ, നടപ്പിലാവുകയുള്ളൂ എന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ പ്രത്യേകം ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു അൽ ഹക്കം എന്ന് പറയുമ്പോൾ ദുനിയാവിലും പരലോകത്തും ശരിയായ രൂപത്തിൽ വിധിക്കുന്നവൻ, അവൻ അള്ളാഹു അൽ ഹക്കമാണ് എന്നതാണ് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം അവൻ്റെ വിധി നീതിപൂർവമായിരിക്കും എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ്റെ വിധിയിലെല്ലാം ഒരു ദൃഷ്ടാന്തവും അല്ലെങ്കിൽ അതിലൊരു ഹിക്മത്തുമുണ്ട് എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കൂടുതൽ പഠിക്കുക. ജീവിതത്തിൽ അത്തരം ഒരു വിഷയം കൂടി ഈ ഹക്കമെന്ന് പറയുന്ന നാമം പഠിക്കുമ്പോൾ നമുക്കും ചില സമയത്ത് അധികാരങ്ങളോ മറ്റും വിധി കൽപ്പിക്കാനുള്ള സാഹചര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് നീതിപൂർവമായിരിക്കണം എന്നതാണ് നമ്മുടെ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകേണ്ടത് എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അപ്പോൾ പതിവ് പോലെ നമ്മൾ ഈ സമയമാകുമ്പോൾ അസ്മാഉൽ ഹുസ്ന കേൾക്കുന്നു. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരമ്പരകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കേട്ടത് പറഞ്ഞ പോലെ അൽ ഹക്കം എന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട് അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരം അദ്ദേഹമായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ശരി, ഇനി
2: കഥ പറയാം. ഉസ്മാൻ പാലക്കാഴി രചിച്ച പൂമരത്തണൽ എന്ന പുസ്തകത്തിലെ കൃഷിക്കാരൻ്റെ നല്ല മനസ്സ്, അതുപോലെ അഹങ്കാരം വരുത്തിവെച്ച നഷ്ടം, ഈ വിഷയത്തിലുള്ള
1: രണ്ട് കഥകളാണ്
2: അവതരിപ്പിക്കുന്നത് വിടി അബ്ദുസലാം.
1: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പതിവ് പോലെ രണ്ട് കഥകൾ. ഒന്നാമത്തെ കഥ കൃഷിക്കാരൻ്റെ നല്ല മനസ്സ്. കേൾക്കാം. ആ രാജാവ് നീതിമാനും നല്ലവനുമായിരുന്നു. എങ്കിലും അദ്ദേഹത്തെ മോശം രാജാവായി ചിത്രീകരിക്കുവാൻ ചില ദുഷ്ടബുദ്ധിക്കാർ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കുമായിരുന്നു അവർ. കാര്യമായി ഒന്നും രാജാവിനെതിരിൽ പറയുവാൻ അവർക്ക് കിട്ടിയിരുന്നില്ല. എവിടെയെങ്കിലും റോഡ് തകരാറിലായാൽ പോലും അതിൻ്റെ പേരിൽ അവർ രാജാവിനെ കുറ്റം പറയും. സ്വന്തമായി സേവനം അവർ ഒന്നും ചെയ്യില്ല, ഒക്കെ രാജാവ് ചെയ്യിക്കണം. അങ്ങനെയിരിക്കെ ഒരു ദിവസം കുറച്ചകലെ ഒരു സ്ഥലത്ത് വഴി തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ വലിയ ഒരു കല്ല് കുന്നിൻമുകളിൽ നിന്ന് ഉതിർന്നു വീണ് കിടക്കുന്ന വാർത്ത പടർന്നു. ആരുമത് എടുത്തു മാറ്റുവാൻ ശ്രമിച്ചില്ല. താൻ ഭടന്മാരെ അയച്ചു മാറ്റും വരെ മറ്റാരുമത് എടുത്തു മാറ്റില്ല എന്ന് അറിയുന്ന രാജാവ് വേഷം മാറി തനിച്ചങ്ങോട്ട് യാത്രയായി. അദ്ദേഹം അവിടെ മറഞ്ഞിരുന്ന് ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ധനികരായ കച്ചവടക്കാരും കൊട്ടാരത്തിലെ തന്നെ ജോലിക്കാരും അതുവഴി കടന്നുപോയി. ആരും തന്നെ അത് നീക്കുവാൻ തുനിഞ്ഞില്ല. അങ്ങനെയിരിക്കെ ഒരു കൃഷിക്കാരൻ അതുവഴി വന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ പച്ചക്കറികളുടെ ഭാരിച്ച ചുമടുണ്ട്. ആളുകളുടെ സഞ്ചാരത്തിന് തടസ്സമാകുന്ന വിധത്തിൽ വഴിയിൽ വലിയ പാറക്കല്ല് കിടക്കുന്നത് കൃഷിക്കാരൻ കണ്ടു. അയാൾ തൻ്റെ തലയിലുണ്ടായിരുന്ന ചുമട് താഴെയിറക്കി എന്നിട്ട് പാറക്കല്ല് നീക്കുവാൻ ശ്രമിച്ചു. ആ സമയം അതുവഴി പലരും കടന്നുപോയെങ്കിലും ആരും അദ്ദേഹത്തെ സഹായിക്കുവാനും തയ്യാറായില്ല. കൃഷിക്കാരൻ വളരെ പ്രയാസപ്പെട്ട് ഏറെ നേരം പരിശ്രമിച്ചതിൻ്റെ ഫലമായി കല്ലൊരു ഭാഗത്തേക്ക് തള്ളി നീക്കുവാൻ സാധിച്ചു. അയാൾക്ക് വളരെ സന്തോഷമായി. പച്ചക്കറികളടങ്ങുന്ന ചുമട് വീണ്ടും തലയിലേറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആ കല്ല് കിടന്നിരുന്ന ഭാഗത്ത് ഒരു പണക്കിഴി കിടക്കുന്നത് കണ്ടത്. അയാൾ
3: അതെടുത്ത് തുറന്നു നോക്കി. അത്ഭുതം! അതിൽ നിറയെ സ്വർണനാണയങ്ങൾ. അതിലൊരു കടലാസമുണ്ടായിരുന്നു. കൃഷിക്കാരൻ അതെടുത്ത് അതിൽ എഴുതിയിരുന്നത് വായിച്ചു. അത് രാജാവിന്റെ എഴുത്തായിരുന്നു. ഈ കല്ല് വഴിയിൽ നിന്ന് ആര് നീക്കം ചെയ്യുന്നുവോ അവർക്കുള്ളതാണ് ഈ സ്വർണ നാണയങ്ങൾ എന്നാണ് അതിലെഴുതിയിരുന്നത്. പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്തതല്ലാത്തതിനാൽ അയാൾ ആ സ്വർണ നാണയങ്ങൾ എടുക്കാൻ മടിച്ചു നിന്നു. എന്നാൽ രാജാവ് തൃപ്തിപ്പെട്ട് സമ്മാനിച്ചതാണെന്ന് ഓർത്തപ്പോ അയാൾ സ്വർണ നാണയങ്ങൾ സന്തോഷത്തോടെ തൻ്റെ പച്ചക്കറികൾ നിറച്ച കുട്ടയിലിട്ട് യാത്ര തുടർന്നു. രാജാവ് മറഞ്ഞിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടെന്ന വിവരം അയാൾ അറിഞ്ഞതേയില്ല. കൂട്ടുകാരെ, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യൽ സത്യവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം നിങ്ങൾക്കറിയുമല്ലോ. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ല കാര്യങ്ങൾ നാം തന്നെ ചെയ്യുക. അതിന് മറ്റാരെയും കാത്തുനിൽക്കേണ്ടതില്ല. ഈ കഥയിലെ പാവപ്പെട്ട കൃഷിക്കാരൻ തന്നെ സഹായിക്കാൻ ആരും തയ്യാറാകാതിരുന്നിട്ടും വളരെ പ്രയാസപ്പെട്ട് ചെയ്തത് ഒരു സൽപ്രവർത്തനമാണ്. അയാൾ അതിന് ഇഹലോകത്ത് ആരെങ്കിലും പ്രതിഫലം തരുമെന്ന് ആഗ്രഹിച്ചിരുന്നോ? ഒരിക്കലുമില്ല. രണ്ടാമത്തെ കഥ കേട്ടാലോ. അഹങ്കാരം വരുത്തിയ നഷ്ടം. പൊങ്ങച്ചക്കാരിയും അഹങ്കാരിയുമായ കുട്ടിയായിരുന്നു ഹസീന. അവളുടെ പിതാവ് വളരെ സമ്പന്നനായിരുന്നു. അവൾ ആവശ്യപ്പെടുന്നതെന്തും വാങ്ങിക്കൊടുക്കും. എപ്പോഴും വിലപിടിപ്പുള്ള വസ്ത്രവും മുന്തിയ ചെരുപ്പും ധരിച്ചാണ് അവൾ നടക്കുക. അവളുടെ വീടിന് സമീപം പാവപ്പെട്ട ഒരാളുടെ വീടുണ്ട്. അവിടെ സൈനബ് എന്നു പേരുള്ളൊരു പെൺകുട്ടിയുണ്ട്, ഹസീനയുടെ അതേ പ്രായക്കാരി. അയൽക്കാരാണെങ്കിലും താൻ പണക്കാരൻ്റെ മകളാണെന്ന അഹങ്കാരത്താൽ അവൾ സൈനബിനോട് കൂട്ടുകൂടാനും അവളോടൊപ്പം കളിക്കാനും തയ്യാറാകില്ല. എന്തിനേറെ സംസാരിക്കാൻ പോലും മടി കാണിക്കും. അവരുടെ ഉപ്പമാർ ചങ്ങാതിമാരായിരുന്നു. എന്നിട്ടും അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹസീനയുടെ പിതാവ് ഒരു അപകടത്തിൽ മരണപ്പെട്ടു. ഹസീന വല്ലാതെ സങ്കടപ്പെട്ടു. കൊട്ടാരം പോലുള്ള വീടിൻ്റെ മുറ്റത്തുള്ള പൂന്തോട്ടത്തിൽ ഒരു ദിവസം ഹസീന ദുഃഖിതയായിരിക്കുമ്പോൾ സൈനബ് അങ്ങോട്ട് ഓടിച്ചെന്നു. എൻ്റെ ഉപ്പാക്ക് തീരെ സുഖമില്ല, ഇനി രക്ഷയില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഉപ്പ നിന്നെ കാണണമെന്ന് ഓർമ്മ വരുമ്പോഴൊക്കെ പറയുന്നുണ്ട്. നിന്നോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നാണ് ഉപ്പ പറയുന്നത്, സൈനബ് സങ്കടം ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. ഹസീനക്ക് അവൾ പറഞ്ഞത് തീരെ ഇഷ്ടമായില്ല. വളരെ പാവപ്പെട്ട ആ മനുഷ്യൻ എന്നോട് എന്തു പറയാനെന്നായിരുന്നു അവളുടെ ചിന്ത. അയ്യേ, ഞാനില്ല നിന്റെ വീട്ടിലേക്ക്. നിന്റെ വീടിന് ഒരു വൃത്തികെട്ട മണമായിരിക്കും. എനിക്കത് ഇഷ്ടമല്ല, ഹസീന വെറുപ്പോടെ പറഞ്ഞു. അത് കേട്ടപ്പോ ദുഃഖത്തോടെ സൈനബ് മടങ്ങിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോ സൈനബ് ഓടിക്കിതച്ചുകൊണ്ട് വീണ്ടും ഹസീനയുടെ മുമ്പിലെത്തി. കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞു, എന്റെ ഉപ്പാക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിന്നോട് പറയാനുള്ളത്. നിന്റെ ഉപ്പ ഒരു സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കുറേ സ്വർണം കുഴിച്ചിട്ടിട്ടുണ്ട്. അതെവിടെയാണെന്ന് എന്റെ ഉപ്പാക്ക് മാത്രമേ അറിയൂ. നീ വലുതാകുന്നതുവരെ നിന്നോട് ഇക്കാര്യം പറയരുതെന്ന് നിന്റെ ഉപ്പ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോ എന്റെ ഉപ്പ മരണാസന്നനാണ്. മരിക്കുന്നതിന് മുമ്പ് അക്കാര്യം നിന്നോട് പറയണമെന്ന് ഉപ്പ ആഗ്രഹിക്കുന്നു. ദയവായി വേഗമൊന്ന് വരൂ. സൈനബിൻ്റെ ഈ വാക്കുകൾ കേട്ട് ഹസീന ഞെട്ടിപ്പോയി. അവൾ പിന്നെ ഒന്നും ആലോചിക്കാതെ സൈനബിൻ്റെ വീട്ടിലേക്ക് ഓടി. പക്ഷേ വൈകിപ്പോയി. അവൾ അവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടിരുന്നു. ഹസീന വളരെയധികം ദുഃഖിച്ചു. അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. തൻ്റെ അഹങ്കാരമാണല്ലോ ഈ വമ്പിച്ച നഷ്ടത്തിന് ഇടവരുത്തിയത്. കൂട്ടുകാരെ, നാം ഒരിക്കലും അഹങ്കാരം കാണിക്കാൻ പാടില്ല. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അണുമണി തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാം അറിയണം. അഹങ്കാരം കാണിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയേയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോ ഈ കഥയിൽ നിന്നുള്ള പാഠം എല്ലാവർക്കും അറിയാമല്ലോ. അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, അപ്പോൾ കഥ കേട്ടല്ലോ. ഇനി നമ്മൾ പറഞ്ഞ പോലെ പിന്നെ റേഡിയോയിൽ സാധാരണ റേഡിയോ കേൾവിയാണല്ലോ ഫുള്ള്. അപ്പോൾ കേട്ടിട്ട് കാണാൻ പറ്റിയൊരു പ്രോഗ്രാമാണ് നമ്മളെപ്പോഴും പറയുന്നത്, ദൃശ്യം യാത്രാവിവരണ പ്രോഗ്രാമാണ്. ദൃശ്യത്തിൽ കാശ്മീർ സംസ്കാരവും സൗന്ദര്യവും ചേർന്നൊരിടം എന്നതിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ ലതീദ് നാലകത്താണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൃശ്യ ആവിഷ്കാരത്തിലേക്കാണ് നമ്മൾ ഇന്ന് അദ്ദേഹം യാത്രാ വിവരണ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ദൃശ്യത്തിൽ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ദൃശ്യം പരിപാടിയിൽ നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ലബീദ് നാലകത്താണ്. സുലമുസലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പാലിയേറ്റീവ് കെയർ സ്റ്റേറ്റ് ട്രെയിനറും ജി സി സി കൺട്രീസ് അടക്കമുള്ള മറ്റു ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ 12-13 വരുന്ന രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ യാത്രാ അനുഭവമുള്ള ഡോക്ടർ ലബീദ് നാലകത്തെ ഈ ഒരു ദൃശ്യം പരിപാടിയിലേക്ക് സ്വാഗതം. സർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഇന്ത്യയിലൂടെയുള്ള യാത്രയെക്കുറിച്ചാണ്. അപ്പോൾ അത് അതിൻ്റെ മറ്റൊരു ഒരു തലത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ, അപ്പോൾ ഇന്ത്യ ലോകത്തിലെ ഒരുപാട് ഭാഷകളും ഒരുപാട് കൾച്ചറുകളുമുള്ള ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ രാജ്യത്തിൻ്റെ കൾച്ചർ മൊത്തത്തിൽ ആ രാജ്യത്ത് കാണാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ ഏതാണ് കൾച്ചർ എന്നുള്ള ഒരു സ്റ്റേറ്റ് അടിസ്ഥാനത്തിലാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തുടങ്ങാം. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വ്യത്യസ്ത കൾച്ചറുകളിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം പറഞ്ഞു തുടങ്ങാൻ പറ്റും.
5: ഞാൻ ഇന്ത്യയിലെ 26 സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് യാത്രയിൽ ഓരോ ഗ്രാമങ്ങളിലൂടെ പോവുകയാണെങ്കിലും, അതല്ലെങ്കിൽ ആ അവിടെ നിൽക്കുന്ന ഡ്രൈവർമാരാണെങ്കിലും, ആ ഡ്രൈവർമാരോട് ചോദിച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഗ്രാമം കാണാൻ വേണ്ടി ഇങ്ങനെ പോകുക എന്നുള്ളതിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ രീതിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ യാത്രകളുടെ ഒരു രീതിയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഹൃദ്യമായത് അല്ലെങ്കിൽ ഇപ്പോഴും മറക്കാനാകാത്ത ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, 20 മുമ്പാണ് രാജസ്ഥാനിൽ യാത്ര പോയത്. മരുഭൂമിയാണ്, മരുഭൂമി എന്താണെന്ന് അറിയാം, ഒരു അധ്യാപകനാണ്, എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. പക്ഷെ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ഒട്ടകപ്പുറത്താണ് ആദ്യം പോണത്, അതിനെ വലിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ ചെക്കൻ, ഏകദേശം ഒരു 4 5 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു ചെക്കൻ അങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ വലിച്ചു കൊണ്ട് അതിൻ്റെ ഒട്ടകപ്പുറത്ത് ഞാനും കയറുക, അതുപോലെ വലിച്ചു കൊണ്ടുവന്ന ചെറിയ ഒരു കുട്ടിയും കൂടി ആയതോടുകൂടി ഒരു മാനസികമായിട്ടൊരു ഒരു പിന്നെ പ്രയാസം. അപ്പം ഞാനെന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ ഇറങ്ങാം, രാജസ്ഥാനി ഭാഷയാണ്, ഒന്നും അറിഞ്ഞോണമെന്നില്ല. അപ്പം ഞാനിങ്ങനെ ആദ്യം താളം കാട്ടിയിട്ട് ഇങ്ങനെ ആംഗ്യം കാട്ടി ഞാൻ ഇറങ്ങിക്കൊള്ളാം, ഈ കയറിക്കോ എന്നുള്ള നിലക്ക് സംസാരിച്ചു. പിന്നീട് ഞാൻ ഹിന്ദിയാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് രണ്ട് രീതിയാണ് സംസാരിക്കുന്നത്. അവിടെ എത്തിയ സമയത്ത് കുറച്ച് അപ്പോൾ കുട്ടി പറഞ്ഞു, അല്ല സർ ഇങ്ങനെ ഇങ്ങനെ ആക്കി, അതോടുകൂടി ഞാനിങ്ങനെ കയറാന്നുള്ള വെച്ചു. പിന്നെ ഒട്ടകം പുറത്ത് നമ്മൾ കയറാൻ പറ്റാത്ത രീതിയിൽ അത്രയും ദൂരം പോയതിനു ശേഷം നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞു. അവിടെ പിന്നെ കുറച്ചും കൂടി ഒരു 1-2 കിലോമീറ്ററോളം മരുഭൂമിയിൽ ഇറങ്ങു. ശരിക്കും ഒരു മരീചിക എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ എത്തും എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുക. അങ്ങനെ ഒരു 3-4 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ഒരു കുടിലിനെ പോലെ ചെറിയൊരു ഒരു ഹട്ട് ഉണ്ട്. അത് കണ്ടതോടുകൂടി ഞാൻ നല്ല ക്ഷീണമുണ്ട്. അവിടെ ആ പൊരി വെയിലാണെങ്കിൽ പോലും അതിൽ ഒരു ചെറിയ കട്ടിൽ ഇട്ടിട്ടുണ്ട്. ആ കട്ടിൽ ഞാൻ ഉറങ്ങി ഒരു 5-10 മിനിറ്റോളം, നല്ല ക്ഷീണം കൊണ്ടാണ് ഉറങ്ങി.
4: അത് കഴിഞ്ഞിട്ട് കൂടെ പിന്നെ വേറെ
5: ആളുകളുണ്ട്, അവരൊക്കെ ഇങ്ങനെ വരുന്നുള്ളൂ, ബാക്കിലുണ്ട്. ചില ആളുകൾ മുന്നിലോട്ട് വരുന്നുണ്ട്, ചില ആൾക്കാർ അവിടെ ക്ഷീണിച്ച് അവിടെ ഇരുന്നിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി ഞാനില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ആ ചെക്കൻ ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയോട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്, അങ്ങനെ ആയിട്ടില്ല. എന്നാലും ഞാൻ എനിക്ക് തോന്നിയൊരു സംഗതി, ആ കുട്ടീനെ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള നിലക്കാണ് ഉള്ളത്. അപ്പം അന്ന് അത്ര ഗുരുതരമായ രീതിയോ ചിന്തയോ അങ്ങനെയല്ല, അല്ലെങ്കിൽ അങ്ങനെ രീതിയല്ല. ഇപ്പം പിന്നീടാണ് വർഷങ്ങൾക്ക് ശേഷമാണ് കുട്ടിക്കടത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകളൊക്കെ പിന്നീട് വന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുത്ത് അത്തരത്തിലുള്ള സംഗതികൾ ചെയ്യുക എന്നുള്ള അതാണ് ഉണ്ടായത്. ആ ഉറങ്ങിയതിന് ശേഷം വെള്ളം വേണം, വെള്ളം നല്ല ദാഹമുണ്ട്, വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് ഒരു ഒരു കവിളിൽ എടുക്കാൻ മാത്രമുള്ള വെള്ളമാണ് കിട്ടിയിട്ടുള്ളൂ
4: വെള്ളം കുടിക്കാൻ
5: കുടിക്കാൻ
4: അത് ഈ കുട്ടി കൊണ്ടുവന്നിരുന്നു.
5: ആ കുട്ടി കൊണ്ടുവരുന്നത് അപ്പോൾ അതിന് തന്നെ 10 രൂപ വില ഉണ്ട്, ചെറിയൊരു ഒരു റൗണ്ട്സ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചെറിയൊരു ഒരു ഭാഗത്തിന്. അപ്പോൾ ഞാനൊരു ഒരു ഒരു ലിറ്ററിൻ്റെ കുപ്പിക്ക് എത്ര വില എന്ന് ചോദിച്ചപ്പോൾ അത് 200 രൂപയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വില അത്രയും മാത്രം വില ഉണ്ട്. അവർ കൊണ്ടുവരുന്നത് 25-30 കിലോമീറ്ററുകൾ അങ്ങോട്ട് പോയിട്ട് അവർക്ക് വാഹനത്തിലല്ല കൊണ്ടുവരുന്നത്, അത് ഈ ഒട്ടകപ്പുറത്ത് വന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഒരു വില മനസ്സിലാകുന്നത്, നമ്മൾ ധാരാളിത്വം ഉണ്ടായിട്ട് എത്രമാത്രം വെള്ളമാണ് നമ്മൾ കളയുന്നത്. പക്ഷേ അത്തരം പ്രദേശങ്ങളിൽ പോയ സമയത്ത് അത് തോന്നി. രണ്ടാമത്തെ ഒരു അനുഭവം അവിടുന്ന് തന്നെ ഉണ്ടായൊരു അനുഭവം, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു സ്കൂളിലേക്കാണ് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മഴ പെയ്യൂല, നമുക്ക് ചെറിയ ക്ലാസ്സിൽ LKG UKG ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു പിന്നെ പാട്ട് റെയിൻ റെയിൻ ഗോയ വേ, അതാണ് നമ്മൾ പാട്. അപ്പം വെള്ളം വന്നു, അങ്ങനെ വെള്ളം വന്നു വെള്ളം വന്നു അതിൻ്റെ സംഗതികളാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ടീച്ചർ, ഞാൻ ക്ലാസ് എടുത്തു അല്ലെങ്കിൽ പാട്ട് പാടി കൊടുത്തു, പാട്ട് പാടിയിട്ട് കുട്ടികൾക്ക് റെസ്പോൺസ് ഒന്നുമില്ല, കാരണം ഇത് അറിയില്ല, അവർക്ക് അറിയില്ല. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 20 വർഷമായിട്ട് അവിടെ മഴ പെയ്തിട്ടില്ല.
4: 20 വർഷമായിട്ട്
5: നല്ലല്ലേ, അവർ മഴ എന്നുള്ളത് കണ്ടെങ്കിലല്ലേ കുട്ടികൾക്ക് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, വല്ലാത്തൊരു അനുഭവമായി. അങ്ങനെ ഒരു കഴിഞ്ഞ അത്രയും വർഷങ്ങളായിട്ട് മഴ പോലും കിട്ടാത്ത ഒരു പ്രദേശം ഇന്ത്യയിലുണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് വലിയൊരു ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ മക്കളോട് ഇവിടെയുള്ള മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്.
4: അവര് അപ്പൊ പിന്നെ വെള്ളത്തിന് ഇത്രയും ദൂരത്തുനിന്ന് അവർ കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കുന്നത്
5: അത്ര അത് എന്നും ഡെയിലി കുളി എന്ന സംവിധാനം അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല, അതിന്റെ ആവശ്യമില്ല. അത്രയും വെള്ളത്തിന്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റിയിട്ടാണ് പോകുന്നത്.
4: പക്ഷെ അവിടെയൊക്കെ താമസമുണ്ട്, ഒരു ഒരു
5: ഏരിയയിലെ ആൾക്കാരുണ്ട്,
4: ആൾക്കാരുണ്ട്,
5: ഒട്ടകത്തിന് നോക്കുന്ന ആൾക്കാരാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൂറിസം വകുപ്പാണെങ്കിലൊക്കെ അവിടെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീടുണ്ടായ ഒരു അനുഭവം കശ്മീരിൽ നിന്നാണ്. കശ്മീർക്ക് ജമ്മുവും കാശ്മീറും രണ്ടു തന്നെയാണ്. നമ്മൾ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ സ്വഭാവത്തിലും നിറത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. ഒരു സ്റ്റേറ്റാണെങ്കിലും രണ്ട് രീതി തന്നെ.
4: കശ്മീർ ജമ്മു കശ്മീർ വേറെ.
5: ആ ജമ്മു ആദ്യം
4: ആദ്യം
5: ആ പിന്നീടാണ് കാശ്മീർ എത്തുന്നത്. അപ്പോൾ നല്ല തണുപ്പുള്ള സമയത്ത് അവരുടെ തലസ്ഥാനം ജമ്മുവിലായിരിക്കും.
4: ശരി.
5: ആ രണ്ടിനും രണ്ട് പിന്നെ പ്രത്യേകതകളുണ്ട്. അവിടുത്തെ ആൾക്കാർ വെളുത്ത് തുടുത്ത ആൾക്കാരാണെങ്കിൽ നേരെ കറുത്ത മനുഷ്യന്മാരാണ് താഴെ. കറുപ്പ് എന്ന് പറഞ്ഞുകൂടെ ഇരു നിറത്തിലുള്ള അവരുടെ സ്വഭാവത്തിലും വ്യത്യാസമുണ്ട്, അവിടെ പെരുമാറ്റത്തിലും വ്യത്യാസമുണ്ട്.
4: ഇടയ്ക്ക് വെച്ച് ചോദിക്കട്ടെ, ഈ കാലാവസ്ഥ മനുഷ്യന്റെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്?
5: സ്വാഭാവികമായിട്ടും
4: ഉണ്ട്,
5: ഉണ്ട്, സയന്റിഫിക്കലി ഉണ്ട്. ദേശീയമാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും ഒക്കെ അതുണ്ട് എന്ന് തന്നെയാണ്.
4: അപ്പോൾ ഇവിടെ
5: രണ്ട് പ്രദേശം. അപ്പോൾ ഈ ജമ്മുവില് ഞങ്ങൾ 2-3 ഏരിയകളിൽ പ്രത്യേകിച്ചും ഒരു 4-5 ദിവസമായിട്ട് ജമ്മുവില് ഗ്രാമങ്ങളിലൂടെ പോയിട്ടുണ്ട്.
4: അവിടെ അത്ര ഒരുപാട് ഈ പിന്നെ ടെററിസം മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ള പ്രദേശമല്ലേ? അപ്പോൾ നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ അതിന് ചില പ്രത്യേകതകളിലൂടെ പോവരുത്, അല്ലെങ്കിൽ ഇനിയും ഒരു പ്രൊട്ടക്ഷനോടുകൂടി അങ്ങനെയുള്ളതൊക്കെ, അതോ നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങനെ പോകാൻ പറ്റും?
5: ടൂറിസം എന്നുള്ള നിലക്കാവുമ്പോൾ എല്ലാ സ്ഥലങ്ങളും പ്രത്യേകിച്ച് കാണാൻ പറ്റും. ടൂറിസത്തിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോയെന്ന്, ഇപ്പോൾ ജമ്മുവിലേക്ക് കയറിയ സമയത്ത് ഞങ്ങൾ പരിശോധന നടത്തിയിരുന്നു. ഒരു 4-5 മണിക്കൂർ ട്രെയിൻ നിർത്തിയിട്ട് ആളുകളൊന്നു, ബോംബ് സ്ക്വാഡ് ടീം ഒന്നു, നായ ഒന്നു, അതിൻ്റെ പരിശോധനയും കാര്യങ്ങളും. പിന്നീട് ഓരോരുത്തരും ഓരോരുത്തരും എന്ത് പ്ലാനാണ്, എന്ത് സംഗതിയാണെന്നുള്ളത് ചോദിച്ചു. അങ്ങനെ കൃത്യമായി അന്വേഷിച്ചതിന് ശേഷമാണ് പോവുക. സ്വാഭാവികമായിട്ട് നമ്മൾ നാടിനെ അറിയുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയുള്ളൊരു ഒരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ യാത്രയിൽ ഇതുവരെ അങ്ങനെ ഒരു എതിർപ്പോ അല്ലെങ്കിൽ കാണാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനാണ് എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലൂടെ പോയി കുറെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ചില അന്വേഷണങ്ങൾ വരും, നിങ്ങൾ എന്ത് പ്ലാനാണുള്ളത്, എന്തിനാ അത്ര കാര്യങ്ങൾ ചെയ്യണത്, ആരോട് ചോദിച്ചിട്ടാണ് ചെയ്യണത്, അതിന് നമ്മൾക്ക്
1: പോലീസ് സ്റ്റേഷനിൽ
5: അന്വേഷണം ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ഈ ജമ്മുവിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവം, ഒരു നൗഷാദ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അദ്ദേഹം നമ്മൾ നിസ്കരിക്കണൊക്കെ ഉണ്ടോടി ഇത് മുസ്ലിങ്ങളാണെന്ന് മനസ്സിലായി. അന്വേഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു മലയാളിയും കൂടിയാണ്. അപ്പം നമ്മളെ പ്രദേശത്തിനെ കുറിച്ചും കോഴിക്കോടിനെ കുറിച്ച് മലപ്പുറത്തിനെ കുറിച്ചൊക്കെ അറിയാം. പക്ഷെ വർഷങ്ങളായിട്ട് 20 വർഷമായിട്ട് അദ്ദേഹം ജമ്മുവിലെ ഈ പോലീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനെയൊക്കെ ചില നിമിത്തങ്ങളുണ്ട്. പിന്നീടുള്ള യാത്രകളൊക്കെ നൗഷാദ് സാറിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടി ഉണ്ടായിട്ട്
1: ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ.
5: തീർച്ചയായും.
1: എത്ര തവണ പോയിട്ടുണ്ടാവും കാശ്മീരിൽ?
5: കാശ്മീരിൽ ഒരു 6-7 തവണ
1: പോയിട്ടുണ്ട്. ഈ 6-7 തവണകളിലും ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന എല്ലാം ഡിഫറെന്റ് ആയിരുന്നു.
5: കൂട്ടുകാർ വ്യത്യസ്തമാണ്, ഒരേ ടീമല്ല, പല ടീമുകൾ. ലാസ്റ്റ് പോയ ടീം എന്ന് പറഞ്ഞാൽ ഫാമിലി സൈഡാണ് പോയത്. അത് വേറൊരു യാത്രയാണ്, അതൊരു വേറൊരു അനുഭവമാണ്.
1: സാറിന്റെ യാത്രയുടെ ലക്ഷ്യത്തിൽ ഒരു നാടറിയാം, അവിടുത്തെ കൾച്ചർ അറിയാം, ഗ്രാമങ്ങൾ അറിയാം. അപ്പൊ ആദ്യങ്ങൾ പോയി കണ്ട ഏതെങ്കിലും പ്രദേശങ്ങളിലോ ഗ്രാമങ്ങളിലോ ഉള്ള ആളുകളെ പിന്നെ കാണാൻ പറ്റിയിട്ടുണ്ടോ?
5: തീർച്ചയായിട്ടും.
1: അതിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ കണ്ട?
5: ഇപ്പോഴും കണ്ട അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ 2-3 ഫാമിലീസ് നമ്മൾ ഇപ്പോഴും ഒരു 10 വർഷത്തിന് ശേഷവും അത് നിലനിർത്തുന്നുണ്ട്. അവർക്ക് പിന്നെ കല്യാണം, അവരെ കല്യാണമുള്ള സമയത്ത് വിളിച്ചിരുന്നു. ഒരു തവണ പോയിട്ടുണ്ട്. മുസ്ലിം ഫാമിലിയാണ്. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയും അവർ വിളിച്ചു.
1: അവരിങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടോ?
5: അങ്ങോട്ട് വന്നിട്ടുണ്ട്.
1: അങ്ങോട്ട്
5: വന്നിട്ടുണ്ട്, നാട്ടില് വീട്ടിലൊക്കെ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ സംഗതിയുണ്ട്.
1: എന്തെങ്കിലും അവർക്ക് അനുഭവപ്പെട്ട കാശ്മീർ ആകുമ്പോ ഒരുപാട് ഇതുണ്ടാവല്ലോ
5: അവർക്ക് മൊത്തത്തിലെന്ന് വെച്ചാല് ബുദ്ധിമുട്ടുകളുണ്ട്. അവര് സാധാരണ രീതിയിൽ പറയാ, ഞങ്ങൾ കാശ്മീരികളായിട്ട് നിന്നോളാം, ഇന്ത്യയല്ല, പാകിസ്ഥാനും അല്ല, ഞങ്ങൾ കാശ്മീരികളുടേതായിട്ടുള്ള സ്വഭാവവും പെരുമാറ്റവും രീതിയായിട്ട് ഞങ്ങളൊരു സ്വതന്ത്രമായ രീതിയിൽ ഇങ്ങനെ നിന്നോളാം എന്നാണ് അവര് സാധാരണ രീതിയിൽ പറയാ, കാഷ്വൽ ടോക്കില്. പക്ഷെ ഇന്ത്യയുടെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാവും. പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങളുടെ ഒരു ഭാഗമാണ്, അതിങ്ങനെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ അവരുടെ മൊത്തൊരു വികാരം എന്ന് പറഞ്ഞാൽ ഒരു കാശ്മീരി എന്നൊരു ഒരു ഒരു പ്രത്യേക രാജ്യമായിട്ട് നിൽക്കണം എന്നുള്ളതാണ് അവരുടെ വികാരം. അവരുടെ രീതികൾ, പെരുമാറ്റങ്ങൾ ഒക്കെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതി. പാകിസ്ഥാനിലെ ലാഹോറോ ഒന്നും ഇതിന് സമാനമല്ല, അല്ലെ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനം സമാനമല്ല. അത് അവരുടേതായിട്ടുള്ള രീതി, കൾച്ചറും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ. ഭൂമിയിലെ സ്വർഗം എന്നാണ് പറയാറുള്ളത്. അപ്പം നമുക്ക് അനുഭവപ്പെട്ടതും തന്നെയാണ്, സ്വർഗം കണ്ടിട്ടില്ല, എന്നാലും നമ്മളൊരു ഇമാജിനേഷനിൽ അതൊരു ഭംഗിയുള്ള സ്ഥലം, ഇപ്പോഴും ഇങ്ങനെ കണ്ണു തുറന്നാൽ കാണാവുന്ന രീതിയിൽ.
1: അപ്പം ആ കാഴ്ചയിൽ നിങ്ങളിപ്പോൾ അവിടെ മഞ്ഞ് അതുപോലെ തന്നെ മൂടിയ ആ ഒരു പ്രദേശം, അതല്ല പിന്നെ തടാകം,
5: അത് മൂന്ന് കാലാവസ്ഥകളുണ്ട്. ഈ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശമുണ്ട്, ആ സമയത്ത് നല്ല ചൂടുള്ള കാലാവസ്ഥയുള്ള സമയമുണ്ട്, ആ സമയത്ത് ഒരു മീഡിയം തണുപ്പും.
1: കാശ്മീരിന്റെ ഏറ്റവും നല്ല ഭംഗി ഏത് കാലാവസ്ഥയിലാണ്?
5: പലർക്കും പല രീതിയാണ്. ഞാൻ 3 കാലാവസ്ഥയിലും ഞാൻ
1: പോയിട്ടുണ്ട്.
5: അതുകൊണ്ട് എനിക്ക് അനുഭവപ്പെട്ടത് എല്ലാ സ്ഥലത്തും ഐസുള്ള ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ വെറും ഐസാണ്, വെള്ളമില്ലാത്ത ഒരു സാധനം
1: കാണില്ല.
5: ചുറ്റുപാടും എല്ലാം ഐസാണ്, ചുറ്റുഭാഗം വെള്ളം ഇങ്ങനെ മൂടിക്കിടക്കുന്ന രീതിയിൽ. നമ്മൾ തൊട്ടടുത്ത ഒരു 2-3 മീറ്ററുകൾക്ക് അപ്പുറം തന്നെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞ് മൂടി, അങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നത്.
1: അവിടെ കാഴ്ചകൾക്ക് വലിയ പ്രസക്തി ഇല്ല,
5: അവിടെ ഒന്നുമില്ലല്ലോ, എല്ലാം വെള്ളമല്ലേ. അതേസമയത്ത് പിന്നെ തുലിപ് ഗാർഡനൊക്കെ വ്യത്യസ്തമായ തുലിപ് പുഷ്പങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയി മാറുന്ന സമയത്ത് പ്രകൃതി, അതുപോലെ ആ മല, സൂര്യൻ വരുന്നത്, അതൊക്കെ ഭയങ്കര സംഭവം, ഭംഗിയുള്ള ഒരു തന്നെയാണ്.
1: അത് സീസൺ ഏതാണ് ശരിക്കും?
5: അത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ, നവംബർ മുതൽ ഒരു മാർച്ച് ഏപ്രിൽ വരെ തണുത്ത സീസണായിട്ട് മാറും, ഒരു 4 മാസം.
1: ഇതുപോലെ പിന്നെ ഇപ്പം കാശ്മീർ ഒരു അങ്ങേയറ്റാണല്ലോ, നമ്മൾ കേരളം ഇങ്ങേറ്റ, അതിൻ്റെ ഇടയിൽ കാശ്മീർ അല്ലാതെ വേറെ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കൾച്ചർ കൂടുതൽ നിങ്ങൾ പോയിട്ടുള്ള ഒരു ഏരിയ ഇന്ത്യയിൽ പിന്നെ ഏതാ?
5: കുളു, മനാലി, ആ ഏരിയ വ്യത്യസ്തമായിരുന്നു. ആ ഭാഗത്തിന്റെ പ്രത്യേക പഞ്ചാബ്, അതുപോലെ ഹരിയാന, ചാണ്ടിഗഡ്, ഈ മൂന്ന് സ്റ്റേറ്റിന്റെയും, പിന്നെ ചാണ്ഡിഗഡാണ് അതിന്റെ തലസ്ഥാനമായിട്ട് വരുന്നത്. മൂന്ന് അവിടെ ഉണ്ടായിരുന്ന നല്ലൊരു അനുഭവമുണ്ട്. ഞങ്ങള് പഞ്ചാബിൽ ഇറങ്ങി, ട്രെയിന് ഇറങ്ങി, അവിടുന്ന് ഒരു ഓട്ടോ വരികയാണ് രാത്രി 1 മണിക്കാണ്. ഓട്ടോ വരുന്ന സമയത്ത് ഞങ്ങൾ 11 പേരുണ്ട്, ഒരൊറ്റ ഓട്ടോ ഉള്ളു. ഒറ്റ ഓട്ടോയിൽ 11 പേരും കയറി, ഞങ്ങളെ ലഗേജും കയറ്റി
4: ഈ ഓട്ടോയിൽ. നമ്മുടെ നാട്ടിലെ ഓട്ടോ അത്ര
5: ഉള്ളൂ. പക്ഷെ എങ്ങനെ കയറിയെന്നുള്ള ഇപ്പം ആലോചിച്ചുടാ. പക്ഷെ ആ 1 മണി, രാത്രി 1 മണി ആയതോടുകൂടി ഞങ്ങളെ താമസം അവിടുത്തെ യൂത്ത് ഹോസ്റ്റലിൽ. ഞങ്ങളൊക്കെ എല്ലാ യാത്രകളിലും ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത് യൂത്ത് ഹോസ്റ്റലുകളാണ്. കാരണം
4: യൂത്ത് ഹോസ്റ്റലുകൾ,
5: യൂത്ത് ഹോസ്റ്റലിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യാത്ര ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും യൂത്ത് ഹോസ്റ്റൽ, ഇപ്പോൾ കോഴിക്കോട് യൂത്ത് ഹോസ്റ്റലുണ്ട്, ഇതുപോലെ എല്ലാ യൂത്ത് ഹോസ്റ്റലുകളിലും നമ്മൾ യാത്രക്കാർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ സൗകര്യങ്ങളുണ്ടാവും. നല്ല സെക്യൂരിറ്റി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എല്ലാ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതിലാണെങ്കിൽ 20 രൂപയാണ് താമസത്തിനാവുക ഒരു ദിവസത്തിന്
4: ഒരാൾക്ക്.
5: ഏതൊരാൾക്കും, മെമ്പർഷിപ്പ് ഉള്ള ആർക്കും. മെമ്പർഷിപ്പിന് യോഗ്യത എന്ന് പറഞ്ഞാല് ഒരു മെമ്പർഷിപ്പ് ഉള്ള ആള്
4: റെക്കമെൻഡ് ചെയ്യണം.
5: ഇന്നാള് യാത്രകളൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് മെമ്പർഷിപ്പ് കിട്ടും, കാർഡ് കിട്ടും. കാർഡ് 3 വർഷത്തിനാണ് ഉണ്ടാവുക, അത് കഴിഞ്ഞാൽ പുതുക്കിയാൽ പിന്നീട് ഉപയോഗിക്കാം. അപ്പോൾ എനിക്കൊക്കെ കാർഡുണ്ട്. അപ്പോൾ നമുക്ക് യൂത്ത് ഹോസ്റ്റലുകളിൽ ഈ കാർഡ് കൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ റൂം അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഏത് സമയത്തും
4: കിട്ടും.
5: ഞാൻ അതെല്ലാം യാത്രകളിൽ മുൻകൂട്ടിയാണെങ്കിൽ ഞങ്ങൾ പിന്നെ ബുക്ക് ചെയ്യും. അപ്പോൾ ഈ പഞ്ചാബിൽ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം, അമൃത്സറിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ യൂത്ത് ഹോസ്റ്റലിലേക്ക് പോവാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റ വണ്ടിയുള്ളൂ, രാത്രി 1 മണിക്ക് ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് ഒറ്റ ഓട്ടോ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ കയറാം.
4: അവരും റെഡിയാണ് കൊണ്ടുപോകാം.
5: ആ ഓല റെഡിയാണ്, കാരണം ഒരാൾക്ക് 5 രൂപ 10 രൂപ ഒക്കെ കിട്ടുന്ന രാത്രിയാണല്ലോ. അപ്പോൾ അയാളോട് ആദ്യം ചോദിക്കൂ, യൂത്ത് ഹോസ്റ്റലിൽ കണ്ടിട്ടുണ്ടോ, ഇന്ന ഏരിയയിലാണ് ഒക്കെ മാലൂ എന്ന് പറയുന്ന സമയത്ത് അറിയാമെന്ന് പറഞ്ഞതോടുകൂടി നമ്മൾ പോകും. അപ്പോൾ മുന്നിൽ 4 ആളാണ്, ഡ്രൈവറെ കൂടാതെ 3 ആൾ. അപ്പോൾ ഞാൻ ഏറ്റവും പക്കത്താണ്, എൻ്റെ ഏകദേശം കാലിൻ്റെ ഒരു ഭാഗം മുഴുവൻ പുറത്താണ്. അപ്പോൾ പോലീസ് അവിടെ എത്തുന്ന സമയത്ത് ഒരു ടൗണിലെത്തി, ടൗണിലെത്തിയ സമയത്ത് 3 ഡ്രസ്സ് ഇട്ടിട്ടുള്ള പോലീസ് വന്നു. പോലീസായിരിക്കാം, ആരോ ആയിരിക്കാം, പിന്നീടാണ് പോലീസാണെന്ന് മനസ്സിലാണ്. ഞങ്ങൾ ആദ്യം ഒരു അടി കിട്ടിയോ എന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു അടി കിട്ടി. എന്താന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞങ്ങൾ ടീച്ചേഴ്സാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് യൂത്ത് ഹോസ്റ്റലിലേക്ക് പോവാണ്, വേറെ വാഹനം കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു, ബാക്കി ഡ്രൈവർ കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ചു. അദ്ദേഹം പോകട്ട്, അദ്ദേഹം 3 പോലീസും കൂടെ ഇങ്ങനെ നിന്നിട്ട്, ഞങ്ങളെ പിന്നെ വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, ഈ ആൾക്കാരൊക്കെ വന്നിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവരെ 5 മിനിറ്റ് അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കണത് കണ്ടു. അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ട് തോന്നി. ഈ പ്രദേശങ്ങളിലും ഈ പറഞ്ഞ രീതിയിൽ 3 പോലീസുകാരും അല്ലെങ്കിൽ 3 സംസ്കാരവും 3 രീതി തന്നെയാണ്. ചാണ്ഡിഗഡിലെ ആളുകളുടെ എൻ്റർലി ഡിഫറൻ്റാണ് പഞ്ചാബിൽ. പഞ്ചാബിലെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിഖുകാരാണ്, സിഖുകാർ അവർ കൃത്യമായ രീതിയിൽ നമുക്ക് അവരുടെ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കേന്ദ്രങ്ങളിൽ, ഗുരുദ്വാരയിലാണെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്തു പോരണം. നമ്മളൊക്കെ പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് നിസ്കരിക്കണം പോകുന്ന പോലെ, അല്ലെങ്കിൽ അതിൻ്റെ അതിങ്ങനെ ജനങ്ങൾ സേവനം ചെയ്തുകൊണ്ടേയിരിക്കും 24 hours. അതൊരു രീതിയാണ്. അതേ സമയത്ത് ചാണ്ഡിഗഡ് വേറെയാണ്, ഹരിയാന വേറെയാണ്, അങ്ങനെ 3 ഏരിയകളിലൊക്കെ വ്യത്യസ്തമായ ഇത് കാണുന്നുണ്ട്. ഒരേ പ്രദേശമാണെങ്കിലും ആളുകളുടെ സ്വഭാവവും രീതിയും പെരുമാറ്റവും വ്യത്യസ്തമാണ്, കൾച്ചർ വ്യത്യസ്തമാണെന്നുള്ളത് പിന്നീട് മനസ്സിലായിട്ടുണ്ട്.
4: അപ്പോൾ ഓക്കെ സാർ, നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള മറ്റു വിശേഷങ്ങൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. അപ്പോൾ ശ്രോതാക്കളെ, നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ലബീദ് നാലകത്താണ്. ഇന്ത്യയിലുള്ള യാത്രയുടെ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി മറ്റു യാത്രാ വിശേഷങ്ങളിലേക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, കാശ്മീരിൻ്റെ സംസ്കാരവും സൗന്ദര്യവും ചേർന്നൊരിടം കാശ്മീർ എല്ലാവരുടെയും ഒരു സന്ദർശനത്തിന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്.
1: നിങ്ങൾ പോയിട്ടുണ്ടോ കാശ്മീരിൽ?
2: ഇല്ല.
1: പോണ്ടേ?
2: പോണം,
1: പോണം.
2: ഓൾമോസ്റ്റ് എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരിക്കും കാശ്മീർ പോകണം, മണാലി പോകണം എന്നൊക്കെ. അപ്പം അത് അതിൻ്റെ ഒരു യാത്രാനുഭവം കേൾക്കാൻ പറ്റിയത് വളരെ സന്തോഷം. ആ ഒരു അനുഭവം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാണ്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്.
1: നാല് വശവും നാല് ഭാഗവും എങ്ങനെ ഉയരമുള്ള വലിയൊരു മതിൽ, ആ മതിൽ കെട്ടി മറച്ചിട്ടുള്ള ഒരു തോട്ടാണത്. അപ്പോൾ ആ തോട്ടത്തിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറുക്കന് ഉള്ളിലൊരു കൗതുകം, ഒരു കുറുക്കനയിലെങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ കൗതുകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് അറിയാനുള്ളൊരു താല്പര്യമാണ്. അങ്ങനെ അതിന് ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു മതിലിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ദ്വാരം കണ്ടു. പക്ഷെ ആ ദ്വാരത്തിലൂടെ ഇങ്ങനെ തലയിട്ട് നോക്കുമ്പോൾ അകത്ത് നല്ല പഴുത്ത് പാകമായിട്ടുള്ള മുന്തിരിക്കുലകളാണ് കാണുന്നത്. നിറയെ മുന്തിരിത്തോട്ടാണ് അതിൻ്റെ അകത്ത്. അത് കണ്ടപ്പോഴേക്കും കുറുക്കനെ പിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കുറുക്കനെ അത് എങ്ങനെയെങ്കിലും അത് കിട്ടണം. അപ്പോൾ വല്ല ഒന്നുകൂടിയും ആ ഒരു ദ്വാരത്തിലൂടെ തലയിടുമ്പോൾ തല പോകുന്നുണ്ട്, ബാക്കി ഉടലിൽ പോകണില്ല. അതിൽ കുറുക്കൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം ഇങ്ങനെ നടത്തുക. അപ്പം കുറുക്കൻ ഇങ്ങനെ വിചാരിച്ചു, ബുദ്ധിമാനാണല്ലോ കുറുക്കൻ, ശരീരം മെലിയാം. അപ്പോൾ ഒന്നും കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ കുറുക്കൻ ഇങ്ങനെ മൂന്നാല് ദിവസം ഇങ്ങനെ കാത്തിരുന്നു. ആ ശരീരം നന്നായിട്ട് ശോഷിച്ച് മെലിഞ്ഞപ്പം പിന്നെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. ശ്രമിച്ചു നോക്കിയപ്പം ബുദ്ധി വിജയിച്ചു, കുറുക്കൻ അകത്തേക്ക് എത്തി. സന്തോഷം കൊണ്ട് കുറുക്കന് പിന്നെ ആരും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഒരു ശ്രമം സക്സസ് ആയപ്പോൾ കുറുക്കനകത്തുള്ള മുന്തിരിയൊക്കെ അവിടെ അടിപൊളിയായിട്ട് കഴിച്ച് അതിൻ്റെ അകത്ത് അങ്ങനെ കൂടി. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടി നല്ല മുന്തിരിയൊക്കെ തിന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പം കുറുക്കനിപ്പോൾ അവിടെ കുറേ നിന്നിട്ട് കാര്യമില്ല. അപ്പോഴേക്കും കുറുക്കൻ നന്നായിട്ട് തടിച്ചു കൊഴുത്തിട്ടുണ്ട്, പുറത്ത് കിടക്കണമല്ലോ. അവിടുത്തെ ഒരു രസം കഴിഞ്ഞു, പുറത്ത് കിടക്കാൻ നോക്കുമ്പോൾ അപ്പോഴും ഈ ദ്വാരം തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ പഴയ പോലെ എങ്ങനെയാലും പുറത്തെടുക്കാൻ കഴിയില്ല. അതിൽ കുറേ നേരം കുറുക്കൻ ആലോചിച്ച് എന്ത് ചെയ്യും, പുറത്തെടുക്കാൻ എന്താ ചെയ്യുക. അപ്പോഴും പഴയ ബുദ്ധി തന്നെ തോന്നി, മെലിയല്ലാതെ വേറെ നിർത്തിയില്ല. ആ മുന്തിരിത്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് പഴയ പോലെ ഉപവസിച്ച് കുറുക്കൻ വീണ്ടും മെലിഞ്ഞു മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞ് അവസാനം എന്ത് ചെയ്തു, ഭക്ഷണം മുന്തിരിയൊക്കെ ഉണ്ടായിട്ടൊന്നും കഴിക്കാതിരുന്ന് മെലിഞ്ഞ് പുറത്ത് കടന്ന്, പുറത്ത് കടന്ന് അതിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് കുറുക്കൻ പറഞ്ഞു, നീ എത്ര സമ്പന്നമായൊരു തോട്ടാണെങ്കിലും എനിക്കിപ്പോൾ എന്താ പ്രയോജനം കിട്ടി, ഞാൻ രണ്ട് തവണ പട്ടിണി കടന്നു തിരിച്ചു പോന്നു, ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇല്ലേ എന്ന് കുറുക്കൻ പറഞ്ഞു.
6: അപ്പോൾ റേഡിയോ വൈബ്സ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി പീസ് റേഡിയോ എന്ന് പറഞ്ഞാൽ എപ്പോഴും വലിയൊരു ക്യാപ്ഷനിലൂടെ പറയുന്ന സ്നേഹക്കൂട് എന്ന പ്രോഗ്രാം, കുടുംബകങ്ങളിൽ കുളിർ തന്നലായി അല്ലേ എപ്പോഴും കേൾക്കുന്നതാണ്. ഇന്ന് ആ ഒരു പ്രോഗ്രാമിൽ ആരൊക്കെയാണ് നമ്മുടെ കൂടെ?
2: പ്രൊഫസർ കെ പി സാദ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. രക്ഷിതാക്കൾ കുട്ടികളുടെ മനസ്സറിയുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അദ്ദേഹം ഇന്ന് കൈകാര്യം ചെയ്യുന്നത്.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ പാരന്റ് ചെയ്യുന്നതിൽ, വളർത്തുന്നതിൽ രക്ഷിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ വളരെയധികം വികസിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, സാങ്കേതികപരമായി ഉന്നതിയിൽ നിൽക്കുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ മനസ്സ് അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികളുടെ മനസ്സറിയാൻ എത്ര രക്ഷിതാക്കൾക്ക് സാധിക്കുന്നുണ്ട്? ശരിക്കും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കുട്ടി രക്ഷിതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്നേഹവാത്സല്യമാണ്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള, അനുകൂലമായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ കുട്ടികൾ വളർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ഭാവി ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് രക്ഷിതാക്കളിൽ നിന്ന് കുട്ടിക്ക് ലഭിക്കുന്നത് സ്നേഹവാത്സല്യമാണെങ്കിൽ കുട്ടിയുടെ സഹോദരങ്ങളുടെ സാമീപ്യവും നല്ല കൂട്ടുകാരുടെ സഹവാസവും വീട്ടിൽ നിന്ന് കിട്ടുന്ന സുരക്ഷിതത്വവും പഠിക്കുന്ന കലാലയത്തിൽ നിന്ന് ലഭിക്കുന്ന അവിസ്മരണീയമായിട്ടുള്ള നല്ല അനുഭവങ്ങളും ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ സാരവത്തായിട്ടുള്ള പങ്കാണ് വഹിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മിൽ എത്ര കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുട്ടിയുടെ മനസ്സിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന കാലമാണ് കുട്ടിക്കാലം. പ്രത്യേകിച്ച് കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്ക് നിർണായകമായ സ്വാധീനമാണുള്ളത്. പ്രശസ്തരുടെ ആത്മകഥകൾ ഇതിന് ആക്കം കൂട്ടുന്നതാണ്. നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകം, അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇതിന് സാക്ഷ്യം നിൽക്കുകയാണ്. അദ്ദേഹം ഓർക്കുന്നുണ്ട്, ഞാൻ സത്യസന്ധതയും അച്ചടക്കവും പഠിച്ചത് എന്റെ അച്ഛനിൽ നിന്നാണ്, അമ്മയിൽ നിന്ന് ദയാഗുണവും നന്മയിലുള്ള വിശ്വാസവും ആർജിച്ചു, ഉത്തമ ഗുണങ്ങളുള്ള മാതാപിതാക്കളാണ് എന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തിയത്. എന്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരോടൊപ്പം ചിലവിട്ട സമയങ്ങളാണ് സവിശേഷമായൊരു ബാല്യവും അർത്ഥവത്തായ പിൽക്കാലവും കെട്ടിപ്പടുത്തത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്കൂളിൽ പോയിട്ടില്ലാത്ത ആ ചങ്ങാതിമാരുടെ ജീവിത അവബോധവും മൂല്യങ്ങളുമാണ് എക്കാലത്തും എന്നിലെ സർഗാത്മകതയും ക്രിയാശേഷിയും വളർത്തിയത് എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം ഓർത്തെടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾ കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ഏറ്റവും നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ബോധപൂർവം നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് പാരന്റിംഗ് എന്നുള്ളത്. ഓരോ രക്ഷിതാവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഓരോ കുഞ്ഞിൻ്റെയും ബാല്യം എന്ന് പറയുന്നത് ഒരു പളുങ്ക് പാത്രം പോലെയാണ്. നമുക്കറിയാം, ലോകം കണ്ട ഏറ്റവും ക്രൂരനായ മനുഷ്യൻ്റെ പേര് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ നാം പെട്ടെന്ന് പറയും, ജർമ്മനിയിലെ നാസിപ്പടയുടെ തലവനായ അഡോൾഫ് ഹിറ്റ്ലർ. യുദ്ധക്കാലത്ത് സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് മനുഷ്യജീവൻ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ശ്വാസം മുട്ടിച്ചു കൊന്ന ക്രൂരനായ ഹിറ്റ്ലർ. അങ്ങനെ ആവാൻ ചില കാരണങ്ങൾ ഉണ്ട് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഒരു കുട്ടിക്ക് താങ്ങാവുന്നതിൽ അപ്പുറം പീഡനങ്ങളും വേദനകളും ബാല്യത്തിൽ ഹിറ്റ്ലർ അനുഭവിച്ചിട്ടുണ്ട്. 60 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലർ അസ്വസ്ഥത മുറ്റിനിൽക്കുന്ന കുടുംബാന്തരീക്ഷത്തിലാണ് ജനിച്ചു വളർന്നത്. മെയിൻ കാഫ് എന്ന ആത്മകഥയിൽ ഹിറ്റ്ലർ ഈ കാലഘട്ടത്തിലേക്കുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. ഭരണകൂടത്തോട് അമിത വിധേയത്വമുള്ള ഉദ്യോഗസ്ഥനായ ഹിറ്റ്ലറുടെ അച്ഛൻ ഭാര്യയോടും മക്കളോടും വളരെ പരുഷമായിട്ടാണ് പെരുമാറിയിരുന്നത്. അച്ഛൻ വീട്ടിലുള്ളപ്പോൾ കുട്ടികൾക്ക് ശ്വാസം വിടാൻ പേടിയായിരുന്നു. എല്ലാവരെയും ക്രൂരമായി മർദ്ദിക്കുന്ന അച്ഛന്റെ മർദ്ദനം സഹിക്കവയ്യാതെ സഹോദരൻ നാടുവിട്ടുപോയി. ആ പങ്ക് കൂടി പിന്നീട് ഹിറ്റ്ലർക്കാണ് കിട്ടിയത്. ശരീരത്തിനേറ്റ മുറിവുകൾ ഉണങ്ങി, എന്നാൽ ഹിറ്റ്ലറുടെ മനസ്സിനേറ്റ മുറിവുകൾ ഒരു കാലത്തും ഉണങ്ങിയില്ല. തന്നെപ്പോലെ മകനെയും സർക്കാർ ഉദ്യോഗസ്ഥനാക്കണമെന്ന് വാശി പിടിച്ച ഹിറ്റ്ലറുടെ അച്ഛൻ അതിനുവേണ്ടി എല്ലാം ചെയ്തു. ഭൂമിയിൽ ആര് വിചാരിച്ചാലും തന്നെ എന്നെ സിവിൽ സർവൻ്റാക്കാൻ പറ്റില്ലെന്ന വാശി ഹിറ്റ്ലർക്കുണ്ടായിരുന്നു. അച്ഛനെ എല്ലാ നിലക്കും വെറുത്ത ആൺകുട്ടിയുടെ സകല സ്വഭാവ വിശേഷണങ്ങളും ഹിറ്റ്ലറിൽ ഉണ്ടായിട്ടുണ്ട്. ഭയം കലർന്ന വിധേയത്വമായിരുന്നു ഹിറ്റ്ലർക്ക് അച്ഛനോട് ഉണ്ടായിരുന്നത്. ഹിറ്റ്ലർ തൻ്റെ അമ്മയെ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ക്രൂരനും മദ്യപാനിയുമായിട്ടുള്ള അച്ഛൻ്റെ മർദ്ദനങ്ങൾ നിശബ്ദമായി സഹിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഹിറ്റ്ലർ. വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഹിറ്റ്ലർ അനുഭവിച്ച ആത്മനിന്ദയും അടക്കിപ്പിടിച്ച നിസ്സഹായതയും പ്രതിഷേധവും ഹിറ്റ്ലർ പിൽക്കാലത്ത് മനുഷ്യരുടെ മേൽ അഴിച്ചുവിടുകയായിരുന്നു. അച്ഛൻ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വീടിൻ്റെ ചുവരുകൾ പോലും ഭയന്ന് ഉൾവലിയുമെന്ന് ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ട്. അച്ഛനോടുള്ള ദേഷ്യമാണ് പഠനം ഉഴപ്പാൻ അവനെ പ്രേരിപ്പിച്ചത്. അച്ഛൻ വഴി ലഭിച്ച ജൂത പാരമ്പര്യത്തെ അവൻ വെറുത്തു. ജൂത കുലത്തോട് തന്നെ അടങ്ങാത്ത പകയായിരുന്നു ഹിറ്റ്ലർക്ക്. ഈ പക ഒരു രോഗമായി മാറി. എന്നാൽ ഹിറ്റ്ലറുടെ അമ്മ ഹിറ്റ്ലറിൻ്റെ ദൗർബല്യമായിരുന്നു. കുടുംബത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച അമ്മ ഹിറ്റ്ലറിന് നിരന്തര സ്നേഹവും പരിചരണവും നൽകി. ഹിറ്റ്ലറുടെ ഏറ്റവും കടുത്ത പിതൃവിരോധവും മാതാവിനോടുള്ള തീഷ്ണമായ സ്നേഹവും മാതൃ ജർമ്മനിക്ക് വേണ്ടിയുള്ള തീഷ്ണമായ പോരാട്ടത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാരൻസിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരുപാട് അനുഭവം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ സാരമായി സ്വാധീനിക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്ക് എല്ലാവരെയും പോലെ ആത്മാഭിമാനവും ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് മുതിർന്നവർ ഓർക്കുകയോ അറിയുകയോ ചെയ്യാറില്ല. എന്തിനും മുതിർന്നവരെ ആശ്രയിക്കേണ്ടി വരുന്ന കുട്ടികൾ അടിയും അപമാനവും സഹിക്കേണ്ടി വരുന്നത് നിസ്സഹായത കൊണ്ടാണ്. സങ്കടവും ദേഷ്യവും പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ വരുന്ന കുട്ടികൾ, അവർ രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് സങ്കടവും ദേഷ്യവും പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കുട്ടികൾ രണ്ട് തരക്കാരാണ്. ഒന്നുകിൽ തന്നെക്കാൾ ബലഹീനരോട് പക അഴിച്ചുവിടും, അല്ലെങ്കിൽ ആത്മവിശ്വാസവും ഇച്ഛാശക്തിയുമില്ലാത്തവരായി എപ്പോഴും മറ്റു വല്ലവരെയും ആശ്രയിച്ച് ജീവിതം കഴിക്കും. കുട്ടികളിൽ അക്രമവാസന വളരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പല കുട്ടികൾക്കും താഴെയുള്ള കുട്ടികളോട് അടങ്ങാത്ത ദേഷ്യം, വെറുപ്പ്, എന്നിട്ട് ആ കുട്ടികളെ തീരെ യുക്തിയില്ലാതെ ആക്രമിക്കുകയും മുറിപ്പെടുത്തുകയും സ്വന്തം ബ്രദറിനെ അല്ലെങ്കിൽ സ്വന്തം അനിയനെ പോലും ക്രൂരമായി മർദ്ദിക്കുന്ന അല്ലെങ്കിൽ കൊല ചെയ്യുന്ന സാഹചര്യം പോലും ഇന്ന് നമ്മൾ കേട്ടുവരുന്നു. ഇത്തരം അക്രമ പ്രവണതകൾ നമ്മുടെ കുട്ടികളിൽ വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൃശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് പോസിറ്റീവാകാം നെഗറ്റീവാകാം, കുട്ടികൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ടെലിവിഷനിൽ കൂടി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കൂടി മൊബൈൽ ഫോണിൽ കൂടി അക്രമ കാഴ്ചകൾ കുട്ടികൾ കാണാൻ ഇടവരുന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തെ സാരമായി സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലുള്ള 5-ലും 6-ലും പഠിക്കുന്ന കുട്ടികൾ എന്തെല്ലാം ചേഷ്ടകളാണ് കാണിക്കാറുള്ളത്. അവർ അടുത്തിടെ കണ്ട സിനിമയോ മൊബൈലിൽ അവർ കണ്ടിരിക്കുന്ന അക്രമ രംഗങ്ങളോ അനുകരിക്കാൻ കുട്ടികൾ പരിശ്രമിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇവിടെ ഉപ്പയും ഉമ്മയും തമ്മിൽ സദാസമയവും വഴക്കടിക്കുന്ന, ക്വാറൽ ചെയ്യുന്ന ഒരു സാഹചര്യം വീട്ടിലുണ്ടെങ്കിൽ അത്തരം സാഹചര്യം കുട്ടികളിൽ അക്രമവാസന ഉടലെടുക്കാൻ ഒരു കാരണമായേക്കാം. അതുപോലെ തന്നെ ടിവിയിലും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഗെയിംസ്, നമുക്കറിയാം കുട്ടികളുടെ മനസ്സിനെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് ഗെയിമുകൾ ഇന്ന് നിലവിലുണ്ട്. ബ്ലൂ വെയിൽ, പെബ്ജി പോലെയുള്ള ഗെയിംസിനെ കുറിച്ച് നമുക്കറിയാം. ഇത്തരം വീഡിയോ ഗെയിംസിന് കുട്ടികൾ എഡിക്റ്റഡ് ആവുമ്പം അവർ ഒരു ഫാൻറ്റസി വേൾഡിലാണ്, ഒരു സാങ്കല്പിക ലോകത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഇൻസിഡൻസും ഓരോ സംഭവങ്ങളും റിയലിറ്റി ആയിട്ടാണ്, യാഥാർത്ഥ്യമായിട്ടാണ് കുട്ടികളുടെ മനസ്സ് സ്വീകരിക്കുക. സ്വാഭാവികമായും അവർ കണ്ടിട്ടുള്ള ഇത്തരം രംഗങ്ങളെ അനുകരിക്കാൻ ബാല്യത്തിൽ തന്നെ കുട്ടികൾ പ്രേരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ പലപ്പോഴും നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബോക്സിംഗ് അല്ലെങ്കിൽ റെസ്ലിംഗ് പോലെയുള്ള കാഴ്ചകൾ, ശത്രുവിനെ അടിച്ചു വീഴ്ത്തുന്നതും പരാജയപ്പെടുന്ന അയാളുടെ ശരീരത്തിൽ കയറിയിരിക്കുന്നതും വിജയമാഘോഷിക്കുന്നതും, ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അതായത് കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം കാഴ്ചകൾ കണ്ടു വളരുമ്പോൾ അതവരുടെ വ്യക്തിത്വത്തെ സാരമായി സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കൂടെ ബ്രോക്കൺ ഫാമിലിയിലുള്ള കുട്ടികൾ എന്നുവെച്ചാൽ പാരൻസ് ഡൈവേഴ്സ്ഡ് ആവുന്ന ഒരു സാഹചര്യത്തിൽ വേണ്ട രൂപത്തിലുള്ള പരിചരണം, ശിക്ഷണം അല്ലെങ്കിൽ സ്നേഹം കുട്ടികൾക്ക് കിട്ടാതെ വരികയും സദാസന്ദർഭത്തിലും വഴക്കടിക്കുന്ന, ഡിവേഴ്സിന് മുമ്പ്, വിവാഹമോചനത്തിന് മുമ്പ് മാതാപിതാക്കൾ കലഹം നടത്തുകയും അത് നേരിട്ട് കാണാൻ വിധിക്കപ്പെടുകയും ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അക്രമവാസന ഉടലെടുക്കാൻ സാധ്യത ഏറെയാണ്. ഇത്തരം കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ അക്രമവാസന കുട്ടികളിൽ ഉടലെടുക്കാനുള്ള കാരണം എന്നാണ് എൻ്റെ നിരീക്ഷണം. ഒബ്സർവേഷണൽ ലേണിംഗ്, അതായത് പലതും കുട്ടികൾ പഠിക്കുന്നത് നിരീക്ഷണത്തിൽ കൂടിയാണ് എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും നന്നായി ഒബ്സേർവ് ചെയ്യുന്ന, നിരീക്ഷണം നടത്തുന്ന കുട്ടികൾ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒബ്സർവേഷനിൽ കൂടി, നിരീക്ഷണത്തിൽ കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ച് വളരെ പ്രഗത്ഭനായിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ ആൽബർട്ട് ബണ്ടൂര അഭിപ്രായപ്പെടുന്നത്, ഹിംസാത്മകമായിട്ടുള്ള ദൃശ്യങ്ങൾ കുട്ടികളിൽ അക്രമവാസനയുടെ വിത്തുപാകുന്നു എന്നുള്ളതാണ്. ടെലിവിഷനിലും കമ്പ്യൂട്ടറുകളിലും മൊബൈൽ ഫോണുകളിലും കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന അക്രമവാസന വളർത്തുന്ന ഗുസ്തി പ്രകടനങ്ങൾ ഏറെ ദോഷം ചെയ്യുന്നവയാണ്. എതിരാളിയെ ചുഴറ്റി നിലത്ത് അടിക്കുന്നതും തോറ്റ് തളർന്നു വീഴുന്നവൻ്റെ മേൽ കയറിയിരുന്ന് ചാടിക്കൊണ്ട് വിജയം പ്രഖ്യാപിക്കുന്നതും ചീത്ത സന്ദേശങ്ങളാണ് കുട്ടികൾക്ക് നൽകുക. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരുപാട് രംഗങ്ങൾ ഇന്നത്തെ, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ, പിടിച്ചുപറി, ഇതുപോലെയുള്ള ഒരുപാട് അധാർമിക പ്രവണതകൾ ഇന്ന് ഓരോ കുട്ടിയും നേരിട്ട് ലൈവായി അവരുടെ മൊബൈൽ ഫോണിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നു. ഭീതി ജനിപ്പിക്കുന്ന ചിത്രങ്ങൾ, ഗോസ്റ്റ് സ്റ്റോറീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ, ഇതെല്ലാം കുട്ടികൾ കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ കാണുമ്പോൾ അതവരുടെ മനസ്സിലുണ്ടാക്കുന്ന വലിയ സംഘർഷങ്ങളുണ്ട്. ഈ സംഘർഷങ്ങൾ അവരുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുകയും പിന്നീട് ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളെ കൃത്യമായി ധൈര്യത്തോടുകൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥാവിശേഷം അവർക്കുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സമ്മാനിക്കേണ്ടത് ഏറ്റവും നല്ല പുസ്തകങ്ങൾ വായിക്കാൻ നൽകുക. നല്ല പുസ്തകങ്ങൾ വായിക്കാൻ അവർക്ക് അവസരം കിട്ടുമ്പോൾ ആ റീഡിങ്ങിൽ കൂടി, വായനയിൽ കൂടി ഒബ്സേർവ് ചെയ്യുന്നത് പ്രഗത്ഭരായിട്ടുള്ള, ജീവിതത്തിൽ വിജയം വരിച്ച വ്യക്തികളുടെ ചരിത്രമായിരിക്കാം, കഥയായിരിക്കാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അത്തരം സംഭവങ്ങളാവട്ടെ കാര്യങ്ങളാവട്ടെ കുട്ടികൾ കേൾക്കാൻ ഇടവരുമ്പോൾ സ്വാഭാവികമായി അതവരുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുകയും ആ രൂപത്തിൽ ലക്ഷ്യബോധത്തോടുകൂടി

സ്ഥിരം പ്രശ്നക്കാരനായിട്ടുള്ള 9 വയസ്സുള്ള സാബിത് എന്ന ഒരു കുട്ടി പെൻസിലും കോമ്പസും കൊണ്ട് സഹപാഠികളെ കുത്തുക എന്നുള്ളത് അവൻ്റെ പതിവാണ്. ദേഷ്യം വന്നാൽ അവരുടെ പുസ്തകങ്ങൾ വലിച്ചെറിയുക, കടിക്കുക, ചവിട്ടുക, ഇതെല്ലാം ഈ സാബിത് എന്ന കുട്ടി പതിവാക്കി. കുട്ടികളുടെ പരാതി സഹിക്ക വയ്യാതെ വന്നപ്പോൾ ഒരിക്കൽ ക്ലാസ് ടീച്ചർ ഉള്ളം കയ്യിൽ സ്കെയിൽ കൊണ്ട് 2 അടി കൊടുത്തു. 3-ാമത്തെ അടിയിലേക്ക് പ്രവേശിച്ചപ്പോൾ സാബിത് എന്ന ഈ കുട്ടി ടീച്ചറുടെ കൈ പിടിച്ചു. ദേഷ്യം കൊണ്ട് വിറച്ച അവൻ പറഞ്ഞു, ടീച്ചർ അടിച്ചാൽ എനിക്ക് ഒരു ചുക്കുമില്ല, എൻ്റെ ഉപ്പ എന്നെ ദിവസവും അടിക്കും, ഞാൻ നന്നാവില്ല. സ്വാഭാവികമായും ടീച്ചർക്ക് വലിയ വിഷമമുണ്ടായി. അടുത്ത ദിവസം നീ തൻ്റെ ഉപ്പയെ കൂട്ടി വരണം എന്ന് ടീച്ചർ അവനോട് പറഞ്ഞു, അല്ല എങ്കിൽ നിന്നെ ക്ലാസ്സിൽ കയറ്റുന്നതല്ല. അടുത്ത ദിവസം സാബിത്ത് ഉപ്പയെ കൂട്ടി വന്നു. 24 മണിക്കൂറും ടെൻഷൻ ഉണ്ടാക്കുന്ന ജോലിയാണ് ബാപ്പയുടേത്. ഈ ജോലിയും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സാബിത്ത് കാണിച്ചു കൂട്ടുന്ന കുസൃതികൾ, അത് ആസ്വദിക്കാനോ ഉൾക്കൊള്ളാനോ ഉപ്പക്ക് കഴിയാറില്ല. പകൽ മുഴുവൻ മേലധികാരിയുടെ ശാസനയും കുറ്റപ്പെടുത്തലും കിട്ടുന്ന സാബിത്തിൻ്റെ ഉപ്പക്ക് അതെല്ലാം ആരോടെങ്കിലും തീർക്കണം. അപ്പോൾ സൗകര്യത്തിന് ഈ ഉപ്പ കാണുന്നത് സാബിത്തിനെയാണ്. അതുകൊണ്ട് ഉപ്പയുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി സാബിത്തിനോടാണ് ഉപ്പ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ അടിക്കുന്നത്. ഈ അടിയാണ് കുട്ടിയുടെ മനസ്സിൽ വലിയ മുറിവ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലപ്പോഴും ഓരോ കുട്ടിക്കും അവൻ്റേതായിട്ടുള്ള ആത്മബോധവും ആത്മാഭിമാനവും ഉണ്ട് എന്ന് പല രക്ഷിതാക്കളും മനസ്സിലാക്കാറില്ല. നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, വീട്ടിൽ മുതിർന്നവർ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങൾ, ഇതാണ് ഓരോ കുട്ടിയും അവരുടെ സ്വന്തം ജീവിതത്തിൽ അനുകരിക്കുന്നത് അല്ലെങ്കിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പല രക്ഷിതാക്കളും കുട്ടികൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഒരു രക്ഷിതാവിൽ നിന്ന് കുട്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ അവരുടെ ദേഷ്യത്തിൽ അവർക്ക് ഈർഷ്യം വരുന്ന ഘട്ടത്തിൽ പറയാറുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം വാക്കുകൾ കുട്ടികൾ ഒപ്പിയെടുക്കുകയും പ്രത്യേക ചില സന്ദർഭങ്ങളിൽ ആ വാക്കുകൾ അവൻ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, തങ്ങളുടെ കുട്ടികളെ പാരന്റ് ചെയ്യുന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കുട്ടി ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ ആവണമെങ്കിൽ കുട്ടിയോട് മാന്യമായി പെരുമാറാനുള്ള ഒരു അന്തസ്സ് ഓരോ രക്ഷിതാവിനും വേണം. കൂടെ തന്നെ മര്യാദ കെട്ട് പെരുമാറുമ്പോൾ അത് കുട്ടിയുടെ വ്യക്തിത്വം മോശമാവുന്നതിലേക്ക് നയിക്കും എന്ന് തിരിച്ചറിയാനും രക്ഷിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ശിക്ഷണം അതൊരിക്കലും ശിക്ഷയാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള കുറവുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ഈ കുറവുകൾ ഒരു കുറ്റമായി നമ്മൾ കാണേണ്ടതില്ല. കാരണം വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും വ്യത്യസ്തമായിട്ടുള്ള ശേഷികളുമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ കുട്ടിക്കും ഓരോ വ്യക്തിക്കും നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുട്ടി പിന്നിലാണെങ്കിൽ മറ്റ് ചില വിഷയങ്ങളിൽ കുട്ടി മുന്നിലായിരിക്കും. അതുകൊണ്ട് കുട്ടികൾ നമ്മോട് പ്രതികരിക്കുമ്പോൾ നമ്മെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ഉൾക്കൊള്ളാനും ക്ഷമിക്കാനുമുള്ള സഹിഷ്ണുതയാണ് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ മാത്രമാണ് കാര്യമായി ശരീരം നോവിക്കാതെ വേദനിപ്പിക്കാതെ തല്ലുക എന്ന പ്രക്രിയയിലേക്ക് പോകാൻ പാടുള്ളൂ. സാധാരണഗതിയിൽ കുട്ടികളെ തല്ലരുത്, കുട്ടികളെ അടിക്കരുത് എന്ന് പറയാൻ

0: അടിക്കാതെ എങ്ങനെയാണ് കുട്ടികളെ ശിക്ഷണം നൽകുക എന്ന ആധിയാണ് ഓരോ രക്ഷിതാവിനും ഉള്ളത്. മനസ്സ് സ്പർശിക്കുന്ന രീതിയിൽ കുട്ടികളോട് പെരുമാറാൻ ഓരോ രക്ഷിതാവിനും സാധിക്കുകയാണെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ വിവേചിച്ചറിയാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നതാണ്. പലപ്പോഴും രക്ഷിതാക്കൾ വാശി കാണിക്കുന്ന ഒരു സംഗതി രക്ഷിതാക്കളുടെ അതേ മനോഭാവം കുട്ടികൾക്കുണ്ടാവണം എന്നുള്ളതാണ്. രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ 40ഓ 50ഓ അല്ലെങ്കിൽ 35ഓ വയസ്സായിട്ടുണ്ടാവും. എന്നാൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ പ്രായം 10 വയസ്സോ അല്ലെങ്കിൽ 8 വയസ്സോ ആണ്. കുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കളിക്കുക അല്ലെങ്കിൽ കളിയിൽ കൂടി പഠനം നടത്തുക എന്നുള്ളതാണ്. എന്നാൽ കളിയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഇപ്പം ഈ കുട്ടികൾ രക്ഷിതാക്കളുമായി ക്വാറൽ ചെയ്യുന്ന അല്ലെങ്കിൽ തർക്കിക്കുന്ന അല്ലെങ്കിൽ അവരുമായി വഴക്കടിക്കുന്ന പ്രധാനപ്പെട്ട മേഖല കളിക്കാനുള്ള ഫ്രീഡം, കളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപ്പ നൽകുന്നില്ല അല്ലെങ്കിൽ ഉമ്മ നൽകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കളി എന്നുള്ളത് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പഠന ഉപാധിയാണ്. കാരണം ഒരു ടീം സ്പിരിറ്റ്, ഒരു ഗ്രൂപ്പിൽ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പെരുമാറണം, എന്ത് സംസാരിക്കണം, എങ്ങനെ ഒരു തീരുമാനം എടുക്കണം, ഒരാളോട് ഏറ്റവും നന്നായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇതെല്ലാം ഒരു കുട്ടി പഠിക്കുന്നത്, സെൽഫ് റെസ്പെക്ട് കുട്ടി പഠിക്കുന്നത്, നെഗോഷിയേഷൻ എന്നുള്ളത് കുട്ടി പഠിക്കുന്നത്, മറ്റുള്ളവരുമായി അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് കുട്ടി പഠിക്കുന്നത് കളിയിൽ കൂടിയാണ്. അല്ലാതെ എല്ലാ സന്ദർഭത്തിലും വീട്ടിൽ തന്നെ പരിമിതിപ്പെട്ട് അല്ലെങ്കിൽ അടങ്ങി നിന്ന് ഒരു കളിയിലും എൻഗേജ് ചെയ്യാതെയാണ് കുട്ടി വളരുന്നതെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല. അപ്പോൾ കുട്ടിക്ക് ആത്മബോധവും ആത്മാഭിമാനവും തീരുമാനമെടുക്കാനുള്ള കഴിവും മറ്റുള്ളവരുമായിട്ട് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാനുള്ള പ്രാപ്തിയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ആ കുട്ടി കളിയിൽ പ്രവേശിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ രക്ഷിതാവും മനസ്സിലാക്കേണ്ടത് അവർക്ക് വീട്ടിൽ അർഹമായിട്ടുള്ള ആദരവും അംഗീകാരവും നൽകാൻ നമ്മൾ മടിക്കാൻ പാടില്ല. കുട്ടികളുടെ പ്രായമനുസരിച്ച് പിന്നെ അവർക്ക് വേണ്ട ഒരു റെക്കഗ്നിഷൻ, അംഗീകാരം നമ്മൾ കൊടുക്കുമ്പോൾ ഉത്തരവാദിത്വ ബോധം കുട്ടികളിൽ ഉണ്ടാവാൻ അതേറെ സഹായിക്കുന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് വന്നു. ആ കൗൺസിലിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മകളെ ഒരു വ്യക്തി പ്രണയത്തിലേക്ക് അകപ്പെട്ടു. ആ പ്രണയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ആ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം 20 വയസ്സുള്ള പെൺകുട്ടി ഒരു പ്രണയത്തിൽപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിവാഹം അന്വേഷിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ നിന്ന സന്ദർഭത്തിലാണ് എനിക്ക് ഒരു വ്യക്തിയുമായിട്ട് അടുപ്പമുണ്ട്, അപ്പോൾ ആ വ്യക്തിയെ എനിക്ക് കല്യാണം കഴിച്ചു തരണം എന്ന് കുട്ടി പറയുന്നത്. സ്വാഭാവികമായും ഒരു നിലക്കും ആ വീട്ടുകാർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് കുട്ടി പ്രേമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയെ ഈ പ്രേമത്തിൽ നിന്ന് ഒന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അപ്പോൾ കാര്യങ്ങൾ സംസാരിച്ച വേളയിൽ എനിക്ക് ബോധ്യമായത് ഈ വീട്ടിലുള്ള ഏക പെൺകുട്ടിയാണ് ഇവൾ. 20 വയസ്സുവരെ ഈ കുട്ടിക്ക് വേണ്ട രൂപത്തിലുള്ള ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള ഒരു കോച്ചിങ്ങും ഒരു ട്രെയിനിങ്ങും രക്ഷിതാവിൻ്റെ ഭാഗത്തുനിന്നും കൊടുത്തിട്ടില്ല. 20 വയസ്സായിട്ടുണ്ടെങ്കിലും കുട്ടി വീട്ടിലുള്ള ഒരു കാര്യത്തിലും ഇടപെടുകയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ജോലികളിൽ ഉമ്മയെ സഹായിക്കുകയോ ചെയ്യുന്നില്ല. കാരണം ഒരേ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അതെല്ലാം ഉമ്മ സ്വയം ഏറ്റെടുത്ത് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ ചീത്തയാക്കിയിരിക്കുന്നത്, അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ രക്ഷിതാവാണ്. അതുകൊണ്ട് വീട്ടിൽ ഓരോ കുട്ടിക്കും കണക്കില്ലാത്ത സ്നേഹം കൊടുത്തതിന് ശേഷം ഒരു നാൾ നമ്മളത് പെട്ടെന്ന് തിരിച്ചെടുക്കുമ്പോൾ അത് ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ വല്ലാതെ ബാധിക്കുന്നതാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഉയരം കൂടുന്തോറും വീഴ്ചക്ക് ആഘാതമേറും. നമ്മൾ അമിതമായ സംരക്ഷണവും അമിതമായ സ്നേഹവും നൽകുന്നതിന് ബദൽ എല്ലാം ഒരു മിതമായ രൂപത്തിൽ നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ നേരിടാൻ പക്വമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ കുട്ടികൾക്ക് സാധിച്ചേക്കും. അതുകൊണ്ട് ഓരോ രക്ഷിതാവിൻ്റെയും ബാധ്യത കുട്ടികൾക്ക് വീട്ടിൽ അർഹമായിട്ടുള്ള അംഗീകാരം നൽകുക, കൂടെ തന്നെ ഓരോ പ്രായത്തിനനുസരിച്ച് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടീസ്, ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള പരിഗണനയും അംഗീകാരവും കുട്ടികൾക്ക് നൽകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ സിബ്ലിംഗ് റിവൽറി എന്ന ഒരു ട്രെൻഡ് സാധാരണമാണ്. മൂത്ത കുട്ടി ഉണ്ടായി, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ഒരു കുട്ടി ജനിച്ചു. സ്വാഭാവികമായും മാതാപിതാക്കൾക്ക് രണ്ടാമത്തെ കുട്ടിയോട് പ്രത്യേകമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും അടുപ്പവും ആ രീതിയിലുള്ള പെരുമാറ്റവും ഉണ്ടായേക്കും. അപ്പോൾ സ്വാഭാവികമായി മൂത്ത കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിയോട് ഒരനിഷ്ടം രൂപപ്പെടുകയാണ്. കാരണം അതുവരെ ആ വീട്ടിലുള്ള എല്ലാ അംഗീകാരവും എല്ലാവരുടെ പ്രശംസയും എല്ലാവരുടെ അറ്റൻഷനും ഈ മൂത്ത കുട്ടിയിലായിരുന്നു. ആ മൂത്ത കുട്ടിയിൽ നിന്ന് രണ്ടാമത്തെ കുട്ടിയിലേക്ക് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധ മാറുമ്പോൾ അത് ഒന്നാമത്തെ കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിയോട് ശക്തമായിട്ടുള്ള എതിർപ്പും വിയോജിപ്പും ഉണ്ടാവാൻ കാരണമാവുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികൾ പ്രത്യേകിച്ച് കുടുംബത്തിലുണ്ടാവുമ്പോൾ മൂത്ത കുട്ടി രണ്ടാമത്തെ കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു ട്രെൻഡ് സർവ്വസാധാരണമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കുട്ടികളും മൂന്ന് കുട്ടികളും ഉള്ള രക്ഷിതാക്കൾ കുട്ടികൾക്കിടയിൽ നീതി പുലർത്താൻ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് ഒരു വസ്തു വാങ്ങിക്കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ പ്രത്യേകമായി ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ പ്രത്യേകമായി അഭിനന്ദിക്കുമ്പോൾ അത് മറ്റൊരാളുടെ വ്യക്തിത്വത്തെ ഇകഴ്ത്തുന്ന രൂപത്തിലാവാതിരിക്കാനും അവർക്കും അവരുടേതായിട്ടുള്ള അംഗീകാരം കൊടുക്കാനും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: മാഷാല്ലാ. അപ്പോൾ നമ്മൾ കേട്ടു, കുട്ടികൾ രക്ഷിതാക്കളുടെ മനസ്സറിയണം, അതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെയാണ് സ്നേഹക്കൂടിൽ പ്രൊഫസർ കെ പി സാത് സാർ നമ്മളോട് സംസാരിച്ചത്. റേഡിയോ വൈബ്സിൻ്റെ അവസാന നിമിഷത്തിലാണ് നമ്മളുള്ളത്. അതും ഏറ്റവും ഒരു അടിത്തറയാണ് നമുക്ക് തരാൻ പോകുന്നത്. ഈ സമയത്ത് ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഇതുപോലത്തെ ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്ന സമയമാണ്. അൽ ഉസൂലാണ്. ഇനി അൽ ഉസൂലിൽ
2: സ്വഹാബത്തിനെ അറിയൽ ഭാഗം രണ്ട്. ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫിയാണ് അൽ ഉസൂലിൽ നമ്മളുമായി സംവദിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്വഹാബത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ആരാണ് സ്വഹാബി, എങ്ങനെയാണ് നമുക്കൊരു സ്വഹാബിയെ മനസ്സിലാക്കാൻ സാധിക്കുക, സ്വഹാബത്തിൻ്റെ മഹത്വം എന്താണ് എന്നീ വിഷയങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി സ്വഹാബത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ നമുക്ക് എത്തിച്ചു തന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പ്രവാചകൻ്റെ സ്വഹാബത്താണല്ലോ. കാരണം അവർ ഊണിലും ഉറക്കിലും യാത്രയിലും വിശ്രമത്തിലുമെല്ലാം പ്രവാചകൻ്റെ കൂടെ ജീവിച്ച് സഹവസിച്ച് പ്രവാചകനെ സേവിച്ച് പ്രവാചകന് ആവശ്യമായ സംഗതികൾ നിർവഹിച്ചു കൊടുത്ത് ജീവിച്ചു വന്നവരാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ രാത്രിയും പകലും അവർക്ക് ഒരുപോലെ വെളിച്ചമുള്ളതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. 5374 ഹദീസുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ളത്. 5374 ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഏകദേശം 300 ചില്ലാനം ആളുകൾ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്, അഥവാ അബൂഹുറീറ എന്ന ഉസ്താദിന് 300-ലധികം ശിഷ്യന്മാർ ഉണ്ടാവുകയും അവർ അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് സാരം. ഇവിടെ സാന്ദർഭികമായി ചില കാര്യങ്ങൾ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണ് പ്രവാചകൻ്റെ കൂടെ ചേരുന്നത്. അത് ചരിത്രത്തിൽ തർക്കമില്ലാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ കാലം മാത്രമാണ് പ്രവാചകൻ്റെ കൂടെ അദ്ദേഹം ഉണ്ടായിട്ടുള്ളൂ. വളരെ കുറഞ്ഞ കാലം മാത്രം പ്രവാചകൻ്റെ കൂടെ സഹവസിച്ച അബൂഹുറൈറ റളിയല്ലാഹുഅൻഹു ഇത്ര അധികം ഹദീസുകൾ എങ്ങനെ ലഭിച്ചു? പ്രവാചകൻ്റെ സഹചാരിയും സഹപ്രവർത്തകനും തൻ്റെ സഹധർമ്മിണിയുടെ പിതാവുമായ അബൂഹുറൈറ റളിയല്ലാഹുഅൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുഅൻഹു, ഇവർക്കൊന്നും ഇത്രയധികം ഹദീസുകൾ എന്തുകൊണ്ട് ലഭിച്ചില്ല? അബൂഹുറൈറ റളിയല്ലാഹുഅൻഹുവിന് ഇത്രയധികം ഹദീസുകൾ ലഭിക്കാൻ കാരണമെന്ത്? ഇതൊരു വലിയ ചോദ്യമായി ഹദീസ് വിമർശകന്മാർ സമൂഹത്തിന് മുന്നിൽ ഉദ്ധരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ചില വസ്തുതകൾ നമ്മൾ ഗ്രഹിക്കണം. മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ഏകദേശം 4 വർഷത്തോളം പ്രവാചകന്റെ കൂടെ ജീവിച്ചു എന്നുള്ളത് ശരി. ആ 4 വർഷവും അദ്ദേഹം പ്രവാചകന്റെ കൂടെയായിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ ചാരത്ത് അസ്ഹാബു സുഫ എന്ന് പറയുന്ന പച്ചപ്പാവമായ ആളുകൾ ജീവിച്ചിരുന്ന ഒരു അവരുടെ താമസ സ്ഥലമാണ് അസ്ഹാബു സുഫയുടെ താമസ സ്ഥലം. ആ അസ്ഹാബു സുഫയുടെ ആളുകളുടെ നേതാവായിരുന്നു അബൂഹുറൈറ റളിയല്ലാഹു അൻഹു. വളരെ ദാരിദ്ര്യം പിടിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പലപ്പോഴും ഭക്ഷണം ലഭിക്കാതെ ബോധക്ഷയമുണ്ടായി പള്ളിയുടെ സമീപത്ത് വീണുകിടക്കുന്നത് പ്രവാചകൻ്റെ സ്വഹാബത്ത് ദർശിച്ചിട്ടുണ്ട്. ഏതു സമയവും പ്രവാചകൻ്റെ ഹദീസുകൾ ഗ്രഹിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുവാൻ അതീവ താല്പര്യം പുലർത്തുകയും ആ ഹദീസുകളുടെ വിഷയത്തിൽ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അത് സഹിക്കാൻ സന്നദ്ധനാവുകയും ചെയ്തിട്ടുള്ള ഒരു മഹാനായ സ്വഹാബിയായിരുന്നു അബൂഹുറൈറ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടുതന്നെ മറ്റു സ്വഹാബിമാർ പ്രവാചകൻ്റെ കൂടെ നിൽക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയം അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ കൂടെ ചെലവഴിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, പ്രവാചകൻ്റെ ഭവനം അതല്ലെങ്കിൽ പ്രവാചകൻ്റെ ഹുജുറാത്തുകൾ, ഭവനങ്ങൾ പള്ളിയോട് തൊട്ടുരുമ്മിയാണ് നിലകൊണ്ടിരുന്നത്. പ്രവാചകൻ ഭാര്യമാർക്ക് വേണ്ടി നിർമ്മിച്ച വീടുകൾ പള്ളിയുടെ ഓരത്തു തന്നെയായിരുന്നു. പ്രവാചകൻ്റെ ഭരണകേന്ദ്രം എന്ന് പറയുന്നത് പള്ളിയാണ്, മസ്ജിദുൻ നബവിയാണ്. അപ്പോൾ പ്രവാചകൻ്റെ വീടിൻ്റെ അയൽവാസിയായി പ്രവാചകൻ്റെ പള്ളിയിലെ ഒരു അന്തേവാസിയായി ജീവിച്ച വ്യക്തിയാണ് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു. മറ്റു സഹാബിമാർ അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നില്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നില്ല, പ്രവാചകൻ്റെ കൂടെ ചെറുപ്പം മുതലുള്ള അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നില്ല. അവരുടെയൊക്കെ വീടുകൾ വ്യത്യസ്തമായിരുന്നു. ഏത് സമയവും പ്രവാചകൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു അവസ്ഥ അവർക്കുണ്ടായിരുന്നില്ല. അതേസമയം അബൂഹുറൈറ റളിയല്ലാഹു അൻഹുക്ക് അങ്ങനൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മൂന്നാമത്തെ ഒരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായി. ആ ഒരു സന്ദർഭത്തിൽ ഹദീസുകളുടെ ക്രോഡീകരണമോ ഗ്രന്ഥ രൂപീകരണമോ ഒന്നും നടക്കാത്ത ഒരു കാലഘട്ടമാണ്. എല്ലാവർക്കും ഹദീസുകൾ അറിയാം. ഹദീസുകൾ അറിയുന്നവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. കുറച്ചാളുകൾക്കൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ലഭ്യമായ ഹദീസുകൾ അദ്ദേഹം പല ആളുകൾക്കും പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ധാരാളം ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധ്യമാണ്. അതേസമയം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആകട്ടെ നാല് ഖലീഫമാരുടെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചു. ശേഷം അൽ ഖുലഫ ഉൽ അർബ എന്ന പേരിൽ അറിയപ്പെടുന്ന നാല് ഖലീഫമാരുടെ കാലഘട്ടത്തിലും ജീവിച്ചു. ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുവാനും പ്രവാചകന്റെ ഹദീസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ള ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന സഹാബിമാരെക്കാൾ കൂടുതലായി ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാനുണ്ടായ പശ്ചാത്തലം. ചില ആളുകളെങ്കിലും ഇത് തെറ്റിദ്ധരിച്ച് ചോദിക്കാറുണ്ട്, പ്രവാചകന്റെ സഹധർമ്മിണിയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ വിവാഹത്തിൻ്റെ 25-ാമത്തെ വയസ്സിൽ തന്നെ പ്രവാചകന്റെ കൂടെ സഹധർമ്മിണിയായി ജീവിച്ചു വന്ന ഖദീജ റളിയല്ലാഹു അൻഹ, ആ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഒറ്റ ഹദീസും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുന്നില്ലല്ലോ. എന്നാൽ പ്രവാചകന്റെ കൂടെ വളരെ കുറച്ചു കാലം ജീവിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആവട്ടെ ധാരാളം ഹദീസുകൾ കാണപ്പെടുകയും ചെയ്യുന്നു. ഇതെന്തുകൊണ്ട്? ഇതിലെന്തോ കുഴപ്പമുണ്ടോ എന്ന് ചില ദുശക്തികളുടെ പ്രേരണയിൽ അകപ്പെട്ടുകൊണ്ട് ചില ആളുകൾ സംശയം ഉന്നയിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക, പ്രവാചകന്റെ മദനി അഥവാ മദീനത്തെ ജീവിതം ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടിട്ടുണ്ട്. അന്ന് അഥവാ പ്രവാചകന്റെ മക്ക കാലഘട്ടത്തിൽ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായിട്ടുണ്ട്. അന്ന് ഇത്തരത്തിലുള്ള ഹദീസുകളെ സംബന്ധിച്ചുള്ള സംശയം ആർക്കെങ്കിലും വന്നാൽ പ്രവാചകൻ ജീവിച്ചിരിക്കുന്നുണ്ട്, പ്രവാചകനെ സമീപിച്ചവർ സംശയ നിവാരണം നടത്തുകയാണ് പതിവ്. അതേസമയം പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷമാണ് സഹാബത്തിനെ അവർ സമീപിച്ചിരുന്നത്. അങ്ങനൊരു സാഹചര്യം ഖദീജ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഹദീസിൻ്റെ എണ്ണം വർദ്ധിക്കാൻ കാരണം. അദ്ദേഹം പ്രവാചകന്റെ ഹദീസുകൾക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച് പ്രവാചകന്റെ പ്രത്യേകമായ പ്രാർത്ഥന ലഭിച്ചിട്ടുള്ള സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ ഒരിക്കൽ വിരിപ്പ് വിരിച്ചുകൊടുത്ത് അതിലേക്ക് ആംഗ്യം കാണിച്ച് അത് ഹൃദയത്തോട് ചേർത്ത് വെച്ചു. അതിനുശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ശേഷം ഞാൻ പഠിച്ചതൊന്നും മറന്നിട്ടില്ല. അതൊരു പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിരുന്നു. ഇങ്ങനെ അനവധി നിരവധി പ്രത്യേകതകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനുണ്ട്. അതുകൊണ്ടാണ് പ്രഗത്ഭരായ മുൻഗാമികളായ സ്വഹാബത്തിനില്ലാത്ത അത്രയും ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാന വസ്തുതകൾ. അവൾ 5374 ഹദീസുകളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഈ എണ്ണത്തിൽ ചില്ലർ അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. ഇതിന് സംസാരിക്കുമ്പോൾ ഞാൻ അവലംബിച്ചത് തൈസീർ മുസ്തലൽ ഹദീസ് ദക്തൂർ മുഹമ്മദ് തഹാൻ എഴുതിയിട്ടുള്ള തൈസീർ മുസ്തലൽ ഹദീസ് എന്ന് പറയുന്ന ഈ രംഗത്ത് പ്രസിദ്ധമായ ഒരു ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ടാണ് ഞാൻ ഈ എണ്ണം പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത മുത്തബിഉ സുന്ന, പ്രവാചകന്റെ സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്യുന്ന ആൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ ആദിയായ നാട്ടുനടപ്പുള്ള പ്രവാചകൻ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും അതിലും പ്രവാചകനെ അനുധാവനം ചെയ്ത് മാതൃക കാണിച്ച സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. പ്രവാചകൻ നടക്കുമ്പോൾ കാലുവെച്ചയിടത്ത് വെക്കുക, പ്രവാചകൻ യാത്ര പോകുമ്പോൾ ഒരു മരത്തണലിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മരത്തണലിൽ അബ്ദുള്ളയും ഇറങ്ങുന്നു. പ്രവാചകൻ എവിടെ നിന്നാണ് വാഹനം കരുതെങ്കിൽ ആ വാഹനം അവിടെ തന്നെ കയറുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രവാചകനെ ഇത്തിബാഅ് ചെയ്ത് പ്രവാചകനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഹദീസുകൾ രേഖപ്പെടുത്തിയ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. 2630 ഹദീസുകളാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ഹദീസിൻ്റെ എണ്ണം. അതിന് തൊട്ടു താഴെ വരുന്നത് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയാം പ്രവാചകൻ്റെ ഖാദിമായി, പ്രവാചകൻ്റെ സേവകനായി വീട്ടിൽ 10 വർഷത്തോളം ജീവിച്ച സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ്റെ വീടിൻ്റെ അകവും പുറവും ഒരുപോലെ അറിയുന്ന, പ്രവാചകന് ഖിദ്മത്ത് കൊണ്ട് സൗഭാഗ്യം സിദ്ധിച്ച ഒരു മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 2286 ഹദീസുകൾ അദ്ദേഹത്തിൻ്റെതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഇദ്ദേഹവും നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വീട്ടിലും യാത്രയിലും യുദ്ധത്തിലും കിടത്തത്തിലും ഇരുത്തത്തിലും എല്ലാ വേളകളിലും പ്രവാചകന് ഖിദ്മത്ത് ചെയ്ത് സേവനം ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് ബിൻ മാലിക്കാണ് ഹദീസ് നിവേദനം ചെയ്തതിൽ 3rd സ്ഥാനം അലങ്കരിക്കുന്നത്. 4th നമ്മുടെ മാതാവായ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം മറ്റു ഭാര്യമാർക്കില്ലാത്ത പ്രത്യേകതകൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുണ്ട്. മറ്റു ഭാര്യമാർ, പ്രവാചകൻ മരണപ്പെടുമ്പോൾ വഫാത്താകുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിക്കുന്നു, അതിൽ ആയിഷ റളിയല്ലാഹു അൻഹയുമുണ്ട്. മറ്റു 8 ഭാര്യമാരും വിധവകളാണ്. അവർക്ക് ആദ്യ വിവാഹത്തിൽ സന്താനങ്ങളുണ്ട്. അവരുടെ കാര്യങ്ങൾ പരിഗണിക്കണം, അവരെ പരിചരിക്കണം. ഇങ്ങനെ വ്യത്യസ്തമായ ശുഗുലുകൾ, ജോലി തിരക്കുകളുള്ളവരായിരുന്നു മറ്റു ഭാര്യമാർ. അതേസമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കന്യകയായിരുന്നു. അവരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സന്താന സൗഭാഗ്യം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകന് കൂടുതൽ ഖിദ്മത്ത് എടുക്കാനും പ്രവാചകൻ്റെ കൂടെ കൂടുതൽ ചെലവഴിക്കാനും ഒക്കെ അവസരം ലഭിച്ച ഒരു സഹാബിയ വനിതയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. മാത്രമല്ല, അറിവിനോട് അങ്ങേയറ്റമുള്ള മഹബ്ബത്തും ഹുബ്ബും സ്നേഹവും താൽപര്യവും ഒക്കെ മറ്റു ഭാര്യമാരേക്കാൾ കൂടുതൽ പ്രകടിപ്പിച്ച ഒരു സഹാബിയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. പ്രവാചകൻ്റെ കാലശേഷം അനവധി മസ്അലകളിൽ അവർ പരിഹാരം പറഞ്ഞിട്ടുണ്ട്. അവർ സഹാബത്തിനിടയിൽ വലിയ പണ്ഡിതയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പല സഹാബിമാരും പല സംശയങ്ങളും അവരോട് ചോദിച്ചിരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സഹാബിയാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ആ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 2210 ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമാണ്. അതുകഴിഞ്ഞാൽ 5th സ്ഥാനത്ത് വരുന്ന സ്വഹാബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹും നാം നേരത്തെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയം പറഞ്ഞതുപോലെ പ്രവാചകൻ്റെ ഒരു സേവനത്തിൽ ജീവിച്ച, തൻ്റെ മൂത്താപ്പയുടെ മകനാണ്, അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മകനാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹുവിന് വേണ്ടി പ്രവാചകൻ പ്രത്യേകമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ അല്ലിംഹു തഅ്‌വീൽ, അള്ളാഹുവെ, ഖുർആനിൻ്റെ വ്യാഖ്യാനം നീ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം, ദീനിൽ നീ വിജ്ഞാനിയാക്കണം എന്നെല്ലാം പ്രവാചകൻ്റെ തിരുനാവ് കൊണ്ട് പ്രാർത്ഥന ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നു, അതുകൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ അദ്ദേഹത്തെ പ്രവാചകൻ്റെ സദസ്സിലും തടഞ്ഞിരുന്നില്ല. വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുമലുകളിൽ ഉണ്ടായിരുന്നില്ല. തീർത്തും സ്വതന്ത്രനായി പ്രവാചകൻ്റെ ഹദീസുകൾ ഹൃദ്യസ്ഥമാക്കുവാനും അതിൻ്റെ കാര്യങ്ങൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും മുന്നിൽ നിന്നിരുന്ന ഒരു ചെറിയ കുട്ടിയായിരുന്നു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ മരിക്കുമ്പോൾ അദ്ദേഹം കുഞ്ഞായിരുന്നെങ്കിലും പ്രവാചകൻ്റെ മരണശേഷം ഒരുപാട് കാലം അദ്ദേഹം ജീവിക്കുകയും സ്വഹാബത്തിനും താബിഈകൾക്കും ഒരുപാട് വിജ്ഞാനങ്ങൾ അദ്ദേഹം പകർന്നു നൽകുകയും ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 1660 ഹദീസുകളാണ് ഉദ്ധരിക്കപ്പെടുന്നത്. മറ്റൊരു സഹാബിയായ ജാബിർ ബിൻ അബ്ദില്ല, ആനായ ജാബിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം 1540 ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അബൂ ഹുറൈറ, ഇബിൻ ഉമർ, അനസ് ബിൻ മാലിക്, ആയിഷ റളിയല്ലാഹു അൻഹ, ഇബിൻ അബ്ബാസ്, ജാബിർ ബിൻ അബ്ദില്ല, ഈ ആറു വ്യക്തികളാണ് സ്വഹാബത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്ത് നമുക്ക് കൈമാറിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ സ്വഹാബത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഫത്വകൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നല്ലൊരു ഫഖീഹായിരുന്നു, ഖുർആൻ പണ്ഡിതനായിരുന്നു, ഹദീസ് പണ്ഡിതനായിരുന്നു. സ്വഹാബത്തിനിടയിൽ വിജ്ഞാനം കൊണ്ട് അറിയപ്പെട്ട പ്രധാനപ്പെട്ട ആറു വ്യക്തികളാണ് ഉണ്ടായിരുന്നത്. സ്വഹാബത്തിലെ പണ്ഡിതന്മാർ, വിജ്ഞാനികൾ, ഉലമാക്കൾ, മറ്റെല്ലാവരും പണ്ഡിതന്മാരാണ്. സ്വഹാബത്തിൽ ജീവിച്ച എല്ലാവരും ജ്ഞാനികളാണ്, അഗാധജ്ഞാനികളാണ്. അതേസമയത്ത് അവർക്കിടയിൽ ഉള്ള ഉലമാക്കളായ ഇൽമ്, ഇൻതഹ ഇൽമു സ്വഹാബ ഇല സിത്ത, സ്വഹാബത്തിൻ്റെ വിജ്ഞാനം മുഴുവനും 7 ആളുകളിൽ ചെന്ന് അവസാനിക്കുന്നു. ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു, എനിക്കു ശേഷം ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് പഠിപ്പിച്ച ഉമർ ബിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ആഴമറിയാൻ ഒരു കാര്യം മാത്രം നാം ഗ്രഹിച്ചാൽ മതി, 10-15 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം മാനിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മഖാം ഇബ്രാഹിം മുസല്ലയാക്കണം, പ്രവാചകൻ്റെ ഭാര്യമാർക്ക് ഹിജാബുണ്ടാകണം എന്നിത്യാദി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളായിരുന്നു. അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും ജ്ഞാനം ആഴവും ഉള്ള വ്യക്തിയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. സഹാബത്തിനിടയിൽ വിജ്ഞാനം കൊണ്ടും പ്രസംഗം കൊണ്ടും സാഹിത്യ അഭിരുചി കൊണ്ടുമൊക്കെ തിളങ്ങി നിന്നിരുന്ന ഒരു അതുല്യ വ്യക്തിത്വം എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വമായിരുന്നു അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഉബയ്യ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ആണ് മറ്റൊന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലം യകുനിൽ ലദീന കഫറു എന്ന ആയത്തിറങ്ങിയപ്പോൾ, എന്ന സൂറത്ത് അവതരിച്ചപ്പോൾ, ഇത് ഉബയ്യ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു നീ ഓതിക്കൊടുക്കു നബിയേ എന്ന് അള്ളാഹുവിൻ്റെ വഹയി വരികയും ഉബയ്യ ബിൻ കഅബ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് പ്രവാചകൻ ഇത് പറയുകയും അള്ളാഹു എന്നോട് നിങ്ങൾക്ക് വേണ്ടി ഇത് ഓതിത്തരാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉബയ്യ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഹൽ സമ്മാനി അല്ലാഹ്, അല്ലാഹു എൻ്റെ പേര് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, നഅം, ഉബയ്യ ബിൻ കഅബ് എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് സന്തോഷമായി കരച്ചിൽ വന്നു. അത്രയും വലിയ ജ്ഞാനത്തിൻ്റെ വിജ്ഞാന സാഗരമായിരുന്നു ഉബയ്യ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ സാബിത്, അബുദ്ദർദ, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇവർ ഈ ആറാളുകൾ സഹാബത്തിനിടയിലെ മഹാന്മാരായ പണ്ഡിതന്മാരായിരുന്നു, വിജ്ഞാനികളായിരുന്നു. പണ്ഡിതന്മാർ പറയുന്നു, ഈ ആറാളുകളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്താൽ ഈ ആറാളുകളുടെ വിജ്ഞാനവും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും ഇവരിലേക്കാണ് ചെന്നെത്തി നിൽക്കുന്നത്. അത്രയും വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമകളായിരുന്നു അവർ എന്ന് ചുരുക്കം. സഹാബത്തിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് അൽ അബാദില എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബത്ത്. അബാദില എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹ് എന്ന് പേരുള്ള സഹാബിമാർ. അതിലേറ്റവും പ്രധാനമായി നാല് ആളുകളാണ് പ്രധാനമായും ഉള്ളത്. പ്രവാചകൻ്റെ സഹാബത്തിൽ ഏകദേശം 300-ൽ അബ്ദുല്ലമാർ ഉണ്ടായിരുന്നു. 300-ൽ അബ്ദുല്ലമാർ. അപ്പോൾ ഒരു ഹദീസിൽ അൻ അബ്ദില്ലാഹ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കണ്ടു. ഒരു ഹദീസിൻ്റെ സനദിൽ അപ്രകാരമുണ്ടായാൽ ഈ 300 അബ്ദുല്ലമാരിൽ ഏത് അബ്ദുല്ലയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഗ്രഹിക്കാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അവരെ പ്രത്യേകമായി വേർതിരിക്കുകയും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുള്ള 4 അബ്ദുല്ലമാരെ അവർ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും എന്നിട്ട് അൽ അബാദില അബ്ദുല്ലമാർ എന്ന പേരവർക്ക് കൊടുക്കുകയും ചെയ്തു. ഏതൊക്കെയാണ് ഈ അൽ അബാദില എന്ന ഗണത്തിൽപ്പെടുന്ന അബ്ദുല്ലമാർ? ഒന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ, മറ്റൊന്ന് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, മൂന്നാമതായി അബ്ദുല്ലാഹി ബിൻ സുബൈർ, നാലാമതായി അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹും. അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബ്ദുല്ലാഹി ബിൻ സുബൈർ, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ്. ഈ നാല് സ്വഹാബിമാർക്കും പറയുന്ന പേരാണ് അൽ അബാദില. ഫിഖുകളിലും ഹദീസിന് ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും, അജ്മഉ അലാ ഷൈഇൻ മിനൽ ഫത്വ ഖീല ഹാദാ ഖൗലുൽ അബാദില. ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർ യോജിച്ചു കഴിഞ്ഞാൽ ഈ നാല് അബ്ദുല്ലമാരും ഒരേ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഹാദാ ഖൗലുൽ അബാദില എന്ന് പറയാറുണ്ട്. ഇത് അബ്ദുല്ലമാരുടെ ഖൗലാണ് ഈ നാല് അബ്ദുല്ലമാർ. അതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ നാല് അബാദിലമാരിൽ എണ്ണപ്പെടാറില്ല. അപ്പോൾ ആരാണ് സ്വഹാബത്ത്? സ്വഹാബത്തിൻ്റെ മഹത്വം എന്താണ്? ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത സ്വഹാബി ആരാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ അബ്ദുല്ലമാരിൽ നാല് അബ്ദുല്ലമാർ അബാദിലത്ത് ആരാണ് എന്നുള്ളത് നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞു. ഇൻഷാല്ലാ ബാക്കിയുള്ള സ്വഹാബത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ ആഴത്തിൽ പഠിച്ച് അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാ സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരു ലോകത്തും വിജയിക്കുന്ന വിജയികളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ പ്രിയമുള്ളവരെ, അപ്പോൾ റേഡിയോ വൈബ്സിൻ്റെ അവസാന പ്രോഗ്രാമായ അല്ലുസൂൽ കൂടി നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലേ. അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യന്മാരായിട്ടുള്ള സ്വഹാബത്തിനെ അറിയുക എന്നുള്ളത് നമ്മളെ ദീനിൻ്റെ അടിത്തറയുടെ ഒരു ഭാഗം തന്നെയാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ കേട്ടത്. ബഹുമാനിയ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു അല്ലുസൂലിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത്. റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. റേഡിയോ വെബ്സിൽ ഇതുവരെ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും നിങ്ങളുടെ കൂടെ മനോർ സലായിയുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽസലാമായിരുന്നു ആങ്കറിംഗ് ഡെസ്കിൽ ഉണ്ടായിരുന്നത്. മറ്റൊരു ദിവസം നമുക്ക് വേണ്ട കാണാം. റേഡിയോ വെബ്സ് ഇവിടെ സമാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ജഗന്റെ നമസ്കാരം. നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്, നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ, താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അറിയാൻ പീസ് റേഡിയോ സുപഥത്തിൽ ഇപ്പോൾ അഹ്ലുസുന്നയുടെ ആദർശം മധ്യമ നിലപാടാകുന്നു. ക്ലാസ് എടുത്തുകൊണ്ട് നിഹാദ് എം സി സി ആണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലിന അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ സുപഥം എന്ന എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വലിയൊരു സവിശേഷമായ പ്രത്യേകതയെക്കുറിച്ചാണ്. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അഹ്ലു സുന്നയുടെ പ്രത്യേകതകളാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയവും അത് തന്നെയാണ്. അഹ്ലു സുന്നയുടെ അഖീദ മധ്യമ നിലപാടാകുന്നു. വസത്തീയത്ത് നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുള്ള വാക്കായിരിക്കും. പ്രമാണങ്ങളുടെ വെളിച്ചത്തിലും ഒരുപാട് സംസാരങ്ങളിലൊക്കെ നമ്മൾ കേട്ട് ശീലിച്ച പദമായിരിക്കും മധ്യമ നിലപാട് എന്നുള്ളത്. ഇന്ന് സമുദായത്തിൽ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദവും കൂടിയാണ് ഈ മധ്യമ നിലപാട് എന്നുള്ളത്. ഓരോരുത്തരും അവരവർ മനസ്സിലാക്കുന്ന ആദർശവും ആശയവും അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ആ ക്രമീകരണങ്ങൾക്ക് ന്യായമായി പൊതുവെ പറയാറുള്ളതാണ് ഞങ്ങളൊക്കെ മധ്യമ നിലപാടാണ് എന്നുള്ളത്. ഇസ്ലാം പഠിപ്പിക്കപ്പെട്ട വലിയൊരു അടിസ്ഥാനമാണല്ലോ മധ്യമ നിലപാടിൻ്റെ ആളുകളാവണമെന്നുള്ളത്. അതിനാൽ ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളാണ് മധ്യമ നിലപാട് എന്ന രീതിയിൽ പൊതുവെ പരിചയപ്പെടുത്താറുള്ളത് നമ്മൾ വ്യാപകമായി കാണാറുണ്ട്. ഇവിടെയാണ് എന്താണ് അഹ്ലു സുന്നയുടെ പ്രത്യേകതയായി പഠിപ്പിക്കപ്പെട്ട മധ്യമ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആ ഒരു അളവുകോലുകളിലൂടെ ശരിയെയും തെറ്റിനെയും വേർതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാനൊരു യഥാർത്ഥ അഹ്ലു സുന്നത്തിൻ്റെ ആളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതും. എങ്ങനെയാണ് ഒരു മധ്യമ നിലപാട് ഇസ്ലാം പഠിപ്പിക്കപ്പെട്ട മധ്യമ നിലപാടാണ് എന്ന് മനസ്സിലാക്കുക? ഒറ്റ ന്യായമേ ഉള്ളൂ. പ്രമാണങ്ങളുടെ പിൻബലത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഒരു വിഷയത്തിൽ എന്ത് നിലപാടാണോ സ്വീകരിച്ചത് അത് സ്വീകരിക്കലാണ് മധ്യമ നിലപാട് എന്നതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചത്. അതല്ലാതെ പ്രവാചകൻ പഠിപ്പിക്കാത്ത, സഹാബാക്കൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ നമ്മുടെ ഇച്ഛപ്രകാരം സ്വീകരിക്കുകയും അതിനനുസരിച്ച് നമ്മൾ വിധി കൽപ്പിക്കുകയും അതിനെ ന്യായമായി മധ്യമ നിലപാട് ഇതാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അത് പരിഗണനീയമായ ഒരു വിഷയമേ അല്ല. നമ്മൾ ഏത് കാര്യവും അള്ളയും റസൂലും പറഞ്ഞ പോലെയാണോ ചെയ്യുന്നത് എങ്കിൽ അതാണ് മധ്യമ നിലപാടായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായ വിഷയം. ഇത് യഥാർത്ഥത്തിൽ ഈ അഹ്ലു സുന്നന്റെ വിഷയത്തിൽ അതിര് കവിയുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾ മതത്തിൻ്റെ വിഷയത്തിൽ അമിതമായി പല കാര്യങ്ങളിലും മുഴുകുന്ന ആളുകൾ, ആ ഒരു വാദങ്ങളുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. അതേപോലെ തന്നെ പറ്റ അതിര് വിടുന്ന ഒരു നിലക്കും ഇബാദത്തുകളൊന്നും മുഴുകാതെ അങ്ങനെ ജീവിക്കുന്ന വളരെ കുറവ് വരുത്തുന്ന ആളുകളും ഒരു ഭാഗത്തുണ്ടാവും. ഈ രണ്ട് ഭാഗങ്ങളുമല്ലാതെ ഇതിനൊരു മധ്യമ നിലപാടായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്നതാണ് ഇതുവരെ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നൊരു വാചകമുണ്ട്, ലാ തജിദു അഹ്ലൽ ഹഖ്ഖി ദാഇമൻ ഇല്ലാ വസതൻ ബൈന തറഫൈൽ ബാത്തിൽ വഹ്ലു സുന്നത്തി വസതുൻ ഫിൻ നിഹലി കമാ അന്നൽ മുസ്ലിമീന വസതുൻ ഫിൽ മിലലി. സത്യത്തിൻ്റെ വാക്താക്കൾ എപ്പോഴും അസത്യത്തിൻ്റെ രണ്ട് അറ്റങ്ങൾക്കിടയിലുള്ള മധ്യമ നിലപാടിലല്ലാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. ലാ തജിദു അഹ്ലൽ ഹഖ്ഖി ദാഇമൻ ഇല്ലാ വസതൻ ബൈന തറഫൈൽ ബാത്തിൽ. എന്നിട്ട് പറഞ്ഞു വഹ്ലു സുന്നത്തി വസതുൻ ഫിൻ നിഹലി, അഹ്ലു സുന്നത്തി വൽ ജമാഅ മുസ്ലിങ്ങൾക്കിടയിലുള്ള കക്ഷികളുടെ വിഷയത്തിൽ മധ്യമ നിലപാടായിരിക്കും. കമാ അന്നൽ മുസ്ലിമീന വസത്തുൻ ഫിൽ മിലലി, മുസ്ലിമീങ്ങൾ എങ്ങനെയാണോ മറ്റു മതങ്ങളുടെ ഇടയിൽ മധ്യമ നിലപാട് സ്വീകരിക്കുന്നത്. അതായത് ഇബ്നു ഖയ്യിം റഹിമുള്ള പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്, മുസ്ലിങ്ങൾ മറ്റു വിഭാഗങ്ങൾക്കിടയിൽ എപ്രകാരമാണ് ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുക, അപ്രകാരം തന്നെ മുസ്ലിങ്ങൾക്കിടയിലെ വിവിധ കക്ഷികൾക്കിടയിൽ അഹ്ലു സുന്നക്കും ഒരു മധ്യമ നിലപാടാണ് സ്വീകരിക്കുക എന്നതാണ് ഇബ്നു ഖയ്യിം റഹിമുള്ള പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാർഗം ഏതെല്ലാം മേഖലകളിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രാവർത്തികമായി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ സാധിക്കുക. ഈ അഹ്ലു സുന്നയുടെ മധ്യമ നിലപാട് വ്യക്തമാക്കുന്ന 5 അടിസ്ഥാനങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ്. ഒന്ന്, ആരാധനയുടെ കാര്യത്തിൽ, അതാണ് ബാബുൽ ഇബാദാത്ത്. ഇബാദത്തുകളുടെ വിഷയത്തിൽ ഒരു മധ്യമ നിലപാട് അഹ്ലു സുന്ന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ സ്വീകരിക്കൽ അനിവാര്യമാണ്. സൂഫികളും റാഫിലുകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സൂഫികളും റാഫിലുകളും അതുപോലെ തന്നെ ദുറൂസികൾക്കും നുസൈരികൾ എന്നൊക്കെ അറിയപ്പെട്ട ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഇതിനിടയിലുള്ള ഒരു മധ്യമ നിലപാടാണ് ഇബാദത്തുകളുടെ വിഷയത്തിൽ അഹ്ലു സുന്നയുടെ നിലപാട് എന്ന് പറയുന്നത്. ഇതിൽ അതിവാദങ്ങളും കുറവ് വരുത്തുന്നവരെയും മധ്യമ നിലപാടിനെയും വേർതിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉദാഹരണം വ്യക്തമാവും. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ, ആരാധനന്റെ വിഷയത്തിൽ അതിവാദം കാണിച്ച ആളുകളാണ് സൂഫികളും അതുപോലെ തന്നെ റാഫിലുകളും. ഇവർ ചെയ്തൊരു അതിവാദം എന്താണ്? അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലാത്ത പുത്തൻ ആചാരങ്ങൾ, ബിദഅത്തുകൾ, അതുപോലെ തന്നെ ആ ബിദഅത്തുകളുടെ ഇനങ്ങളിൽപ്പെട്ട ഒരുപാട് പുതിയ പുതിയ ആചാര രീതികൾ കൊണ്ടുവരിക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനും മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റലാണ് ഏറ്റവും ഉത്തമമായ മാർഗം. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ പഠിപ്പിച്ചോ സഹാബാക്കളെ പിൻപറ്റലാണ് നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ടതായ മാർഗം എന്നൊക്കെ ഒരു ഭാഗത്ത് പഠിപ്പിച്ചു തരുമ്പോൾ തന്നെ ആ ദീനിൽ പുതുതായി പുതിയ കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. ഇത് പൊതുവെ സൂഫികളിലും റാഫിലികളിലൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇങ്ങനത്തെ പുത്തൻ ആചാരങ്ങൾ കൊണ്ടുവരിക, അത് ഇബാദത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകം ചെയ്യുക എന്ന് പറയുന്നത് അതിവാദത്തിന് ഇനത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഉദാഹരണങ്ങൾ കബറുകൾക്ക് മുകളിലുള്ള നിർമ്മാണങ്ങളും അതുപോലത്തെ അവിടെയുള്ള ആരാധനകളും തുടങ്ങിയൊക്കെ ഇത് അതിരുകടക്കണതിനുള്ള ചില ഉദാഹരണങ്ങളാണ്. ഇനി മറ്റു നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉദാഹരണങ്ങളൊക്കെ മനസ്സിലേക്ക് സങ്കല്പിക്കുക. അതുപോലെ തന്നെ ആരാധനന്റെ വിഷയത്തിൽ കുറവ് വരുത്തിയ ആളുകളുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ദുറൂസുകൾ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ നുസൈരികൾ എന്നൊക്കെ അറിയപ്പെടുന്ന വിഭാഗങ്ങൾ. ഇത് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഇന്നും പല ആളുകളെ വേരുകളുള്ളതായ വിഭാഗങ്ങളാണ്. ഇവർ ആരാധനാ കർമ്മങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ച് നിസ്കരിക്കാതെ നോമ്പ് നോൽക്കാതെ അങ്ങനെ നടക്കുന്നൊരു വിഭാഗമാണ്. ഇവരും ഇവരാണ് അഹ്ലു സുന്ന എന്ന് പറയാനുള്ള ശ്രമം ഉണ്ടാവും. പക്ഷേ ഇവരുടെ തെറ്റെന്താണ്? അവർ പറ്റ കുറവ് വരുത്തിയ ആളുകളായിപ്പോയി. ഇതിന് നടുവിലാണ് അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ. എന്താണ് ഇവിടെ ആരാധനന്റെ വിഷയത്തിലുള്ള മധ്യമ നിലപാടെന്ന് പറഞ്ഞാൽ, അവർ അള്ളാഹനെ ആരാധിക്കുന്നു, എന്നാൽ അത് അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച രീതിയിൽ മാത്രമായിരിക്കും ആ ആരാധന എന്നുള്ളതാണ്. അള്ളാഹുവും റസൂലും ഒരു കാര്യം ഉപേക്ഷ വരുത്താൻ പറഞ്ഞാൽ അള്ളയും റസൂലും ഉപേക്ഷ വരുത്താൻ പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കും എന്നുള്ളതാണ് അവിടെ പ്രത്യേകത. ഒരു പുത്തനാചാരങ്ങളും അവിടെ വിശ്വാസ മേഖലകളിൽ ഉണ്ടാവൂല. അതുപോലെ തന്നെ ഒരു കൂട്ടിച്ചേർക്കലും അവരുടെ ദീനിന്റെ വിഷയത്തിൽ ഉണ്ടാകൂല. ഇതാണ് ആരാധനന്റെ വിഷയത്തിലെ മധ്യമ നിലപാട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നാമതായി നമ്മൾ അഹ്ലു സുന്നയുടെ മധ്യമ നിലപാട് എത്താക്കുന്ന 5 അടിസ്ഥാനങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ അടിസ്ഥാനം ആരാധനന്റെ കാര്യത്തിൽ ഉള്ള മധ്യമ നിലപാട്. അതിരുകിട്ട ആളുകളുടെ കൂട്ടത്തിലുമല്ല, അതുപോലെ തന്നെ കുറവ് വരുത്തിയ ആളുകളുടെ കൂട്ടത്തിലുമല്ല, അതിനെ മധ്യമ നിലപാടാകുന്ന മാർഗമായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈ ഒരു മാർഗം സ്വീകരിക്കണമെന്ന നീയത്തിലേക്ക് നമ്മൾ എത്തിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലയും റസൂലും ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഓരോ പ്രശ്നം, പുതിയ പുതിയ വിഷയങ്ങൾ വരുമ്പോഴും ആരാധനാ രീതികൾ വരുമ്പോഴും ആഘോഷങ്ങൾ വരുമ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് മധ്യമ നിലപാട് എന്നൊരു ചിന്തയിലേക്ക് വരും. അതൊരുപാട് ബിദഅത്തുകൾ ഒഴിവാക്കാൻ നമുക്ക് സഹായകരമാകും. അത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. രണ്ടാമത്തൊരു ഈ ഒരു മധ്യമ നിലപാട് എത്താക്കുന്ന ഒരു ഉദാഹരണ അടിസ്ഥാനമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളിലും ഗുണവിശേഷണങ്ങളിലും അഹ്ലു സുന്നയുടെ പ്രത്യേകത മധ്യമ നിലപാടിലായിരിക്കും എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നാമങ്ങളും വിശേഷണങ്ങളും ഉണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കൃത്യമായി അള്ളയും റസൂലും എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നത് അത് അതുപോലെ മനസ്സിലാക്കാൻ ഓരോ വിശ്വാസികളും ബാധ്യസ്ഥരുമാണ്. അതേസമയത്ത് ഈ വിഷയത്തിലും നമുക്ക് ഈ 3 വിഭാഗങ്ങളെ കാണാൻ പറ്റും. അതിരുകവിടുന്ന ആൾക്കാർ, അതുപോലെ തന്നെ കുറവ് വരുത്തിയ ആളുകൾ, മധ്യമ നിലപാടിൻ്റെ ആളുകൾ. അതിരുകടന്ന ആളുകളുടെ ഉദാഹരണമാണ് ജഹ്മിയാക്കളെപ്പോലെ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ പാടെ നിഷേധിക്കുന്നവർ, വിശേഷങ്ങളെ നിഷേധിക്കുന്ന മുഅ്തസിലുകളും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായി വരും. അധിക വിശേഷണങ്ങളെയും നിഷേധിക്കുകയും തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകുന്ന അശ്ഇരികളും ഇതിന്റെ ഭാഗമാണ്. ഇതൊക്കെ അതിര് കവിഞ്ഞ ആളുകളാണ്. അള്ളാഹുക്കൊരു പേരുണ്ട്, അള്ളാഹുവിന് ചില വിശേഷണങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ നിഷേധിക്കുന്ന ജഹ്മിയാക്കൾ, അതുപോലെ തന്നെ ഒരുപാട് വിശേഷണങ്ങളെ നിഷേധിക്കുന്ന മുഅ്തസിലികൾ, അതുപോലെ തന്നെ അശ്ഇരികൾ, ഇതൊക്കെ അതിര് കവിഞ്ഞ, ഈ ഒരു വിഷയത്തിൽ അതിര് കവിഞ്ഞ ആളുകളാണെന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ കുറവ് വരുത്തിയ ആളുകളാണ്, അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്ന ഒരു കൂട്ടർ, മുഷബ്ബിഹാക്കൾ എന്നാണ് ഇവർ അറിയപ്പെടാറുള്ളത്. അള്ളാഹുവിന് ഇന്നൊരു വിശേഷണമുണ്ടെന്ന് പ്രമാണങ്ങളിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവർ ഉദ്ദേശിക്കുന്ന രൂപവുമായി ബന്ധപ്പെടുത്തി രൂപത്തെ സാദൃശ്യപ്പെടുത്തുന്ന വിഭാഗം, ഇതാണ് മുഷബ്ബിഹാക്കൾ എന്ന് പറയാം. ഇങ്ങനെ ഇതിന്റെ വിഷയത്തിൽ കുറവ് വരുത്തിയ ആളുകളും ഒരു ഭാഗത്തുണ്ട്. ഇവിടെയാണ് മധ്യമ നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്താണ് മധ്യമ നിലപാട്? അള്ളയും റസൂലും ഒരു പേരുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, വിശേഷണങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹുന്റെ വിഷയത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി അംഗീകരിക്കുകയും അത് എങ്ങനെയാണോ അള്ളയും റസൂലും പഠിപ്പിച്ചെന്നത് അതിനർത്ഥമുണ്ട്, അതിൻ്റെ വിശേഷണങ്ങൾ എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടത് അതുപോലെ അംഗീകരിക്കുക എന്നുള്ളതാണ് അഹ്ലു സുന്നയുടെ ആദർശം എന്ന് പറഞ്ഞാൽ. അതേസമയം തന്നെ ഒരു അടിസ്ഥാനം അള്ളാഹ് പഠിപ്പിച്ചെന്നു, ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹുക്ക് തുല്യമായി മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഈ മുഷബ്ബിഹാക്കൾ പറയുന്ന പോലെ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ ഒരാളുമായിട്ടും താരതമ്യം ചെയ്യാനോ സാദൃശ്യപ്പെടുത്താനോ അഹ്ലു സുന്നെ മുതിരൂല. അള്ളാഹു പഠിപ്പിച്ചെന്ന വിശേഷണങ്ങൾ അള്ളാഹിലേക്ക് വിട്ടുകൊടുക്കും, അള്ളാഹുവാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവനെന്ന് പറയും. അതേസമയത്ത് അള്ളാഹ് പഠിപ്പിച്ചെന്ന ഇസ്മുകൾക്കും വിശേഷണങ്ങൾക്കുള്ള അർത്ഥം അഹ്ലു സുന്നെ പറയും. ഇതൊക്കെയാണ് അഹ്ലു സുന്നെ നിലപാട് എന്ന് പറഞ്ഞാൽ. ഇതാണ് മധ്യമ നിലപാട് എന്ന അഹ്ലു സുന്നെ വിഷയത്തിൽ, നാമഗുണ വിശേഷണങ്ങളുടെ വിഷയത്തിൽ അഹ്ലു സുന്നെയുടെ നിലപാട്. ഇത് നമ്മൾ മനസ്സിലാക്കിക്കേണ്ട രണ്ടാമത്തെ വിഷയമാണ്. മൂന്നാമത്തെ വിഷയമാണ് അള്ളാഹുവിന്റെ വിധിയും നിശ്ചയം, ബാബുൽ ഖലാ ഇവൽ ഖദർ. ഖലാ ഉൽ ഖദറിന്റെ വിഷയത്തിലും അഹ്ലു സുന്നെ മധ്യമ നിലപാടിന്റെ ആളുകളായിരിക്കും. ഇവിടെയും അതിര് കവിഞ്ഞ ആളുകളെയും നമുക്ക് കാണാൻ പറ്റും, കുറവ് വരുത്തിയ ആൾക്കാരെയും കാണാൻ പറ്റും. ചില ഉദാഹരണങ്ങൾ, ഈ ഉദാഹരണങ്ങൾ വ്യക്തമാക്കണമെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതിര് കടന്ന ആളുകൾക്ക് ഉദാഹരണമാണ് ഖദരിയാക്കൾ. മനുഷ്യന് സ്വന്തമായി യാതൊരു ഇച്ഛാശക്തിയുമില്ലെന്നും വായുവിലെ തൂവൽ പോലെ അവൻ നിർബന്ധിതനാണെന്നും ഇവർ വാദിക്കുകയാണ്. ഒരു വായുവിലിങ്ങനെ തൂവൽ പാറുകയാണെന്നുണ്ടെങ്കിൽ ആ തൂവലിനെങ്ങനെ വായു ഇങ്ങനെ സഞ്ചരിപ്പിക്കുന്നത് പോലെ മറ്റൊരു സ്വാധീനവും ഈ മനുഷ്യന്മാർക്കില്ല എന്നുള്ള രീതിയിലാണ് ഈ ജബരിയാക്കളുടെ വാദം. ഇതാണ് പറ്റ കുറവ് വരുത്തിയ ആൾക്കാർ. അതേസമയത്ത് കലാകഥറിന്റെ വിഷയത്തിലുള്ള മധ്യമ നിലപാട് അഹ്ലുസുന്നയുടെ നിലപാടാണ്. എന്താണ് അഹ്ലുസുന്നയുടെ നിലപാടെന്ന് പറഞ്ഞാൽ, മനുഷ്യന് സ്വന്തമായി ഇച്ഛാശക്തിയും പ്രവൃത്തിയുമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അഹ്ലുസുന്നയുടെ ആളുകൾ വിശ്വസിക്കുന്നു. എന്നാൽ അത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനും സൃഷ്ടിപ്പിനും വിധേയമാണ്. അള്ളാഹുവാണ് മനുഷ്യനെയും അവന്റെ പ്രവൃത്തികളെയും സൃഷ്ടിച്ചത്. ഈ അടിസ്ഥാനങ്ങളൊക്കെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്നും, അതേസമയത്ത് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഭാഗികമായ കഴിവും ഒക്കെ അള്ളാഹ് നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസമായിരിക്കും അഹ്ലു സുന്നയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ. ഇവിടെയും ഈ രണ്ട് അതിര് കവിഞ്ഞ വാദവും ഉണ്ട് ഒരു ഭാഗത്ത്, കുറവ് വരുത്തിയ വാദവും ഉണ്ട് ഒരു ഭാഗത്ത്. ഇതിൽ മധ്യമ നിലപാടായ അഹ്ലു സുന്നയുടെ വാദമായിരിക്കും ഒരു വിശ്വാസി സ്വീകരിക്കുക എന്ന് പറഞ്ഞത്. ഇതാണ് മൂന്നാമത്തെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞത്. നാലാമത്തെ ഒരു അടിസ്ഥാനമാണ് ഈ വഅദ് വൽ വഈദ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അഹ്ലു സുന്ന ഖവാരിജുകൾക്കും അതുപോലെ തന്നെ മുർജിയത്തുകൾക്കും ഇടയിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുണ്ടാവുക. ഇതിലും അതിര് കവിടുന്ന ആൾക്കാരെ കാണാൻ പറ്റും, കുറവ് വരുത്തിയ ആൾക്കാരെ കാണാൻ പറ്റും, മധ്യമ നിലപാടിന്റെ ആളുകളെ കാണാൻ പറ്റും. അതിര് കവിടുന്ന ആളുകളാണ് ഖവാരിജുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വാഗ്ദാനവും താക്കീദിന്റെയും വിഷയത്തിൽ വൻപാപം ചെയ്തവൻ കാഫിറാണെന്നും നരകത്തിൽ ശാശ്വതനാണെന്നും വാദിക്കുന്ന ആൾക്കാരാണ്. ഇതാണ് ആ വിഷയത്തെ അതിര് കടന്ന ആൾക്കാർ. ഇതിൽ കുറവ് വരുത്തിയ ആളുകളാണ് മുർജിയാക്കൾ. അവർ പ്രവർത്തനങ്ങൾ ഈമാന്റെ ഭാഗമല്ലെന്നും നീ വലിയ പാപം ചെയ്താലും ഈമാന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് വാദിക്കുന്ന ആളുകളാണ് അവർ. ഇവർക്കിടയിലുള്ള മധ്യമ നിലപാട് അഹ്ലു സുന്നന്റേതാണ്. എന്താ അഹ്ലു സുന്ന നിലപാടെന്ന് പറഞ്ഞാൽ, വലിയ പാപം ചെയ്ത് മുസ്ലിം ഇസ്ലാമിന് പുറത്തു പോവുകയില്ല, വലിയ പാപം ചെയ്താലും ഒരു മുസ്ലിം എന്ത് ചെയ്യൂല, ഇസ്ലാം എന്ന് പുറത്തു പോകില്ല. എന്നാൽ അവൻ പൂർണ്ണ വിശ്വാസിയുമല്ല, അവൻ പാപിയായ വിശ്വാസിയായിട്ട് പരിഗണിക്കുക. പരലോകത്ത് അവൻ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിലാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന് മാപ്പ് നൽകും, അല്ലെങ്കിൽ ശിക്ഷിച്ച ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കും. അവിശ്വാസിയല്ലാത്ത ആരും നരകത്തിൽ ശാശ്വതനല്ല. ഇതാണ് അഹ്ലു സുന്നന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പൊ രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തി ഈ ഒരു വിഷയത്തിൽ തന്നെ, ജബരിയാക്കളും അതുപോലെ തന്നെ ഖവാരിജുകളും മുർജിയാക്കളും. ഇവർ രണ്ടുപേരുടെയും ഈ വിഷയത്തിലുള്ള നിലപാടും അഹ്ലു സുന്നന്റെ നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ട്. അഹ്ലുസുന്നയുടെ നിലപാടിനെ മധ്യമ നിലപാടെന്ന് നമ്മൾ പറയാനുള്ള കാരണമെന്താണ്? മറ്റു രണ്ട് നിലപാടുകളും പ്രമാണബദ്ധിതമല്ല. അവിടെ ബുദ്ധിയും അവിടെ ഇച്ഛയുമാണ് അവിടെ മാനദണ്ഡം. എന്നാൽ അഹ്ലുസുന്നയുടെ നിലപാട് പ്രമാണബദ്ധിതമാണ്, അവിടെ പ്രമാണങ്ങൾക്കനുസരിച്ചാണ് വിധി തീർപ്പിലേക്ക് എത്തിയിട്ടുള്ളത് എന്നതാണ് മധ്യമ നിലവായി ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അടുത്ത അഞ്ചാമത്തായ ഒരു അടിസ്ഥാനമാണ് സഹാബാക്കളുടെ കാര്യത്തിൽ. സഹാബാക്കളുടെ കാര്യത്തിലും അഹ്ലുസുന്നയുടെ നിലപാടാണ് മധ്യമ നിലപാട്. ഖവാരിജുകൾ ഒരു ഭാഗത്തുണ്ട്, ഷിയാക്കൾ ഒരു ഭാഗത്തുണ്ട്, ഇവർക്കിടയിൽ അതിരു കടന്ന ആളുകളുണ്ട്, അതിര് കുറഞ്ഞ ഈ ഒരു ഇതിൽ കുറവ് വരുത്തിയ ആളുകളുണ്ട്. ഇതിന് മധ്യമ നിലപാട് സ്വീകരിച്ച ആളുകളും മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും അഹ്ലുസുന്നയുടെ ഇതൊക്കെ പരിഗണിച്ചു നോക്കുമ്പോൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ നിലപാടെടുത്ത് നോക്കുക. ഒന്ന്, ആ ഈ അതിര് കടന്ന ആളുകൾക്ക് ഉദാഹരണമാണ് ഷിയാക്കൾ. അലി റളിയല്ലാഹുവിൻ്റെ കുടുംബത്തോട് അമിതമായ സ്നേഹം പഠിക്കുകയും മറ്റു സഹാബാക്കളെ നിന്ദിക്കുകയും കാഫിറുകളാക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ഷിയാക്കൾ. ഇവരെപ്പോലെ തന്നെ ഒരു ഭാഗത്ത് ഈ കാലഘട്ടത്തിൽ തന്നെ വളർന്ന വിഭാഗമാണ് റാഫിലിയാക്കൾ. ഈ റാഫിലിയാക്കളൊപ്പം തന്നെ വന്ന നാസിബിയാക്കൾ എന്ന് പറയും. ഈ നാസിബിയാക്കളെ സംബന്ധിച്ചിടത്തോളം അലി റളിയല്ലാഹുവിനോട് അമിതമായ ദേഷ്യം, അലി കുടുംബത്തിനോടും നബി കുടുംബത്തോടും ദേഷ്യം, അവരെ തക്ഫീർ നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു വിഭാഗം ഇതിനെ തുടർന്ന് തന്നെ കൂടെ വളർന്നു വന്ന ആളുകളാണ് നാസിബിയാക്കൾ എന്ന് പറയും. ഇതൊക്കെ അതിരു കടന്ന വിഭാഗമാണ് സഹാബാക്കളുടെ വിഷയത്തിൽ. അതേപോലെ തന്നെ ഇതിൽ കുറവ് വരുത്തിയ ആളുകളുണ്ട് ഖവാരിജുകളെപ്പോലെ. അലി റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹു കാഫിറുകളാക്കി അവരോട് ശത്രുത കാണിക്കുന്ന ആളുകൾ, ഇത് ഖവാരിജുകളാണ്. ഇങ്ങനത്തെ ടീമും ഒരു ഭാഗത്തുണ്ട്. ഇതിൽ മധ്യമ നിലപാട് അഹ്ലുസുന്ന നിലപാടാണ്. എന്താണ് അഹ്ലുസുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ, അവർ എല്ലാ സഹാബികളെയും സ്നേഹിക്കുന്നു, ഉമ്മത്തിലെ ഏറ്റവും ഉത്തമർ അവരാണെന്ന് വിശ്വസിക്കുന്നു, അവർക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ മൗനം പാലിക്കുന്നു, അവരിൽ ഏറ്റവും ഉത്തമർ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും എന്നിവരാണെന്ന് വിശ്വസിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തോട് അഹ്ലു ബൈത്തിനോട് സവിശേഷമായ സ്നേഹവും ആദരവും വെച്ചു പുലർത്തുന്നു. ഇതാണ് മധ്യമ നിലപാട് എന്ന് പറഞ്ഞാൽ. ഈ അഞ്ചടിസ്ഥാനങ്ങൾ ഒരു വിശ്വാസി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് വിശദമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്, ചുരുക്കിയ രൂപത്തിലെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മധ്യമ നിലപാട് എന്ന് നമുക്ക് ബോധ്യമാവും. ഇന്നത്തെ എപ്പിസോഡിൽ ചുരുക്കി പറഞ്ഞ കാര്യങ്ങൾ, അഹ്ലുസുന്നയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മധ്യമ നിലപാട് എന്ന് പറയുന്നത്. അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് മധ്യമ നിലപാടിൻ്റെ ആളുകൾ തങ്ങളാണെന്ന് പറയുമ്പോൾ, ശരിയായ മധ്യമ നിലപാട് എന്ന് പറയുന്നത് പ്രമാണങ്ങളോട് യോജിച്ച രീതിയിൽ അള്ളയും റസൂലും എങ്ങനെ പഠിപ്പിച്ചോ അത് ചെയ്യലാണ് മധ്യമ നിലപാട് എന്നതാണ് വ്യക്തമാക്കപ്പെട്ടത്. അതിന് അഞ്ച് ഉദാഹരണങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഒന്ന്, ആരാധനകളുടെ കാര്യത്തിൽ മധ്യമ നിലപാടായിരിക്കണം. അള്ളാഹുവിൻ്റെ നാമങ്ങളുടെയും ഗുണങ്ങളുടെയും വിഷയത്തിൽ മധ്യമ നിലപാടായിരിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിധിയിലും നിശ്ചയങ്ങളിലും കലാഖദറിൽ മധ്യമ നിലപാട് വേണം. വാഗ്ദാനവും താക്കീദും ബാബുൽ വഅദ് വൽ വഈദിൽ മധ്യമ നിലപാട് വേണം. സഹാബികളുടെ കാര്യത്തിൽ മധ്യമ നിലപാട് വേണം. ഇങ്ങനെ അഞ്ച് വിഷയങ്ങളാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഈ ഒരു പ്രത്യേകതയെ നമ്മളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. നമ്മളും പ്രമാണങ്ങളുമായി യോജിച്ചതിനൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാകണം. എല്ലാ ഫിത്നകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖ് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സുപഥം. അഹ്ലുസുന്നയുടെ ആദർശം മധ്യമ നിലപാടാകുന്നു. ക്ലാസ് എടുത്തത് നിഹാദ് MCC.
0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമ്മൾ കാതോർക്കുന്നു മധുരം ഖുർആൻ.
5: أعوذ بالله من الشيطان الرجيم.

0: യുഎഇയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലന സംവിധാനം നടപ്പാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രവണമനോഹരമായ ആ ഒരു പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 55 അധ്യായം സൂറ റഹ്മാനിലെ 17 മുതലുള്ള ആയത്തുകളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന വളരെ ചിന്തനീയമായ ചില ഭാഗങ്ങളിലൂടെയാണ് മധുരം ഖുർആൻ കടന്നുപോയത്. റബ്ബുൽ മഷ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ, രണ്ട് ഉദയസ്ഥാനങ്ങളുടെ റബ്ബും രണ്ട് അസ്തമനസ്ഥാനങ്ങളുടെ റബ്ബുമാകുന്നു അവൻ. ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുക്കദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? മറജൽ ബഹ്റൈനി യൽ തഖിയാൻ, രണ്ട് സമുദ്രങ്ങളെ അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക നിലയിൽ അവൻ അയച്ചുവിട്ടിരിക്കുന്നു. ബൈനഹുമ ബർസഖുല്ലാ യബ്ഗിയാൻ, അവ രണ്ടും അന്യോന്യം അതിക്രമിച്ചു കടക്കാതിരിക്കത്തക്ക ഒരു മറ അവക്കിടയിലുണ്ട്. ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുക്കദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല വളരെ മനോഹരമായ ഒരു സൂറയാണ് സൂറത്തു റഹ്മാൻ. അതിലെ ആവർത്തിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഓരോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടും ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുക്കദിബാൻ എന്നുള്ള ആവർത്തനം അതീവ മനോഹരമായൊരു പാരായണം സൂറത്തു റഹ്മാനിൻ്റേത് നമുക്ക് സാധ്യമാക്കുന്നു. അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞതിൻ്റെ ഒരു അല്പ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുപോകാം. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഉദയാസ്തമന സ്ഥാനങ്ങളെ സംബന്ധിച്ചാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയാസ്തമനങ്ങളെ ഉദ്ദേശിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അതിലടങ്ങിയ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും മനുഷ്യനോട് ചിന്തിക്കാൻ പറയുകയും ആ ചിന്തക്കവൻ കടപ്പെട്ടവനാകുന്നു എന്ന ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവരികയും ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് ഒന്നാമത്തെ ആയത്തിലൂടെ പറഞ്ഞതെങ്കിൽ, തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് രണ്ട് സമുദ്രങ്ങളെക്കുറിച്ചാണ്. ആ രണ്ട് സമുദ്രങ്ങൾ കൊണ്ട് ഉദ്ദേശം ശുദ്ധജലാശയങ്ങളും ഉപ്പുജലാശയങ്ങളുമാകുന്നു. രണ്ടും ഒന്നിനോടൊന്ന് തൊട്ടും അടുത്തടുത്തും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഒന്ന് മറ്റേതിനെ ആക്രമിച്ച് അതിൽ ലയിപ്പിക്കുന്നില്ല. ഓരോന്നും അതതിൻ്റെ വ്യത്യസ്തമായ പ്രകൃതി വിശേഷത്തോടെ തന്നെ നിലനിൽക്കത്തക്കവണ്ണം അവക്കിടയിൽ അള്ളാഹു എന്തോ ഒരു മറയും തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഭാഗമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളോട് ആലോചിക്കുവാനും അവനോട് ആരാധന അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടിയാണ് ഈ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം അള്ളാഹു നമ്മളിലേക്ക് ഇട്ടുതരുന്നത് എന്ന ഒരു ഭാഗം കൂടിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വിശപ്പ് ഭാഗം 3, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശപ്പിനെക്കുറിച്ച്, വിശപ്പിൻ്റെ കാഠിന്യത്തെക്കുറിച്ച്, വിശപ്പില്ലാത്ത അനുഗ്രഹപൂർണമായ ജീവിതത്തെക്കുറിച്ചൊക്കെ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളിൽ പല ആളുകളും വിശപ്പിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് പറയുമ്പോഴും അതിനെക്കുറിച്ച് അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് കാണുമ്പോഴുമൊക്കെ അതൊന്നും ഒരു പ്രശ്നമായി കാണാതെ ജീവിക്കുന്ന പല ആളുകളുമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഈ പ്രൗഢിയൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നതാണോ? സഹോദരങ്ങളെ, 14% ആളുകൾ പോഷക

0: ആഹാരക്കുറവ് കൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. 35% ആളുകൾ ഇന്ത്യയിൽ വളർച്ച മുരടിച്ചു പോയ ആളുകളാണ്. 3% കുട്ടികളാണ് 5 വയസ്സിന് മുമ്പ് തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ അവസ്ഥയാണ് ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്നൊരിക്കലും നമ്മൾ വിചാരിക്കരുത്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, കുലു വശ്റബു വലാ തുസ്രിഫു. പ്രിയമുള്ളവരെ, അള്ളാഹു പറയുന്നത് നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ, പക്ഷേ വലാ തുസ്രിഫു, ധൂർത്ത് കാണിക്കല്ലേ എന്നാണ്. തിന്നാനും കുടിക്കാനും പറഞ്ഞു, പക്ഷേ ധൂർത്തൊരിക്കലും കാണിക്കല്ലേ, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നാണ്. എത്രയാ നമ്മൾ ധൂർത്ത് കാണിക്കുന്നത്? എത്ര ഭക്ഷണമാണ് അനാവശ്യമായി നമ്മൾ വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുന്നത്? ഭക്ഷണം കൊടുക്കുന്നവനും വാങ്ങുന്നവനും ബൊഫയുടെ പേരും പറഞ്ഞ് നമ്മൾ എടുക്കുന്ന ഭക്ഷണം, നമുക്കറിയാം എൻ്റെ ശരീരത്തിന് എത്ര ഭക്ഷണം വേണമെന്നുള്ളത്. പക്ഷേ ആവശ്യമില്ലാതെ കുറേ ഭക്ഷണം എടുത്ത് ടേബിളിൽ വെച്ചിട്ട് അത് വേസ്റ്റാക്കി പോകുമ്പോൾ നമ്മൾ അറിയുന്നില്ല ആ വേസ്റ്റാക്കിയ ഭക്ഷണത്തിൻ്റെ വില എത്രയാണ് എന്ന്. അതുപോലെ തന്നെ ആർഭാടങ്ങളൊക്കെ കാണിച്ചു വെച്ച് മെഹന്തിയും ഹെൽദിയും നോക്കൂ നിങ്ങൾ, ആ ഭാഷകളിൽ പോലുമുണ്ട്. പല കളറിൻ്റെ പേരും പറഞ്ഞ് കല്യാണങ്ങൾ നടത്തുമ്പോൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ മനുഷ്യൻ്റെ വലിപ്പത്തിനനുസരിച്ച് ചോക്ലേറ്റുകൾ വാങ്ങിക്കൊടുത്ത് വലിയ ആർഭാടമാക്കുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, ഒരു ചോക്ലേറ്റ് പോയിട്ട് മനുഷ്യൻ്റെ വലിപ്പത്തിന് വേണ്ട ഒരു തരി ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞ് കേണ് അപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് വാപ്പയുണ്ട്, നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നമ്മളുണ്ട്. പക്ഷേ നമ്മളില്ലാത്ത ഒരു സാഹചര്യം വന്ന് ഒരു തുള്ളി ഭക്ഷണത്തിന് വേണ്ടി പ്ലേറ്റും പിടിച്ച് എത്തിയും കാനയുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാൻ നമുക്ക് പറ്റുമോ? അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിലും എങ്ങനെയും വരുമെന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ആർഭാട കല്യാണങ്ങൾക്ക് വേണ്ടി കളമൊരുക്കുന്ന ആളുകൾ നല്ലവണ്ണം ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ആ ഗാസയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മക്കൾ നമ്മോട് വന്നിട്ടൊരു ബിസ്ക്കറ്റ് പാക്കറ്റ് ആവശ്യപ്പെട്ടിട്ട് അത് വാങ്ങിക്കൊടുക്കാൻ കയ്യിൽ പണമില്ലാതെ നമ്മളിങ്ങനെ ഉരുകി നിൽക്കുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ഇനി എന്ന് ഭക്ഷണം കിട്ടുമെന്നറിയാതെ വിശന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു ഭാഗത്ത് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്രാഫിനെക്കുറിച്ച്, ഇസ്രാഫിനെ നമ്മൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ദൂർത്ത് കാണിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്നാണ്. ഭക്ഷണം വാങ്ങി ടേബിളിൽ വെച്ചിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോലും നിൽക്കാതെ കളയുന്ന ആളുകളില്ലേ? അനാവശ്യമായി ഭക്ഷണം വാങ്ങുന്ന, ഏത് മേഖലയിലായിക്കോട്ടെ, അനാവശ്യത്തിലധികം ഉപയോഗിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നമ്മളെന്തിനാ മടി കാണിക്കുന്നത്? ഹോട്ടലിൽ പോവണ്ട എന്ന് പറയുന്നില്ല, ഭക്ഷണം കഴിക്കണ്ട എന്നല്ല. കുടുംബത്തോടൊപ്പം പുറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ബാക്കി വന്ന ഭക്ഷണം അതൊന്ന് പൊതിഞ്ഞു തരണട്ടോ എന്ന് പറയാൻ എന്തിനാ നമ്മൾ മടി കാണിക്കണത്? അതുപോലെ സ്വന്തം വീട്ടിലെ ഭക്ഷണം വേസ്റ്റാക്കുന്ന ആളുകൾ, സഹോദരിമാർ, അളന്നെടുത്ത് ഉപയോഗിക്കാൻ, ഒരൽപ്പം കുറവ് വന്നാലും ഒരിക്കലും ബാക്കിയാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ അള്ളാഹു ബറക്കത്ത് നൽകും. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ കുറവ് വന്നാലും മനസ്സും നിറയും, വയറും നിറയും. അല്ലാതെ കാണുന്നതൊക്കെ വാരി വലിച്ച് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെ അള്ളാഹുവിൻ്റെ ബറക്കത്ത് അതിൽ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മോട് പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധ കാണിക്കണം. ഇദാ സഖതത് ലുഖ്മതു അഹദികും ഫൽയുംതിത് അൻഹൽ അദാ, കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നെങ്ങാനും ഒരിത്തിരി താഴെ വീണാൽ ഉപദ്രവമുണ്ടാക്കുന്ന മാലിന്യങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കണം. വലിയ കുലഹ, അതിനെ നിങ്ങൾ ഭക്ഷിക്കണമെന്നാണ്. ആ മാലിന്യം അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആ ഭക്ഷണം നിങ്ങൾ കഴിക്കണമെന്നാണ്. വലായത് ആഹാലിഷൈത്വാൻ, പിശാചിന് വേണ്ടി നിങ്ങളത് ബാക്കി വയ്ക്കല്ലേ, നിങ്ങളത് കഴിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കളോട് നമ്മൾ പറയും അത് കളഞ്ഞേക്ക് എന്ന്. എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ? അത് കളഞ്ഞേക്ക്, വേറെ തരാം. ഹറാമും ആർഭാടവും അനാവശ്യവും മക്കളെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഒരു പെൻസിൽ ചോദിക്കുമ്പോൾ ഒരു ബോക്സ് പെൻസിലാണ് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത്. ഒരു മിഠായി ചോദിക്കുമ്പോൾ ഒരു പാക്കറ്റ് മിഠായി നമ്മൾ വാങ്ങിക്കൊടുക്കും. അതിൻ്റെ വില അവരറിയണില്ല. താഴേക്ക് പോയാൽ അത് എടുക്കേണ്ട, കളഞ്ഞേക്കെന്നാണ് നമ്മൾ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതിലുള്ള ഉപദ്രവം ഒഴിവാക്കിയിട്ടത് മക്കളെ തിന്നാൻ കൊടുക്കണം. മക്കൾക്കത് കഴിക്കാൻ അവരെ കൊണ്ട് അങ്ങനെ പഠിപ്പിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, പട്ടിണി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിലത്ത് വീണതും പ്രിയമുള്ളവരും നമ്മളെടുത്ത് കഴിക്കും. ഇല നക്കിയുടെ ചിരി നക്കി എന്ന ആ ഒരു പ്രയോഗം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസ്ഥയുണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ബറക്കത്ത് വേണ്ടേ നിങ്ങൾക്ക്, ഫി അയ്യി ത്വആമിൻ യുബാരിക്കു ലഹു, ഭക്ഷണത്തിൽ എവിടെയാണ് ബറക്കത്ത് ഉണ്ടാവുക എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് കിട്ടിയ ഭക്ഷണം മുഴുവനായി നിങ്ങൾ കഴിക്കണം, വിരലിലുള്ളത് വരെ നക്കിത്തുടക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇതൊക്കെ ആൾക്കാർ കണ്ടാൽ മോശമല്ലേ, ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിൽ വണ്ടി കിട്ടാത്തവർ ചെയ്യണ പണിയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, വിരല് പോലും കടിച്ചു പോകുന്ന അവസ്ഥ പല ആളുകളുടെ ജീവിതത്തിലുമുണ്ട്. അതൊന്നും അധികം വൈകാതെ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരാമെന്ന ബോധം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. ആ പേടി എപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് വിരലുകൾ നക്കിത്തുടച്ച് കഴിക്കുന്ന മര്യാദ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ, കാന ഇദ അക്കല തഅമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചാൽ ലഇഖ അസാബിഅഹു സലാസൻ, 3 പ്രാവശ്യം തൻ്റെ വിരലുകൾ ഇങ്ങനെ നക്കിത്തുടച്ച് വൃത്തിയാക്കുമായിരുന്നു എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. വിശപ്പ് എന്ന നിർവചിക്കാനാവാത്ത ആ ഒരവസ്ഥ, വീട്ടിലുള്ള ഡൈനിങ് ടേബിളിൽ ആവി പറക്കുന്ന ഭക്ഷണത്തിന് മുകളിൽ കൈവെക്കുമ്പോൾ, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, കുട്ടനാട്ടിൽ നിന്നും അതുപോലെ ആന്ധ്രയിലും കർണാടകയിലുമൊക്കെയുള്ള കുറേ പാവങ്ങൾ ചോറിൽ കല്ല് വെച്ചുണ്ടാക്കി തന്ന, കാല് വെച്ചുണ്ടാക്കി തന്ന ആ ഒരു അരിയില്ലേ, പണ്ട് കാലത്തൊക്കെ കൊയ്യാനും കത്തെടുക്കാനും നിലമുഴുതാനും മണ്ണ് കൊണ്ടുവരാനും വിത്തുപാകാനുമൊക്കെ ഇതിനൊക്കെ ശീലമുള്ള ആളുകൾ ഇതിൻ്റെ അധ്വാനം എത്രയാണെന്ന് അറിയുന്നവരാണ്. അതുകൊണ്ട് ധൂർത്ത് കാണിച്ച് അനാവശ്യമായി ഇതെല്ലാം തള്ളിക്കളയുമ്പോൾ അതിൻ്റെ പിന്നിൽ എത്രയോ ആളുകളുടെ അധ്വാനമുണ്ട് എന്ന കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. എൻ്റെ റബ്ബെനിക്ക് നിശ്ചയിച്ചിട്ടുള്ള റിസ്ഖാണിത്, ഇതിൽ ഞാൻ ധൂർത്ത് കാണിക്കില്ല, അനാവശ്യം കാണിക്കില്ല, മറ്റുള്ളവർക്ക് കൂടെ നൽകാനുള്ള ഒരു മനസ്സ് കാണിച്ച് മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം വിശപ്പ് ഭാഗം 3. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്. വോയിസ് ഓഫ്
3: പീസ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നതോടെ തന്റെ ചെയ്തിക്ക് ദൈവസമക്ഷം ഉത്തരം പറയേണ്ടി വരുമെന്ന ചിന്ത ഇല്ലാതാകുന്നു. അതോടെ ആത്യന്തികമായ പ്രതീക്ഷയും ആനന്ദവും ജീവിതത്തിന് മൂല്യവും ലക്ഷ്യവും ഉണ്ടെന്ന വിശ്വാസവും അപ്രസക്തമാകുന്നു. അതിഭൗതികമായ സകലതിനെയും നിഷേധിക്കുവഴി മരണാനന്തര ജീവിതത്തെയും അതിലെ പ്രതീക്ഷകളും നാസ്തികർ നിരാകരിക്കുന്നു. അതിനാൽ നിരന്തരം ദുരിതങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യർക്ക് യാതൊരു പ്രതീക്ഷയും നൽകാൻ നിരീശ്വരവാദികൾക്ക് കഴിയില്ല. എന്നാൽ ഇസ്ലാം നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത് എന്ന് വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നു. കുല്യാ ഇബാദിയല്ലദീന അഷ്റഫു ലാ തക്നതു മിർ റഹ്മത്തില്ലാ. നബിയെ പറയുക, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ ദാസന്മാരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്തു സുമറിലെ 53-ാമത്തെ സൂക്തം. ജീവിതത്തിൽ എത്ര വലിയ പാപങ്ങൾ സംഭവിച്ചാലും എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവാൻ പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനാണ് പ്രവാചകനോട് കൽപ്പിച്ചത്. വർഷങ്ങളോളം തന്റെ പ്രിയപ്പെട്ട മകൻ യൂസുഫിനെ കാണാതായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടിട്ടും തന്റെ മറ്റൊരു മകനെയും കൂടെ നഷ്ടപ്പെട്ടപ്പോഴും യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രതീക്ഷ കൈവിടാതെ നിരാശനാവാതെ തന്റെ മറ്റു മക്കളോട് പറയുന്നത് ഇങ്ങനെ: എന്റെ മക്കളെ, നിങ്ങൾ പോയി യൂസുഫിനെയും അവന്റെ സഹോദരനെയും സംബന്ധിച്ചു അന്വേഷിച്ചു നോക്കുക. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ആശ്വാസത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. ഖുർആനിലെ 12-ാമത്തെ അധ്യായം സൂറത്ത് യൂസുഫിലെ 87-ാമത്തെ സൂക്തം. ഇതിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മഹുള്ള പറഞ്ഞു: ലാ തഖ്തഉ റജാഅകും മിനല്ലാഹി ഫിത്തഫ്രീജി വൽ ഫർജി. അള്ളാഹു നൽകുന്ന ആശ്വാസത്തിലും വഴിത്തിരിവിലുമുള്ള നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും മുറിച്ചു കളയരുത്. 18 വർഷത്തോളം രോഗബാധിതനായി കിടന്ന മക്കളും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടിട്ടും അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിച്ച അയ്യൂബ് നബിയുടെ ചരിത്രം നമുക്കറിയാം. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, നിരാശനാവാതെ അദ്ദേഹം പ്രാർത്ഥിച്ചു. വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയല്ലുറു വഅന്ത അർഹമുർ റഹീമീൻ. അയ്യൂബിനെയും ഓർക്കുക, തന്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം: എനിക്കിതാ കഷ്ടപ്പാട് വാദിച്ചിരിക്കുന്നു, നീ കാരുണ്യകരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനാകുന്നു. ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയായിലെ 83-ാമത്തെ സൂക്തം. യഥാർത്ഥ വിശ്വാസിക്ക് എപ്പോഴും പ്രതീക്ഷയുണ്ട്. ഐഹിക ജീവിതത്തിൽ നഷ്ടപ്പെട്ടതും അതിൽ കൂടുതലും പാരത്രിക ജീവിതത്തിൽ ലഭിക്കും. എന്നാൽ നിരീശ്വരവാദിയുടെ കാഴ്ചപ്പാടിൽ ജീവിതമെന്നത് മാതാവ് കുട്ടിക്ക് കളിക്കാൻ കൊടുത്ത് അകാരണമായി തിരിച്ചെടുത്ത കളിപ്പാട്ടം പോലെയാണ്. നാം അനുഭവിച്ച ആനന്ദവും സ്നേഹവുമെല്ലാം എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന അവരുടെ വിശ്വാസം നിരാശ മാത്രമാണ് നൽകുന്നത്. നാസി ജർമ്മനിയിലും ഇപ്പോൾ ഇന്ത്യയിലും മക്കളും ഭർത്താവും അകാരണമായി വധിക്കപ്പെടുന്നത് കാണേണ്ടി വന്ന സ്ത്രീകൾക്ക് ഒരിക്കലും നീതി ലഭിക്കുന്നില്ല. ബലാത്സംഗത്തിന് ഇരയാവുന്ന അകാരണമായി പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നീതി ലഭിക്കുന്നില്ല. എന്നാൽ ഒരു അണുമണിത്തൂക്കം നന്മയോ തിന്മയോ ചെയ്തവർക്ക് അവരുടെ പ്രതിഫലം ലഭിക്കുമെന്ന് ഖുർആനിക പ്രഖ്യാപനം ആത്യന്തികമായ നീതി സങ്കല്പത്തെ നിലനിർത്തുന്നു. അപ്പോൾ ആർ ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്തിരുന്നുവോ അതവൻ കാണും. വമൻ യഅ്മൽ മിസ്കാല ദറത്തിൻ ഷറയ്യറ, ആർ ഒരു അണുവിന്റെ തൂക്കം തിന്മ ചെയ്തിരിക്കുന്നുവോ അവൻ അതും കാണും. ഖുർആനിലെ 101-ാമത്തെ അധ്യായം 7-8 സൂക്തങ്ങൾ. അതായത്, ഇഹലോകത്ത് മനുഷ്യൻ ചെയ്ത ഏത് നിസ്സാരമായ പ്രവൃത്തിക്കും കണിശമായ പ്രതിഫലം പരലോകത്ത് അള്ളാഹു നൽകുന്നതാണ്. നിരീശ്വരവാദികളുടെ കാഴ്ചപ്പാടിൽ എല്ലാ വസ്തുക്കളും കേവലം പദാർത്ഥങ്ങളുടെ പുനഃക്രമീകരണങ്ങൾ മാത്രമാണ്, അലക്ഷ്യമായ ഭൗതിക പ്രക്രിയകളുടെയും സൃഷ്ടി. അതിനാൽ തന്നെ ജീവനുള്ള മനുഷ്യന്റെ കൈയും ഒരു ചോക്ലേറ്റ് പ്രതിമയും തമ്മിൽ വ്യത്യാസമില്ല. ഒരു ചുറ്റിക കൊണ്ട് മനുഷ്യന്റെ കയ്യിൽ അടിക്കുന്നതും ചോക്ലേറ്റ് പ്രതിമയിൽ അടിക്കുന്നതും ഒരുപോലെയാണ്. നാം മനുഷ്യരായതുകൊണ്ട് നമുക്ക് ജീവനുണ്ട്, വികാരങ്ങളുണ്ട്, വേദനയുണ്ട്, വ്യക്തിത്വങ്ങളുണ്ട് എന്ന് പറഞ്ഞേക്കാം. എന്നാൽ പ്രകൃതി വീക്ഷണപ്രകാരം ഈ പ്രതികരണങ്ങളെല്ലാം പദാർത്ഥങ്ങളുടെ പുനഃക്രമീകരണങ്ങളായി മാത്രമേ കാണാനാകൂ. വേദനകളെയും വികാരങ്ങളെയും നാഡീരാസ പ്രക്രിയകളായി മാത്രമേ മനസ്സിലാക്കാനാവൂ. ചോക്ലേറ്റ് പ്രതിമയേക്കാൾ സങ്കീർണമാണ് മനുഷ്യന്റെ കയ്യിലെ പദാർത്ഥങ്ങളുടെ പുനഃക്രമീകരണം. അതിനാൽ കൂടുതൽ മൂല്യമുണ്ട് എന്ന് ചിലപ്പോൾ തട്ടിമൂളിക്കാറുണ്ട്. എന്നാൽ പദാർത്ഥത്തിലെ പുനഃക്രമീകരണങ്ങളിലെ സങ്കീർണതകൾക്കനുസരിച്ച് മൂല്യം വർദ്ധിക്കുമെന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? കാരണം, കേവലം അന്ധവും ബോധരഹിതവും അലക്ഷ്യവും യാദൃച്ഛികവുമായ ഭൗതിക പ്രക്രിയകളിലൂടെയാണ് ഈ സങ്കീർണത രൂപപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നവർക്ക് എങ്ങനെയാണ് അതിൽ ഒരു മൂല്യം കണ്ടെത്താനാവുക? എന്നാൽ ഇസ്ലാം മനുഷ്യകുലത്തെ ആദരിക്കുകയും കൃത്യമായ ലക്ഷ്യത്തോടെയാണ് സകല സൃഷ്ടിയും നിർവഹിച്ചതെന്നും വ്യക്തമായും ശക്തമായും പറയുന്നു. ഖുർആൻ പറയുന്നു, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഞങ്ങളുടെ രക്ഷിതാവേ, നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല ഇത്, നീ എത്രയോ പരിശുദ്ധൻ, അതിനാൽ നരകശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്തു ആലിംറാനിലെ 191-ാമത്തെ വചനം. സത്യം സ്വീകരിച്ച് നന്മയെ വിലമതിച്ച വിശ്വാസികൾ അവിശ്വാസികളെപ്പോലെയല്ലെന്നും ഇരുവരും തുല്യരായിരിക്കില്ലെന്നും ഖുർആൻ വ്യക്തമായി പറയുന്നു. അഫനജുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ. അപ്പോൾ ദൈവത്തിന് കീഴ്പ്പെട്ടവരെ നാം കുറ്റവാളികളെപ്പോലെ നാം ആക്കുമോ? ഖുർആനിലെ 68-ാമത്തെ അധ്യായം സൂറത്തുൽ ഖലമിലെ 35-ാമത്തെ വചനം. അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖൻ ലാ യസ്തവൂൻ. അപ്പോൾ വിശ്വാസിയായി കഴിഞ്ഞവർ ധിക്കാരിയായി കഴിഞ്ഞവനെ പോലെയാണോ? അവർ തുല്യരാവുകയില്ല. ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജദയിലെ 18-ാമത്തെ സൂക്തം. അമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും ജന്നാത്തുൽ മഅ്വ നുസ്ലം ബിമാ കാനു യഅ്മലൂൻ. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് തങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ പേരിൽ ആദിത്യമായിക്കൊണ്ട് താമസിക്കുവാൻ സ്വർഗത്തോപ്പുകളുള്ളത്. വഅമ്മല്ലദീന ഫസഖൂ ഫമഅവഹുമുന്നാർ. എന്നാൽ ധിക്കാരം കാണിച്ചവരാരോ അവരുടെ വാസസ്ഥലം നരകമാകുന്നു. ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജദയിലെ 19-20 സൂക്തങ്ങൾ. എന്നാൽ ജീവിതത്തിൽ നന്മ മാത്രം ചെയ്തവർക്കും തിന്മ മാത്രം ചെയ്തവർക്കും ഒരേ പര്യവസാനമാണ് നിരീശ്വരവാദ വീക്ഷണത്തിലുള്ളത്. അതാകട്ടെ മരണമെന്ന ശൂന്യതയും. സർവലോക സൃഷ്ടാവും സൃഷ്ടിലോകത്തിനതീതമായ അള്ളാഹുവിന്റെ അനന്തമായ ജ്ഞാനത്തിൽ നിന്നും അറിയിച്ചതാണ് മനുഷ്യന്റെ മൂല്യം. ദേശമോ കാലമോ മാറുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ കഴിവും അറിവും മാറുകയില്ല. അതുകൊണ്ട് വസ്തുനിഷ്ഠമായ എന്തെങ്കിലും ഒരു തീർപ്പുണ്ടാവണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് തന്നെയാവണം. മറ്റെല്ലാം സ്ഥലകാല വ്യത്യാസങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ്. അതുകൊണ്ട് ദൈവരഹിത വീക്ഷണങ്ങളിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചോ അവനുള്ള മൂല്യത്തെക്കുറിച്ചോ മനുഷ്യത്വത്തെക്കുറിച്ച് പോലുമോ സംസാരിക്കാനാകില്ല. കാരണം സന്ദർഭത്തിനും സമയത്തിനും കാലത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. 5 മിനിറ്റിനുള്ളിൽ ഇല്ലാതാകാൻ പോകുന്ന ഒരു വീട്ടിൽ നിങ്ങൾ അകപ്പെട്ടാൽ അവിടെയുള്ള നിങ്ങളുടെ ഉപകരണങ്ങൾക്കും ഗെയിമുകൾക്കും എന്തെങ്കിലും മൂല്യമുള്ളതായി തോന്നുമോ? ഒരിക്കലുമില്ല. 5 മിനിറ്റ് എന്നുള്ളത് 657,000 മിനിറ്റ് 75 വർഷം ആയാലും അതിൽ വ്യത്യാസമില്ല. ഇവിടെ ഇസ്ലാമും നിരീശ്വര വിശ്വാസവും ഒരുപോലെയാണ്. എന്നാൽ ദൈവത്തോട് അടുക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്ത് അവനോടുള്ള ആരാധന വീട്ടാനും നമുക്കുള്ള ഇടം എന്ന നിലക്ക് ഈ ലോകത്തെ ഇസ്ലാം വിലമതിക്കുന്നു. അതിനാൽ മുങ്ങുന്ന ഒരു കപ്പലിൽ അല്ല മുസ്ലിം ജീവിക്കുന്നത്. ഖുർആൻ പറയുന്നത്, വമാ ഖലഖ്ന സമാഅ വൽ അർള വമാ ബൈനഹുമ ബാത്തില. ആകാശവും ഭൂമിയും അവക്കിടയിലുള്ളതും നാം നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. ദാലിക ലന്നുല്ലദീന കഫറു. സത്യനിഷേധികളുടെ ധാരണ എത്രയത്? ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 27-ാമത്തെ സൂക്തം. വിശ്വാസവും സൽക്കർമ്മവും നന്നാക്കിയാൽ അള്ളാഹു പാപങ്ങൾ പൊറുക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യും. അം നജ്അലുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജ്അലുൽ മുത്തഖീന കൽ ഫിജ്ജാർ. അതല്ല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കുമോ? അതല്ല, ധർമ്മനിഷ്ഠ പാലിക്കുന്നവരെ ദുഷ്ടന്മാരെ പോലെ നാം ആക്കുമോ? ഖുർആനിലെ 38-ാമത്തെ അദ്ധ്യായം സൂറത്ത് സോദിലെ 28-ാമത്തെ സൂക്തം. അല്ല എന്നാണ് മതത്തിന്റെ ഉത്തരം, എന്നാൽ നിരീശ്വരവാദികൾക്ക് അതെ എന്ന് ഉത്തരം പറയേണ്ടി വരും. നാം എന്തുകൊണ്ട് ഇവിടെ എന്നെനിക്കറിയില്ല. സ്വയം ആസ്വദിക്കാൻ വേണ്ടിയല്ല നുറപ്പുണ്ട് എന്ന പ്രസിദ്ധനായ ഒരു ചിന്തകന്റെ ചിന്തയും, ജീവിതത്തിന്റെ അർത്ഥത്തെ തിരഞ്ഞാൽ കഴിവില്ല നിങ്ങൾക്ക് ജീവിക്കാൻ ഒരിക്കലും എന്ന നോബൽ ജേതാവ് ആൽബർട്ട് കാമുവിന്റെ ചിന്തയും, ജീവിതത്തിലേക്ക് ലക്ഷ്യം വേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന്റെ പ്രസക്തിയെക്കുറിച്ചാണ് ആദ്യം ബോധ്യമാകേണ്ടത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ നിർജ്ജീവ സാധനങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട്. കസാര സൗകര്യത്തിൽ ഇരിക്കാൻ, വസ്ത്രം നഗ്നത മറക്കാൻ, ഭക്ഷണം വിശപ്പടക്കാൻ, ഇവക്ക് ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. കേവലം ജീവനും വികാരങ്ങളുമില്ലാത്ത വസ്തുക്കളിലും ലക്ഷ്യമുണ്ടെങ്കിൽ മനുഷ്യ ജീവിതത്തിന് എന്തുകൊണ്ട് ലക്ഷ്യമുണ്ടാകാതിരിക്കണം? സഹജമായ മാനുഷിക ഭാവമാണ് മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യമുണ്ട് എന്ന ചിന്ത. അലക്ഷ്യമായി നാം ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന ഖുർആനിന്റെ വചനം നൽകുന്ന പ്രത്യാശയുടെ വലിപ്പം വളരെ വലുതാണ്. നമ്മുടെ അസ്തിത്വം ദീർഘമേറിയ ജൈവിക പ്രക്രിയകളിലൂടെയുള്ള യാദൃച്ഛികമായ ഒരു സംഭവം മാത്രമാണ്. എന്നാൽ ഇസ്ലാമിക വീക്ഷണത്തിലെ ജീവിതം ലക്ഷ്യം നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുക എന്നതാണ്. ഉമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഖുർആനിലെ 51-ാമത്തെ അധ്യായം 56-ാമത്തെ സൂക്തം. ഈ ലക്ഷ്യം മനുഷ്യനെ പദാർത്ഥങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങളിൽ നിന്നും ഒരു സ്വബോധമുള്ള ജീവി എന്നതിലേക്ക് മനുഷ്യനെ ഉയർത്തുന്നു. മൃഗങ്ങളെപ്പോലെ ശരീരവികാരങ്ങളെ ശമിപ്പിച്ചതുകൊണ്ട് മാത്രം തൃപ്തിയാകാൻ മനുഷ്യനാകില്ല. ഹോർമോൺ നിർദ്ദേശങ്ങൾ അനുസരിച്ചതുകൊണ്ട് മാത്രം യഥാർത്ഥ സന്തോഷം ലഭിക്കില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥ സന്തോഷം? മൃഗങ്ങൾക്ക് ലഭിക്കുന്നതും നമുക്ക് ലഭിക്കാത്തതുമായ ആ സന്തോഷം എന്താണ്? അത് എങ്ങനെ സമ്പാദിക്കാം? ഇഷ്ടം പോലെ ഭക്ഷണം മനുഷ്യർക്ക് കിട്ടും, എന്നിട്ടും മനുഷ്യൻ സന്തോഷവാനല്ല. നല്ല ജോലിക്കായി PhD നേടുമ്പോഴും പങ്കാളിയോടൊത്ത് തിന്നും കുടിച്ചും രമിച്ചും കഴിയുമ്പോഴും അതിജീവിക്കുക, അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കുക എന്നീ ജൈവിക ആവശ്യങ്ങൾ മാത്രമാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ആത്യന്തിക സന്തോഷം ലഭിക്കുന്നില്ല. യഥാർത്ഥ സന്തോഷം ലഭ്യമാവണമെങ്കിൽ യഥാർത്ഥ ലക്ഷ്യം അറിയണം. അത് നിരീശ്വരവാദികൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. ഇവിടെയാണ് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കണമെന്ന് നാളെ അവന്റെ വിചാരണയ്ക്ക് ശേഷമുള്ള സ്വർഗനരകങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്ന മതത്തിന്റെ ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ പൂർണ്ണമായി ശരിയാവുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയ ബുലുവക്കും അയ്യക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണവൻ. ഖുർആനിലെ 69-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്കിലെ 3-ാമത്തെ ആയത്ത്. യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണ്. പരലോകമാകുന്നു ഏറ്റവും ഉത്തമവും നിലനിൽക്കുന്നതും. വൽ ആഖിറത്തു ഖൈറും വ അബ്ക. ഖുർആനിലെ 87-ാമത്തെ അധ്യായം 17-ാമത്തെ സൂക്തം. മനുഷ്യ മനസ്സിന്റെ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാകാത്ത നിരീശ്വരവാദത്തിന് ആത്യന്തിക സന്തോഷം നൽകാനാകില്ല. അത് മൂല്യങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിൽ മൂല്യമോ അർത്ഥമോ ലക്ഷ്യമോ ഉണ്ടെന്ന് കണ്ടെത്താൻ പ്രകൃതിവാദത്തിൽ ഇടമില്ല. എന്നാൽ ജീവിതത്തിന്റെ മൂല്യങ്ങളും അർത്ഥവും ലക്ഷ്യവും ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ സന്തോഷത്തിന്റെ ഉടമകളായി ഈ ലോകത്തും പരലോകത്തും ജീവിക്കാൻ ശ്രമിക്കുക. ഈ ലോകത്തും നമുക്ക് സന്തോഷം ലഭിക്കും, പരലോകത്തും സന്തോഷം ലഭിക്കും. അങ്ങനെ ഇഹ പര ലോകങ്ങളിൽ യഥാർത്ഥ സന്തോഷം ലഭിക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
4: അപ്പു അമ്മു എന്ന് പറയുന്ന അയൽവാസികളായ രണ്ട് കുട്ടികളുണ്ട്. അപ്പൊ അപ്പുവിന്റെ കയ്യിൽ അതിമനോഹരമായ കോട്ടികളുണ്ട് അല്ലേ? കോട്ടി തന്നെയാണ് പറയാം, ഗോലി കോട്ടി. അപ്പോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പുവിന്. അപ്പുവിന്റെ അയൽവാസിയായ അമ്മു ഉണ്ട് ചെറിയ കുട്ടി. അവളുടെ കയ്യിൽ നല്ല വർണ്ണങ്ങളുള്ള തിളങ്ങുന്ന കുറേ വളപ്പൊട്ടുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ ഒരു ദിവസം തൻ്റെ ഗോളി അല്ലെങ്കിൽ ഈ കോട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു അമ്മുവിൻ്റെ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അമ്മു നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ, ഞാൻ നിൻ്റെ ഗോളി നിനക്ക് തരാം, ഞാൻ എൻ്റെ ഗോളിയൊക്കെ നിനക്ക് തരാം, നിൻ്റെ വളപ്പൊട്ടുകളൊക്കെ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അപ്പു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അമ്മു ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മു വീട്ടിൽ പോയിട്ട് അവരുടെ വളപ്പൊട്ടുകൾ എടുത്തിട്ട് അപ്പുവിന് കൊടുത്തു. അപ്പു അത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവന് ഇഷ്ടപ്പെട്ട അവൻ്റെ ഗോലികളെല്ലാം കയ്യിൽ വെച്ചപ്പോൾ അവനൊരു തോന്നൽ, എല്ലാം കൊടുക്കണ്ട, കുറച്ചായി നിന്ന് മാറ്റി വെച്ചു. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മുവിന് കൊണ്ടി കൊടുത്തു. അമ്മ അത് വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി അപ്പു കുറേ നേരം ആലോചിച്ചു. അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം എനിക്കും അതുപോലെ തന്നെയായിരിക്കും അമ്മ തന്നിട്ടുണ്ടാവുക. മുഴുവൻ വളപ്പൊട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവളും ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇത് ആലോചിച്ചിട്ട് അവൻ ഉറക്കം വരുന്നില്ല. അസ്വസ്ഥതയാണ്. പക്ഷേ അതേ രാത്രി തന്നെ അമ്മ ഇതൊന്നും ആലോചിക്കാതെ കിട്ടിയ ഗോലി എടുത്തു വെച്ച് വളരെ ശാന്തമായി ഉറങ്ങി.
5: സമാധാനമായി
4: ഉറങ്ങി. ഇതാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിൽ, അശുഭകരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും ഉണ്ട് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളൊരു മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓനും അങ്ങനെ തന്നെ
5: കാരണം.
4: അപ്പം അത്ര എളുപ്പത്തിൽ ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ഓനും എന്നെ പറ്റിക്കും. തിരിച്ചും നമ്മളെയും പറ്റിക്കാം. അപ്പം നമ്മളൊരാളെ വഞ്ചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും സംശയാലുക്കളായിരിക്കും. അവരും നമ്മളെ വഞ്ചിക്കും. എല്ലാവരെയും സംശയത്തിൻ്റെ ആ ഒരു ഇതിലൂടെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക.
5: സംശയത്തിൻ്റെ ഒരു മൂടുപടം എപ്പോഴും അവരുടെ മേലിൽ നമുക്കിങ്ങനെ തോന്നില്ലേ. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രെയിറ്റായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. നന്മ മാത്രം ആലോചിക്കുക, നന്മ പ്രവർത്തിക്കുക. അപ്പോൾ സമാധാനം കൂടിയും കിട്ടും അല്ലേ. നമുക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല. ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവേണ്ട സാധ്യതയില്ല.
6: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം
7: ചെയ്യുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ സ്നേഹക്കോട് പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ബന്ധങ്ങൾ നന്നാക്കാൻ ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഹനീഫ വണ്ടൂർ, കൂടെ ഷമീം എം വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, പണം എന്നുള്ളത് നമ്മുടെ വിലപ്പെട്ട ഒന്നാണ്. പണം നഷ്ടപ്പെട്ടാലും നമുക്കതിനേക്കാൾ വലുതാണ് നമ്മുടെ ബന്ധങ്ങൾ എന്നുള്ളത്. ബന്ധങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളത് ശരിക്കും നമ്മുടെ മാനസിക നിലയെ തന്നെ തെറ്റിക്കുന്ന ഒന്നാണ്. പലപ്പോഴും പലരും നല്ല ബന്ധങ്ങൾ, ചെറുപ്പത്തിലുണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ പിന്നീട് നഷ്ടപ്പെട്ടു പോവുകയും പിന്നീട് ഒരിക്കലും തന്നെ അവരുമായി ബന്ധപ്പെടാൻ പറ്റാത്ത രൂപത്തിലായി മാറുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ നമ്മുടെ വ്യക്തിപരമായും കുടുംബപരമായും ഒക്കെ നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക, ബന്ധങ്ങളെ വിളക്കി ചേർക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിലയേറിയ ഒരു കാര്യമാണ്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മൾ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ടീച്ചറും ട്രെയിനറുമായ ഷമീം എം വണ്ടൂർ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ഞാൻ ആമുഖത്ത് പറഞ്ഞ പോലെ തന്നെ നമുക്കെല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് എന്ത്, ബന്ധങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളത്. നല്ല ബന്ധങ്ങൾ നമുക്കുണ്ടാവും, ചില വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒക്കെ അത് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ട്. നമുക്ക് ഏറ്റവും നല്ലൊരു ശീലമാകേണ്ടതും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതുമാണ്. ഇപ്പോൾ യാത്രയിൽ കുറേ ബന്ധങ്ങൾ നമുക്കുണ്ടാവും, വേറെ ഇതിൽ സദസ്സിലിരിക്കുമ്പോൾ നല്ല ബന്ധങ്ങളുണ്ടാവും. എന്നിരുന്നാലും ആമുഖം പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാൻ തോന്നുന്നു.
2: ബിസ്മില്ലാ, നല്ല ഒരു അടിപൊളി വിഷയമാണ് ബന്ധങ്ങൾ വളർത്താൻ, ബന്ധങ്ങളെ നട്ടുപിടിപ്പിക്കാൻ എന്ന ഒരു വിഷയം. ഇന്ന് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാര്യം കൂടി അത് തന്നെയാണ്. ഏതൊരു മേഖല നമ്മൾ എടുത്തു നോക്കിയാലും ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്ന, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തകർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് പലപ്പോഴും നമ്മൾക്ക് കാണാറുള്ളതെന്നുള്ളതാണ്. ഏവരും ആഗ്രഹിക്കുന്നതാണ് നല്ല ബന്ധം എന്നിലൂടെ ഉണ്ടാവണം, ഞാൻ ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളായിട്ട് നല്ല ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ എനിക്ക് സാധിക്കണം, ഇതൊക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കണം. പക്ഷെ അറിഞ്ഞോ അറിയാതെയൊക്കെ പലപ്പോഴും അതൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മളൊക്കെ അനുഭവിക്കാറുണ്ട്, നമ്മളൊക്കെ ലൈഫിലുണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഏറ്റവും നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലും അത് ഉപകാരപ്പെടും, കേൾക്കുന്നവർക്കും അത് ഉപകാരപ്പെടുമെന്നുള്ളതാണ്.
1: ഇപ്പോൾ സാധാരണ രൂപത്തിൽ ഏറ്റവും അടുത്ത ആളുകളുമായിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുക, സംസാരത്തിൽ തെറ്റിപ്പോവുക. ഭാര്യ ഭർത്താക്കന്മാർ തെറ്റും, മാതാപിതാക്കളും മക്കളും തമ്മിൽ തെറ്റും, ഇങ്ങനെ ഒരു പ്രശ്നം ശരിക്കും നമുക്കുണ്ട്. ഇത് എങ്ങനെയാണ്, ഈ ഒരു ദേഷ്യത്തെ അല്ലെങ്കിൽ ഒരു പ്രയാസത്തെ എങ്ങനെയാണ് അത് അവസാനിപ്പിക്കുക എന്നുള്ളത്?
2: ഏറ്റവും അടുത്ത ആളുകൾ പരസ്പരം തെറ്റിയാലാണ് അത് ഏറ്റവും വലിയ ശത്രുതയിലേക്ക് എത്തിച്ചേരുന്നത് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ അല്ലേ ലൈഫിൻ്റെ ഒരൊറ്റ വസ്ത്രമായിരുന്ന ആളുകൾ രണ്ടെണ്ണാവുകയും അതിലൂടെ പിന്നെ പ്രശ്നങ്ങൾ പൊടിപ്പും തൊങ്ങലും വരികയും പിന്നെ ശത്രുക്കളിൽ വെച്ച് ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് അവർ മാറുകയും ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മക്കളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജ്യേഷ്ഠാനിയന്മാരൊക്കെ തെറ്റി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തെറ്റ് ഭയങ്കര ഒരു എന്താ പറയുക, ഏറ്റവും അടുത്ത ആളുകൾ തെറ്റുമ്പോഴാണ് അതിന് വലുപ്പവും ഗ്യാപ്പൊക്കെ കൂടുന്നതെന്നുള്ളതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കാരണമെന്ന് കണ്ടെത്തിയിട്ട് പരിഹരിക്കുക എന്നുള്ളതാണ്. അതിനേറ്റവും നല്ല പരിഹാരമാർഗം എന്ന് പറഞ്ഞാൽ ഗുഡ് കമ്മ്യൂണിക്കേഷനാണ്, നല്ലൊരു സംസാരം. അത് ചിലപ്പോൾ നമ്മൾ നേരിട്ട് നടത്തേണ്ട ആളുകളുണ്ടെങ്കിൽ നേരിട്ട് നടത്തുക, അതല്ല ഒരു മൂന്നാമത്തെ അല്ലേ പുറത്തു നിന്നുള്ള ഒരാളുടെ അടുത്തു നിന്ന് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമാണെങ്കിൽ അവരതിൽ ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാവും. പക്ഷെ ആ മാർഗം ഈ തെറ്റി നിൽക്കുന്ന സമയത്ത് എന്താ അറിയോ, അടഞ്ഞിരിക്കും. പക്ഷെ അപ്പുറത്ത് നല്ല ഓപ്പണാണ്. ആ ഓപ്പൺ എങ്ങനെയാണ്, സംസാരത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ തെറ്റി നിൽക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം സംസാരിക്കുന്നത് മുഴുവനും ഇപ്പോൾ എൻ്റെ അടുത്താണ് ഒരു ഫാൾട്ട് എങ്കിൽ ആ ഫാൾട്ട് ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും എനിക്ക് ഫാൾട്ടായിട്ട് തോന്നില്ല എന്നുള്ളതാണ്. അത് മനുഷ്യരുടെ ഒരു പ്രകൃതമാണ്. അപ്പോൾ നിങ്ങൾ ആ തെറ്റ് സൂചിപ്പിച്ചു തന്നാൽ പോലും ഇപ്പോൾ നിങ്ങൾ എന്നിട്ട് അത്ര ബന്ധമൊന്നുമില്ല, പക്ഷേ നിങ്ങളടുത്ത് ഫാൾട്ടാണ് പറ്റിയത് എന്ന് പറയുമ്പോൾ നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം പോലും അതിൻ്റെ പേരിൽ എന്ത് ചെയ്യണം, നഷ്ടപ്പെടുക. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും എന്ത് ചെയ്യാറ്, തെറ്റുകൾ കണ്ടാലും സാറല്ല ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പോലും ഒരു ദേഷ്യവും. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ടതില്ല. തെറ്റുകൾ എന്താണെന്നുള്ളത് നല്ല സംസാരത്തിലൂടെ, അത് ദേഷ്യപ്പെട്ട് പറയണമെന്നില്ല, സ്നേഹബുദ്ധിയ നന്നായിട്ട് സംസാരിക്കുന്ന നല്ല രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ പ്രയാസങ്ങൾ ബന്ധങ്ങൾ ഏറ്റവും നന്നായി വളരണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല സംസാരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ഇനി തെറ്റി നിൽക്കൊന്നും വേണ്ട, ഏയ് നല്ല വ്യക്തിപരമായിട്ട് നല്ല ആൾക്കാർ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇണകൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരസ്പരം സംസാരിക്കാനുള്ള ഇടങ്ങളും സമയവും നമ്മൾ കാണണം എന്നുള്ളതാണ്. അവിടെ നല്ല സംസാരങ്ങൾ വരണം, ഫാൾട്ടുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി പറയാനല്ല, നല്ല സന്തോഷത്തിൻ്റെ ഘട്ടത്തിലും ഒഴിഞ്ഞിരിക്കാനും അതുപോലെ തന്നെ പരസ്പരം സംസാരിക്കാനുള്ളത് സംസാരിക്കാനും കേൾക്കാനുള്ളത് കേൾക്കാനും നമ്മൾ സമയം കണ്ടെത്തണമല്ലോ. അത് ഏത് ബന്ധത്തിനകത്തല്ല. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ ഒരു മേഖല നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സുഹൃത്ത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും എന്ത് ചെയ്യുന്നവർ നല്ല റിസ്ക് എടുക്കും.
1: അതെ അതെ
2: അല്ലേ. അതോ ആ ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് കിട്ടൂലേ എന്നുള്ളൊരു പേടിയാണ്. പക്ഷെ അതേ ആളുകൾ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്നറിയോ, ഇങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ രണ്ടെണ്ണം അങ്ങോട്ടാണ്, അപ്പോൾ അവിടുന്ന് രണ്ടെണ്ണം, പിന്നെ ഇങ്ങോട്ട് നാലെണ്ണമാണ്, പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ സുഹൃത്തുക്കൾക്കിടയിൽ നല്ലൊരു ബന്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഇണകൾ തമ്മിലുള്ള ആ ഒരു നല്ല ബന്ധം, അതെന്തായാലും ശരി, ഞാൻ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഓള് പോവില്ല, അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കൂല, എന്നെ ഇട്ടേച്ച് അദ്ദേഹം പോവില്ല എന്ന് ഒരു അഷുറൻസിൻ്റെ പേരിലാണ് പലപ്പോഴും ഈ കലഹങ്ങൾ വരിക. പക്ഷെ അതൊരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായി, മാന്തി പറിച്ചെടുക്കേണ്ടത് മുഴുവൻ പറിച്ചെടുത്ത് പുറത്തേക്ക് ഇടുന്നത് മുഴുവൻ പുറത്തേക്കിട്ട് പിന്നെ പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളാണല്ലോ. ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും കുറ്റബോധത്തിൻ്റെ അങ്ങേറ്റണേക്കാരം, കാരണം ഞാനത് പറയേണ്ടിയിരുന്നു, രണ്ടാളുടെ മനസ്സിലുണ്ടാവും.
1: പക്ഷേ
2: ഈ പറയേണ്ടിയിരുന്നില്ല എന്നുള്ള കാര്യം അവർ തമ്മിൽ എന്ത് ചെയ്യില്ല,
1: പറയില്ല.
2: അതാണ് പ്രശ്നങ്ങൾ.
1: ഈഗോ ക്ലാഷ്,
2: ആ ഒരു ഈഗോ ക്ലാഷ്, എൻ്റെ അടുത്തൊരു ഫോൾട്ട് പറ്റി, എൻ്റെ സംസാരം കുറച്ച് കൂടി, സോറി ട്ടോ, അതിൽ തീരുമായിരുന്നു.
1: പക്ഷെ
2: ആ സോറി പറയാനുള്ള ഒരു ഈഗോ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ശൈത്താൻ അവിടെ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടെന്നില്ല. നമ്മളോട് പുറത്തൊരു മൂന്നാമത്തെ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിലൊന്ന് ഹെൽപ്പ് ചെയ്യുക, നമ്മളോട് പറയും, ഞാനൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷെ ആ ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത്, ഈ പറഞ്ഞു പോയി നിങ്ങൾ എന്നോട് പറയുന്ന ഇതേ കാര്യം എന്തുകൊണ്ട് അദ്ദേഹത്തിനോട് ഇത് പറഞ്ഞുകൂടാ, അല്ലെങ്കിൽ അവരോട് ഇത് പറഞ്ഞുകൂടാ? പക്ഷെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തോറ്റില്ലേ അല്ലേ? അങ്ങനെ ഒരു തോൽവിയും ജയവും തീരുമാനിക്കേണ്ടതല്ല ബന്ധങ്ങൾ എന്നുള്ളത്. അവിടെ ക്ഷമിക്കേണ്ടത് ക്ഷമിക്കാനും സഹിക്കേണ്ടത് സഹിക്കാനും പൊറുക്കേണ്ടത് പൊറുത്തു കൊടുക്കാനും ഒരു സോറി പറയേണ്ടടുത്ത് സോറി പറയാനും നമ്മൾ സന്നദ്ധരാവുക. അതിന് നല്ല സംസാരങ്ങൾ ഉണ്ടാവണം എന്നതാണ്. നല്ല ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ, അത് ഏറ്റവും നന്നായി തീരാൻ നല്ല സംസാരങ്ങൾ ഉണ്ടാവുക എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ ഒരു പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും.
1: അപ്പോൾ നമ്മൾ അങ്ങനെ ബന്ധങ്ങൾ, ആ ബന്ധമുള്ളവരോടുള്ള ഒരു സ്നേഹപ്രകടനം, അത് ശരിക്കും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ടോ?
2: ഈ സ്നേഹം എന്നുള്ള എന്താ സാധനം? എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് അല്ലേ, അത് എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? ഞാൻ അങ്ങനെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ഉള്ളിലുള്ള സ്നേഹം ഉള്ളി പോലെ എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. പല പ്രോഗ്രാമിലും നമ്മൾ ആവർത്തിച്ച് പറയാറുള്ള കാര്യം, ഉള്ളി എന്ന് പറഞ്ഞ സാധനം, അത് അരിയുന്ന ആൾക്ക് കണ്ണിലേക്ക് അതിനത് വരുമ്പോൾ കരച്ചിൽ വരും.
1: അതെ.
2: അതിൻ്റെ പരിസരത്ത് ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അവർക്കും അത് മുഖേന കണ്ണിന് എരിച്ചിലുണ്ടാവും, ഈ കരയും ചെയ്യുന്നുണ്ട്. ഇതുപോലെയാണ് ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന സ്നേഹം, അത് ആർക്കും ആവശ്യമില്ല, പ്രകടിപ്പിക്കാനുള്ളതാണ് സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്, ഏറ്റവും നല്ലൊരു ഏറ്റവും നല്ലൊരു വികാരമാണത്. ആ വികാരം നമ്മളുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ കിട്ടേണ്ടതാണ്. മാതാപിതാക്കൾക്ക് കിട്ടണം, ഭാര്യ ഭർത്താക്കന്മാർക്ക് കിട്ടണം, മക്കൾക്ക് കിട്ടണം, സൗഹൃദ ബന്ധത്തിലെ ആളുകൾക്ക്, കുടുംബങ്ങളിൽ മറ്റു അങ്ങ്, അതുപോലെ തന്നെയുള്ള നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ കിട്ടേണ്ട ഒരു വികാരമാണ്. ഇപ്പം എൻ്റെ ഇടന്ന് സ്നേഹം കിട്ടേണ്ടത് ആർക്കൊക്കെയാണ് അവർക്കൊക്കെ കിട്ടണം. അത് ഞാൻ അങ്ങനെ അവരോട് സ്നേഹം വിചാരിച്ച് ഉള്ളിൽ ഒതുക്കി നിന്നിട്ട് അവർക്കൊരിക്കലും അത് അനുഭവിക്കാനും കഴിയില്ല. അവസാനം ഇതെല്ലാം കൂടി പിന്നെന്താ പറയുക, മരിച്ചു കിടന്നിട്ട് പ്രകടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹം അത് പ്രകടിപ്പിക്കുക. നമ്മുടെ സ്നേഹം ആർക്കാണോ ആവശ്യമുള്ളത് അല്ലേ, ആർക്കാവശ്യം എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെയാണോ ഞാൻ കൊടുക്കാൻ ബാധ്യത ഉള്ളത് അവർക്കൊക്കെ നിർബന്ധമായിട്ടും നന്നായിട്ടത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ഓരോരുത്തരും പരസ്പര സ്നേഹം പ്രകടിപ്പിക്കുകയും സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വളരെയധികം സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.
1: ഇതിൽ പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് ചിലപ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്നത് അവരുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ തിന്മകളോ അല്ലെങ്കിൽ വാക്കുകളിലുള്ള എന്തെങ്കിലും ചെറിയ മുറിവുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതാണ് പലപ്പോഴും ഇപ്പോൾ ചില ആൾക്കാർ പറയലുണ്ട്, ഞാൻ മരിച്ചാൽ പോലും നീ എന്നെ കാണാൻ വരണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇവിടെ നമുക്കറിയാം, ഒരു കത്തി കൊണ്ട് മുറിച്ചാൽ നമുക്കത് മുറി ഉണങ്ങും, പക്ഷെ വാക്കുകൾ കൊണ്ട് മുറിച്ചാൽ ആ മുറി ഉണങ്ങിക്കിട്ടാൻ കുറച്ച് പ്രയാസമാണ്.
2: ഇവിടെ നമ്മൾ ആലോചിച്ചേക്കെ, ഈ രൂപത്തിലുള്ള ഒരു കാര്യം കൊണ്ട് ആർക്ക് ശരിക്കും അതുകൊണ്ട് നേട്ടമുള്ളത്? രണ്ട് കൂട്ടരും അതിൻ്റെ കണ്ണീരുകൾ അനുഭവിച്ച് മുന്നോട്ട് പോകല്ലേ അല്ലേ. അപ്പോൾ നാവ് എന്ന് പറയുന്നത് വല്ലാത്തൊരു സാധനമാണ്. ബന്ധങ്ങൾ വഷളാക്കുന്ന ഏതൊരു സാഹചര്യവും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യുക, തീരുമാനിച്ചാൽ ഒരു പരിധി വരെ അത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. പിന്നെ ദുശ്ശീലങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചെറിയ ഫാൾട്ടുകൾ വരും അല്ലേ, മനുഷ്യരാണ്, തെറ്റുകൾ പറ്റാത്ത ആരും ഇല്ല എന്നുള്ളതാണ്. ഈ ഫാൾട്ടുകൾ വന്നാൽ എന്ത് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും അവിടെ ആളുകൾ ചെയ്യാറുള്ളത് എവിടെയൊക്കെ അവസരം കിട്ടുക അവസരങ്ങളിലൊക്കെ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഇപ്പം എൻ്റെ അടുത്തൊരു ഫാൾട്ട് പറ്റി, ആ ഫാൾട്ടിനെ കുറിച്ചാണ് എൻ്റെ ഭാര്യ നിരന്തരം എന്നോട് പറയുന്നത് എങ്കിൽ, ഞാൻ എപ്പോൾ കാണുമ്പോഴും അതിങ്ങനെ ചൊറിഞ്ഞ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് എങ്കിൽ, അവിടെ എൻ്റെ ബന്ധവും എൻ്റെ ഭാര്യയായിട്ടുള്ള ബന്ധവും എന്ത് ചെയ്യും? പതിയെ പതിയെ പതിയെ ഇങ്ങനെ തളർന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫാൾട്ട് അത് ഫാൾട്ടാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സോറി, ഇനി അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഒരു അഷുറൻസ് കൊടുക്കാൻ പറ്റണം
1: അല്ലേ.
2: പിന്നെ അതിനെക്കുറിച്ച് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നതിന് ശേഷം പിന്നെ തരരുത്, ഒരിക്കലും ഇത് ചികഞ്ഞ് മാറ്റും. നിങ്ങൾ ആലോചിക്കേ, എല്ലാവരുടെ ലൈഫിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, തെറ്റുകളൊക്കെ ഉണ്ടാവും. ആ തെറ്റുകളെ പർവ്വതീകരിക്കുകയോ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുകയോ ചെയ്യുമ്പോൾ ബന്ധങ്ങൾ വഷളാവുകയോ ചെയ്യുള്ളൂ. പുറത്തു കൊടുക്കേണ്ടത്, ക്ഷമിക്കേണ്ടത്, ക്ഷമിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ആ ക്ഷമിക്കേണ്ടത് ക്ഷമിച്ചെങ്കിൽ മാത്രമേ നല്ല ബന്ധങ്ങളും മുന്നോട്ട് പോകുന്ന നല്ല ബന്ധങ്ങളും ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
1: നല്ല ബന്ധങ്ങളിലുണ്ടാവുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? ഇപ്പോൾ ഒരു വാക്കിൽ, ഒരു വാക്കിലോ അല്ലെങ്കിൽ പെരുമാറ്റത്തിലോ നമുക്ക് പറ്റാത്തത് വന്നു, അപ്പോൾ അത് ചിലപ്പോൾ ആ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് ശരിക്കും വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സ്നേഹപൂർവ്വം പറയാം അല്ലേ, ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ നിൻ്റെ നീ ആ സംസാരിച്ചേ ശരിയായില്ല എന്നല്ലേ പറയേണ്ടിയിരുന്നത്. അത് പറയാത്തത് കാരണം പലപ്പോഴും എന്തുണ്ടാവുന്നു, അതിങ്ങനെ അയാളത് പറയൂല, ഇയാൾക്കത് മനസ്സിലാവില്ല എന്തുകൊണ്ടപ്പോൾ അവനായിട്ട് ബന്ധമില്ലാത്തത് എന്ന്, പിന്നെ ഇയാൾക്കത് മനസ്സിലാവില്ല. സുഹൃത്ത് ബന്ധങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട്. 10 വർഷം 15 വർഷമൊക്കെ നല്ല സുഹൃത്തുക്കളായി നടന്നവർ പിന്നീട് കണ്ടാൽ മിണ്ടാത്തതോ, അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ക്ഷണിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഗൗരവം മനസ്സിലാവുക. അപ്പോൾ അവിടെ ശരിക്കും നമുക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ടല്ലോ.
2: നമ്മുടെ വാശിയും ദേഷ്യവും ബന്ധങ്ങളെ വഷളാക്കുന്നതിൽ യാതൊരു സംശയമില്ല. അനാവശ്യമായ വാശി ഉണ്ട് എങ്കിൽ ബന്ധങ്ങളെ കൂട്ടി പിടിച്ച് മുന്നോട്ട് പോകാൻ അത്രക്കാരായ ആളുകൾക്ക് സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റങ്ങൾ എന്താണ്, എങ്ങനെയാണ്, നല്ലൊരു ബന്ധത്തിന് പറ്റുന്നതാണോ, അതല്ല ബന്ധങ്ങളെ കൊലച്ച് കളയുന്നതാണോ. ചില നെഗറ്റീവായ ആൾക്കാരുണ്ടാവും, അവർ എവിടെ എത്തിയാലും ആ നെഗറ്റീവ്സാണ് ബാക്കിയുള്ളവരിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോസിറ്റീവ് സാഹചര്യങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കുക എന്നുള്ള വലിയ ഘടകം അല്ലേ. അപ്പോൾ എന്നും ഞാൻ തന്നെ ജയിക്കണമെന്നില്ല.
1: അതെ,
2: ഏയ്, അത് സുഹൃത്ത് ബന്ധത്തിലായാലും ശരി, പിന്നെ കുടുംബ ബന്ധത്തിലായാലും ശരി, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ നിർദ്ദേശങ്ങളും ഞാൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്നും ശരി, അത് മാത്രമേ വിജയിക്കൂ എന്നത് ഒരിക്കലും എന്തല്ല, ശരിയല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരാൾ കൂട്ടത്തിലുള്ള ഒരാൾ ചിലപ്പോൾ തിരുത്തുമ്പോഴായിരിക്കും പലപ്പോഴും തരുന്നത് ഈ ബന്ധങ്ങളെ വലച്ചിട്ടുണ്ടാവണം. അപ്പോൾ എന്നെപ്പോലെയുള്ള ആളുകൾ തന്നെയാണ് എൻ്റെ സൗഹൃദത്തിലുള്ള അല്ലെങ്കിൽ എൻ്റെ ബന്ധത്തിലുള്ള മറ്റുള്ളവർ. ഞാൻ എന്നെ എത്രത്തോളം വില കൽപ്പിക്കുന്നു, അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ളവരും അവരുടെ ലൈഫിന് അവരുടെ വ്യക്തിത്വത്തിന് വില കൽപ്പിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളേ ശരി എന്നത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തീരുമാനിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ബന്ധങ്ങളെ കൂട്ടി ഉറപ്പിക്കാൻ തടസ്സമായി തീരുന്നത് എന്താണ് അല്ലേ, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ ഒരു വാക്കാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, അത്തരം സംസാരങ്ങൾ ഞാൻ സംസാരിക്കാൻ പാടില്ല. എൻ്റെ ഒരു പ്രവർത്തനമാണ് അതിന് തടസ്സമെങ്കിൽ അത്തരം ഒരു പ്രവർത്തനം എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളും, ചിലപ്പോൾ ഷെയറായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത
1: അല്ലേ,
2: അവർ അത്ര ചങ്കുകളായ ആൾക്കാർ, ചങ്ക് ഇപ്പോഴത്തെ ഒരു
1: ടേം,
2: ചങ്ക് ബ്രോവാണ് അത്ര. എനിക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മേഖലയിൽ ഇടപെട്ട ഒരു കേസിനെ കുറിച്ച് ഇപ്പം ഇതിങ്ങനെ പറയാൻ പറ്റും മനസ്സിലാക്കണ്ടേ. കൂട്ടത്തിൽ ഈ ഷെയറുള്ള ഒരാളെ ഗൾഫിലേക്ക് പോവാം. അപ്പോൾ ഈ ഗൾഫിലേക്ക് പോകുമ്പോൾ അവരെ കൊണ്ടാക്കണത് എയർപോർട്ട് കൊണ്ടാക്കിയിട്ടേ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് കൊണ്ടാക്കണത്. രണ്ടാമത് തിരിച്ചു വരുന്ന സമയത്ത് കുടുംബമല്ല കൂട്ടാൻ വേണ്ടിയിട്ട് പോണേ, ഇവരെ പോണത്
1: ആ
2: കൂട്ടുകാരാണ് പോണത്. എന്നിട്ട് പോയിട്ട് അത്ര വലിയ, പിന്നെ എന്താ പറയുക, കുറച്ച് കാലം അവിടെ നിന്നിട്ടുള്ളൂ. പക്ഷെ ആ നിന്ന് തിരിച്ചു വരുമ്പോൾ അവരിലുള്ളൊരു ബന്ധവും രാവും പകലും ഇല്ലാതെ ഫുൾ. രണ്ടാമത് വീണ്ടും തിരിച്ചു പോണ സമയത്ത് കൊണ്ടാക്കുന്നു, പക്ഷേ ആ കൊണ്ടുപോയ ആ ഒരു ടേമിൻ്റെ ഇടയിൽ എന്തോ ഒരു ചെറിയ അസ്വാരസ്യം. പിന്നെ ഇവരെ കൊണ്ടുവരാനോ അവരുടെ കാര്യങ്ങളല്ല. പിന്നെ അവസാനം എന്താ അറിയോ, രണ്ടുപേരും ഓ ഇരിക്കുന്ന സാഹസിലേക്കാണ് ഞാൻ വരില്ല, അങ്ങനത്തെ ഒരു പരിപാടിയാണ് വേണ്ട എന്നോട് എനിക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങൾ കേൾക്കണം, എന്നിട്ട് എൻ്റെ മുന്നിലേക്ക് അവനെ കൊണ്ടുവരാൻ പാടില്ല
1: എന്നുള്ളതാണ്.
2: നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര അടുപ്പുണ്ട് ആൾ, നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല ഇത് എങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ചില ചെറിയ വാക്കുകൊണ്ടാണ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഷെയറൊക്കെ ചെയ്യുമ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ തരോ ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ നിൽക്കുന്നു, എൻ്റെ സമയം ഞാൻ അതിന് വേണ്ടി, അപ്പോൾ എനിക്കിതിൽ കുറച്ച് കൂടുതൽ കിട്ടണം, ആ കിട്ടേണ്ടതിനുള്ള ഒന്ന് ഷെയർ ചെയ്താൽ മതി അല്ലേ. ഞാൻ രാവും പകരുത്, ഇപ്പോൾ വിദേശത്താണല്ലോ ഉള്ളത്, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ചെറിയൊരു ബെനിഫിറ്റ് എനിക്ക് വേണം എന്ന് പറയുന്നെങ്കിൽ ഞാൻ നിർബന്ധമായിട്ട് അത് കൊടുക്കായിരുന്നു മറ്റാൾ പറഞ്ഞു. പക്ഷെ എന്നോട് പറയാതെ ഇത് പറ്റിക്കപ്പെട്ടില്ലേ. അപ്പം ഇങ്ങനെയുള്ള, അപ്പം എൻ്റെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് വെച്ചാൽ, ഈ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ ബന്ധങ്ങളോ വഷളാവാനുള്ള വാക്കുകളുണ്ടാവും, പ്രവർത്തനങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ല വേറെയുള്ളവരോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും, അതെന്താ നമ്മൾ മനസ്സിലാക്കിയാൽ അത് നമ്മളെ കയ്യിലാണെങ്കിൽ അതൊരു വിഷമാണ് അല്ലേ, അതൊരു വിഷം, അതൊരു ക്യാൻസറാണ്. ആ ക്യാൻസർ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മുറിച്ചു. ആ വാക്കുണ്ടെങ്കിൽ ആ വാക്ക് നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കുകയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫിൽ ആയിഷ റളിയല്ലാഹു അൻഹു റസൂൽ ഇരിക്കുന്ന സമയത്താണ് തോന്നുന്നുണ്ട് മറ്റൊരു പത്നിയുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം, ഒരു പളുങ്ക് പാത്രത്തിൽ അല്പം മധുര പിന്നെ മറ്റേ പായസം എന്തോ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തില്ല, ഇഷ്ടപ്പെട്ട ഉമ്മുൽ മുഅ്മിനീനാണ് അവർ അല്ലേ, വിശ്വാസികളുടെ മാതാവാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ള നബിക്ക് എന്തിനാ അവിടെ നിന്നല്ലേ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നതാണ്. അവരെന്ത് ചെയ്തു, അത് തട്ടിക്കളഞ്ഞു. അവിടെ നിന്ന് റസൂൽ ചെയ്ത വലിയൊരു മാതൃക നമ്മുടെ മുന്നിലുണ്ട്. ബന്ധങ്ങളിൽ എങ്ങനെ ഊട്ടി ഉറപ്പിക്കുന്നതിന് ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു മാതൃക നമ്മുടെ മുന്നിൽ കാണാൻ പറ്റില്ല എന്നുള്ളത്. എന്താ റസൂൽ ചെയ്ത്, നീ ഇത് തട്ടിയോ എന്ന് കയറുക്കല്ല അവിടെ ചെയ്തത്. ഇനി നീ എൻ്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, സാരല്ല എന്ന് പുഞ്ചിരിയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, ആ താഴെ കിടന്ന പിന്നെ ഓരോ ഗ്ലാസിൻ്റെ കഷ്ണങ്ങളും പെറുക്കിയെടുക്കുക റസൂൽ ചെയ്തതാണ്. പിന്നീട് ഈ സംഭവത്തിനെ കുറിച്ച് ആയിഷറന്നാണ് പറയുന്നതായിട്ട് നമ്മൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. എന്താണ്, അന്ന് റസൂൽ ചെയ്ത അവർക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു കാര്യം, എന്നെ ഒരുപാട് ഗുണപാഠങ്ങൾ പഠിപ്പിച്ച കാര്യമാണെന്നാണ്. നമ്മുടെ നാട്ടിലും ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുള്ളത്, എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു, ഞാൻ ആ ചെയ്ത തെറ്റിന് എന്നെ ഒരടി തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹം എന്ത് ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല, അതാണ് എൻ്റെ സങ്കടം, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബന്ധങ്ങൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ വാക്കുകൾ അവർ സൂക്ഷിക്കും, പ്രവർത്തനങ്ങൾ അവർ സൂക്ഷിക്കും, ബോധപൂർവമായ നല്ല സാഹചര്യങ്ങൾ അവർ ഉണ്ടാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക.
1: പരസ്പരമുള്ള തുറന്നു പറച്ചിലുകൾ അവിടെ നടക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ, ഇപ്പോൾ കുടുംബത്തിൽ ചില ആളുകളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ പുറത്ത് നല്ല സൗഹൃദാന്തരീക്ഷമായിരിക്കും. നമുക്ക് വരുന്ന പല സഹോദരിമാരും നമുക്ക് പറഞ്ഞു പുറത്ത് അദ്ദേഹത്തെ, ഞാനിപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരാളാണെന്ന് പറഞ്ഞാൽ പോലും അതൊരാൾ സമ്മതിച്ച് തരില്ല, അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം എന്താണ്, വീട്ടിൽ പുറത്തുള്ളവരോട് നല്ല സ്വഭാവവും അകത്തുള്ളവരോട് വളരെ മോശം സ്വഭാവവുമായി ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. സൗമ്യതല്ലാത്ത, ദേഷ്യപ്പെടുന്ന, കർക്കശമായ ഒരു സ്വഭാവം. ആ സ്വഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഉലയുന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്.
2: ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ആളാരാ, പുറത്ത് അഭിനയിച്ച് നടക്കുന്ന ആളുകളല്ലല്ലോ
1: അല്ലേ,
2: മറിച്ച് തൻ്റെ വീട്ടുകാരോട് ഏറ്റവും മാന്യമായി പെരുമാറുന്ന ആളുകളാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഒരാൾ നല്ലവനാണോ എന്നുള്ള ആദ്യം അന്വേഷിക്കേണ്ടത് എവിടെയാണ്,
1: വീട്ടിലാണെന്നുള്ള.
2: വീട്ടിൽ തൻ്റെ മക്കളും ഭാര്യയും അയാളെക്കുറിച്ച് ഓക്കെ ആണെങ്കിൽ, പുറത്ത് ഇനി എന്ത് പേര് ദോഷമാണെങ്കിലും ശരി, അയാളെന്താണ്, ഒരു നല്ല മനുഷ്യനാണെന്നുള്ള. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ഇവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ അല്ലേ, ഒരു കുടുംബത്തിൽ ഇങ്ങനെ കാർക്കശ്യവും കാര്യം അഭിനയിച്ച് കാണിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഇടപെട്ട സമയത്ത് ഒരു വളരെ സമൂഹത്തിൽ നല്ല ഉന്നതനായ ഒരാൾ, നല്ല ധർമ്മിഷ്ഠനായ ഒരാൾ, പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചില സാഹചര്യങ്ങളിൽ ഇടപെടേണ്ടി വന്നപ്പോൾ മക്കൾക്കൊരാൾക്കും ഒരു വിലയുമില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് ഇക്കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം തരും, സാറേ ഞാൻ അഭിനയിക്കണം, കാരണം ഇവരുടെ ഇടയിൽ ഞാൻ എൻ്റെ സ്നേഹമൊക്കെ പാടെ തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു വിലയൊന്നും ഈ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് ദാനധർമ്മം ചെയ്യുന്ന ആളാണ്, ഒരുപാട് ആളുകളെ സഹായിക്കുന്നവരാണ്, അപ്പോൾ അതൊക്കെ ഇവരും ചെയ്യണം, അതൊക്കെ ഇവർ കാണണം. അപ്പോൾ ഞാൻ വീട്ടിൽ കുറച്ച് കാർക്കശ്യത്തോട് കൂടിയിട്ടാണ് നിൽക്കുക, അതങ്ങനെ നിന്നിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവും എന്ന് ഈ സാധു വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങളടുത്തുനിന്ന് ഏറ്റവും മാന്യമായിട്ട്, ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും മാന്യമായിട്ട് നല്ല പെരുമാറ്റം കിട്ടുന്നത് എൻ്റെ വീട്ടുകാരല്ലേ അല്ലേ, അവർക്ക് എന്നെക്കുറിച്ച് ഒരഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ അഭിനയിച്ച് ജീവിക്കാൻ ഒരാൾക്കും സാധ്യമല്ല, അത് ചിലപ്പോൾ കുറച്ച് കാലൊക്കെ പറ്റിയിരിക്കും. യഥാർത്ഥമായ ജീവിതം അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ലൈഫിൽ വരുന്നത്, അത് പിടിച്ചു വെക്കാനും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ബന്ധങ്ങൾ നന്നായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നമ്മൾ ആരുടെ അടുത്തേക്കാണ് അത് പ്രകടിപ്പിക്കേണ്ടത്, പ്രകടിപ്പിക്കാൻ സാധിക്കണം. അതുണ്ടെങ്കിൽ എന്തേയുള്ളൂ, ബന്ധങ്ങൾ നന്നായിട്ട് വിളയൂ. അത് പ്രത്യേകിച്ച് കുടുംബ ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഇണകൾ തമ്മിൽ, മക്കൾ തമ്മിൽ വേണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
1: അപ്പോൾ നമുക്കറിയാം ദമ്പതികൾ തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനങ്ങൾ. ഇപ്പോൾ ഒരു ഭാര്യ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ പണമോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ അല്ല, ശരിക്കും അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ്. ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ എന്താ പറയുക, അവിടെ എന്തിൻ്റെ കുറവാണുള്ളത് അല്ലേ? അവരാവശ്യപ്പെടുന്നതെല്ലാം കൊടുക്കുന്നുണ്ട് എന്നവർ പറയുന്നു. ശരിക്കും വേണ്ടത് എന്തായിരുന്നു? ഈ ബന്ധങ്ങൾ ഉറപ്പിച്ചു നിർത്താനുള്ള സ്നേഹപ്രകടനങ്ങളാണ്. അതാണ് ഇപ്പോൾ മറ്റേ ഇല്ലാതായി പോയത്. ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പണമില്ലെങ്കിലും വലിയ സൗകര്യങ്ങളില്ലെങ്കിലും ആ ബന്ധം നിലനിർത്തണമെങ്കിൽ സ്നേഹം ഉണ്ടാകണമെന്നുള്ളതാണ് അല്ലേ. മക്കൾക്ക് എന്തില്ല, പിതാവിനോട് വലിയൊരു താല്പര്യമില്ല, ഭാര്യയ്ക്കൊരു മതിപ്പില്ല, കുടുംബത്തിലൊരു മതിപ്പില്ലാതായി പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ നമ്മൾ ശരിക്ക് ഒരു പുരുഷൻ, ഒരു ഭർത്താവ് എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു പിതാവ് എന്ന നിലക്ക് നമ്മൾ ശരിക്കും എന്താണ് അതിൽ സൈക്കോളജിക്കലായിട്ട് മനസ്സിലാക്കേണ്ടത്?
2: ഇവിടെ നമ്മൾ മനുഷ്യരുടെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പുരുഷന്മാരുടെ സൈക്കോളജിയും സ്ത്രീകളുടെ സൈക്കോളജിയും വ്യത്യാസങ്ങളുണ്ട്. അത് ചില ആളുകൾ ചില പോലെ ഉണ്ടാവാറുണ്ട്, ഒരേപോലെ ഉണ്ടാവാറുണ്ട്, സ്വാഭാവികമായിട്ട് ചെറിയ ചെറിയ ഏറ്റക്കുറച്ചുകളൊക്കെ ഉണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ച്, അപ്പോൾ നമ്മളൊരു സ്ത്രീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പുരുഷന്മാരെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. എത്ര നമ്മൾ ഈക്വാലിറ്റി പറഞ്ഞാലും സമത്വം പറഞ്ഞാലും ഇതൊന്നും ഒരിക്കലും കഴിയില്ല. അതുപോലെ ഒരു പുരുഷൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൃത്യമായിട്ട് ആ പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ സ്ത്രീകൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. മാനസികമായിട്ട് നമ്മളിവിടെ പരിശോധിക്കുകയാണെങ്കിൽ, ഒരു പുരുഷനെ സംബന്ധിച്ച് അയാൾക്ക് വേണ്ടത് ഗുഡ് സപ്പോർട്ടാണ് അല്ലേ, നല്ലൊരു പിന്തുണ. അയാൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ചിലപ്പോൾ ഒരു ഓക്കെ പറഞ്ഞാൽ മതിയാവും, പക്ഷെ ഭാര്യ ഓക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഉണ്ടാവും അല്ലേ. അതുപോലെ ഇപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച് തീരുമാനം പറയുന്നു, ആ ഒരു കാര്യം ചിലപ്പോൾ ഭാര്യയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, പക്ഷെ അയാൾ പറഞ്ഞ ഉടനെ തന്നെ ഏ അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ആ ബന്ധം എന്ത് ചെയ്യണം അല്ലേ. ചിലപ്പോൾ അത് ശരിയാവില്ലായിരിക്കും, പക്ഷെ അത് പറയേണ്ട രൂപത്തിൽ
1: അങ്ങനെയല്ല
2: അവതരിപ്പിക്കണം. അപ്പോൾ ഒറ്റയടിക്ക് എന്താ പറയുക, വെട്ടിമുറിക്കുന്ന ഒരു ശീലം പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്തുണ്ടോയെന്ന് നമ്മൾ ആലോചിക്കുക. പുരുഷന്മാരുടെ സൈക്കോളജി തന്നെ അവർക്ക് നല്ല സപ്പോർട്ട് കിട്ടണം എന്നുള്ളത്. തങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ, മക്കളാണെങ്കിൽ മക്കൾ, ഭാര്യയാണെങ്കിൽ ഭാര്യ, അവരുടെ നല്ലൊരു സപ്പോർട്ട്, ഇയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ പിന്തുണ കിട്ടണം. തിരുത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് സൗമ്യമായിട്ട് തിരുത്തുകയാണെങ്കിൽ അത് ഏതൊരു പുരുഷൻ ഉൾക്കൊള്ളും എന്നുള്ളതാണ്. ഇനി രണ്ടാമത് സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അവർക്ക് എപ്പോഴും വേണ്ടത് അംഗീകാരങ്ങളാണ് അല്ലേ. അവർ ചെയ്യുന്ന ഒരു കാര്യത്തിന് അംഗീകരിച്ച് ഒന്നും വേണ്ടപ്പോൾ ഒരു കുറച്ച് നേരം ഒന്ന് കേട്ടിരുന്ന് കൊടുത്താൽ മതി. അവരെ പറയുന്ന ഒരു പരിഹാരം ഒരിക്കലും അവർക്ക് ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ അവർ നമ്മളടുത്ത് പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഭംഗിയായിട്ട് കേട്ടിട്ട് അതിന് ആ എന്നുള്ളൊരു മൂളൽ മതിയാവും അല്ലെ. ആ കേൾവിയിലൂടെ തന്നെ എന്ത് ചെയ്യണം, അവർ ചെയ്ത അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് പരിഗണിക്കുക എന്നുള്ളതാണ്. അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളോ അംഗീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യണില്ല. അവർ പറയണ നമ്മൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ. ഇപ്പോൾ അതൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്ന ചില സന്ദർഭമുണ്ടോ, നമ്മൾ ചിലപ്പോൾ ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ടായിരിക്കും, അതോടൊപ്പം എന്ത് ചെയ്യും, പെട്ടെന്ന് എണീറ്റ് പോകും. അപ്പോൾ നമുക്ക് മനസ്സിലായ സംഭവം, ആ പറഞ്ഞത് യഥാർത്ഥ രൂപത്തിൽ ഞാൻ കേൾക്കേണ്ടതുപോലെ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആ രൂപത്തിലാണ് ഈ സൈക്കോളജി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, വിച്ഛേദിക്കാതെ നല്ല ഉഷാറായിട്ട് പോകും. പുരുഷൻ ആഗ്രഹിക്കുന്നത് തനിക്ക് സപ്പോർട്ട് തരും, ഞാൻ അവളെ നല്ല സപ്പോർട്ട് ഉണ്ടല്ലോ. ചിലപ്പോൾ അടുക്കളയിൽ നന്നായിട്ട് ജോലിക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ അവൾ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഓൺ സ്പോട്ടിൽ വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണ്ടാവും, പറയുന്ന സമയത്ത് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ മാനസികമായൊരു സംതൃപ്തി എന്ന് പറയുന്നത് നമ്മൾ ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങളിലോ അല്ലെങ്കിൽ നമ്മളവരെ പിന്തുണക്കുന്ന അവർ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള പിന്തുണയോ അല്ല, മറിച്ച് അവർ പറയുന്നൊന്ന് കേട്ട് ഒരു അംഗീകാരം നൽകുക എന്നുള്ളതാണ്. ഇവിടെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൻ്റെ ഭർത്താവിന് തന്നോടുള്ള സ്നേഹവും ഇഷ്ടവും കൂടണമെങ്കിൽ, അയാൾ മുന്നോട്ട് വെക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു പക്ഷേ അല്പം പ്രയാസമാണെങ്കിലും അതിനൊരു നല്ല സപ്പോർട്ട്, ഒരു പിന്തുണ, ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ എന്നൊരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സപ്പോർട്ട് മതി ആ പുരുഷനെന്നുള്ളതാണ്. അപ്പോൾ ഇത് പരസ്പരം തിരിച്ചറിയാതെ നേരെ എന്ത് ചെയ്യും, ആണ് അങ്ങോട്ട് കുറ്റപ്പെടുത്തും, പെണ്ണ് ഞാൻ പറയണമെന്ന് കേൾക്കാൻ പോലും സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കുറ്റപ്പെടുത്തും, ബന്ധം എന്ത് ചെയ്യും, വഷളായി തീരും എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം.
1: ഇവിടെ ഇതിലുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ, രണ്ടുപേരും പറയുന്നൊരു വർത്തമാനം എന്തായിരിക്കും, എന്നെ മനസ്സിലാക്കുന്നില്ല അല്ലേ, എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. 28 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, ഇതുവരെ എന്നെ മനസ്സിലായിട്ടില്ല എന്ന് പറയുന്ന കുടുംബ ദമ്പതികളുണ്ട്. അവർക്ക് നല്ലൊരു മെസ്സേജ് നമ്മൾ കൊടുക്കണം തോന്നുന്നു.
2: ഈ വൈവാഹിക ജീവിതത്തിൽ ഇടപെടുമ്പോൾ ചില വാക്കുകൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം. കാരണം എന്താ വെച്ചാൽ, മനുഷ്യൻ തൊട്ടടുത്ത നിമിഷം എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് ഒന്നും പറയാമല്ല. ഒരു ചെറിയ പോറൽ വന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അതവർക്ക് ചിലപ്പോൾ ഷോക്കായിട്ട് മാറുമെന്നുള്ളതാണ്. അല്ലെ, അവർ ഷോക്കാണ്, അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത്. അപ്പം അവിടെയൊക്കെ പ്രത്യേകിച്ച് പുരുഷന്മാരായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അടുത്ത് എന്തെങ്കിലും ഫാൾട്ടുകളോ മിസ്റ്റേക്കുകളോ വന്നിട്ടുണ്ടെങ്കിൽ അത് അവരോട് ഓപ്പണായിട്ട് പറയുകയും പിന്നീട് ഒരിക്കലും അങ്ങനത്തെ ഒരു വരില്ല എന്നുള്ളൊരു അഷുറൻസ് നൽകാൻ പുരുഷന്മാരായ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. സ്ത്രീകളോട് പറയാനുള്ളത്, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വാക്കിലോ നമ്മുടെ പ്രവൃത്തിയിലോ ചെറിയ എന്തെങ്കിലുമൊക്കെ അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ദേഷ്യവും വാശിയും കാണിച്ചത് കൊണ്ട് ഒരിക്കലും എന്തെങ്കിലും അത് പരിഹാരമാവില്ല എന്നുള്ളത്. തിരിച്ചതേപോലെ തന്നെ ഒരു സോറി പറഞ്ഞ് ഒരു നല്ല സ്നേഹപ്രകടനം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നന്നായിട്ട് മുന്നോട്ട് എന്നുള്ളത്. പിന്നെ വർഷങ്ങൾ ചില പിന്നെ കാര്യങ്ങൾ ഉടനടി പരിഹാരം ഉണ്ടാവില്ല, എന്നാൽ മറ്റു ചില കാര്യങ്ങൾ ഉടനടി പരിഹരിക്കേണ്ട രണ്ടുണ്ടാവും അല്ലേ. ചിലത് ഉടനടി പരിഹരിക്കേണ്ടി വരും, മറ്റു ചില കാര്യങ്ങൾ കുറച്ച് വൈകിക്കേണ്ടി വരും. അപ്പം പറയേണ്ട ഫോൾട്ടുകളുടെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കുന്നുണ്ട് എങ്കിൽ അത് ഉടനടി പരിഹരിക്കേണ്ട കാര്യമാണ്. അത് നീട്ടി നീട്ടി വെക്കും തോറും ബന്ധങ്ങൾ വഷളാവുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് അവഗണിച്ച് വിട്ടാൽ തന്നെ എന്ത് ചെയ്തോളും അല്ലേ, ഒരു പ്രാധാന്യം ഒട്ടും പ്രാധാന്യം കൊടുക്കാത്തത് ഇങ്ങനെ ഏത് സമയം അതിനെക്കുറിച്ച് ഇങ്ങനെ പറയണം, അത് തൽക്കാലം എന്ത് ചെയ്യുക, ആ ഒരു സാഹചര്യം ഒന്ന് മാറ്റി നിർത്തുക, അതിനെ അവഗണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തെങ്കിൽ ഇതിപ്പോൾ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റെമഡിയോ സൊല്യൂഷനോ ഇല്ല, ഇൻഡിവിജ്വലി വ്യത്യാസങ്ങളുള്ള ആൾക്കാരാണ്, ചിന്തകളിൽ വ്യത്യാസമുള്ളതാണ്,

0: അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, അതുകൊണ്ട് എന്ത് നേട്ടമുള്ളത്? അല്ലെ, എൻ്റെ ബന്ധത്തിൽ ഒരച്ചിലുണ്ടാക്കുന്ന ഒരു കാര്യം എന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം വെറുപ്പും വിദ്വേഷം അവിടെ വലുതാവുള്ളൂ, ഒരിക്കലും സ്നേഹം വലുതാവില്ല. അപ്പോൾ ചിലതൊക്കെ നമുക്ക് പ്രയാസമുണ്ടെങ്കിലും നമ്മളത് സഹിക്കുകയും അതിനെക്കുറിച്ച് നല്ല ബന്ധം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അതിനെ അവഗണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമുക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. പിന്നീട് നല്ല ബന്ധങ്ങൾ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ചില സമയത്ത് ഒരു ഏകാന്തത നമുക്ക് ആവശ്യമുണ്ടാവുന്നുള്ളതാണ്. ഇല്ല, ഏകാന്തത അത് മനുഷ്യർ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. ഒറ്റയ്ക്ക് ഇരിക്കേണ്ടത് ചിലപ്പോൾ എന്തിനാ, എൻ്റെ ചില കാര്യങ്ങൾ ചിന്തിക്കാനും അതുപോലെ തന്നെ ചില എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനാണ്. അവിടെ പോയിട്ട് പിന്നെ എന്ത് ചെയ്യരുത്, ചൊറിച്ചിലും കുത്തും. ഒരു സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട് ചില സമയത്തൊക്കെ. ആ ഏകാന്തതയിൽ കുറച്ച് സമയം നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ, റീതിങ്ക് ചെയ്യാം, നമ്മളെക്കുറിച്ചൊന്ന് ആലോചിക്കാനും നമ്മളെക്കുറിച്ച് ചിന്തിക്കാനും ചില ഘട്ടങ്ങൾ ആ രൂപത്തിൽ നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അതിനുള്ളൊരു പ്രൈവസി, അതിനുള്ളൊരു അവസരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. അല്ലേ, ചില പുരുഷന്മാരെ കുറിച്ച് പറയാനുള്ളത്, ഇപ്പോൾ ബിസിനസ്സൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോയിട്ട് നേരം തിന്നാറ്, ആ ബെഡ്റൂമിൽ ഒന്നും പറയാതെ ചിലപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം കിടന്നുറങ്ങും. ഇദ്ദേഹത്തിന് ഏറെ അസ്വരസ്യം അവിടെ ഉണ്ടാക്കാൻ തരാം. എന്തെങ്കിലും ഇങ്ങനെ എന്തോ പ്രശ്നം, ഇന്നോട് പറയും, ഇന്നോട് പറയും, ഇന്നോട് പറയും. ഇയാളൊന്ന് ശാന്തമായി ഇരിക്കാൻ വന്നത്, പിന്നെ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിലായിരിക്കും അടുത്ത പ്രശ്നം തുടങ്ങുന്നുണ്ടാവും. അല്ലേ, ഞാനൊന്നൊരു അല്പം ഒന്ന് വിശ്രമിക്കട്ടെ, ആ സമയത്ത് എന്തിനാ എന്നെ ഇങ്ങനെ നോവിക്കുന്നത്? അയാളൊരു പക്ഷെ ഒന്ന് കിടന്ന് കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ശരിയുണ്ടാവും. അപ്പോൾ പറയാൻ പറ്റുന്ന സാഹചര്യമാണ് ഞാൻ നിർബന്ധമായിട്ട് എന്ത് ചെയ്യും, പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വിശ്രമം വേണമെന്ന് പറയുന്നത് അയാളുടെ ഒരു ഏകാന്തത, ഒരു അലോണസ് ടൈമാണ്. അല്ലെ, ഒരു സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരു വിശ്രമിക്കാനുള്ള സമയമാണ്. അവിടെ പോയിട്ട് നമ്മൾ അത് തിരിച്ചും വരുമാരാണെങ്കിൽ അവരും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ വേറെ പ്രയാസമുള്ള ചില ഘട്ടങ്ങളിൽ അവരൊന്നും എന്ത് ചെയ്യും, ഒറ്റയ്ക്കിരിക്കും. അവിടെ പോയിട്ട് ഇപ്പം നമ്മളോട് അങ്ങനെ പറയാം, ഞാൻ ഒരല്പം കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, എനിക്ക് കുറച്ച് സമയം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് വകവെച്ച് കൊടുക്കണം. അത് നല്ല ബന്ധങ്ങൾ ഉണ്ടാവാൻ അത്യാവശ്യമാണ് എന്നുള്ളതാണ്.
1: നമുക്ക് ഈ വിഷയത്തിൽ ഇനി എന്തെങ്കിലും പ്രത്യേകമായി സൂചിപ്പിക്കാനുണ്ടോ?
0: ഇവിടെ നമുക്ക് പറയാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഒരാളെ മാറ്റാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ള അല്ലേ. ഇപ്പോൾ ഹനീഫ് ഭായി അവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ ചിന്തകളെ മാറ്റാനോ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മാറ്റാനോ നിങ്ങളുടെ വാക്കുകളെ മാറ്റാനോ എനിക്ക് കഴിയില്ല, എനിക്ക് നല്ല നിങ്ങളല്ലാത്ത ഒരാൾക്കും കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലേ, എന്നെ മാറ്റാൻ എനിക്ക് മാത്രമേ കഴിയൂ, അത് എൻ്റെ ഭാര്യയ്ക്ക് കഴിയില്ല, എൻ്റെ മാതാപിതാക്കൾക്ക് കഴിയില്ല, എൻ്റെ മക്കൾക്ക് കഴിയില്ല. പലപ്പോഴും ഈ ഒരു കാര്യം നിങ്ങളത് മാറ്റിയേ തീരൂ എന്നുള്ള ഈ പുറത്തു നിന്നുള്ള ഒരു പ്രഷർ കൊണ്ടാണ് ചില ബന്ധങ്ങൾ വഷളാവുക എന്നുള്ളതാണ്. അപ്പോൾ ലോകത്ത് എല്ലാ ആളുകൾക്കും അവരുടേതായൊരു ഇടമുണ്ട്, അവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ട്. ഒരാൾ ഉദ്ദേശിച്ചു, വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ചില കാർക്കശ്യമായ സ്വഭാവം എടുത്തു എന്നുണ്ട് എന്തില്ല, ഒരിക്കലും മാറ്റില്ല. രണ്ടാമത്തൊരു കാര്യം പറയുന്നത്, ചില അമിതമായ ബോർഡറുകൾ, ലിമിറ്റുകൾ വെക്കുന്നത് അതിൻ്റെ എഗെയിൻസ്റ്റ് റിസൾട്ടാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഭർത്താവ് ഒരു കാര്യം തീരുമാനിച്ച് മുന്നോട്ട് പോകണം, ഭാര്യ അതിന് നേരെ തടസ്സം നിൽക്കുന്നുവെങ്കിൽ ഭാര്യ ചിലപ്പോൾ അതിൻ്റെ നല്ല വശത്തിനൊക്കെ വേണ്ടിയിരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് അതിന് തടസ്സം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവ് എന്താ മനസ്സിലാക്കണത്, എൻ്റെ എല്ലാ കാര്യത്തിനും ഇങ്ങനെയാണ്, ഫുൾ നെഗറ്റീവാണ് ഓൾവേസ്. അപ്പോൾ അതുകൊണ്ട് ഐഷ് അങ്ങനെ അല്ലേ, അയാൾ ആ ഒരു ബന്ധം അവിടെ എന്ത് ചെയ്യണം എന്ന്. അപ്പോൾ അവിടെ അമിതമായ ഒരു ബോർഡറുകൾ, ലിമിറ്റുകൾ, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ പറ്റൂ, ഇങ്ങനെ പറ്റൂ, അതൊരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. നല്ല സംസാരങ്ങളിലൂടെയും നല്ല ഇടപെടലിലൂടെയും എന്ത് ചെയ്യാൻ പറ്റുക, മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുക, സ്വാധീനിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഒരാളോട് ദേഷ്യപ്പെട്ട് പറയുന്നതിനേക്കാൾ അയാളുടെ ഏറ്റവും സ്നേഹത്തോടു കൂടി ആ കാര്യം പറയുന്നതാണ് അയാളുടെ ലൈഫിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ അടുക്കലൊരു ദുസ്വഭാവമുണ്ട്, അതെൻ്റെ ഭാര്യയ്ക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പെട്ട ആ കാര്യം വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് മനുഷ്യരുടെ ടെൻഡൻസി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് അത് വളരെ രഹസ്യമായിട്ട് നല്ലൊരു അവസരത്തിൽ പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണത്, ആ ഒരു കാര്യം ആ ഒന്ന് അല്ലേ. അപ്പോൾ ഒരു നല്ലൊരു സാഹചര്യത്തിലാണ് പറയുക, നേരെ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ അതിൻ്റെ രഹസ്യം, അത് മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്. ഇപ്പോൾ ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ അവരോട് പറയുമ്പോൾ അവരുടെ മുഖഭാവം ആകെ മാറി. ചിലപ്പോൾ കുട്ടികളുടെ ഇടയിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ പിന്നീട് ഒരു കാലത്തും അങ്ങനത്തെ ഒരു, പിന്നെ ആ അധ്യാപകനെ അവർ വില കൽപ്പിക്കില്ല എന്ന് മാത്രമല്ല അവരുടെ മനസ്സിലൊരു ആൻറ്റി മൈൻഡ് ഇരിക്കുന്നുണ്ടാവുന്നുള്ള. എന്നാൽ ആ ഒരു ക്ലാസ് കഴിഞ്ഞ് അവസാനം പോകുന്ന സമയത്ത് അവനൊന്ന് വിളിച്ച് തോളിലൊക്കെ തട്ടിയിട്ടേ, പിന്നെ ഇന്ന് ഞാൻ ചെയ്ത കാര്യമുണ്ടല്ലോ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനത് പറയാതിരുന്നത് ആ കൂട്ടത്തിൽ നിന്നോടത് പറയരുത് എന്ന് വിചാരിച്ചിട്ടാണ്, നിന്നെ വഷളാക്കരുതെന്ന് വിചാരിച്ചിട്ടാണ്. സാറില്ല, ഇനി അങ്ങനെ ഉണ്ടാവരുത് കേട്ടോ. ആ കുട്ടിയുടെ മനസ്സിൽ എന്നും എന്ത് ചെയ്യുന്നു അറിയോ, അതിങ്ങനെ അല്ലേ, അന്ന് സാറ് എന്നെ കാത്തു സൂക്ഷിച്ചല്ലോ, എന്നോട് ആ കാര്യം പേഴ്സണലി ആണല്ലോ അദ്ദേഹം പറഞ്ഞത്, ആ കാര്യം പറഞ്ഞു. ചില ഘട്ടങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാവാറ് കേട്ടോ, ചില കുട്ടികളൊക്കെ സാർ നിങ്ങളന്ന് പറയല്ലേ, നമ്മൾ പഠിപ്പിച്ച് ചിലപ്പോൾ 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ ഇരിക്കും,

0: നമ്മൾ ലൈഫിൽ അത് മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഇവർ ഇവരുടെ ലൈഫിൽ സ്വാധീനിച്ച അവർ സ്വാധീനം. അപ്പോൾ സ്നേഹപരമായ മാർഗമാണ് ആളുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സ്വാധീനം ഉണ്ടാക്കാനും നമ്മൾ ശീലിക്കേണ്ടത്. ദേഷ്യവും കാർക്കശ്യവും വേണ്ടെന്നല്ല, അതൊരിക്കലും തിരുത്തലുണ്ടാക്കാൻ സാധിക്കില്ല. ആൻറ്റി മൈൻഡ്, ഒരു എഗെയിൻസ്റ്റ് മൈൻഡ്, അതിനൊരു എതിരിടണം എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും ഉണ്ടാവുക. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, നല്ലൊരു ബന്ധം. പിന്നെ പരസ്പര ബന്ധം അല്ലേ, അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ കീപ്പ് ചെയ്യണത് സോഷ്യൽ മീഡിയയിൽ കൂടെയാണെന്ന് പറയണത് അല്ലേ. അടുത്തുള്ള ആൾക്കാരുകളുടെ ബന്ധമൊന്നുമില്ല, സോഷ്യൽ മീഡിയയിൽ കൂടെ വലിയ ബന്ധം, അതിന് അധികം ആയുസ്സൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ചേക്ക്, പല വാട്സപ്പ് ഗ്രൂപ്പുകളും പള്ളിപ്പറമ്പ് പോലെയാണ്, അതിൽ ആരെന്താണ് ആരും മൈൻഡ് ചെയ്യുന്നില്ല. എന്താ സോഷ്യൽ മീഡിയയിലെ ബന്ധങ്ങൾക്ക് അത്രയേ ഉള്ളൂ. അത് ചിലപ്പോൾ ആ ഒരു ആദ്യ സമയത്ത് ചിലപ്പോൾ നല്ല ഹൈപ്പ് കിട്ടിയിട്ടുണ്ടാവും, നല്ല ഇടപെടലുണ്ടാവും എല്ലാവരും. പക്ഷേ ക്രമേണ പതിയെ പതിയെ എന്ത് ചെയ്യും, അതാരും മൈൻഡ് ചെയ്യാത്ത ഘട്ടം. അത് ഏത് ഗ്രൂപ്പാണെങ്കിലും, എത്ര എമർജൻസി ഉള്ള ഗ്രൂപ്പാണെന്ന് പറഞ്ഞാലും ആ രൂപത്തിലേക്കൊക്കെ നമ്മൾ വരാറുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റിലാണ് ഏറ്റവും നല്ല ബന്ധം ഉണ്ടാവുക എന്നുള്ളതാണ്. ഫിസിക്കൽ, ശാരീരികമായിട്ടുള്ള അടുപ്പം അല്ലേ, സാന്നിധ്യം, സാമീപ്യം, അതിലൂടെയാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക. സോഷ്യൽ മീഡിയയിലുള്ള ബന്ധങ്ങളെക്കാൾ എന്നും നിലനിൽക്കുന്നത് സാമീപ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആരുമായിട്ടാണോ നമ്മൾ നല്ല സൗഹൃദവും നല്ല ബന്ധമൊക്കെ ആഗ്രഹിക്കുന്നത്, അവരെ കൂടെ സമയം ചെലവഴിക്കാനും നമ്മുടെ സാമീപ്യം അവർക്ക് കൊടുക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ള, പ്രത്യേകിച്ച് കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത്.
1: അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എനിക്ക് നല്ല ബന്ധങ്ങൾ വേണമെങ്കിൽ ഞാൻ ആദ്യം ആരായിത്തീരണമെന്ന ഒരു ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കണം. നമ്മളിൽ നിന്നും നല്ല ബന്ധങ്ങൾ ഉണ്ടാകുവാനും ആ ബന്ധങ്ങളെ നല്ല രൂപത്തിൽ ഊട്ടിയുറപ്പിക്കാനും നാം ശ്രമിക്കണം. നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, മാതാപിതാക്കൾ എന്നുള്ള നമ്മുടെ സറൗണ്ടിലുള്ള എല്ലാവരുമായി നല്ല സൗഹൃദാന്തരീക്ഷം തീർക്കണമെങ്കിൽ അത് നാം തന്നെ എന്ത് ചെയ്യണം, അത് തീരുമാനിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. വാഹർദവാന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്നേഹക്കൂട്, ബന്ധങ്ങൾ നന്നാക്കാൻ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഹനീഫ വണ്ടൂർ, കൂടെ ഷമീം എം വണ്ടൂർ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളിൽ ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. മതം മാത്രമാണ് പരിഹാരം. ക്ലാസ് എടുത്തുകൊണ്ട് ഷംജാസ് കെ അബ്ബാസ് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما تؤمرون. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, അള്ളാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. എണ്ണിയാൽ അതൊരിക്കലും തീരില്ല. ഭക്ഷണവും വെള്ളവും വായുവും കൃഷിയും കച്ചവടവും സമ്പത്തും, അങ്ങനെ ഒരുപാട് സുപ്രധാനമായ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്ന് പറയുന്നത്. പുതിയ കാലത്ത് കുടുംബത്തെക്കുറിച്ച് വ്യത്യസ്തമായ ആഖ്യാനങ്ങളുണ്ടെങ്കിലും കുടുംബത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ അറിയേണ്ട ഒന്നാണ്. നമ്മൾ ഈ കുടുംബത്തെ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നതെന്നുള്ളത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന്, ഒരു കുടുംബത്തിലെ ഉപ്പ ആ കുടുംബത്തെ എങ്ങനെ കാണുന്ന രൂപത്തിലല്ല ആ കുടുംബത്തിലെ മക്കൾ, ഉമ്മ എല്ലാം ആ കുടുംബത്തെ കാണുന്നത്. ഓരോരുത്തർക്കും കുടുംബം വ്യത്യസ്തമായ റോളുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആളുകളോട് ചോദിച്ചാൽ പലപ്പോഴും വലിയ വായിലെ ആളുകൾ സംസാരിക്കും. പക്ഷേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാമുള്ള എല്ലാ കാഴ്ചപ്പാടുകളും ഭൗതികമായി മാത്രം നിലനിൽക്കുന്നു എന്നുള്ളതും, അതിന് ആത്യന്തികമായി പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത പലപ്പോഴും നമുക്ക് ആർക്കും ഇല്ല എന്നുള്ളതും കൃത്യമായ രൂപത്തിലൊരു വലിയ ചോദ്യമാണ്. അവിടെയാണ് ഇപ്പോൾ പല ആളുകളടുത്തും ചോദിക്കുകയാണ്, അവരുടെ മക്കളുടെ ദീനിൻ്റെ വിഷയത്തിൽ അതെങ്ങനെയാണ്, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, അത് മദ്രസയിൽ പണ്ട് പോയിട്ടുണ്ട്, അതല്ലാതെ വ്യത്യസ്തമായ രൂപത്തിൽ പഠനങ്ങളൊന്നും പിന്നീട് നടന്നിട്ടില്ല എന്നെല്ലാമാണ് പലപ്പോഴും പറയാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് വലിയ വാഗ്വാദങ്ങൾ നടത്തുന്ന ആളുകൾക്ക് പോലും ആത്യന്തികമായി ഈ മതപരമായ കാര്യങ്ങൾ, ദീനിയായ ചിന്തകൾ നൽകുന്നിടത്ത് ഇന്ന് വലിയ പോരായ്മകൾ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ്. പലപ്പോഴും സംഭവിക്കുന്നത് ഈ പുരുഷന്മാരായ ആളുകൾ പള്ളിയിൽ പോവുകയും അവിടെ ക്ലാസ്സുകൾ കേൾക്കുകയും അത്തരം കാര്യങ്ങളിലൊക്കെ എൻഗേജ് ചെയ്യുകയും ചെയ്യുമ്പോഴും, മറുഭാഗത്ത് നമ്മൾ കുടുംബത്തിലെ സ്ത്രീകൾ അതല്ലെങ്കിൽ കുട്ടികൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിലെല്ലാം അവർക്ക് മതപരമായ അറിവുകൾ നേടാനുള്ള അവസരങ്ങൾ എന്നുള്ളത് പലപ്പോഴും ഓഫ്ലൈനായി ഫിസിക്കലായ സ്വഭാവത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇസ്ലാം കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഖുർആനിൽ കൈകാര്യം ചെയ്യുമ്പോൾ പറയുന്ന വാക്ക് യാ അയ്യുവല്ലദീനാമനു ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ എന്നാണ്. അപ്പോൾ സ്വന്തം ശരീരത്തെ മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കൂടി നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ളതാണ് ഖുർആന്റെ കൃത്യമായ കൽപ്പന എന്ന് പറയുന്നത്. എത്ര വ്യക്തമാണെന്ന് നമ്മൾ കൃത്യമായും ആലോചിക്കേണ്ട ഒന്നാണ്. കൃത്യമായും പറഞ്ഞാൽ കൃത്യമായി ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്ത ബോധത്തിലേക്കാണ് അള്ളാഹു ആ ചിന്തയിട്ട് കൊടുക്കുന്നത്. അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യമായ ഉത്തരവാദിത്തമായി ഇത്തരത്തിലുള്ള കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ മാറുന്നു എന്നുള്ളത് വലിയ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയായി നമ്മൾ കണക്കാക്കണം. കാരണം പുതിയ കാലത്ത് ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഷെയർഡ് ഡ്യൂട്ടിയായി ചെയ്യണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു വീട്ടിലോ സ്വന്തം ആ വീടിൻ്റെ ആ കുടുംബത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം ഷെയർ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇസ്ലാം കൃത്യമായ രൂപത്തിൽ എല്ലാത്തിനും പരസ്പരം പൂരകങ്ങളായിരിക്കണമെന്നും സഹായികളായിരിക്കണമെന്നെല്ലാം പറഞ്ഞപ്പോൾ തന്നെ വ്യത്യസ്തമായ റോളുകൾ, ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ചിന്തിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പുതിയ കാലത്ത് ഇത്തരം ആഖ്യാനങ്ങൾ ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും കുടുംബവുമായി ബന്ധപ്പെട്ട കൺവെൻഷണലായ സാമ്പ്രദായികമായ ചിത്രങ്ങളാണ് എന്ന് പറഞ്ഞ് മാറ്റുന്നത് പുതിയ കാലത്ത് ലിബറൽ ചിന്തകളിലേക്കാണ്. എന്താണ് ലിബറൽ ചിന്ത? കേൾക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ വളരെ ശരിയാണെന്ന് തോന്നുമെങ്കിലും വലിയ പിഴവുകൾ സംഭവിക്കുന്ന ചിന്തയാണത്. ഇപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു പിഴവ് എന്ന് പറയുന്നത് പോലും ഈ ദീനുമായി ബന്ധപ്പെട്ട പ്രയോരിറ്റി, അതിൽ വലിയ പിഴവുകൾ സംഭവിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ദീനുമായി ബന്ധപ്പെട്ട പ്രയോരിറ്റി എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്യന്തികമായ മാനസികവും ശാരീരികവും എല്ലാമുള്ള സന്തോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആത്മീയമായ സദസ്സുകൾ തന്നെയാണ്. അവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുടുംബം എന്ന ഉത്തരവാദിത്തം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തെ എല്ലാം അവിടെ എത്തിക്കാനുള്ള ശ്രമം നമുക്കെല്ലാം ഉണ്ടാവാറുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒന്നാണ്. ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം, നമ്മൾ ഈ പുതിയ കാലത്തെ പുതുതലമുറയെക്കുറിച്ചും അവർ വഴിതെറ്റിപ്പോകുന്നതിനെല്ലാം കുറിച്ചുമെല്ലാം വലിയ ആശങ്കകൾ പറയുമ്പോൾ തന്നെ അതേ ക്ലാസ്സുകളിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം കേൾക്കുന്ന ആളുകൾ തന്നെ സ്വന്തം മക്കളുടെ വിഷയത്തിൽ അത്തരം കാര്യങ്ങളിൽ പ്രയോറിറ്റിയിൽ മറ്റ് ഭൗതികമായ കാര്യങ്ങളെ മുന്നിൽ വെക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ വളരെ വ്യക്തമായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇസ്ലാം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി മാത്രം ഏറ്റെടുക്കേണ്ട ഒന്നല്ല, അതിനപ്പുറത്തേക്ക് ഇത് പുതുതലമുറയോടുള്ള നമ്മുടെ ബാധ്യത കൂടിയാണെന്നുള്ളതൊക്കെ നമ്മുടെ പ്രയോറിറ്റി നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തണം എന്നുള്ളതാണ്. ആ പ്രയോറിറ്റി എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മക്കളുമായി ബന്ധപ്പെട്ടാണെങ്കിലും കുടുംബവുമായി ബന്ധപ്പെട്ടാണെങ്കിലും നല്ല പ്രാർത്ഥന അനിവാര്യമാണെന്നുള്ളതാണ്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറയുന്നിടത്ത് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാട് മനുഷ്യന് ഇസ്ലാം നൽകുന്നുണ്ട്. കേവലം ഒരു ഒരു ജീവമരണത്തിനപ്പുറത്തേക്ക് ഓരോ നിമിഷങ്ങളും കൃത്യമായും പ്രായോഗികമായി ക്രിയാത്മകമായി ഉപയോഗിക്കാനുള്ള ഒരു ആവശ്യപ്പെടൽ കൂടി ഇസ്ലാം കൃത്യമായും അവിടെ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിടത്ത് നമ്മൾ തീർച്ചയായും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കുടുംബം എന്ന് പറയുന്നത് പലപ്പോഴും ഇവിടെ ഇന്ന് പുതിയ കാലത്ത് വലിയ രീതിയിൽ മക്കൾ വഴിതെറ്റി പോകാനുള്ള ഒരു കാരണമായി മാറുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മൾ കുടുംബവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നിടത്ത് തന്നെ കുടുംബത്തിൻ്റെ നല്ല മുന്നോട്ട് പോക്കിനെ ദീനിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഓരോ വ്യക്തികളും അവരുടേതായ രൂപത്തിൽ ദീനിനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് വലിയ പിഴവുകൾ സംഭവിക്കുന്ന ഒന്നായി മാറുന്നു. പ്രാക്ടീസിങ്ങും നോൺ പ്രാക്ടീസിങ് മുസ്ലിം, അവിടെ പള്ളിയിലേക്ക് പോകുന്ന ഉപ്പ തന്നെ യഥാർത്ഥത്തിൽ തിയേറ്ററിലേക്ക് മക്കളെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉപ്പ തന്നെ നല്ല പാട്ടുകൾ കേൾക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഗത്ത് ഇസ്ലാമിൻ്റെ കൃത്യമായ ആചാരങ്ങളെയും അതിൻ്റെ അനുഷ്ഠാനങ്ങളെയും കുറിച്ച് എല്ലാം വളരെ സൂക്ഷ്മമായി നോക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇസ്ലാമികമായി ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വലിയ പിഴവുകൾ അവരിൽ നിന്ന് തന്നെ സംഭവിക്കുമ്പോൾ അത് വലിയ വൈരുദ്ധ്യങ്ങൾക്കും കോൺഫ്ലിക്റ്റിനുമെല്ലാം കാരണമാവുമെന്നുള്ളതാണ്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരലോകത്തേക്ക് വേണ്ടി ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കുടുംബം എന്ന് പറയുന്ന അനിവാര്യമായും അവനോടൊപ്പം ഉണ്ടാവണമെന്ന് അവൻ ആഗ്രഹിക്കുന്ന ആ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളോടൊപ്പം തന്നെ നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കാലത്ത് ഇവിടെ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തി എന്നതിനപ്പുറത്തേക്ക് കുടുംബപരമായി വലിയൊരു തണൽ നമുക്ക് നൽകുന്ന ഒന്നായി അത് മാറണമെന്നുള്ളതാണ്. നല്ല ആദർശ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് കുടുംബപരമായി മറ്റുള്ള തിന്മകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു തൗഫീഖ് ലഭിക്കുകയും ഒപ്പം അത്തരം തിന്മകളിലേക്ക് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ അതിൽ നിന്നെല്ലാം പിൻവലിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളെ കൃത്യമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു അവൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ ചേർത്ത് വായിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് പുതിയ കാലത്ത് ഉടലെടുത്തിട്ടുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ. ഇവിടെ വ്യത്യസ്തമായ പേരുകളിലാണ് ഇതെല്ലാം അറിയപ്പെടുന്നത്. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലെല്ലാം വളരെ ട്രെൻഡിങ് ആയ ഒരു കാര്യമാണ് ഈ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അഥവാ ഈ കുടുംബം എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ആണും പെണ്ണുമാണെങ്കിൽ ഇടക്കാലത്ത് ഉടർന്നു വന്നിരുന്ന ഈ LGBTQ മൂവ്മെൻറ്റുകൾ, ഹോമോസെക്ഷുവാലിറ്റി എന്നെല്ലാം പറയുന്ന പല രൂപത്തിലുള്ള അത്തരം ലൈംഗികമായ വൈകൃതങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറി നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഉടലെടുക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് കുടുംബമില്ലെങ്കിലും ആണും പെണ്ണും തമ്മിലുള്ള ചേർന്നിരിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. ചേർന്നിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ അതിൽ നിന്നെല്ലാം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നുള്ളത് നമ്മളെ ഏറെ ഭയപ്പെടുത്തേണ്ട ഒന്നാണ്. ഡേറ്റിംഗ് കൾച്ചറുകൾ കൊണ്ടുവന്നുകൊണ്ടും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻഷിപ്പും സീസൺഷിപ്പുകളും എല്ലാം കുട്ടികൾക്കിടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടും എല്ലാം ഇത്തരത്തിൽ വലിയൊരു രൂപത്തിലുള്ള മാറ്റത്തിന് ഇത്തരം ആളുകൾ തുടക്കം കുറിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ മതപരമായ ചിന്തകൾ കുട്ടികളുടെ മനസ്സിലിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം യഥാർത്ഥത്തിൽ ആ കുടുംബത്തിൻ്റെ സാമൂഹികമായ അന്തരീക്ഷം വളരെ കൃത്യമായി മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ആദ്യമായി മാതൃകയാവേണ്ടത് ആ കുടുംബം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പലപ്പോഴും യുവാക്കളായിട്ടുള്ള ആളുകളോട് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഒരിക്കലും വിവാഹം വേണ്ട എന്ന് വാശി പിടിക്കാറുണ്ട്. അപ്പോൾ എന്താണ് അതിനുള്ള കാരണം എന്ന് അന്വേഷിക്കുന്നിടത്ത് പല ആളുകൾക്കും യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അത്തരം കാഴ്ചകളിൽ നിന്നുണ്ടായിട്ടുള്ളത്. സ്വന്തം കുടുംബത്തിലെ കുടുംബങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ, സ്വന്തം ഉപ്പയെയും ഉമ്മയും നോക്കുമ്പോൾ, സ്വന്തമായി കാണുന്ന ചുറ്റുപാടുള്ള കുടുംബങ്ങളെ നോക്കുമ്പോഴെല്ലാം പലപ്പോഴും അസ്വസ്ഥതകളും വലിയ അടിച്ചമർത്തലുകളും മാത്രമാണ് ഇത്തരം ആളുകൾ കാണുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി കുടുംബത്തിൽ ഓരോ വ്യക്തികൾക്കും അള്ളാഹു പറഞ്ഞിട്ടുള്ള ചില റോളുകളുണ്ടല്ലോ, ആ റോളുകൾ കൃത്യമായും ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മൾ വളരെ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കുടുംബപരമായ ചർച്ചകൾ നടത്തുന്നത് പോലെ തന്നെ നമുക്ക് മതപരമായ വിഷയങ്ങളെ കൂടി കുടുംബ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്നുള്ളതാണ്. മതപരമായ നേട്ടങ്ങൾ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മതപരമായ പുതിയ അറിവുകൾ, അങ്ങനെ എന്തുണ്ടെങ്കിലും അതെല്ലാം ചേർന്നിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മതപരമായ കാര്യങ്ങൾ കുടുംബത്തിൽ ധാരാളമായി സംസാരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബം എന്ന നിലയ്ക്ക് മതപരമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുകയും, ഒരു ഉദാഹരണത്തിന് മക്കളുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുന്നിടത്ത് ഉപ്പാക്ക് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു മറവി ഒരു ദിവസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എത്ര ഗൗരവത്തിലാണ് ഉപ്പ കാണുന്നത് എന്ന് അറിയണമെങ്കിൽ ഉപ്പാൻ്റെ ഒരു പിഴവായി മാത്രം അത് അവിടെ അവസാനിച്ചാൽ പോരാ, മറിച്ച് മക്കളോട് ആ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തനിക്ക് ഇങ്ങനെ ഒരു പിഴവ് പറ്റിയെന്നും അതിന് വലിയ ഖേദമുണ്ട് എന്നും അത് എത്ര വലിയൊരു പിഴവാണ് എന്നെല്ലാം പറഞ്ഞ് ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അത്തരത്തിലുള്ള ബോധ്യങ്ങളാണ് യഥാർത്ഥത്തിൽ മതപരമായ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്. മദ്രസ പഠനത്തിനും അത്തരത്തിലുള്ള പഠനങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് കുട്ടികൾക്കുള്ളിൽ നല്ല ബോധ്യങ്ങൾ നൽകാൻ നമുക്കെല്ലാം സാധിക്കണം. ആ ബോധ്യങ്ങൾ നൽകാൻ തീർച്ചയായും നമ്മൾ ഏറ്റവും ആദ്യം മാതൃകയാവുക എന്ന് തന്നെയാണ് ഒന്നാമത്തെ പരിഹാരം. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തെക്കുറിച്ച് കാണുന്ന കാഴ്ചപ്പാട് എത്രത്തോളം വലുതാണ് എന്നുള്ളത്. പ്രവാചകൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളിലും പ്രവാചകൻ സ്വന്തം കുടുംബത്തെ ഏറ്റവും പൂർണ്ണാർത്ഥത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നതായും, അതോടൊപ്പം തന്നെ ആ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രവാചകൻ്റെ കൗലുകൾ പരിശോധിക്കുമ്പോൾ പ്രവാചകൻ മരണ സാന്നിധ്യത്തിൽ പോലും ആ മരണത്തിന് തൊട്ട് മുൻപ് പോലും പ്രവാചകൻ ഫാത്തിമ റളിയല്ലാഹു പറയുന്ന പുഞ്ചിരിച്ച് പറയുന്ന കാര്യങ്ങൾ, അതെല്ലാം യഥാർത്ഥത്തിൽ പരലോകവുമായി കുടുംബത്തെ എങ്ങനെ ഒരുക്കാമെന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ പ്രവാചകന് കൈമാറുന്നത്. തീർച്ചയായും പുതിയൊരു കാലത്ത് കുടുംബത്തിൻ്റെ ആഖ്യാനങ്ങൾ മാറുമ്പോൾ, വ്യത്യസ്തമായ പേരുകൾ ഉടലെടുക്കുമ്പോൾ, അവരുടെ ആസ്വാദനങ്ങൾ മാറുമ്പോഴെല്ലാം മതപരമായ ചിട്ടവട്ടങ്ങൾ അത് കൂടുതൽ പഠിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, മതം മാത്രമാണ് പരിഹാരം. ക്ലാസ് എടുത്തത് ഷംജാസ് കെ അബ്ബാസ്.

0: അടുത്തത് നമ്മൾ കേൾക്കുന്നത് തിരുമൊഴികൾ.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: ഇന്നത്തെ തിരുമൊഴികളിൽ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോട് നരകത്തെ തടുക്കുന്ന പരിചയം എടുത്തുവോ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരം നമുക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖുല്ലാഹ ഇബാദല്ലാഹ്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുദു ജുന്നതകും മിനൻ നാരി ഖുലു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ فإنهن يأتين يوم القيامة مقدمات ومعقبات ومجنبات وهن الباقيات الصالحات. പ്രിയമുള്ള വരെ, മഹാനായ അബൂ ഹുറൈറ അബ്ദുർ റഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് വായിച്ചത്. സ്വഹീഹുൽ ജാമിഉലും അതേപോലെ തന്നെ സുനൻ നസായിലുമൊക്കെ നമുക്ക് ഇത് കാണാനാകും. അബ്ദുർ റഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി എന്നാണല്ലോ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ മുഴുവൻ പേര്. ഹിജ്റക്കും 21-ൽ യമനിലെ ദൗസ് ഗോത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഹിജ്റ 59-ൽ മദീനയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ഹിജ്റ 7-ാം കൊല്ലമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീനയെത്തുന്നത്. 5374 ഹദീസുകൾ നിവേദനം ചെയ്ത് സ്വഹാബികളെ ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്യുന്ന വ്യക്തിയായി അദ്ദേഹം മാറി എന്നതാണ് ചരിത്രം. ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്, അല്ലാഹുവിൻ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖുദു ജുന്നതകും മിനന്നാർ, നിങ്ങൾ നരകത്തിൽ നിന്നുള്ള നിങ്ങളുടെ പരിച നിങ്ങൾ എടുക്കുക, നിങ്ങൾ സ്വീകരിക്കുക. ജുന്ന എന്ന് പറഞ്ഞാൽ പരിച, കവചം, രക്ഷ നൽകുന്നത് എന്നൊക്കെയാണ് അർത്ഥം. ജുനന് എന്നാണ് അതിൻ്റെ ബഹുവചന രൂപം. അപ്പം നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുന്ന, നരകത്തിൽ നിന്ന് കവചമായി തീരുന്ന, നരകത്തിൽ നിന്നൊരു പരിചയമായി മാറുന്നതിനെ നിങ്ങൾ സ്വീകരിക്കണേ. എന്നിട്ട് എന്താണ് ആ പരിച എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ഖുലു, നിങ്ങൾ പറയണം, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഈ നാല് വചനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും പറഞ്ഞ, ഇവിടെ തന്നെ തിരുമൊഴികളിൽ പല സന്ദർഭങ്ങളിലും നാം കേട്ടിട്ടുള്ള അനവധി മഹത്വമുള്ള മഹത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ നാല് വചനങ്ങളാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ അള്ളാഹുവിനെ യോജിക്കാത്ത എല്ലാറ്റിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്, പരിപൂർണത നേടിയവനാണ്, എല്ലാ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും അവൻ പരിശുദ്ധനാണ് എന്നതാണ് സുബ്ഹാനല്ലാഹിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അൽഹംദുലില്ലാഹ് അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോൾ എല്ലാവിധ സ്തുതികൾക്കും അർഹനവനാണ്, നന്ദി പ്രകടിപ്പിക്കേണ്ടത് അവൻ്റെ മുമ്പിലാണ്, അവനാണ് എല്ലാവിധ ശുക്രമുള്ളത് എന്ന് പ്രഖ്യാപിക്കുന്നു. വലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കാരനായിട്ട് ആരുമില്ല, അല്ലാഹു മാത്രമാണ് സത്യസന്ധമായി ഹക്കായി ഇലാഹായിട്ടുള്ളവൻ, അവൻ മാത്രമാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ എന്ന് പ്രഖ്യാപിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ അഴമത്തിനും മഹത്വത്തിനും വലുപ്പത്തിനുമൊക്കെ അള്ളാഹു മാത്രമാണ് അർഹനായിട്ടുള്ളത്, അവനോളം മറ്റൊന്നുമില്ല, അള്ളാഹു ഏറെ മഹത്വമുടയവനാണ് എന്ന് ഉറപ്പെടുത്തുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറഞ്ഞു, ഫഇന്നഹുന്ന യഅതീന യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ ഈ വചനങ്ങൾ വരും, ഖദ്ദിമാത്തിൻ, മുന്നിൽ നിൽക്കുന്നതായിട്ട്, അത് പറഞ്ഞവൻ്റെ മുമ്പിൽ നിൽക്കും, വമുഅഖിബാത്തിൻ, ഒന്നിനു പിറകെ ഒന്നായി അവനോടൊപ്പം ഉണ്ടാകും, വമുജന്നിബാത്തിൻ, അവൻ്റെ വലതും ഇടതുമായി പാർശ്വങ്ങളിലായിട്ടത് വരും, അങ്ങനെ എല്ലാ നിലക്കും ഒരു സൈന്യത്തെപ്പോലെ സർവഭാഗത്തു നിന്നും സുരക്ഷ നൽകുന്ന വചനങ്ങളായി, നരകത്തിൽ നിന്ന് സുരക്ഷ നൽകുന്ന വചനങ്ങളായി, പരലോകത്തെ സംരക്ഷണമായിട്ട് തസ്ബീഹും തഹ്മീദും തഹ്ലീലും തക്ബീറും വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. ഇങ്ങനെ കൂടി പറയുന്നു, വഹുന്ന അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, ആ വചനങ്ങൾ അവ എന്ന് നിലനിൽക്കുന്നവയാണ്, വലിയ പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മമാണ്. മാത്രവുമല്ല, അത് പറയുന്നവന് അത് ഉപയോഗിക്കുന്നതിന് വേണ്ടി എന്നെന്നും നിലനിൽക്കുന്നതുമാണ്, അവൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഈ പരിചകൾ, ഈ സുരക്ഷാ കവചങ്ങൾ നാം സ്വീകരിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അനവധി നേട്ടങ്ങളുള്ള, റബ്ബിനിഷ്ടപ്പെട്ട, പാപങ്ങൾ പൊറുക്കുന്ന, മീസാൻ നിറയുന്ന ഈ വചനങ്ങളെ പതിവായി ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി, നിത്യജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മമായിട്ട് തന്നെ നാം അതിനെ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മാത്രവുമല്ല, അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് ദിക്റുള്ള അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്, എന്നാൽ ഏറ്റവും ലളിതവുമാണ്, എളുപ്പവുമാണ്. അത് നരകത്തിൽ നിന്ന് നാളെ രക്ഷപ്പെടുത്താൻ വലിയ സഹായമാകുമെങ്കിൽ വിശ്വാസികളെ, നമ്മളൊരിക്കലും അതിനെ മറന്നു പോകരുത്. വലിയൊരു മുതൽക്കൂട്ടായി, വലിയൊരു നിധിയായി നാളെ പരലോകത്ത് നമ്മോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് അവഗണിക്കരുത്, നിസ്സാരമാക്കരുത്, പതിവാക്കുക, ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഈ നാല് വചനങ്ങളും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കെവി മുഹമ്മദ് അലി മൗലവിയാണ് നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത്. നരകത്തെ തടുക്കുന്ന പരിചയെടുത്തുവോ എന്ന വിഷയത്തിലുള്ള തിരുമൊഴികളാണ് നമ്മൾ കാതോർത്തത്.
4: أعوذ بالله من الشيطان الرجيم
5: وقتلوهم حيث ثقفتموهم وأخرجوهم من حيث أخرجوكم والفتنة أشد

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇന്ന് സൂറത്തു അന്നിസ 84-85 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فقاتل في سبيل الله لا تكلف إلا نفسك وحذر المؤمنين عسى الله أن يكف بأس الذين كفروا والله أشد بأسا وأشد تنكيلا.
2: സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 84-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. ഫഖാതിൽ, എന്നാൽ നീ യുദ്ധം ചെയ്യുക. ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ. ലാ തുകല്ലഫു, നീ ശാസിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെടുകയില്ല. ഇല്ലാ നഫ്സക്ക, നിന്റെ സ്വന്തം ദേഹത്തെക്കുറിച്ചല്ലാതെ. വഹദ്ദിൽ, നീ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ. അസല്ലാ, അല്ലാഹു ആയേക്കാം. ഐ യകുഫ, അവൻ തടുക്കുവാൻ അല്ലെങ്കിൽ തടയുവാൻ. ബഅസ, സമരശക്തി, ശൗര്യം. അല്ലദീന കഫറു, അവിശ്വസിച്ചവരുടെ. വല്ലാഹു, അല്ലാഹുവാകട്ടെ, അഷദ്ദു, ഏറ്റവും കഠിനമായവനാണ്. ബസൻ, സമരശക്തിയാൽ. വ അഷദ്ദു, അധികം കഠിനമായവനുമാണ്. തങ്കീല, ശിക്ഷ നൽകുന്നതിൽ. ഇതാണ് 84-ാമത്തെ വചനം. എന്നാൽ നബിയെ, നീ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊള്ളുക. നിന്നോട് നിന്റെ സ്വന്തത്തെക്കുറിച്ചല്ലാതെ ശാസിക്കപ്പെടുന്നതല്ല. സത്യവിശ്വാസികളെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തുകൊള്ളുക. അവിശ്വസിച്ചവരുടെ ശൗര്യത്തെ അല്ലാഹു തടുത്തു തന്നേക്കാം. അല്ലാഹുവാകട്ടെ അതികഠിനമായ ശൗര്യമുള്ളവനും അതികഠിനമായ ശിക്ഷ നൽകുന്നവനുമാകുന്നു. ഇതാണ് 84-ാമത്തെ വചനം. ഇവിടെ വിശുദ്ധ ഖുർആനിലും ഇസ്ലാമിക അധ്യാപനങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഇത്തരം വചനങ്ങളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഖുർആൻ യുദ്ധത്തിനു വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു മതമാണെന്നും മുസ്ലിമല്ലാത്ത ആളുകളെയൊക്കെ കൊന്നൊടുക്കണമെന്നാണ് ഇസ്ലാമിക ഗ്രന്ഥം അല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പിന്നെ പറയുന്നതെന്നുമൊക്കെ പ്രചരിപ്പിക്കുന്നവർ കാണാൻ സാധിക്കും. ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം, യുദ്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുക എന്നത് സ്വാഭാവികമാണ്. അതല്ലാതെ ഏത് കാലത്തും ഏത് പരിതസ്ഥിതിയിലും ഏത് അവസ്ഥയിലും യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നും യുദ്ധം അത് ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണെന്നും ഒന്നും വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. അതേപോലെ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ കാണാനും കഴിയില്ല. ഇസ്ലാം സമാധാനത്തെ ആഗ്രഹിക്കുന്ന മതമാണ്. എന്നാൽ ഒരു നിലക്കും വിശ്വാസികളെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നൊരവസ്ഥയിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചൊരവസ്ഥയിൽ, അവിടെ മാന്യമായി ന്യായമായി പ്രതികരിക്കാൻ, ആ പ്രതിരോധം തീർക്കാൻ, യുദ്ധം ചെയ്യാൻ അല്ലാഹു അനുവദിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇവിടെ പ്രത്യേകം പറഞ്ഞ കാര്യം, ഫഖാതിൽ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ താങ്കൾ യുദ്ധം ചെയ്യുക. എന്നാൽ ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്, താങ്കളുടെ കാര്യത്തിലല്ലാതെ താങ്കൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മറ്റുള്ളവർ, പ്രവാചകന്റെ അനുയായികൾ, അവരെ യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കണം. യുദ്ധം നിലവിലുള്ളൊരു സാഹചര്യത്തിൽ അനിവാര്യമായും യുദ്ധം ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമായും ഒരു നേതാവ് എന്ന നിലക്ക് തൻ്റെ അനുയായികളെ അതിന് പ്രേരിപ്പിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ പരാമർശം. എന്നാൽ അവരതിന് സന്നദ്ധമാകുന്നില്ലെങ്കിലോ? അവർ യുദ്ധം ചെയ്യാൻ സന്നദ്ധരല്ലെങ്കിൽ, ആരെങ്കിലും അങ്ങനെ പിന്മാറിക്കളയുന്നുവെങ്കിൽ, ആ വിഷയത്തിൽ താങ്കൾ കുറ്റക്കാരനല്ല. അതാണ് ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്, താങ്കളുടെ കാര്യത്തിലല്ലാതെ താങ്കൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവരോട് പറയുക, അവരെ പ്രേരിപ്പിക്കുക, ആരെങ്കിലും അതിന് സന്നദ്ധരല്ലെങ്കിൽ അവരാണതിന് കുറ്റക്കാർ എന്നാണ് ആ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അങ്ങനെ യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ യുദ്ധം അനിവാര്യമായൊരു സാഹചര്യത്തിൽ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു, അള്ളാഹു ആശ്വസിപ്പിക്കുന്നു, ശത്രുക്കളുടെ സമരവീര്യത്തെ തടുത്തു നിർത്താൻ, അവരെ പ്രതിരോധിക്കാൻ അള്ളാഹുവാണ് ഏറ്റവും ശക്തനായിട്ടുള്ളവൻ. അതിന് അള്ളാഹു നിങ്ങളെ സഹായിക്കും. ആ ആയത്ത് അവസാനിപ്പിക്കുന്നു, വല്ലാഹു അഷദ്ദു ബഅസൻ വ അഷദ്ദു തൻകീല. അള്ളാഹു അതിശക്തമായ കഠിനമായ സമരശക്തിയുള്ളവനും അല്ലെങ്കിൽ ശൗര്യമുള്ളവനും അതുപോലെ തന്നെ അതികഠിനമായ ശിക്ഷ നൽകുന്നവനുമാകുന്നു എന്നാണ് ആ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധം അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ഉള്ള കാര്യമാണ് എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുസ്ലിം വിരോധികളും അല്ലെങ്കിൽ ഇസ്ലാം വിരോധികളും അതേപോലെ തന്നെ ഇസ്ലാമിനെ തീവ്രമായി പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആളുകളും ഒരുപോലെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ യുദ്ധം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഈ പരാമർശം എന്നത് പ്രത്യേകം ശ്രദ്ധേയമായൊരു കാര്യമാകുന്നു. ഫജാഹിദ് അയ്യുഹൻ നബിയു ഫീ സബീലില്ലാ വ ഇഅലാ കലിമതിഹി. അള്ളാഹുവിൻ്റെ വചനം അത്യുന്നതമാകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവാചകരെ താങ്കൾ ധർമ്മസമരം നടത്തുക. ലാ തുൽസം ഫിഅല ഗൈരിക വലാ തുആഖിദ് ബിഹി. താങ്കൾ താങ്കളുടെ കാര്യത്തിലാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വ ഹുദ്ദ المؤمنين على القتال والجهاد ورغبهم فيه. മുഅ്മിനീങ്ങളെ അതിനു വേണ്ടി താങ്കൾ പ്രേരിപ്പിക്കുക. ലഅല്ലല്ലാ യംനഉ ബിക വബിഹിം ബഅസൽ കാഫിരീന വശിദ്ദതിഹിം. താങ്കളെ കൊണ്ടും അതേപോലെ തന്നെ മുഅ്മിനീങ്ങളെ കൊണ്ടും അല്ലാഹു ആ ശത്രുക്കളെ അവരുടെ സമരശക്തിയെ അവരുടെ വീര്യത്തെ അല്ലാഹു തടഞ്ഞു വച്ചേക്കാം. വല്ലാഹു തആല അഷദ്ദു ഖുവ വ അഅലമു ഉഖൂബത ലിൽ കാഫിരീൻ. അതിശക്തമായ കഴിവുള്ളവനാകുന്നു അല്ലാഹു, അതേപോലെ തന്നെ ശിക്ഷ നൽകുന്നവനുമാകുന്നു അല്ലാഹു എന്നാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും ഈ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികളെ ആവശ്യത്തിൽ ഏറെ ബോധവൽക്കരിച്ചിരുന്നു, അതിൻ്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. യുദ്ധത്തിലാണെങ്കിൽ പോലും അനീതി ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാൾ താൻ ഇസ്ലാമിന് കീഴൊതുങ്ങിയിരിക്കുന്നു, ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ പിന്നെ വധിക്കാറോ അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ നിലപാട് സ്വീകരിക്കാനോ പാടില്ല. യുദ്ധം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഒരാൾ ഒരു ശത്രുപക്ഷത്തുള്ള ഒരാൾ കീഴടങ്ങിയാൽ അയാളുടെ മാന്യമായി പെരുമാറണമെന്ന അധ്യാപനങ്ങളൊക്കെ പ്രവാചകൻ്റെ വചനങ്ങളിൽ കാണാൻ സാധിക്കും. ഹദീസിൽ കാണാം, ഖൂമു ഇലാ ജന്ന അർദുഹ സമാവാത്തി വൽ അർദ്. യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ സ്വർഗത്തിലേക്ക് എഴുന്നേറ്റ് വരുവീൻ. ആ സ്വർഗമെന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെക്കാൾ വിശാലമാകുന്നു സ്വർഗലോകം എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മൻ ആമനബില്ല വ റസൂലി വ അഖാമസ്സല വ ആതസ്സക വ സാമ റമളാൻ കാന ഹഖൻ അലല്ലാ അൻ യുദ്ഖിലഹു അൽജന്ന. ഹാജറ ഫി സബീലില്ലാ ഔ ജലസ ഫി അർദിഹി അല്ലതീ വുരിദ ഫീ. ഖാലു യാ റസൂലല്ലാ അഫലാ നുബശ്ശിറു നാസ ബിദാലിക്. ഫഖാല ഇന്ന ഫിൽ ജന്നത്തി മിഅത ദറജ അഅദ്ദഹ അല്ലാഹു ലിൽ മുജാഹിദീന ഫി സബീലില്ലാ ബൈന കുല്ലി ദറജതൈനി കമാ ബൈന അസ്സമാഇ വൽ അർദ്. ഫഇദാ സഅൽതും അല്ലാഹ ഫസ്അലൂഹു അൽ ഫിർദൗസ് ഫഇന്നഹു ഔസതുൽ ജന്ന വഅഅല ജന്ന وفوقه عرش الرحمن ومنه تفجر انهار الجنه. صحيح هذا الحديث امام بخاري ذكرنا حديث كان صادقكم ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ ദൂതനിൽ വിശ്വസിക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ അവനോട് അല്ലാഹുവിന്റെ കടമയാണ് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കൽ. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ പോകുന്ന ആളുകൾ അവർക്കും സ്വർഗം അള്ളാഹുവിൻ്റെ മേൽ കടമയാകുന്നു. അപ്പോൾ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ ഈ കാര്യം ഞങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കട്ടെ, ഈ സന്തോഷ വാർത്ത അവരെ അറിയിക്കട്ടെ. അപ്പോൾ പ്രവാചകൻ പറയാണ്, അതെ, സ്വർഗത്തിൽ നൂറോളം പദവികളുണ്ട്. ആ പദവികൾ അള്ളാഹു ഏറ്റവും ഉയർന്ന പദവി അള്ളാഹു അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. അഅദ്ദഹല്ലാഹുലിൽ മുജാഹിദീന ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അത് ഒരുക്കി വച്ചിരിക്കുന്നു. ഓരോ പദവികൾക്കിടയിലും ആകാശഭൂമികൾക്കിടയിലുള്ള അന്തരമുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് തന്നെ ചോദിക്കുക, കാരണം അത് സ്വർഗത്തിലെ ഏറ്റവും ഔസത്തായ ഏറ്റവും മധ്യത്തിലുള്ളതാകുന്നു, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായതാകുന്നു. അതിൻ്റെ മുകളിലാകുന്നു റഹ്മാനായ അള്ളാഹുവിൻ്റെ അർശ് നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ പൊട്ടി ഒഴുകുന്നത് എന്നൊക്കെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും യുദ്ധവുമായി ബന്ധപ്പെട്ട ആ പരാമർശങ്ങൾ ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണെന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. തുടർന്ന് 85-ാമത്തെ ആയത്ത്,
1: മൈ യഷ്ഫ ഷഫാഅതൻ ഹസന ഷഫാഅതൻ ഹസന തയ്യകുല്ലഹു നസീബു മിൻഹ وَمَنْ يَشْفَعْ شَفَاعَةً سَيِّئَةً يَكُلَّهُ كِفْلٌ مِّنْهَا وَكَانَ اللَّهُ عَلَى كُلِّ شَيْءٍ مُقِيتًا مَنْ يَشْفَعْ
2: ആരെങ്കിലും ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, മൈ യഷ്ഫ ആരെങ്കിലും ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, ഷഫാഅത്തൻ ഹസനത്തൻ നല്ല ശുപാർശ, ഷഫാഅത്തൻ ഹസനത്തൻ, യക്കുല്ലഹു അവനുണ്ടായിരിക്കും നസീബും മിൻഹ അതിൽ നിന്ന് ഒരു ഓഹരി ഒരു വിഹിതം, യക്കുല്ലഹു നസീബും മിൻഹ. വമൻ യഷ്ഫ ഷഫാഅത്തൻ സയ്യിഅത്തൻ ആരെങ്കിലും ചീത്ത ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, യക്കുല്ലഹു കിഫ്ലും മിൻഹ അതിൽ നിന്നും ഒരു വിഹിതം അവനുണ്ടായിരിക്കും. വഖാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇം മുഖീത, അല്ലാഹു എല്ലാ കാര്യത്തിനും അവൻ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു. വഖാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, അവൻ കഴിവുറ്റവനാകുന്നു, അതേപോലെ തന്നെ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു എന്നാണ് ആ ആയത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. ഇവിടെ ഏതെങ്കിലും ഒരു നല്ല കാര്യം അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അതിനു വേണ്ടി അത് നടപ്പിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ മൈ യഷ്ഫ ഷഫാഅത്തൻ ഹസന എന്ന ഗണത്തിൽപ്പെടും. എങ്കിൽ അതിനുവേണ്ടി പ്രേരിപ്പിച്ച പ്രോത്സാഹിപ്പിച്ച അതിനുവേണ്ടി പ്രാർത്ഥിച്ച വ്യക്തി ആ കാര്യത്തിന് അതിൻ്റെ ഒരു ഓഹരിക്ക് അഥവാ പ്രതിഫലത്തിന് അവൻ അർഹനായിത്തീരും. എന്നതുപോലെ തന്നെ ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അതിലേക്ക് ക്ഷണിക്കുകയോ അതിനുവേണ്ടി അപേക്ഷിക്കുകയോ ചെയ്താൽ ആ ആൾ യക്കുല്ലഹു കിഫ്രും മിൻഹ അതിൻ്റെ ഒരു വിഹിതം, ശിക്ഷയിൽ നിന്നൊരു വിഹിതം അയാൾക്ക് ലഭിക്കും. എല്ലാം അല്ലാഹു എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു, എല്ലാ കാര്യത്തിലും അല്ലാഹു കഴിവുറ്റവനാകുന്നു എന്നൊക്കെയാണ് വഖാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത എന്ന വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും നന്മക്കു വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രേരണകൾ, പ്രോത്സാഹനങ്ങൾ, അതേപോലെ തന്നെ പ്രാർത്ഥനകൾ എന്നൊക്കെ ആ ആദ്യ ഭാഗം അറിയിക്കുന്നുണ്ട്. ഒരിക്കലും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, തിന്മയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന, തിന്മയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അത്തരത്തിലുള്ള ഒരാളാകാൻ നമുക്ക് പാടില്ല എന്ന് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നന്മയ്ക്ക് പ്രേരിപ്പിക്കുന്നവരാകാൻ, നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാവാൻ നമുക്ക് സാധിക്കണം. മൈ യസ് അ ലിഹുസൂലി ഗൈരിഹി അലൽ ഖൈരി യകുൻ ലഹു ബിഷഫാഅതിഹി നസീബും മിന സവാബി, ആരെങ്കിലും അധ്വാനിക്കുന്നുവെങ്കിൽ, പരിശ്രമിക്കുന്നുവെങ്കിൽ മറ്റൊരാൾക്കൊരു നന്മ ലഭിക്കാൻ വേണ്ടി, അതേത് തരത്തിലാണെങ്കിൽ തൻ്റെ കഴിവും തൻ്റെ യോഗ്യതയും തൻ്റെ അറിവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാൾക്കൊരു നന്മ ലഭിക്കാൻ വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുന്നവൻ ആ നന്മയുടെ ഒരു വിഹിതം അയാൾക്ക് ലഭിക്കും അഥവാ പ്രതിഫലം ലഭിക്കും. വമൻ യസ്അ ലിഈസാലി ശരി ഇലാ ഗൈരിഹി, മറ്റൊരാൾക്കൊരു തിന്മ ഒരു ദോഷമുണ്ടാകാൻ വേണ്ടി അധ്വാനിക്കുന്നവൻ പ്രവർത്തിക്കുന്നവൻ, യക്കുല്ലഹു നസീബും മിനൽ വിസ്രി വൽ ഇസ്മി, ആ തിന്മയുടെ ഒരു വിസ്ർ ഒരു പാപഭാരം ഒരു കുറ്റം അയാൾക്കും ലഭിക്കും. വഖാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷാഹിദൻ വഹഫീദൻ, എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ട് മേൽനോട്ടം വഹിക്കുന്നവനായിട്ട് അല്ലാഹു ഉണ്ട്. അല്ലാഹു മദി വഖാൻ അല്ലാഹു അല്ലാഹു ആകുന്നു അലാ കുല്ലി ഷൈഇൻ മുഖീത, എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നവനായിട്ട് എന്നാണ് ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും സത്യവിശ്വാസികൾക്ക് പ്രതീക്ഷക്ക് വക നൽകുന്ന ഒരു കാര്യമാകുന്നു അത്. വൽ മുറാദു ബിഷഫാഅഹുന അൽ മുആബനതു അലാ അംരിൻ മിനൽ ഉമൂരി. അല്ലാമ സഅദി റഹ്മുള്ള പറയാണ്, ഇവിടെ ശുപാർശ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മക്കു വേണ്ടിയുള്ള സഹകരണമാകുന്നു. ഫമൻ ശഫഅ ഗൈറഹു വഖാമ മഅഹു അലാ അംരിൻ മിനൽ ഉമൂരിൽ ഖൈരി. ഒരാൾ മറ്റൊരാൾക്കു വേണ്ടി ഒരു നന്മക്കു വേണ്ടി നിലകൊള്ളുമ്പോൾ, അതേപോലെ നന്മക്കു വേണ്ടി പിന്നെ പരിശ്രമിക്കുമ്പോൾ, വമിൻഹു അഷ്ഫാഅത്തു ലിൽ മദ്ലൂമീന ലിമൻ ളലമഹും, അതിൽപ്പെടും മർദ്ദിതനായ ഒരാൾക്കു വേണ്ടി ആ ആൾക്കെതിരിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത്. കാനലഹു നസീബുൻ മിൻ ശഫാഅത്തിഹി ബിഹസ്ബി സഈഹി വഅമലിഹി വനഫ്ഇഹി വലാ യൻഖുസ് മിൻ അജ്രിൽ അസീരി വൽ മുബാശിരി ശൈഉൻ വമൻ ആബന ഗൈറഹു അലാ അംരിൻ മിൻ അശ്ശരി കാന അലൈഹി കിഫ്ലും മിനൽ ഇസ്മി ബിഹസ്ബി മാ ഖാമ ബിഹി വആബന അലൈഹി. എന്നതുപോലെ തന്നെ തിന്മക്കു വേണ്ടി ഒരു തെറ്റായ കാര്യത്തിനു വേണ്ടി ഒരാളെ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ അയാൾക്ക് കിട്ടുന്നത് പോലത്തെ ഒരു വിഹിതം അതിൽ പ്രേരിപ്പിച്ച ആൾക്കും ലഭിക്കുമെന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഫഫീ ഹാദൽ ഹദീസി അൽ അദീം അല തആബുനി അലൽ ബിർരി വത്തഖ്വ. സൂറത്തുൽ മാഇദിൽ അള്ളാഹു പറഞ്ഞതുപോലെ വതആബനു അലൽ ബിർരി വത്തഖ്വ വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹകരിക്കുവീൻ. വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിനും ശത്രുതയിലും പരസ്പരം സഹകരിക്കരുത് എന്ന ഖുർആനിൻ്റെ പരാമർശം പോലെ തന്നെ നന്മയിലായിരിക്കണം നമ്മുടെ സഹകരണം. നന്മക്കു വേണ്ടിയായിരിക്കണം നമ്മളുടെ എല്ലാ നിലക്കുമുള്ള പരിശ്രമം. വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, ഐ ഷാഹിദൻ ഹഫീലൻ ഹസീബൻ അലാ ഹാദിഹിൽ അഅ്മാലി ഫയുജാസി കുല്ലൻ മാ യസ്തഹിഖുഹു. എല്ലാം അല്ലാഹു കണ്ടറിയുന്നുണ്ട്. ആര് ആർക്കു വേണ്ടി എന്ത് നന്മക്ക് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്ന കാര്യം അള്ളാഹു കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അർഹിക്കുന്ന പ്രതിഫലം, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അള്ളാഹു നൽകുമെന്നുകൂടി അവസാനം ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നന്മക്ക് പരസ്പരം പ്രേരിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, സഹകരിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു കാരണവശാലും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, തിന്മക്ക് വേണ്ടി പരസ്പരം സഹകരിക്കുന്ന അത്തരത്തിലുള്ള ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തു അന്നിസ 84-85 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫിയാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത്.
3: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
4: Peace Radio. Tune to reality.
5: Assalamu alaikum wa rahmatullah. Bismillah alhamdulillah. Wassalatu wassalamu ala rasulillah. Wa ala alihi wa ashabihi ajma'in amma ba'd. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകിയ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് വസ്തുക്കൾക്കും ജീവികൾക്കും വ്യക്തികൾക്കുമൊക്കെ നാമകരണം ചെയ്യുവാനുള്ള, പേരിടുവാനുള്ള കഴിവ് നൽകി എന്നുള്ളത്. ആദിമ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ച വേളയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടത്തേക്ക് നൽകിയ പ്രഥമമായിട്ടുള്ള ഒരു അറിവ് ഈ പേരിടുവാനുള്ള കഴിവായിരുന്നു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറ 31-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല അത് നമ്മളെ അറിയിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ വസ്തുക്കളുടെയും പേരുകൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പഠിപ്പിച്ചു നൽകിയതിനെ കുറിച്ചിട്ട്. പേര് എന്നുള്ളത്, നാമകരണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ കേവലമായ ഒരു തിരിച്ചറിയൽ രേഖ മാത്രമല്ല, മറിച്ച് ആ വ്യക്തിയുടെ സ്വഭാവത്തിലും ജീവിത വീക്ഷണത്തിലും സംസ്കാരത്തിലുമൊക്കെ അത് ഭാവിയിൽ വളരെ വലിയ സ്വാധീനം അത് ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല പേര് സ്വീകരിക്കുവാനുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ പ്രവാചകൻ നൽകിയിട്ടുണ്ട്. ജീവിതത്തിൽ ഉടനീളം പ്രവാചകൻ അത് പാലിക്കുകയും ചെയ്തതായിക്കൊണ്ട് നമുക്ക് കാണുവാനും കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അഹബ്ബ അസ്മാഇക്കും ഇലല്ലാഹി അബ്ദുല്ലാ വ അബ്ദുറഹ്മാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകളാണ് അള്ളാഹുവിൻ്റെ അടിമ അബ്ദുല്ലാ, അതേപോലെ തന്നെ പരമകാരുണ്യകൻ്റെ അടിയമ്മ അബ്ദുറഹ്മാൻ എന്നൊക്കെയുള്ള പേരുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിൽ ഖിയാമത്ത് നാളിൽ നിങ്ങൾ നിങ്ങളുടെ പേരുകളും നിങ്ങളുടെ പിതാക്കളുടെ പേരുകളൊക്കെ ഉപയോഗിച്ചു കൊണ്ടാണ് വിളിക്കപ്പെടുക. അതുകൊണ്ട് പേര് നന്നാക്കണേ, നല്ല അർത്ഥമുള്ള ആശയമുള്ള നല്ല പേരുകൾ സ്വീകരിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇന്നക്കും തുദഉന യൗമൽ ഖിയാമത്തി ബി അസ്മാഇക്കും വ അസ്മാഇ ആബായിക്കും ഫഅഹ്സിനു അസ്മാഅകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തീർച്ചയായും അന്ത്യനാളിൽ നിങ്ങളെ നിങ്ങളുടെ പേരുകളാലും നിങ്ങളുടെ പിതാക്കളുടെ പേരുകളാലുമാണ് വിളിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പേരുകൾ ഭംഗിയുള്ളതാക്കണം, നന്നാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ മോശപ്പെട്ട അർത്ഥമുള്ള പേരുകൾ പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പ്രവാചകൻ അത് തിരുത്തിയതായി കൊണ്ട് കാണുവാൻ കഴിയും. മഹാനായ പ്രവാചകന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകൾക്ക് ആസിയ, അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്നവൾ എന്നുള്ള അർത്ഥമുള്ള ഒരു പേരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മാറ്റി ജമീല എന്നാക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഉമ്മു സലമയുടെയും അബൂ സലമയുടെയും ഒരു മകളുടെ പേര് ബർറ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ

0: പിന്നെ കുറ്റപ്പെടുത്തൽ, അതെങ്കിൽ രോഗമുണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള മോശപ്പെട്ട അർത്ഥങ്ങൾ അതിനുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നഹ ത്വീബ, മദീനയെ പേരുമാറ്റിക്കൊണ്ട് പരിശുദ്ധമായ നഗരം എന്നർത്ഥം വരുന്ന ത്വീബ എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയതായിക്കൊണ്ട് പിന്നെ അതൊക്കെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു സുന്നത്തിനെ ജീവിതത്തിലുടനീളം അത് പാലിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല പേരിടുവാൻ, നല്ല ആശയമുള്ള അർത്ഥമുള്ള പേരിടുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
1: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് റേഡിയോയിൽ ഇനി ഇപ്പോൾ വഴികാട്ടി. റിയൽ എസ്റ്റേറ്റിലെ അത്ഭുത നിർമ്മിതികൾ, സൗദിയുടെ പുതിയ ദിശ. അനസ് ഫസ്ലുദ്ദീനുമായി പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ നടത്തുന്ന അഭിമുഖമാണ് ഇനി നാം കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. വഴികാട്ടിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ്. ഇത്തരത്തരം റിയൽ എസ്റ്റേറ്റുകൾ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ റിയൽ എസ്റ്റേറ്റ് എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്ന വിഷയം ആണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ടും പിന്നീട് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ത്, അതെങ്ങനെ എന്നൊക്കെ നമ്മൾ ബഹുമാന്യ അനസിൽ നിന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. അതിൻ്റെ അടുത്ത ഒരു തുടർച്ചയാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് അനസിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഏവരെയും വളരെ സന്തോഷത്തോടു കൂടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
4: വലൈക്കും സ്സലാം.
3: കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു.
4: അതെ, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ സൗദി അറേബ്യയുടെ ഒരു പ്രധാന റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല മറ്റ് പല മേഖലകളിലും ഏറ്റവും ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് EPIF ഒരു ഫിനാൻഷ്യൽ ഇൻവോൾവ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ പ്രധാനമായും കുറേ ഗിഗാ പ്രോജക്ട്സ്, ഗിഗാ മെഗാ പ്രോജക്ട്സുകൾ പ്രഖ്യാ. അതൊരു ജസ്റ്റ് ഒരു പ്രോജക്റ്റ് അല്ല, ഒരു രാജ്യത്തിൻ്റെ തന്നെ മൊത്തം റീഷേപ്പ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞല്ലോ വിഷൻ 2030 ബന്ധപ്പെട്ട് രാജ്യത്തിന് തന്നെ മൊത്തത്തിൽ അതിൻ്റെ മുഖം തന്നെ മാറ്റുന്ന ഒരു ഒരു ഒരു ലോങ് ടൈം വിഷനുള്ള സംഗതികളാണ്. പലപ്പോഴും ഈ സൗദി അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ലോകത്തിൻ്റെ ഇപ്പോൾ നമുക്ക് തന്നെ നമുക്ക് അറിഞ്ഞുകൂടാത്ത രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞപോലെ അങ്ങനെ ഒരു ആയിരുന്നു പലപ്പോഴും ആൾക്കാരുടെ. പക്ഷേ ഇന്നിപ്പോൾ സൗദി അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ